0: ചാനലിലുള്ള ഓരോ മൊഡ്യൂള് എങ്ങനെ പെർഫോം ചെയ്യുന്നു, അത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ, അവിടെ എന്തെങ്കിലും മെയിൻ്റനൻസ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ഡിസിഷൻ അവർ എടുക്കുന്നത് ഈ എല്ലാ പ്ലാന്റിൽ നിന്നുള്ള ഡാറ്റ അവരുടെ വൈദ്യുതി ഭവനിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ചില മോണിറ്ററുകളിൽ അത് കണ്ടുകൊണ്ടാണ്. ആ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്തത് കോൺസിസ്റ്റാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒമാൻ ആസ് എ കൺട്രി, അക്രോസ് ഒമാൻ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളുണ്ട്. അത് സെൻട്രലൈസ്ഡ് ആയിട്ട് ഇതുപോലെ കൺട്രോൾ ചെയ്യുന്ന, ആ നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യുന്ന വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുടെ ഇൻഫർമേഷൻസ് മോണിറ്റർ ചെയ്യുന്ന, പിന്നെ ഒരുപാട് റീജിയണൽ കൺട്രോൾ സെൻ്ററുകളും ഒരു സെൻട്രൽ കൺട്രോൾ സെൻ്ററും ഉണ്ട്. അവിടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കൺട്രോൾ ആൻഡ് മോണിറ്ററിങ് സിസ്റ്റംസ്, അത് പവർ സിസ്റ്റംസിലാവാം, റിന്യൂവബിൾ എനർജി ആവാം, വാട്ടർ ആവാം, ഓയിൽ ആൻഡ് ഗ്യാസ് ആവാം, ഇത്തരം ഇൻഡസ്ട്രികളിൽ ചെയ്യാമെന്നുള്ളതാണ് കോൺസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: തീർച്ചയായും ഈ ഒരു ഏതു രംഗത്തേക്ക് കടന്നു വരാനും ചില ഇൻസ്പിറേഷൻസ് ഉണ്ടാവുമല്ലോ. താങ്കൾ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാൻ താങ്കൾക്ക് പ്രേരകമായ ഒരു ഇൻസ്പിറേഷൻ ഒന്ന് പങ്കുവെക്കാമോ?
0: ഞാൻ ആക്ച്വലി ഒരിക്കലും എൻ്റർപ്രണർഷിപ്പ് കടന്നു വരണം എന്ന് ആഗ്രഹിച്ച ഒരാളല്ല. കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും ജോലിയിൽ പ്രവേശിക്കണം, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഓട്ടോമേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പക്ഷേ ജോലിയിൽ പ്രവേശിച്ചതിൻ്റെ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി മാറാൻ വേണ്ടിയിട്ട് ഒരു മുമ്പുണ്ടായിരുന്ന ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തു. വേറെ രണ്ട് ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ആ രണ്ട് ഓപ്പർച്യൂണിറ്റിയും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ചില സ്ഥിതിവിശേഷങ്ങളുണ്ടായി. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് ഇങ്ങനെ ഇനി എന്ത് എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇനിയും ജോബിനൊക്കെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ ഉള്ള പ്ലാനിലിരിക്കുമ്പോൾ പിന്നെ എൻ്റെ പിതാവിൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി എന്നോട് ചോദിച്ചു, നിനക്ക് ഒരു ജോലി അറിയാലോ, ആ അത് നിനക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആകെ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ളൂ. അത് ഞാനത് കൺസിഡർ ചെയ്തതല്ല, അതായത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പോലും. കാരണം ഇതെങ്ങനെ സെല്ല് ചെയ്യുക, ഇതെങ്ങനെ എൻകാഷ് ചെയ്യും, മറ്റേത് നമ്മൾ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിയാൽ മതിയല്ലോ, ഇതെങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാൻ രണ്ട് മാസം കൂടി വെറുതെ ഇരുന്നപ്പോൾ ജോലി അപ്ലൈ ചെയ്യൊക്കെ ആയിട്ട് ഞാൻ രണ്ട് മാസം കൂടി. പിന്നെ അന്ന് ഈ 2008 സമയത്ത് ഒരു റിസഷനായിരുന്നു. പിന്നെ ഒരു ജോലി കിട്ടലൊന്നും അത്ര എളുപ്പമല്ല എന്നൊക്കെയുള്ള രൂപത്തിൽ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഒന്ന് ഇറങ്ങി നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിലെനിക്ക് കിട്ടിയൊരു ഗുണം എന്താ വെച്ചാൽ, ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തിൽ എനിക്ക് പകരം അവർ, ഞാൻ ചെറിയൊരു കമ്പനിയായിരുന്നു, അവിടെ രണ്ട് എഞ്ചിനീയേഴ്സ് ഉള്ളായിരുന്നു, ഒരാൾ കോയമ്പത്തൂർ, ഒരു ബാംഗ്ലൂർ, ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഈ ബാംഗ്ലൂരിലെ കസ്റ്റമേഴ്സിന് സർവീസ് കിട്ടാതെ ഇവർ വേറെ ആളെ വിളി, എന്താ പറയുക, ഇവർ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് ഞാൻ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിന് ഞാൻ അഭേദ്യമായ സേവനം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹോളിഡേയ്സിൽ അവർ ചിലപ്പോൾ വിളിക്കും എന്തെങ്കിലും കാര്യങ്ങൾക്ക്, അപ്പോൾ ഞാൻ പോവും. അപ്പോൾ അവിടെ ഉള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു സതീഷ് കുമാർ എന്നാണ് സാറുണ്ട്, പുള്ളി എന്നെ വിളിച്ചു എൻ്റെ നമ്പറിൽ. എന്നിട്ട് ജാസിർ, ഐ നീഡ് യുവർ ഹെൽപ്പ്, ഞങ്ങൾക്കൊരു ഓഡിറ്റ് ഉണ്ട്, ഒരു ചെറിയ വർക്ക് ഉണ്ട്, ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഐ വാസ് വെരി ഹാപ്പി, ഞാൻ എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുന്നു, അതിൽ കം എന്ന് പറഞ്ഞ് ഞാൻ പോയി. പോയി ഞാൻ എനിക്ക് ആ വർക്ക് ചെയ്തു കൊടുത്തു. പിന്നെ എനിക്ക് മുമ്പത്തെ സാലറി 15,000 രൂപ ആയിരുന്നു. ഒരു ദിവസം വർക്കിന് എനിക്ക് 10,000 രൂപ അയാള് ഇൻവോയ്സ് ചെയ്ത് തരാൻ പറഞ്ഞു. 10,000 രൂപീസ് ഈ പെയ്ഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചോ അത് കൊള്ളാം. അപ്പോൾ ഞാൻ പിന്നെ അത് റിപ്പീറ്റ് വരുമോന്നൊന്നും അറിയില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്തു, തിരക്കേണ്ടത് നമുക്കൊന്ന് ചെയ്തു നോക്കാമെന്ന് ട്രൈ. പിന്നെ ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, ആ സമയമാണ് ഏജ് 24 വയസ്സുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ഒരു പാർട്ട്ണറെ കിട്ടിയാൽ തുടങ്ങാമെന്നുള്ള നിലക്ക് ഞാൻ ഇങ്ങനെ പാർട്ട്നേഴ്സിനെ അന്വേഷിച്ച് ക്ലാസ്മേറ്റ്സിനും അവരൊക്കെ വിളിച്ചു. അങ്ങനെ എൻ്റെ ക്ലാസ്മേറ്റായിട്ട് ഒരാളാണ് ആദ്യമായിട്ട് ഒരു പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള നിലക്ക് വന്നത്. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ്, നമ്മൾ തുടങ്ങി ഒരു 3 മാസം ഞങ്ങളൊക്കെ ഇങ്ങനെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഓരോ ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് വെറുതെ. എന്താ ചെയ്യാമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല, പലതും ഇങ്ങനെ പല ആൾക്കാരും വിളിക്കും, ട്രൈ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനിടക്ക് എനിക്ക് പിന്നെ ഒരു നമ്മുടെ ഒരു റിലേറ്റീവ് വഴി ഒരു ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, ഒരു ഒരു വർക്ക് ചെയ്യാനുള്ള. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ ഒരു വർക്ക് കിട്ടി, പിന്നെ ദെൻ ഇറ്റ് വാസ് ലൈക്ക് ഹിസ്റ്ററി. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നു തുടങ്ങി.
1: സ്വാഭാവികമായും ഒരു ഒരു ജോലി നേടുക എന്നതിനപ്പുറം ഇത്തരത്തിൽ എന്റർപ്രണർഷിപ്പിലേക്ക് വരുമ്പോൾ ഒരുപാട് ചലഞ്ചസ് സ്വാഭാവികമായും നമ്മൾ നേരിടേണ്ടി വരും. ജാസിർക്കയുടെ ഒരു എക്സ്പീരിയൻസിൽ അത്തരത്തിൽ എടുത്തു പറയാവുന്ന ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു?
0: അതിലേറ്റവും വലിയ ചലഞ്ച് ഞങ്ങൾ ഫേസ് ചെയ്തത് പിന്നെ കോവിഡാണ്. കോവിഡിൽ കാരണം എനിക്ക് ആ ചലഞ്ച് വന്നതിന് ശേഷം ബാക്കി എല്ലാ ചലഞ്ചും മറന്നു എന്നുള്ളതാണ്. അത്രയും വലിയൊരു ചലഞ്ചായിരുന്നു. ഞങ്ങൾ 2009 തുടങ്ങിയത്. കോവിഡ് വന്നത് 2020. ഞാൻ ആ സമയത്ത് ഈ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ ഉണ്ടാകുന്ന തലയാഴ്ച ഞാൻ സൗദി അറേബ്യയിലെ ഒരു ബിസിനസ് ട്രിപ്പിലാണ്. അപ്പോൾ ഞാനിവിടുന്ന് ആ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പോകുമ്പോൾ തന്നെ ഞാൻ ശ്രീലങ്കൻ എയർലൈൻസിലാണ് പോകണം. അപ്പോൾ കൊളംബോയിൽ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ മുമ്പ് ആ എയർപോർട്ട് വഴി പോയിട്ടുള്ള എന്താ ആശുപത്രിയിൽ നടക്കണ പോലെ എയർപോർട്ടിൽ നടക്കണമെന്ന് ഞാൻ കരുതി. ഒരു ഐഡിയ ഇല്ല കോവിഡിനെ പറ്റി. അപ്പോൾ ചൈനയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് അങ്ങനെ ഞാൻ പോയി. അവിടെ എത്തുമ്പോൾ കോവിഡൊക്കെ കേൾക്കുന്നുണ്ട്, പിന്നെ എയർപോർട്ട് ഷട്ട് ഡൗൺ ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു ഒരു സത്യമാണോ പോലും അറിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ അന്നത്തെ പ്രീ കോവിഡിൽ ഞങ്ങളുടെ ഒരു 99% ഓഫ് ദ ബിസിനസ്സും സൗദി അറേബ്യയിലായിരുന്നു. ഈ കഴിഞ്ഞ ട്രിപ്പ് ഞങ്ങൾ വന്നിട്ട് പിന്നെ ഈ കസ്റ്റമേഴ്സിൻ്റെ പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലും ചിലത് സ്ലോ ആവുകയും പുതിയതൊന്നും ഇല്ലാതാവുകയും നമ്മൾ ഓൾമോസ്റ്റ് ഒരു ബ്ലാങ്ക്. ഇനി കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ പ്രോബ്ലം എന്താ വെച്ചാൽ IT പോലെയല്ല, ഞങ്ങളുടെ കമ്മീഷനിങ് ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ ട്രാവൽ ചെയ്യാതെ ഞങ്ങളുടെ ബിസിനസ് നടക്കില്ല. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ സ്റ്റേഷൻ ചെയ്യണം. പിന്നെ അപ്പോൾ ഞങ്ങളുടെ ബിസിനസ് മോഡൽ അങ്ങനെയല്ല. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ആവശ്യമുള്ള സമയത്ത് പോയി വർക്ക് ചെയ്ത് തിരിച്ചു വരിക എന്നുള്ളൊരു മോഡലാണ്. അപ്പോൾ അത് ഇനി നടക്കില്ല എന്നുള്ളത് ഒരു കുറച്ച് ദിവസം കൊണ്ടാണ് ബോധ്യപ്പെട്ടു. അതൊരു ഭയങ്കര ചലഞ്ചായിരുന്നു. പിന്നെ ആ സമയത്ത് ഒരുപാട് ഒരുപാട് പ്രയാസപ്പെട്ടു. പിന്നെ നമ്മൾക്ക് സ്റ്റാഫിനെ റീറ്റെയിൻ ചെയ്യാനും ഇതൊക്കെ. പക്ഷേ ഓക്കെ, എല്ലാവരും ഒരുമിച്ച് നിന്നു. പിന്നെ നമ്മൾ ഒരുപാട് മെഷേഴ്സ് അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു. പിന്നെ പരമാവധി ആളുകളുടെ ജോലി പോവാതെ സാലറിയൊക്കെ പിന്നെ ഓക്കെ ഒരു സാലറി പ്ലഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഹാഫ് മന്ത് സാലറി എടുക്കുക, പിന്നെ ബാക്കി ഡിലേഡ് ആയിട്ട് ടേക്ക് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജി അത് എല്ലാവരും സമ്മതിച്ചു. അപ്പോൾ നല്ല പേയുള്ള അപ്പോൾ ജൂനിയേഴ്സിനൊക്കെ നമ്മൾ ഫുൾ പേ കൊടുത്തു. നല്ല പേയുള്ള ആൾക്കാർക്കൊക്കെ ലോക്ക്ഡൗണിൽ ഈ ഒരു മോഡലിലേക്ക് വന്നു. അങ്ങനെ കോവിഡ് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് കംപ്ലീറ്റ് പോയി. കാരണം കുറച്ച് സമയം എടുത്തല്ലോ പിന്നെ ഓപ്പൺ ആവും. മാത്രമല്ല സൗദി അറേബ്യൻ്റെ സ്റ്റൈൽ മാറി, അവിടെ ഭരണമാറ്റവും കാര്യങ്ങളൊക്കെ വന്നിരുന്നു, അതിൻ്റെ മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബിസിനസ് മോഡലൊന്നും പിന്നെ വർക്ക് ചെയ്യാതായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ഞങ്ങൾ രണ്ടാമത് ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്ത് ചെയ്യും നമ്മൾ. അപ്പോൾ ഞാൻ ആലോചിച്ചു 2009 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ ഒരു കൊല്ലം എക്സ്പീരിയൻസും അറിവില്ലായ്മയും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 10-12 വർഷത്തെ അറിവും എക്സ്പീരിയൻസും നെറ്റ്വർക്കും കണക്ഷൻസും ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഞങ്ങളുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓക്കെ, നമുക്ക് വിചാരിക്കുക ആദ്യമായിട്ട് തുടങ്ങണം വിചാരിക്കും, അതൊക്കെ നമുക്ക് ഉണ്ട്, ഇപ്പോൾ പോസിറ്റീവാണല്ലോ, നെറ്റ് പോസിറ്റീവാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഡേ 1 തൊട്ട് തുടങ്ങണ പോലെ തുടങ്ങി. വി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ പിന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഫസ്റ്റ്. ഞങ്ങൾ ഇന്ത്യയിൽ കുറച്ച് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കോവിഡൊക്കെ കഴിഞ്ഞ് 2022 ആയപ്പോഴേക്ക് പിന്നെ ഞങ്ങൾ തിരിച്ച് ഗൾഫിലെ മാർക്കറ്റിൽ തന്നെ പുതിയ മാർക്കറ്റ്സ് കുറച്ചും കൂടി, കുവൈത്ത്, ഒമാൻ, പിന്നെ കുറച്ച് സെൻട്രൽ ഏഷ്യൻ മാർക്കറ്റ്സ്, പിന്നെ ഇപ്പോൾ കുറച്ച് US മാർക്കറ്റ്സിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ആ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ രണ്ടാമത് പൊസിഷൻ ചെയ്തിട്ടുള്ളത്.
1: ഈ എന്റർപ്രണർഷിപ്പ് ഏരിയയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു പക്ഷേ സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ളത്, നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലേ നമുക്കിതിലേക്ക് ഇറങ്ങാൻ കഴിയൂ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ആഡ് ചെയ്യാനുള്ളത്?
0: ഞാൻ പറഞ്ഞില്ല എനിക്ക് കോളേജിൽ നിന്നൊന്നും ഇങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം അന്നൊന്നും കോളേജിലൊന്നും ഈ ടൈപ്പ് പ്രൊമോഷൻസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ ഒരുപാട് എൻ്റർപ്രണർഷിപ്പ് സെല്ലുകൾ, പിന്നെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, അത് ഇത്, പിന്നെ സ്റ്റാർട്ടപ്പ് മിഷൻസ്, കേരള ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, ഒരുപാട് കാര്യങ്ങൾ, മെൻറ്റർഷിപ്പ്, അത് ഇത്, ഫണ്ടിങ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇറങ്ങുന്ന സമയത്തൊന്നും ഇങ്ങനെ അത് കേട്ടിട്ടല്ല. സ്റ്റാർട്ടപ്പ് തന്നെ ഞാൻ കോളേജിൽ നിന്നൊക്കെ കഴിഞ്ഞ ശേഷം ബാംഗ്ലൂരൊക്കെ പോയപ്പോഴാണ് കേട്ടത്, ഇവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഒരു സ്റ്റാർട്ടപ്പ് എന്താ പറയുക, ഒരു ഒരു ബൂം, ഒരു ചെറിയൊരു ഒരു എക്സ്പ്ലോഷൻ തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. പല ആളുകളും അതിലേക്ക് ഇറങ്ങുന്നുണ്ട്, അതിനെപ്പറ്റി ഭയങ്കര വാദോരാതെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ എല്ലാം ബിസിനസ്സാണ്. ഓക്കെ, റിയൽ ബിസിനസ്സുകളാണ്. ഓക്കെ, അതിൽ ഒരു ഫാൻസി ആയിട്ടൊന്നും കാണേണ്ടതില്ല ആക്ച്വലി. അപ്പോൾ അത് ഒരു ബിസിനസ് തുടങ്ങാൻ പല മാർഗങ്ങളുണ്ട്. ഒന്ന് നമുക്ക് പിന്നെ ഇപ്പം, പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഒരു ബിസിനസ് പറയുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ടപ്പ്, ഈ സ്റ്റാർട്ടപ്പും ബിസിനസ്സും തമ്മിൽ അതിൻ്റെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ടെർമിനോളജികൾ. ആക്ച്വലി സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ ടെർമിനോളജി ശരിക്കും ഉപയോഗിക്കുന്നത് ഹൈലി സ്കെയിലബിൾ, അല്ലെങ്കിൽ ഒന്ന് ഹൈ, രണ്ട് ഇത് പറയാം. ഒന്ന് ഹൈലി സ്കെയിലബിൾ ബിസിനസ്സിനെ കുറിച്ചാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് ചെയ്തു ഭയങ്കര വലിയ ബിസിനസ്സാവുക. ഓക്കെ, രണ്ട് ഫാസ്റ്റ് സ്കെയിലബിളാണ്, ഭയങ്കര സ്പീഡിൽ. അതായത് നമ്മൾ, ഞാനൊരു പ്രാവശ്യം പി സി മുസ്തഫയായിട്ട് ഇങ്ങനെ ഒരു വൺ ടു വൺ സെഷനിൽ ഇരുന്നിരുന്നു, നമ്മുടെ ഓർഗനൈസേഷൻ
1: സെഷനിലായിരുന്നു.
0: എഡ്ബിസിൽ ഇരുന്ന സമയത്ത് പുള്ളിയിട്ട് പല വിഷയം സംസാരിച്ചപ്പോൾ പുള്ളി ഈ കാര്യം വന്നു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു അനാലജി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ പരിപാടി വൺ ഡേ ഇൻ്റർനാഷണൽ മാച്ച് പോലെയാണ്. ഈ ക്രിക്കറ്റിൽ എല്ലാ ബോളും സിക്സ് അടിക്കലാണ് ഏറ്റവും നല്ലത്. അതായത് എല്ലാ ബോൾ, അതായത് ബാറ്റ്സ്മാൻ എന്താ ശ്രമിക്കണത്, അടിച്ച്
1: നിരത്തുക,
0: ഔട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ നേരെ മറിച്ച് കൺവെൻഷനൽ ബിസിനസ് എന്ന് പറയുമ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ചെയ്യാം. ബൂട്ട്സ്ട്രാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫണ്ട് തന്നെ ഉപയോഗിച്ച് സ്ലോ ആയിട്ട് ഗ്രോ ചെയ്ത് വരിക എന്നുള്ളത് ഒരു ടെസ്റ്റ് മാച്ച് പോലെയാണ്. എല്ലാം സിക്സ് അടിക്കാൻ പറ്റൂല, പക്ഷെ ഇങ്ങനെ ഗെയിമിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം, ഔട്ടാവരുത്. അപ്പോൾ മറ്റൊടുത്ത് പറഞ്ഞാൽ ഒന്നിൽ ഔട്ടായിട്ട് വേറെ ഒന്ന് തുടങ്ങാം. അപ്പോൾ രണ്ടും രണ്ട് മോഡാണ്. അപ്പോൾ നമ്മുടെ അതിന് വേണ്ട എനർജി, അതിന് വേണ്ട ഐഡിയൻ്റെ സ്ട്രെങ്ത്, പിന്നെ നമ്മൾ കണ്ടത് സ്കെയിലബിൾ എന്ന് പറയുമ്പോൾ തന്നെ ചില ഐഡിയകളെ സ്കെയിലബിൾ ഉള്ളൂ, എല്ലാ ഐഡിയയും സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ പക്ഷെ നമുക്കൊരു ആസ് എ ബിസിനസ് നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ ഇങ്ങനത്തെ വലിയ ഐഡിയകൾ തന്നെ വേണമെന്നില്ല. ഒരു റീസണബിളി ഗുഡ് ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില ആൾക്കാർക്ക് മറ്റേ വലിയ സ്കെയിൽ ചെയ്യാൻ പറ്റിയ ബിസിനസ്സുകൾ ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഒഡാസിറ്റിയും അതിനുള്ള സ്ട്രെങ്ത്തും ക്ഷമയും ഇതൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് അത് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഈ രണ്ട് സംഗതിയുണ്ട്. ഇനി ഇപ്പോൾ ഇനി സ്റ്റാർട്ടപ്പ് മോഡലിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, അവിടെ ഈ ഐഡിയ ഉള്ള ആളുകൾക്ക് ഗവൺമെൻറ് ഗ്രാൻഡ് തൊട്ട് പിന്നെ ഏഞ്ചൽ ഫണ്ടിങ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് പിന്നെ അങ്ങനെ പോയിട്ട് പബ്ലിക് ലിസ്റ്റ് ചെയ്യുന്ന ഒരു റൂട്ടാണുള്ളത്. ഇനി കൺവെൻഷണൽ ബിസിനസ് സംബന്ധിച്ചോളം മുമ്പ് ഉള്ള സാധാരണ റൂട്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക് ലോൺ എടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിളായ റൂട്ടല്ല. അപ്പോൾ അതൊരു അടഞ്ഞ വാതിലാണ്, അപ്പോൾ അതിനെ പറ്റി ചിന്തിക്കേണ്ടതില്ല. നേരെ കുറച്ച് അവിടെ നമുക്കല്ലാത്ത, നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ പാർട്ട്നേഴ്സ് ആക്കിക്കൊണ്ട് നമുക്ക് തുടക്കത്തിൽ തുടങ്ങാൻ പറ്റും. നമ്മുടെ ലാഭമോ കാര്യങ്ങൾ അവരായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും. ഒരു വെൽത്ത് ഷെയറിങ് ഒരു മെക്കാനിസം ഉണ്ടാക്കേണ്ടി വരും. പിന്നെ നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്രോ ചെയ്ത് പോകുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. വലിയ ഭയങ്കര സ്കെയിലബിൾ ബിസിനസ് മോഡലാണെന്ന് വിശ്വസിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു പിന്നെ 15 വർഷമായി. ഒരു 2030 ഒരു 150 crore ടേൺ ഓവർ എത്തുന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഒരു 2030 എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു 20 years എടുക്കും. നമ്മൾ നേരെ കുറച്ച് ഒരു സ്റ്റാർട്ടപ്പ് ചിലപ്പോൾ 5-ാമത്തെ കൊല്ലം ഈ പോയിന്റ് മാർക്ക് ചെയ്ത് പോകും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സ്ലോ സ്റ്റഡി സംഭവം. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഭയങ്കരമായിട്ട് വേണ്ട ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. നമുക്ക് ഓരോ പ്രോജക്റ്റ് എടുത്താലേ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ വേണം. ഒരുപാട് ഞങ്ങൾ ശ്രമിച്ച് പല ഓപ്ഷൻസും ഫണ്ടിങ്ങിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പുൾ ചെയ്തിട്ടും അല്ലൊക്കെ. ഇപ്പം വളരെ റീസെൻ്റായിട്ട് ഈ കോവിഡ് ടൈമിൽ സംഭവിച്ച ഒരു സംഭവമാണ് റഹബാർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇസ്ലാമിക് ഫൈനാൻസ് ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട്. ഞങ്ങളിപ്പോൾ അവരെ ഫണ്ടിങ് സ്വീകരിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് സിസ്റ്റം. എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ കൂടുതൽ സിസ്റ്റംസ് ഇനി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നാലാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡിൽ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ, ബിസിനസ് ഫീൽഡിൽ. അല്ലെങ്കിൽ ആൾക്കാർ കൺവെൻഷനിൽ നമ്മളെ മുമ്പ് ചെയ്ത പോലെ ബാങ്കിലേക്ക് പോകും. പിന്നെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രമേ ഒരു കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ്. ഭയങ്കര പ്രയാസമാണ് അങ്ങനെ പിടിച്ച് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് രൂപത്തിനും കയ്യിൽ, നമ്മുടെ കയ്യിൽ തന്നെ ഒരുപാട് പൈസ ഉണ്ടാവണമെന്നില്ല. ബട്ട് എഗെയിൻ, നമ്മൾ വേറെ ആൾക്കാരെ അടുത്ത് നിന്ന് പൈസ വാങ്ങി ചെയ്യുമ്പോൾ ദർ ഷുഡ് ബി എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. പിന്നെ നമ്മൾ വേറെ ആൾക്കാരെ പൈസ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി വേണം, ഒരു ട്രൂത്ത്ഫുൾനെസ് വേണം, നമ്മൾ കാര്യങ്ങൾ അവരായിട്ട് കൺവേ ചെയ്യണം. പിന്നെ ഈ പൈസ ഇടുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇൻവെസ്റ്റിംഗ് ഇൻ എ ബിസിനസ് ഈസ് നോട്ട് ലൈക്ക് ലെൻഡിങ് മണി. പൈസ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദർ ഈസ് ഓൾ ചാൻസ് ദാറ്റ്, ചില ആൾക്കാർ വിചാരിക്കണമെന്ന് വെച്ചാൽ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഒന്നെങ്കിൽ ലാഭം കിട്ടും അല്ലെങ്കിൽ ലാഭം കിട്ടൂല. ക്യാപിറ്റൽ പോകുന്നുള്ള കാര്യം പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ യു ലൂസ് ഓൾ ദ ക്യാപിറ്റൽ ദർ ഇസ് എ ചാൻസ്. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. അതുകൊണ്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, എപ്പോഴും നമുക്ക് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു ഗൾഫിൽ നിന്ന് വന്ന ആൾ, അയാളെ കീശയിൽ ഒരു 50 ലക്ഷം ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 50 ലക്ഷം പോയിട്ട് ഒരു ബിസിനസ്സിൽ ഇടരുത്.
1: അതെ,
0: അറ്റ്ലീസ്റ്റ് അപ്പോൾ ഒരു റിസ്ക്, വേറൊരാൾ റൺ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ ഫണ്ടിടുകയാണെങ്കിൽ നമുക്ക് പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒരു സൈസ് എമൗണ്ടാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ.
1: തീർച്ചയായും ഈ ഒരു എന്റർപ്രണർഷിപ്പ് ഡ്രീം ചെയ്യുന്ന യങ് പ്രൊഫഷണൽസിനോട് പ്രത്യേകിച്ച് എന്ത് അഡ്വൈസാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്?
0: ഡെഫിനറ്റ്ലി പിന്നെ ഇതിന് ഞാൻ ആദ്യമേ എന്റർപ്രണർ ആവണം എന്നിങ്ങനെ അസ്പയർ ചെയ്ത ഒരാളല്ല. പക്ഷെ ഞാനിതിൽ വന്ന് ഈ ഒരു 2009 തൊട്ട് ഈ 16 വർഷത്തോളം ഞാൻ പല അപ്സ് ആൻഡ് ഡൗൺസ് കൂടെയൊക്കെ കയറിപ്പോയപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഒരു പല എന്റർപ്രണേഴ്സും അതൊരു ഭംഗിവാക്ക് പറയാനോ എന്ന് നമുക്ക് തോന്നും, പക്ഷെ ഇതിൽ പൈസ കിട്ടണമല്ല, ബിക്കോസ് യു ആർ ദ ലാസ്റ്റ് പേഴ്സൺ വിൽ ഗെറ്റ് പെയ്ഡ്. മനസ്സിലായോ? അപ്പം ഞാനൊരു മാസം എനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ ആദ്യത്തെ സാലറി കൊടുക്കുക, നമ്മളെ സപ്ലയേഴ്സിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക, എല്ലാ ടാക്സ് അടക്കുക എന്നിത്യാദി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഉണ്ടെങ്കിലാണ് നമുക്ക് പൈസ കിട്ടുള്ളൂ. ഐ മീൻ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ മന്ത്ലി പേയ്മെൻറ്റ്. ചിലപ്പോൾ നമ്മൾ ഓവറോൾ നമുക്ക് നമ്മളെ കമ്പനി ഗ്രോ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടാവും. അതേപോലെ നമുക്ക് ലാഭത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിലും എല്ലാ ലയബിലിറ്റിയും കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു പൈസ കിട്ടാന്നുള്ള മാത്രമാണ് ഒരാളെ ഒബ്ജക്റ്റീവ് എന്നുണ്ടെങ്കിൽ ബിസിനസ്സിലായക്ക് ചിലപ്പോൾ ഒരു സന്തോഷം കിട്ടിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ഓക്കെ, പൈസ ഉണ്ടാവുമ്പോൾ പൈസ കിട്ടും, പക്ഷെ അതല്ലാതെ നമുക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഒരുപാട് ആൾക്കാരെ കരിയർ ഗ്രോത്തിൽ നമുക്ക് നല്ല പിന്നെ ഒരു പങ്ക് വഹിക്കാൻ പറ്റും. നമ്മൾ അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റും, അവർക്ക് അവരെ അവർ ഗ്രോ ചെയ്യണം നമ്മളിങ്ങനെ കാണും, അവർ നന്നായി പോകണം, അവർ നല്ല കുടുംബം ബിൽഡ് ചെയ്യണം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതേസമയം നമ്മൾ ചെയ്യുന്ന പണി ഇന്നെ നമുക്കിഷ്ടമുണ്ടെങ്കിൽ, അപ്പം എനിക്കിഷ്ടമുള്ള എപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോയിട്ട് വേറെ ആളൊപ്പം പാർട്ട്ണറാവുക, പരിപാടികൾ ചെയ്യരുത്. അപ്പോൾ എന്നെ സംബന്ധിച്ചത് ഞാൻ പറഞ്ഞു, എൻ്റെ പാഷനായിരുന്നു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ എത്തുക എന്നുള്ളത്. അപ്പം ഞാൻ അത് തന്നെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പ്രോജക്റ്റിൽ നിന്ന് ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും ആ സംഗതി വർക്ക് ചെയ്ത്, ഇപ്പം ഞാൻ എന്താ പറയുക, ചില പ്രോജക്റ്റൊന്നും ചിലപ്പോൾ നമുക്ക് ഭയങ്കര പ്രോഫിറ്റബിൾ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, പക്ഷെ ആ സംഗതി വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ യു വിൽ ഗെറ്റ് എ ഫീൽ ഓഫ് എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമുക്ക് നല്ല പാഷനേറ്റ് ആയിട്ടുള്ള, വെറും മണി മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലാതെ ഒരു ഹയർ ലെവലിൽ നമുക്ക് ചില കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമായിട്ട് ഇതിനെ കണ്ടാൽ ദിസ് ഈസ് വെരി എൻജോയബിൾ, പക്ഷെ അറ്റ് ദ സെയിം ടൈം വെരി ചലഞ്ചിങ്.
1: തീർച്ചയായും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ വിസ് റേഡിയോയുമായി താങ്കളുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടുള്ള വളരെ വാല്യുവബിൾ ആയിട്ടുള്ള പോയിന്റ്സ് പങ്കുവച്ചതിൽ. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ജസാകുമുല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: വിസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വഴികാട്ടി, സ്വയം സംരംഭകത്വം നാം അറിയേണ്ടത് എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർത്തത് ജാസിർ സബ്രി, കൂടെ ഡോക്ടർ ബഷീർ വിപി.
3: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 4 ലക്ഷത്തിൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000 ശ്രോതാക്കൾ, 60-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50-ൽ ഏറെ സ്ഥിരം അവതാരകർ, 100-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോണിൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ, സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട് സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840, മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബീ മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
0: حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إنك الله مدي أون اللاد آرادين إلا أون إلنان بھرميل پيكنو أون مهتا يسمها سنتين دناثنان.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ത്യാഗത്തിന്റെ അഗ്നിശുദ്ധിയിലൂടെ കടന്നുപോകുന്ന ഹൃദയങ്ങളിൽ പ്രപഞ്ചനാഥന്റെ പ്രകാശം പെയ്യുന്ന ഈ പുണ്യദിനത്തിൽ സമർപ്പണത്തിന്റെ മാതൃക തീർത്ത ഇബ്രാഹിം നബിയുടെ കൂടെ മകൻ ഇസ്മായിൽ നബിയുടെയും അനശ്വരമായ ചരിത്രം നെഞ്ചേറ്റിയ വിശ്വാസി ലക്ഷ്യങ്ങൾ ഈദ്ഗാഹുകളിലേക്ക് ഒഴുകുന്ന ധന്യനിമിഷങ്ങളിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. അതെ, വിനയത്തിന്റെയും പ്രാർത്ഥനയുടെയും തക്ബീർ ധ്വനികളുടെയും മുഖരിതമായ ഈ വലിയ പെരുന്നാൾ പുലരിയിലേക്ക് പീസ് റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.

0: ഇന്ന് ആനന്ദത്തിന്റെ ദിനമാണ്. ആകാശഭൂമികളെ സാക്ഷി നിർത്തി നാഥനിലേക്ക് സമർപ്പിക്കുന്ന ബലികർമ്മങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെ അഹന്തകളെ അറുത്തുമാറ്റേണ്ട ദിനം. പരസ്പരം കൈകോർത്തും സ്നേഹം പങ്കുവച്ചും ഹൃദയങ്ങളിൽ തമ്മിൽ പുണരുന്ന സൗഹാർദ്ദത്തിൻ്റെ അസുലഭ നിമിഷം കൂടിയാണ് ഈ പെരുന്നാൾ.
1: ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വീടുകളിലും യാത്രകളിലും കുടുംബങ്ങളോടൊപ്പവും ഏകാന്തതകളിലും ഇരുന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ഹൃദയങ്ങൾക്കും അള്ളാഹുവിൻ്റെ തണലും തൗഫീഖും സദാ വർഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളും ബലികർമ്മങ്ങളും നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഈദ് മുബാറക്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഈ പുതുപുലരിയിൽ പെരുന്നാൾ മധുരവും ഒളിമങ്ങാത്ത പ്രതീക്ഷകളുമായി നിങ്ങളുടെ സ്വന്തം മോർണിംഗ് ലൈവ് ഷോ ഇവിടെ ആരംഭിക്കുന്നു.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ മുജ്തബ പി സി, എന്നോടൊപ്പം അബ്ദുള്ള സലഫി കൂടി ചേരുന്നു.
1: ഇന്ന് 2026 മെയ് 28 വ്യാഴം,
0: ഹിജ്റ വർഷം 1447 ദുൽഹിജ്ജ 10,
1: കൊല്ലവർഷം 1201.

0: ഇഷ്ടബ ഇന്നിപ്പോ എന്തായാലും പെരുന്നാളാണല്ലോ. ഒരുപാട് ആളുകൾ ഈദ്ഗാഹിലേക്ക് പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഈ ഒരു വേളയിൽ പലയിടങ്ങളിലും വളരെ നേരത്തെ ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ബലിപെരുന്നാൾ സ്വദിനത്തിൽ വല്ലാതെ വൈകാതെ തന്നെ ബലിപെരുന്നാൾ നമസ്കാരം നിർവഹിക്കപ്പെടും. കാരണം ബലികർമ്മം കൂടി നടത്തപ്പെടേണ്ടതുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് പലപ്പോഴും പല വീടുകളിലൊക്കെ ഈ നമസ്കാരം കഴിഞ്ഞു വന്നാലുള്ള ഭക്ഷണം തലേന്ന് ദിവസം തന്നെ റെഡിയാക്കും. ഈ പൊതുവെ എനിക്ക് തോന്നുന്നത് ഈ രാവിലത്തെ പ്രഭാത ഭക്ഷണം പലയിടങ്ങളിലും റൈസ് ഐറ്റംസ് ആയിരിക്കും, ബിരിയാണി ആയിരിക്കും. സാധാരണ നമ്മൾ ഉച്ചക്കാണ് ബിരിയാണി കഴിക്കാറുള്ളത്. അപ്പം ഞങ്ങളുടെയൊക്കെ നാടുകളിൽ ഇത്തരത്തിൽ ഈ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ 8:30-9 സമയത്ത് നല്ല ബിരിയാണിയാണ് കഴിക്കുക, വീട്ടിലുണ്ടാക്കിയത്. നോക്കാം നമുക്ക്, നമ്മുടെ ഒരുപാട് 10,000-ക്കണക്കിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ശ്രോതാക്കളുണ്ട്. ശ്രോതാക്കളുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഈദ്ഗാഹ് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ എന്ത് ഭക്ഷണമാണ് സാധാരണ നിങ്ങൾ കഴിക്കാറുള്ളത്? എന്താണ് ഒരുക്കിയിട്ടുള്ളത്? ഓരോരുത്തരും കമൻ്റ് ചെയ്യുമല്ലോ.
1: നമ്മളെ നാട്ടിലേക്ക് വരുമ്പോൾ പലഹാരങ്ങളാണ് ഈ ഒരു സമയത്ത് ഉണ്ടാവുക. പ്രത്യേകിച്ച് ഈ കുറ്റിച്ചിറ തെക്കേപ്പുറം ഏരിയ ആയതുകൊണ്ട് അധികം ഇത് കഴിഞ്ഞു വന്നാൽ പലഹാരങ്ങൾ, വ്യത്യസ്തമായ പലഹാരങ്ങളൊക്കെ ആയിരിക്കും.
0: നമുക്കിടയിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇൻഷാല്ലാ. എന്തായാലും അഭിപ്രായത്തിനായി ഇവിടെ EPS റേഡിയോ സ്റ്റുഡിയോയിൽ ആങ്കർമാർ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നു.
1: ഇത് അതിന് പോകാനുള്ള തിരക്കിട്ട ഒരുക്കങ്ങളിലാണെന്നറിയാം. എന്നാലും നിങ്ങളുടെ അല്പസമയം പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വീട്ടിലുള്ള പലഹാരം അല്ലെങ്കിൽ എന്താണോ ഭക്ഷണം, അതുകൂടി പങ്കുവെക്കാൻ സമയം കണ്ടെത്തണമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്.

0: പീസ് റേഡിയോ മോർണിംഗ് ലൈവ് സെഷനിന്റെ ഈ നിമിഷങ്ങളിൽ ഏറ്റവും ഹൃദ്യമായ പുലരിവട്ടം.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: മനസ്സിനെ ഒരുക്കുക എന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇന്നത്തെ പുലരിവട്ടത്തിൽ ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈന. ഇവന്റ് മാനേജ്മെന്റ് എന്നുള്ളത് വളരെ ഇന്നത്തെ വലിയൊരു തൊഴിൽ സാധ്യതയാണ്. അതായത് നമ്മളൊരു വിവാഹം നടത്തുകയാണെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തുകയാണെങ്കിലും ഒക്കെ അവിടുത്തെ പന്തൽ, അവിടുത്തെ സൗകര്യങ്ങൾ, അവിടെ ആളുകൾക്കുള്ള ഭക്ഷണം, അവിടെ അവർക്ക് ഇരിക്കാനുള്ള അറേഞ്ച്മെൻറ്റുകൾ, അവിടുത്തെ ഡെക്കറേഷൻ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെ ഉള്ള ആളുകളെയാണ് നമ്മളത് പറയുന്നത്. എന്തൊരു കാര്യമാണെങ്കിലും നടത്താനുള്ള ഒരു ചുമതല നമ്മൾ നൽകുക, അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കങ്ങളും നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടു. എന്തിനും ഒരു സാഹചര്യം ഒരുങ്ങുക. ഒരു മരണ വീട്ടിലൊരു സാഹചര്യം ഒരുങ്ങാനുണ്ട്, ഒരു കല്യാണ വീട്ടിൽ അതിൻ്റേതായ ഒരു സാഹചര്യം ഒരുങ്ങാനുണ്ട്, ഒരു പിന്നെ സ്ഥാപനം നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ അവിടെ അതിൻ്റേതായ ചില സാഹചര്യങ്ങൾ ഒരുങ്ങാനുണ്ട്. ഇതുപോലെ ഒരു പക്ഷേ ഒരു പെരുന്നാളിന് വേണ്ടി നമ്മൾ ഒരുക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്. നമുക്ക് ആഘോഷമെന്ന് പറഞ്ഞ അള്ളാഹു നിശ്ചയിച്ചു തന്ന ഈ ഒരു പെരുന്നാൾ നമുക്ക് ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ അതിനു വേണ്ടി സജ്ജമാക്കണം. ഒരു സംശുദ്ധമായ ഒരു തയ്യാറെടുപ്പുള്ള ഒരു മനസ്സോടുകൂടെ മാത്രമേ ഒരു പെരുന്നാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റുള്ളൂ. മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് അവൻ്റെ തെറ്റുകൾ. ജീവിതത്തിൽ എപ്പോഴും നമ്മളെല്ലാം മറന്നു പോകും മനുഷ്യൻ. പക്ഷെ നമുക്കൊരിക്കലും നമ്മൾ മറന്നു പോകാത്തതാണ് നമ്മളിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ഗുരുതരമായ തെറ്റുകൾ. അത് മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധവും വല്ലാത്തൊരു പ്രയാസവുമാണ് എന്ത് ചെയ്യുക, നമുക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ പാപങ്ങളുമായി വരുമ്പോൾ കഴിഞ്ഞ പാപങ്ങൾ നമുക്ക് പുറത്ത് കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ ആത്മാർത്ഥമായ പശ്ചാത്താപങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങുക, നമ്മുടെ നന്മകൾ വർദ്ധിപ്പിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് പാപപരിഹാരങ്ങളിലേക്ക് എത്താൻ പറ്റും. അതിലുപരി നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കാതിരിക്കാം. വലം യുസിറു അലാമ ഫാലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് തെറ്റുകളിൽ ഷടിച്ചു നിൽക്കാതിരിക്കാം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഭയങ്കര മാനസിക അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏത് തരം തെറ്റുകളാണെങ്കിലും ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു കുടുംബപരമായ ഒരു പ്രശ്നം ഉള്ളൊരു വ്യക്തി, അപ്പോൾ അദ്ദേഹത്തിന് ചില ദുസ്വഭാവങ്ങൾ അവരുടെ കുടുംബജീവിതം തകർക്കുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ കുടുംബജീവിതം നന്നാവാനാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം ആ ദുശ്ശീലങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അതോടുകൂടെ അദ്ദേഹം എന്ത് ചെയ്തു, ആ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അപ്പോൾ സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ദാമ്പത്യ ജീവിതം അതിനുശേഷം കുറേയൊക്കെ ശരിയായെങ്കിലും അതൊന്നും സമ്പൂർണമായി വൈഫിൻ്റെ ഭാഗത്തുള്ള സമീപനങ്ങളും കാര്യങ്ങളൊന്നും വേണ്ടത്ര മാറിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ ജീവിതത്തിൽ ഭയങ്കരമായൊരു സന്തോഷം അനുഭവിക്കുന്നു. കാരണം ആ ഒരു കാരണം കൊണ്ട് എൻ്റെ ജീവിതത്തിലെ ചില ദുശ്ശീലങ്ങളും തിന്മകളും ഒഴിവായല്ലോ എന്നാണ്. ഇപ്പോൾ സത്യത്തിൽ അദ്ദേഹം സ്വപ്നം കണ്ടത് ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ നല്ലൊരവസ്ഥയാണ്. പക്ഷേ അത് സമ്പൂർണമായിട്ട് കിട്ടിയില്ലെങ്കിലും ആ തെറ്റുകളിൽ നിന്ന് മോചിതമാകുമ്പോൾ മനസ്സിന് കിട്ടുന്ന ആനന്ദം, ഇപ്പോൾ പാപരഹിതമായ ഒരു മനസ്സാണ് നമ്മളൊരു ആഘോഷത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി തയ്യാറാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതാണ്. അതേപോലെ തന്നെ സമർപ്പണങ്ങൾ, നമ്മളുടെ ജീവിത ത്യാഗങ്ങൾ മനുഷ്യന് സന്തോഷം നൽകുന്നതാണ്. നമ്മളെ ത്യാഗങ്ങൾക്ക് ഭയങ്കരമായ സന്തോഷം നമുക്കുണ്ടാകാൻ പറ്റും. ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ ഇതെന്തെനിക്ക് വന്നു എങ്ങനെയെന്നൊക്കെ നമ്മൾ, പക്ഷേ അതിനെ അതിജീവിച്ച് കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു മധുരമുണ്ടല്ലോ അത് ജീവിതത്തിൽ. നമ്മൾ നെല്ലിക്കയെക്കുറിച്ച് പറയുന്ന പോലെ തിന്നുമ്പോൾ കയ്പുണ്ടെങ്കിലും ശേഷം കിട്ടുന്നൊരു മധുരമുണ്ടല്ലോ എന്ന പോലെ എന്ത് ചെയ്യാണ്, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളാണോ നമ്മൾ അനുഭവിച്ചത് അത്ര വലിയ സന്തോഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, ലഭിക്കും. ജീവിതത്തിൽ ചെറുപ്പകാലം മുതൽ തന്നെ നല്ല സുഖാഡംബരങ്ങൾ ജീവിച്ചു വന്നൊരാൾക്ക് ആ സുഖങ്ങളുടെ അനുഭവങ്ങൾ കൂടെ ഉണ്ടാവില്ല. നേരെ മറിച്ച് ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന് നമ്മളൊരു ജീവിത സൗകര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ നമുക്ക്. അതൊരു വലിയ മനുഷ്യ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളെ അതിജീവിച്ചു വരിക എന്നുള്ളത്. അപ്പോൾ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. എന്നാലും മടിയും അലസതയുമായി നമ്മൾ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ജീവിത സന്തോഷങ്ങൾ നമുക്ക് ഇല്ലാതാവുകയാണ് ചെയ്യുക എന്ന് അതാണ് സന്തോഷത്തിൻ്റെ രണ്ടാമത്തെ ഒരു കാര്യം. നമ്മൾ ഭയങ്കരമായ ത്യാഗങ്ങൾ നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ മാനുഷിക ബന്ധങ്ങൾ, എവിടെയെങ്കിലൊക്കെ ഒരു പിണക്കമോ തെറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അതിനെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കും. എല്ലാവരോടും നല്ല ബന്ധം, സ്നേഹം, അതൊരു ഭയങ്കരമായ ഒരു സംഗതി ഇല്ലെങ്കിൽക്ക്. ഇപ്പം ഇസ്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തഹയ്യത്ത്, അതായത് നമ്മൾ ആളുകൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നത്. എത്ര പ്രാധാന്യത്തോടെയാണ് ഇസ്ലാം അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മളൊരു ഏത് നമ്മളൊരാൾക്ക് അർപ്പിക്കുന്ന ഏത് ആശംസാ വചനങ്ങളും അത് ഇസ്ലാമിക മതപരമായി തെറ്റില്ലാത്ത എന്തും നമുക്ക് പറയാമെന്നാണ്. ഒരു മുസ്ലിം ഒരു മുസ്ലിമോട് പറയേണ്ട ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇത് സലാമാണ്. എന്നാൽ മറ്റേത് അഭിവാദ്യം, ഈ അഭിവാദ്യങ്ങൾ ഒരാൾക്ക് അർപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ഒന്ന് പുഞ്ചിരിച്ച് സംസാരിച്ച് നമ്മൾ അതിനോടൊപ്പം പ്രകടിപ്പിക്കുന്ന ആ ഒരു ബന്ധം എത്രമാത്രം. അപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരാളെ സലാം പറയാൻ കിട്ടിയാൽ നമ്മുടെ മനസ്സിൽ അതൊരു സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. ഏതൊരു നിലക്കുള്ള നന്മകളും മനുഷ്യൻ്റെ ഹൃദയത്തിന് സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. അപ്പോൾ നല്ല ബന്ധങ്ങൾ, എവിടെയെങ്കിലും ബന്ധങ്ങൾ അറ്റുപോയെങ്കിൽ അതിനെ പുനഃസ്ഥാപിക്കുവാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം വർദ്ധിക്കും. അതേപോലെ തന്നെ നാലാമത്തെ കാര്യമാണ് നന്മകളെ നമ്മൾ വർദ്ധിപ്പിക്കുക. നല്ല കാര്യങ്ങൾ എത്ര ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമോ, ആളുകളെ സഹായിക്കുക, പാവപ്പെട്ടവർക്ക് സഹായങ്ങൾ നൽകുക, അങ്ങനെ എത്രമാത്രം നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. നമ്മുടെ സഹായം കൊണ്ട് ഒരാൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടു വരുന്നത് കാണുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ചാരിതാർത്ഥ്യമുള്ള സന്തോഷമുള്ള മറ്റ് കാര്യങ്ങൾ എന്താണുള്ളത്. അതുകൊണ്ട് സന്തോഷമുള്ളൊരു മനസ്സുണ്ടാക്കാൻ നമ്മൾ ബോധപൂർവ്വം പരിശ്രമിക്കാം. എങ്കിൽ ഈ പെരുന്നാളിൻ്റെ സന്തോഷം അനന്തമായി നമ്മുടെ ജീവിതത്തിൽ തുടരും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
3: ആമീൻ. ഈ പെരുന്നാളിൻ്റെ പുലരിയിലും ഈ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വേണ്ടി മനസ്സിനെ ഒരുക്കുക എന്ന വിഷയത്തിലായിരുന്നു ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീം നമ്മോട് ഇതുവരെ സംസാരിച്ചത്.
0: ശരിക്കും പുലരിവട്ടം പെരുന്നാളിൻ്റെ സുദിനത്തിലെ ഈ ഹാരിസ് മൊലവിൻ്റെ ഈ സംസാരം ഏറെ ആളുകൾക്ക് പ്രചോദനമുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ജീവിതത്തിലെ വളരെ പ്രതിസന്ധികളെയും റാഹത്തോടുകൂടി തരണം ചെയ്യാൻ കഴിയണം എന്നുള്ള ഒരു സംസാരമാണ് അദ്ദേഹം നടത്തിയത്.
3: അൽഹംദുലില്ലാ, നല്ല സന്തോഷമുള്ള ഒരു ഈദിൻ്റെ പുലരിയിലാണ് നമ്മളുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഹലാലാക്കി അനുവദിച്ച രണ്ട് ആഘോഷങ്ങളാണുള്ളത്. അതിൽപ്പെട്ടൊരു ആഘോഷമാണ് ഈദുൽ അള്ളഹ എന്നുള്ളത്. അപ്പോൾ ഇസ്ലാമിലെ ആഘോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് കേട്ടുവരാം. മെഹബൂബ് പട്ടാമ്പി രചിച്ച ഇസ്ലാമിലെ ആഘോഷങ്ങൾ എന്ന രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോടാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദ്യമാർന്ന ശബ്ദത്തിലൂടെ അത് കേട്ടുവരാം.
4: ഇസ്ലാമിലെ ആഘോഷങ്ങൾ, എഴുത്ത് മെഹബൂബ് പട്ടാമ്പി. ലോകരക്ഷിതാവായ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് നൽകിയ അതിവിശിഷ്ടമായ ജീവിത ദർശനമാണ് ഇസ്ലാം. ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും ചൂഴ്ന്നു നിൽക്കുന്ന മതമാണ് ഇസ്ലാം. ഓർമ്മ വച്ച നാൾ മുതൽ ജീവിതത്തിലെ ഏതേതു കാര്യത്തിലും മതത്തിൻ്റെ വ്യക്തമായ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാൻ കടപ്പെട്ടവനാണ് മനുഷ്യൻ. മനുഷ്യനിർമ്മിതമായ മതങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജീവിതത്തിൻ്റെ സകല സന്ദർഭങ്ങളിലും പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിക്കുന്ന ഇസ്ലാം ദർശനങ്ങളിൽ നിന്നും അച്ചടക്കമുള്ള ഒരു സമൂഹത്തെയാണ് സൃഷ്ടിക്കുന്നത്. ആഘോഷങ്ങളില്ലാത്ത മതങ്ങളില്ല ലോകത്ത്. എന്നാൽ ഇസ്ലാം ഈ രംഗത്തും വ്യത്യസ്തത പുലർത്തുന്നു. ലഹരിയിൽ ആറാടി ആടിപ്പാടാനും അനാവശ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമുള്ള അവസരമായിട്ടല്ല ഇസ്ലാം ആഘോഷങ്ങളെ കാണുന്നത്. മറിച്ച് ഇസ്ലാമിലെ ആഘോഷങ്ങൾ പ്രാർത്ഥനാമയമാണ്. സൃഷ്ടാവിനെ മറന്ന് തിമർത്താടാനുള്ള വേളയല്ല അത്. മുസ്ലിങ്ങൾക്ക് രണ്ടേ രണ്ട് ആഘോഷങ്ങളാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. വ്രതവിശുദ്ധിയുടെ നിറവിൽ ശവ്വാൽ മാസപ്പിറവിയോടെ സമാഗതമാകുന്ന ഈദുൽ ഫിത്തറും ത്യാഗസ്മരണകൾ ഉയർത്തുന്ന ഹജ്ജ് മാസത്തിൽ കൊണ്ടാടുന്ന ഈദുൽ അദ്ഹയുമാണവ. ത്യാഗസ്മരണകളുടെ ബലിപെരുന്നാൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും പുത്രൻ ഇസ്മായിലിൻ്റെയും ഹാജറാ ബിവിയുടെയും ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ ഓർമ്മകളുണർത്തിയാണ് ദുൽഹജ്ജ് പത്തിന് ബലിപെരുന്നാൾ കടന്നുവരിക. വാർദ്ധക്യത്തിൽ തനിക്ക് പിറന്ന കുഞ്ഞിനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ബലി നൽകാൻ മനസ്സു കാണിച്ച ഇബ്രാഹിം നബിയുടെയും തന്നെ ബലി കൊടുക്കുന്നതിന് സർവാത്മനാ സന്നദ്ധത പ്രകടിപ്പിച്ച ഇസ്മായിൽ അലഹിസ്സലാമയുടെയും ത്യാഗസന്നദ്ധത ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. തൗഹീദിൻ്റെ മാർഗത്തിൽ അഗ്നിപരീക്ഷണങ്ങൾക്ക് വിധേയനായ ഇബ്രാഹിം നബിയുടെ വിളിയാളത്തിന് ഉത്തരമേകി ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും വിശ്വാസികൾ ഹജ്ജ് കർമ്മത്തിനായി മക്കയിലെത്തുകയും അതിൻ്റെ കർമ്മങ്ങളിൽ മുഴുകുകയും ചെയ്യുന്ന സമയത്താണ് ലോകമെങ്ങും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇഷ്ടപ്പെട്ടതെന്തും അള്ളാഹുവിനു വേണ്ടി ത്യജിക്കാനുള്ള സന്നദ്ധതയാണ് വിശ്വാസികൾ ഈ ആഘോഷത്തിലൂടെയും ബലികർമ്മത്തിലൂടെയും പ്രകടമാക്കുന്നത്. പ്രതിഫലാർഹമായ ആരാധന കൂടിയാണ് ഇസ്ലാമിലെ ആഘോഷമെന്ന വസ്തുത വിശ്വാസികൾ ഓർക്കേണ്ടതുണ്ട്. മദ്യപിച്ചും പടക്കം പൊട്ടിച്ചും അനാശാസ്യ പ്രവർത്തനങ്ങൾ ചെയ്തും ഇസ്ലാമിലെ ആഘോഷങ്ങളെ അപമാനിക്കുന്ന പ്രവണത ഒരിക്കലും ഉണ്ടായിക്കൂടാ.
3: ഇസ്ലാമിലെ ആഘോഷങ്ങളെക്കുറിച്ചായിരുന്നു മനോഹരമായ നമ്മൾ കേട്ടത്.
0: മെഹബൂബ് പട്ടാമ്പി രചിച്ച ഇസ്ലാമിലെ ആഘോഷങ്ങൾ, അതിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോടാണ്.
3: ഈ ഒരു സന്തോഷത്തിൻ്റെ പുലരിൽ ഒരു അതിഥിയെ കൊണ്ടുവന്നാലോ?
0: തീർച്ചയായും. ഇൽഫ ഷംസ് മനോഹരമായ ഒരു ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു. MES ഇന്ത്യൻ സ്കൂൾ ദോഹയിൽ പഠിക്കുന്ന ഇൽഫ ഷംസാണ് ഇനി നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും.
6: ദേശ്യങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാബ, നേരിൻ തെളിദീപ തെളിച്ചവരിൻ ചൊരിയുന്നു സലാമ. സൂര്യൻ ഉദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിൻ്റെ സത്യമതത്തിന് വാഹകരാം പൊരിവർ. സൂര്യൻ ഉദിക്കാൻ ദിക്കുകൾ തേടിയവർ ഹബീബിൻ്റെ സത്യമതത്തിന് വാഹകരാം പൊലിവർ.

ചുടുമണലിൽ വിളപിച്ചു ഹബീബ സവിതമിലവരണയും അകമുണരും അനുഭൂതി നുകർന്ന റസൂലരെ അവരറിയും. ചുടുമണലിൽ വിളപിച്ചു ഹബീബ സവിതമിലവരണയും അകമുണരും അനുഭൂതി നുകർന്ന റസൂലരെ അവരറിയും. സത്യവിളക്ക് മരത്തണലോരം സുഫയുരുക്കിയ വെൺമുകില് സൽഹൊഴിമുത്തുകൾ കോർത്ത ഹസീസുകൾ നെഞ്ചിനഴുതിയ രാസ്വഹബ്. സത്യവിളക്ക് മരത്തണലോരം സുഫയുരുക്കിയ വെൺമുകില് സൽഹൊഴിമുത്തുകൾ കോർത്ത ഹദീസുകൾ നെഞ്ചിനഴുതിയ രാസ്വഹബ്. അനുപമ താരസമാന സാത്വികര് ദേശ്യങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സ്വഹാബ. നേരിൻ തെളിദീപ തെളിയിച്ചവരിൻ ചൊരിയുന്നു സലാമ.

അവരെഴുതിയ ശുഭകഥകളിലേ പതനൊരുക്കി തണലേകി ഹബീബിനെ കവചമിടുന്നവരെ. ബദറുഹദിൻ ശരമാലിയിൽ അവരെഴുതിയ ശുഭകഥകളിലേ പതനൊരുക്കി തണലേക്ക് ഹബീബിനെ കവചമിടുന്നവരെ. നാഴിക താണ്ടി നാഥനു വേണ്ടി അവർ നിറവേറ്റിയ നന്മകള്, നൈതിക ഭൂമി നമ്മളിലേക്ക് നടന്ന് മറഞ്ഞവരുണ്ടവരും. നാഴിക താണ്ടി നാഥനു വേണ്ടി അവർ നിറവേറ്റിയ നന്മകള്, നൈതിക ഭൂമി നമ്മളിലേക്ക് നടന്ന് മറഞ്ഞവരുണ്ടവരും.

0: തെളിച്ചവരിൻ ചൊരിയുന്നു സലാമ. സലാമലൈക്കും.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഇൽഫ ഷംസ് മഷാ അല്ലാ ദോഹയിലെ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. 10 വയസ്സാണ് മോൾക്ക് പ്രായം. വളരെ മനോഹരമായി അവതരിപ്പിച്ചു കുട്ടിയ ഗാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
2: മഷാല്ലാ, അടിപൊളി പാട്ടായിരുന്നു ഇൽഫ. ഇനിയും പീസ് റേഡിയോക്ക് റെക്കോർഡ് ചെയ്ത് പാട്ടുകളെല്ലാം അയക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മഷാല്ലാ, ഗംഭീരമായി ഈ ഒരു തുടക്കം, ഈ ഒരു പുലരി, ഈദിൻ്റെ സന്തോഷത്തിൻ്റെ ഈ പുലരി ഇൽഫയിലൂടെ തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് പീസ് റേഡിയോക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. മഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്. സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ ഓതുന്ന ഒരു മനോഹരമായ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്.
1: മാഷാ അല്ലാ, നല്ല ഒരു ഗാനം ആലപിച്ചു ആ മോള്. മോൾക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പീസ് റേഡിയോയുടെ ഭാഗത്ത് നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു നിമിഷങ്ങളിൽ നമ്മൾ ഏതുമായി ബന്ധപ്പെട്ട് ധാരാളം കർമ്മങ്ങളും ഇബാദത്തുകളും അതേപോലെ തന്നെ കുടുംബ സന്ദർശനങ്ങളും

0: നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അയവറക്കുന്ന അദ്ദേഹത്തിൻ്റെ മഹത്തായ ജീവിതത്തിൻ്റെ ഏടുകൾ പുനഃപരിശോധിച്ച് അതിൽ നിന്ന് ആവശ്യമായ മാതൃകകൾ സ്വീകരിക്കുന്ന, അതിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുന്ന, അതിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്ന വലിയ ഒരു പെരുന്നാളിൻ്റെ സുദിനത്തിലാണ് നാം ഉള്ളത്. മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം എന്തുകൊണ്ട് നമുക്ക് മാതൃകയാണ്? വിവേകമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. ഒരു പ്രബോധകൻ എങ്ങനെയാണ് വിവേകം കാണിക്കേണ്ടത്? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വിവേകിയാവേണ്ടത്? വൈകാരികത കടിമപ്പെടാതെ, അനാവശ്യമായ ശണ്ഠകളും ലഹളകളും ഇല്ലാതെ, ഒരു ഹിൽമോടുകൂടി, വിവേകത്തോടുകൂടി പെരുമാറുക എന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നൽകിയ സന്താനങ്ങളെക്കുറിച്ച് ഉലാമുൻ ഹലീം, വിവേകമുള്ള മക്കൾ. സോ പിതാവിനെ പോലെ തന്നെ മക്കളും അങ്ങനെ തന്നെയായി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. വൈകാരികതയ്ക്ക് അടിമപ്പെടാവുന്ന ഒരുപാട് സന്ദർഭങ്ങളും ഒരുപാട് മേഖലകളും ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. താനും തൻ്റെ സമുദായവും നേർക്കുനേരെ വരികയും അതേപോലെ തന്നെ തന്നെ ചുട്ടരിക്കാൻ വേണ്ടി തീക്കുണ്ടാരം ഒരുക്കുകയും കെണികളും വലകളുമെല്ലാം ഒരുക്കുകയും ചെയ്ത ഒരു സമുദായത്തോട് ക്ഷമയോടും സഹനത്തോടും വിവേകത്തോടും കൂടി പെരുമാറി ആ ഒരു വലിയ ജിഹാദിൽ വിജയം വരിച്ച ഒരു വ്യക്തിത്വവും ചരിത്രവുമാണ് മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടേത്. ആ വിവേകത്തിന് ഇന്നും പ്രസക്തിയുണ്ട്. ഇന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് വൈകാരികമായിക്കൊണ്ടും അവിവേകത്തോടും കൂടിയാണ്. ഇത് രണ്ടും അപകടമാണ്. വൈകാരികത എന്ന് പറയുന്നത് അതിൻ്റെ അന്ത്യം ഒരു പക്ഷേ ഖേദമായിരിക്കും. വിവേകത്തോടുകൂടി ഒരു കാര്യത്തിൽ നാം നേരിട്ടാൽ അതിൻ്റെ തുടക്കം നമുക്ക് ചില പ്രയാസങ്ങളുണ്ടാക്കുമെങ്കിലും അതിൻ്റെ അന്ത്യം നമുക്ക് സന്തോഷമുള്ള, നമ്മുടെ കൺകുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക. മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നാടും ഒരു ജനതയും എന്തിനധികം സ്വപിതാവ് പോലും എതിരായിരുന്നിട്ട് പോലും വൈകാരികത കാണിക്കാതെ വിവേകത്തോടെ പെരുമാറിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് വിജയം നൽകി. അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കി മാറ്റി. ഖിയാമത്ത് നാൾ വരെ അദ്ദേഹത്തെ നേതാവായി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അഞ്ചു നേരം നമസ്കാരത്തിന് നിർബന്ധമായും അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കപ്പെടുന്ന ഒരവസ്ഥ പോലും ഉണ്ടായി. അദ്ദേഹത്തെ ഓർക്കാതെ ഒരു വിശ്വാസിക്കൊരു ദിവസം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരവസ്ഥ പോലും ഉണ്ടായി. ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വിവേകത്തോട് ഹെൽമോട് കൂടിയുള്ള പെരുമാറ്റം. നമുക്കതിൽ മാതൃകയുണ്ട്. ഈ ബലിപരന്നാളിൻ്റെ സന്ദേശത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാതൃകയാണ് നാം അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ബലിപെരുന്നാളിൻ്റെ വലിയ സന്തോഷങ്ങൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മനോഹരമായ ഒരു സന്ദേശവുമായി, വിവേകത്തിൻ്റെ വഴി എന്ന ഒരു വിഷയത്തിൽ ഊന്നിയ സന്ദേശമാണ് അബ്ദുൽ മാലിക് സലഫിയും നമ്മോടൊപ്പം ചേർന്ന് പങ്കുവച്ചത്.
2: തീർച്ചയായിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാം എല്ലാ തലത്തിലും നമുക്ക് മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം എടുത്തു നോക്കിയാൽ ഒരു പാഠപുസ്തകം എന്നോളം നമുക്കെല്ലാ വിഷയത്തിലും മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതിൽ വിവേകം ഉള്ളവരാകാൻ, ഇബ്രാഹിം നബി സ്വലാമിൻ്റെ വിവേകം, ഹിക്മത്ത്, ഒരു ഹിൽമ് ഒക്കെ എത്രത്തോളം ഉണ്ടെന്നാണ് അബ്ദുൽ മാലിക് സൽഫി ബഹുമാനി ഉസ്താദ്, ജാമിഅൽ ഹിന്ദൽ ഇസ്ലാമിയുടെ പ്രിൻസിപ്പൽ കൂടിയായ ഉസ്താദ് സൂചിപ്പിച്ചത്. വിവേകം എങ്ങനെയാണ് നമ്മൾ വികാരത്തിന് അടിമപ്പെടാതെ വിവേകത്തിൻ്റെ ആളുകളായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഈ പുലരിയിൽ ഈ മാലിക് സൽഫിയുടെ ഈ നസീഹത്ത് നമ്മൾ മനസ്സോട് ഹൃദയത്തോട് ചേർത്ത് വെക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
1: ഇവിടെ ബഹുമാന്യനായ അബ്ദുൽ മാലിക് സൽഫി, അദ്ദേഹം ജാമിഅൽ ഹിന്ദിലെ അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹം ഈയൊരു സംസാരം ഇവിടെ നടത്തുമ്പോൾ വിവേകത്തിൻ്റെ വഴി എന്ന ഒരു സംസാരം അദ്ദേഹത്തിൻ്റെ ഇതായി നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു പെരുന്നാൾ സുദിനത്തിലും ആ ഒരു വിവേകം കാത്തു സൂക്ഷിക്കണം എന്നുള്ള മനോഹരമായ ഒരു സന്ദേശം അദ്ദേഹം നൽകുകയുണ്ടായി. നമ്മളൊക്കെ പലപ്പോഴും വികാരത്തിനടിമപ്പെട്ട് വിവേകം മറന്നു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും പലയിടങ്ങളിലും, കുടുംബ മേഖലകളിലും, സാമ്പത്തിക രംഗങ്ങളിലും, സാമൂഹിക ചുറ്റുപാടുകളിലും സംഭവിക്കാറുണ്ട്. അവിടെയാണ് പല ഘട്ടങ്ങളിലെയും അപകടങ്ങളിലേക്കും അതുപോലെ തന്നെ പല വഴക്കുകളിലേക്കും അത് കൊലപാതകങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടാനുള്ള കാരണം. അവിടെ കൃത്യമായ ഒരു വിനയവും വിവേകവും

വിശ്വാസികൾ മുഖമുദ്രയാക്കണം എന്ന ഒരു മഹത്തായ ദർശനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന മനോഹരമായ നിർദ്ദേശവുമായിട്ടാണ് ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി ഇത്രയും കാര്യങ്ങൾ നമ്മോട് സംവദിച്ചത്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ പെരുന്നാളാണ്, അവിടെ ഇപ്പോഴും ഹാജിമാർ മക്കയുടെ പരിസര പ്രദേശങ്ങളിൽ ഈ ഒരു അയ്യാമുത്തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ, അവരുടേതായ അയ്യാമുത്തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ ഇബാദത്തുകളുമായി അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മണൽ പ്രദേശത്ത്, മക്ക എന്ന ആ ഒരു മണൽക്കാട്, എന്നൊന്നും നമുക്ക് മക്കയുടെ ചരിത്രം കേൾക്കുമ്പോൾ ആ മണൽ ചരികളുടെ ചരിത്രം നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഹജറ ബീവിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് ആ മക്ക മണൽ തരികളെ പറ്റിയുള്ള ചരിത്രം നമ്മൾ എമ്പാടും കേൾക്കാറുണ്ട്. പിന്നീട് അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്ക മണലാരണ്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിയർപ്പ് തുള്ളികൾ ഒഴുകിയതും അദ്ദേഹത്തിൻ്റെ കാലടിപ്പാടുകൾ ഉണ്ടായതും അവിടുന്ന് അങ്ങോട്ട് മദീനയിലേക്കുള്ള ആ പ്രയാണവും ആ മക്കയും മദീനയും ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ മണൽത്തരികൾ എന്നും വിശ്വാസികൾക്ക് ഒരു അനുഭൂതി നൽകുന്നതാണ്, ചരിത്രാതീത വിവരണങ്ങൾ നൽകുന്നതാണ്. ഇവിടെ മനോഹരമായ ഒരു ഗാനം, മക്ക മണൽത്തരിയുമായി ബന്ധപ്പെട്ട ഒരു ഗാനത്തിനാണ് ഇനി പീസ് റേഡിയോ ശ്രോതാക്കൾ സാക്ഷിയാകുന്നത്.

0: കണ്ടു.
1: മാഷാല്ലാ, മനോഹരമായ ഈണത്തിൽ ശബ്ദത്തിലാണ് നമ്മൾ ആ പാട്ട് കേട്ടത്. ഒന്ന് ഹറമിൽ പോയി വന്നൊരു ഫീല് പലപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കാറുണ്ട്.
2: തീർച്ചയായും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ലൈവിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ. നമ്മളീ ആ വീഡിയോ ഒരു പാൽ കടൽ പോലെയാണ്.
1: അതെ,
2: ശരിക്ക് ആ ഫോട്ടോയും ആ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ അറഫയിൽ സമ്മേളിച്ച ഹാജിമാരുടെ ആ നൃത്തവും അതേപോലെ തന്നെ മുസ്ദലിഫയിലേക്കുള്ള പ്രയാണവും മിനയിൽ നിന്ന് അറഫയിലേക്കുള്ള പ്രയാണവും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പാൽക്കടൽ പോലെ, ഒഴുകുന്ന പാൽക്കടൽ പോലെ മനോഹരമായ ദൃശ്യവിരുന്നൊരുക്കിയ ആ ഒരു ഹജ്ജ് കർമ്മം.
1: തടസ്സങ്ങളില്ലാതെ, ഒരു പ്രയാസങ്ങളില്ലാതെ വളരെ മനോഹരമായി അവിടുത്തെ വിസാറ അത് വളരെ ഭംഗിയായി അതിനുള്ള സജ്ജീകരണം ചെയ്തു വരുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ അറഫ ലൈവിലടക്കം നമ്മളത് കണ്ടു, വീക്ഷിച്ചു. അവിടുള്ള സജ്ജീകരണങ്ങൾ, അവിടുത്തെ വിസാറ അവിടെ ഒരുക്കിയ സംവിധാനങ്ങളെല്ലാം അൽഹംദുലില്ലാ. അള്ളാഹു ഇനിയും അവർക്ക് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കാനുള്ള തോഫീക്ക് നൽകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്.
2: പിന്നെ നമുക്ക് നമ്മൾ ഈ ഒരു വേളയിൽ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാനുള്ളത്, സാധാരണ മോർണിംഗ് ലൈവ് ഷോയുടെ തുടക്കത്തിലൊക്കെ നമ്മൾ അദ്കാറുകൾ പ്ലേ ചെയ്യാറുണ്ട്. പലപ്പോഴും അദ്കാർ എന്നത് വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഏറ്റവും നല്ല ഒരു വിശ്വാസി അവൻ്റെ നാവ് എപ്പോഴും ദിക്റിനാൽ പച്ച നിറഞ്ഞതായിരിക്കും, നനവുള്ളതായിരിക്കും എന്ന ഒരു അധ്യാപനം മുൻനിർത്തി. ഇപ്പോൾ നമുക്ക് പീസ് റേഡിയോ പോലെ വളരെ മനോഹരമായ ഒരു ആപ്ലിക്കേഷൻ വിസ്ഡം നേതൃത്വം നൽകുന്ന കൂട്ടായ്മയുടെ കീഴിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ട് ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണുകൾ, ആൻഡ്രോയിഡ് ഫോണുകൾ, ഐഫോണുകളിലും മറ്റും ഡിവൈസുകളിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പാകത്തിൽ. ജമീൽ ആപ്ലിക്കേഷനാണത്. ജമീൽ, ജമീൽ എന്ന് പറയുമ്പോൾ ZAMEEL, ജമീൽ ആപ്ലിക്കേഷൻ. ജമീൽ എന്നത് ഒരു വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ 8Z കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. അവിടെ ഓഡിയോ ഉണ്ട്, അവിടെ വീഡിയോകളുണ്ട്, അവിടെ ടെക്സ്റ്റുകളുണ്ട്, നമുക്ക് വായിക്കാനുള്ള പുസ്തകങ്ങളുണ്ട്, കേൾക്കാനുള്ള ഇമ്പമാർന്ന ഗാനങ്ങളുണ്ട്, ജീവിതം ചട്ടപ്പെടുത്താനുള്ള ഷെഡ്യൂളുകളുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികോല്ലാസത്തിന് ഇസ്ലാമിക ഗെയിമുകളുണ്ട്, മദ്രസ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ലോകം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ജമീൽ ആപ്ലിക്കേഷൻ. ജമീൽ ആപ്ലിക്കേഷന് നമ്മൾ തുറക്കുമ്പോൾ അതിൻ്റെ മെയിൻ വിൻഡോയിൽ താഴെ, ഏറ്റവും താഴെ 5 ഓപ്ഷനുകൾ കാണും: ഹോം, ഓഡിയോ, വീഡിയോ, ഡോക്യുമെൻറ്റ്, അദ്കാർ. ഏറ്റവും അവസാനമാണ് അദ്കാർ എന്ന ഒരു ഓപ്ഷൻ കാണുന്നത്. അവിടെ നമ്മളൊരു പുസ്തകം തുറന്നു പിടിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ ഐക്കണോടുകൂടിയാണ് അദ്കാർ എന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയുക. ആ ബട്ടൺ നമ്മൾ അമർത്തുമ്പോൾ ഒരുപാട് വാതിലുകൾ നമ്മുടെ അവിടെ കാണാൻ പറ്റും. നിത്യാനുഷ്ഠാന പ്രാർത്ഥനകൾ, ഖുറാനിൽ വന്ന പ്രാർത്ഥനകൾ, ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ, പള്ളിയിൽ കയറുമ്പോൾ ചെല്ലേണ്ട പ്രാർത്ഥനകൾ, ഹജ്ജിലും ഉംറയിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകൾ, അങ്ങനെ അനവധി നിരവധി വാതിലുകൾ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഏറ്റവും മുകളിലായി രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, വൈകുന്നേരം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ എന്ന 2 ടാബുകൾ കാണാൻ കഴിയും. അതിലൊന്ന്, ഇപ്പോൾ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ, മാഷാ അല്ലാ, അവിടെ മനോഹരമായി ഏതൊരാൾക്കും കൃത്യമായി വായിക്കാൻ കഴിയുന്ന രീതിയിൽ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ദിക്റുകൾ നമുക്ക് കാണാൻ കഴിയും. ആ ദിക്റുകൾ ഇപ്പോൾ എത്ര ദിക്റുകൾ, രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ കൃത്യമായി അവിടെ ഓരോന്നോരോന്ന്. ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ പേജ് വലത്തോട്ട് അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോ പ്രാർത്ഥനകൾ, ഇപ്പോൾ രാവിലെ 3 തവണ ചൊല്ലേണ്ടത്, രാവിലെ 10 തവണ ചൊല്ലേണ്ടത്, രാവിലെ 100 തവണ ചൊല്ലേണ്ടത്, ഓരോന്നും ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സൂം ചെയ്ത് കാണാനുള്ള അവസരമുണ്ട്. തൊട്ടു താഴെ ഓഡിയോ റെസിറ്റേഷൻ എന്നതുണ്ട്. ഈ ഒരു പ്രാർത്ഥനയുടെ റെഫറൻസ് ഏതാണ്, ഏത് ഹദീസ് ഗ്രന്ഥത്തിലാണ് അതുള്ളത് എന്നതുണ്ട്. അതിൻ്റെ മുകളിലായി നമ്മൾ ചൊല്ലുന്ന ആ ഒരു പ്രാർത്ഥന ദിക്ർ, ഒരൊറ്റ ദിക്ർ, ആ ഒരു പർട്ടിക്കുലർ ദിക്ർ ഷെയർ ചെയ്യാൻ അതിലുള്ള അത് ടൈറ്റിലോടുകൂടി, അതല്ലെങ്കിൽ മലയാളം കൂടി ട്രാൻസ്ലേഷനോടുകൂടി, ഫൂട്ടറോടുകൂടി, അങ്ങനെ വ്യത്യസ്ത ഫീച്ചറോടുകൂടി നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സാധ്യതയും അവിടെ നമുക്ക് കാണുന്നുണ്ട്.
1: ശ്രോതാക്കളെ, അപ്പോൾ ജമീൽ ആപ്പിലെ അധികാർ വിൻഡോ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അധികാറുകൾ എന്നും നമുക്കൊരു കാവലാണ്, സംരക്ഷണമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് നമ്മൾ പല ആവർത്തി കേട്ടതാണ്. അതുകൊണ്ട് ഈ സുദിനത്തിലും അധികാറുകൾ മറക്കാതെ, അധികാറുകൾ ചൊല്ലുന്ന ആളുകളായി, മറ്റുള്ളവരെ ചൊല്ലിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്.

0: കർത്താവ് കണ്ട്
1: പരിശുദ്ധ ഖുർആൻ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അമൂല്യമായ മാറ്റങ്ങളും പരിവർത്തനങ്ങളും നിമിഷങ്ങളുമാണ് സമ്മാനിക്കുക. അപ്പോ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ സമൂലമായ മാറ്റത്തിന്റെ അടിസ്ഥാനം പരിശുദ്ധ ഖുർആനിലൂടെയായിരുന്നു. എപ്പോഴും ഖുർആൻ പാരായണത്തിന് ചെവി കൊടുക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹൃദ്യമായ അനുഭൂതി നൽകുന്നതാണ്. മനോഹരമായ ഖുർആൻ പാരായണം എപ്പോഴും ഏറ്റവും വലിയ ഒരു ഉദാത്തമായ ഒരു മാസ്മരിക ലോകത്തേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നതുമാണ്. ഈ ഒരു നിമിഷത്തിൽ ഖുർആനിലെ ഏറ്റവും ഹൃദ്യമായ വചനങ്ങളാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്.

0: മാഷല്ല, വളരെ മനോഹരമായ പാരായണത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അർത്ഥവത്തായ, ഏറെ അകക്കാമ്പുള്ള അർത്ഥാശയങ്ങളുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് തേടിയ പ്രാർത്ഥനയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചെന്ന സൂറത്ത് ഇബ്രാഹിമിലെ 35, 36, 37 വചനങ്ങളിലൂടെ നാം ഇപ്പോൾ കേട്ടത്.
1: അബൂബക്കർ ഷാത്തരി ഹഫിളഹുല്ല, സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻ കാരികളിൽ ഒരാളാണ് അബൂബക്കർ ഷാത്തരി. സൗദി അറേബ്യയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ഖുർആൻ ഹഫ്ളു പൂർത്തിയാക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം തജ്വീദ് ഖിറാത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തിയിട്ടുമുണ്ട്. ശരീഅത്ത് വിഷയത്തിൽ ബിരുദവും ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്നതല പഠനങ്ങളും നേടിയിട്ടുണ്ട് അദ്ദേഹം. ജിദ്ദയിലെ നിരവധി പള്ളികളിൽ അദ്ദേഹം ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിക്കുകയുണ്ടായിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ ഖുർആൻ സമ്മേളനങ്ങളിലും മറ്റും പങ്കെടുത്തിട്ടുമുണ്ട്. ലോകമെമ്പാടുമുള്ള പ്രശസ്തിക്ക് കാരണം അബൂബക്കർ ഷാത്തരിയുടെ ശബ്ദത്തിൽ കാണുന്ന ചില പ്രത്യേകതകളാണ് അദ്ദേഹത്തെ ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ പ്രിയങ്കരനാക്കിയത്. സ്വരത്തിൻ്റെ മൃദുത്വം, ശുദ്ധി, മകാമുകളിൽ അതീവ സ്വാഭാവികത, ഹൃദയസ്പർശിയായ ഭാവവും പാരായണ ശൈലിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാരായണത്തിൻ്റെ വ്യതിരിക്തതകളാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെതായ പാരായണമാണ് കാതോർത്തത്. ആ പാരായണത്തിലെ വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എൻ്റെ റബ്ബേ, ഈ രാജ്യത്തെ നീ നിർഭയത്വമാക്കണമേ. എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് അകറ്റുകയും ചെയ്യണമേ. എൻ്റെ റബ്ബേ, നിശ്ചയമായും അവ മനുഷ്യരിൽ നിന്ന് വളരെ ആളുകൾ വഴിപിഴപ്പിക്കുന്നു. അതിനാൽ എന്നെ ആർ പിന്തുടരുന്നുവോ അവൻ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. ആരെങ്കിലും എന്നോട് അനുസരണക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ നീ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഞങ്ങളുടെ റബ്ബേ, എൻ്റെ സന്തതികളിൽ നിന്നും കൃഷിയുള്ളതല്ലാത്ത ഒരു താഴ്വരയിൽ ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു, നിൻ്റെ പവിത്രമായ വീടിൻ്റെ അടുക്കൽ. ഞങ്ങളുടെ റബ്ബേ, അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്. ആകയാൽ മനുഷ്യരിൽ നിന്നുള്ള ചില ഹൃദയങ്ങളെ അവരുടെ നേരെ ചായുന്നതാക്കണമേ. അവർക്ക് ഫലവൃഗങ്ങളിൽ നിന്നും നീ ആഹാരം നൽകുകയും ചെയ്യണമേ. അവർ നന്ദി കാണിച്ചേക്കാമല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഉൾക്കൊള്ളുന്ന ചില ചരിത്ര ശകലങ്ങളാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം നാട്ടിൽ നിന്ന് മാറി താമസിക്കുന്നുണ്ട്. ഷാമിലേക്കാണ് അദ്ദേഹം മാറി താമസിക്കുന്നത്. ആ സന്ദർഭത്തിൽ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇപ്പോൾ ഹജറ ബീവിയുമായി വിവാഹിതനാകുന്നതും അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനുമതി പ്രകാരമാണ് അദ്ദേഹം ഹജറ ബീവിയെ കല്യാണം കഴിക്കുന്നത്. ഒരു മകൻ ഉണ്ടാകണമെന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് അങ്ങനെ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. നമുക്ക് ആ ചരിത്രമൊക്കെ കാണാൻ കഴിയും. അങ്ങനെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ കുട്ടിയെ മക്കയിൽ കൊണ്ടു ചെന്നാക്കണമെന്ന്. ഇപ്പോൾ ചില ചരിത്രങ്ങളിലൂടെ നമ്മൾ നോക്കുമ്പോൾ മക്ക എന്ന ഒരു പ്രദേശം പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് അല്ലാഹ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം തൻ്റെ കുട്ടിയെയും ഭാര്യയെയും കൊണ്ട് അങ്ങനെ പുറപ്പെടുകയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ കൂടെയുണ്ട്. അങ്ങനത്തെ ഘട്ടത്തിലാണ് പറയുന്നത് മക്ക എത്തുമ്പോൾ ഇവിടെയാണ് ഇവർക്ക് താമസിക്കാനുള്ള സ്ഥലം. അപ്പോൾ സ്വാഭാവികമായും അവിടെ എത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം അത്ഭുതപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്തു. കാരണം വളരെയധികം വിജനമായ ഒരു സ്ഥലം, ഇങ്ങനെ ഒരു സ്ഥലത്ത് തൻ്റെ ഭാര്യയെയും കുട്ടിയെയും കൊണ്ടുചെന്നാക്കണമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല സത്യത്തിൽ. അതുകൊണ്ടാണ് ഭാര്യ ചോദിച്ചപ്പോൾ പെട്ടെന്ന് മറുപടി ഇല്ലാതെ പോയത് അദ്ദേഹത്തിന്. ഇവിടെ ഞങ്ങൾ ഒറ്റക്കാക്കി പോവുകയാണോ, നിങ്ങൾ ഒരാളും ഒരു ജീവിയും സചേതനമോ അചേതനമോ ആയ ഒന്നുമില്ലാത്ത ലാ ഷൈഉം ഫീഹി വല അഹദുൻ എന്നാണ് അവർ പറയുന്നത് ഹജറബി. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞങ്ങളിവിടെ ഒറ്റക്കാക്കി പോവുകയാണോ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഉണ്ടാകുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക്. അപ്പോൾ വീണ്ടും ഹജറബീവി റളിയല്ലാഹു അൻഹ ആ മൗനം, നിശബ്ദത അവിടെ എന്താണ് മുറിക്കുകയാണ്. അവർ വീണ്ടും ചോദിക്കുകയാണ് അള്ളാഹു അമറക്ക ബിഹാദ, ഇത് അള്ളാഹു ആണോ നിങ്ങളോട് കൽപ്പിച്ചത്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു നഅം, അതെ. അപ്പോൾ അവർ പറയുന്നൊരു മറുപടി, നിങ്ങൾ ധൈര്യമായിട്ട് മുടങ്ങിപ്പോയിക്കോളൂ. ഇതെല്ലാം ഉദയ്യാഹു അബദ അള്ളാഹു ഞങ്ങൾ ഒരിക്കലും കൈയൊഴിയില്ല, ഇവിടെ ഞങ്ങൾക്ക് റാഹത്താകും എന്ന് പറയുന്ന ഒരു മനോഹരമായ നിമിഷമുണ്ട്. ആ ഒരു ചരിത്രമാണ് അവിടെ ഉൾക്കൊള്ളുന്നത്. എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെയേറെ വിഷമത്തോടുകൂടി മടങ്ങിപ്പോകുമ്പോൾ തിരിഞ്ഞു നോക്കാതെയാണ് പോകുന്നത്. ചരിത്രത്തിൻ്റെ ആ എന്താണ് തനിയാവർത്തനങ്ങൾ ചരിത്രത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ എന്തൊരു മനോഹാരിതയാണ്. ഓരോ പിതാവും അത്രയേറെ വിഷമിക്കുന്ന രംഗം, ഓരോ ഭർത്താവും അത്രയേറെ പ്രയാസപ്പെടുന്ന രംഗം, ആ പ്രയാസം ഉള്ളിലൊതുക്കി തിരിഞ്ഞു നോക്കാതെയാണ് അദ്ദേഹം പോകുന്നത്. എന്താ തിരിഞ്ഞു നോക്കാതിരുന്നത്? ചില പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് വളരെ ദൂരെ എത്തിയിട്ടാണ് തിരിഞ്ഞു നോക്കുന്നതും. കാരണം പോകുന്ന വഴിക്ക് നോക്കിയാൽ ഇനി അവരുടെ മുഖം കണ്ട് നിസ്സഹായാവസ്ഥ കണ്ട് തിരിച്ചു വന്നാലോ എന്നുള്ള ഭയപ്പാടോടുകൂടിയാണ് അദ്ദേഹം നോക്കാതെ പോകുന്നത്. കുറേ അകലെയെത്തി തിരിഞ്ഞു നോക്കി അദ്ദേഹം മക്കയെ നോക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ ഇബ്രാഹിം സൂറത്തിൻ്റെ 37-ാമത്തെ വചനത്തിലേക്ക് ഉൾക്കൊള്ളുന്നത്. എൻ്റെ ഭാര്യയെയും കുട്ടിയെയും അവിടെ ആക്കിയിട്ടുണ്ട്, നീ കാത്തോളണേ, അവർക്ക് ഭക്ഷണം കൊടുക്കണേ, ആളുകൾ അവരിലേക്ക് അടുപ്പിക്കണേ എന്ന മനോഹരമായ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഖുറാനിക വചനങ്ങൾക്കാണ് നാം കാതോർത്തത്.
0: തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ ഒരു സുദിനത്തിൽ, പെരുന്നാളുടെ സുദിനത്തിൽ നമ്മൾക്ക് മനസ്സിലേക്കെടുക്കേണ്ട ആയത്തുകളാണ് നമ്മൾ കേട്ടത്. അതിൽപ്പെട്ട ഒരു ഭാഗം എനിക്കൊന്നുകൂടി ഒന്ന് നോട്ട് ചെയ്യണമെന്ന് തോന്നി. അതിൽ ഇബ്രാഹിം നബി സലാം പറയുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, റബ്ബേ എന്നെ ആർ പിന്തുടരുന്നുവോ അവർ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരാകുന്നു, ആരെങ്കിലും എന്നോട് അനുസരണക്കേട് കാണിക്കുന്ന പക്ഷം, അതായത് ഇബ്രാഹിം നബീനെ അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്നാണ്. ആ ഒരു പുറത്തു കൊടുക്കാൻ ഉള്ളൊരു മനസ്സുണ്ടല്ലോ, അത് നമുക്കുണ്ടാവണം. ഈ ഒരു സുദിനത്തിലും നമ്മോട് തെറ്റിയ, നമ്മളല്ലാത്ത കാരണത്താൽ നമ്മോട് തെറ്റിയ ആളുകളുണ്ടാവും, നമ്മളായ കാരണത്താൽ നമ്മുടെ ചെറിയൊരു പിടിവാശിക്ക് നമ്മോട് തെറ്റിയ ആളുകളുണ്ടാവും.
1: വിട്ടുവീഴ്ച മനോഭാവം,
0: അതെ അതെ, അവരോടൊക്കെ ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കാനും ഈ പെരുന്നാളുടെ ഈ സുദിനം ആ വീടൊന്ന് സന്ദർശിച്ച്, അവരെ ഒന്ന് സന്ദർശിച്ച് ആ ഒരു ബന്ധം കൂട്ടിയിണക്കാനും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണമെന്നുകൂടി സാന്ദർഭികമായി

0: ഇവിടെ ഈ ഒരു നിമിഷങ്ങളിൽ ഒരു കൊച്ചുമിടുക്കി, കൊച്ചുമിടുക്കി എന്ന് പറഞ്ഞാല് വളരെ കൊച്ചുമിടുക്കി, നമ്മുടെ ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിലേക്ക് അതിഥിയായി എത്തുകയാണ് ആയിഷ ബിൻത് വിജിതാനാണ് ആ കൊച്ചുമിടുക്കി.
1: 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുമിടുക്കിയാണ് ഈ ഒരു പ്രഭാതത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. ആയിഷ ബിൻത് വിജിതാൻ, പൊളിക്കണം, പഠിക്കോളൂ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആയിഷ

0: അടച്ച ഹല്ലാഹുവിൻ്റെ കരുണിസാരം അവർ കേട്ടാലും പരമാധികാരം.
1: മാഷാല്ലാ, ബറക്കല്ലാ ഹുഫീക്കും. ഐഷ നന്നായി പാടിയല്ലോ മോളെ. 2 വയസ്സാണ് ആയിഷയുടെ പ്രായം. ഐഷ ബിൻത് വിജിദാൻ, വളരെ മനോഹരമായ ഒരു ഗാനം നമ്മളുമായി ചേർന്ന്, നമ്മോടൊപ്പം ചേർന്ന് ഗാനം ആലപിച്ചു. ബാറക്കല്ലാഹു ഫീക്കും.
2: ഈ ചെറിയൊരു പ്രായത്തിലും മക്കളെങ്ങനെ ട്രെയിൻ ചെയ്യാൻ മാതാപിതാക്കൾക്ക്, മാതാപിതാക്കളുടെ ശ്രമവും അതിൽ നമ്മൾ കാണേണ്ടതുണ്ട്. മാഷാല്ലാ, പാരൻസിന് ഒരു ബിഗ് സല്യൂട്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇനിയും മക്കളെ, മോളെ ഇതുപോലെ ട്രെയിൻ ചെയ്യിക്കുകയും അത് മോളുടെ പ്രോഗ്രാമിൽ, ഇനിയുള്ള സ്റ്റാർ ക്വസ്റ്റ് പോലുള്ള പ്രോഗ്രാമുകളിലേക്ക് അയച്ചു തരണമെന്നും കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
1: ദുൽഹജ്ജ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹജ്ജ് കർമ്മമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന്, മുക്കുമൂലകളിൽ നിന്ന് മിൻ ഫജ്ജിൻ അമീഖ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഏറ്റവും അമീഖായ ഉൾഗ്രാമങ്ങളിൽ നിന്ന് പോലും ഹജ്ജിന് വേണ്ടി വർണ്ണവ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ, സ്ഥലകാല വ്യത്യാസമില്ലാതെ, ഒരേ മനസ്സോടെ, ഒരേ വേഷത്തോടെ, ഒരേ ഈരടികളുള്ള തലബിയത്തോടുകൂടി അവിടെ കർമ്മനിരതരായ ധാരാളം ആളുകൾ, അള്ളാഹു അവരുടെയൊക്കെ ഹജ്ജ് കർമ്മം മക്ബൂലും മബറൂറുമായി സ്വീകരിക്കുമാറാകട്ടെ. എങ്ങനെയാണ് ഒരു ഹജ്ജ് കർമ്മം സ്വീകരിക്കപ്പെടുന്നത് എന്ന മനോഹരമായ നിർദ്ദേശങ്ങളുമായി മുഹമ്മദ് സാദിഖ് മദീനിയാണ് ഈ നിമിഷങ്ങളിൽ നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ, വബഅദ്. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ 5-ാമതായി എണ്ണപ്പെടുന്ന ഹജ്ജ് കർമ്മം വലിയ സംഖ്യയും ധാരാളം സമയവും ചെലവഴിച്ചുകൊണ്ടാണ് ഹാജിമാരത് ചെയ്യുന്നത്. അതിനൊക്കെ പിന്നിലുള്ള ലക്ഷ്യം അള്ളാഹു അത് മക്ബൂലും മബ്റൂറുമായി സ്വീകരിക്കപ്പെടണം എന്ന് തന്നെയാണ്. അതിന് വേണ്ടത്, ഒന്ന്, എന്താണ് ഹജ്ജിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയായിരിക്കണം ഹജ്ജ് കർമ്മം ചെയ്യുന്നത്. ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിപ്പിക്കുന്ന, മക്കയുടെ ചരിത്രം പഠിപ്പിക്കുന്ന, മദീനയുടെ ചരിത്രം പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഏത് എന്നറിയണം. 2, ലോകമാന്യതയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ഹജ്ജ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തണം. പേരിൻ്റെ കൂടെ ഒരു ഹാജ് ചേർക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണ് ഹജ്ജ് ചെയ്ത്, അപ്രകാരം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: 1873 ദിവസങ്ങളിലായി ഇടവേളയില്ലാതെ നമ്മളിലേക്ക് ഒരു നിമിഷം കൊണ്ട് പല ചിന്തകളും അറിവുകളും പകർന്നു തരുന്ന 1 മിനിറ്റ് ടോക്ക് ആണ് നമ്മൾ കേട്ടത്. ഇന്ന് നമ്മൾ കേട്ടത് അതിൻ്റെ 1150-ാമത്തെ എപ്പിസോഡായിരുന്നു. ഹജ്ജ് സ്വീകരിക്കപ്പെടാൻ എന്ന വിഷയത്തിൽ ബഹുമാനി ഉസ്താദ് മുഹമ്മദ് സ്വാദിഖ് മദീനിയായിരുന്നു നമ്മോടൊപ്പം സംസാരിച്ചത്. 1 മിനിറ്റ് ടോക്ക് വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് എത്തിക്കാനും ഷെയർ ചെയ്യാനും അതിൻ്റെ പ്രചാരകരാകാനും നമ്മുടെ കുടുംബ സുഹൃത്ത് വലയങ്ങളിലേക്കെല്ലാം അതെത്തിക്കാനും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വാളുകളിൽ അത് ഷെയർ ചെയ്യാനും സ്റ്റാറ്റസ് വെക്കാനുമെല്ലാം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും വരുന്ന പുതിയ 1 മിനിറ്റ് ടോക്ക് വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
1: മാഷാല്ലാ, ഈ ഒരു പെരുന്നാളിൻ്റെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളിൽ നിറഞ്ഞു പ്രവർത്തിച്ചു, വിശേഷം മുസ്ലിം കൈരളികളുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ധാരാളം നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. ഇപ്പം അവരൊക്കെ പീസ് റേഡിയോയുടെ കൂടെ ചേർന്നുകൊണ്ട് അവരുടെ വിലപ്പെട്ട സമയം നമുക്ക് നൽകി മനോഹരമായ നിർദ്ദേശങ്ങളുമായി പലപ്പോഴും ഈ ഒരു പീസ് റേഡിയോയുടെ കൂടെ സഞ്ചരിക്കാറുണ്ട്. ഈ ഒരു നിമിഷത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് കാതോർക്കാം.
4: പീസ് റേഡിയോ ഇപ്പം ഞാൻ ഒരുപാട് വർഷങ്ങളായി ഓരോ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സമയത്തൊക്കെ എനിക്ക് പീസ് റേഡിയോ പ്രേക്ഷകരുമായി സംസാരിക്കാനുള്ള അവസരം കിട്ടാറുണ്ട്. വളരെ കൃത്യമായി ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയും സമൂഹത്തിലെ നന്മ ബോധവൽക്കരണം ചെയ്യുന്നതിന് വേണ്ടിയും ഒരു വലിയ ഒരു മാധ്യമത്തിൻ്റെ എത്തിക്സ് കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ചാനലാണെന്ന് വിശ്വസിക്കുകയാണ്. ഒരുപക്ഷേ ഇതൊരു സംഘടനാ തലത്തിലുള്ള ചില രീതിയിൽ നമുക്കറിയാം, നമുക്ക് ഓരോ ചാനലും പത്രങ്ങൾക്കൊക്കെ അത് അവരുടേതായ പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. അത് കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയമായി മാനവികതയും വിഭാഗീയതകളും വിവേചനങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് അറിയുമ്പോൾ സന്തോഷമുണ്ട്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യമാണ്. അപ്പോൾ പീസ് റേഡിയോ പ്രേക്ഷകർക്ക് എൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. അള്ളാഹു നമുക്കൊക്കെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അവസരമായി ഈ ഒരു ആഘോഷ ദിനങ്ങൾ അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.
2: ജസാക്കും അല്ലാഹു ഖൈറ. മുനവർ അലി ശിഹാബ് തങ്ങളായിരുന്നു നമ്മോടൊപ്പം ചേർന്നത്. രാഷ്ട്രീയ നിലപാടുകളിൽ അവരുടെ കുടുംബം, പാണക്കാട് കുടുംബം എടുക്കുന്ന നിലപാടുകളെന്നും വേറിട്ട് നിൽക്കുന്നതായിരുന്നു. ആദർശപരമായ വിയോജിപ്പുകളുണ്ടെങ്കിലും രാഷ്ട്രീയപരമായി ആ ഒരു കുടുംബമെടുക്കുന്ന നിലപാടുകൾ എന്നും ചരിത്രത്തിൽ കോറിയിടുന്ന നിലപാടുകളായി മാറാറുണ്ട്. ഏതായാലും ഈ ഒരു സന്തോഷത്തിൻ്റെ സുദിനത്തിൽ പുലരിയിൽ നമ്മോടൊപ്പം ചേർന്നതിന് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. ഇനിയും അങ്ങയുടെ സാന്നിധ്യം പീസ് റേഡിയോടൊപ്പം പ്രതീക്ഷിക്കുന്നു.
1: മാഷാ അല്ലാ, വളരെ മനോഹരമായ ഒരു മോർണിംഗ് ലൈവ് സെഷനിൻ്റെ ഹൃദ്യമായ പരിസമാപ്തിയിലേക്കാണ് നമ്മൾ അടുക്കുന്നത്. ഇവിടെ ധാരാളം കൊച്ചു കുരുന്നുകൾ അതിഥികളായി നമ്മോടൊപ്പം എത്തി. ബഹുമാന്യ വ്യക്തിത്വങ്ങൾ അവരുടെ വിലയേറിയ സന്ദേശങ്ങൾ നമ്മോടൊപ്പം പങ്കുവച്ചു. മനോഹരമായ പാട്ടുകളും പുലരിവട്ടവും മറ്റുമൊക്കെയായി നമ്മൾ ഈ ഒരു മോർണിംഗ് ലൈവ് സെഷനിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു. ഇവിടെ മോർണിംഗ് ലൈവ് സെഷൻ അവസാനിക്കുകയാണ്. ഇതുവരെയും നിങ്ങളോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് മുജിത്തബ പി സിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി.
2: ഇനി നമ്മൾ ബാറ്റേൺ കൈമാറുകയാണ്. ഇനി ഞങ്ങൾ ഇറങ്ങുകയാണ്. പകരം നിങ്ങളോട് കൂടെ ചേരുന്നത് ഹസൻ അൻസാരി കൂടെ, അബ്ദുൽ ഷുക്കൂർ അൻസാരി കൂടെ ചേരുകയാണ്. ഇനി അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രഭാത പ്രക്ഷേപണത്തിൽ നിങ്ങളുടെ കൂടെയുള്ളത് ഷുക്കൂർ അൻസാരിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. തക്ബീർ ധ്വനികളാൽ വീടുകളും നഗരങ്ങളും മുഖരിതമായൊരു സാഹചര്യത്തിൽ, എല്ലായിടങ്ങളിലും സന്തോഷങ്ങൾ തളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ പുത്തനുടുപ്പിട്ട്, അതേപോലെ തന്നെ ഈദിൻ്റെ ആ ഒരു അലയൊലികളിൽ തിങ്ങി നിറഞ്ഞ മനസ്സുമായി നിൽക്കുന്ന വിശ്വാസി സഹോദരങ്ങളുടെ മുമ്പിൽ പീസ് റേഡിയോ അതിൻ്റെ പ്രയാണം തുടരുകയാണ്. ഇൻഷാല്ലാ വിശുദ്ധ ഖുർആൻ അതാകട്ടെ നമ്മളുടെ പ്രചോദനവും ആവേശവും. നമുക്കതിൽ നിന്നു തന്നെ ആരംഭിക്കാം. പീസ് റേഡിയോ പെരുന്നാൾ ദിന പ്രക്ഷേപണത്തിൽ നമ്മൾ കാത്തിരിക്കുന്ന പ്രോഗ്രാം ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്. നമ്മളെല്ലാവരും നമ്മുടെ സ്റ്റാറ്റസായും കുടുംബ ഗ്രൂപ്പുകളിലൂടെ, ഉപ്പ ഉമ്മ കുടുംബങ്ങളിലൂടെ നമ്മൾ സ്റ്റാറ്റസായി വെക്കാറുള്ള ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്.

മാഷാല്ലാ, സാധാരണ ലൈവുകളിൽ ഉള്ളതുപോലെ തന്നെയാണ് നമ്മൾ ഈ പെരുന്നാൾ സുദിനത്തിലും ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയും അതുപോലെ തന്നെ വൺ മിനിറ്റ് ടോക്കും പുലരിവട്ടവും ചിരുമുടികളും അടക്കമുള്ള എല്ലാ പ്രോഗ്രാമുകളും കടന്നു വരുന്നു. എന്നാൽ പെരുന്നാളിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ചില നിറങ്ങളും ഇതിന് നൽകുന്നുണ്ട് എന്നും കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പെരുന്നാൾ ദിവസം നമ്മൾ പുത്തനടുപ്പിട്ട് നമ്മുടെ ഫോട്ടോ ഫാമിലി ഫോട്ടോകൾ പോകുന്നതിൻ്റെ കൂടെ ഭക്ഷണത്തളികകൾ നിരത്തിവെച്ച ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ പോകുന്നതിലപ്പുറം നമ്മുടെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയും സ്റ്റാറ്റസ് വെക്കാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.

0: നമ്മളുടെ പ്രോഗ്രാം തുടർന്നു വരുമ്പോൾ വീണ്ടും നമ്മളിലേക്കൊരു കൊച്ചുമിടുക്കി ഒരു പ്രോഗ്രാമുമായി ഒരു ഗാനവുമായി കടന്നു വരികയാണ്. ഹന്ന ബിൻ തൂമർ, ഉളിയിൽ GUP സ്കൂളിലെ ഹന്ന ബിൻ തൂമർ ഒരു മലയാള ഗാനവുമായിട്ടാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ആ ഗാനം നമുക്കൊന്ന് കേട്ടുനോക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തുഹു. അന ഹന്ന ബിൻ തൂമർ.

0: ഹന്നാ ബിൻത് ഉമർ വളരെ നന്നായി രസകരമായി അവളുടെ ആ കുട്ടിത്തം നിറഞ്ഞ പാട്ട്, വല്ലാത്ത രസമുണ്ടായിരുന്നു. മാഷാല്ല ബാറക്കല്ലാഹു ഫിഹ. ഇൻഷാല്ല ഇനിയും നമ്മുടെ കൂട്ടുകാർക്ക് അവസരങ്ങൾ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ പീസ് റേഡിയോയിൽ. പെരുന്നാളിന്റെ ദിവസം നമ്മുടെ കൂട്ടുകാർ കൊണ്ടുപോകുന്ന രൂപത്തിലേക്ക് അവരുടെ പാട്ടും പറച്ചിലുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: പീസ് റേഡിയോ അതിന്റെ പ്രഭാത പ്രക്ഷേപണം തുടരുമ്പോൾ നമുക്കൊരു കൗതുകകരമായ ഒരു സ്ലോട്ടിലേക്കാണ് പതിയെ പതിയെ നമ്മൾ എത്തുന്നത്. മറ്റൊന്നുമല്ല, ഒരു ക്വിസാണ് ഈ ഒരു സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരാമുഖം എന്നോണം പുതിയ ശ്രോതാക്കളെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയട്ടെ, ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷൻ ലൈവ് ക്വിസ് എന്നത് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പേരും സ്ഥലവും ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
2: മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മുഹാജിറുകൾ, ഓപ്ഷൻ ബി അൻസാറുകൾ, ഓപ്ഷൻ സി ഖുറൈശികൾ, ഓപ്ഷൻ ഡി ഔസ്.
0: നമ്മുടെ ശ്രോതാക്കളെല്ലാം ആൻസർ ചെയ്തിട്ടുണ്ടാകും
1: തീർച്ചയായും.
0: ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരെങ്കിലും ഇനിയും ഉത്തരം അയക്കാനുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് വഴി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, പിന്നെ ഉത്തരം അയക്കണം. അതിൻ്റെ സമയമാണിത് ഇൻഷാല്ലാ. ഇനി നാം ചില വിവരങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പെരുന്നാളിനോടനുബന്ധിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കറിയാം പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഇത്രയും കാലം റേഡിയോ ശ്രോതാക്കൾ മനസ്സിൽ കണ്ട, അതല്ലെങ്കിൽ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അവർ മനസ്സിലേക്ക് വരുന്ന ചില പ്രോഗ്രാമുകളുണ്ട്, അതിനെക്കുറിച്ചുള്ള ചില അപ്ഡേഷൻസാണ് ഇൻഷാല്ല ഇനി നാം പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാത്രി ഫാമിലി ലൈവ് ടെലിഗീസ് ഉണ്ട് എന്നുള്ളതാണ്. പെരുന്നാളുടെ രാത്രികളിൽ അതൊരു കളർ പ്രോഗ്രാമാണ് ഇൻഷാല്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ 90 20 840 840 എന്ന നമ്പറിലേക്ക് കുടുംബത്തോടൊപ്പം ഈ സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ല.
1: അതോടൊപ്പം നാളെ രാവിലെ 10 മണിക്ക് ട്രഷർ ഹണ്ട് എന്നുള്ള പ്രോഗ്രാം, നമുക്ക് എല്ലാവർക്കും അറിയാം പീസ് റേഡിയോ ഏത് ദിനത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ഹൈലൈറ്റ് പ്രോഗ്രാമുകളിൽപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ട്രഷർ ഹണ്ട് എന്നുള്ളത്. ആ കാര്യവും ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ടവരെ, 100 കണക്കിന് പ്രോഗ്രാമുകൾ, അത്രയധികം അവതാരകരും, പീസ് റേഡിയോ അതിൻ്റെ ജൈത്രയാത്ര തുടരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തലിനാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏറെ ആകുലതകളുള്ള ഒരു വിഷയമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആശങ്കകൾ വരുമ്പോൾ നമ്മൾ പല സ്രോതസ്സുകളെയും തേടിയെത്താറുണ്ട്. അത് മിക്കവാറും ഭൂരിഭാഗവും നമുക്ക് തെറ്റായ വിവരങ്ങളാണ് നമുക്ക് പ്രദാനം ചെയ്യാറുള്ളത്. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് പീസ് റേഡിയോ അതിൻ്റെ സോഴ്സിൽ നിന്ന് തന്നെ വിവരങ്ങളെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ആരോഗ്യചിന്തകൾ. ആരോഗ്യചിന്തകൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംപ്രേഷണം നടക്കുന്നത്. ലൈവായും മറ്റു സമയങ്ങളിൽ റിവൈൻഡ് ഓപ്ഷനിലും അത് ലഭ്യമാണ്. ബഹുമാന്യന്മാരായ ഡോക്ടർമാർ മുഹമ്മദ് അസ്ലം, ഡോക്ടർ നജുമുദ്ദീൻ കെ, ഡോക്ടർ സാദിഖ് തിരൂർ, ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ, ഡോക്ടർ ഇയാദ് മുഹമ്മദ് പി, ഡോക്ടർ അബ്ദുൽ മാലിക് എന്നിവരുടെ സെഷനുകൾ ഈ ഒരു ആരോഗ്യ ചിന്തകളിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് എന്നൊരു കാര്യം കൂടി പ്രോഗ്രാം പ്രമോഷന്റെ സമയത്ത് ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്.

0: ഈ ഒരു എഴുതു സുദിനത്തിൽ പ്രിയപ്പെട്ടവരെ, പീസ് റേഡിയോ പ്രഭാത പ്രക്ഷേപണത്തോടൊപ്പം പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളിലേക്ക് നമ്മളുടെ ഒരു പ്രോഗ്രാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ചെറിയ വരികളിൽ വലിയ ആശയങ്ങളെ പങ്കുവെക്കുന്ന പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയാണ് നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ മെഹബൂബ് പട്ടാമ്പിയുടെ രചനക്ക് ഷമീം അലി തുടികപ്പുലമാണ് ശബ്ദം നൽകിയിട്ടുള്ളത്. അനിസ്ലാമികമായ ആഘോഷങ്ങൾ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു ശബ്ദത്തിന് ഇനി നാം കാതോർക്കാം.
1: അനിസ്ലാമികമായ ആഘോഷങ്ങൾ, രചന മെഹബൂബ് പട്ടാമ്പി. ഇസ്ലാം പഠിപ്പിക്കുന്ന രണ്ട് ആഘോഷങ്ങൾക്ക് പുറമെ വിവിധ രൂപഭാവങ്ങളിൽ കുറേ ആഘോഷങ്ങൾ ഇസ്ലാമിൻ്റെ ലേബലിൽ നാട്ടിൽ കൊണ്ടാടപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അനുജരന്മാരോ ആഘോഷിക്കാത്ത, അവർക്കൊന്നും പരിചയമില്ലാത്ത ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠിക്കുന്നു എന്ന് മാത്രമല്ല, രണ്ട് പെരുന്നാളുകൾക്കു പോലുമില്ലാത്ത പോരിശയും പ്രതിഫലവും ഇവക്കുണ്ട് എന്ന് ഇക്കൂട്ടർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വ്യാപകമായ ചില പുത്തനാഘോഷങ്ങളെ പരിശോധിക്കാം. നബിദിനാഘോഷം. ആഘോഷങ്ങളുടെ ആരവങ്ങളും കൊടിതോരണങ്ങൾ, മനോഹാരിത പകരുന്ന തെരുവീതികളും വർണ്ണാഭവും ഇശൽ മുഖരിതവുമായ ഘോഷയാത്രകളുമായി നബിദിനാഘോഷം വർഷം തോറും പൊടിപൊടിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും സച്ചരിതരായ മുൻഗാമികൾക്കൊന്നും പരിചയമില്ലാത്ത, പ്രമാണങ്ങളുടെ ദുർബലമായ പിൻബലം പോലുമില്ലാത്ത ഈ ആഘോഷം ഇന്ന് രണ്ടു പെരുന്നാളുകളെക്കാളും വലിയ ആഘോഷമായി മാറിയിരിക്കുന്നു. അവയേക്കാൾ പുണ്യമുള്ളതായി പറഞ്ഞ് പണ്ഡിതന്മാർ പാമരചനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്നു. ഇമാം സുയൂത്വി, സഹാവി, ഇബ്നു ഹജർ തുടങ്ങിയ അനേകം പണ്ഡിതന്മാർ ഇത് വിധേയത്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നേർച്ച ഉറൂസ്. ഏതെങ്കിലും സൽക്കർമ്മം ഞാൻ ചെയ്യുമെന്ന് സ്വയം പ്രതിജ്ഞ എടുക്കലാണ് ഇസ്ലാമിലെ നേർച്ച. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചാണ് അത് ചെയ്യേണ്ടത്. എന്നാൽ ഇന്ന് ഇസ്ലാമിന് തികച്ചും അന്യമായ ഒരാഘോഷമായാണ് നമ്മുടെ നാട്ടിൽ നേർച്ച കൊണ്ടാടുന്നത്. ശവകുടീരങ്ങളെ കേന്ദ്രീകരിച്ചും അവയിൽ മറമാടപ്പെട്ടവരെ പ്രീതി ആഗ്രഹിച്ചും ആനയും അമ്പാരിയും വാദ്യമേളങ്ങളുമായി നടക്കുന്ന പേക്കൂത്തുകളാണിന്ന് സമുദായത്തിലെ ഭൂരിപക്ഷത്തിൻ്റെയും കണ്ണിലെ യഥാർത്ഥ നേർച്ച. സിനിമാറ്റിക് ഡാൻസും ഗാനമേളയും മറ്റുമാണ് ചില ചന്ദനക്കുടങ്ങളിലെ മുഖ്യപരിപാടി. മതസൗഹാർദ്ദത്തിൻ്റെ മികവാർന്ന അടയാളമായി ഇവ അറിയപ്പെടുകയും ചെയ്യുന്നു. വിശ്വാസവും ധനവും ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം എത്ര ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും ബോധ്യപ്പെടാത്ത വിധം മസ്തിഷ്ക പ്രക്ഷാളത്തിന് വിധേയരായിരിക്കുന്നു പാമരജനങ്ങൾ. സൊലാത്തു വാർഷികം, ദിക്റു വാർഷികം, മൗലിദു വാർഷികം തുടങ്ങിയ പേരുകളിൽ പലവിധ ആഘോഷങ്ങളും മതത്തിൻ്റെ പേരിൽ കൊണ്ടാടപ്പെടുന്നുണ്ട്. ഇവക്കൊക്കെ അളവില്ലാത്ത പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിക്കപ്പെടുന്നതിനാൽ ജനപങ്കാളിത്തത്തിന് കുറവുണ്ടാകുന്നുമില്ല. ഇത്തരം ആഘോഷങ്ങളിലും ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ വിശിഷ്യ ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഇതര മതങ്ങളുടെ ആഘോഷങ്ങളിലും ഒരു സത്യവിശ്വാസി ആഘോഷിക്കുവാനോ അവയിൽ പങ്കെടുക്കുവാനോ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തു തന്നെ ഇസ്ലാം പൂർത്തിയാക്കിയതായി ഖുർആൻ പറയുന്നു. പിന്നെ എങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ ഇസ്ലാമികമായി മാറുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ നൂതന കാര്യങ്ങളെ സൂക്ഷിക്കുക, തീർച്ചയായും എല്ലാ നൂതന കാര്യങ്ങളും പുതുനിർമ്മിതിയിൽ അഥവാ ബിദഅത്തുകളാകുന്നു, എല്ലാ പുതുനിർമ്മിതികളും വഴികേടാവുന്നു. അബൂദാവൂദ്, തിർമിദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മുടെ മതകാര്യത്തിൽ ഇല്ലാത്ത വല്ലതും ആരെങ്കിലും പുതിയതായി ഉണ്ടാക്കിയാൽ അവ തള്ളപ്പെടേണ്ടതാണ്. ബുഖാരി മുസ്ലിം. മുസ്ലിമിൻ്റെ മറ്റൊരു റിപ്പോർട്ടിൽ, നമ്മുടെ കൽപ്പനയില്ലാത്ത ഏതൊരു കർമ്മം ആരെങ്കിലും ചെയ്യുന്നുവോ അത് തള്ളപ്പെടേണ്ടതാകുന്നു. ഇസ്ലാമിക ആഘോഷമായ രണ്ടു പെരുന്നാളുകളുടെ വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അവ എപ്പോൾ എങ്ങനെ ആഘോഷിക്കണമെന്ന് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ പുത്തനാഘോഷങ്ങളോ മദ്ഹബിൻ്റെ ആളുകളെന്ന് അവകാശപ്പെടുന്നവർക്ക് ഇത്തരം അനിസ്ലാമികവും മനുഷ്യനിർമ്മിതവുമായ ആഘോഷങ്ങൾക്ക് അവരുടെ ഇമാമുകളുടെ പോലും പിന്തുണയുണ്ടെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. കാരണം അവരാരും ഇതൊന്നും ചെയ്തിട്ടില്ല, അവർക്കിതൊന്നും പരിചയവുമില്ല. ഇസ്ലാം നിയമമാക്കിയവ മുറുകെ പിടിച്ച് ജീവിച്ചാൽ എല്ലാവർക്കും പരലോകത്ത് രക്ഷപ്പെടാം.
2: മാഷാല്ലാ, ഇസ്ലാമികമായ ആഘോഷങ്ങൾ, അതിനെക്കുറിച്ച് ധാരാളം സംസാരങ്ങൾ ഇതിനു മുമ്പുള്ള കാര്യങ്ങളിൽ വന്നു. അപ്പോൾ അനിസ്ലാമികമായ ആഘോഷങ്ങൾ എന്ത് എന്നുള്ളത് കൂടെ നാം ഈ വേളയിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നല്ല ഒരു രചനയുടെ ശബ്ദമാണ് നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞത്. ബാറക്കല്ലാഹു ഫീഹിമ. ഇൻഷാല്ലാ ഈ യാത്ര അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അൻസാരി.
0: അതെ അതെ അതെ, തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകളുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രഭാത പ്രക്ഷേപണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞനുജന്മാരും കുഞ്ഞനുജത്തിമാരും പങ്കുചേരുന്ന ഈ ഒരു പരിപാടി കൂടുതൽ കൂടുതൽ അത് കളറായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അബ്ബാദ് ബിൻ വിജദാൻ ചീക്കോ നൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂളിലെ ഒരു കൊച്ചു കൂട്ടുകാരൻ ഒരു അറബി ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നതിനാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ആ ഒരു അറബി ഗാനത്തിലേക്ക് കാതോർക്കാം.

0: മാഷാല്ലാ, അപ്പം അത് മോൻ നന്നായി പാടിയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ വിജിതാൻ എന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മകനാണ്. അപ്പോൾ ആ കുട്ടി ജനിച്ച സമയത്തെ ഉള്ള ചില ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വന്നു പെട്ടെന്ന്. ഒരു 5 വയസ്സിലെത്തിയ പാട്ട് കേൾക്കുമ്പോൾ ബറക്കല്ലാഹു ഫീക്ക്, അതുപോലെ തന്നെ പിന്നെ ഈ ഒരു പാട്ട് കേട്ടപ്പോൾ ഒരു മദ്രസ വിദ്യാഭ്യാസത്തിലേക്ക് അങ്ങനെ പോയി. അഥവാ മദ്രസ വിടുന്ന സമയത്ത് പാടുന്ന ഒരു പണ്ടിലെ ആ ഒരു ഈരടികളാണത്. ജനഗണമന ചൊല്ലി സ്കൂൾ വിടുന്നത് പോലെ മദ്രസയിൽ സ്ഥിരമായി പാടിയിരുന്ന ഒരു പാട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിലേക്ക് കൂടെ അബ്ബാദ് കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആഘോഷത്തിൻ്റെ അകമ്പടിയിൽ നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നുകൊണ്ട് പീസ് റേഡിയോ നിങ്ങളുടെ കൂടെ ചേരുകയാണ്. പഠനമാണ് പരിഹാരം എന്ന ഏത് സന്ദേശവുമായി ഷമീർ മദീനി, ബഹുമാന്യ പണ്ഡിതൻ ഷമീർ മദീനി നമ്മളുടെ കൂടെ ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമുക്കൊക്കെ പല വിഷയങ്ങളെ സംബന്ധിച്ചും അറിവില്ലാത്തവരായിട്ടുണ്ടാകും. മതപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ദീനിയായ കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഊഹാപോഹങ്ങളോ നിഗമനങ്ങളോ വെച്ചുകൊണ്ട് ചെയ്യരുത്. അഥവാ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിലും അറിവില്ലാതെ ഊഹിച്ച് നിഗമിച്ച് എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് എന്ന രീതിയിൽ ദീനിയായൊരു കാര്യവും പറഞ്ഞു കൊടുക്കരുത്. കൃത്യമായി നമ്മൾ പഠിച്ച് അറിയണം. കാരണം നമ്മൾ ദീനിൽ ഇന്നതാണ് എന്ന് പറഞ്ഞൊരു മതവിധി പറഞ്ഞു കൊടുക്കുമ്പോൾ ദീനിൽ അങ്ങനെയല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ, ദീനിൻ്റെ പേരിൽ നമ്മളൊരു കളവ് പറയുന്നതിന് സമാനമാണ്. പിശാജ് മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്ന തിന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായി ഖുർആൻ എടുത്തു പറഞ്ഞത് വ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിവില്ലാത്തത് പറയലാണെന്ന്. അപ്പോൾ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചോദിച്ച് അന്വേഷിച്ച് പഠിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ സമാഹാരങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, അതിൻ്റെ പരിഭാഷകൾ ഒക്കെ നമുക്ക് ലഭ്യമാണ്. നമ്മൾ അന്വേഷിക്കണം, ചോദിച്ചു കൊണ്ടിരിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കുക, അത് പുണ്യമുള്ള സംഗതിയാണ്. അറിയാൻ വേണ്ടി നമ്മൾ റിസ്ക് എടുത്ത് ഒരു യാത്ര പോയാൽ, ഒരു പണ്ഡിതനെ വിളിച്ച് സംസാരിച്ചാൽ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി നമ്മൾ അല്പം ത്യാഗം സഹിച്ചു പോയാൽ, അതല്ലെങ്കിൽ അത്തരം പണ്ഡിതന്മാർ സമ്മേളിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഒരു അപ്പോയിൻമെൻറ്റ് വാങ്ങി അവരെ കാണാൻ, അവരുമായി ഇരിക്കാൻ നമ്മുടെ പല തിരക്കുകൾ മാറ്റിവെച്ച് പോയാൽ ഒക്കെ വലിയ കൂലിയുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ, അറിവന്വേഷിച്ച് ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, അത് മുഖേന അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ അറിവില്ലായ്മ ഒരു പ്രശ്നമല്ല, ഒരു പ്രതിസന്ധിയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. നമുക്ക് ലോകത്തിൻ്റെ എവിടെയുള്ള പണ്ഡിതന്മാരുമായും ബന്ധപ്പെടാൻ ഇന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് സാധിക്കും. അതിനുള്ള സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബി യാത്ര പോകുന്നതിനിടയിൽ ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തലക്ക് മാരകമായ മുറിവ് പറ്റിയെന്നാണ്. അങ്ങനെ അദ്ദേഹം കൂട്ടുകാരോട് ഒത്ത് ആ യാത്രയിൽ ആ അപകടത്തെ തരണം ചെയ്ത് അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ രാത്രി ആ വാഹനപ്പുറത്ത് നിന്ന് വീണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതാണ്. അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ സ്വപ്നസ്ഖലനമുണ്ടായി, അഥവാ വലിയ അശുദ്ധിയുള്ളവനായിട്ടാണ് അദ്ദേഹം പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റത്. ഈ മുറിയും വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ കുളിക്കണം? വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ കുളിച്ച് വൃത്തിയാകണമല്ലോ. അപ്പോൾ കൂട്ടുകാരോട് പലരോടും ചോദിച്ചു. അവർ പറഞ്ഞു, വലിയ അശുദ്ധിയാണ്, അതുകൊണ്ട് കുളിക്കണം, സ്വപ്നസ്ഖലനം സംഭവിച്ചാൽ കുളി നിർബന്ധമാണ്. അങ്ങനെ പറഞ്ഞു. അല്ല, ഈ മുറിവുള്ള ഈ തണുത്ത രാത്രിയിൽ എനിക്ക് വല്ല ഇളവുമുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണം. പക്ഷേ അത് ഗൗനിക്കാതെ മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറഞ്ഞതുപോലെ പലരും ഫത്വ കൊടുത്തു. അദ്ദേഹത്തോട് കുളിക്കാൻ നിർദ്ദേശിച്ചു, അദ്ദേഹം കുളിച്ചു. അദ്ദേഹത്തിൻ്റെ മുറിവ് കൂടുതൽ രൂക്ഷമായി, അദ്ദേഹത്തിൻ്റെ രോഗവും അതേപോലെ ആരോഗ്യസ്ഥിതിയും ഒക്കെ വഷളായി. അങ്ങനെ അദ്ദേഹം ആ ഒരു പ്രയാസത്താൽ മരണപ്പെട്ടു പോയി എന്നാണ്. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് വിവരം അറിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ദേഷ്യപ്പെട്ട് കോപത്തോടുകൂടി അവരോട് ശാസിച്ച, അവരോട് സംസാരിച്ച രംഗം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഖതലൂഹു ഖതലഹുമുല്ലാ, അവരദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്ന്. അഥവാ അറിവില്ലായ്മ അത് പരിഗണിക്കാതെ എന്തു ചെയ്തു, അവർ മതവിധി കൊടുത്തു, ഫത്വ കൊടുത്തു. അങ്ങനെ ആ സാധുവായ മനുഷ്യൻ കുളിച്ചു, അദ്ദേഹത്തിൻ്റെ മുറിവ് രൂക്ഷമായി, അദ്ദേഹത്തിൻ്റെ രോഗം പ്രയാസത്തിലായി, അദ്ദേഹം മരണപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ശിഫാ ഉൽ അയ്യി അസ്സുആൽ, അറിവില്ലായ്മയുടെ പരിഹാരം അത് ചോദിക്കലാണ്, അന്വേഷിക്കലാണ്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ചോദിക്കാമായിരുന്നില്ലേ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുളിക്ക് പകരം അദ്ദേഹം തയമും ചെയ്താൽ മതിയായിരുന്നു. ശുദ്ധമായ പ്രതലത്തിൽ കൈയടിച്ച് മുഖവും മുൻകൈയും ഒന്ന് തടവിയാൽ അദ്ദേഹത്തിന് കുളിക്ക് പകരം, ഉളവിന് പകരം ആ തയമും മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അറിവില്ലാത്തവരാണ് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം അറിവില്ലായ്മയുടെ പരിഹാരമാണ് പഠനം, അന്വേഷണം, ചോദ്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് അറിയാൻ വേണ്ടി, വിമർശിക്കുവാനോ മറ്റുള്ളവരുടെ അറിവ് അളക്കുവാനോ വേണ്ടി അല്ല, നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞ് വ്യക്തതയോടുകൂടി റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ, പടച്ച റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതിനുള്ള എമ്പാടും സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പീസ് റേഡിയോ പ്രത്യേകം അതിനുള്ള അവസരങ്ങൾ നമുക്ക് മുമ്പിൽ ഒരുക്കുന്നുണ്ട്. അൽ ഇജാബ് പോലെയുള്ള, അതേപോലെ നമ്മുടെ പീസ് റേഡിയോ ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്ക്

0: നാം മനസ്സിലാക്കി.
1: തീർച്ചയായും ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പെരുന്നാൾ ദിനത്തിന്റെ മാറ്റുകൂട്ടാൻ നമ്മളൊരു ഗാനത്തിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്. അടുത്തതായി പ്രഭാത പ്രക്ഷേപണത്തിൽ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു സ്വരം.
0: ഇൻഷാല്ലാ സ്വരത്തിൽ കഅബാലയം കാണിക്കണേ എന്ന പാട്ടാണ് നാം കേട്ടത്.

മാഷാ നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം, ഇന്നത്തെ സ്വരത്തിൽ കബാലയം കാണിക്കണേ അല്ലാ എന്ന വരിയുമായി കുഞ്ഞനുജൻ ഹാഷിം മങ്ങാടിപ്പുറമാണ് നമ്മളോട്

0: കബാലയം കാണിക്കണേ എന്ന വരികളാണ് ഇന്നത്തെ സ്വരത്തിൽ നമ്മൾ കേട്ടത്.
1: അറിയാതെ മനസ്സിലിങ്ങനെ ആ വരികൾക്കിടയിലൂടെ നാം സഞ്ചരിച്ചു പ്രാർത്ഥനയായിട്ട് അല്ലേ. അപ്പൊ ഇനി നമ്മുടെ ശ്രോതാക്കൾ പലപ്പോഴും പലരും പുറംമോടിയിലൂടെ, റേഡിയോയുടെ പുറംമോടിയിലൂടെ സഞ്ചരിച്ചു പോകുന്നവരുണ്ട്. അതിന്റെ ആഴങ്ങളിലേക്കും പരപ്പിലേക്കും ഇറങ്ങിച്ചല്ലാതെ അതിന്റെ പവിഴ്യങ്ങളും മുത്തുകളും പെറുക്കിയെടുക്കാത്തവരുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവർക്ക് ചില ഈ റേഡിയോയുടെ ചില
0: കോഴ്സുകളെ നമുക്ക് പരിചയപ്പെടുത്താം. ലക്ഷക്കണക്കിന് ആളുകൾ ഡൗൺലോഡ് ചെയ്തെടുത്ത പീസ് റേഡിയോ ആപ്പിനെ കുറിച്ചും അതിന്റെ ആഴങ്ങളെക്കുറിച്ചുമുള്ള പരിചയപ്പെടുത്തലിലേക്കാണ് പ്രിയപ്പെട്ടവരെ പീസ് റേഡിയോയുടെ പ്രഭാത സംപ്രേഷണം എത്തി നിൽക്കുന്നത്. ഇൻഷാല്ലാ അതിന്റെ കോഴ്സുകൾ എന്തൊക്കെയാണ്?
1: നമുക്കറിയാം പീസ് റേഡിയോ ധാരാളം കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്നൂർ ഖുർആൻ പഠന കോഴ്സ്, അതേപോലെ തന്നെ അറബി ഭാഷ പഠന കോഴ്സ്, അതുപോലെ തന്നെ ലൈഫ്, അങ്ങനെ അതങ്ങനെ നീണ്ടു പോവുകയാണ്. ഈ വെക്കേഷൻ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി സമ്മർ ക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റേഡിയോ നൽകുന്ന ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. നമുക്കറിയാം നമ്മുടെ റേഡിയോ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെ രണ്ടാമത്തെ ഐക്കണായിട്ട് കോഴ്സ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അത് തുറന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അവിടെയുള്ള വ്യത്യസ്ത കോഴ്സുകളിൽ നിങ്ങൾക്ക് പങ്കെടുത്ത് നിങ്ങൾക്ക് വിജ്ഞാനം അധികരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ആ ഒരു വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ ചൊലുത്തണം. പ്രത്യേകിച്ച് അന്നൂർ പഠന കോഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ എക്സാം ഏകദേശം കഴിഞ്ഞ സന്ദർഭത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് ഇനിയുള്ളത് ഒന്നും മിസ്സാവാതെ നിങ്ങൾ അതിലൊരു ഭാഗവാക്കാവണം, ആ നന്മയിൽ പങ്കുചേരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
0: തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാടൊരുപാട് നന്മകൾ വാരി വിതറിക്കൊണ്ട് പ്രഭാത പ്രക്ഷേപണം മറ്റൊരു സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നന്മയുടെ ഒരു പ്രവാഹമായിരുന്നു ഇന്നിൻ്റെ ഈ ഒരു പ്രഭാത പുലരിയിൽ സമ്മാനിച്ചത്. ഇൻഷാല്ലാ ഇത് ഇനിയും തുടരുകയാണ്, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവണം. അടുത്തൊരു സെഷനിലേക്ക് വഴിമാറുന്നു. അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത് ഷമീം സലാഹി, അബ്ദുള്ള സുഹൈർ ചുങ്കത്തറ.

0: സന്തോഷവും മനസ്സിൽ ഇബാദത്തിന്റെ നിയ്യത്തുകളുമായി ഒരു പെരുന്നാൾ ദിനം കൂടി നമ്മിലേക്ക് വന്നിരിക്കുകയാണ്. സന്തോഷവും ഇബാദത്തും ചേർന്ന മനോഹരമായ ഇസ്ലാമിലെ ആചാരങ്ങൾ, അത് പ്രായഭേദമന്യേ ഓരോരുത്തർക്കും അത് ആഘോഷം തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
1: അടുത്ത ഏതാനും സമയം നിങ്ങളോടൊപ്പം ഞാൻ ഷമീം എമ്മണ്ടൂർ,
0: ഞാൻ അബ്ദുള്ള സുഹൈർ ചുങ്കത്തറ.
1: മാഷാല്ലാ, പെരുന്നാൾ നമസ്കാരങ്ങൾ ഈദ്ഗാഹുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടക്കേണ്ട ഒരു സമയമാണിത്. പല സ്ഥലങ്ങളിൽ നമസ്കാരം നേരത്തെ കഴിഞ്ഞവരുണ്ടാവും. കേരളത്തിലൊരു പശ്ചാത്തലത്തിൽ ഭൂരിഭാഗവും 7 മണിക്ക് ശേഷമൊക്കെയാണ് ഉള്ളത്. അപ്പൊ ആ സമയത്താണ് നമ്മളുള്ളത്. എന്തായിരുന്നാലും എല്ലാവരും നമ്മളെ കൂടെ വരട്ടല്ലേ. ഓക്കെ, നമുക്ക് മധുരം ഖുർആൻ കേട്ടുവരാം.
0: അതുകൊണ്ട് തുടങ്ങാം നമുക്ക്. ഇന്ന് ഏതാണ് സൂറത്തു ബക്കറയിലെ 125 മുതൽ 129 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് മധുരം ഖുർആനിലൂടെ നമ്മൾ കേൾക്കുന്നത്. മുഹമ്മദ് അയ്യൂബിന്റെ പാരായണത്തിൽ.
2: أعوذ بالله من الشيطان الرجيم

0: മാഷാഅല്ലാഹ്, നല്ല ഒരു ഖിറാത്താണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ടത്. സൂറത്തുൽ ബഖറയിലെ 125 മുതൽ 129 വരെയുള്ള വചനങ്ങളായിരുന്നു. ഖാരി മുഹമ്മദ് അയ്യൂബ്, അദ്ദേഹമാണ് ഖിറാത്ത് നിർവഹിച്ചത്.
1: ഇതിന്റെ ആശയം കഅബയെ കുറിച്ചാണ് പറയുന്നത്. ആ വീട്ടിനെ അഥവാ കഅബയെ നാം മനുഷ്യർക്ക് ഒരു സങ്കേതവും ഒരു നിർഭയ സ്ഥാനവും ആക്കി വെച്ച സന്ദർഭവും ഓർക്കുക. മഖാമു ഇബ്രാഹിമിൽ നിന്ന് ഒരു നമസ്കാര സ്ഥാനം നിങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുവിൻ. ഇബ്രാഹിമിനും ഇസ്മായിലിനും നാം കൽപ്പന കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. തവാഫ് ചെയ്യുന്നവർക്കും ഭജനമിരിക്കുന്നവർക്കും സാഷ്ടാംഗം കുമ്പിട്ട് നിസ്കരിക്കുന്നവർക്കും വേണ്ടി നിങ്ങൾ രണ്ടാളും എന്റെ വീടിനെ ശുദ്ധമാക്കണമെന്ന്.
0: ഇന്നത്തെ നമ്മളെ ഈ ഒരു സുദിനത്തിൽ, ഈ പെരുന്നാൾ സുദിനത്തിന്റെ ഓർമ്മകളിലേക്ക് ആ എന്നും അയവറക്കുന്ന വചനങ്ങളാണ് സൂറത്തുൽ ബക്കറയിലെ ഈ വചനങ്ങൾ. മാത്രമല്ല, ഈ ഹജ്ജിന്റെ ഈ വേളയിൽ ആ ഹാജിമാരിങ്ങനെ തവാഫ് ചെയ്യുന്നത്, ആ മക്കാമു ഇബ്രാഹിം അല്ലെ, അതിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുക, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ആ കഅബയെ കുറിച്ചുള്ള ഓർമ്മകൾ, ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ കുറിച്ചുള്ള ഓർമ്മകൾ, മകൻ ഇസ്മായിലിനെ കുറിച്ചുള്ള ഓർമ്മകൾ, ഇതെല്ലാം ധന്യമായി തക്ബീർ ധ്വനികളിലൂടെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ആ ചരിത്രത്തിനെ ഒന്നുകൂടി ഹൃദ്യസ്ഥമാക്കുന്ന പാരായണവും വചനങ്ങളുമാണ് ഈ ആയത്തിലൂടെ നമ്മൾ കേട്ടത്.
1: തീർച്ചയായും അതിനുശേഷം അള്ളാഹു ആ സന്ദർഭം തുടരുകയാണ്. ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക, എന്റെ റബ്ബേ, നീ ഇതൊരു നിർഭയമായ രാജ്യമാക്കുകയും അതിലെ ആൾക്കാർക്ക് ഫലവർഗ്ഗങ്ങളിൽ നിന്ന് ആഹാരം നൽകുകയും വേണമേ. അവരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് ആഹാരവും നൽകണേ. അവൻ പറഞ്ഞു, അവിശ്വസിച്ചവനും ആഹാരം നൽകുന്നതാണ്. എന്നാൽ അവനെ ഞാൻ അല്പം സുഖമനുഭവിപ്പിക്കും, പിന്നീട് അവനെ ഞാൻ നരകശിക്ഷയിലേക്ക് വരുവാൻ നിർബന്ധിതനാക്കുന്നതാണ്. ആ വന്നുചേരുന്ന മടക്കസ്ഥാനം വളരെ ചീത്ത.
0: അതോ ഇതിങ്ങനെ ഈ വചനങ്ങളിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോഴേ, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ കാര്യം കിറാത്ത് കൂടി മുന്നോട്ട് പോണ സമയത്ത് നമ്മൾ ആലോചിക്കുക, ഇപ്പോ മക്കയും കഅബയും അതിന്റെ ഒരു വിശാലത, പക്ഷെ ഇതൊന്നുമില്ലാത്ത ആ മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കാണുന്ന കുല്ലും കുന്നുകളും കല്ലുകളും ഒന്ന് ആലോചിക്കുന്നത് അല്ലെ, അങ്ങനെ ഒന്നുമില്ലാത്തൊരു ഊശര ഭൂമിയിലേക്കാണ് ആരെ കൊണ്ടാക്കുന്നത്? ഹാജറിനെയും ഇസ്മായിലിനെ കൊണ്ടാക്കുന്നത്. പക്ഷെ അത് പിന്നീട് ഇപ്പൊ ഒന്ന് ആലോചിക്കുന്നത്, അവിടെ കിട്ടാത്ത എന്തെങ്കിലും വസ്തുക്കളുണ്ടോ അല്ലെ? നിർഭയത്വത്തിന്റെ കേന്ദ്രം, ഏതാൾക്കും ഏത് സമയം അങ്ങനത്തെ ഒരു സ്ഥല ലോകത്തുണ്ടാവോ?
1: ആ ഒരു വാഗ്ദാനം ശരിക്കും വാഗ്ദാനമായതുകൊണ്ട് ആ ഒരു സമയത്ത് ആർക്കും, ഈ ഖുറാൻ ഇറങ്ങിയ സമയത്ത് ആർക്കും ഇത് ഒന്ന് ആലോചിക്കാൻ പോലും കഴിയില്ല. അവിടെ പെട്രോള് കണ്ടെത്തുമെന്നോ ഡോളറുകൾ വന്ന് കുമിയുമെന്നോ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത.
0: ഇബ്രാഹിം നബി അവിടെ ആക്കുമ്പോ ആരുമില്ല. പിന്നെ കച്ചവടക്കാർ വരുന്നു, കച്ചവട കേന്ദ്രമായിട്ട് മാറുന്നു, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കച്ചവട ആവശ്യമാണ്. ഇപ്പൊ റസൂലിന്റെ തന്നെ ആദ്യത്തെ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിക്കുകയും, മക്കയിലേക്ക് മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് എന്തായിരുന്നു, അന്നത്തെ ഒരു ഹജ്ജ് നിർവഹിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ ഒരു പ്രാർത്ഥന, ഇബ്രാഹിം നബി അലൈഹി സ്ലാം പ്രാർത്ഥിച്ചത് ഇവിടെ ഇതിനെ നിർഭയത്വമുള്ളതാക്കണേ എന്നൊക്കെയുള്ള ഒരു പ്രാർത്ഥന. അപ്പൊ അതിനൊക്കെ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാനാണ് ഈ വചനങ്ങൾ പ്രത്യേകിച്ച് ഒരു പെരുന്നാൾ ദിനത്തിൽ നമ്മളിലേക്ക് എത്തിച്ചത്.
1: അതിൽ വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, വിശ്വസിച്ചവർക്ക് ആഹാരം നൽകണേ എന്ന് പറഞ്ഞപ്പോ അവിശ്വസിച്ചവർക്കും ആഹാരം നൽകും, എന്നിട്ട് അവനെ പിന്നീട് അവന് നരകശിക്ഷയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ലോകമല്ല, ഈ ലോകത്ത് ഇപ്പോ നമ്മളൊക്കെ പലപ്പോഴും പറയും ദുഷ്ടനെ പന പോലെ വളർത്തുന്നു എന്നുള്ളത്, അത് ഈ ലോകത്തെ ഉള്ളൂ. പരലോകമുള്ളത് വിശ്വാസികൾക്ക് മാത്രമാണ് എന്നുള്ള സന്ദേശം ഇവിടെ നമ്മൾ വളരെ വ്യക്തമാണ്. തുടർന്ന് പറയുന്ന ഒരു കാര്യം എന്താണ്, ഇതിന്റെ അടിത്തറ വാപ്പി മോനും കൂടി പടുത്തുയർത്തുന്ന ഒരു സന്ദർഭത്തെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്.
0: ആ ചരിത്ര സംഭവങ്ങളാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഇതൊക്കെ ഈ ആയത്ത് കേൾക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് എന്ത് ചെയ്യുന്നൊരു അവരുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്.
1: അതെ അതെ, അതില് ഒരു പ്രാർത്ഥനയാണ് പ്രത്യേകമായി ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ആ വീട്ടിൽ നിന്ന് അഥവാ കഅബയിൽ നിന്ന് അതിന്റെ അടിത്തറ ഇബ്രാഹിമും ഇസ്മായിലും കെട്ടി ഉയർത്തിയിരുന്ന സന്ദർഭം ഓർക്കുക. അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ റബ്ബെ, ഞങ്ങളിൽ നിന്ന് ഈ കർമ്മം നീ സ്വീകരിക്കണമേ, നിശ്ചയമായും നീ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമായുള്ളവൻ എന്ന ഒരു പ്രാർത്ഥന.
0: അത് മാത്രമല്ല, പിന്നീട് പ്രാർത്ഥിക്കുന്ന ആലോചിക്കുന്ന, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ നിനക്ക് കീഴൊതുങ്ങുന്നവരാക്കണം അല്ലെ. ഇത്രയൊക്കെ അള്ളാന്റെ മാർഗത്തിൽ ഇത്രയൊക്കെ ചെയ്തിട്ട് വീണ്ടും അവര് അത് നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സന്തതികളിൽ നിന്ന്, ഞങ്ങളെ മാത്രം നിർത്തിയില്ല അവിടെ, ഇനി വരുന്നൊരു തലമുറ ഉണ്ടല്ലോ, സുരിയത്ത് അല്ലെ, സന്തതികളിൽ നിന്നും നിന്നെ ആരാധിക്കുന്ന, നിനക്ക് വേണ്ടി പ്രാർത്ഥനകൾ നിർവഹിക്കുന്നവരാക്കിയിട്ട് മാറ്റണേ എന്നുള്ളതാണ്. അപ്പൊ ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ അല്ലേ. നിന്നെ പ്രാർത്ഥിക്കുന്ന എന്നോട് ഈ വാദത്തിൽ അതെ പുതിയൊരു തലമുറ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പശ്ചാത്തപിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, പശ്ചാത്താപം നീ സ്വീകരിക്കണേ എന്ന് അവിടെ പറയുന്നുണ്ട്.
1: അത് മാത്രമല്ല പിന്നീട് ഇതിൽ നിന്ന് ആരെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്,
0: റസൂലിനെ കൊണ്ടുവരാൻ വേണ്ടിട്ടല്ലേ.
1: റസൂലിനെ
0: അതൊക്കെ ഇബ്രാഹിം നബി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചപ്പോ ആ പ്രാർത്ഥനക്ക് ഉത്തരം എന്ത് ചെയ്യണം, അള്ളാഹു കൊടുക്കണം.
1: ആ ഒരു മുൻകൂട്ടി എറിഞ്ഞുള്ള ആ പ്രാർത്ഥന നോക്കി, നിങ്ങള് എനിക്ക് ഹിദായത്ത് തരണേ, എന്നെ സ്വർഗത്തിലാക്കണേ, അതിലപ്പുറം മക്കൾക്ക്, എന്നിട്ട് അവരിൽ നിന്ന് പ്രവാചകൻ ഉണ്ടാക്കണ്ടേ, അതിലപ്പുറം എന്താണ് ഒരു വിശ്വാസിക്ക് ആഗ്രഹിക്കാനുള്ളത്.
0: ഞാൻ പിന്നെ സ്ഥലം ഞാൻ പറയണില്ല, ഇത് ആയിട്ട് കണക്ട് ചെയ്യപ്പോ നിങ്ങള് പറഞ്ഞല്ലേ ആ നാട്ടിൽ നിന്നും ഒരുപാട് പണ്ഡിതന്മാരുണ്ടായി. അപ്പൊ അവിടുത്തെ ഒരു സുഹൃത്ത്, എന്റെ വളരെ ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് പറയാണ്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇത്രയും പ്രബോധകരായ ആൾക്കാർ നേതാക്കന്മാരൊക്കെ ഉണ്ടായതറിയോ, ഇവിടെ ജീവിച്ച ഏതൊക്കെയോ ചില നിസ്വാർത്ഥരായ ആളുകൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അതിന്റെ പ്രതിഫലമാണ് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്നത്
1: അല്ലേ.
0: ആ പണ്ഡിതന്മാരൊക്കെ ശരിക്കും നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ, നാട്ടിൽ നിന്നും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതുപോലെ നല്ലൊരു സൊസൈറ്റി ഉണ്ടാവാൻ, നല്ലൊരുപാട് എൽമുള്ള ആളുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക, ഒരു മുൻകൂട്ടി അല്ലെ വരാനിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഈ ആയത്തുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്
1: വല്ലാത്ത ആശയങ്ങളാണ്. നമ്മള് ഇത് ഇത് പാരായണം ചെയ്ത ഖാരിയെ കുറിച്ച് കൂടി അല്പം പറയേണ്ടത്.
0: എന്തായാലും പറയണം, വളരെ പ്രശസ്തനായിട്ടുള്ള ഖാരിയായിട്ടുള്ള, ഖുർആൻ ഖാരിയായിട്ടുള്ള മുഹമ്മദ് അയ്യൂബ് അദ്ദേഹമാണ് റഹ്മുള്ള. 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്.
1: ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്.
0: വിശുദ്ധ ഖുർആനിൽ പിന്നെ കാബയിൽ വെച്ചാണ് അല്ലെ, മക്കയിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ, അതിന്റെ പല നിയമങ്ങളും ഖിറാഅത്തും തജ്വീദൊക്കെ വളരെ പ്രശസ്തരായ അധ്യാപകരിൽ നിന്ന് പഠിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നുള്ള.
1: ഇപ്പൊ മലയാളത്തിലുള്ള പല ഫീച്ചറുകളിലും നമ്മൾ ഈ ശബ്ദം കേട്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോകളിലും മറ്റുമൊക്കെ നമ്മൾ കേട്ടതാണ്.
0: പിന്നെ ഏതൊരു മുസ്ലിമും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്, മസ്ജിദുൽ ഹറമിൽ ഒരു ഇമാം ആവുക എന്നുള്ളത്. പക്ഷെ കഴിയില്ലല്ലോ നോക്കുന്നു, പക്ഷെ അവിടെ രണ്ട് മസ്ജിദുൽ ഹറമൈൻ, രണ്ട് മസ്ജിദുൽ നബവിയിലും അതുപോലെ ഹറമിലും മക്കയിലും രണ്ടിടത്തും ഇമാമായിട്ട് സേവനമനുഷ്ഠിക്കാനുള്ള

0: പെരുന്നാളൊക്കെ അല്ലേ, നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് പ്രോഗ്രാം പീസ് റേഡിയോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും കളർഫുൾ ആയിട്ടുള്ള ഇന്നത്തെ ദിവസത്തിന്റെ വളരെ കളർഫുൾ ആയിട്ടുള്ള പ്രോഗ്രാമാണിത്, സ്റ്റാർ കസ്റ്റ്.
1: ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ?
0: അതെ, എല്ലാരും സന്തോഷിക്കണം. അപ്പൊ കുട്ടികൾക്ക് പ്രത്യേക അവസരം കൊടുത്തു.
1: ഇന്ന് ആരാണ് സ്റ്റാർ കസ്റ്റിൽ നമ്മുടെ കൂടെ ചേർന്നത്?
0: ഇപ്പൊ നമ്മുടെ കൂടെ ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂടെ വരുന്നുണ്ടെന്ന്. അല്ലെ, ഇപ്പൊ നമ്മുടെ കൂടെ കൂടുന്നത് ഹാജറയാണ്, ഒരു കുഞ്ഞുമോള്, മലയാള ഗാനമായിട്ടില്ലേ, പൊന്നാനിയിലുള്ള MIHSS സ്കൂളിൽ പഠിക്കുന്ന ഹാജറമോളുടെ ഒരു നല്ലൊരു ഗാനം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

മനം തുറന്ന് മധുരം തന്ന് മർഹബ നേർന്നേ, മേന്മ ചൊന്ന് ഇടമറിഞ്ഞ് മഹിമ പറഞ്ഞേ. മനം തുറന്ന് മധുരം

0: രാത്രി കണ്ടൊരത്ഭുതത്തിലുണ്ട് വാസ്തവം.
1: മാഷാല്ലാ, വളരെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോ കേട്ടത്. വെറും 11 വയസ്സ് മാത്രമാണ് ഹാജറ എന്ന കുട്ടിയുടെ,
2: കുഞ്ഞു മോളാണ് അല്ലേ. നല്ലൊരു പാട്ട്. അത് മാത്രമല്ല, ഇപ്പൊ നേരത്തെ നമ്മള് മധുരം ഖുറാനിൽ പറഞ്ഞത് കാബന്റെ ചരിത്രമാണെങ്കിൽ, കേരളത്തിന്റെ ഒരു ഇസ്ലാമിക ചരിത്രമാണ് ഈ ഗാനത്തിലൂടെ മോള് നമ്മളോട് പങ്കുവച്ചത്
1: അല്ലെ. ആ ചേരമാൻ പെരുമാളുടെ
2: മാലിക് ദിനാറ് വന്നത്. എന്തായാലും ഇനിയും നല്ല അവസരങ്ങളൊക്കെ മോൾക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മള് ആശംസിക്കുകയാണ്.
1: പെരുന്നാളിന് പ്രധാനമായ ഒരു പരിപാടി, കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന്റെ ആശയങ്ങളോ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ പുതിയ വസ്ത്രം ധരിച്ചിട്ട് പോവുക എന്നുള്ളത് കുട്ടികൾക്ക് വളരെ ആകർഷകമായ ഒരു കാര്യം തന്നെയാണ്.
2: കുട്ടികൾക്ക് മാത്രമല്ല, അതോ വലിയ ആൾക്കാർക്ക്. ഇപ്പൊ നിങ്ങൾക്ക് പുതിയ വസ്ത്രം ധരിക്കാം, പെരുന്നാളിന് പുതിയ ഡ്രസ്സുകൾ എന്തായാലും വാങ്ങിയിട്ടില്ല.
1: എന്തായാലും വാങ്ങും.
2: പിന്നെന്താ, അപ്പൊ എല്ലാവർക്കും പുതിയ വസ്ത്രം വാങ്ങിക്കുക എന്നുള്ള, ഇന്നത്തെ പണ്ടൊക്കെ കുട്ടികൾക്ക് കയറുന്നു പെരുന്നാളെന്ന് പറയുന്നു, ഇപ്പൊ എല്ലാവരും പുതിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് ഈദ്ഗാഹുകളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പെരുന്നാൾ അങ്ങനെയാണ്. ഇപ്പൊ പള്ളികളിലേക്കൊക്കെ പോവാത്ത പിന്നെ സ്ത്രീകൾ വരെ ഉണ്ടാവും നമ്മുടെ നാടുകളിലൊക്കെ. പക്ഷെ അവര് പോലും എന്ത് ചെയ്യുന്നുണ്ട്, പെരുന്നാളിന് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നു. കഴിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മുസ്ലിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ പുതിയ വസ്ത്രം ധരിച്ച ആൾക്കാരെ കാണുമ്പോൾ ഒരു പ്രാർത്ഥന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അതൊന്ന് കേട്ടാലോ.
1: കേൾക്കാം.
3: ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പുതുവസ്ത്രം ധരിച്ചവനെ കണ്ടാൽ അവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമ്മൾ മറ്റൊരാള് പുതിയൊരു വസ്ത്രം ധരിച്ച് നടക്കുന്നത് കണ്ടാല് അയാൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പ്രാർത്ഥനയും പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥന തുബില വയുഖലിഫുല്ലാഹു തആല. തുബില വയുഖലിഫുല്ലാഹു തആല വളരെ ചെറിയൊരു പ്രാർത്ഥനയാണിത്. ഒരു 5 വാക്കുകൾ മാത്രം കൂടിച്ചേർന്ന ഒരു ചെറിയ പ്രാർത്ഥന. തുബില വയുഖലിഫുല്ലാഹു തആല. പ്രാർത്ഥനയുടെ അർത്ഥം, താങ്കളുടെ വസ്ത്രം ജീർണിക്കുകയും അള്ളാഹു ശേഷം പകരം നൽകുകയും ചെയ്യും. എല്ലാം ധരിച്ച് ജീവിക്കുവാൻ താങ്കൾക്ക് അള്ളാഹു ദീർഘായുസ് നൽകട്ടെ എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ഒന്നുകൂടി ആവർത്തിക്കാം. തുബില വയുഖലിഫുല്ലാഹു തആല. തുബില വയുഖലിഫുല്ലാഹു തആല. തുബില വയുഖലിഫുല്ലാഹു തആല. തുബില വയുഖലിഫുല്ലാഹു തആല. തുബില വയുഖലിഫുല്ലാഹു. തുബില വയുഖലിഫുല്ലാഹു. തുബില വയുഖലിഫുല്ലാഹു തആല. തുബില വയുഖലിഫുല്ലാഹു തആല. അതുപോലെ മറ്റൊരു പ്രാർത്ഥന, ഇൽബിസ് ജദീദൻ വഇശ് ഹമീദൻ വമുത് ഷഹീദൻ. ഈയൊരു പ്രാർത്ഥനയും പുതുവസ്ത്രം ധരിച്ചവന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. ഇൽബിസ് ജദീദൻ വഇശ് ഹമീദൻ വമുത് ഷഹീദൻ. ഇതിന്റെ അർത്ഥം, ഇൽബിസ് ജദീദൻ, അള്ളാഹു താങ്കളെ പുതിയത് ധരിപ്പിക്കട്ടെ. വഇശ് ഹമീദൻ, സ്തുത്യർഹനായിക്കൊണ്ട് താങ്കളെ ജീവിപ്പിക്കട്ടെ. വമുത് ഷഹീദൻ, ഷഹീദായിക്കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യട്ടെ എന്നതാണ് ഈയൊരു പ്രാർത്ഥന. ഇതും നാം പഠിക്കണം. ഈയൊരു പ്രാർത്ഥന ആവർത്തിക്കാം. ഇൽബിസ് ജദീദൻ വഇശ് ഹമീദൻ വമുത് ഷഹീദൻ. ഇൽബിസ് ജദീദൻ. ഇൽബിസ് ജദീദൻ. ഇൽബിസ് ജദീദൻ. ഇൽബിസ് ജദീദൻ. വഇശ് ഹമീദൻ. വഇശ് ഹമീദൻ. വഇശ് ഹമീദൻ. വമുത് ഷഹീദൻ. വമുത് ഷഹീദൻ. വമുത്ത്. വമുത്ത് സുക്കൂൻ ചെയ്യപ്പെട്ട ത ആണ്. വമുത്ത് ഷഹീദൻ. ഈ ഒരു പ്രാർത്ഥനയും നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം പഠിച്ച പ്രാർത്ഥന തുബില വയുഖലിഫുല്ലാഹു തആല. തുബില വയുഖലിഫുല്ലാഹു തആല. രണ്ടാമത് പഠിച്ചത് ഇൽബിസ് ജദീദൻ വഇശ് ഹമീദൻ വമുത് ഷഹീദൻ. ഇൽബിസ് ജദീദൻ വഇശ് ഹമീദൻ വമുത് ഷഹീദൻ. ഇൽബിസ് ജദീദൻ വഇശ് ഹമീദൻ വമുത് ഷഹീദൻ. ഈ രണ്ട് പ്രാർത്ഥനയും നാം ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് മനഃപ്പാഠമാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രാർത്ഥന ഒന്നുകൂടെ ആവർത്തിക്കാം. തുബില വയുഖലിഫുല്ലാഹു തആല. ഇൽബിസ് ജദീദൻ വഇശ് ഹമീദൻ വമുത് ഷഹീദൻ. ഈ രണ്ട് പ്രാർത്ഥനകളും നാം പ്രാർത്ഥിക്കുക. നമ്മൾ പെരുന്നാൾ ദിനത്തിൽ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വരുന്ന ആളുകളെ കാണുമ്പോൾ ഈ രണ്ട് പ്രാർത്ഥനയും നമുക്ക് ചൊല്ലാൻ സാധിക്കണം. അള്ളാഹു നമ്മെ നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാം.

0: ഒരു ഈദിന് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പോലും പറയേണ്ട വാചകങ്ങളിൽ എത്രത്തോളം ഇബാദത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ.
1: മാത്രമല്ല, നമ്മളൊക്കെ പുതിയ വസ്ത്രം ധരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ കണ്ടൊരാളെ പുതുവസ്ത്രം ധരിച്ചു വന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഇപ്പൊ നമ്മൾ കേട്ടത്.
0: അതെ, അതിൽ അദ്ദേഹത്തോട് പറയണം എന്താ പറയുക, മുത് ഷഹീദൻ എന്നൊക്കെ, അവിടെയും ഷഹാദത്ത് എന്ന അതുല്യമായ ഒരു വാചകം പറയാനാണ് കൽപ്പി. ഇത് കേൾക്കുന്ന ഒരാൾ എന്താ പുതുവസ്ത്രം ധരിച്ചു കിടക്കണവന് ദുരന്തം പറയേ എന്ന് വരെ പറയും. പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പന, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം ഷഹാദത്ത് എന്നുള്ളതാണ്. അത് ഈ സന്ദർഭത്തില് നമ്മളെ ഈ പ്രാർത്ഥനകൾ, രണ്ട് പ്രാർത്ഥനകൾ നമ്മളെ ഓർമ്മിപ്പിച്ചത് അബ്ദുല്ല മുഹ്സിൻ വണ്ടൂരാണ്.

0: എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് അൽ ഇജാബ.
1: ശരി, ആ അൽ ഇജാബയിൽ നിന്നും ഇപ്പൊ നമ്മൾ ചെയ്യണമെന്ന് അറിയോ? അതിലെ വളരെ പ്രധാനപ്പെട്ട നമ്മളൊക്കെ ഈ ഒരു സമയത്ത് കേൾക്കേണ്ട ഒരു ചോദ്യവും അതിന്റെ ഉത്തരവാണ്. അപ്പൊ നമുക്ക് ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന് അതിലേക്ക് പറയാം.
2: ബിലാൽ റളിയല്ലാഹു അൻഹു ഉദുവിന് ശേഷം സുന്നത്ത് നമസ്കരിച്ചത് പുതിയതായി ഒരു ഇബാദത്ത് തുടങ്ങിയതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീടാണോ ഇതിനെക്കുറിച്ച് അറിയുന്നത് എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
3: ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ദിവസം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കരിച്ചതിന് ശേഷം ഒരു വിഷയം തിരക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട ഒരു സ്വപ്നത്തെ പുരസ്കരിച്ചാണ് ചോദ്യം. വിഷയം ബുറൈദ അൽ അസ്ലമി നിവേദനം ചെയ്യുന്നത്, ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റൊക്കെ നിവേദനം ചെയ്തിട്ടുണ്ട്. സാധാരണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹ് നിസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ കണ്ട സ്വപ്നമുണ്ടെങ്കിൽ അത് പറയും, അല്ലെങ്കിൽ ആളുകൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് കേട്ട് അതിനെ വ്യാഖ്യാനിക്കും. അപ്പോൾ ഒരു ദിവസം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജാ അമലിൻ അമിൽതഹു ഇൻദക മൻഫഅത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഉപകാരപ്രദമായ നിലക്ക് നിങ്ങളുടെ പക്കലുള്ള ഏറ്റവും പ്രതീക്ഷ നിർഭരമായ ഒരു അമൽ നിങ്ങൾ എടുത്തത് എന്നോടൊന്ന് പറഞ്ഞാലും. ഫൈനി ഖദ് സമീഅ്തു ലൈലത ദഫ്ന അലൈക് ബൈന യദയ്യ ഫിൽ ജന്ന, കാരണം ഈ രാത്രി താങ്കളുടെ ചെരുപ്പുകളുടെ ശബ്ദം, ചെരുപ്പേറ്റ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന നേരിയ ശബ്ദത്തിനാണ് ദഫ് എന്ന് പറയാം, അത് സ്വർഗത്തിൽ എന്റെ മുന്നിലായി ഞാൻ കേട്ടു. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത അമലുകളിൽ ഏറ്റവും പ്രതീക്ഷാ നിർഭരമായി, ഏറ്റവും അള്ളാഹിന്റെ അടുത്ത് നിന്ന് കൂലി പ്രതീക്ഷിക്കുന്ന, പുണ്യം പ്രതീക്ഷിക്കുന്ന അമൽ ഏതാണെന്ന് പറയൂ എന്നാണ്. അപ്പൊ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാ മാ അമിൽതു അമലൻ ഫിൽ ഇസ്ലാമി അർജാ ഇന്ദി മൻഫഅതൻ മിൻ അന്നി ലാ അതതഹറു തുഹൂറൻ ഫി സാഅതിൻ മിൻ ലൈലിൻ വലാ നഹാരിൻ ഇല്ലാ സല്ലൈതു ബിദാലിക തുഹൂർ മാ കതബല്ലാഹു ലി അൻ ഉസല്ലി, എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള, ഏറ്റവും പ്രതീക്ഷ നിർഭരമായിട്ടുള്ള അമൽ ഇസ്ലാമിൽ ഞാൻ നിർവഹിച്ചത്, ഞാൻ എപ്പോ ശുദ്ധി കൈവരിച്ചാലും അത് രാവിലാകട്ടെ പകലിലാകട്ടെ, ആ ശുദ്ധിയിലൂടെ ഞാൻ മാ കതബല്ലാഹു ലി അൻ ഉസല്ലിയ ഞാൻ നിസ്കരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് നിയമമാക്കിയത്, നിശ്ചയിച്ചത്, വിധിച്ചത് ഞാൻ നിസ്കരിക്കും. തീർച്ച, ഞാൻ നിസ്കരിക്കാതിരുന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ചില നിവേദനങ്ങളിൽ മാ അദ്ദൻ തുഖത്ത് ഇല്ലാ സല്ലൈ തുറക്കയത്തേനി, ഞാൻ എപ്പോ ബാങ്ക് വിളിച്ചിട്ടുണ്ടോ രണ്ടറക്കായത്ത് ഞാൻ നിസ്കരിക്കാറുണ്ട്. വമ അസാബനി ഹദസുൻ ഖത്ത് ഇല്ലാ തവദ്ദഇതു ഇൻദഹ, എപ്പോ എനിക്ക് അശുദ്ധി ഏറ്റാലും ഞാൻ ഇല്ലാ തവദ്ദഇതു ഇൻദഹ, അപ്പോ ഉദു പുതുക്കാറുണ്ട്. വറായിത്തു അന്ന ലില്ലാഹി അലയ്യ റക്അതൈൻ, ഉദു പുതുക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് എന്റെ മേൽ ബാധ്യതയായ രണ്ടറക്കായത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ആ രണ്ടറക്കായത്ത് നിസ്കരിക്കാറുണ്ട്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ബിഹിമ, ആ രണ്ടറക്കയത്ത് കാരണത്താലാണ് നിങ്ങൾക്ക് ഈ അനുഗ്രഹം കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തിരുദൂതരുടെ മുമ്പിൽ സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ നടത്തത്തിലുണ്ടാകുന്ന ആ ശബ്ദം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്ന ആ അനുഗ്രഹം, ആ പുണ്യം ലഭിച്ചത് എന്ന് പറയണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖാദിമായി എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ബിലാൽ ഉണ്ടായിരുന്നു. തിരുനബിയുടെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സേവിച്ചുകൊണ്ടായിരുന്നു ബിലാൽ എപ്പോഴും. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനെ തന്റെ മുന്നിൽ അനുഭവിച്ച ആ ഒരു അനുഗ്രഹം, ബിലാലിന്റെ മഹത്വത്തെയാണ് അത് അറിയിക്കുന്നത്. ഏതായാലും ഇവിടെ ഈ സംഭവത്തിൽ നമ്മുടെ ചോദ്യകർത്താവ് മനസ്സിലാക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് ഈ മസാല ചോദിച്ച്, ഈ വിഷയം ചോദിച്ചറിഞ്ഞതിന് ശേഷം പിന്നെയാണോ ഈ രണ്ടറക്കായത്തിനെ കുറിച്ച് അറിയുന്നത്, ഈ ഒരു ഇബാദത്ത് ബിലാൽ തുടങ്ങിയതാണോ എന്നാണ്. ഈ ഇബാദത്ത് ബിലാൽ തുടങ്ങിയതല്ല റളിയല്ലാഹു തആല അൻഹു, പിന്നെയോ ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല വഹിയേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതാണ് ബിലാൽ എന്ത് ചെയ്തത്, നിർവഹിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചത്, അദ്ദേഹത്തിന് ധാരാളം കർമ്മങ്ങളും സേവനങ്ങളും പുണ്യങ്ങളും ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോൾ താങ്കൾ ഈ ഒരു അനുഗ്രഹത്തിന് കാരണമായ കർമ്മം ഏത് ചെയ്തു, താങ്കളുടെ ആ കർമ്മങ്ങളിൽ ഏറ്റവും പ്രതീക്ഷ തോന്നുന്ന കർമ്മം ഏത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്, ഞാൻ രാവാകട്ടെ പകലിലാകട്ടെ ശുദ്ധി വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ലാ സല്ലൈതു ബിദാലിക തുഹൂരി മാ കതബല്ലാഹു ലി അൻ ഉസല്ലി, അള്ളാഹു എനിക്ക് നിയമമാക്കിയ, നിശ്ചയിച്ച രണ്ടറക്കായത്ത് ഞാൻ നിസ്കരിക്കാതിരുന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ അദ്ദേഹം നിസ്കരിക്കണതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, നിയമമാക്കിയിട്ടുണ്ട്, അള്ളാഹു വിധിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഓതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിലാൽ നിർവഹിച്ചതിന് ശേഷം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു എന്നുള്ളതല്ല പ്രത്യുത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് അറിയിച്ചതനുസരിച്ച് ബിലാൽ റളിയല്ലാഹു തആലാനെ കർമ്മങ്ങൾ പലതും ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കർമ്മങ്ങളിൽ ഏതാണ് ഇങ്ങനെ ഒരു പുണ്യം ലഭിക്കാൻ മാത്രം പ്രതീക്ഷ നിർഭരമായി മനസ്സിലുള്ളത് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അന്വേഷിക്കുകയുണ്ടായത്. ഇവിടെ ഇപ്പോൾ സഹോദരൻ ഈ ഒരു ചോദ്യം ഉന്നയിക്കാനുള്ള ഒരു കാരണം, ചിലപ്പോൾ ഈ ഹദീസിന്റെ ചില നിവേദനങ്ങളിൽ ഇപ്പം ഞാനീ പറഞ്ഞ പ്രയോഗങ്ങൾ പലതും ഇല്ല. ഇപ്പം ഇല്ലാ സല്ലൈതു ബിദാലിക തുഹൂർ മാ കതബല്ലാഹുലി അൻ ഉസല്ലി, അതേപോലെ വറഅയ്തു അന്ന ലില്ലാഹി അലൈ റകഅതൈൻ, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളില്ല. അപ്പം അതിനാലായിരിക്കാം അദ്ദേഹം ഇങ്ങനൊരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടാവുക. ചില ഹദീസുകളിലുള്ളത് തിരുദർ ബിലാലിനെ രാവിലെ വിളിച്ചിട്ട് യാ ബിലാൽ ബിമ സബഖ്തനി ഇലൽ ജന്ന, താങ്കൾ എങ്ങനെയാണ്, എന്ത് കാരണത്താലാണ് സ്വർഗത്തിലേക്ക് എന്നെ മുൻകടന്നെത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്നനി ദഖൽതുൽ ജന്നത്തൽ ബാരിഹ ഫസമീതു ഖഷ്ഖശതക അമാമി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, അപ്പൊ എന്റെ മുന്നിൽ താങ്കളുടെ ഖഷ്ഖശത് ഞാൻ കേട്ടു എന്നാണ്, നടക്കുമ്പോഴുള്ള ശബ്ദം, അതാണ് അവിടെ ഉദ്ദേശം. അപ്പോ ബിലാൽ റളിയല്ലാഹു തആലന് പറഞ്ഞു, മാ അദ്ദൻതു ഖത് ഇല്ലാ സല്ലൈതു റകഅതൈൻ വല അസാബനി ഹദസുൻ ഖത് ഇല്ലാ തവദ്ദഅ്തു എന്ന് തുടങ്ങിയിട്ട് ഹദീസ് പറഞ്ഞു. ബാങ്കുളിച്ചാൽ ഞാൻ രണ്ട് റക്അത്ത് നിസ്കരിക്കും, അശുദ്ധി ഏറ്റാൽ ഞാൻ ഉളു ചെയ്യും, പിന്നെ ഉളുവിന് ശേഷം ഞാൻ നിസ്കരിക്കും എന്നുള്ള വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ള നിവേദനങ്ങൾ കാരണത്താലായിരിക്കാം ഈ ചോദ്യം സഹോദരന്റെ മനസ്സിൽ ഉദിച്ചത്. ഏതായാലും ഇവിടെ ഞാൻ ആ ഒരു സംഭവം അതിന്റെ എല്ലാ പ്രയോഗങ്ങളും ഉണർത്തി കേൾപ്പിച്ചത് ഈ ഒരു സംശയം ദൂരീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു തആല ആലം.
0: ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത്. നമുക്കുള്ള സംശയങ്ങൾ അലി ജാബയിലേക്ക് ചോദിക്കാൻ മടിക്കേണ്ടതില്ല,
1: ഫീഡ്ബാക്കിലൂടെ നമുക്ക് ചോദിക്കാം. പിന്നെ എന്ത് ഇതുപോലെയുള്ള ഫിഖഹി മസലകൾ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള അവസരമാണ് അലി ജാബയിലുള്ളത്, നമ്മൾ അത്
4: ഉപയോഗപ്പെടുത്തും.
5: എങ്ങോട്ടാ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നത്? ഉമ്മാന്റെ വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയാണ്. ഇന്നോ പെരുന്നാൾ ദിവസം, ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഗ്രൗണ്ടിലേക്ക് പോകുക, കളി, ഫോട്ടോ, ഫുഡ്, അടിപൊളി ആഘോഷം, അതൊക്കെ നല്ലതാ. പക്ഷേ പെരുന്നാൾ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ലോ. പിന്നെ കുടുംബങ്ങളെ ചേർക്കുന്ന ദിവസം കൂടിയാണിത്, അതിന് വേറെ ദിവസമില്ലേ? പെരുന്നാൾ ദിവസം തന്നെ പോകണോ? അതാണ് കൂടുതൽ മനോഹരം. കാരണം ഈദി എന്നത് സന്തോഷം പങ്കിടലാണ്. സ്വന്തം ആളുകളെ കാണൽ, അകന്നവരെ ചേർക്കൽ, വീടുകളിൽ സലാം നിറയൽ. പക്ഷെ ഞങ്ങളൊക്കെ വാട്സപ്പിൽ ഈദ് മുബാറക് അയച്ചല്ലോ. മെസ്സേജ് അയക്കുന്നത് നല്ലതാ, പക്ഷേ ഒരു വീട്ടുവാതിൽ തട്ടിക്കൊണ്ട് അസ്സലാം വലൈക്കും അമ്മായി എന്ന് പറയുമ്പോഴുള്ള ചൂട് അതിന് കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ലാ യദ്ഖുലു ഖാത്തിഉർ റഹീം, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അതുകൊണ്ടാണ് ഉപ്പ പറയുന്നത് പെരുന്നാൾ ദിവസം ബന്ധുവീടുകളിൽ കയറണമെന്ന്.
6: അല്ല, നിങ്ങൾ എല്ലാരെയും കാണാൻ പോകും?
5: അതെ, ഇമ്മമ്മ, പാപ്പ, കുറെ നാളായി കാണാത്ത അമ്മാവൻ, അസുഖമുള്ള ഒരു ബന്ധു, എല്ലാവരെയും.
6: അത്ര പ്രധാനമാണോ അത്?
5: ഡാ, ചില വീടുകളിൽ നമ്മുടെ വരവ് കാത്തിരിക്കുന്ന വയസ്സായ കണ്ണുകളുണ്ട്. ചിലർക്കൊരു സലാം പോലും വലിയ സന്തോഷമാണ്. ചില ബന്ധങ്ങൾ ഒരു സന്ദർശനം കൊണ്ട് തന്നെ വീണ്ടും ചേർന്നേക്കാം.
6: അങ്ങനെയാണല്ലേ,
5: കളിയും ആഘോഷവും വേണം, പക്ഷേ ഈദ് ദിവസം സ്വന്തം ആളുകളെ മറക്കരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കുടുംബത്തെ ഓർക്കുന്ന ദിവസമാണല്ലോ ഈദ്, അപ്പോൾ നമ്മുടെ കുടുംബത്തെയും ചേർത്തു പിടിക്കണം.
6: ഡാ, സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര ആലോചിച്ചിട്ടില്ല.
5: സാരല്ല, ഇനിയും സമയമുണ്ടല്ലോ, നമുക്കൊരു ബന്ധുവീട്ടിൽ പോകാം, എന്നിട്ട് കളിക്കാനും പോകാം.
6: ശരി, ഈ പെരുന്നാൾ കുറച്ചെങ്കിലും വേറിട്ടതാകും.
0: നമുക്കിനി അടുത്ത പ്രതിഭ വരേണ്ട സമയമായി.
1: സ്റ്റാർക്കിസ്റ്റർ ഇന്ന് പെരുന്നാളിന് നമ്മുടെ കുട്ടികളാണ് നമ്മളെ പ്രോഗ്രാമിൽ ഇങ്ങനെ ഇടക്കിടക്ക് പലതും ഇട്ട് നമ്മളെ കൂടെ വരുന്നത്. ഫൈസ മറിയാണ്, ആകെ 5 വയസ്സ് മാത്രമുള്ള കുഞ്ഞുമോളാണ് നല്ലൊരു ഗാനമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്.
0: ആ, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് കുട്ടി? ടിങ്കിൾ കിഡ്സ് സ്കൂളിലെ 5 വയസ്സുകാരിയായ ഫൈസ മറിയമാണ് ഇന്ന് നമ്മളോട് കൂടെ ചേരുന്നത്.

0: അപ്പോ സ്റ്റാർക്കസില് ഒരു കുഞ്ഞു ഗാനമായിട്ട്, നല്ല അടിപൊളി ഗാനമായിട്ട് വന്നത് ഒരു കുഞ്ഞു മോളായിട്ടുള്ള 5 വയസ്സ് മാത്രമുള്ള ഫൈസ മറിയമാണ്. ഫൈസക്ക് മാത്രമല്ല, ഫൈസിന്റെ പാരന്റ്സിനാണ് പ്രത്യേക അഭിനന്ദനങ്ങൾ അല്ലേ. കുട്ടികൾക്ക് ഇങ്ങനത്തെ കഴിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള അവസരം നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം.
1: അതും ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക് റേഡിയോ സംരംഭമായ പീസ് റേഡിയോയിലൂടെ ഈ കുഞ്ഞ് ഫൈസ മറിയത്തിന്റെ ശബ്ദം കൊണ്ടുവരാൻ അവരുടെ പാരന്റ്സ് ശ്രമിച്ചു എന്നുള്ളത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. മൊഴികളിൽ ഏറ്റവും നല്ല മൊഴി ഏതാണ്?
0: അത് സംശയമില്ലല്ലോ, തിരുമൊഴികളല്ലേ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ.
1: ഇന്ന് നമുക്ക് തിരുമൊഴികളിൽ കേൾക്കാൻ പോകുന്ന വിഷയം ഏതാ?
0: പെരുന്നാൾ ദിനം മഹത്തായ ദിനം എന്ന വിഷയത്തിലുള്ള ഒരു ഹദീസുമായിട്ടാണ് ബഹുമാനായ കെ വി മുഹമ്മദ് മൗലവി നമ്മളോട് കൂടെ ജോയിൻ ചെയ്യുന്നത്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അൻ അബ്ദുല്ലാഹി ബിൻ ഖർത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അഅളമൽ അയ്യാമി ഇൻദല്ലാഹി തബാരക വതആല യൗമുൽ നഹ്രി സുമ്മ യൗമുൽ ഖർ. പ്രിയ ശ്രോതാക്കളെ, ഇമാം അബൂദാവൂദ് തന്റെ സുനിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. അബ്ദുല്ലാഹി ബിൻ ഖർത് റളിയല്ലാഹു അൻഹു ആണ് നിവേദനം ചെയ്യുന്നത്. ഇന്ന് പെരുന്നാൾ ദിനമാണല്ലോ. മഹത്തായ യേശു ദിനത്തിൽ എല്ലാവർക്കും മനനിറഞ്ഞ 7 ആശംസകൾ നേരുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. അല്ലാഹു എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ഹദീസ് നിവേദനം ചെയ്യുന്നത് അബ്ദുല്ലാഹി ബിൻ ഖർത് റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹി ബിൻ ഖർത് അൽ അസ്ദി എന്നാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര്. അദ്ദേഹം ഹിംസ പട്ടണത്തിൽ അമീറായിട്ടൊക്കെ നിയോഗിതനായിട്ടുണ്ട്. ഇറുമുക്ക് യുദ്ധത്തിലും ഡമാസ്കസിന്റെ വിജയത്തിലുമൊക്കെ അദ്ദേഹത്തിന് സാന്നിധ്യമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് ഷെയ്ത്വാനു ബിൻ ഖർത് എന്നായിരുന്നു. ഷെയ്ത്വാനു ബിൻ ഖർത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടുവന്നു. പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പേര് പറഞ്ഞത്. അബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പേര് അബ്ദുല്ലാഹി ബിൻ ഖർത് എന്നാക്കി പ്രഖ്യാപിച്ചു എന്ന് നമുക്ക് കാണാം. ഹിജ്റ 56-നാണ് അദ്ദേഹത്തിന്റെ മരണം. പ്രിയമുള്ളവരെ, ഈ പെരുന്നാൾ സുദിനത്തിൽ, ഈ മഹത്തായ ദിനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഈ ദിനത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വചനം തന്നെയാണ് നമ്മൾ തിരുമൊഴികളിൽ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വതആല, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ ഏറ്റവും മഹത്തായ ദിവസം യൗമുൻ നഹർ, ബലി ദിവസമാണ്. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10-ന്റെ പെരുന്നാൾ ദിവസം. സുമ്മ യൗമുൽ ഖർ, പിന്നീട് യൗമുൽ ഖർആണ്, അതായത് പെരുന്നാളിന്റെ പിറ്റേ ദിവസം, 11-ാമത്തെ ദിവസം. അങ്ങനെ ദുൽഹിജ്ജ 10-ന്റെ ദിവസത്തിനും 11-ന്റെ ദിവസത്തിനുമുള്ള മഹത്വത്തെക്കുറിച്ച് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുകയാണ്. യൗമുൻ നഹർ, നഹർ എന്ന് പറഞ്ഞാൽ ബലി എന്നാണല്ലോ. പെരുന്നാൾ ദിവസത്തിന്, ദുൽഹിജ്ജ 10-ന് ബലിദിനം എന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുണ്ട്. ദുൽഹിജ്ജ 8-ന് യൗമു തർവിയ, ദുൽഹിജ്ജ 9-ന് യൗമു അറഫ, ദുൽഹിജ്ജ 10-ന് യൗമുൻ നഹർ, 11-ന് യൗമുൽ ഖർ, 11, 12, 13 ദിവസങ്ങൾക്ക് അയ്യാമു തശ്രീഖ് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഈ ദുൽഹിജ്ജ 10-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് നേരെ പോയി ബലിയറുക്കുക എന്നതായിരുന്നു വിശ്വാസികൾ, ലോകത്ത് അനവധി വിശ്വാസികൾ, ഹജ്ജിൽ പങ്കെടുക്കുന്ന ഹജ്ജുമാരടക്കം ലോകത്ത് അനവധി വിശ്വാസികൾ അള്ളാഹുവിന്റെ പ്രീതിക്കായി ബലിയറുക്കുന്ന ദിവസമാണ് ദുൽഹിജ്ജ 10. എന്നാൽ 11-നും 12-നും 13-നും ഒക്കെ അറുക്കാനുള്ള ഇളവുണ്ട്. 10-ന് സൗകര്യപ്പെടാത്തവർക്ക് എന്ന് നാം തിരിച്ചറിയുക. റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ച് മഹത്തായ ത്യാഗ സ്മരണയിൽ തനിക്ക് പ്രിയപ്പെട്ടത് തന്റെ അധ്വാനം ബലിക്കായി നൽകുകയാണ് ഓരോ വിശ്വാസികളും. മാത്രമല്ല, ഇത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടാണ്. ബലിമൃഗം എന്നതും ബലിയേർക്കുന്നതുമൊക്കെ അള്ളാഹുവിന്റെ ചിഹ്നത്തിൽപ്പെട്ടാണ്. ഷഅഇറുല്ലാഹ് മിൻ ഷഅഇരില്ല എന്നാണ് കാണുക. ആ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ആദരിക്കുകൂടിയാണ് ചെയ്യുന്നത്. വിശ്വാസിയുടെ ഈമാനും തഖ്വയുമൊക്കെ പ്രകടമാകുന്ന, പാവപ്പെട്ടവർക്ക് ഭക്ഷണമാകുന്ന, അടുത്ത കുടുംബങ്ങൾക്ക് സമ്മാനമായി നൽകാനാകുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ബലിയിലൂടെ ഉണ്ടാകുന്നത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഹജ്ജിൽ ബലിയേർക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ്, ലയ്യലാൻ അല്ലാഹു ലുഹുമുഹാ വലാ ദിമാഉഹാ വലാകിയനാലഹു തഖ്വാ മിൻകും, ഈ ബലി അറുക്കുന്ന മൃഗത്തിന്റെ മാംസമോ രക്തമോ ഒന്നും അള്ളാഹുവിനെ എത്തുകയില്ല. നിങ്ങളിൽ നിന്നുള്ള തഖ്വാബോധമാണ് അള്ളാഹുവിലേക്ക് എത്തുക, സൂക്ഷ്മതാബോധം ധർമ്മബോധമാണ് എന്നതുകൂടി ഈ ഹദീസിനെ മനസ്സിലാക്കി നാം ചിന്തിക്കേണ്ടതുണ്ട്. യൗമുൻ നഹറാണ്, പെരുന്നാൾ ദിവസമാണ് മഹത്തായ ദിവസം എന്ന് പറഞ്ഞതോടൊപ്പം പിന്നീട് യൗമുൽ ഖർ, എന്നുകൂടെ റസൂലുള്ള പറഞ്ഞു. അതായത് യൗമുൽ നഹറിന് ശേഷമുള്ള ദിവസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യൗമുൽ ഖർറ് അതും പ്രധാനപ്പെട്ട അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസമാണ് എന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ അത് ആഘോഷത്തിന്റെ നാളാണ്. റബ്ബ് അനുവദിച്ച പ്രതിഫലം നൽകുന്ന ആഘോഷനാൾ. എല്ലാവരും സന്തോഷിക്കട്ടെ, എല്ലാവരും സന്തോഷിക്കുന്ന, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, എല്ലാവരും നന്നായി ഭക്ഷണം കഴിക്കണമെന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരെ ഭക്ഷണം കഴിപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന വിശേഷ ദിവസമാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പരസ്പരം മനസ്സുറന്ന് സ്നേഹം പങ്കിടുന്ന, ആശംസിക്കുന്ന, മനസ്സറിഞ്ഞ് പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന, ബന്ധങ്ങൾക്ക് ഊഷ്മളത കൂടുന്ന, കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന, പരസ്പരം അന്വേഷണങ്ങൾ നടക്കുന്ന, അകൽച്ചകൾ ഇല്ലാതാക്കുന്ന, വിള്ളലുകൾ തീർക്കുന്ന ദിവസമാണ് പെരുന്നാൾ ദിവസം. അതുകൊണ്ട് തന്നെയാണ് പെരുന്നാൾ ആഘോഷ ദിവസമാകുന്നതും. റഹ്മാനായ റബ്ബ് ഇന്നത്തെ ആഘോഷത്തിന്, അനുവദനീയമായ രൂപത്തിലുള്ള ആഘോഷത്തിന്, ആർമാദങ്ങളില്ലാത്ത ആഘോഷങ്ങളിന്, ആലോചനകളുള്ള ആഘോഷത്തിന് അള്ളാഹു പ്രത്യേകം പ്രതിഫലം നൽകുന്നത്. ഇസ്ലാമിലെ ആഘോഷമെന്ന് പറയുമ്പോൾ ഇസ്ലാമിലെ പെരുന്നാൾ അതൊരു ഇബാദത്ത് കൂടിയാണ്. ആ ഒരു കാര്യവും എല്ലാ വിശ്വാസികളും ഓർത്തുകൊണ്ടായിരിക്കണം ഇന്നത്തെ ദിവസത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഒരിക്കലും അള്ളാഹുവിന് ഉറപ്പുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകരുത്. ത്യാഗിവര്യനായ ഇബ്രാഹിം നബിയുടെ ഖലീലതയുടെ ഓർമ്മകൾ പ്രത്യേകമുള്ള ദിവസങ്ങളാണല്ലോ ഈ കഴിഞ്ഞു പോകുന്നത്. അള്ളാഹുവിന് മുമ്പിൽ സർവം സമർപ്പിച്ച, വലിയ ത്യാഗം സഹിച്ച ആ പ്രവാചകനെയും കുടുംബത്തെയും ഓർക്കുമ്പോൾ ആ സമർപ്പണത്തിന്റെ പാത പിന്തുടരും എന്ന് പ്രതിജ്ഞയാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടത്. ആ ഓർമ്മകൾ കൂടി, സമർപ്പണത്തിന്റെ, സഹനത്തിന്റെ, ത്യാഗത്തിന്റെ ഓർമ്മകൾ കൂടി പുതുക്കുന്ന ദിവസമാണ് ഈ പെരുന്നാൾ ദിവസം. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ നാമളും ധന്യമാക്കുക. എല്ലാ വിശ്വാസികൾക്കും മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഈദാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പെരുന്നാൾ ദിനം മഹത്തായ ദിനം അല്ലേ? ആ ഒരു തിരുമൊഴികളാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ കേട്ടത് KV മുഹമ്മദ് അലിയുടെ ശബ്ദത്തിൽ.
0: അടുത്തതായി നമ്മള് ലൈവ് ക്വിസിലേക്കാണ് പോകുന്നത്. സാധാരണ മോർണിംഗ് ലൈവിന്റെ കൂടെ മാത്രമാണ് ലൈവ് ക്വിസ് ഉണ്ടാവുക. പക്ഷെ ഇന്ന് വെറൈറ്റിയാണ്, ഇന്ന് പെരുന്നാളല്ലേ. അപ്പൊ ലൈവ് ക്വിസ് പല സമയത്ത് വരുന്നുണ്ട്. നമ്മൾ പ്രേക്ഷകർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റാർ ക്വസ്റ്റ് പോലെ തന്നെ വ്യത്യസ്തമായ അടിപൊളി പ്രോഗ്രാമായിട്ടാണ് ഇന്ന് പീസ് റേഡിയോ. പെരുന്നാൾ ആഘോഷിക്കട്ടെ എല്ലാവരും. ഓക്കെ, നമ്മുടെ ക്വിസിലേക്ക് പോകുമ്പോൾ കുറച്ച് നിർദ്ദേശങ്ങൾ നമ്മൾ പറയാറുണ്ട്.
1: നിർദ്ദേശങ്ങൾ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞാലും ഒരുങ്ങാനൊക്കെ എളുപ്പമാണല്ലോ.
0: ഒന്നാമതായിട്ട് പറയാം, തരും പേരിന്റെ കൂടെ സ്ഥലം എഴുതാൻ മറക്കരുത്. രണ്ടാമത്തെ കാര്യം, തരുമോ ക്വിസിന്റെ ഉത്തരങ്ങൾ ഓപ്ഷനുകളായിട്ടുണ്ടാവും. A, B, C, D നാല് ഓപ്ഷൻ അല്ലേ ഉണ്ടാവുക. ആ നാല് ഓപ്ഷനിൽ ഓപ്ഷനുകളാണ് നമ്മൾ അയക്കേണ്ടത്.
1: ഓപ്ഷനുകൾ മാത്രം
0: നീ അത് എവിടെ എങ്ങനെ അയക്കും അതുകൂടെ നിങ്ങൾ പറഞ്ഞത്.
1: അത് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് എന്നത് തന്നെ സെലക്ട് ചെയ്യുക. വേറെ ഓപ്ഷനുകളൊക്കെ മാറിപ്പോയാലും നമ്മൾ ക്വിസിൽ വിജയിയാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് പ്രോഗ്രാമിൽ ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്ത് ഓപ്ഷൻ മാത്രമാണ് നമ്മൾ അയക്കേണ്ടത്. ചോദ്യം ശരിക്ക് ശ്രദ്ധിച്ച് കേട്ട് ഉത്തരങ്ങൾ വേഗത്തിൽ ബീപ് ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പായി ഉത്തരം സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക.
0: ചോദ്യത്തിലേക്ക് പോ.
4: മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മുഹാജിറുകൾ, ഓപ്ഷൻ ബി അൻസാറുകൾ, ഓപ്ഷൻ സി ഖുറൈശികൾ, ഓപ്ഷൻ ഡി ഔസ്.
0: ആ ചോദ്യം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഉത്തരങ്ങൾ പെട്ടെന്ന് തന്നെ അയച്ചു തുടങ്ങുക. നാല് ഓപ്ഷനുകളുണ്ട്. ഏതാണോ കൃത്യമായ ഓപ്ഷൻ അത് മാത്രം ടൈപ്പ് ചെയ്താൽ മതി.

0: പീസ് റേഡിയോ എന്ന് പറയുമ്പോൾ നൂറുകണക്കിന് അവതാരകർ, വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ, വ്യത്യസ്തരായ പണ്ഡിതന്മാർ വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് വരുന്നത്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഒരു അറിയിപ്പ് കൊടുത്താലോ? അതു
1: കൊടുക്കാം.
0: ശരി, ഏതാ പ്രോഗ്രാം?
1: ഓർമ്മ എന്നതാണ് പ്രോഗ്രാം. ഓർമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു പുസ്തകമാണ് ഓർമ്മ വരിക.
0: ഓർമ്മകളുടെ തീരത്ത്.
1: അത് ആ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള അവതരണം നടത്തുന്നത് മുബാറക് ബിൻ ഉമറും ഷെരീഫ് കാരയുമാണ്. ഈ പ്രോഗ്രാം ബുധൻ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും ഞായർ വ്യാഴം ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 6-5 നുമാണ് പീസ് റേഡിയോയിൽ നമുക്ക് കേൾക്കാനാവുന്നത്.
0: ആ പുസ്തകം വായിച്ചൊരു പ്രതീതിയാണ് ശരിക്കും. അതിലൂടെ അങ്ങനെ കടന്നു പോവാൻ നമുക്ക് ആ ഒരു പ്രോഗ്രാമിനോട് പറ്റുന്നതാണ്. അതുകൊണ്ട് ആ ഒരു പ്രോഗ്രാം കേൾക്കാൻ നമ്മൾ.
1: അത് ഉമർ മൗലവിയുടെ പ്രിയപ്പെട്ട പുത്രനായ മുബാറക് ബിൻ ഉമർ കൂടിയാണ് അത് അവതരിപ്പിക്കുന്നത്.
0: നല്ല ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾക്ക് അത് ഒന്നുകൂടി പറയുമ്പോഴത്തേണ് അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഈ പുസ്തകം വന്നപ്പോ എന്റെ ഓർമ്മ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. അതേപോലെ അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിന്റെ ഓരോ രചനകളിലും അദ്ദേഹത്തിന്റെ ആ ചലിച്ച അദ്ദേഹം നടന്ന ആ വഴികളിലൂടെ പോയൊരു അനുഭവം ഉണ്ടാവുമല്ലോ, അതുകൂടെയാണ് അവർക്ക് കിട്ടുന്നത്.
1: അപ്പോൾ ഈ ഒരു പ്രോഗ്രാം പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. സമയം പ്രത്യേകം നോട്ട് ചെയ്ത് നമ്മൾ കേൾക്കണമെന്ന് സൂചിപ്പിക്കാം.
0: ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ വലിയ ആശയങ്ങൾ നമുക്ക് തരുന്ന പീസ് റേഡിയോയിലെ പ്രോഗ്രാമാണിത്.
1: പേര് കേട്ടപ്പോൾ തന്നെ നമുക്കറിയാം, നുറുങ്ങുകൾ.
0: അതെ, കൊച്ചു കൊച്ചു നുറുങ്ങുകളായിട്ടാണ് നമ്മളടുത്തേക്ക് ഈ പ്രോഗ്രാം വരാറുള്ളത്.
1: ഇന്ന് നമ്മൾ കേൾക്കുന്നത് പെരുന്നാൾ നിസ്കാരം ഖലാ വീട്ടലിനെ സംബന്ധിച്ച് അൽ ഫിഖുൽ മുയസ്സർ ഫി ലൗ ഇൽ കിതാബി വസുന്ന എന്ന പുസ്തകം. അത് വിവർത്തനം ചെയ്തിട്ടുള്ളത് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയാണ്. ഷഫീഖ് മാഷിന്റെ ശബ്ദത്തിൽ നമുക്ക് ഈ ഒരു ഭാഗം കേൾക്കാം.
2: പെരുന്നാൾ നമസ്കാരം ഖലാഹ് വീട്ടൽ, വിവർത്തനം അബ്ദുൽ ജബ്ബാർ മദീനി. പെരുന്നാൾ നമസ്കാരം നഷ്ടപ്പെട്ടവർക്ക് അത് ഖലാഹ് വീട്ടൽ സുന്നത്തില്ല, അങ്ങനെ വേണമെന്ന് അറിയിച്ചുകൊണ്ടുള്ള തെളിവ് തിരുനബിയിൽ നിന്ന് വരാത്തതിനാലാണ് അത്. മാത്രവുമല്ല, ഒരു നിർണിത സംഘടിത നമസ്കാരമാണത്. അതിനാൽ ആ നിലക്കല്ലാതെ അതിന് നിയമസാധുതയുമില്ല. സുന്നത്തുകൾ: ഒന്ന്, നാട്ടിൻപുറത്ത് വിശാലവും തുറന്നതുമായ സ്ഥലത്ത് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കൽ സുന്നത്താണ്. ഈ മതചിഹ്നത്തെ പരസ്യപ്പെടുത്തുവാൻ വേണ്ടി മുസ്ലിങ്ങൾ അവിടെ സംഗമിക്കണം. ഒഴിവ് കഴിവുണ്ടെങ്കിൽ പള്ളിയിൽ നമസ്കരിച്ചാൽ അതിന് കുഴപ്പമില്ല. രണ്ട്, ബലിപെരുന്നാൾ നമസ്കാരത്തെ മുന്തിക്കലും ഫിത്ർ പെരുന്നാൾ നമസ്കാരത്തെ പിന്തിക്കലും സുന്നത്താക്കപ്പെടും. പെരുന്നാൾ നമസ്കാരത്തിന്റെ സമയത്തെക്കുറിച്ചുള്ള സംസാരത്തിൽ ഇതിനെക്കുറിച്ചുള്ള വിവരണം മുൻകടന്നതുപോലെ, ഫിത്ർ പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിനു മുമ്പ് കാരക്കകൾ തിന്നലും ബലിപെരുന്നാൾ ദിനം നമസ്കരിക്കുന്നതുവരെ ഭക്ഷിക്കാതിരിക്കലും സുന്നത്താണ്. കാരണം തിരുചര്യ അപ്രകാരമായിരുന്നു. തിരുമേനി ഫിത്ർ പെരുന്നാൾ ദിനം കാരക്കകൾ കഴിക്കാതെ പുറപ്പെടുമായിരുന്നില്ല. അവിടുന്ന് ഒറ്റയായിക്കൊണ്ടായിരുന്നു അവ ഭക്ഷിച്ചിരുന്നത്. ബലിപെരുന്നാൾ ദിനം നമസ്കരിക്കുന്നതുവരെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിക്കുമായിരുന്നില്ല. 4. പെരുന്നാൾ നമസ്കാരത്തിന് സുബഹി നമസ്കാരാനന്തരം നടന്നുകൊണ്ട് നേരത്തെ പുറപ്പെടൽ സുന്നത്താക്കപ്പെടും. ഇമാമിനോടടുത്ത് ഇടം കിട്ടുന്നതിനും നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നവനുള്ള മഹത്വം ലഭിക്കുന്നതിനു വേണ്ടിയുമാണത്. 5. കുളിച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധമുപയോഗിച്ച് അണിഞ്ഞൊരുങ്ങൽ മുസ്ലിമിന് സുന്നത്താണ്. മതകാര്യങ്ങളെ സമഗ്രമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഖുതുബ നിർവഹിക്കൽ സുന്നത്താണ്. ആളുകളെ സക്കാത്തുൽ ഫിത്റിന് പ്രേരിപ്പിക്കുകയും അവർ കൊടുത്തുവീട്ടേണ്ടത് അവർക്ക് വ്യക്തമാക്കുകയും വേണം. ഉൽഹിയ്യത്തിന് അവരെ പ്രേരിപ്പിക്കുകയും അതിന്റെ വിധികൾ അവർക്ക് വ്യക്തമാക്കുകയും വേണം. സ്ത്രീകൾക്കും ഖുതുബയിൽ ഉപദേശനിർദ്ദേശങ്ങളുണ്ടാവണം, കാരണം അവരതിന് ആവശ്യക്കാരാണ്. തിരുനബിയുടെ മാതൃകയും അതാണ്. തിരുമേനി നമസ്കാരത്തിൽ നിന്നും ഖുതുബയിൽ നിന്നും വിരമിച്ചതിനു ശേഷം സ്ത്രീകളെ പ്രത്യേകം ഉപദേശിക്കുകയും ഉത്ബോധിപ്പിക്കുകയുമുണ്ടായി. ഖുതുബ നമസ്കാരശേഷമായിരിക്കണമെന്ന് ഉണർത്തിയല്ലോ. 7. തക്ബീറും തഹ്ലീലും ചൊല്ലിക്കൊണ്ട് ദിക്ർ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും വേണ്ടിയത്രേ ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ 2:185. പള്ളികളിലും വീടുകളിലും അങ്ങാടികളിലും പുരുഷന്മാർ അതുകൊണ്ട് ശബ്ദമുയർത്തുകയും സ്ത്രീകൾ ശബ്ദം താഴ്ത്തുകയും വേണം. 8. വഴിമാറൽ. ഈദ്ഗാഹിലേക്ക് ഒരു വഴിയിലൂടെ പോവുകയും അതിൽ നിന്ന് മറ്റൊരു വഴിയിലൂടെ മടങ്ങുകയും വേണം. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ ഇപ്രകാരമുണ്ട്: പെരുന്നാൾ സുദിനമായാൽ തിരുനബി വഴിമാറുമായിരുന്നു, പോയ വഴിയിലൂടെയല്ലാതെ മറ്റൊരു വഴിയിലൂടെ മടങ്ങുമായിരുന്നു. ഇരുവഴികളും തനിക്കു സാക്ഷിയാകുന്നതിനാണ് വഴിമാറി മടങ്ങുന്നതെന്ന് അതിന്റെ പൊരുളായി പറയപ്പെട്ടിട്ടുണ്ട്. ആ വഴികളിൽ ഇസ്ലാമിക ചിഹ്നം പ്രകടമാക്കുന്നതിനാണെന്നും മറ്റും പറയപ്പെട്ടിട്ടുണ്ട്. പെരുന്നാൾ സുദിനം ജനങ്ങൾ പരസ്പരം ആഹ്ലാദവും സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മിൽ നിന്നും താങ്കളിൽ നിന്നും അള്ളാഹു സൽപ്രവൃത്തികൾ സ്വീകരിക്കട്ടെ എന്നു പറഞ്ഞ് ആശംസ നേരുന്നതിൽ കുഴപ്പമില്ല. കാരണം തിരുനബിയുടെ അനുചരന്മാർ അപ്രകാരം ചെയ്തിരുന്നു.
1: പെരുന്നാൾ നിസ്കാരത്തില് വൈകി വന്നവർക്കൊക്കെ എപ്പോഴും ആശങ്കയുള്ള ഒരു കാര്യമാണത്, ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. അത് ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അവിടെ ഉള്ളവർക്കും അതിന് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയാതെ പെട്ടുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. വളരെ വിശദമായി കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യം തന്നെയാണ് ഇത്. ഇത്തരത്തിലുള്ള നുറുങ്ങുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധേയമാകും എന്നതിൽ സംശയമല്ല.
0: ചെറിയൊരു സമയത്തിനകത്താണ് നല്ല നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട, നമുക്കൊക്കെ ചിലപ്പോ തേടിയെത്തിയ ഉത്തരങ്ങളാണ് നുറുങ്ങുകളിലൂടെ വരാറുള്ളത്. ഓക്കെ, നമ്മളിപ്പോ നമ്മുടെ ഒരു സമയം ഏകദേശം ഇവിടെ അവസാനിക്കണതു. അപ്പോ പെരുന്നാൾ ദിനത്തിൽ നമ്മുടെ പ്രേക്ഷകരായിട്ട് വ്യത്യസ്തമായ പ്രോഗ്രാമായിട്ട് ഇൻഷാല്ലാ നമുക്ക് ഇനിയും ചേരണം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കൾക്ക്, ഈ ഒരു ബലിപെരുന്നാളിൻ്റെ ദിവസത്തിൽ പുതിയ അനുഭവങ്ങൾ നൽകിക്കൊണ്ട് പീസ് റേഡിയോ നമ്മോടൊപ്പം തുടരുകയാണ്. തൽബിയ ദിന പ്രത്യേക പരിപാടികൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് ഞാൻ മുഹമ്മദ് നുസ്ഹാൻ.
1: ഞാൻ ഷരീഫ് കാര.
0: ഷരീഫ് ക, അൽഹംദുലില്ലാ, നമ്മളെ തൽബിയ ദിന പ്രത്യേക പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ സമയത്ത് നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള സുഹൈറും അതുപോലെ തന്നെ
1: ഷമീം
0: സലാഹി ആയിരുന്നു.
1: മാഷാല്ലാ, പെരുന്നാൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സന്തോഷത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു എല്ലാ ഇടങ്ങളിലും പെരുന്നാൾ നമസ്കാരമൊക്കെ ഒരു പൂർത്തിയായ ഒരു സമയത്തായിരിക്കും. നമുക്കറിയാം ബലിപെരുന്നാളാണ്. ഇപ്പോൾ ബലിപെരുന്നാൾ നമസ്കാരങ്ങൾ ഈദുൽ ഫിത്തറിനേക്കാൾ മിക്കവാറും നേരത്തെ ആകാറുണ്ട്. അപ്പോൾ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ നമുക്കറിയാം സുബഹ് വളരെ നേരത്തെയാണ്. രണ്ടാമത്തത്, ബലിയിറക്കാനുള്ളതുകൊണ്ട് നമസ്കാരം വേഗത്തിൽ നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും, നമ്മുടെ ഒരു കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നമസ്കാരമൊക്കെ പൂർത്തിയായി. ആണുങ്ങളൊക്കെ ബലികർമ്മത്തിൻ്റെ കാര്യങ്ങളിലേക്കും, സ്ത്രീകൾ പൊതുവെ വീട്ടിൽ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കാനുള്ളൊരു ഒരുക്കത്തിലൊക്കെയായി മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് മാഷാല്ലാ നമ്മളെ ബലിപെരുന്നാൾ പരിപാടി, തൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പ്രോഗ്രാം. നമ്മുടെ ഈ ആരാധനകൾക്കിടയിലും നമുക്ക് ആനന്ദവും അറിവും എല്ലാം സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്.
0: ഓക്കെ, നമ്മളിനി പ്രവേശിക്കുന്നത് ഒരു നമ്മുടെ ഇപ്പോൾ ഒരു കൊച്ചു കൂട്ടുകാരൻ ചേരുകയാണ്, ഫാദിൽ അല്ലേ, ശ്രീകൃഷ്ണപുരത്ത് നിന്ന് നമ്മുടെ ഒരു പ്രിയ കൂട്ടുകാരൻ. 6 വയസ്സ് മാത്രമാണ് പ്രായം.
1: ശ്രീകൃഷ്ണപുരം സ്കൂളിലാണ്
0: അതെ
1: പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മലയാള ഗാനം,
0: അതെ,
1: മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഫാദിൽ, ഞാൻ 1-ാം ക്ലാസ്സിൽ

0: മനോഹാരിത മനസ്സിലാക്കാൻ പറ്റും.
1: അമ്പിളിമാമനെ കുറിച്ചാണ് പാട്ട് അല്ലേ?
0: അതെ
1: അമ്പിളിമാമന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ, അത് ആദ്യം തുടങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും, പൂർണ്ണാവസ്ഥയിലെത്തും എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ മനോഹരമായ ഒരു ഗാനത്തിലൂടെയാണ് ഫാദിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്.
0: അവസാനം ഒരു സന്ദേശം നൽകി.
1: അതെ, ഇത് ആ ഒരു പാട്ട് മൊത്തം ഒരു ചോദ്യരൂപത്തിലാണല്ലോ. ഇതൊക്കെ ആരാണ് ചെയ്തത്? അപ്പോൾ ഇതൊക്കെ ചെയ്തത് അള്ളാഹു ആണെന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. ആ ഒരു ഉത്തരം നൽകിക്കൊണ്ടാണ് മാഷാ അല്ലാഹ് ഗാനം അവസാനിപ്പിച്ചത്.

0: പലപ്പോഴും ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് പെരുന്നാൾ നൽകുമ്പോൾ അതിലൊരു സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മോടൊപ്പം ചേരുന്നത്
1: ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് പറപ്പൂരൻ.
2: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ അലിഹി വസാബി വസ്ല്ലം. പീസ് റേഡിയോയിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. നമ്മളെല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ എങ്ങനെയാണ് നമ്മൾ സന്തോഷം കൈവരിക്കുക എന്നൊരു ചോദ്യമുണ്ട്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുള്ളത് വല്ലതുമൊക്കെ നേടുമ്പോഴാണ് നമ്മൾക്ക് സന്തോഷമുണ്ടാവുക എന്നാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക നേട്ടങ്ങളുടെ പിറകെ ഓടിപ്പോവുകയും അത്തരം നേട്ടങ്ങളിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയുമാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഉപേക്ഷിക്കുന്നതിലൂടെ കണ്ടെത്തുന്ന സന്തോഷമുണ്ട്. പാപങ്ങൾ വെടിയുന്നതിലൂടെ മനുഷ്യൻ്റെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം, ഇതുപോലെ തന്നെയാണ് സമർപ്പിക്കുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എൻ്റെ കൺകുളിർമ എനിക്കുണ്ടാവുന്നത് അല്ലെങ്കിൽ ഹൃദയത്തിന് എനിക്ക് ആനന്ദമുണ്ടാകുന്നത് നമസ്കാരത്തിലൂടെയാണെന്ന്, പൂർണ്ണമായ ഒരു സമർപ്പണത്തിലൂടെ. നന്മ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സനുഭവിക്കുന്ന അഗാധമായിട്ടുള്ള സന്തോഷമുണ്ട്. ത്യാഗനിർഭരമായ ജീവിതം ജീവിക്കുമ്പോൾ, പലപ്പോഴും സ്വാർത്ഥതകളില്ലാതെ ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമുണ്ട്. നമുക്കറിയാം, ഏറ്റവും നല്ല മരണം ഒരു ഷഹീദിൻ്റെ മരണമാണ്, രക്തസാക്ഷിത്വമാണ്. അവനവൻ്റെ ജീവിതം മതത്തിനു വേണ്ടി അല്ലാഹുവിനു വേണ്ടി സ്വയം സമർപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷമെന്ന് പറയുന്നത്. പരസ്പരം അറിയുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന സന്തോഷമുണ്ട്. അപ്പോൾ നേടുന്നതിലൂടെയല്ല, പലപ്പോഴും നൽകുന്നതിലൂടെ ത്യജിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സന്തോഷമാണ് യഥാർത്ഥ സന്തോഷമെന്നറിയും. ഇതുകൊണ്ട് തന്നെ ഈദിൽ നമ്മൾ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരാനന്ദം അനുഭവിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ അത്തരത്തിലുള്ള ഏറ്റവും വലിയൊരു മാതൃക ലോകത്തിന് കാണിച്ചു കൊടുത്ത, സത്യവിശ്വാസികൾക്ക് കാണിച്ചു കൊടുത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തെ നമ്മൾ സ്മരിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ഒരാകത്തുക നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ തൻ്റെ ജീവിതം പൂർത്തീകരിച്ചുവെന്ന് ഖുർആൻ അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾക്ക് ആ മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മൾ കേവലം വിശ്വാസികളെന്ന നിലയിൽ ഒരു മതപരമായ ജീവിതം ജീവിക്കുക മാത്രമല്ല, ഭൗതികമായി നമ്മൾ ഒരാനന്ദത്തിൻ്റെ കൂടെ ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മളെ സഹായിക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടെ ഈ ഈദിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് വാഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാല്ലാ, നമ്മോടൊപ്പം ചേർന്നത് ബഹുമാനായ അബ്ദുൽ ഹമീദ് മാഷാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കിട്ടുന്നത് കിട്ടുന്നത് മാത്രമല്ല സന്തോഷം, കൊടുക്കുന്നതും കൂടിയാണ്. ഇതിങ്ങനെ പറയുമ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വരുന്നുണ്ട്. ഒരു അതികോടീശ്വരനായ ഒരു മനുഷ്യൻ, ഭയങ്കര ബിസിനസ് മാനാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരുപാട് സന്തോഷത്തിന് വേണ്ടി എനിക്കൊരുപാട് ബിസിനസ്സുകളുണ്ട്, ഒരുപാട് പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഞാൻ ചെയ്യും. അപ്പോഴൊന്നും നാം നല്ല സക്സസ്ഫുള്ളായ ഒരുപാട് അവാർഡുകൾ ബിസിനസ് രംഗത്ത് വാങ്ങുമ്പോൾ, പിന്നെ നല്ല കാറുണ്ട്, നല്ല വീടുണ്ട് ഒക്കെ എനിക്കുണ്ട്. പക്ഷേ ഇത് അപ്പോഴൊന്നും എനിക്കൊരു സന്തോഷം തരില്ല, പരിപൂർണമായ സന്തോഷം എനിക്ക് ലഭിക്കാറില്ല. അങ്ങനൊരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് വന്ന് പറഞ്ഞു, ഈ പാവപ്പെട്ട ഡിസേബിൾഡ് ആയിട്ടുള്ള, അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ഫിസിക്കൽ

0: കഴിവുള്ള അങ്ങനെ ഒരു കുട്ടികൾക്ക് ഒരു വീൽചെയർ എന്ത് ചെയ്യുന്നുണ്ട്, വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതിന് എന്തില്ല, വീൽചെയറിന് പണം കുറച്ച് താങ്കൾ നൽകണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം, ഞാൻ അധികം കുറച്ച് പണം അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഈ വീൽചെയർ തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇത് വിതരണം ചെയ്യാൻ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, വരണം. അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ സെഷനുണ്ട്, ഉദ്ഘാടന സെഷനുണ്ട്, വിതരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മനമില്ലാ മനസ്സോടു കൂടിയാണ് അങ്ങോട്ട് പോയത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ആദ്യമായിക്കൊണ്ട് സന്തോഷം പരിപൂർണമായിട്ട് അനുഭവിച്ചത്, ഇതുവരെ കിട്ടാത്തൊരു സംതൃപ്തി അനുഭവിച്ചത് ആ വീൽചെയർ ആ കുട്ടികളിലേക്കാണ് കൈമാറുമ്പോഴാണ് എന്നുള്ളതാണ്. ഇതതിൽ കൊടുക്കുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുമ്പോൾ, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സൂചിപ്പിച്ചൊരു കഥ, ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ റബ്ബിന് നമസ്കരിക്കുമ്പോൾ അപ്പോൾ ഒരു സന്തോഷം കിട്ടാറുണ്ട്. റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ദാനം കൊടുക്കുമ്പോൾ ഒക്കെ ചില സന്തോഷങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്.
1: അതെ, ബലിപെരുന്നാളാണ്. അപ്പോൾ ഈ ബലിപെരുന്നാൾ എല്ലാർത്ഥത്തിലും ബന്ധപ്പെട്ട് നിൽക്കുന്നത് മക്കയോടാണ്. പൂർണ്ണമായും ആ മക്കയും മക്കയുടെ പരിസരങ്ങളും ഒരു മഹാമനുഷ്യൻ്റെ പിന്നെ ത്യാഗത്തിൻ്റെ കാൽപ്പാടുകൾ അടയാളപ്പെടുത്തപ്പെട്ട ഒരിടം. ഈ ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹീതമായ പുണ്യകരമായ ഒരു മണ്ണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകേണ്ടി വന്നപ്പോഴും, നാട്ടുകാരെന്നെ ഇവിടുന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ വിട്ടു പോകൂല എന്ന് പറഞ്ഞ ആ അനുഗ്രഹീതമായ മണ്ണിൽ അനേക ലക്ഷം മനുഷ്യർ ഒരേ മനസ്സോടുകൂടി ഒത്തുകൂടിയ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കാൻ പോകുന്ന ഗാനം ആ നിലക്കുകൂടി മനോഹരമാണ്. പീസ് റേഡിയോ സ്വരം ഒരു മാപ്പിളപ്പാട്ടിലേക്ക് നമ്മളിപ്പോൾ കാതോർക്കുന്നു.

മക്കുറബദിക്കടങ്ങൾ മുഷിരിക്കിലെ ദൃപ്പുങ്കും തക്കം നോക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിയുടെ കുഫിരിങ്ങൾ ഖലീഫയുടെ ഹുനസ പൊന്നി ബദുവയിടമയ്യായി മക്കുറബദിക്കടങ്ങൾ മുഷിരിക്കിലെ ദൃപ്പുങ്കും തക്കം നോക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിയുടെ കുഫിരിങ്ങൾ ഖലീഫയുടെ ഹുനസ പൊന്നി

0: മഷാല്ലാ, അൽഹംദുലില്ലാ. മക്കയെക്കുറിച്ചുള്ളൊരു അതിമനോഹരമായ മാപ്പിളപ്പാട്ടാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഈ മാപ്പിളപ്പാട്ടുകൾ പലപ്പോഴും കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല അല്ലേ?
1: അതെ അതെ, ചില ആളുകൾക്ക് അതെന്താ ആശയമെന്ന് തിരിയില്ല ചില
0: അല്ലേ? പക്ഷേ ചിലത് പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആകത്തുക, യഥാർത്ഥത്തിൽ വളരെയധികം മക്കയെക്കുറിച്ചുള്ള ചരിത്രം അത് കൃത്യമായിക്കൊണ്ട് വിളിച്ചോതുന്ന ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: ഇൻഷാല്ലാ ഈ സമയത്ത് നമ്മൾ ഒരു ജമീൽ ആപ്പിലുള്ള ഒരു ഓപ്ഷൻ നമ്മൾ പരിചയപ്പെടുക. നമുക്കറിയാം ജമീൽ ആപ്പിനെ പൊതുവെ നമ്മൾ പറയാറുള്ളത് ഒരു വിജ്ഞാന രംഗത്തെ അറിവിൻ്റെ മേഖലയിലെ സൂപ്പർ മാർക്കറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിക്കും എന്താ വെച്ചാൽ നമുക്ക് വേണ്ടതെന്താണോ കേൾക്കാൻ, അതുപോലെ തന്നെ കണ്ടു മനസ്സിലാക്കാൻ, വായിച്ചു മനസ്സിലാക്കാൻ എല്ലാമുള്ള ഒരുപാട് കാര്യങ്ങൾ, വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സംവിധാനമാണ് ജമീൽ. നമ്മുടെ എല്ലാം മൊബൈലിൽ ഉണ്ടാകും. ഇല്ലാത്തവർക്ക് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ കയറിയാൽ നമുക്ക് ജമീൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഖുർആൻ അർത്ഥസഹിതം എവിടെ നിന്നും ഓതാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ്.
0: വിശുദ്ധ ഖുർആന് അർത്ഥസഹിതം എവിടെയും നിന്നുകൊണ്ട് ഓതാൻ കഴിയാവുന്ന രൂപത്തിലാണ് ഇപ്പോഴത്തെ ജമീലിൻ്റെ ഖുർആൻ്റെ ഓപ്ഷൻ വന്നിട്ടുള്ളത്. അതിൽ മുസ്ഹഫ് ഇല്ലെങ്കിൽ മുസ്ഹഫ് ഡിജിറ്റലായിട്ട് മുസ്ഹഫായിട്ട് ഓതാൻ കഴിയും. അതിൻ്റെ പാരായണം കേൾക്കാൻ സാധിക്കും. അതിൻ്റെ അമാനിമലയുടെ തഫ്സീർ അനുസരിച്ചുള്ള വിശദീകരണങ്ങളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ അർത്ഥവും വാക്കർത്ഥങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ശ്രോതാക്കൾ ചിലപ്പോൾ അതൊക്കെ ഫ്രീ ആയിരിക്കുന്നു കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ ജമീൽ ചിലപ്പോൾ ഉള്ള അപ്പോൾ ഒന്ന് എടുത്തു നോക്കിക്കോട്ടെ, ഒന്ന് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്തോട്ടെ, ഒന്ന് ചെയ്തോട്ടല്ലേ, ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക്.
1: ജമീൽ തുറന്ന് അതിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ എൻ്റെ പ്രധാന മെനു, അവിടെ ആദ്യം കാണുന്ന പുസ്തകത്തിൻ്റെ ഐക്കൺ, അതാണ് ഖുർആൻ എന്ന ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് അതിലെ സൂറത്തുകളോ അല്ലെങ്കിൽ ജുസുഓ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആ സ്ക്രീനിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ ആ ലിസ്റ്റ്, അതുപോലെ തന്നെ ജുസുകളുടെ ആ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നമ്മൾക്ക് ഏതാണോ ഓതേണ്ട ഭാഗം, അതിൽ നമുക്ക് ആ ഓതേണ്ട ഭാഗം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ഒരു അടുത്ത ഘട്ടം അതിൻ്റെ പാരായണവും അതിൻ്റെ പരിഭാഷയുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അർത്ഥസഹിതം പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ വ്യക്തമായി അറബി മനോഹരമായ ലിപിയിൽ ഖുർആനിൻ്റെ ആയത്തുകൾ അത് ഓതിപ്പോകുന്നതോടൊപ്പം തന്നെ അതിൻ്റെ മലയാള പരിഭാഷയും അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുമെന്നതാണ്.
0: ഓക്കെ, മഷാല്ലാ. മാത്രമല്ല അതിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് റീഡ് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ റീഡ് ചെയ്ത് മുകളിലേക്ക് കയറി പോകുന്ന, അതിൻ്റെ കൂടെ ഓടി പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഖുർആൻ കേൾക്കാനും പാരായണവും പരിഭാഷയും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ ഒരു ജമീൽ ആപ്പിലെ ഖുർആൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.
1: ഖുർആനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരു മനോഹരമായ ഖുർആൻ പാരായണം നമുക്ക് കേൾക്കാം. പീസ് റേഡിയോയിൽ ഇപ്പോൾ നമ്മുടെ ഈ തെൽബിയ ബലി പെരുന്നാൾ പരിപാടികൾ ഇനി മധുരം ഖുർആനിലേക്ക്, ഖുർആനിൻ്റെ മനോഹരമായ പാരായണത്തിലേക്കാണ് നമ്മൾ കാതുകൊടുക്കുന്നത്.
0: പലപ്പോഴും നമ്മൾ ഈ ഒരു സമയത്ത് ഹജ്ജിൻ്റെ ഒരു സമയമാണല്ലോ, ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സുഹൃത്ത് ഹജ്ജിലെ ചില വചനങ്ങളെ നമുക്ക് കേൾക്കാം അല്ലേ?

0: മാഷാല്ലാ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഖുർആൻ പാരായണം നമ്മൾ കേട്ടു. ശരിക്ക് നമ്മൾ റേഡിയോയിൽ പാട്ട് കേൾക്കുന്നുണ്ട്, സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്, വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ നമ്മൾ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഖുർആനിന് ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നത് വീണ്ടും നമ്മൾക്ക് മനസ്സിലാവുകയാണ്. ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ട്. ഓക്കെ, നമ്മൾ ഇനി പോകുന്നത് മറ്റൊരു ഒരു ഗാനത്തിലേക്കാണ്.
1: ഓക്കെ, നമ്മൾ ഇനി നമ്മോടൊപ്പം ചേരുന്നത് വേങ്ങര പീസ് പബ്ലിക് സ്കൂളിലെ കൊച്ചുകൂട്ടുകാരി ഹയാ എഫ് റഹ്മാനാണ് നമ്മോടൊപ്പം ചേരുന്നത്. 10 വയസ്സുള്ള ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ ആ ഒരു കൂട്ടുകാരിയുടെ ഗാനത്തിലേക്ക്.
2: سأكون أنا أني بذلك هست أنا فوجدت أني خاسر فتلك

0: لا لا لا لا لا، أتقبلهم الناس لست أكلمهم إلا بما يرضيني كي أرضيني. سأكون أنا مثلي تمادا هادانا وقناعتي فقديني لا كديني. السلام عليكم ورحمة الله وبركاته.
1: നമുക്ക് എല്ലാ സമാധാനവും നമ്മുടെ സംതൃപ്തിയും ഒക്കെ ശരിക്ക് ദീനിലാണ്. ദീനില്ല എങ്കിൽ നമ്മുടെ ഇസ്ലാം എന്ന ഈ ഒരു മഹിതമായ ദീനിൻ്റെ വഴിയിലല്ല നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് എല്ലാറ്റിലും സംതൃപ്തരായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല എന്നുള്ളതാണ്. തീർച്ചയായും ഹയ വളരെ മനോഹരമായിട്ടാണ് ഈ സ്റ്റാർ ക്വസ്റ്റിൽ ഈ ഒരു ഗാനം അവതരിപ്പിച്ചിട്ടുള്ളത്. ബലിപെരുന്നാൾ പ്രത്യേക പരിപാടി പീസ് റേഡിയോ തെൽബിയ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂടെ നാട്ടിൽ നിന്നും വിദേശത്ത് നിന്നുമൊക്കെ ഇതിൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഗൾഫ് നാടുകളിൽ ഇന്നലെ ആയിരുന്നു അവർക്ക് പെരുന്നാൾ. അപ്പോൾ അവർ കുറച്ചും കൂടി ഈദ് നമസ്കാരവും അതിൻ്റെ ബലികർമ്മവും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഇന്ന് കുറച്ചുകൂടി ഒരു ആഘോഷത്തിൻ്റെ ശരിക്കുള്ള മൂഡിലാണ് അവരുണ്ടാകുക.
2: വ്യത്യസ്ത പ്ലാൻ ചെയ്തവരുണ്ടാകും.
1: ഇപ്പോൾ ഞാനിങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ പല ഇസ്ലായി സെൻ്ററുകളും ഒന്നിച്ചുള്ള ഫാമിലികൾക്കുള്ള ചില പ്രോഗ്രാമുകൾ, ചില യാത്രകൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ചില സ്പെഷ്യൽ ഗെയിംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ റേഡിയോയുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ആഘോഷമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു സന്ദർഭമാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥനകളുണ്ട് എന്നുള്ളതാണ്. പ്രാർത്ഥനയില്ലാത്ത ഒരു പ്രവൃത്തിയും നന്മയായിക്കൊണ്ട് വിശ്വാസിയുടെ ജീവിതത്തിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു പ്രാർത്ഥനാ പഠനമാണ്.
2: ഈ പ്രാർത്ഥനാ പഠനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ നമ്മുടെ ഏത് ആഘോഷങ്ങളും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുള്ളതാണ്
1: അല്ലേ.
2: നമ്മൾ ഏത് ആഘോഷങ്ങളും ഭക്ഷണത്തിലേക്കാണല്ലോ പലപ്പോഴും ഉണ്ടാവാറുള്ളത്. എന്ത് ഫ്രണ്ട്സ് കൂടിയ ഭക്ഷണം കഴിക്കാൻ പോകും അല്ലേ, രാത്രി ഒന്നും പുറത്തിറങ്ങിയ ഒരു ചായ കുടിക്കാം. അപ്പോൾ എങ്ങനെയായാലും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ്. അപ്പോൾ ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പ്രാർത്ഥനാ പഠനം ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന പഠനം കൂടിയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശേഷവും പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ പഠനത്തിലേക്ക്.
1: മുസ്തഫ അൻസാരിയാണ് പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ അവൻ്റെ രിസ്ക് നാം ഭക്ഷിക്കുമ്പോൾ അഥവാ ഭക്ഷണം കഴിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ തുടക്കത്തിലും ഭക്ഷണശേഷവും നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ബിസ്മില്ല എന്നോ അല്ലെങ്കിൽ ബിസ്മില്ലാഹി വഅല ബർക്കത്തില്ല എന്നോ ആണ് നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥന നിർവഹിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ നാമത്തിലായിക്കൊണ്ട് തുടക്കം കുറിക്കുക. അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി അല്ലദി അത്അമനി ഹാദ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലകുവ. എനിക്ക് യാതൊരു ശക്തിയോ കഴിവോ ഇല്ലാതെ ഈ ഭക്ഷണം നൽകുകയും ഉപജീവനം നൽകുകയും ചെയ്ത അള്ളാഹുവിന് സ്തുതി എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അള്ളാഹു പ്രാർത്ഥനകൾ നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മഷാല്ലാ, പ്രാർത്ഥനാ പഠനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥനകൾ പലപ്പോഴും പല ആളുകളും മറക്കാറുള്ള ഒന്നാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥനകൾ ഓർമ്മ ഉണ്ടാവും. കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചോദിച്ചാൽ ചൊല്ലാൻ മറക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അല്ലേ.
1: ഓക്കെ, ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു ഘട്ടങ്ങളിലും അനിവാര്യമായും ഉണ്ടാകേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.
2: ഇന്നത്തെ ഈ ഒരു സമയത്ത് ഈ ഒരു ഈദിൻ്റെ സന്ദേശം ആശംസകളുമായിക്കൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് കേരളത്തിൻ്റെ വ്യവസായ ഐ ടി ആൻഡ് എ ഐ വകുപ്പ് മന്ത്രി ബഹുമാനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ ആശംസകളിലേക്ക്.
4: അസ്സലാമു അലൈക്കും. മുസ്ലിങ്ങൾ അവരുടെ വിശുദ്ധമായ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ലോകമെമ്പാടുള്ള മലയാളികളെ ബന്ധിപ്പിക്കുന്ന പീസ് റേഡിയോയും വിവിധ പെരുന്നാൾ പരിപാടികൾ സംഘടിപ്പിക്കുന്നതായി അറിയാൻ സാധിച്ചു. പീസ് റേഡിയോ സംവിധാനം മികച്ച ടീം വർക്കാണെന്ന് മനസ്സിലാക്കുന്നു. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ വലിയ ദൗത്യങ്ങൾ പീസ് റേഡിയോയ്ക്ക് ചെയ്യാൻ സാധിക്കും. പീസ് റേഡിയോയ്ക്ക് എല്ലാ വിജയവും ഞാൻ ആശംസിക്കുന്നു. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. കുഞ്ഞാലിക്കുട്ടി.
1: ഓക്കെ, മാഷാല്ലാ. കേരളത്തിൻ്റെ വ്യവസായ IT, നേരത്തെ പറഞ്ഞ പോലെ AI, അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ AIക്ക് വേണ്ടി പ്രത്യേകമായ വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട് എന്നറിഞ്ഞതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഈ ബഹുമാനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അദ്ദേഹം മുൻപ് IT വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്ത് വളരെ സുപ്രധാനമായ ചില സ്റ്റെപ്പുകൾ IT രംഗത്ത്,
2: കേരളത്തിലെ അക്ഷയ സംവിധാനം,
1: അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി സ്റ്റെപ്പ് വെച്ച ഒരാളാണ്. അത് ഇന്ന് നമ്മുടെ നാടിന് എത്രത്തോളം ഉപകാരപ്രദമായി എന്ന് നമുക്കറിയാം. തീർച്ചയായും പുതിയൊരു വകുപ്പ് ആ നിലക്ക് തന്നെ അത് സമൂഹത്തിന് ഉപകാരപ്പെടട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈദ് ആശംസകളാണ് നമ്മളിപ്പോൾ കാതോർത്തത്.
2: നമുക്കിനി ഒരു കൊച്ചുകൂട്ടുകാരിയുടെ ഒരു പാട്ട് കേൾക്കാം.
1: ഓക്കെ,
2: ഫാത്തിമ സഹവ അല്ലേ?
1: അതെ, ഫിൻസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്.
2: അവൾ അവതരിപ്പിച്ച ഒരു മലയാള ഗാനം.

0: മാഷാല്ലാ, ഫാത്തിമ സഹ്വ പാട്ട് അടിപൊളിയായിട്ടുണ്ട്. മാഷാല്ലാ, വളരെ മനോഹരമായിരുന്നു. ശരിക്ക് ഈ ഒരു ആഘോഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനം, ഹാജറ ബീവിയെക്കുറിച്ചുള്ള മനോഹരമായൊരു ഗാനമാണ് നമ്മൾ കേട്ടത്.
1: മാഷാല്ലാ, എന്തായാലും എന്തായാലും ഒരു വലിയ കൺഗ്രാറ്റ്സ് അല്ലേ.
0: അതെ,
1: ആ കൊച്ചു കൂട്ടുകാരിക്ക് എൽ കെ ജിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ
0: എൽ കെ ജി അല്ല,
1: UKG. മാഷാല്ലാ, UKG പഠിക്കുന്നത്. അപ്പോൾ ആ UKG പഠിക്കുന്ന കുട്ടി ഇത്ര മനോഹരമായൊരു ഒരു പാട്ട് പാടി. മാഷാല്ലാ, അൽഹംദുലില്ലാ. ഓക്കെ, നമ്മളിനി ഒരു ഇതിൻ്റെ ഒരു സംസാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
0: വിസ്ഡം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ ടി കെ അഷ്റഫ് സാഹിബാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഏത് ആഘോഷങ്ങളും നമുക്ക് കൃത്യമായ ചില മാർഗദർശനങ്ങളില്ലാതെ പോയാൽ ആ ആഘോഷങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് പൂർണ്ണമായ ആനന്ദം കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈദുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു സംസാരത്തിലേക്കാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു ഈദുൽ അദ്ഹക്ക് സാക്ഷികളാകാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കുറിച്ചുള്ള സ്മരണകൾ അയവറക്കിക്കൊണ്ട് ഓരോ വർഷവും ഈ ഒരു ബലി പെരുന്നാൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തിനാണത് അങ്ങനെയുള്ള ഒരു രീതി ഇസ്ലാമിൽ വെച്ചത് എന്നതിനെ സംബന്ധിച്ച് ഈ ഒരു ഈദ് സന്ദേശത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനതിലേറ്റവും നിരീക്ഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട ഒരു സന്ദർഭമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും നേരിട്ട ഒരു സന്ദർഭമുണ്ട്. ആ ഒരു സന്ദർഭം ഖിയാമത്തു നാൾ വരെ ഇവിടെയുള്ള വിശ്വാസി സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടേയിരിക്കുമെന്നതാണ്. അത് അഭിമുഖീകരിക്കുമ്പോൾ അവർക്കവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ, അവർക്ക് അവരുടെ വിശ്വാസവും സംസ്കാരവും കൂടുതൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കരുത്തരായി നിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള ചരിത്ര സ്മരണകൾ അയവിറക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ ഒരു ഓർമ്മ എല്ലാ വർഷവും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായിരുന്നൊരു സാഹചര്യം, അതേ സാഹചര്യം നമ്മുടെ കാലത്തുണ്ട്, സമാനമായ ഒരു സാഹചര്യമുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ട് പങ്കുവെക്കുന്നത്. ഏതാണെന്ന് ചോദിച്ചാൽ, തെറ്റ് തിരുത്തുന്നതാണ് ഇന്ന് ഏറ്റവും വലിയ തെറ്റ്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, തെറ്റ് ചെയ്യുന്നതല്ല, മറിച്ച് ഒരാൾ തെറ്റ് തിരുത്തിക്കഴിഞ്ഞാൽ ആ തിരുത്തുന്നവനാണ് തെറ്റുകാരൻ, തെറ്റ് ചെയ്യുന്നവൻ അവിടെ പ്രശ്നക്കാരനല്ല. നീ എന്തിനത് പറഞ്ഞു എന്നാണ് ചോദിക്കുക. ഈ രീതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ വീടകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ അവിടെ കുട്ടികൾ അതുപോലെ കുടുംബങ്ങൾ ഉമ്മമാരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും കുസൃതികളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മൊബൈൽ ഫോണ് അനാവശ്യമായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വൃത്തികേടുകൾ കാണുക, അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ കുട്ടികളിൽ സ്വാഭാവികം സംഭവിക്കും. അപ്പോൾ ആ വീട്ടിൽ തിരുത്തുന്ന ആളുകളുണ്ടാവും. ചില ഉമ്മമാർ പറയും, മോനെ അങ്ങനെ പറയാൻ പാടില്ല, മോളെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയും. എന്നാൽ വേറെ ചില ആളുകൾ അത് തീരെ മൈൻഡ് ചെയ്യൂല. അതിനൊക്കെ എന്തിനാണ് അവരെ വിമർശിക്കണത്, എന്തിനാണ് ചോദിക്കാൻ പോണത് എന്ന നിലക്കുള്ളൊരു നിലപാട് സ്വീകരിക്കും. അപ്പോൾ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഈ ഉമ്മ നല്ല ഉമ്മയാണ്, ഈ ഉപ്പ നല്ല ഉപ്പയാണ്, ഈ മൂത്തമ്മ നല്ല മൂത്തമ്മയാണ്, പക്ഷേ ഇവർ ശരിയല്ല, ഇവരെപ്പോഴും എന്നെ ഉപദേശിക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കിടയിൽ തന്നെ ആ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ശരിക്കും അവിടെ വരുന്നുണ്ട്. അവിടെ തന്നെ വരികയാണെന്ത്, ആ തെറ്റിനെ തിരുത്തുന്നവർ കുഴപ്പക്കാരും മൗനം പാലിക്കുന്നവരാണ് നല്ലവർ എന്നൊരു പാഠം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇത് വീട്ടിൽ മാത്രമല്ല, സ്ഥാപനങ്ങളിൽ കാണാൻ പറ്റും. ആ സ്ഥാപനം വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ കാണാൻ പറ്റും, വിദ്യാലയങ്ങളിൽ കാണാൻ പറ്റും. അവിടെയൊക്കെ ഒരു അരുതാത്തത് ചൂണ്ടിക്കാണിക്കുന്ന അധ്യാപകരാകട്ടെ, കുട്ടികളാകട്ടെ, അതുപോലെ ഓഫീസ് സ്റ്റാഫ് ആകട്ടെ, ആരാകട്ടെ, ചൂണ്ടിക്കാണിക്കുന്നവർ കുഴപ്പക്കാരും എല്ലാത്തിനോടും മൗനം പാലിച്ച് എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകൾ നല്ല ആളുകളും എന്ന ഒരു രീതി പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മതരംഗത്തേക്ക് കടന്നു വന്നാലോ, ഏറ്റവും പ്രവാചകന്മാർ അഖിലവും ഇവിടെ പ്രബോധനം ചെയ്തൊരു കാര്യം തൗഹീദാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ തൗഹീദ് ഏത് കാലഘട്ടത്തിൽ പറയുമ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്ന പേരിലാണല്ലോ അറിയപ്പെട്ടിരുന്നത്. ആ അൽ അമീനായ പ്രവാചകൻ, അത് അൽ അമീൻ എന്നുള്ള പേര് എല്ലാവരും പ്രവാചകനെ വിളിച്ചതാണ്. എന്നാൽ ആ പ്രവാചകൻ അവരോട് വന്നിട്ട് ഈ വഹി കൃത്യമായി പറഞ്ഞു, അതായത് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, എന്ന സന്ദേശം പറഞ്ഞതോടുകൂടി നീ ഞങ്ങളുടെ കുടുംബത്തിൽ കുഴപ്പമുണ്ടാക്കി, നീ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കി, ഛിദ്രതയുണ്ടാക്കി, നീ മാരണക്കാരനാണ്, ഭ്രാന്തനാണ്, എന്തൊക്കെ വാക്കുകളാണ് പിന്നെ അവിടെ ഉപയോഗിച്ചു നോക്കി നിങ്ങൾ. അതായത് ഈ പ്രത്യേകിച്ച് ആ തൗഹീദ് എന്ന് പറയുമ്പോൾ വേഗം നിങ്ങൾക്ക് ഇതല്ലാതെ ഓരോന്നും പറയല്ലേ എന്ന് ചോദിച്ച് വിമർശനത്തിൻ്റെ കൂരമ്പുകൾ കടന്നു വരുന്നത് ചരിത്രത്തിൽ ഇന്നോളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗത്തെ സംബന്ധിച്ച് സംസാരിച്ചാൽ ആ കുട്ടികൾ പെട്ടെന്ന് ആത്മഹത്യാ പ്രവണത കാണിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണോ അവരെ ഉപദേശിക്കാൻ പോയത് അവരന്ന് കുറ്റവാളികളായിട്ട് സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കപ്പെടുകയാണ്. പിന്നെ ആരും ആ ഒരു പണിക്ക് നിൽക്കില്ല, കാരണം എന്തെങ്കിലും ചെയ്തു പോയാൽ ഞാൻ എന്നെ കുറ്റക്കാരനാവുമെന്ന് വിചാരിക്കും. അത് വിവാഹങ്ങൾ ആർഭാടപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ വിവാഹത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ വിവാഹത്തിനാണോ പോയത്, അതോ ഒരു ഗാനമേളക്കാണോ, ഡി ജെ പാർട്ടിക്കാണോ, മറ്റെന്തെങ്കിലും സെലിബ്രിറ്റികൾ കൂടുന്ന പ്രോഗ്രാമിനാണോ പോയത് എന്ന ഒരു കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാരെങ്കിലും ഇത് ശരിയല്ല, ഇത് ഇസ്ലാമികമായിട്ട് ശരിയല്ല എന്ന് പറഞ്ഞാലോ, ഇയാളൊന്നും ഈ കാലത്ത് ജീവിക്കേണ്ട ആളല്ല, ഇയാളൊക്കെ ഏതോ നൂറ്റാണ്ടിൽ നിന്ന് വരുന്ന ആളാണ്, ഒരു പ്രാകൃതനാണ് എന്ന രീതിയിൽ മുദ്ര കുത്തുന്ന ചാപ്പയടിക്കുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഷിയാക്കളും അതുപോലെ തന്നെ അഹ്ലുസുന്നയും ഇത് രണ്ടും രണ്ട് വിശ്വാസമാണ്, രണ്ട് ആദർശമാണ് എന്ന് അറിയാത്തവരെ കുറിച്ച് പഠിച്ചാരും എന്ത് ചെയ്യൂല, അത് നിഷേധിക്കൂല. എന്നാൽ ഇതിനെ സമീകരിച്ചുകൊണ്ട് അതെന്തോ മസ്അലയിലുള്ളൊരു തകരാറ് മാത്രമേ ഇവർ തമ്മിലുള്ളൂ എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്, ഏത് വിശ്വാസിയായാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് ഒരു ആഖ്യാനം ഇന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഇതിൻ്റെ വേർതിരിവ് ഒരാൾ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഉടനെ വന്നിട്ട് പറയും ഇവൻ സിയോണിസ്റ്റാണ്, ചാരനാണ്, ജൂതനാണ്, സാമ്രാജ്യത്വവാദിയാണ്, അമേരിക്കയുടെ മൂടുതാങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നൊരു സാഹചര്യം. അഥവാ നെല്ലും പതിരും വേർതിരിക്കാൻ ശ്രമിച്ചാൽ അത് ഏറ്റവും വലിയ കുറ്റമായി, അപരാധമായി, അവരെ എന്തെല്ലാം വാചകങ്ങൾ ഉപയോഗിച്ച് ചാപ്പയടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചാപ്പയടിക്കുന്ന ഒരു സന്ദർഭം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്താണെന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് കേവലം ഉണ്ടായി വന്നൊരു സാഹചര്യമല്ല. ഇതിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പറയുന്ന ഒന്നാമത്തത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ കേവലം ഒരു ആൾക്കൂട്ടമാക്കി മാറ്റാൻ വേണ്ടി അജണ്ട വെച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന ചില യൂട്യൂബർമാരെ നമുക്ക് കാണാൻ കഴിയും. അതായത് അത് ഇപ്പോഴത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയകൾ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും. അതായത് മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ അവർ ഖുർആനും സുന്നത്തും തെളിവും കാര്യങ്ങളും അങ്ങനെയൊന്നും പരിഗണിച്ചുകൊണ്ടും അതിൻ്റെ ചട്ടക്കൂടിലും ജീവിക്കേണ്ടവരല്ല. മറിച്ച് മുസ്ലിം പേരുണ്ടായാൽ മാത്രം മതി, പിന്നെ എന്തായിരുന്നാലും വേഷത്തിൽ എന്താവാം, അവർ സംസ്കാരം എന്താകാം, വിശ്വാസം എന്താകാം, അതൊന്നും പിന്നെ ഒരു വിഷയാക്കേണ്ട കാര്യമില്ല. അതാരെങ്കിലും അതിൻ്റെ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്, ഇത് ഹലാലാണ്, ഇത് ശിർക്കാണ്, അത് ബിദഅത്താണ് എന്ന് പ്രവാചകന്മാർ അഖിലവും ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ അതേ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനിന്ന് കുറ്റക്കാരനാണ്, അവനിന്ന് കുഴപ്പക്കാരനാണ്, അവന് സർവ്വ ചാപ്പുകളും അവൻ്റെ ദേഹത്ത് വന്നടിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേവലം ഒരു ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ അജണ്ട വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്, യാതൊരു തർക്കമോ കാര്യത്തില്ല. അപ്പോൾ അത് അതിൻ്റെ ഒരു സ്വാധീനം ഇന്ന് ഇങ്ങനെയുള്ള ഒരു ട്രെൻഡ് ഉണ്ടായി വരുന്നതിൽ കാരണമായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സമുദായത്തിൽ സ്വാധീനമുള്ള വ്യക്തികൾ, അത് സാമുദായികമായി ആളുകളെ വശീകരിക്കാൻ കഴിവുള്ള ആളുകൾ, അത് രാഷ്ട്രീയ രംഗത്തുണ്ട്, സാമൂഹ്യ രംഗത്തുണ്ട്, പ്രഭാഷണ രംഗത്തുണ്ട്, പല മേഖലകളിലുണ്ട്. അവർ സമുദായത്തിൻ്റെ ഒരു ഐക്കണായിട്ട് പലപ്പോഴും അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കാണിക്കുന്ന ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ, അവരൊരു അൾട്രാ സെക്കുലറായി, ഒരു സ്യൂഡോ സെക്കുലറായി പിന്നെ മാറുന്ന ഒരു സാഹചര്യം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സെക്കുലറിസം എന്ന് പറഞ്ഞാൽ സ്വന്തം മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് തന്നെയാണ്. അതോടൊപ്പം മറ്റു ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, ഇതാണ് ഇതിൻ്റെ വിഷയം. പക്ഷേ ഇന്ന് എല്ലാ മതവും ഒന്നാണ് എന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഇന്ന് സമുദായത്തിൻ്റെ ചില ആളുകൾ പോലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുണ്ടാകുമ്പോൾ ഇതിൻ്റെ നെല്ലും പതിനും വേർതിരിക്കേണ്ട വിഭാഗമാരാണ്, പണ്ഡിതന്മാരാണ്, അറിവുള്ളവരാണ്. ആ അറിവുള്ളവരാകട്ടെ ഇതിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നു. കാരണം അത് ഞാൻ വിമർശിച്ചിട്ട് ഇനി ഞാനൊരു കുഴപ്പക്കാരനാകണ്ട, ഞാനൊരു തെറ്റുകാരനാകാൻ പോകണ്ട, ഞാൻ എല്ലാവരുടെയും ആക്ഷേപം ഞാൻ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. അത് സംഘടനകളും അങ്ങനെ തീരുമാനിക്കുന്നു. അപ്പോൾ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ, പള്ളി മെമ്പറുകൾ, പ്രഭാഷണങ്ങൾ, സംഘടനകൾ, ഇവരെല്ലാം ഇത്തരം കാര്യങ്ങളിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നു. അതായത് സത്യവും അസത്യവും അർദ്ധസത്യവും കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ എല്ലാ അതിരുകളും ഭേദിച്ചുകൊണ്ട് സമുദായം മുന്നോട്ട് പോകുമ്പോഴും ഇതിനെല്ലാം മൂകസാക്ഷികളായിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? അറിവില്ലാത്ത സാധാരണക്കാരൻ ഈ ആളുകളൊക്കെ കാണിക്കുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് വിചാരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർ ചിന്തിക്കും, അതിനനുസരിച്ച് അവർ മാറ്റങ്ങളുണ്ടാവും. അങ്ങനെ അവരുടെ ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സംസ്കാരം കൊണ്ടുവരികയാണ്. ഇസ്ലാം വിരോധിച്ചിട്ടുള്ള, അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും, അന്യ പുരുഷനും സ്ത്രീകളും പരസ്പരം മിങ്കിളാവുക, സ്പർശിക്കുക, കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, ഇതൊക്കെ ഇന്ന് യഥേഷ്ടം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഈ ഡി ജെ പാർട്ടികളും അതേപോലെ തന്നെ ഇന്ന് സമുദായത്തിൻ്റെ പേരിലും ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നാലും അവിടെ കാൺപെൺ വ്യത്യാസമില്ലാതെ ലോറിയിൽ കയറി ആൾക്കൂട്ടത്തിലൂടെ പിന്നെ മുസ്ലിം സ്ത്രീകളെ തന്നെ എടുത്തുകൊണ്ടുവരുന്ന ഒരു സാഹചര്യം പോലും, സ്ഥാനാർത്ഥികളായ ആളുകളെ പുരുഷന്മാരൊന്നിച്ച് താങ്ങി എടുത്തുകൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ മൗനം പാലിക്കുമ്പോൾ ഇതൊക്കെ എല്ലാത്തിൻ്റെയും ഭാഗമായി മാറുകയാണ്. ഇതേ ആളുകൾ തന്നെ എന്ത് ചെയ്യും, പള്ളിയിൽ വരുമ്പോൾ അവർ നിസ്കരിക്കുന്നു, മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുമ്പോഴും ഇൻഷാ അല്ലാ, മാഷാ അല്ലാ, അള്ളാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംസ്കാരം ഇന്ന് ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കുറേ സെലിബ്രിറ്റികൾ ഇന്ന് നമ്മുടെ പുതിയ തലമുറയെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നെല്ലും പതിരും വേർതിരിക്കാൻ ആരെങ്കിലും നിന്നാലോ, അയാൾ ഈ നാടിന് പറ്റാത്തവൻ, ഈ കാലത്തിന് പറ്റാത്തവൻ, അയാളൊരു റിജിഡായി ചിന്തിക്കുന്നവൻ, അയാൾ കുടുസായി ചിന്തിക്കുന്നവൻ, അയാൾ അനുഷ്ഠാന തീവ്രവാദി, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു തീവ്രവാദ ചാപ്പ വേഗം അടിച്ചുകൊണ്ട് ഈ കാലത്തിന് പറ്റാത്ത ആളുകളാണ് അവർ. അവർ സങ്കുചിതമായിട്ടുള്ള ആളുകളാണ്, കാറ്റും വെളിച്ചവും കടക്കാതെ ചിന്തിക്കുന്ന ആളുകളാണ്, അവർ ആറാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ മാത്രം ആലോചിക്കുന്നവരാണ് എന്നുള്ള ചാപ്പ അടിച്ചുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സ്വഭാവം. അപ്പം ആ ചാപ്പ എന്നിലേക്ക് വരരുത്, ഞങ്ങളുടെ സംഘടനയിലേക്ക് വരരുത്, എൻ്റെ പ്രസിദ്ധീകരണത്തിലേക്ക് വരരുത്, ഞങ്ങളുടെ പത്രത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കരുത്, ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് അങ്ങനെ ആലോചിക്കരുത്, ഞങ്ങളെല്ലാവരും ഈ ലിബറൽ കാഴ്ചപ്പാടിനോടൊപ്പമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ഉത്തരവാദപ്പെട്ട ആളുകളും കേന്ദ്രങ്ങളും സംവിധാനങ്ങളും മാധ്യമങ്ങളും പ്രഭാഷണങ്ങളും ഹുത്തുബകൾ വരെ ആ രീതിയിലേക്ക് മാറ്റപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നെല്ല് ഏതാണ്, പതിരേതാണ്, സത്യം ഏതാണ്, അസത്യം ഏതാണ്, രാവേതാണ്, പകലേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കൺഫ്യൂഷൻ ഇന്ന് സമൂഹത്തിലുണ്ടാവും. ആ കൺഫ്യൂഷനിൽ വളർന്നു വരുന്ന സമൂഹം, അറിവില്ലാത്ത ആളുകൾ, ഇതാണ് ഇസ്ലാം എന്ന് വിരിച്ച് ഒരു സങ്കര ഇനമായി മാറിക്കൊണ്ടിരിക്കുന്ന അതീവ ഗൗരവതരമായ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. ഈ സാഹചര്യമാണ് ഇങ്ങനെ ഈ തെറ്റ് വിമർശിക്കുന്നത് വലിയ തെറ്റാണ് എന്നൊരു ആഖ്യാനത്തിലേക്ക് വരാനുണ്ടായ കാരണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ ഒരു സമൂഹത്തിലുണ്ടായിരുന്നത്. കാരണം ഇബ്രാഹിം നബിൻ്റെ കൂടെ ഇബ്രാഹിം നബി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ കുടുംബം, വേറെ അധികം ആളുണ്ടായിട്ടില്ല. സമൂഹം മുഴുവൻ അദ്ദേഹത്തിനെതിരായിരുന്നു, ഒരൊറ്റയാൾ പട്ടാളമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് ആ ഇബ്രാഹിം നബി ഇങ്ങനത്തെ ഒരു സാഹചര്യം നേരെ, അതായത് സത്യം പറഞ്ഞാൽ എല്ലാവരും നേർക്ക് നേരെ വരിക, ഒറ്റപ്പെടുത്തുക, വേട്ടയാടുക, അങ്ങനത്തെ ഒരു ഘട്ടമുണ്ടായിട്ടും ഇബ്രാഹിം നബി ചെയ്തതെന്താ, സത്യം ധീരമായി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖദ് കാനതിലകും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹീമ വല്ലദീന മഅ, നിശ്ചയമായും ആ ഇബ്രാഹീമിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിലും ഉത്തമമായ മാതൃക നിങ്ങൾക്കുണ്ട് എന്നാണ്. ആ മാതൃക നമ്മൾ പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഓരോ നിശ്ചിതമായ ഇടവേളകളിൽ വർഷം തോറും ഈദുൽ അദ്ഹ ഇവിടെ വരുന്നതും നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും. ഹജ്ജ് എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയെക്കുറിച്ചുള്ള സ്മരണ തന്നെയാണ്, ഹാജറ ബീവിയെക്കുറിച്ച്, ഇസ്മായിൽ നബിയെക്കുറിച്ച് ആ സ്മരണ തന്നെയാണ്. അത് സമുദായത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആവർത്തിച്ചു വരുന്ന ഈദുൽ അദ്ഹകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി പൂർണ്ണമായി അള്ളാഹുവിന് സമർപ്പിച്ചു. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഇതാ ഞാൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് സർവ്വതും ഞാൻ സമർപ്പിച്ചിരിക്കുന്നുവെന്നാണ്. അദ്ദേഹം പിതാവിനെ തിരുത്തി, പിതാവിനെ തിരുത്തി. ആ പിതാവ് എന്ന് പറയുന്നത് ബഹുദൈവാരാധനയുടെ ഒരു ഹോൾസെയിൽ വ്യാപാരിയായിരുന്നു. ആ പിതാവിൻ്റെ മുഖത്തു നോക്കി അദ്ദേഹം പറഞ്ഞു, ഇത് ഖാല ലി അബീഹി യാ അബത്തി, പൊന്നു വാപ്പ, ലിമ തഅബ്ദു, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്, എന്തുകൊണ്ടാണ് ആരാധിക്കുന്നത്, ആരെ, മാലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശയ്അ, കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത ഈ ഒരു വിഗ്രഹങ്ങളെ എന്തിന് നിങ്ങൾ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നുവെന്ന് സ്വന്തം പിതാവിൻ്റെ മുഖത്തു നോക്കി അദ്ദേഹം ചോദിച്ചു. യാ അബത്തി, എൻ്റെ അവസാന ഭാഗത്ത് പറയാൻ, പൊന്നു വാപ്പ, ഇന്നി അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ, റഹ്മാൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം പിതാവിൻ്റെ മുഖത്തു നോക്കി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സുഹൃത്തുക്കളെ, ആ പിതാവ് അത് പറഞ്ഞതിൻ്റെ പേരിൽ എന്താ പറഞ്ഞില്ല, അർജുമന്നക്കാന്നാ പറഞ്ഞു, ഞാൻ നിന്നെ ആട്ടി ഓടിക്കും, നീ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കും. ആട്ടി ഓടിപ്പിക്കും, ഓടിക്കുമ്പോൾ ഓ എനിക്ക് ഞാൻ പുറത്തു പോയാൽ ആരാണ്ടാവുക, എനിക്ക് ഇനി പിതാവിൻ്റെ സ്വത്ത് കിട്ടുമോ, എനിക്ക് ഈ ബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ എന്നൊന്നും ഇബ്രാഹിം നബി ചിന്തിച്ചില്ല. ആ സത്യം സത്യമായി തന്നെ പറഞ്ഞു, അതിൽ ഉറച്ചു നിന്നു. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്താക്കി, വീട്ടിൽ നിന്ന് പുറത്താക്കി സമൂഹം ഇരു കൈയും നീട്ടി കാത്തു നിൽക്കുകയാണോ? ഒരിക്കലുമല്ല. ആ സമൂഹത്തോടും അദ്ദേഹം പ്രഖ്യാപിച്ചത് എന്താ? ഇത് ഖാലൂലി ഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ, നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ വിട്ടു നിൽക്കുന്നവനാണ്, അതിൽ ഞാൻ വിട്ടു നിൽക്കും, വേറെ എല്ലാ കാര്യത്തിലും ഞാൻ ഉണ്ടാവും. ഈ വിശ്വാസത്തിൻ്റെ, ഏകദൈവ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു കോംപ്രമൈസും ഞാൻ വരുത്തുകയില്ല എന്ന് സമൂഹത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? സമൂഹം മൊത്തം അദ്ദേഹത്തിനെതിരായി, കുടുംബം മൊത്തം പിതാവെതിരായി, രാജാവെതിരായി. ഒരു രാജാവെതിരാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കയറിയാലോ. ആ രാജാവെതിരായിട്ട് ആ രാജാവ് അവസാനം ഇബ്രാഹിം നബിയെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയാൻ വേണ്ടി തീരുമാനിച്ചു. നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി. എല്ലാവരും ആ തീക്കുണ്ടാരത്തിലേക്ക് ആവശ്യമായ വിറകും എണ്ണയും നെയ്യും ഒക്കെ നേർച്ചയാക്കി വലിയ പുണ്യകാര്യമായിട്ട്. ആ സമയത്ത് അത് കത്തിജ്വലിക്കുന്ന സമയത്ത് പോലും ഇബ്രാഹിം നബി പറഞ്ഞതെന്താ? ഹസ്ബുനല്ലാ വനിഅമൽ വക്കീൽ, എനിക്കെൻ്റെ അല്ല മതി ഭരമേൽപ്പിക്കാൻ, എനിക്ക് എൻ്റെ അല്ലാഹു മതി. ഖാലഹ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖി ഫിന്നാർ, ആ ഒരു തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി എറിയുന്ന സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞത് അതാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ സമകാലിക സാഹചര്യത്തിൽ ഞാൻ ഹക്ക് പറഞ്ഞാൽ, ഞാൻ തൗഹീദ് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ, ഞാൻ നെല്ലും പതിനും വേർതിരിച്ച് സംസാരിച്ചാൽ ഞാനൊരു കുഴപ്പക്കാരനാവും, ഞാനൊരു തീവ്രവാദിയായി പോവും എന്ന് വിചാരിച്ച് എല്ലാവരും ഉൾവലിഞ്ഞ് പോവുക എന്നതല്ല വേണ്ടത്. ഇബ്രാഹിം നബിയിൽ നിന്ന് പാഠം നമ്മൾ പഠിക്കണം. നമ്മൾ മനസ്സിലാക്കുക, അവർ അള്ളാഹു കാക്കും. ഇബ്രാഹിം നബി ആര് കാത്തു? അള്ളാഹു കാത്തില്ലേ? കാരണം തീയിന് കരിയുക എന്ന ഒരു കഴിവ് കൊടുത്തത് അള്ളാഹുവാണ്. ആ അള്ളാഹ് തീയിനോട് പറയുന്നത് ഇബ്രാഹിം, ഏ തീയെ, നീ ഇബ്രാഹീമിൻ്റെ മുകളിൽ തണുപ്പാവുക, സമാധാനമാവുക, ഇബ്രാഹീമിന് സമാധാനം നൽകുക എന്ന ശക്തമായ കൽപ്പന ഈ തീയിന് അള്ളാഹു കൊടുത്തു. പുഷ്പം പോലെ ഇബ്രാഹിം നബി നിന്ന് രക്ഷപ്പെട്ടു. അപ്പം എന്ത് മനസ്സിലാക്കണം? എത്ര നമുക്കെതിരായ കാര്യങ്ങൾ വന്നാലും ഹക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിക്ക് നമുക്ക് നൽകുന്നത്. വ അറാദു ബിഹി കൈദ, അവർ ഇബ്രാഹിം നബിയിൽ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഫജഅൽനാഹുമുല്ലാഹ് അഖ്സരി, എന്നാൽ അവരാകട്ടെ എന്ത് ചെയ്തു? നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെ ഓർക്കുക, മനസ്സിലാക്കുക. ഈ സമകാലിക സാഹചര്യത്തിലും ഈ നന്മയും തിന്മയും ഹക്കും ബാത്തിലും സത്യവും അസത്യവും എല്ലാം കൂടിക്കുഴഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിലേതാണ് സത്യമെന്ന് നമ്മൾ കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ വരച്ചു കാണിക്കുകയും അതിൻ്റെ പേരിൽ എന്താക്ഷേപം, ഏത് ചാപ്പയടിയെ ഏറ്റാലും അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ ആത്മാഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ ഈ ഈദുൽ അദ്ഹയുടെ ദിവസങ്ങളിൽ നമുക്ക് കരുത്ത് നേടേണ്ടതുണ്ട്, കരുത്തു പകരേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ആവർത്തിച്ചു വരുന്ന ഈദുൽ അദ്ഹ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏവർക്കും ഒരിക്കൽ കൂടി ഈദുൽ അദ്ഹ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്താണ് പെരുന്നാൾ ശരിക്കും നമ്മോട് പറയുന്നത് എന്നതിൻ്റെ ആകത്തുകയാണ് ശരിക്ക് ഈ ഒരു ഏതാനും മിനിറ്റുകൾ, ഒരു 10 മിനിറ്റ് സമയം നമുക്ക് കിട്ടിയത്. ശരിക്ക് അഷ്റഫ് സാഹിബ് പറഞ്ഞതുപോലെ ഇന്ന് ഒരു ചാപ്പയടിക്കുക എന്നുള്ളത് തുടർന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ശരിക്ക് ഇപ്പോൾ നമ്മൾ വീട്ടിൽ, കുടുംബത്തിൽ കുട്ടികൾ ചെയ്യുന്ന തെറ്റുകളെ തിരുത്തുന്നവർ, അവർ ഒറ്റപ്പെട്ടു പോകുന്നു, തന്തവൈബിലേക്ക് പോകുന്നു. സമൂഹത്തിൽ കാണുന്ന അരാജകത്വങ്ങൾക്കെതിരെ, അധർമ്മങ്ങൾക്കെതിരെ സംസാരിക്കുന്നവർ 6-ാം നൂറ്റാണ്ടിലും വസ്സിട്ടാത്ത ആൾക്കാരായി മാറുന്നു. ഇങ്ങനെ തിരുത്തുന്നവരൊക്കെ, നല്ലത് പറയുന്നവരൊക്കെ മോശക്കാരായി ചിത്രീകരിക്കുന്നൊരു കാലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് നൽകുന്ന സന്ദേശം എത്ര വലുതാണ് എന്നതാണ് ബഹുമാനനായ അഷ്റഫ് സാഹിബിൻ്റെ സംസാരത്തിൻ്റെ ആകത്തുക. അതോടൊപ്പം അങ്ങനെ ആരാലും നമ്മൾ ഒഴിവാക്കപ്പെട്ടാലും പടച്ചറബ് എങ്ങനെ നമ്മളെ സഹായിക്കും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ തീയിന് തണുപ്പ് കൊടുത്തിട്ട് ഇബ്രാഹിം നബി അള്ളാഹു രക്ഷപ്പെടുത്തി എന്നതും നമുക്കുള്ള വലിയ പാഠമാണ്. അതുകൊണ്ട് ചാപ്പയടികളും ഒറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും നന്മയുടെ ആളുകൾ കേട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അതിലൊക്കെ അടിയുറച്ച് നിൽക്കുമ്പോൾ ഇബ്രാഹിം നബിയെ സഹായിച്ച റബ്ബ് നമ്മയും സഹായിക്കും എന്ന വലിയ പാഠമാണ് ബഹുമാനനായ അഷ്റഫ് സാഹിബ് നമുക്ക് കൈമാറിയിട്ടുള്ളത്.
1: അൽഹംദുലില്ലാഹ്. എന്തായാലും നമ്മൾ തൽക്കാലം നമ്മളെ വടന്ന് അതിൻ്റെ പേ ചെയ്യണം
0: അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏകദേശം ഭക്ഷണമൊക്കെ റെഡിയായി, തീൻമേശകളിലേക്ക് വിളമ്പാൻ ചില വീടുകളെങ്കിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പെരുന്നാൾ അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഒരു സുപ്രധാനമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയത്താണുള്ളത്. തൽബിയ ബലി പെരുന്നാൾ പരിപാടികൾ തുടരുകയാണ്. ഇൻഷാല്ലാ ഈ യാത്രയിൽ ഇനിയും നമുക്ക് കണ്ടുമുട്ടാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ പോണതിന് മുമ്പ് നമ്മൾ പോകുകയാണ്. ഇൻഷാല്ലാ ഭക്ഷണം കഴിഞ്ഞ് വിശ്രമവേളയിലേക്ക് എത്തുമ്പോൾ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഇൻഷാല്ലാ അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് വിട ചോദിക്കുകയാണ്. ഈ യാത്രയിൽ ഇനിയും ഇൻഷാല്ലാ നമുക്ക് കണ്ടുമുട്ടാം. ഈ സന്തോഷത്തോടൊപ്പം നമുക്ക് ഒന്നിച്ച് ഈ പെരുന്നാളിനെ ആഘോഷിക്കാം. അല്ലാഹു

0: പീസ് റേഡിയോ മക്കയുടെ തീരത്ത് ആറ്റുനോറ്റു കിട്ടിയ പുത്രനെ നാഥനു വേണ്ടി ബലിയർപ്പിക്കാൻ ഇബ്രാഹിം പ്രവാചകനോട് നാഥൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ നിസ്സംഗമായി പുത്രബലിക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തയ്യാറായതാണ് ചരിതം. മഹദി ഹാജിറയ്ക്ക് മുമ്പിൽ പിഞ്ചു പൈതൽ ഇസ്മായിൽ അലൈഹിസ്സലാം ഒരു തുള്ളി ജലഗണികയ്ക്കു വേണ്ടി ആർത്തു കരയുമ്പോൾ ഹാജറ ബീവിയുടെ മനസ്സ് വല്ലാതങ്ങ് പിടയ്ക്കുന്നുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം മക്കയിലാണ് അവരെ ഉപേക്ഷിച്ചു പോയത്. ആൾപ്പാർപ്പില്ലാത്ത പ്രദേശം, വന്യജീവികൾ വിഹരിക്കുന്ന വിജനമായ മരും പ്രദേശം. ജലത്തിനുവേണ്ടി സഫയുടെ മുകളിൽ നിന്നിറങ്ങുമ്പോൾ പുത്രന്റെ ദയനീയമായ മുഖം മനസ്സിനെ വല്ലാതെ നോവിക്കുന്നുണ്ടാവണം. കാഴ്ചയിൽ നിന്നും മകൻ അപ്രത്യക്ഷമായപ്പോൾ വീണ്ടും ഭയന്ന് മർവയിൽ നിന്നും സൊഫയിലേക്ക് ഓടി. അങ്ങനെ ഏഴുതവണ ആ മാതാവ് മകനെയോർത്തവിടെ ദയനീയ അന്തരീക്ഷം തീർത്തിരിക്കുന്നു. എത്രമേൽ വേദനിച്ചിരിക്കണം ആ മാതൃഹൃദയം. ഒടുക്കം ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ അടുത്ത് സംസമിന്റെ ജലധാര ഉണ്ടാവുകയായി. ഇസ്മായിൽ കാലിട്ടിടിച്ചിടത്ത്.
1: Peace Radio. Tune to reality.

0: വീണ്ടും.
1: പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തുടരുകയാണ്. ഇനി നമുക്ക് ഒരു ക്വിസിന്റെ സമയമായിട്ടുണ്ട്. ലൈവ് ക്വിസ്
2: പെരുന്നാളിനൊരു ദിവസം അല്ലേ?
1: അതെ,
2: ലൈവ് ക്വിസിൽ ഇൻഷാല്ലാ
1: എല്ലാവരും ഇപ്പോൾ ഈദ്ഗാഹൊക്കെ കഴിഞ്ഞ് പലപ്പോഴും പിന്നെ ഉലഹിയത്തിൻ്റെ സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും
2: അല്ലേ? വീട്ടിൽ വേറെ പണികൾ തുടങ്ങി അടുക്കള പണിയൊക്കെ ചാലുവായി വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ.
1: ഏതാണെങ്കിലും നമുക്ക് ലൈവ് ക്വിസിലെ ചോദ്യത്തിലേക്ക് വരാം.
2: അതിന് മുമ്പ് പെരുന്നാളൊക്കെ ആയിട്ട് പിസിഡിയൊക്കെ ജസ്റ്റ് ആദ്യമായിട്ട് തുടങ്ങുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ, കേൾക്കുന്ന ആളുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് പിന്നെ ഉത്തരം അയക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാൻ തോന്നുന്നു. നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. നിങ്ങളുടെ പീസ് റേഡിയോ മെയിൻ വിൻഡോയിൽ ഏറ്റവും താഴെ സെൻറ്ററിലായിട്ട് കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിലാണ്. ഇവിടെ പ്രോഗ്രാമിൽ ലൈവ് ക്യൂസ് എന്ന് സെലക്ട് ചെയ്യണം. പേരിൻ്റെ കൂടെ നിങ്ങളുടെ സ്ഥലം അങ്ങനെ തന്നെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക.
1: ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ് എ മുഹാജിറുകൾ, ബി അൻസാറുകൾ, സി ഖുറൈശികൾ, ഡി ഔസ്.
2: ചോദ്യം ഒരിക്കൽ കൂടി. മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മുഹാജിറുകൾ, ബി അൻസാറുകൾ, സി ഖുറൈശികൾ, ഡി ഔസ്.
1: അപ്പോൾ ഉത്തരങ്ങളയക്കട്ടെ അല്ലേ?
2: യെസ്, ഉത്തരയക്കാനുള്ള സമയമാണ്.
1: നമ്മൾ പീസ് റേഡിയോയിൽ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് പ്രാർത്ഥനാ പഠനം.
2: യെസ്, ശരിക്കും വിശ്വാസികൾ എന്നും നിർവഹിക്കേണ്ട നിസ്കാരത്തിനെ പോലെ തന്നെ അല്ലാത്ത സമയത്തും നിസ്കാരം കുറേ പ്രാർത്ഥനകളുണ്ട്. അല്ലാത്ത സമയത്തായിട്ട് ഒരുപാട് പ്രാർത്ഥനകൾ നിസ്സാരം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിവിധങ്ങളായ സ്ലോട്ടുകളിൽ അല്ലെങ്കിൽ വേറെ വേറെ സമയങ്ങളിലായിട്ട് ഓരോരോ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥനാ പഠനം.
1: ചിലപ്പോൾ ഒരു പ്രാർത്ഥന പൂർണ്ണമായി പഠിപ്പിക്കും, അല്ലെങ്കിൽ വലിയ പ്രാർത്ഥനയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പഠിപ്പിക്കുക. നമുക്ക് അതിൻ്റെ അർത്ഥം പഠിക്കുക, അതുപോലെ തന്നെ കാണാതെ പഠിക്കുകയും ചെയ്യാം. ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റിയ ധാരാളം പ്രാർത്ഥനകൾ ഇതിനോടകം പ്രാർത്ഥനാ പഠനത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ 8:15 ഉച്ചയ്ക്ക് 2:05, അതുപോലെ ശനിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാത്രി 8:15 ശനിയാഴ്ച രാത്രി 8:50 ഒക്കെ ലൈവായി, മറ്റു സമയങ്ങളിലൊക്കെ റിവൈൻഡിലും ഈ പ്രോഗ്രാം ലഭ്യമാണ്.
2: നമ്മളിതിൽ പഠിപ്പിക്കുന്ന ഇബ്രാഹിം സലഫി പുലാമന്തോൾ, അബ്ദുള്ള മുഹസിൻ വണ്ടൂർ, സഫീർ അൽ ഹിക്കമി ഒക്കെയാണ് ഈ പ്രാർത്ഥനാ പഠനത്തിന് നേതൃത്വം നൽകാറുള്ളത്.
1: അപ്പോൾ നമുക്ക് ഈയൊരു ബലിപെരുന്നാൾ ദിനത്തിൽ ഇപ്പോൾ പലവരും ഈ ഉലഹിയത്തിൻ്റെ സ്ഥലത്തിലായിരിക്കും ഉണ്ടാവുക. ഇനി അടുത്ത ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഉലഹിയത്ത് നടക്കുന്ന സ്ഥലങ്ങളുണ്ടാവും അല്ലേ? പെരുന്നാളിൽ അന്ന് തന്നെ അറിവ് നടത്താൻ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ
2: നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടാവും.
1: അതെ,
2: നമ്മൾ നടത്തുന്ന പിറ്റേന്നാണ്,
1: നാളെ മറ്റന്നാളൊക്കെ ആയിരിക്കും ചില സ്ഥലങ്ങളിലൊക്കെ അറിവുണ്ടായിരിക്കുക. അപ്പോൾ ഉലഹിയത്ത് മൃഗത്തിന് ഉണ്ടായിരിക്കേണ്ട നിബന്ധനകൾ, അത് നേരത്തെ ശ്രദ്ധിച്ച് മൃഗത്തെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും നമ്മൾ അറിയേണ്ട ഒരു അറിവ് എന്നുള്ള രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംസാരമാണ് നുറുങ്ങുകളിൽ നമ്മൾ കേൾക്കുന്നത്.
2: പി എൻ അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫാണ് ഇത് രചന നിർവഹിച്ചത്. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
3: ഉലഹിയത്ത് മൃഗത്തിന് ഉണ്ടായിരിക്കേണ്ട നിബന്ധനകൾ, എഴുത്ത് പി എൻ അബ്ദുറഹ്മാൻ. ഉലഹിയത്ത് അറക്കപ്പെടുന്ന മൃഗത്തിന് ഉണ്ടായിരിക്കേണ്ട നിബന്ധനകളെ സംബന്ധിച്ചും അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചുമാണ് നാം പറയുന്നത്. ഒന്ന്, അറുക്കപ്പെടുന്ന മൃഗം കന്നുകാലി വർഗത്തിൽപ്പെട്ടതായിരിക്കണം. ഒട്ടകം, മാടുകൾ, ആട് എന്നിവയാണവ. അള്ളാഹു പറയുന്നു, ഓരോ സമുദായത്തിനും നാം ഓരോ ആരാധനാകർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്കുപജീവനത്തിനായി അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള കന്നുകാലി മൃഗങ്ങളെ അവൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവർ അറുക്കേണ്ടതിന് വേണ്ടി എത്രേ അത്. വിശുദ്ധ ഖുർആൻ അധ്യായം 22:34. രണ്ട്, അറുക്കപ്പെടുന്ന മൃഗത്തിന് നിശ്ചിത പ്രായം തികയണം. ഹദീസിൽ ഇപ്രകാരം കാണാം. ജാബിർ റളിയല്ലാഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മുസിന്ന അല്ലാതെ അറുക്കരുത്, നിങ്ങൾക്കത് പ്രയാസകരമായാൽ ചെമ്മരിയാടിലെന്നും അറുത്തുകൊള്ളുക. സ്വഹീഹ് മുസ്ലിം, ഹദീസ് 1963. മുസിന്ന എന്നാൽ കാലുകളിലെ ഒരു പ്രായപരിധിയാണ്. ജനിക്കുമ്പോഴുള്ള പല്ലുകൾ മാറി സ്ഥിരമായി നിലനിൽക്കുന്ന തീറ്റപ്പല്ല് വന്നവ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം നവവി പറയുന്നു, മുസിന്ന എന്നാൽ എല്ലാത്തിൽ നിന്നുമാണ്, അഥവാ പാൽപ്പല്ല് മാറി തീറ്റപ്പല്ലു വന്നവ. ആട്, പശു, ഒട്ടകം തുടങ്ങിയവയെല്ലാം ഇപ്രകാരം തന്നെ. ഷറഹ് മുസ്ലിം. ഓരോ മൃഗവും അവയുടെ പ്രായപരിധിയും. കോലാട് ഹനഫി മാലിക്കി ഹംബലി അഭിപ്രായപ്രകാരം ഒരു വയസ്സ് തികയണം. ഷാഫി അഭിപ്രായപ്രകാരം രണ്ടു വയസ്സ് തികയണം. കോലാടിന് ഒരു വയസ്സ് തികഞ്ഞാൽ മതി എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം. നമ്മുടെ നാട്ടിൽ സാധാരണ കാണാറുള്ള ആടാണ് കോലാട്. ചെമ്മരിയാട് ഹനഫി മാലിക്കി ഹംബലി അഭിപ്രായപ്രകാരം ആറുമാസം തികയണം. ഷാഫി അഭിപ്രായപ്രകാരം ഒരു വർഷമെത്തിയിരിക്കണം. ആറുമാസം എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം. ചെമ്മരിയാടിന്റെ വിഷയത്തിൽ മാത്രമുള്ള ഇളവാണിത്. ചെമ്മരിയാടിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അനുവദിച്ചിട്ടുള്ളത്. പല്ല് പൊഴിയുന്ന പ്രായം അഥവാ ആറുമാസം പ്രായമെത്തിയവയാണവ. എന്നാൽ ചെമ്മരിയാടിലും ഒരു വയസ്സ് തികയുകയാണെങ്കിൽ അതാണ് ശ്രേഷ്ഠം. ചില പണ്ഡിതന്മാർ മേൽപ്പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു വയസ്സ് തികഞ്ഞതിനെ കിട്ടിയില്ലെങ്കിലല്ലാതെ ആറുമാസമുള്ളതിനെ അറുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാടുകൾ ഹനഫി, ഷാഫി, ഹംബലി അഭിപ്രായപ്രകാരം രണ്ടു വയസ്സ് തികഞ്ഞവ. മാലിക്കി അഭിപ്രായപ്രകാരം മൂന്നു വയസ്സ് തികയണം. രണ്ടു വയസ്സ് എന്നതാണ് ഭൂരിപക്ഷാഭിപ്രായം. പോത്ത്, കാള തുടങ്ങിയവയെല്ലാം ഇപ്രകാരം തന്നെ. ഒട്ടകം അഞ്ചു വർഷം തികഞ്ഞവയായിരിക്കണം. ഇതിൽ നാല് ഇമാമന്മാർക്കും ഇക്കാര്യത്തിൽ ഏകാഭിപ്രായമാണ്. ചുരുക്കത്തിൽ ആണാടാണ് എങ്കിൽ ഒരു വയസ്സ് തികഞ്ഞതും, മാടുകളാണെങ്കിൽ രണ്ടു വയസ്സ് തികഞ്ഞതും, ഒട്ടകമാണെങ്കിൽ അഞ്ചു വയസ്സ് തികഞ്ഞതും. മൂന്ന്, ഉലുഹിയ്യത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന മൃഗങ്ങളിൽ അവയുടെ മാംസം ചുരുങ്ങുകയോ കേടുവരുത്തുകയോ ചെയ്യുന്നതായ ന്യൂനതകൾ ഉണ്ടായിരിക്കരുത്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം ചോദിക്കപ്പെട്ടു: ഉലുഹിയ്യത്ത് അറുക്കപ്പെടുന്നവയിൽ മാറ്റി നിർത്തേണ്ടവ ഏതൊക്കെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു: നാല് ഇനങ്ങളാണവ. പ്രകടമായ മുടന്തുള്ളവ, പ്രകടമായ കണ്ണുകേടുള്ളവ, പ്രകടമായ രോഗബാധയേറ്റവ, മജ്ജ നഷ്ടപ്പെട്ട് മെലിഞ്ഞൊട്ടിയവ. മുസ്നദ്. ഹദീസിലെ പ്രകടമായ എന്ന പ്രയോഗത്തിൽ നിന്നും സാധാരണ കണക്കാക്കപ്പെടാത്ത നിസ്സാരമായ ന്യൂനതകളാണ് അവയ്ക്കുള്ളതെങ്കിൽ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാം. രോഗം പ്രകടമായവ, നടക്കാൻ പ്രയാസമുള്ളവ, ശരീരഭാഗങ്ങൾ മുറിഞ്ഞുപോയവ, കണ്ണു പൊട്ടിയത്, കണ്ണു തുറച്ചു നിൽക്കുന്നത്, കാഴ്ച നഷ്ടപ്പെട്ടത്, അവശത ബാധിച്ചവ എന്നിവ തുടങ്ങി മറ്റുമാടുകളോടൊപ്പം തീറ്റയിലും കുടിയിലും ഒപ്പമെത്താത്ത ന്യൂനതകളുള്ളവ ഉൽഹിയ്യത്തിൽ അനുവദനീയമല്ല. അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തവയുമായവയെ വേർതിരിക്കുന്ന മാനദണ്ഡം വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു പറയുന്നു: രോഗബാധിതമായതിനെപ്പോലെ ഇറച്ചി കുറയാൻ കാരണമാകുന്ന ന്യൂനതയുള്ളവ ഉൽഹിയ്യത്തിന് അനുവദനീയമല്ല. ഇനി രോഗം നിസ്സാരമാണെങ്കിൽ അതിൽ തടസ്സമില്ലതാനും. എന്നാൽ പ്രകടമായതും അതുകാരണം അവശതയ്ക്കും ഇറച്ചി ദുഷിക്കാനും ഇടവരുത്തുന്നതുമായ രോഗമാണുള്ളതെങ്കിൽ അത് അനുവദനീയമല്ല. എന്നാൽ മണി ഉടച്ചവയ്ക്ക് കുഴപ്പമില്ല, അത് ഇറച്ചിയുടെ രുചിയും മേന്മയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. ബലിമൃഗം ഗുണത്തിലും മേന്മയിലും ഭംഗിയിലും എത്രത്തോളം നല്ലതാകുന്നുവോ അത്രത്തോളം അത് ശ്രേഷ്ഠകരമാണ്. പക്ഷേ ലോകമാന്യത ഉദ്ദേശിച്ചുകൊണ്ടോ ആളുകളുടെ പ്രശംസ പിടിച്ചുപറ്റാനോ ആണ് ഒരാൾ നല്ല ഇനം നോക്കി വാങ്ങുന്നതെങ്കിൽ അയാൾക്ക് ശിക്ഷയാണ് ലഭിക്കുക. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമായിരിക്കണം ഏറ്റവും മുന്തിയ മൃഗത്തെ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിലുള്ള പ്രചോദനം. നാല്, ഉലഹിയ്യത്ത് അറക്കപ്പെടുന്ന മൃഗം തൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളതോ ശറഇയായ നിലക്ക് തനിക്കറുക്കാൻ അനുമതി ലഭിക്കപ്പെട്ടതോ ആയിരിക്കണം. മോഷ്ടിച്ചവ, തട്ടിയെടുത്തവ, അന്യായമായി കൈവശപ്പെടുത്തിയവ, ഒരാളുടെ ധനത്തിൽ നിന്നും അയാളുടെ അനുവാദമില്ലാതെ അറുക്കപ്പെടുന്നവ എന്നിങ്ങനെയുള്ളവയൊന്നും ഉൽഹിയ്യത്തിൽ സ്വീകാര്യമല്ല. കാരണം അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ടല്ല അവൻ്റെ സാമീപ്യം കണ്ടെത്തേണ്ടത്. അവ ഉൽഹിയ്യത്തിൽ മാത്രമല്ല അല്ലാത്ത സന്ദർഭങ്ങളിലും നിഷിദ്ധമാണ്. അഞ്ച്, ആ മൃഗവുമായി ബന്ധപ്പെട്ട് മറ്റു അവകാശങ്ങൾ നിലനിൽക്കരുത്. ഉദാഹരണം, കടത്തിന് ഈടായി പണയം നൽകിയ മൃഗത്തെ ബലിയെടുക്കാൻ പാടില്ല. കാരണം കടം തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിൽ അത് ഈടാക്കാനുള്ള ഉപാധിയായി നിശ്ചയിക്കപ്പെട്ടതാണത്. ആറ്, ശറഇയായി മതപരമായി നിർണിത സമയത്ത് തന്നെ അത് അറുക്കപ്പെടണം. എങ്കിലേ അത് ഉലഹിയ്യത്തായി പരിഗണിക്കപ്പെടുകയുള്ളൂ. പെരുന്നാൾ നമസ്കാരശേഷം മുതൽ അയ്യാമു തഷ്രീഖിന്റെ ദിനങ്ങൾ അവസാനിക്കുന്നതുവരെയാണ് ഉലഹിയ്യത്തിന്റെ സമയപരിധി. പെരുന്നാൾ ദിവസത്തിന് ശേഷമുള്ള മൂന്ന് ദിവസങ്ങൾക്കാണ് അയ്യാമു തഷ്രീഖ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ദിവസത്തിൽ പെരുന്നാൾ ദിവസം നാം ആദ്യമായി തുടങ്ങുന്നത് പെരുന്നാൾ നമസ്കാരം കൊണ്ടാണ്. അത് നിർവഹിച്ച് മടങ്ങിയ ശേഷം ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യും. ആരെങ്കിലും ഇതുപോലെ ചെയ്താൽ അവൻ നമ്മുടെ ചര്യ പിന്തുടർന്നിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി അറുത്താൽ അത് തന്റെ കുടുംബത്തിന് ഇറച്ചയ്ക്ക് വേണ്ടിയുള്ളൊരു കാര്യം മാത്രമാണ്. അതൊരിക്കലും ഉലഹിയത്തായി പരിഗണിക്കപ്പെടുകയില്ല. സുഹൈഹ് ബുഖാരി 965, സുഹൈഹ് മുസ്ലിം 5185.
2: അപ്പോൾ ഉലഹിയത്തിൻ്റെ മൃഗത്തിനുണ്ടായിരിക്കേണ്ട കാര്യങ്ങളൊക്കെ കേട്ടു. ഹദീസ് സ്വഹീഹ് ഹദീസുകളിൽ വന്നതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ അറിഞ്ഞത്.
1: ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഉലഹിയത്തിൻ്റെ മൃഗത്തിനുണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ, നിബന്ധനകൾ.
2: ശരിക്കത് അത് വാങ്ങുന്ന സമയത്ത് തന്നെ അത് അറിഞ്ഞിരിക്കണ പരിശോധിക്കലുണ്ടാവും. ചെയ്യുന്ന ആളുകളൊക്കെ പ്രത്യേകം ചോദിച്ചും അവരെല്ലാം പഠിക്കണ്ടാവും.
1: അതെ, ഇനി നമുക്കൊരു അറിവിന് ഇനി ഒരുങ്ങുമ്പോൾ
2: അതെ
1: സ്വാഭാവികമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്നുള്ള നിലക്കാണ് ഈ ഒരു സമയത്ത് അത് വീണ്ടും ഓർമ്മപ്പെടുത്തി.

0: അപ്പൊ ഇനി നുറുങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മള് സ്റ്റാർ ക്വസ്റ്റിലേക്കാണ് അല്ലേ?
1: അതെ, ഈ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർ ക്വസ്റ്റിന്റെ സമയമാണ്.
0: അതെ അല്ലേ, ചെറിയ പെരുന്നാളെങ്കിലും വലിയ പെരുന്നാളൊക്കെ കുട്ടികൾ അൽഹംദുലില്ല മാഷാല്ല വളരെ സൂപ്പറായി അവരുടെ കഴിവുകൾ അറിയിക്കുന്ന ഒരു ഇടമാണ് സ്റ്റാർ ക്വസ്റ്റ്. ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൽ ആരാണ് നമ്മളിപ്പോൾ കളിച്ചിരുന്നത്?
1: നമ്മുടെ ഉള്ളത് അമറാണ്. അമർ 6 വയസ്സുകാരൻ അമറാണ് ഒരു മലയാളം ഗാനവുമായി നമ്മോടൊപ്പം ഈ സ്റ്റാർ ക്വസ്റ്റിൽ ചേരുന്നത്.
0: ഓക്കെ, അമറിന്റെ ഒരു ഗാനം കേൾക്കാം.
1: അതെ,
2: എന്റെ പേര് അമർ. കാക്ക കുണ്ടൊരു കുപ്പായം, കറുത്ത കുപ്പായം. തത്ത കുണ്ടൊരു കുപ്പായം, പച്ച കുപ്പായം. കൊക്കിനുണ്ടൊരു കുപ്പായം, വെള്ള കുപ്പായം.
0: മാഷാല്ലാ, ശരിക്കും കുട്ടികളെ നിറം പഠിപ്പിക്കാൻ പറ്റിയ പാട്ടാണ് അല്ലേ?
1: അതെ.
0: അപ്പോൾ കാക്കയും തത്തയും ഒക്കെ ഒരുപാട് പക്ഷികളൊക്കെ എടുത്ത് പറഞ്ഞ് ചെറിയ കുട്ടികൾക്ക്, 6 വയസ്സുകാരൻ

0: ഈദ് ആഘോഷം ഇല്ലേ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മോടൊപ്പം ചേരുന്നത് താജുദ്ദീൻ സലായി. അപ്പോൾ താജുക്കയുടെ സംസാരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
1: ജോഗ്രഫിക്കലി ഒരിക്കലും അറിയപ്പെടാൻ സാധ്യതയില്ലാത്തൊരു വ്യക്തി, പ്രാചീന ഇറാഖിലെ ഉർപട്ടണം, ഒരുപാട് മലകളാൽ വലയം ചെയ്യപ്പെട്ടൊരു കൊച്ചുഗ്രാമം, അവിടെ നിന്ന് ജനിച്ച് മനുഷ്യ ചരിത്രത്തിൽ കോടിക്കോടി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ആത്മീയ ഗുരുവായി മാറിയ ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ പാവനമായ ചരിത്രങ്ങളെ അനുസ്മരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇസ്ലാമിലെ ആഘോഷങ്ങൾക്ക് തീർച്ചയായും ആത്മീയതയുടെ, ത്യാഗത്തിൻ്റെ, തിരുത്തിൻ്റെ വലിയ സന്ദേശമാണ് യഥാർത്ഥത്തിൽ നൽകാനുള്ളത്. ഈ ഈദ് ദിനത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവരോട് ചില കാര്യങ്ങൾ ഞാൻ പറയാം. പ്രത്യേകിച്ചും ഫൈനാൻഷ്യൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത, അല്ലെങ്കിൽ കമ്മിറ്റികളുടെ, പഞ്ചായത്തുകളുടെ, നിയമസഭകളുടെ, നിയമനിർമ്മാണ സംവിധാനങ്ങളുടെ ഒക്കെ താക്കോൽ ഇടങ്ങളിൽ ഇരിക്കുന്നവരോട് ഒരു കാര്യം പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മനിസ്തഅമൽനഹു അലാ അമലിൻ, ഒരാളെ ഒരു ജോലി ഏൽപ്പിച്ചു, ഫറസഖനഹു റിസ്ഖൻ, അയാൾക്കൊരു ശമ്പളവും കൊടുത്തു, ഫമാ അഖദ ബഅദ ദാലിക ഫഹുവ ഗലൂൽ, അതിനുശേഷം ആ സംവിധാനത്തിൻ്റെ പെർമിഷനില്ലാതെ അയാൾ എടുക്കുന്ന ഓരോന്നും ചതിപ്പണമാണ്, വഞ്ചനയുടെ പണമാണ് എന്നാണ് നമ്മൾ ഹൃദയത്തിലേക്കെടുക്കുക. മാമൂലുകളുടെ പേരിൽ, നാട്ടിലെ ചില പ്രായോഗികം എന്ന പേര് വിളിച്ച് നടത്തുന്ന സംവിധാനങ്ങളുടെ പേരിൽ ഇന്ന് കൈക്കൂലിയും കള്ളപ്പണവും വളരെ വ്യാപകമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് രണ്ടാം ഉമർ എന്നറിയപ്പെട്ട വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഏടുകളിലെ ഒറ്റ വാചകം മാത്രം ഞാൻ പറയാം, ഇദാ കാന ഫീ ഉമൂരിൽ മുസ്ലിമീൻ, അദ്ദേഹം അവിടുത്തെ മുസ്ലിങ്ങളായ ഭരണീയരുടെ കാര്യമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, ഔഖദ സിറാജൻ മിൻ ബൈത്തിൽ മാൽ, അദ്ദേഹം ഇസ്ലാമിക ട്രഷറിയിൽ നിന്നുള്ള പണമാണ് അതിനുപയോഗിക്കുക അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സദസ്സിൽ. ആ കാര്യം കഴിഞ്ഞാൽ അദ്ദേഹം വിളക്ക് കെടുത്തു, ഫഇദാ ഫറഗ മിൻ ഉമൂരിഹിം അത്ഫഅഹു, അവരുടെ ഭരണീയരുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ വിളക്ക് അങ്ങോട്ട് ഊതും, ഊതിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ, ഇരുട്ടിലിരുന്ന് ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. ആ സൂക്ഷ്മത നോക്ക് നിങ്ങൾ. അതുകൊണ്ട് കുഞ്ചിക സ്ഥാനങ്ങളിൽ, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോട് അവർ ഇത്തരം ചില കാര്യങ്ങളൊക്കെ ചെയ്താൽ, നമ്മളിപ്പം ഉണ്ടാക്കുന്ന ഒരു പാലം കൊണ്ട് ഒരുപാട് പാലുണ്ടാക്കാം, ഒരു കെട്ടിടം കൊണ്ട് ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാക്കാം, മനുഷ്യജീവിതം കണ്ണീരിൽ കഴിയുന്ന ഫയലുകളിൽ പുതിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാം. ഏവർക്കും ഈദാശംസകൾ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
0: മാഷാല്ലാ, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഈദ് സന്ദേശമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്.
2: അതെ, ഒരു ഈദ് സന്ദേശം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാത്തൊരു മെസ്സേജ്, എന്നാൽ വളരെ തീർത്തും കാലിക പ്രസക്തമായ ഒരു മെസ്സേജാണ് താജുദ്ദീൻ സലാഹി നമുക്ക് കൈമാറിയത്. നാട്ടിൽ അധികാരസ്ഥാനമേറ്റ ഓരോരുത്തരും പല രൂപത്തിൽ പല അധികാരങ്ങളിൽ ഇരിക്കുന്നവരാണ്. അധ്യാപകരാണെങ്കിൽ ആ സ്ഥാപനത്തിലെ, വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പല അധികാരങ്ങളും അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിലെ ഭരണാധികാരികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ധാരാളം അധികാരങ്ങളുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് താജുദ്ദീൻ സലാഹി ഈദ് സന്ദേശത്തിൽ കൈമാറിയത്. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. കപ്പലോ വിമാനമോ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്,
0: വളരെ ഫേമസ് ആയ പാട്ടാണ്. ശരിക്ക് മക്കത്ത് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ കേൾക്കുകയും അവരാഗ്രഹം വീണ്ടും പുതുക്കുകയും ചെയ്യുന്നൊരു പാട്ടാണത്. ഇൻഷാല്ലാ കേൾക്കാം.

0: മാഷാ അല്ലാ, കപ്പലോ വിമാനമോ എന്നുള്ള എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം പാടിയത് ഹാഷിം വാണിയമ്പലാണ്.
1: കാബത്തിങ്കലെത്തിയിട്ടുള്ള എല്ലാ കഥനഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഗാനം അല്ലേ?
0: അതെ, നമ്മുടെ ഈണം യൂട്യൂബ് ചാനലിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണിത്.
1: അതെ. ഓക്കെ, നമുക്ക് പീസ് റേഡിയോ കേൾക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ടാവും. ചില ആൾക്കെങ്കിലും ഈ പ്രോഗ്രാം കേട്ടപ്പോൾ മാഷല്ലാ ഇത് പിന്നെ ഇതിനെപ്പറ്റി ആരെങ്കിലുമൊക്കെ അറിയിക്കണമല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിൻ്റെ ആൾക്കാർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ
0: അതൊരു ഫീഡ്ബാക്ക് ആയിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവും.
1: യെസ്. അപ്പോൾ ആ ഒരു ചെറിയൊരു ഓപ്ഷൻ കുറച്ച് സമയത്ത് നമുക്ക് പറഞ്ഞ് പരിചയപ്പെടുത്താൻ തോന്നും.
0: അതെ.
1: അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള ഒരു വിൻഡോ ആണ് ഈ പീസ് റേഡിയോ ആപ്പിലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ. അപ്പോൾ അതിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളുണ്ടാവും, ചിലപ്പോൾ നിർദ്ദേശങ്ങളുണ്ടാവും, ഇന്ന പ്രോഗ്രാം ഇന്ന രൂപത്തിലായാൽ കുറച്ചുകൂടി നന്നാവും.
0: അതെ, അതുപോലെ തന്നെ പീസ് റേഡിയോയിൽ വരുന്ന ലൈവ് ക്വിസ് പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ തന്നെ ഈവനിങ് ലൈവ്, മോർണിംഗ് ലൈവ്, ഇതിലേക്കൊക്കെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ അയക്കാൻ ഈ ഒരു ഫീഡ്ബാക്ക് ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്.
1: ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവും പീസ് റേഡിയോ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയും കൂടി ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യമാവും. ചിലപ്പം അങ്ങനെയൊക്കെ ആലോചിക്കുന്ന
0: ആൾക്കാരുണ്ട്.
1: അതെ അതെ അതെ,
0: ആ സമയത്ത് പറയാം.
1: യെസ്, ആ സമയത്ത് നിങ്ങൾക്ക് ഇത് അയക്കാനുള്ള സെറ്റിങ്സ് താഴെ നമ്മുടെ പീസ് റേഡിയോ ആപ്പിൻ്റെ ഹോം സ്ക്രീനിൽ ഏറ്റവും മധ്യഭാഗത്തതോ സെൻറ്ററിലായിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഒരു മെസ്സേജ് ബോക്സിൻ്റെ ഒരു ചിത്രം ഉണ്ടാകും. അവിടെ ഫീഡ്ബാക്ക് എന്ന് എഴുതിയത് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ പറയുന്നത്. ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, അതേപോലെ തന്നെ നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണോ സന്ദേശം, എന്താണോ നിങ്ങൾക്ക് പീസ് റേഡിയോ ടീമിനെ അറിയിക്കേണ്ടത്, അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം ഒരു സബ്മിറ്റ് ബട്ടൺ അമർത്തണം.
0: അതെ, ഈ പേരെഴുതുമ്പോൾ സ്ഥലം നിർബന്ധമായിട്ട് എഴുതണം അല്ലേ?
1: അതെ.
0: മറ്റത് പിന്നെ ഒരേ പേരിൽ പല ആൾക്കാരുണ്ടാവും, എന്നാലും സ്ഥലം കൂടി എഴുതുമ്പോൾ ഒന്നുകൂടി അതാളെ തിരിച്ചറിയാം അല്ലേ, ഒരു വ്യക്തത ഉണ്ടാവും. അപ്പോൾ സ്ഥലവും അതിനോടൊപ്പം പേര് കൂടി എഴുതുക, പിന്നെ മൊബൈൽ നമ്പർ, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അയക്കുക. അതുപോലെ തന്നെ ലൈവ് ക്വിസുകൾക്കൊക്കെയുള്ള ഉത്തരങ്ങളാണെങ്കിൽ ആ ഉത്തരങ്ങൾ അയക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അല്ലേ?
1: വളരെ കുറഞ്ഞ സമയം മതി. ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, പിന്നെ കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഇത് പിന്നെ മറ്റു ഓപ്ഷൻസും അവിടെ ഉണ്ട്, അത് വേറെ സമയത്ത് പരിചയപ്പെടുത്തൂലേ.
0: ചില ആൾക്കാർ മോർണിംഗ് ലൈവും ഈവനിങ് ലൈവും ഒക്കെ നടക്കുമ്പോൾ അവർക്ക് പറയാനുള്ളൊരു മെസ്സേജ് എന്ത് ചെയ്യും, ഫീഡ്ബാക്കിൽ അയക്കും.
1: അതെ.
0: അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ആങ്കർ അത് വായിക്കും. അവരുടെ ഒരു മെസ്സേജ് 10,000-ങ്ങളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കേൾപ്പിക്കപ്പെടുന്നത്.
1: അതെ. അപ്പോൾ ഇൻഷാല്ലാ ഫീഡ്ബാക്ക് ഈ ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ചെയ്തു നോക്കിയ ആളുകൾ ചിലപ്പോൾ ഉണ്ടാകും. ആളുകൾ തിരക്കിലായിരിക്കും ഇന്നത്തെ ദിവസം ആയതുകൊണ്ട്.
0: അതെ.
1: ഇൻഷാല്ലാ നമ്മൾ കുറച്ചൊന്ന് ഇപ്പോൾ ഒരു പാട്ട് കഴിഞ്ഞു, നമ്മൾ ചെറിയൊരു പീസ് റേഡിയോൻ്റെ ചെറിയൊരു ഓപ്ഷൻ പരിചയപ്പെട്ടു.
0: ഇനിയിപ്പം ഖുർആൻ കേൾക്കാം അല്ലേ?
1: അതെ, ഇൻഷാല്ലാ
0: മധുരം ഖുർആൻ. നമ്മൾ സൂറത്ത് സോഫാത്തിലെ 100 മുതൽ 107 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. മിഷാരി റാഷിദ് അൽ അഫസിയുടെ പാരായണമാണ്
1: നമ്മൾ. മധുരം ഖുർആൻ തന്നെയാവും.
0: അതെ,
1: മധുരമൂർന്ന ശബ്ദത്തിൽ ഇൻഷാല്ലാ. സൂറത്ത് സോഫാത്തിലെ 100 മുതൽ 107 വരെയുള്ള വചനങ്ങൾ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മഷാല്ലാ, ശരിക്ക് ഈ ഭാഗമുണ്ടല്ലോ. ഇത് ശ്രദ്ധിച്ച് കേട്ട ആളുകൾക്ക്, നമ്മൾ തുടക്കത്തിൽ രണ്ട് തവണ പറഞ്ഞു ഇന്ന പിന്നെ ആയത്തിലെ ഇത്ര മുതൽ ഇത്രയുള്ള ആയത്തുകളാണ്, സൂറത്തു സോഫാത്തിലെ ഇത്ര ആയത്തുകളാണ്. അപ്പോൾ ചില സമയത്ത് ഈ മധുരം ഖുർആൻ പ്ലേ ചെയ്യുമ്പം ആളുകൾ എന്ത് ചെയ്യും, ഇത് കേൾക്കുമ്പോൾ തന്നെ ഖുർആൻ എടുത്തിട്ട് അതിനർത്ഥം കൂടി വെച്ച് നോക്കും. അതിങ്ങനെ കേട്ട് പോകുന്നു, ഇതിനർത്ഥം വായിക്കുന്നു. അപ്പോൾ ഇന്ന് അർത്ഥം നോക്കിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഭാഗം ഇന്ന് എടുത്തതെന്നുള്ളത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രത്തെ കണക്ട് ചെയ്യുന്ന പിന്നെ ഇസ്മായിൽ നബിയെ അറുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഭാഗമൊക്കെ വരുന്നൊരു ചരിത്ര ഭാഗമാണ്, അല്ലെങ്കിൽ ഖുറാൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ മധുരം ഖുറാനിലൂടെ കേട്ടിട്ടുള്ളത്.
1: നമ്മൾ വീണ്ടും സ്റ്റാർ ക്വസ്റ്റ്യൻ്റെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. നമ്മൾ പെരുന്നാൾ എന്ന് പറയുമ്പം പാട്ട്, കുട്ടികളുടെ പാട്ട് തന്നെയാണ് കാര്യമായിട്ടുള്ളൊരു പ്രോഗ്രാം അല്ലേ?
0: അതെ.
1: അപ്പോൾ അതിൽ സ്റ്റാർ ക്വസ്റ്റിൽ ആരാണ് നമ്മുടെ ഒപ്പം ഉള്ളത്?
0: കുഞ്ഞു കുഞ്ഞു കൂട്ടുകാരാണ് ഇപ്പം കൂടെ കൂടെ വരുന്നത്. നേരത്തെ നമ്മൾ 6 വയസ്സുകാരനായിരുന്നു.
1: ഈ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലൊക്കെ ഉള്ള ചെറിയ കുട്ടികളാണല്ലേ.
0: അപ്പോൾ അവരുടെ പാട്ടും മറ്റു കാര്യങ്ങളൊക്കെ, പ്രസംഗം പോലെയുള്ള സംഗതികളൊക്കെ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുക എന്നുള്ളത് വലിയൊരു അവസരമാണ് കുട്ടികൾക്ക്. ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത് അസീം മുബാറക്കാണ്. 7 വയസ്സാണ് അവൻ്റെ പ്രായം.
1: അസീം മുബാറക്ക് ഒരു മലയാളം ഗാനവുമായിട്ടാണ് നമ്മോടൊപ്പം എത്തുന്നത്. അൽമനാർ ഖുർആനി പ്രീ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അസീം മുബാറക്ക്. അപ്പോൾ അസീം മുബാറക്കിൻ്റെ മലയാളം ഗാനം കേൾക്കാം.

0: മൂന്നാൾ യാത്രക്ക് നല്ലതെന്ന് നാലെന്ന് ചൊല്ലുമ്പോളോ ഓർമ്മ വേണം. നാവിനെ സൂക്ഷിച്ച സ്വർഗമെന്ന് അഞ്ചെന്ന് ചൊല്ലുമ്പോളോ ഓർമ്മ വേണം. അഞ്ച് നമസ്കാരം വാജിബെന്ന്
1: മാഷാല്ല, നമ്മളെ എണ്ണങ്ങൾ വെച്ചിട്ട് ഇസ്ലാമികമായിട്ടുള്ള നമ്മളെ വളരെ ഫേമസായ ഗാനമാണ് ആസിം മുബാറക്ക് നമ്മളിപ്പോൾ ആലപിച്ചിട്ടുള്ളത്. മലയാള ഗാനം
2: നമ്മളെ ബാലവേദിയിലെ കൂട്ടുകാർ സ്ഥിരം പാടുന്ന ഒരു പാട്ടാണ്.
1: അതെ
2: അല്ലേ, എണ്ണങ്ങൾ വെച്ചിട്ടുള്ള ഈ ഒരു പാട്ട്,
1: എണ്ണം അതേപോലെ തന്നെ ദീനിയായിട്ടുള്ള ഒരു ഒരു
2: അതെ
1: കാര്യങ്ങളെ കണക്ട് ചെയ്തിരുന്ന മാഷാല്ല നല്ല.
2: നമ്മുടെ കൊച്ചു കൂട്ടുകാരൻ ആസിം മുബാറക്കിന് പീസ് റെഡിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നമ്മളെ ഈ ഒരു ബലിപെരുന്നാൾ പ്രത്യേക പരിപാടി തെൽബിയ തുടരുമ്പോൾ നമ്മൾ വ്യത്യസ്തങ്ങളായ ഈദ് സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ ഈദ് ആശംസകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഈദ് ആശംസയിലേക്കാണ് നമ്മൾ ഈ ഒരു സമയത്ത് പോകുന്നത്.
3: രാജ്യത്തെ എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഞാൻ ഈദ് ആശംസകൾ നേരുകയാണ്. സമാധാനത്തിന്റെ സംതൃപ്തിയോടുകൂടി ഒരു ജീവിതത്തിന്റെ, ആശ്വാസകരമായ ഒരു സാഹചര്യത്തിന്റെ, അങ്ങനെ ഏറ്റക്കുറച്ചിലുകളില്ലാത്ത ഒരു പുതിയ ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പം നിശ്ചയമായും നമ്മുടെ സമൂഹത്തിലുണ്ടാകും. പ്രവാചകൻ കാണുന്നത് പോലെയുള്ള നന്മ ജനങ്ങളിലുണ്ടാകണം എന്നുള്ളതൊരു പൊതു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടുകളില്ലാതെ, വേദനയില്ലാതെ, അതേസമയം ജീവിത ചര്യകളെല്ലാം പാലിച്ചുകൊണ്ട് പോകുന്ന നല്ലൊരു സമൂഹം. മനുഷ്യ സ്നേഹത്തിന്റെ ഒന്നായി സത്യം പറഞ്ഞാൽ ഇസ്ലാം മതം മുന്നോട്ട് പോകും. അതാണ് ഈ സമൂഹം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ആ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഈ ദിവസം നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ആശംസ ഞാൻ നേരുകയാണ്. ഒരു പുതിയ ലോകത്തിന്റെ സൃഷ്ടിയിൽ ഇസ്ലാം മതത്തിനുള്ള പ്രത്യേകതയെ കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടി ശ്ലാഘിക്കുന്നു. അത് സന്തോഷകരമായി നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
2: ഈദ് ആശംസയാണ് നമ്മൾ കേട്ടത്.

0: പീസ് റേഡിയോ മക്കയുടെ തീരത്ത് കിസ്വ പുതച്ചു നിൽക്കുന്ന കഅബയുടെ പ്രഥമ ദർശനം ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും എത്തുന്ന വിശ്വാസികളിൽ തീർക്കുന്ന ഉൾപുളകം കുറച്ചൊന്നുമല്ല. തവാഫും സഅയും സംസവും നമസ്കാരവും ഉൾപ്പെടെ ആത്മീയ അനുഭൂതിയുടെ പരമ കൂടിയാണ് വിശുദ്ധ ഹജ്ജ് കർമ്മം പ്രധാനം ചെയ്യുന്നത്. സമത്വത്തിന്റെ മഹാസന്ദേശമായി അറഫയാണ് ഹജ്ജ്. മാനവ ചരിത്രം, സാഹോദര്യം അറഫയിൽ നിന്ന് ആരംഭിക്കുന്നു. ഹജ്ജിന്റെ ആനന്ദദായകമായ ഒരു അനുഭൂതി പ്രേക്ഷകരുമായി പീസ് റേഡിയോ പങ്കുവയ്ക്കുന്നു മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമിലൂടെ. കാതോർക്കുക, ഹജ്ജ് വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ, അനുഷ്ഠാനം മക്കയുടെ തീരത്ത്.
1: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 53 മിനിറ്റാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു പെരുന്നാൾ ദിവസത്തിൽ ഏറെ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക്, ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് ഈ ഈദ് ദിനത്തിൽ പ്രത്യേകം ഈദാശംസകൾ നേരുന്നു. തഖബ്ബൽ അല്ലാഹു മിന്ന വ മിൻകും ഈദ് മുബാറക്. അൽഹംദുലില്ലാ, കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ പീസ് റേഡിയോ കാതോട് ചേർത്ത് അവരുടെ സന്തോഷങ്ങൾക്കിടയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. നിങ്ങൾ തന്നെ നിങ്ങളെ വീട്ടിലേക്കൊന്ന് നോക്കി, എത്ര ആളുകൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നത്. അപ്പോൾ ഒട്ടും കേൾക്കാത്തവരും കുടുംബത്തിലും വീട്ടിലൊന്നും ഇതിൻ്റെ ഭാഗമാകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ലൗഡ്ലി ഒന്ന് തുറന്നു വെക്കാൻ പറ്റിയ ദിവസമാണിന്ന്. കാരണം വളരെ സീരിയസ് ആയ ടോക്കുകൾ മാത്രമല്ല, പാട്ടും ക്വിസും ഒക്കെ വളരെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു മൊഡ്യൂളാണ് അൽഹംദുലില്ലാ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ, നമ്മൾ ഫീഡ്ബാക്കുകളൊന്നും അധികം ചോദിക്കാത്തൊരു ദിവസമാണിന്ന്, പക്ഷേ ഒരുപാട് ആളുകൾ ഫീഡ്ബാക്കുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ വീട്ടിലെ മേശപ്പുറത്ത് ചൂട് ബിരിയാണിയുടെ മണം ഇങ്ങോട്ട് സ്റ്റുഡിയോയിലേക്ക് കിട്ടുന്നുണ്ട്. ചില സ്ഥലത്ത് അടുക്കളയിൽ ദം പൊട്ടിക്കണ തിരക്കാണ്. ചില ആളുകൾ ഉച്ചക്കാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ ഉള്ളിയൊക്കെ ഒന്ന് തൊലിക്കാറാണ് കുറച്ച്. അത് ഇന്നലെ ചെയ്തു വെക്കേണ്ടതായിരുന്നു അല്ലേ?
0: പെരുന്നാൾ എത്രയോ നേരത്തെ അനൗൺസ് ചെയ്തതല്ലേ?
1: അത് ചിലപ്പം അറിയാഞ്ഞിട്ടായിരിക്കും, പെരുന്നാളിന്റെ ഡേറ്റിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ട്. ഏതായാലും എന്താ അറിയോ, ഇവർക്കൊക്കെ ഒരു സന്തോഷമായിട്ട് നമ്മളെ ഹൈബനെ വിളിക്കാൻ പോവാ. ഹൈബ അബുസബാഹ്, ഹൈബ അബുസബാഹ് വന്നാൽ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നല്ലേ. ആ ഉള്ളിയൊക്കെ തൊലിച്ചിരിക്കണ താത്തണ്ടല്ലോ. ഏയ്, ഇന്നലെ തൊലിക്കാൻ മറന്നിട്ട് ഇന്ന് തൊലിക്കണം, ഓലാകെ ഫീലിംഗ് ആയിട്ട് ഇരിക്കണം നിങ്ങൾ പറഞ്ഞപ്പോ. അപ്പൊ അവർക്കും കൂടി ഒരു സന്തോഷമാകാൻ നമുക്ക് ഹൈബനെ വിളിക്കാം.
0: ഹൈബമോള് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു പാട്ടും കേൾക്കാം.
1: യാ,
0: ഹൈബമോള് അന്നൂർ ഇസ്ലാമിക് സ്കൂളിൽ, മാട്ടൂലുള്ള അന്നൂർ ഇസ്ലാമിക് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. നമുക്ക് താജിക്ക പറഞ്ഞ പോലെ ഹൈബമോള മനോഹരമായൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാല്ലേ?
1: അതും അറബി ഗാനാണ്. ശരി ഹൈബ, പൊളിക്ക് ഹൈബ.
2: അസ്സലാമു അലൈക്കും. انظر تنظر فاجرات نشوة المهترات قتل نفسها لنا بلا مروبتي قدام الراقطة بلا لطافتي بشربهم

തഫറഖത്തിൽ ഉസ്റത്ത് ബിഹലാക്കിഹാ ജമുദത്തിൽ കുലൂബു ബിഹാ നശത തത്ബി ഐരിതഹ ഹും അബിദു.

0: മാഷാ അള്ളാ, ഹൈബമോൾ നന്നായി പാടിയിട്ടുണ്ട്. ഹൈബമോളെ പോലെ തന്നെ പാട്ട് പാടുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ അറബി പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നും, ആ എൻ്റെ പേരക്കുട്ടി നന്നായി വെച്ച് പാടുമല്ലോ. പീസ് റേഡിയോയിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടാനും അത് നമുക്കൊക്കെ ഒരുപാട് ആൾക്കാർ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വിദേശത്തുള്ള ആളുകൾക്ക് പോലും കേൾക്കാൻ അവസരം ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ ഈ ഒരു പീസ് റേഡിയോയിലേക്ക് ഇത്തരം പാട്ടുകൾക്കൊക്കെ കൊണ്ടുവരാൻ സാധിക്കുക?
1: വളരെ എളുപ്പമാണ്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്താൽ മതി, ഇങ്ങനെ എൻ്റെ ഒരു കുട്ടിയുണ്ട് പാട്ട് പാടിക്കണം എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതയക്കാനുള്ള ഡീറ്റെയിൽസ് അയക്കാനുള്ള നമ്പറും വിശദാംശങ്ങളൊക്കെ കിട്ടും. ഒന്ന് ചെക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, പൊതുവേ അത് എടുക്കുക. അപ്പോൾ ചില എഡിറ്റിങ്ങുകളൊക്കെ പറയും. ഇപ്പോൾ ഹൈബ നന്നായി പാടി, നല്ല ശബ്ദമാണ് അവൾ. പക്ഷെ അവൾ ഈ കവിത അറബി കവിത മലയാളത്തിൽ എഴുതിയിട്ടായിരിക്കും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ആ ഉച്ചാരണത്തിലൊക്കെ പൊതുവേ വന്നിട്ടുണ്ട്. അത് ഹൈബ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അവളെ നല്ല ശബ്ദമാണ്, അപ്പോൾ അത് ക്ലിയർ ആക്കാതെ നമ്മൾ നല്ല ശബ്ദമുണ്ടായി നല്ല പാട്ട് പാടിയാലും അറബി ഭാഷ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആസ്വാദനം അങ്ങനെ തന്നെ കിട്ടൂല.
0: അപ്പോൾ
1: ഇതിൽ ഇത് പൊതുവേ യൂട്യൂബിൽ നല്ല വൈറലായൊരു പാട്ടാണ്, നമ്മളെ സ്കൂൾ മേളകൾക്കൊക്കെ നന്നായി പാടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അറബി ടെക്സ്റ്റൊന്നും പൊതുവെ കിട്ടാനുണ്ടാവില്ല. ഇങ്ങനെ ഞാൻ എൻ്റെ സ്കൂളിലെ കുട്ടികൾക്കത് കംപ്ലീറ്റ് ഹർക്കത്തൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് പാട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റണത്. ഏതായാലും ഹൈബ നന്നായി പാടിയിട്ടുണ്ട് മോളെ, പക്ഷേ കുറേയധികം സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ അതിൽ കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം, പുതിയ പാട്ടുകൾ പഠിക്കണം, പീസ് റേഡിയോയിലേക്ക് അയക്കണം. ഇൻഷാല്ലാ ബാർക്കല്ലാ ഫീക്കി. നമ്മളെ സുഹൃത്ത് കുറച്ചുകൂടി വേഗത്തിൽ നമ്മൾ അടുത്ത സെഷനുകളിലേക്ക് പോകണം. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സെഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ടെലിക്വിസ് എന്നത് വളരെ പിന്നെ പീസ് റേഡിയോ സ്ഥിരം കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള അല്ലെങ്കിൽ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വളരെ പരിചയമുള്ള ഒന്നാണ്. അതിലേക്ക് വിളിച്ച് വിളിച്ച് വിളിച്ച് വിളിച്ച് കിട്ടാതായി. പീസ് റേഡിയോനെ ഞാൻ കേൾക്കൂല എന്ന് പ്രഖ്യാപിച്ച കുട്ടികളൊക്കെ ഉണ്ട്. എനിക്കൊരു സ്ക്രീൻഷോട്ട് വന്നിരുന്നു ഒരിക്കൽ, 372 തവണ
0: വിളിച്ചതല്ലേ,
1: വിളിച്ചതിൻ്റെ തുടർച്ചയായിട്ട് വിളിച്ചതിൻ്റെ. അപ്പോൾ ഒരു മോനാണ് അയച്ചത്. അപ്പോൾ ഞാൻ അവന് മെസ്സേജ് കൊടുത്തു, നിനക്കെതിരിൽ പോലീസിൽ ഞാൻ കേസ് കൊടുക്കും, ഇത്രയും തവണ നീ നിൻ്റെ ഫോണിനെ ദ്രോഹിച്ചു, പിന്നെ മാത്രമല്ല ഇപ്പുറത്ത് ഫോൺ അറ്റൻഡ് ചെയ്യണ ആൾ ദ്രോഹിച്ചു, നിർബന്ധമായിട്ട് നാളെ വിളിച്ചോളാം എന്ന് ഞാൻ, നാളെ നീ വിളിച്ചില്ലെങ്കിൽ നിന്നെ അങ്ങോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു. തമാശക്കിയതാണ്. അപ്പം എൻ്റെ ഒരു സെൻസ് അവന് കിട്ടി. അടുത്ത ദിവസം നമ്മൾ അവനെയാണ് ആദ്യം എടുത്തത്
0: വിളിച്ചത്.
1: അപ്പം നമ്മൾ പുതിയൊരു രീതി ആരംഭിച്ചിരിക്കുകയാണ്. കുറച്ച് വിളിച്ചാൽ കിട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർ നേരത്തെ ബുക്കിംഗ് എടുക്കാനുള്ളൊരു സൗകര്യം അവർക്കുണ്ട്. ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ ഇങ്ങനെ ഫോണമ്മ അടിച്ച് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. സമയമാകുമ്പോൾ ഇന്ന സമയത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കോള് വരും എന്ന് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് പറയും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എന്ത് ചെയ്യും, അവർക്ക് കോള് ചെല്ലും, കണക്ട് ചെയ്യും. അപ്പോൾ അതൊരു വീഡിയോ സെക്ഷൻ കൂടിയുള്ള, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കൂടിയുള്ള ഒരു പ്രാധാന്യമുള്ളൊരു സെക്ഷനാണ്. അതിൻ്റെ ഓഡിയോ ആണ് നമ്മളിവിടെ കേൾക്കുന്നത്.
0: യെസ്, പീസ് റേഡിയോയുടെ കൊച്ചുകൂട്ടുകാർക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്രോഗ്രാം എന്ന നിലയ്ക്ക് ഇന്നത്തെ ഒരു പെരുന്നാൾ ദിവസത്തിലും നമ്മളിത് പ്രക്ഷേപണം ചെയ്യുകയാണ്. ഇൻഷാല്ലാ നമ്മളപ്പം ശുക്കുർ അൻസാരിയും അതുപോലെ തന്നെ ജൗഹർ ഒഴുകൂരുമാണ് ഉള്ളത്.
1: ശുക്കുർ അൻസാരിയും ജൗഹർ ഒഴുകൂരും ഒന്നു ചേരുന്ന നമ്മളുടെ നേരത്തെ ബുക്ക് ചെയ്ത് സ്ലോട്ട് എടുത്ത കുട്ടികളുമായുള്ള ടെലിക്വിസിൻ്റെ പുതിയ രൂപം അതാണ്. പുതിയ പേരിൽ പുതിയ ഭാവത്തിൽ വരാനിരിക്കുന്നതിൻ്റെ ഒരു ടെസ്റ്റ് റൺ എന്ന നിലക്കാണ് നമ്മളിത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൊക്കെ തോന്നിയ എഡിറ്റിങ്ങുകളൊക്കെ, ഇങ്ങനെ ആകാമായിരുന്നു, അങ്ങനെ ആകാമായിരുന്നു, ഇത് പറയേണ്ടിയിരുന്നു, ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള അവസ്ഥയുണ്ട്, സൗകര്യമുണ്ട്. ഫീഡ്ബാക്കിൽ ടെലിഗ്യൂസ് വിൻഡോ സെലക്ട് ചെയ്ത് ആ അഭിപ്രായങ്ങൾ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ശരി, എന്നാൽ നമുക്ക് ശുക്കൂർ അൻസാരിയും ജൗഹർ ഒഴുകൂരും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളും ഒന്നിക്കുന്ന ആ സെഷനിലേക്ക് പോവാം.
2: ഇനി നമുക്ക് ഇത്രയും എപ്പിസോഡുകൾ വന്ന സാധാരണ കണ്ടസ്റ്റന്റ് അല്ല ഇപ്പോൾ ഉള്ളത്.
3: എന്താണ് പ്രത്യേകത?
2: ഈ മത്സരാർത്ഥിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പീസ് റേഡിയോയുടെ കൂടെയാണ് മത്സരാർത്ഥി ഫുൾ ടൈം.
3: ഫുൾ ടൈം?
2: ഫുൾ ടൈം.
3: സാധാരണ ആളുകൾ ഒഴിവുള്ള സമയങ്ങളിൽ, യാത്രകളിൽ, അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് പീസ് റേഡിയോ.
2: പ്രത്യേകിച്ച് കുട്ടികൾ ടെലിഗസിലേക്കും വിളിക്കുമ്പോൾ എന്താണ്, ആ സമയത്ത് മാത്രം ചിലപ്പോൾ ഉമ്മച്ചി ഇങ്ങനെ ഉന്തിയിട്ട് ആവും എന്ത് ചെയ്യുക,
3: കേൾക്കുക
2: കേൾക്കുക. പക്ഷേ ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥി ഉണ്ടല്ലോ, അത് നമ്മുടെ പീസ് റേഡിയോയുടെ ഒരു മുത്താണ്.
3: മുത്താണ്,
2: മുത്താണ്.
3: ഏത് സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാകും.
2: ഓക്കെ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു പിന്നെ ക്ലൂ കൊടുക്കണോ ആരാണെന്നുള്ളത്?
3: അല്ല, ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയാം.
2: ഓക്കെ,
3: അതായത് നമ്മള് മോർണിംഗ് ലൈവിന്റെ സമയത്ത്
2: ഉണ്ടാവും. ഓക്കെ ഓക്കെ,
3: ഈവനിങ് ലൈവിന്റെ സമയത്ത്
2: ഉണ്ടാവും. ഉണ്ടാവും.
3: ഇവര് എല്ലാ സമയത്തും നമ്മുടെ സംസാരം കേൾക്കും, അതിന് തിരിച്ച് റീപ്ലേയും തരും. അതായത് നമ്മള് ഈവനിങ് ലൈവിന്റെ ഒക്കെ സമയത്ത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന അറിയോ, ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോ ഈ കുട്ടിയുടെ ഈ കണ്ടസ്റ്റന്റിന്റെ ഉത്തരം ഒന്ന് എന്തായാലും അതിലുണ്ടാവും.
2: ഉണ്ടാവും
3: ഉണ്ടാവും. അതുപോലെ തന്നെ തുടക്കം മുതൽ അവസാനം വരെ ആക്റ്റീവായിട്ട് ഇരിക്കും. അതായത് ഈ കുട്ടിക്ക് പീസ് റേഡിയോ ഇല്ലെങ്കിൽ എന്തോ ഒരു പ്രയാസം പോലെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റിന്റെ പ്രത്യേകത. അപ്പൊ മക്കളെ, ശ്രോതാക്കളെ, നമ്മൾ നമ്മുടെ ബലൂൺ ചോയ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ബലൂൺ കാണാൻ പറ്റും. നമ്മുടെ കണ്ടസ്റ്റന്റിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് അവരൊന്ന് ക്ഷണിക്കാലേ,
2: ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തും. പ്രത്യേക ഗസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ
3: പരിചയപ്പെടുത്തും. ഒന്ന് പരിചയപ്പെടുത്തും.
2: നമ്മുടെ കൂടെയുള്ളത് മെഹനാസ് ഗഫൂർ ആണ്.
3: അതെ,
2: നമ്മുടെ ശ്രോതാക്കൾക്ക് റേഡിയോക്ക് ആ ഒരു പേര് എന്തല്ല,
3: അപരിചിതമല്ല,
2: സുപരിചിതമായ പേരാണ് മെഹനാസ് ഗഫൂർ. ഇന്ന് നമ്മുടെ കൂടെ മെഹനാസ് ഗഫൂറിന്റെ കൂടെ മെഹനാസ് ഗഫൂറിന്റെ ഉപ്പയുണ്ട്.
3: അതെ,
2: പിന്നെ ഉമ്മ എന്ന് പറഞ്ഞാല് പിന്നെ ഉപ്പ ജോലിക്കായാലും എല്ലാ സമയത്തും ഉമ്മയാണ്.
3: ഫുൾ ടൈം,
2: ഫുൾ ടൈം
3: റേഡിയോയെ പോലെ ഫുൾ ടൈം ഉള്ളതാണ്
2: ഉമ്മയാണ്.
3: ഉപ്പ പിന്നെ നിർബന്ധമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്.
2: ഓക്കെ, അപ്പോ ഉപ്പയുണ്ട്. അതോടൊപ്പം തന്നെ മെഹനാസ് ഗഫൂറിന്റെ ഇത്താന്റെ മോള് നമ്മുടെ കൂടെ ചേരും ഇൻഷാല്ലാ, നമ്മൾ വിചാരിക്കുന്നു. അപ്പോ മെഹനാസിനെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു വല്ലാത്ത കാഴ്ചയാണ്. കാരണം ഇന്ന് വരെ നമ്മുടെ മെഹനാസിനെ പലരും കണ്ടത് എവിടുന്നാണെന്ന് വെച്ചാല് പിന്നെ നമ്മുടെ പാണ്ടിക്കാട് വെച്ച പീസ് റേഡിയോ കോഴ്സ് ലോഞ്ചിങ് അല്ലേ ഗഫൂർക്ക?
3: കോഴ്സ് ലോഞ്ചിങ്.
2: ഓക്കെ ഓക്കെ ഓക്കെ, ആ സമയത്ത് പലരും അവിടെ വന്നവർ കണ്ടിട്ടുണ്ട്.
3: കണ്ടിട്ടുണ്ട്.
2: പക്ഷേ ഇത് നമ്മുടെ ശ്രോതാക്കൾക്ക് കാണാനുള്ള അവസരമാണ്. അപ്പോ മെഹനാസ് ഗഫൂറിനെ നമ്മൾ സ്വാഗതം ചെയ്യാൻ ഒരു സലാം പറയാം.
3: മെഹനാസ് ഗഫൂർ, നമ്മൾ എല്ലാവരും ഒരുമിച്ചൊരു സലാം.
2: ഓക്കെ ഓക്കെ
3: ഓക്കെ. അപ്പൊ നമ്മുടെ നമ്മുടെ രണ്ട്
2: അതിഥികളുണ്ട് ഇവിടെ. നീല ബലൂണിന്റെ ഇവിടെ, ചുവപ്പ് ബലൂണിന്റെ ഇവിടെ. ഓക്കെ,
3: വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. മെഹനാസ് ഗഫൂറിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്
2: ഓക്കെ
3: ഉപ്പ തൊപ്പി ധരിച്ചു. അപ്പൊ അത് പറയുമ്പോ മെഹനാസ് ചിരിക്കുന്നുണ്ടോ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മൾ എല്ലാവരും ഒരുമിച്ച് മെഹനാസിന് സലാം പറയുകയാണ്. ഓക്കെ, റെഡി?
2: ഓക്കെ, റെഡി. 1 2 3. അസ്സലാമു അലൈക്കും
3: വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മെഹനാസ് സലാം അടിക്കോ.
3: യെസ്, മെഹനാസിന്റെ ശബ്ദം അല്ലേ. അപ്പോ ശ്രോതാക്കളെ, നമ്മുടെ മെഹനാസിന്റെ ശബ്ദത്തിലൂടെ സലാം മടക്കിയത് നമ്മൾ കേട്ടു.
2: അള്ളാഹു
3: സുബ്ഹാനഹു വ തആല ഈ ഒരു കുട്ടിക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ.
2: ആമീൻ, ആമീൻ.
3: നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്, പീസ് റേഡിയോയുടെ മാത്രം പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഒരു പക്ഷേ ഇങ്ങനെ സ്പെഷ്യൽ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെടും.
2: ഓക്കെ,
3: എന്നാൽ നമ്മുടെ പീസ് റേഡിയോയുടെ സ്പെഷ്യൽ പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട്
2: മെഹനാസ് വന്നു. അത് നമ്മള് ശരിക്കും ഒന്നാമത്തെ കണ്ടസ്റ്റന്റ് ആയി വരേണ്ടതാണ്.
3: അതെ,
2: പക്ഷെ നമ്മള് അവർക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യാണ്, അവരുടെ സൗകര്യം നോക്കിയിട്ട് നമ്മൾ എന്തെയ്താണ് മാറ്റി വെച്ചത്,
3: രണ്ടാമത്തേതിലേക്ക് മാറ്റി വെച്ചതാണ്. അപ്പൊ ഏതായിരുന്നാലും മറ്റാർക്കും കിട്ടാത്ത ഒരു അവസരമാണ് ആദ്യത്തിൽ തന്നെ മെഹനാസിന് കിട്ടിയിട്ടുള്ളത്. മെഹനാസ് മോളെ, സന്തോഷമായില്ലേ? സന്തോഷമായില്ലേ? സന്തോഷമായി. യെസ്,
2: മെഹനാസിന്റെ കുറെ പ്രത്യേകതകൾ ഇന്ന് നമ്മള് പൊളിച്ചടക്കാൻ പോവാണ്.
3: എന്താണ്?
2: മെഹനാസിന് കുറെ ഇഷ്ടങ്ങളുണ്ട്.
3: അത്
2: മെഹനാസ് എവിടേക്ക് പോകാൻ ഇഷ്ടം? നമ്മൾ നേരത്തെ ചോദിച്ചു എവിടേക്ക് പോകാൻ ഇഷ്ടം.
3: മൂന്നാർ, വയനാട് അല്ലേ? അങ്ങനെയൊക്കെ.
2: ഒരാൾ ചാവക്കാട്, സ്വന്തം നാടൻ
3: പറഞ്ഞിട്ട്
2: ചാവക്കാട് ബീച്ച് ഉണ്ട്, അവിടേക്കാണ് തോന്നുന്നുണ്ട്.
3: ഓക്കെ,
2: അപ്പോ ഏതാ മെഹനാസ് എവിടുക്കാന്നറിയോ? ഓരോ വിശ്വാസിയും സ്വപ്നം കാണുന്ന സ്ഥലത്തേക്കാണ്.
3: അതെന്താണ്?
2: അതെന്താണ് എനിക്കറിയോ?
3: അറിയില്ല, നിനക്കറിയോ? ഒരു വിശ്വാസി
2: വിശ്വാസി
3: ഏറ്റവും കൂടുതൽ പോകാൻ
2: സന്ദർശിക്കാൻ
3: ഇഷ്ടമുള്ള സ്ഥലം
2: സ്വർഗം. ശരിയാണ്, പക്ഷേ മെഹനാസ് ഈ ലോകത്തുള്ളതിനെ കുറിച്ചാ പറഞ്ഞത്.
3: ഈ ലോകത്തുള്ളത്?
2: യെസ്. ഓക്കെ,
3: എന്താണ് ഏറ്റവും, എന്താണ്, എന്താ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു വിശ്വാസി ഈ ലോകത്ത്,
2: ഈ ലോകത്ത് എവിടെയെങ്കിലും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം
3: പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇപ്പോ അങ്ങോട്ട് ആളുകൾ ഇങ്ങനെ
2: പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില ആൾക്കാർ വിമാനത്തിൽ
3: അങ്ങനെ പറന്നുകൊണ്ടിരിക്കും,
2: പറന്നു പോകുന്നുണ്ട്.
3: ചിലക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. 10 ദിവസം കഴിഞ്ഞാല് അല്ലേ?
2: അപ്പൊ മെഹനാസിന് ഏറ്റവും ഇഷ്ടം പോകാൻ എവിടെയാണ്?
3: കാബ
2: കാണാൻ, മക്കത്തേക്കാണ്.
3: മദീന കാണാൻ. യെസ്, മെഹനാസ്
2: പ്രതികരിക്കുന്നുണ്ട്. മാഷാല്ലാ, ബാറക്കല്ലാ. ഗഫൂർ കാ, നിങ്ങൾ ഞങ്ങളിലേക്ക് ഒന്ന് വരണം. ഗഫൂർ കാ പോയിട്ടുണ്ടായിരുന്നോ മെഹനാസിന് മുമ്പേ മക്കത്തെ?
4: മക്കത്ത്
2: ഉംറ ചെയ്യാനോ ഹജ്ജ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടായി നിങ്ങൾ ഒന്നിച്ച്?
3: ഹനാസിന്റെ ആഗ്രഹം സഫലമായിട്ടുണ്ട്.
2: യെസ്, ഓക്കെ. ഏതാ വർഷം?
4: 2017.
2: ഏകദേശം 10 വർഷം മുന്നേ
3: പോയിട്ടുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ ബലൂൺ ചോയ്സിലേക്കാണ് നമ്മുടെ ക്വിസ് മത്സരം ഇനി പോകുന്നത്. മെഹനാസ് മോളെ, ഇവിടെ ചുവന്ന ബലൂൺ ഉണ്ട്, നീല ബലൂൺ ഉണ്ട്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബലൂണിന്റെ കളർ ഏതാണെന്ന് മെഹനാസിന് പറയാം. അത് ഉപ്പയുടെ വോയിസിലോ നമ്മൾ കേൾക്കും.
2: കാരണം ഈ നീല ബലൂണോ പിന്നെ ചുവപ്പ് ബലൂണോ, അതിൽ ഏതാണോ തെരഞ്ഞെടുക്കണേ അതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാ,
3: മെഹനാസിനോട്
2: ചോദിക്കാം.
3: അപ്പൊ അതിൽ പ്രത്യേകത ഉണ്ട്. മെഹനാസിന്റെ ഡ്രസ്സ് കണ്ടോ, ഒരു നീലയാണ്.
2: നീലയാണ്,
3: നീല ബലൂൺ ഉണ്ട്, ചുവന്ന ബലൂൺ. അങ്ങനെയാണെങ്കിൽ മെഹനാസ് ഏത് തെരഞ്ഞെടുക്കും നമുക്ക് നോക്കാം.
2: ഞാൻ പറയുന്നു,
3: ഞാൻ പറയുന്നു ചുവപ്പ്.
2: ഞാൻ പറയുന്നു നിന്റേത് നീലയാണ്.
3: ഞാൻ പറയുന്നു എന്റെ ചുവപ്പായിരിക്കും.
2: ഓക്കേ, മെഹനാസിന്
3: മെഹനാസ് ആരെ സെലക്ട് ചെയ്യും ഇപ്പൊ തന്നെ പറയാം, ഇപ്പൊ തന്നെ പറയാം. യെസ്, ഇതാ ഇവിടെ
2: നീലയാണോ ചുവപ്പാണോ?
3: ചുവപ്പ്. മെഹനാസ് ചുവപ്പ്. ഈവനിംഗ് ലൈവിൽ ഞാൻ നിന്നെ ഞാൻ കൊറേ പരിചയപ്പെട്ടിട്ടുണ്ട്.
2: അല്ല, ഞാന് പെരുന്നാൾക്ക് ടെലികിസിനൊക്കെ ഫാമിലി ലൈവ് ടെലികിസ് ഞങ്ങൾ കൊറേ സംസാരിച്ചു.
3: നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉള്ളൂ. ഞാൻ ഈവനിംഗ് ലൈവിൽ കൊറേ സമയം
2: പെരുന്നാൾക്ക് ആരെങ്കിലും സംസാരിക്കണെങ്കിൽ അത്രയും ആത്മബന്ധം
3: അതൊന്നും ഉണ്ടാവില്ല. മെഹനാസിന് എന്റെ ചുവപ്പായിരിക്കും,
2: എന്റെ നീലയാണ്.
3: നോക്കാം
2: മെഹനാസ്, കമാൻ, ഏതാണ്?
3: ഇപ്പൊ പറയും, ഇപ്പൊ പറയും. നോക്കാം നമുക്ക്.
2: ഉപ്പ ഗഫൂർ കാ
3: പറഞ്ഞോളൂ.
2: മെഹനാസ് എന്ത് പറഞ്ഞു?
3: മെഹനാസ് എന്ത് പറഞ്ഞു? അതാ ഞാൻ പറഞ്ഞില്ലേ, മെഹനാസിനെ എന്നും കാണുന്ന വ്യക്തി, അധിക ദിവസവും കാണുന്ന വ്യക്തി ഞാനാണ്. അപ്പൊ
2: എന്നോട് സാരമില്ല, എനിക്ക് സങ്കടം. തോന്നുന്നു ഗഫൂർക്ക് വല്ല മാർക്കിസ്റ്റ് ആണോ എന്നൊരു സംശയം ഉണ്ട്.
3: ഉപ്പിന്റെ ആളാണോ?
2: ഉപ്പിന്റെ ആളാണ്. അപ്പൊ
3: ശരി, അപ്പൊ ഏതായാലും പിന്നെ ഓക്കെ. ശരി,
2: മെഹനാസിന്
3: ഇതിന്റെ ഉള്ളുകളിയൊക്കെ അറിയാം. അങ്ങനെ പറ്റിക്കാന്നും പറ്റില്ല മെഹനാസിന്. ശരി, അപ്പൊ നമുക്ക് പോകാം ചോദ്യങ്ങളിലേക്ക്.
2: അപ്പൊ മെഹനാസ് തെരഞ്ഞെടുത്തത് ചുവപ്പാണ്. മാഷാല്ലാ, ചുവപ്പിൽ മെഹനാസിന് ഭാഗ്യമുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം,
3: കണ്ടറിയാം. അപ്പോ മെഹനാസ് മോളെ, നമ്മളെ ഇവിടെ ബലൂൺ പൊട്ടിക്കാൻ പോവുകയാണ്. ഈ ബലൂണിന്റെ ഉള്ളിലുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് മോള് പറയേണ്ടത്. നമ്മുടെ കൂടെയുള്ള രണ്ട് കൊച്ചു അതിഥികളുണ്ട്. ഒരു ഹിഷാം സുന്ദരൻ, ഒരു ഹംദ സുന്ദരി ഉണ്ട്. ഹംദയുടെ മുഖം കാണുന്നുണ്ടോ? ബലൂൺ താഴ്ത്തി പിടിക്കണം. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമുക്ക് 3 ബലൂൺ ഉണ്ട്. ഈ ബലൂൺ ഞാൻ വാങ്ങുകയാണ് മെഹനാസ് മോളെ. ഇതിൽ നിന്ന് നമ്മുടെ ഹിഷാം മോനെ ഒരു ബലൂൺ എടുക്കും. അതിലുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മുടെ ഇഷാം. ഓക്കെ, ഒരു ബലൂൺ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനി അത് പൊട്ടിക്കാൻ വേണ്ടി പോകും.
2: മെഹനാസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 3 ബലൂണിൽ 1 ബലൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അത് പൊട്ടിക്കുന്നു.
3: മെഹനാസിന് വേണ്ടി ഒന്നാമത്തെ
2: കയ്യിലൊരു സൂചിയുണ്ട്. മെഹനാസ് ശബ്ദം കേൾക്കുന്നുണ്ടോ നോക്കി കേട്ടോ. ചെവി പൊത്തണ്ട, പൊട്ടിക്കുകയാണ്. റെഡി, 1 2 3.
3: യെസ് യെസ്. എവിടെ നമ്മുടെ ചോദ്യം? ചോദ്യം ഇതാ,
2: ചോദ്യം
3: കുറച്ച് മുന്നോട്ട് തിരിച്ചു പോയി. ചോദ്യം വന്നിരിക്കുന്നു. ഇത് പിടിക്കൂ,
2: ഇത് പിടിക്കൂ. മെഹനാസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
3: ചോദ്യം, മെഹനാസിന്റെ ചോദ്യം, ചോദ്യം, ചോദ്യം. മെഹനാസ് മോളെ, ചോദ്യം കിട്ടി. ഞാൻ ഇങ്ങനെ നിവർത്തി നോക്കുമ്പോ നല്ല സിമ്പിൾ ചോദ്യമാണ്.
2: ഓക്കെ, എനിക്ക് തോന്നണേ ചുവപ്പ് കളറുള്ള ബലൂൺ എടുത്താലും നീല കളറുള്ള ബലൂണുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും.
3: ഹേ, ഇല്ല,
2: അതെന്താ
3: ഇത്? ഞാൻ എന്റെ മെഹനാസ് മോൾക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്ന സിമ്പിൾ ചോദ്യങ്ങളാണ്.
2: ഓക്കെ
3: ഓക്കെ.
2: അപ്പൊ ഞാൻ എന്ത് തീരുമാനിച്ചറിയോ? നിങ്ങൾ ഏതായാലും ഇത് ഈ ചുവപ്പ് പോലും പൊട്ടിച്ചാളിയല്ലേ, ഞങ്ങൾ നീല പോലും മെഹനാസിന് ഉൾക്കൊണ്ടേ അല്ലേ. ഞങ്ങള് ചങ്കാണ്.
3: നിങ്ങൾ ചങ്കാണെങ്കിൽ ഞങ്ങള്
2: തലയാണ്.
3: ഓക്കെ ശരി. അപ്പൊ ചോദ്യം നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. മെഹനാസ് മോൾക്കും ഉപ്പാക്കും എല്ലാവർക്കും ചോദ്യം സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, റെഡി, ക്വസ്റ്റ്യൻ വായിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ചോദ്യം ഇതാ സ്ക്രീനിൽ വരുന്നു. ഇന്ത്യയുടെ ദേശീയ കായികം, ഇന്ത്യയുടെ ദേശീയ കായികം എന്ന് പൊതുവെ അറിയപ്പെടുന്നത് ഏതാണ്?
2: സ്പോർട്സ് അല്ലേ?
3: ഇന്ത്യയുടെ ദേശീയ കായികം എന്ന് പൊതുവെ കരുതപ്പെടുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ക്രിക്കറ്റ്,
2: രണ്ട് ഫുട്ബോൾ,
3: മൂന്ന് ഹോക്കി,
2: നാല് കബഡി.
3: കബഡി. അപ്പൊ നാല് ഓപ്ഷൻ ഉണ്ട്, അതിൽ ഏതാണ് ദേശീയ
2: കായികം? കേൾക്കുന്ന രൂപത്തിൽ നമുക്ക്
3: ഒന്ന് പറയാം, നിങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കും.
2: ഒന്ന് ക്രിക്കറ്റ്,
3: നിങ്ങൾക്ക് നല്ല സങ്കടം ചെയ്യാത്തതില്.
2: മൂന്ന് ഹോക്കി, നാല് കബഡി.
3: ആ യെസ്,
2: ഏതാണ്
3: അപ്പോ ഇവിടെ
2: ക്രിക്കറ്റാണോ, ഫുട്ബോൾ ആണോ, ഹോക്കി ആണോ, കബഡി ആണോ
3: ഇന്ത്യയുടെ ദേശീയ കായികമായിട്ട് പരിഗണിക്കുന്നത്? മഹനാസ് പറയുന്നു.
4: പറഞ്ഞു പറഞ്ഞു.
2: ആ പറയൂ,
3: ഏതാണ് ഏതാണ് ഏതാണ് പറയൂ പറയൂ.
2: ഹോക്കി.
4: ഹോക്കി.
2: ഹോക്കി.
3: അപ്പോ ഓപ്ഷൻ സി ഇവിടെ ലോക്ക് ചെയ്തിരിക്കുന്നു. മെഹനാസിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. നോക്കാം നമുക്ക്
2: ശരിയാണോ.
3: റെഡ് ബലൂൺ സെലക്ട് ചെയ്ത മെഹനാസിന്റെ സി ഓപ്ഷൻ ശരിയാണോ തെറ്റാണോ ഇപ്പോൾ സ്ക്രീനിൽ വരും. റെഡി,
2: വൺ ടു ത്രീ.
3: ഒന്നാമത്തെ ചോദ്യം മെഹനാസ് വളരെ
2: ഗംഭീരമായി.
3: അങ്ങനെയാണെങ്കിൽ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മെഹനാസിന്റെ എന്തെങ്കിലും പ്രത്യേകത പറയാനുണ്ടോ നിങ്ങൾക്ക്?
2: മെഹനാസിന് ഇപ്പൊ നമ്മള് നേരത്തെ നമ്മള് ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചില്ലേ, അപ്പോൾ എല്ലാരും എന്താ പറഞ്ഞത്?
3: അൽഫാം, മന്തി,
2: അൽഫാം, ബ്രോസ്റ്റ്,
3: വെജിറ്റബിൾ,
2: ഇങ്ങനെയൊക്കെയാണ് എന്താ ഇത് പറഞ്ഞത്? മെഹനാസിന് നോർമൽ ഫുഡ് എന്തു ചെയ്യും?
3: അതായത് കഴിക്കും, ഉമ്മയും ഉപ്പയും ഇഷ്ടപ്പെടുന്ന മെഹനാസിന് പറ്റിയ
2: ഏത് നോർമലായ ഫുഡ് എന്ത് ചെയ്യും?
3: എല്ലാം
2: എല്ലാം.
3: അത് ഈ പീസ് റേഡിയോ സ്ഥിരമായി കേൾക്കുന്നത് കൊണ്ടുള്ള ഒരു ഒരു ഒരു ഗുണമാണ്.
2: കാരണം
3: എന്താ വെച്ചാല് ഒന്നിനും ഒരു വാശിയില്ല മോൾക്ക്.
2: ഓക്കെ ഓക്കെ.
3: ഒന്നിനും വാശിയില്ല അല്ലേ. ചില കുട്ടികളുണ്ടോ, എനിക്ക് അതന്നെ വേണം, എനിക്ക് ഇതന്നെ വേണം,
2: പപ്പട ഉണ്ടെങ്കിലേ മാമ പോകും.
3: യെസ്, അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവും. മെഹനാസ് അങ്ങനെയല്ല. ഉമ്മയും ഉപ്പയും ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല ഭക്ഷണം മാത്രം കഴിക്കും.
2: ഓക്കെ,
3: യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ബലൂൺ.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ മെഹനാസ് ഇങ്ങനെ രണ്ടാമത്തെ ബലൂൺ പൊട്ടുന്ന ശബ്ദത്തിന് വേണ്ടി ഓർത്തിരിക്കുകയാണ്.
3: അപ്പോ രണ്ടാമത്തെ ബലൂൺ ഇതാ പിടിച്ചോളൂ. ഇത് ഒരു അതിഥി പൊട്ടിക്കട്ടെ. നമ്മളെ ഹംദമോൾ
2: മെഹനാസിന് വേണ്ടി.
3: ഹംദമോൾക്ക് നല്ല സങ്കടം കിട്ടാ.
2: എന്താ
3: അതല്ല, നേരത്തെ നീല ബലൂൺ കയ്യിൽ പിടിച്ച് അവിടെ നിന്നു ആകെ ചമ്മിപ്പോയി. ആരും സെലക്ട് ചെയ്തില്ല. രണ്ടാമത് മെഹനാസിന്റെ റൗണ്ട് വന്നപ്പോ അവരും എന്നെ സെലക്ട് ചെയ്തു. അപ്പോഴും ഹംദ വീണ്ടും ചമ്മിപ്പോയി.
2: ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ പൊളിക്കും.
3: ആ പൊളിക്കും. ഓക്കെ, നോക്കാം നമുക്ക്.
2: നോക്കാം
3: ഹംദമോളെ, മെഹനാസ് നിന്റെ ബലൂൺ പൊട്ടിക്കലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. റെഡി,
2: വൺ ടു ത്രീ.
3: പൊട്ടിയിരിക്കുന്നു, കിട്ടിയിരിക്കുന്നു, ചോദ്യം കിട്ടിയിരിക്കുന്നു. ഇതാ വരുന്നു രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഇത് വളരെ സിമ്പിൾ ആണല്ലോ.
2: സിമ്പിള്, നിങ്ങൾ കള്ളകളിയാണ്. നിങ്ങളെ നമ്മൾ അപ്പൊ തന്നെ പറഞ്ഞില്ലേ അവര് എന്ത്, അവരങ്ങ് പിന്നെ എന്നും വൈകുന്നേരം കാണും ഇതൊക്കെ.
3: ആ അതില്ല, ചതിയിൽ വഞ്ചനല്ല.
2: കളിയിൽ വഞ്ചന,
3: കളിയിൽ വഞ്ചനയില്ല. അതായത് ഞാൻ ഈ ചോദ്യം മെഹനാസിന് പറഞ്ഞു കൊടുത്തിട്ടില്ല, ഒന്നുമില്ല,
2: ഇല്ല
3: ഒന്നും.
2: ഓക്കെ, നമ്മൾ സുതാര്യമാണ്, നമ്മളെ ബലൂണിന്റെ ഉള്ളിലെ.
3: ഇനി അങ്ങനെ കൊടുത്താൽ തന്നെ മെഹനാസ് അത്
2: സ്വീകരിക്കൂല. കള്ളക്കളിയില്ല.
3: യെസ്, പീസ് റേഡിയോ കേൾക്കുന്ന കുട്ടിയാണ്,
2: കുട്ടിയാണ്
3: കുട്ടി, അങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം മെഹനാസിനുള്ള രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്?
2: ജലത്തിൽ ജീവിക്കുന്ന ഒരു ജീവി ഇന്ത്യ. അത് ദേശീയ കൊറേണ്ട്,
3: കൊറേണ്ട്,
2: തളവുണ്ട്, സോറി തവളുണ്ട്, ആമണ്ട്,
3: ആമയുണ്ട്,
2: അങ്ങനെ പലതുണ്ട്. അതെ, മീനുണ്ട്,
3: എല്ലാം ഉണ്ട്,
2: മീൻ പലതുണ്ട്, മത്തിയുണ്ട്, കോരയുണ്ട്.
3: ശരി, ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഓപ്ഷൻ എ തിമിംഗലം, രണ്ട് ഓപ്ഷൻ ഡോൾഫിൻ, മൂന്നാമത്തെ ഓപ്ഷൻ ഷാർക്ക്, നാലാമത്തെ ഓപ്ഷൻ ഒക്ടോപ്പസ്. ഒക്ടോപ്പസ്, ഉരഗ ജീവിയാണ് ഒക്ടോപ്പസ് അല്ലേ. അപ്പൊ നോക്കാം നമുക്ക് ഏതാണ് ഏതാണ് ഏതാണ് മെഹനാസ് ലോക്ക് ചെയ്യുന്ന ഓപ്ഷൻ. നമുക്ക് നോക്കാം, തിമിംഗലമാണോ, ഡോൾഫിൻ ആണോ, ഷാർക്ക് ആണോ, ഒക്ടോപ്പസ് ആണോ? നോക്കാം നോക്കാം നോക്കാം നോക്കാം. യെസ്, റെഡി, വൺ ടു ത്രീ. പറഞ്ഞോളൂ. ആ പറയുന്നു പറയുന്നു പറയുന്നു പറയുന്നു പറയുന്നു. യെസ്, പറഞ്ഞിരിക്കുന്നു, കൃത്യമായി പറഞ്ഞിരിക്കുന്നു. പക്ഷെ ശരിയാണോ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓപ്ഷൻ ബി ലോക്ക് ചെയ്തിരിക്കുന്നു. ഡോൾഫിൻ എന്ന് ലോക്ക് ചെയ്തിരിക്കുന്നു. നോക്കാം നമുക്ക്.
2: മെഹനാസ് രണ്ടും കൽപ്പിച്ചുള്ള വരവാട്ടോ, കപ്പടിക്കാനുള്ള ഒരു വരവാണ്.
3: എന്തായാലും കൊണ്ടുപോകുന്നു.
2: എനിക്കൊരു സംശയം ഉണ്ട്, ഇത് ശരിയാണോ? ശരിയാവോ?
3: മെഹനാസ് പറഞ്ഞ ശരിയാണ്.
2: ശരിയാണ്, നിങ്ങൾക്ക് അത്ര ഉറപ്പാ?
3: ഞാൻ ഇവരെ ഒന്നും കാണുന്നതല്ലേ
2: തന്നെ. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ, സമയങ്ങളല്ല
3: സമയങ്ങളല്ല,
2: എത്രയും പെട്ടെന്ന് തന്നെ വെയിറ്റിംഗ് ആണ്. കാട്ട വെയിറ്റിംഗ്.
3: യെസ്, ഓക്കേ.
2: ശരിയാണ്, രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ,
3: അവസാനത്തെ മൂന്നാമത്തെ ചോദ്യം, സമ്മാനത്തിലേക്കുള്ള മൂന്നാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഡോൾഫിൻ, ഗംഗാ ഡോൾഫിൻ എന്നറിയപ്പെടുന്ന ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. അടുത്തതായിട്ട് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. പോകാം. ഹന്തമോളെ, നീ ഏതായാലും ചമ്മി ഇരിക്കുകയല്ലേ, നിനക്ക് മൂന്നാമത്തെ ബലൂൺ പൊട്ടിക്കേണ്ടതുണ്ടോ? പൊട്ടിക്കേണ്ടതുണ്ടോ? പൊട്ടിക്കേണ്ടതുണ്ടോ? ആ ടീം തോറ്റു ഹിഷാം. ആ ടീമിനെ
2: നിങ്ങൾക്ക്
3: പൊട്ടിക്കാനേ അറിയൂ, ആൻസർ കൊടുക്കാൻ അറിയില്ല. ഓക്കെ, പിടിച്ചോളൂ പിടിച്ചോളൂ ഹന്തമോൾ, ചമ്മിയ ടീം പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ. പൊട്ടിയിരിക്കുന്നു, പൊട്ടിയിരിക്കുന്നു. കിട്ടി കിട്ടി
2: കിട്ടി കിട്ടി.
3: ചോദ്യം കിട്ടി, നല്ല നല്ലൊരു ചോദ്യം കിട്ടി. വായിക്കട്ടെ വായിക്കട്ടെ വായിക്കട്ടെ.
2: അപ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ അങ്ങ് പരപ്പനങ്ങാടിയിലെ മെഹനാസിന്റെ വീട്ടിലേക്ക് ഗഫൂർക്ക ഇങ്ങനെ കൊണ്ടുകൊടുക്കും. നമ്മളെ ഇതാ സമ്മാനം തന്നിട്ട്
3: കൊണ്ടുകൊടുക്കും.
2: ആയ മാഷ
3: വീട്ടിലേക്ക് എത്തും,
2: വീട്ടിലേക്ക് എത്തും. നമുക്ക് പോണം
3: പോണം.
2: അമ്മച്ചി നല്ല ബിരിയാണി ഉണ്ടാക്കുന്ന പറഞ്ഞു. എന്താ മെഹനാസ് അമ്മച്ചി ബിരിയാണി ഉണ്ടാക്കി തരലിടാ? ഉണ്ടാക്കലുണ്ട്. മെഹനാസ് നല്ല അടിച്ച് പിന്നുന്ന പറഞ്ഞേ.
3: അപ്പൊ
2: പോയിട്ട്
3: മെഹനാസ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി ഉണ്ടാവും.
2: മെഹനാസ് നമ്മള് വരുന്നുണ്ട് പറഞ്ഞാൽ പ്രത്യേകം എന്തെയും സ്പെഷ്യൽ ആയിട്ട് ഒരുക്കി വെക്കും.
3: ഓക്കെ,
2: നമുക്ക് പരപ്പനങ്ങാടി വഴി പോണം.
3: അപ്പൊ
2: മൂന്നാമത്തെ ക്വസ്റ്റ്യൻ,
3: അപ്പോ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. താഴെ കൊടുത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ ചോദ്യം കാണാമെന്ന് വിചാരിക്കുന്നു. താഴെ കൊടുത്തവയിൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളിൽ പെട്ടത് ഏതെല്ലാം?
2: ഏതെല്ലാം ദേശീയ ചിഹ്നങ്ങൾ
3: പെട്ടതാണ്?
2: ഞങ്ങൾ പെട്ടതുപോലെ പെടരുത്.
3: ഇത് പെടാനുള്ള ചോദ്യമല്ല, ഉത്തരത്തിന്റെ ഉള്ളിൽ പെടാനുള്ള ചോദ്യമാണ്. താഴെ കൊടുത്തവയിൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളിൽ പെട്ടത്
2: ഏതെല്ലാം?
3: ഓപ്ഷൻ എ
2: ബംഗാൾ കടുവ,
3: ഓപ്ഷൻ ബി
2: ഗംഗാ ഡോൾഫിൻ,
3: ഓപ്ഷൻ സി
2: ആൽമരം,
3: ഓപ്ഷൻ ഡി
2: ഇവയെല്ലാം.
3: ഇവയെല്ലാം ഏതാണ് ഉത്തരമെന്ന് നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് പറയാം.
2: ഒന്നുകൂടെ, താഴെ കൊടുത്തവയിൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളിൽ പെട്ടത് ഏതെല്ലാം?
3: ഏതെല്ലാം?
2: ബംഗാൾ കടുവയുണ്ടോ, ഗംഗാ ഡോൾഫിൻ ഉണ്ടോ, ആൽമരമുണ്ടോ? ഇതൊക്കെയും അടയാളങ്ങളിൽ പെട്ടതാണ്, ദേശീയ അടയാളങ്ങളിൽ പെട്ടതാണോ
3: എന്നതാണ്
2: ഇവയെല്ലാം എന്നുള്ളതുണ്ട്. അതല്ല, അതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യാം.
3: എ ബി സി ഡി ഓപ്ഷൻ പറഞ്ഞാലും മതി. മെഹനാസ് പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഡി സെലക്ട് ചെയ്തിരിക്കുന്നു. ഇവയെല്ലാം ഇവയെല്ലാം ഇവയെല്ലാം ലോക്ക് ചെയ്തു, ലോക്ക് ചെയ്തു, ലോക്ക് ചെയ്തു.
2: എന്തത്ര ആവേശം, ലോക്ക് ചെയ്ത വിജയിച്ചിട്ടൊന്നുമില്ലല്ലോ.
3: അതായത് മെഹനാസ്
2: ജയിക്കണമെങ്കിൽ എന്ത്
3: ചെയ്യണം?
2: പൂക്കൾ
3: പറയട്ടെ പറയട്ടെ പറയട്ടെ. മെഹനാസ് ഒരു കാര്യം ലോക്ക് ചെയ്താൽ പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എങ്ങോട്ടുമില്ല, ഉത്തരം റെഡി ആയിരിക്കും.
2: റെഡി ആയിരിക്കും, ഉറപ്പാ?
3: ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. നോക്കാം നോക്കാം, വരട്ടെ വരട്ടെ വരട്ടെ. ശരിയാണോ ശരിയാണോ ശരിയാണോ
2: ശരിയാണോ ശരിയാണോ? നോക്കാം നോക്കാം.
3: ആണല്ലോ ഉത്തരം കറക്റ്റ് ആണല്ലോ.
2: ക്വസ്റ്റ്യൻ ആൻസർ വീണപ്പോ സാധാരണത്തെക്കാട്ടിലും എന്ത് ഇതുണ്ട്, പുഷ്പങ്ങൾ ഇങ്ങനെ.
3: ഓക്കെ, സന്തോഷമാണ്. അപ്പോ
2: മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ് വിജയിയായി
3: വിജയിയായി. ഹലോ, നമ്മളെ സെലക്ട് ചെയ്ത മെഹനാസ് വിജയിച്ചിരിക്കുന്നു.
2: ഓക്കെ,
3: അവരെ സെലക്ട് ചെയ്യാത്ത മെഹനാസും വിജയിച്ചിരിക്കുന്നു. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ്.
2: ബാറക്കല്ലാഹു ഫീക്ക്. അപ്പൊ അവൾക്ക് ഏറ്റവും ഇഷ്ടം ഈ വിഷയങ്ങളുടെ വിഷയത്തില് ഖുർആനാണ്.
3: അതെ, നമുക്ക് കുറച്ച് സമയം ഗഫൂർക്കോട് ഒന്ന്
2: ഗഫൂർക്ക
3: ഗഫൂർക്ക നിങ്ങളൊന്ന് കാണട്ടെ നിങ്ങളൊന്ന് കാണട്ടെ. ഗഫൂർക്ക കന്നടക്ക് വെച്ച് ഉഷാറായല്ലോ. ഓക്കെ ഓക്കെ,
2: ആദ്യം കന്നഡ വെച്ച് എങ്ങനെയാലും കണ്ണട ഞങ്ങൾ വെച്ചില്ല, തൊപ്പി വെച്ചു. പക്ഷെ ഞങ്ങൾ രണ്ടാളും തൊപ്പി വെച്ച പോലല്ല ഞാൻ തൊപ്പി വെച്ചിരിക്കണ കേട്ടോ.
3: ഓക്കെ, പറയൂ, ചോദിക്കൂ, എന്താണ് മെഹനാസിനെ കുറിച്ച്?
2: മെഹനാസ്, ഗഫൂർക്ക, നമ്മള് മാഷാല്ലാ നല്ല സന്തോഷം നിറഞ്ഞ ഒരു ഇതാണ്. പലപ്പോഴും അവളുടെ ഒരു ചിരിയുടെ ശബ്ദം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പീസ് റേഡിയോ ചിരിയുടെ കേട്ടിട്ടുള്ളത്. ഇപ്പൊ അൽഹംദുലില്ല ആ ഒരു ചിരിയുടെ ഭംഗി കൂടെ കേൾക്കാൻ കഴിഞ്ഞ വലിയ സന്തോഷമുണ്ട് നിങ്ങൾക്ക്.
3: അവൾ ഇവയെല്ലാം എന്ന് പറഞ്ഞു, ഡോൾഫിൻ എന്ന് പറഞ്ഞു, അത് പറയാൻ ശ്രമിച്ചു. ഇതൊക്കെ അൽഹംദുലില്ല. ഇനിയും കൂടുതൽ കൂടുതൽ സംസാരിക്കാൻ പൊന്നുമോൾക്ക് തൗഫീക്ക് കൊടുക്കട്ടെ. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത് കാണുന്ന എല്ലാ ശ്രോതാക്കളും നമ്മുടെ പൊന്നുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ പീസ് റേഡിയോയുടെ കൂടെ സദാസമയത്തും ഉണ്ടാകുന്ന ഒരു കൊച്ചു സുന്ദരി മോളാണ് നമ്മുടെ മെഹനാസ്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നമ്മുടെ മെഹനാസിനും മെഹനാസിന്റെ കുടുംബത്തെയും പീസ് റേഡിയോയെയും ഉൾപ്പെടുത്തണമെന്ന്
2: തീർച്ചയായും
3: ഒരു സമയത്ത്
2: ഓർമ്മപ്പെടുത്തുകയാണ്. ഫുർഖാൻ, നിങ്ങൾക്ക് സന്തോഷിക്കാം. പരലോകത്ത് അല്ലാഹു തആല നിങ്ങൾക്കൊരു തണലായി ആ മോൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇതിനോട് കാണിക്കുന്ന മഹബത്ത് ഉണ്ടല്ലോ. നമ്മളിപ്പോ ഈ ഒരു എപ്പിസോഡ് ചെയ്യാണ്, ഇതൊരു ആദ്യത്തെ എപ്പിസോഡാണ്. ഇതിന് കുറെ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, ഇത്രയും നേരം കാത്തിരുന്നു. എല്ലാം അല്ലാഹു തആല ഈ ലോകത്തല്ല നമുക്ക് പ്രതിഫലം നൽകുന്നത്, അതാണ് നമ്മുടെ വിശ്വാസം.
3: ക്ഷമ
2: പരലോകത്താണ്, അത് ഇൻഷാല്ലാ തരും അല്ലാഹു തആല, അങ്ങനെ നൽകട്ടെ. മെഹനാസും നമ്മളൊക്കെ സ്വർഗത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് അയൽവാസിയെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഓർമ്മ പിന്നെ ദുആ ചെയ്യുകയാണ്. പിന്നെ ഇപ്പൊ ഗഫൂർഖ, കാര്യങ്ങളൊക്കെ നമ്മളെ പീസ് റേഡിയോയുടെ കൂടെ കൂടിയിട്ട് ഓൾക്കുള്ള ഒരു മാറ്റങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ വളരെ സന്തോഷമാവും.
5: പീസ് റേഡിയോ അപ്പം സത്യത്തിൽ എന്താണല്ലോ അവള് നിങ്ങൾ കണ്ടില്ലപ്പോ
2: അതെ
5: മോള്
2: രാവിലെ
5: നമ്മളെ മോർണിംഗ് ഷോ മോർണിംഗ് ലൈവ് അവള് കേട്ടത് മുതല് അത് കഴിഞ്ഞ ശേഷം പിന്നെ ഈവനിങ് ലൈവ് പിന്നെ ഓരോ ക്ലാസ്സുകൾ അതുപോലെ തന്നെ നമ്മളെ കുത്തുബ. അപ്പം ദൈനംദിനം അവള് കേട്ട് ഞാൻ എനിക്കറിയാത്ത കാര്യങ്ങൾ ചിലപ്പോ ഞാൻ എന്തെങ്കിലും തെറ്റ് പറയുമ്പോ അവള് എനിക്ക് തെറ്റിത്തറിയും. അവര് തെറ്റിത്തരാൻ എന്റെ വൈഫാണ് പിന്നെ പറഞ്ഞല്ലേ എനിക്ക്, അവളിങ്ങനെയാണ് പറയല്ലേ നിങ്ങള് പറഞ്ഞ തെറ്റാണല്ലേ. അപ്പൊ അത്രയും മാഷാല്ലാ പീസറയുടെ കൊണ്ട് പിന്നെ മോൾക്ക് ഒരുപാട് അറിവ് കിട്ടി. അത് മാത്രമല്ല കോൺഫിഡന്റ്, കാരണം അവളൊരു രോഗിയാന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അല്ല അവൾക്ക്. അപ്പൊ നമുക്ക് ആ ഒരു എപ്പോഴും കേൾക്കുമ്പോഴോ അലാബിന്നൽ കുലൂപ് അത് അവൾക്ക് എപ്പോഴും നല്ല സമാധാനമാണ്. ഈ പീസറേഡിയോ
2: ഇനി നമ്മൾ പൊളിക്കും, പുതിയ രൂപം വന്നില്ലേ ഇനിയേ നമ്മളെ പൊളിക്കും. ടെലി കിസിന്റെ പുതിയ രൂപൊക്കെ വന്നപ്പോളേ ഇനി മെഹനാസിന്റെ രാവുകളാണ്.
3: നമുക്കിത് കേൾക്കുമ്പോ ഒരു
5: നിങ്ങളെ ആങ്കേഴ്സ് ഇവിടെ ഒരുപാട് ആളുകൾക്ക് എല്ലാവർക്കും നല്ല പരിചിതമാണ് ഒരു മെഹനാസിന്.
3: അതെ അതെ,
5: എപ്പോഴും പിന്നെ നമ്മള് മെഹനാസ് ആണെന്ന് പറയുമ്പോ അവർ പറയുമ്പോ ഞാൻ നോക്കും എന്റെ വൈഫായി കാരണം മാനേജർ പറയാം. അപ്പൊ അവർക്ക് അറിയാം മെഹനാസിനെ ഇങ്ങനെ പരിമിതി ഉള്ളത്, അതുകൊണ്ടാണ് അവർ പറയുന്നുള്ള എല്ലാവർക്കും അറിയാം. കാരണം ഒരുവിധം ആങ്കേഴ്സ് നിങ്ങളെ പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടാളും നന്നായിട്ട് പരിചയമാണ്. അവിടെ നമ്മളന്ന്
2: ഞങ്ങളിങ്ങനെ വരും ഒരു ദിവസം പമ്മി പമ്മി വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഞങ്ങളിങ്ങനെ അസ്സലാം പറയും. അപ്പൊ ഞങ്ങളെ പേരൊക്കെ പറയണോ, അപ്പോഴാണ് ഞങ്ങൾ ഇത് ശരിക്കും
5: വിശ്വസിക്കും. ഒരു ആങ്കർ വന്നിരുന്നു, ഇതേപോലെ പോണ വഴി കയറിയിരുന്നു, അവളെ കണ്ടിട്ട് പോയി, പ്രാർത്ഥിച്ചു പോയി.
2: അൽഹംദുലില്ലാഹ്.
3: അപ്പോ നമ്മുടെ പീസ് റേഡിയോ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സ്പെഷ്യൽ ഗസ്റ്റുമായിട്ട് അവസാനിക്കുന്നു മെഹനാസ് ഗഫൂർ. മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു, മൂന്നിനും കൃത്യമായി ഉത്തരം പറഞ്ഞു. നമുക്ക് ഇനിയും വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളിലൂടെ, വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റികളിലൂടെ നമ്മുടെ ക്വിസ് മത്സരം മുന്നോട്ട് പോകും ഇൻഷാല്ലാ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോയെ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാല്ലാ, ശുക്കുർ അൻസാരിയും ജൗഹർ അഴുകൂരും നന്നാക്കിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, ഞാൻ ഒന്ന് പുറത്തായി പോയി.
0: ടെലിക്വിസ് എപ്പോഴും നമ്മുടെ കുട്ടികൾ കാത്തിരുന്ന് കേൾക്കുന്നൊരു പ്രോഗ്രാമാണ്. അതിപ്പം രക്ഷിതാക്കളുടെ ഫോണൊക്കെ അവരാകെ വാങ്ങുന്നതിന് പീസ് റേഡിയോ ടെലിക്വിസൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പം സ്വാഭാവികമായും ഇന്നത്തെ എപ്പിസോഡും വളരെ രസകരമായൊരു എപ്പിസോഡ്. ശുക്കൂർ അൻസാരിയും ജൗഹർ ഒഴുകൂരും ആയിരുന്നു. ഈ ഒരു പെരുന്നാൾ സന്തോഷത്തിലും നമ്മൾ ഓരോ രസകരമായ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ താജുക്ക?
1: അതെ, നിങ്ങൾ ഈ ടെലിക്യൂസൊക്കെ കേൾക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഫോൺ വാങ്ങണമെന്ന് അറിഞ്ഞില്ലേ? അപ്പം ഒരു പൂക്കി പോയി ഇങ്ങനെ ചിരിച്ചിട്ടുണ്ട്. എന്താ അറിയോ, അവന് ഈ ഫോണ് ഇതിനു വേണ്ടി വാങ്ങിയിട്ട് വേറെ പല പണിയെടുക്കലുണ്ടേ. അപ്പം അങ്ങക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ള ഒരു മൈൻഡിലാണ് അവനുള്ളത്. ഏതായാലും അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഈ നല്ല ദിവസത്തിൽ ആ ജാതി പരിപാടി കണ്ട് അവസാനിപ്പിക്കുക അല്ലേ?
0: അതെ, സ്ഥിരമായി നമ്മുടെ കുട്ടികളൊക്കെ അവരുടെ കൂട്ടുകാരായി കാണുന്ന ഈ ഒരു മൊബൈൽ ഫോണിനൊന്ന് മാറിയിട്ടേ, ഇന്നത്തെ പെരുന്നാൾ ദിവസത്തിലും ഒരുപാട് അല്ലേ കുടുംബത്തിലും അതുപോലെ തന്നെ അവരുടെ ചുറ്റുപാടിലൊക്കെ ഉള്ള കൂട്ടുകാരൊക്കെ ഒന്ന് പോയി കാണണ്ടേ?
1: ഫോൺ ഡയറ്റ് പ്രഖ്യാപിച്ചാലോ?
0: അത് പറ്റും. അതെ,
1: ഇന്നത്തെ ദിവസം ഫോണിൽ ഒരു റീലും കാണൂല, ഇൻസ്റ്റ തുറക്കൂല എന്നൊക്കെ കുട്ടികൾ തീരുമാനിക്കുക. ഇനി കുട്ടികളത് കേൾക്കണില്ലെങ്കിൽ രക്ഷിതാക്കൾ കുട്ടികളോടൊന്ന് പറഞ്ഞിട്ട് ആ ഫോണൊക്കെ ഒന്ന് വാങ്ങി വെച്ച് ഒരു ഇന്നത്തെ ഒരു ദിവസം അവരെന്ത് ചെയ്യട്ടെ, ഒന്ന് എൻഗേജ് ചെയ്യട്ടെ. അങ്ങനത്തെ ഒരു തീരുമാനത്തേക്ക് നമുക്ക് എത്തിക്കാം. എന്തായാലും ടെലികിസ് നല്ല ഒരു പുതിയ മോഡലിലുള്ള ഒരു എപ്പിസോഡൊക്കെ വന്നതാണ്. ഒരു ഒരു കുട്ടിയായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ കേട്ടത്. ഒരു രണ്ട് മൂന്ന് കുട്ടികളോടും കൂടിയുള്ള ഇൻട്രാക്ഷൻ ഇൻഷാല്ലാ വരും മണിക്കൂറുകളിൽ റേഡിയോ സംപ്രേഷണം ചെയ്യും. ഏതായാലും ക്വിസ് പിന്നെ കഴിഞ്ഞപ്പോൾ അവർക്ക് ഇപ്പോൾ നമ്മുടെ ഓഡിയൻസിന് ശ്രോതാക്കൾക്ക് ലിസണേഴ്സിന് പങ്കാളിത്തമില്ലാത്ത ഒന്നാണല്ലോ കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുള്ള ക്വിസ് ഇപ്പം ഇല്ലേ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടാരോ. ടെലി ക്വിസ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വിളിക്കാനൊക്കെ ഒരുങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ നിരാശപ്പെടുത്തണ്ടെന്ന് പ്രൊഡക്ഷൻ ടീം തീരുമാനിച്ചതുകൊണ്ടായിരിക്കും അടുത്തത് നമ്മളൊരു ക്വിസിലേക്കാണ് പോകുന്നത്. ഓക്കെ, ക്വിസിലേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക എനർജിയിൽ എണീക്കണ കുറച്ച് ആളുകളുണ്ട്. എല്ലാ ക്വിസും ഒറ്റ ക്വിസും വിടാതെ ചെയ്യണ കുറേ ആൾക്കാരുണ്ട്. ഇന്നേ വരെ ചെയ്തു നോക്കാത്തവരും ഉണ്ട്.
0: അപ്പൊ
1: ആ മൊബൈലിമേ തോണ്ടിരിക്കണ മുകളിലെ റൂമിലിരിക്കണ ചെങ്ങായില്ലേ, ഓനൊക്കെ ഒന്ന് വിളിക്കാൻ
0: പറയും. തിരക്കൊക്കെ നടക്കുമ്പോ
1: അവിടെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നിട്ട് തോണ്ടി തോണ്ടി വിരലിന്റെ അറ്റം തേഞ്ഞ കുറച്ച് ടീമുണ്ട്. ഓരൊക്കെ ഒന്ന് ക്വിസ് ചെയ്യട്ടെ. നമ്മൾ പീസ് റേഡിയോ എടുക്കുന്നു, എന്നിട്ട് ഫീഡ്ബാക്ക് ഓപ്ഷൻ തുറക്കുന്നു. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രോഗ്രാം എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. അത് ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്യുന്നു. ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്യാത്ത ഒരാൾക്കും ഉത്തരം അത്ര ശരിയായി അയച്ചിട്ടും കാര്യമില്ല. ഒരു ഉപകാരം
0: ഇവിടേക്ക്
1: ഇങ്ങോട്ട് എത്തൂല, വേറെ എടുക്കലൊക്കെ പോകും. ഉത്തരമൊക്കെ ശരിയായിരുന്നല്ലോ, എന്നിട്ട് എന്താ എനിക്ക് സമ്മാനം കിട്ടാഞ്ഞു എന്ന് ചോദിക്കണേല് അർത്ഥമല്ല. സമ്മാനം കുറച്ച് കഴിഞ്ഞേ കിട്ടുള്ളൂ. കുറെ എല്ലാ ദിവസവും മൂന്നും നാലും അഞ്ചും ആളുകൾ വിജയികളായി വരുന്നോണ്ട് കുറെ ബൾക്കായിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ക്രമേണ ഇൻഷാല്ലാ നിങ്ങൾക്കും കിട്ടും. പിന്നെ നിങ്ങളെ പേരിന്റെ കൂടെ സ്ഥലം വേണം. അഷ്റഫ്, റഫീഖ്, മുഹമ്മദ് എന്നെഴുതിയ പോലെ അഷ്റഫ് ബേപ്പൂർ, റഫീഖ് താനൂർ, അങ്ങനെ അങ്ങനെ കൊടുത്ത് സ്ഥലം കൊടുക്കണം. ഇനീഷ്യലും സ്ഥലമൊക്കെ കൊടുക്കണം. നിങ്ങൾ വിജയികളായി എന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം, നിങ്ങളുടെ പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പീസ് റേഡിയോക്ക് അയച്ചു കൊടുക്കണം. ഞാൻ ഇത്ര മണിക്ക് നടന്ന ക്വിസിൽ വിജയി ആയിട്ടുണ്ട്, അതിൽ എൻ്റെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞാലാണ് നിങ്ങൾക്ക് സമ്മാനവും കാര്യങ്ങളൊക്കെ കിട്ടുക. ഇപ്പോൾ ഓൾറെഡി എല്ലാവരും ഫോണൊക്കെ എടുത്ത് ഉത്തരം അയക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.
0: സമ്മാനം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഒന്ന്
1: ഒരു ഉഷാറ് കൂടിയിട്ടുണ്ട്. അപ്പം എന്നാല് സുഹർഗ, ചോദ്യം ഒന്നാണ് വായിച്ചു കൊടുക്കും. ചോദ്യം വായിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് പറയാനുള്ളതേ, ഒരു ബീപ് ശബ്ദം വരും. ബീപ് ശബ്ദം വന്ന് നിശ്ചിത സെക്കൻഡുകൾ, ഒരു 20-25 സെക്കൻഡ് കൊണ്ട് ആ ബീപ് ശബ്ദം തീരും. അതിൻ്റെ ശേഷം അയക്കുന്ന ഉത്തരം ചിലപ്പോൾ പരിഗണിച്ചോളന്നില്ല, ജഡ്ജ്മെന്റ് പാനലിന്റെ തോന്നലനുസരിച്ചാണ്. ചിലപ്പോൾ അത് അങ്ങനെ തന്നെ പരിഗണിച്ചോളന്നില്ല, ആ കാര്യം നമ്മൾ മറക്കരുത്.
0: എന്നാൽ ചോദ്യം പിടിച്ചോളൂ. ചോദ്യം ഇതാണ്, ചോദ്യം സിമ്പിളായിട്ടാ തോന്നണം കേട്ടോ. മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
1: അതെ, മദീനയിലേക്ക് ഹിജറ ചെയ്ത് വന്നപ്പോ മദീനയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മുഹാജിറുകൾ,
0: ഓപ്ഷൻ ബി അൻസ്വാറുകൾ,
1: ഓപ്ഷൻ സി ഖുറൈശികൾ,
0: ഓപ്ഷൻ ഡി ഔസ്.
1: ഇതിലേതാണ് ഉത്തരം? ഉത്തരല്ല അയക്കേണ്ടത്, ഉത്തരത്തിന്റെ ഓപ്ഷനാണ് അയക്കേണ്ടത്. അപ്പോ എ മുഹാജിറുകൾ, ബി അൻസ്വാറുകൾ, സി ഖുറൈശികൾ, ഡി ഔസ്. അപ്പൊ ഔസ് എന്നാണ് ഉത്തരമെങ്കിൽ ഡി എന്ന് അയച്ചാൽ മതി.
0: അതെ,
1: ഫീഡ്ബാക്ക് എടുക്കുക, ലൈവ് ടെലികസ് എടുക്കുക, ഉത്തരം അയക്കുക. എത്രയുള്ളൂ?

0: ഇന്നത്തെ പെരുന്നാൾ ദിവസമൊക്കെ ആകുമ്പോഴേ നമുക്കൊരു പക്ഷെ
1: അത്തരം പ്രോഗ്രാമുകൾ ഒക്കെ ഓരോന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം.
0: ഇങ്ങനെ
1: പുതിയ ശ്രോതാക്കളൊക്കെ വിവിധങ്ങളായ പരിപാടികളുണ്ട്, ആ പരിപാടികളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് അവരുടെ ഒരു ടൈമിനും സാഹചര്യത്തിനൊക്കെ അനുസരിച്ച് അവർക്ക് കേൾക്കാം. എന്നാൽ ലൈവ് കേൾവിക്കൊപ്പം തന്നെ റിവൈൻഡ് കേൾവിയുണ്ട്. പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്ത ഒരു പരിപാടി 24 മണിക്കൂറിനുള്ളിൽ കേട്ട് തീർത്താൽ മതി. ഏറ്റവും അവസാനം റിവൈൻഡ് എന്നുള്ള വിൻഡോ ഉണ്ട്, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കേൾവി സ്ഥിരതപ്പെടുത്താനുള്ള വഴി എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കുറച്ച് സമയം ഒന്ന് അലാം സെറ്റ് ചെയ്തിട്ട് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ സ്ഥിരമായിട്ട് അത് ചെയ്തു തുടങ്ങിയാൽ ആ നേരമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരും, ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ ചെയ്യുന്നിടത്തേക്ക് എത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു പ്രതിജ്ഞ കൂടി നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കാം.
0: യെസ്, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ തുടർച്ചയായ കേൾവിക്ക് ശേഷം ഒരു ചെറിയൊരു ഷോർട്ട് ബ്രേക്കിലേക്ക് പോയി തിരിച്ചു വരാം.
2: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്, കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
3: പീസ് റേഡിയോ.
1: ഓക്കെ, ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവ് ഞങ്ങൾ ഗംഭീരാക്കും. കാര്യം ഇന്ന് നമുക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെ ഒരു ആശങ്ക. പീസ് റേഡിയോക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും കേൾക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് പീസ് റേഡിയോയുടെ കഥ പറയാം പ്രോഗ്രാം. കഥ പറയാം പ്രോഗ്രാം വ്യത്യസ്തങ്ങളായ കുഞ്ഞു കുഞ്ഞു ഗുണപാഠ കഥകൾ, ഒരു ചെറിയ മിനിറ്റുകൾ കൊണ്ട് വലിയ സന്ദേശങ്ങൾ ലഭിക്കുന്ന കഥകളാണ്. സാധാരണഗതിയിൽ മിക്കവാറും അത് അവതരിപ്പിക്കാറുള്ളത് സഹോദരൻ വി ടി അബ്ദുസ്സലാം സൊലാഹിയാണ്. അപ്പോൾ വി ടി അങ്കിളിൻ്റെ കഥകൾ എല്ലാ ശനിയും ഞായറും ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് സാധാരണഗതിയിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ തുടർച്ചയായി റേഡിയോ കേൾക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ പറ്റും, റിവൈൻഡിൽ അത് കേൾക്കുന്നുണ്ടാകും. അപ്പോൾ മക്കളെ വിളിച്ച് ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് തുറന്നു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കല്ല വേണ്ടത്, കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണവും ഗുണപരമായി കഴിക്കൂല, ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഒന്നും കുട്ടി അറിയില്ല, മാത്രമല്ല അതൊരു തരം അഡിക്ഷനായി മാറുന്ന സ്വഭാവം ഉണ്ടാവുകയും ചെയ്യും. അപ്പം അങ്ങനത്തെ കേൾവികൾക്ക് നമുക്ക് സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം കിഡ്സ് ലൈവും ഉണ്ട്.
0: ഇപ്പം ഈ കഥ പറയാൻ പ്രോഗ്രാമേ ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഫോക്കസ് ചെയ്തിട്ടാണല്ലോ പ്രോഗ്രാം നടത്തുന്നത്, പക്ഷേ ഇത് കുട്ടികൾക്ക് കേൾപ്പിച്ച് കൊടുത്തിട്ടാണോ എന്താ?

0: ഏതായാലും നമ്മളുടെ ലൈവ് കേൾവി അതിൻ്റെ തുടർച്ചകളിലേക്ക് പോകുമ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് ഇന്നത്തെ ദിവസം സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. ഉലഹിയത്തുമായി ബന്ധപ്പെട്ട് ഉലഹിയത്തിൻ്റെ ഒരു അറിവ് നടക്കണതോ അല്ലെങ്കിൽ നാളെ അറക്കണതോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അറക്കണവരൊക്കെ ആയിരിക്കും പലരും. ചില ആളുകൾ അറിവുമായി അവർക്ക് യാതൊരു ബന്ധം ഉണ്ടാവില്ല, ഒരു ഓഹരിയോട് കൊടുത്തിട്ടുണ്ടാവില്ല. ഉലഹിയത്തിൻ്റെ അറുക്കുന്ന സ്ഥലത്ത് പോവുകയോ അവിടുത്തെ മാംസം ക്രമീകരിക്കുന്നതിൽ പങ്കെടുക്കുകയോ വിതരണത്തിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഉലഹിയത്തിൻ്റെ മാംസം കഴിക്കുക എന്നുള്ളൊരു പുണ്യം മാത്രമായിരിക്കും അവർ സ്വാഭാവികമായും ചെയ്തിട്ടുണ്ടാകും. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അങ്ങനെ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഉലഹിയത്തിനെ കുറിച്ചുള്ള സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ സംബന്ധിച്ച് പി എൻ അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫ് എഴുതിയ ഒരു മനോഹരമായ ഡോക്യുമെൻ്റ് ശബ്ദ രൂപത്തിലേക്ക് ആവിഷ്കരിക്കുകയാണ്. ഷമീം അലി തുടികപ്പുലമാണ് ശബ്ദം പകരുന്നത്. നമുക്ക് അത് കേട്ടുവരാം.
1: ഉലഹിയത്ത്, സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. രചന പി എൻ അബ്ദുറഹിമാൻ. ആൺ പെൺ മൃഗങ്ങളെ ബലി കഴിക്കാം. ആൺമൃഗങ്ങളാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന് ചില പണ്ഡിതന്മാർ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണാടിനെ അറുത്തതായി വന്ന റിപ്പോർട്ടുകൾ അവലംബമാക്കിയാണ്. രണ്ടും അനുവദനീയമാണ് എന്നതിൽ തർക്കമില്ല. രണ്ട്, സ്ത്രീക്കും പുരുഷനും ഉലഹിയത്തറക്കാം. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ശറൈയായ നിലക്കറുത്താൽ അത് ഭക്ഷിക്കാം, യാതൊരു വ്യത്യാസവും ഇല്ല. ഉലഹിയത്തറക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠം ഒട്ടകമാണ്, പിന്നെ മാടുകൾ, പിന്നെ ആട്, ശേഷം ഒട്ടകത്തിലോ മാടിലോ ഷെയർ ചേർന്ന് അറുക്കുന്നതാണ്. ഒട്ടകത്തിലോ മാടിലോ ഷെയർ ചേരുന്നതിനേക്കാൾ ഉചിതം സ്വന്തമായി ഒരാടിനെ അറുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും എന്ന നിലക്ക് ഒരാൾ അറുത്താൽ ഒരു വീട്ടിൽ കഴിയുന്നവരാണ് എങ്കിൽ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അത് മതിയാവുമെങ്കിലും ഓരോരുത്തർക്കും സാമ്പത്തികമായി കഴിയുമെങ്കിൽ അപ്രകാരം ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ എനിക്കും കുടുംബത്തിനും എന്ന നിലക്കൊരാൾ മൃഗത്തെ അറുത്താൽ ആ കുടുംബത്തിലെ അംഗങ്ങളെ അതിൽ ഷെയർ ചേർന്നവർ എന്ന നിലക്ക് പരിഗണിക്കുന്നില്ല. പണം നൽകി ഭാഗമാകുന്നതാണ് ഷെയർ. ഒട്ടകത്തിലും മാടുകളിലും ഇങ്ങനെ ഏഴോളം പേർക്ക് വരെ ഷെയർ കൂടാം. ഇന്ന് പല സ്ഥലങ്ങളിലും കാണുന്നതുപോലെ നിശ്ചിത സംഖ്യ ഷെയർ വാങ്ങുകയും ശേഷം മൊത്തം സംഖ്യ കൂട്ടി പല വിലകളിലുള്ള ഉരുകളെ വാങ്ങുകയും ചെയ്യുന്ന രീതി ശരിയല്ല. ഉദാഹരണമായി, എല്ലാവരിൽ നിന്നും 5000 രൂപ വീതം വാങ്ങിയാൽ ഒരു ഉരുവിന് 7 പേർ എന്ന തോതിൽ 35000 രൂപയാണ് വരിക. എന്നാൽ ചിലതിന് 30000, ചിലതിന് 40000 എന്ന രൂപത്തിൽ ഉരു വാങ്ങിയാൽ 1 in 8 പേരും മറ്റൊന്നിൽ 6 പേരും ആണ് യഥാർത്ഥത്തിൽ ഇതിൽ പങ്കാളികളായത്. ഇത് ശറൈയായി അനുവദിക്കപ്പെടുന്നില്ല. മറിച്ച് ഓരോ ഉരുവിൻ്റെയും ഉടമസ്ഥർ ആയ ഷെയറുകാർ ആര് എന്ന് നിശ്ചയിക്കുകയും അവർ നൽകിയ സംഖ്യയേക്കാൾ കുറവാണ് എല്ലാ ചിലവും കഴിച്ച് ആ ഉരുവിന് വന്നത് എങ്കിൽ മിച്ചം വന്ന തുല്യമായി അവർക്ക് വിധിച്ചു നൽകുകയും ഇനി അവർ നൽകിയ സംഖ്യയേക്കാൾ കൂടുതലായാൽ അത് അവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യണം. അതല്ലെങ്കിൽ നേരത്തെ തന്നെ ആളുകൾ ഷെയർ നൽകിയ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഉരുവിനെ വാങ്ങാവൂ. മറിച്ച് ഓരോരുത്തരുടെ ഉരു എന്ന് വേർതിരിച്ചറിയാൻ സാധിക്കാത്ത രൂപത്തിലുള്ള 14 പേർ ചേർന്ന് 2 ഉരു അറക്കുക, 21 പേർ ചേർന്ന് 3 ഉരു അറക്കുക എന്നിങ്ങനെയുള്ള കൂട്ട അറവ് പ്രമാണങ്ങളിൽ കാണുക സാധ്യമല്ല. മറിച്ച് ഓരോ 7 പേരുടെയും ഉരു ഏത് എന്നത് നിർണിതമായിരിക്കണം. ഒരു ഉരു ഷെയറാണ് എങ്കിൽ 7 പേരുണ്ടായിരിക്കണം എന്ന നിബന്ധനയില്ല, മാക്സിമം 7 പേർ പാടുള്ളൂ എന്ന് മാത്രം. എത്ര കണ്ട് ഷെയറുകൾ കുറഞ്ഞുകൊണ്ട് നിർവഹിക്കാൻ സാധിക്കുമോ അത്രയും നല്ലതാണ്. ഒറ്റയ്ക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ആടുകളിൽ ഒന്നിലധികം പേർ ഷെയർ ചെയ്യാൻ പാടില്ല. എന്നാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എന്ന നിലക്ക് ഒരാൾ ആടിനെ അറുക്കുന്നുവെങ്കിൽ

0: അത് ഷെയർ ചെയ്യൽ അല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ വില ഷെയർ ചെയ്യുക എന്നതാണ് ഉലുഹിയത്തുമായി ബന്ധപ്പെട്ട ഷെയർ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. എല്ലാവരും തുല്യമായ സംഖ്യ തന്നെ ഷെയർ ചെയ്യണമെന്നില്ല, അവ പരസ്പരം ധാരണ പ്രകാരം ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു ഷെയർ രണ്ട് പേർ ചേർന്ന് എന്ന നിലക്കും പാടില്ല, കാരണം അത് ഒരുവിൽ 14 പേർ പങ്കാളികളാവാൻ ഇടവരുത്തും.
1: ബാറക്കല്ലാഹു ഫീക്കും. ഓരോ അറിവും ഓരോ തിരിച്ചറിവുകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഉലുഹിയത്തുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ താജുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് ആ കർമ്മത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും, ചിലരൊക്കെ അതിനുവേണ്ടി ഒരുങ്ങുകയായിരിക്കും. അത് സ്വാഭാവികമായും ഈയൊരു സമയത്ത് വളരെ അനിവാര്യമായ കുറച്ച് തിരുത്തലുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്.
2: ഓക്കെ, അതിൽ സഹോദരിമാർക്കൊരു വലിയ സന്തോഷ വാർത്ത ഉണ്ട്. നിങ്ങൾക്കും അറക്കാം, പാടിനെയോ മാടിനെയോ ഒക്കെ നിങ്ങൾക്കും അറക്കാം. അറിവ് പുരുഷനിൽ മാത്രം നിക്ഷിപ്തല്ല. നമ്മളെ ചില നാടുകളിലൊക്കെ മൊല്ലാക്ക മാത്രമേ അറക്കുള്ളൂ. സ്വന്തം മക്കളുടെ അക്കീക്കത്ത് അറക്കുമ്പോൾ പോലും വേറെ ആളുകളെ കൊണ്ടാണ് അർപ്പിക്കുക. സംഗതി അവരാ കാണിച്ചിരുന്ന സ്ഥലത്ത് കറക്റ്റ് നല്ല മൂർച്ചുള്ള കത്തി വെച്ച് ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ചെയ്യേണ്ട പണിയുള്ളൂ. നമ്മളൊരു ഒരുവിനെടുക്കുമ്പോഴോ ഒരു ഓഹരി എടുക്കുമ്പോഴോ നമ്മളെ വീടുമായി ബന്ധപ്പെട്ട അക്കീക്കത്ത് പോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളാണ് അറക്കേണ്ടത്. ബിസ്മില്ലാഹി നമ്മളത് അറക്കുക എന്നതുകൂടി ഒന്ന് ഒരു ധൈര്യത്തിലൊരു തീരുമാനം എടുക്കണം.
1: ഏൽപ്പനകൾക്കപ്പുറം ചില പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ?
2: യെസ്. അപ്പോൾ എന്താ പറയുക, ഒരു ഇത് കേൾക്കുന്ന ആളുകൾ ഇങ്ങനെ സ്ത്രീകളൊക്കെ ഒരു ചിരിങ്ങൻ ചിരിക്കുണ്ടാവും, ഞാൻ അറക്കിയെന്ന്. ചോര കണ്ടിട്ടല്ല, ചോരനെ കുറിച്ച് കേട്ടിട്ട് ബോധം പോകുന്ന ടീമൊക്കെ ഉണ്ട്. ഒരു തൽക്കാലം പത്തിരി ചുട്ടോട്ടെ, കോഴി ബാക്കിയുള്ളവരർത്തോളും, ബുദ്ധിമുട്ടുണ്ടാക്കണ്ട അല്ലേ?
1: അതെ.
2: പിന്നെ കയ്യും കൂടിയും കൂട്ടി മുറിക്കുന്ന ടീമുണ്ട് ധൈര്യം കൂടിയിട്ട്. ഓരും അറക്കണ്ട. ഞാൻ പറയണത് സ്ത്രീകൾ മാത്രമൊന്നുമല്ല പുരുഷന്മാരും. ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ ഉലുഹിയത്തറക്കുമ്പോൾ ഗജവീരന്മാരായ കുറേ ആൾക്കാർ ചുറ്റും ഉണ്ടാകും, ഓരോരു അണയൂല അറുത്ത് ശീലല്ല എന്നാണ് കഴിഞ്ഞ നാലുകൊല്ലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അറക്കണം. അതൊക്കെ ബിസ്മില്ലാഹിൻ്റെ ധൈര്യത്തിൽ ചെയ്യുമ്പോഴാണ് ഇൻഷാല്ലാ ശരിയായി വരിക.
1: സ്വന്തമായി താജിക്ക, സ്വന്തമായി അറക്കാൻ സാമ്പത്തികമായി ഒരു പക്ഷേ കഴിയാത്ത ആളുകൾ ചില ഹൃദയത്തിൻ്റെ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കാണാം, അവരതിനായിട്ട് മാറ്റി നിൽക്കണുണ്ടാവും. ആരെങ്കിലും മടി കാണിക്കേണ്ടി എന്നാൽ ഞാൻ അറക്കണോ എന്ന് ചോദിച്ചിട്ട് പോയി
2: ഫ്രണ്ടിൽ
1: വന്നിട്ട് ഞാൻ അറക്കാറുണ്ട്.
2: ഞാൻ ലൈവിൽ നിങ്ങൾക്ക് ഒരു പ്രാങ്ക് തന്നാണ്, ഏതായാലും നിങ്ങളത് അതിജീവിച്ചു. ഈ നാട്ടുകാർ കേട്ടിട്ട് പറയും പണ്ടി കെട്ടുകാർ നിങ്ങൾ അറക്കുന്നുണ്ടോ അല്ലേ.
1: വർഷങ്ങളായിട്ട്
2: അറക്കുന്നുണ്ട് അല്ലേ.
1: അൽഹംദുലില്ലാഹ്.
2: ഓക്കെ. അപ്പോൾ ഏതായാലും ഷമീം അലി ശബ്ദം നൽകിയ പി എൻ അബ്ദുറഹ്മാൻ എഴുതിയ ലേഖനം വളരെ ചെറിയ വരികളിൽ വളരെ വലിയ കണ്ടൻ്റാണ്. ഒരുപാട് മസല ഒന്നിച്ച് കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് കൈകാര്യം ചെയ്ത ഒരു ഡോക്യുമെൻ്റാണ്. നിങ്ങൾക്കത് വായിക്കണമെങ്കിൽ ജമീലിൻ്റെ ഡോക്യുമെൻറ്റ് സെക്ഷനിൽ പോയാൽ മതി. ഡോക്യുമെൻ്റ് സെക്ഷനിൽ പ്രത്യേക വിൻഡോയിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പി എൻ അബ്ദുൽ ലത്തീഫ് എന്ന് സെർച്ച് ചെയ്താലും ഈ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് കിട്ടും.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഈ ഒരു പെരുന്നാളിന്റെ ദിവസം കുറെ സമയമായി ഒരുപാട് പ്രോഗ്രാമുകളുമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ കൊച്ചുകുട്ടികളുടെ ഒരുപാട് പ്രോഗ്രാമുകൾ കാത്തിരിക്കുന്നുണ്ടാവും. രക്ഷിതാക്കളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണിത്. നമുക്കൊരു മലയാള പാട്ടിലേക്കാണ് ഇൻഷാല്ലാ പ്രവേശിക്കാനുള്ളത്. നമ്മുടെ ഹാദിയമോളാണ്. ഹാദിയമോള് എം യു പി സ്കൂളിൽ വട്ടത്തൂര് ആണ് പഠിക്കുന്നത്. ഇൻഷാല്ലാ മറ്റൊരു സന്തോഷം കൊണ്ടുണ്ട്, നമ്മുടെ താജുദ്ദീൻ സ്വലാഹിയുടെ മോള് കൂടിയാണ് ഹാദിയ മറിയം.
1: ഓക്കെ, ഹാദിയ മറിയം എയ്ഡഡ് മാപ്പിള യു പി സ്കൂൾ വെട്ടത്തൂർ. ഹാദിയ മറിയമിന്റെ മലയാള ഗാനമാണ്, നമ്മൾ അതിലേക്ക് പോകുന്നു.
2: പണ്ട് പണ്ട് പായക്കപ്പലിൽ കയറിക്കൊണ്ടേ ഇവിടമേൽ മഞ്ഞലുമാലിക്ക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ പതിയത് കൊടുങ്ങലൂർ കരയവരണിഞ്ഞ് പരിശുദ്ധ ഇസ്ലാമിൻ നിധികളുമൊഴിഞ്ഞ് അതു കേട്ട് ഇസ്ലാമിൻ നിധികളുമൊഴിഞ്ഞ് ഷഹാദത്തോതീ മണ്ണിൽ തെളിഞ്ഞു ജ്യോതി.

ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ മതവിത്ത് മുളപ്പിക്കാൻ അനുവാദം കൊടുത്ത് മലനാട്ടിൽ ഇസ്ലാമിൻ സന്ദേശവും കൊടുത്ത് മതസൗഹാർദ്ദത്തിലെന്നും കൈകൾ കോർത്ത് പിടിച്ച് അണിയായി നീങ്ങിയങ്ങും സന്തോഷം പൊങ്ങി പണ്ട് പണ്ട് പായ കപ്പലിൽ കയറിക്കൊണ്ടേ വിടമ്മിലാണ് മാലിക് ദിനാറും കൂട്ടരും സന്ദേശം കൊണ്ടേ ഇസ്ലാമിൻ സന്ദേശം കൊണ്ടേ അറബിയത്തൻ പരിക്ഷരം ഈ വിടമ്മിൽ വളർന്ന് അറബിയും നമ്മളത് ഹൃദയങ്ങൾ പുണർന്ന് അണിയായി

0: ഇസ്ലാമി സന്ദേശം കൊണ്ടേ. അസ്സലാമു അലൈക്കും.
1: ഓക്കെ, അപ്പോൾ ഹദിയ മറിയമിൻ്റെ ഗാനമാണ് നമ്മൾ കേട്ടത്. ഒരു ചരിത്രസ്മരണയെ ഓർത്തുകൊണ്ടുള്ള പാട്ടാണ്. നമുക്ക് ഏറ്റവും നമ്മൾ പൊതുവെ പറയാറുള്ളത് മതങ്ങൾ തമ്മിലല്ല സൗഹാർദ്ദം വേണ്ടത്, മനുഷ്യർ തമ്മിലാണെന്നാണ്. മനുഷ്യർ തമ്മിലാകുമ്പോൾ മതമില്ലാത്തവനും മതമുള്ളവനും എല്ലാവരും തമ്മിലുള്ള ഒരു വലിയ സൗഹാർദ്ദം രൂപപ്പെടും. അങ്ങനത്തെ ഒരു സൗഹാർദ്ദാന്തരീക്ഷമാണ് അവരിവിടെ വന്നപ്പോൾ, അറബ്സ് കൂടെ വന്നപ്പോൾ ഉണ്ടായത് എന്ന കാര്യം നമുക്കറിയാം. ഏതായാലും ഹിദുട്ടി അടിപൊളി, പുചികിഷ്ടായി, സൂപ്പർ, നന്നായിട്ടുണ്ട്. കൂടുതൽ നന്നായി പാടാൻ ശ്രമിക്ക. ബാറക്കല്ലാഹു ഫീക്ക്.
2: ഇതാരാ പഠിപ്പിച്ചു കൊടുത്തത് എന്നാവല്ലേ ആദ്യം അവൾക്ക്?
1: അത് ഓളും ഓളെ താത്തിയും അവളെ അനിയത്തിയും
2: ആ ടീമാണ്.
1: അങ്ങനെ ഒരു അങ്ങനെ പാടും. ഏത് പാട്ട് വന്നാലും നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ ഒക്കെ പാടും. അവളെ താത്ത നന്നായിട്ട് പാടും.
2: ആണല്ലേ.
1: സബ് ജില്ലാ മേളയിലും ബാക്കിയൊക്കെ അവൾ പങ്കെടുത്തിട്ടുണ്ട്. നല്ല ഗ്രേഡ് സ്ഥാനങ്ങളും ഗ്രേഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹിദു ശരിക്കും അവൾക്ക് സ്പീച്ചാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു. അവൾ നന്നായി സ്പീച്ചൊക്കെ എഴുതി കൊടുത്താൽ നന്നായി പ്രസംഗിക്കും. മാഷാല്ലാ, പാട്ടിനേക്കാളും അവൾക്ക് കൂടുതൽ അടിപൊളി സ്പീച്ചാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും പാട്ട് മോശമൊന്നുമില്ല അല്ലേ?
2: നല്ല രസകരമായ പാട്ടായിരുന്നു.
1: ഓക്കെ,
2: സ്പീഡിൽ പാടും ചെയ്തിട്ടുണ്ട്.
1: അതെ, നമ്മളോട് വളരെ സഹകരിച്ചിട്ടുണ്ട് ചെറിയ സമയം കൊണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അടുത്തതിലേക്ക് പോകണം. സുഹൃക്ക,
2: പാട്ടിന് ശേഷം
1: വിസ്റ്റം യൂത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി കെ നിഷാദ് സലഫി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇബ്രാഹിം എന്ന യുവാവ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതം നമ്മളിവിടെ അനുസ്മരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ജീവിതത്തെ ഒരു ചെറിയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടോ? അദ്ദേഹം സമൂഹത്തിലെ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. പിന്നീട് അതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നു, പിതാവിനോട് സമരം ചെയ്യേണ്ടി വരുന്നു, ഭരണകൂടം അദ്ദേഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി വിധിക്കുന്നു, നാട്ടുകാരെല്ലാവരും കല്ലെറിയുന്നു. അതിനിടയിൽ അദ്ദേഹം വിവാഹിതനായി, സന്താന സൗഭാഗ്യം ലഭിക്കാതെ വരുന്നു. പിന്നീട് മക്കയിലേക്ക് യാത്ര പോകുന്നു, അവിടെ നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര പോകുന്നു. മക്കയിൽ പ്രിയപ്പെട്ട ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോകുന്നു. പിന്നീട് ആ പിതാവ് തിരിച്ചു വരുന്നത് ആ കുഞ്ഞിനെ അറുക്കണമെന്ന കൽപ്പന നിറവേറ്റാൻ വേണ്ടിയാണ്. അഥവാ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹം വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുകയാണ്. ആ പരീക്ഷണങ്ങളെയെല്ലാം വളരെ മനോഹരമായി മറികടക്കുന്ന ഒരു ഇബ്രാഹിം അലൈഹിസ്സലാമയെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. വിശുദ്ധ ഖുർആൻ സൂറ അൽ ബഖറയിലെ 124-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ قَالَ إِنِّي جَاعِلُكَ لِلنَّاسِ إِمَامًا. ഇബ്രാഹിം നബിയെ അള്ളാഹു പരീക്ഷിക്കുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ചില കൽപ്പനകൾ കൊണ്ട് പരീക്ഷിക്കുകയുണ്ടായി. ഇബ്രാഹിം അതെല്ലാം പൂർത്തിയാക്കി. അള്ളാഹു പറഞ്ഞു, നിന്നെ ഞാൻ ഈ മനുഷ്യകുലത്തിന് ഇമാമാക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ലഭിച്ച വലിയൊരു മഹത്വമാണത്. ഞാൻ ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ ഈ ഒരു ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ കടന്നു വന്ന പരീക്ഷണങ്ങളെ, അതിനെ അദ്ദേഹം നേരിട്ട ജീവിത സമീപനത്തെ, അദ്ദേഹം അതിൽ വിജയിച്ചു, വ ഇബ്രാഹിം അല്ലദി വഫ, എല്ലാം പൂർത്തീകരിച്ച ഇബ്രാഹിം എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകുമാറ് അദ്ദേഹം അതിൽ വിജയം കൈവരിച്ചു എന്ന കാര്യത്തെക്കൂടെ ഓർമ്മപ്പെടുത്തിയത്. പൊതുവിൽ ഇന്നത്തെ ഒരു കാലത്ത് ആളുകളൊക്കെ ഭയങ്കരമായ മാനസിക സമ്മർദ്ദത്തിലാണ്, വലിയ ടെൻഷനിലാണ്. പ്രത്യേകിച്ച് യുവാക്കൾ, വിദ്യാർത്ഥികൾ വലിയ സ്ട്രെസ് അനുഭവിച്ച് അതിലൂടെ കടന്നു പോവുകയാണ്. എത്ര ആത്മഹത്യകളുടെ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത്. എത്ര കുട്ടികളാണ് കൗൺസിലിങ്ങിന് ആളെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നത്, സൈക്യാട്രിസ്റ്റുകളെ സമീപിക്കുന്നത്. ഓരോ ദിവസവും സ്കൂളിലെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സോഷ്യോ സൈക്കോ കൗൺസിലർമാരെ സമീപിക്കുന്നത്. എവിടെയാണ് നമ്മുടെ മാനസികാരോഗ്യം നഷ്ടപ്പെടുന്നത്? എൻജോയ്മെൻറ്റിൻ്റെ, ആഘോഷത്തിൻ്റെ എല്ലാ വഴികളും അന്വേഷിച്ച് നടക്കുമ്പോഴും, ജീവിതം പരമാവധി ആസ്വദിക്കണമെന്ന് ചിന്തിച്ച് അതിനുള്ള എല്ലാ വഴികളും തിരയുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോഴും, എവിടെയാണ് സമാധാനം നഷ്ടപ്പെട്ട് യഥാർത്ഥ എൻജോയ്മെൻറ്റ്? ശരീരം പാട്ടിൻ്റെ താളത്തിനൊത്ത് തുള്ളുമ്പോഴും മനസ്സ് സന്തോഷിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിച്ച ഒരു ആദർശമുണ്ട്. ആദർശം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. തൻ്റെ യുവത്വകാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ സമരം ഷിർക്കിനെതിരായിരുന്നു. തൻ്റെ യുവത്വകാലഘട്ടത്തിൽ അദ്ദേഹം സമൂഹത്തെ ക്ഷണിച്ചത് തൗഹീദിലേക്കായിരുന്നു. എൻ്റെ പ്രയാസങ്ങൾ ഏറ്റെടുക്കാനും എൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാനും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന അടിയുറച്ചൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് മനുഷ്യന് ഏറ്റവും വലിയ കരുത്തു നൽകുന്നത്. അള്ളാഹുവിനെ കൈവിട്ട് മറ്റേതൊരു വഴി നമ്മൾ സ്വീകരിച്ചാലും നമ്മുടെ ലൈഫിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മുടെ മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. നമ്മൾ പതറിപ്പോകും. മറിച്ച് വമയ്യ തവക്കൽ അലല്ലാഹ് ഫഹു ഹസ്ബു, ആരെങ്കിലും അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചാൽ അള്ളാഹു അവനു മതി. ഇബ്രാഹിം നബിയെ സ്മരിക്കുമ്പോൾ, ഇസ്മായിൽ പ്രവാചകനെ ഓർക്കുമ്പോൾ, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൻ്റെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ചിന്ത ഏതാണ്? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ നേരുന്നു. തഖബ്ബൽ അല്ലാഹു മിന്ന വമിൻകും. അസ്സലാമു അലൈക്കും
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഖബ്ബൽ അല്ലാഹു മിന്ന വമിൻകും. ബാരക്കല്ലാഹു ഫീക്കും. ടി കെ നിഷാദ് സലഫി, അദ്ദേഹം ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിത പശ്ചാത്തലങ്ങളെ, ചരിത്രങ്ങളെ, ഓർമ്മകളെ മുന്നിൽ വെച്ചുകൊണ്ട് പുതിയ തലമുറയുടെ മനോനിലകളുമായുള്ളൊരു താരതമ്യമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഈദിൻ്റെ പുത്തനുടുപ്പ് ധരിക്കുമ്പോഴും അത്തർ പുരട്ടുമ്പോഴും നമ്മൾ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോഴും ഈദിൻ്റെ പേരിൽ ടൂർ പോകുമ്പോഴൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ജീവിതം, ആ ജീവിതത്തിൻ്റെ നന്മകൾ എത്രത്തോളം ഈ ഒരു ദിനത്തിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തീർച്ചയായും സാധിക്കണം.

0: പീസ് റേഡിയോ തൽബിയ ഈദ് ദിന പരിപാടികളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് പെരുന്നാളിന്റെ സന്തോഷങ്ങളിലാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് വിശ്വാസി സമൂഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിന്റെയും ഓർമ്മകൾ മനസ്സിലുയർത്തി തൗഹീദിന്റെ പ്രഖ്യാപനം ആകാശലോകത്തേക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഹജ്ജിലെത്തിയ ലോക മുസ്ലിം പ്രതിനിധികൾ ഉയർത്തുന്ന തൽബിയത്തിന്റെ സന്ദേശങ്ങളോട് ചേർന്നു നിന്ന് ഈദ് ആഘോഷിച്ച് ഈദ്ഗാഹുകളിൽ നിന്ന് വീടുകളിലേക്ക് തിരിച്ചെത്തി നിൽക്കുന്ന വ്യത്യസ്തമായ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കുമൊക്കെ ചേർന്നിരിക്കുന്ന അത്രമേൽ ഹൃദയബന്ധങ്ങൾ ആഴത്തിലാഴ്ന്നിറങ്ങുന്ന മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോഴുള്ളത്.
1: തീർച്ചയായിട്ടും ഈ സന്തോഷവേളയിൽ ഒരു കുഞ്ഞു കൂട്ടുകാരി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റാണ ഒരു മലയാള ഗാനവുമായി പീസ് റേഡിയോയിൽ ഈ വേളയിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു ഗാനം കേട്ടുവരാം.

0: പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മൾ ഉയർത്തുന്ന ഓർമ്മകളിൽ ചേർന്ന് നിൽക്കുന്ന ഹജറ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലേക്ക് നമ്മുടെ മനസ്സുകളെ കൊണ്ടുപോകുന്ന ഒരു മനോഹരമായ ഗാനമാണ് IHS എടവണ്ണയിൽ നിന്നും പ്രിയപ്പെട്ട റാണ നമ്മോടൊപ്പം പാടി ശ്രോതാക്കൾക്ക് നൽകിയിട്ടുള്ളത്. ഇന്ന് കുടുംബങ്ങളിലേക്കൊക്കെ ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് പാലിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചക ചര്യ ഈ സന്ദർഭത്തിൽ നാം ഓർത്തെടുക്കുകയാണ്.
1: കുടുംബ സന്ദർശന വേളയിൽ ചെല്ലേണ്ട പ്രാർത്ഥനയാണ് ഇനി നാം പഠിക്കുന്നത്. അബ്ദുഷക്കൂർ അൻസാരി ഈ വേളയിൽ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പെരുന്നാളിന്റെ സുദിനത്തിൽ നാം എല്ലാവരും നമ്മുടെ കുടുംബ വീടുകൾ സന്ദർശിക്കാറുണ്ട്. ആ സന്ദർഭത്തിൽ ചെറുതായിട്ടെന്തെങ്കിലും നമ്മൾ കഴിക്കാതിരിക്കാറില്ല. അത് ചെറിയ മധുരമാകാം, അതല്ലെങ്കിൽ വലിയ തരത്തിലുള്ളൊരു ഭക്ഷണമാകാം. ഈ സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കാറ്? ഭക്ഷണം തന്നവർക്ക് വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലാണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും ഭക്ഷണം തന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖതഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുമ്മ ബാരിക് ലഹും, അല്ലാഹുവേ നീ അവർക്ക് ബർക്കത്തിന് നൽകണമേ, അനുഗ്രഹം നൽകണമേ. ഫീമാ റസഖതഹും, അവരുടെ ഉപജീവനത്തിൽ. വഗ്ഫിർ ലഹും, അവർക്ക് പുറത്തു കൊടുക്കണമേ. വർഹംഹും, അവർക്ക് കരുണ ചെയ്യണമേ. അതുകൊണ്ട് വിശ്വാസികളെ, കുടുംബ വീടുകൾ സന്ദർശിക്കുന്ന വേളയിൽ ഈ പ്രാർത്ഥന പ്രത്യേകം നമ്മൾ അധികരിപ്പിക്കുക. നമ്മുടെ കുടുംബക്കാർക്ക് റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ, പ്രത്യേകിച്ച് ഭക്ഷണം തന്നവർക്ക് വേണ്ടിയിട്ട് ഇത്തരം ദുആകൾ നമ്മൾ അധികരിപ്പിക്കുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ.

0: കുടുംബ സന്ദർശന വേളകളിൽ ഭക്ഷണം നൽകിയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞത്.
1: ഈ സന്തോഷവേളയിൽ, പെരുന്നാളിന്റെ ഈ സുദിനത്തിൽ നാം ആഘോഷിക്കുമ്പോൾ, നാം കൂട്ടുകാരൊപ്പം കുടുംബത്തോടൊപ്പം എല്ലാം ആഘോഷിക്കുമ്പോൾ ചിലരെ നാം മറക്കരുത്.
2: ഈദ് കിസ്വ, ഓരോ പെരുന്നാളിനും പതിനായിരങ്ങളിൽ പുഞ്ചിരി വിടർത്തി പതിറ്റാണ്ട് പിന്നിട്ട കർമ്മ പദ്ധതി വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നിർധനരും അഗതികളും അനാഥരുമായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പെരുന്നാളിന് പുതുവസ്ത്രം നൽകുന്നതിന് തുടക്കമിട്ട പദ്ധതി. പ്രധാന സവിശേഷതകൾ: ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ സേവനം ലഭ്യമാക്കി, 14 വർഷം വിജയകരമായി പൂർത്തിയാക്കി. പദ്ധതി ഗുണഭോക്താക്കളുടെ അഭിമാനബോധത്തിന് ഒരു നിലക്കും ഭംഗം വരുത്താത്ത വിധം കൂപ്പൺ അടിസ്ഥാനപ്പെടുത്തി അവരുടെ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം മാനിച്ചുള്ള പ്രത്യേക വിതരണ സംവിധാനം. സംസ്ഥാനത്തെ ആദിവാസി കോളനികൾ, തീരദേശ മേഖലകൾ, മലയോര മേഖലകൾ, മറ്റ് പിന്നാക്ക പ്രദേശങ്ങളിലും അനാഥകൾ, ഭിന്നശേഷിക്കാർ, അഗതിമന്ദിരം, പാലിയേറ്റീവ് കേന്ദ്രങ്ങളിലെ അന്തേവാസികൾ തുടങ്ങിയ സാമൂഹിക വിഭാഗങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക വിതരണം ഇതിന്റെ വൈപുല്യത്തെ വിളിച്ചോതുന്നു. ജില്ലാടിസ്ഥാനത്തിൽ തീരദേശ മേഖലകൾ, കോളനികൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകൾ കൂടാതെ വെസ്റ്റ് ബംഗാൾ, ബീഹാർ, പോണ്ടിച്ചേരി, അലിഗർ, മംഗലാപുരം, ബീജാപ്പൂർ, കുടക്, സിദ്ധാപൂർ, കോയമ്പത്തൂർ, മൈസൂർ, ബാംഗ്ലൂർ, ത്രിപുര, ഹൊസൂർ, കൃഷ്ണഗിരി, ചെന്നൈ, ലക്ഷദ്വീപ്, ജാർഖണ്ഡ്, ഒറീസ, ഹരിയാന, മുംബൈ, ഉത്തർപ്രദേശ്, കർണാടക, തമിഴ്നാട് തുടങ്ങിയ അന്തർ സംസ്ഥാനങ്ങളിലും പദ്ധതി മുഖാന്തരം പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ശാസ്ത്രീയമായ വിവര ശേഖരണ വിതരണ സംവിധാനം പദ്ധതി ഏകോപനം. സംസ്ഥാനത്തെ 300 വരുന്ന ടെക്സ്റ്റൈൽസുകൾ മുഖാന്തരമാണ് വിതരണം. ശാഖാതലങ്ങളിൽ വിസ്ഡം പ്രവർത്തകർ അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി ഇതിനായി സജ്ജീകരിച്ച മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് രീതി. ജില്ലാതലങ്ങളിൽ പ്രാദേശികാടിസ്ഥാനത്തിൽ ഷോപ്പുകൾ നിശ്ചയിച്ച് ഗുണഭോക്താക്കൾക്ക് കൂപ്പണുകൾ നൽകുന്നു. പ്രസ്തുത കൂപ്പണുമായി ഷോപ്പിലെത്തുന്ന കുട്ടികൾക്ക് ഒരു കൂപ്പണിൽ പരമാവധി 1300 രൂപയുടെ വസ്ത്രം വാങ്ങിക്കാം. സഹായം ലഭിക്കുന്നവരുടെ അഭിമാനത്തിന് യാതൊരു കാരണവശാലും ഭംഗം വരുത്തരുതെന്ന നിർബന്ധമാണ് ഇത്തരത്തിൽ സംവിധാനം ഒരുക്കുന്നതിനുള്ള പ്രേരണ. അതീവ രഹസ്യമായി പദ്ധതി നിർവാഹകർ മാത്രം അവരുടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ അവരുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാനാകുന്നു. ഗുണഭോക്താക്കളുടെ പദ്ധതി രജിസ്ട്രേഷൻ മുതൽ കൂപ്പൺ വിതരണവും ഷോപ്പുകൾ നിശ്ചയിച്ചു നൽകുന്നതും തുടങ്ങി പദ്ധതി സംബന്ധിച്ച എല്ലാ ഏകോപനവും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നിർവഹിക്കുന്നത്. രാജ്യത്തെയും വിദേശത്തെയും സുമനസ്കരായ മലയാളികളിൽ നിന്നാണ് പദ്ധതിക്കാവശ്യമായ തുക കണ്ടെത്തുന്നത്. വലിയ സ്വീകാര്യതയും മികച്ച പിന്തുണയുമാണ് പൊതുസമൂഹത്തിൽ നിന്ന് പദ്ധതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ, പ്രൊഫഷണലുകൾ, കച്ചവടക്കാർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളും പദ്ധതിയിൽ പങ്കാളികളാവുന്നുണ്ട്. പദ്ധതിയിലേക്ക് പണം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് 9010105415 1 19 382 വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എഡിഫൈസ് എന്ന അക്കൗണ്ട് നമ്പറിൽ കോഴിക്കോട് ബ്രാഞ്ച് ആക്സിസ് ബാങ്ക് അക്കൗണ്ടിൽ പണം അടക്കാവുന്നതാണ്. പണം അയക്കുന്നവർ 7560902902 എന്ന നമ്പറിലെ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് റെസിപ്റ്റുകൾ കൈപ്പറ്റണം. കൂടുതൽ വിവരങ്ങൾക്ക് 8281083568 മറ്റൊരു നമ്പർ 7560902

0: നിർധനരും നിരാലംബരുമായ പതിനായിരക്കണക്കിന് കുരുന്നു മനസ്സുകളിൽ സന്തോഷത്തിന്റെ അലയൊലികൾ തീർത്ത മഹാസംവിധാനമാണ് ഈദ് കിസ്വ. വിസ്ഡം സ്റ്റുഡൻസിന്റെ ഈ പദ്ധതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. പീസ് റേഡിയോയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്.
1: ഈ സന്തോഷത്തിന്റെ ഈ സുദിനത്തിൽ പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ പ്രത്യേക ദിന പരിപാടികൾ തുടരുമ്പോൾ ഒരു കൂട്ടുകാരി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നെഹ്ല ഫാത്തിമ ഒരു മലയാള ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു. നെഹ്ല ഫാത്തിമയുടെ ഒരു ഗാനത്തിലേക്ക്.

0: മാത്രം.
1: ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതുപോലെ തന്നെ കുടുംബവും വിശ്വാസി സമൂഹവും എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന അള്ളാഹുവിനോടുള്ള തേട്ടത്തെക്കുറിച്ച്, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ ഒരു ഗാനമാണ് മിഷൻ സ്കൂളിൽ നിന്നുമുള്ള നിഹല ഫാത്തിമ ഇപ്പോൾ ആലപിച്ചിട്ടുള്ളത്. ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്.
2: എല്ലാവരും ഒരു ചോറിൻ്റെയും പെരുന്നാളിൻ്റെ ചോറിൻ്റെ എന്താ അതിൻ്റെയൊക്കെ തിരക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചായ കൂടി കഴിഞ്ഞ് ബാക്കിയുള്ള തിരക്കുകളിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക.
1: എല്ലാ നിങ്ങളെ വീട്ടിൽ എന്താണ് ഇന്നത്തെ പെരുന്നാൾ വിഭവം?
2: ബിരിയാണി.
1: ആ, മന്തി അപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് സുർബിയാനി ഉണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് വ്യത്യസ്തമായ ഭക്ഷണവും സന്തോഷമൊക്കെ ആയിട്ട് ആളുകൾ
2: പറ്റാത്തവർക്ക് സാദാ ചോറും ഉണ്ട്.
1: പക്ഷേ ഇത് അവസാനിക്കുന്നത് അടുത്ത ഒരു ഉലൂഹിയത്തിലേക്കാണ്. ഇതിൻ്റെ ഈ ഒരു ആവേശം നേരെ അങ്ങോട്ട് കയറി ഉലൂഹിയത്ത് നിന്നും തുടർന്നുള്ള 3 ദിവസങ്ങളിലും സന്തോഷത്തിൻ്റെ ഭാഗ്യപത്രമായി നിലനിൽക്കുന്നു. ആളുകൾ പട്ടിണി കിടക്കാതിരിക്കാനുള്ള എല്ലാം ഈദിൻ്റെ ഭാഗമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്.
2: ഓക്കെ, പെരുന്നാൾ ദിന പ്രത്യേക പരിപാടികൾ തുടരുമ്പോൾ ഇനി പരിശുദ്ധമായ മക്കയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്നത്. ആ മക്കയുടെ ശ്രേഷ്ഠതയും അതിൻ്റെ ചരിത്രവും എല്ലാം വിളിച്ചോതുന്ന ഒരു സംസാരത്തിലേക്കാണ് ഇനി നാം കടക്കുന്നത്. ബഹുമാന്യനായ സഫീർ അൽഹിക്കമിയുടെ സംസാരത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
3: അലിംതു അന്നകി ഖൈറു അർളില്ലാഹി വ അഹബ്ബുൽ അർളി ഇലല്ലാഹി അസ്സ വജൽ ولولا ان اهلكي اخرجوني منك ما خرجت. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ മക്കയുടെ ബോർഡറിലുള്ള ഹസ്വറ എന്ന് പറയുന്ന ഒരു ഉയർന്ന സ്ഥലത്തേക്ക് എത്തിയ ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണിത്. അലിംതു അന്നക്കി ഖൈറു അർലില്ല, എനിക്കറിയാം നീ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണ്, ഭൂമിയാണ് നീ. വഹബ്ബുൽ അർലി ഇലല്ലാഹി അസ്സ വജൽ, മാത്രവുമല്ല അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവും മണ്ണും നീയാണ്. വലൗല അന്ന അഹ്ലക്കി അഖ്റജൂനി മിൻകി മാ ഖറജ്തു, നിന്റെ നാട്ടുകാർ നിന്റെ അഹലുകാർ എന്നെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടേച്ച് പോകുമായിരുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മദീന എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടിയാണ് മദീനത്തുർ റസൂൽ എന്ന് പേര് വിളിക്കപ്പെട്ടത്. ആ നാട് പിന്നീട് ഒരുപാട് ശ്രേഷ്ഠതകൾക്ക് കാരണമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പ്രാർത്ഥനകൾ ആ നാടിന് വന്നിട്ടുണ്ട്. ആ നാട് ശ്രേഷ്ഠമാകാനുണ്ടായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ടവിടേക്ക് പോയി സ്ഥിരതാമസമാക്കിയത് കൊണ്ടാണ്. എന്നാൽ മക്കയുടെ അഹലുകാർ അന്നത്തെ ഖുറൈശികൾ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് തടസ്സം നിന്നില്ലായിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തന്നെ നിലനിൽക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അവിടെ നടന്നത്. മക്കയുടെ ശ്രേഷ്ഠത നേരത്തെ ഉള്ളതാണ്. മദീനയ്ക്ക് പിന്നീട് അള്ളാഹു ശ്രേഷ്ഠത നൽകാനും വേണ്ടി കൂടി തന്നെയാണ് അള്ളാഹു ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുണ്ടാവുക. അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുവാൻ നമ്മൾ ആരും ആളല്ല. എന്നാൽ ഈ സംഭവത്തിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? അന്നക്കി ഖൈറു അർലില്ല, നിശ്ചയമായി മക്ക എന്നുള്ളത് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്. വ അഹബ്ബുൽ ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവുമാണ് എന്നുള്ളതാണ്. സഹോദരന്മാരെ സഹോദരിമാരെ, ആ മക്കയുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മക്ക എന്ന് പറഞ്ഞാൽ കേവലം നിസാരമായ ഒരു നാടല്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിനും ഉംറക്കും വേണ്ടി ഒരുമിച്ച് ചേരുന്ന പുണ്യഭൂമിയാണ് മക്ക എന്നുള്ളത്. ആ മക്കയ്ക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല 6 പേരുകളിൽ മക്കയെ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. കേവലം ഒരു പേരിൽ മാത്രമല്ല, ആറു പേരുകളിൽ, അത് ആറു സ്ഥലങ്ങളിലല്ല, ആറു പേരുകൾ മക്കയെക്കുറിച്ച് വന്നു. അത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പലതവണ ആവർത്തിച്ചിട്ടുമുണ്ട്. ഒന്നാമത്തേത്, നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ മക്കയുടെ ഖുർആനിൽ അള്ളാഹു പരാമർശിച്ച പേര് മക്ക എന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫതഹിൻ്റെ 24-ാമത്തെ വചനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതാല മക്കയെ മക്ക എന്ന് തന്നെ വിശേഷിപ്പിച്ചത്. വഹുവല്ലദീ കഫ ഐദിയകും അൻകും വഐദിയകും അൻഹും ബിബത്തിനി മക്ക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫതഹിൻ്റെ 24-ാമത്തെ വചനത്തെ സൂചിപ്പിച്ചു. രണ്ടാമതായി സൂറത്തു ആലി ഇമ്രാനിൻ്റെ 96-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ വിശേഷിപ്പിച്ചത് ബക്ക എന്നാണ്. ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്ന് ബക്ക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ പേര് വിളിക്കുകയുണ്ടായി. മൂന്നാമത്തേത് സൂറത്തു അൻആമിൻ്റെ 92-ാമത്തെ വചനത്തിലും സൂറത്തു ശൂറയുടെ 7-ാമത്തെ വചനത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ വിശേഷിപ്പിച്ചത് ഉമ്മുൽ ഖുറ എന്നാണ്. വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ മുസദ്ദിഖുൽ ലദീ ബൈന യദൈഹി വലിതുന്ദിർ ഉമ്മുൽ ഖുറ വമൻ ഹൗലഹ. ഉമ്മുൽ ഖുറയിലെയും അതിന് ചുറ്റുഭാഗമുള്ള ആളുകളിലെയും അവർക്ക് നിർദ്ദേശം കൊടുക്കാനായി, അവർക്ക് അവർ നേരിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, അവർക്ക് താക്കീര് നൽകാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത് എന്ന് അള്ളാഹു അവിടെയും സൂറത്തു ശൂറയുടെ 7-ാമത്തെ വചനത്തിലും സമാനമായ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് സൂറത്തു തീനിൻ്റെ 3-ാമത്തെ വചനത്തിൽ നമുക്കെല്ലാം മനപ്പാടമുള്ളതായ സൂറത്തു തീൻ വത്തീൻ വസ്സൈത്തൂൻ എന്ന സൂറത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ വഹാദൽ ബലദിൽ അമീൻ ഈ നിർഭയത്വമുള്ള നാടിനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യുന്നുവെന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു നാടാണ് അൽ ബലദുൽ അമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മക്ക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു ഒന്നിനെ കൊണ്ട് സത്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിസാരമായ ഒരു കാര്യമായിരിക്കുകയില്ല. ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ ഒരു നാടിനെക്കുറിച്ച് സത്യം ചെയ്യാൻ വേണ്ടി മക്കയെ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് പ്രത്യേകമായ വിഷയമാണ്. അഞ്ചാമത്തേത് അൽ മസ്ജിദുൽ ഹറാം എന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മക്കയെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ മസ്ജിദുൽ ഹറാം എന്നുള്ളത് ആ പള്ളിയുടെ പേരായിക്കൊണ്ട് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും സൂറത്തു ഇസ്റാഇൻ്റെ 1-ാമത്തെ വചനത്തിൽ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞെടുത്ത് അൽ മസ്ജിദുൽ ഹറാം എന്നത് പള്ളിയുടെ പേരും അതേപോലെ തന്നെ ആ നാടിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ പേര് പറഞ്ഞത് എന്ന് മുഫസ്സിറുകളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 6-ാമത്തെ പേര് എന്നുള്ളത് മക്കയെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഖറിയച്ച് ഗ്രാമം എന്നാണ്. അള്ളാഹു സൂറത്തു നഹലിൻ്റെ 112-ാമത്തെ വചനത്തിൽ വദറബല്ലാഹു മസലൻ ഖറിയച്ചൻ കാനച്ച ആമിനച്ചൻ മുത്തമഇന്ന. അള്ളാഹു സുബ്ഹാനഹു വതആല നിർഭയത്വമുള്ള ഒരു നാടിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഉപമയായിക്കൊണ്ട് പറയുകയാണ്. അവിടെ ഖറിയ എന്ന് വിശേഷിപ്പിച്ചത് മക്കയെക്കുറിച്ചാണ് എന്ന് മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നത്. വേറെയും സ്ഥലങ്ങളിൽ അള്ളാഹു സമാനമായത് ഉപമിച്ചിട്ടുണ്ട്, സമാനമായ പ്രയോഗം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, 6 പേരുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നാടിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള വളരെ പുണ്യമുള്ള ഒരു നാടാണ് മക്ക എന്നുള്ളത്. ആ മക്ക എന്ന നാടിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കുകയും ആ നാടിന് നമ്മൾ പവിത്രത കൽപ്പിക്കുകയും വേണം. മറ്റു നാടുകളെ പോലെയല്ല ഒരിക്കലും മക്ക എന്നുള്ള നാട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിൽ പാലിക്കേണ്ട മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നാട്ടിൽ എങ്ങനെ നടക്കണമെന്ന്, എന്ത് ചെയ്യണമെന്ന്, എന്തു ചെയ്യാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമുമെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൻ്റെ ആശയമായി നമുക്ക് കാണാൻ സാധ്യമാകുന്നത് മക്കയിൽ വെച്ച് ഒരിക്കലും ഒരാളുടെ രക്തം ചിന്തുവാൻ പാടില്ല. ഒരുവനെ ഉപദ്രവിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് ഒരാളുടെ രക്തം ചിന്തുവാൻ പാടില്ല. അതേപോലെ തന്നെ മക്കയിലുള്ള ഒരു മരവും വെട്ടാനോ പറിക്കാനോ പാടില്ല. അതേപോലെ തന്നെ മക്കയിൽ വെച്ച് ഒരിക്കലും വേട്ട നടത്തുവാൻ പാടില്ല. അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും മക്കയിൽ നടത്താനും പാടില്ല. മറ്റൊന്ന്, മക്കയിൽ നിന്ന് ഒരു കാര്യവും നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ അതിൻ്റെ ഉടമസ്ഥന് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടോ അല്ലാതെ കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ എടുക്കാൻ പാടില്ല എന്നത് മക്കയെക്കുറിച്ചുള്ള പ്രത്യേകതയാണ്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചവരാകട്ടെ അല്ലാത്തവരാകട്ടെ മക്ക എന്ന നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ പറയപ്പെട്ട കാര്യങ്ങൾ ഈ പറഞ്ഞതൊക്കെ അവിടെ വേട്ടയാടാൻ പാടില്ല, ആളുകൾ ഉപദ്രവിക്കാൻ പാടില്ല, രക്തം ചിന്താൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ എടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഒരു നാടിൻ്റെ പവിത്രതയെ ആ നാടിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ള നാടുകളിലൊക്കെ വേട്ട എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതും അനുവദിച്ചതുമായ വിഷയമാണ്. വേട്ട നടത്താനും വേട്ട മൃഗത്തെ ഭക്ഷിക്കാനുമെല്ലാം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. സാധ്യമാകുന്ന ആളുകൾക്ക്, അതിന് കഴിവുള്ളവർക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ചെയ്യൽ ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. എന്നാൽ മക്ക എന്ന് പറയുന്ന നാട്ടിൽ വെച്ച്, മക്കയുടെ ബൗണ്ടറികൾക്കുള്ളിൽ എവിടെ വെച്ചും അങ്ങനെ ഒരു വേട്ട നടത്താനും പാടില്ല എന്ന്. മരത്തെ പറിച്ചെടുക്കാനും പാടില്ല, ചെടി പറിച്ചെടുക്കാനും വേണ്ടി പാടില്ല. മറ്റു നാടുകളിലൊക്കെ അനുവദിക്കപ്പെട്ടതായ കാര്യങ്ങളാണ്. എന്നാൽ മക്കയിൽ അന്യൻ്റെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചെടികൾ പറിച്ചെടുക്കാനോ അത്തരം കാര്യങ്ങൾ പൊട്ടിക്കാനോ ഒന്നും പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർദ്ദേശം നൽകുന്നു. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നാടിനെ പവിത്രമാക്കിയിട്ടുണ്ട്. സഹോദരന്മാരെ, ആ നാടിനെ ഒരിക്കലും നമ്മൾ മോശമാക്കി ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ മോശം ചിന്തകൾ ഉണ്ടാകുവാനോ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ആളുകൾ, മുസ്ലിം പേരുള്ള ആളുകൾ പോലും മക്കയെ അവമതിപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്താറുണ്ട്. മക്കയിൽ പോയിട്ട് ഉംറ ചെയ്യുന്നത്, ഹജ്ജ് ചെയ്യുന്നത് അതൊരു കേവലം യാത്ര മാത്രമായിക്കൊണ്ട്, ടൂറ് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നാടിന് പ്രത്യേകതയില്ല എന്ന് പറയുന്നവരൊക്കെ കാണാൻ സാധ്യമാകും. ആധുനിക കാലഘട്ടങ്ങളിൽ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമെല്ലാം യൂട്യൂബിലുമെല്ലാം വ്ളോഗുകൾ ചെയ്യാൻ വേണ്ടി ആ നാടിനെ തങ്ങളുടെ കേവല താല്പര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ കേവല ലാഭങ്ങൾക്ക് വേണ്ടി ആ വ്ളോഗ് ചെയ്യാൻ അവിടെയുള്ള ഹോട്ടലുകളെ, അവിടെയുള്ള ഭക്ഷണങ്ങളെ അല്ലെങ്കിൽ അവിടെ മറ്റു കാര്യങ്ങളെയൊക്കെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഏതെങ്കിലുമൊക്കെ രൂപത്തിലും കോലത്തിലുമൊക്കെ അവിടെ പോയിട്ട് മക്ക എന്ന നാടിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരവസ്ഥാവിശേഷം ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായി കണ്ടുവരുന്നു. ഒരിക്കലും നമ്മളുടെ കേവല ലാഭത്തിന് വേണ്ടിയോ നമ്മുടെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഒരിക്കലും അത്തരം പ്രവണതകൾ നമുക്ക് ഉണ്ടായിക്കൂടാ എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി ആരാധനയ്ക്ക് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ച നാടാണ് മക്ക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ആലി ഇംറാനിൻ്റെ 96-ാമത്തെ വചനത്തിൽ നാം നേരത്തെ സൂചിപ്പിച്ച മക്കയെ ബക്ക എന്ന് സൂചിപ്പിച്ച ആ വചനത്തിൽ ഇന്ന ഔവല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത്ത് മുബാറകൻ വഹുദൽ ലിൽആലമീൻ, ജനങ്ങൾക്ക് മുഴുവൻ ലോകത്തിന് മുഴുവൻ മാർഗദർശനമായിക്കൊണ്ടും അതേപോലെ തന്നെ പവിത്രമായ അനുഗ്രഹീതമായ ഒരു കാര്യമായിക്കൊണ്ടും മക്കയെ ലോകത്താദ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വീടും അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു ഭവനം ഉണ്ടാക്കപ്പെട്ട നാടാണ് മക്ക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ, അൻ ഔവലി മസ്ജിദിൻ വുദിഅ ഫിൽ അർള്, ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണ് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ മസ്ജിദുൽ ഹറാം, അത് മസ്ജിദുൽ ഹറാമാണ് എന്ന്. പണ്ഡിത ലോകത്ത് മസ്ജിദുൽ ഹറാം നിർമ്മിച്ചത് ആരാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് മലക്കുകളാണ് മസ്ജിദുൽ ഹറാം ആദ്യമായി നിർമ്മിച്ചത് എന്നാണ്. മറ്റൊരു വിഭാഗം ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് നിർമ്മിച്ചത് എന്നും പറയുന്നുണ്ട്. ഹദീസിൻ്റെ ബാക്കിയിൽ രണ്ടാമത് നിർമ്മിക്കപ്പെട്ടത് മസ്ജിദുൽ അഖ്സയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവ രണ്ടിനുമിടയിൽ 40 വർഷത്തെ അന്തരമാണ് ഉള്ളത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇസ്ലാമിലെ ഏറ്റവും ആദ്യമായി, ലോകത്തെ ഏറ്റവും ആദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു പള്ളി എന്നത് അത് മസ്ജിദുൽ ഹറമാണ്. അത് മലക്കുകളുടെ കരങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് പണ്ഡിത ലോകത്തെ ഒരഭിപ്രായം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ എത്ര മഹത്വമായ ഒരു പ്രത്യേകത ആ പള്ളിക്കുള്ളത്. ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. മാത്രവുമല്ല, ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് തീർത്ഥാടനം ഉദ്ദേശിച്ചുകൊണ്ട്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകൽ അനുവദനീയമായ 3 സ്ഥലങ്ങൾ മാത്രമാണുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലോകത്ത് എവിടെ വേണമെങ്കിലും അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവന് യാത്ര ചെയ്യാം. അത് വിനോദയാത്രക്കാകട്ടെ, ചികിത്സക്കാകട്ടെ, എന്തുമാകട്ടെ, അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം അവന് യാത്ര പോകാം. എന്നാൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് 3 സ്ഥലങ്ങളിലേക്ക് മാത്രമേ പാടുള്ളൂ. ഏതെങ്കിലും ദർഗയിലേക്കോ ആരെങ്കിലും ജനിച്ചതോ ആരെങ്കിലും മരിച്ചതോ ആയ സ്ഥലങ്ങളിലേക്കോ ഒന്നും പുണ്യമാഗ്രഹിച്ചുകൊണ്ട് ഒരു തീർത്ഥയാത്ര നമുക്ക് അനുവദനീയമല്ല. മറിച്ച് തീർത്ഥയാത്ര അനുവദിക്കപ്പെടുന്നത് 3 സ്ഥലങ്ങളിൽ മാത്രമാണ്. അതിൽ ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് മസ്ജിദുൽ ഹറം അഥവാ മക്കയിൽ സ്ഥിതി ചെയ്യുന്ന ആ പള്ളിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്രയാണ് റസൂലെ ആ പള്ളിയിൽ നിസ്കരിച്ചാലുള്ള കൂലി എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് 100,000 കൂലി എന്നാണ്. ആ സ്ഥലത്ത് വെച്ച് 100,000 കൂലിന് ലഭിക്കുന്നത്. മസ്ജിദുൽ ഹറം എന്നുള്ളത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു വലിയ കെട്ടിടമാകുന്ന ആ പള്ളി മാത്രമല്ല, മറിച്ച് വലിയ ഒരു ഹറമിൻ്റെ ബൗണ്ടറിയും പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുണ്ട്. മക്ക എന്ന പ്രവിശാലമായ സ്ഥലത്ത് ഹറമിൻ്റെ ബൗണ്ടറി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം ഈ കൂലി അവർക്ക് ലഭിക്കും. അത് മക്കയുടെ മാത്രം പ്രത്യേകതയാണ്. മസ്ജിദ് നബവി എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി. ഇന്ന് നമ്മൾ കാണുന്നതായ ആ പള്ളിക്കകത്ത് നമസ്കരിച്ചാലാണ് മസ്ജിദ് നബവിയിലുള്ള നിസ്കരിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഭിക്കുമെന്ന് നമ്മളോട് പഠിപ്പിച്ച 1000 ഇരട്ടി കൂലി ലഭിക്കുന്നത്. എന്നാൽ മസ്ജിദ് ഹറം എന്ന് പറഞ്ഞാൽ മക്കയിലെ വിശാലമായ ഹറം ബൗണ്ടറിയിൽ എവിടെ നമസ്കരിച്ചാലും ആ പുണ്യം ലഭിക്കും. അത് മക്കയുടെ മാത്രം പ്രത്യേകതയാണ്. ആ ഹറമിലേക്ക്, മക്കയിലേക്ക് അതിൻ്റെ പ്രത്യേകത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മൾ അത് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനും നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന, വിശുദ്ധ ഖുർആൻ നമ്മളെ സൂചിപ്പിക്കുന്ന മക്കയുടെ വേറെയും ധാരാളക്കണക്കിന് പ്രത്യേകതകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഈ നാട് എന്നുള്ളത് ഒരു നിർഭയത്വത്തിൻ്റെ നാടാണ് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മച്ചിനെ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു, വമൻ ദഖലഹു കാന ആമിനൻ. സൂറത്തു ആലി ഇംറാനിൻ്റെ 97-ാമത്തെ നാം നേരത്തെ സൂചിപ്പിച്ച അതേ വചനത്തിൽ മക്ക എന്ന് പറയുന്ന, ബക്ക എന്ന് പേര് വിളിക്കപ്പെട്ട ആ നാടിലേക്ക് ആര് പ്രവേശിച്ചുവോ, കാന ആമിനൻ, അവൻ ആരാണ്? അവൻ നിർഭയനാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് റബ്ബിജ് അൽ ഹാദൽ.

0: ബഹുമാന്യനായ സഫീർ അൽ ഹിക്കമിയുടെ സംസാരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളുമെല്ലാം അങ്ങ് ദൂരെ കഅബാലയത്തിൻ്റെ പരിസരത്താണ്. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വെള്ളത്തിനു വേണ്ടി കാലിട്ടടിച്ച ആ മനോഹരമായ മണൽപ്പരപ്പിൽ, അവിടെ വെള്ളമുണ്ടോ എന്നന്വേഷിച്ച് സഫാ മറവകൾക്കിടയിൽ ഓടി നടന്ന ഹാജറിനെക്കുറിച്ചുള്ള മനോഹരമായ ഓർമ്മകൾ, അങ്ങ് പോവുകയാണോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളാൽ പോകുന്നു എന്ന് പറയുന്ന വേളയിൽ അങ്ങ് പോയിക്കോളൂ അള്ളാഹു ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ മക്കയുടെ ആ ഓർമ്മകളിലാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുമുള്ളത്. മക്ക അത് വിശ്വാസി സമൂഹത്തിൻ്റെ മനസ്സിലെ എപ്പോഴും എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരിടമാണ്.
1: ഓക്കെ, പെരുന്നാൾ ദിന പ്രത്യേക പരിപാടികൾ തുടരുമ്പോൾ ഇനി നാം ക്വിസിലേക്കാണ് പോകുന്നത്. ശ്രോതാക്കൾ എല്ലാം ഫോൺ എടുത്ത് ഒന്ന് തയ്യാറാവേണ്ടതുണ്ട്.
0: നിങ്ങളുടെ ഉത്തരങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കാൻ മറക്കാതിരിക്കുക. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് സെലക്ട് ചെയ്ത് നിങ്ങൾ പേരും കൂടെ സ്ഥലവും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കുക. ചോദ്യം:
2: മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മുഹാജിറുകൾ, ഓപ്ഷൻ ബി അൻസാറുകൾ, ഓപ്ഷൻ സി ഖുറൈശികൾ, ഓപ്ഷൻ ഡി ഔസ്.
1: ക്വിസിലെ ചോദ്യം നമ്മൾ കേട്ടു. എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കുക. ഓരോരുത്തരുടെയും ഉത്തരങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾ അയക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മ.

0: തൽബിയ ഈദുദിന പരിപാടികൾ തുടരുന്നു. ഇനി ഒരു പ്രത്യേക പരിപാടിയെക്കുറിച്ച് നിങ്ങളോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്.
1: ഐ ടി ജാലകം എന്ന പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ടെക്നിക്കലായി ഓരോ അപ്ഡേഷനുകൾ നമ്മുടെ ഫോണിലും ടെക്നിക്കൽ ലോകത്തും വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ടെക്നിക്കലി നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഡേറ്റഡ് ആവുക എന്ന ലക്ഷ്യത്തോടുകൂടി പീസ് റേഡിയോ നടത്തുന്ന ഐ ടി ജാലകം എന്ന പ്രോഗ്രാമാണ്.
0: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ പകൽ 11:20 ലൈവായും മറ്റു സമയങ്ങളിൽ റിവൈൻഡിലും ഈ പരിപാടി ലഭ്യമാണ്.
1: വ്യത്യസ്തങ്ങളായ ആളുകളാണ് ആ സമയം നമ്മോടൊപ്പം ചേരാറുള്ളത്. അബ്ദുൽഅഹദ് ചുങ്കത്തറ, സ്വാലിഹ് ഇബ്രാഹിം കോട്ടക്കൽ, ഷാനിദ് പാണ്ടിക്കാട്, മുഹമ്മദ് ഷബീർ ഒ പി എന്നിവർ ആ സമയങ്ങളിൽ നമ്മോടൊപ്പം ചേർന്ന് ടെക്നിക്കലിയുള്ള ഓരോ അപ്ഡേഷനുകൾ നമുക്ക് തരുന്നതായിരിക്കും.
0: ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ജാലകം നമുക്ക് വേണ്ടി തുറന്നു തരുന്ന ഈ സഹോദരങ്ങൾക്ക് ഈ പെരുന്നാൾ സുദിനത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്.
1: പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ പ്രത്യേക ദിന പരിപാടികൾ തുടരുമ്പോൾ ഇനി ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട ഒരു സംസാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ആ ഒരു തിരക്കിലായിരിക്കും. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നാം സൂചിപ്പിക്കുന്നത്. ഉലൂഹിയത്ത് മാംസവിതരണം നാം ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തിൽ ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി രചിച്ച രചനയ്ക്ക് ശബ്ദം നൽകുന്നത് ഷെഫീഖ് മാഷാണ്. അദ്ദേഹത്തിന്റെ
2: ഉലുഹിയത്ത് മാംസവിതരണം ശ്രദ്ധിക്കേണ്ടത്, രചന അബ്ദുൽ ലത്തീഫ് സുലമി മാറഞ്ചേരി. അവയുടെ മാംസങ്ങളോ രക്തമോ അല്ലാഹുവിങ്കൽ എത്തുന്നതല്ല, എന്നാൽ നിങ്ങളുടെ തഖ്വ അഥവാ ധർമ്മനിഷ്ഠയാണ് അവൻ്റെ അടുത്ത് എത്തുന്നത്. വിശുദ്ധ ഖുർആൻ 22:37 വചനം. മാംസം വിതരണം ചെയ്യുന്നതിന് പ്രത്യേക അനുപാതമോ പരിധിയോ നിശ്ചയിക്കപ്പെട്ടില്ല. ബലിയെ സംബന്ധിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ ഇപ്രകാരം വ്യക്തമാക്കുന്നുണ്ട്: ആ ബലിയൊട്ടകങ്ങൾ പാർശ്വങ്ങൾ വീണുകഴിഞ്ഞാൽ അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും യാചിക്കാതെ സംതൃപ്തിയടയുന്നവനും ആവശ്യപ്പെടുന്നവനും നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ 22:36 വചനം. നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും പരവശനും ദരിദ്രനുമായിട്ടുള്ളവന് ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ 22:28 വചനം. ഇവിടെ നൽകപ്പെടേണ്ടവർ, പാവപ്പെട്ടവർ, യാചിച്ചുവരുന്നവർ എന്ന് മാത്രമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ തിന്നുക, ദാനം ചെയ്യുക, സൂക്ഷിക്കുക എന്ന് മാത്രമാണ് ഹദീസുകളിലും വന്നിട്ടുള്ളത്. ഇവിടെയെല്ലാം നിരുപാധികമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതിനാൽ അല്പം ഭക്ഷിക്കാനെടുക്കുകയും ബാക്കി ആവശ്യക്കാർക്കും ദരിദ്രർക്കും വിതരണം ചെയ്യുകയുമാണ് വേണ്ടത്. അറവുകാരന് കൂലിയെന്ന നിലക്ക് മാംസമോ മൃഗത്തിൻ്റെ തോലോ നൽകരുതെന്ന് പ്രത്യേകം ഹദീസുകളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഒട്ടകത്തിൻ്റെ കാര്യം നിർവഹിക്കുവാനും അതിൻ്റെ മാംസവും തോലും അതിന്മേലുള്ള വിരിപ്പും ദാനം ചെയ്യുവാനും എന്നോട് കൽപ്പിച്ചു. അതിൽ നിന്ന് ഒരു വസ്തുവും അറവുകാർക്ക് കൂലിയായി നൽകരുതെന്നും കൽപ്പിച്ചു. ഞങ്ങൾ അവർക്ക് കൂലിയായി വേറെ സ്വന്തമായി നൽകുകയാണ് ചെയ്തിരുന്നത്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചത്. ഇക്കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അറുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്. ഉൽഹിയത്ത് കർമ്മം ഉദ്ദേശിക്കുന്നവർ ദുൽഹജ്ജ് മാസം പിറന്നുകഴിഞ്ഞാൽ തൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്ന് രോമങ്ങൾ നീക്കം ചെയ്യുവാനോ നഖം മുറിക്കുവാനോ പാടുള്ളതല്ല. ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഉൽഹിയത്ത് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദുൽഹജ്ജ് മാസപ്പിറവി കണ്ടുകഴിഞ്ഞാൽ അറവ് നടത്തുന്നതുവരെ അവൻ്റെ ശരീരത്തിൽ നിന്ന് മുടികളും നഖങ്ങളും നീക്കം ചെയ്യുന്നത് ഉപേക്ഷിക്കേണ്ടതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചത്. കഴിവതും സ്വന്തമായി തന്നെ അറുക്കലാണ് ഏറ്റവും ഉത്തമം. അതിന് പ്രയാസമുള്ളവർ അറവ് നടത്തുന്നിടത്ത് ഹാജരാകുവാനെങ്കിലും ശ്രദ്ധിച്ചിരിക്കണം. സാധാരണ അറവിനുള്ള നിയമങ്ങൾ ഇവിടെയും പാലിക്കപ്പെടേണ്ടതാണ്. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം അറുക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരമായിരുന്നു നിർവഹിച്ചിരുന്നത് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിയറുത്ത ശേഷം അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ എന്ന് പ്രാർത്ഥിച്ചതായി മുസ്ലിമും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ അല്ലാഹുമ്മ തഖബ്ബൽ മിന്നീ, നാദാ എന്നിൽ നിന്നും ഇത് സ്വീകരിക്കണമേ എന്നോ അതല്ലെങ്കിൽ നമ്മുടെ പേര് പറഞ്ഞു നമുക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരുങ്ങുക. മേൽപ്പറഞ്ഞ നല്ല നാളുകളിലേക്കടുക്കുമ്പോൾ പുണ്യം നേടാനുള്ള ആവേശവും ആത്മാർത്ഥതയും നമ്മുടെ ഭാഗത്തുനിന്നുമുണ്ടാകുമ്പോൾ മാത്രമേ നമുക്കത് പ്രതീക്ഷിക്കാനും നേടിയെടുക്കാനും കഴിയുകയുള്ളൂ. ആദ്യം നാം നമ്മുടെ മനസ്സ് നന്നാക്കി പാപമുക്തി നേടുക. അതാകുന്നു അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗം. അല്ലാഹു പറയുന്നു, നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവരാരോ അവരെ നാം നമ്മുടെ നേർമാർഗത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. നിശ്ചയമായും അല്ലാഹു സൽവൃത്രയോടൊപ്പമാകുന്നു. വിശുദ്ധ ഖുർആൻ 29:69. നന്മയിൽ നമുക്ക് മുന്നേറാം. അല്ലാഹു പറയുന്നു, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറുക. ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കു വേണ്ടി ഒരുക്കിവെക്കപ്പെട്ടതത്രേ അത്. വിശുദ്ധ ഖുർആൻ 3:133. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ത്യാഗനിർഭരമായ ചരിത്രമായി വിറക്കി ഒരിക്കൽ കൂടി പെരുന്നാൾ ആഘോഷിക്കാൻ അവസരം ലഭിച്ച നമുക്ക് അല്ലാഹുവിനെ വാഴ്ത്താം. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. കോവിഡ് കാരണത്താൽ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണമുള്ള കാര്യം, പള്ളിയിൽ വെച്ചോ ഈദ്ഗാഹുകളിൽ വെച്ചോ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാൻ സൗകര്യപ്പെടാതിരുന്നാൽ നിരാശപ്പെടേണ്ടതില്ല. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടായിട്ടും ചെയ്യാൻ കഴിയാതിരുന്നാൽ അർഹിക്കുന്ന പ്രതിഫലം അല്ലാഹു നൽകാതിരിക്കില്ല. തീർച്ചയായും ഇബ്രാഹീമിലും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. വിശുദ്ധ ഖുർആൻ 60:4. തൗഹീദിന്റെ മാർഗത്തിൽ എല്ലാ പരീക്ഷണങ്ങളെയും നേരിട്ട് നിർഭയം നിലകൊണ്ട മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എത്ര മഹനീയമാണ് ആ പാത. നമുക്കും ആ പാതയിലൂടെ സഞ്ചരിക്കാം.
0: നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാടുകളിൽ ഈദ് നമസ്കാരം കഴിഞ്ഞ് ഉലൂഹിയത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ഓരോ വിശ്വാസിയും കേൾക്കേണ്ടുന്ന ഏറ്റവും പ്രൗഢമായ ചില സന്ദേശങ്ങളാണ് ബഹുമാനനായ ലത്തീഫ് സുല്ലമി നമ്മോടൊപ്പം നൽകിയിട്ടുള്ളത്. നമ്മുടെയൊക്കെ നാട്ടിലെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും?
1: ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ നാളെ രാത്രിയാണ് ഉലൂഹിയത്ത് ആരംഭിക്കുന്നത്. നമ്മുടെ കമ്മിറ്റീൻ്റെ അറിവ് ആരംഭിക്കുന്നത് നാളെ രാത്രിയാണ്.
0: പെരുന്നാൾ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രിയാണ്. ഓ മഷാല. നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ തന്നെ ഉലൂഹിയത്ത് ഇറക്കുകയും അതുപോലെ തന്നെ അത് ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ആവേശത്തോടുകൂടെ യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ഒരുമിച്ച് കൂടുന്ന അയറച്ച് മുറിച്ച് വിതരണം ചെയ്യലും അതൊക്കെ ഒരു വല്ലാത്തൊരു ആവേശമാണ്.
1: ഒരു വൈബാണ്.
0: വൈബാണ്, അങ്ങനെയാണ്. ഇന്നത്തെ ഒരു ലാംഗ്വേജിൽ പറഞ്ഞാൽ അതൊരു വൈബാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കുട്ടിക്കാലത്തെ അത്തരം ഓർമ്മകൾ അത് നമ്മിലേക്ക് ഇങ്ങനെ തികട്ടി വരുന്ന പഴയ പെരുന്നാളുകൾ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് മിന്നി തെളിഞ്ഞു വരുന്ന ഒരു സന്ദർഭം കൂടെയാണ് ഈ ഉലൂഹിയത്തിൻ്റെ വേദികൾ.
1: കുറേ നേരം ഇപ്പോൾ മലയാളത്തിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ലാംഗ്വേജ് ഒന്ന് ഷിഫ്റ്റ് ചെയ്താലോ?
0: യെസ്.
1: ഒരു അറബി ഗാനം കേട്ടുവരാം സുഹൃത്ത്. ജദ്വ ആദിൽ കെ ആണ് ഒരു അറബി ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നത്.

മനുഷ്യനെന്ന് പറയുന്ന വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ, അവൻ അധാർമിക പ്രവർത്തനങ്ങളിലും വൃത്തികേടുകളിലുമൊക്കെ ഇറങ്ങിച്ചെന്ന് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി പരിചയപ്പെടുത്തുന്ന അത്തരം ദുഃഖകരമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗാനമാണ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ജദുവ ആദിൽ, നടുവ സൗത്ത് AMLP സ്കൂളിലെ ജദുവ ആദിൽ നമുക്കൊപ്പം ചേർന്ന് ആലപിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട

0: റസൂലില്ല. പ്രിയപ്പെട്ട പീസ് റേഡിയോയിലെ ശ്രോതാക്കളെ, ഒരു പരിശുദ്ധ ദിനത്തിൽ ആഘോഷവേളയിലാണ് നമ്മളുള്ളത്. ഈ സുദിനത്തിൽ പീസ് റേഡിയോ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വിസ്ഡം സ്റ്റുഡൻസിന്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ നേരുകയാണ്. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ, ഈദുക്കും മുബാറക്. ഒട്ടേറെ സവിശേഷതകളുള്ള ദിവസമാണ് ഇന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് യൗമുൻ നെഹറാണ്, അഥവാ ബലി കഴിക്കുന്ന ദിവസമാണ് എന്ന് പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതടക്കം ഒട്ടനേകം ശ്രേഷ്ഠതകൾ നിറഞ്ഞ ദിവസത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ എല്ലാവരുടെയും പെരുന്നാൾ സാധാരണ പോലെ സന്തോഷം നിറഞ്ഞതും അതുപോലെ തന്നെ പരസ്പരം ആ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ കണ്ട വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. ചിലർ വിശ്വാസി സുഹൃത്തുക്കൾ, അവർ മുസ്ലിങ്ങളുടേതല്ലാത്ത ഇതര ആഘോഷങ്ങളിലൊക്കെ വളരെ ഗംഭീരമായി അവരാഘോഷിക്കും, വസ്ത്രം മാറുന്നു, അതുപോലെ തന്നെ കൂട്ടമായ കളികൾ അവർ നടത്തുന്നു, യാത്രകൾ പോകുന്നു. ആ ദിവസം അവർക്കൊരു വളരെ എൻജോയബിൾ മൊമെൻ്റായി അവരതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ആ ദിവസം ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരാഘോഷ ദിവസം കഴിഞ്ഞതിൻ്റെ അടിപൊളി ഒരു പ്രതീതി അവർക്കുണ്ടാകും. എന്നാൽ അതേസമയം പെരുന്നാളിൻ്റെ സുദിനത്തിലേക്ക് വരുമ്പം ചിലരൊക്കെ പറയും, പെരുന്നാളിപ്പോൾ പണ്ടത്തെ പോലെ വൈബില്ല, ഒരു സുഖം കിട്ടുന്നില്ല. അവരെന്താണ് പെരുന്നാൾക്ക് ചെയ്യുന്നത്? രാവിലെ കുളിച്ചു മാറ്റുന്നു, വസ്ത്രം മാറുന്നു, പള്ളിയിൽ പോകുന്നു, വന്ന് ഭക്ഷണം കഴിക്കുന്നു, പിന്നെ കിടന്നുറങ്ങുന്നു. പീസ് റേഡിയോ ശ്രോതാക്കൾ ഏതായാലും അങ്ങനെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പെരുന്നാളിൻ്റെ ദിവസം അതിന് സല്ലല്ലാഹു പറഞ്ഞതുപോലെ സന്തോഷിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് ബലിപെരുന്നാളുടെ ദിവസവും അതിൻ്റെ തുടർന്ന് വരുന്ന അയ്യാമു തശരീഖിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് തന്നെ, അയ്യാമു അക്കിലിൻ വ ശുർബിൻ വ ദിക്രില്ല, തിന്നാനും കുടിക്കാനും അള്ളാഹുവിനെ സ്മരിക്കാനുമുള്ള ദിവസം എന്നാണ്. അപ്പം ആ അർത്ഥത്തിൽ തന്നെ ഒരാഘോഷ പൊലിവ് വിശ്വാസിക്ക് സ്വാഭാവികമായും ഉണ്ടാകണം. നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കാൻ ദീന് അനുവദിച്ച എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യുന്നുവോ അതൊക്കെ കൂലി കിട്ടുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ അങ്ങ് അത്രക്കാരിൽ പെടാൻ പാടില്ല. അള്ളാഹു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി സംവിധാനിച്ച ഒരു ദിവസത്തിൽ നമുക്ക് ബോറടിയും അതല്ലാത്ത നമ്മൾ ഇടപെടാൻ പാടില്ലാത്ത ഒട്ടനേകം ഐതിഹ്യങ്ങളുടെയും കെട്ടുകഥകളുടെയും ഒക്കെ ആഘോഷത്തിൽ ഒരു വേള നമ്മുടെ വിശ്വാസത്തെ പൂർണ്ണമായും റിജക്റ്റ് ചെയ്യുന്ന വിശ്വാസങ്ങളടക്കം ഉൾക്കൊള്ളുന്ന ആഘോഷവേളകൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈമാൻ എവിടെയൊക്കെയോ ഒക്കെ നുരുമ്പെടുത്ത് പോയിട്ടുണ്ടോ എന്നൊരു ആലോചന കൂടെ നമ്മൾ നടത്തണം. ഏതായാലും ഇന്നത്തെ സുദിനം വളരെ മനോഹരമായി ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ബന്ധങ്ങൾ കൂട്ടിയിണക്കാൻ, മിണ്ടാതെ പോയവരോട് സലാം പറയാൻ ഒക്കെ ഈ ദിവസം നമുക്ക് വളരെ നല്ലൊരു ഓർമ്മയായി തീരട്ടെ. നമ്മുടെ കുട്ടികളെ പ്രത്യേകം നമ്മൾ പരിഗണിക്കുക. മൊബൈൽ ഫോണിൽ നിന്നും സ്ക്രീൻ അഡിക്ഷനിൽ നിന്നും ഒക്കെ മാറി നിൽക്കണം എന്ന് നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ വളരെ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ റിപ്ലൈ ചെയ്യാൻ പറ്റിയ സമയമാണിത്. അവർക്ക് നന്നായി ആഘോഷിക്കാൻ പറ്റുന്ന, ദീൻ അനുവദിച്ച പല കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്ത് കൂട്ടിപ്പിടിച്ച് അവരെ കൂടെ ഇതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പെരുന്നാളിൻ്റെ ദിവസത്തിൽ നമ്മുടെ സന്ദർശനങ്ങളിലും അതുപോലെ തന്നെ സ്വതക്കുകളിലുമൊക്കെ കുട്ടികളെ കൂടെ പങ്കാളികളാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഈ ദിവസത്തിൻ്റെ ഒരു പൊലിവും ഒരു ഉന്മേഷവുമൊക്കെ അവരിലേക്ക് കൂടെ പകർന്നു കൊടുക്കണം. അവരാണ് ഇനി നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പ്ലാൻഡായ ഇടപെടൽ കൂടെ നടത്താൻ പ്രത്യേകം പരിശ്രമിക്കുക. വരുന്ന 3 ദിവസം കൂടെ നമുക്ക് ആഘോഷത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ്. അള്ളാഹു നമ്മളിൽ നിന്നൊക്കെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലെത്തി പ്രയാസപ്പെട്ട് പരിശ്രമിച്ച് ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയവർ അള്ളാഹു അവരുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും.
1: കുട്ടികൾ അവരുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ഏറ്റവും നല്ല മക്കളായി മാറി കുടുംബത്തിനും സമൂഹത്തിനും നാട്ടുകാർക്കുമൊക്കെ ഉപകരിക്കുന്നവരാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. പ്രിയപ്പെട്ട സഫ്വാൻ ബറാമിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നിങ്ങളിലേക്ക് അതിഥികളും മറ്റുമൊക്കെ കടന്നു വരികയാണ്. കാത്തിരിക്കുക.

ഒരേ സ്വരത്തിൽ തൂവുള്ള വസ്ത്രത്തിൽ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്ത ഭാഷകളിലുള്ള മനുഷ്യർ, വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്ത സാമ്പത്തിക നിലവാരത്തിലുള്ള മനുഷ്യർ, ഒരു ഒഴുക്കായി, ഒരു പ്രയാണമായി, ഒരു പ്രവാഹമായി പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളുടെ വേളകളിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്ന കാഴ്ചകൾ, അത് അനുഭവമായി ആ ജനസഞ്ചയത്തിൽ ഒന്നു ചേരുമ്പോൾ കിട്ടുന്ന വല്ലാത്തൊരു തൃപ്തിയുടെ ആഴത്തെ ശരിയാംവിധം പ്രകടിപ്പിക്കുന്ന വരികളാണ് ഈ ഒരു കൊച്ചു ഗാനത്തിലൂടെ നമ്മൾ കേട്ടത്. പുതിയൊരു ആങ്കറിംഗ് ടീം നിങ്ങളോടൊപ്പം ചേരുന്നു. ഞാൻ കെ താജുദ്ദീൻ സുലാഹി, എൻ്റെ കൂടെ മുജ്തബ പി സി. ഈ ഒരു ഏതാനും മിനിറ്റുകൾ നീളുന്ന ആങ്കറിംഗ് സെഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. തീർച്ചയായും നമുക്കൊന്നിച്ചുള്ള യാത്രയെ കൂടുതൽ വൈജ്ഞാനികമായി, വിനോദത്തിലധിഷ്ഠിതമായി, സന്തോഷകരമാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.

0: കേരളത്തിന്റെ ഒരറ്റത്ത് മലയോര ഗ്രാമമായ അടിമാലിയിൽ രാവിലെ ഒരു 4 മണി മുതൽക്ക് പീസ് റേഡിയോ പതിയെ ഇങ്ങനെ ശബ്ദിച്ചു തുടങ്ങും. സ്ഥലം ഒരു ചായക്കടയാണ്. സുഹൃത്ത് അഷ്റഫ് സാഹിബിൻ്റെ ചായക്കടയിൽ രാവേറെ നീളുമ്പോഴും അങ്ങനെ ജോലിയും കഴിഞ്ഞ് മക്കളും കുടുംബവും എല്ലാവരും ഒന്നിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴും പിന്നെയും അദ്ദേഹത്തിൻ്റെ വാഹനത്തിലും ആ ശബ്ദം ഇങ്ങനെ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അത് കണ്ടും കേട്ടുമൊക്കെയാണ് ആരിഫ തീർച്ചയായും വളർന്നത്. അപ്പോൾ പീസ് റേഡിയോയിൽ നിന്ന് നിരന്തരം ഇങ്ങനെ പാട്ടിനെക്കുറിച്ചും മറ്റൊക്കെ പറയുമ്പോൾ അവളുടെ മാതാപിതാക്കൾ കൊടുത്തുന്ന പ്രേരണയാണ്. അപ്പോൾ വലിയ കുട്ടിയായി, കുറച്ചൊരു വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷങ്ങൾക്ക് മുമ്പാണ് ആരിഫ അഷ്റഫ് ഈ ഒരു പാട്ട് പീസ് റേഡിയോയ്ക്ക് വേണ്ടി പാടുന്നത്. വളരെ ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ ആരിഫക്ക് നേരുകയാണ്. ഇനി വലിയ കുട്ടിയാകുമ്പോൾ നമ്മൾ പൊതുവെ പിന്നെ പീസ് റേഡിയോയിൽ പാടിക്കൂല, പക്ഷേ ട്രെയിനറാകാൻ പറ്റും. മറ്റു കുട്ടികളെ, നല്ല ശബ്ദമുള്ള കുട്ടികളൊക്കെ വാട്സാപ്പിലൊക്കെ എടുത്ത് പാടിക്കൊടുത്ത് അതിൻ്റെ ശ്രുതിയും താളമൊക്കെ ശരിയാക്കി കൊടുത്ത് തയ്യാറാക്കാൻ പറ്റും. എന്തായാലും ഈയൊരു പെരുന്നാൾ ദിനത്തിൽ ആരിഫക്ക് എൻ്റെ ബിഗ് സല്യൂട്ട് നേരുന്നു. പീസ് റേഡിയോയ്ക്ക് വേണ്ടി സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു.
1: കുറേ പ്രോഗ്രാമുകൾ ഇന്നലെ മുതൽ പെരുന്നാളിന്റെ ഷെഡ്യൂളിലൊക്കെ നമ്മൾ കടന്നു. വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ കേട്ട് വരുമ്പോൾ ഒരു കാക്കക്കു സംശയം, ഫീഡ്ബാക്ക് വഴി ചോദിക്കാൻ ഒരു മടി. ഞാൻ അതിപ്പോ ഇങ്ങനെ ചോദിക്കാന്നുള്ളത് ഞാൻ പ്രതികരിച്ച് ചോദിക്കാണ്. ചോദ്യം പ്രകാരമാണ്, കുറേ പരിപാടികൾ വരുന്നുണ്ട്, വ്യത്യസ്തങ്ങളായ പാട്ടുണ്ട്, ക്ലാസ്സുകളുണ്ട്, കുറേ ആശയങ്ങളുള്ള ഗ്രഹത്തായ ക്ലാസ്സുകളുണ്ട്. ഇതൊക്കെ അതിൻ്റെ സമയങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ആ സമയത്തൊന്ന് കയറി, തിരക്കിൻ്റെ ഇടയിലൊന്ന് കയറി കേൾക്കാമായിരുന്നു ലൈവില്. അപ്പോൾ ഈ സമയം അറിയാൻ, ഏതൊക്കെ പ്രോഗ്രാം ഏതൊക്കെ സമയത്താണ് വരുന്നതെന്നറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളൊരു സംശയം.
0: ഇത് പൊതുവേ ഇതാരാ ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലമായി കേട്ടുകൊണ്ടേ ഇരിക്കണവരാ ചോദിക്കുക. കാരണം അവർ ചില ആളുകളുണ്ട്, അവരിങ്ങനെ ആ സ്ഥിരം ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ ഒന്നും കാര്യമായിട്ട് ചിന്തിക്കുകയോ നോക്കുകയൊന്നുമില്ല. പ്രത്യേകിച്ച് ടെക്നിക്കൽ സംഭവങ്ങളൊന്നും അവർ നോക്കില്ല. അവരിങ്ങനെ ആ ഒരു ഇതിൽ ഒറ്റ ട്രാക്കിൽ ഇങ്ങനെ പോവായിരിക്കും. ട്രെയിനും മാറിയാണ്, ഇങ്ങനെ തിരിയൊന്നുമില്ല, ഇട്ടടുത്ത ട്രാക്കിലേ പോവുള്ളൂ. ഇനിയിപ്പം അടുത്തൊരു ട്രാക്കിലേക്ക് ഒരു പോകണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പറയണം. അപ്പോൾ നിങ്ങളോട് ചോദിച്ച ആളാരാന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു ടൈപ്പ് അതാണ്, രണ്ടൊരു ഇൻസ്റ്റൻറ്റ് എക്സൈറ്റ്മെൻ്റ് ഉള്ളത്. ആരിഫിൻ്റെ പാട്ടൊക്കെ ഭയങ്കര പാട്ടാണല്ലോ, അങ്ങനത്തെ പാട്ടൊക്കെ ഇനി എവിടുന്ന കിട്ടുക എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്താണെങ്കിലും ഇന്ന് നമ്മൾ ഫൈനൊന്നും ഇടുന്ന ദിവസമല്ല, അതുകൊണ്ട് ഒരു രക്ഷപ്പെട്ടു. ഓക്കെ, അവർ നേരെ ചെയ്യേണ്ടത് പീസ് റേഡിയോ എടുക്കുക. പീസ് റേഡിയോയിൽ നമുക്ക് വിൻഡോ തുറക്കുമ്പോൾ 3 പാർട്ട് കാണുക, ഷെഡ്യൂൾ കാണുക, ലൈവ് കാണുക, റിവൈൻഡ് കാണുക. മുകൾ ഭാഗത്ത് ഷെഡ്യൂളൊന്നും ഇങ്ങനെ ബാക്കോട്ട് ചെക്ക് ചെയ്താൽ മതി. അതിൽ പ്രോഗ്രാം കലണ്ടർ 24 മണിക്കൂറും സംപ്രേഷണം ചെയ്യുന്ന റേഡിയോയിൽ അടുത്തതായി വരുന്ന പരിപാടി ഏതെല്ലാമാണ് എന്നുള്ളത് വളരെ കൃത്യമായി അതിൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഏതൊക്കെയാണ്, പ്രഭാഷണങ്ങൾ ഏതൊക്കെയാണ്, കുട്ടികളുടെ പരിപാടികൾ ഏതൊക്കെയാണെന്നുള്ളത് 100% അറിയാനുള്ള സംവിധാനമുണ്ട്.
1: അതുപോലെ തന്നെ റിമൈൻഡർ സംവിധാനവും ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും ഈ പ്രോഗ്രാം ഇന്നൊന്ന് അറിയിക്കണം, ഈ പ്രോഗ്രാം ഒന്ന് കേൾക്കണം എന്നുള്ള പ്രോഗ്രാം, ആ സമയമാകുമ്പോൾ ആപ്പ് നിങ്ങൾ അറിയിക്കും. നേരെ ഷെഡ്യൂളിൽ നമ്മൾക്ക് കേൾക്കേണ്ട പ്രോഗ്രാം സെലക്ട് ചെയ്യുക. ആ പ്രോഗ്രാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മുകളിൽ കാണും. ഏറ്റവും താഴെ ഒരു അലാം ക്ലോക്കിൻ്റെ ഒരു ചിഹ്നം കാണാം, അത് നെക്കി ഒരു ചെറിയൊരു പ്രോംപ്റ്റ് പോപ്പപ്പ് വരും, റിമൈൻഡ് മീ ബിഫോർ ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് എന്നുള്ളൊരു പോപ്പപ്പ് വരും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ തൊട്ടു മുമ്പ് നിങ്ങളെ ആപ്പ് ഉണർത്തും, ഇന്ന പ്രോഗ്രാം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുന്നതാണെന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും.
0: ഓക്കെ, അപ്പോൾ ഇതിൽ സംശയം തീരാത്തവരുണ്ടാവും. പണ്ടൊരു ചങ്ങാതിനെ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അപ്പോൾ നീന്തൽ പഠിപ്പിക്കുന്ന ട്രെയിനർ പറഞ്ഞുകൊടുത്തു, നിങ്ങൾ ഒരു കൈ ഇങ്ങനെ മുന്നോട്ടിടുക, അടുത്ത കൈ ഇങ്ങനെ പിന്നോട്ടിടുക, കാല് തല്ലുക, അപ്പോൾ അങ്ങനെ പൊങ്ങി പൊങ്ങി കിടക്കും. അപ്പം ഇയാൾ ചോദിച്ചു, ഈ കൈയാണോ ആ കൈയാണോ ആദ്യം ഇടേണ്ടത്? ഇങ്ങനെ ചോദിക്കണതിൻ്റെ ഇടയിൽ ആരോളം ഒന്നാണ് തള്ളിയിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ കൈയും കാലൊക്കെ കൊട്ടിപ്പടിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കണ്ണിലൊക്കെ ഏകദേശം നീന്തലാണ് ശരിയായി നടന്നു എന്ന് പറഞ്ഞ മാതിരി നിങ്ങളൊന്ന് ആപ്പ് എടുക്കുക, ഒന്ന് ചെയ്ത് നോക്കുക, അപ്പം ശരിയാവും. എന്തായാലും ആ ചോദ്യം ചോദിച്ചാൾ നല്ല കൂലിട്ട ആൾക്ക് അല്ലേ.
1: അതെ.
0: ഇനി മംഗലാപുരത്തേരൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ പീസ് റേഡിയോയുടെ റൈറ്റ് സൈഡിലുള്ള 3 ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ ലാംഗ്വേജ് എന്നുള്ളിടത്ത് പോയാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൂടി സെറ്റ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആപ്പിലുള്ള കണ്ടൻറ്റുകൾ വായിക്കാൻ പ്രയാസമുണ്ടാകൂല എന്ന് അവരോട് പറയണം. നമ്മൾ ഈ ഫീഡ്ബാക്ക് അയക്കണതിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഞങ്ങൾ അത് അയക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമം അവർക്ക് വേണ്ട എന്നുള്ള നിലക്കാണ് അങ്ങനെ തന്നെ സൂചിപ്പിക്കുന്നത്.
1: തെൽബിയ ബലിപെരുന്നാൾ പ്രത്യേക ദിന പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തുടർച്ചയായി പാട്ടുകളും മറ്റ് പ്രോഗ്രാമുകളും ഇങ്ങനെ വരുമ്പോൾ ഒരു ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കേൾക്കണമെന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ
0: പാട്ടൊന്നുമല്ല ഇപ്പോൾ വേണ്ടത്. ഇപ്പം ഈ നല്ലൊരു ദിവസമായിട്ട് ഇപ്പോൾ ഇവർ എന്താണ് ഈ പാട്ടും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവർ പലപ്പോഴും അറിയാതെ പോകുന്നൊരു കാര്യം, അവർ ഈ മാനസികാവസ്ഥയ്ക്ക് എത്തിയത് പെട്ടെന്നല്ലല്ലോ, നല്ലൊരു ടൈം എടുത്തിട്ടാണ്. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് അനുവദിച്ച ആശ്വാസങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ ആവാലോ. അത് ഒരാൾ എടുക്കണില്ലെങ്കിൽ എടുക്കാതിരിക്കാം, പക്ഷേ എടുക്കണവരെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഹലാൽ എടുക്കുന്ന ആളുകളെ നമ്മൾ കുറ്റപ്പെടുത്തണ്ട. പിന്നെ കുട്ടികളൊക്കെ ഇതിലേക്കൊന്ന് അടുക്കണം, അവരൊക്കെ ഒരു മൈൻഡിലേക്ക് എത്തിക്കണം, അതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്.
1: അപ്പോൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി പീസ് റേഡിയോക്ക് മറ്റൊരു സ്റ്റേഷൻ കൂടിയുണ്ട്, പീസ് ഖുർആൻ റേഡിയോ. നിങ്ങളുടെ ഫോണിൽ പീസ് റേഡിയോക്ക് ഏറ്റവും ഇടതുവശത്ത് താഴെ കാണുന്ന സ്റ്റേഷൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് രണ്ട് ഓപ്ഷൻസ് വരും. പീസ് റേഡിയോ, പീസ് ഖുർആൻ റേഡിയോ എന്ന രണ്ട് ഓപ്ഷനുകൾ കാണാം. അതിൽ പീസ് ഖുർആൻ റേഡിയോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ച സ്ക്രീനിൽ നിന്ന് ഒരു മഞ്ഞ ഗോൾഡ് കളർ തീമിലേക്ക് നമ്മുടെ പീസ് റേഡിയോ പോവും. വിശുദ്ധ ഖുർആനിൻ്റെ ഇമ്പമാർന്ന പാരായണങ്ങളും മനഃപ്പാഠമാക്കാനുള്ള പ്രോഗ്രാമുകളും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഖുർആനുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ ക്ലാസുകളും തഫ്സീറുകളും എല്ലാം ആ ഒരു സ്റ്റേഷനിൽ നമുക്ക് ലഭ്യമാക്കാം.
0: ഓക്കെ, അതൊക്കെ ലഭ്യമാക്കാം. പക്ഷേ ഈ ഒരു കേൾവിയിൽ നമ്മളോടൊപ്പമുള്ള ആളുകൾക്ക് നമ്മൾ തുടർച്ചയായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതം ചില വചനങ്ങളിലൂടെയൊക്കെ കേൾപ്പിച്ച് പോകണുണ്ടല്ലോ, അത് കേൾക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ വിട്ട് അവിടെ പോകണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായമല്ലോ?
1: ഇല്ല,
0: അങ്ങനെ അഭിപ്രായമല്ലേ. നമുക്ക് ഇബ്രാഹിം നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം അങ്ങോട്ട് കേൾപ്പിക്കാം.
1: ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബക്കറയിലെ 258-ാമത്തെ ആയത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണ്. ആയത്ത് കേട്ടാലോ?
0: തീർച്ചയായും. സൂറത്തു ബക്കറ 2-ാമത്തെ അധ്യായം 258, നമ്മൾ ആ ഖുർആനിക വചനത്തിലേക്ക് പോകുന്നു.
2: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: الشمس من المشرق فأتي بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين.
1: ഇബ്രാഹിം അലൈഹി സ്വലാമയുടെ ജീവിതം അത് വ്യത്യസ്ത തലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പിതാവിൻ്റെ അരികിൽ വളരെ ശാന്ത സ്വഭാവിയായി ഏറ്റവും മാന്യമായ ഭാഷയിൽ ഉപ്പാനെ ഉപ്പച്ചേ ഇതൊക്കെ പറ്റുമോയെന്ന് ചോദിക്കുന്ന ആളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കടുത്ത അഗ്നി നാളങ്ങളിൽ അകപ്പെട്ടപ്പോഴും അള്ളാഹുവിൽ എല്ലാം ഏൽപ്പിച്ച് എൻ്റെ രക്ഷകനായ അള്ളാഹു ഉണ്ടാകുന്നുള്ള ഒരു പാറയേക്കാൾ പരുവരുത്ത കടുത്ത വിശ്വാസത്തിൻ്റെ അഗാധമായ നിലപാടിൽ അദ്ദേഹം നിൽക്കുന്നുണ്ട്. ഹിജ്റ പോകേണ്ടി വന്നപ്പോൾ, പിന്നെ മക്കൾ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ, കുഞ്ഞിനെ അറുക്കേണ്ടി വന്നപ്പോൾ, ശത്രു വലയം ചെയ്തപ്പോഴൊന്നും അനങ്ങാത്ത ഒരു നിശ്ചയദാർഢ്യം അദ്ദേഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഹിക്മത്താണ്. തൗഹീദ് എത്തിക്കുമ്പോൾ എൻ്റെ റബ്ബ് മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് പറയുമ്പോൾ അത് എനിക്കും കഴിയും. അന്ന് ഈ പല ജാലവിദ്യകളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, കൺകെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉടനെ അദ്ദേഹം നല്ല ഒരു ചെക്ക് വെക്കാണ്. അങ്ങനെയാണെങ്കിൽ സൂര്യനെ നീ എന്തു ചെയ്യും, പടിഞ്ഞാറിൽ നിന്ന് ഉദിപ്പിച്ചു കൊണ്ടുപോവാ, എൻ്റെ പടച്ചവൻ കിഴക്കെന്ന് ഉദിപ്പിക്കും, നീ എന്തു ചെയ്യും പടിഞ്ഞാറിൽ നിന്ന് അതിനങ്ങോട്ട് ഉദിപ്പിച്ച് ഇങ്ങോട്ട് റിവൈസിൽ കൊണ്ടുപോവാ എന്ന് അദ്ദേഹം പറയുന്നതോടുകൂടെ ഈ സംവാദത്തിൽ രാജാവ് മുട്ടുമടക്കാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മൾ പറഞ്ഞ പോലെ ഒരു പാഠപുസ്തകമല്ല, അദ്ദേഹം ഒരു എൻസൈക്ലോപീഡിയയാണ്. ആയിരം ആയിരം പേജുകളിൽ എഴുതാൻ തീരാത്തത്ര മെസ്സേജുകളും കാഴ്ചപ്പാടുകളും ജീവിത സന്ദേശങ്ങളൊക്കെ പകരുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്.
2: വിശുദ്ധ ഖുർആൻ ഒരു ഉമ്മത്താണെന്ന് പരിചയപ്പെടുത്തിയതാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ. ഒരു സമൂഹത്തെ ആണ് വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ തശ്ബീഹ് ചെയ്തതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്.
1: അദ്ദേഹം കഅബയുടെ പുനർനിർമ്മാണം അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെയാണ് ഏൽപ്പിക്കുന്നത്. സ്വന്തം മക്കളെ അദ്ദേഹം ഉപേക്ഷിക്കുന്നതും ഈ കഅബാലയത്തിൻ്റെ പരിസരത്താണ്. അപ്പോൾ ഈ പള്ളിയും വിശ്വാസിയും തമ്മിലുണ്ടാകേണ്ട ഒരു അടുപ്പത്തെക്കുറിച്ച്, പള്ളിയും വിശ്വാസിയും തമ്മിലുണ്ടാകേണ്ട ഒരു ആത്മബന്ധത്തെക്കുറിച്ചൊക്കെ അങ്ങനത്തെ ചില പാഠങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസം, ഇന്നലത്തെ ദിവസമൊക്കെ നമ്മൾ കുറേ ഒക്കേഷണലി നമ്മൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിച്ചു, ഉണരുമ്പോൾ ഉറങ്ങുമ്പോഴൊക്കെ. ആ നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറയുകയാണ്, ഇവിടെ നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നടത്തേണ്ട ദുആ എല്ലാവർക്കും അറിയാം. അതൊന്ന് ഒന്ന് റിമൈൻഡർ അടിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ റിമൈൻഡറിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, പീസറുടെ പ്രോഗ്രാം റിമൈൻഡറൊക്കെ പറഞ്ഞല്ലോ. കൂട്ടത്തിലൊരു പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ളത് ഇക്കറും കൂടി നമ്മളെ മൊഹ്സിനാണ് വിളിക്കുക. മൊഹ്സിൻ, കമോൺ.
3: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം സാധാരണയായി ചൊല്ലാറുള്ള അള്ളാഹു മഫ്തഹ്ലി അബുവാബ് റഹ്മത്തി എന്ന പ്രാർത്ഥനയ്ക്ക് പുറമെ വേറെയും വ്യത്യസ്ത പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അഊദു ബില്ലാഹിൽ അലീമി വബിവജ്ഹിഹിൽ കരീമി വസുൽത്താനിഹിൽ ഖദീമി മിനശ്ശൈത്വാനിർ റജീം. പ്രാർത്ഥനയുടെ അർത്ഥം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും മഹാനായ അള്ളാഹുവിൽ ഞാൻ അഭയം തേടുന്നു, അവൻ്റെ തിരുമുഖം മുഖേനയും അനാദിയായ അവൻ്റെ അധികാര മുഖേനയും ഞാൻ അവനോട് അഭയം തേടുന്നു എന്നതാണ് പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഈയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിശാച് പറയും, ഈ ദിവസം മുഴുവനും അയാൾ എന്നിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവനാണ്. അഥവാ ഈ പ്രാർത്ഥന ചൊല്ലുന്നതോടുകൂടി പിന്നെ പിശാച് ആ ഒരു ദിവസം മുഴുവനും നമ്മെ ഒന്നും ചെയ്യില്ല, ശല്യപ്പെടുത്തുകയില്ല എന്നുള്ളതാണ്. പ്രാർത്ഥന ആവർത്തിക്കാം. അഊദു ബില്ലാഹിൽ അലീമി വബിവജ്ഹിഹിൽ കരീമി വസുൽത്താനിഹിൽ ഖദീമി മിനശ്ശൈത്വാനിർ റജീം. ഈ പ്രാർത്ഥന നാം മനഃപാഠമാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. സമയം ദുഹറിനോടടുക്കുന്നു. ഈ ഒരു സന്തോഷവേളയിൽ, സുദിനത്തിൽ, പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മൾ നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല എന്നുകൂടി ഉണർത്തുകയാണ് സന്ദർഭത്തിൽ. അതോടൊപ്പം പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാൻ, പെരുന്നാളിന് അതിൻ്റെ ഒരു വിഷയത്തിൽ ഇളവില്ല എന്നുകൂടി ഉണർത്തുകയാണ്. അപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ സ്ഥിരമായി നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനയ്ക്ക് അപ്പുറമായി മറ്റൊരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. ആ ഒരു പ്രാർത്ഥന കൂടി നമ്മുടെ ഇന്ന് പള്ളിയിൽ പോകുമ്പോൾ, ദുഹറിന് പള്ളിയിൽ പോകുമ്പോൾ ഒന്ന് ചൊല്ലി നോക്കാൻ, പ്രാവർത്തികമാക്കാൻ കൂടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്.
1: മറന്നു കയറി ഒന്നുകൂടി ബാക്കോട്ട് ഇറങ്ങിയിട്ടേ ഒന്നും രണ്ട് കയറിയാൽ മതി. ഒരു ഒരു കാര്യം, ഒരു 10-25 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഒരു കറക്റ്റ് ടൈമിന് ചെയ്താൽ അത് നമ്മളെ ശീലമായി മാറുന്നതാണ്. തലച്ചോറിന് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. ആവർത്തിച്ച് ആവർത്തിച്ച് അത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതൊരു പെർമനൻറ്റ് മെമ്മറിയിൽ വളരെ ഡീഫോൾട്ട് ചെയ്ത് വെക്കേണ്ടതാണ് എന്നെന്ത് ചെയ്യും, തലച്ചോറിന് മനസ്സിലാകും. പെർമനൻറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ സ്ഥിര, രണ്ട് തരം മെമ്മറിയാണുള്ളത്. ഒന്ന് താൽക്കാലിക മെമ്മറി, അതുകൊണ്ടാണ് പല ഏതെങ്കിലുമൊക്കെ ഒരു 10-20 സാധനത്തിൻ്റെ ബില്ല് നമ്മൾ വാങ്ങി, ആ ബില്ലിൻ്റെ ഓരോന്നിൻ്റെയും വിലക്കട കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്നാൽ അതേപോലെ അല്ല നമ്മളെ വീട്ടിലെ ആളുകളുടെ പേര് അല്ലെ, നമ്മളെ നാടിൻ്റെ പേര് നമ്മൾ മറക്കണില്ല, തപ്പണില്ല. എന്തായിരുന്നു ഇപ്പം എൻ്റെ നാടിൻ്റെ പേര് എന്നൊക്കെ ഒരാൾ ചോദിച്ചാൽ അയാളെ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാനായിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം, മെമ്മറിക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നേരെ തിരിച്ച് പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യം, നമ്മളും ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ എന്തെല്ലാം കാണും, മരങ്ങൾ, ചെടികൾ, മാലിന്യങ്ങളൊക്കെ കാണും. ആരെങ്കിലും ഓർത്തൊക്കെ ഉണ്ടോ? അത് ഒക്കെ ഒരു ഒരു പെർമനൻ്റ് മെമ്മറിയിലേക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇതൊരു പെർമനൻ്റ് മെമ്മറിയിലേക്ക് ആവണമെങ്കിൽ ഇതിന് റിപ്പീറ്റേഷൻ, വിഷ്വലൈസ്ഡ് റിപ്പീറ്റേഷൻ വേണമെന്നാണ് പറയാം. കണ്ടുകൊണ്ട് ഇങ്ങനെ അത് വീണ്ടും വീണ്ടും ഓർക്കുക, അതിന് ഓർക്കാനുള്ള റിമൈൻഡറുകൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയമാകുമ്പോൾ ബയോളജിക്കൽ ക്ലോക്ക് അങ്ങനെ അടിച്ചോളും, കാര്യം നടന്നോളും. അത് ഇന്ന് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ വീട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വീടുകളൊക്കെ സജീവമായിരിക്കും. വെറുതെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക്, ഇന്നലെ എത്ര പേർക്കുള്ള ഭക്ഷണം ബാക്കിയായി? ഇന്നലെ പെരുന്നാൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണം എത്ര പേർക്കുള്ളത് ബാക്കിയായി? ഫ്രിഡ്ജ് ഒന്ന് ഫോട്ടോ എടുത്ത് അയക്കാമോ? നമുക്ക് അയക്കൊന്നും വേണ്ട, പക്ഷേ ഫ്രിഡ്ജിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, ഒരു വർക്ക് കൊടുക്കണം. നമ്മൾ ഒരു കടലാസ് എടുക്കുക, ഫ്രിഡ്ജിലുള്ള സാധനത്തിൻ്റെ പേര് എഴുതുക, എത്ര ദിവസം പഴക്കമുണ്ട്, അതിന് ഏകദേശം എത്ര വാല്യൂ ഉണ്ട് എന്ന് എഴുതുക. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്പർ ഇട്ടിട്ട് ഓരോന്നും ബാലൻസ് വരെയുള്ള കാരണം എന്താണ്. അപ്പോൾ ഒരു കാരണം അതായിരിക്കും, എല്ലാവർക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കി, മൂപ്പരയോടെ പുറത്തു പോയിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നു. അപ്പോൾ അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ മൂപ്പരെ കുനിച്ച് നിർത്തുക, നല്ല കുത്തു കൊടുക്കുക അല്ലേ. നീ കഴിച്ചാൽ നിൻ്റെ ഇണയും കഴിപ്പിക്കണം എന്നാണല്ലോ. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ട്രീറ്റ് കിട്ടിയിട്ട് ആ ട്രീറ്റ് ഭാര്യക്കും കിട്ടായിട്ട് പിന്നെ ഭാര്യ 3 ദിവസം ഭക്ഷണം കഴിച്ചില്ലാറു. അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ലതാണ്, ചിലവ് കുറയല്ലോ അല്ലേ, ചിലവ് കുറയല്ലോ, അത്രേ ഉള്ളൂ. സാന്ദർഭികമായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി കലാപക്കൊടി ആരും ഉയർത്തേണ്ടതില്ല. വളരെ ശക്തമായ പ്രതിപക്ഷ സമരങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ആയിക്കോട്ടെ. എന്നാലും നമ്മളിനി എനിക്ക് തോന്നുന്നത് എന്താ, നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു,
2: ഫ്രിഡ്ജ് ഭക്ഷണം.
1: അപ്പോൾ ഞാൻ ഫ്രിഡ്ജിനെ കുറിച്ച് പറഞ്ഞു ഒന്നിങ്ങനെ, ഒന്നാണ് വണ്ടി എടിച്ചിറങ്ങി, അതുകൊണ്ട് പറയാൻ വിചാരിച്ച് വിഷയത്തിൻ്റെ മർമ്മത്തേക്ക് വരാം. നമ്മളിങ്ങനെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും നമ്മളുടെ പ്രവാസികളായ രക്ഷിതാക്കള്, ആങ്ങളമാർ, ചില ആളുകളുടെയെങ്കിലും സഹോദരിമാരൊക്കെ, അത് ഭർത്താക്കന്മാർ, ഇവരുടെയൊക്കെ ഒരു ഫുഡ് എന്തായിരിക്കും, അവരുടെയൊക്കെ ഒരു പെരുന്നാൾ എന്തായിരിക്കും? ഏറ്റവും സൗകര്യമുള്ള, ഭയങ്കര കപ്പാസിറ്റിയുള്ള ഒരാളും അയാളുടെ വീടൊക്കെ ആണെങ്കിൽ പോലും, ഇനി മക്കളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും, അവിടുത്തെ പെരുന്നാളിന് ചില ലിമിറ്റേഷൻ ഉണ്ടാകും. ചില ആളുകൾക്ക് ഉണ്ടാവില്ല, ഓൽക്ക് അവിടെ ആയിരിക്കും ഇഷ്ടം. പക്ഷേ ഇവിടെ വാപ്പയും ഉമ്മയും വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാകുമ്പോൾ ഇനി അവർക്കത് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും അതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. അപ്പോൾ ഈ പ്രവാസികളൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ, ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കലുണ്ട്, എൻ്റെ ബ്രദറൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് വിളിക്കട്ടോ എന്നറിയും. ഈ അടുത്തപ്പോഴാണ് അത് ആലോചിക്കുമ്പോൾ എനിക്കൊരു ഫീലിംഗ് തോന്നിയ സത്യത്തിൽ. അവരൊരു ഒഴിവുണ്ടാക്കി നമ്മൾ വിളിക്കുകയാണല്ലോ, അപ്പോൾ നമ്മളെല്ലാവരും ഓരോരുത്തരിതാ കൊടുക്കട്ടോ കൊടുക്കട്ടോ എന്ന് പറഞ്ഞ് അതൊന്ന് പൂർണ്ണമായി അറ്റൻഡ് ചെയ്യാനും അവരെ സന്തോഷിപ്പിക്കും വിധമുള്ളൊരു ടൈം എടുക്കാനും നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണ്. പ്രവാസത്തിൻ്റെ പെയിനും അതിൻ്റെ റിസ്ക്കും ഒക്കെ പണ്ടത്തെ തലമുറ ഒരു പക്ഷേ കുറഞ്ഞിട്ടുണ്ടാകാം. ആളുകളെ നമുക്ക് ഫോണിൽ കിട്ടുന്നു, വീഡിയോ കോളിൽ കിട്ടുന്നു. പണ്ടേ ഒരു മുജ്തബക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല, ഒരു മഞ്ഞ കളറ് കടലാസ് ഉണ്ടാകും, സൈഡിലൊക്കെ കുറേ പൂക്കളുള്ളേ, കത്ത് എഴുതണ പേപ്പറാണ്, അതിലെ പ്രവാസികളെ കത്ത് വരിക. ആ എൻ്റെ ഉമ്മാക്ക്, എൻ്റെ ഉമ്മാൻ്റെ അമ്മാവൻ, ഞങ്ങൾ കുഞ്ഞാക്കാന്ന് വിളിക്കും, മൂപ്പരെ കത്തുകൾ ഇങ്ങനെ വരും. ആ കത്ത് വായിച്ച ഉമ്മ കുറേ നേരം കരയും. അവരെ നമ്മൾ ഭയങ്കര അടുപ്പമാണ്. മൂപ്പരിപ്പോൾ നാട്ടിലുണ്ട്, ഇപ്പോൾ പ്രവാസമൊക്കെ ഒഴിവാക്കി, അള്ളാഹു ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ നന്നായി ഓർക്കുന്ന ഒരു വ്യക്തിയാണ്, നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാകുമെന്ന് മൂപ്പര് ചിന്തിക്കുന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ലൈഫിലെ ഏറ്റവും ചെറിയ പ്രായത്തിൽ എൻ്റെ ഉമ്മ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നൊരു വ്യക്തി. മൂപ്പരെക്കുറിച്ച് എപ്പോഴും പറയാം, കുടുംബങ്ങളിലെ എല്ലാവർക്കും അദ്ദേഹം പ്രവാസിയായപ്പോൾ സഹായങ്ങളോ പിന്തുണകളോ കിട്ടാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവരുടെയും, മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ വീട് നിർമ്മാണങ്ങളിൽ, കിണറുകൊഴിക്കലുകളിൽ, കല്യാണങ്ങളിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് അത് പരലോകത്ത് കൊടുക്കട്ടെ, ദുനിയാവിലെ വിഷമങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ച് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനത്തെ വളരെ പെയിൻഫുള്ളായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ ഇന്നില്ലെങ്കിൽ പോലും, എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള കുടുംബം, അവർ മൂപ്പര് പിന്നെ വീടൊക്കെ ഉണ്ടാക്കി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മൂപ്പര് ക്യാൻസർ ബാധിച്ച് മരിച്ചു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെയുള്ള ഇത്താത്താനോട് ഇങ്ങനെ എപ്പോഴോ എന്നിങ്ങനെ ചോദിച്ചു, നിങ്ങളും മൂപ്പരും ഒന്നിച്ചെത്ര കാലം ഉണ്ടോ? 20 കൊല്ലത്തിനടുക്ക് 2 കൊല്ലമേ ഞങ്ങൾ ഒന്നിച്ചിട്ടുള്ളൂ. 2 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചല്ല, പല പല ലീവുകൾക്ക് വന്നപ്പോൾ കിട്ടിയത് കണക്ക് കൂട്ടി വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒരു പ്രസ്താവന ശ്രദ്ധിച്ചു, ഞങ്ങളും ഇങ്ങളൊന്നും ഭരിക്കുമ്പോൾ നമ്മൾ ഭരണത്തിൻ്റെ മികവുണ്ടെന്നുള്ള കേരളം എങ്ങനെ ആയത്? അത് പ്രവാസിയുടെ കഷ്ടപ്പാട് കൊണ്ടാണ് എന്ന് അദ്ദേഹം വളരെ ഫ്രാങ്കായി ഓപ്പണായി ഞാൻ പറയണമെന്ന് അദ്ദേഹം ഈ സഭ അവസാനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഏതോ ഒരു കാലയളവിലെ ഒരു സംസാരത്തിൽ പറയണ്ടായി. അപ്പം ആ ഒരു പ്രവാസികൾ അവരിപ്പോൾ ഇന്ന് യുദ്ധമുഖത്താണ്. എനിക്കൊണ്ടത് നമുക്ക് കഴിഞ്ഞ പെരുന്നാളിന് നമ്മളുടെ ശ്രോതാക്കളോടൊപ്പം പരിപാടിയിൽ ഞാൻ അറ്റൻഡ് ചെയ്ത പരിപാടിയിൽ സുനാഷ് ഷുക്കൂർ, കുവൈത്ത് കേരള ഇസ്ലാഹി സെൻ്ററിൻ്റെ സെക്രട്ടറി, ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം തുടങ്ങുന്ന ഒരു ഭാഗം അവിടെ പ്ലേ ചെയ്യാമെന്നാണ് തോന്നുന്നത്. നമുക്കതൊന്ന് കേട്ടു വരാം.
2: ഓക്കെ.
1: അവിടെ അദ്ദേഹം പറഞ്ഞത്, ഒരു നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പൊട്ടിയ കേട്ടല്ലോ നിങ്ങൾ
2: മിസൈല്,
1: ഇതിൻ്റെ സൈറൺ മുഴക്കത്തെക്കുറിച്ചാണ്. അപ്പോൾ മിസൈൽ വീണിട്ടിരുന്നതാണ്. അപ്പോൾ ഈ പെരുന്നാൾ കാലത്തൊക്കെ ഒന്ന് മനസ്സറിഞ്ഞൊന്ന് പാർക്ക് പോകാനോ പുറത്തിറങ്ങാനോ കഴിയില്ല. നമസ്കാരങ്ങളടക്കം ബിൽഡിങ്ങുകളിലേക്കും റൂമുകളിലേക്കും ചുരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഘർഷങ്ങളിലൂടെയാണ് പ്രവാസികൾ പോകുന്നത്. അതുകൊണ്ട് പ്രവാസികൾക്ക് മെസ്സേജുകൾ അയക്കാൻ, അവരെ വിളിക്കാൻ, അവരെ സന്തോഷിപ്പിക്കാൻ, വീട്ടിലെ എല്ലാ ഉല്ലാസങ്ങളും ആഘോഷങ്ങളും അവിടെ എത്തിക്കാൻ നമ്മളൊക്കെ പ്രത്യേക ശ്രദ്ധ കാണിക്കണം. അതിന് ടൈം ഇടണം എന്ന് പ്രത്യേകം പറയാണ്. പ്രവാസിയായ ഉപ്പാക്ക് മോളെഴുതുന്ന കത്തിൻ്റെ കത്തുപാട്ടിലെ ഒരു ഭാഗം നേരത്തെ ഏതൊരു കുട്ടിയുടെ ശബ്ദത്തിൽ നമ്മൾ കേട്ടു. ഒന്നിലധികം കുട്ടികളത് പാടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിതിങ്ങനെ ചർച്ച ചെയ്ത് വന്നതുകൊണ്ട് അത് പ്ലേ ചെയ്താലോ.
2: ആദിയ നൂറ എന്ന 10 വയസ്സുകാരിയാണ്, മഞ്ചേരി HMYHSS സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ആദിയ നൂറയുടെ മനോഹരമായ കത്തുപാട്ടിലേക്ക്.
1: ആദിയ നോക്കട്ടെ മോളെ, നീ എങ്ങനെ പാടുന്നു ശരിക്കൊന്ന് നോക്കട്ടെ. വെയിറ്റ് ആൻഡ് സീ, കം ഓൺ.

0: ശുക്രൻ.
1: ഓക്കെ ഓക്കെ ഓക്കെ ആദിയാനൂറ, വളരെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ശബ്ദം, ഭയങ്കര ഷാർപ്പായിട്ടുള്ള ശബ്ദമാണ്. പാട്ട് കുറേയധികം തവണ കേട്ടതാണെങ്കിൽ പോലും ഈ പാട്ടുകൾക്കൊക്കെ വേറൊരു തരം ഫീലിംഗ് ഉണ്ട്. അത് പ്രവാസത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയവർക്കും ഒക്കെയാണ് അറിയുക. ഞാനൊരു വിസിറ്റിനിടയിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ കയറി ടോയ്ലറ്റിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ടോയ്ലറ്റിൽ ഉപയോഗിക്കാവുന്ന പരമാവധി സമയം 5 മിനിറ്റ്. കുറേ ആളുകളുള്ള റൂമാണ്, തമാശ ചെയ്ത് വെച്ചതായിരിക്കും ചിലപ്പോൾ. പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമാണ് തോന്നിയത്. ഞാനൊരു വീടുണ്ടാക്കിയപ്പോൾ 2-3 ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വീട്ടിൽ, വളരെ കുറഞ്ഞ ആൾക്കാർക്ക്. നമ്മൾ ബാത്ത് അറ്റാച്ച്ഡ് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയാണ്. നമ്മൾ ആ അവർ അവിടെ കഷ്ടപ്പെടുന്ന പൈസ കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർ ഒരു ടോയ്ലറ്റിൽ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റ് 6 മിനിറ്റ് ആണ് അവരുടെ സമയം, കാരണം രാവിലെ നേരത്തെ എണീറ്റ് ഓടണമല്ലോ. ഇതേപോലെ പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു വിഭാഗമാണ് വയോധികർ. നമ്മളൊക്കെ വീടുകളിൽ തന്നെ ഉണ്ടാകും. നമ്മൾ ഓരോരുത്തരായി ഓരോ സ്ഥലത്തേക്ക് പോകും, അവരപ്പോഴും അവിടെ തന്നെയാണ്. ഒന്ന്, അവർക്ക് ചിലപ്പോൾ പോകാൻ താല്പര്യം ഉണ്ടാവില്ല. രണ്ട്, അവർക്ക് താല്പര്യമുള്ള കാര്യം നമ്മൾ അവരുടെ ലെവലിലേക്ക് എത്തില്ല. അവരുടെ കഥകൾ കേൾക്കലും അവരോട് തമാശ പറയലും നമ്മളെ കുട്ടികളും നമ്മളും അവരൊക്കെ കൂടെ പൊട്ടിച്ചിരിക്കലും അട്ടഹസിക്കലല്ല, സന്തോഷം അവർക്ക് സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളത്, വിശ്വാസിയുടെ ഹൃദയത്തിൽ സന്തോഷം എത്തിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണെന്നാണ്. അപ്പം അത് നമ്മൾ കാണണം. വയോജനങ്ങളെ ഇപ്പോൾ സർക്കാർ തന്നെയും വയോജനങ്ങളെ സംരക്ഷിക്കുന്ന പുതിയ വകുപ്പ് കേരളത്തിൻ്റെ അല്ലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻസിഡൻറ്റ് എന്നാണ് CM കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വയോജനങ്ങളെ സംരക്ഷിക്കാൻ പ്രത്യേക നിയമവും പദ്ധതിയും വകുപ്പൊക്കെ കൊണ്ടുവരുന്നു. ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ ആശംസ നമുക്ക് ഇവിടെ അങ്ങോട്ട് കേൾക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ആദരണീയനായ VD സതീശൻ, വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നാണ് സത്യപ്രതിജ്ഞാ സമയത്ത് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും എല്ലാ ജനവിഭാഗങ്ങളോടും അദ്ദേഹത്തിന് വളരെ അടുത്തൊരു ബന്ധമുണ്ട്. ആർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് തോന്നാറുണ്ട്. പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഇരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അത് ദീർഘമായ സമയമായിരിക്കും, നമ്മൾ പറയണതൊക്കെ കേൾക്കും. അതൊരു വോട്ടിന് വേണ്ടിയുള്ള ഇരുത്താന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. ഇതിനൊന്നും ഒരു പൊളിറ്റിക്കലി ആരും എടുക്കേണ്ട, ഒരു വ്യക്തിയെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് മാത്രം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആശംസയിലേക്കാണ് നമ്മൾ പോകുന്നത്.
2: പീസ് റേഡിയോയുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഞാൻ വലിയ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുകയാണ്. തീർച്ചയായിട്ടും വലിയ പെരുന്നാൾ ത്യാഗത്തിൻ്റെ ബലിപെരുന്നാളാണ്. അചഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ജീവിതത്തെ നോക്കിക്കാണുമ്പോഴും ത്യാഗം ചെയ്യുവാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള വലിയ ഒരു കാരുണ്യത്തിൻ്റെ മനസ്സ് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ പെരുന്നാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വിശ്വാസത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ വിശ്വാസം എല്ലാവരെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്, കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്, ഇല്ലാത്തവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാം യഥാർത്ഥത്തിൽ കാരുണ്യത്തിൻ്റെ മതമാണ്, ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്ന കാരുണ്യത്തിൻ്റെ മതം. ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ പരമകാരുണികനായ സർവശക്തനായ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായി മാറാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ അന്വേഷണം തന്നെ ഇല്ലാത്തവന് വേണ്ടി, സഹായം അർഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ അന്വേഷണമാണ്. അവരെ നമുക്ക് സഹായിക്കാൻ നമുക്ക് കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഏറ്റവും സംഘർഷം നിറഞ്ഞ ഈ നാളുകളിൽ സാമ്പത്തിക പ്രതിസന്ധികൾ കൊണ്ടും മറ്റു പല പ്രയാസങ്ങൾ കൊണ്ടും മാനസികവും സാമ്പത്തികവുമായ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ഈ സമയത്ത് ഇതിനെയെല്ലാം അതിജീവിക്കാൻ, നമ്മുടെ മനസ്സിനെ ഒരുക്കാൻ, ജീവിതത്തെ നമുക്ക് സമചിത്തതയോടുകൂടി നേരിടാൻ, ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടി നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും ഈ വലിയ പെരുന്നാളിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു.
1: കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ VD സതീശൻ അവരുകളാണ് നമ്മളോടൊപ്പം ഈ ഒരു നിമിഷങ്ങളിൽ ജോയിൻ ചെയ്തത്. വിശ്വാസം എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒന്നാവണം എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗത്തെ നമ്മൾ 100% ഉൾക്കൊള്ളുന്നു. അത് ഇസ്ലാമിൻ്റെ ഏറ്റവും ശക്തമായ മോട്ടോ ആണ്. വിയോജിപ്പുകളുള്ളവരോട് വിയോജിക്കുമ്പോൾ പോലും യോജിക്കാവുന്ന എല്ലാ മേഖലയിലും യോജിക്കണമെന്ന വലിയ സന്ദേശം ഇസ്ലാമിക പാഠങ്ങളിൽ നമ്മൾ നിരന്തരം തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്നു എന്നതും ഏറെ സന്തോഷദായകമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, നമ്മളുടെ ചില കുട്ടികളൊക്കെ പിണക്കത്തിലാണ്. എൻ്റെ പാട്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പിണക്കത്തിലാണ്. പിണങ്ങേണ്ടതില്ല, എല്ലാവരുടെയും പാട്ട് വരും. ലേറ്റായിട്ടാണെങ്കിലും വളരെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ വന്നോളൂ ഇൻഷാ അള്ളാ. സാധാരണ നമ്മളെ ചക്കന്മാർ പറഞ്ഞ ഡയലോഗാണ്, അപ്പൊ നമ്മൾ എന്നാല് ലിബ ഫാത്തിമന്റെ പരാതിയാണ് തീർത്തു കൊടുത്താലോ.
0: ഓക്കെ, വലിയ നാട്ടിൽ നിന്ന് വന്നാണ്, ഭീമനാടിൽ നിന്ന്, GUPS ഭീമനാട് സ്കൂളിൽ നിന്ന് ലിബ ഫാത്തിമ ഒരു മലയാള ഗാനവുമായി നമ്മോടൊപ്പം ചേരുകയാണ്.

0: ഒക്കെ ലിബ ഫാത്തിമ നന്നായി പാടിയിട്ടുണ്ട്. നല്ല ഷാർപ്പായിട്ടുള്ള ശബ്ദമുണ്ട്. പാട്ടൊന്നുകൂടിയും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നാകും. ഒരു തുടക്കവും ഒടുക്കവും ഒരു ക്ലോസിങ്ങും ഒക്കെ ഒരു ഒരു റിഥം വരാനുണ്ട്. അത് ഒന്നുകൂടി മെച്ചപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാവുക.
1: ഓക്കെ, പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ പ്രത്യേക ദിന പരിപാടികൾ ഇങ്ങനെ തുടരുമ്പോൾ ഏകദേശം ചോറിൻ്റെ സമയമായിട്ടുണ്ട്. എന്നാൽ ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ചെമ്പ് പൊട്ടിക്കുന്നതിന് മുമ്പ്
0: ബിരിയാണിൻ്റെ സ്മെല്ലടിച്ചാൽ പിന്നെ ഒരു ചോദ്യം കൊണ്ടും കാര്യമില്ല മോനെ. ചോദിച്ചോ, കുഴപ്പമില്ല, ഇതിനൊന്നും ആരും പ്രതികരണം കിട്ടാൻ സാധ്യതയില്ല. പറഞ്ഞോ.
1: ഏതായാലും ചോദ്യം ചോദിക്കുകയാണ്. ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നമ്മൾ അയക്കേണ്ടത്. ലൈവ് ക്വിസ് എന്നത് സെലക്ട് ചെയ്യുക, പേരിൻ്റെ കൂടെ സ്ഥലമുണ്ടെന്നത് ഉറപ്പുവരുത്തുക. ചോദ്യം ഇതാണ്: മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മുഹാജിറുകൾ, ഓപ്ഷൻ ബി അൻസാറുകൾ, ഓപ്ഷൻ സി ഖുറൈശികൾ, ഓപ്ഷൻ ഡി ഔസ്. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്: മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മുഹാജിറുകൾ, ഓപ്ഷൻ ബി അൻസാറുകൾ, ഓപ്ഷൻ സി ഖുറൈശികൾ, ഓപ്ഷൻ ഡി ഔസ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഉത്തരങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ അയക്കുക. ലൈവ് ക്വിസ് ആണ് സെലക്ട് ചെയ്തതെന്ന് ഉറപ്പുവരുത്തുക. പേരിൻ്റെ ഒപ്പം സ്ഥലവും കൂടിയുണ്ടെന്ന് ഉറപ്പുവരുത്തുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ. ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ബലിപെരുന്നാൾ തെൽബിയ പ്രോഗ്രാമുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കൂടെ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഞാൻ വി ടി അബ്ദുൽസലാം, എൻ്റെ കൂടെ
1: മുസ്തഫ അൻസാരി.
0: അപ്പോൾ മുസ്തഫ മാഷെ, നമ്മൾ പെരുന്നാളിൻ്റെ ദിനത്തിലെ സന്തോഷം, കേൾവിയുടെ സന്തോഷത്തിലാണ് നമ്മളുള്ളത് അല്ലേ?
1: അതെ അതെ.
0: ഒരുപാട് കാഴ്ചകൾ പെരുന്നാൾ ദിനത്തിൽ, ഒരു രാവിലെ മുതൽ തുടങ്ങി വൈകുന്നേരം പിന്നെ വരെയുള്ള ദിവസത്തിനിടയിൽ സാധാരണ പെരുന്നാളുണ്ടാകുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് സന്തോഷം നൽകുന്ന. പക്ഷെ ആ കാഴ്ചകളിലേക്ക് കേൾവി എന്ന വലിയൊരു മധുരം പീസ് റേഡിയോ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ തെൽബിയ വലിയ പെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് വിശേഷ പ്രോഗ്രാമുകളൊക്കെ പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്.
1: ഓക്കെ, അപ്പോൾ എല്ലാ പെരുന്നാൾ ദിനത്തിൻ്റെ ഏത് പ്രവൃത്തിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും റേഡിയോയുടെ കൂടെ തന്നെ പോകാനുള്ളൊരവസരം കൂടെ ഈ പെരുന്നാൾ ദിനത്തിലും നമുക്ക് സാധ്യമാവുകയാണ്.
0: നിരന്തരമായ ദൈവിക പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ വിജയം ഭരിച്ചൊരു മഹാപ്രവാചകന്റെ വിജയ ആഘോഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. ഒരു ത്യാഗത്തിൻ്റെ ജീവിതം അനുസ്മരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ എത്ര കേട്ടാലും എത്ര ഓർത്താലും മതി വരാത്തൊരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ പെരുന്നാളിൻ്റെ ദിനം ആഘോഷിക്കുന്നത്. പീസ് റേഡിയോയിൽ ഇന്നത്തെ ഈ ഒരു സമയം നമുക്ക് കേൾവിയുടെ എന്തൊരു സുഗന്ധമാണ് പകരാനുള്ളത്?
1: തീർച്ചയായിട്ടും നമുക്ക് ഖുർആൻ പാഠങ്ങൾ എന്ന റേഡിയോയുടെ ഒരു പ്രത്യേക പ്രോഗ്രാമിലൂടെ കടന്നു പോകാം.
0: റേഡിയോയിലെ നൂറുകണക്കിന് പ്രോഗ്രാമുകളും വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളും ഒക്കെ ശ്രോതാക്കൾക്ക് അറിയാം. ഈ സന്ദർഭത്തിൽ നമുക്ക് പീസ് റേഡിയോയിലെ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തുകയാണ്.
1: ഖുർആൻ പാഠങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പ്രോഗ്രാം. ഞായർ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്കും ശനിയാഴ്ച രാത്രി 8:15 തത്സമയ സംപ്രേഷണവും അല്ലാത്ത സമയങ്ങളിൽ റിവൈൻഡിലും ലഭ്യമായിരിക്കും.
0: പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നവർ ഇബ്രാഹിം സലഫി, പുലാമന്തോൾ, അബ്ദുൽ ശുക്കൂർ അൻസാരി, അഷ്റഫ് സലഫി, വാണിയമ്പലം, മനോസ് മഞ്ചേരി, ഇവരുടെയൊക്കെ സെഷനുകളാണ് നമുക്ക് ഖുർആൻ പാഠങ്ങളിലൂടെ നേരത്തെ പറഞ്ഞ സമയത്ത് രാവിലെ ഞായറാഴ്ച മുതൽ വെള്ളി വരെ, ഞായർ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്കും ശനിയാഴ്ച രാത്രി 8:15 തത്സമയ സംപ്രേക്ഷണവും അല്ലാത്ത സമയങ്ങളിൽ റിവൈൻഡിലും ഖുർആൻ പാഠങ്ങൾ നമുക്ക് കേൾക്കാം. അപ്പോൾ പ്രിയമുള്ളവരെ, എന്തൊക്കെയാണ് എല്ലാവരുടെയും പെരുന്നാൾ വിശേഷങ്ങൾ ഇന്നത്തെ ഈ ഒരു സമയത്ത്? ബലിപെരുന്നാളായതുകൊണ്ട് തന്നെ ബലിയുമായി ബന്ധപ്പെട്ട ഉലഹിയത്തിൻ്റെ കർമ്മങ്ങളിലൊക്കെ ചില ആൾക്കാരൊക്കെ തുടങ്ങുന്നുണ്ടാവും, ചില ആൾക്കാർ കഴിഞ്ഞിട്ടുണ്ടാവും ഏകദേശമൊക്കെ അല്ലേ?
1: അതെ. ഏതായാലും അതിൻ്റെ ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതെല്ലാം നമുക്ക് സന്തോഷം നൽകുന്നതും പുണ്യങ്ങൾ സമ്മാനിക്കുന്നതുമാണ് എന്നുള്ളതിലാണ് നമ്മുടെയൊക്കെ ആ ഒരു സന്തോഷം.
0: അതെ അതെ. ചില ആളുകൾ പിന്നെ ബലികർമ്മം നടത്തിക്കൊണ്ടിരിക്കേണ്ടയിൽ റെഡി കേൾക്കുന്നുണ്ടാവും ചിലപ്പോൾ.
1: അതെ അതെ.
0: ഇടയ്ക്ക് ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് നല്ല ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ റേഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും വലിയ സന്തോഷം നേരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻ

0: പ്രിയമുള്ളവരെ, തെൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടി തുടരുകയാണ്. പീസ് റേഡിയോയിൽ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി കേൾവിയുടെ വസന്തം തീർക്കുമ്പോൾ ഇന്നത്തെ പെരുന്നാൾ ദിനത്തിൽ അടുത്തൊരു പ്രോഗ്രാം, കുട്ടികൾക്ക് പ്രത്യേകം ഇമ്പമാറുന്ന ഒരു പ്രോഗ്രാമാണ്, കുട്ടികളുടെ പരിപാടികളാണ്. മുസ്തഫ ഷേ, അതിപ്പോൾ പെരുന്നാൾ കുട്ടികൾക്ക് കൂടിയാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? കാരണം പെരുന്നാളിന് റേഡിയോയിൽ കുട്ടികൾക്ക് എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാർ ക്വസ്റ്റിൽ ഒരുപാട് പ്രോഗ്രാമുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട്. ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൽ ആരാണുള്ളത്?
1: ഇന്ന് നമ്മോടൊപ്പം അസ്ഫ അസ്ലിയാണ്. ഒരു മലയാള ഗാനമാണ് അവതരിപ്പിക്കുന്നത്.
0: മോൾ പഠിക്കുന്നത് ദാറുൽ ഫലാഹ് സ്കൂളിലാണല്ലേ?
1: യെസ്. 10 വയസ്സായ നമ്മുടെ അസ്ഫ അസ്ലി.

0: عليكم.
1: وعليكم السلام ورحمة الله وبركاته. ما شاء الله. അസ്ഫ അസ്ലിയാണ് ഇപ്പോൾ നമ്മളുടെ കൂടെ നല്ലൊരു ഗാനവുമായിട്ട്. ദാറുൽ ഫലാഹിലെ വിദ്യാർത്ഥിനിയാണ് അസ്ഫ അസ്ലി അല്ലേ. അപ്പോൾ പെരുന്നാളിനെ സന്തോഷമാക്കുന്ന ഒരു പാട്ടുകൊണ്ട് നമുക്ക് സന്തോഷം പകർന്ന അസ്ഫ അസ്ലിക്ക് പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. മഷാല്ലാ.
2: നമ്മുടെ ഫാമിലിയിലും ഒരുപാട് പാടുന്ന മക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പെരുന്നാളിൻ്റെ ദിനത്തിൽ അവരിൽ നിന്ന് അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കാനൊക്കെ നമ്മളൊരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം.
1: അല്ല, പാട്ടുകൾ കേൾക്കാൻ അവസരം ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള അവസരം ഉണ്ടായിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അല്ലേ. കാരണം പെരുന്നാളിൻ്റെ ഇതിൽ മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അവസരങ്ങളുണ്ട്. ഇപ്പം ഇത് എങ്ങനെയാണെന്ന് പലർക്കും സംശയം ഉണ്ടാവും. ഇപ്പം എങ്ങനെ ഇതിൽ പങ്കെടുക്കാം? അപ്പോൾ 90 20 840 840 ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ
2: ഞാൻ നമ്മുടെ കുടുംബങ്ങളിലുള്ള കുട്ടികൾക്ക് കുടുംബത്തിൽ പാടാനുള്ള ഒരു അവസരം കൂടി നമ്മൾ ഒരുക്കണം എന്നുള്ളതാണ് അല്ലേ.
1: നമുക്ക് ഇന്നത്തെ ദിനത്തിൽ ഒരു ഈദ് സന്ദേശത്തിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. പെരുന്നാൾ സന്ദേശം നമുക്ക് കൈമാറുന്നത് ബഹുമാനായ മൂസ സ്വലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവദിച്ചിട്ടുള്ള ആഘോഷ സുദിനങ്ങളിൽ ബലിപെരുന്നാൾ സുദിനത്തിലാണ് കുടുംബത്തോടൊപ്പം, കൂട്ടുകാരോടൊപ്പം, നാട്ടുകാരോടൊപ്പം സന്തോഷം പങ്കുവച്ച് പ്രയാസത്തിൽ കഴിയുന്ന ആളുകളെ സന്ദർശിച്ച് പരീക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തക്ബീർ ധ്വനികളുമായി നാം കഴിയുന്നത്. എത്ര വലിയ തിരക്കുകൾ, സന്തോഷങ്ങൾ നമുക്കുണ്ടെങ്കിലും ഏറ്റവും വലിയ ആയുധമായി നമ്മുടെ കൈകളിൽ ഉണ്ടാകേണ്ട അറിവ്, സദാസമയം ആർജിക്കാനുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അറിവ് എന്നത് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള വലിയ മരുന്നാണ്. നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒട്ടേറെ പ്രയാസങ്ങൾ, അസുഖങ്ങൾ, അതിൽ നിന്നെല്ലാം ശരീരത്തിന് വേണ്ട ആഫിയത്ത്, സൗഖ്യം, ഭക്ഷണം കഴിച്ചും ശുചിത്വമുള്ളവരായും മറ്റു പല സംവിധാനങ്ങളിലൂടെയും ആർജിക്കാൻ നോക്കുന്നവരാണ് നമ്മൾ. അതിനേക്കാളുപരി ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിൻ്റെ കാര്യം. പല നിലക്കുള്ള രോഗങ്ങൾ നമുക്ക് ചുറ്റിലും ഉണ്ട്. പലരുടെയും വാക്കിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, വിചാരങ്ങളിലൂടെ, ഇടപെടലിലൂടെ ആ രോഗങ്ങൾ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ബാധിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, പ്രവാചകരെ പറയുക, അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരല്ല, സമന്മാരല്ല. ഈ ആഹ്വാനത്തെ മുഖവിലക്കെടുക്കാൻ നമുക്ക് സാധിക്കണം. നാം രോഗികളാണ്. അതിനെ മാറ്റാനുള്ള മരുന്നാകുന്ന അറിവ് അനിവാര്യമായി നമുക്കുണ്ടാകണം. അതേപോലെ തന്നെ അറിവില്ലായ്മ പല തെറ്റുകളിലേക്കും നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും നമുക്കറിയാത്ത കാര്യങ്ങളിൽ വാശി പിടിച്ച് ഷടിച്ചു നിൽക്കുന്ന മനോഭാവം ഉണ്ടാകരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഖുഫ് മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കണ്ണും കാതും മനസ്സും ചോദിക്കപ്പെടുന്ന ദിവസം വരാനുണ്ട്. അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങളിൽ നിന്നു പോകരുത് എന്നാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ ഓർത്ത്, അവനിലേക്കടുത്ത്, അവനെ ഭയന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, നിശ്ചയം അള്ളാഹുവിനെ ഭയക്കുന്നവർ അവൻ്റെ അടിമകളിൽ അറിവുള്ള

0: മാഷാല്ലാ, ഈദ് സന്ദേശത്തിൽ ഇന്ന് നമ്മൾ കേട്ടത് മൂസ സലാഹിയുടെ സംസാരമായിരുന്നു. അറിവ് ആയുധമാക്കുക എന്ന വിഷയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്.
1: പ്രിയമുള്ളവരെ, പീസ് റേഡിയോ ബലിപെരുന്നാൾ തൽബിയ പ്രത്യേക പരിപാടികൾ തുടരുകയാണ്. മുസഫാഷെ, നമ്മൾ പിന്നെ ഇപ്പോൾ സന്ദേശമൊക്കെ കേട്ട് കഴിഞ്ഞല്ലോ. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പെരുന്നാളിൻ്റെ അന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ, എനിക്ക് തോന്നുന്ന ഒരു ചരിത്രത്തിൽ ഒരിക്കൽ പെരുന്നാൾ സുദിനത്തിലാണോ എന്നറിയില്ല, കുട്ടികളിങ്ങനെ പാട്ട് പാടിയപ്പോൾ ഒരു സന്ദർഭം പെരുന്നാളല്ലേ, അവർ സന്തോഷിക്കട്ടെ എന്ന് നബി പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പം പെരുന്നാളിൻ്റെ അന്ന് പാട്ട് ഒരു സന്തോഷത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് എങ്ങനെയൊരു നല്ല പാട്ട് കേൾക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ള മീഡിയകളിലൊക്കെ ആവുമ്പോൾ സംഗീതത്തിൻ്റെ അകമ്പടി കൊണ്ടുള്ള പാട്ടുകളുടെ ഒരു അഭിഷേകങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് മുക്തമായി നമുക്കൊരു നല്ല പാട്ട്, സംഗീതത്തിൻ്റെ അകമ്പടികളൊന്നുമില്ലാതെ വളരെ ഇമ്പമാർന്ന പാട്ടുകൾ കേൾക്കാൻ പറ്റുന്നത് റേഡിയോയിലൂടെയാണ്. ഇപ്പം നമ്മൾ സ്വരത്തിലേക്ക് പ്രവേശിക്കുന്നത്.
0: സ്വരത്തിലേക്ക്.
2: ദുൽഹജ്ജിൻ അമ്പിളിവാനിൽ മിന്നണ കണ്ടില്ലേ, മനമാകെ തക്ബീറിൻ ധ്വനി നിറയണം.

0: മഷാല്ലാ, വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: പാട്ട് കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ പാട്ടിൻ്റെ ഒരു ഒരു ഒരു ഇഷ്ടം, അത് പാട്ട് കേട്ട് പ്രത്യേകിച്ച് ഈണം ചാനലിലും റേഡിയോയിലെ സ്വരത്തിലൊക്കെ കേട്ട് പരിചയിച്ച് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഒരു അതിനോടൊരു ഒരു ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ, നല്ല കൗതുകത്തോടു കൂടി കേട്ടിരുന്നിട്ടുണ്ടാവും. ഒരു പുതിയ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. നമുക്കിനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
0: യെസ്, നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ജമീൽ ആപ്പിൻ്റെ ഡെയിലി പ്ലാനറിനെ കുറിച്ചാണ്.
1: ജമീൽ ആപ്പിനെ കുറിച്ച് പറയുമ്പോഴേ ഈ അടുത്ത് നമുക്കൊരു ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇത്രയധികം ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു സൈലന്റ് റെവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നിശബ്ദ വിപ്ലവം എന്നതുപോലെയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അപ്ഡേഷൻസുകളും ഒരുപാട് പ്രോഗ്രാമുകളും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇത്രയും പ്രയോജനപ്രദമായിട്ടുള്ളൊരു ആപ്പ് നമുക്ക് വേറൊന്ന് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് പ്രയാസമാണ്.
0: അതും എല്ലാം ഒരു കുടക്കീഴിൽ പ്രാർത്ഥനകളും ഖുർആനിൻ്റെ പാരായണങ്ങളും ഓഡിയോ വീഡിയോ റീഡിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ PDF പോലെയുള്ള സംവിധാനങ്ങളും ഒക്കെ.
1: ആരെങ്കിലും ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എങ്കിൽ ജസ്റ്റ് ഇപ്പോൾ തന്നെ വേഗം ഫോണെടുത്തിട്ട് ഒന്ന് ആപ്പിൽ ജമീൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് സ്വയം അറിഞ്ഞ് അനുഭവിച്ചൊന്ന് മനസ്സിലാക്കിക്കോളൂ.
0: തീർച്ചയായും വലിയൊരു ലോകമാണ് നമുക്ക് ജമീൽ ആപ്പിലൂടെ തുറന്നു തരുന്നത്. വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ നുകരാനുള്ള വലിയൊരു അവസരമായിക്കൊണ്ട് കൂട്ടുകാരൻ എന്ന പേരിൽ നമ്മൾ പരിചയപ്പെടുന്ന ജമീൽ ആപ്പിനെ നെഞ്ചോട് ചേർക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ, ഇന്ന് നമ്മൾ ജമീൽ ആപ്പിൽ പരിചയപ്പെടുന്നത് ഡെയിലി പ്ലാനർ. എന്താണ് ഡെയിലി പ്ലാനർ? നമുക്കറിയാം ഈ ജമീൽ ആപ്പിൽ നമുക്ക് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് രാവിലത്തെ ദിക്കറുകൾ മുതൽ നമ്മുടെ പ്രാർത്ഥനകൾ, സ്വതക്കകൾ, അതുപോലെ തന്നെ പീസ് റേഡിയോയെക്കുറിച്ച് അത് നമ്മൾ കേട്ടോ, അഹ്ലു സുന്നയുടെ പാഠം, പുതിയ ദിക്കറുകൾ പഠിച്ചോ, ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തോ, ദഅവാ പ്രവർത്തനങ്ങൾ വല്ലതും ചെയ്തോ, വൈകുന്നേരത്തെ ദിക്കറുകൾ ചൊല്ലിയോ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും ഒരു ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള വലിയൊരു പ്ലാൻ നമുക്ക് ജമീൽ ആപ്പ് സമ്മാനിക്കുന്നുണ്ട്.
1: മാഷാല്ലാ. അപ്പോൾ പ്രിയമുള്ളവരെ, ജമീൽ ആപ്പിൻ്റെ ഡെയിലി പ്ലാനറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞത്. മാഷാല്ലാ. തഖബ്ബൽ അല്ലാഹു മിന്ന വമിൻകും. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ പെരുന്നാൾ ദിനാശംസകൾ നേരുന്നു.
0: സലമാഷേ, ഇപ്പോൾ മാംസമൊക്കെ വിതരണം ചെയ്യേണ്ട ഒരു സമയം ആയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളും മറ്റു ആളുകളുമൊക്കെ ഒരു പക്ഷേ വ്യാപൃതരായിക്കൊണ്ട് അതിൻ്റെ വിതരണത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും.
1: തീർച്ചയായിട്ടും
0: ദുഹുറു നമസ്കാരത്തിന് മുമ്പ് തീർക്കണം എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഈദ് നമസ്കാരം കഴിഞ്ഞ് ഉടനെ ഇതിലേക്ക് ചാടി ഇറങ്ങാറുള്ളത്. ഏതായാലും ഇൻഷാ അള്ളാഹു നമ്മുടെ ഇതിൽ വ്യാപൃതരായിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി
1: അനുഗ്രഹിക്കും. പീസ് റേഡിയോ അതിൻ്റെ തൽബിയ പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളിനി കേൾക്കുന്നത് മധുരം ഖുർആനാണ്. സൂറത്തുൽ ബഖറ 260-ാമത്തെ വചനം മുഹമ്മദ് അയ്യൂബിൻ്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.

0: دينك سعيا واعلم أن الله عزيز حكيم.
1: ما شاء الله. മധുരം ഖുർആനിൽ നാം ഇപ്പോൾ കേട്ടത് സൂറത്തുൽ ബഖറയുടെ 260-ാമത്തെ വചനമായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബാണ് ഖുർആൻ പാരായണം നിർവഹിച്ചത്.
2: ഈ കുട്ടികളുടെ പ്രോഗ്രാമുകൾ കുട്ടികൾ കേൾക്കുമ്പോൾ എങ്ങനെയുണ്ടാവും?
1: ഭയങ്കര
2: നമുക്ക് പലപ്പോഴും നമ്മളുടെ എന്തുകൊണ്ടാണ് നമ്മൾ സമപ്രായക്കാർ എന്ന് പറയുന്നത്, എപ്പോഴും അവർ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. അതായത് എനിക്ക് ഒരു ഞാനൊരു 10-ാം ക്ലാസ്സുകാരനാണെങ്കിൽ എനിക്ക് 10-ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ഒരു ഈക്വൽ ഏജ് വരുന്ന ആളുകളായിട്ടായിരിക്കും ഒരു കുറച്ച് കൂടുതൽ ഒരു ഇല്ലേ കമ്പനി ആകാൻ ഇഷ്ടമുണ്ടാവും. ഒരു LKG പഠിക്കുന്ന ഒരു കുട്ടിക്ക് മറ്റൊരു LKG പഠിക്കുന്ന കുട്ടീനെ കാണുമ്പോഴായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക സംസാരിക്കാനും പറയാൻ. കേൾവിയും അങ്ങനെ തന്നെയാണ്. കുട്ടികളുടെ പ്രോഗ്രാമുകൾ മുതിർന്നവർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് കുട്ടികളുടെ പ്രോഗ്രാം കുട്ടികൾ കൂടി കേൾക്കുമ്പോൾ കൂടുതൽ കൗതുകമുള്ളതാണ്. അതുകൊണ്ടാണ് സ്റ്റാർ ക്വസ്റ്റിലൂടെ കുട്ടികളുടെ ഒരു വിരുന്ന് തന്നെയാണ് നമ്മൾ പീസ് റേഡിയോയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി പോകുന്നത് സ്റ്റാർ ക്വസ്റ്റിലേക്കാണ്.
1: ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് മുസ്അബ് ബിൻ ഷിജാബ്, ഒരു അറബി ഗാനവുമായി കൊണ്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്.
2: മുസ്അബ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ചോദിച്ചാൽ
3: السلام عليكم ورحمة الله وبركاته عائلة النبي صلى الله عليه وسلم زوجاته وأولاده صلوا على محمد صلوا على خير البشر طفوا على بيوته لتعرفوا أنك الأسر زوجاته إحدى عشر فيما له هو استعر حديدة فصولة وعفصة بنت عمر

0: മാഷാല്ല, 6 വയസ്സ് പ്രായമുള്ള മുസ്അബ് ബിൻ ഷിജാബിൻ്റെ മനോഹരമായൊരു ഗാനമാണ് നാം ഇതുവരെ കേട്ടത്. ഷിജാബ് നമ്മുടെ അൽക്കലം ഇ ലേണിംഗ് സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയാണ്.
1: യെസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്ക് പെരുന്നാൾ, ശരിക്കും പെരുന്നാൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇബാദത്ത് തന്നെയാണ്. സന്തോഷം പോലും ഇബാദത്താണ്. പെരുന്നാളിൽ നമുക്ക് ദിക്റുകളും ദുആകളും അല്ലേ, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ മഹത്വം നമ്മൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. അയ്യാദ മുത്തശ്ശരീഖിൻ്റെ അവസാനം വരെ നമ്മളത് അല്ലേ, തക്ബീർ ധ്വനികൾ കൊണ്ട് മുഖരിതമായൊരു അന്തരീക്ഷത്തിലൂടെയാണ് പോകുന്നത്. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നിസ്സാരമാണെന്നും നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ റബ്ബ് തന്നെയാണെന്നും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ സന്തോഷം പോലും അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിച്ചു കൊണ്ടല്ലാതെ നമുക്കില്ല എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്.
0: തീർച്ചയായിട്ടും. ഏതായിരുന്നാലും ഇന്നത്തെ പെരുന്നാളിൽ നമുക്ക് പ്രാർത്ഥന, ഒരു പ്രാർത്ഥന പഠിക്കാം. നമ്മളൊക്കെ നിത്യേന ജീവിതത്തിൽ നിർവഹിക്കേണ്ട, നമുക്കേറെ അത്യാവശ്യമുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. രോഗിക്ക് വേണ്ടി ചെയ്യുന്ന പ്രത്യേക ദുആ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അജീബ് കരുവാരക്കുണ്ടാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്മിനായാലും ഒരു മുശ്രിക്കായാലും എല്ലാവർക്കും നൽകുന്ന ഒന്നാണ് രോഗം എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ മുഅ്മിൻ പടച്ച റബ്ബിനോട് നിരന്തരമായിക്കൊണ്ട് ആ രോഗത്തിൽ നിന്നുള്ള ശമനത്തിന് വേണ്ടി തേടുകയാണ് ചെയ്യാറ് പതിവ്. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അസ്അലുല്ലാഹ അലീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക, അധികാംഭീര്യമുള്ള അർശിൻ്റെ റബ്ബും മഹത്വമുള്ളവനുമായ അള്ളാഹുവിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അസ്അലുല്ലാഹ അലീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക, അസ്അലുല്ലാഹ അലീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക, അസ്അലുല്ലാഹ ഞാൻ പടച്ച റബ്ബിനോട് തേടുന്നു. അൽ അലീം അധികാംഭീര്യമുള്ള, റബ്ബൽ അർശിൽ അലീം അർശിൻ്റെ റബ്ബുമായ ആ പടച്ച റബ്ബിനോട്, അയ്യഷ്ഫീക ആ പടച്ച റബ്ബിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അസ്അലുല്ലാഹ അൽ അലീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക, അസ്അലുല്ലാഹ അൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകിയ അത്തരത്തിലൊരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അസ്അലുല്ലാഹ അൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക, അധികാംഭീര്യമുള്ള അർശിൻ്റെ റബ്ബും മഹത്തമുള്ളവനുമായ അള്ളാഹുവിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അസ്അലുല്ലാഹ അൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക, അസ്അലുല്ലാഹ അൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക, അധികാംഭീര്യമുള്ള അർശിൻ്റെ റബ്ബും മഹത്തമുള്ളവനുമായ അള്ളാഹുവിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അസ്അലുല്ലാഹ അൽ അലീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക, അസ്അലുല്ലാഹ അൽ അലീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക, അസ്അലുല്ലാഹ അൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക, അധികാംഭീര്യമുള്ള അർശിൻ്റെ റബ്ബും മഹത്വമുള്ളവനുമായ അള്ളാഹുവിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അസ്അലുല്ലാഹ അൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നമ്മൾ 7 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിലൊക്കെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്കതുമൂലം അവരുടെ രോഗശമനം കൈവരിക്കുവാനും പടച്ച റബ്ബ് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കേവർക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് നാം ഇന്ന് പഠിച്ചത്. ഇൻഷാ അള്ളാ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, രോഗിക്ക് വേണ്ടി ചെയ്യുന്ന പ്രത്യേക ദുആ ഇതാണിപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആഘോഷവും നമുക്ക് പ്രാർത്ഥന മറക്കാത്ത ഒന്നായിരിക്കണം പ്രാർത്ഥന. നമ്മളതുകൊണ്ട് തന്നെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് മുസ്തഫ ഷേ. അപ്പോൾ നമ്മളിങ്ങനെ സന്തോഷത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കേവലം നമുക്ക് സന്തോഷം മാത്രമല്ല, കാരണം പലപ്പോഴും പല ദുഃഖങ്ങളിലും പ്രിയപ്പെട്ടവരൊക്കെ പിരിഞ്ഞു പോയതിൻ്റെ വിഷമങ്ങളിലൊക്കെ പെരുന്നാളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടാവും. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ കാണുന്ന ആഘോഷത്തിൻ്റെ മാനല്ല പെരുന്നാളിൻ്റെ ആഘോഷം എന്ന് പറയുന്നത്. മറ്റേത് അടിച്ചു പൊളിക്കലും ആർമാദിക്കലൊക്കെയാണ്, ഇതല്ല. നമ്മൾ മനസ്സിൻ്റെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. സങ്കടത്തിൽ പോലും നമുക്ക് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു പെരുന്നാളിലുണ്ടെങ്കിൽ എനിക്ക് പെരുന്നാളില്ല എന്നുള്ളതില്ല. കാരണം എന്താണ്? പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമാദല്ല. പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ ചരിത്രം സ്മരിക്കുന്നു, നമ്മൾ മനസ്സ് അള്ളാഹുവിലേക്ക് അടുക്കുന്നു, അവിടെ ഒരു സന്തോഷമുണ്ട്. സങ്കടത്തിൽ പോലും നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്.
0: യെസ്, വളരെ ചുരുങ്ങിയ ഒരു ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഏത് പ്രയാസങ്ങളോടും പൊരുത്തപ്പെട്ട് മുന്നേറുമ്പോൾ തീർച്ചയായും എനിക്ക് പെരുന്നാളില്ല എന്ന ഒരു സംസാരത്തിന് പ്രസക്തിയില്ല. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അടിയുറച്ച് നിലകൊള്ളുവാനും തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ആഗ്രഹിക്കുന്നൊരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യങ്ങളെയും അവൻ അനുകൂലമായി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ സുദിനത്തിൽ ഓരോ ആളുകൾക്കും ഏത് നിലക്കുള്ള അസുഖങ്ങൾ കൊണ്ടും മറ്റു പ്രയാസങ്ങൾ കൊണ്ടുമൊക്കെ പല സാഹചര്യങ്ങളിലും കഴിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും പെരുന്നാളിൻ്റെ ആശംസകൾ നമുക്ക്.
1: അതോടൊപ്പം നമുക്ക് അവരുടെ ശമനത്തിന് വേണ്ടിയിട്ടും അതുപോലെ പരലോകമോചനത്തിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ.
0: എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും ഈദ് ആശംസകൾ നേരുകയാണ്.

0: പിന്നെ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ബലിമൃഗങ്ങളുടെ മാംസമൊക്കെ മൂക്കറ്റം കഴിച്ച് കിടന്നുറങ്ങാനുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വർണ്ണ ശബളിമയിൽ മേനിയൊക്കെ പൊതിഞ്ഞ് ടൂറടിക്കാനുള്ളൊരു കാലമായിട്ട് മാത്രം മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയും കുറച്ച് കാര്യം ചിന്തിക്കേണ്ടത്. മനുഷ്യൻ ശരിക്കും തൻ്റെ ഇച്ഛകളെ ബലി നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രതീകാത്മകമായ ഒരു ബലി നമ്മൾ നടത്തുന്നുണ്ട്. ആടുകളും മാടുകളെയൊക്കെ കഴുത്തിൽ കത്തിവെക്കുന്നതിൻ്റെ മുമ്പ് അവൻ സ്വന്തം അകതാരിലെ ആഗ്രഹങ്ങളുടെയും കഴുത്തിൽ കത്തിവെക്കേണ്ടത് എന്നുള്ളത് അവനെ ഓർമ്മിപ്പിക്കുകയാണ് ശരിക്കും. ചത്തുപോകണമെന്നാണ് പറയുന്നത് ശരിക്കും. അങ്ങനെ അതാണ് ആഘോഷങ്ങൾ കൊണ്ടും പെരുന്നാൾ കൊണ്ടും നമ്മൾ സ്ഫുടം ചെയ്തെടുക്കുന്നത്. സ്വന്തം ശരീരത്തിലെ അധിനിവേശ ശക്തികളെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റണം, എന്നിട്ട് ഫിത്രത്തിലേക്ക് നമ്മൾ മടങ്ങണം. അതാണ് പെരുന്നാൾ. വിദ്വേഷത്തിൻ്റെയും സ്പർദ്ധയുടെയും ആത്മാവുകൾ അവയൊക്കെ കവച്ചു വെക്കാൻ പിന്നെ നമുക്ക് കഴിയണം. അതുമാത്രമല്ല, അങ്ങനെയൊരു മികവ് നമ്മൾ നേടുമ്പോഴാണ്, ഹൃദയങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള അന്യരെ പിടിച്ച് പുറത്തിടുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രരാകുന്നത്. ആഘോഷം നമുക്ക് അത്തരം ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് നൽകുന്നത്. എല്ലാവർക്കും പെരുന്നാളിൻ്റെ സന്തോഷം നേരുന്നു. നമുക്ക് നല്ല മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു.
1: മാഷാല്ലാ, നമ്മളുടെ ഈ ഒരു പെരുന്നാൾ സുദിനം നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ ഒരുപാട് പുണ്യങ്ങൾ നമുക്ക് നേടാനുള്ള ഒരു ദിനം കൂടിയായിക്കൊണ്ട് ഈ പെരുന്നാൾ സുദിനത്തെ മാറ്റുവാൻ അള്ളാഹു നമുക്കേവർക്കും എല്ലാവിധ തൗഫീക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: കണ്ട്
1: സന്തോഷത്തിൻ്റെ ദിനത്തിൽ പലപ്പോഴും നമുക്ക് സന്തോഷകരമായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. സന്തോഷിക്കുമ്പോഴാണല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ സന്തോഷ സന്ദർഭങ്ങളിൽ സന്തോഷത്തോടു കൂടി ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഹദിയൊക്കെ നമ്മൾ നൽകാറുണ്ട് അല്ലേ? അതേപോലെ നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു സന്തോഷ സുദിനത്തിൽ റേഡിയോക്ക് വേണ്ടി സന്തോഷത്തോടു കൂടി എന്ത് കൊടുക്കാൻ പറ്റും?
2: ഈ സന്തോഷത്തിൻ്റെ സുദിനങ്ങൾ സമ്മാനിക്കുന്ന പീസ് റേഡിയോക്ക്, പീസ് റേഡിയോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. എല്ലാ അർത്ഥത്തിലും നമ്മുടെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് നൽകുന്ന ഏത് ദാനധർമ്മങ്ങളും സഹായങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ സ്വീകാര്യമാകുന്ന പുണ്യപ്രവർത്തനങ്ങളാണല്ലോ. പീസ് റേഡിയോയെ നിങ്ങൾക്ക് സഹായിക്കാം. പീസ് റേഡിയോ ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ഡൊണേറ്റ് എന്നുള്ളൊരു ബട്ടണിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലും നിങ്ങൾ അതിൽ കാണുന്ന എമൗണ്ടും ഏത് രൂപത്തിലാണെങ്കിലും നിങ്ങൾക്ക് പീസ് റേഡിയോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ പ്രതിഫലം നേടിയെടുക്കാനുള്ള ഒരു വലിയ അവസരം പീസ് റേഡിയോ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഏതായിരുന്നാലും പീസ് റേഡിയോയുടെ എല്ലാ നിരക്കുമുള്ള പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കൂടി ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക.
3: അറിവ് തേടൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എന്നാൽ ശരിയായ അറിവ് എവിടെ നിന്ന് ലഭിക്കും? പീസ് റേഡിയോ കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളുടെ വീടുകളിൽ ശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങൾക്കിടയിൽ സത്യത്തിൻ്റെ തെളിനീരുമായി പീസ് റേഡിയോ നിലകൊള്ളുന്നു. ഈ വിജ്ഞാന സദസ്സ് നിലനിർത്താൻ നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഒരു വിളക്കായി പീസ് റേഡിയോയെ നമുക്ക് ജ്വലിപ്പിച്ചു നിർത്താം. നന്മയുടെ ഈ പ്രചാരണ സംവിധാനത്തെ നമുക്ക് പിന്തുണയ്ക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മാഷാല്ലാ, പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ ദിന പരിപാടികളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. പെരുന്നാളിൻ്റെ അന്ന് എത്രയോ പ്രോഗ്രാമുകളാണ് നമ്മളിങ്ങനെ വൈവിധ്യമാർന്ന് പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്തമാഷേ, നമ്മുടെ ഈ ഒരു സെഷൻ നമ്മൾ തൽക്കാലം അവസാനിക്കുമ്പോൾ മറ്റൊരു സെഷൻ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പരിപാടികൾ അവസാനിക്കുന്നില്ല, പരിപാടികൾ തുടരുകയാണ്. നമുക്കിനി നമ്മുടെ കൂടെ ആങ്കറിംഗ് ഡെസ്കിൽ ചേരുന്നത്
2: ഷമീം വണ്ടൂർ ആൻഡ് അബ്ദുള്ള ചുങ്കത്തറ.
1: അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്കിനി അടുത്ത് തൽബിയയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തൽക്കാലം ഇവിടെ നമ്മളിവിടെ വാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വീണ്ടും ഇതാ നമ്മൾ എത്തിയിരിക്കുന്നു. ഞാൻ ഷമീ മേമണ്ടൂർ,
1: ഞാൻ അബ്ദുള്ള സുഹേർ ചുങ്കത്തറ.
0: മാഷാല്ലാ, പെരുന്നാളിൽ വീണ്ടും ഈ നമ്മുടെ പ്രേക്ഷകരുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. അടിപൊളി പ്രോഗ്രാമായിട്ട് കുടുംബ ഇതൊക്കെ കഴിഞ്ഞ് കുടുംബ സന്ദർശനങ്ങൾ, അതുപോലെ തന്നെ ഉലഹിയത്തിൻ്റെ വർക്കുകൾ, പിന്നെ എന്തൊക്കെ അതുള്ളു,
1: ഭക്ഷണം, പായസം ഒക്കെ ആയിട്ട് നല്ല അയ്യാമു അഖിലും വഷുർബ് എന്ന് പറഞ്ഞ ആ ഒരു രംഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
0: ഓക്കെ, അത് തിന്നാനും കുടിക്കാനും സന്തോഷിക്കാനും കുടുംബ സന്ദർശനങ്ങൾ, രോഗികളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം സന്ദർശിക്കാൻ, ഇതൊക്കെ ഇങ്ങനെ സന്ദർശിച്ച് മുന്നോട്ട് പോകണം. അതിൻ്റെ കൂടെ പീസ് റേഡിയോയിലും
1: നമ്മളൊരു മധുരം കൊടുക്കുകയാണ്.
0: അതെ, മധുരം കൊടുക്കുക.
1: ഏതാണ്?
0: നല്ലൊരു സ്റ്റാർ കസ്റ്റിൻ്റെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഫാദിയ മറിയമാണ്. GHSS വെട്ടത്തൂരിലെ കുഞ്ഞുമോളാണ്. നല്ലൊരു ഗാനമായിട്ട് നമ്മൾ
1: മലയാള ഗാനം നമുക്ക് കേൾക്കാം.

0: മഷാല്ലാ, നല്ല ചരിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു ഗാനമാണ് നമ്മൾ കേട്ടത്.
1: ഈ ഗാനം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ഒരിറ്റു കണ്ണീരോടുകൂടിയല്ലാതെ നമുക്ക് ഈ ഗാനം കേൾക്കാൻ കഴിയില്ല.
0: വിരഹത്തിന്റെ അല്ലേ?
1: വഫാത്തും അതിനുശേഷം ഉണ്ടായ സന്ദർഭങ്ങളും ആ ബാങ്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവങ്ങളൊക്കെ ആയിട്ടാണ് ഈ പാട്ട് നമ്മൾ കേൾക്കുന്നത്.
0: അതിലുപരി എനിക്ക് മറ്റൊരു സന്തോഷം കൂടെ ഉണ്ട്. ഈ ഗാനം ആലപിച്ചത് ആരാ നിങ്ങൾക്കറിയോ?
1: ആരാ?
0: നമ്മളൊക്കെ സുഹൃത്തായിട്ടുള്ള ബഹുമാനായ താജുദ്ദീൻ സലാഹിന്റെ മോളാണ്. നല്ല അല്ലേ? നല്ലൊരു ഗാനം. പല പ്രോഗ്രാമിലൊക്കെ അവരൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഫാദിയ മറിയം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരൊക്കെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതൊരു വലിയ അവസരമല്ലേ?
1: അതെ അതെ.
0: ഓക്കെ.

0: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു പ്രധാനപ്പെട്ട ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള സ്റ്റാർക്വസ്റ്റിലൂടെ ഒരു മലയാള ഗാനം നമ്മൾ കേട്ടു. നമ്മളിനി പ്രവാചകന്മാരുടെ കഥകൾ പറയുന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. പ്രോഗ്രാം സത്സരണിയാണ് പ്രോഗ്രാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ കഥയാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസുബ്ഹാനല്ലാഹിൽ അലീം വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അലീം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രവാചകന്മാരുടെ കഥകളാണ് സൽസരണിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രങ്ങൾക്കാണ് നാം കാതോർക്കുന്നത്. ആദ സമൂഹത്തെ അവരുടെ അഹങ്കാരം നിമിത്തം അള്ളാഹു തആല നശിപ്പിച്ചു. അതിശക്തമായ കൊടുങ്കാറ്റ് അവരിലേക്ക് പറഞ്ഞയച്ച് ലോക ചരിത്രത്തിൽ നിന്നു തന്നെ ആദു സമൂഹത്തെ അള്ളാഹു തആല തുടച്ചുമാറ്റി. ഹൂദ് നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ചുരുക്കം ചിലയാളുകൾ മാത്രമാണ് ആ ശിക്ഷയിൽ നിന്നും ബാക്കിയായത്. യമനിലെ അഹ്കാഫിൽ താമസിച്ചിരുന്ന ഈ ചെറിയ വിഭാഗം പിന്നീട് അവിടെ നിന്നു മാറി താമസിച്ചു. ഹിജാസിൻ്റെയും തബൂക്കിൻ്റെയും ഇടയിലുള്ള ഹിജർ എന്ന സ്ഥലത്താണ് പിന്നീട് ഇവർ താമസമുറപ്പിച്ചത്. മദാഇൻ സ്വാലിഹ് എന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു. എന്നാൽ സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനങ്ങൾ താമസിച്ച സ്ഥലത്തെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഹിജിർ എന്നാണ്. ഹൂദ് നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചവരുടെ ചരിത്രം പിന്നീട് മദാഇൻ സ്വാലിഹിൽ തുടരുകയാണ്. ആദ് ജനതയെപ്പോലെ തന്നെ അതിശക്തന്മാരും മല്ലന്മാരുമായിരുന്നു ഈ ജനതയും. അവരിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു സമൂദ്. പരിശുദ്ധ ഖുർആൻ ആദ് ഗോത്രത്തിൻ്റെ കൂടെ ചേർത്തുകൊണ്ടാണ് സമൂദ് ഗോത്രത്തെയും പരിചയപ്പെടുത്തുന്നത്. അവരെപ്പോലെ തന്നെ ആകാരഭംഗിയുള്ളവരും മല്ലന്മാരും വലിയ കൊട്ടാരങ്ങൾ പണിത് താമസിച്ചവരുമായിരുന്നു ഈ ജനവിഭാഗം. അള്ളാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ജനതക്കുമേൽ ഇറക്കുകയുണ്ടായി. കണക്കറ്റ നദികളും തോട്ടങ്ങളും വയലുകളും അള്ളാഹു തആല ഇവർക്ക് കനിഞ്ഞു നൽകി. കുലച്ചു നിൽക്കുന്ന വലിയ ഈത്തപ്പഴങ്ങളുള്ള ഈത്തപ്പന തോട്ടങ്ങളും അള്ളാഹു തആല ഇവർക്ക് അനുഗ്രഹമായി നൽകി. ഉയർന്ന പർവ്വതങ്ങൾ വെട്ടിത്തുരന്ന് വലിയ വലിയ സൗദങ്ങൾ തീർക്കുവാൻ മാത്രം ശക്തന്മാരായിരുന്നു ഈ ജനത. എന്നാൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ റബ്ബിനെ ആരാധിക്കേണ്ടതിനു പകരം ആ സമൂഹം ശിർക്കിലേക്ക് വഴിമാറി. ഹൂദ് നബി അലൈഹിസ്സലാം മരണപ്പെടുമ്പോൾ അവശേഷിച്ചിരുന്നത് ശുദ്ധ ഏകദൈവാരാധനയിൽ ജീവിച്ചിരുന്ന ആളുകൾ മാത്രമാണ്. എന്നാൽ ക്രമേണ ആ ജനത ഷിർക്കിലേക്ക് കടന്നുപോയി. ഹിജറിലേക്ക് ഷിർക്കൻ വിശ്വാസങ്ങൾ കടന്നുവന്നു. ഈ സമയത്ത് അള്ളാഹു തആല ആ ജനങ്ങൾക്കിടയിൽ നിന്നു തന്നെ ഒരു പ്രവാചകനെ നിയോഗിക്കുകയായി.

എന്നാൽ അഹങ്കാരികളായ സമൂദ് ഗോത്രം സാലിഹ് നബി അലൈഹിസ്സലാമിനെ പരിഹസിച്ചു. അവർ അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളി. അവർ സാലിഹ് നബിയോട് പറഞ്ഞു, തീർച്ചയായും നീ ഞങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ പ്രബോധന ദൗത്യം ഏറ്റെടുത്ത ആ പ്രവാചകൻ ആ ജനതയെ താക്കീത് ചെയ്തു. അല്ലാഹു തആല അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തി. തോട്ടങ്ങളും അരുവികളും വയലുകളും കുലച്ചു നിൽക്കുന്ന ഈത്തപ്പനകളും നൽകിയവനാണ് നിങ്ങളുടെ റബ്ബെന്നും, ആകയാൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും എന്നെ അനുസരിക്കണമെന്നും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നും സാലിഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു. ഈ രംഗം പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്.

ഷിർക്കിലകപ്പെട്ട ആ ജനതയെ ശുദ്ധമായ ഏകദൈവാരാധന പഠിപ്പിക്കുക എന്നതായിരുന്നു സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ നിയോഗലക്ഷ്യം. ലോകത്തിലേക്ക് കടന്നുവന്ന മുഴുവൻ പ്രവാചകന്മാരെയും പോലെ അദ്ദേഹവും തന്റെ ജനങ്ങളെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ആദർശത്തിലേക്ക് ക്ഷണിച്ചു. നിങ്ങളെ സൃഷ്ടിച്ചു വളർത്തുകയും ഭൂമിയിൽ നിങ്ങൾ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഏകനായ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നും അവനോടാണ് പാപമോചനം തേടേണ്ടതെന്നും ഖേദിച്ചു മടങ്ങേണ്ടത് ആ ഏകനായ റബ്ബിന്റെ അരികിലേക്കായിരിക്കണമെന്നും അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തി. തീർച്ചയായും എന്റെ രക്ഷിതാവ് അടുത്തുതന്നെയുള്ളവനും പ്രാർത്ഥനക്കുത്തരം നൽകുന്നവനുമാകുന്നു എന്ന് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു.

എന്നാൽ അഹങ്കാരം അവരുടെ ഹൃദയങ്ങൾക്ക് അന്ധത ബാധിപ്പിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ നിഷ്കളങ്കമായി പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ ആ ജനതയെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല. അവർ ആ പ്രവാചകനെ പരിഹസിക്കുവാൻ തുടങ്ങി. അദ്ദേഹം തൻ്റെ ജനതയോട് നിഷ്കളങ്കമായി ചോദിച്ചു, നിങ്ങളോട് ഞാൻ ഇതിൻ്റെ പേരിൽ യാതൊരുവിധ പ്രതിഫലവും ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവിങ്കൽ നിന്നു മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.

ആ ജനവിഭാഗം രണ്ടായി തീർന്നു. ഒരു ചെറിയ വിഭാഗം അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന തൗഹീദിന്റെ ആശയം സ്വീകരിക്കുകയും മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ബഹുഭൂരിപക്ഷവും ആ സമയത്തും കൊടിയ ഷിർക്കിൽ കടിച്ചുകൂട്ടുകയായിരുന്നു. ഷിർക്ക് കൊടികുത്തി വാഴുമ്പോൾ തന്റെ സമൂഹത്തിൽ ഭിന്നതയുണ്ടാകുമെന്ന് പേടിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നില്ല സ്വാലിഹ് നബി അലൈഹിസ്സലാം ചെയ്തിരുന്നത്. ഷിർക്ക് ചെയ്തുകൊണ്ടാണ് തന്റെ സമൂഹം മരണപ്പെടുന്നത് എങ്കിൽ കത്തിയാളുന്ന നരകമായിരിക്കും അവരുടെ പര്യവസാനമെന്ന് തിരിച്ചറിഞ്ഞ ഗുണകാംക്ഷിയായ സ്വാലിഹ് നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തിലേക്കിറങ്ങി അതിശക്തമായി അവരെ പ്രബോധനം നടത്തി. ശാന്തമായി സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ വാക്കുകൾ കേൾക്കുവാൻ ആ ജനത തയ്യാറായിരുന്നില്ല. അവരുടെ ദേഷ്യം ഇരച്ചുപൊന്തി. സമൂഹം പ്രതികരിക്കുവാൻ തുടങ്ങി. അവർ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോടായി ചോദിച്ചു,

സ്വാലിഹേ, ഇതിനു മുമ്പ് നീ ഞങ്ങൾക്കിടയിൽ അഭിലഷണീയനായിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ വിലക്കുകയാണ്. നീ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ അവിശ്വസിക്കുകയാണ് ഈ സമയം. സ്വാലിഹ് നബി അലൈഹിസലാം ആ ജനതയ്ക്കിടയിൽ സ്വീകാര്യനായിരുന്നു. പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ വിശ്വസ്തനുമായിരുന്നു മഹാനായ സ്വാലിഹ് നബി അലൈഹിസലാം. എന്നാൽ സ്വീകാര്യനായ, എല്ലാവരും അംഗീകരിച്ചിരുന്ന സ്വാലിഹ് നബി അലൈഹിസലാം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നു പറഞ്ഞപ്പോൾ അവർ കൈയൊഴിയുന്ന കാഴ്ചയാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ വിഷയത്തിൽ നിന്നെ ഞങ്ങൾ അവിശ്വസിക്കുകയാണ് എന്ന് ആ ജനത ആ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി പ്രഖ്യാപിച്ചു. സമൂദ് ഗോത്രത്തിലെ പ്രമാണിമാർ സ്വാലിഹ് നബി അലൈഹിസലാമിന്റെ അരികിലേക്കെത്തി. ശുദ്ധമായ ഏകദൈവാരാധന തങ്ങളുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നാൽ അവർ നടത്തിവന്നിരുന്ന ആത്മീയ കച്ചവടം നിലക്കുമെന്ന് തിരിച്ചറിഞ്ഞ പ്രമാണിമാർ അഹങ്കാരത്തോടുകൂടി സ്വാലിഹ് നബി അലൈഹിസലാമിൽ വിശ്വസിച്ച ചുരുക്കം ചില ആളുകളോട് പരിഹാസത്തോടുകൂടി പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സ്വാലിഹ് പ്രവാചകനാണ് എന്ന്? അങ്ങനെ ആ ചെറിയ വിഭാഗത്തിന്റെ മനസ്സിൽ സംശയമുളവാക്കുവാൻ അവർ ശ്രമിച്ചു. എന്നാൽ ആ ചെറിയ വിഭാഗം ഏകനായ അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ആ പ്രമാണിമാരുടെ മുഖത്തേക്ക് നോക്കി അവർ പറഞ്ഞു. പ്രവാചകനായി നിയോഗിക്കുന്നതുവരെ ആ ജനതയ്ക്ക് സ്വീകാര്യനായിരുന്നു മഹാനായ സ്വാലിഹ് നബി അലൈഹിസലാം. എന്നാൽ പ്രബോധനം ആരംഭിച്ചതോടുകൂടി അദ്ദേഹത്തെ പരിഹസിക്കുകയും സ്വാലിഹ് നിന്നെ ഞങ്ങൾ സംശയിക്കുന്നു എന്ന് ആ ജനത ഒന്നടങ്കം പറയുകയും ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്വാലിഹ് നബി അലൈഹിസലാം തന്റെ ജനതയോടായി പറഞ്ഞു,

0: ജനങ്ങളെ, നിങ്ങൾ പറയുന്നു അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന കാര്യം പറയരുത് എന്ന്. എന്നാൽ അതെന്റെ രക്ഷിതാവ് എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. അവന്റെ കൽപ്പന ഞാൻ ലംഘിക്കുകയാണ് എങ്കിൽ അവന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ സഹായിക്കുവാൻ നിങ്ങളിൽ ആര് തയ്യാറാകും? ഇല്ല, തീർച്ചയായും നിങ്ങൾ വലിയ നഷ്ടമാണ് വരുത്തിവെക്കുന്നത് എന്ന് അദ്ദേഹം തന്റെ ജനതയോടായി പറഞ്ഞു.
1: ത്യാഗവും പരീക്ഷണങ്ങളും വിജയങ്ങളും ശിക്ഷയുമൊക്കെയായി ഒരു വലിയ ഒരു ചരിത്രമാണ് സ്വാലിഹ് നബി അലൈഹി സ്ലാമിൻ്റെത്. വളരെ വിശദമായി നല്ല ശബ്ദത്തിൽ
2: അർശദ് അൽഹിക്കമി നമ്മളെടുക്ക് എത്തിച്ചല്ലേ. സ്വാലിഹ് നബിൻ്റെ കഥകൾ വിശുദ്ധ ഖുർആനിൽ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒട്ടകത്തിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ.
1: അറബിയിലൊരു പ്രയോഗം തന്നെ വന്നു, സ്വാലിഹിന്റെ ഒട്ടകം.
2: അതെ അതെ അതെ അതെ, എന്ന് പറഞ്ഞാൽ അത്രയും പരീക്ഷണങ്ങളാണ് സ്വാലിഹ് നബി അലൈഹി സ്ലാമിന് നേരിടേണ്ടി വന്നതെന്നുള്ളത്. അപ്പം എന്തായാലും ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ പരീക്ഷണങ്ങളെക്കുറിച്ച്, പ്രതീക്ഷകളെക്കുറിച്ച്, അതിലുപരി വിജയത്തിനെ കുറിച്ചൊക്കെ ഓർക്കാനുള്ള നല്ലൊരു അവസരമാണ് തസ്സരണി നമുക്കൊരുക്കിയത്.
1: ഇത് നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഒരുപാട് മാതൃകകൾ നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ ഈ റേഡിയോ ശ്രോതാക്കളോട് ഈ ഒരു അവസരത്തിൽ

0: വീണ്ടും നമ്മുടെ ലൈവ് ക്വിസിന്റെ സമയമാണ് എത്തിയിട്ടുള്ളത്. ക്വിസ് ചോദ്യം നമുക്ക് കേൾക്കാം അല്ലേ? പക്ഷെ അതിന്റെ മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ? റിമൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഇക്കാര്യങ്ങൾ. പക്ഷെ എന്നിട്ടും നമ്മളെ കുറച്ച് ആൾക്കാരൊക്കെ ഇത് തെറ്റിക്കുന്നുണ്ടെന്നല്ല. പക്ഷെ സാറില്ല, തിരുത്താനുള്ള അവസരം
1: എന്തൊക്കെയാ?
0: ക്വിസിന്റെ
1: പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മൾ പറയാണ്. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് ഇത് അയക്കേണ്ടത്.
0: ഫീഡ്ബാക്ക് ഓപ്ഷനിൽ എവിടെ പോകണം
1: എവിടെ പോകണം എന്ന് ചോദിച്ചാൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് എന്ന് തന്നെ സെലക്ട് ചെയ്യണം.
0: വേറെ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്താൽ ഇവിടെ അത് എത്തൂല. അപ്പൊ അതുകൊണ്ട് ഉത്തരം വിജയികളാവണോ, നമ്മൾ ഉത്തരം അവിടെ എത്തണോ? സിസ്റ്റം ആണ് ഇതിന്
1: തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ലൈവ് ക്വിസ് എന്ന ഓപ്ഷനിൽ തന്നെ നമ്മൾ
0: ഫീഡ്ബാക്കിൽ പോയിട്ട് ലൈവ് ക്വിസ് സെലക്ട് ചെയ്യുക.
1: നമ്മള് പേര് കൊടുക്കുമ്പോൾ ഒരേ പേരിൽ പല ആളുകൾ ഉണ്ടാവൂലെ, അപ്പൊ നമ്മുടെ റിസൾട്ട് വരുമ്പോ ഈ വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുമ്പോ നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ എന്തുകൂടി ചേർക്കണം?
0: സ്ഥലം കൂടി ചേർക്കണ്ട, അപ്പോഴേ കറക്റ്റ് ഉള്ളൂ. അപ്പൊ മുഹമ്മദ് എന്ന് പേരിട്ടാൽ പല മുഹമ്മദ് ഉണ്ടാവും. അപ്പൊ എല്ലാരും ആശ്വസിക്കുന്നത് ഞാനാണെന്നുള്ളത്. പക്ഷെ നമുക്ക് ആരെങ്കിലും കറക്റ്റ് അറിയണ്ടേ?
1: ഇനി ഒരു ഇനീഷ്യലും കൂടിയാണ് നമ്മൾ അറിയണമെങ്കിൽ അല്ലേ, മുഹമ്മദ് കെ വി എന്നൊക്കെ ആണെങ്കിൽ അത് കൂടി ചേർക്കാൻ ശ്രദ്ധിക്കാം.
0: സ്ഥലപ്പേര് എഴുതാൻ എന്തായാലും എല്ലാരും ശ്രദ്ധിക്കും.
1: ഇനി ചോദ്യത്തിലേക്ക് കയറാം നമുക്ക്.
2: മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മുഹാജിറുകൾ, ഓപ്ഷൻ ബി അൻസാറുകൾ, ഓപ്ഷൻ സി ഖുറൈശികൾ, ഓപ്ഷൻ ഡി ഔസ്.
0: യാ, ചോദ്യം നമ്മൾ കേട്ടു. ഉത്തരങ്ങൾ അയച്ചുകൊണ്ടിരിക്കണേ. ഇതാ ഉത്തരങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ.
1: ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉത്തരം ശരിയാക്കിയിട്ടുണ്ടാവും. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ.
0: എനിക്ക് തോന്നണില്ലട്ടോ അത്ര എളുപ്പമാണ്. ഇത് എല്ലാവർക്കും നിങ്ങൾക്ക് എളുപ്പമാണ് എന്തുകൊണ്ട് നിങ്ങൾ പഠിച്ചോണ്ടാണ്. പക്ഷെ എല്ലാവർക്കും അത്ര എളുപ്പമൊന്നുമില്ല. പക്ഷെ നോക്കാം നമുക്ക് ആരാണ് ശരിയാക്കുന്നത്, എത്ര ആളുടെ ശരിയാവും നോക്കാം. നമ്മൾ പീസ് റേഡിയോയിലെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളെ കുറിച്ച് പല അറിയിപ്പുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ രാവിലെ നമ്മൾ രണ്ടുപേരും കൊടുത്ത ഓർമ്മയായിരുന്നു അല്ലേ? ഇപ്പൊ നമ്മൾ ഏത് പ്രോഗ്രാമിനെ കുറിച്ചാണ് അത് കൊടുക്കണേ?
1: നമുക്കിപ്പോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു അറിയിപ്പ് കൊടുക്കാം.
0: തിരുനബിയോടൊപ്പം എന്ന് പറയുമ്പോ ആ പേര് കേൾക്കുമ്പോ തന്നെ പ്രോഗ്രാമിൽ എന്തായിരിക്കും എന്താണെന്നുള്ള അറിയാം.
1: അറിയാൻ പറ്റും.
0: ഓക്കെ, ഒന്ന് പറഞ്ഞോളൂ. വേഗം.
1: എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:50 ലൈവായിട്ട് നമ്മുടെ പീസ് റേഡിയോയിൽ തിരുനബിയോടൊപ്പം പ്രോഗ്രാം നമുക്ക് കേൾക്കാൻ സാധിക്കുക. മറ്റു സമയങ്ങളിൽ റീവൈൻഡ് ഓപ്ഷനിലും നമുക്ക് ഇത് കേൾക്കാൻ പറ്റും.
0: റേഡിയോയിലെ എല്ലാ അവതാരകരുടെയും വ്യത്യസ്തമായ സെഷനുകളൊക്കെ കേൾക്കാനുള്ള അവസരങ്ങളുണ്ട് റിവൈൻഡിൽ.
1: അപ്പോൾ
0: തിരുനബിയോടൊപ്പം എന്നുള്ളത് സമയം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 12:50 ആ പ്രോഗ്രാം കേൾക്കുക. പ്രക്ഷേപണം ചെയ്ത എല്ലാ പ്രോഗ്രാമുകളും 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
1: റിവൈൻഡ്
0: ഓപ്ഷൻ കേൾക്കാനുള്ള അവസരം. നേരത്തെ നമ്മൾ നുറുങ്ങുകൾ കൊടുത്തിരുന്നു കുറച്ച് മുമ്പ് അല്ലേ? വേറൊരു നുറുങ്ങായിട്ട് വന്നാലപ്പോ ശരി. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി പെരുന്നാൾ ആഘോഷമാക്കൂ എന്നതാണ് ഇപ്പോഴുള്ള നമ്മുടെ നുറുങ്ങുകൾ കേൾക്കുന്നത്, അവതരിപ്പിക്കുന്നത്
1: ഷെഫീഖ് മാഷ.
3: ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി പെരുന്നാൾ ആഘോഷമാക്കൂ. ഈ പെരുന്നാൾ പുലരിയിൽ നിങ്ങളോട് വലിയ ഉപദേശങ്ങളൊന്നും പറയാനല്ല ഞാൻ വന്നിരിക്കുന്നത്. പകരം നമ്മളോട് തന്നെ ചോദിക്കാൻ പാകത്തിലുള്ള 4 ചോദ്യങ്ങൾ പങ്കുവെക്കാനാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ കൂടുതൽ മനോഹരമാക്കും. ചോദ്യമൊന്ന്. ഇന്ന് രാവിലെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ നിങ്ങൾ സ്വയമൊന്ന് പുഞ്ചിരിച്ചുവോ? ഈ ആഘോഷം മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാൻ മാത്രമുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങേണ്ട ഒന്നാണ്. അതുകൊണ്ട് ആദ്യം സ്വന്തം മനസ്സിന് ഒരു ഈദ് ആശംസ നേരുക. ചോദ്യം 2. നിങ്ങളുടെ ഫോൺ കോൺടാക്ട് ലിസ്റ്റിൽ നിങ്ങൾ ഏറ്റവും ഒടുവിൽ വിളിക്കാൻ മടിക്കുന്ന ഒരാളുണ്ടാകും. ഈ പെരുന്നാൾ ദിനത്തിൽ ആ മടി മാറ്റിവെച്ച് അവർക്കൊന്ന് കോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈദ് എന്നാൽ അകന്നുപോയ മനസ്സിനെ അടുപ്പിക്കാനുള്ള അവസരമാണ്. ഈ ദിവസം ആ ഒരു കോൾ കൊണ്ട് ഒരു വലിയ പിണക്കം മാറിയേക്കാം. ചോദ്യം 3. ഇന്ന് വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും സ്വാദിഷ്ടമായ ഭാഗം ആർക്കാണ് നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്? വീട്ടിലെ അതിഥികൾക്കോ, അതോ വീട്ടിലെ പ്രായമായവർക്കോ, അല്ലെങ്കിൽ എന്നും നമുക്കു വേണ്ടി അടുക്കളയിൽ കഷ്ടപ്പെടുന്ന ഉമ്മയ്ക്കോ ഭാര്യക്കോ? സ്നേഹം എപ്പോഴും ഏറ്റവും അടുത്തുള്ളവരിൽ നിന്നാവണം തുടങ്ങേണ്ടത്. 4. ചോദ്യം. ഈ പെരുന്നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ബാക്കിയാവുന്നത് എന്തായിരിക്കും? പുതിയ വസ്ത്രങ്ങളുടെ ചിത്രങ്ങളോ, അതോ ഒരാൾക്കെങ്കിലും നൽകാൻ കഴിഞ്ഞ ആശ്വാസത്തിന്റെ ഓർമ്മകളോ? ത്യാഗത്തിന്റെ വലിയ ചരിത്രം ഓർക്കുന്നതിനൊപ്പം നമ്മുടെ നിത്യജീവിതത്തിലെ ചെറിയ സ്വാർത്ഥതകളെ ബലി നൽകാൻ നമുക്ക് കഴിയുമ്പോഴാണ് ബലിപെരുന്നാൾ പൂർണ്ണമാകുന്നത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഒരു വെറൈറ്റി പെരുന്നാളാക്കി മാറ്റട്ടെ എന്നാശംസിക്കുന്നു. ഏവർക്കും പീസ് റേഡിയോയുടെ ബലിപെരുന്നാൾ ആശംസകൾ.
0: മാഷാല്ലാ, നല്ലൊരു നുറുങ്ങാണ് നമ്മൾ കേട്ടതല്ലേ.
1: അപ്പോ നമ്മള് ഈ പെരുന്നാൾ ആഘോഷിച്ചാ പോരാ, അതിന് മുമ്പ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്.
0: ആ ചോദ്യങ്ങൾ വേറെ ആളോടല്ല നമ്മൾ ചോദിക്കേണ്ടത്, നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട നാല് ചോദ്യങ്ങളായിട്ടാണ് ഇന്നത്തെ നുറുങ്ങിൽ ഷഫീഖ് മാഷ് നമ്മൾ കൂടെ ജോയിൻ ചെയ്ത്.
1: ഇനി നമുക്ക് ഒരു മനോഹരമായ ഒരു ഗാനം കേൾക്കാം. കുട്ടിയുടെ പേര് അസിം മെഹബൂബ് എന്നാണ്.
0: കുട്ടിന്റെ പ്രായം കൂടെ ഒന്ന് പറയണ്ടു.
1: 4 വയസ്സാണ് ഈ കുട്ടിക്ക് പ്രായം.
0: അൽ ഫാറൂഖ് റെസിഡൻഷ്യൽ സ്കൂൾ, ഫാറൂഖ് കോളേജിലുള്ള അതിനടുത്തുള്ള സ്കൂളാണത്. അവിടെ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ് അവൻ.
1: കേൾക്കാം നമുക്ക്.

0: എത്ര സുന്ദരായിട്ടാണ് സംഭവം അല്ലേ. നൂഹുനബിന്റെ
1: വായിലെ വലിയ കാര്യങ്ങൾ എന്ന് നമ്മൾ പറയില്ലേ.
0: സ്റ്റാർ ക്വസ്റ്റ് ശരിക്കേ അതിന്റെ ഒരു അടിപൊളി വേർഷനാണ് ഈ പെരുന്നാള് നമ്മളെ മുന്നിലേക്ക് വരുന്നത്. ചെറിയ ചെറിയ കുട്ടികൾ, അവരുടെ വ്യത്യസ്തമായ കഴിവുകൾ, ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കണ്ട നമ്മൾ എന്തായാലും.
1: അത് മാത്രല്ല, ഞാൻ ഇതുവരെ ഈ പാട്ട് കേട്ടിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല.
0: എനിക്കറിയില്ല, പക്ഷെ ആ നൂഹുനബിന്റെ കാര്യങ്ങളൊക്കെ പറയണ, ആ കപ്പലൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ പിന്നെ എങ്ങനെയാണ് വരികയാണ്,
1: ഇത് എവിടുന്ന് തപ്പിക്കൊണ്ടുവരുന്ന ഈ പാട്ടുകളൊക്കെ.
0: അല്ലെ, കുട്ടികളെ സമ്മതിക്കണുണ്ടോ?
1: അതെ,
0: നല്ല അടിപൊളി.
1: നാല് വയസ്സുകാരന്റെ ഉച്ചാരണ ശുദ്ധിയിൽ, നല്ല ഉച്ചാരണ ശുദ്ധിയിൽ കുട്ടി പാടിയിട്ടുണ്ട്.
0: നാല് വയസ്സറിനല്ലേ, എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ.
1: അതെ,
0: ചെറിയ കുഞ്ഞു ക്ലാസ്സില് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, അൽഫിത്രയിലൊക്കെ തുടങ്ങുന്ന ഒരു പ്രായമായിരിക്കും. ഏതായാലും അസീം മഹബൂബ് എന്ന ഈ കുഞ്ഞു കുട്ടിക്കും അതിലുപരി അവന്റെ പേരൻസിനും രക്ഷിതാക്കൾക്കും പി ശ്രീഡേന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ പെരുന്നാൾ ദിനത്തിൽ അർപ്പിക്കണം.
1: നമുക്കൊരു ഈദ് സന്ദേശം കേൾക്കാം. വിസ്ഡം യൂത്ത് സംസ്ഥാന സെക്രട്ടറി ജംഷീർ സ്വലാഹിയാണ് ഈദ് സന്ദേശത്തോടൊപ്പം തവക്കുൽ ഒരു ആശ്വാസ തീരം എന്ന സന്ദേശം കൂടി നമുക്ക് കൈമാറുന്നത്. ജംഷീർ സ്വലാഹിയാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ ദുൽഹജ്ജ് മാസത്തിലാണ് ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെക്കുറിച്ച് ഓർക്കാതെ, ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെക്കുറിച്ച് ഓർക്കാതെ ഒരു ഹജ്ജും ഒരു ബലിപെരുന്നാളും ഒന്നും ഒരു ദുൽഹജ്ജ് മാസം ഒരു വിശ്വാസിക്ക് കടന്നു പോകാറില്ല. ഒരുപാട് ജീവിത അനുഭവത്തിൽ ജീവിത പാഠങ്ങൾ പകർന്നു നൽകിയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുള്ളത്. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളുടെ പ്രതിസന്ധികളുടെ ഒരു തിരമാലകളുടെ വേലിയേറ്റങ്ങളുടെ ഇടയിലായിരിക്കും പലപ്പോഴും ദുനിയാവിൽ നമ്മുടെ ജീവിതം. പരീക്ഷിക്കാനും പരീക്ഷിക്കപ്പെടാനുമുള്ള ജീവിതമായിട്ടാണ് ഈ ഭൂമിയിൽ അള്ളാഹു നമ്മുടെ ജീവിതത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ജീവിത യാത്രയിലെ പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക, ഒരാൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന, തൻ്റെ സ്രഷ്ടാവായ ലോകരക്ഷിതാവിനെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു വിശ്വാസിക്ക് മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ തകരാതെ പിടിച്ചു നിൽക്കാൻ കഴിയുക. അവിടെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ആ ശക്തി അവന് നൽകുന്ന വലിയ ഒരു അനുഭവമുണ്ട്. ആ അനുഭവം അവൻ്റെ ജീവിതത്തിൽ അവന് നൽകുന്ന ഒരു കരുത്തുണ്ട്. ശരിയായ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തവക്കുൽ എന്നുള്ളത്, ഭരമേൽപ്പിക്കുക എന്നുള്ളത്. അള്ളാഹുവിൽ ശരിയായി ഭരമേൽപ്പിക്കുന്നവനാണ് വിശ്വാസി. ഭരമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കി തൻ്റെ റബ്ബിൽ ഏൽപ്പിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്സലാം തീക്കുണ്ടാരമൊരുക്കി ആ തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിയുന്ന എറിയപ്പെടുന്നൊരു രംഗം ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞ വാക്കുണ്ട്, ഹസ്ബി അല്ലാ വനിഅമൽ വക്കീൽ, എനിക്കെൻ്റെ റബ്ബ് അള്ളാഹു മതി, ഭരമേൽപ്പിക്കപ്പെടുന്നവൻ അള്ളാഹു എത്ര അനുഗ്രഹ സമ്പൂർണനാണ്. ചെങ്കടലിൻ്റെ തീരത്ത് ശത്രുക്കളുടെ മുമ്പിൽ, അവിടെ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മൂസ അലൈഹിസ്സലാമിൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു തവക്കലുണ്ട്. ഖാല കല്ല ഇന്ന മഅയ റബ്ബീ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. സൗർഗുഹയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോൾ, അവർ ശത്രുക്കളുടെ കാല് കാണുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലൊരു ഭയം വരുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ലാ തഹസൻ ഇന്നല്ലാഹു മഅനാ, നമുക്ക് അല്ലാഹു ഉണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, പെരുന്നാൾ കടന്നു വരുന്ന ഈ ദുൽഹജ്ജ് മാസത്തിൽ ഇബ്രാഹിം നബിയെ ഓർക്കുമ്പോൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത്, നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ ഒരു കരുത്തെന്ന് പറയുന്നത്, അത് ശരിയായ തവക്കുലാണ്. അതുകൊണ്ട് ആ വിഷയം നന്നായി നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരു ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം യൂത്ത് സംസ്ഥാന സെക്രട്ടറിയേറ്റ് മെമ്പർ ജംഷീർ സലാഹിയാണ് ഈദ് സന്ദേശം നമ്മളോട് കൈമാറിയത്. ഒരു ഈദ് സന്ദേശം അല്ലത്,

0: ആണോ? ഇത് സന്ദേശമാണ് അതിന്റെ കൂടെ.
1: നമുക്ക് എത്ര വലിയ ദുഃഖങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് പെരുന്നാൾ ആഘോഷമാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഈ തവക്കുൽ എന്ന കാര്യം കൊണ്ടാണ്.
0: അതെ അല്ലേ? ആ തവക്കുൽ, പിന്നെ ഓരോ ചരിത്രത്തിലും നമ്മൾ ഓരോ പ്രവാചകന്മാരെ തവക്കിലാക്കിയത്, അതുപോലെ ഹാജറ ബീവി തവക്കിലാക്കിയത്, ഇതൊക്കെ ഇങ്ങനെ ഈ പെരുന്നാളിനെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും എന്നറിയാതെ ഇതൊക്കെ പഠിച്ചു പോവുകയും നമുക്കും അങ്ങനെ ഒരു തവക്കൽ നൽകാനുള്ളൊരു മോട്ടിവേഷനും കൂടിയാണ് ഇതൊക്കെ.
1: നമുക്കിനി നല്ല ഒരു മനോഹരമായ ഒരു ഗാനം കേൾക്കാം. ഈ പീസ് റേഡിയോയിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ ഇസ്ലാമികമായി അത്രയും നല്ല കണ്ടന്റുള്ള ഗാനങ്ങളായിരിക്കും നമ്മൾ കേൾക്കുക. ഇന്നത്തെ ഗാനം ഏതാണ്?
0: ഇന്നത്തെ ഗാനം എന്താ പറയുക, പണ്ഡിതൻ കൂടിയായ ഷെരീഫ് കാർ എഴുതിയിട്ടുള്ളൊരു പിന്നെ ഗാനമാണ്. എന്താണ്
1: ഗാനത്തിന്റെ
0: പാഠം എന്നാണ്? ആലാപനം നിർവഹിച്ചത് നവാൽ കെ.
1: നവാലിന്റെ മനോഹരമായ ശബ്ദത്തിൽ ഷെരീഫ് കാരയുടെ രചനയിലുള്ള ഈ ഗാനം നമുക്ക് കേൾക്കാം.

0: ഇതിന്റെ പാഠം എന്താണ് എന്ന് ചുരുക്കിയാണ് ഈ ഒരു ഗാനത്തിലൂടെ നമ്മൾ കേട്ടതല്ലേ.
1: ഈ പെരുന്നാളിൻ്റെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഗാനങ്ങളിലൂടെ, ഈദാശംസകളിലൂടെ, മറ്റു ഹദീസുകളിലൂടെ, വ്യത്യസ്തമായ പ്രോഗ്രാമിലൂടെയാണ് പി സ്വരയുടെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. പി സ്വരത്തിൻ്റെ ആ മാധുര്യത്തോടു കൂടി തന്നെ നല്ലൊരു ഗാനം നമുക്ക് കേൾക്കാൻ പറ്റും.
0: ഇത് പ്രത്യേകിച്ച് ഈ ഇത് ആർക്കാ കണക്റ്റ് ആകുക എന്ന് വെച്ചാൽ, വർഷങ്ങളായി പോറ്റി വളർത്തിയ മൃഗത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പിച്ച് കഴിഞ്ഞു വരുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് കണക്റ്റ് ആകും. ഈ ത്യാഗം

0: ഈ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഷോർട്സിൻ്റെ കാലമാണ്. റീലുകളും ഷോർട്ടുകളും ഒക്കെ ആയിട്ടാണ് ആളുകൾ ഫുൾ വീഡിയോകൾ കാണുന്നില്ല.
1: ഇല്ല.
0: അപ്പോൾ നമുക്ക് നല്ല ഇസ്ലാമികമായ വീഡിയോകൾ മാത്രം നമ്മുടെ ഷോർട്സിൽ കാണാൻ എന്താ വഴി?
1: ഒറ്റ വഴിയുള്ളതിന് നമ്മൾ പല കാര്യങ്ങളും നമ്മളെ പരിശീലിപ്പിച്ച പഠിപ്പിച്ച ഏതാണ്?
0: നമ്മുടെ കൂട്ടുകാരൻ,
1: നമ്മളെ കൂട്ടുകാരൻ, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്, കൂട്ടുകാരൻ പറഞ്ഞ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. മറ്റാരല്ല കൂട്ടുകാരൻ. ഒരു കൂട്ടുകാരൻ പീസ് റെഡി ആണെങ്കിൽ അതിൻ്റെ മറ്റൊരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ജമീൽ ആപ്പാണ് അല്ലേ. ഈ ജമീൽ ആപ്പ് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാർത്ഥനകൾ നിത്യമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും. ഇന്ന് നമ്മൾ പറയണത് എന്തിനെ കുറിച്ചാണ്?
0: ഇന്ന് ജമീലിലെ ഷോർട്സ് എന്ന സംവിധാനത്തെക്കുറിച്ചാണ്. സ്ക്രോൾ ചെയ്ത് സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. അതേ രീതിയിൽ തന്നെ സ്വൈപ്പ് ചെയ്ത് ജമീൽ ആപ്പിലൂടെ ഇപ്പോൾ നമുക്ക് ഇത് കാണാൻ കഴിയും.
1: ഓക്കെ. അത് മാത്രമല്ല, ഇതിൽ ഇപ്പോൾ വലിയ നീണ്ട പ്രസംഗമൊന്നും കേൾക്കപ്പോൾ ആരും റെഡിയല്ല അല്ലേ. പക്ഷെ നമുക്ക് വേണ്ടെന്താ, അതിൻ്റെ ക്യാപ്സൂളുകളാണ്. ക്യാപ്സൂൾ പറഞ്ഞാൽ നെഗറ്റീവ് ആവില്ലല്ലോ, അതിൻ്റെ പോസിറ്റീവ് സെൻസ് അല്ല. അതോ വാട്ട് ഈസ് ദ കണ്ടന്റ്, എന്താണ് അതിൻ്റെ മെയിൻ കാമ്പ് എന്താണെന്നാണ്. അപ്പോൾ വലിയ നമ്മുടെ വലിയ പണ്ഡിതന്മാർ നടത്തിയ പ്രഭാഷണങ്ങളിലെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ കാണാനും കേൾക്കാനുള്ള അവസരമാണ് എന്ത് ചെയ്യുന്നത് ജമീൽ ഷോർട്സിലൂടെ നമുക്ക്.

0: മധുരം ഖുർആനിലേക്കാണ് പ്രവേശിക്കുന്നത്. സൂറത്തു ആലു ഇംറാനിലെ 143 മുതൽ 148 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്.
1: അഹ്മദ് അൽ അജ്മിയുടെ മനോഹരമായ ശബ്ദത്തിൽ ഇപ്പോൾ നമ്മൾ മധുരം ഖുർആൻ കേൾക്കാൻ പോകുന്നു.
2: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കേൾക്കാനുള്ള നല്ല അവസരമാണ്. ഹൃദ്യമായ മനസ്സിനേറെ കുളിർമയേകുന്ന പാരായണങ്ങളാണ് മധുര ഖുർആനിലൂടെ നമ്മൾ കേൾക്കുന്നത്.
1: ഷെമിസലായി, ചെറുപ്പത്തിൽ ഞാൻ കേട്ട ഒരു ഖിറാഅത്താണ് അഹമ്മദ് അൽ അജ്മിയുടെ. വീണ്ടും ഈ ഒരു ഫ്ലോറിൽ ഇത് കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി നമുക്ക് കണ്ണൂരിൽ നിന്ന് ഒരു മിടുമിടുക്കന്റെ ഗാനം കേൾക്കാം.
0: ഷെയ്സ് മുഹമ്മദ് അല്ലേ കണ്ണൂരിൽ നിന്നാണോ പങ്കേറുന്നത് നമ്മളുടെ?
1: അതെ, ആ കുട്ടി അവൻ പഠിക്കുന്നത് സഫ സ്കൂളാണ്, മാട്ടൂലിലെ.
0: കണ്ണൂരിലെ അടിപൊളി ഒരു സ്ഥലമാണ് ഈ മാട്ടൂൽ എന്ന് പറഞ്ഞാൽ. മാട്ടൂൽ ഗൾഫിലവർക്കൊക്കെ നല്ല വലിയ അസോസിയേഷനൊക്കെ ഉണ്ട്, മാട്ടൂൽ അസോസിയേഷൻ. അപ്പൊ മാട്ടൂലിൽ നിന്നുള്ള ഷെയ്സ് മുഹമ്മദിന്റെ ഒരു ഗാനം നമുക്ക് കേൾക്കാം.

0: കൂട്ടുകാർക്കൊക്കെ പലപ്പോഴും മടിയുള്ള ചില ശീലങ്ങൾ, നല്ല ശീലങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഷെയ്സ് മുഹമ്മദ് ഇവിടെ ഗാനരൂപത്തിൽ നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്.
1: എനിക്കിത് കേട്ടപ്പോ നമ്മളെ മദ്രസകളിലൊക്കെ നമ്മൾ കുഞ്ഞുനാളിൽ പഠിക്കുന്ന സമയത്തെ അല്ലേ, അന്ന് ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ പാടി തന്നു, നമ്മളിങ്ങനെ നിരന്തരം പാടി നടന്നതിന് ഒരു ഫീൽക്കാണ്, ആ ഒരു ഓർമ്മയിലേക്കാണ് എന്നെ ഈ പാട്ട് കൊണ്ടത്.
0: അതെ അതെ അതെ, കൊച്ചു മിടുമിടുക്കൻ നമുക്ക് ഈ ഒരു ഗാനം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചതാണ് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിലൂടെ.
1: ഷൈസ് മുഹമ്മദിനും അവന്റെ പേരൻസിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. പീസ്
2: റേഡിയോ.
0: അപ്പൊ കുറച്ച് സമയം നമ്മൾ ഒരുമിച്ച് ഈ പീസ് റേഡിയോയിൽ പ്രോഗ്രാം
1: ലൈവിൽ നമുക്ക് ഇവരെ കൂടെ കൂടാൻ സാധിച്ചു.
0: ഈ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം.
1: എന്തായാലും പെരുന്നാൾ ദിനത്തിൽ എല്ലാവർക്കും നല്ലൊരു ഈദ്, ഇനിയുള്ള ഓരോ സമയവും ഏറ്റവും നന്നായിട്ടല്ലേ ഭക്ഷണമൊക്കെ കഴിച്ച് കുടുംബ സന്ദർശനത്തിനൊക്കെ ഇറങ്ങേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അപ്പൊ എല്ലാവരും ആ രൂപത്തിൽ തന്നെ ആവട്ടെ.
0: അപ്പൊ കുടുംബ സന്ദർശനത്തിന് ഇറങ്ങുന്നുണ്ടെങ്കിലും വാഹനത്തിൽ നമ്മുടെ പീസ് റേഡിയോ പ്ലേ ചെയ്തുകൊണ്ട് പോകുക എന്നുകൂടി ഓർമ്മപ്പെടുത്തണം.
1: പ്രാർത്ഥിക്കാൻ മറക്കരുത്, പീസ് റേഡിയോ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം, പീസ് റേഡിയോന്റെ അണിയറ പ്രവർത്തകർ ഉണ്ടാവണം. ഇതിലെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി നമ്മുടെ കൂടെ വരുന്ന ഓരോരുത്തരെയും ഈ പ്രത്യേക സുദിനത്തിൽ പ്രാർത്ഥിക്കണമെന്ന് കൂടി ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇൻഷാല്ലാ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും നമ്മൾ നേരുന്നു.

0: ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ തക്ബീറുകൾ ചൊല്ലി ഈയൊരു പ്രഭാതം കഴിഞ്ഞ് ഈയൊരു ഉച്ചവേളയിലേക്ക് എത്തുമ്പോൾ പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ പ്രത്യേക ദിന പരിപാടികൾ തുടരുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുള്ള സുഹേർ ചുങ്കത്തറ, കൂടെ ഷമീം സൊലാഹി എന്നിവരായിരുന്നു. അവരിൽ നിന്ന് ബാറ്റൺ വാങ്ങുകയാണ് ഇനി അല്പസമയം നിങ്ങളോടൊപ്പം ചേരുന്നത്. ഞാൻ മുജ്തബ പി സി, എന്നോടൊപ്പം അബ്ദുള്ള സലഫി.
1: മുജ്തബ, ഈ ഒരു ഉച്ച സമയത്ത് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരിക്കും. ചില ആളുകളൊക്കെ വീട്ടിൽ വെച്ചായിരിക്കും ഭക്ഷണം കഴിച്ചത്. മറ്റു ചിലർ നമ്മുടെ ബലികർമ്മവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട് പലയിടങ്ങളിലും. കാരണം വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ബലികർമ്മമുണ്ട്, അത്രയേറെ ഉരുക്കൾ ബലിയെറുക്കുന്ന പല പ്രദേശങ്ങളുമുണ്ട്. അവിടെയൊക്കെ അവർ തന്നെ അവിടെ ഭക്ഷണം തയ്യാറാക്കി വീട്ടിലേക്ക് പോകാതെ അവിടെ അവരുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു മനോഹരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങോട്ടും പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ, ഉപകാരമെടുക്കലും കൊടുക്കലും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം, ഈ ഒരു കർമ്മത്തിൽ നിരതരാകുന്ന ആളുകൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി മാറി നിൽക്കുന്ന മറ്റു പലരും, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ ഒരു മാംസം, ഈ ഒരു ഭക്ഷണം പൊതി എത്തിക്കാനുള്ള തിരക്കിൽ വ്യാപൃതരാക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പോൾ ഈ ഉപകാരങ്ങൾ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ സ്വീകരിക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ ഉപകാരം ആരെങ്കിലും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയേണ്ട ഒരു ദുആയുണ്ട്. ഒരു മനോഹരമായ ദുആ നമ്മൾ പഠിക്കുകയാണ് ഈ സമയത്ത്. അബ്ദുൽ ശുക്കൂർ അൻസാരിയാണ് ആ പ്രാർത്ഥന പഠിപ്പിക്കാൻ നമ്മോടൊപ്പം ചേരുന്നത്.
2: പ്രിയ ശ്രോതാക്കളെ, പെരുന്നാൾ ദിവസം നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ നമ്മുടെ കുടുംബങ്ങൾക്ക്, മക്കൾക്ക്, സുഹൃത്തുക്കൾക്കെല്ലാം സമ്മാനം കൈമാറാറുണ്ട്. സമ്മാനം കൈമാറുക എന്നുള്ളത് സ്നേഹം വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ സമ്മാനങ്ങൾ കൈമാറാൻ, അത് ചെറുതാണെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒരാൾ നമുക്ക് സമ്മാനം തന്നു കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനൊരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ, അത് വേടിച്ച് സന്തോഷപ്രകടനങ്ങൾ നമ്മൾ നടത്തിയേക്കാം. എന്നാൽ വിശ്വസി ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരം സന്ദർഭങ്ങളിൽ അവരോട് ജസാക്കല്ലാഹു ഖൈറ എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ, താങ്കൾ ചെയ്ത ഈ ഉപകാരത്തിന് റബ്ബ് പ്രതിഫലം നൽകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന, സമ്മാനങ്ങൾ തരുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട പ്രാർത്ഥന ജസാകല്ലാഹു ഖൈറാ, അഥവാ അല്ലാഹു നിനക്ക് മികച്ച പ്രതിഫലം നൽകട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ആര് ഉപകാരം ചെയ്താലും, അത് സമ്മാനമായാലും അതൊരു കൈത്താങ്ങായാലും അത് ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളെ സഹായിച്ചാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ആ ദുആയാണ് ജസാകല്ലാഹു ഖൈറാ.
0: മാഷാല്ലാ, നമ്മൾ ഈ സുദിനത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു ഈദിൻ്റെ ദിനത്തിൽ ഹദിയകൾ തരുമ്പോൾ, ഹദിയകൾ സ്വീകരിക്കുമ്പോഴും മറ്റു ഉപകാരങ്ങളെല്ലാം സ്വീകരിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ചെറിയൊരു പ്രാർത്ഥനയാണ്, പലപ്പോഴും നമുക്കറിയാവുന്നതാണ്, റിമൈൻഡേഴ്സാണ് പീസ് റേഡിയോ ഈ സമയത്ത് നിങ്ങൾക്ക് നൽകുന്നത്. പലപ്പോഴും നമുക്കറിയുന്ന ഒരു ദുആണ്, ഒരു ദിക്റാണ്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന കൈമാറാൻ ഈ ഒരു ദിനത്തിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹദിയകൾ തരുമ്പോൾ, ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ഖൈറിന് വേണ്ടി, അവർക്ക് ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് അബ്ദുൽ ശുക്കൂർ അൻസാരി ഈ വേളയിൽ നമ്മോടൊപ്പം ചേർന്ന് നമുക്ക് വേണ്ടി ഉണർത്തിയത്.
1: സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിരവധി സുസ്ഥിർഹമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ധാരാളം ആളുകളുണ്ട്. കൂട്ടത്തിലാണ് നമ്മുടെ മങ്കട നിയോജക മണ്ഡലത്തിൽ നിന്നും മനോഹരമായ വിജയം കൈവരിച്ച് നിയമസഭയിലേക്കെത്തിയ ബഹുമാന്യനായ മഞ്ഞളാംകുഴി അലി MLA. അപ്പോൾ അദ്ദേഹം പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന, നമുക്ക് ഒരുപാട് സപ്പോർട്ടുകൾ നൽകുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചില സംസാരങ്ങളാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
3: ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ത്യാഗത്തിൻ്റെ സ്മരണ ഉയർത്തിക്കൊണ്ട് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. പീസ് റേഡിയോയും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെ മികച്ച ടീം വർക്കാണ് മുൻകാലങ്ങളിലൊക്കെ പലപ്പോഴും എല്ലാ നല്ല കാര്യങ്ങളിലും അവർ വഴികാട്ടിയായി നിന്നിട്ടുണ്ട്. പീസ് റേഡിയോയ്ക്ക് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയംഗമായ ഈദ് ആശംസകൾ. ഈദ് മുബാറക്.
0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഈദ് ആശംസകൾ നേർന്ന ബഹുമാന്യനായ MLA മങ്കടയുടെ സ്വന്തം മഞ്ഞളാങ്കുഴി അലി സാഹിബിന് നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു വേളയിൽ തിരക്കിട്ട സമയത്ത് പീസ് റേഡിയോടൊപ്പം ചേർന്നതിൽ നന്ദി അറിയിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈറ.
1: ഇവിടെ ഈ ബലികർമ്മവുമായി ബന്ധപ്പെട്ട് മനോഹരമായൊരു ചരിത്രം അവിടെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ഓടി വരാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനെ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ബലിയെറുക്കാൻ ഒരുങ്ങിയ ആ ഒരു ഘട്ടം, വാപ്പയും മകനും ആ സമയത്ത് അവിടെ നടത്തുന്ന സംസാരങ്ങൾ, അവരുടേതായി വന്ന ചില കോൺവെർസേഷനുകളൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട്. എന്താണ് മകൻ വാപ്പയോട് പറയുന്ന രംഗങ്ങൾ, വാപ്പ മകനോട് പറയുന്ന രംഗങ്ങൾ, കഴുത്തിൽ കഠാര വെക്കുമ്പോൾ മകൻ പറയുന്നുണ്ട്, വാപ്പ എൻ്റെ ഉമ്മയോട് നിങ്ങൾ സലാം പറയണം, ഉപ്പ എൻ്റെ കഴുത്തിൽ കഠാര വെക്കുമ്പോൾ അങ്ങയുടെ കൈകൾ വിറച്ചു പോകരുതേ, അങ്ങയുടെ ശരീരത്തിലും വസ്ത്രത്തിലും എൻ്റെ രക്തം പതിയാതിരിക്കാൻ അങ്ങൊരു അല്പം പുറകിലോട്ട് മാറി നിൽക്കണേ എന്നൊക്കെയുള്ള മനോഹരമായ

0: പീസ് റേഡിയോ ജനലക്ഷങ്ങൾക്ക് വെളിച്ചമേകി ഈ ജൈത്രയാത്ര തുടരുമ്പോൾ, ഈ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഈ സുദിനത്തിൽ ശ്രോതാക്കളുടെ നിങ്ങളുടെ ഒരു സഹായം, സ്വതക്ക ഈ ഒരു യാത്രയ്ക്ക്, ഈ ഒരു പീസ് റേഡിയോക്ക് നൽകണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വ്യത്യസ്തങ്ങളായ സ്വപ്നങ്ങൾ, സുദീർഘമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ കരുത്തായി, ഊർജമായി നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ സംഭാവനകൾ, നിങ്ങളുടെ സഹായങ്ങൾ, പ്രതികരണങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ യാത്രയിൽ പീസ് റേഡിയോടൊപ്പം ഉണ്ടാവണമേ എന്ന് ഡെസ്കിൽ നിന്ന് ഒരാവർത്തി നിങ്ങളെ ഉണർത്തുകയാണ്. പീസ് റേഡിയോ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ താഴെ പ്ലേ ഓപ്ഷന് നേരെ ഓപ്പോസിറ്റായി ഡൊണേറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സുദിനത്തിൽ നിങ്ങളുടെ സ്വതക്കകൾ, നിങ്ങളുടെ ഹദിയകൾ എല്ലാം ഈ പീസ് റേഡിയോടൊപ്പം ഉണ്ടാകണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
1: പെരുന്നാൾ സുദിനത്തിൻ്റെ ഈ സന്തോഷത്തിൽ നമ്മോടൊപ്പം സന്തോഷം പങ്കുവെക്കാൻ ഒരു കച്ചുമുടുക്കി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹാദിയ മഹ്മൂദ്, മനോഹരമായ ഒരു അറബി ഗാനമാണ് അവതരിപ്പിക്കുന്നത്. CMLP സ്കൂൾ മാട്ടൂലിലെ സ്റ്റുഡൻ്റാണ് അവൾ, ഹാദിയ മഹ്മൂദ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.

0: شكرا.
1: ما شاء الله ما شاء الله عليك، غناؤك باللغة العربية كان راعيا ومميزا. ما شاء الله അടിപൊളി ഗാനമായിരുന്നു. അറബി നഷീദ് അടിപൊളിയായി ഹാദിയമോൾ പാടി. ബറക്കല്ലാഹു ഫീക്ക്. മാട്ടുമൽ CMLP സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഹാദിയ മറിയം. അടിപൊളിയായിട്ടുണ്ട് മാഷാല്ലാ.
2: ഈ ഹജ്ജിലെ ഏറ്റവും ഹൈലൈറ്റാണ് അറഫ. നമ്മുടെ അറഫയിലെ പ്രത്യേക പ്രോഗ്രാമുകൾ ബിസ് റേഡിയോയിൽ സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയകളിലും ദൃശ്യ ശ്രാവ്യ മീഡിയകളിലൂടെയൊക്കെ അറഫ ദിവസത്തെ പറ്റിയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ അറഫ പ്രഭാഷണം, ഓരോ വർഷവും അറഫ പ്രഭാഷണം കേൾക്കാൻ കാതോർക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. കാരണം ആ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിമ വരുന്നത് ഖുത്ബത്തുൽ വിദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു വിടവാങ്ങൽ പ്രസംഗമാണ് അറഫ ഖുത്ബ. ഈ ഒരു അറഫ ഖുത്ബയുടെ വേളയിൽ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും ദുൽഹജ്ജ 9 അവിടെ അറഫ മൈതാനത്ത് ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി അറഫ പ്രസംഗം നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിവർത്തനം കേൾക്കാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്.
1: മദീന ഹറം ഇമാം ഡോക്ടർ അലി ഇബിനു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി ആയിരുന്നു കഴിഞ്ഞ ദിവസം അറഫ ഖുതുബ അറഫയിൽ നിന്ന് ഖുതുബ നിർവഹിച്ചത്. അദ്ദേഹം പല ഹറമിലും ഇമാമായിട്ടും എല്ലാമായിട്ടും സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ബിരുദവും ബിരുദാനന്ദ ബിരുദവും എല്ലാം അൽഹസർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കരസ്ഥമാക്കിയ ഷെയ്ഖിൻ്റെ ഖുതുബയായിരുന്നു നമ്മൾ കഴിഞ്ഞ അറഫ സുദിനത്തിൽ നമീറ പള്ളിയിൽ നിന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ കേട്ടത്. ആ ഖുതുബയുടെ മലയാള വിവർത്തനമാണ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അധ്യക്ഷൻ കൂടിയായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി കഴിഞ്ഞ ദിവസം നിർവഹിച്ച അതിൻ്റെ പരിഭാഷ ഒരിക്കൽ കൂടി കേട്ടുവരാം.
3: ബഹുമാന്യനായ മദീന ഇമാം അഷേഖ് അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫിയുടെ ഇന്നത്തെ അറഫ പ്രഭാഷണത്തിൻ്റെ പരിഭാഷയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അള്ളാഹുവിന് സർവസ്തുതിയും. സർവശക്തനായ അള്ളാഹു വിശ്വാസികളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കി. അത് അവരുടെ പ്രധാനപ്പെട്ട 5 അർക്കാനുകളിൽ, ഇസ്ലാമിൻ്റെ 5 അർക്കാനുകളിൽ ഒന്നായി നിശ്ചയിച്ചു. മാത്രമല്ല അത് അവർക്ക് അത് നിർവഹിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ തഖ്വ മുറുകെ പിടിക്കണം. അതാണ് ഒരു മനുഷ്യൻ്റെ, ഒരു അടിമയുടെ ഏറ്റവും വലിയ രക്ഷാമാർഗം. പ്രധാനമായും അവൻ്റെ പരലോക വിജയത്തിൻ്റെ മാനദണ്ഡം തഖ്വയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തു സാഅത്തി ശൈഉൻ അളീം. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം. ആ പരലോകത്തിൻ്റെ ആ അന്ത്യനാളിൻ്റെ പ്രകമ്പനം അതിഭയങ്കരമാണ്. ആ അന്ത്യനാളിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു കുഞ്ഞിന് മുല കൊടുക്കുന്ന മാതാക്കൾ ആ കുഞ്ഞിൽ നിന്ന് അശ്രദ്ധമായി പോകും. അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾ അവർ സമയമാകുന്നതിന് മുമ്പ് തന്നെ പ്രസവിച്ചു പോകും. ജനങ്ങളെല്ലാം ലഹരി ബാധിച്ചവരെ പോലെ, ഒത്തറന്നാസ സുക്കാറ ഒമാഹുംബി സുക്കാറ ഒലാക്കിന് അദാബുല്ലാഹി ഷദീദ്. ജനങ്ങളൊക്കെ ഒരു ലഹരി ബാധിച്ചവരെ പോലെ അങ്ങേയറ്റം നിയന്ത്രണം വിട്ട ഒരു സ്വഭാവത്തിൽ കാണിക്കും. പക്ഷേ അവർക്ക് യഥാർത്ഥത്തിൽ ലഹരി ബാധിച്ചിട്ടില്ല. ആ ദിവസത്തിൻ്റെ ശിക്ഷ അതികഠോരമായതുകൊണ്ടാണ് ആ രൂപത്തിലുള്ള പ്രകൃതം അവൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തഖ്വ എന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തിനുള്ള ഒരുക്കം നടത്തലാണ്. നന്മകൾ പ്രവർത്തിച്ചുകൊണ്ടും ആരാധനകൾ നടത്തിക്കൊണ്ടും കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും ആ പരലോകത്തിനു വേണ്ടി ഒരുങ്ങലാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ ഹജ്ജിൽ, ദാലിക ബി അന്നല്ലാഹു ഹുവൽ ഹഖ് വ അന്നഹു യുഹ്യിൽ മൗത വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യമാണ്. അവൻ മരണപ്പെട്ടു പോയവരെ ജീവിപ്പിക്കുന്നു. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുപോലെ തന്നെ നിശ്ചയമായും അന്ന സാഅ ആതിയത്തുല്ല റൈബ ഫീഹ, ആ അന്ത്യനാൾ എന്ന് പറയുന്നത് തികച്ചും യാതൊരു സംശയവുമില്ല, അത് വരിക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറുകളിൽ അടക്കം ചെയ്യപ്പെട്ട എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നടത്തേണ്ട ഏറ്റവും വലിയ ഒരുക്കം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനേ പാടില്ല. എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക? അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യദുർഹു വലാ യൻഫഉഹു. അവൻ യാതൊരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്തവരോടാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ദാലിക്കഹു വല്ലാലിൽ മുബീൻ, ദാലിക്കഹു വല്ലാലിൽ ബഈദ്, അത് ഏറ്റവും വിദൂരമായ വഴികേടാകുന്നു. യദുഅലമൻ ദർറുഹു അഖ്റബു മിൻ നഫ്ഇഹി, ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവം അടുത്തു വരുന്ന അത്തരം ശക്തികളോടാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ലബീസൽ മൗല വ ലബീസൽ അഷീർ, അവർ എത്രമാത്രം മോശപ്പെട്ട യജമാനന്മാരാണ്, അവർ എത്രമാത്രം മോശപ്പെട്ട സഹവാസമുള്ളവരാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ ഹജ്ജിൽ തന്നെ അതിൻ്റെ 12-13 വചനങ്ങളിൽ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് അതേ സൂറത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഒമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമ ഖറ മിനസ് സമാ, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന പക്ഷം അവൻ ആകാശത്തിൽ നിന്ന് താഴോട്ട് വീണുപോനെ പോലെ, അതല്ലെങ്കിൽ ഫതഖ്തഫു തൈറു അതുഹി ബിഹി റിഹു ബിമകാൻ സഹീഖ്, വലിയ ഒരു കാറ്റിൽ ആ കാറ്റ് അവനെ ഏതോ ഒരു വിദൂര ദിക്കിൽ കൊണ്ടുപോയി ഇട്ട പോലെ, അത് പിന്നെ അതുപോലെ തന്നെയുള്ള ഒരു ഒരു പക്ഷി അവനെ റാഞ്ചിക്കൊണ്ടുപോയവനെ പോലെ ആയിരിക്കും ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ഒരാളുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസികളായ ആളുകളുടെ അടയാളം അവർ മുവഹ്ഹിദുകളായിരിക്കും, തൗഹീദുള്ളവരായിരിക്കും എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്ന സൂറത്തുൽ ഹജ്ജിൽ തന്നെ, ഇപ്പോൾ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ്. അതുകൊണ്ട് ഫലഹു അസ്ലിമു, നിങ്ങൾ അവൻ സർവസ്വവും സമർപ്പിക്കുക. വബശ്ശിരിൽ മുഖ്ബിത്തീൻ, അതുകൊണ്ട് അള്ളാഹുവിനോട് വിനയം കാണിക്കുന്ന ആളുകൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കണം. അല്ലവിനെ ദുക്കറല്ലാഹു വജിലത്ത് കുലൂബുഹും, അള്ളാഹുവിൻ്റെ നാമം അനുസ്മരിക്കപ്പെട്ടാൽ അവർ ഹൃദയങ്ങൾ വിറക്കും. വസ്സാബിരീന അലാ മാ അസാബുഹും, അവർക്ക് സംഭവിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും അവർ ക്ഷമ അവലംബിക്കും. വൽ മുഖീമിസ്സലാത്തി വമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹുവിന് വേണ്ടി എല്ലാ സമയങ്ങളിലും നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവരും അതുപോലെ തന്നെ അള്ളാഹു അവർക്ക് നൽകിയ സമ്പത്തുക്കളിൽ നിന്ന് വിനിമയം ചെലവഴിക്കുന്നവരുമാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അഥവാ അതിൻ്റെ 5 റുക്നുകൾ ഇവയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന ഷഹാദത്ത്, അതുപോലെ നമസ്കാരം, അതുപോലെ സക്കാത്ത്, അതുപോലെ തന്നെ നോമ്പ്, ഹജ്ജ് നിർവഹണം, ഈ 5 കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ റുക്നായി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ 5 റുക്നുകൾ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഏറ്റവും ശക്തമായ താക്കീത് നൽകിയ ഒരു കാര്യമാണ് അവനെ ഭയപ്പെടണമെന്ന കാര്യം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ ചെന്ന് നിൽക്കേണ്ടി വരും എന്ന വസ്തുതയെ ഭയപ്പെടുന്നവന് തീർച്ചയായും 2 സ്വർഗമുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇബാദത്തിനായി ക്ഷമയോടുകൂടി എത്ര പ്രയാസപ്പെട്ടുള്ള സന്ദർഭങ്ങളിൽ പോലും അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹു മനുഷ്യന് കണക്കാക്കി സംഭവിച്ചു പോകുന്ന വിപത്തുകളിൽ, ദുഃഖകരമായ അപകടങ്ങളിൽ അവന് അള്ളാഹുവിനെ ക്ഷമയോടുകൂടി അള്ളാഹുവിൽ തവക്കൽ ചെയ്യും. ഇന്നമായി യുവ ഫസാബിറുൻ അജുറഹും ബിഗൈരി ഹിസാബ്, പരിധിയില്ലാത്ത വിധം ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രതിഫലം പൂർണ്ണമായി നൽകും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, കദാലിക സഖർനാഹാലക്കും ലഅല്ലക്കും തശ്കുറൂൻ, അപ്രകാരം അവ ആ ആടുമാടുകളെ, ഒട്ടകങ്ങളെ, ബലിയറുക്കുന്ന മൃഗങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു, നിങ്ങൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരാകാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ സൃഷ്ടികളിൽ ഒരിക്കലും മാറ്റം വരാത്ത ചില നിയമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രാപഞ്ചികമായ എല്ലാ യാഥാർത്ഥ്യങ്ങളിലും എല്ലാ ദൃഷ്ടാന്തങ്ങളിലും ഒരു വിശ്വാസി വിശ്വസിക്കൽ നിർബന്ധമാണ്, അനിവാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികളെ അവർക്ക് വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കുന്നു, അവരുടെ വിപത്തുകൾ അള്ളാഹു തടുക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരിക്കലും കടുത്ത വഞ്ചകനും അതുപോലെ നന്ദി ഈ കട്ടവനുമായവനെ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതാല ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല വീണ്ടും പറയുന്നു, വലയൻസുറു അല്ലാഹു മൻ യൻസുറുഹു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അള്ളാഹുവിനെ സഹായിക്കുന്നവനെ അള്ളാഹു സഹായിക്കും, തീർച്ചയായും അള്ളാഹു അതിശക്തമാനും അതുപോലെ തന്നെ പ്രതാപവാനുമാണ്. വീണ്ടും അള്ളാഹു പറയുന്നു, വക അയ്യമിൻ ഖറിയത്തിൻ അഖലഖ്നാഹ വഹിയ ളാലിമ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹ വബിഇരിൻ മുഅത്തല വഖസ്രിൻ മശീദ്, എത്രയെത്ര ഗ്രാമങ്ങളാണ് അവ അക്രമികളായതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിച്ചു കളഞ്ഞത്. അവ അതാ അതിൻ്റെ മേൽക്കൂര തകർന്നടിഞ്ഞു കിടക്കുന്നു. ഉപയോഗശൂന്യമായ കിണറുകൾ, അതുപോലെ തന്നെ ആൾ താമസമില്ലാത്ത കെട്ടുയർത്തപ്പെട്ട കോട്ടകൾ എല്ലാം ശൂന്യമായി കിടക്കുകയാണ്. വീണ്ടും അള്ളാഹു പറയുന്നു, വക അയ്യമിൻ ഖറിയത്തിൻ അംലൈതു ലഹാ വഹിയ ളാലിമ, എത്രയെത്ര ഗ്രാമങ്ങൾക്കാണ് നാം അവധി നൽകിയത്, ജീവിക്കാനുള്ള അവസരങ്ങളും സമയവും നൽകിയത്, പക്ഷേ അവർ അക്രമികളായിത്തീർന്നു. സുമ അഹത്തുഹാ, പിന്നെ നാം അതിനെ പിടിച്ച് ശിക്ഷിച്ച് കളഞ്ഞു. വൈലയ്യൽ മസീർ, എല്ലാവരും തിരിച്ചു വരുന്നത് നമ്മളിലേക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു നിർദ്ദേശം നൽകി. എന്താണത്? വഅദ്ദിൻ ഫിൻ നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. നീ ഹജ്ജിന് മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ ഹജ്ജിനെ കുറിച്ച് വിളംബരം നടത്തുക. അവർ കാൽനടയായും അതുപോലെ തന്നെ വാഹനപ്പുറത്തായും അവർ ഹജ്ജിനായി വന്നെത്തും. യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ വിദൂര പ്രദേശങ്ങളിൽ നിന്നും അഷ്ടദിക്കുകളിൽ നിന്നും ഈ ഹജ്ജിനായി അവർ കാൽനടയായും അതുപോലെ തന്നെ വാഹനപ്പുറത്തായും അവർ എത്തിച്ചേരും. ലിയഷ്കദു മനാഫി അലഹും വയദുക്കുർ സുമല്ലാഹി അലി ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത്. അള്ളാഹു അവർക്ക് കൊടുത്ത ഭൗതികമായ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള കന്നുകാലികളിൽ നിന്ന് നന്ദിപൂർവ്വം ബലിയേർക്കുന്നതിന് വേണ്ടിയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ഹജ്ജിനായി അവർ വിദൂര ദിക്കുകളിൽ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ നഅം, അതെ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുള്ള ഉപകാരപ്രദമായ പ്രയോജനങ്ങളെ അവർ അനുഭവിക്കാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ നാമം അനുസ്മരിക്കാൻ വേണ്ടിയും അതുകൊണ്ട് തന്നെ ഹജ്ജാജിമാരിത പല ദിക്കുകളിൽ നിന്നും ഈ മക്ക പ്രാന്ത പ്രദേശങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയും പടച്ചവന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും അതുപോലെ തന്നെ അവൻ്റെ മഹത്തായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അതുകൊണ്ട് തന്നെ ആ മഹത്തായ വീടിനെയും ആ വീടിൻ്റെ പരിസരങ്ങളിലുള്ള അള്ളാഹുവിൻ്റെ ഷിയാറുകളെയും അവർ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. വൽ മസ്ജിദുൽ ഹറാം അല്ലദീ ജഅൽനാഹു ലിന്നാസി സവാഅൻ അൽ ആക്ഫി ഫീഹിൽ ബാദി. ആ മസ്ജിദുൽ ഹറാം, അത് മനുഷ്യ സമൂഹത്തിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വീടാണ്. അവിടെ താമസിച്ച് സ്ഥിരമായി താമസിക്കുന്നവനും അവിടേക്ക് ഹജ്ജിനായി എത്തിച്ചേരുന്നവർക്കുമെല്ലാം അവിടെ തുല്യാവകാശമാണ്. അതുകൊണ്ട് ആരെങ്കിലും അവിടെ വല്ല അക്രമത്തിനോ അനാവശ്യ പ്രവർത്തനങ്ങൾക്കും മുതിരുകയാണെങ്കിൽ അവന് കഠിനമായ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിക്കും. അതുപോലെ തന്നെ ഈ എല്ലാ വിധത്തിലും ഈ സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അവിടെ എത്തുന്നു. അവർ പ്രധാനമായും അള്ളാഹുവിനെ ഏകനായി അവൻ പ്രഖ്യാപിക്കുന്നു. ലബ്ബൈക് അള്ളാഹുമ്മ ലബ്ബൈക് എന്ന അവരുടെ പ്രഖ്യാപനത്തിലൂടെ പ്രപഞ്ചനാഥനായ അള്ളാഹു ഏകനാണെന്നും അവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്നുള്ള പ്രഖ്യാപനമാണ് അവർ നടത്തുന്നത്. അതോടൊപ്പം ഷിർക്കിൻ്റെ എല്ലാ രൂപത്തിലുള്ള അടയാളങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കും. പരിപൂർണമായും ഷിർക്കിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. വൈദ് ബബ്ബന ലി ഇബ്രാഹിമ മക്കാൻ അൽ ബൈത്തി അല്ലാ തുഷിരിക്കു ബിഹി ഷൈഅൻ വതഖിർ ബൈത്തി അലി ത്വാഇഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാം സൗകര്യപ്പെടുത്തി കൊടുത്തപ്പോൾ ആ വീടിൻ്റെ സ്ഥലം, അതുപോലെ തന്നെ അള്ളാഹുവിൽ നീ യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല, എൻ്റെ വീടിനെ അവിടെ തവാഫ് ചെയ്യാൻ വരുന്നവർക്കും നമസ്കരിക്കാൻ വരുന്നവർക്കും നമസ്കാരം റുകൂഉം സുജൂദും ചെയ്തുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കും വേണ്ടി ഒരുക്കി വെക്കണം എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശം കൊടുത്തു. അതുകൊണ്ട് ആ വീട് വൃത്തിയുള്ളതായിരിക്കണം. ആ വീടിൻ്റെ പരിശുദ്ധിക്ക് നിരക്കാത്ത യാതൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. അവിടെ അനാവശ്യമായ തർക്കങ്ങൾ പാടില്ല, അനാവശ്യമായ കുഴപ്പങ്ങൾ പാടില്ല. അതുകൊണ്ട് തന്നെ അവിടെ രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങളോ അതുപോലെ തന്നെ കക്ഷിത്വത്തിൽ നടന്ന സന്ദേശങ്ങളോ അവിടെ ഒരിക്കലും അനുവദിക്കുന്നതല്ല. പൂർണ്ണമായും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് പ്രവാചകൻ്റെ ചര്യയെ അനുസരിച്ചുകൊണ്ട് എല്ലാ രൂപത്തിലും പുറത്തും ഉള്ളിലും പുറമേയും ബാഹ്യമായും ആന്തരികമായും ശുദ്ധി സ്വീകരിച്ചുകൊണ്ടും അള്ളാഹുവിനോടുള്ള കരാറുകൾ മുഴുവൻ പാലിച്ചുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഹാജിമാർ ഹജ്ജിനെത്തുന്നത്. എല്ലാ അവകാശങ്ങളെയും എല്ലാ യാഥാർത്ഥ്യങ്ങളെയും അവർ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ദാലിക വമൻ യുഅല്ലിമു ഹുറുമാത്തില്ലാഹി വഹുവ ഖൈറുല്ലഹു ഇൻദ റബ്ബിഹി. ആരെങ്കിലും അള്ളാഹു ആദരിച്ചിട്ടുള്ളവയെ ആദരിക്കുന്ന പക്ഷം അത് അവൻ്റെ തഖ്വയുടെ, ഹൃദയത്തിൻ്റെ ഭക്തിയുടെ അടയാളമാണ് എന്ന് വിശുദ്ധനാണ് എടുത്തു പറയുന്നു. വമൻ യുഅല്ലിം ഷായിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആരെങ്കിലും അള്ളാഹു ആദരിച്ചിട്ടുള്ള പവിത്ര സ്ഥലങ്ങളെയും വസ്തുക്കളെയും ആദരിക്കുകയാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിന് അള്ളാഹുവിൻ്റെ ഭക്തി, അള്ളാഹുവിനുള്ള അങ്ങേറ്റത്തെ ഭയപ്പാടുണ്ട് എന്നൊരു തെളിവാണ്. മാത്രമല്ല, ഹജ്ജിൽ ഏറ്റവും മനോഹരമായി പ്രകടമാകുന്നത് പരസ്പരമുള്ള സഹായവും സൗഹൃദവും ഒത്തിണക്കവും സാഹോദര്യവുമാണ്. പരസ്പരം സഹായിക്കുവാനുള്ള പ്രവണത എല്ലാ ഹാജിമാരും പല ഭാഗങ്ങളിൽ നിന്ന്, അവരുടെ വേഷങ്ങൾ പലതാണ്, അവരുടെ നാടുകൾ പലതാണ്, അവരുടെ നിറങ്ങൾ പലതാണ്, അവരുടെ എല്ലാ വൈവിധ്യങ്ങളിലോട് കൂടിയും അവർ ഏകസ്ഥലത്ത് ഏകോദര സഹോദരന്മാരെപ്പോലെ പരസ്പരം സ്നേഹിച്ചും സാഹോദര്യവും സൗഹാർദ്ദവും പങ്കിട്ടുകൊണ്ടും അവർ ഹജ്ജ് നിർവഹിക്കുന്നു. മാത്രമല്ല, അവർ അറുത്തിട്ടുള്ള ബലിമൃഗത്തിൻ്റെ മാംസം അൽ ബായിസ് അൽ ഫക്കീർ വളരെ പാവപ്പെട്ടവർക്കും വളരെ വിഷമം അനുഭവിക്കുന്നവരുമായ ആളുകൾക്ക് അവർ ദാനമായി കൊടുക്കുന്നു. മാത്രമല്ല, അവർ പ്രവർത്തനങ്ങളിൽ നന്മ പ്രവർത്തിക്കുകയും വാക്കുകളിൽ സത്യസന്ധത പാലിക്കുകയും ചെയ്യും. വജുത്തനിബു കൗല സൂർ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, കളവ് അതായത് സത്യമല്ലാത്ത സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ അവർ വെടിയും, അതുകൊണ്ട് നിങ്ങൾ വെടിയണം എന്ന കൽപ്പനയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നടത്തുന്നത്. മാത്രമല്ല അല്ലാഹ് അറഫ ദിവസം അനുഗ്രഹീതമായൊരു ദിവസമാണ്. ആ ദിവസത്തിൽ അല്ലാഹു അവൻ്റെ മലാഖമാരോട് പ്രത്യേകമായി മേനി പറയുകയാണ് വിശ്വാസികളെ സംബന്ധിച്ച്. ആ ദിവസമാണ് അറഫ ദിവസമാണ് സത്യവിശ്വാസികൾക്ക് എന്നും മഹത്തായ ഓർക്കാൻ സാധിക്കുന്നൊരു വലിയ അനുഗ്രഹമായി ഇസ്ലാം മതത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല പൂർത്തിയാക്കി തന്നത്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമത്തി വ റളീതു ലക്കും ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹങ്ങളെ ഞാൻ നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന മഹത്തായ വചനം അവതരിപ്പിക്കപ്പെട്ടത് അറഫയിലാണ്. അതുകൊണ്ട് നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം, അദ്ദേഹമാണ് നമ്മുടെ മാതൃക. അതുകൊണ്ട് തന്നെ ഈ അറഫയിൽ വന്നിട്ടുള്ള ആളുകൾ ആദ്യമായി ഇപ്പോൾ ളുഹറും അസറും ജമ്മും കസറുമായിട്ടാണ് നിർവഹിക്കുന്നത്. മാത്രമല്ല അതിനുശേഷം സൂര്യ അസ്തമയം വരെയും അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അതുപോലെ തന്നെ അള്ളാഹുവിനോട് ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കൊണ്ടും അങ്ങേയറ്റം വിനയാന്വിതരായി അങ്ങേയറ്റം തഖ്വയോടെ ഈ സൂര്യാസ്തമയം വരെ അവർ അറഫയിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ടതവരാണ്. പിന്നീട് അവർ ആ അറഫയിൽ നിന്ന് അവർ പുറപ്പെടുന്നത് മുസ്ദലിഫയിലേക്കാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഫഇദ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മഷ്അറിൽ ഹറാം വദ്കുറുഹു കമാ ഹദാകും വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനല്ലാലിമീൻ മിനല്ലാലീൻ. നിങ്ങൾ അങ്ങനെ അറഫയിൽ നിന്ന് അറഫാത്തിൽ നിന്ന് പുറപ്പെട്ടാൽ നിങ്ങൾ മഷ്അറിൽ ഹറാമിൽ വെച്ചത് മുസ്ദലിഫയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആ മുസ്ദലിഫ പരിസരത്ത് വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ പ്രത്യേകമായി ഓർക്കണം. വദ്കുറുഹു കമാ ഹദാകും, നിങ്ങൾക്ക് ഈ സന്മാർഗം ഈ നേരായ മാർഗത്തിൽ നിങ്ങളെ ചേർത്ത് തന്നതിൽ നിങ്ങൾ അള്ളാഹുവിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അവനെ അനുസ്മരിക്കണം. വൈൻകുൻതും മിൻ ഖബ്ലിഹി ലമിനല്ലാലീൻ, മുമ്പ് യഥാർത്ഥമായ ആ സന്മാർഗം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷേ അള്ളാഹു നിങ്ങളെ ഹിദായത്തിലാക്കിയത് കൊണ്ടാണ് ഈ മഹത്വം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അറഫ ദിവസവും അതുപോലെ തന്നെ മുസ്ദലിഫ ദിവസത്തിലെയും ഇബാദത്തുകൾ കഴിഞ്ഞാൽ ദുൽഹജ്ജ് 10 അന്ന് പ്രഭാതത്തിൽ നിങ്ങൾ പോകുന്നത് മിനയിലേക്കാണ്. സുമ അഫീദു മിൻ ഹൈസു അഫാദന്നാസ് വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറു റഹീം. പിന്നെ ജനങ്ങൾ പുറപ്പെടുന്നതിലേക്ക് അവരോടൊപ്പം നിങ്ങളും മിനായിലേക്ക് പുറപ്പെടുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക. അള്ളാഹു അങ്ങേറ്റം പൊറുക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാണ്. അത് അവിടെ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് 4 കർമ്മങ്ങളാണ്. ഒന്ന് ജംറയിൽ എറിയുക, മറ്റൊന്ന് ബലി കർമ്മം നടത്തുക, മൂന്നാമത്തേത് നിങ്ങളുടെ മുടിയെടുക്കുക. അത് മുടിയെടുക്കുന്നത് ഒന്നുകിൽ പൂർണ്ണമായി വടിച്ചു കളയുകയോ അതല്ലെങ്കിൽ അത് വെട്ടിച്ചെറുതാക്കുകയോ ചെയ്യാം, അതിന് അനുവാദമുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, സുമ്മൽ യഖ്ലു തഫസഹും, പിന്നെ അവരുടെ വൃത്തികേടുകൾ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അവർ നീക്കം ചെയ്യുകയും അതുപോലെ തന്നെ വലിയുഫൂൻ ഉദൂറഹും, അവരുടെ നേർച്ചകൾ പൂർത്തിയാക്കുകയും വലിയ തവഫു ബിൽ ബൈത്തിൽ അതീഖ്, ഏറ്റവും പുരാതനമായ ആ പഴയ ആ വീടിനെ അവർ തവാഫ് നിർവഹിക്കുകയും ചെയ്യട്ടെ. അതാണ് തവാഫുൽ ഇഫാല എന്ന് പറയുന്ന ദുൽഹജ്ജ് 10 തവാഫ്. അതുപോലെ തന്നെ അവിടെ ശാന്തത പാലിക്കണം, വളരെ സൗമ്യത കാണിക്കണം, അതുപോലെ തന്നെ അച്ചടക്കം പാലിക്കണം. ഒരിക്കലും തിരക്ക് കൂടാൻ പാടില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധം അവിടെ ട്രാഫിക് നിയമങ്ങളോ അതുപോലെ തന്നെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഗവൺമെൻറ് വെച്ചിട്ടുള്ള വ്യവസ്ഥകളോ ഒന്നും തയ്യാറാക്കാൻ പാടില്ല. അതൊക്കെ പൂർണ്ണമായും നിങ്ങൾ അവിടെയുള്ള സുരക്ഷിതത്വത്തിന് വേണ്ടി അവർ ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് പൂർണ്ണമായും സഹകരണം കാണിക്കണം. കാരണം അത് എല്ലാ സഹോദരന്മാർക്കും സുഗമമായി ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടിയുള്ള ഒരു സഹായമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ധാരാളമായി അള്ളാഹുവിനെ നിങ്ങൾ അനുസ്മരിക്കണം. വൈദ കലൈത്തും മനാസിക്കും വതുക്കുറുള്ളാഹ കദീക്കിരിക്കും അബാക്കും ഒഷദ്ദിക്കറ. നിങ്ങളുടെ ഹജ്ജിൻ്റെ അമലുകൾ നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ധാരാളമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ മഹത്വങ്ങൾ നിങ്ങൾ അനുസ്മരിക്കുന്നത് പോലെ അതിനേക്കാൾ കൂടുതലായി അള്ളാഹുവിനെ നിങ്ങൾ അനുസ്മരിക്കണം. അയ്യാമത്ത് ശരിക്കിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അയ്യാമത്ത് ശരിക്കെന്ന് പറയുന്നത് ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളാണ്. അവിടെ 3 ദിവസവും ഹാജിമാർ ജംറകളിൽ എറിയണം. 7 കല്ലുകൾ വീതമാണ് എറിയേണ്ടത്. അത് യഥാർത്ഥത്തിൽ 3 ദിവസം എറിയണമെന്നാണ് ഏറ്റവും ഹജ്ജിൻ്റെ പൂർണ്ണമായ രൂപം. എന്നാൽ നേരത്തെ തന്നെ അവിടെ നിന്ന് മടങ്ങണം എന്ന് അത്യാവശ്യമുള്ള ആളുകൾക്ക് 2 ദിവസം എറിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അറഫയിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വദ്കുറുല്ലാഹ ഫി അയ്യാമി മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ അനുസ്മരിക്കണം. ഇത് അയ്യാമത്തെ ശരിക്കിനെ കുറിച്ചാണ്. ഫമൻ തഅജ്ജല ഫീ യൗമൈനി, രണ്ട് ദിവസങ്ങളിൽ ധൃതിപ്പെട്ടുകൊണ്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഫലാ ഇസ്മ അലൈഹി, അവന് കുറ്റമില്ല. ഒമൻ തഅഖ്ഖറ ഫലാ ഇസ്മ അലൈഹി, എന്നാൽ ഒരു ദിവസം കൂടി പിന്തിച്ച് മൂന്ന് ദിവസവും കൂടി അത് പൂർത്തിയാക്കുന്നവർക്കാണെങ്കിൽ അവർക്കും കുറ്റമില്ല. ലിമനിത്തഖ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക്. വത്തഖുല്ലാഹ വഅലമു അന്നക്കും ഇലൈഹി തുഷറൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, പടച്ചവൻ്റെ അടുക്കലേക്കാണ് മരണാനന്തരം നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മക്കയിൽ നിന്ന് യാത്ര പോകുന്നതിന് മുമ്പ് തവാഫുൽ വിദാ ചെയ്തിരിക്കണം. ഹുജ് തവാക്കും ഒമ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത്ത അബീക്കും ഇബ്രാഹീം, അള്ളാഹു സുബ്ഹാനഹു വതആല മതത്തിൽ യാതൊരു വിധത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. മില്ലത്ത് ഇബ്രാഹീമിൻ്റെ മതമാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അനുയായികൾ പിൻപറ്റുന്നത്. അതുകൊണ്ട് തന്നെ മതത്തിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഹജ്ജും അതുപോലെ തന്നെയാണ്. നമസ്കാരത്തെപ്പോലെ മറ്റ് ഇബാദത്തുകളെപ്പോലെ വളരെ എളുപ്പമുള്ള കർമ്മങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ധാരാളമായി ഈ സമയത്ത് അള്ളാഹുവിൻ്റെ ഈ മഹത്തായ അനുഗ്രഹം വർഷിച്ച് വീഴുന്ന, അള്ളാഹുവിൻ്റെ അങ്ങേറ്റത്തെ കടാക്ഷം ലഭിക്കുന്ന ഈ ദിവസം അള്ളാഹുവിനോട് കൂടുതലായി പ്രാർത്ഥിക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കായി നാം കൂടുതലായി അള്ളാഹുവിനോട് യാചിക്കുക. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജീബ് ലക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടൂ, എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഒമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന, പടച്ചവനെ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ, പരലോകത്തും ഞങ്ങൾക്ക് നൽകണമേ, വഖിന അദാബന്നാർ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ. അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം എടുത്തു പറയുകയാണ്, ഉലായിക ലഹും നസീബു മിമാ കസബു, അവർ സമ്പാദിച്ച സൽക്കർമ്മങ്ങളിൽ വലിയൊരു ഓഹരി അവർക്ക് പ്രതിഫലമായിട്ടുണ്ട്. അള്ളാഹു സരിയുൽ ഹിസാബ്, വളരെ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് പടച്ചവനെ, നീ ഈ ഹാജിമാരുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ, അവരുടെ എല്ലാ ആരാധനകളും നീ സ്വീകരിക്കണമേ, അവർക്ക് കൂടുതൽ എളുപ്പത്തോടുകൂടി അവരുടെ ആരാധനകൾ അനുഷ്ഠിക്കുവാനുള്ള സൗകര്യം നൽകണമേ, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ, അവരുടെ കുറ്റങ്ങളൊക്കെ നീ മായ്ച്ചു കളയണമേ, അതുപോലെ തന്നെ അവരുടെ സുഗമമായി സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഈ ഹജ്ജ് മുഴുവനെയും ഗുണങ്ങൾ നേടിയവരായി അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അവർക്ക് നീ തൗഫീഖ് നൽകണമേ. പടച്ചവനെ, സത്യവിശ്വാസികളായ ആളുകളുടെ എല്ലാ വിഷമങ്ങളും നീ പരിഹരിച്ചു കൊടുക്കുക, അവരുടെ എല്ലാ കാര്യങ്ങളും നന്നാക്കി കൊടുക്കുക, അവരുടെ ഇടയിൽ ഐക്യവും സാഹോദര്യവും നിലനിർത്തുക, അതുപോലെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ദുന്യവിയായ ഉഹ്റവിയായ ഈ ഐഹിക ജീവിതത്തിൻ്റെയും പാരിസ്ഥിതിക ജീവിതത്തിൻ്റെയും ക്ഷേമം അവർക്ക് നൽകണമേ. അതുപോലെ തന്നെ ഈ മഹത്തായ ഹജ്ജിന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയ ഖാദിമുൽ ഹറമൈൻ മലിക് സൽമാൻ ഇബ്നു അബ്ദുൽ അസീസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കിരീടാവകാശി വലിയ അഹദിഹി അമീർ സൽമാൻ ഇബ്നു മുഹമ്മദ് എന്നിവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല മഹത്തായ പ്രതിഫലം നൽകട്ടെ, ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും. കാരണം അവർ ഈ ഹാജിമാർക്ക് ഒരുപാട് ത്യാഗങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെയധികം ഉദാരമായ നിലക്ക് ഇത്രയും വലിയ വിപുലമായ സൗകര്യങ്ങൾ ഈ സമൂഹത്തിനൊന്നാകെ ഇത്രയധികം ആളുകൾക്ക് ഏർപ്പെടുത്തിയ അവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: മാഷാഅല്ലാഹ്, വളരെ ഹൃദ്യമായ ഒരു പ്രഭാഷണം. ശരിക്കും ആ പ്രഭാഷണം അറബിയിൽ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു വിവർത്തനം അറിയാതെ പോയ ഒരുപാട് ആളുകളുണ്ടാകും, പ്രത്യേകിച്ച് മലയാളികൾ, പീസ് റേഡിയോയുടെ ശ്രോതാക്കൾ. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ഹുദൈഫിയുടെ, ഷെയ്ഖ് ഹുദൈഫിയുടെ ആ ഒരു പ്രസംഗത്തിൻ്റെ വിവർത്തനം നമ്മൾ ഓരോരുത്തരും ബഹുമാന്യനായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കാതോർക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരം എത്രമാത്രം മൂല്യവത്തായിരുന്നു എന്ന് ആ ഒരു വിവർത്തനം കൂടി കേട്ടപ്പോഴാണ് നമുക്ക് ബോധ്യമായത്. ബറക്കല്ലാഹു ഫീക്കും.
1: കഴിഞ്ഞ ദിവസം പീസ് റേഡിയോ സംപ്രേഷണം ചെയ്ത അറഫ ലൈവ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകിട്ട് ഏറെ വൈകി അവസാനിപ്പിച്ച ആ ലൈവിൽ അറഫയിലെ വിശേഷങ്ങളും കാഴ്ചകളും അവിടുത്തെ ആളുകളുമായുള്ള സംഭാഷണങ്ങളും അവിടെ ഒരുക്കിയ സജ്ജീകരണങ്ങളും എല്ലാം അടങ്ങിയ ഒരു മനോഹരമായ എപ്പിസോഡായിരുന്നു പീസ് റേഡിയോ നമുക്ക് നൽകിയത്. നമുക്ക് പീസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആ ഒരു പൂർണ്ണമായ ലൈവ് ലഭിക്കും. അതുകൂടി ശ്രോതാക്കൾ ഈ ഒരു ദിവസത്തിൽ കേൾക്കാൻ വീക്ഷിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.
2: മുജ്തബ, ഇനി തീർത്തും നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടി കുറച്ച് സമയം നീക്കി വെക്കുകയാണ്. ശ്രോതാക്കൾ പല സ്ഥലങ്ങളിലായിരിക്കാം, പല ഇടങ്ങളിലായിരിക്കാം. പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ അടുക്കളയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഉച്ച സമയമായതുകൊണ്ടുള്ള ഒരു വേളയിലായിരിക്കാം, തിരക്കുകളിലായിരിക്കാം. എന്നിരുന്നാലും നിർബന്ധമായും നിങ്ങൾ ഓരോരുത്തരും ഫോണെടുത്ത് ഉത്തരമയക്കേണ്ടതായ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒരു സെഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: ക്വിസിലേക്കാണ് പോകുന്നത്. അപ്പോൾ
2: ക്വിസിൻ്റെ നിയമാവലികളും മറ്റൊക്കെ നമ്മൾ സാധാരണ അറിയുന്നതാണ്, സ്ഥിരം ശ്രോതാക്കളാണ്. എന്നിരുന്നാലും അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്നുള്ള നിലയ്ക്ക് ആ ഒരു അതിൻ്റെ നിയമാവലികൾ, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ചോദ്യം ചോദിച്ചതിനു ശേഷം ഉത്തരം അയക്കേണ്ട ഫോർമാറ്റ് ഇപ്രകാരമാണ്. നമ്മുടെ മൊബൈൽ ഫോണിലോ മറ്റു ഡിവൈസുകളിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കുക. തുറക്കുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിൽ ഏറ്റവും താഴെ ഫീഡ്ബാക്ക് എന്ന ഒരു ഓപ്ഷൻ കിട്ടും. അത് അമർത്തുമ്പോൾ നമ്മൾ ഫീഡ്ബാക്കിൻ്റെ പേജിലേക്കാണ് പ്രവേശിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഉത്തരം അയക്കാനുള്ള എല്ലാ ഘടകങ്ങളും ഉള്ളത്. ആ ഒരു പേജിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും മുകളിൽ നിങ്ങളുടെ പേര് വന്നിട്ടുണ്ടാകും. അവിടെ പേരിൻ്റെ കൂടെ സ്ഥലം നിർബന്ധമായും ചേർക്കുക, നിങ്ങളെ തിരിച്ചറിയാൻ ഉപകരിക്കും. തൊട്ടു താഴെ പ്രോഗ്രാം എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് പ്രസ് ചെയ്യുമ്പോൾ പീസ് റേഡിയോയുടെ വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകൾ ലിസ്റ്റ് ചെയ്തു വരും. അതിൽ നിന്ന് ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്യുക. തൊട്ടു താഴെ കമൻറ്റ് ബോക്സിൽ ഉത്തരങ്ങളുടെ ആൽഫബറ്റുകൾ എ ഓർ ബി ഓർ സി ഓർ ഡി എന്ന കോഡ് ലെറ്ററുകൾ മാത്രം ടൈപ്പ് ചെയ്ത് താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ അമർത്തുമ്പോഴാണ് നമ്മൾ ഈ ഒരു ലൈവ് ക്വിസിൽ പങ്കെടുക്കുന്നത്. ഇൻഷാല്ലാഹ് ഇന്നത്തെ ചോദ്യം നമുക്ക് കേൾക്കാം.
1: ചോദ്യം ഇതാണ്, മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി, മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നതാണ് ഇന്നത്തെ ചോദ്യം. നാല് ഓപ്ഷനുകളുണ്ട്. ഓപ്ഷൻ എ മുഹാജിറുകൾ, ഓപ്ഷൻ ബി അൻസാറുകൾ, ഓപ്ഷൻ സി ഖുറൈശികൾ, ഓപ്ഷൻ ഡി ഔസ്.
2: ചോദ്യം രണ്ടാമത് ആവർത്തിക്കുന്നു, മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷനുകൾ എ മുഹാജിറുകൾ, ബി അൻസാറുകൾ, സി ഖുറൈശികൾ, ഡി

0: നൂറുകണക്കിന് അവതാരകരും അതിലേറെ പ്രോഗ്രാമുകളുമായി പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ശ്രോതാക്കൾക്ക് പഠിക്കാൻ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന, ഏറെ അറിവുകൾ നൽകുന്ന വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യാറുണ്ട്.
1: പീസ് റേഡിയോന്റെ ശ്രോതാക്കൾക്കിടയിൽ ചില ആളുകൾ എന്താണ് ചില പ്രോഗ്രാമുകൾ മാത്രം അതീവ ശ്രദ്ധയോടെ കേൾക്കും, കാരണം അതിനത്രയും റീച്ചുള്ള പ്രോഗ്രാമുകൾ, പുലരിവട്ടം, തിരുമൊഴികള്,
0: സ്നേഹക്കൂട്,
1: അപ്പൊ അതൊക്കെ അതിൽ പെട്ടതാണ്. പക്ഷെ ചിലപ്പോ ചില അവരുടെ സമയത്തിന്റെ പ്രശ്നം, ഫുൾ ടൈം ഇത് കേൾക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, എന്നാലും ഒരുപാട് സമയം ഇതിന്റെ കൂടെ ചെലവഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മള് ചില ഘട്ടങ്ങളിലൊക്കെ ചില പ്രോഗ്രാമുകള്

0: വെൽക്കം ചെയ്യുന്നത് ഈ പ്രോഗ്രാം.
1: കൂടാതെ 24 മണിക്കൂർ റിവൈൻഡിലും നമുക്ക് ആ പ്രോഗ്രാം ലഭ്യമാണ്. ബഹുമാനി ജ്യേഷ്ഠ സുഹൃത്ത് അബ്ദുർ റൌഫ് അൽഹിക്കമി തിരുവനന്തപുരമാണ് ഈ സെഷൻ നേതൃത്വം നൽകുന്നത്. അള്ളാഹു സുബ്ഹാന തആലയുടെ നാമങ്ങൾ, നാമഗുണവിശേഷണങ്ങൾ, അതിൻ്റെ അർത്ഥവും ആശയവും എല്ലാം വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്ന ഈ സെഷൻ ശ്രോതാക്കൾ നോട്ട് ചെയ്യുകയും ആ പ്രോഗ്രാം വരുമ്പോൾ അത് കേൾക്കാനും അത് ഷെയർ ചെയ്യാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.
0: മാഷാ അല്ലാ, പെരുന്നാൾ സുദിനത്തിൽ ഓരോ പ്രവൃത്തിയിൽ കർമ്മങ്ങളിൽ വ്യാപൃതരാകാൻ മുതിർന്നവരോടൊപ്പം കുട്ടികൾ കൂടി ഉൾപ്പെടാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഏറെ ആവേശജനകമാണ് പെരുന്നാൾ, കൗതുകം നിറഞ്ഞതാണ് പെരുന്നാൾ, ഉദ്യോഗജനകമാണ് പെരുന്നാൾ. ഒരു കുട്ടികളുമായി ബന്ധപ്പെട്ട കുഞ്ഞു പെരുന്നാൾ ചിന്ത അബ്ദുസമദ് കല്ലടിക്കോട് നമ്മോടൊപ്പം ചേർന്ന് പങ്കുവെക്കുന്നു.
1: അപ്പോൾ ഒന്ന് കണ്ണക്കൊന്ന് പൂട്ടി ഒന്ന് സ്വസ്ഥമായിരുന്ന് ഈയൊരു ചിന്ത കേൾക്കുക.
2: ഒരു കുഞ്ഞു പെരുന്നാൾ ചിന്ത. നമ്മൾ മുതിർന്നവർക്ക് പെരുന്നാൾ എന്നാൽ വലിയ ചിന്തകളും ബാധ്യതകളുമൊക്കെയാണ്. എന്നാൽ കുട്ടികളുടെ പെരുന്നാൾ നോക്കിയിട്ടുണ്ടോ? പുതിയ കുപ്പായം കിട്ടുമ്പോഴുള്ള ആവേശം, കിട്ടുന്ന പെരുന്നാൾ പണം എണ്ണി നോക്കുമ്പോഴുള്ള കൗതുകം. അവരുടെ ഉള്ളിൽ പിണക്കങ്ങളില്ല, നാളെയെക്കുറിച്ചുള്ള ആശങ്കകളില്ല, ആവലാതികളില്ല. സത്യത്തിൽ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് ആ കുട്ടികളുടെ മനസ്സോടെയാണ്. ഈ പെരുന്നാൾ ദിനത്തിൽ നമ്മുടെ ഉള്ളിലെ മുതിർന്ന ആളുടെ ഗൗരവം അല്പനേരത്തേക്ക് മാറ്റിവെച്ച് നമുക്കും ഒരു കുട്ടിയാകാം. കുട്ടികളോടൊപ്പം ചേർന്ന് കളിക്കാം, അവരുടെ വിശേഷങ്ങൾ കേൾക്കാം. ത്യാഗത്തിൻ്റെ വലിയ പാഠങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുമ്പോൾ തിരിച്ചവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ചിലതുണ്ട്. അതാണ് നിഷ്കളങ്കതയും വിട്ടുവീഴ്ച മനോഭാവവും. കുട്ടികൾ തമ്മിൽ വഴക്കിട്ടാൽ മിനിറ്റുകൾക്കകം അത് മറന്ന് വീണ്ടും കൂട്ടുകൂടും. എന്നാൽ മുതിർന്നവരായ നമ്മൾ വർഷങ്ങളോളമാണ് പിണക്കങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. ഈ പെരുന്നാളിന് ആ പിണക്കങ്ങളെല്ലാം ബലി നൽകി നമുക്കും ആ കുട്ടികളെപ്പോലെ നിർമ്മലമായ മനസ്സുള്ളവരാകാം. എല്ലാ കൂട്ടുകാർക്കും, വലിയവർക്കും, ഏവർക്കും പീസ് റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ.
1: അപ്പം അങ്ങനെ അന്നത്തെ പെരുന്നാൾ ആ ഒരു ചിന്ത മാറ്റിവെച്ച് ഒരു കുഞ്ഞിനെ പോലെ ആകണം എന്നാണ് ഇന്നത്തെ ചിന്ത നമുക്ക് തന്നത്. അപ്പോൾ അത്തരത്തിൽ ഈയൊരു ഇനി ദിവസങ്ങൾ അത്തരത്തിലൊന്ന് ആസ്വദിക്കാൻ, എല്ലാ ചിന്തകളും മാറ്റിവെച്ച് പെരുന്നാൾ ആഘോഷിക്കാൻ, പെരുന്നാൾ ആഘോഷമാണല്ലോ, അവരാഘോഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ വീണ്ടും നമ്മോടൊപ്പം ഒരു അതിഥി കൂടി ചേരുകയാണ്.
0: റുമൈസ അരീക്കോട് SYHSS വിദ്യാർത്ഥിനിയാണ്. നല്ല ഒരു അടിപൊളി ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

ഉള്ളം കലങ്ങിടത്തേനേ കരളായളബായെന്നുള്ള ബന്ധത്തെ ഇറയോൻ പിരിച്ചു കഴിഞ്ഞല്ലോ. ആയിരം സൗജത്തന്മാനരെന്നുള്ള സാരത്തിരിത്യം.

0: മാഷാല്ലാ, റുമൈസ അടിപൊളിയായി പാടി. നല്ല ശബ്ദമാണ് റുമൈസയുടേത്, അടിപൊളിയായി. ഈ പ്രോഗ്രാമുകളിലേക്ക് അയച്ചു തരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഒരു ക്വൈറ്റ് അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് പരമാവധി കുറവുള്ള സ്ഥലത്തിരുന്ന് അയച്ചു തന്നാൽ കൂടുതൽ നന്നാവും. വളരെ മനോഹരമായ ശബ്ദമായതുകൊണ്ടാണ് പീസ് റേഡിയോ ഇത് എടുത്തത്. അപ്പം ഞാൻ അടുത്ത പ്രോഗ്രാം പീസ് റേഡിയോയിലേക്ക് അയക്കുമ്പോൾ, ഇനിയും അയക്കണം, അയക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നോയ്സ് ഇല്ലാത്ത സ്ഥലത്ത് പോയി ഒന്ന് അയച്ചു കഴിഞ്ഞാൽ.
1: ശരിക്കും ആ കുട്ടിയുടെ ആ ഒരു പാട്ട് നമ്മളിങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ടിന് ഒരു

0: ഡിസ്റ്റേബിങ് നോയ്സുകൾ ഉണ്ട് എങ്കിലും നമ്മൾ ആ സോങ് സെലക്ട് ചെയ്യാനുള്ള കാരണം ആ കുട്ടി അത്രയും അടിപൊളിയായിട്ട് പാടിയത് കൊണ്ടാണ്. മഷാല്ല. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറും കൂടി ഒന്നും കൂടി ഉഷാറാക്കിയിരുന്നെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാകുമായിരുന്നു ആ പാട്ട് എന്ന് തന്നെയാണ് പീസ് റേഡിയോക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മോടൊപ്പം ചേർന്നത് റുമൈസയാണ്. 12 വയസ്സാണ് മോളുടെ പ്രായം. അരീക്കോട് SOHS സുല്ലമുസലാം ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇപ്പോൾ ആ സ്കൂൾ ഇങ്ങനെ പറയുമ്പോൾ ആ സ്കൂളിലെ ഫേസ്ബുക്ക് പേജൊക്കെ ഞാൻ ലൈക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആ ബോർഡിംഗ് ഹോസ്റ്റലിൽ പഠിച്ചതാണ് അവിടെ അരീക്കോട്. അവിടെ എന്നും എനിക്ക് അരീക്കോട് സ്കൂളിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ എന്തെന്നില്ലാത്തൊരു ആവേശം രോമാഞ്ചമൊക്കെ വരും. കാരണം നമ്മൾ പഠിച്ചതാണല്ലോ അവിടെ. ഏതായിരുന്നാലും അവിടുത്തെ ഒരു കൊച്ചു മിടുക്കിയുടെ പാട്ടാണ് നമ്മൾ ഇതുവരെയും കേട്ടത്.
1: ഓക്കെ, ബലിപെരുന്നാൾ പ്രത്യേക ദിന പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ വെച്ചുള്ള ഒരു വിശ്രമത്തിലായിരിക്കും പലപ്പോഴും പല ശ്രോതാക്കളും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനി കുടുംബ സന്ദർശനങ്ങളിലേക്കും മറ്റുമായി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ പിണക്കങ്ങൾ കാരണം മാറി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവാം, ഉണ്ടാവരുതെന്നാണ് നമ്മൾ ആഗ്രഹം. എന്നാലും ഒറ്റതെറ്റായി അത്തരമുള്ള ആളുകളുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പിണക്കങ്ങൾ മാറ്റാൻ നമ്മൾ മുൻകൈ എടുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു സംസാരത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ബഹുമാന്യനായ ഷിഹാബ് എടക്കര നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് പെരുന്നാളിൻ്റെ സന്തോഷത്തിൻ്റെ ദിനമാണ്. മുസ്ലിം ഉമ്മത്തിന് സന്തോഷിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനുമുള്ള അള്ളാഹു തആല അനുവദിച്ചു തന്ന രണ്ടു ആഘോഷങ്ങളിൽ ഒരാഘോഷ ദിനത്തിലാണ് നാം ഉള്ളത്. നമ്മൾ സന്തോഷിക്കുക, ആഹ്ലാദിക്കുക, ആനന്ദിക്കുക, വിഷമം അനുഭവിക്കുന്നവരെ ഓർക്കുക, അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക, പ്രയാസങ്ങളുടെ കടന്നുപോകുന്നവരെ ഓർക്കുക, അവരുടെ ദുരിതത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് ആശ്വാസം കിട്ടുന്നതിനു വേണ്ടി നാം ദുആ ചെയ്യുക, ലോകത്തിൻ്റെ നാനാഭാഗത്ത് വേദനിക്കുന്ന മനുഷ്യർക്കു വേണ്ടി നാം പ്രാർത്ഥിക്കുക. എന്നാൽ നമുക്ക് പെരുന്നാൾ സന്തോഷിക്കാനുള്ളതാണ്. നമ്മുടെ കൊച്ചുകുട്ടികൾ ആഹ്ലാദിക്കട്ടെ, ആനന്ദിക്കട്ടെ, സന്തോഷത്തിൽ അവർ കളിക്കട്ടെ. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ചെറിയ കുട്ടികൾ വന്ന് സന്തോഷങ്ങൾ പ്രകടിപ്പിച്ച് കൈകൊട്ടി കളിച്ചത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വദിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നിൽക്കട്ടെ, ഈ സന്തോഷമൊക്കെ നമ്മളൊരു ഈദ്ഗാഹിൻ്റെ മൈതാനത്തിലേക്കെത്തുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ മഹല്ലത്തിലുള്ളവർ പലരും നമ്മൾ കാണുമ്പോൾ ആലിംഗനം ചെയ്ത് പെരുന്നാളിൻ്റെ സന്ദേശങ്ങൾ കൈമാറി കൈകൊടുത്ത് സന്തോഷിക്കുമ്പോൾ രക്തബന്ധുക്കളിൽപ്പെട്ടവർ പോലും വഴിമാറി നടക്കുന്നത് നാം കാണാറുണ്ട്. ഉപ്പയുടെ അനുജന്മാർ, ഉപ്പയുടെ ജ്യേഷ്ഠന്മാർ, ഉമ്മയുടെ അനിയത്തിമാർ, ഉമ്മയുടെ ജ്യേഷ്ഠത്തിമാർ, സഹോദര മക്കൾ, നമ്മുടെ പെങ്ങന്മാരുടെ കുട്ടികൾ, അങ്ങനെ രക്തബന്ധുക്കളുമായി അടുത്തു നിൽക്കുന്ന ആളുകൾ വരെ നിസ്സാരമായ പ്രശ്നങ്ങൾക്കു വേണ്ടി അകന്നു നിൽക്കുന്നവരും ദൂരെ നിൽക്കുന്നവരുമായി നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, പിന്നെന്ത് സന്തോഷമാണ് നമുക്ക്, എന്ത് പെരുന്നാളാണ് നമുക്ക്! ഈ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് പിണക്കമില്ലാത്ത ദിനമാണ്. പിണക്കമില്ലാത്ത ദിനങ്ങൾക്കു വേണ്ടിയുള്ള തുടക്കമാകണം. ഇത് ഇണക്കമുള്ള ദിനമാണ്, അത് സന്തോഷിക്കാനുള്ള ദിനമാണ്. പക്ഷേ നിസ്സാരമായ കാര്യങ്ങൾക്കു വേണ്ടി, വാപ്പയുടെ മരണശേഷം സ്വത്തോഹരി വെച്ചപ്പോൾ ഉദ്ദേശിച്ച ആ കോർണർ കിട്ടാത്തതിൻ്റെ പേരിൽ, അങ്ങനെ പല കാരണങ്ങൾ പറയുന്നവരുണ്ട്. തെറ്റി നിൽക്കുന്നവർ, പിണങ്ങി നിൽക്കുന്നവർ, എന്നിട്ട് അടുത്ത ബന്ധുക്കളല്ലാത്തവരെപ്പോലും പെരുന്നാളിൻ്റെ ഈദ്ഗാഹിൻ്റെ മൈതാനത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ രക്തബന്ധുക്കൾ പോലും വഴിമാറി സഞ്ചരിക്കുന്നത് കാണുമ്പോൾ വളരെ ദുഃഖം തോന്നുകയാണ്. ഒരൊറ്റ ഹദീസിന്റെ കഷ്ണം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്, നിങ്ങൾ പരസ്പരം കോപിക്കുകയോ നിങ്ങൾ പരസ്പരം ഏതെങ്കിലും അർത്ഥത്തിൽ ഗൂഢാലോചന നടത്തുകയോ ചെയ്യരുത്. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ പരസ്പരം സാഹോദര്യമുള്ളവരായി മാറണം. വല യഹില്ലു ലിൽ മുസ്ലിമീൻ, ഒരു മുസ്ലിമിന് അനുവദിക്കപ്പെട്ടിട്ടില്ല ഐ യഹ്ജുറ അഖാഹു ഫൗക സലാസി ലയാലിൻ, മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരു സഹോദരനുമായി പിണങ്ങി നിൽക്കാനോ ആ അർത്ഥത്തിൽ വിട്ടു നിൽക്കാനോ പാടില്ല എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. എന്നിട്ട് നാം പലരെയും കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കൈകൊടുത്ത് സന്തോഷത്തിന്റെ വർത്തമാനം പറഞ്ഞ് പെരുന്നാളിന്റെ സന്ദേശങ്ങൾ കൈമാറി ഞാനും നിങ്ങളും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ, അതാ 2 വർഷം മുമ്പ്, 5 വർഷം മുമ്പ് വൈരാഗ്യത്തിന്റെ മനസ്സുവെച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളെ, പ്രിയപ്പെട്ടവരെ, വീണ്ടും മനസ്സിലേക്ക് തികട്ടിക്കൊണ്ടുവന്ന് ഞാൻ അങ്ങോട്ട് മിണ്ടില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലില്ല, ഞാൻ ചെറുതായി പോകും, ഞാൻ അവന്റെ മുമ്പിൽ തോറ്റുപോകും, തോൽക്കട്ടെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ചെറുതാകട്ടെ സഹോദരങ്ങളെ, ലോകരക്ഷിതാവായ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ വലുതായാൽ മതി, അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലു, സലാം പറയൂ, ഇങ്ങോട്ട് മിണ്ടാത്തൊരാളോടും അങ്ങോട്ട് ചെന്ന് മിണ്ടു, അതിന്റെ പവിത്രത മനസ്സിലാക്കൂ, അതിന്റെ ഏറ്റവും വലിയ പ്രതിഫലം മനസ്സിലാക്കൂ. എന്നിട്ട് സർവ പിണക്കങ്ങളും മാറ്റി നിർത്തി ഇണക്കമുള്ള ദിനമാക്കി, ഇണക്കമുള്ള ദിനങ്ങളിലേക്കുള്ള ഒരു പരിശീലനത്തിന്റെ കലരിയാക്കി ഈ സന്തോഷത്തിന്റെ ദിനം മാറട്ടെ. എല്ലാവർക്കും പെരുന്നാളിന്റെ ആശംസകൾ പ്രത്യേകമായി നേരുകയാണ്. കൊടുക്കലുകളും വാങ്ങലുകളും നൽകിക്കൊണ്ട് ഈ പെരുന്നാൾ മനോഹരമാകട്ടെ. കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ചെന്നിറങ്ങി അവരിലേക്ക് പെരുന്നാളിന്റെ സന്ദേശം കൈമാറട്ടെ. മനുഷ്യ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കട്ടെ, അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരിക്കും പെരുന്നാളിന്റെ ഏറ്റവും വലിയ മനോഹാരിതയാണ് പിണക്കങ്ങളെല്ലാം അവസാനിപ്പിച്ച് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് സ്നേഹത്തോടുകൂടിയുള്ള ആലിംഗനങ്ങളും മുസാഫഹത്തുകളും പരസ്പരം കൈമാറി എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു തീർത്ത് കുടുംബ സന്ദർശനങ്ങളൊക്കെ നടത്തി. യഥാർത്ഥത്തിൽ എന്തടിസ്ഥാനത്തിലാണ് മനുഷ്യർ പിണങ്ങുന്നത്? എത്ര കാലമെന്ന് വെച്ചാണ്? ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ ശ്വാസം നിലച്ചു പോയേക്കാം. എത്രയെത്ര മക്കൾ, എത്രയെത്ര യുവാക്കൾ, എത്രയെത്ര ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ പാതിവഴിക്ക് വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊന്നും എത്ര കാലം അങ്ങനെ മിണ്ടാതെയും പറയാതെയും പിണങ്ങിയും ജീവിക്കാൻ കഴിയും എന്നുള്ളത് ഗൗരവമായി കണക്കിലെടുത്ത് അതൊക്കെ മാറ്റിവെച്ച് മറക്കാനും പൊറുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും കഴിയണമെന്ന മനോഹരമായൊരു സന്ദേശത്തോടു കൂടിയാണ് ബഹുമാന്യനായ ശിഹാബടക്കര അദ്ദേഹത്തിൻ്റെ സംസാരം അവസാനിപ്പിച്ചത്.
1: തീർച്ചയായിട്ടും ഈഗോകളും വാശികളും എല്ലാം മാറ്റിവെച്ച് ഇണങ്ങാനും ഇണക്കിച്ചേരാനുമെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ നമ്മളൊരു ചെറിയൊരു ഗാനത്തിലേക്ക് ഇനി കടക്കുകയാണ്. ഗാനം കേട്ടുവരാം.

മാഷാല്ലാ, പ്രാർത്ഥനകൾ എല്ലാം അള്ളാഹുവിനോട് മാത്രമെന്ന് ഉറക്കെ ഉച്ചരിക്കുന്ന ഒരു മനോഹരമായ ഗാനം, മനോഹരമായ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. ഏതാനും കുറേ മിനിറ്റുകളായി ഞാനും അബ്ദുള്ള സലഫിയുമായിരുന്നു നിങ്ങളോടൊപ്പം ചേർന്നത്. ഇനി അല്പസമയത്തിലേക്ക് ഒന്ന് വിടവാങ്ങുകയാണ്. വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി ഇനി നിങ്ങളോടൊപ്പം പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സൊലാഹിയും കൂടെ സുഹേർ പാണ്ടിക്കാടും ചേരുന്നു അവരിലേക്ക് കൈമാറി.

0: ഓക്കെ, ലോകത്തെമ്പാടുമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കുടുംബാംഗങ്ങളെ, വീണ്ടും ഈ ദിനം സന്തോഷ ദിനം നിങ്ങളോടൊപ്പം ചേരുകയാണ്. എന്റെ കൂടെ സുഹൈർ പാണ്ടിക്കാട് തന്നെയാണ് ഈ സെഷനിലും ഉള്ളത്. വിവിധങ്ങളായ സെഷനിൽ വിവിധ വ്യക്തികൾ, വിവിധ ആങ്കർമാർ, ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ അവരുടേതായ രീതിയിലും ശൈലിയിലും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടീം വർക്കിലെ ഒരു അംഗമെന്ന നിലക്ക് തീർച്ചയായും ഇന്നത്തെ ദിവസത്തെ വിവിധ പരിപാടികൾ സംബന്ധിച്ച നിങ്ങളുടെ വിശദമായ വിലയിരുത്തലുകൾ വോയിസായി ടെക്സ്റ്റായി പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഈ വ്യക്തിപരമായി നമ്മളൊക്കെ അറിയുന്ന ആളുകൾ വ്യക്തിപരമായൊക്കെ തന്നെ നിങ്ങൾക്ക് ഇത്തരം ധാരണകൾ നൽകാം എന്നറിയിക്കുകയാണ്. എന്തായാലും യാത്രകൾ വൈജ്ഞാനികമായിരുന്നു, വിനോദത്തിലധിഷ്ഠിതമായിരുന്നു, ഇന്നത്തെ ആഘോഷത്തിൻ്റെ നിറത്തിനും രുചിക്കും മണത്തിനും അനുകൂലമായിരുന്നു എന്ന് തന്നെ വിചാരിക്കാം. ജീർക്കാം.
1: തീർച്ചയായും നമ്മളിപ്പം ഉച്ച കഴിഞ്ഞു, ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ സന്തോഷം ഒരുപക്ഷെ ചില വീടുകളിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ,
0: ഇങ്ങനെ തീരുണ്ടാവും,
1: കൂർക്കമ്പലിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവില്ലേ,
0: ഉണ്ടാവും. ചില ടീമുണ്ട് അങ്ങനെ തിന്നാപ്പ കിടക്കണം, ഒരു സന്ദർശനത്തിനൊന്നും പോകില്ല. അപ്പം ഞാൻ അസൈൻമെൻറ്റ് തരികയാണ്, വേഗം പോവുക, വിളിച്ചുണർത്തുക, ഒരു കൈ അകലം നിന്നിട്ട് വിളിച്ചാൽ മതി. കാരണം പെരുന്നാളിൻ്റെ ദിവസം തല്ലു കിട്ടിയതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തരരുത്. വിളിച്ചുണർത്തിയിട്ട് കൊണ്ടോണം, പൊക്കിയെടുത്തിട്ട് അയൽപ്പക്കത്ത് കൂടിയും കുടുംബ വീട്ടിൽ കൂടിയും ഒക്കെ പോകണം. പ്രത്യേകിച്ച് ഈ എന്താണ് വാടക ഒക്കെ താമസിക്കുന്ന ആൾക്കാർ, അന്യ സംസ്ഥാന തൊഴിലാളികൾ, അവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് പ്രത്യേകിച്ച് പോകണം. ശയ്യാവലംബികളായി ബെഡഡായിട്ട് കിടക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകണം. അതൊക്കെ നമ്മളൊന്ന് ഒന്ന് പ്രത്യേകം ഇൻഷാല്ലാ കാണേണ്ടതാണ്. നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് മലക്കുകൾ വന്ന ചരിത്രം ഭയങ്കര മനോഹരമാണ്. മലക്കുകൾ വന്നു, വന്നുടനെ ഫജാ ബിഇജ്ലിൻ ഹനീദ്, ആരാ വന്ന ഗസ്റ്റ് ആരാണെന്നൊന്നും നോക്കണില്ല, വന്ന ഗസ്റ്റ് ആരാണെന്നൊന്നും അദ്ദേഹം
1: നോക്കണില്ല,
0: നേരെ ചെന്നു. അദ്ദേഹം എന്ത് ചെയ്തു, മോരിക്കുട്ടിനർത്തു, എന്നിട്ടോ അവർക്കത് വെച്ചു കൊടുത്തു. വെച്ചു കൊടുത്തപ്പോഴാണ് ഇത് മലക്കുകളാണ് എന്ന് മനസ്സിലാണത്, അവർ പറയുമ്പോഴാണ്, അതുവരെ മനസ്സിലായിട്ടില്ല. നമ്മളെ നാട്ടിൽ ചില ഷെയ്ഖന്മാർക്കൊക്കെ കുപ്പി അകത്തുള്ള വസ്തുവിനെ കാണും, അതുപോലെ 5000 കിലോമീറ്റർ അപ്പുറത്തുള്ളത് മണക്കും, അതവിടുന്ന് എടുക്കും, ഇങ്ങനെ പല കാര്യങ്ങളും. നമ്മൾ സാധാരണ ഒരു ഡിജിറ്റൽ തള്ളുകൾ ഇഷ്ടംപോലെ കേൾക്കുന്ന കാലമാണ്. ഇപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ ഈ തള്ളുകളുടെ തള്ളുമാലകളാണ് പലപ്പോഴും നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വീട്ടിൽ മലക്കുകൾ വന്ന ആ രംഗമുണ്ട് വിശുദ്ധ ഖുർആനിലെ, നമുക്കത് കേട്ട് നമ്മുടെ ഈ സെഷൻ അങ്ങോട്ട് തുടങ്ങാം.
2: أعوذ بالله من الشيطان الرجيم

0: മാഷാല്ല, ഇത് ശരിക്ക് ഇതിൻ്റെ ആശയം അറിയണ ഒരാൾക്ക് ശരിക്ക് ഇത് ഒരിക്കലും കണ്ണ് നനയാതെ മനസ്സ് പതറാതെ ഒരുപാട് 1000 പ്രതീക്ഷകളെ നെഞ്ചിൻ കൂട്ടിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ചേർത്ത് വെക്കാതെ കേൾക്കാൻ കഴിയാത്ത അത്ര വൈകാരികമായൊരു ഭാഗമാണ്. സുഹൃർക്ക, ശരിക്ക് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? 80-90 വയസ്സുള്ള 2 ദമ്പതികൾ, അവരെന്നും ഇങ്ങനെ പ്രാർത്ഥിക്കും പടച്ചവനോട്, പടച്ചവനെ ഞങ്ങൾക്ക് മക്കളെ തരണം, ഞങ്ങളെ പിൻതലമുറയിൽ ഞങ്ങളുടെ മുതുകല്ലിൻ്റെ പിന്നിൽ നിന്ന് വരുന്ന ഒരു തലമുറയില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളില്ലാതെ മരിക്കണൊരവസ്ഥ തരല്ലേ എന്ന് പ്രാർത്ഥിക്കാണ്. എൻ്റെ ഈ ശബ്ദത്തിൻ്റെ കൂടെ മക്കളില്ലാത്തവർ ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ മക്കളില്ലാത്ത ആളുകളുടെ മാതാപിതാക്കൾ, അവരുടെ പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുന്നുണ്ടാകും. ഒരു കാര്യം, നമ്മൾ ഈ ഭാഗം ശരിക്ക് അമാനിമോലയുടെ തഫ്സീറിനൊന്ന് വായിക്കണം. അപ്പോൾ ഒരുപാട് കാലത്തെ പ്രാർത്ഥനകൾക്ക് ശേഷം ഒരു ദിവസം അവർ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരികയാണ്. ആ ആളുകൾ വന്നു, സലാം പറഞ്ഞു, അപ്പോൾ തിരിച്ച് സലാം അടക്കി. നോ മോർ കമൻസ്, വേറൊന്നുമില്ല. നേരെ അദ്ദേഹം പോയിട്ട് മൂരിക്കുട്ടിനെ അറുത്തു. അവിടെ ഒരു വലിയ പാടുണ്ട്, വീട്ടിൽ വരുന്ന ഗസ്റ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ചല്ല, VIP തരത്തിനനുസരിച്ചല്ല നമ്മളെ അവരെ അതിഥിയായിട്ട് എടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ ആതിഥ്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലീഖിരിം ലൈഫഹു, അവരവരുടെ അതിഥിയെ ആദരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ആളാണെങ്കിൽ പോലും അയാൾ അതിഥിയെപ്പോലെ കൈകാര്യം ചെയ്താൽ വലിയ പ്രാധാന്യമുണ്ട്. ഇന്നിപ്പോൾ ലാസ്റ്റ് ദിവസമാണ്, നമുക്കൊരു സ്പെഷ്യൽ ഫുഡ് വെക്കാം, ഒരു സ്പെഷ്യൽ ഫുഡൊക്കെ വെക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇബ്രാഹിം നബി ഇസ്ലാം അത് ചെയ്തു. ഇനി ഇവർക്ക് ഭക്ഷണം വിളമ്പി വെച്ചു കൊടുത്തപ്പോൾ ഭക്ഷണം ഇവർ കഴിക്കണില്ല, മനസ്സിലാണില്ല. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ മലക്കുകളാണ്, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വന്നതാണ്, നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണെന്നാണ്. അപ്പം ഹജറ ബീവി അത്ഭുതപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, ഈ കിളവിയായ എനിക്കോ, എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കിളവനാണ്, വയോധികനാണ്, ഞങ്ങൾക്ക് മക്കളുണ്ടാകേ എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്താ പറയുക, മലക്കുകൾ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, തജബീൻ അമീൻ അമ്രില്ല, അള്ളാഹു തീരുമാനിച്ചൊരു കാര്യത്തിൽ പിന്നെന്താ നിങ്ങൾക്ക് അത്ഭുതം? അങ്ങനെ നിങ്ങൾക്ക് ഒരു കുട്ടികളെ 2 കുട്ടികളെ തരുമെന്ന് പറയാണ്. അപ്പം നാണിച്ച് ഒരു താൻ ഗർഭിണിയാകാൻ പോകുന്നു എന്നറിയുമ്പോൾ ഒരു വയോധികയുടെ നാണമൊക്കെ ഖുർആൻ അവിടെ അടിവരയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്കുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം തീരുമാനിച്ചാൽ കുൻ എന്ന് പറഞ്ഞാൽ
1: ഫയക്കുൻ,
0: അതുണ്ടാകും എന്ന ആ ഒരു വലിയ തവക്കുലിൻ്റെ പാഠം യഥാർത്ഥത്തിൽ ഈ ഖുറാനിക വരികൾ നമുക്ക് നൽകുന്നുണ്ട്. ഇതൊക്കെ ഉൾക്കൊള്ളാതെ നമ്മൾ പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ടും അത്ര പുരട്ടിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കയ്യിലും ഊരയിലും അരയിലും ഒക്കെ ഏലസും കെട്ടിയിട്ട് ഈദ്ഗാഹിന് പോയിട്ട് എന്താ കാര്യം, പള്ളിക്ക് പോയിട്ട് എന്താ കാര്യം, പെരുന്നാൾ ടൂർ പോയിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. നമുക്ക് ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ ഇതൊക്കെ ഖുറാനിൽ, നമ്മളെ കയ്യിലുള്ള ഖുറാനിൽ, നമ്മൾ ഓതിനുള്ള ഖുറാനിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷേ സമുദായത്തിലേക്കൊന്നും വരൂല. ഉള്ള സമയം വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ തോണ്ടി കഴിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ പറയണം.
1: യെസ്, അൽഹംദുലില്ലാ, നമ്മൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിൽ നിന്നും 69 മുതൽ 73 വരെയുള്ള വചനങ്ങളിലൂടെയാണ് പോയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് വിശ്വാസിക്ക് കിട്ടുന്നത്. എന്തും അള്ളാഹുവിൽ അർപ്പിക്കുമ്പോൾ, പൂർണ്ണമായി അള്ളാഹുവിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെ സഹായത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയാണ് വിശ്വാസിക്ക് കിട്ടുന്നത്.
0: പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഖുറാന്റെ തന്നെ ഒരു പ്രയോഗമുണ്ട്, ഇന്നമ യഖ്ഷ അല്ലാഹ മിന ഇബാദിഹിൽ ഉലമ, അള്ളാഹുവിനെ ഭയപ്പെടുക, അല്ലെങ്കിൽ അത്തരം പ്രതീക്ഷകൾ ഉണ്ടാവുക, അത്തരം ഒരു മനോനില ഉണ്ടാവുക, അത് പഠിക്കണവർക്കാണെന്നുള്ളതാണ്, നിരന്തരം പഠിക്കണവർക്കാണെന്നുള്ളതാണ്. നമ്മളിപ്പോൾ പീസ് റേഡിയോ വന്നതിലൂടെ ഉണ്ടായ ഒരു മലയാളത്തിലെ ഒരു വൈജ്ഞാനിക വിപ്ലവം എന്ന് പറയുന്നത്, ഏതോ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഏതോ ഒരു ഉസ്താദിൻ്റെ ക്ലാസ്സിൽ പോയാൽ മാത്രം കിട്ടിയിരുന്ന, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു USBയിലോ അതല്ലെങ്കിൽ ഒരു പിന്നെ ഹാർഡ് ഡിസ്കിലോ ഒക്കെ മാത്രം സൂക്ഷിക്കപ്പെട്ടിരുന്ന വിജ്ഞാനങ്ങൾ ഓരോരുത്തർക്കും അവരുടേതായ സമയത്തിനും അവസരത്തിനും അനുസരിച്ച് പഠിക്കാൻ സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ നമ്മൾ ഖുർആൻ സൂറത്തുൽ ബഖറ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രീ മാരിറ്റൽ വർക്ക്ഷോപ്പ്, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ടിയുള്ള വർക്ക്ഷോപ്പുകളിലൂടെ കൊടുക്കുന്നത് അവർക്ക് അവരുടെ സ്പേസിൽ കേൾക്കാൻ പറ്റിയ കോഴ്സായി വരാൻ പോകുന്നു. മക്കളെ എന്ത് ചെയ്യും, എങ്ങനെ വളർത്തും എന്നതിലുള്ള ആശങ്ക നിലവിൽ രക്ഷിതാക്കൾക്കുണ്ട്. ആ ആശങ്കകൾക്കുള്ള പരിഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കാനുള്ള പ്ലാനുകളിലേക്ക് പോകുന്നു. അറബി ഭാഷാ പഠനം സമഗ്രമായി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അധ്യാപക സമൂഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ എങ്ങനെ കുട്ടികളെ ക്ലാസ്സിൽ പരിശീലിപ്പിക്കണം പഠിപ്പിക്കണം എന്നുള്ള വിഷയത്തിലുള്ള പിന്നെ കോഴ്സുകൾ വരുന്നു. ഇങ്ങനെ വളരെ സമഗ്രമായ മുന്നേറ്റം പി സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഓരോ വ്യക്തിയുടെയും ടൈമിനും സ്പേസിനും അനുസൃതമായി അവർക്ക് രൂപപ്പെടുത്താവുന്ന ഒരു ഫ്രെയിം വർക്കായി ഇത് മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു ദിവസം ഒരു നല്ല ദിവസം എന്നുള്ള നിലക്ക് നമ്മൾ പിന്നെ സാധാരണ പി സ്റ്റഡിയുടെ മുന്നോട്ട് പോക്ക് ഇങ്ങനെ ഇതേപോലെ പി സ്റ്റഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് അനൗൺസ് ചെയ്തിട്ടാണ് അതിൻ്റെ സാമ്പത്തികം ശേഖരിക്കാറുള്ളത്. അപ്പോൾ ഒരു റിമൈൻഡർ എന്നുള്ള നിലക്ക് ഞാൻ എല്ലാ ആളുകളെയും ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് യു പി ഐ വഴി ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് ഫോൺ പേ വഴി പേടിഎം വഴി ഒക്കെ ബാങ്ക് ട്രാൻസ്ഫർ വഴി ഒക്കെ നിങ്ങൾക്ക് ക്യാഷ് അയക്കാനുള്ള സൗകര്യമുണ്ട്. പ്രവാസികൾക്കുള്ള ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം നമുക്കുണ്ട്. നിങ്ങളൊറ്റ കാര്യം ചെയ്താൽ മതി, പീസ് റേഡിയോയുടെ ഏറ്റവും അടിയിലുള്ള ആ ബാറിൽ ഡൊണേറ്റ് എന്നുള്ളൊരു ബട്ടണുണ്ട്, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പേ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വിസ കാർഡ് പോലുള്ള കാർഡുകൾ വേണം, അതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അത് മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് പീസ് റേഡിയോ ആയിട്ട് കൃത്യമായ സംഭാവനകൾ അയക്കുക. അത് ഒറ്റത്തവണ സംഭാവനകളുണ്ട്, വൺ ടൈം ഡൊണേഷൻ ഉണ്ട്. അതേപോലെ എല്ലാ മാസവും പീസ് റേഡിയോയിലേക്ക് പണം അയക്കുന്ന ഒരു രീതിയുണ്ട്. അതെന്താണ്, എല്ലാവരും ഒരു ചെറിയ തുക എല്ലാ മാസവും എന്നാണ് നമ്മൾ പറയുക. എല്ലാവരും ഒരു തുക എല്ലാ മാസവും തന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് തരുമ്പോൾ അതൊരു വലിയ പൈസയായിരിക്കും. നമ്മളുടെ ബേസിക് ചിലവുകളൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ നിയത്താക്കാൻ കഴിയുന്ന ആളുകൾ തീർച്ചയായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ എനിക്ക് മന്ത്ലി സംഭാവന സംവിധാനത്തിൽ പങ്കാളിയാകണമെന്ന് മാത്രങ്ങൾ ടെക്സ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ലിങ്ക് കിട്ടും. പിന്നെ എല്ലാ മാസവും 5-ാം തീയതി നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് വരും, വാട്സാപ്പ് മെസ്സേജ് വരും, കോളുകൾ വരും. അപ്പോൾ മറക്കാതെ മുടങ്ങാതെ അത് നിർവഹിക്കാൻ സാധിക്കും. ഇനി നമ്മൾ മറന്നാൽ സാധാരണ ആളുകൾ നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്, മെസ്സേജ് വന്നിട്ടില്ല, എല്ലാവരെയും ഓർമ്മപ്പെടുത്തണം എന്നൊക്കെ ആളുകൾ പൊതുവെ പറയാറുണ്ട്.

0: നമ്മള് പെരുന്നാളിന്റെ ദിവസത്തിലാണ് കുറച്ചുകൂടിയും കുട്ടികളൊക്കെ നമ്മളെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറെ കുട്ടികൾ അവരുടെ പാട്ടുകളും പ്രഭാഷണങ്ങളും ഒക്കെ കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. കുറച്ച് സമയമായി കുട്ടികളുടെ പ്രോഗ്രാം നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ട്, നമുക്ക് അതിലേക്ക് പോകാം. അടുത്തത്
1: ഒരു മലയാള ഗാനമാണ് ഇൻഷാല്ലാ അടുത്തത് നമ്മൾ കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. അനയാസനം ടി കെ ഈ മോളുടെ രസകരമായ ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മോള് ചളവ ജി യു പി എസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ഇൻഷാല്ലാ നല്ലൊരു ഗാനം കേട്ട് തിരിച്ചു വരാം.

0: ഓക്കെ, അനയാസനം ടി കെ, ഗവൺമെൻറ് യു പി സ്കൂൾ ചളവ, ഈ ഈദ് ദിനത്തിലെ പരിപാടികൾ തൂക്കിയിരിക്കുന്നു, പൂക്കി സനം തൂക്കിയിരിക്കുന്നു. മാഷാല്ലാ സേനമോളെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അവിടെ നാല് വയസ്സുള്ള കുട്ടിയാണ്, പക്ഷേ എല്ലാ വേർഡും ശരിക്ക് നല്ല അടിപൊളിയായിട്ട് ഉച്ചരിക്കുന്നുണ്ട്.
1: അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ
0: ഓരോന്നും ഇങ്ങനെ എണ്ണി എണ്ണി പറയാണ്. അപ്പം ഇത് അവളുടെ പ്രായമുള്ള ആളുകൾക്ക് ഇത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് കേട്ട് കേട്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അതിങ്ങനെ ഹൃദയത്തിൽ നിറച്ച് നിറച്ച് കൊണ്ടുപോകാനാണ് അങ്ങനത്തെ പാട്ടുകളൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഏതായാലും അനയാസനം ടി കെ, അവളുടെ പാട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്, ഉസ്താന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനിയും പാട്ടുകൾ അയക്കണം. ഒന്നാം തരം നല്ല കഴിവുള്ളൊരു കുട്ടിയായി മാറട്ടെ എന്നുകൂടി ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്.
1: നമ്മുടെ അനയാസനം മോള്, അവള് 4 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയാണല്ലോ. അപ്പോൾ ഒരു പാട്ട് ഇങ്ങനെ പാടണമെങ്കിൽ അതിന് പിന്നിൽ ഒരു പ്രയത്നം ഉണ്ടാവും, പാട്ട് പഠിപ്പിച്ച ആൾ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് രക്ഷിതാക്കൾക്ക് ഇതൊരു വെളിച്ചമാവട്ടെ.
0: കുറേ ആളുകൾക്ക് ഇത് വെളിച്ചാക്കാൻ സാധ്യതയില്ല, കാരണം നമ്മളിത് 10 കൊല്ലമായിട്ട് വെളിച്ചാക്കാൻ തുടങ്ങിയതാണ്. അവരിങ്ങനെ കേട്ടിരിക്കല്ലാതെ അവരെ മക്കളെയോ പേരക്കുട്ടികളെയോ ഒന്നും ഇതിലേക്കൊന്ന് പ്രചോദിപ്പിക്കേ, പിസറുടേക്ക് പാട്ടയക്കണം, പിസറുടേക്ക് പ്രസംഗം അയക്കണം എന്ന് പറഞ്ഞുകൊണ്ടായില്ല. എഴുതി കൊടുത്ത് യൂട്യൂബിൽ നിന്ന് കേട്ട് അത് എഴുതി കൊടുത്ത് അതിൻ്റെ ഈണം പഠിപ്പിച്ച് അങ്ങനെയൊക്കെയാണ്. എന്തിനാണ്, കുട്ടി പാട്ടുകാരിയാകാനല്ല, ഈ പ്രായത്തിൽ ഈ പറയുന്ന ട്രെൻഡുകളുടെയും റീലുകളുടെയും കൂടെ പോകാതിരിക്കാൻ എൻഗേജ് ചെയ്യിക്കുകയാണ് നമ്മളെ സമയം.
1: നമ്മൾ ശരിക്ക് പരാതി പറയുന്നതിന് അപ്പുറം ഒരു പരിഹാരമാണ് ഇവിടെ കൊടുക്കുന്നത്.
0: പരിഹാരമാണ് കൊടുക്കണേ, ഈ പരിഹാരം ഒന്നും എടുക്കൂല. എന്നിട്ട് പിന്നെ എന്താ പറയുക, മോർച്ചറിൻ്റെ മുന്നിൽ കുട്ടീനെ കാത്തുക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുക. പറഞ്ഞാൽ കാര്യം മനസ്സിലായല്ലോ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ മുമ്പിൽ, ഞാനിതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് മോർണിംഗ് ലൈവിൽ, ഒരു കുറച്ച് അടുത്ത കാലത്ത് ഒരു ഉമ്മ എന്നെ വിളിച്ചു, ഒരു തിരൂരിലെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ മുന്നിൽ നിന്നാണ് വിളിക്കുന്നത്. കുട്ടിക്ക് 18 തികയാത്തതുകൊണ്ട് കുട്ടീനെ ഒറ്റയ്ക്ക് അവിടെ അഡ്മിറ്റ് ആക്കൂല. അപ്പോൾ ഉമ്മയും കൂടി അവിടെ ബൈ സ്റ്റാൻഡറായിട്ട് നിൽക്കുകയാണ്, കുട്ടീൻ്റെ കൂടെ നോക്കൂല, കുട്ടി സെല്ലിൻ്റെ ഉള്ളിലാണ്, പുറത്താണ് ഉമ്മ. അപ്പോൾ ഭയങ്കര ഇവൻ ഭയങ്കര ഇതാണ്, മറ്റേ ഡേഞ്ചർ രീതിയിലാണ്, ആക്രമണ സ്വഭാവമൊക്കെ കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പം അങ്ങനെ ആ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അവന് ഗർഭിണിയായിരിക്കുമ്പോൾ എനിക്ക് വയറ് കൊളത്തി പിടിച്ചിട്ട് മുട്ടിലിഴഞ്ഞ് ഞാൻ അടുക്കളയിൽ പോയി വെള്ളം കുടിച്ച് ഓർമ്മയ്ക്കണ പോലെ ഇപ്പോൾ വരണം, കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല എനിക്കെന്നാണ്. അപ്പം ഇങ്ങനത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ എന്തിനും വില്ലിങ് ആയിരിക്കും. അല്ലാത്തൊരു ഘട്ടത്തിൽ ഈ കുട്ടികളുടെ കാര്യത്തിൽ പെരയിലെ തിരക്ക് കഴുകാനുണ്ട്, അലക്കാനുണ്ട്, ഉണക്കാനുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് ആണും പെണ്ണൊക്കെ രക്ഷപ്പെടുക. എന്തായാലും നമ്മൾ എപ്പോഴും പഠിച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിലെ കുറേ പ്രാർത്ഥനകളുണ്ട്, ആ പ്രാർത്ഥനകളൊക്കെയാണ് നമുക്ക് ശരിയായ സുരക്ഷിതത്വമൊക്കെ തരുന്നത്. പക്ഷേ ചില പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും, അതൊക്കെ എത്രയോ നമ്മൾ മദ്രസ മുതൽ പഠിച്ചേ കയറും, പക്ഷേ അതൊന്നും ജീവിതത്തിൽ വരൂല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ദുഹർ കഴിഞ്ഞ് ഇനി അസറിലേക്ക് പോവാണ്, അസറോട് അടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന, പൊതുവേ എത്രയോ കാലമായി നമുക്ക് അറിയാം അടുത്ത വരികൾ പോലും മിക്കവാറും ഭാഗമൊക്കെ നമുക്ക് ഹിഫ്ലുണ്ട്, പക്ഷേ നമ്മളത് എന്ത് ചെയ്യൂല,
1: പ്രാർത്ഥിക്കൂല,
0: പ്രാക്ടീസ് ചെയ്യൂല. ബാങ്കൊക്കെ കേൾക്കും, ചിലപ്പോൾ ബാങ്കിന് ചിലപ്പോൾ സംസാരമടക്കം നിർത്തി കൊടുക്കുന്നവരുണ്ടാവും, പക്ഷെ പ്രാർത്ഥന എന്ത് ചെയ്യൂല, ചുണ്ടറ്റത്ത് വരൂല. നമുക്ക് ആ പ്രാർത്ഥന ഒന്നും കേട്ടു വരാം.
2: ബാങ്കിന് ശേഷം നാം സാധാരണയായി ചൊല്ലാറുള്ള അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന, അതല്ലാതെ മറ്റൊരു പ്രാർത്ഥന പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥന ഇപ്രകാരമാണ്: വ അന അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു റളീതു ബില്ലാഹി റബ്ബൻ വ ബി മുഹമ്മദിൻ റസൂലൻ വ ബിൽ ഇസ്ലാമി ദീന. പ്രാർത്ഥനയുടെ അർത്ഥം: ആരാധനക്കർഹനായി ഏകനും പങ്കുകാരുമില്ലാത്ത അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനും അടിമയുമാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവിനെ റബ്ബായിക്കൊണ്ടും മുഹമ്മദ് നബിയെ റസൂലായിക്കൊണ്ടും ഇസ്ലാമിനെ ദീനായിക്കൊണ്ടും ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം: വ അന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീന. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അവരുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്, ചെറുപാപങ്ങൾ. അതുകൊണ്ട് ഈ പ്രാർത്ഥന ബാങ്കിന് ശേഷം കൃത്യമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
0: അമീൻ അമീൻ അമീൻ. നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ നമ്മളെ സംഭാഷണത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു ഒരു പ്രാർത്ഥന കൊണ്ടുവന്നേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഇതിപ്പോൾ റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ, ഈ വാചകങ്ങളായിട്ടും ഈ പ്രാർത്ഥന വന്നിട്ടുണ്ട്. ഇത് പൊതുവെ നമുക്ക് അറിയുന്നതാണ്. ഇത് ഒരിക്കലും അള്ളാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ എന്നുള്ള ദുആ ഒഴിവാക്കിയിട്ട് ചെല്ലാനുള്ള ദുആയല്ല. അപ്പോൾ ബാങ്ക് കേട്ടാൽ ആ ബാങ്കിന് ഓരോന്നിനും ഇങ്ങനെ മറുപടി പറയാം. മറുപടി പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ സ്വലാവത്തുൽ ഖായിമ അതി മുഹമ്മദിൻ വസീലത വൽ ഫദീല അത് ചൊല്ലുക. അതിൻ്റെ ശേഷം റളിയത്തു ബില്ലാഹി റബ്ബൻ അബിൽ ഇസ്ലാമി ദീൻ വ മുഹമ്മദിൻ നബിയ. അതിൻ്റെയൊക്കെ മുമ്പ് റസൂലുള്ളാഹിൻ്റെ പേരിൽ സ്വലാത്തിലാണ് അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ അലി മുഹമ്മദ് കമ സ്വല്ലൈത അലാ ഇബ്രാഹീം എന്നുള്ള ദുആ ചൊല്ലണം. ഏറ്റവും അവസാനം ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മിനിറ്റ് നമ്മളിപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൻ്റെ മുമ്പിൽ ഫയലും പിടിച്ച് കഴിഞ്ഞാൽ പഠിച്ചാണെ ഈ ഫയലൊക്കെ ഒന്ന് വേഗം ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബാങ്ക് അവിടെ പ്രത്യേകം പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന സ്ഥലമാണ്. ഡോക്ടർ വന്നിട്ടില്ലല്ലോ, അപ്പോൾ ടോക്കന് 32 ആയിട്ടുള്ളൂ. ഞാനാണെങ്കിൽ 96 ആണ്. അപ്പോളേ കാരണം ചിലപ്പോൾ വേറെന്തോ ഒരു വഴിയാണ് തെളിഞ്ഞിട്ട് വയസ്സായതൊരു കാരണമല്ലോ. ഇങ്ങോട്ട് വന്നാണ് നിങ്ങൾ കയറിക്കോളിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാം
1: പറഞ്ഞേക്കാം
0: അത്രേ ഉള്ളൂ. ഇനി ഇല്ലെങ്കിലും നമുക്ക് നഷ്ടമൊന്നുമില്ല. ഈ പ്രാർത്ഥന വേറെ ഏതെങ്കിലും ഒരു ദിവസം ഉപകാരപ്പെടും, അല്ലെ ചുരുങ്ങിയത് പരലോകത്തുനിന്നെങ്കിലും എന്ത് ചെയ്യും ഉപകാരപ്പെടും.
1: പ്രാർത്ഥിച്ചല്ലോ എന്ന് കേട്ടൊരു സമാധാനം നമ്മുടെ മനസ്സിന് കിട്ടുകയും ചെയ്യും.
0: തീർച്ചയായും ഒരു സമാധാനം നമുക്ക് ഇതൊക്കെ ശീലാകുമ്പോഴുള്ളൊരു സമാധാനം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മളെ കുട്ടികളെ നമ്മൾ ഓരോന്നിലേക്ക് ട്രൈ ചെയ്യിക്കണം. നമ്മളെ ജീവിതത്തിൽ ഇത് പരിശീലിക്കണം. നമ്മളെ കുട്ടികളെ പരിശീലിപ്പിക്കണം. ഇപ്പം മദ്രസൊക്കെ ഭയങ്കര പ്രധാനമാണ്. വീട്ടിൽ ഓരോ സന്ദർഭങ്ങളിലുമുള്ള പ്രാർത്ഥനകളൊക്കെ പ്രത്യേകം പറഞ്ഞുകൊടുക്കൽ ഭയങ്കര പ്രധാനമാണ്. എന്നാലേ അവരെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ പകുതിയെങ്കിലും കിട്ടുള്ളൂ. കാരണം ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, ഇന്നത്തെ ഒരു സാമൂഹിക അവസ്ഥകൾ, അവരുടെ ഫ്രണ്ട് സർക്കിൾ, ഇതൊന്നും യഥാർത്ഥ ഒരു മുമിനായി മരിക്കാനോ ഒരു റെസ്പോൺസിബിലിറ്റിയുള്ള ഉത്തരവാദിത്തമുള്ള ഒരു പൗരനായി വളരാനോ പറ്റുന്ന രീതിയിലല്ല ഇന്ന് കാര്യങ്ങളൊന്നും പോകുന്നത്. ഒക്കെ ഒരു യൂറോപ്പിൻ്റെ മാലിന്യങ്ങൾ അതേപോലെ നമ്മളുടെ സംസ്കാരത്തെ നക്കിത്തുടക്കുന്ന കാലത്താണ്. അത് വേഷത്തിലായാലും നിലപാടിലായാലും കാഴ്ചപ്പാടിലായാലും ഒക്കെ അങ്ങനത്തെ ഒരു ഷിഫ്റ്റിംഗ് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ ബോധപൂർവം നടക്കുന്നൊരു സമയത്താണ് നമ്മൾ തീർച്ചയായും ജീവിക്കുന്നത്. അപ്പം അതിൽ തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കൊക്കെ വളരെ വലിയ പ്രാധാന്യം ഉണ്ടാകുന്ന നിലക്ക് നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ഒന്നിച്ച് ചേരേണ്ട ഒരു ഘട്ടമാണ്. പെരുന്നാളിൻ്റെ ഈ സന്തോഷ ദിനങ്ങളിൽ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി, പുതിയ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ, നമ്മളെ സ്വന്തം ഷംസുക്ക. അങ്ങനെയാണ് പറഞ്ഞാലേ ശരിക്കും ഉണ്ടാവുള്ളൂ. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ നമ്മളോടൊപ്പം ചേരുന്നു. നമ്മൾ അദ്ദേഹത്തിലേക്ക്.
3: ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനമുള്ള ഒരു സാമൂഹ്യ ക്രമത്തിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. എന്നാൽ ഇന്ന് എല്ലാ രംഗത്തെയും പോലെ മീഡിയകളിലും പല വിധത്തിലുള്ള ജീർണതകളുമുള്ളതായി നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മീഡിയ എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിലെ 4th എസ്റ്റേറ്റാണ്. ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ട, സമൂഹത്തെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ട, തെറ്റുകളോട് പൊരുതേണ്ട ഒരു സംവിധാനമാണ്. ഇന്നും ഒരു പരിധിവരെ വിശ്വാസം നഷ്ടപ്പെടാത്ത ഒരു മേഖലയാണ്. പീസ് റേഡിയോ ഈ തരത്തിലുള്ള മീഡിയ ഉത്തരവാദിത്വം വളരെ നല്ല നിലയിൽ നിർവഹിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രചരണ രംഗത്ത് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ, ജനാധിപത്യ ബോധം ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ, മതേതരത്വത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന കാര്യത്തിൽ ഒക്കെ പീസ് റേഡിയോ വഹിക്കുന്ന പങ്ക് ഏറെ ശ്ലാഘനീയമാണ്. ഇതൊരു ബലിപെരുന്നാളിൻ്റെ സന്ദർഭമാണ്. പീസ് റേഡിയോയുടെ മുഴുവൻ ശ്രോതാക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ബക്രീദ് ആശംസകൾ നേരുകയാണ്.
1: താങ്ക് യു സർ. ഈ ഒരു പുതിയ മന്ത്രിസഭ രൂപീകരണത്തിന് ശേഷം അദ്ദേഹം ഒരുപാട് തിരക്കുകളാണെങ്കിലും നമ്മളോടൊപ്പം ഈ ഒരു സന്തോഷത്തിൻ്റെ ദിവസം ആശംസകളുമായി എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കും.
0: ഈ ഷംസുദ്ദീൻ MLA കുറിച്ച് ഇന്ന് ഈ കഴിഞ്ഞ തൊട്ടടുത്ത മണിക്കൂറുകളിൽ പഴയ സ്പീക്കർ ഷംസീർ, അദ്ദേഹം ഏറ്റവും നല്ല 3 നിയമസഭാ സാമാജികരെ ചോദിച്ചപ്പോൾ ഒന്ന് അദ്ദേഹം പറഞ്ഞത് എൻ ശംസുദ്ദീനെയാണ്. അദ്ദേഹം വളരെ കൃത്യമായ നിയമനിർമ്മാണത്തിലൊക്കെ കൃത്യമായ ഇടപെടലുകളും കാര്യങ്ങളും നടത്തുന്ന ആളാണ് എന്നാണ്. മാത്രമല്ല എൻ ശംസുദ്ദീൻ എം എൽ എയുടെ മന്ത്രിയായതിനു ശേഷമുള്ള ആദ്യത്തെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിൽ ആ ഒരു പക്വത നമുക്ക് കൃത്യമായി കിട്ടും. അങ്ങനെ ടൈറ്റിലുകൾക്ക് വേണ്ടിയുള്ള പ്രസ്താവനകളല്ല, മറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളെയും ജനങ്ങൾ ചോദിക്കും എന്നുള്ള ബോധ്യത്തോടുകൂടിയുള്ള കമന്റ്സാണ്. പ്രത്യേകിച്ച് LGBTQ വിഷയത്തിൽ അതൊരു കീറാമുട്ടി വിഷയമാണ്, തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്, വൈകാരികമായി സമീപിക്കേണ്ടതാണ്. പക്ഷെ അത് മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു വിവാദം ഉണ്ടായിട്ടില്ല, അതൊരു മതവിഷയമല്ല എന്നുള്ളത് സമൂഹത്തിന് ബോധ്യപ്പെടും വിധം എല്ലാ മതങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്, എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന വിഷയമാണ് എന്നത് അദ്ദേഹത്തിന് ഭംഗിയായി പറയാൻ കഴിഞ്ഞു. എന്തായാലും നിലപാടുകളിൽ നിൽക്കാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.
1: ഓക്കെ, പീസ് റേഡിയോ ഇന്നത്തെ പെരുന്നാൾ ദിവസത്തെ സന്തോഷത്തിൽ ഒരുപാട് വൈവിധ്യങ്ങളാർന്ന പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.

ഇബ്രാഹിം അലൈഹി ഇസ്ലാമയെ നമ്മൾ ഓർക്കുമ്പോൾ ചരിത്രത്തിൽ ഒരുപാട് അത്ഭുതത്തോടുകൂടെ മാത്രം നമുക്ക് ഓർക്കാൻ കഴിയുന്ന, ചിന്തയിൽ ഒരിക്കലെങ്കിലും കൊണ്ടുവരാൻ പോലും നമുക്ക് സാധിക്കാത്ത അത്ര വലിയ ത്യാഗങ്ങളുടെ നിമിഷങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഉലഹിയത്ത് അറക്കുകയാണ്, ഒരു ഉരുവിനെയാണ് അറക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓഹരിയാണ് നമ്മൾ അറക്കുന്നത്, ഏഴാളിൽ ഒരാളുടെ ഓഹരിയാണ് എടുത്ത് കൊടുക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കുറേ മക്കളുള്ളൊരു വാപ്പ, പിന്നെ ഒരു മോനെ അറുത്തതല്ല, ഇനിയും കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളൊരു വാപ്പ അറുത്തതുമല്ല, കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാത്തൊരു വാപ്പ അറുത്തതുമല്ല. എല്ലാ നിലക്കും കുഞ്ഞിനാവശ്യമുള്ള വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലക്കത്തെ നിമിഷത്തിലായിരുന്നു. അപ്പം അതിന് പകരമാണ് ശരിക്കും നമ്മൾ ഉലഹിയത്ത് അറക്കുന്നത്. ആ ഓർമ്മ തീർച്ചയായും നമുക്കുണ്ടാകണം.

0: നമ്മളിപ്പോൾ കേട്ട പാട്ടിലൂടെ ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അതുപോലത്തെ ഒരു ഓർമ്മയാണ് ഹിജർ ഇസ്മായിൽ.
1: ഹിജർ ഇസ്മായിൽ നിരന്തരം നമ്മൾ കേട്ടൊരു വാക്കാണ്. അതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നു സൊഫ്വാൻ ബറാമി അൽ ഹിക്മി.
2: പരിശുദ്ധ ഗേഹം ഹിജർ ഇസ്മായിൽ എന്നറിയപ്പെടുന്ന ഒരു വളവിൽ ഒരു വൃത്താകൃതിയുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ അത് കഅബയുടെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണി കഴിപ്പിച്ച കഅബയുടെ വലിപ്പം അത് ചതുരാകൃതിയിലായിരുന്നില്ല, മറിച്ച് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ ആ ഭാഗം കൂടെ ഉൾക്കൊള്ളുന്നതായിരുന്നു. എന്നാൽ ഒരു പ്രളയാനന്തരം ആ കഅബ പുനർനിർമ്മിച്ച ഖുറൈശികൾക്ക് അവരുടെ കയ്യിൽ ശുദ്ധമായ സമ്പത്തിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് ആ ഭാഗം കഅബയായി പടുത്തുയർത്താൻ സാധിച്ചില്ല. അവരവിടെ ഒരു അടയാളം മാത്രം ബാക്കി വെച്ച് അത് കഅബയുടെ ഭാഗമാണ് എന്ന് സ്ഥിരീകരിച്ചു. പിൽക്കാലത്ത് അത് പണി കഴിപ്പിക്കുകയും അതുകൂടെ ചേർത്ത് കഅബ പുനർനിർമ്മിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും അത് വീണ്ടും അക്രമങ്ങൾക്കിരയായി ആ ഭാഗം ഒഴിവാക്കി ഇന്ന് കാണുന്ന രൂപത്തിലേക്കാക്കി. ഇനി കഅബയെ പൊളിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്ത് മനുഷ്യർക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ മുറിവും വേദനയും അതുപോലെ തന്നെ അതിനോടുള്ള ഗൗരവക്കുറവും ഉണ്ടാക്കാൻ ഇടയാകരുത് എന്നതുകൊണ്ട് ഇമാം മാലിക് റഹിമഹുള്ള ഇനി അതിൽ പണിയെടുക്കരുത് എന്ന് കൽപ്പിച്ചു. അവിടെ ആ പണി അവസാനിപ്പിക്കപ്പെടുകയുണ്ടായി. സഹോദരങ്ങളെ, ആ വൃത്താകൃതിയിൽ കാണുന്ന ഭാഗം അത് കഅബയാണ്. സാധിക്കുമെങ്കിൽ ഹജ്ജിനും ഉംറക്കും പോകുന്ന വേളകളിൽ ആ ഭാഗത്ത് നിന്ന് രണ്ടറക്കാലത്ത് നിസ്കരിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ പരിശുദ്ധ കഅബക്കകത്ത് നിന്ന് നിസ്കരിക്കുന്ന അതേ പ്രതിഫലവും അതേ കാര്യവുമാണ് അവിടെ നിർവഹിക്കപ്പെടുക എന്ന് തിരിച്ചറിയുക. അതിനപ്പുറത്ത് അവിടുത്തെ മതിലുകൾക്കോ അവിടുത്തെ ഏതെങ്കിലും നിലക്ക് ഭൗതിക സൗകര്യങ്ങൾക്കോ ഏതെങ്കിലും നിലക്കുള്ള അനുഗ്രഹവും ബറക്കത്തും ഇല്ല എന്നും തിരിച്ചറിയുക. ആ പുണ്യഭൂമിയും അവിടുത്തെ പരിസരവും വിശ്വാസികൾക്കാകമാനം കൺകുളിർമയാണ്, ചരിത്രമാണ്, വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ പോന്ന അടയാളങ്ങളുടെ ബാക്കിപത്രമാണ്. അല്ലാഹു ആ ഈമാനികമായ പരിസരത്തേക്ക് എത്രയും വേഗം എത്താനും അണയാനും നമുക്കൊക്കെ തൗഫീഖിന് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: ഹിജർ ഇസ്മായിൽ എന്ന ആ അർദ്ധ ഗോളം, അത് നമ്മളോട് പറയുന്നത് മദ്യപാനികളും വ്യഭിചാരികളും തമ്മാടികളുമായി ജീവിച്ചൊരു സമൂഹം ആയിരുന്നെങ്കിൽ പോലും അവരുടെ പരിശുദ്ധ ഗേഹം നിർമ്മിക്കുന്നിടത്ത് അവർ അതിൻ്റെ സമ്പാദ്യത്തിൽ ശുദ്ധമായ സമ്പാദ്യം വേണം എന്ന് കാണിച്ചൊരു നിർബന്ധാവസ്ഥയാണ്. അതിൽ നിന്നൊക്കെ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്, ജീവിതത്തിലേക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പെരുന്നാൾ ദിവസത്തെ ഈ ഒരു സന്തോഷ സമയത്ത് ഒരു പാട്ട്, ഒരു ഗാനം, അത് മലയാളത്തിൽ തന്നെ കേൾക്കുക എന്നുള്ളതാണ് അടുത്തൊരു സെഷൻ.
1: ഷേഹ ഫാത്തിമ കൊയിലാണ്ടിക്കടുത്ത് അരിക്കുളം എന്നുള്ള പ്രദേശത്തു നിന്നാണ്. ആറ് വയസ്സുള്ള കുട്ടിയാണ്. എന്താ അറിയില്ല, ഷേഹ അവളുടെ സ്കൂള് ഡോക്യുമെൻ്റിൽ രേഖപ്പെടുത്തിയത് കണ്ടില്ല. ഓക്കെ, എന്തായാലും ഷേഹ പേര് കണ്ടിട്ട് പൊളിക്കുന്ന എനിക്ക് തോന്നുന്നു.
0: എന്നാ കേട്ട് നോക്കാല്ലേ,
1: കേട്ട് നോക്കിയിട്ട് പറയാം
0: അല്ലേ
1: എങ്ങനെയുണ്ടെന്ന്.
0: അതെ,
1: നോക്കാലോ, എന്താ സംഭവം നോക്കാലോ.
0: അതെ,
1: ഓക്കെ, എന്നാൽ എന്നാ ഷേഹ നമ്മളെ പഠിക്കോ.

0: ഷേഹ ഫാത്തിമ നന്നായി പാടിയിട്ടുണ്ട്.
1: ഷേഹ ശരിക്കേ ഞെട്ടിക്കാണ് ചെയ്ത് അല്ലേ, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള പാട്ടാണ്. ശരിക്കും പെരുന്നാൾ ദിവസം ഒന്നും ഇത് വിടാൻ പാടില്ല. ചില വാപ്പാരൊക്കെ ഗൾഫിലിരുന്നിട്ട് ആലോചിച്ചാലേ എന്താ ചോദിച്ചാൽ, അരളിമരത്തിൻ്റെ ചുവട്ടിലെ എൻ്റെ കുഞ്ഞു വീട്ടിലേക്ക് നിങ്ങൾ വരുമോന്നാ ചോദിച്ച് അല്ലേ. ഈ വെക്കേഷനിലൊക്കെ അറബി കുട്ടികളെ കാണുമ്പോൾ എന്നെ ഓർമ്മ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഒന്നാര ഷേഹ ഒരുപാട് ആളുകൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും, കാരണം അത്ര നല്ല ശബ്ദം, നല്ല ആശയം. ശരിക്കും നമ്മൾ ഇത്ര സമയമൊന്നും ഒരു കുട്ടിക്കും കൊടുത്തിട്ടില്ല
0: പാട്ട് പാടാനല്ലേ.
1: കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഫെയ്ഡ് ചെയ്തിട്ട് എല്ലാവരും ഉൾപ്പെടുത്തണമല്ലോ. എന്നാൽ തന്നെ ഇപ്പോൾ 200 ആൾ പുറത്താണ്. പെരുന്നാൾ ദിവസം അവരത് നമുക്ക് കേൾപ്പിക്കാൻ കഴിയില്ല. ഓരോടൊക്കെ സോറി പറഞ്ഞിട്ട് പെരുന്നാളിൻ്റെ ശേഷമുള്ള ദിവസങ്ങളിൽ പ്ലേ ചെയ്യാമെന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും ഷേഹ സാധനം കിടു കിടു സൂപ്പർ ബമ്പർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇനിയും പീസ് റേഡിയോയിൽ പാടുക, നല്ല ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഷേഹ പറഞ്ഞത് ഉമ്മാൻ്റെ കുറേ വിഷമങ്ങളൊക്കെയാണ്. ഉമ്മ ഓരോരുത്തർ ഓരോന്ന് പറയണതും കേൾക്കണതൊക്കെയാണ്. ഈ വ്യക്തിജീവിതത്തിൽ, മനുഷ്യൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് കടന്നു കയറുക എന്നുള്ളത് ഈ ഇന്നത്തെ ഒരു പൊതു രീതിയാണ്. എന്താപ്പം എൻ്റെ പള്ള അങ്ങനെ കാണുമ്പോൾ തന്നെ അങ്ങനെ ചോദിക്കുക?
0: ഒരു കമൻറ്റ്,
1: ആ ഒരു കമൻറ്റ്. ബോഡി ഷേമിങ്ങും കട്ട് കേൾക്കലും പിന്നെ സൈബർ ബുള്ളിയിങ്ങും ഇങ്ങനെയുള്ള അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരു പ്രവാസിയുടെ ഭാര്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവെ കേൾക്കുന്നുണ്ടാവും. നമ്മൾ ശരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അന്തിമ പ്രസംഗത്തിലൂടെ ഇത്തരം എല്ലാ തരം മനുഷ്യൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന, ജീവനെ സംരക്ഷിക്കുന്ന അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പെരുന്നാൾ ദിവസം അത് കേൾക്കുന്നത് ചിലപ്പോൾ നന്നാകുമെന്നാണ് എൻ്റെ അഭിപ്രായം.
0: തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നിന്നുള്ള ചില മൂല്യവത്തായ വാക്കുകളാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് അബ്ദുർ റൌഫ് അൽ ഹിക്മി.
2: പ്രവാചകൻ്റെ ആദ്യത്തെയും അവസാനവുമായ ഹജ്ജത്തുൽ വദാഇൽ ദുൽഹിജ്ജ 9, പ്രവാചകൻ്റെ ഹജ്ജിൻ്റെ വേളയിൽ 1.5 ലക്ഷം വരുന്ന സഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ലോകത്ത് ഇനി ആരൊക്കെ ജീവിച്ചു മരിക്കുന്നുവോ അവരെല്ലാം ശ്രദ്ധിക്കേണ്ട മനുഷ്യാവകാശത്തിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകകൾ, ചില ദർശനങ്ങൾ പഠിപ്പിച്ച് പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ സംസാരങ്ങളിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഒന്നാമതായി, മനുഷ്യനോട് മനുഷ്യനായി വർത്തിക്കണമെന്നും മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നും ആ മനുഷ്യന് നൽകേണ്ട അവകാശങ്ങളെക്കുറിച്ചും അവനോട് കാണിക്കേണ്ട മര്യാദയെക്കുറിച്ചുമെല്ലാം ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. അതിൽ പ്രവാചകൻ പറയുകയാണ്, അയ്യുഹന്നാസ് ഇന്ന ദിമാഅക്കും വ അംവാലക്കും അലൈക്കും ഹറാമുൻ, തീർച്ചയായും രക്തം, അഭിമാനം എന്നിവയെല്ലാം കാത്തു സംരക്ഷിക്കേണ്ടതാണ്. മറ്റൊരാളുടെ രക്തമോ അഭിമാനത്തെയോ ക്ഷതം വരുത്താൻ പാടില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കഹുർമതി യൗമികും ഹാദ വ ഹുർമതി ഷഹരികും ഹാദ, ഈ ദിവസത്തിലെ പവിത്രത പോലെ ഈ മാസത്തിൻ്റെ പവിത്രത പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് 1.5 ലക്ഷം വരുന്ന സഹാബത്തിനെ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് ഇന്നും നമുക്ക് പാഠമാണ്. അങ്ങനെ തുടങ്ങി നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യം എന്താണ്? നിസാര കാര്യങ്ങൾക്ക് വേണ്ടി കൊലപാതകങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ തർക്കത്തിൻ്റെ അവസാനം ഒരു മനുഷ്യനെ അവൻ്റെ ജീവൻ അപഹരിക്കുന്ന രൂപത്തിൽ ആളുകൾ തർക്കിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈയൊരു ഉപദേശം വളരെ കാലിക പ്രസക്തിയാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്തെന്നറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ വിഷയത്തിൽ പറയണം, യാ അയ്യുഹന്നാസ് ഫഇന്നലക്കും അലാ നിസാഇക്കും ഹഖ, പുരുഷന്മാരോട് ശ്രദ്ധിക്കാൻ പറയണം. സ്ത്രീകൾ, ഇവിടെ വിമർശകർ, ഇസ്ലാമിൻ്റെ വിമർശകർ പറയുന്നത് സ്ത്രീകൾക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമൊന്നുമില്ല, അവരെ കെട്ടിയിടലാണ്, അവരെ അടുക്കളയിൽ അടച്ചിടലാണ്, പർദ്ദയ്ക്കുള്ളിൽ കെട്ടിയിടലാണ്, വിയർപ്പ് മുട്ടിക്കലാണ് എന്നൊക്കെ പറയാറുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് 1.5 ലക്ഷം വരുന്ന സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രവാചകൻ അവിടെ പുരുഷന്മാരോട് പറയുന്നു. പുരുഷന്മാരോട് പറഞ്ഞ ഉപദേശത്തിൽ കാണാം, നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്, നിങ്ങൾക്ക് അവർ നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം, നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം, നല്ല നിലയിൽ അവരെ സംരക്ഷിക്കണം, ഇതെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞിട്ടാണ് നിങ്ങളവരെ സ്വീകരിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് അവരെ ഹലാലായി ലഭിച്ചത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ കൈപിടിച്ച് നിങ്ങളുടെ സ്വന്തമാക്കിയതാണ്. ഫഅഖദ്ന മിൻകും മീസാഖൻ ഖലീല, വമ്പിച്ച കരാറായിക്കൊണ്ടാണ് നിങ്ങൾ വിവാഹം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അടുക്കളപ്പണി ചെയ്യിപ്പിക്കാനല്ല, അവളെ ആദരിക്കാനും ബഹുമാനിക്കാനും അവൾക്ക് കൊടുക്കേണ്ട നന്മകൾ നീ ചെയ്യുവാനും ഇസ്ലാം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ വ അഹ്സനുഹും ഖുലുഖ ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലി. കണ്ടോ, അവിടെ പോലും സ്ത്രീകളോട്, വീട്ടുകാരോട്, ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മുഅ്മിൻ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി അവിടെ കൊടുക്കുന്ന മറ്റൊരു ഉപദേശത്തിൽ നമുക്ക് കാണാൻ കഴിയും, ജാഹിലിയത്തിലെ എല്ലാവിധ മോശത്തരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എല്ലാവിധ ദുർ നടപ്പുകളും സമ്പ്രദായങ്ങളും എല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്നാണ്. അന്നുണ്ടായിരുന്ന മോശത്തരങ്ങൾ നമുക്ക് ചരിത്രങ്ങൾ വായിക്കുന്നവർ എന്ന നിലയ്ക്ക് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഇന്ന് സമൂഹത്തിൽ നിഴലിച്ചു നിൽക്കുന്ന, പലപ്പോഴും ആത്മഹത്യകളിലേക്ക് ആളുകളെ കൊണ്ടെത്തിച്ച ഒരു വലിയ തിന്മയാണ് പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ. ഒരാൾ വീട് വയ്ക്കുന്നു, വീട് വയ്ക്കാൻ വേണ്ടി പലിശ വാങ്ങുന്നു, വീട് വച്ചപ്പോഴേക്ക് ആ വീട്ടിൽ തന്നെ തൂങ്ങി മരിക്കുന്ന സാഹചര്യം, പലിശയിലൂടെ ബാങ്കിൻ്റെ ജപ്തി നോട്ടീസ് വന്നപ്പോഴേക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന, കൊലപാതകത്തിലേക്കും അതുപോലെ തന്നെ ആത്മഹത്യയിലേക്കും നയിക്കുന്ന ഇത്രയും വലിയ തിന്മ അത് പാടില്ല എന്നും, അതിൻ്റെ ആദ്യത്തെ പടി എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ കുടുംബത്തിന് കിട്ടേണ്ട പലിശ ഇത് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നും പ്രവാചകൻ പഠിപ്പിച്ചു. അതുപോലെ തന്നെ പക തീർക്കൽ ഇസ്ലാം അവിടെ അവസാനിപ്പിക്കുകയാണ്. നിസാരമായ പുല്ല് തിന്നതിൻ്റെ പേരിൽ അടുത്ത അയൽവാസിയുടെ വീട്ടിൽ നിന്ന് തൻ്റെ പുല്ല് തിന്നതിൻ്റെ പേരിൽ 3 മാസക്കാലം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ പ്രഖ്യാപിച്ച, അതിനുവേണ്ടി പണിയെടുത്ത ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതാ ഇനി പകപോക്കലുകളില്ലട്ടോ എന്ന് പഠിപ്പിച്ച ഏറ്റവും നല്ല ആദർശത്തിൻ്റെ വക്താക്കളാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെ തുടങ്ങി എന്തെല്ലാം നന്മകളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ കണ്ടാലും, ഇതൊക്കെ കേട്ടാലും, ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ടും ഇന്ന് ഇസ്ലാമിൻ്റെ വിമർശകർ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കൊണ്ട് എന്ത് നന്മയാണ് ഈ ലോകത്തിന് ചെയ്യാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് നന്മയാണ് ഈ ലോകത്തിന് ചെയ്യുന്നത് എന്ന് വീണ്ടും വെറുതെ ചൊറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. ചോദിക്കുന്നവർ അവിടെ ചോദിക്കട്ടെ, നന്മകൾ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിച്ച ഒരുപാട് മാർഗങ്ങളുണ്ട്. മനുഷ്യാവകാശം കൃത്യമായി പഠിപ്പിച്ചത് ഇസ്ലാമിൻ്റെ ആദർശമാണ്. ഒരു മനുഷ്യനെയും അന്യായമായി കൊലപ്പെടുത്താൻ പാടില്ല എന്നും, അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണമെന്നും, മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നും പഠിപ്പിച്ച മതം ഇസ്ലാമാണ്. എന്നാൽ ഇത്തരം ഇസ്ലാമിക വിമർശകർ മനുഷ്യനെ മനുഷ്യനായി കാണാനോ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ മനുഷ്യനായി കാണാനോ കഴിയാത്ത കണ്ണുമായിക്കൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സുമായിക്കൊണ്ടാണ് ഇത്തരം ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇനി ആ ഒരു പ്രസംഗത്തിൽ നടന്ന 1.5 ലക്ഷം വരുന്ന സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവിടെ പ്രവാചകൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളും തിരുത്തലുകളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും വായിച്ചെടുക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞത് അസ്സമഉ വത്തഅ ലിമൻ വലിയുൽ അംറിൽ മുസ്ലിം, ആരാണോ വലിയുൽ അംറ് ഭരണാധികാരി അവരെ അനുസരിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതിൽ പുണ്യമുണ്ട്, അതിൽ നന്മയുണ്ട് എന്നാണ്. അതോടൊപ്പം പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. കാരണം ഞാൻ അറിഞ്ഞ സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് അതൊരു പുണ്യമാണ്. ഒരു നന്മയുടെ മാർഗത്തിലേക്ക് ആളുകളെ എത്തിക്കുക എന്നത് അവരെ കൂടെ രക്ഷിക്കാൻ ഉതകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം നന്മകളിൽ ഏർപ്പെടണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം നന്മയാണ്. എന്നാലും ചില ആളുകൾക്ക് ഇസ്ലാമിൻ്റെ

0: يا أيها الناس ألا إن ربكم واحد ألا لا فضل لعربي على عجمي ولا لعجمي على عربي ولا لأحمر على أسود ولا أسود على أحمر إلا بالتقوى പ്രവാചകൻ പറയാണ്, ഒരു അറബിക്ക് അനറബിയേക്കാളോ ഒരു അനറബിക്ക് അറബിയേക്കാളോ ശ്രേഷ്ഠതയില്ല. ഒരു വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളുമോ ശ്രേഷ്ഠതയില്ല. ഇല്ലാ ബിത്തഖ്വ, സൂക്ഷ്മത പാലിക്കുന്നവന് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായിട്ടുള്ളവൻ എന്ന നിലയ്ക്ക്. ഇസ്ലാമിൽ ഉയർന്ന സ്ഥാനം കാശില്ലാത്തവൻ, കുടിലിൽ കിടക്കുന്നവൻ എന്ന നിലയ്ക്ക് ഇസ്ലാമിന് വേറൊരു സ്ഥാനം, അങ്ങനെ ഒരു സ്ഥാനമേ ഇല്ല. കൃത്യമായി മനുഷ്യനെ മനുഷ്യനായി കാണാൻ, നീതിയുക്തമായി കാണാൻ, അതുപോലെ തന്നെ മനുഷ്യനെ സ്നേഹിക്കാൻ, ചേർത്തു പിടിക്കാൻ, ഇസ്ലാമിൻ്റെ സക്കാത്തിൻ്റെ വ്യവസ്ഥ തന്നെ നമുക്ക് അറിയാം, അതൊരു നന്മയാണ്. പാവപ്പെട്ടവനെ അവൻ്റെ പ്രയാസത്തിൽ നിന്ന് അവനെ കരകയറ്റാൻ ഇസ്ലാം പഠിപ്പിച്ച വലിയ നന്മയാണ്. അത് അവൻ്റെ അവകാശമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. പണക്കാരിൽ നിന്ന് കിട്ടേണ്ട തൻ്റെ അവകാശമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിൻ്റെ ഓരോ നന്മകളെയും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മനുഷ്യനെ മനുഷ്യനായി കാണാനും പഠിപ്പിച്ച ഈ മതത്തെ കൂടുതൽ അടുത്തറിയാനും നമുക്ക് സാധിക്കും. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പ്രവാചകൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ വളരെ സംഭവബഹുലമായ ചരിത്രപരമായ ഇവിടുത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾക്കെല്ലാം അതിൻ്റെ എല്ലാം ബീജമായി ഭ്രൂണമായി വർത്തിച്ച ആ സന്ദേശത്തെയാണ് ഇവിടെ അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. തീർച്ചയായും അദ്ദേഹത്തോടുള്ള സ്നേഹവും സന്തോഷവും നമുക്ക് രേഖപ്പെടുത്താം. അദ്ദേഹം അവിടുന്ന് ഇതുവരെ യാത്ര ചെയ്ത് വന്നാണ് ഈ പ്രോഗ്രാമുകളൊക്കെ റെക്കോർഡ് ചെയ്യാറുള്ളത്. അത് നമ്മൾ പ്രത്യേകം കാണണം. ശ്രോതാക്കൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ഈ സംവിധാനങ്ങളൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ റോളായിരിക്കും. ചില ആളുകൾ വിഷയാവതാരകരായിരിക്കും, ചില ആളുകൾ വിഷയത്തിൻ്റെ ഹിൻസ് പ്രിപ്പയർ ചെയ്യണവരായിരിക്കും, ചില ആളുകൾ ടെക്നിക്കലി സഹായിക്കേണ്ടവരായിരിക്കും, ചില ആളുകൾ പ്രചാരണം ഏറ്റെടുക്കേണ്ടവരായിരിക്കും, ചില ആളുകൾ സാമ്പത്തികമായി സഹായിക്കേണ്ടവരായിരിക്കും. ഇന്ന് നല്ല ദിവസമാണ്, സാമ്പത്തികമായിട്ട് നിങ്ങൾക്കും സഹായിക്കാം. ബിസിയുടെ ഡൊണേറ്റ് ബട്ടൺ യൂസ് ചെയ്താൽ മതി. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച സ്വഹാബത്താണ് ഇതിനൊക്കെ സാക്ഷിയായത്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച സ്വഹാബത്താണ് ഈ വിടവാങ്ങൽ പ്രസംഗത്തിനും ബാക്കി ചരിത്രത്തിലെ ഈ നിമിഷങ്ങൾക്കൊക്കെ പ്രാഥമികമായി സാക്ഷിയായത്. അതുകൊണ്ട് തന്നെ അവരെ പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വേറെ വേറെ തന്നെ പേരുകളിലൊക്കെ വിളിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് പല ഒരു ആവർത്തിച്ച് കേട്ട ക്വിസിലൂടെ നമ്മൾ കേട്ടത്. ക്വിസിൻ്റെ ചോദ്യം ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്ത ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്നുകൂടി ചോദിക്കാൻ തോന്നുന്നുണ്ട്.
2: യെസ്, ചോദ്യം ഇതാണ്: മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
1: ക്വിസിൽ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യണവരുണ്ടാകാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ.
2: ചോദ്യം കേട്ടു, ഇനിയിപ്പോൾ അതിന് ഉത്തരം അയക്കണ്ടല്ലോ.
1: ചോദ്യം ഒന്നുകൂടി പറഞ്ഞോളൂ.
2: ചോദ്യം ഇതാണ്: മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം അയക്കേണ്ടത്, ഇവിടെ നിന്നൊരു ബീപ് ശബ്ദം ഉണ്ടാവും, ആ ബീപ് ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഉത്തരം അയക്കണം. ഉത്തരം അയക്കേണ്ടത് ഇങ്ങനെയാണ്: പീസ് റേഡിയോ എടുക്കുന്നു, ഫീഡ്ബാക്കിൽ നമ്മൾ ഇവിടുന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ് ശരിയായ ഓപ്ഷൻ എന്നുള്ളത് മാർക്ക് അത് മാത്രം അവിടെ കൊടുക്കുക. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന്. ശേഷം നമ്മുടെ പേരും സ്ഥലവും അതോടൊപ്പം കൊടുക്കണം. ഇനി ഓപ്ഷൻ പറഞ്ഞു കൊടുക്കാല്ലേ?
1: ഓക്കെ, നിങ്ങൾ ഉത്തരം നിങ്ങൾക്കറിയാം, പക്ഷേ ഉത്തരം ആ വേർഡല്ല, മറിച്ച് അതിൻ്റെ ഓപ്ഷനാണ് അയക്കേണ്ടത്.
2: യെസ്.
1: ഉദാഹരണം എ എന്നുള്ളത് ഓപ്ഷൻ: എ മുഹാജിറുകൾ,
2: ബി അൻസാറുകൾ,
1: സി ഖുറൈശികൾ,
2: ഡി ഔസ്.
1: അപ്പം നിങ്ങൾ ഖുറൈശികൾ എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ സി എന്നാണ് അയക്കേണ്ടത്, ഖുറൈശികൾ എന്നല്ല അയക്കേണ്ടത്. ആ കാര്യം മാത്രം ശ്രോതാക്കൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ദീർഘമായ സംപ്രേഷണത്തിലാണ്, ചെറിയ വെള്ളം ചായയൊക്കെ ഞങ്ങൾക്ക് കുടിക്കണം. നിങ്ങൾ കോഴിയും ബീഫും ആടും ഒക്കെ ഇങ്ങനെ തിന്ന് മതിക്കണിൻ്റെ ഇടക്ക്.
2: ഈ ഒരു പെരുന്നാൾ ദിവസത്തെ വിഭവങ്ങൾ ഒരുപാട് നമ്മുടെ മേശപ്പുറത്തുള്ള പോലെ തന്നെ പീസ് റേഡിയോയിലും ഉണ്ട്,
1: ഇഷ്ടം പോലെ. ഇന്നിപ്പോൾ എന്തെല്ലാം കഴിച്ചിട്ടുണ്ടാവും ആളുകൾ? കോഴി പല മോഡല്,
2: ഇന്ന്
1: ബീഫ് പല മോഡല്, ഇപ്പോൾ ഉലയത്തിൻ്റെ മറ്റേ ഇറച്ചൊക്കെ വന്നിട്ടുണ്ടാവും.
2: അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നാളെ മുതൽ ഇങ്ങോട്ട്,
1: നാളെ മുതൽ ഓരോ വീട്ടിൽ നിന്നും ടേബിളിൽ വന്ന് മൂരിൻ്റെ പോത്തിൻ്റെ ഒക്കെ കരച്ചിലായിരിക്കും ഉണ്ടാകുക, കട്ടൻ ചായൻ്റെ കൂടെ.
2: അതെ, എങ്ങനെ പോയി
1: എല്ലാറ്റിൻ്റെയും കൂടെ.
2: അതെ,
1: പോരാത്തിന് ഇതൊക്കെ ഉറക്കത്തിൽ വരെ തിന്നണവരുണ്ട്, തിന്ന് തിന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നത് പീസ് റേഡിയോയിലെ ചില വിഭവങ്ങളെ കുറിച്ചാണ്.

0: അല്ലേ?
1: അതെ.
0: വിഭവം റിയാദു സ്വാലിഹീൻ ആണ്. റിയാദു സ്വാലിഹീൻ എന്ന് കേൾക്കാത്തവർ കുറവായിരിക്കും. റിയാദു സ്വാലിഹീൻ ഇമാം നബവി റഹ്മഹുള്ളയുടെ ഗ്രന്ഥമാണ്. റിയാദു സ്വാലിഹീൻ മിൻ കലാമി സയ്യിദുൽ മുർസലീൻ എന്നാണ് കിതാബിൻ്റെ പൂർണ്ണമായ പേര്. ഖുർആനിലെ ആയത്തുകളും ഹദീസുകളും ഒക്കെ ചേർന്നിട്ടുള്ള ദൈനംദിന ജീവിതം, ഇബാദത്ത്, സ്വഭാവശുദ്ധി, ദഅവത്ത്, തവക്കുൽ, സബ്ർ, ദുആ, സദഖ, ഇഖ്ലാസ്, ഇങ്ങനെയുള്ള മനുഷ്യജീവിതവുമായി വളരെ ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അദ്ദേഹം വളരെ കുറഞ്ഞ കാലം ജീവിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇമാം നബി റഹ്മഹുള്ള എഴുതിയ എല്ലാ കിതാബുകളും വൈറലാണ് നമ്മൾ പുതിയ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പോൾ അത് പക്ഷേ പീസ് റേഡിയോ ഓരോരോ പിന്നെ എപ്പിസോഡുകളായി ഇങ്ങനെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1:40 ശ്രോതാക്കളെ റിയാദു സ്വാലിഹീൻ നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരിക്കൽ കേട്ട പ്രോഗ്രാം വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോയിൽ റിവൈൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും റിയാദു സ്വാലിഹീൻ ഒരു തവണ കൂടി കേൾക്കാൻ 24 മണിക്കൂറും റിവൈൻഡിൽ തന്നെ തുടരാം.
0: ആപ്പിൻ്റെ വലത് സൈഡിൽ റിവൈൻഡ് എന്ന് കാണാം. അവിടെ പോയി തൊട്ടിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് എടുത്തു നോക്കിയാൽ രാവിലെ 7 മണി 1:40 ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാൽ സംഭവം അവിടെ കിടക്കുന്നുണ്ടാവും. കേട്ടു നോക്കാം.
1: അതെ, നമ്മൾ കേട്ട നന്മ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും പറ്റും. ഷെയർ എന്നുള്ള ഓപ്ഷൻ.
0: യെസ്, യെസ്. അപ്പൊ ഒരു വിഭവം വേറുള്ളവർക്കും കൊടുക്കാം.
1: യെസ്,
0: പോത്തിറച്ചി മാത്രമല്ല കൊടുക്കേണ്ടത്, ഇൽമും കൂടി കൊടുക്കണം.
1: ഓക്കെ, ഒരുപാട് ഫാക്കൽറ്റി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വരാറുണ്ട്. അഷ്റഫ് സലഫി വാണിയമ്പലം, മുജീബ് റഹ്മാൻ സ്വലാഹി എന്നിവരൊക്കെ ഇവരൊക്കെയാണ് റിയാദു സ്വാലിഹീൻ എന്ന സെഷൻ കൈകാര്യം ചെയ്യാറുള്ളത്.
0: അപ്പോൾ കുറേ നേരമായി സ്റ്റുഡിയോ ലൈറ്റിനുള്ളിലാണ്, പുറം ലോകത്ത് സംഭവിക്കുന്നതൊന്നും അറിയുന്നില്ല. ഇനിയൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് വരാം. ഇനിയും വരും, കാത്തിരിക്കുകയാണ്. യാത്രയിലുടനീളം ഞങ്ങളെ കൂടെ ഉള്ള ആളുകളുണ്ട്, പല പല അവസ്ഥയിലും സാഹചര്യത്തിലൊക്കെ ഉള്ള ആളുകളുണ്ട്. നിങ്ങളുള്ള സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഒരു ഫോട്ടോയിലോ വീഡിയോയിലോ ഒക്കെ തരാൻ പറ്റിയതൊക്കെ ഒന്ന് തന്നാൽ ഭയങ്കര സന്തോഷമാണ്. ഈ ദിവസം ഇൻഷാ അല്ലാ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങളോടൊപ്പം ചേരുന്നത്,
1: യെസ്, ഇനി ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ഹസൻ അൻസാരിയും കൂടെ ഷുക്കൂർ അൻസാരിയുമാണ്.
0: അപ്പോ രണ്ട് അൻസാരിമാര് പൊളിക്കട്ടെ അല്ലേ,
1: പൊളിക്കട്ടെ,
0: തൂക്കട്ടെ, പൂക്കി അൻസാരിമാർ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ പെരുന്നാൾ ദിന പ്രത്യേക പരിപാടികൾ പ്രഭാതം തൊട്ട് പ്രദോഷം വരെ 24 മണിക്കൂറും അനവരതം മനുസ്യൂതം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സെഷനിലേക്ക് അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് പ്രക്ഷേപണം തുടരുകയാണ്. ഇൻഷാല്ലാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ വരികളിൽ, റീലു പോലെ, സ്റ്റാറ്റസ് പോലെ, കുഞ്ഞു കുഞ്ഞു നിമിഷാർദ്ധങ്ങളിൽ വലിയ വലിയ അറിവിൻ്റെ ലോകത്തിലേക്ക് ഒരു വിളക്കുമാടമായി പീസ് റേഡിയോ മാറുകയാണ് നുറുങ്ങുകൾ എന്ന സ്ലോട്ടിലൂടെ. ഇൻഷാല്ലാ, ഇന്നത്തെ നുറുങ്ങുകളിൽ പെരുന്നാൾ സന്ദേശം നൽകാം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഷമീം അലി തൊടികപ്പുല നടത്തിയ സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
1: പണ്ടൊക്കെ പെരുന്നാളിന് ദൂരെയുള്ള പ്രിയപ്പെട്ടവർക്ക് നമ്മൾ പെരുന്നാൾ കാർഡുകൾ അയക്കുമായിരുന്നു. ഈദ് മുബാറക് എന്ന് മനോഹരമായി എഴുതിയ തിളങ്ങുന്ന ആ കാർഡുകൾക്കായി നമ്മൾ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് കാർഡുകൾ മാറി വാട്സപ്പിലെ റെഡിമെയ്ഡ് ചിത്രങ്ങളിലേക്ക് നമ്മൾ ചുരുങ്ങി. ഈ പെരുന്നാളിന് നമുക്കൊരു പഴയ ശീലത്തിലേക്ക് തിരിച്ചുപോയാലോ? കാർഡുകളില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒപ്പമുണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് സഹായിച്ച ഒരാൾക്ക് മനസ്സ് തുറന്ന് ഒരു പെരുന്നാൾ സന്ദേശം സ്വന്തം കൈപ്പിടയിൽ എഴുതി അയക്കാം, അല്ലെങ്കിൽ വോയിസ് മെസ്സേജായി അയക്കാം. ഫോർവേഡ് മെസ്സേജുകൾക്ക് തരാൻ കഴിയാത്ത വലിയൊരു സന്തോഷം നമ്മുടെ സ്വന്തം വാക്കുകൾക്ക് നൽകാൻ കഴിയും. പ്രത്യേകിച്ച് നാടും വീടും വിട്ട് മണലാരണ്യങ്ങളിലും ദൂരദേശങ്ങളിലും പെരുന്നാൾ ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ, അവരുടെ പെരുന്നാൾ പലപ്പോഴും നാട്ടിലെ വീട്ടിലേക്കുള്ള ഒരു വീഡിയോ കോളിൽ മാത്രമാണ്. അവരെ ഈ ദിവസം നമ്മൾ പ്രത്യേകം ഓർക്കുക, അവരുടെ ത്യാഗങ്ങളെ മാനിക്കുക. എവിടെയായിരുന്നാലും സ്നേഹത്തിൻ്റെ ദൂരം കുറക്കാൻ നമ്മുടെ നല്ലൊരു വാക്കിന് സാധിക്കട്ടെ. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും പീസ് റേഡിയോ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ബലി പെരുന്നാൾ ആശംസകൾ.
2: മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു സന്ദേശമാണ് ഇന്നത്തെ നുറുങ്ങുകളിൽ നാം കേട്ടത്. നമുക്കറിയാം, ഇന്ന് ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ ഈ സംസാരം കേൾക്കുന്ന സമയത്തനുസരിച്ച് പലരും യാത്രയിൽ കാറിലായിരിക്കും. ചിലപ്പോൾ കുടുംബ വീട്ടിൽ മൊബൈലിൽ ഒന്നിച്ചിരുന്ന് കേൾക്കുന്നവരുണ്ടാകും. ചിലപ്പോൾ തന്റെ വീട്ടിലേക്ക് വന്ന അതിഥികൾക്ക് അവർക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന ചരക്കിൽ കേൾക്കുന്നവരുണ്ടാകും. ഇതിനിടക്ക് നാം മറന്നുപോയ ചിലരുണ്ടെങ്കിൽ അവർക്ക് ഒരു മെസ്സേജ് അയക്കാൻ ഇന്ന് ധാരാളം അതിലുള്ള അവസരങ്ങളുണ്ട്. ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയച്ചാൽ തന്നെ നൂറുകണക്കിന് ആളുകൾക്ക് ഒറ്റ അടിക്ക് എത്താൻ കഴിയും. അത് ഒന്നിച്ച് പറഞ്ഞതാണെന്നൊന്നും ആർക്കും മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ പുതുക്കാനുള്ള ഈ അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ സായാഹ്ന പ്രോഗ്രാം പുരോഗമിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇനി ചേരുന്നത് ആഫിയ ബിൻത് ഹർഷാദ് ഒരു ഗാനവുമായിട്ടാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ആ കുഞ്ഞപ്പങ്ങളുടെ ഗാനം നമുക്കിനി കാതോർക്കാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ ഈദ് ദിന പ്രോഗ്രാം അതിന്റെ സായാഹ്നത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈദ് സന്ദേശത്തിലേക്കാണ് പതിയെ നമ്മൾ ചെന്നെത്തി നിൽക്കുന്നത്. ഇന്നത്തെ ഈദ് സന്ദേശത്തിൽ നമ്മുടെ കൂടെ ചേരുന്നത് മുഹമ്മദ് ദാനിഷ് സുലമി, വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന ഭാരവാഹികളിൽപ്പെട്ട മുഹമ്മദ് ദാനിഷ് സുലമിയുടെ ഈദ് സന്ദേശം ഇനി നമുക്ക് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏവർക്കും പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അൽഹംദുലില്ലാ, പെരുന്നാളിൻ്റെ സന്തോഷത്തിലും ഉല്ലാസത്തിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു സന്ദർഭത്തിൽ പല നിലക്കും തിരക്കുകളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് നമ്മളൊക്കെ. അപ്പോൾ പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ ദിനത്തിൽ പോലും പലതരത്തിലുള്ള തിരക്കുകൾ ഓരോരുത്തർക്കായിട്ട് ഉണ്ടാവും. വീട്ടിലെ സ്ത്രീകൾക്കാണെങ്കിൽ പലപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ വരുന്ന അതിഥികളെ സ്വീകരിക്കുന്നതിൻ്റെയും വീട് അറേഞ്ച് ചെയ്യുന്നതിൻ്റെയും മറ്റ് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പുരുഷന്മാരും തന്നെ ബലിയറക്കുന്നതിൻ്റെയും അത്തരത്തിലുള്ള മറ്റ് ഓട്ടത്തിലും പാച്ചിലൊക്കെ ആയിരിക്കും. ശരിയാണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും പെരുന്നാളിൻ്റെ ദിവസം വല്ലാത്തൊരു സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിവസമാണ് എന്ന തിരിച്ചറിവിൽ നിന്നൊരിക്കലും നമ്മൾ മാറിപ്പോവാൻ പാടില്ല. അന്ന് നമ്മൾ എല്ലാവരും കുടുംബങ്ങൾ വീട്ടിൽ ഒന്നിച്ചിരിക്കാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച്, മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മൾ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കാനും തമാശകൾ പറയാനും വീട്ടിലെ കാരണവന്മാരും ചെറിയവരും അതുപോലെ തന്നെ വിരുന്ന് വന്ന ഗസ്റ്റുകളും മറ്റും എല്ലാവരും ഒരുമിച്ചിരുന്ന് പരസ്പരം കാര്യങ്ങളൊക്കെ സംസാരിക്കാനും മറ്റുമൊക്കെ സമയം കണ്ടെത്തേണ്ട ഒരു സാഹചര്യം നമ്മൾ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റ് കുട്ടികളുടേതൊക്കെ ആയ കളികളിലും തമാശകളിലുമൊക്കെ മുതിർന്നവരും ഇടപെട്ടുകൊണ്ട് പെരുന്നാൾ ദിവസം ഒരു സാധാരണ ദിവസത്തേതുപോലെ ആക്കി തീർക്കാൻ പാടില്ല. എല്ലാവരും അവനവൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് അതിലിങ്ങനെ റീൽസ് കണ്ട് ആർക്കെങ്കിലുമൊക്കെ വിളിച്ച് വെറും ഒരു സ്ക്രീനിനോട് മാത്രം സ്നേഹമുള്ളൊരവസ്ഥയിലേക്ക് മാറിയിട്ട് അത്യാവശ്യ കോളുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ബാക്കിയുള്ള സമയമൊക്കെ പുറത്തൊക്കെ നിന്നിറങ്ങി അയൽവാസികളുടെയൊക്കെ അടുത്തൊക്കെ പോയി ഈ തൊട്ടടുത്തുള്ള കുടുംബ വീടുകളിലൊക്കെ ഒന്ന് സന്ദർശിച്ച് പരസ്പര ബന്ധങ്ങളൊക്കെ പുതുക്കി, അതുപോലെ തന്നെ വീട്ടിലെ പലപ്പോഴും ഈ ചെറിയ കുട്ടികൾ അവരെ കളിപ്പാട്ടങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ച് കളിക്കുകയും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രയാസമായിട്ടൊരിക്കലും വലിയവർക്ക് തോന്നാൻ പാടില്ല. പെരുന്നാളിൻ്റെ ദിവസം ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ളതാണ് എന്ന തിരിച്ചറിവിൽ പെരുന്നാളിനും തൊട്ട ഉടനെയുള്ള ദിവസങ്ങളിലുമൊക്കെ ആയിക്കൊണ്ട് അത്തരത്തിലുള്ള കുട്ടികളോടൊപ്പം കളിക്കാനും അവരുടേതായ ഇഷ്ടങ്ങളുടെ അവരുടെ വൈബുകൾക്കനുസരിച്ച് മുതിർന്നവർ നിന്ന് കൊടുക്കാനും മുതിർന്നവരെയൊക്കെ ഒന്ന് ബഹുമാനിച്ചോ ആദരിച്ചോ അവരുടേതായ രീതിയിലൊന്ന് ഇടപെട്ട് നിൽക്കാനും ചെറിയവരുമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. പല വീടുകളിലും ഇന്ന് സൗകര്യം കൂടുതലാണ്, പക്ഷേ സമാധാനം കുറവായി പോകുന്നൊരു സാഹചര്യം അതൊരിക്കലും ഉണ്ടായിക്കൂട. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ വിലപ്പെട്ട സമ്മാനങ്ങൾ നമ്മൾ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിലപ്പെട്ട സമ്മാനം എന്ന് പറയുമ്പോൾ നല്ല വിലപിടിപ്പുള്ള സമ്മാനങ്ങളല്ല, സമ്മാനത്തിൻ്റെ വില ചെറുതാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് നല്ല അതിൻ്റേതായ മൂല്യത്തിലും ആ ഒരു സസ്പെൻസൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളായി പരസ്പരം കൊടുക്കാൻ, അത് കുട്ടികൾക്ക് മാത്രമല്ല ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും അങ്ങനെ വീട്ടിലുള്ളവർക്ക് ഉപ്പാക്കും ഉമ്മാക്കും അതുപോലെ തന്നെ മക്കൾക്കും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാം. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ പെരുന്നാൾ പൈസ കൊടുക്കുന്ന ചില പ്രവണതയുണ്ട്, നല്ലതാണ്. പക്ഷേ അത് തന്നെ അവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു സംഗതി ഒരു ഗിഫ്റ്റാക്കി അതൊന്ന് പൊതിഞ്ഞ് അതിൻ്റെ ഒരു വർണ്ണക്കടലാസിലൊക്കെ പൊതിഞ്ഞ് ഒരു ഗിഫ്റ്റായിക്കൊണ്ട് തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് ദീനിൽ സമ്മാനം കൊടുക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് പെരുന്നാളനുബന്ധിച്ചൊക്കെ അത്തരത്തിലുള്ള സമ്മാനങ്ങളും മറ്റുമൊക്കെ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാനും പരസ്പരം സ്നേഹം വളർത്താനും നമുക്ക് സാധിക്കും. അതുപോലെ ചെറിയ പിണക്കങ്ങളൊക്കെ അവസാനിപ്പിക്കാനും ആർക്കെങ്കിലുമൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വല്ല അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കേണ്ട ദിവസം കൂടെയാണ് പെരുന്നാളിൻ്റെ ദിവസങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുക. കുടുംബ ഐക്യത്തിനുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം, വീടുകളിൽ സ്നേഹവും സമാധാനവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പരസ്പരം പെരുന്നാളിൻ്റെ ആശംസകൾ നേരണം. എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടെ സ്നേഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ വളരെയധികം ഉല്ലാസത്തോടു കൂടെ ആയിരിക്കണം പെരുന്നാളിൻ്റെ ദിനങ്ങളിൽ മുന്നോട്ട് പോകേണ്ടത്. റബ്ബ് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. മുഹമ്മദ് ദാനിഷ് സുല്ലമിയാണ് നമ്മുടെ കൂടെ ഇതുവരെ ചില ഓർമ്മപ്പെടുത്തലുകളുമായി ഉണ്ടായത്. നമുക്കറിയാം, പെരുന്നാൾ എന്ന് പറയുമ്പോൾ കുറേ ആഘോഷങ്ങളും ചിരികളും മധുര പലഹാരങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതിൽ അപ്പുറം കുടുംബബന്ധങ്ങൾ ചേർക്കാൻ കൂടുതൽ സമയം കണ്ടെത്തേണ്ടതും കൂടിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ മുഴച്ചു നിന്നത്. ഇൻഷാല്ലാ അതിൽ ഞാൻ നിങ്ങളൊക്കെയും ശ്രദ്ധ ചൊലുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ പെരുന്നാൾ ദിന സംപ്രേഷണം, അതിൻ്റെ സായാഹ്ന പ്രക്ഷേപണം തുടരുമ്പോൾ ഇനി ഒരു പ്രക്ഷേപണത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ബലിപെരുന്നാളിൻ്റെ ദിനം എന്ന വരികളുമായി ഒരു സ്വരം ഇനി നമുക്ക് കാതോർക്കാം.

0: മാഷാല്ലാ, വളരെ രസകരമായൊരു ഗാനമാണ് നാം സ്വരത്തിലൂടെ കേട്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ആ ചരിത്രങ്ങളെല്ലാം വളരെ നല്ല രസത്തിൽ പാടി അവതരിപ്പിച്ചു. ബറക്കല്ലാഹു ഫീ. ഇൻഷാല്ലാ ഈ യാത്ര ഈ വൈകുന്നേരത്തിൽ ഈ ഈ വൈകുന്നേരത്തിൽ ഈ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്. സന്തോഷങ്ങൾ പരസ്പരം കൈമാറി ഈ യാത്ര ഇനിയും മുന്നോട്ട് പോകും ഇൻഷാല്ലാ.
1: മാഷാല്ലാ, ബലിപെരുന്നാൾ ദിന സായാഹ്ന പരിപാടി മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഗാനങ്ങളായും സന്ദേശങ്ങളായും അതേപോലെ തന്നെ പീസ് റേഡിയോ പെരുന്നാൾ ദിന പ്രത്യേക പ്രോഗ്രാമുകളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ശ്രോതാക്കളുമായി ചെറിയൊരു അപ്ഡേഷനിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പീസ് റേഡിയോ യൂട്യൂബ് ചാനൽ അത് നിർവഹിക്കുന്ന ദൗത്യം അത് വളരെ വലുതാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ അതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേഷനുകളാണ് പരിചയപ്പെടുത്തുന്നത്.
0: തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രോതാക്കളിൽ പലർക്കും പരിചയമില്ല. കാരണം എന്താണ്, റേഡിയോയുടെ കൂടെ സഞ്ചരിച്ച് മാത്രം ശീലമുള്ള ആളുകളുണ്ട്.
1: അതെ അതെ,
0: അവർക്ക് യൂട്യൂബ് ചാനൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, അറിയിച്ചു നൽകൽ നമ്മുടെ ബാധ്യതയാണ്.
1: തീർച്ചയായും.
0: കാരണം അവര് കേൾക്കുന്ന ചില ശബ്ദങ്ങൾ നേരിട്ട് കാണാനുള്ള അവസരമാണ്.
1: അതെ.
0: ഉദാഹരണത്തിന് പുലരിവട്ടം, അവിടെ വീഡിയോ റെഡിയാണ്. അപ്പോൾ പലപ്പോഴും ഒരു പ്രോഗ്രാം അവർ കേൾക്കുമ്പോൾ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് അവർ കമൻസിൽ ഇങ്ങനെ ഇടും, ഈ പ്രോഗ്രാം കിട്ടുമോ എന്ന്. അവിടെ നമ്മുടെ പിന്നെ 3-ൽ 2 പ്രോഗ്രാമും യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രോഗ്രാം എടുത്തു പറയണമെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ചൊവ്വാഴ്ച നടക്കുന്ന പിന്നെ ആരിസ് മൂലവിയുടെ ലൈവ് കൗൺസിലിംഗ്, അതിൻ്റെ വീഡിയോ ഉണ്ട്. അതേപോലെ തന്നെ അല്ലിജാബയുടെ ലൈവ് ആയിട്ടുള്ള വീഡിയോ അതിൽ വരാറുണ്ട്. അതേപോലെ തന്നെ പുലരിവട്ടം, അങ്ങനെയുള്ള ധാരാളം പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോ ആയിട്ട്. അതിലപ്പുറം നമുക്ക് പറയാനുള്ള ലൈവ് ടെലിഗിസ്, ഫാമിലി ലൈവ് ടെലിഗിസിൻ്റെ വീഡിയോ വരാറുണ്ട്. ലൈവുകളെല്ലാം ഏകദേശം എന്ത് ചെയ്യും, വീഡിയോ ആയിട്ട് വരാറുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
1: ഷെയർ ചെയ്ത്
0: മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ പ്രോഗ്രാം വഴികാട്ടി, ആരോഗ്യ വിചാരം, ആരോഗ്യ ചിന്ത, അതുപോലെ തന്നെ ജനക്ഷേമം, സവിശേഷം. ഇപ്പം ഏറ്റവും അവസാനം എടുത്തു പറയേണ്ട ഒരു പ്രോഗ്രാം ഏതാരോ, നമ്മളെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എന്ത് ചെയ്തു, ഹജ്ജിന് വേണ്ടിയിട്ട് സൗദി രാജകുമാരൻ്റെ അതിഥിയായി പോയി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു സവിശേഷം ഇറങ്ങിയിരുന്നു, കുറേ ആളുകൾ കണ്ടു. അതിൽ നമുക്ക് അതിൻ്റെ വ്യൂവേഴ്സ് കാണുമ്പോൾ കാണും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റേഡിയോയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ റേഡിയോയുടെ യൂട്യൂബ് ചാനൽ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വളരെ സുപ്രധാനമായ ഒരു അപ്ഡേഷനാണ് നിങ്ങളുമായി പങ്കുവെക്കപ്പെട്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റേഡിയോ ആപ്പ് വഴി നമ്മൾ പരിചയപ്പെടുന്ന ഒട്ടേറെ വിഭവങ്ങൾ ഏത് സമയത്തും നമുക്ക് ഉപയോഗസജ്ജമായി പീസ് റേഡിയോ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് എന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. നമ്മുടെ സമയത്തിനും സൗകര്യത്തിനുമനുസരിച്ച് യൂട്യൂബ് ചാനലിൽ നമ്മളൊന്ന് പ്രവേശിക്കുകയും അതിലെ വിഭവങ്ങളെ പരിചയപ്പെടാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുമാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ പെരുന്നാൾ ദിന സായാഹ്ന പരിപാടി മുന്നോട്ട് പോകുമ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരല്പം മധുരം നമുക്ക് ആസ്വദിക്കേണ്ട സമയമാണ് നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ വശ്യ മനോഹരമായ പാരായണം അതേതൊരു ഹൃദയങ്ങളെയും കീഴടക്കുക എന്നുള്ളത് നമ്മളൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിലൂടെ, വ്യത്യസ്തങ്ങളായ നാവിലൂടെ ഒഴുകിയെത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ മധുരം അത് എത്ര നുകർന്നാലും വിശ്വാസിക്ക് മതി വരികയില്ല. പ്രിയപ്പെട്ടവരെ, സൂറ ഹൂദിലെ വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായം സൂറ ഹൂദിലെ 36 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് മധുരം ഖുർആനിൽ നമ്മളിനി കേൾക്കുന്നത്. പ്രശസ്തനായ ഖാരി മിഷാരിയ ലഫാസിയുടെ ഖിറാഅത്താണ് നമ്മളിനി കാതോർക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, വളരെ ഹൃദ്യമായ ഒരു പാരായണമാണ് നാം ഇപ്പോൾ മധുരം ഖുറാനിൽ കേട്ട് കഴിഞ്ഞത്. മിഷാരിയൽ അഫാസി ആയിരുന്നു പാരായണം നിർവഹിച്ചത്, സൂറത്തുൽ ഹൂദിലെ 36 മുതൽ 44 വരെ. അസൻ സാരി,
1: ഓ,
0: നമ്മളെല്ലാവരും കേട്ടിരിക്കേണ്ട ചില വചനങ്ങളാണ്.
1: അതെ,
0: പ്രത്യേകിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴേ ഒരു പിതാവ് ഒരു മകനും തമ്മിലുള്ള സംസാരങ്ങൾ, നൂഹ് നബി അലൈഹിസ്സലാം ആ ഒരു കപ്പലിൽ കയറാൻ നിൽക്കുമ്പോഴും തൂഫാൻ വരുമ്പോഴും ഉള്ള കുറേ ചരിത്രങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോകുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ പഠിക്കാനുള്ളൊരു ശ്രമം നടത്തണമെന്ന് കൂട്ടത്തിൽ എന്ത് ചെയ്യാണ് ഓർമ്മപ്പെടുത്തുകയാണ്.
1: മാഷാല്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന പെരുന്നാൾ ദിന പ്രത്യേക പരിപാടി പുരോഗമിക്കുമ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ മാറ്റുകൂട്ടുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കൊച്ചുകൂട്ടുകാരുടെ കഥകളും കവിതകളും ഗാനങ്ങളുമാണ് നമ്മുടെ ഈ പെരുന്നാളിനെ തന്നെ കളറാക്കുന്നത്. അവരുടെ ചിരികളും അവരുടെ കുറുമ്പുകളുമാണ് ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പെരുന്നാൾ ദിനത്തിലെ നമ്മുടെ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചുകൂട്ടുകാരുടെ കളികളും വിനോദങ്ങളുമാണ്. മാഷാല്ലാ, നമ്മുടെ സായാഹിന പരിപാടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കും ഇതുപോലെ ഒരു കൊച്ചു കൂട്ടുകാരിയുമായി ഇനി നമ്മൾ കടന്നു വരികയാണ്. ഫറാ സൈനബ് VMHM LP പോരൂർ സ്കൂളിലെ ഫറാ സൈനബ് ഒരു മലയാള ഗാനവുമായിട്ടാണ് ഇനി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ആ കൊച്ചു കൂട്ടുകാരിയുടെ ഗാനം നമുക്കിനി
2: കാതോർക്കാം. അഹദിന്റെ കഴിവാണേ അല്ലാഹു അഹദെന്ന് വാത്തുന്നു ജഗമെങ്ങും അഴകേറും ഇഹലോകം.

വാക്കുന്നു ജഗമെന്നും അഴകേറും ഇഹലോകം അഹദിന്റെ കഴിവാണേ.

ഇരുലോകവിജയം ഞാൻ തേടുന്ന റഹ്മാനെ, ഇരു കൈകൾ നീട്ടുന്നതെന്നും.

0: അതിന്റെ കഴിവാണ്. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ ഫർമോൾ നന്നായി പാടിയല്ലേ. നിങ്ങൾ പേര് പറഞ്ഞപ്പോഴേ ഫറ സൈനബ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ശേഷം ഒരു സാധനം ഉണ്ട്, അത് കണ്ടങ്ങള് എന്താ?
2: ഇനീഷ്യൽ ആണ്.
1: ആ ചില കുട്ടികൾക്ക് ഇനീഷ്യൽ പറഞ്ഞ പ്രശ്നമാണ്. എന്റെ മോളോട് പേര് ചോദിച്ചാല് അങ്ങനെ പേര് മൊത്തം ഇങ്ങനെ വാപ്പാന്റെ പേരടക്കം പറഞ്ഞിട്ട് പറയും കേട്ടി. അപ്പോ ഫറാ സൈനബ് ഈ ആണ്. വളരെ നന്നായിട്ട് മോള് പാടി. ഈ പാട്ടല്ലേ അള്ളാഹു അഹദ് എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പാട്ടിന് വേണ്ടി പഠിക്കലാണെങ്കിലും നമ്മുടെ ഒരു കുറച്ചു കാലം മുന്നേക്ക് അതെന്താണ് ഒരു പിന്നെ നല്ലൊരു പാട്ടായിട്ട് നമ്മൾക്ക് പാടി പടന്നിരുന്ന പാടി നടന്നിരുന്നൊരു പാട്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. ഇൻഷാല്ലാ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കണ്ടേ?
2: തീർച്ചയായും. നമ്മൾ എത്തി നിൽക്കുന്നത് അള്ളാഹുവിലേക്ക് നമുക്ക് സാമീപ്യം കിട്ടുന്ന ഒരു വഴിയാണല്ലോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത്. ഏതൊരു ഘട്ടത്തിലും, അത് ആഘോഷങ്ങളാകട്ടെ അതല്ലാത്ത അവസ്ഥകളിലാകട്ടെ, അള്ളാഹുവിലേക്ക് സാമീപ്യം കിട്ടുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥനകൾ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിശ്വാസി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് പ്രാർത്ഥനകളിലാണ്. എന്നാൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സ്ലോട്ടിൽ ഒരു ചെറിയ ഒരു കൊച്ചു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത്. ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ നടത്തേണ്ടുന്ന പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നത് ബഹുമാന്യനായ ഇബ്രാഹിം സലഫിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇനി നമുക്ക് കാതോർക്കാം.
3: ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന, ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥന പ്രകാരമാണ്: സുബ്ഹാന അല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽമലായികത്തു മിൻ ഖീഫതിഹി. ഇത്രയുള്ള ചെറിയൊരു പ്രാർത്ഥനയാണ്. സുബ്ഹാന അല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽമലായികത്തു മിൻ ഖീഫതിഹി. സുബ്ഹാന അല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽമലായികത്തു മിൻ ഖീഫതിഹി. ഒന്നുകൂടി പറയാം. സുബ്ഹാന അല്ലദീ യുസബ്ബിഹു റഅദു, യുസബ്ബിഹു ഹ ആണ്, അറഅദു ഐനാണ്, ഐനിന് സുക്കൂന്, അറഅദു റായിന് ശബ്ദമുണ്ട്, അറഅദു യുസബ്ബിഹു റഅദു ബിഹംദിഹി, ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി, കുത്തുള്ള ഖ ആണ്, ഖീഫതിഹി. എന്താണ് ഇതിൻ്റെ അർത്ഥം? സുബ്ഹാൻ അല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദിഹി. ഇടിമിന്നലുകൾ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തുന്നത് ആരെയാണോ അവൻ എത്രയധികം പരിശുദ്ധൻ. വൽ മലായികത്തു മിൻ ഖീഫതിഹി, ഉഗ്രഭയത്തോടെ മലക്കുകൾ വാഴ്ത്തുന്നതും ഏതൊരുവനെയാണോ അവൻ എത്രയധികം പരിശുദ്ധൻ. സുബ്ഹാനല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി. സുബ്ഹാനല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി. സുബ്ഹാനല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി. സുബ്ഹാനല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി. ഇപ്പോൾ നമ്മൾ പഠിച്ച് പ്രാവർത്തിയമാക്കുക.
4: മക്ക എന്ന പുണ്യതിക്കിൽ എത്തിടാനായി എന്റെ ഉള്ളിൽ മാഷാല്ലാ, വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, പ്രത്യേകിച്ച് ഈ ഒരു സമയം ഇടി മിന്നലിന്റെ ഒരു കാലഘട്ടം അല്ലേ,
2: നമ്മളൊരു മഴക്കാല പ്രതീതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്.
4: പ്രത്യേകിച്ച് ഈ പെരുന്നാൾ സുദിനത്തിൽ പലപ്പോഴും നിങ്ങൾ യാത്രയിലാകും, വീട്ടിലേക്ക് അതിഥികൾ വരുന്ന ചരക്കിലാകും, എന്നാൽ പോലും കൂട്ടത്തിൽ ഈ പ്രാർത്ഥനാ പഠനത്തിന്റെ കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്നത്തെ വൈകുന്നേരത്തെ പ്രാർത്ഥന ചെല്ലാൻ മറന്നിട്ടുണ്ടെങ്കിൽ
2: അത് കാറുൽ മസാദ്
4: അത് ചെല്ലാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയതാണ്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ സായാഹ്ന പെരുന്നാൾ ദിന പരിപാടി പുരോഗമിക്കുമ്പോൾ നമ്മുടെ കൂടെ ഈദാശംസകളുമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ജനനായകന്മാർ പീസ് റേഡിയോടൊപ്പം ഈ പെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയിൽ ചേരുന്നുണ്ട്, നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഇൻഷാല്ലാ നമ്മൾ കേൾക്കാൻ പോകുന്നത് ബഹുമാന്യനായ MP ET മുഹമ്മദ് ബഷീർ സാഹിബിന്റെ വാക്കുകളാണ് ഈദ് ആശംസകളിൽ ഇനി നമ്മൾ കാതോർക്കുന്നത്. മുഹമ്മദ് ബഷീർ സാഹിബിന്റെ വാക്കുകൾ ഇനി നമുക്ക് കാതോർക്കാം.
5: പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഞാൻ ET മുഹമ്മദ് ബഷീർ. പീസ് റേഡിയോ ഞാനും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. പലപ്പോഴും ഞാനത് അവലംബിച്ചിട്ടുണ്ട്. മാത്രമല്ല, എൻ്റെ മിക്കവാറും ദിവസങ്ങളിൽ അതിലെ ഖുർആൻ പാരായണത്തെ സംബന്ധിച്ചൊക്കെ വരുന്ന സംഗതികൾ ഞാൻ കേൾക്കാറുണ്ട്. നല്ല സംഗതിയാണ്. അങ്ങനെ ഇത്രയും കാലം കൊണ്ട് നല്ലൊരു സ്ഥാപനമായി അത് മാറി എന്നും പല ആളുകളും അതിനവലംബിക്കുന്നു എന്നുള്ളതും ചെറിയ കാര്യമല്ല, അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹമാണ്. ഏതായാലും വാർത്താ വിനിമയ രംഗത്ത് മാറി വരുന്ന ലോക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അതിന് പറ്റിയ വിധത്തിലുള്ള സംവിധാനവും എഡിറ്റിങ്ങും അതിൻ്റെ പ്രക്ഷേപണമൊക്കെ നല്ല സ്റ്റാൻഡേർഡ് വെച്ച് പുലർത്തുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്യുന്നത് പ്രയോജനപ്രദമായ അറിവിൻ്റെ ഒരു സംഗതിയായി സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അള്ളാഹു തുണക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ കൊല്ലത്തെ വലിയ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും അറിയിക്കുവാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. എല്ലാ കാര്യങ്ങളും അള്ളാഹു ഖൈറാക്കി തരട്ടെ. അസ്സലാമു.
4: വളരെ സാധാരണ ഒരു പിന്നെ രാഷ്ട്രീയ പ്രവർത്തകനിൽ അപ്പുറം ET ചില പ്രത്യേകതകളുണ്ട്,
2: തീർച്ചയായും
4: അള്ളാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ എന്ന്, പ്രത്യേകിച്ച് മതപരമായിട്ട്. കാരണം അദ്ദേഹം ഖുർആൻ നന്നായി പാരായണം ചെയ്യും. അദ്ദേഹം ഈ ആശംസയിലും പറഞ്ഞൊരു കാര്യം എന്താണ്, ഖുർആനിന്റെ പ്രോഗ്രാം ഞാൻ കേൾക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോ അദ്ദേഹം നന്നായി വീക്ഷിക്കുന്ന ആളാണ്. അദ്ദേഹം നന്നായി ഖുർആൻ പാരായണം ചെയ്യും, മതപരമായ ചിട്ടകളിൽ കണിശത പുലർത്തുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു കറ പുരളാത്ത രാഷ്ട്രീയ പ്രവർത്തകന്റെ ഒരു രൂപം ജന ഹൃദയങ്ങളിലുണ്ട്, അല്ലാഹു തആല നിലനിർത്തി കൊടുക്കുമാറാകട്ടെ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു സമയത്ത് ഒരു പ്രത്യേകമായ ഒരു അപ്ഡേഷൻ നടത്താൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുകൊണ്ട് പ്രേക്ഷക മലയാളി വിശ്വാസി സഹോദരങ്ങൾ ഈ ഒരു ശബ്ദപ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു. ഒട്ടേറെ ആളുകൾക്ക് ഇത് അടുക്കളയിലൊരു കൂട്ടുകാരനാണ്, ഒട്ടേറെ ആളുകൾക്ക് സമാധാനത്തിൻ്റെ വാഹകനാണ്, ഒട്ടേറെ ആളുകൾക്ക് കർമാനുഷ്ഠാനങ്ങളും വിശ്വാസ ആചാരങ്ങളും പഠിക്കാനുള്ള ഒരു വലിയ ഒരു പുസ്തക ശേഖരമാണ്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ഫീച്ചേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പേരറിയുന്നതും പേരറിയാത്തതുമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു അപ്ഡേഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു ശബ്ദപ്രവാഹം കാലാതീതമായി തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ മരിച്ചാലും ഇത് ലോകർക്ക് ശാന്തിയും സമാധാനവും പ്രസരിക്കുന്ന ഒരു വിളക്കുമാടമായി നിൽക്കണം. നമുക്കും നമ്മളുടെ കയ്യിലുള്ള ആ ഒരു സാമ്പത്തിക അവസ്ഥയനുസരിച്ച് ഇതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. സാധാരണ നമ്മൾ അവതാരകർ പറയാറുണ്ടല്ലോ, സമയമില്ലാത്തവൻ്റെ സമയവും പണമില്ലാത്തവൻ്റെ പണവുമാണ് ഈ ഒരു കൂട്ടായ്മയുടെ വിജയമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന ചെറിയ തുകയാണെങ്കിലും അതൊരു വലിയ തുകയുടെ മനസ്സോടുകൂടി സ്വീകരിക്കുന്ന ഒരു ഹൃദയമുണ്ട് പീസ് റേഡിയോക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളതിൻ്റെ പിന്നെ വാതായനങ്ങൾ തുറക്കുമ്പോൾ, പീസ് റേഡിയോ ആപ്പ് തുറക്കുമ്പോൾ അതിൽ നമുക്ക് പ്രത്യക്ഷപ്പെടുന്ന ഡൊണേറ്റ് ബട്ടൺ, നിങ്ങളുടെ ചെറിയ സംഖ്യകളാകട്ടെ വലിയ സംഖ്യകളാകട്ടെ, അത് സ്വീകരിക്കാൻ സദാ സന്നദ്ധമായിട്ട് നിൽക്കുന്നു. ഈ ഒരു പിന്നെ ചലനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാമ്പത്തികമായൊരു സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഈ ഒരു അവസരത്തിൽ ഉണർത്തുകയാണ്.
4: തീർച്ചയായിട്ടും പെരുന്നാൾ സുദിനമാണ്. പെരുന്നാൾ സുദിനത്തിന് താൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ നമ്മൾക്ക് ചെയ്യുന്നൊരു, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമ്മളൊരു പെരുന്നാൾ സമ്മാനം, പെരുന്നാൾ കായി എന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ നാട്ടിൽ, നാടൻ ഭാഷയിൽ
2: പെരുന്നാൾ പൈസ,
4: പെരുന്നാൾ പൈസ, ഓക്കെ അതാണ് പെരുന്നാൾ പൈസ കൊടുക്കും. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പീസ് റെഡിയോ നിങ്ങളുടെ കൂട്ടുകാരനുള്ള പെരുന്നാൾ പൈസ എന്ത് ചെയ്യണം, അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അത് ഡൊണേറ്റ് ബട്ടൺ ഉപയോഗിച്ച് എന്ത് ചെയ്യണം, നിങ്ങളത് പിന്നെ അയക്കാൻ ശ്രമിക്കണമെന്ന് കൂട്ടത്തിൽ ഓർമ്മ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പെരുന്നാൾ ദിന പ്രോഗ്രാം, സായാഹ്ന പ്രോഗ്രാം പുരോഗമിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊച്ചു കൂട്ടുകാർ അവർ അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായി നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിനെ മാറ്റുന്നു എന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് അല്ലേ. നമ്മൾ നോക്കൂ, നമ്മുടെ കുട്ടികൾ പാടുന്ന പാട്ടുകളാണ് ഏത് സമയത്തും നമുക്ക് ഹൃദ്യമാകുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് മുഹമ്മദ് ഹാസിഖ് എ, ഒരു മലയാള ഗാനവുമായിട്ടാണ് നമ്മുടെ കൂടെയുള്ളത്. ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും മുഹമ്മദ് ഹാസിഖിന്റെ മലയാള ഗാനം ഇനി നമുക്കൊന്ന് കാതോർക്കാം.
0: അസ്സലാമു അലൈക്കും.

0: ഫർലാണ്. ഋവുള്ളോർക്ക് ഫർല് നോതിയ അജോണ്ടിൽ അഞ്ചാണ്.
1: മാഷാല്ലാ. കിഡ്സ് ഗാർഡൻ സ്കൂൾ വിദ്യാർത്ഥിയായ മുഹമ്മദ് ആസിഖ് എയുടെ ഒരു അതിസുന്ദരമായൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. ഇതിന്റെ ഒരു വ്യത്യസ്ത വേഷമുണ്ട് എന്ന് ഇപ്പോളാ മനസ്സിലാവണ്.
2: അതെ,
1: മറ്റേ നമ്മൾ ഇസ്ലാം കാര്യം അഞ്ചാണ് അവകൾ അറിയൽ ഫറലാണ് ആണ് എന്നാണ് അവൻ പാടിയതോ
2: അല്ലേ?
1: അഞ്ചുണ്ട് അല്ലെങ്കിൽ അല്ലേ, ആ രൂപത്തിൽ ഇതിനെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതുണ്ട്.
2: ഒരു
1: അവന്റെ നാട്ടിനനുസരിച്ചുള്ള ഒരു പാട്ടാക്കിയിട്ടുണ്ട്,
2: ഇതിന്റെ
1: മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയായാലും ആശയം അതെന്താണ്, ഇസ്ലാം കാര്യം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പാട്ടുകളുടെയൊക്കെ ഒരു പ്രത്യേകത അതാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ പാട്ടിലൂടെയാണ് നമ്മുടെ മക്കളൊക്കെ എന്ത് ചെയ്തത്, ഇസ്ലാം കാര്യം പഠിച്ചത് എന്നുള്ളത്. ബറക്കല്ലാഹു ഫീ.
2: തീർച്ചയായും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കളികളും തമാശകളും വിനോദങ്ങളും പഠനങ്ങളുമായി പീസ് റേഡിയോ പെരുന്നാൾ ദിന പ്രോഗ്രാം പുരോഗമിക്കുമ്പോൾ പ്രോഗ്രാം ഇനി മറ്റു രണ്ട് ആങ്കർമാരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് മടങ്ങുകയാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അങ്ങനെ വീണ്ടും അൽഹംദുലില്ലാ നമ്മൾ
1: തിരിച്ചെത്തിയിരിക്കുകയാണ്.
0: ഞാൻ ഷെരീഫ് കാര,
1: ഞാൻ ഉസ്താനണ്ട തണി.
0: നേരത്തെ ബഹുമാനരായ അസൻ അൻസാരിയും ഷുക്കൂർ അൻസാരിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ചായയുടെ സമയത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതിലിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പലരും ബലികർമ്മത്തിൻ്റെ മാംസവിതരണം ഇതൊക്കെ പൂർത്തിയാക്കി ഇങ്ങനെ വീട്ടിലേക്ക് എത്തിയ ആളുകളുണ്ടാവും. പല വീടുകളിലും ഇപ്പോൾ വിരുന്നിൻ്റെ പ്ലാനുകളിലാണ്. ഉമ്മാൻ്റെ വീട്ടിൽ പോകാനും കുടുംബ വീടുകൾ സന്ദർശനത്തിനൊക്കെയുള്ള തുടക്കത്തിൻ്റെ സമയത്താണ് വീണ്ടും ഈ തെൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടിയിൽ നമ്മൾ ഒരിക്കൽ കൂടി കണ്ടുമുട്ടുന്നത്.
1: എന്തായാലും ഈ ഒരു സമയത്ത് നമ്മളെ കൂട്ടുകാരോട് ചില സന്ദേശങ്ങളുമായിക്കൊണ്ട് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മനഷമീൽ മഞ്ചേരി ചേരുകയാണ്. പെരുന്നാളെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വളരെ സന്തോഷമുള്ള ഒന്നാണല്ലോ. അപ്പോൾ സന്തോഷ പെരുന്നാൾ എന്നുള്ളത് തന്നെയാകട്ടെ അതിൻ്റെ വിഷയം അല്ലേ.
0: ഓക്കെ,
1: സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പൂമരത്തണലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക്, പ്രത്യേകിച്ച് ബലിപെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഒരു നല്ല ബലിപെരുന്നാൾ സുദിനം ആശംസിക്കുകയാണ്. ഇന്നത്തെ ബലിപെരുന്നാൾ ദിനത്തിലെ എപ്പിസോഡിൽ, പൂമരത്തണലിൻ്റെ എപ്പിസോഡിൽ, ഇന്നലെ നമ്മളോടൊപ്പം ചേർന്ന പ്രിയപ്പെട്ട മൂന്ന് കൂട്ടുകാർ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. ഫാരിഖ് അല്ലേ, ഫാരിഖ് അബ്ദുള്ള നമ്മളുടെ കൂടെയുണ്ട്. ജന്ന മറിയമുണ്ട്. ഫാത്തിമ നൂറയുണ്ട്. ഓക്കെ, മൂന്ന് പേരും ഈ ഒരു ബലിപെരുന്നാൾ ദിനത്തിലും നമ്മളോടൊപ്പം കൂടെയുണ്ട്. അപ്പോൾ ബലിപെരുന്നാൾ എല്ലാവരും ആഘോഷത്തിൻ്റെ ആ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. ഈ സമയത്ത് എല്ലാവരും വളരെ സന്തോഷത്തിലായിരിക്കും. അൽഹംദുലില്ലാ, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസികൾക്ക് രണ്ട് ആഘോഷമാണുള്ളത് അല്ലേ. മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആഘോഷങ്ങൾ, അതിലൊന്നാണ് ഈദുൽ ഫിത്തർ, രണ്ടാമത്തേത് ഇന്നത്തേത് ഈദുൽ അദ്ഹ, ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ, അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ ബലി പെരുന്നാൾ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള ബലി പെരുന്നാൾ സ്വദിനത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് ഉഷാറാക്കണ്ടേ അല്ലേ, നന്നായി സന്തോഷിക്കേണ്ട ദിവസമാണ്. എല്ലായിടത്തേക്കും പോകണം, ഭക്ഷണം കഴിക്കണം, യാത്ര ചെയ്യണം, അങ്ങനെ എന്തൊക്കെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സന്തോഷിക്കേണ്ട, ഉഷാറാക്കേണ്ട ദിവസമാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പള്ളിയിൽ ഈദ്ഗാഹിലൊക്കെ പോയോ? ആ, എങ്ങനെ ഉണ്ടായിരുന്നു? ഈദ് നമസ്കാരമൊക്കെ നിർവഹിച്ചില്ലേ? പെരുന്നാൾ നമസ്കാരം അല്ലേ, സാധാരണ പോലെ ആയോ? അതോ ഏഴ് തെക്കുപീറ മറന്നിട്ടില്ലല്ലോ? അഞ്ച് തെക്കുപീറൊക്കെ ചൊല്ലിയില്ലേ? ആ, അതൊക്കെ കൃത്യമായിട്ട് ചെയ്തില്ലേ? പിന്നെ തെക്കുപീറകൾ ചൊല്ലിയോ? നിസ്കാരത്തിന്റെ മുമ്പൊക്കെ തെക്കുപീറുകൾ ഇങ്ങനെ ഒരുപാട് ചൊല്ലൂലേ? ഒരു തെക്കുപീറി ചൊല്ലിട്ട് തുടങ്ങിയാലോ നമുക്ക്? എല്ലാവരും ഒരു തെക്കുപീർ ഉഷാറായിട്ട് വിളിക്കേ.

0: അൽഹംദ്.
1: മാഷാല്ലാ, ഈ തക്ബീറുകൾ നമ്മൾ ഇനിയും ഇങ്ങനെ ആവർത്തിച്ചല്ല അല്ലേ? സാധാരണ ചെറിയ പെരുന്നാളൊക്കെ ആണെങ്കിൽ പിന്നെ അതിന് അവസരമില്ല, പക്ഷെ ബലിപെരുന്നാളാകുമ്പോൾ ഇനി 3 ദിവസം കൂടി അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ കൂടി നമുക്ക് എന്ത് ചൊല്ലാം? തക്ബീർ ചൊല്ലാം ബലിപെരുന്നാളാകുമ്പോൾ അല്ലേ? അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ തക്ബീറുകൾ ഒരുപാട് വർദ്ധിപ്പിക്കുക. ഭയങ്കര കൂലി കിട്ടുന്ന കാര്യമല്ലേ? അള്ളാഹുവിങ്കിൽ ഭയങ്കര പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് ദിക്റുകൾ ചൊല്ലുക. അൽഹംദുലില്ലാ ഉണ്ട്, അള്ളാഹു അക്ബർ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം കൂടി കൂടിയതാണ് ഈ തക്ബീർ അല്ലേ? അപ്പൊ ഈ തക്ബീർ ആ നിലക്ക് ഉഷാറായിട്ട് പരമാവധി സമയം തക്ബീർ ചൊല്ലുക. യാത്രക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലിക്കൂടെ? ഒക്കെ ചൊല്ലാം. ശരി, അങ്ങനെ ഒഴിവ് സമയങ്ങളൊക്കെ പരമാവധി തക്ബീർ ചൊല്ലാം. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ബലിപെരുന്നാൾ ദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ആരുടെ ചരിത്രമാണ്?
0: ഇബ്രാഹിം നബി അലൈഹിസ്സലാം.
1: ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ ചരിത്രമാണ് അല്ലേ? അതേപോലെ ഇപ്പോൾ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ ഹജ്ജ് നടക്കുക? എവിടെ? ആ മക്കത്ത് അല്ലേ? മക്കയിൽ ഹജ്ജ് നടന്നുകൊടുക്കുകയാണ്. അപ്പം അവിടെയൊക്കെ ഒരുപാട് ഇപ്പോൾ സൊഫ മർവ അല്ലേ, രണ്ട് കുന്നുകൾക്കിടയിലുള്ള ഓട്ടം, അതൊക്കെ ആരെ ഓർത്തുകൊണ്ടാണ്? ഏത് ചരിത്രമാണ് അവിടെയൊക്കെ? ഹാജറ ബീവി അറിയില്ലേ? അങ്ങനെ ഓരോ ചരിത്ര സംഭവങ്ങളും ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്ലാമിൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ ഇങ്ങനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ അതിൽ നിന്ന് ഗുണപാഠം പറഞ്ഞിരുന്നു, നമ്മളൊക്കെ കുട്ടികളൊക്കെ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനെ പോലെ ഉപ്പയോടും ഉമ്മയോടൊക്കെ നല്ല അനുസരണയുള്ള മക്കളാവണം എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു, ഓർമ്മയല്ലേ? ആ ഇബ്രാഹിം നബി അലൈഹി സ്ലാം മകനോട് പറഞ്ഞത് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് മകനെ അറുക്കാൻ എന്നാണ് മോനോട് പോയി പറയണത്, ഇസ്മായിൽ നബിയോട് പോയി പറയണത്. അപ്പോൾ ഇസ്മായിൽ നബി അത് അംഗീകരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ആലോചിച്ച് നോക്കും, നമ്മളോട് നമ്മുടെ ഉപ്പ വന്ന് എന്താ പറയാറുള്ളത്, നിസ്കരിക്കാനും അല്ലെങ്കിൽ ഖുർആൻ ഓതാനും ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ അല്ലേ? അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് അനുസരിച്ചുകൂടെ? അപ്പോഴാണ് നമ്മൾ നല്ല മക്കളാവുക കേട്ടോ. ശരി, അപ്പോൾ അതൊക്കെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു പള്ളിയിലേക്ക് പോകണം, അതുപോലെ പുതുവസ്ത്രം ഉണ്ടെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ പ്രാർത്ഥന ഒക്കെ പറഞ്ഞിരുന്നു, ഓർമ്മയല്ലേ? അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. പ്രാർത്ഥനയൊക്കെ ഓർമ്മയല്ലേ? അപ്പോൾ ആ നിലക്ക് പുതിയ വസ്ത്രം ധരിച്ചപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, അതുപോലെ പള്ളിയിലൊക്കെ പോയി ഈ നിലക്കാണ് ഈദ് നമസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് ഇനി ബാക്കിയുള്ള സമയമൊക്കെ പെരുന്നാളുടെ ആഘോഷങ്ങളിലേക്ക് തിരിയാൻ പോകണം അല്ലേ? വീട്ടിൽ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കില്ലേ പെരുന്നാളാകുമ്പോൾ? മാഷാല്ലാ, എന്താ വീട്ടിലുണ്ടാക്കുന്നത്? ബിരിയാണി. എന്ത് ബിരിയാണിയാണ്? ഫിഷാണോ ചിക്കനാണോ ബീഫാണോ? ചിക്കൻ. കുറച്ച് ബീഫും കൂടി ഉണ്ടായിക്കോട്ടെ. ഏഹ്, ആ മോളെ വീട്ടിലാ?
0: ചിക്കൻ ബിരിയാണി.
1: ചിക്കൻ ബിരിയാണി. ആ രണ്ടാളും ഒരു വീടല്ലല്ലോ.
0: അല്ല.
1: ശരി, ഇവിടെ ബീഫ് ബിരിയാണി. വെറൈറ്റി വെറൈറ്റി. ആ മന്തി ആരുടെ വീട്ടിലും ഇല്ലേ? മന്തി, മന്തി കബ്സ അങ്ങനെ വെറൈറ്റി ഒന്നുമില്ല, ഫുള്ള് ബിരിയാണിയാണോ? മന്തി ഉണ്ടാക്കാറുണ്ടോ വീട്ടില്? ആ ഉമ്മച്ചി അല്ല കുക്കാണോ? കുക്കാണോ? നല്ല അടിപൊളി ഉണ്ടാവും ബിരിയാണി ഒക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ ഉമ്മണ്ടാക്കിയാല്? ഉണ്ടാവില്ലേ? ശരി, അപ്പോ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ അൽഹംദുലില്ലാ, നമ്മുടെയൊക്കെ വീടിന്റെ സാഹചര്യം അനുസരിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ കഴിക്കുന്നു. പിന്നെ പായസം ഉണ്ടാക്കാറുണ്ടോ? ആ പല വീട്ടിലും പല രൂപത്തിലായിരിക്കും, ചില വീട്ടിൽ പായസം ഉണ്ടാക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളും പലതും ഉണ്ടാക്കും. ഏതായാലും ഓരോ വീടിൻ്റെയും സാഹചര്യത്തിനനുസരിച്ച് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു, അതൊക്കെ പരസ്പരം പങ്കുവെച്ച് കഴിക്കുന്നു. അതൊക്കെ ഈ പെരുന്നാളിൻ്റെ സന്തോഷമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല, നമ്മൾ ഭക്ഷണം കഴിക്കണം. അതും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നോക്കണ്ടേ? ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ കഴിക്കണോ? അല്ല, പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ അന്നൊക്കെ ആകുമ്പോൾ നമ്മൾ എങ്ങനെ കഴിക്കണം?
0: എല്ലാവരും കൂടി കൂടിയിരുന്ന്.
1: അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഭക്ഷണം കഴിച്ചാൽ പിന്നെ നല്ല മഴയൊക്കെയാണ്, നല്ലൊരു പുതപ്പൊക്കെ കിട്ടിയാൽ ഉഷാറായിട്ടൊന്ന് കടന്നിറങ്ങായിരുന്നു. അങ്ങനെയാണോ പെരുന്നാൾക്ക്? അല്ല,
0: വീട്ടിലൊക്കെ പോവാ.
1: അടുത്തുള്ള വീട്ടിലൊക്കെ പോകണം. അതെ, പിന്നെ ബലിപെരുന്നാളാകുമ്പോൾ ഉലുഹിയത്തൊക്കെ ഉണ്ടാവും പള്ളിയിൽ അല്ലേ? പള്ളിയിൽ വെച്ചാൽ ആളുകൾ ഒന്നിച്ച് സംഘടിതമായിട്ടൊക്കെ ഉലുഹിയത്ത് ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊക്കെ ചെയ്യുന്നവരുണ്ടാവും. ഏതായാലും അങ്ങനെ ഉലുഹിയത്തൊക്കെ ഉള്ളടുത്ത് അതൊക്കെ നമ്മൾ അതിൻ്റെ ഒക്കെ ഭാഗമാകാൻ ശ്രദ്ധിക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ഇന്നലെ പൂമരത്തണലിൽ നമ്മൾ പറഞ്ഞിരുന്നു അതിലൊക്കെ സഹായിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിലും, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊക്കെ ആകുമ്പോൾ സുഖമായിട്ട് അതിലൊക്കെ അതിൻ്റെ ഇറച്ചി വിതരണം ചെയ്യാനൊക്കെ പോകാൻ പറ്റും അല്ലേ? അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുകൊള്ളുക. പിന്നെ പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നേരത്തെ പറഞ്ഞ പോലെ കുടുംബ വീടുകളിലൊക്കെ പോയിക്കൂടെ? അയൽ വീടുകളിൽ പോകണം, കുടുംബ വീടുകളിൽ പോകണം. നമ്മൾ കുട്ടികളല്ലേ, നമ്മളൊക്കെ അയൽ വീട്ടിലൊക്കെ പോയിട്ട് ഇപ്പം എന്താ
0: ചെയ്യുക?
1: ആ കൂട്ടുകാരുടെ ഒപ്പം കളിക്കുക. പിന്നെ അവിടേക്ക് പോകുമ്പോൾ ആ വീട്ടിലൊക്കെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അവരോടൊക്കെ സംസാരിക്കുക. എന്താ സംസാരിക്കുക?

0: അപ്പോൾ അപ്പോഴാണ് അവർക്ക് പെരുന്നാളിൻ്റെ ഫീലിംഗ് കിട്ടുക. അപ്പോൾ അവരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ അതിന് അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. മനസ്സിലായോ? നമ്മൾ ഒരാളെ സന്തോഷിപ്പിച്ചാൽ, നല്ല സന്തോഷം നൽകി കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു പ്രതിഫലം തരില്ലേ? ആ,
1: അതെ.
0: അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഈ പെരുന്നാളിനെ ഉഷാറാക്കണം. പിന്നെ അതേപോലെ തന്നെ എങ്ങോട്ടേലൊക്കെ യാത്രകൾ പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ ഉപ്പച്ചനോടൊക്കെ ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ ഉമ്മാനോടൊക്കെ ചോദിച്ചു നോക്കുക, നമ്മൾ എങ്ങോട്ടേലൊക്കെ പോകണോ. സാഹചര്യം നോക്കണം, ചിലപ്പോൾ നല്ല മഴയുള്ള സ്ഥലങ്ങളാവും, അപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, അപ്പോൾ ഉപ്പച്ചക്ക് പറയും പറ്റില്ല പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഉപ്പയുടെ കയ്യിൽ ചിലപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ നമുക്ക് പോകേണ്ട, ഇപ്പോൾ പൈസ ഇല്ല, നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാം എന്നൊക്കെ പറയും. അപ്പോൾ ഉപ്പാൻ്റെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് എങ്ങോട്ടേലൊക്കെ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകുക അല്ലേ? അല്ലേ? അല്ലാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. പെരുന്നാളാകുമ്പോൾ എന്തായാലും നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങണം, കുടുംബ വീടുകളിലും അയൽ വീടുകളിലൊക്കെ എന്തായാലും നമ്മൾ പോകണം, പോകണ്ടേ? അവിടെ നിന്ന് ചിലപ്പോൾ കുറച്ച് പായസം തരും, ചിലപ്പോൾ കുറച്ച് ഭക്ഷണം തരും. എൻ്റെ വയറ് ഫുള്ളാണ്, എനിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ട, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല.
1: ഇല്ല.
0: അവിടെ നിന്നൊക്കെ കുറേശ്ശെ കുറേശ്ശൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക, അപ്പോഴാണ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുക അല്ലേ? അല്ലാതെ നമ്മളിങ്ങനെ ഫോണൊക്കെ പിടിച്ച് എപ്പോഴും ഫോണൽ, പെരുന്നാളല്ലേ, പെരുന്നാൾക്ക് നമ്മൾ ഫോണല്ലേ, അങ്ങനെ പറ്റുമോ? ഇല്ല. പെരുന്നാൾക്ക് നമ്മൾ ഫോണൊക്കെ ഇങ്ങോട്ട് ടിഷ്യൂ വലിച്ചെറിയൊന്നും വേണ്ട, ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കയ്യിലൊക്കെ വെച്ച് ഒന്ന് നിയന്ത്രിക്കണം. അല്ലാതെ പെരുന്നാൾക്കും ഫുൾ ടൈം ഫോണിലായി കഴിഞ്ഞാൽ അല്ലെങ്കിലും പറ്റില്ല, അല്ലെങ്കിലും ഫുൾ ടൈം ഫോണിലാവണം നല്ലതാണോ?
1: അല്ല.
0: അല്ല. ആ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പെരുന്നാൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ച് എല്ലാവരോടും, ഉപ്പാനോടും ഉമ്മാനോടും ഏട്ടനോടും ഏട്ടത്തിയോടും അനിയനോടും അനിയത്തിയോടും, പിന്നെ അയൽപ്പക്കത്തുള്ളവരോട്, എളാപ്പമാർ മൂത്താപ്പമാർ എന്നൊക്കെ പറയില്ലേ, എളാമ മൂത്തമ്മ അമ്മായികൾ, ഇങ്ങനെയുള്ള ആളുകളോട് എല്ലാ കുടുംബക്കാരോടൊക്കെ സംസാരിക്കുക, സലാമൊക്കെ പറയുക അല്ലേ? അതല്ല അതിൻ്റെ സന്തോഷം? ആ, അങ്ങനെയുള്ള കൂട്ടുകാരാണ് നല്ല കൂട്ടുകാർ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ പെരുന്നാളിന് പൈസ കിട്ടാറുണ്ടോ? എത്ര ഉറുപ്പ്യ കിട്ടും ഏകദേശം?
1: ഒരു 500-600.
0: അടച്ചവനെ, എൻ്റെ കുടുംബക്കാരൊക്കെ പൈസക്കാരാണല്ലോ. എത്ര ഉറുപ്പ്യ കിട്ടലുണ്ട് സാധാരണ?
1: ഒരു 500-600.
0: അത്രയൊക്കെ തന്നെ അല്ലേ? ആ,
1: 500-1000. 1000
0: അടച്ചോനെ, ഏതെങ്കിലും കുടുംബക്കാരൊക്കെ
1: എപ്പോഴെങ്കിലും ഒക്കെ.
0: ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ മക്കളെ, നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാരൊക്കെ ആ നിലക്ക് പൈസ ഉള്ളവരല്ലേ, എല്ലാവരും തന്നോളൂ, നമുക്ക് പൈസ ഉള്ളവർ അങ്ങനെയൊക്കെ സന്തോഷത്തിന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പൈസ തന്നേക്കാം, ക്യാഷ് തന്നേക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെല്ലാം കൂടി കിട്ടിയ പൈസ എല്ലാം കൂടി കൊണ്ടുപോയിട്ട് മിഠായിട്ട് വാങ്ങി എന്നിട്ട് വയറണ നിറഞ്ഞു, അങ്ങനെയാണോ? അല്ലെങ്കിൽ എല്ലാം കൂടി നമ്മൾ കൊണ്ടുപോയിട്ട് അടിപൊളി ടോയ്സ് ഉണ്ട് വാങ്ങി, അങ്ങനെയാണോ? ഇല്ല. നമുക്ക് മിഠായി വാങ്ങണമെങ്കിൽ കുറച്ച് മിഠായി വാങ്ങാം, ടോയ്സ് വാങ്ങണമെങ്കിൽ ടോയ്സ് വാങ്ങാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം അല്ലേ? പക്ഷെ മുഴുവൻ പൈസ അങ്ങനെ കളയരുത്. പ്രത്യേകിച്ച് 500 രൂപ ഒക്കെ കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്നിച്ച് കളയരുത്. കുറച്ച് പൈസ ഒക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം?
1: സേവ് ചെയ്യണം.
0: ആ, സേവ് ചെയ്യണം. സേവിങ് ബോക്സ് ഉണ്ടോ? സേവിങ് ബോക്സ് ഉണ്ടോ? എത്ര ഉറുപ്പ്യ ആയിട്ടുണ്ട് ഇപ്പോൾ?
1: 100 ഒക്കെയോ
0: 2000 ഒക്കെയോ 3000 ഒക്കെയോ അറിയില്ലല്ലേ, പൊളിച്ചു നോക്കണല്ലേ. ശരി. അപ്പോൾ ഏതായാലും അങ്ങനെ നമുക്ക് സേവിങ്സ് ബോക്സ് ഒക്കെ ഉണ്ടാവില്ലേ കൂട്ടുകാരെ, നമ്മുടെ സേവിങ്സ് ബോക്സിലേക്ക് കുറച്ച് പൈസ സേവ് ചെയ്യണം. അതുപോലെ ചില വീട്ടിലൊക്കെ നല്ല കൂട്ടുകാർക്ക് ഈദ് ഗിസ്ബ ബോക്സ് ഒക്കെ ഉണ്ടാവും, ഈദ് ഗിസ്ബ ബോക്സ് അല്ലേ, പാവപ്പെട്ട കുട്ടികൾക്ക് അടുത്തൊരു പെരുന്നാളാകുമ്പോഴേക്ക് അതിലിങ്ങനെ പൈസ ഇട്ട് പൈസ ഇട്ട് അടുത്തൊരു പെരുന്നാളാകുമ്പോഴേക്ക് 1000 രൂപ ഒക്കെ ആയാൽ അത് പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം കൊടുക്കുന്ന പദ്ധതി ഉണ്ടല്ലോ, എന്ത്, ഈദ് ഗിസ്ബ. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഈദ് ഗിസ്ബ ബോക്സ് ഒക്കെ വെക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കുറച്ച് പൈസ ഇടണം, അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, ചില കൂട്ടുകാരൊക്കെ ഈ പിന്നെ എല്ലാവരോടും പൈസ ചോദിച്ച് ചോദിച്ച് ബുദ്ധിമുട്ടിക്കും, അങ്ങനെ ചെയ്യാൻ പറ്റുമോ?
1: പാടില്ല.
0: ഇല്ല. അത് ആരെങ്കിലുമൊക്കെ സന്തോഷത്തിന് തരുന്നതാണ്, അല്ല നമ്മളിങ്ങനെ എല്ലാവരുടെ അടുത്തും പോയിട്ട് പൈസ തരി പൈസ തരി പൈസ തരി അങ്ങനെ ചെയ്യരുത്. കാരണം എല്ലാവരും ഒരുപോലെയാവും. ഇപ്പോൾ നമുക്ക് ഒരുപാട് എളാപ്പമാരുണ്ട് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ കുറേ അമ്മമാരുണ്ടാവും വിചാരിച്ചോളൂ, എല്ലാവർക്കും ഒരുപോലെ പൈസ തരാൻ കഴിഞ്ഞോളന്നുണ്ടോ?
1: ഇല്ല.
0: ഉള്ളവർ സന്തോഷത്തിന് തരികയാണെങ്കിൽ നമുക്ക് വാങ്ങാം, അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ആ നിലക്ക് തരുന്നതൊക്കെ വാങ്ങുക, അല്ലാത്തത് എന്ത് ചെയ്യരുത്, അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ പിന്നെ ഈ നിലക്ക് ബലിപെരുന്നാൾ ഏറ്റവും ഉഷാറായിട്ട് ആഘോഷിക്കണം. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തെക്കുബീറുകൾ മറക്കാതെ, അയ്യാമു തശരീഖിൻ്റെ ദിവസങ്ങളിലൊക്കെ തെക്കുബീറുകൾ ഉറക്കെ ഉറക്കെ ചൊല്ലണം അല്ലേ? ഒന്നുകൂടെ ചൊല്ലിയാലോ തെക്കുബീർ. അല്ലാ

0: അൽഹംദ്
1: ഈ ദിക്കർ അല്ലെങ്കിൽ ഈ തക്ബീർ നമ്മൾ ഉറക്കെ ഉറക്കെ ചൊല്ല അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ചൊല്ല. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു പെരുന്നാളിൻ്റെ ഒരു ഒരു കൃത്യമായ ഉഷാറ് കിട്ടുക. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക, പെരുന്നാളാകുമ്പോൾ ഈ നിസ്കാരം ഒഴിവാക്കുക. അപ്പോൾ നമ്മളൊരു യാത്ര പോകണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന കൂട്ടുകാരുടെ കുടുംബങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുന്നവരായിരിക്കും. ആ ചില കുടുംബ

0: നിങ്ങൾക്ക് യാത്ര പോയാൽ പിന്നെ നിസ്കാരമില്ല. ളുഹ്റ് മറക്കും, അസ്ർ മറക്കും, അങ്ങനെ പറ്റുമോ? ഇല്ല,
1: പറ്റൂല.
0: അള്ളാഹു തന്നതല്ലേ നമുക്ക് ഈ ആഘോഷം, അള്ളാഹു അല്ലേ നമുക്ക് ഈ സന്തോഷമൊക്കെ തന്നത്.
1: അതെ,
0: നമുക്ക് ഇപ്പോൾ ഫലസ്തീനിലെ കുട്ടികളൊക്കെ ആലോചിച്ച് നോക്കൂ, അവരൊക്കെ അപേക്ഷിച്ച് നമുക്ക് വളരെ സന്തോഷത്തിലും അല്ലെ നിർഭയമായിട്ടും ഈ പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ പറ്റണില്ലേ? അതൊക്കെ അള്ളാഹുവിൻ്റെ സഹായമാണ് അല്ലേ. അവർക്കും അള്ളാഹു ആ നിലക്ക് സമാധാനമൊക്കെ കൊടുക്കട്ടെ എന്ന് നമ്മൾ
1: ആമീൻ.
0: പ്രാർത്ഥിക്കുക കൂടി വേണം. അപ്പോൾ നമുക്ക് അള്ളാഹു ഇതൊക്കെ തന്നിട്ട്, ഇത്രയും നല്ല ഭക്ഷണവും വസ്ത്രവും ഇത്രയും സുഖ സൗകര്യങ്ങളൊക്കെ തന്നിട്ട് പെരുന്നാളിൻ്റെ അന്ന് അള്ളാഹുവിനെ മറക്കാൻ പറ്റുമോ? നിസ്കാരങ്ങളാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് ചൊല്ലണം അല്ല, ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മെപ്പോലെ ഇതൊന്നും അനുഭവിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രയാസങ്ങളുള്ള ഒരുപാട് നാടുകളുണ്ട്. ഫലസ്തീൻ ഒരു ഉദാഹരണം മാത്രമല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്കും അവിടെയുള്ള മുസ്ലിമീങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണ്ടേ? അവർക്ക് അള്ളാഹു വളരെ വേഗത്തിൽ സമാധാനം കൊടുക്കട്ടെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. അല്ലാതെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിരോധിച്ച കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ. ഇപ്പോൾ ഈ പാട്ടും ഡാൻസും എങ്ങനെ നല്ല പാട്ടുകൾ. ഇപ്പം ഇന്നലെ നമ്മളൊരു പാട്ട് പാടിയിരുന്നല്ലേ, ഏതായിരുന്നു പാട്ട്? ഉടനെ അത് പഠിക്കും, ഒന്ന് പഠിക്കും, മറന്നു, പാട്ട് മറന്നല്ലേ. ഉടനെ

തുണയില്ലേ നമുക്ക് ബാപ്പാ, ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ, ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ, ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോൾ.

0: അപ്പൊ ഈ പാട്ട് തന്നെ നമ്മൾ പാടിയിരുന്നില്ലേ, ഇതുപോലെ നല്ല നല്ല പാട്ടുകളൊക്കെ നമുക്ക് പാടാം, ഒരു പ്രശ്നവുമില്ല, മ്യൂസിക് ഒന്നും ഇല്ലാത്ത നല്ല പാട്ടുകൾ. ഇങ്ങനെയുള്ള പാട്ടുകൾ നമുക്ക് ജമീൽ ആപ്പ് എന്നൊക്കെ കിട്ടും അല്ലേ? ആ ജമീൽ ആപ്പ് തുറന്നാല്
1: അതേപോലെ
0: ഈണം യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിലൊക്കെ പോയാൽ നല്ല പാട്ടുകൾ, ഇതുപോലെ അർത്ഥവത്തായ നല്ല പാട്ടുകൾ, ഹജ്ജിനെ കുറിച്ചൊക്കെയുള്ള പാട്ടുകൾ ഉണ്ട് അല്ലേ, ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, അങ്ങനെ പാട്ടില്ലേ? ആ എനിക്ക് ശരിക്കും പാടാനൊന്നും അറിയില്ല, നിങ്ങളൊക്കെ പാട്ടുകാരാവൂലേ. പിന്നെ കഅബാലയം കാണിക്കണേ അല്ലാ, പിന്നെ പാട്ട് മസ്ജിദുൽ ഹറം കാണാൻ കേട്ടിട്ടില്ല? അങ്ങനെ പാട്ടുണ്ട്. പിന്നെന്താ, അങ്ങനെ കുറേ പാട്ടുകളുണ്ട്, ഇതൊക്കെ ജമീൽ ആപ്പിലുണ്ട്. നമ്മൾ ജമീൽ എന്ന ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഫോണിലില്ലെങ്കിൽ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണ്ടേ, നമ്മളൊക്കെ ഫോണിലുണ്ടാവണം. എന്നിട്ട് അതിൽ ഗാനങ്ങളിൽ പോയി നോക്കിയാൽ, പാട്ടുകളിലൊക്കെ പോയി നോക്കിയാൽ, വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടും ഒക്കെ ഒരുപാട് പാട്ടുകളുണ്ട്, അതൊക്കെ നമുക്ക് കേൾക്കാം. അങ്ങനെ നല്ല പാട്ടുകളൊക്കെ കേൾക്കാം, ഒരു പ്രശ്നമില്ല അല്ലേ, അതൊക്കെ നമുക്ക് ആസ്വദിക്കാം. പക്ഷെ അതല്ലാത്ത മോശം പാട്ടുകളിലേക്കൊന്നും നമ്മൾ പോകരുത്, മ്യൂസിക്കൊക്കെ ഉള്ള മറ്റു പാട്ടുകളിലേക്കൊന്നും നമ്മൾ പോകരുത്. അതൊക്കെ കേൾക്കാൻ പറ്റുമോ? ഇല്ല. പെരുന്നാളാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ അത്തരത്തിലുള്ള പാട്ടുകളിലേക്ക്, ഇങ്ങനെ നല്ല പാട്ടുകൾ കേൾക്കാൻ നന്നായി പോവുക അല്ലേ, അങ്ങനെയുള്ള നല്ല മക്കളാവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പീസ് റേഡിയോ, നമ്മളിപ്പോൾ ഈ പൂമരത്തണിലൊക്കെ പീസ് റേഡിയോയിൽ സ്വരം പരിപാടി ഉണ്ട്, അതിലും പാട്ട് കേൾക്കാം. പിന്നെ പീസ് റേഡിയോയിൽ ഇതാ പൂമരത്തണലിലുണ്ട്, പിന്നെ കുട്ടികളുടെ ഒരുപാട് പരിപാടികളാണ് വരാൻ പോകുന്നത്. ടെലിഗിസു ഉണ്ട്,
1: ട്രഷർ ഹണ്ട്,
0: ട്രഷർ ഹണ്ട് ഉണ്ട്. പിന്നെയോ അതേപോലെ നമ്മുടെ ഇത് പിന്നെ സ്റ്റാർ ക്വസ്റ്റ് അല്ലേ, സ്റ്റാർ ക്വസ്റ്റ് കുട്ടികളുടെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുന്ന സ്റ്റാർ ക്വസ്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഈ പീസ് റേഡിയോയിൽ പെരുന്നാൾക്കൊക്കെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടുണ്ട്, അതൊക്കെ കേൾക്കണം നമ്മൾ അല്ലേ, ഒഴിവുള്ള സമയത്തൊക്കെ അതൊക്കെ കേൾക്കുക. യാത്ര പോകുമ്പോഴൊക്കെ പീസ് റേഡിയോ ഓണാക്കി വെച്ചാൽ ഇതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു നല്ല പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് മഴയൊക്കെ ഉണ്ടാവും, ചില സ്ഥലങ്ങളിലൊക്കെ മഴയുണ്ട് അല്ലേ, അപ്പോൾ ആ നിലക്ക് മഴ ഉണ്ടെങ്കിൽ പോലും ഇപ്പറഞ്ഞതുപോലെ പെരുന്നാളിൻ്റെ ആഘോഷത്തിനൊട്ടും കുറവ് വരരുത്, പറ്റുമോ? പെരുന്നാൾ എപ്പോഴും ഉഷാറാവണം, വീട്ടിലാണെങ്കിലും പുറത്ത് മറ്റുള്ളവരെ കണ്ടിട്ടാണെങ്കിലും, ആ നിലക്ക് ഈ ഉദഹയ്യത്തും കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും, തെക്കുബീറുകൾ ചൊല്ലിയിട്ടാണെങ്കിലും, ഇതിനൊന്നും മഴ പ്രശ്നമില്ലല്ലോ ഇല്ലേ. അയൽ വീടുകൾ, തൊട്ടടുത്തുള്ള വീടുകളിൽ പോകാൻ, അതുപോലെ കുടുംബ വീടുകളിൽ പോകാൻ, രോഗിയെ സന്ദർശിക്കാൻ, ഇതിനൊന്നും മഴ തടസ്സമല്ല. അപ്പോൾ ആ നിലക്ക് കൃത്യമായി ഈ ഒരു ബലിപെരുന്നാൾ എല്ലാ കൂട്ടുകാരും ഉഷാറായിട്ട് ആഘോഷിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് പൂമരത്തണലിൽ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്താലോ. അപ്പോൾ എല്ലാവർക്കും ഒരു ബലിപെരുന്നാൾ ആശംസകൾ പറഞ്ഞു, എല്ലാവർക്കും പറ ബലിപെരുന്നാൾ
1: ആശംസകൾ.
0: ഈ ഒരു കുട്ടിക്കൂട്ടത്തിൻ്റെ വക, പൂമരത്തണലിൻ്റെ വക പ്രത്യേകമായ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇൻഷാല്ലാ നമുക്ക് പിന്നീട് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, നമ്മുടെ കുട്ടികൾക്ക് ഈ പെരുന്നാൾ ഒരു സന്തോഷ പെരുന്നാളാകാൻ, പ്രത്യേകിച്ചും ഈ ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഈദ് ഖുതുബകളിലൊക്കെ ഇന്ന് കേട്ടിട്ടുണ്ടാവും, കുടുംബത്തിലെ എല്ലാവർക്കും പാഠങ്ങൾ കിട്ടുന്നതാണ്. ഒരു കുടുംബനാഥൻ എന്ന നിലക്ക് ഇബ്രാഹിം നബിയിൽ നിന്ന്, ഒരു കുടുംബത്തിലെ ഉമ്മ എന്ന നിലക്ക് ഹാജറ ബീവിയിൽ നിന്ന്, മകൻ എന്ന നിലക്ക് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ പറ്റിയ ഒന്നാണ് ബലിപെരുന്നാൾ. തീർച്ചയായും ഈ ബലിപെരുന്നാളിൽ കുട്ടികൾക്ക് സന്തോഷം പകരുന്ന വളരെ സാരവത്തായ ഒരു അവതരണമാണ് ബഹുമാനായ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സ്റ്റേറ്റ് പ്രസ്

0: നമ്മള് ഈവനിങ് ആണല്ലോ, അപ്പോ സ്വാഭാവികമായിട്ടൊരു ക്വിസ് അല്ലേ, ഒരു ക്വിസിന്റെ ടൈമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്തായാലും ലൈവ് നമ്മൾ ഈവനിങ് ലൈവിലും അതുപോലെ തന്നെ മോർണിംഗ് ലൈവിലും എന്ത് ചെയ്യാറുണ്ട്, സ്ഥിരമായി ക്വിസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്വിസിലേക്ക് എല്ലാവരും ഒരുപക്ഷെ എൻ്റെ സമയത്ത് റെഡി ആയിരിക്കുന്നൊരു സമയമായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ആണ് നമ്മൾ ഉത്തരം അയക്കേണ്ടത്. ഫീഡ്ബാക്കിലെ പ്രോഗ്രാം നമ്മുടെ ബിസിനസ് തുറന്നു കഴിഞ്ഞാൽ താഴത്തെ സ്റ്റേഷൻ കോഴ്സ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഫീഡ്ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബോക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേര്, മൊബൈൽ നമ്പർ, സ്ഥലം കൊടുത്ത് പ്രോഗ്രാം എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈവ് ക്യൂസ് എന്ന് പറയുന്ന ടാബാണ് സെറ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മുടെ ഉത്തരം പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക. പേരിൻ്റെ കൂടെ സ്ഥലം കൂടി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുപാട് പേരുള്ള ആൾക്കാരുണ്ടാകും, അപ്പോൾ അങ്ങനെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരിൻ്റെ കൂടെ സ്ഥലം കൂടി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ചോദ്യം നമുക്ക് കേൾക്കല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി നിങ്ങളുടെ പേര്, പേരിൻ്റെ കൂടെ സ്ഥലം രേഖപ്പെടുത്തി മൊബൈൽ നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് ലൈവ് ക്യൂസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അത്തരം ആളുകളെ മാത്രമേ ആണ്, അങ്ങനെ ഉത്തരമയക്കുന്ന ആളുകളെ മാത്രമായിരിക്കും വിജയികളായിട്ട് തിരഞ്ഞെടുക്കാനുള്ള സെഷനിലേക്ക് പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ചോദ്യങ്ങൾക്കല്ലേ.
1: ഓക്കെ. മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മുഹാജിറുകൾ, ഓപ്ഷൻ ബി അൻസാറുകൾ, ഓപ്ഷൻ സി ഖുറൈശികൾ, ഓപ്ഷൻ ഡി ഔസ്.
0: മാഷാല്ലാ, വളരെ സിമ്പിൾ ചോദ്യം അല്ലേ.
2: അതെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ നാല് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ നാല് ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് നമ്മുടെ ഉത്തരമെങ്കിൽ അത് സെലക്ട് ചെയ്ത് അയക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
0: ശ്രദ്ധിക്കുക, എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി, അത് മാത്രം ടൈപ്പ് ചെയ്താൽ മതി അല്ലേ. എൻ്റെ ഉത്തരം ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഷെരീഫ് ക, സത്യത്തിൽ ഈ വൈകുന്നേര സമയങ്ങൾ പൊതുവേ ഒന്നെങ്കിൽ ട്രിപ്പ് അല്ലെങ്കിൽ കുടുംബ സന്ദർശനം ഒക്കെയുള്ളൊരു ഒരു സമയമാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിൽ കുടുംബ സന്ദർശനത്തിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കലേ.
2: അതെ, കുടുംബ സന്ദർശനം എന്ന് പറയുമ്പോൾ ഒന്ന് പിന്നെ ഒരു പെരുന്നാളായിട്ട് കുടുംബങ്ങളിൽ പോകാത്ത ആളുകൾ താരതമ്യേന കുറവായിരിക്കും. പക്ഷേ ഈ പോകുന്ന എല്ലാവർക്കും ആ നെയ്യത്ത് ഉണ്ടാവാറുണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. അപ്പോൾ മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് ഏതൊരു ചെറിയ കർമ്മവും നെയ്യത്ത് കൊണ്ട് അതിനെ വലുതാക്കാനും ഏതൊരു വലിയ കർമ്മത്തെയും നെയ്യത്തില്ലാത്തത് കൊണ്ട് അതിനെ ചെറുതാക്കാനും പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മളീ കുടുംബ സന്ദർശനങ്ങളിലൊക്കെ കുടുംബ സന്ദർശനം എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച വളരെ മഹത്തായ ഒരു കാര്യമാണ്, വളരെ പ്രതിഫലാർഹമാണ്. അപ്പോൾ ആ കൂലിയൊക്കെ എനിക്ക് കിട്ടണം എന്ന ഒരു മനസ്സോടുകൂടിയാണ് ഈ യാത്രകളും സന്ദർശനങ്ങളും ഒക്കെ എങ്കിൽ തീർച്ചയായും അത് വലിയ പ്രതിഫലം നമുക്ക് കിട്ടാനുള്ള വഴിയാണ്. പിന്നെ ചില ആളുകളെങ്കിലൊക്കെ എന്തപ്പോൾ കുടുംബ സന്ദർശനം എന്നൊക്കെ പറഞ്ഞു, അപ്പോൾ ഈ അടുത്തൊരാൾ ഒരു അനുഭവം പങ്കുവച്ചപ്പോൾ പറഞ്ഞത് ഒരാളോട് ഇങ്ങനെ കുടുംബ സന്ദർശനത്തിൻ്റെ എന്തോ കാര്യം പറഞ്ഞപ്പോൾ, ആ അതിപ്പോൾ എൻ്റെ ഒരു വീഡിയോ കോൾ ചെയ്താൽ എല്ലാവരെയും കാണാൻ പറ്റുന്ന കാലത്തല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ശരിക്ക് അതിൻ്റെ ഒരു മഹത്വം അറിയാത്തൊരവസ്ഥ ചില ആളുകളെങ്കിലും ഉണ്ട് എന്നത് ഒരു സത്യമാണ്. പിന്നെ ശരിക്ക് നമുക്ക് അപൂർവം ആളുകൾക്കെങ്കിലും ഈ കുടുംബത്തിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിച്ച ആളുകളുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് ഒരു കാരണമുണ്ടാവണം. ഇനിയിപ്പോൾ എങ്ങനെയാണ് വെറുതെ പോലീസ് അങ്ങനെ ഇരിക്കുമ്പോൾ നിന്ന് പോയി മിണ്ട എന്ന് ചിന്തിക്കുന്നവർ അപൂർവം ഉണ്ടാവുള്ളൂ, അതിനൊരു പ്രശ്നമില്ല, അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഒരു കാരണം മുന്നിലുണ്ടാകുമ്പോൾ, ഇപ്പം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഒരു പെരുന്നാൾ പ്രോഗ്രാമിൽ, ഇപ്പോൾ നമ്മളിന്ന് നമ്മൾ രണ്ടുപേരും ഇരുന്ന കഴിഞ്ഞ സെഷനിൽ അഷ്റഫ് ഖാൻ്റെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ അന്നത്തെ പെരുന്നാൾ പ്രോഗ്രാമിൽ അഷ്റഫ് ഖാ സംസാരിച്ചൊരു സംസാരത്തിൻ്റെ ഒരു ഭാഗം അതിന്നും ഇങ്ങനെ നമ്മൾ ഓർമ്മയിലുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കുടുംബത്തിലേക്ക് പോവുക, തെറ്റി നിൽക്കുന്ന ആളുകളുടെ അടുത്ത് പോവുക, സലാം പറയാം. അപ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കും എന്തേ പോകുന്നു, അപ്പോൾ നമുക്കൊന്ന് പറയാനൊരു ഉത്തരമുണ്ട്, പെരുന്നാളായതുകൊണ്ട് പോകുന്നതാണ് എന്ന് പറയാം എന്ന് പറഞ്ഞത് അതിപ്പോഴും ഇങ്ങനെ നമ്മളെ മനസ്സിലുണ്ട്. അന്നാ കേട്ട സാധനം അപ്പോൾ എന്നതുപോലെ ഇപ്പം നമുക്ക് മുന്നിൽ പറയാനൊരു കാരണമുള്ള ദിവസമാണ് പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ അവർ സന്തോഷത്തിൽ വന്നതാണ് എന്ന് പറയാൻ പറ്റും.
0: ഇത് കേൾക്കുന്ന രക്ഷിതാക്കളോടൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, പൊതുവേ ഇന്ന് മക്കളൊക്കെ ഈ കുടുംബ സന്ദർശനത്തിന് തീരെ പ്രാധാന്യം കൊടുക്കാത്തൊരവസ്ഥയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒക്കെ വീഡിയോ കോൾ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ, സ്വന്തം വീട്ടിലുള്ളവരെ പോലും പരസ്പരം കാണാൻ മക്കളെന്ത് ചെയ്യാറില്ല, സമയം കണ്ടെത്താത്തൊരവസ്ഥ ഒരു സമയമാണത്. അപ്പോൾ ആ സമയത്ത് അത്തരമൊരു സന്ദർഭങ്ങളിൽ ഇത്തരമൊരു സാഹചര്യങ്ങളിൽ ഇത്തരം സന്ദർശനങ്ങൾ പോകുമ്പോൾ മക്കളെ കൂടി കൂടെ കൂട്ടണം അല്ലേ. ചെറിയ മക്കളെ ചിലപ്പോൾ കൂട്ടും, ഒരു മുതിർന്ന കുറച്ച് വലുതായി കഴിഞ്ഞാൽ, ഒരു ടീനേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത്തരം അവസ്ഥ ഉണ്ടാവരുത്. അവർക്ക് സമയം കൊടുക്കണം, പക്ഷേ അവരെ കൂടി കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കണം. ഇപ്പോൾ ഈ പണ്ട് കാലത്തൊക്കെ ഈ ഒരുപാട് ബന്ധങ്ങൾ അറിയാൻ പറ്റും അല്ലേ, ഈ കെട്ടിക്കൊടുക്കുള്ള കുറേ ബന്ധങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളെ മക്കൾക്ക് മാക്സിമം പോയാൽ സ്വന്തം കസിൻസിനെ, അതിനപ്പുറത്തേക്ക് ഒരു കെട്ടിക്കൊടുക്കുള്ള ബന്ധങ്ങൾ എന്ത് ചെയ്യാറില്ല, ഇല്ല, അപ്പം അറിയാറില്ല ഉള്ളതാണ്. അപ്പോൾ പരിചയങ്ങളൊക്കെ പുതുക്കാനുള്ളൊരു അവസരം കൂടിയാണിത് എന്ന് ഉറപ്പെടുത്തുക. മാത്രമല്ല പ്രവാചകം പഠിപ്പിച്ചുകൊണ്ട് ആയുസ് വർദ്ധിപ്പിക്കാനുള്ള അല്ലേ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതൊക്കെ മുന്നിൽ നിർത്തി നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ് ഈ ഒരു സമയത്ത് ഉറപ്പെടുത്താനുള്ളത്.
2: ഓക്കെ, മാഷാല്ലാഹ്, നമ്മൾ ഒരു കഴിഞ്ഞ സെഷനുകളിലൊക്കെ പറഞ്ഞതുപോലെ തുടർച്ചയായി നമ്മുടെ പിന്നെ ആളുകളെല്ലാവരും പറഞ്ഞു വരുന്നതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തോട് ബന്ധപ്പെട്ടാണ് ഈ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശരിക്ക് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ത്യാഗപൂർണമായ ഒരു ചരിത്രമാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. ഈ നബി ചരിത്രത്തെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാനുള്ള സവിശേഷമായൊരു പ്രോഗ്രാം നമ്മുടെ പീസ് റേഡിയോയിലുണ്ട്, നമുക്കറിയാം. അത് നബി ചരിത്രം എന്ന് തന്നെയാണ് അതിൻ്റെ പേര്.
0: നബിമാരുടെ ചരിത്രം, സത്യത്തിൽ ഓരോ നബിമാരുടെയും ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്, ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ആ പാഠങ്ങളൊരു പക്ഷേ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ, ഒരു രാജാവ് എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്നുള്ള നിലയിൽ, ഒരു പ്രവാചകൻ എന്ന നിലയിൽ, ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ, ഓരോ മേഖലകളിലും ഒരു മനുഷ്യൻ കടന്നു പോകാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലൂടെയും കടന്നു പോയ ഒരാളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് സാധിക്കണം. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ ഈ ലൈവായിട്ട്, അതായത് പ്രോഗ്രാം ലൈവായിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്യാറുള്ളത്. അതിനുശേഷം 24 മണിക്കൂറിൻ്റെ റിവൈൻഡിൽ, റേഡിയോയുടെ റിവൈൻഡ് ഓപ്ഷനിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്.
2: ഇന്ത്യൻ സമയം ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കാണ്. സ്വാഭാവികമായിട്ടും ഗൾഫ് നാടുകളിൽ അതിനനുസരിച്ച് ആ സമയം ക്രമീകരിച്ചവർക്ക് കേൾക്കാൻ കഴിയുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വരെ ഉള്ള ആ ഒരു 63 വർഷത്തെ ഏറ്റവും അത്ഭുതകരമായ, അനുഗ്രഹീതമായ ഒരു ജീവിതത്തെ നമുക്ക് പഠിക്കാനും പകർത്താനുമുള്ളൊരു അവസരമാണ്. ഒരു സായാഹ്നത്തിലാണ്, നമുക്കൊരു ചായ കുടിച്ചാലോ?
0: തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ചായ അല്ലേ, ഒരു ചായ കുടിക്കാം,
2: ഒന്നിച്ചിരുന്ന് ചായ കുടിക്കാം എന്നതിലാണ് ഈ ഒരു പെരുന്നാളിൻ്റെ ദിവസത്തെ നുറുങ്ങുകൾ ബഹുമാനായ അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് അവതരിപ്പിക്കുന്നത്.
1: ഒന്നിച്ചിരുന്ന് ചായ കുടിക്കാം. പലരും ഇപ്പോൾ ഒന്നെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാവും, അല്ലെങ്കിൽ ബിരിയാണിക്കുള്ള ഒരുക്കത്തിലാവും. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ പെരുന്നാൾ എന്നാൽ ഒത്തുചേരലാണ്. അങ്ങനെയെങ്കിൽ ഈ പെരുന്നാൾ സുദിനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചായക്കട ചലഞ്ച് ഇതാ. നമ്മുടെ നാട്ടിലൊക്കെ പ്രായമായ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടുപോയ കുറച്ചുപേരുണ്ടാവും. ഈ പെരുന്നാൾ ദിവസം അവരുടെ കൂടെ ഇരുന്ന് ഒരു ചായ കുടിക്കാൻ നമുക്ക് സാധിക്കുമോ? പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പഴയകാല പെരുന്നാൾ വിശേഷങ്ങൾ പറഞ്ഞുകൊടുക്കാൻ ഇത്തരമൊരു ചായക്കട വർത്തമാനത്തിന് കഴിഞ്ഞേക്കും. നമ്മുടെ വലിയ വലിയ പ്ലാനുകൾക്കിടയിൽ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ചില കൊച്ചു കൊച്ചു സന്തോഷങ്ങളുണ്ട്. അയൽക്കാരൻ്റെ കൈപിടിച്ച് കുശലം ചോദിക്കുന്നതും ഒന്നിച്ച് ചായ കുടിക്കുന്നതുമൊക്കെ അതിൽപ്പെട്ടതാണ്. വലിയ ആർഭാടങ്ങളെക്കാൾ ഹൃദയങ്ങൾ തമ്മിൽ കൈമാറുന്ന സ്നേഹമാണ് ഈ ബലിപെരുന്നാളിൻ്റെ യഥാർത്ഥ മധുരം. ആ മധുരം എല്ലാവരിലേക്കും പകരട്ടെ. ഏവർക്കും ഈദ് ദിനാശംസകൾ.
0: മഷാല്ലാ, എന്തായാലും ഒന്നിച്ചിരുന്നൊരു ചായ കുടിക്കാം അല്ലേ. ഈ പുതിയ കാലഘട്ടത്തിൽ ചായ കുടിക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നതൊക്കെ ഒരു സമയത്ത് ഒരു പുതിയൊരു പാഠമാണ് ബഹുമാനായ അബ്ദുസ്സമദ് കല്ലടി കൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്.
2: ചായ കുടിക്കുമ്പോൾ ഒരു പാട്ട് കൂടി ആയാൽ കുറച്ചും കൂടി മനോഹരമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ തെൽബിയയിൽ ഇനി സ്റ്റാർ ക്വസ്റ്റിൻ്റെ സമയമാണിപ്പോൾ. നജ്ഫ നൌഷാദ് ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയായിട്ടുള്ള നജ്ഫ നൌഷാദിൻ്റെ ഒരു മലയാള ഗാനം കേൾക്കാം.
3: അസ്സലാമു അലൈക്കും.

0: സന്തോഷ സൗഹൃദങ്ങൾ. അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. നജ്ഫ, പാട്ട് അടിപൊളിയായിട്ടുണ്ട്, മാഷാല്ലാ. സ്വർഗത്തെക്കുറിച്ചാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനനായ ഹാരിസ് മൗലവി എഴുതിയ ഒരു ഗാനമാണ് നജ്ഫ അവതരിപ്പിച്ചത്. ആകാശത്തേക്കാളും വിശാലതയുള്ള സ്വർഗലോകത്തെക്കുറിച്ചാണ്.
2: എന്തായാലും അൽഹംദുലില്ലാ, ഈ ഒരു സന്തോഷ നിമിഷത്തിൽ നമ്മോടൊപ്പം നജ്ഫ ചേർന്നതിൽ നമുക്കൊരുപാട് സന്തോഷമുണ്ട് അല്ലേ. അപ്പം എന്തായാലും നമ്മൾ നജ്ഫക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. ജസാക്കുമുല്ലാ ഖൈർ, ബാറക്കല്ലാ ഫീക്കും. ഇനിയും ഈ ഇതുപോലെ നമ്മുടെ റേഡിയോയിൽ പ്രോഗ്രാമുകളുമായി കൊണ്ട് എത്തിച്ചേരാൻ നമ്മുടെ ഉറപ്പിക്കുകയാണ്. നമ്മളിനി പോകുന്നത് ഒരു ഈദ് സന്ദേശത്തിലേക്കാണ്. ഈദ് സന്ദേശം നമ്മോട് അവതരിപ്പിക്കുന്നത്
1: വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ബഷീർ വി പി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസകൾ. ഒരിക്കൽ കൂടി ഈദുൽ അള്ളാഹിക്ക് സാക്ഷിയാകുവാൻ അൽഹംദുലില്ലാ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രത്യേകത അവനെല്ലാം സമർപ്പിക്കുന്നവനാണ് എന്നതാണ്. അഥവാ അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിൽ സർവ്വതും സമർപ്പിക്കുന്നവനാണ് ഒരു വിശ്വാസി. എന്തൊക്കെയാണ് സമർപ്പിക്കേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ സർവ്വതും എന്നതാണ് അതിന് ഒറ്റ വാക്കിൽ നമ്മൾ മറുപടി പറയാറുള്ളത്. ഏറ്റവും പ്രിയപ്പെട്ടത് എന്തെല്ലാമുണ്ടോ അതെല്ലാം സമർപ്പിക്കുമ്പോഴാണ് അത് പൂർണ്ണതയിൽ എത്തുക എന്നത് നമുക്ക് പറയാൻ കഴിയും. മഹാനായ പ്രവാചകർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ത്യാഗത്തിൻ്റെ ആ ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തപ്പെടാറുള്ളത്. തൻ്റെ കൈപിടിച്ച് നടക്കാൻ പ്രായമായ പിഞ്ചോമനയെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലി നൽകാൻ തയ്യാറായ ആ ഒരു പ്രവാചകരും അത് സ്വമേധയാ സന്തോഷത്തോടുകൂടി അള്ളാഹുവിൻ്റെ ആജ്ഞയാണോ അള്ളാഹുവിൻ്റെ തീരുമാനമാണോ എങ്കിൽ നടപ്പിലാക്കിക്കൊള്ളൂ എന്ന മനസ്സോടുകൂടി അത് സ്വീകരിക്കാൻ തയ്യാറായ അനുസരണയുടെ ആ പ്രതീകമായി മാറിയ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയുമൊക്കെ ചരിത്രം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തപ്പെടുന്ന ഈ ഒരു ഘട്ടത്തിൽ അതിൻ്റെ പിന്നാമ്പുറത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്താണോ അതടക്കം റബ്ബിൽ സമർപ്പിക്കുവാൻ തയ്യാറാവുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന ഒരു കാര്യം കൂടി കർട്ടൻ്റെ പിന്നിൽ നമുക്ക് വായിച്ചെടുക്കാൻ യഥാർത്ഥത്തിൽ കഴിയും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ത്യാഗ സന്നദ്ധരാവുവാനും സർവ്വതും നമ്മുടെ താല്പര്യങ്ങൾ എന്താണോ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സർവ്വതും സർവ്വലോകരക്ഷിതാവായ റബ്ബിൽ സമർപ്പിക്കുവാനുള്ള ആ ഒരു മനസ്സിനെ ഊട്ടിയുറപ്പിക്കുവാൻ ഇത്തരം ഘട്ടത്തിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളെയുമൊക്കെ മനസ്സിലാക്കി അവരിലേക്ക് കരുണയുടെ ഹസ്തങ്ങൾ എത്തിക്കുവാനുള്ള വ്യത്യസ്തമായ സമീപനങ്ങൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനും ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ നിലക്ക് ഈദുൽ അദ്ഹയെ അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും കഴിയണം. അതിന് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബലിപെരുന്നാൽ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുസ്ലിം യൂത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ബഷീർ വി പി ആണ് സംസാരിച്ചത്. എന്താണ് ഇബ്രാഹിം നബി നൽകുന്ന സന്ദേശം?
2: അതെ,
1: സമർപ്പിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, എന്ത് സമർപ്പിക്കണം? സർവം അള്ളാഹുവിന് സമർപ്പിക്കുക എന്നതാണ് ഇബ്രാഹിം നബി നമുക്ക് പകരുന്ന പാഠം എന്നതാണ് ഡോക്ടർ ബഷീർ വി പി നമ്മോട് പങ്കുവച്ച ഈദ് സന്ദേശം.
2: ഓക്കെ, എന്തായാലും നമ്മൾ ഇബ്രാഹിം നബി എല്ലാം സമർപ്പിച്ചു അല്ലേ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമർപ്പണത്തിൻ്റെ പാതയാണ് നമ്മളിപ്പോൾ കേട്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഇബ്രാഹിം നബി പടുത്തുയർത്തിയ കഴിവ് അതിൻ്റെ ചരിത്രം വിളിച്ചോതുന്ന ഒരു ഗാനം കേട്ടു നല്ലോ.
1: ഓക്കെ,
2: ഇൻഷാല്ലാ സ്വരത്തിലേക്ക്.

0: ഇബ്രാഹിം നബി പടുത്തുയർത്തിയ വിശുദ്ധമായ കഅബാലയത്തെക്കുറിച്ചുള്ള ഒരു ഗാനമാണ് സ്വരത്തിൽ നമ്മൾ കേട്ടത്.
1: ഓക്കെ, മാഷാല്ലാ. എന്തായാലും ആ ചരിത്രം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പലപ്പോഴും ദീന് പഠിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അപ്പം അത്തരം ആളുകൾക്ക് നമ്മളൊരു ഫീച്ചർ പരിചയപ്പെടുത്താം അല്ലേ. ദർസ് ടി വി എന്നാണ് പേര്.
0: നമുക്ക് ഈ അറിവ് നേടുന്നിടത്ത് ഓരോരുത്തർക്കും ഓരോ തലങ്ങളായിരിക്കും. അപ്പോൾ വളരെ ബേസിക് സാധനങ്ങൾ പഠിക്കേണ്ട ആളുകളുണ്ടാവും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇബാദത്തും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ടവരുണ്ടാവും. കുറച്ചുകൂടി ആഴത്തിൽ കിതാബുകളൊക്കെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട തലങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മൾ പഠനത്തിൻ്റെ മേഖല എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് QHLS ക്ലാസ് എന്ന് കിട്ടുന്നൊരറിവ്, പീസ് റേഡിയോ പുല്ലരിവട്ടത്തു നിന്ന് കിട്ടുന്നൊരറിവ്, കുട്ടികൾക്ക് CRE നിട്ടണ ഒക്കെ വേറെ വേറെ. നമുക്ക് കുറച്ച് ആഴത്തിൽ മഹാന്മാരായ മുൻഗാമികൾ, മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ രചിച്ച ഗ്രന്ഥങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ചില അറിവുകൾ നേടാൻ നമ്മെ സഹായിക്കുന്നതാണ് ദർസ് ടി വി എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ. നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ, ദർസ് ടി വി എന്ന് സെർച്ച് ചെയ്താൽ നമുക്കത് ലഭ്യമാകും.
1: ഓക്കെ, നമ്മൾ ഒരു വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഖുർആൻ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കഴിവിടാൻ പാടില്ലാത്ത ഒന്നാണ് അല്ലേ. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ആർക്കൽ കിതാബ് ഹുദ ബർക്കത്താണ് ഖുർആൻ എന്നുള്ളതാണ്. ബർക്കത്താണ് ഖുർആൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ബർക്കത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മുറുകെ പിടിക്കാൻ സാധിക്കണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളൊന്ന് കേട്ടുവരാം അല്ലേ.
2: أعوذ بالله من الشيطان الرجيم.
3: ولقد كذب أصحاب

0: فسبح بحمد ربك وكن من الساجدين واعبد ربك حتى يأتيك اليقين.
1: മാഷാ സൂറത്തുൽ ഹിജ്റിലെ 15 അധ്യായത്തിലെ അവസാന ഭാഗത്തുള്ള ആയത്തുകൾ, ഏറ്റവും അവസാനത്തെ ഏതാനും ചില ആയത്തുകളാണ് നമ്മൾ കേട്ടത്. നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ഖുർആൻ നമുക്ക് മനസ്സിന് വല്ലാത്ത ഒരു സമാധാനവും ആശ്വാസവും നൽകുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കേട്ട ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും മറ്റുള്ള ആളുകൾ നിങ്ങളുടെ മാനസികമായി നിങ്ങളെ പ്രയാസപ്പെടുത്തുമ്പോൾ നിങ്ങളതിനെ വിട്ട് നിങ്ങൾ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുമെന്നൊരു ഭാഗമാണ് ശരിക്ക് ഈ ആയത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പീസ് റേഡിയോ തെൽബിയ ബലി പെരുന്നാൾ പ്രത്യേക പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബ സന്ദർശനങ്ങളിലേക്ക്, പ്രിയപ്പെട്ടവരുടെ വീടുകളിലേക്കൊക്കെയുള്ള യാത്രയിലാണ് പലരും പരസ്പരം നേരത്തെ പറഞ്ഞ പോലെ ചായകുടികളും സംസാരങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ആ സന്തോഷങ്ങൾക്ക് വലിയ ആവേശം പകർന്നുകൊണ്ട് ഇപ്പോൾ സ്റ്റാർ ക്വസ്റ്റിൽ നിന്നുള്ളൊരു ഗാനം നമ്മൾ കേൾക്കുകയാണ്. പ്രിയ കൂട്ടുകാരി ആസിയ ബിലാൽ നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മഷാല്ലാ, എന്തായാലും അൽഹംദുലില്ല, നമ്മൾ വളരെയധികം ഇമ്പമാർന്ന ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. നമ്മളിപ്പം ചേർന്ന് ആസിയ ബിലാൽ അകലമായി ലമ്പളി അല്ലേ എന്നുള്ളൊരു ഗാനമാണ് നമ്മൾ കേട്ടത്.
1: ശരിക്കും പെരുന്നാളിൻ്റെ ഒരു സന്ദേശം പെരുന്നാൾ തക്ബീറുകളുടേതാണ് എന്നതൊക്കെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഗാനമാണ് പ്രിയ കൂട്ടുകാരി അവതരിപ്പിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സമയത്തും നമുക്ക് പ്രാർത്ഥനകളുണ്ട്. നമ്മൾ കുറേ യാത്രകളൊക്കെ ചെയ്യും, സ്വാഭാവികമായിട്ടും പിന്നെ നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമൊക്കെയായ സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെന്നെത്താറുണ്ട്.
0: ചില ആളുകൾക്ക് യാത്ര പുതിയ സ്ഥലങ്ങളിലേക്ക് ഒറ്റക്ക് പോകാനൊക്കെ ഒരു ചെറിയ പേടിയുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒറ്റക്ക് പോകാൻ പോലുള്ള ഫാമിലിയായിട്ട് പോകാനൊക്കെ പേടിയുള്ള ആൾക്കാരാണ്. അവിടുത്തെ അവസ്ഥ നമ്മൾ ആദ്യം പോയി വന്ന് പിന്നെ ഫാമിലിയിൽ കൊണ്ട് അങ്ങനത്തെ ഒരു മനോഭാവമുള്ള ആളുകളുണ്ട്. എന്തൊക്കെയാണെങ്കിലും അത്തരം സമയത്തൊക്കെ നമ്മുടെ ഒരു കരുത്ത് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് എത്തിയാലുള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. നമ്മളിപ്പോൾ ചേരുന്നത്
1: മുസ്തഫ അൻസാരി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമുക്കിന്നൊരു പ്രാർത്ഥന പഠിക്കാം. നമ്മൾ പല സ്ഥലങ്ങളിലേക്കും യാത്ര പോകുന്നവരാണ്, നമുക്ക് സുപരിചിതമായ സ്ഥലങ്ങളിലേക്കും അല്ലാത്ത സ്ഥലങ്ങളിലേക്കുമൊക്കെ. എന്നാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ ചെന്നിറങ്ങുന്ന നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പ്രവാചകന് പഠിപ്പിച്ചു. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശരി മാ ഖലഖ്. അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വചനങ്ങളെ ആശ്രയിച്ച് അവൻ സൃഷ്ടിച്ചവയുടെ ദോഷങ്ങളിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്നാണ്. ഈ പ്രാർത്ഥന ജീവിതത്തിൽ മനഃപാഠമാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുസ്തഫ അൻസാരി അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശരി മാ ഖലഖ് എന്ന പ്രാർത്ഥനയാണ് പഠിപ്പിച്ചത്.
0: വല്ലാത്ത ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ് അല്ലേ.
1: ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, നമുക്കുണ്ടാകുന്ന ഏത് പ്രശ്നവും അള്ളാഹ് സൃഷ്ടിച്ച ഏതെങ്കിലും സൃഷ്ടികളിൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ വിധിയാണ് നടപ്പാകുന്നത്, അത് അവൻ്റെ ഏതെങ്കിലുമൊക്കെ സൃഷ്ടികളിൽ നിന്നൂടെയാണത് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ അള്ളാഹു സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളുടെ ഷെറിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു കാവലാണ് ശരിക്ക് ആ പ്രാർത്ഥന നമുക്ക് നൽകുന്നത്.
0: എന്തായാലും നമ്മൾ നമ്മുടെ തൽബിയ ബലി പെരുന്നാൾ പ്രോഗ്രാമുകൾ അൽഹംദുലില്ലാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ട്
1: എല്ലാവരും ചായ പിടിച്ച് നമുക്ക് ചായ പിടിക്കണമല്ലോ അല്ലേ. അപ്പോൾ ഇൻഷാല്ലാ ഈ തൽബിയ ബലി പെരുന്നാൾ പ്രത്യേക പരിപാടികളിൽ ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. ഇൻഷാല്ലാ ബലി പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല പെരുന്നാളിൻ്റെ സന്തോഷം. നാളെയും മറ്റന്നാളുമൊക്കെയായി വിവിധ സെഷനുകളിൽ ഇനിയും നമുക്ക് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലത്തേക്ക് വിട ചോദിക്കുന്നു. നമ്മുടെ പ്രിയ കൂട്ടുകാർ ഈ പരിപാടിയുടെ തുടർച്ചയിൽ നമ്മുടെ കൂടെയുണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ശ്രോതാവും നമ്മുടെ കാര്യദർശിയുമായ കെ പി എ മജീദ് സാഹിബ് കൂടി ഇപ്പോൾ എത്തുകയാണ്. മജീദ് സാഹിബ്, നമ്മളോട് സംസാരിക്കുന്നു.
1: ഈദുൽ അദ്ഹാ വലിയ പെരുന്നാൾ വീണ്ടും സമാഗതമായിരിക്കാം. ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകൾ അറഫയിലും മീനായിലും എല്ലാം ഒരുമിച്ച് കൂടുന്ന പരിശുദ്ധ അച്ചുതർമ്മയിക്കാൻ ഒരുങ്ങുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് അറഫ എന്ന് പറയുന്നത്. ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ഈ കേരളത്തിലും ഇതുപോലെ തന്നെ അറഫ നോമ്പ് എടുത്തുകൊണ്ട് അതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പോകുന്നുണ്ട്. ലോകത്തെ എല്ലാ ജനവിഭാഗങ്ങളും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവുകയും അതോടൊപ്പം തന്നെ കൂടുതൽ സൗഹാർദ്ദപരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സന്ദേശമാണ് ഈ വലിയ പെരുന്നാളിന് നൽകുന്നത്. വലിയ പെരുന്നാളിന് നദിയ പള്ളിയിൽ വന്നിട്ടുള്ള ഇമാമിന്റെ പ്രസംഗത്തിലും ഈ കാര്യങ്ങൾ പ്രത്യേകമായി ഊതിയിട്ടുണ്ട്. അജിന്റെ വിവിധ വശങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനയും ഉണ്ടായിട്ടുണ്ട്. ഈ പെരുന്നാളിനെ എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട്
2: ബഹുമാന്യനായ കെ പി എ മജീദ് സാഹിബാണ് ഈ ഒരു വേളയിൽ നമ്മോടൊപ്പം ചേർന്നത്. ഒന്ന് രണ്ട് തവണ അടുത്തിടപഴകാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം റമദാനിൽ ഹറമിലല്ലെങ്കിൽ ഇത്തികാഫ് ഇരിക്കാൻ വരാറുള്ളത് നമ്മുടെ ജാമിയൽ ഹിന്ദിലെ പള്ളിയിലാണ്. വളരെ എളിമയോടുകൂടി പെരുമാറുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെത്. ഈ ഒരു സന്തോഷസുദിനത്തിൽ പി ശ്രീയോടൊപ്പം അങ്ങ് എന്നും ഉണ്ടാവാറുണ്ട്. ഇന്ന് കൂടി നമ്മോടൊപ്പം ചേർന്നതിൽ പ്രത്യേക മധുരം ഇരട്ടിക്കുക.

0: തെൽബിയ ബലീദ് പെരുന്നാൾ പ്രത്യേക പരിപാടികൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മോടൊപ്പം ഇനി സ്റ്റാർ കോസ്റ്റിൽ ഹിഫ്സ നൂറിൻ ഒരു ഇംഗ്ലീഷ് പ്രസംഗമായിട്ടാണ് ഇന്ത്യൻ ഹൈ ഗ്രൂപ്പ് ഓഫ് സ്കൂൾ ദുബായിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഹിഫ്സ നൂറിൻ.
1: അസ്സലാമു അലൈക്കും. My name is Hifza Noreen. Today my topic is who is Allah? He who have created the whole entire creation, that is Allah. He who made you and I, that is Allah. He whom I am going to return to after I die, and you and I, the entire creation, when it comes to an end, will be returning to none other than the one who made this creation in the first place. Allah has no family or relatives. Allah doesn't need anyone, but everyone needs him. Allah knows, sees, and hears everything. When you say this person is very forgiving, he is not on the level of Allah. Allah is Ghaffarun, Ghafurun, Rahimun, Wadudun, etc. These are the names of Allah. Allah is the most forgiving. You and I might forgive when small things happen. Wait until something big happens, and then something bigger happens. We have limits. Allah has no limits. Allah can do what he wants. Nothing happens on earth except by the will of Allah. May Allah subhanahu wa ta'ala forgive you all. God bless you all, my listeners. Thank you and have a blessed day ahead.
0: മാഷാല്ലാ, നമ്മുടെ കൊച്ചു കൂട്ടുകാരി ഹിഫ്സ നൂറിൻ ദുബായ് ഇന്ത്യൻ ഹൈ ഗ്രൂപ്പ് ഓഫ് സ്കൂൾ അവിടുത്തെ വിദ്യാർത്ഥിനിയാണ്. ഹിഫ്സക്ക് പീസ് റേഡിയോയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഹിഫ്സ മോള് ചെറിയ കുട്ടിയാണ്, മാഷാല്ലാ വളരെ ആക്റ്റീവായി പ്രസംഗം വളരെ ഉഷാറായിട്ട്

0: നമ്മൾ ഈ ഒരു ബലിപെരുന്നാളോട് അനുബന്ധിച്ച് പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾ, അത് മക്കയുടെ തീരത്തി എന്ന പേരിൽ വളരെ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ നമ്മുടെ അറഫാ ലൈവ് അടക്കി അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മക്കയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ, ഹജ്ജിനു വേണ്ടി സൗദി ഗവൺമെൻറ് ഒരുക്കിയ സൗകര്യങ്ങൾ എല്ലാം അറഫാ ലൈവിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ഈയൊരു മക്കയുടെ തീരത്ത് എന്നുള്ള ഈ ഒരു എപ്പിസോഡിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് മക്കയിലെ പ്രധാന സ്ഥലങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്.
1: സമീർ മുണ്ടേരിയാണ് ആ ഒരു ഭാഗം നമ്മൾക്ക് അവതരിപ്പിക്കുന്നത്. ഇൻഷാല്ലാ മക്കയിലെ പ്രധാന സ്ഥലങ്ങളെക്കുറിച്ചുള്ള സമീർ മുണ്ടേരി നിർവഹിക്കുന്ന അവതരണം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പരിശുദ്ധമായ ഹജ്ജിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ മക്കയുടെ തീരത്ത് എന്ന മഹനീയമായ പ്രോഗ്രാം വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കുന്നത് ഹജ്ജിൻ്റെ ഇടയിൽ വിശ്വാസികൾ ബന്ധപ്പെടുന്ന ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും ചരിത്രങ്ങളും ആ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ കേവലമൊരു യാത്രയല്ല, അതൊരു മടക്കമാണ്. ചരിത്രത്തിലേക്കും സ്വന്തം ആത്മാവിലേക്കുമുള്ള മടക്കം. നാം സന്ദർശിക്കുന്ന ഓരോ സ്ഥലത്തിനും ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രവും ഹൃദയം തൊടുന്ന കഥകളും പറയാനുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ഹജ്ജിൻ്റെ ഇടയിൽ ഓരോ വിശ്വാസികളും ബന്ധപ്പെടുന്ന ചില സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. മീഖാത്തുകളെക്കുറിച്ച്, മിനയെക്കുറിച്ച്, മുസ്ദലിഫയെക്കുറിച്ച്, അറഫയെക്കുറിച്ച്, ജംറാത്തുകളെക്കുറിച്ചാണ് വളരെ ചുരുങ്ങിയ വാചകങ്ങളിലൂടെ നമ്മൾ ഓടിച്ചു പോകുന്നത്. ഞാൻ എണ്ണിപ്പറഞ്ഞ ഓരോ പോയിൻ്റുകളും മണിക്കൂറുകളോളം സംസാരിക്കേണ്ട വിഷയമാണ്, ധാരാളം പറയേണ്ട വിഷയമാണ്. പക്ഷേ നമ്മുടെ ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വളരെ പെട്ടെന്ന് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ എണ്ണിപ്പറഞ്ഞ ഓരോ സ്ഥലങ്ങളും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. മീഖാത്താകട്ടെ, മിനയാകട്ടെ, മുസ്ദലിഫയാകട്ടെ, അറഫയാകട്ടെ, ജംറാത്തുകളാകട്ടെ, ഇതെല്ലാം ഏറെ പ്രാധാന്യമർഹിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ മീഖാത്തുകളെന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ നമുക്ക് പ്രവേശന കവാടങ്ങൾ എന്ന് പറയാം. പരിശുദ്ധമായ മക്കയിലേക്ക്, വിശുദ്ധ ഭൂമിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിശ്വാസികളായ ആളുകൾ തങ്ങളുടെ ലൗകിക വേഷങ്ങൾ അഴിച്ചുവെക്കുന്ന ഇടമാണ് മീഖാത്തുകൾ. അങ്ങനെയാണ് നമുക്കതിനെ പറയാൻ സാധിക്കുന്നത്. ഹജ്ജിനോ ഉംറക്കോ വരുന്നവർ ഇഹ്റാമിൽ പ്രവേശിക്കൽ നിർബന്ധമായ നിശ്ചിത അതിർത്തികളാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ അതിർത്തികൾ നമുക്ക് വരച്ചു തന്നിട്ടുള്ളത്. ഇസ്ലാമിക ചരിത്രം അനുസരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിക്കുകളിൽ നിന്ന് വരുന്നവർക്ക് മീഖാത്തുകൾ കൃത്യമായി നിശ്ചയിച്ചു നൽകിയിരുന്നു. ഹിജ്റ പത്താം വർഷം വിടവാങ്ങൽ ഹജ്ജിന്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ രീതിയിലുള്ള പ്രവാചകന്റെ ഹജ്ജെന്ന് പറഞ്ഞാൽ ഒരു ഹജ്ജാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് പല ഹജ്ജുകളും ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി ഹജ്ജ് ചെയ്തിട്ടുണ്ട്, മുമ്പുള്ള പ്രവാചകന്മാർ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അതേപോലെ നബിയും ഹജ്ജ് ചെയ്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ ഹജ്ജ് നിർബന്ധമാക്കിയതിന് ശേഷം നബി ഒരു ഹജ്ജാണ് ചെയ്തത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹജ്ജ് നിർവഹിക്കുമ്പോഴാണ് പ്രവാചകന്റെ വിടവാങ്ങൽ ഹജ്ജ്, ഹജ്ജത്തുൽ വിദ, അതിൻ്റെ മുന്നോടിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മീഖാത്തുകൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത്, വിശ്വാസികൾക്ക് പറഞ്ഞുകൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ അതിഥികൾ പടച്ചതമ്പുരാൻ്റെ അടുക്കിലേക്ക്, അഥവാ അള്ളാഹു വിളിച്ച സ്ഥലത്തേക്ക് വരുമ്പോൾ പാലിക്കേണ്ട അച്ചടക്കത്തിൻ്റെയും വിനയത്തിൻ്റെയും ഭാഗമായാണ് ഈ അതിരുകൾ നിശ്ചയിക്കപ്പെട്ടത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്ന വ്യക്തിയാകട്ടെ, ഏത് ഭാഗത്തു നിന്ന് വരുന്നവരാകട്ടെ, ഈ നിശ്ചിത അതിർത്തി പിന്നിടുമ്പോൾ ലൗകികമായ തുന്നിയ വസ്ത്രങ്ങൾ മാറ്റി ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കേണ്ടതുണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ ഞാനിതാ വന്നെത്തിയിരിക്കുന്നു, നിന്റെ വിളിക്കുത്തരമേകി ഞാനിതാ വന്നെത്തിയിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തിലൂടെ യഥാർത്ഥത്തിൽ ആ ഒരു അതിർത്തി എത്തുമ്പോൾ, ആ മീഖാത്തെത്തുമ്പോൾ, ഈ പ്രഖ്യാപനം നടത്തുന്നതോടെ രാജാവും പ്രജയും പണ്ഡിതനും പാമരനും എല്ലാവരും ഒരേപോലെയാകുന്ന സത്യമതത്തിൻ്റെ തുടക്കമാണവിടെ. അവിടെ മുതൽ എല്ലാവരും ഒരുപോലെയാണ്, ഒരേ വസ്ത്രമാണ്, അതേപോലെ തന്നെ ഒരേ തൽബിയത്താണ്. അപ്പം മീഖാത്തുകൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ 5 പ്രധാനപ്പെട്ട മീഖാത്തുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്ന 4 മീഖാത്തുകളുണ്ട്. പിന്നീട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പിന്നെ നിർദ്ദേശിക്കപ്പെട്ട മറ്റൊരു മീഖാത്തും, അങ്ങനെ 5 മീഖാത്തുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിലൊന്ന് ദുൽ ഹുലൈഫയാണ്, മദീനക്കാർക്ക് വേണ്ടിയുള്ള ദുൽ ഹുലൈഫ. മക്കയിൽ നിന്ന് ഏറ്റവും ദൂരമുള്ള മീഖാത്താണിത്. ഏകദേശം മക്കയിൽ നിന്ന് 450 കിലോമീറ്റർ മദീനയിലെ ദൂരമുണ്ട്. മദീനയിൽ നിന്ന് വരുന്നവർക്കും ആ വഴി ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ വരുന്നവർക്കുമുള്ള മീഖാത്താണ് ആ മീഖാത്ത്. രണ്ടാമത്തേത് അൽ ജുഹ്ഫയാണ്, ഷാം നിവാസികൾക്ക് വേണ്ടിയുള്ള മീഖാത്താണ്. സിറിയ, ഈജിപ്ത്, മൊറോക്കോ തുടങ്ങിയ നാടുകളിൽ നിന്ന് വരുന്നവർക്കുള്ള മീഖാത്താണത്. ചരിത്രപരമായി ഈ പ്രദേശം പ്രളയത്തിൽ തകർന്നുപോയതിനാൽ ഇപ്പോൾ ആ പ്രദേശത്തിനടുത്തുള്ള റാബിഖ് അല്ലെങ്കിൽ റാബക് എന്നൊക്കെ പറയുന്ന അവിടെ വെച്ചാണ് ഇപ്പോൾ ഹാജിമാർ ഇഹ്റാമിൽ പ്രവേശിക്കാറുള്ളത്. പിന്നെ ഖർനുൽ മനാസിൽ, നജദ് നിവാസികൾക്കുള്ള മീഖാത്താണ്. റിയാദ് ഉൾപ്പെടെയുള്ള ഇപ്പോൾ സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യകൾ, ദമ്മാം, അതേപോലെ തന്നെ അൽഹസ, ജുബൈൽ, ബഹ്റൈൻ, UAE, അങ്ങനെയുള്ള ഈ പിന്നെ പ്രദേശങ്ങളിൽ നിന്നെല്ലാം വരുന്ന ആളുകൾ, ആ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്ത മീഖാത്താണ് ഖർനുൽ മനാസിൽ. അത് ത്വായിഫിലാണ് ആ മീഖാത്ത് അറിയപ്പെടുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടി, കടൽ കടന്നു വരുന്ന ആളുകൾക്ക് വേണ്ടി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിശ്ചയിച്ച മീഖാത്ത് യലംലമാണ്. യലംലം, അപ്പോൾ നോക്കൂ, നിങ്ങൾ ദുൽ ഹുലൈഫയുണ്ട്, അൽ ജുഹ്ഫയുണ്ട്, അതേപോലെ തന്നെ ഖർനുൽ മനാസിൽ, യലംലം, അതേപോലെ തന്നെ ദാത്തു ഇർഖ്, ഇറാഖ് നിവാസികൾക്ക് വേണ്ടി, ഇറാഖ്, കൂഫ, ബസറ തുടങ്ങിയ ആ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ള മീഖാത്താണിത്. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ് ഇത് ഔദ്യോഗികമായി നിശ്ചയിക്കപ്പെട്ടത് എന്ന് ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മീഖാത്ത് എന്ന് പറഞ്ഞാൽ. മീഖാത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഇടമാണ്. അവിടെ എത്തുമ്പോൾ ഓരോ ആളുകളും ഇഹ്റാമിൽ പ്രവേശിക്കണം. മീഖാത്തിൽ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ അവർ ഹജ്ജിൻ്റെയാകട്ടെ ഉംറയുടെയാകട്ടെ വാജിബുകളെ നഷ്ടപ്പെടുത്തിയ ആളുകളാണ്. സാധാരണ പറയുക, മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് ഹജ്ജ് ഉംറ കർമ്മങ്ങളുടെ വാജിബുകളിൽപ്പെട്ട കാര്യമാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളത് റുക്നാണ്. എന്നാൽ മീഖാത്തിൽ നിന്നായിരിക്കണം, മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാത്ത ആളുകൾ അവർ പ്രായശിത്തം നൽകേണ്ടതുണ്ട് എന്നൊക്കെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വിഷയമതല്ലാത്തത് കൊണ്ട് നമ്മളങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഇനി നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മീഖാത്തുകൾ പഠിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു സംശയമുണ്ട്. മക്കയിൽ താമസിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ഈ മീഖാത്തുകൾക്കുള്ളിലുള്ള ആളുകൾ, അവരുടെയൊക്കെ മീഖാത്ത് ഏതാണ്? മക്കയിൽ താമസിക്കുന്ന ആളുകൾ അവർ ഹജ്ജിന് ആണ് ഹജ്ജാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ റൂമുകളിൽ നിന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാം. അതിനൊരു കാരണം, സാധാരണ പറയുക, ഹജ്ജ് കർമ്മത്തിൽ അതേപോലെ തന്നെ ഉംറ കർമ്മത്തിൽ ഹില്ലും ഹറമും ഉണ്ടാകണം. അപ്പോൾ ഇവിടെ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് കർമ്മത്തിൽ മക്കയുടെ പുറത്തേക്ക് അറഫ ഹറമാക്കപ്പെട്ട സ്ഥലം

ക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞത് മീഖാത്തിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഓരോ മീഖാത്തും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. നമ്മൾ ഭൂമിയിൽ എത്ര വലിയ പദവിയിലുള്ള ആളുകളാണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ അതിർത്തിയിലെത്തുമ്പോൾ നമ്മളെല്ലാവരും വെറും അടിമകൾ മാത്രമാണ്. ആ രാജാധിരാജൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ നിശ്ചിത വേഷവും നിശ്ചിത നിയമങ്ങളും പാലിക്കണം എന്ന വിനയത്തിൻ്റെ പാഠമാണ് യഥാർത്ഥത്തിൽ മീഖാത്തുകൾ നമുക്ക് നൽകുന്നത്. നമ്മളിന്ന് രണ്ടാമത് പറയുന്നത് മീഖാത്തുകൾ കഴിഞ്ഞാൽ മിന എന്ന് പറയുന്ന മഹത്തായ പ്രദേശത്തെക്കുറിച്ചാണ്. മിന എന്ന് പറയുമ്പോൾ സാധാരണ പറയുക തമ്പുകളുടെ നഗരമെന്നാണ്. വിശ്വാസിയുടെ പ്രാർത്ഥനകൾ പ്രതിധ്വനിക്കുന്ന താഴ്വരയാണത്. അനേകായിരം മനുഷ്യർ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ ഇടയിൽ അധിക സമയവും കഴിച്ചുകൂട്ടുന്നത് മിനയിലാണ്. അതുകൊണ്ടാണ് അതിനെ തമ്പുകളുടെ നഗരം എന്നൊക്കെ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനയുടെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ആ ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം മുതൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, മിനയുടെ ചരിത്രം വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി തൻ്റെ പ്രിയപുത്രൻ ഇസ്മായിലിനെ ബലി നൽകാൻ കൊണ്ടുപോയതും പിശാജ് അദ്ദേഹത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചതുമൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ദിനങ്ങൾ അഥവാ അയ്യാമുത്തശ്ശിരീഖ് വിശ്വാസികൾ കഴിച്ചുകൂട്ടേണ്ടത് എവിടെയാണ്, മിനയിലാണ്. പ്രാർത്ഥനകൾ കൊണ്ടും ദിക്റുകൾ കൊണ്ടും മുഖരിതമായ അന്തരീക്ഷമാണ് മിനയിലുണ്ടാകുക. ലക്ഷക്കണക്കിന് ആളുകൾ വെളുത്ത വസ്ത്രമണിഞ്ഞ് ഒരേ താഴ്വരയിൽ ഒരുമിച്ചു കൂട്ടുന്നത് യഥാർത്ഥത്തിൽ പരലോകത്തെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. പിന്നെ പ്രത്യാശയുടെയും സമർപ്പണത്തിൻ്റെയും താഴ്വരയായിക്കൊണ്ടാണ് മിനയെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്താറുള്ളത്. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം ഹാജിമാർ ചെലവഴിക്കുന്നത് പരിശുദ്ധമായ മിനയിലാണ്. എന്താണ് ഈ മിന എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് മിന? മിന എന്ന വാക്കിന് ആഗ്രഹം അല്ലെങ്കിൽ പ്രതീക്ഷ എന്നൊക്കെയാണ് അർത്ഥം. ഇതിന് പിന്നെ രണ്ട് കാരണങ്ങളാണ് പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ പറയുന്നത്. ഒന്ന്, ആദൻ നബിയുടെ ആഗ്രഹമാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെത്തിയ ആദൻ നബിക്ക് സ്വർഗത്തിലേക്ക് വീണ്ടും മടങ്ങാൻ ആഗ്രഹം തോന്നിയ ഇടമാണിതെന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബലികർമ്മത്തിലൂടെ രക്തം ഒഴുക്കപ്പെടുന്ന ഇടം എന്ന അർത്ഥത്തിലുമാണ് ഈ പേര് വന്നത് എന്നൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, എന്ത് തന്നെയായാലും മിന എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ്. യൗമുത്തർവിയ, ദുൽഹിജ്ജ എട്ടിന് യൗമുത്തർവിയ എന്നാണ് പറയുന്നത്, മിനയിലാണ്. യൗമുത്തർവിയ അഥവാ പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഹജ്ജിന് വരുന്ന ആളുകൾ അവർ ഹജ്ജിനാവശ്യമുള്ള വെള്ളവും മറ്റുമൊക്കെ ശേഖരിച്ചിരുന്ന ദിവസമാണ് യൗമുത്തർവിയ, ദുൽഹിജ്ജ എട്ട്. മിനയിലാണ് മസ്ജിദ് ഹൈഫുള്ളത്, അഥവാ 70 പ്രവാചകന്മാർ നമസ്കരിച്ച പള്ളിയാണത്. 70 നബിമാർ നമസ്കരിച്ച പള്ളി പരിശുദ്ധമായ മിന താഴ്വരയിലാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ മിനയിൽ രാപ്പാർക്കുമ്പോൾ പ്രവാചക തിരുമേനി താമസിച്ചിരുന്നത് ഈ പള്ളിയിലാണ് എന്ന് ചരിത്രത്തിൽ ഏറെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മിനയുമായി ബന്ധപ്പെടുന്ന ആളുകൾ, മിനയിൽ പോകുന്ന ആളുകൾ ആ പള്ളിയിൽ വെച്ച് നമസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ജനങ്ങളെ കണ്ടപ്പോൾ തൗഹീദ് പറഞ്ഞ ഒരു ഇടമാണ് മിന എന്നുള്ളത്. ജനങ്ങളോട്, മനുഷ്യന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ പറയൂ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിലെല്ലാം പ്രവാചക തിരുമേനി വിളിച്ചു പറഞ്ഞത് മിനയുടെ താഴ്വാരങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ചരിത്രമാണ്. അബൂലഹബ് അവിടുന്ന് പ്രവാചകനെ ആക്ഷേപിച്ച രംഗവുമൊക്കെ ആ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിന എന്ന് പറയുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാനമായ ഒരു ഇടമാണ്. മിനയിലെ ആരാധനകൾ ഞാൻ പറഞ്ഞു, മിനയിൽ മബീത്ത്, മിനയിലാണ് രാപ്പാർക്കേണ്ടത്. ഹജ്ജിൻ്റെ ഭാഗമായി ദുൽഹിജ്ജ എട്ടിന്, അതേപോലെ തന്നെ അറഫ കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ദുൽഹിജ്ജ 10, 11, 12, 13 ദിനങ്ങളിൽ മിനയിൽ രാപ്പാർക്കുക എന്നുള്ളത് ഹജ്ജിൻ്റെ നിർബന്ധ കർമ്മമാണ് എന്നാണ് ഫിഖ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ പവിത്രമായ ഇടത്തെക്കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തണം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മത്തിലെ ഇടമാണ് അറഫ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹജ്ജെന്ന് പറഞ്ഞാൽ അറഫയാണ്, ഹജ്ജെന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫ ലഭിച്ചവന് ഹജ്ജ് ലഭിച്ചു, അറഫയിൽ നിൽക്കാത്തവന് ഹജ്ജില്ല. അപ്പം അതിനേക്കാളൊരു മഹത്വം പിന്നെ അറഫക്ക് പറയേണ്ട ആവശ്യമില്ല. അത്രമാത്രം പ്രാധാന്യമുള്ള മഹത്വമുള്ള സ്ഥലമാണ് അറഫ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദുൽഹിജ്ജ 9 സൂര്യോദയം മുതൽ
സൂര്യാസ്തമയം വരെ ലക്ഷക്കണക്കിന്

0: ഹാജിമാർ ഒരുമിച്ചു കൂടുന്ന ഇടമാണ് അറഫ എന്നുള്ളത്. അറഫയിലെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്, അറഫയിലെ ദുആക്ക് ഇജാബത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അല്ലാന്റെ റസൂൽ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത്, ഖുതുബത്തുൽ വിദാ നടത്തിയത് അറഫയിൽ വെച്ചാണ്, അതിലെ ജബലു റഹ്മയിൽ വെച്ചാണ് എന്നൊക്കെ, അതിൻ്റെ ചാരത്ത് വെച്ചാണ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പാപമോചനത്തിനൊരു സുവർണാവസരമാണ് അറഫയിൽ നിന്ന് വിശ്വാസികൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. പല ആളുകളും ആ പ്രദേശത്തെ കുന്നുകളും മലകളുമൊക്കെ താണ്ടി അവരുടെ ഹജ്ജ് കർമ്മത്തെ നഷ്ടപ്പെടുത്തുന്നത് അഥവാ അവരുടെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നത് കാണാറുണ്ട്. ആ സ്ഥലം പവിത്രമാണ്, ആ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് അറഫ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ആ ഇടത്തെ, ആ സ്ഥലത്തെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്, ആരാധനകൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് വേണ്ടത്. അവിടെ മറ്റുള്ള മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നവർ ഏറ്റവും വലിയ നഷ്ടകാരികളാണ്. അറഫ പോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു ഇടമാണ് മുസ്ദലിഫ. ഹജ്ജിൻ്റെ ഇടയിൽ നിർബന്ധമായും ആളുകൾ സമ്മേളിക്കുന്ന, ആളുകൾ ഒരുമിച്ച് കൂടുന്ന, രാപ്പാർക്കുന്ന ഇടമാണ് മുസ്ദലിഫ. അറഫയിൽ നിന്നൊരൽപ്പം ദൂരം, അറഫയുടെയും മിനയുടെയും ഇടയിലാണ് ഈ ഭാഗമുള്ളത്. അറഫയിലെ തിരക്കുകളിൽ നിന്ന് മാറി അള്ളാഹുവിനെ ഓർക്കാൻ മാത്രമുള്ള ഒരു രാത്രി, അതാണ് മുസ്ദലിഫ എന്ന് പറയുന്നത്. മഷ്ഹറുൽ ഹറമിനടുത്ത് രാത്രി കഴിച്ചുകൂട്ടുകയും അവിടെ കിടന്നുറങ്ങുകയും തൊട്ടടുത്ത ദിവസം ജംറകളിൽ പിന്നെ കല്ലെറിയുകയുമാണ് ഹജ്ജിൻ്റെ ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഹജ്ജിന് കല്ലെറിയാനുള്ള കല്ലുകൾ ശേഖരിക്കുന്ന ഇടമാണ് മുസ്ദലിഫ എന്ന് പറയുന്നത്. എവിടെ നിന്നും സ്വീകരിക്കാം, എവിടെ നിന്നും ശേഖരിക്കാം, പക്ഷേ അവിടെ നിന്ന് ശേഖരിക്കുന്ന രീതിയാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മേൽക്കൂരയുമില്ലാതെ ആകാശ മേൽക്കൂരയുടെ അടിയിൽ സുരക്ഷിതരായി അവിടെ ആ ഒരു രീതിയിലാണ് മുസ്ദലിഫയിൽ ലക്ഷക്കണക്കിന് ഹാജിമാർ ആ രാത്രി കഴിച്ചുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ പവിത്രമായ സ്ഥലമാണ് മുസ്ദലിഫ എന്നുള്ളത്. ഇനി നോക്കൂ, നിങ്ങൾ മുസ്ദലിഫയിൽ നിന്ന് ആളുകൾ പോകുന്നത് മിനയിൽ പോയി അവർ ജംറകളിൽ കല്ലെറിയും, ജംറാത്തുകൾ. ആ ജംറകളുടെ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കാൻ പോകുമ്പോൾ, അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ പിശാജ് അദ്ദേഹത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും പ്രലോഭനം നടത്താൻ ശ്രമിക്കുകയും അങ്ങനെ ഇബ്രാഹിം നബി കല്ലെറിഞ്ഞോടിക്കുകയും ചെയ്തു എന്നൊക്കെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഇന്നത്തെ ഇവിടെ കല്ലേറ് നടക്കുന്നുണ്ട്, ജംറകളിൽ കല്ലേറ് നടക്കുന്നുണ്ട്. വളരെ ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് ഒരേ സമയം സമ്മേളിക്കുന്ന, പിന്നെ ആ സമ്മേളിക്കുന്ന സ്ഥലങ്ങളിൽ തിരക്കുകളെ ഭംഗിയായി നിയന്ത്രിക്കുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ജംറാത്തുകളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയ പിന്നെ ആൾക്കൂട്ടങ്ങൾ വന്നാലും തിരക്കില്ലാതെ, ജനങ്ങൾക്ക് പ്രയാസമില്ലാതെ ജംറകളിൽ കല്ലെറിഞ്ഞ് മടങ്ങിപ്പോകാനുള്ള മനോഹരമായ സംവിധാനമാണ് പരിശുദ്ധമായ മക്കയിൽ ജംറയുടെ ചാരത്ത് അവിടെയുള്ള ഭരണകൂടം ഒരുക്കി വച്ചിരിക്കുക. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ പിന്നെ അവിടെയുള്ള കല്ലേറി യഥാർത്ഥത്തിൽ പിശാചിനെ എറിയലല്ല, അങ്ങനെ എറിയുന്ന മനുഷ്യന്മാരുണ്ട്, കൊട കൊണ്ടും ബാഗ് കൊണ്ടും അങ്ങനെയുള്ള പലതുകൊണ്ടും വളരെ അക്രമാസക്തരായി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇസ്ലാമികമല്ല, അതിന് ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് കല്ലെറിയാൻ പഠിപ്പിച്ചു. അല്ലാഹു അക്ബർ എന്ന തൗഹീദിൻ്റെ മന്ത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കല്ലേറ് നടത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ജംറത്തുൽ അഖബയുടെ സമീപത്താണ് മഹാനായ ഇബ്രാഹിം നബി പിന്നെ മകനെ അറുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്, അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം. വളരെ വൈകാരികമായ ചരിത്രമാണ്, നമുക്കറിയാം അത്. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസാവഹിക്കുകയാണ്. ആ രംഗം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. മകനെ അറുക്കാൻ നേരത്ത് മകൻ പറയുന്നുണ്ട്, ബാപ്പ എൻ്റെ ഈ വസ്ത്രം, ആ വസ്ത്രം മാത്രമാണ് എനിക്കുള്ളത്, അതുകൊണ്ട് തന്നെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് എന്നെ അറുത്താൽ അതിൽ രക്തം പുരളും, അതുകൊണ്ട് എൻ്റെ വസ്ത്രം അഴിച്ചു വെച്ച് നിങ്ങളെന്നെ അറുക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, ആ വസ്ത്രം കൊണ്ടുതന്നെ കഫൻ ചെയ്യുക എന്നൊക്കെ മകൻ ബാപ്പയോട് പറയുന്ന വളരെ വൈകാരികമായ രംഗങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത്, ഇബ്രാഹിം താങ്കളുടെ സ്വപ്നം നിറവേറ്റിയിരിക്കുന്നു, പിന്നെ പകരമായി ആടിനെ ഇറക്കാൻ വേണ്ടിയൊക്കെ അള്ളാഹു കൽപ്പിച്ചത്. ഇന്ന് നമ്മൾ ജംറ അതിൻ്റെ ചാരത്ത് വെച്ചാണ് ആ ചരിത്രമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അഖബ ഉടമ്പടികൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് മദീനയിലേക്ക് പോകുന്നതിൻ്റെ മുൻപ് പിന്നെ മദീന നിവാസികളുമായി ഉണ്ടാക്കിയ കരാറുകൾ, അഖബ ഉടമ്പടികൾ, അത് ഈ ജംറയുടെ സമീപത്ത് വെച്ചാണ് നടന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാന വഴിത്തിരിവായ അഖബ ഉടമ്പടികൾ. അത് ജംറത്തുൽ അഖബയുടെ സമീപത്ത് വെച്ച് നടന്നു. മദീനക്കാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്തുണ പ്രഖ്യാപിച്ച ഈ സംഭവം ഇസ്ലാമിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി സ്വകാര്യമായി വന്നാണ് ഈ ഉടമ്പടി നടത്തിയിരുന്നത്. അപ്പം അത് ചരിത്രത്തിലേറെ പ്രാധാന്യമുള്ള പ്രത്യേകതയുള്ള ഇടമാണ് ജംറകളുള്ള ആ പ്രദേശമെന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട ഏതാനും ഇടങ്ങളെക്കുറിച്ചാണ്, സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു. നമ്മൾ പിന്നെ മിനയെക്കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ മുസ്ദലിഫയെക്കുറിച്ച് പറഞ്ഞു, അറഫയെക്കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ പിന്നെ ജംറാത്തുകളെക്കുറിച്ച് പറഞ്ഞു, മീഖാത്തുകളെക്കുറിച്ച് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു വികാരം, എനിക്കവിടെ പോകണം, എനിക്കവിടെ പോകണം, ഈ ഇടങ്ങളെല്ലാം കാണണം, അവിടെയുള്ള ഇബാദത്തുകൾ പൂർത്തീകരിക്കാൻ, അവിടെയുള്ള ഇബാദത്തുകൾ ചെയ്യാൻ എനിക്ക് തൗഫീഖ് ലഭിക്കണമെന്ന നിറഞ്ഞ പ്രാർത്ഥന നമുക്കുണ്ടാകണം. അള്ളാഹു സമീപത്ത് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദേവാലയത്തിൻ്റെ, കഅബാലയത്തിൻ്റെ സമീപത്ത് ചെല്ലുവാനും പരിപൂർണമായ ഹജ്ജ് ചെയ്യാനും ഈ ചരിത്രത്തിൽ പറയപ്പെട്ട ഇടങ്ങളിലൂടെയെല്ലാം നടന്ന് അവിടെയുള്ള പുണ്യങ്ങളെല്ലാം നേടിയെടുക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മക്കയിലെ പ്രധാന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിവരണമാണ് സമീർ മുണ്ടേരി നമുക്കായി നടത്തിയത്.
2: ഒരുപാട് ചരിത്ര സംഭവങ്ങളെ അയവിറക്കിക്കൊണ്ടാണ് ആ ഏരിയ മുടക്ക് കേട്ടത്.
1: അതെ, ഓരോ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചരിത്ര പ്രാധാന്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി സമീർ മുണ്ടേരി നമുക്കായി വിശദീകരിച്ചു. പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തുടരുകയാണ്. നമ്മൾ പീസ് റേഡിയോ എന്നുള്ളൊരു ആപ്പിൽ വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങൾ നമുക്കുണ്ട്.
2: അതെ
1: അല്ലേ, അതിൽ ഫീഡ്ബാക്ക് ഓപ്ഷൻ നമ്മൾ നേരത്തെ പരിചയപ്പെടുകയുണ്ടായി. നമ്മൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നമ്മൾ ചെയ്യേണ്ട ഒരു ലൈവ് ക്വിസാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്:
2: മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മുഹാജിറുകൾ, ബി അൻസ്വാറുകൾ, സി ഖുറൈശികൾ, ഡി ഔസ്.
1: അപ്പോൾ ഇതിൻ്റെ ഉത്തരം പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ അയക്കുക. അതിൽ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ലൈവ് ക്വിസ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിനുള്ള ഉത്തരം ഏതാണോ നിങ്ങൾ ഓപ്ഷൻ, ആ ഓപ്ഷൻ നിങ്ങൾ അയക്കുക.
2: അപ്പോൾ ഇത് ഫീഡ്ബാക്ക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗം മുകളിലുണ്ടാവും. അപ്പോൾ നെയിം എന്നുള്ളവിടെ തന്നെ ശരിക്കും നിങ്ങൾ സ്ഥലം കൊടുക്കണം.
1: അതെ, അപ്പോഴൊരു സ്ഥലവും
2: അവിടെ, അതെ അവിടെ തന്നെ കൊടുക്കണം. പിന്നെ താഴെ അഡ്രസ്സ് എന്ന് പറഞ്ഞ കോളുണ്ട്, അവിടെ കൊടുത്താൽ സമ്മാനം ചിലപ്പോൾ കിട്ടണ, അഥവാ സെലക്ട് ആയാലും പേര് മാത്രമേ ഉണ്ടാവും.
1: അതെ,
2: അപ്പോൾ ജസ്റ്റ് പേരിൻ്റെ കൂടെ തന്നെ നെയിം എന്നുള്ളവിടെ തന്നെ നിങ്ങൾ സ്ഥലത്തിൻ്റെ പേരും കൂടി ഉൾപ്പെടുത്തുക.
1: അപ്പോൾ ഇതിൻ്റെ സമ്മാനം എപ്പോഴാണ് അറിയാം?
2: ആ സമ്മാനം ഇന്നിപ്പം രാവിലെയും ഉത്തര അയച്ച ആളുകളുണ്ട്.
1: അതെ,
2: ഇപ്പോഴും ഉത്തര അയക്കുന്ന ആളുണ്ട്. ഇതിനൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇൻഷാല്ലാ നാളെ വൈകുന്നേരം രാത്രി 8:30 സമയത്ത് നമ്മൾ ട്രഷർ ഹണ്ട് ഉണ്ട് നാളെ. ഇൻഷാല്ലാ
1: ട്രഷർ ഹണ്ടിൻ്റെ സമ്മാനാർഹരെ പ്രഖ്യാപിക്കുമ്പോൾ
2: യെസ്
1: ഇതിൻ്റെയും
2: ലൈവ് ക്വിസിൻ്റെ വിജയികളെയും പ്രഖ്യാപിക്കും.
1: അപ്പോൾ എല്ലാവരും ഉത്തരങ്ങൾ അയക്കുക.
2: ചോദ്യം ഒരിക്കൽ കൂടി പറയാം അല്ലേ: മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾ അയക്കുന്നത്. ഓപ്ഷൻ എ മുഹാജിറുകൾ, ബി അൻസ്വാറുകൾ, സി ഖുറൈശികൾ, ഡി ഔസ്.
1: പീസ് റേഡിയോ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തുടരുമ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ഇതിനോടകം വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ, നമ്മുടെ കുട്ടികളുടെ സ്റ്റാർ ഗസ്റ്റ് പരിപാടികൾ, അതുപോലെ തന്നെ പ്രമുഖരുടെ ഈദ് ആശംസകൾ, നമ്മുടെ പണ്ഡിതന്മാരുടെ ഈദ് സന്ദേശങ്ങളൊക്കെ നമ്മൾ കേട്ടു.
2: അതിൻ്റെ ഇടയ്ക്ക് പാട്ടുകൾ വരുന്നുണ്ട്,
1: ചോദ്യങ്ങളും വരുന്നുണ്ട്.
2: അതെ,
1: ഇപ്പോൾ നമ്മൾ ഒരു വൈകുന്നേര സമയമാണ് അല്ലേ, പെരുന്നാളിന് ബന്ധു വീടുകളിലൊക്കെ പോകുന്നൊരു സമയമായിരിക്കും പലർക്കും, അതുപോലെ തന്നെ പോയി തിരിച്ചു വരുന്നൊരു സമയമായിരിക്കും പലർക്കും. ചിലരെങ്കിലും ഉലിയത്തൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും
2: അല്ലേ.
1: നമ്മൾ പീസ് റേഡിയോയിൽ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് അടിത്തറകൾ.
2: ഇത് കേൾക്കുന്ന ആളുകളുണ്ടാവും, ചിലപ്പം കേൾക്കാൻ ആ സ്ലോട്ടിൽ ചിലപ്പോൾ കേൾക്കാൻ പിന്നെ കഴിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അവർ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അടിത്തറകൾ എന്ന പ്രോഗ്രാം. എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 3:50 ലൈവായും മറ്റു സമയങ്ങളിൽ റിവൈൻഡിലുമാണ് ലഭിക്കുക. ഫദ്ലുൽ ഹഖ് ഉമരി, ഷമീർ മദീനി ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അടിത്തറകൾ എന്നുള്ളത് എന്തുകൊണ്ടാണ് ആ പേര് കൊടുത്തത്. അത്രയും ദീനിലെ കൃത്യമായ ആഴമേറിയ വിഷയങ്ങളുടെ പഠനമാണ്, അടിത്തറകൾ പഠിക്കുന്ന ഭാഗമാണ് ഇവരാണ് നേതൃത്വം നൽകുന്നത്. ഫദ്ലുൽ ഹക്കുമരി, ഷമീർ മദീനി എന്നിവരാണ് ഈ അടിത്തറകൾക്ക് നമ്മുടെ സെഷനുകൾക്ക് നേതൃത്വം നൽകുന്നത്.
1: നമ്മുടെ വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കുറേ അടിസ്ഥാന കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കൃത്യമായൊരു ധാരണ നിർബന്ധമായിട്ടുണ്ടാവണം. അപ്പോൾ ആ ഒരു ധാരണ നമുക്കുണ്ടാക്കാൻ ഏറെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ അടിത്തറകൾ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഇവിടെ സമയം പറഞ്ഞു. ആ ഒരു സമയത്ത് അല്ലെങ്കിൽ റിവൈൻഡിലെങ്കിലും എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാം കേൾക്കാൻ

0: നമ്മുടെ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തുടരുമ്പോൾ ഒരു ഈ ഒരു പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു മെസ്സേജാണ് നുറുങ്ങുകളിൽ നമുക്ക് നമ്മളിനി കേൾക്കാൻ പോകുന്നത്.
1: ശരിക്ക് ഒരുപാട് മിഠായിയും ഗിഫ്റ്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തും വാങ്ങിയൊക്കെ ചെയ്യണ സമയമാണ് പെരുന്നാളാകുമ്പോൾ.
0: ശരിക്കും ഭക്ഷണ സാധനങ്ങൾ,
1: അതെ അതെ,
0: പാർസലൊക്കെ വാങ്ങിയിട്ടുണ്ടാകും അല്ലേ.
1: ആ വിഷയത്തെ ശരിക്കും അഡ്രസ്സ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ അതിനെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇനി നുറുങ്ങുകളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്.
0: മാലിന്യമുക്ത പെരുന്നാൾ, മാലിന്യമുക്ത പെരുന്നാൾ എന്നുള്ള ആ ഒരു വിഷയത്തിലുള്ള ഒരു സംസാരം. ഇതിന് ശബ്ദം നൽകുന്നത് ഷമീം അലി തൊടികപ്പുലം.
2: മാലിന്യമുക്ത പെരുന്നാൾ. പെരുന്നാൾ എന്നാൽ നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല ചിന്തകൾ, എല്ലാം ശരിയാണ്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം ഈ പെരുന്നാൾ ദിവസം നമ്മൾ കാണിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതാണ് ഗ്രീൻ പെരുന്നാൾ അഥവാ മാലിന്യമുക്തമായ ആഘോഷം. ബലികർമ്മങ്ങൾക്ക് ശേഷമുള്ള അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് കവറുകളും ഡിസ്പോസിബിൾ പ്ലേറ്റുകളുമൊക്കെ നമ്മുടെ പരിസരങ്ങളെ ശ്വാസം മുട്ടിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്നാണല്ലോ പ്രവാചക വചനം. പ്രകൃതിയോട് കാണിക്കുന്ന കരുണയും ഒരു വലിയ പുണ്യമാണ്. ഈ പെരുന്നാളിന് നമുക്കൊരു നിയമം വെക്കാം. നമ്മുടെ വീടും പരിസരവും വൃത്തികേടാക്കില്ല എന്ന് മാത്രമല്ല, പൊതുവഴികളിൽ മാലിന്യം തള്ളില്ലെന്നും നമ്മൾ ഉറപ്പിച്ചു പറയണം. ആഘോഷം കഴിഞ്ഞ് നാളെ രാവിലെ നമ്മുടെ നാടുണരുമ്പോൾ അതെപ്പോഴും കാണുന്നതിനേക്കാൾ മനോഹരമായിരിക്കണം. ആ ഒരു നല്ല ശീലം ഈ പെരുന്നാൾ മുതൽ നമുക്ക് തുടങ്ങാം, വൃത്തിയുള്ള മനസ്സോടെ, വൃത്തിയുള്ള ചുറ്റുപാടോടെ.
0: വൃത്തിയുള്ള മനസ്സോടെ, വൃത്തിയുള്ള ചുറ്റുപാടോടെ പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരു മെസ്സേജാണ്.
1: ശരിക്ക മെസ്സേജിലേ മൊത്തത്തിൽ നമ്മളിങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ ഗ്രീൻ പെരുന്നാൾ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും സിമ്പിളായിട്ട് നമുക്ക് അതിന് ആപ്റ്റായിട്ട് പറയാൻ പറ്റിയ ഗ്രീൻ പെരുന്നാൾ. പെരുന്നാൾ അത്രയും നമ്മൾ പിന്നെ മാലിന്യമുക്തമായിട്ടുള്ളതാവണം, പിന്നെ ഭൂമിയോട് കരുണ കാണിക്കുന്നതും അതൊരു ഒരു ഭയങ്കര പോയിന്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം.
0: നല്ലൊരു മെസ്സേജാണ് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഷമീം അലി നമുക്ക്

0: ഇനി നമ്മളിപ്പം മറ്റൊരു കൂട്ടുകാരി ചേരുകയാണ്. നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ ഇനി ആദിയ ഫാത്തിമയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അൽ മദർസത്തു സലഫിയയിലെ വിദ്യാർത്ഥിനിയാണ് ആദിയ ഫാത്തിമ.
1: മലയാള ഗാനമാണ് അവൾ ആലപിക്കുന്നത്. ഇൻഷാല്ലാ ആദിയ ഫാത്തിമയെ കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: داهم. شكرا.
1: عفوا، ما شاء الله. ആദിയ ഫാത്തിമ വളരെ നല്ല സൂപ്പറായിട്ടുള്ളൊരു പാട്ട്, ഹജ്ജുമായി ബന്ധപ്പെട്ട് പിന്നെ ഗാനം തന്നെയാണ് ആലപിച്ചിട്ടുള്ളത്. മാഷാ അല്ലാ, ഉഷാറായിട്ടുണ്ടോ? ബറക്കല്ലാഹു ഫിക്.

0: പ്രിയപ്പെട്ടവരെ, ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ജനപ്രതിനിധികൾ നമ്മളോടൊപ്പം ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ആദരണീയനായ ശ്രീകണ്ഠൻ എം പി, പാലക്കാടിൻ്റെ സ്വന്തം ശ്രീകണ്ഠേട്ടൻ, ഓരോ ഗ്രാമങ്ങളിലും അത്രയും സുപരിചിതനായ വ്യക്തിത്വം. വളരെ സിമ്പിളാണ് അദ്ദേഹം. എവിടേക്കോ എപ്പോഴും എങ്ങനെയും ഓടിയിറങ്ങുന്ന, കയറി ചെല്ലുന്ന, ചേർത്ത് നിർത്തുന്ന വ്യക്തിത്വമാണ്. നമുക്ക് നമ്മുടെ അനുഭവ സാക്ഷ്യമാണിത്. എന്തായാലും അദ്ദേഹം നമ്മളോട് ഈ ഒരു ഘട്ടത്തിൽ സംവദിക്കട്ടെ, എന്നിട്ട് നമുക്ക് പറയാം.
1: എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഈദ് ആശംസകൾ നേരുകയാണ്. സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഏറ്റവും ഉജ്ജ്വലമായ പ്രതീകമാണ് ബലിപ്പെരുന്നാൾ. തീർച്ചയായിട്ടും കുടുംബങ്ങൾ ഒന്നിച്ച് നമ്മുടെ സ്നേഹവും സാഹോദര്യവും നിലനിർത്തി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു ദിവസമാകട്ടെ ഈ ബലിപെരുന്നാൾ ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം.
2: പാലക്കാടിൻ്റെ സ്വന്തം എം പി വി കെ ശ്രീകണ്ഠേട്ടനാണ് നമ്മോടൊപ്പം ചേർന്നത്. നേരത്തെ തുടക്കത്തിൽ താജുക്ക് പറഞ്ഞതുപോലെ എല്ലാ ഗ്രാമങ്ങൾക്കും അദ്ദേഹം പരിചിതനാകുന്നതുപോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള എല്ലാ ഗ്രാമങ്ങളും സുപരിചിതമാണ്. ഗ്രാമങ്ങളിലെ ആളുകളും എല്ലാമായിട്ടും അത് തങ്ങളുടെ ഈ സേവനം ഇനിയും നിലനിൽക്കട്ടെ, തുടരട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. പീസ് റേഡിയോടൊപ്പം ഈ സന്തോഷ സുദിനത്തിൽ ചേർന്നതിന് നന്ദി അറിയിക്കുകയാണ്.

0: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, തൽബിയ ഈദ് ദിന പ്രത്യേക പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളിലൂടെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ഈ ഒരു യാത്രയിൽ ഞാൻ മുജ്തബ പി സി, എന്നോടൊപ്പം അംജദ് മദനി, നമ്മൾ തുടരുകയാണ്.
1: നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യമായി ഒരു ഈദ് സന്ദേശമാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സി പി സലീം സാഹിബ്, വിശ്വാസ വിശുദ്ധി ജീവിതത്തിന്റെ ഭാഗമാകണമെന്ന സന്ദേശവുമായി നമ്മോടൊപ്പം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബലി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, ഹജ്ജിന്റെ കർമ്മങ്ങൾ അതിന്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ, സുപ്രധാനമായ ഒരു ചിന്ത മഹാന്മാരായ മൂന്നു പേർ ഹജ്ജുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഉണ്ടല്ലോ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഹാജറ ബീവി ഇസ്മായിൽ നബി അലൈഹിസ്സലാം. തവാഫ് കഴിഞ്ഞ് മഖാമു ഇബ്രാഹീമിന്റെ പിന്നിൽ രണ്ടരക്കായത്ത് നമസ്കരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. ഖാമ നിന്നു, മഖാം നിന്ന സ്ഥലം. കഅബ പടുത്തുയർത്താൻ നിവർന്നു നിന്ന് കല്ലുകൾ എടുത്തു വെക്കുന്ന ചരിത്രം നമുക്കറിയാം. ആ നിന്ന സ്ഥലത്തിന്റെ പിന്നിലാണ് രണ്ടരക്കായത്ത് നമസ്കരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത്. ചിന്തിക്കുക, മഖാമു ഇബ്രാഹീമിന്റെ പിന്നിൽ രണ്ടരക്കായത്ത് നമസ്കരിക്കുമ്പോൾ, നമസ്കാരത്തിന് മുമ്പോ നമസ്കാരത്തിലോ നമസ്കാരത്തിന് ശേഷമോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത ആശയക്കാരായ മുസ്ലിങ്ങൾ ഇറക്കിയിട്ടുള്ള ഹജ്ജിന്റെയും ഉംറയുടെയും കിതാബുകൾ മുഴുവൻ പരതുക നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പോൾ ഇബ്രാഹിം നബിയെ എന്നൊരു വിളി ഹജ്ജിലില്ല, ഉംറയിലില്ല, അതല്ലെങ്കിൽ ബിബറക്കത്തി ബിഹക്തി ബിജാഹി എന്ന് പറഞ്ഞുകൊണ്ടൊരു വിളി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടില്ലല്ലോ. അതേപോലെ തൊട്ടടുത്ത് സഅയിന്റെ ഭാഗമായി സഫാ മർവക്കിടയിൽ ഓടാൻ, നടക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. സഫയിലും മർവയിലും അതിന് ഇടക്കുമുള്ള പ്രാർത്ഥനകൾ എന്തൊക്കെയായിരിക്കണമെന്ന് ഒട്ടേറെ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാം. വ്യത്യസ്ത ആശയക്കാരായ ആളുകൾ ഇറക്കിയിട്ടുള്ള കിതാബുകളിലും അത് വ്യക്തമാണ്. എന്നാൽ അവിടെ ഒരിടത്തും സഫയിൽ നിന്ന് കഅബയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ സഫയിൽ നിന്ന് മർവയിലേക്ക് പോകുമ്പോൾ, മർവയിൽ നിന്ന് വീണ്ടും കഅബക്ക് നേരെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, സഹോദരി സഹോദരന്മാരെ, ഹാജറ ബീവിയെ എന്നൊരു വിളിയുണ്ടോ? ബിബറക്കത്തി ബിഹക്തി ബിജാഹി എന്ന് പറഞ്ഞുകൊണ്ടൊരു വിളി ഹാജറ ബീവിയോടുണ്ടോ? ഇല്ലല്ലോ. അമ്പിയാക്കന്മാരുടെ സ്വപ്നങ്ങൾ ദീനിൽ തെളിവാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ ബലിയറുക്കുവാൻ വേണ്ടി കാണുന്ന സ്വപ്നം, ആ സ്വപ്നം കണ്ടപ്പോൾ മകനുമായി കൂടിയാലോചിച്ചു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം സമ്മതിച്ചു. എന്താണോ റബ്ബ് കൽപ്പിച്ചത് അത് അങ്ങ് നിറവേറ്റുക. മിനയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ബലിയറുക്കാൻ തയ്യാറായി. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വതാല പറഞ്ഞു, ബലിയറുക്കേണ്ടതില്ല, നീ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. ഹജ്ജിന്റെ ഭാഗമായി ബലിയറുക്കുമ്പോൾ ആ മിനയിലെ തമ്പുകളിൽ നിന്നോ ബലിയറുക്കുന്ന ദിവസത്തിലോ ഒരു വിളി ഇസ്മായിൽ നബിയെ എന്ന് നമുക്ക് കാണാൻ സാധ്യമല്ല, കേൾക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ബിബറക്കത്തി ബിഹക്തി ബിജാഹി എന്ന് കാണാനും സാധ്യമല്ലല്ലോ. നമസ്കാരങ്ങളിലാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വതാലയോട് നമ്മൾ ദുആ ചെയ്യുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ബറക്കത്ത് കൊടുത്തതുപോലെ അള്ളാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അള്ളാഹുവേ റസൂലുള്ളാഹിക്ക് ബറക്കത്ത് കൊടുക്കണേ എന്ന്. അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെ, ഹജ്ജ് സ്വീകാര്യമാകണമെങ്കിൽ, നമ്മുടെ എല്ലാ ഇബാദത്തുകളും സ്വീകാര്യമാകണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ കലർപ്പ് വന്നുകൂടാ. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതാലയെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിശ്വാസ വിശുദ്ധി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ആഘോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ഈ സുദിനത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് വിശ്വാസിയുടെ ജീവിത വിശുദ്ധി കൂടി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് ബഹുമാന്യനായ സി പി സലീം നമുക്ക് നൽകിയത്.
1: ദേഹേച്ഛകൾക്ക് പുറത്ത് ദൈവേച്ഛ, അതേത് സന്ദർഭത്തിലും അങ്ങനെ തന്നെയാണ്. ആഘോഷ വേളകളിലും അല്ലാത്ത വേളകളിലും എന്നതാണ് നമുക്കും നൽകാനുള്ള സന്ദേശം.

0: പീസ് റേഡിയോ ഏത് ദിന പ്രത്യേക പരിപാടി തുടരുമ്പോൾ ഇനി പീസ് റേഡിയോയിലെ ഒരു പുതിയൊരു കാര്യം കൂടി പഠിപ്പിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് അൽ ഇജാബ എന്ന യൂട്യൂബ് ചാനലാണ്. വ്യത്യസ്തങ്ങളായ യൂട്യൂബ് ചാനൽ പീസ് റേഡിയോക്ക് കീഴിലുണ്ട്. അതിലെ ഒന്നാണ് അൽ ഇജാബ എന്ന യൂട്യൂബ് ചാനൽ. നമ്മുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായി പണ്ഡിതന്മാർ മറുപടി പറയുന്ന, തത്സമയം മറുപടി പറയുന്ന പരിപാടികളും ഷോർട്സും വീഡിയോ ക്ലിപ്സും എല്ലാം അടങ്ങുന്ന യൂട്യൂബ് ചാനലാണ് അൽ ഇജാബ എന്നുള്ളത്. യൂട്യൂബിൽ കയറി അൽ ഇജാബ പീസ് റേഡിയോ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനൽ ലഭിക്കും. അത് സബ്സ്ക്രൈബ് ചെയ്യുക.
1: വിഷയാധിഷ്ഠിതമായ പ്രഭാഷണങ്ങൾ, പ്രത്യേകിച്ച് തൗഹീദ്, ഹജ്ജ് ഉംറ കർമ്മങ്ങൾ, പ്രവാചക ചരിത്രം, കുടുംബജീവിതം എന്നിവയെക്കുറിച്ചുള്ള ആധികാരികമായ പ്ലേലിസ്റ്റുകൾ, അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്ടുകൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കുറഞ്ഞ സമയം കൊണ്ട് വലിയ സന്ദേശങ്ങൾ നൽകുന്ന ചെറിയ വീഡിയോ ചോദ്യോത്തര സെഷനുകൾ അടങ്ങുന്ന അൽ ഇജാബ യൂട്യൂബ് ചാനൽ, അത് സബ്സ്ക്രൈബ് ചെയ്യാനും പ്രിയപ്പെട്ടവർക്ക് ഒരു സ്നേഹസമ്മാനമായി നൽകാനും നമ്മൾ ശ്രമിക്കുക. സംശയങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാവില്ല. സ്വാഭാവികമായും ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും കടന്നു വരുമ്പോൾ പലതിനും ഉത്തരം കണ്ടെത്തേണ്ടി വരും. നിങ്ങൾക്ക് ഉത്തരം കിട്ടണോ, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് അൽ ഇജാബ.

0: പീസ് റേഡിയോ ബലിപെരുന്നാൾ പ്രത്യേക ദിന പരിപാടികൾ തുടരുമ്പോൾ ഇനി ഇമ്പമാർന്ന ഒരു മധുരമാർന്ന ഖുർആൻ പാരായണത്തിലേക്കാണ് നാം കടക്കുന്നത്. ഷെയ്ഖ് ബന്ദർ ബലീലയുടെ മനോഹരമായ പാരായണത്തിലേക്ക്.
1: أعوذ بالله من الشيطان الرجيم.

0: വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തു അൽ ഇസ്രായിലെ 9 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ് പ്രശസ്തക്കാരി ബന്ദർ ബലീല പാരായണം ചെയ്തിട്ടുള്ളത്. നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് വറത്തിലിൽ ഖുർആൻ തർത്തില എന്ന വിശുദ്ധ ഖുർആനിനെ അടിസ്ഥാനമാക്കിയുള്ള മനോഹരമായ പാരായണം.
1: ഈ ഒരു അവസരത്തിൽ പീസ് റേഡിയോക്ക് മറ്റൊരു സ്റ്റേഷൻ കൂടിയുണ്ടെന്ന് ശ്രോതാക്കളെ ഒന്നുകൂടി ഉണർത്തുകയാണ്. പീസ് റേഡിയോ ഖുർആൻ സ്റ്റേഷൻ, ഖുർആനുമായി ബന്ധപ്പെട്ട് ഖുർആൻ പാരായണങ്ങൾ, ഖുർആന്റെ അർത്ഥങ്ങൾ, ഖുർആന്റെ വ്യത്യസ്തമായ മനഃപ്പാഠമാക്കാനുള്ള പ്രോഗ്രാമുകൾ എല്ലാം അടങ്ങിയ പീസ് റേഡിയോ ഖുർആൻ സ്റ്റേഷൻ കൂടി പീസ് റേഡിയോ ശ്രോതാക്കൾ സന്ദർശിക്കുകയും ആ ഖുർആൻ കേൾക്കുകയും മനഃപ്പാഠമാക്കാനെല്ലാം ഉപയോഗപ്പെടുത്തുകയും വേണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്.

0: തുടർച്ചയായ കേൾവിക്കിടയിൽ സാമൂഹ്യ രാഷ്ട്രീയ മതരംഗങ്ങളിലുള്ള പലരുടെയും സന്ദേശങ്ങൾക്കും ആശംസകൾക്കുമൊക്കെ നമ്മളിങ്ങനെ സാക്ഷിയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു പരിണിതപ്രജ്ഞനായ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലെ അവിസ്മരണീയ സാന്നിധ്യമായ ചാലക്കുടിയുടെ സ്വന്തം പാർലമെന്റേറിയൻ ബെന്നി ബഹനാൻ എം പി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നു.
1: ലോകമെമ്പാടും ഒരിക്കൽ കൂടി വലിയ പെരുന്നാൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സംതൃപ്തിയുടെ സന്ദേശമൊക്കെയുള്ള ഈ പെരുന്നാൾ ആഘോഷത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ത്യക്കകത്തും പുറത്തും പ്രവർത്തിച്ചു വരുന്ന പീസ് റേഡിയോ ചാനലിന്റെ പ്രേക്ഷകർക്ക് ഈ വലിയ പെരുന്നാളിന്റെ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ബെന്നി ബഹനാൻ എം പി.
2: ബെന്നി ബഹനാൻ എം പി ആണ് നമ്മോടൊപ്പം ഈ വേളയിൽ ചേർന്നത്. ചാലക്കുടിയുടെ സ്വന്തം എം പി, മുൻ തൃക്കാക്കര എം എൽ എ കൂടിയായ ബെന്നി ബഹനാനാണ് നമ്മോടൊപ്പം ചേർന്നത്. ഈ ഒരു സുദിനത്തിൽ പീസ് റേഡിയോടൊപ്പം ചേർന്നതിന് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്.

0: തൽബിയ ഈദ് ദിന പ്രത്യേക പരിപാടികൾ തുടരുന്നു. അടുത്തതായി ഒരു ഗാനവുമായി മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസിൽ നിന്നും ഹഫ്സ ബിന്ത് അനസ് നമ്മോടൊപ്പം ചേരുകയാണ്.
1: അസ്സലാമു അലൈക്കും.

മാഷാല്ല, ഹഫ്സ ബിൻത് അനസിന്റെ ഒരു മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടത്. മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസിലെ വിദ്യാർത്ഥിനിയാണ് ഹഫ്സ ബിൻത് അനസ്. വളരെ മനോഹരമായ ഒരു മലയാള ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.

0: വിശ്വാസിക്ക് ഏറ്റവും വലിയ ആയുധം അവൻ്റെ പ്രാർത്ഥനകളാണ്. പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ്. നിസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥന, അത് പഠിക്കാൻ ഈ മനോഹരമായ ഏറ്റവും പുണ്യമുള്ള ദിനങ്ങളിൽ അല്പസമയം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയുമായി നമ്മോടൊപ്പം അബ്ദുള്ള മുഹസിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥന നമുക്കറിയാം. വജ്ജഹത്തു വജിഹിയ ലില്ലദീ എന്ന് തുടങ്ങുന്ന വലിയൊരു പ്രാർത്ഥന, അതുപോലെ തന്നെ അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖത്വായായ എന്ന് തുടങ്ങുന്ന മറ്റൊരു പ്രാർത്ഥന, ഇതൊന്നുമല്ലാതെ ഇതിനൊക്കെ പുറമെ മറ്റൊരു ചെറിയൊരു പ്രാർത്ഥന കൂടി അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. നിന്റെ നാമം എല്ലാ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്നതും നിന്റെ സ്ഥാനം പരമോന്നതവുമാകുന്നു. യഥാർത്ഥ ആരാധ്യൻ നീയല്ലാതെ മറ്റാരുമില്ല എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അല്ലാഹുവിൻ്റെ റസൂലേ, ഈയൊരു പ്രാർത്ഥന സുന്നത്ത് നമസ്കാരങ്ങളിൽ ധാരാളമായി കൊണ്ട് ചൊല്ലിയതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈയൊരു പ്രാർത്ഥന കൂടി നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നിസ്കാരത്തിലെ വ്യത്യസ്തങ്ങളായ പ്രാരംഭ പ്രാർത്ഥനയിൽ പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നാം മനപ്പാഠമാക്കിയത്, പഠിച്ചത്. വ്യത്യസ്തമായ പ്രാർത്ഥനകൾ, അതേപോലെ വ്യത്യസ്ത നേരങ്ങളിൽ ചെല്ലുകയും ആ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ പ്രാരംഭ പ്രാർത്ഥനകൾ വരുത്താൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുള്ള മുഹസിൻ വണ്ടൂർ ആയിരുന്നു.

0: ഈദ് കിസ്വ. ഓരോ പെരുന്നാളിനും പതിനായിരങ്ങളിൽ പുഞ്ചിരി വിടർത്തി പതിറ്റാണ്ട് പിന്നിട്ട കർമ്മ പദ്ധതി വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നിർധനരും അഗതികളും അനാഥരുമായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പെരുന്നാളിന് പുതുവസ്ത്രം നൽകുന്നതിന് തുടക്കമിട്ട പദ്ധതി. പ്രധാന സവിശേഷതകൾ: ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ സേവനം ലഭ്യമാക്കി, 14 വർഷം വിജയകരമായി പൂർത്തിയാക്കി. പദ്ധതി ഗുണഭോക്താക്കളുടെ അഭിമാനബോധത്തിന് ഒരു നിലക്കും ഭംഗം വരുത്താത്ത വിധം കൂപ്പൺ അടിസ്ഥാനപ്പെടുത്തി അവരുടെ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം മാനിച്ചുള്ള പ്രത്യേക വിതരണ സംവിധാനം. സംസ്ഥാനത്തെ ആദിവാസി കോളനികൾ, തീരദേശ മേഖലകൾ, മലയോര മേഖലകൾ, മറ്റ് പിന്നാക്ക പ്രദേശങ്ങളിലും അനാഥകൾ, ഭിന്നശേഷിക്കാർ, അഗതി മന്ദിരം, പാലിയേറ്റീവ് കേന്ദ്രങ്ങളിലെ അന്തേവാസികൾ തുടങ്ങിയ സാമൂഹ്യ വിഭാഗങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക വിതരണം ഇതിന്റെ വൈപുല്യത്തെ വിളിച്ചോതുന്നു. ജില്ലാടിസ്ഥാനത്തിൽ തീരദേശ മേഖലകൾ, കോളനികൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകൾ കൂടാതെ വെസ്റ്റ് ബംഗാൾ, ബീഹാർ, പോണ്ടിച്ചേരി, അലിഗർ, മംഗലാപുരം, ബീജാപ്പൂർ, കുടക് സിദ്ധാപൂർ, കോയമ്പത്തൂർ, മൈസൂർ, ബാംഗ്ലൂർ, ത്രിപുര, ഹൊസൂർ, കൃഷ്ണഗിരി, ചെന്നൈ, ലക്ഷദ്വീപ്, ജാർഖണ്ഡ്, ഒറീസ, ഹരിയാന, മുംബൈ, ഉത്തർപ്രദേശ്, കർണാടക, തമിഴ്നാട് തുടങ്ങിയ അന്തർ സംസ്ഥാനങ്ങളിലും പദ്ധതി മുഖാന്തരം പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ശാസ്ത്രീയമായ വിവര ശേഖരണ വിതരണ സംവിധാനം പദ്ധതി ഏകോപനം. സംസ്ഥാനത്തെ 300 വരുന്ന ടെക്സ്റ്റൈൽസുകൾ മുഖാന്തരമാണ് വിതരണം. ശാഖാതലങ്ങളിൽ വിസ്ഡം പ്രവർത്തകർ അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി ഇതിനായി സജ്ജീകരിച്ച മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് രീതി. ജില്ലാതലങ്ങളിൽ പ്രാദേശികാടിസ്ഥാനത്തിൽ ഷോപ്പുകൾ നിശ്ചയിച്ച് ഗുണഭോക്താക്കൾക്ക് കൂപ്പണുകൾ നൽകുന്നു. പ്രസ്തുത കൂപ്പണുമായി ഷോപ്പിലെത്തുന്ന കുട്ടികൾക്ക് ഒരു കൂപ്പണിൽ പരമാവധി 1300 രൂപയുടെ വസ്ത്രം വാങ്ങിക്കാം. സഹായം ലഭിക്കുന്നവരുടെ അഭിമാനത്തിന് യാതൊരു കാരണവശാലും ഭംഗം വരുത്തരുതെന്ന നിർബന്ധമാണ് ഇത്തരത്തിൽ സംവിധാനം ഒരുക്കുന്നതിനുള്ള പ്രേരണ. അതീവ രഹസ്യമായി പദ്ധതി നിർവാഹകർ മാത്രം അവരുടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ അവരുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാനാകുന്നു. ഗുണഭോക്താക്കളുടെ പദ്ധതി രജിസ്ട്രേഷൻ മുതൽ കൂപ്പൺ വിതരണവും ഷോപ്പുകൾ നിശ്ചയിച്ചു നൽകുന്നതും തുടങ്ങി പദ്ധതി സംബന്ധിച്ച എല്ലാ ഏകോപനവും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നിർവഹിക്കുന്നത്. രാജ്യത്തെയും വിദേശത്തെയും സുമനസ്കരായ മലയാളികളിൽ നിന്നാണ് പദ്ധതിക്കാവശ്യമായ തുക കണ്ടെത്തുന്നത്. വലിയ സ്വീകാര്യതയും മികച്ച പിന്തുണയുമാണ് പൊതുസമൂഹത്തിൽ നിന്ന് പദ്ധതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ, പ്രൊഫഷണലുകൾ, കച്ചവടക്കാർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളും പദ്ധതിയിൽ പങ്കാളികളാവുന്നുണ്ട്. പദ്ധതിയിലേക്ക് പണം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് 9010100054119382 വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എഡിഫൈസ് എന്ന അക്കൗണ്ട് നമ്പറിൽ കോഴിക്കോട് ബ്രാഞ്ച് ആക്സിസ് ബാങ്ക് അക്കൗണ്ടിൽ പണം അടക്കാവുന്നതാണ്. പണം അയക്കുന്നവർ 7560902902 എന്ന നമ്പറിലെ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് റെസിപ്റ്റുകൾ കൈപ്പറ്റണം. കൂടുതൽ വിവരങ്ങൾക്ക് 8281083568, മറ്റൊരു നമ്പർ 7560909902.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തൽബിയ ഈദുദിന പ്രത്യേക പരിപാടികൾ തുടരുകയാണ്. നിരവധി വിദ്യാർത്ഥി പ്രതിഭകളാണ് ഈ പെരുന്നാളിന് നമ്മോടൊപ്പം. ശ്രോതാക്കൾക്ക് ഹൃദയത്തിൽ സന്തോഷവും ആഹ്ലാദവും പകരുന്ന ഗാനങ്ങളുമായി കൂടെയുണ്ടായിരുന്നത്. അതുപോലെ ഒരു മലയാള ഗാനവുമായി ദേവദാർ യു പി സ്കൂൾ നെടിയിരുപ്പിൽ നിന്നും മുഹമ്മദ് ഫൈസാൻ കെ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുന്തി ബഹർ നീന്തിട ചിന്തമികന്ധരശിക്കുളലങ്ക. മുന്തി ബഹർ നീന്തിട ചിന്തമിക

പിടിത്തു കൊതിമതമാൽ അടച്ചു കഥകുകൾ വിളിച്ചു ശൗവത്തൽ പുളച്ചു വിധിഹിതമാൽ മുന്തി ബഹർ നീന്തിടൈഷ്കുട ചിന്ത മികന്ധരശിക്കുളലങ്ക മുന്തി ബഹർ നീന്തിടൈഷ്കുട ചിന്ത മികന്ധരശിക്കുളലങ്ക മിസുറപ്പതി മിസുറപ്പതി വാണിടുവരജന ദീസുടപ്പുകൾ മടവാൾ സുലീഗ ബന്ധകവതനധി കൊതിമതി ബത്തു സന്തതമുതിമതി വിധമൊളിക്കാത്തു അന്തരമതിൽ വർക്കതിരൊളിക്കാത്തു സുന്ദര നിധിമതിനെ ബ്യൂസുഫ് അടുത്തു അടുത്തു മണിമകത്തടുത്തു സുമുഖര പിടി ൊതിമതമാൽ അടച്ചു കഥകുക.

വിളിച്ച് യൂസുഫ് തപിച്ച മനമതിനാൻ. മുന്തി ബഹർ നീന്തി ഡൈഷ്കുട ചിന്ത മികന്ധര ശിക്കുളലങ്ക. മുന്തി ബഹർ നീന്തി ഡൈഷ്കുട ചിന്ത മികന്ധര ശിക്കുളലങ്ക. മിസുറപ്പതി മിസുറപ്പതി വാണിടുവർജന സീസുട പുകൾ മടവാൻ. സുലൈഖ ബന്ധകവദനതിൽ കൊതിമതി ബത്തും സന്തത മുതിമതി വിധമൊളി കാത്തും. അന്തര മതിൽ ബാർക്കതിരൊളി കാത്തും. സുന്ദര നിധിമതി നബി യൂസുഫ് അടുത്തു അടുത്തു മണിമക തടുത്തു സുമുഖരെ പിടിത്തു കൊതിമതമാൽ. അടച്ചു കഥകുകൾ വിളി

0: ചിങ്കക്കുളൽ ചിങ്കക്കുളൽ ചന്ദന കമ്പ കമീസുമ കീറിടലായി ഒടുക്കം മുത്തിട പതിവാകും മസിസുമയെടുത്ത് ചിത്തമിൽ ഇലശവുമുതിത്തവർ വിളിത്ത് മുത്തൊളിനബിയുരത്ത് മുത്തരവിടുവാനും ഇതകറി പിടുത്ത് പിടിത്ത കതിയത് തരത്തിൽ പരസിയാടുത്തു നിജമറിയാം.
1: മഷാല്ലാ, മുഹമ്മദ് ഫൈസാൻ ഒരു അടിപൊളി മാപ്പിളപ്പാട്ടുമായി ആയിട്ടാണ് നമ്മോടൊപ്പം ചേർന്നത്. നെടിയിരുപ്പ് ദേവദാർ യു പി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഫൈസാൻ. ഒരു അടിപൊളി ഇമ്പമാർന്ന മാപ്പിള പാട്ടുമായി നമ്മോടൊപ്പം ചേർന്ന മുഹമ്മദ് ഫൈസാൻ, അഭിനന്ദനങ്ങൾ.

0: ഇന്നത്തെ ഈ സായം സന്ധ്യയിൽ ഞങ്ങൾ വിടചൊല്ലുന്നു. പുതിയ അതിഥികളും ആങ്കേഴ്സും നിങ്ങളെ കാത്തിരിക്കുകയാണ്.
1: അല്ലാഹു അക്ബർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തെൽവിയ തുടരുകയാണ്. ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ നമ്മളിപ്പോൾ ഒരു മഗരിബിൻ്റെ സമയത്തേക്ക് കടക്കുകയാണ് അല്ലേ? ഒരു
1: അതെ
0: 6:30 ആ സമയം ഏകദേശമായി മഗരിബിൻ്റെ സമയം ആയി തുടങ്ങിയിട്ടുണ്ട്.
1: ഈ സമയത്ത് നമുക്കൊരു ക്വിസ് അല്ലേ, നേരത്തെ പലതവണ വന്നിട്ടുണ്ട് ലൈവായിട്ട് തന്നെ. അപ്പോൾ ലൈവ് ക്വിസ് എന്നുള്ള പിന്നെ ലൈവായിട്ട് ഇന്നത്തെ ലൈവ് ക്വിസ് മുഴുവൻ ഈ ഒരു ചോദ്യമാണ് പോകുന്നത്. ഇതിലെ
0: ചോദ്യം ഒന്ന്, ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നമ്മൾ അയക്കേണ്ടത്. ഫീഡ്ബാക്ക് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം പ്രോഗ്രാമിൽ ലൈവ് ക്വിസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ധാരാളം പ്രോഗ്രാമുകൾ നമുക്ക് കാണാം, പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രോഗ്രാമുകൾ നമുക്കതിൽ കാണാം. അതിൽ ലൈവ് ക്വിസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പേര് ടൈപ്പ് ചെയ്യുക, പേരിൻ്റെ കൂടെ സ്ഥലം കൂടി ടൈപ്പ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ നേരത്തെ ഉപയോഗിച്ച ആൾക്കാർക്ക് ആ പേര് സ്ഥലമൊക്കെ അവിടെ തന്നെ ഉണ്ടാകും.
1: യെസ്, പിന്നെ ഉത്തരം ഓപ്ഷൻ മാത്രമാണ് അയക്കേണ്ടത്,
0: അത്രേ ഉള്ളൂ.
1: എ ആണെങ്കിൽ എ. അങ്ങനെ ശ്രദ്ധിക്കുക, ചോദ്യം ഇതാണ്: മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മദീനയിലെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മുഹാജിറുകൾ, ഓപ്ഷൻ ബി അൻസാറുകൾ, സി ഖുറൈശികൾ, ഡി ഔസ്. ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ ഉത്തരം അയക്കുക. വിജയികളെ നാളെ രാത്രി 8:30 ഇൻഷാല്ലാ പ്രഖ്യാപിക്കുന്നതാണ്.
0: പീസ് റേഡിയോ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തുടരുകയാണ്. നമ്മൾ പീസ് റേഡിയോയെക്കുറിച്ച് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ, അതിൽപ്പെട്ട ഒന്നാണ് ആരോഗ്യ വിചാരം. നമുക്ക് ആരോഗ്യരംഗത്ത് നമ്മൾ നമുക്കുള്ള ധാരാളം സംശയങ്ങളുണ്ടാവും, പല ഏരിയകളിലായിട്ട് നമുക്കുള്ള ധാരാളം സംശയങ്ങൾ. ആ സംശയങ്ങൾ തീർക്കാൻ പറ്റിയ രൂപത്തിലുള്ള അതിന് പറ്റിയ ഡോക്ടേഴ്സ്, വളരെ പ്രഗത്ഭരായ പരിചയസമ്പന്നരായ ഡോക്ടേഴ്സ് പങ്കെടുക്കുന്ന, അവരുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രോഗ്രാമാണ് ആരോഗ്യ വിചാരം. ഇതിൽ പിന്നെ അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്, അവരുമായിട്ടുള്ള ലൈവ് ഇൻ്ററാക്ഷൻസ് ഉണ്ട് അല്ലേ? നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, നമ്മുടെ ആരോഗ്യ വിഷയത്തിലുള്ള സംശയങ്ങൾ നമുക്ക് ചോദിക്കാം.
1: അതുപോലെ തന്നെ പിന്നെ വിവിധങ്ങളായിട്ടുള്ള ആശുപത്രികളിൽ നിലവിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ഡോക്ടർമാർ, അത് എല്ലാ ഭാഗത്തുനിന്നും, അത് അലോപ്പതി ആവട്ടെ, ഹോമിയോ ആവട്ടെ, ആയുർവേദ ഡോക്ടർമാരാവട്ടെ, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ള

0: കേൾക്കുകയുണ്ടായി. നമ്മൾ അതിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് വിട്ടുവീഴ്ച എന്നുള്ളത്, അല്ലേ?
1: യെസ്.
0: പെരുന്നാൾ കാലത്തെ വിട്ടുവീഴ്ചകൾ ഈയൊരു രചന ഒരു ലേഖനമാണ്. അതിന് അബ്ദുസ്സമദ് കല്ലടിക്കോട് ശബ്ദം നൽകുകയാണ്. അത് നമുക്ക് കേൾക്കാം.
2: പെരുന്നാൾ കാലത്തെ വിട്ടുവീഴ്ചകൾ. ബലിപെരുന്നാൾ എന്നാൽ ത്യാഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ബലി നൽകാൻ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമുണ്ട്. അതാണ് നമ്മുടെ ഈഗോ, അല്ലെങ്കിൽ അഹംഭാവം. ഞാൻ എന്തിനാ ആദ്യം മിണ്ടുന്നത്? അവർ എന്നെ വിളിച്ചോ തുടങ്ങിയ ചിന്തകൾ കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് നമ്മുടെ ഇടയിൽ ഇല്ലാതാകുന്നത്. ഈ പെരുന്നാൾ സുദിനത്തിൽ ആ ഈഗോയെ നമുക്കൊന്ന് ബലി നൽകാം. തെറ്റുകൾ ആരുടെ ഭാഗത്തായാലും വിട്ടുവീഴ്ച ചെയ്യാൻ ആദ്യം മുന്നോട്ടു വരുന്നത് നാം ആയിരിക്കട്ടെ. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ പിണങ്ങി നിൽക്കുന്ന രണ്ടുപേരിൽ ആദ്യം സലാം പറഞ്ഞു തുടങ്ങുന്നവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമൻ. ഒരു ചെറിയ ഈദ് മുബാറക് മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ ഒരു നേർക്കുനേരെയുള്ള കെട്ടിപ്പിടുത്തത്തിലൂടെയോ വർഷങ്ങളായുള്ള അകൽച്ചകൾ ഇല്ലാതാക്കാൻ ഈ പുണ്യദിനത്തിന് സാധിക്കും. മനസ്സിൽ യാതൊരുവിധ കടുപ്പവുമില്ലാതെ എല്ലാവർക്കും നന്മ മാത്രം നിരുന്ന പ്രകാശമുള്ള ഒരു മനസ്സുമായി

0: മാഷാല്ലാ, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയം. പെരുന്നാളിൻ്റെ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നുറുങ്ങുകൾ കേട്ടിട്ടുള്ളത്.
1: നമ്മൾ മുറിഞ്ഞു പോയ ബന്ധങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ അവരുമായി ചെറിയ രൂപത്തിലെങ്കിലും ശത്രുതയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പം അവരുമായിട്ടൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്ത് ഒരു പെരുന്നാൾ മെസ്സേജ് അയച്ച്, ഒന്ന് അവരെ കണ്ട് ഒന്ന് പെരുന്നാൾ സന്ദേശം അയച്ച്, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച്, അല്ലേ, ആ രൂപത്തിൽ നമ്മുടെ ബന്ധം പുതുക്കാൻ പറ്റിയൊരു സമയമാണ്.
0: യെസ്, അതെ, മുറിഞ്ഞു പോയത് ജസ്റ്റ് ചേർക്കാൻ പറ്റിയ സമയമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇനിയൊരു കൊച്ചു കൂട്ടുകാരൻ നമ്മോടൊപ്പം ചേരുകയാണ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക്.
1: ദിൽഷാൻ മരക്കാർ സി കെ, നമ്മുടെ 5 വയസ്സുകാരൻ, ഒരു കൊച്ചു കൂട്ടുകാരനാണ് ദിൽഷാൻ മരക്കാർ സി കെ. അത്തിപ്പറ്റ അൽമനാർ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്.
2: ഇന്ന് ഞാൻ ഒരു ബുദ്ധിയുള്ള കാക്കന്റെ കഥ പറയാൻ പോവാണ്. ഒരു കാക്ക ആകാശത്ത് കൂടി പറക്കുകയായിരുന്നു. അപ്പോൾ ആ കാക്കക്ക് ദാഹിച്ചു. അപ്പോൾ കാക്ക ഒരു വീടിന്റെ മുറ്റത്ത് വെള്ളം കണ്ടില്ല. അപ്പോൾ കൊറേ നടന്നപ്പോ ഒരു കൂടത്തില് കുറച്ച് വെള്ളം കണ്ടു. അപ്പോള് കാക്ക വെള്ളം കുടിച്ചാൽ എളുപ്പമാകാൻ വേണ്ടിട്ട് ചുറ്റു നോക്കി. അപ്പോള് കുറച്ച് കല്ല് കൊടുക്കുന്ന കണ്ടു. അപ്പോള് കല്ല കൊടുത്ത് കിട്ടും. അപ്പോള് കാക്കക്ക് വെള്ളം കുടിച്ചാൽ എളുപ്പമായി. അസ്സലാമു അലൈക്കും.
0: മാഷാല്ലാ, അത്തിപ്പറ്റ അൽമനാർ സ്കൂളിലെ 5 വയസ്സുകാരനായ വിദ്യാർത്ഥി ദിൽഷാൻ മരക്കാറാണ് നമ്മോടൊപ്പം സ്റ്റാർ കോസ്റ്റിൽ കൂടെ ഉണ്ടായിരുന്നത്. ഇനിയൊരു ഈദ് സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്.
1: ഇതിനോടകം നമ്മൾ ഒട്ടേറെ പണ്ഡിതന്മാരുടെ, അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരുടെ പെരുന്നാൾ സന്ദേശങ്ങളും ആശംസകളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇപ്പോൾ ഈദ് സന്ദേശവുമായി നമ്മോടൊപ്പം ചേരുന്നത് അമീർ അത്തോളിയാണ്. വിസ്ഡം യൂത്ത് സംസ്ഥാന ഭാരവാഹിയായ അമീർ അത്തോളിയാണ് പെരുന്നാൾ സന്ദേശവുമായി നമ്മോടൊപ്പം ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പീസ് റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മഹത്തായ സ്മരണകൾ പുതുക്കിക്കൊണ്ട് വീണ്ടുമൊരു വലിയ പെരുന്നാൾ കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് വിരുന്നൊരുക്കിയിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ദശലക്ഷക്കണക്കിന് ഹാജിമാർ അറഫ സംഗമത്തിനു ശേഷം മിനായിൽ ഒരുമിച്ചുകൂടുന്ന ഈ പുണ്യവേളയിൽ നമ്മളും ആ ആത്മീയ ചൈതന്യത്തിൽ പങ്കുചേരുകയാണ്. പെരുന്നാൾ എന്നത് കേവലം ആഘോഷമല്ല, മറിച്ച് വലിയൊരു ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും നിസ്തുലമായ ത്യാഗത്തിൻ്റെ കഥയാണത്. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുന്നിൽ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെ പൂർണ്ണമായി മാറ്റിവെക്കാൻ തയ്യാറായ ആ വലിയ മാതൃകയാണ് ഓരോ ബലിപെരുന്നാളും നമുക്ക് മുന്നിൽ വെക്കുന്നത്. എന്റെ പ്രാർത്ഥനയും എന്റെ ആരാധനാകർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനാവുന്നു എന്ന ആ പ്രഖ്യാപനം ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമ്മുടെ പെരുന്നാൾ അർത്ഥവത്താകുന്നത്. ബലി എന്നത് കേവലമൊരു മൃഗത്തെ അറക്കൽ മാത്രമല്ല,

0: മറിച്ച് നമ്മുടെ ഉള്ളിലെ അഹന്തയെയും സ്വാർത്ഥതയെയും ബലികൊടുക്കാൻ കൂടിയാണത്. ചുറ്റുമുള്ളവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിയാനും സഹോദരനെ സഹായിക്കാനും നമുക്ക് കഴിയണം. ഇസ്ലാം പഠിപ്പിക്കുന്ന സഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം. പട്ടിണിപാവങ്ങളുടെയും ആരുമില്ലാത്തവരുടെയും കണ്ണീരൊപ്പാൻ ഈ പെരുന്നാൾ ദിനത്തിൽ നമുക്ക് സാധിക്കണം. സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് എല്ലാവരിലേക്കും എത്തുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തുക. പ്രിയപ്പെട്ടവരെ, ഈ ആഘോഷവേളയിൽ നമ്മുടെ കുടുംബബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാം. പിണക്കങ്ങൾ മറന്ന് പരസ്പരം കൈകോർക്കാം. പ്രവാചകൻ കാണിച്ചു തന്ന ആ സ്നേഹത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലും സമാധാനവും സന്തോഷവും നിറയാൻ പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ലോകത്തെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾക്കും പ്രത്യേകിച്ച് പീസ് റേഡിയോയുടെ ലോകത്തെമ്പാടുമുള്ള ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ നേരുന്നു. തഖബൽ അല്ലാ മിന്ന വമിൻകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ജസാക്കല്ലാഹു ഖൈർ. വിസ്ഡം യൂത്ത് സംസ്ഥാന ഭാരവാഹിയായ അമീർ അത്തോളിയാണ് തൻ്റെ ബലിപെരുന്നാൾ സന്ദേശം പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് കൈമാറിയത്. ഈയൊരു ബലിപെരുന്നാൾ സുദിനത്തിൽ നമ്മളിപ്പോൾ മഗ്രിബ് സമയം അല്ലേ, മഗ്രിബിൻ്റെ ഒരു നേരത്താണുള്ളത്.
2: ഈ ഒരു സമയത്ത് നമ്മൾ ഇനി കേൾക്കുന്നത് ഒരു സ്വരമാണ്. സംഗീതത്തിൻ്റെ അകമ്പടിയില്ലാതെ, മ്യൂസിക്കിൻ്റെ ശബ്ദങ്ങളില്ലാതെ സുന്ദരമായ ഒരു ഗാനം. ഇൻഷാ അല്ലാഹ് സ്വരം കേൾക്കാം.

0: പീസ് റേഡിയോ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തുടരുകയാണ്. നമ്മൾ പീസ് റേഡിയോയെക്കുറിച്ച് പറയുമ്പോൾ ഈയൊരു പെരുന്നാൾ ദിനത്തിൽ പീസ് റേഡിയോ ഒരുക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളുണ്ട് അല്ലേ? വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ധാരാളം അറിവുകൾ കൈമാറുന്ന അതുപോലെ പ്രോഗ്രാമുകൾ, അതോടൊപ്പം നമ്മുടെ പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെയും പെരുന്നാൾ സന്ദേശങ്ങളും ആശംസകളും, നമ്മുടെ കൊച്ചുകൂട്ടുകാരുടെ ഒട്ടേറെ പരിപാടികൾ. അപ്പോൾ ഈ ഒരു സമയത്ത് ധാരാളം ശ്രോതാക്കൾ നമ്മോടൊപ്പം ചേരുന്നൊരു സമയം കൂടിയാണ് അല്ലേ? 10,000-ക്കണക്കിന് പേര് നമ്മോടൊപ്പം ചേരുന്നൊരു സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ പീസ് റേഡിയോയെക്കുറിച്ച് കൂടുതൽ അറിയിക്കേണ്ട ഒരു സമയം കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ, നമ്മളിപ്പോൾ ഇന്നലെ അറഫ ലൈവിലും ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്ക് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സ്നേഹക്കൂട് യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ്.
0: ഇതിൽ പീസ് റേഡിയോ സംരംഭങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പീസ് റേഡിയോ ഒരുക്കുന്ന സ്നേഹക്കൂട് യൂട്യൂബ് ചാനൽ.
1: യെസ്, നമ്മൾ ശരിക്ക് പീസ് റേഡിയോയുടെ എക്സ്ക്ലൂസീവ് പ്രോഗ്രാമുകളായിട്ട് തുടക്കത്തിൽ വന്നത്, വലിയ പ്രചാരം പീസ് റേഡിയോക്ക് കിട്ടിയത് ഒന്ന് സ്നേഹക്കൂട് വഴിയാണ്. അതുപോലെ അല്ലിജാബ പോലുള്ള പരിപാടികളുണ്ടായിരുന്നു. പീസ് റേഡിയോ നടത്തുന്ന ഈ ഒരു സ്നേഹക്കൂടിൻ്റെ ഒരു യൂട്യൂബ് ചാനലിനെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. കുടുംബ ദുഃഖങ്ങൾക്ക് പരിഹാരം, സുമനസ്സുകൾക്ക് സന്തോഷം എന്ന തലവാചകത്തിലാണ് സ്നേഹക്കൂടിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുന്നത്.
0: അപ്പം അതിൽ നമുക്ക് ഒട്ടേറെ വീഡിയോസ് അതുപോലെ തന്നെ ഷോർട്സ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. പീസ് റേഡിയോ സ്നേഹക്കൂട് എന്നാണ് നമ്മളതിൽ സെർച്ച് ചെയ്യേണ്ടത്.
1: യെസ്,
0: സ്നേഹക്കൂടെന്ന് സെർച്ച് ചെയ്ത് നമ്മൾ മറ്റു പല ചാനലുകൾക്ക് എത്തിപ്പെടും. പീസ് റേഡിയോ സ്നേഹക്കൂട് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ചാനലിലേക്ക് എത്തിപ്പെടാൻ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നമുക്ക് ഒട്ടേറെ വീഡിയോസ് ഷോർട്സൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമുക്കത് അയച്ചു കൊടുക്കാനും പറ്റും.
1: പ്ലേലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ജോലി, പഠനം, പ്രവാസി ലോകങ്ങൾ, വിവാഹവുമായി ബന്ധപ്പെട്ടത്, ഭാര്യ ഭർത്താവുമായി ബന്ധപ്പെട്ട ഓരോരോ വിഷയങ്ങൾ, എല്ലാ വിഷയത്തിലും അതിൻ്റെതായ വിഷയങ്ങളിൽ വന്നിട്ടുള്ള ഇതുവരെ വന്ന സ്നേഹക്കൂടിലെ എപ്പിസോഡുകളൊക്കെ അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് കേൾക്കാം, നമ്മൾ കേൾപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കാനും കൂടി പറ്റും. ആ ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ മുന്നോട്ട് പോകുമ്പോൾ ഇനിയൊരൽപ്പം ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.
0: ഷെയ്ഖ് സാദ് അൽ ഗാമിദി സൂറത്തുൽ ജാഥിയയിലെ 14 മുതൽ 26 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുന്നു. നമുക്കത് കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم.

0: മഷാല്ല, സൂറത്തുൽ ജാസിയയിലെ 14 മുതൽ 26 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഖാരി സഅദ് അൽ ഖാമിദിയുടെ പാരായണമായിരുന്നു. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ
1: സ്റ്റാർ ക്വസ്റ്റിൽ ആദം യു സനൂജ് നമ്മോടൊപ്പം ചേരുകയാണ്. പാലക്കാട് പുതുനഗരം ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ ആദം യു സനൂജ് 8 വയസ്സുകാരൻ കൂട്ടുകാരനാണ്. മലയാള കഥയുമായിട്ടാണ് നമ്മോടൊപ്പം ചേരുന്നത്. അപ്പോൾ ആദമിന്റെ കഥ നമുക്കൊന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഞാൻ ആദം യു സനൂജ്, ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊച്ചു കഥയാണ്. കുട്ടികളെ, വളരെ കാലം മുമ്പ് മക്ക നഗരം, അവിടെ അബ്ദുല്ലാഹി ഇബിനു അബ്ദുൽ മുത്തലിബിന്റെയും ആമിന ബീവിയുടെയും വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിട്ടു. ദുഃഖകരമായ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അബ്ദുല്ല അന്തരിച്ചു. കുഞ്ഞ് 6 വയസ്സായപ്പോൾ അമ്മ ഉമ്മ ആമിന ബീവിയും വിട പറഞ്ഞു. അങ്ങനെ കുഞ്ഞ് അനാഥനായി. പക്ഷേ അള്ളാഹു അവനെ എന്നും സംരക്ഷിച്ചു. വെല്ലിപ്പ അബ്ദുൽ മുത്തലിബും പിന്നെ ജ്യേഷ്ഠനായ അബൂ ത്വാലിബും വലിയ സന്തോഷത്തോടെ വളർത്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പം മുതൽ തന്നെ വളരെ സത്യസന്ധനും ദയാലുവുമായിരുന്നുവെന്ന് എല്ലാവരും കണ്ടു. അയൽക്കാരെ സഹായിക്കുകയും ആരെയും വേദനിപ്പിക്കില്ല, ഒരിക്കലും കള്ളം പറയില്ല. അതുകൊണ്ട് എല്ലാവരും അവനെ അൽ അമീൻ എന്ന് വിളിച്ചു. വളർന്ന് യുവാവായപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയനായി. പിന്നീട് വ്യാപാരിയായി. വ്യാപാരിയത്തിൽ ഒരിക്കലും വഞ്ചന ചെയ്തില്ല. ശരിയായ അളവും തോതും നൽകി. ഇത് കണ്ട ഖദീജ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആകർഷിക്കാനായി. അവർ പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയായി. 40-ാം വയസ്സിൽ ഹിറ ഗുഹയിൽ ധ്യാനിക്കുന്നിടയിൽ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സന്ദേശം കൊണ്ടുവന്നു. അന്ന് മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി. ആളുകളെ ഒരേയൊരു അള്ളാഹുവിനെ ആരാധിക്കാൻ വിളിക്കുകയും നല്ല വഴിയിലേക്ക് കൊണ്ടുപോവുകയും നീതിയും കരുണയും പഠിപ്പിക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ മുഴുവൻ നല്ല സ്വഭാവത്തിൻ്റെ മാതൃകയായി. കുട്ടികളെ സ്നേഹത്തോടെ വിളിച്ചു, അവരോടൊപ്പം കളിച്ചു, സ്ത്രീകളെ ആദരിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തു. ദരിദ്രരെ സഹായിച്ചു, രോഗികളെ സന്ദർശിച്ചു, ഒരാൾ തന്നെ നേരെ തെറ്റ് ചെയ്താലും ക്ഷമിച്ചു. കുട്ടികളെ, ഒരു ദിവസം സംഭവിച്ച ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഒരു സ്ത്രീ ദിവസവും അദ്ദേഹത്തിൻ്റെ മേൽ മാലിന്യം എറിയുമായിരുന്നു. ഒരു ദിവസം അവൾ മാലിന്യം എറിഞ്ഞില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിച്ചില്ല, മറിച്ച് അവളെ സന്ദർശിച്ചു. അവളുടെ ആരോഗ്യസ്ഥിതി ചോദിച്ചു. സ്ത്രീ അതുകൊണ്ട് അത്ഭുതപ്പെട്ടു. അങ്ങനെയൊരു കരുണയും ക്ഷമയും കണ്ടപ്പോൾ അവൾ മനസ്സ് മാറി. അവൾ ഇസ്ലാം സ്വീകരിച്ചു. മക്കയിലെ വർഷങ്ങളോളം അദ്ദേഹത്തെ പീഡിപ്പിച്ചവരെ പിന്നീട് വിജയത്തോടെ നഗരത്തിലേക്ക് മടങ്ങിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷിച്ചില്ല, മറിച്ച് പറഞ്ഞു, ഇന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്. അദ്ദേഹം എല്ലായ്പ്പോഴും ഓർമ്മിപ്പിച്ചു, നിങ്ങൾ ഏറ്റവും നല്ലവരാണ്, നല്ല സ്വഭാവമുള്ളവർ. 63-ാം വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതവും നല്ല സ്വഭാവവും ഇങ്ങനെ നമ്മൾ പ്രകാശിപ്പിക്കുന്ന സത്യത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതവും നല്ല സ്വഭാവവും ഇന്നും നമ്മെ പ്രകാശിപ്പിക്കുന്നു. സത്യസന്ധത ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, ക്ഷമ, ദയ, കരുണ, നീതി ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു നമ്മൾ പഠിക്കണം. കുട്ടികളെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് നല്ല മനുഷ്യനായിരിക്കുകയാണ് ഏറ്റവും വലിയ ആരാധന എന്ന് നമുക്ക് അദ്ദേഹത്തെ പോലെ നല്ലവരാകാൻ ശ്രമിക്കാം. അസ്സലാമു അലൈക്കും.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, വളരെ സൂപ്പറായി അവതരിപ്പിക്കപ്പെട്ടൊരു കഥ എന്ന് പറയുന്നത് ചരിത്രം അല്ലേ, ചരിത്രങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടൊരു ഭാഗമാണ് മാഷാല്ലാ നമ്മൾ കേട്ടിട്ടുള്ളത്.
1: ആദം തന്നെ ഉപദ്രവിച്ച ആൾക്കാരെ പോലും അവരോട് എങ്ങനെയായിരുന്നു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്ന പ്രവാചകന്റെ കാരുണ്യത്തിന്റെ ഒരു ദർശനമായിട്ടുള്ള ഒരു ചരിത്ര സംഭവമാണ് ഒരു കഥാരൂപത്തിൽ കൊച്ചുകൂട്ടുകാരൻ ആദം യു സനോജ് ഇവിടെ അവതരിപ്പിച്ചത്. പാലക്കാട് പുതുനഗരത്തുള്ള ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ് ആദം യു സനോജ്. പീസ് റേഡിയോയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ ആദമിനെ അറിയിക്കാം.
0: പീസ് റേഡിയോ പെരുന്നാൾ ദിന പ്രത്യേക പരിപാടികൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏറെക്കുറെ ഒരു 7 മണിയോട് അടുത്തിരിക്കുന്ന സമയമാണിപ്പോൾ. നമ്മളൊരു പ്രാർത്ഥന പഠനം, പുതിയൊരു പ്രാർത്ഥന പഠിക്കുകയാണ്. സാധാരണ നിത്യജീവിതത്തിൽ വിശ്വാസികൾ എന്നുള്ള നിലക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സന്ദർഭങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ദിക്കറുകൾ, അധികാറുകൾ, അതുപോലെ തന്നെ പ്രാർത്ഥനകൾ നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. എന്നും ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്.
1: വസ്ത്രം ധരിക്കുമ്പോൾ നാം ചൊല്ലിടുന്ന പ്രാർത്ഥനയാണ് ഈയൊരു എപ്പിസോഡിൽ അബ്ദുറൌഫ് അലിക്കമി നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആ പ്രാർത്ഥന പഠിക്കാം.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിമ ബാരിക അലാ മുഹമ്മദ്. ഏറെ സ്നേഹാദരനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ വസ്ത്രം ധരിക്കാറുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ആവർത്തിച്ച് നമ്മൾ ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യാറുണ്ട്. ആ ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രാർത്ഥനയാണ് ഇൻഷാല്ലാ നമ്മളിവിടെ പഠിക്കുന്നത്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദ സൗബ് വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. പ്രാർത്ഥനയുടെ അർത്ഥം: എൻ്റെ യാതൊരു കഴിവും ശക്തിയും കൂടാതെ എനിക്ക് ഈ വസ്ത്രം ഉദാരമായി നൽകുകയും എന്നെ ഇത് അണിയിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദ സൗബ് വറസഖനീഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. പ്രാർത്ഥന ഒരാവർത്തി കൂടി, വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുക. ദിനേന ചെയ്യുന്ന ഈ പ്രവർത്തനത്തിൽ ഈ പ്രാർത്ഥന കൂടി നമ്മൾ പറയുമ്പോൾ അതിനൊരു നന്മ റബ്ബിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പ്രാർത്ഥന ഒരാവർത്തി കൂടി പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക, കാണാതെ പഠിക്കുക. അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദ സൗബ് വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. ഒരിക്കൽ കൂടി പറയാം: അൽഹംദുലില്ലാഹില്ലദി കസാനി ഹാദ സൗബ് വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. എല്ലാവരും പ്രാർത്ഥന പഠിക്കുക. വസ്ത്രം ധരിക്കുന്ന സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഓർമ്മിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസ്ത്രം ധരിക്കുമ്പോൾ നാം ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയാണ് അബ്ദുറൌഫ് അലിക്കമി നമ്മയിപ്പോൾ പഠിപ്പിച്ചത്. അപ്പോൾ ഈ നമ്മളീ പഠിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഓരോ ഘട്ടങ്ങളിൽ ചൊല്ലേണ്ടതാണ്. അത് ചൊല്ലുവാനുള്ളൊരു സന്നദ്ധത നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം.
0: അതുപോലെ അതിനൊരു പ്രാർത്ഥന വേറെ നമ്മൾ പ്രാർത്ഥിക്കുക. പഠിച്ചു എല്ലാ സമയത്തും ഓർക്കാൻ ഈ സംഗതികളൊക്കെ ഓർമ്മ ഉണ്ടാവണം.
1: ആ ഒരു തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലേ.

0: നീ ഒരു പ്രോഗ്രാം, നമ്മള് കൊച്ചുകൂട്ടുകാരി നെയ്ലയുടെ മലയാള ഗാനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: വടുതല GUP സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് നെയ്ല. 9 വയസ്സുള്ള കൊച്ചുകൂട്ടുകാരി നെയ്ലയുടെ മലയാള ഗാനം നമുക്കൊന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും.

ദുനിയാവ് മനച്ചതിലിൽ പിണങ്ങി നിന്റെ മനസ്സകം ദുരിൽ മുത്തലിനായിലാഹിന്റെ വിക്കുന്റെ കൽപം ദുനിയാവ് മനച്ചതിലിൽ പിണങ്ങി നിന്റെ മനസ്സകം ദുരിൽ മുത്തലിനായിലാഹിന്റെ വിക്കുന്റെ കൽപം മേൽവായി പെരുന്നു മെരുതി ലൈകൾ ചുമേരം കളിയായി.

കൽപ്പം മേളിൽ വായ് ബിളിച്ചു മേരയിൽ ലായ് കളിച്ചു മേരങ്കളി.

0: ജലാലേ.
1: മാഷാല്ലാ, വളരെ സൂപ്പറായ ഒരു ഗാനമാണ്. നന്നായി ആലപിച്ച ഒരു ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നൈലക്ക്, നൈലമോൾക്ക് പീസ് റേഡിയോയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇതുപോലെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കണം, സ്റ്റാർ ഗോസ്റ്റിൽ പ്രോഗ്രാമുകളൊക്കെ അയക്കണം. അതോടൊപ്പം നമ്മുടെ ഈവനിങ് ലൈവ് പോലെയുള്ള പ്രോഗ്രാമുകളിൽ വരാൻ പറ്റുമെങ്കിൽ വരിക, സ്റ്റുഡിയോയിൽ നേരിട്ട് വന്ന് ഈവനിങ് ലൈവിൽ പങ്കെടുക്കാം. അതുപോലെ തന്നെ ഈവനിങ് ലൈവ് നടക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ പാട്ട് അല്ലെങ്കിൽ കഥാപ്രസംഗം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് അയച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് ലൈവിൽ അത് പ്ലേ ചെയ്യും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാം. പീസ് റേഡിയോ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തൽബിയ തുടരുകയാണ്. നമ്മൾ ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ രാത്രി സമയത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് സഫീർ അൽ ഹിക്കമിയാണ്.
2: റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ സ്വഹാബികൾ ഏറ്റെടുത്തതും അവർ അവരുടെ പിൻഗാമികളായ താബിഈകൾക്കും പിന്നീട് തബഊത്താബിഈകൾക്കും അപ്രകാരം നമ്മിലേക്ക് എത്തിയ റസൂലിൻ്റെ ആ സുന്നത്ത് നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോൾ അതിന് ധാരാളം പുണ്യം ലഭിക്കുമെന്ന് നമുക്കറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നടപ്പില്ലാത്ത അതല്ലെങ്കിൽ പരിചയമില്ലാത്ത ഭൂരിഭാഗം ആളുകളും മറന്നുകൊണ്ടിരിക്കുന്ന സുന്നത്തുകൾ നമ്മൾ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിന് ഒന്നുകൂടി പ്രതിഫലം ഏറുമെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ രൂപത്തിൽ വെള്ളിയാഴ്ച ദിവസവും ജുമഅയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചത് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബിയെ സൃഷ്ടിച്ചതും അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചതുമെല്ലാം വെള്ളിയാഴ്ച ദിവസത്തിലാണ് എന്നും ലോകാവസാനം സംഭവിക്കുന്നതും വെള്ളിയാഴ്ച ദിവസത്തിലാണ് എന്നുമെല്ലാം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങളുടെ ഈദായി ആഴ്ചയിലുള്ള ഒരു ആഘോഷ ദിവസം എന്ന രൂപത്തിൽ തന്നെ കാണാൻ സാധിക്കുന്ന പ്രത്യേകതയുള്ള ദിവസമാണ് എന്നുമെല്ലാം പ്രവാചകന്റെ സുന്നത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് സുന്നത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം, വെള്ളിയാഴ്ച ദിവസത്തിൽ ഉച്ച സമയത്തുള്ള നമസ്കാരം ജുമുഅ നമസ്കാരം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ 5 വക്ത് നമസ്കാരം അവന് നിർബന്ധമാണ്. എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തിൽ സാധാരണ ദിവസങ്ങളിൽ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായാണ് ഉച്ച സമയത്തുള്ള നമസ്കാരം അഥവാ ജുമുഅ നമസ്കാരം. എല്ലാ ദിവസവും 4 റക്അത്ത് ളുഹർ നമസ്കരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം 2 റക്അത്ത് ജുമുഅ നമസ്കാരമാക്കിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് കാര്യങ്ങൾ പഠിക്കുവാനും അവരുടെ ഈമാനികമായ ഉണർവിനും സ്വഭാവ സംസ്കരണത്തിനുമായി ഖുതുബയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് അള്ളാഹു ശറാക്കിയിട്ടുണ്ട്, നിയമമാക്കിയിട്ടുണ്ട്. സമൂഹത്തിൻ്റെ ഉന്നമനവും സ്വഭാവപരമായും വിശ്വാസപരമായും കർമ്മപരമായുമെല്ലാമുള്ള സംസ്കരണമാണ് ഖുതുബ കൊണ്ടുള്ള ഉദ്ദേശം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ആ നാട്ടിലെ ഭാഷയിലായിരുന്നു ഖുതുബ നടത്തിയിരുന്നത്. ഖുതുബയുടെ ഉദ്ദേശം സമൂഹ സംസ്കരണമാണ് എന്നതിനാൽ തന്നെ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ഖുതുബ നടത്തണം എന്നും പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ ജുമുഅ നമസ്കാരവുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് ജുമുഅ ദിവസം പ്രത്യേകമായി കുളിക്കണം എന്നാണ്. ജുമുഅ ദിവസത്തിൽ മറ്റുള്ള ദിവസങ്ങളിൽ കുളിക്കുകയും കുളിക്കാതിരിക്കുകയും ഒരു വ്യക്തിക്കാകാം, എന്നാൽ ജുമുഅ ദിവസത്തിൽ പ്രത്യേകമായി കുളിക്കാൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് സമൂഹത്തിന് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ്. വാജിബുൻ എന്ന പ്രയോഗത്തിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിർബന്ധമല്ല മറിച്ച് ഏറ്റവും പ്രബലമായ സുന്നത്താണ് വെള്ളിയാഴ്ച ദിവസത്തിൽ കുളിക്കുക എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി നൽകുന്നു. മാത്രവുമല്ല ആ കുളിയുടെ രൂപം സാധാരണ കുളിയിൽ നിന്നും വ്യത്യസ്തമായി ഒരു ജനാബച്ചകാരൻ എങ്ങനെ കുളിക്കുമോ അങ്ങനെയാണ് കുളിക്കേണ്ടത് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതായത്, ഇടതുകൈയിൽ വെള്ളമെടുത്ത് തൻ്റെ ഗുഹ്യാഭാഗങ്ങൾ കഴുകുകയും ശേഷം ഇടതുകൈ നിലത്തുരച്ച് അത് കഴുകിയതിന് ശേഷം സാധാരണ രൂപത്തിൽ വുളു ചെയ്ത് തലയിലും തുടർന്ന് ശരീരം മുഴുവനും നനയുന്ന രൂപത്തിൽ കുളിക്കുന്ന രൂപമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച കുളിക്കാനായി നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. ആ ഒരു കുളിയാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത. അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. സാധാരണ നമ്മൾ എല്ലാവരും വെള്ളിയാഴ്ച ദിവസത്തിൽ കുളിക്കാറുള്ളതാണ്. പക്ഷേ കുളിയുടെ ഈ ഒരു രൂപം പല ആളുകളും വിസ്മരിക്കാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതയായി നമ്മൾ ഈ ഒരു കുളി ശീലമാക്കേണ്ടതുണ്ട് എന്നാണ്. രണ്ടാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് ഒരുങ്ങിപ്പോകേണ്ടതിൻ്റെ രൂപമാണ്. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകേണ്ട രൂപം കുളിച്ച് തൻ്റെ കയ്യിലുള്ള എണ്ണ തലയിൽ തേച്ചുകൊണ്ട് അതുപോലെ തന്നെ സുഗന്ധം പൂശിക്കൊണ്ട് അതുപോലെ തന്നെ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. നമ്മുടെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത്, സാധാരണ നമ്മളൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു സാധാരണ വസ്ത്രവും മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കോ കല്യാണത്തിനോ ഒക്കെ പോകുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ഏറ്റവും നല്ല രൂപത്തിൽ ഒരുങ്ങിയിട്ടാണ് പല ആളുകളും പോകാറുള്ളത്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്കാണ് നമ്മൾ ഏറ്റവും ഒരുങ്ങിക്കൊണ്ട് പോകേണ്ടത് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പഠിപ്പിച്ചത് ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് എന്നാണ്. നിങ്ങൾ പള്ളിയിലേക്ക് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും സീനത്തോടുകൂടി ഏറ്റവും ഭംഗിയോടുകൂടി വരണമെന്ന് പ്രവേശിക്കണം എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതുപോലെ വെള്ളവസ്ത്രം ധരിക്കൽ ഉത്തമമാണ്, മുസ്തഹബ്ബാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ച് ഏറ്റവും അഭികാമ്യമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി മാത്രം പ്രത്യേകം ഒരു വസ്ത്രം മാറ്റിവെക്കൽ പോലും സ്വഹാബികളിൽ ചില ആളുകൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. മറ്റുള്ള ദിവസങ്ങളിലോ മറ്റുള്ള സ്ഥലത്തേക്കോ പോകുമ്പോഴൊന്നും ധരിക്കാത്തത് വെള്ളിയാഴ്ച ജുമാക്ക് പോകുമ്പോൾ മാത്രം ധരിക്കാനായി ഒരു വസ്ത്രം മാറ്റിവെക്കുന്ന രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് സ്വഹാബികൾ പഠിപ്പിക്കുന്നുണ്ട്. അതുരൂപത്തിൽ തന്നെ സുഗന്ധം പൂശിക്കൊണ്ട് പുരുഷന്മാർ സുഗന്ധം പൂശിക്കൊണ്ട്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലേക്ക് പോകുമ്പോൾ പുറത്തിറങ്ങുമ്പോഴൊന്നും അവർ സുഗന്ധം പൂശാൻ പാടില്ല, ഹറാമാണ് എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാർ സുഗന്ധം പൂശി തലയിൽ എണ്ണ തേച്ചുകൊണ്ട് ഏറ്റവും ഒരുങ്ങിക്കൊണ്ടായിരിക്കണം വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് ഈയൊരു കാര്യങ്ങൾ, പള്ളിയിലേക്ക് പോകുന്ന ജുമയുടെ പ്രാധാന്യവും അതിന് ഒരുങ്ങിപ്പോകേണ്ട പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കി ആ ഒരു സുന്നത്ത് ലഭിക്കണമെന്ന ചിന്തയോടുകൂടി വെള്ളിയാഴ്ച ദിവസം ഒരുങ്ങി ജുമയ്ക്ക് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: വളരെ സുന്ദരമായിട്ടുള്ള ഒരു അവതരണമാണ് നമ്മൾ കേട്ടത്. നമ്മൾ കൂടെ ഉണ്ടായിരുന്നത് സഫീർ അലി ഹിക്കമി. ഇനി ഒരു ലൈവ് ക്വിസ് നമ്മൾ നേരത്തെ രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേരമൊക്കെ നമ്മൾ ചെയ്യുക, ഒരു ലൈവ് ക്വിസ് ആണ്. അതിൻ്റെ വിജയികൾ കൂടുതൽ ആളുകൾക്ക് അവസരം കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ഒരു ലൈവ് ക്വിസ് നടത്തുക എന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കാം.
0: അതെ, നമ്മളിപ്പോൾ ചിലപ്പോൾ യാത്രയിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബന്ധു വീടുകളിലൊക്കെ പോകുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ പോയി തിരിച്ചു വരുന്നൊരു സമയമൊക്കെ ആയിരിക്കും. യാത്രകളിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടാകും. എന്തായാലും നിങ്ങൾ ചോദ്യം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾ അതിന് ഉത്തരം അയക്കുക. പീസ് റേഡിയോ ആപ്പിൽ ഫീഡ്ബാക്ക് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഉത്തരം, ആ ഉത്തരത്തിൻ്റെ ഓപ്ഷൻ മാത്രം നിങ്ങൾ അയച്ചാൽ മതി. വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ചോദ്യം നമുക്ക് കേൾക്കാം.
1: മദീനയിലെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മുഹാജിറുകൾ, ബി അൻസ്വാറുകൾ, സി ഖുറൈശികൾ, ഡി ഔസ്. ചോദ്യം ഒരിക്കൽ കൂടി. മദീനയിലെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മുഹാജിറുകൾ, ബി അൻസ്വാറുകൾ, സി ഖുറൈശികൾ, ഡി ഔസ്.
0: ഇതിൻ്റെ ഉത്തരം, അതിൻ്റെ ഓപ്ഷൻ മാത്രം, എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളത്, ആ ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാം, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കുക. അപ്പോൾ ഫീഡ്ബാക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ പ്രോഗ്രാം ലൈവ് ക്വിസ് എന്നുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓപ്ഷൻ ടൈപ്പ് ചെയ്യുക, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: ഉത്തരമയച്ചവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും ഇതിൽ വിജയിക്കണം എന്നുള്ളത്. എല്ലാവരും വിജയിക്കട്ടെ ഇൻഷാല്ല. അത് വിജയികളെ നാളെ അറിയാം. നാളെ 8:30 ട്രഷർ ഹണ്ടിൻ്റെ വിജയികളോടൊപ്പം ഇത് ഈ വിജയികളെയും കൂടി പ്രഖ്യാപിക്കുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.
3: ജനകോടി അടങ്കലും ഉടയോനോടടുക്കുന്നു ലക്ഷ്യം മീലാഹിന്റെ പൊരുത്തത്തിനോ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. തക്കബ്ബലല്ലാഹു മിന്നാവമിൻകും. ഈ ബലിപെരുന്നാളിന് നാം ഏറെ ഓർക്കുന്നത് മഹാനായ നമ്മുടെ ആദർശ പിതാവ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. എന്തുകൊണ്ടാണ് ലോകാവസാനം വരേക്കുമുള്ള മുസ്ലിമീങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഓർക്കുന്നതും അവിടുത്തെ മില്ലത്തിലാകണേ എന്ന് നിരന്തരം ദിവസവും പ്രാർത്ഥിക്കുന്നതും എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ഒന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ പല രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം അല്ലദി വഫ, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി പൂർണ്ണമായും നേടിയെടുത്ത ആ രൂപത്തിൽ ഇത്രയേറെ മഹത്വപ്പെടുത്താൻ എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സവിശേഷത? അത് തന്നെയാണ് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിലടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കേവലം ചരിത്രമായി അല്ലെങ്കിൽ കഥയായി ഉൾക്കൊള്ളുക എന്നുള്ളതിനപ്പുറത്ത് അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഈ ബലിപെരുന്നാളിന് നാം ചെയ്യേണ്ടത്. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ബലി കർമ്മത്തിലേക്ക് അടുക്കുന്നതോടുകൂടി ചെയ്യുന്നത്? തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറെ ആഗ്രഹിച്ചു കിട്ടിയ മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ആ മകനോടുള്ള സ്നേഹം ആ സ്നേഹിച്ച് തീർന്നിട്ടില്ല, മകനെ സ്നേഹിച്ച് കൊഞ്ചിച്ച് അവസാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു മനസ്സിൻ്റെ തേട്ടം അവസാനിച്ചിട്ടില്ല. ആ സമയത്താണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഭൗതികമായി തൻ്റെ പ്രിയപ്പെട്ട മകൻ, ആ മകനെ ബലി അറുക്കണം എന്ന് പറയുന്ന കൽപ്പന വരുന്നത്. ആ കൽപ്പന പടച്ചവനിൽ നിന്നാണ്, തന്നെ സൃഷ്ടിച്ച പടച്ചവനിൽ നിന്നാണ് ആ കൽപ്പന എന്നറിയുന്നതോടുകൂടി തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും തൻ്റെ എല്ലാ ഇച്ഛകളും തൻ്റെ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പടച്ചവൻ്റെ കൽപ്പനക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിധേയപ്പെടുകയാണ്. ആ പടച്ചവൻ്റെ കൽപ്പനക്ക് ശിരസാവഹിക്കുകയാണ്. ഇത് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സവിശേഷമായി നാം ഓർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആ ചരിത്രത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നുമകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ അവിടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പ്രതികരണവും വളരെ നമുക്ക് ഏവർക്കും വളരെ ഹൃദ്യമായ രൂപത്തിൽ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്ന ഒന്നാണ്. എന്നെ നിങ്ങൾ പരലോകത്ത് ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനാണ് ആ കൽപ്പന നൽകിയതെങ്കിൽ, പടച്ചവൻ്റെ കൽപ്പനയാണ് എങ്കിൽ അത് ശിരസാവഹിക്കാൻ തയ്യാറായ മനസ്സാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ചരിത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് പല രൂപത്തിൽ പല ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി നമ്മുടെ താല്പര്യങ്ങളും പടച്ചവൻ്റെ താല്പര്യങ്ങളും തമ്മിൽ കോൺഫ്ലിക്റ്റ് വരുന്ന, അത് എതിരായി വരുന്ന പല ഘട്ടങ്ങളും നമുക്കുണ്ടാകും. അവിടെ നമ്മൾ എന്ത് തീരുമാനിക്കുന്നു? പടച്ചവൻ്റെ കൽപ്പന ഒരു ഭാഗത്തും നമ്മുടെ താല്പര്യങ്ങളും ഇച്ഛകളും മറുഭാഗത്തുമാകുമ്പോൾ നമ്മൾ എവിടേക്കാണ് ചായാറുള്ളത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് പലിശ വാങ്ങാനുള്ള ഒരു ത്വരയുണ്ടാകും, അല്ലെങ്കിൽ പലിശ വാങ്ങണം എന്ന ഒരു ആഗ്രഹമുണ്ടാകും. നമ്മുടെ വീടെടുക്കാൻ, അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ, അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ലോണെടുക്കണം എന്നൊരു ചിന്തയുണ്ടാകുന്നു. പക്ഷേ പടച്ചവൻ്റെ കൽപ്പന മറുഭാഗത്ത് പലിശയുമായി അടുത്തു പോകരുത് എന്നുള്ള കൽപ്പന മറുഭാഗത്തുണ്ടാകുന്നു. നമ്മൾ എങ്ങോട്ടാണ് ചായാറുള്ളത്? ഈ കാലഘട്ടത്തിൽ എല്ലാവരും ചെയ്യുന്നതല്ലേ, എല്ലാവരും അത്തരം തിന്മകളിൽ ഏർപ്പെടുന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തിന്മകളിലേക്കാണോ, അതല്ല പടച്ചവൻ്റെ കൽപ്പനകളിലേക്കാണോ നമ്മുടെ മനസ്സ് ചായാറുള്ളത് എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കുക. വ്യഭിചാരമാകട്ടെ, അല്ലെങ്കിൽ സാമ്പത്തിക തിന്മകളാകട്ടെ, മറ്റേത് കാര്യങ്ങളാകട്ടെ, അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ഇച്ഛകളും പടച്ചവൻ്റെ കൽപ്പനകളും നേരെ ഓപ്പോസിറ്റ് വരുന്ന വിഷയങ്ങളിൽ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കാറുള്ളത് എന്നുള്ളത് കൂടി ആലോചിക്കാൻ കൂടി ഈയൊരു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സ്മരിക്കുന്ന ഈ ഒരു ഘട്ടം നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ആ രൂപത്തിൽ കൃത്യമായി പടച്ചവൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം നൽകുന്ന, അത് അതിനപ്പുറത്തേക്കുള്ള എല്ലാത്തിനും ഉപരി പടച്ചവൻ്റെ കൽപ്പനകൾക്ക് ചുറ്റിലും കറങ്ങുന്ന ഒരു ജീവിതമായി മാറാൻ ഹജ്ജ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഹജ്ജിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടടക്കം ആ തൊവാഫ് എന്ന് പറയുന്നത്, ആളുകൾ മുഴുവൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട് ആ കഅബാലയത്തിന് ചുറ്റും കറങ്ങുകയാണ്. അത് യഥാർത്ഥത്തിൽ പ്രതീകമാണ്. യഥാർത്ഥത്തിൽ അത് നമ്മുടെ ജീവിതം മുഴുവൻ കറങ്ങേണ്ടത് പടച്ചവന് ചുറ്റുമാണ്. പടച്ചവൻ്റെ കൽപ്പനകളെ തവാഫ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുഴുവൻ കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഹജ്ജും അതുപോലെ തന്നെ ഈദും നമുക്ക് നൽകുന്നത്. ആ സന്ദേശങ്ങൾ പൂർണ്ണമായ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിൽ ഈ പെരുന്നാൾ അടക്കം ആഘോഷിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ നേടുന്നു. ഈദ് മുബാറക്.
5: തൽബിയ ഈദ് ദിന പ്രത്യേക പരിപാടികൾ തുടരുമ്പോൾ വിസ്ഡം സ്റ്റുഡൻറ് സംസ്ഥാന സമിതി വൈസ് പ്രസിഡന്റാണ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ സി പി ആണ് നമ്മോടൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ പല വിശിഷ്ട അതിഥികളും ഈ സമയത്ത് ഈ പെരുന്നാളുടെ സുദിനത്തിൽ നമ്മോടൊപ്പം ചേർന്ന് വരികയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം തിരൂരങ്ങാടിയുടെ MLA PMA സെമീർ സാഹിബാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മൾ കാതോർക്കുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും പീസ് റേഡിയോയുടെ എല്ലാ ലിസണേഴ്സിനും വെൽവിഷേഴ്സിനും ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഞാൻ ഒരുപാട് കാലമായി പീസ് റേഡിയോയുടെ ഒരു ലിസണർ കൂടിയാണ് എന്ന സന്തോഷത്തിൽ, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് പീസ് റേഡിയോയുടെ ഈ ഒരു പങ്കാളിത്തം ഞാൻ സന്തോഷത്തോടുകൂടിയാണ് കാണുന്നത്. ലോകത്തിലെ എല്ലാ മനുഷ്യരും വിശ്വാസികൾ എന്നുള്ള നിലക്ക് സമന്മാരാണ്. അറബിക്ക് അനറബിയേക്കാളും വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു പ്രയോറിറ്റിയും ഇല്ല എന്ന് പ്രഖ്യാപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം നടന്നതിൻ്റെ അനുസ്മരണ കൂടിയാണ് നമ്മൾ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ഓർമ്മകൾ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ലോകത്തിലെല്ലാവർക്കും ഒരുപോലെ സമാധാനമുണ്ടാവാൻ വേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ എന്നുള്ള നിലക്ക് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമുണ്ടാവട്ടെ എന്ന് ഈ മഹത്തായ ആഘോഷനാളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകൾ അവരുടെ ഏതെങ്കിലും ഒരു പരിഗണന കൂടാതെ എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് പരിഹാരമുണ്ടാകാൻ, അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം എത്തിക്കാൻ വീണ്ടും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. പീസിൻ്റെയും അതുപോലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നുണ്ട്. ഈ വേളയിൽ എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേരി.
5: തിരൂരങ്ങാടിയുടെ പുതിയ MLA PMA സെമീർ സാഹിബിൻ്റെ വാക്കുകളാണ് നാം കാതോർത്തത്. ഈ ഒരു വേളയിൽ നമ്മോടൊപ്പം ചേർന്നതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ തൽബിയ ബലിദിന പ്രത്യേക പരിപാടികൾ തുടരുന്നു.

0: ജന്നത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം, ഹൗദുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ മക്കയുടെ തീരത്ത്.
3: ഇറാഖിന്റെ പൗരാണിക നാമം മെസോപൊട്ടേമിയ, രണ്ടു നദികൾക്കിടയിലുള്ള രാജ്യമെന്നർത്ഥം. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ സമതലമായ പ്രദേശം. ഇറാഖ് ലോകത്തിലെ ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളിലൊന്നായിരുന്നു. യൂറോപ്പിനെയും ഏഷ്യയെയും സ്വാധീനിച്ച സംസ്കാരങ്ങൾ ഉടലെടുത്തത് മെസോപൊട്ടേമിയയിലാണ്. ഷിർക്കിന്റെ മടിത്തട്ടിൽ വിഗ്രഹ വിൽപ്പനക്കാരനായ പിതാവിന്റെ മകനായി തൗഹീദിന്റെ ധ്വജവാഹകൻ ഇബ്രാഹിം ജനിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പിതാവും നാട്ടുകാരും വിഗ്രഹാരാധനക്കാരായിരുന്നുവെന്നത് പ്രസിദ്ധമാണ്. സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും അവർ ആരാധിച്ചു വന്നിരുന്നു. രാജാക്കന്മാരെ ആരാധ്യന്മാരായി കരുതലും അക്കാലങ്ങളിൽ സാധാരണമായിരുന്നു. പിതാവാകട്ടെ ക്ഷേത്രത്തിലെ പൂജാരിയും ബിംബങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവനും. പുത്രൻ ചെറുപ്പം മുതൽക്കേ സ്വതസിദ്ധമായ ബുദ്ധിയോടും വിവേകത്തോടും കൂടി വളർന്നുവന്നു. പ്രായം തികഞ്ഞപ്പോഴേക്കും അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ തൻ്റെ ഇടവും നൽകി. പിതാവും മറ്റും മരം, കല്ല് മുതലായവ കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കളെ ദൈവമാക്കി ആരാധിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് അദ്ദേഹം പരസ്യമായി പ്രബോധനം ചെയ്യുവാൻ തുടങ്ങി. പിതാവുമായും നാട്ടുകാരുമായും ഭരണാധിപരുമായും അദ്ദേഹം പല വാഗ്വാദങ്ങളും നടത്തി. അവരെ പിന്തിരിപ്പിക്കുവാനായി ഒരിക്കൽ നക്ഷത്രമാണ് തൻ്റെ ദൈവമെന്നും, പിന്നീട് നക്ഷത്രം മാഞ്ഞുപോയപ്പോൾ അത് ആരാധിക്കപ്പെടുവാൻ കൊള്ളുകയില്ല, ചന്ദ്രനാണ് തൻ്റെ രക്ഷിതാവെന്നും, അതും അസ്തമിക്കുന്നതിനാൽ അതുമല്ല ഏറ്റവും വലിയതായ സൂര്യനാണ് തൻ്റെ റബ്ബ് എന്നും വാദിച്ചു. പിന്നീട് സൂര്യനും അസ്തമിച്ചു പോകുന്നതു നിമിത്തം ഇതൊന്നും തന്നെ ആരാധ്യനാകുവാൻ കൊള്ളുകയില്ലെന്നും, ആകാശഭൂമികളുടെ രക്ഷിതാവ് മാത്രമാണ് റബ്ബായിരിക്കുവാൻ അർഹനെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. പക്ഷേ നാട്ടുകാർ ചിന്തിക്കുവാൻ ശ്രമിക്കാതെ ഭീഷണിക്കും തർക്കത്തിനും ഒരുമ്പെടുകയാണുണ്ടായത്. ഇബ്രാഹിം നബിയെ ദൈവപാതയിൽ നിന്ന് പിന്മടക്കുവാൻ അന്നത്തെ രാജാവ് ഒരു പരിശ്രമം നടത്തി. ജീവിപ്പിക്കുന്നവനും മരണപ്പെടുത്തുന്നവനുമാണ് തൻ്റെ ദൈവമെന്നല്ലേ താൻ പറയുന്നത്, എന്നാൽ അത് രണ്ടും ഞാൻ ചെയ്യുന്നുവല്ലോ എന്ന് രാജാവ് പറഞ്ഞു. അതായത്, ഞാൻ പലരെയും കൊലപ്പെടുത്തുകയും കൊല്ലേണ്ടുന്ന പലരെയും കൊലപ്പെടുത്താതെ വിട്ടയക്കുകയും ചെയ്യുന്നുവല്ലോ എന്നർത്ഥം. രണ്ടുപേരെ വിളിച്ച് ഒരുവനെ കൊല്ലുകയും മറ്റേവനെ വിട്ടയക്കുകയും ചെയ്തു കാണിച്ചുവെന്നും പറയപ്പെടുന്നു. ബാലിശമായ ഈ വാദം കണ്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു മറുകൈ പ്രയോഗിച്ചു. എന്നാൽ തന്റെ റബ്ബ് സൂര്യനെ കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു, താനത് പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക, ഇതായിരുന്നു അത്. ഇതിൽ രാജാവിന് ഉത്തരം മുട്ടിപ്പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുമായി വാഗ്വാദം നടത്തിയതും അദ്ദേഹത്തിന്റെ ശത്രുവായിരുന്നതുമായ രാജാവിന്റെ പേർ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. നംറൂദ് എന്ന പേരിലാണ് അയാൾ അറിയപ്പെടുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിയുടെ സന്തതികളിൽപ്പെട്ട ഹാമിന്റെ മകനായ കൂശിന്റെ മകനാണ് നംറൂദ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ നംറൂദ് എന്ന പേരിൽ ഒന്നിലധികം പ്രാചീന രാജാക്കൾ ഉണ്ടായിട്ടുള്ളതായി ബാബിലോണിയയുടെയും അശ്രൂവിന്റെയും ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതുകൊണ്ട് അവരിൽ ഏത് നംറൂദാണ് അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന നംറൂദെന്ന് തീർത്തു പറയുക പ്രയാസമാണ്. ബൈബിളിന്റെ ഒരു വ്യാഖ്യാന നിഘണ്ടുവായ വേദപുസ്തക നിഘണ്ടുവിൽ നിന്നും ചില ഉദ്ധരണികൾ ഇവിടെ നമുക്ക് പലതും മനസ്സിലാക്കാൻ ഉതകുന്നുണ്ട്. ഒന്ന്, അബ്രഹാമിന്റെ സമകാലീനായ ഹമ്മുറബി എന്ന രാജാവാണ് ആദ്യമായി ബാബേൽ പട്ടണം അല്ലെങ്കിൽ ബാബിലോൺ രാജ്യത്തിന്റെ തലസ്ഥാനമായത്. ബാബിലോൺ രാജ്യവും അശ്ശൂർ രാജ്യവും പ്രത്യേക രാജ്യങ്ങളായിരിക്കുമ്പോൾ ഈ രണ്ടു രാജ്യങ്ങൾക്കും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ബാബിലോൺ പട്ടണം ബാബിലോണിയരുടെ അതിവിശിഷ്ടമായ ഒരു കോട്ടയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ കാലത്ത് ഒന്നിലധികം രാജാക്കളുടെ വാഴ്ച നടന്നിട്ടുണ്ടാകുന്നതിന് വിരോധമില്ലല്ലോ. ഹമ്മുറബിക്ക് അമ്രാഫൽ എന്നും പേരുണ്ടാകാൻ അവകാശമുണ്ടെന്ന് അടുത്ത ഉദ്ധരണിയിൽ നിന്നും ഗ്രഹിക്കാം. അബ്രഹാം തേരഹിന്റെ പുത്രനായിരുന്നു. അവൻ ദക്ഷിണ മെസോപൊട്ടേമിയയിൽ കൽദേയരുടെ ഊർപട്ടണത്തിൽ ജാതനായി അനേക വർഷങ്ങളിൽ അവിടെ താമസിച്ചു. ബാബിലോണിയർ ഹമ്മുറബി എന്ന് വിളിച്ചിരുന്ന അമ്രാഫൽ ബാബിലോണിയയിലെ രാജാവായിരുന്ന കാലത്ത്, ഏകദേശം ക്രിസ്തുവിന് മുമ്പ് 2300 വർഷങ്ങൾക്ക് മുമ്പ്, അബ്രഹാം ഊർപട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് കനാൻ ദേശത്തു വന്ന് പാർത്തു. തന്റെ ജീവിതകാല പര്യന്തം കനാനിലും മിസ്രയേമിലും അവിടെവിടെ കൂടാരമടിച്ചു താമസിച്ചു. ഇവനും ബാബിലോണിക്കാരും ഇങ്ങനെ ദേശഭേദം ഭവിച്ചതു മാത്രമല്ല, ഭക്തിയിലും വളരെ വ്യത്യാസമുണ്ടായിരുന്നു. അവരെപ്പോലെ ഇവൻ വളരെ ദൈവങ്ങളെ ആരാധിക്കാതെ യഹോവയെ, സാക്ഷാൽ ദൈവത്തെയാണ് തനിക്കും തന്റെ കാലത്തിനും ദൈവമെന്ന് തീരുമാനിച്ച് അവനെ മാത്രം ആരാധിച്ചു വന്നു. വേദപുസ്തക നിഘണ്ടു പുറം 18.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അല്ലാഹു വബറകാത്തുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, ശ്രോതാക്കളെ, പീസ് റേഡിയോ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ഫാമിലി ലൈവ് ടെലീഗസിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഫാമിലി ലൈവ് ടെലീഗസിൽ ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ കുട്ടികളുടെ പ്രതിനിധിയായിക്കൊണ്ട് കൂടെയുള്ളത് ആയിഷ നർമ്മി. അപ്പോൾ മോള് കൂടെ ഉണ്ടാവും ഇൻഷാല്ലാ. അതുപോലെ തന്നെ ശുക്കുർ അൻസാരി ഉണ്ട്. ഇന്നത്തെ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഡെലിഗസ് അല്ല.
1: അല്ല അല്ല, തീർച്ചയായിട്ടും ഒരു ബലിപെരുന്നാളിൻ്റെ രാവിലെയുള്ള ഒരു ടെലിഗസാണ്. അപ്പോൾ നമ്മൾ പിന്നെ പെരുന്നാളായതുകൊണ്ട് എന്ത് ചെയ്യണം, എൻ്റെ അഭിപ്രായത്തിൽ തെക്കുബീറൊക്കെ ചൊല്ലണം എന്നാണ്.
0: ചൊല്ലാം. അപ്പോൾ തെക്കുപേര് ചൊല്ലി, എനിക്ക് നിർമ്മിൻ ചൊല്ലി തുടങ്ങണ്ടേ?
1: തീർച്ചയായിട്ടും
0: നിർമ്മിൻ,
1: നർമ്മിനെ തെക്കുബീർ നന്നായി ചൊല്ലും.
0: യെസ്,
1: ഓക്കെ,
0: ഒന്ന് തെക്കുപേര് ചൊല്ലിക്കാം.
1: ഒന്ന് തെക്കുബീറല്ലേ തുടങ്ങാം.

0: അതെ.
1: നമ്മളെന്തായാലും സാധാരണ ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കാനൊക്കെ നമുക്ക് സമയം കിട്ടലുണ്ട്. ഇത് നർമ്മിൻ്റെ തെക്കുപീർ എല്ലാവരും കേട്ടോ സംശയമുണ്ട്. കോൾ ഇങ്ങനെ റെഡിയായി നിൽക്കാം.
0: കോൾ റെഡിയാണോ?
1: ആ
0: എന്നാ പിന്നെ നമ്മൾ വേഗം കോളിലേക്ക് പോകും. ആദ്യത്തെ കോൾ ആരാണോ?
2: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിഗസിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: അബ്ദുൽ മജീദ്.
2: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: കാസർഗോഡ് തളങ്കര.
2: കാസർഗോഡ്
0: തളങ്കര.
1: തളങ്കര,
0: അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് കാസർഗോഡ്.
1: ഓക്കെ സയാൻ, ഈദ് മുബാറക്. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും. ആമീൻ. മാഷാല്ലാ. അപ്പൊ തളങ്കരയിൽ നിന്ന് സയാനാണ്.
0: സയാൻ, എന്താ എന്റെ വിശേഷം? അല്ല, ഇന്നിപ്പോ പെരുന്നാളായിട്ട് എവിടെയും പോയിട്ടില്ലേ? ഇല്ല, ഇന്ന് എന്താ കാര്യമായിട്ട് പരിപാടി ഉണ്ടായിരുന്നേ? അങ്ങനൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പോയി. പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. കുടുംബ സന്ദർശനം ഉണ്ടായിരുന്നു. മാഷാല്ലാ. കുടുംബ സന്ദർശനം എത്ര വീട് സന്ദർശിച്ചു? ആ, ഒറ്റക്കാണോ അതോ വിത്ത് ഫാമിലി? ആരുടെ കൂടെ? ഉപ്പന്റെ കൂടെ, ഉമ്മന്റെ കൂടെ, ആരുടെ കൂടെ പോയി? ഫാമിലിയാണോ?
1: കൊറേ പായസം കുടിച്ചിട്ടുണ്ടാവും.
0: അടഞ്ഞു. എനിക്ക് വയറ് വയറ് ഫുള്ളായില്ലേ? ഇപ്പൊ ഇനി ഒന്ന് കഴിക്കണ്ടല്ലോ. ഫുള്ളായില്ലേ? ഉച്ചക്ക് എന്താ ഫുള്ള്? ഫുള്ള് നേരം നേരം വെളുത്തിട്ട് നോക്കല്ല ഇനി. സയാൻ, നമ്മള് ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങിയാലോ? റെഡിയാണോ? അല്ലേ. അപ്പൊ ശുക്രൻ സാറി, നമ്മള് സയാനോട് ആരാ ആദ്യം ചോദിക്കും?
1: നമ്മള് ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണ്?
0: നർമ്മിനാണ്.
1: നർമ്മിനാണ്.
0: നർമ്മിൻ ചോദിക്കട്ടെ.
1: ഓക്കെ,
2: ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഈ നാടിനെ എങ്ങനെയുള്ളതാക്കാനാണ് ആവശ്യപ്പെട്ടത്?
1: ചോദ്യം ക്ലിയർ അല്ലേ? ഇബ്രാഹിം നബി മക്കയിൽ വെച്ച് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം നാടിന് വേണ്ടിയിട്ട് എന്തുണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ നാടിനെ എങ്ങനെ ആക്കാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് എന്നുള്ളതാണ്. ഓപ്ഷൻ നമ്മൾ സയാന് നമ്മളെ
0: കൊടുത്തു നോക്കാം. പെരുന്നാളൊക്കെ അല്ലേ?
1: പെരുന്നാളൊക്കെ അല്ലേ അല്ലേ. പെരുന്നാൾ സമ്മാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ ഓക്കെ.
0: നർമ്മിൻ ഓപ്ഷൻ പറഞ്ഞു കൊടുക്ക.
2: ഓപ്ഷൻ എ, വലിയ നഗരം. ഓപ്ഷൻ ബി, ദരിദ്രരുടെ നഗരം. ഓപ്ഷൻ സി, അഭയവും സമാധാനവുമുള്ള നാട്. ഓപ്ഷൻ ഡി, തോട്ടങ്ങളുള്ള നാട്.
1: ക്ലിയർ അല്ലേ?
3: ഓപ്ഷൻ സി.
1: ഓപ്ഷൻ സി.
0: ആരെ പറഞ്ഞതാണ് ഉത്തരന്ന്?
3: മാമ.
0: മാമ പറഞ്ഞെന്ന്. ശരി, മാമ കറക്റ്റ് ആയിട്ട് കൂടെ ഉണ്ടല്ലേ.
1: മാമ കട്ടക്ക് സപ്പോർട്ടാണ്.
0: ഈ സയാൻ എനിക്ക് തോന്നുന്നത് ഒരുപാട് ടെലിഗസിൽ വിളിച്ചതാണോ അതോ കുറെ വിളിച്ചിട്ടുണ്ടോ?
3: വിളിച്ചിട്ടുണ്ട്.
0: സമ്മാനം വല്ല കിട്ടിയിട്ടില്ല?
3: രണ്ടെണ്ണം കിട്ടി.

0: ഓക്കെ കുഴപ്പമില്ല,
1: പക്ഷെ
0: ശരി.
1: പെരുന്നാൾക്ക് ഫസ്റ്റ് കോളറാവുക എന്നുള്ളതുണ്ടല്ലോ,
0: അത്
1: അതൊരു സൗഭാഗ്യമാണ്.
0: അതെ അതെ,
1: അത്
0: അത്
1: സയാൻ
0: ഞാൻ
1: കിട്ടി.
0: കൊണ്ടുപോയി.
1: അത് മാത്രമല്ല, ഇപ്പൊ പറഞ്ഞ ആൻസർ ശരിയാണ് നമ്മൾ പറഞ്ഞിട്ടില്ല.
0: അതിന് ആൻസർ ശരിയാണോ അല്ലെന്ന് ഓനും തന്നെ ഉറപ്പില്ല. സയാൻ ഉറപ്പുണ്ട് ആൻസർ ശരിയാണെന്നുള്ളതിന്?
1: മാമാനുള്ള വിശ്വാസമാണ്, വിശ്വാസം അതല്ലേ എല്ലാം.
0: ഉറപ്പുണ്ട്.
1: അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈ നാടിനെ എങ്ങനെ ഉള്ളതാക്കാനാണ് ആവശ്യപ്പെട്ടത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ
0: വലിയ നഗരം,
1: ഓപ്ഷൻ ബി
0: ധനികരുടെ നാട്,
1: ഓപ്ഷൻ സി
0: അഭയവും സമാധാനവും ഉള്ള നാട്,
1: ഓപ്ഷൻ ഡി
0: തോട്ടങ്ങളുടെ നാട്.
1: നമ്മൾ സയാൻ കബീർ ലോക്ക് ചെയ്തത്
0: ഓപ്ഷൻ സി,
1: അഭയവും സമാധാനവും ഉള്ള നാട്. ബലദൻ ആമീനൻ,
0: ഉത്തരം കറക്റ്റ്.
1: കറക്റ്റ്, മാഷാല്ലാ.
0: അപ്പൊ ഒന്നാമത്തെ ഉത്തരം ശരിയായിരിക്കണം. സയാനെ, നീ ഇത് കേൾക്കുന്നൊന്നും ഇല്ലേ?
1: അതല്ല,
0: ആ കേൾക്കുന്നുണ്ട്.
1: പേടിപ്പെട്ട് കഴിഞ്ഞാല് സംസാരിക്കും, അതേപോലെ സന്തോഷം വന്നു കഴിഞ്ഞാല്.
0: അതുകൊണ്ടാണ് വിചാരിക്കുന്നല്ലേ.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ നീ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദിക്കട്ടെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ.
1: ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് ഇസ്ലാമിലേക്ക് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ പിതാവിന്റെ പ്രതികരണം എന്തായിരുന്നു? ഓപ്ഷൻ ഓപ്ഷൻ വായിക്കട്ടെ.
2: ഓക്കെ,
1: ഓപ്ഷൻ എ അദ്ദേഹം വിശ്വസിച്ചു, ഓപ്ഷൻ ബി സമ്മാനങ്ങൾ നൽകി, ഓപ്ഷൻ സി മൗനം പാലിച്ചു, ഓപ്ഷൻ ഡി കല്ലെറിഞ്ഞ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നാടുകടത്തി. എന്താണ്
2: ഓപ്ഷൻ ഡി?
1: ഓപ്ഷൻ ഡി എന്നുള്ളതാണ്.
0: അല്ല, ആലോചിക്കണോ? ഉറപ്പ് തന്നെയാണോ? ഉറപ്പാണ്.
1: ഉറപ്പ്, ഉറപ്പിന്റെ കുറിപ്പ് എന്നൊക്കെ നമ്മൾ
0: നോക്കട്ടെ. ഓപ്ഷൻ ഡി, യെസ്, ഉത്തരം കറക്റ്റ് ആണ്.
1: മാഷാല്ലാ, സയാൻ കബീർ രണ്ട് ക്വസ്റ്റ്യൻ നർമിൻ എന്ത് ചെയ്തു?
0: ഉത്തരം ശരിയായിട്ടില്ലേ,
1: ആൻസർ പറഞ്ഞതല്ല, ശരിയായ
0: ഉത്തരം
1: ഉത്തരം പറഞ്ഞു. ഇനി സമ്മാനം കിട്ടാൻ എത്ര ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്? ഒന്ന്.
0: ഒരു. അപ്പോ ഇനി സയാൻ ഇനി മൂന്നെണ്ണം കൂടി ഉണ്ട്. സാധാരണ സമ്മാനം കിട്ടാൻ മൂന്ന് ക്വസ്റ്റ്യൻ, സയാൻ ഇനി ഒരൊറ്റ ചോദ്യം കൂടെ ബാക്കിയുള്ളൂ. ആ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞ സയാന് കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടാൻ ചാൻസ് ഇല്ല.
1: പക്ഷെ മാമ
2: അടുത്തിട്ടുണ്ട്.
1: പക്ഷെ മാമ ഉണ്ടല്ലോ, മാമ കട്ട. മാമന്റെ പേരെന്താണ്? മറിയം.
0: ഓക്കെ ഓക്കെ, അപ്പോ എല്ലാരും കൂടെ ഉണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാലും കിട്ടും. ഫാമിലി ലൈറ്റ് ടെലിഗീസ് ആണ്. ഇനി ഒറ്റക്കാണെങ്കിൽ പോലും സയാൻ അത് കൊണ്ടുപോകുന്ന അറിയാം. ഞാൻ സയാൻ ഒന്ന് പ്രൊവോക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ സയാൻ അതിൽ വീഴൂല, നിരാശനാവൂല.
1: തീർച്ചയായും.
0: മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. റെഡിയാണോ? പിതാവ് എതിർത്തിട്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പിതാവിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞത്? പിതാവ് എതിർത്തിട്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം പിതാവിന് വേണ്ടി എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞത്? ഓപ്ഷൻ എ പൊറുക്കലിനെ തേടാം, ഓപ്ഷൻ ബി യുദ്ധം ചെയ്യാം, ഓപ്ഷൻ സി വീട് വിട്ട് പോകില്ലെന്ന്, ഓപ്ഷൻ ഡി വിഗ്രഹങ്ങൾ ആരാധിക്കാമെന്ന്.
2: ഓപ്ഷൻ എ.
0: ഒരു സംശയമില്ല, ഒരു ചെറിയൊരു സംശയം എന്തേ വന്നോ?
1: എന്തോ എന്തോ ഒന്നില്ലേ, ഒന്ന് ചെറുതായിട്ട് ഒന്ന് അല്ലേ
0: വന്നോ? ഇല്ല, ഉറപ്പിച്ചു. ജയ മാത്രം ഉറപ്പിച്ചാണോ? ബാക്കി മാമ പിന്നെ വേറെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ ഉറപ്പിച്ചോ?
1: എല്ലാം ഉറപ്പിച്ചു. സമ്മാനം കിട്ടിയാൽ വീതം വെച്ചു കൊടുക്കേണ്ടി വരും.
0: അപ്പൊ നോക്കട്ടെ, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉത്തരം, മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ പൊറുക്കലിനെ തേടാം, ഉത്തരം കറക്റ്റ് ആണ്.
1: കറക്റ്റ് ആണ്, മാഷാല്ലാ. അപ്പോ
0: മൂന്ന് ചോദ്യത്തിന്റെ ഉത്തരവും കറക്റ്റ് ആയിക്കൊണ്ട് സയാൻ ആദ്യമായി ഈ വർഷത്തെ വലിപെരുന്നാൾ ദിന ഫാമിലി ലൈവ് ടെലിഗിസിൽ
1: വിന്നർ ആയിട്ടുണ്ട്.
0: വിന്നർ ആയിരിക്കും
1: അല്ലേ? വലിപെരുന്നാളിന് ഒരു സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? കാസർകോട് തളങ്കരയിലേക്ക് എന്ത് ചെയ്യും?
0: അടുത്ത കോളിലേക്ക് പോട്ടെ. സന്തോഷം സയാൻ, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോട്ടെ.
1: ഓക്കെ, അസ്സലാമു അലൈക്കും. ഓക്കെ, അപ്പോ
0: ഇന്നത്തെ ആദ്യത്തെ ആളെ വിജയിക്കുന്നു എന്ന് അറിഞ്ഞ് വിചാരിച്ചിരുന്നു. വിജയിക്കും. നീ എല്ലാവരും വിജയിക്കും തന്നെ വിചാരിച്ചിരിക്കണം അല്ലേ, സമ്മാനം മൊത്തം കൊണ്ടുപോകും. ഈ ചോദ്യം നർമ്മി ചോദിക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് സമ്മാനം കിട്ടുമോ? കിട്ടൂലേ, ഓക്കും ഉറപ്പാണ്.
1: ഉറപ്പാണ്, തീർച്ചയായും.
0: അടുത്ത കോൾ റെഡിയാണ്,
1: അടുത്ത കോൾ റെഡിയാണ്. പെരുന്നാൾക്ക് ക്യൂ ആയിക്കോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വാലൈക്കും സലാം.
1: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ്?
0: ഞാൻ ഗസ്സെയ്യട്ടെ, മലപ്പുറം ജില്ലയിൽനിന്നാണ്.
1: മലപ്പുറം ജില്ലയിൽനിന്നാണ്, ഉറപ്പാണോ? അത് മാത്രല്ല, ഹലാമറിയത്തിന്റെ നാട്ടിൽ ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ശരിയല്ലേ?
0: ഇല്ല,
2: ചെറുതായിട്ടുണ്ട്.
0: ഓക്കെ, അലാമറിയം എവിടെയാന്നുള്ളത്, ഏത് ഭാഗത്ത്, മലപ്പുറം ജില്ലയിൽ ഏത് ഭാഗത്താന്നുള്ളത് ഒന്ന് ഗസ് ചെയ്താലോ?
1: ആ, തീർച്ചയായിട്ടും.
0: അലാമറിയം ഞങ്ങളൊന്ന് പറയട്ടെ,
1: ശരിയായ സമ്മാനം തരുമോ? മഞ്ചേരിയാണ്.
0: മഞ്ചേരി അല്ല,
1: അല്ല,
0: ആ മഞ്ചേരി ഭാഗത്തല്ല എനിക്ക് തോന്നുന്നു. മഞ്ചേരി ഭാഗത്താണോ? അല്ല. എന്നാ പിന്നെ കോട്ടക്കൽ അങ്ങ് ആ ഭാഗത്തേക്കാണോ?
1: ആണോ? അല്ല. എന്താ നർമ്മി പറയട്ടെ.
0: ആണ്,
1: ആണ്. കോട്ടക്കലോ? കോട്ടക്കലാണോ? അല്ല. നർമ്മിനെ എവിടെയായിരിക്കും?
0: കാളിക്കാവ് ഭാഗത്തേക്കാന്ന് തോന്നുന്നു.
1: നർമ്മിന് നാണം വന്നു, അതെന്ത് ചെയ്തു? നർമ്മിൻ മെല്ലെ പേപ്പർ കൊണ്ട് മറച്ചു മുഖം.
0: ഓക്കെ, അപ്പൊ എന്നാ ഏത് ഭാഗത്താ പറയൂ?
2: മലപ്പുറം.
1: മലപ്പുറം വെസ്റ്റ്. മലപ്പുറം ടൗണ്, പക്ക ടൗണ്.
0: ടൗണിലാണ്?
1: ടൗണിലാണ്.
0: എവിടെ? കളിയാട്ടമുക്ക്.
1: കളിയാട്ടമുക്ക്, മാഷാല്ലാ, നമ്മുടെ തൗഫീഖിന്റെ നാട്.
0: ശരി, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പറയൂ, ഇന്ന് ഫുഡൊക്കെ കഴിച്ച്, ഇനി ഇന്നത്തെ ഫുഡിന്റെ കോട്ടൊക്കെ തീർന്നോ? കഴിഞ്ഞു, ഫുള്ള് റെഡി ആയിട്ടിരിക്കുകയാണ്. എന്നാൽ നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. എന്ന ഉത്തരത്തിൽ എല്ലാ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുള്ള ഉറപ്പുണ്ടോ? സഹായിക്കാൻ ആരൊക്കെയുള്ളത്? സഹായിക്കാൻ ആരൊക്കെയുള്ളത്? മോളൊറ്റക്കാണോ? താത്താരൊക്കെ ഉണ്ട്. എല്ലാ ഹെൽപ്പ് ചെയ്യാൻ കൂടെ ആളുകളുണ്ട്. ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്ലാം അദ്ദേഹത്തിൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഹജ്ജിനെത്തുമ്പോൾ മുസ്ലിങ്ങൾ ചൊല്ലുന്ന പ്രശസ്തമായ ഒരു മന്ത്രമുണ്ട്. ഏതാണ് ആ മന്ത്രം? അതിൻ്റെ പേരെന്താണ്?
1: കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധാരാളം കേട്ടു.
0: യെസ്, പറയാമോ? ഇബ്രാഹിം നബിയുടെ വിളിക്ക് ഉത്തരം നൽകി ലോകവിശ്വാസികളുടെ ഹജ്ജിന് വേണ്ടി മുസ്ലിങ്ങൾ അവിടേക്ക് എത്തുമ്പോൾ അവിടുന്ന് ചൊല്ലുന്ന പ്രശസ്തമായിട്ടൊരു മന്ത്രമുണ്ട്. അതിനെന്താണ് പേര് പറയുക? ആ മന്ത്രത്തിന് എന്ത് പേര് പറയും? അതിനൊരു പേര് പറയുന്നുണ്ട് ആ മന്ത്രത്തിന്.
1: നമ്മുടെ പെരുന്നാൾ പ്രോഗ്രാം അല്ലേ, ആ ഒരു പേരിലാണ്. ഒരു ക്ലൂ നമ്മള് ചോദിക്കാതെ കൊടുക്ക.
0: ഏതാണ്? കറക്റ്റ്, തൽബിയ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം റെഡിയായി, ഇനി രണ്ടാമത്തെ ചോദ്യം ആരാ?
1: രണ്ടാമത്തെ ചോദ്യം നർമ്മിൻ.
0: ഓക്കെ, നർമ്മിൻ.
1: നർമ്മിന്റെ സ്വന്തം ഹലമോളാണെന്നാ പറഞ്ഞത്.
0: യെസ്.
1: ഓക്കെ,
2: ചോദിക്കട്ടെ. ഇബ്രാഹിം നബി ഇസ്ലാമിനെ സമുദായം വിഗ്രഹങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ കുറിച്ച് അദ്ദേഹം എന്താണ് പരിഹസിച്ചിരുന്നത്?
1: അദ്ദേഹം എന്താണ് പരിഹസിച്ച് ചോദിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമൂഹം എന്ത് ചെയ്തു? ചില നിവേദ്യങ്ങൾ അല്ലേ, ഭക്ഷണങ്ങൾ എന്ത് ചെയ്തു? ഈ ബിംബങ്ങൾക്ക്, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ വെച്ചു. അപ്പൊ അദ്ദേഹം എന്താണ് പരിഹസിച്ച് ചോദിച്ചത് എന്നുള്ളതാണ് അല്ലേ. നർമ്മിനെ എന്ത് കൊടുക്കാം? ഓപ്ഷൻ. ഞാൻ വിചാരിച്ചു മിഠായി കൊടുക്കുന്നു. ഓക്കെ, ഓപ്ഷൻ കൊടുക്കല്ലേ. ഓക്കെ, ഓപ്ഷൻ എ.
2: ഇത് എനിക്ക് തരുമോ?
1: ഓപ്ഷൻ ബി.
2: ഇത് നല്ലതാണോ?
1: ഓപ്ഷൻ സി.
2: ഇത് ആരുണ്ടാക്കി?
1: ഓപ്ഷൻ ഡി.
2: നിങ്ങൾ ഇത് എന്തുകൊണ്ട് തിന്നുന്നില്ല
0: അല്ലേ.
1: ഓക്കെ, അപ്പോ ഈ വിഗ്രഹങ്ങളുടെ മുന്നിൽ വെച്ച നിവേദ്യം കണ്ടിട്ട് ഇബ്രാഹിം നബി അവരോട് പരിഹസിച്ച് ചോദിച്ചത് എന്താണെന്നാണ് ആ വിഗ്രഹങ്ങളോട്. ഓപ്ഷൻ എ, ഇത് എനിക്ക് തരുമോ എന്നാണോ? ഓപ്ഷൻ ബി ഇത് നല്ലതാണോ എന്നാണോ, ഓപ്ഷൻ സി ഇത് ആരുണ്ടാക്കിയതാണ് എന്നാണോ, ഓപ്ഷൻ ഡി നിങ്ങൾ ഇത് എന്തുകൊണ്ട് തിന്നുന്നില്ല എന്നാണോ?
0: പറയൂ.
1: ഓപ്ഷൻ സി ഇത് ആരുണ്ടാക്കി എന്നുള്ളത് അല്ലേ?
0: കറക്റ്റ് ആണോ? ചോദ്യം ലോക്ക് ചെയ്യാനായോ ഉത്തരം?
1: കൂടെയുള്ളവരോട് വേണേ ചോദിക്കാം അല്ലേ, പെരുന്നാളാണ്, ഒന്ന് ആലോചിച്ച്
2: പറഞ്ഞു.
0: ഓപ്ഷൻ ഒന്നുകൂടെയാണോ ഓപ്ഷൻ ഒന്നുകൂടിയാണോ പറയണ്ടേ? ക്വസ്റ്റ്യൻ ഇതാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സമുദായം വിഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ, വിഗ്രഹങ്ങൾ, അവര് വിഗ്രഹം ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നല്ലോ. ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങൾ കണ്ടിരുന്നു. വിഗ്രഹത്തിന് കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കും. ഇത് കണ്ട ഇബ്രാഹിം നബി അതിനെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു എന്നതാണ്. അതാണ് ഓപ്ഷൻ എ, ഇത് എനിക്ക് തരുമോ എന്നോ, അതാണോ ചോദിച്ചത്? അതല്ല, ഇത് നല്ലതാണോ എന്ന് ചോദിച്ചതാണോ? സി, ഇത് ആരുണ്ടാക്കി? ഡി, നിങ്ങളിത് എന്തുകൊണ്ട് തിന്നുന്നില്ല? ഇത് എന്തുകൊണ്ട് തിന്നുന്നില്ല?
1: ബി ഇത് നല്ലതാണോ എന്നോ, അല്ല ഡി ആണോ? ബി ആണോ ഡി ആണോ? ഇത് ക്ലാരിറ്റി.
2: ഓപ്ഷൻ ഡി.
1: ഓപ്ഷൻ ഡി ആണ്. ശരിയാണോ?
0: ഉത്തരം ശരിയായി പോയി.
1: ഉത്തരം ശരിയായി പോയി.
0: നിങ്ങൾ ഇത് എന്തുകൊണ്ട് തിന്നുന്നില്ല എന്ന് ആ വിഗ്രഹത്തിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കണ്ട് പരിഹസിച്ചുകൊണ്ട് ഇബ്രാഹിം നബി ചോദിച്ചു വിഗ്രഹങ്ങളോട്, ഇതെന്താ തിന്നാത്തത് എന്ന് ചോദിച്ചു. അവർക്ക് തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റൂല. അത് ആളുകളെ ബോധിപ്പിക്കാൻ ഇബ്രാഹിം നബി ചോദിച്ചൊരു തന്ത്രമായിരുന്നു അല്ലേ.
1: ഖുർആനിൽ അതിനെ കുറിച്ച് സംസാരങ്ങളുണ്ട്.
0: യെസ്.
1: ഓക്കെ, അപ്പോ ഹലമോള് തൂക്കി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
0: ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ ചോദ്യം.
1: രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു നമ്മൾ.
0: രണ്ട് ചോദ്യം ചോദിച്ചു.
1: ഞാൻ ഹല നമ്മളതീന്ന് പോയിക്കണോ എന്നുള്ളതാണ് നോക്കിയത്. ഹല മോള് എന്തുണ്ട്? ഇല്ല ഇല്ല, രണ്ടെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിന്നർ ആവാനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, വിന്നർ ആവാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, തീയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യം പലായനം ചെയ്ത് ഹിജറ പോയത് എങ്ങോട്ടാണ് എന്നുള്ളതാണ്. അഥവാ നാട്ടുകാർ തീയിലിട്ടു, അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് എവിടേക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹിജറ പോയത്? ഓപ്ഷൻ എ, എന്താണ് നർമീൻ? ഓപ്ഷൻ എ,
0: സിറിയ, ഫലസ്തീൻ.
1: സിറിയ, ഫലസ്തീൻ പ്രദേശങ്ങളിലേക്ക്. ഓക്കെ, ഓപ്ഷൻ ബി, മക്കയിലേക്ക്. ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി,
2: യമനിലേക്ക്.
1: ഒന്നുകൂടെ ഓപ്ഷൻ പറയുന്നു, എവിടേക്കാണ് ഇബ്രാഹിം നബി തീയിലിട്ടതിന് ശേഷം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്? സിറിയയിലേക്കാണോ ഫലസ്തീനിലേക്കാണോ? അത് രണ്ടും ഏകദേശം ഒരേ സ്ഥലമാണ്. ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്ത് ചെയ്താണ്, ഒരു പ്രത്യേക സ്ഥലമാണ് സിറിയയിൽ, ആ ഭാഗങ്ങളിൽ. രണ്ട്, ബി മക്കയിലേക്കാണോ, സി മദീനയിലേക്കാണോ, ഡി യമനിലേക്കാണോ?
2: ഓപ്ഷൻ എ.
1: ഓപ്ഷൻ എ ആണ്. ചോദ്യം ശരിയാണെങ്കിൽ,
0: ചോദ്യം ഉറപ്പിച്ചിട്ട് തന്നെയാണോ എ പറഞ്ഞത്? ഉത്തരം ഉറപ്പിച്ചിട്ട് തന്നെയാണോ പറഞ്ഞത്? ഉത്തരം ഉറപ്പിച്ചിട്ടാണോ? അടുത്ത ആളുകളൊക്കെ ചോദിച്ചോ? ഒരു സംശയമില്ല.
2: അപ്പൊ
0: ലോക്ക് ചെയ്യാം.
1: തീർച്ചയായിട്ടും നമ്മുടെ ഹലമോൾക്ക് ആ കോൺഫിഡൻറ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
0: യെസ്,
1: തീർച്ചയായിട്ടും. അപ്പോൾ ഉത്തരം
0: ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഉത്തരം എ, സിറിയ,
1: സിറിയ
0: ഫലസ്തീൻ പ്രദേശങ്ങളിലേക്ക്. ഉത്തരം ശരിയാണ്.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീകി. സന്തോഷായോ? മൂന്ന് ക്വസ്റ്റ്യനും എന്ത് ചെയ്തു?
0: ഉത്തരം പറഞ്ഞു.
1: ഉത്തരം പറഞ്ഞു.
0: വിന്നർ ആയിരിക്കുകയാണ്. വിന്നർ ആയതിന്റെ ഒരു ലക്ഷണങ്ങളൊന്നും അവിടുന്ന് കാണുന്നില്ലല്ലോ.
1: ഇല്ല, സന്തോഷത്തിന്റെ അല്ലേ. ചാടി കളിക്കണോ? ചാടി കളിക്കണ്ടോ?
0: എന്താണ്?
1: അൽഹംദുലില്ലാ പറഞ്ഞോ.
0: എത്ര തവണ വിജയായി ഇപ്പൊ ടോട്ടലി? മോള് എത്ര തവണ വിജയായി?
1: ഇതിനു മുമ്പ് വന്നു വിളിച്ചിട്ടുണ്ടോ?
0: ആദ്യമായതുകൊണ്ടാണത്, ആദ്യമായിട്ട് അത്ഭുതപ്പെട്ടിരിക്കണത്.
1: ആ ഒരു ആദ്യമായിട്ട് വിളിച്ചു, ആദ്യമായിട്ട് സമ്മാനം നേടി. വലിയ പെരുന്നാക്കതും.
0: അപ്പൊ സമ്മാനം ഞാൻ അങ്ങോട്ടല്ലേ കൂടും, ആ സമ്മാനം ഇങ്ങോട്ട് വിടണം,
1: ഇങ്ങോട്ട് വിടണം. ഓക്കെ, മാഷാല്ലാ, ഓള് നല്ല സ്കൂളില്
0: മാത്രശാലയ്ക്ക്
1: നല്ല കുട്ടിയാട്ടാ.
0: അടിപൊളിയാണ്. അപ്പം കളിയാട്ട മുക്കല് അല്ലേ? വെളിയാട്ടുമുക്കിൽ എവിടെന്ന് പറഞ്ഞത്?
1: മുന്നിയൂർ കളിയാട്ടുമുക്ക്.
0: മാഷാല്ലാ, എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു, സന്തോഷം മോളെ. അടുത്ത ആളിലേക്ക് പോട്ടെ. അപ്പോഴേ നർമിൻ, ഇത് മൊത്തം കൊണ്ടുപോവാണ്. നമുക്കുള്ള ഇവിടെ ബാക്കിണ്ടാവും തോന്നുന്നില്ല. അടുത്ത ആളിഞ്ഞിപ്പോ ഏതാന്ന് നോക്കാം. കള് റെഡിയാണെങ്കിൽ അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആള് ചോദ്യം ചോദിക്കാം. ഇതെങ്കിലും ഉത്തരം ശരിയാവാതെ കിട്ടാതെ അത് നമുക്ക് മാറ്റിയേക്കാൻ പറ്റുമോ നോക്കാം.
1: നമ്മളെ കൊട്ടയത്തെ മൊത്തം കഴിയോ?
0: സമ്മാനം മൊത്തം പോവാ നോക്കാം. കള് റെഡിയാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: എവിടുന്നാണ്? വെന്നിയൂരോ? കണ്ണൂര്.
0: കണ്ണൂര് നിന്ന് ആരാ വിളിക്കുന്നത്? എത്ര ക്ലാസ്സിലെ ഞാൻ പറയട്ടെ? ഒന്നാം ക്ലാസ്സിലാന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? അല്ലെങ്കിൽ LKG.
1: സ്കൂൾക്കൊന്നും പോണില്ല. അപ്പൊ യഹിയന്റെ യഥാർത്ഥ പണി എന്താ അറിയോ? ഇടക്കിടക്ക് ടെലികസ്ക്ക് വിളിക്ക, സമ്മാനം നേടുക.
0: യെസ്. യഹിയക്ക് ഇതിന്റെ മുന്നേ സമ്മാനം കിട്ടിയണോ? കൊറേ കിട്ടിയണോ? ഒന്ന് കിട്ടീന്.
1: ഒന്ന് കിട്ടി. രണ്ടാമത്തെ കിട്ടാൻ.
0: രണ്ടാമത്തെ കിട്ടാനുള്ള സ്പേസ് റെഡിയാക്കി വെച്ചോ. അവിടെ സ്ഥലമുണ്ടോ അലമാറയില്? അലമാറയില് സമ്മാനം വെക്കാനുള്ള സ്ഥലമുണ്ടോ? സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? എന്നാ പിന്നെ നമുക്ക് ചോദിച്ചു തുടങ്ങാം. യഹിയന്റെ വീട്ടില് യഹിയനെ സപ്പോർട്ട് ചെയ്യാൻ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടാവും വിചാരിക്കണം അല്ലേ? ആരൊക്കെയുള്ളത്? നമുക്കെന്നാ ചോദ്യത്തില്, ആ അവരൊക്കെ ഉണ്ട്. അപ്പൊ ഓക്കേ, അപ്പൊ എന്നാ നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ചോദ്യം ഇതാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഇബ്രാഹിം നബിയുടെ ഏത് മകന്റെ പരമ്പരയിലാണ് ഉള്ളത് എന്നതാണ് ചോദ്യം. ചോദ്യം വ്യക്തമാണോ? എന്തെന്നാണ്? നമുക്ക് അതിന്റെ ഓപ്ഷൻ പറയാൻ പോലെ അവസരം തരണ്ടേ?
1: ഇത് ഞെട്ടിക്കൽ ആൻസർ ആണല്ലോ. ഞെട്ടിക്കൽ ബിരിയാണി എന്ന് പറഞ്ഞ പോലെ.
0: അപ്പൊ പിന്നെ ചോദ്യം അത് തൂക്കിയോളൂ, കൊണ്ടുപോയി കൊണ്ടുപോയി.
1: യഹിയ കുട്ടി പൊളിയാണ്.
0: ഓക്കെ,
1: യഹിയ.
0: പിന്നെ ആ ഉത്തരം ശരിയാണ്, ഇസ്മായിൽ നബിയുടെ പരമ്പര. ഓക്കെ, ഇനി സമയം
1: നമുക്ക് രണ്ട് കോളർ ഇതുവരെ വിളിച്ചിട്ട് ഇങ്ങനെ ആൻസർ പറയണം ആരെങ്കിലും?
0: ഇല്ലല്ലോ, ഇല്ല. യഹിയ തന്നെയാണ്. അപ്പൊ യഹിയ
1: ശരിക്കും
0: യഹിയെന്ന് എന്താ? യഹിയക്ക് പുതിയ ഉടുപ്പോ ഡ്രസ്സൊക്കെ വാങ്ങിയോ? കുപ്പായൊക്കെ വാങ്ങിനോ? നല്ല അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടോ? ഇന്ന് പള്ളിയിലൊക്കെ പോയോ? എല്ലാം ആം അല്ലേ? നർമീൻ, യഹിയ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ശരിയാക്കി. യഹിയ മൊത്തം സമ്മാനം
3: കൊണ്ടുപോവോ?
0: ചാൻസ് ഉണ്ട് അല്ലേ? മിടുക്കനാന്ന് തോന്നുന്നു അല്ലേ? എന്നാ പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക്
3: പോവാം. ഇസ്ലാമിനെ പരമ്പരയിൽ വന്ന പ്രവാചകന്മാർ പൊതുവെ ഏത് പേരിൽ അറിയപ്പെടുന്നു?
1: മനസ്സിലായോ? ഓപ്ഷൻ ഉണ്ടെന്ന് ചോദിച്ചേ? ക്ലൂ ഉണ്ടെന്ന്? ഓപ്ഷൻ ഉണ്ടെന്ന്? ഓക്കേ, യഹിയ കുട്ടിക്ക് നമ്മൾ തരാതിരിക്കുക, നമ്മൾ മാണിക്കക്കല്ലേ ജെ. ക്ലൂ കൊടുക്കല്ലേ? ഓപ്ഷൻ കൊടുക്കല്ലേ ആദ്യം?
0: ഓപ്ഷൻ
1: പിടിച്ചോട്ടോ, മിസ്സാവാതെ പിടിച്ചോ. ഓപ്ഷൻ ഓരോന്ന് ഇങ്ങനെ വരുമ്പോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. നർമീൻ, കം ഓൺ.
3: ഓപ്ഷൻ എ തുറാനികൾ, ഓപ്ഷൻ ബി ഖുറൈശികൾ, ഓപ്ഷൻ സി ബനു ഇസ്രായേൽ പ്രവാചകന്മാർ, ഓപ്ഷൻ ഡി അൻസാരികൾ.
0: പറയൂ, ഏതാണ് ഓപ്ഷൻ?
1: ബനു ഇസ്രായേൽ.
0: അതും ഉത്തരം ശരിയാണോ?
3: ഉത്തരം ശരിയാണ്.
0: ഉത്തരവോടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഉത്തരം ശരിയാണത്രേ. രണ്ട് ചോദ്യത്തിന്റെ
1: ഉത്തരം പറഞ്ഞിട്ടുണ്ട്
0: യഹ്യ കൊണ്ടുപോയി. ഇനി മൂന്നാമത്തെ ചോദ്യം കൂടിയാണെങ്കിൽ യഹ്യക്കുള്ള സമ്മാനം നമ്മളെ കയ്യിലുള്ള നേരം കണ്ട് വിടേണ്ടി വരും കേട്ടോ.
1: തീർച്ചയായിട്ടും.
0: മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ.
1: ഏ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം സമ്മാനത്തിനുള്ള വിന്നർ ആവാനുള്ള ചോദ്യമാണ്. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പല കൽപ്പനകൾ നൽകി പരീക്ഷിച്ചപ്പോൾ അദ്ദേഹം അവയോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ധാരാളം നമുക്കറിയാലേ പരീക്ഷണങ്ങൾ വന്നു. മോനെ അറക്കാൻ പറഞ്ഞു, തീയിലിട്ടു, ഉപ്പ കല്ലെടുത്തെറിഞ്ഞ് ആട്ടി, അതേപോലെ തന്നെ കുട്ടി ഉണ്ടായപ്പോൾ മണലാരണ്യത്തിൽ കൊണ്ടുപോയിട്ടു, ഇങ്ങനെ ധാരാളം. ഈ സമയത്ത് അദ്ദേഹം എന്താണ് പറഞ്ഞത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നാണ്. ഓപ്ഷൻ തരട്ടെ. ഓപ്ഷൻ എ, അദ്ദേഹം മടിച്ചു നിന്നു, ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം മടിച്ചു നിന്നു. ഓപ്ഷൻ ബി, അദ്ദേഹം കുറച്ചു മാത്രം ചെയ്തു, അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചപ്പോൾ ആ കൽപ്പനകൾ കുറച്ചു മാത്രം ചെയ്തു. ഓപ്ഷൻ സി, അദ്ദേഹം വിസമ്മതിച്ചു, എനിക്കിതൊന്നും പറ്റൂല അങ്ങനെ പറഞ്ഞു എന്നർത്ഥം. ഓപ്ഷൻ ഡി, അദ്ദേഹം അവ പൂർണ്ണമായി പാലിച്ചു. അള്ളാഹു ഇബ്രാഹിം നബിക്ക് കൊടുത്ത കൽപ്പനകൾ അദ്ദേഹം എങ്ങനെയാണ് സ്വീകരിച്ചത്? എന്തോ കഴിക്കണ്ടെന്ന് തോന്നുന്നുണ്ട്.
0: എന്തോ എന്തോ
1: വായലുണ്ട് അല്ലേ? വായലുണ്ടോ? ക്ലിയർ ആയില്ല. ഓപ്ഷൻ ഡി ആണ് പറഞ്ഞത് തോന്നുന്നു അല്ലേ നർമിന? ഏ, അദ്ദേഹം അവ പൂർണ്ണമായി
3: പാലിച്ചു
1: പാലിച്ചു മാഷാ
0: അല്ല. ചോദ്യം ഇപ്പൊ എത്രണ്ണായി?
1: ചോദ്യം മൂന്നെണ്ണായി.
0: മൂന്നെണ്ണായോ?
1: യഹ്യക്ക് നമുക്ക് രണ്ടു ചോദ്യക്കെ ആവാണെങ്കിൽ.
0: യഹ്യ മൂന്ന് ചോദ്യം ആയോ? യഹ്യ അപ്പൊ മൂന്ന് ചോദ്യം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടും?
1: പീസ് റേഡിയോ സ്നേഹ സമ്മാനം.
0: സമ്മാനം കിട്ടും എന്ന് ഉറപ്പിച്ചോ?
1: മനസ്സിൽ പൊട്ടിയിട്ടുണ്ട് യഹ്യന്റെ. ഏകദേശം
0: യഹ്യക്ക് ഇൻഷാല്ലാ സമ്മാനം വരും. കോട്ടെ കേട്ടോ. അല്ലാ, പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മള് ഇങ്ങോട്ട് സമ്മാനം തരികയാണ്.
1: ഇങ്ങോട്ട് സമ്മാനം തരികയാണ്.
0: ഏത് പാട്ടാണ് പാടുന്നത്?
1: അപ്പൊ നമ്മള് ഇത് ശരിയാണെന്ന് നമ്മൾ പറഞ്ഞില്ല. ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. അപ്പോ അതിനു മുമ്പേ യഹ്യ ഉറപ്പിച്ചു. യഹ്യ എന്ത് ചെയ്തു? സന്തോഷത്തിന്റെ ആഹ്ലാദ ഗാനം പാടാൻ പോവാണ്. അപ്പോ ഉത്തരം ശരിയാണ് നർമിന്? മാഷാല്ലാ ബാറക്കല്ലാ. അപ്പൊ ആ സന്തോഷ ആഹ്ലാദ നമ്മളുണ്ടല്ലേ, പിന്നെ തെരഞ്ഞെടുപ്പിന് ജയിച്ചു കഴിഞ്ഞാല്
0: പാട്ടിലേക്ക് പോവാം.
1: ആ ഓക്കെ,
0: പാട്ട് പാടിക്കോ യഹ്യ. അപ്പൊ യഹ്യപ്പോ സമ്മാനം, പാട്ട്, ഇതെല്ലാം അല്ലേ? എ ടു സെഡ് ആണ്
1: പൊളിയാണ്.
0: മാഷാല്ലാ,
1: സന്തോഷമായോ?
0: ഇനി വിളിക്കുക, ഇനി നന്നായിട്ട് പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാൻ, പീസ് റേഡിയോയിലെ പല പരിപാടികളൊക്കെ അവതരിപ്പിക്കുക. കോളേജിലത് മാത്രമല്ല, പ്രോഗ്രാമുകളിലൊക്കെ ഇതൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ, പ്രോഗ്രാമുകളൊക്കെ ഇൻഷാല്ലാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അടുത്ത അള്ളിക്ക്
3: പോകും.
1: വയ്യാക്കും, അമീൻ വയ്യാക്കും. അപ്പോൾ യഹ്യ, നമ്മൾ ഈ ചെറിയ കുട്ടികളെ സലാമാഷെ രക്ഷിതാക്കൾ ഇങ്ങനെ നയിക്കണതിനനുസരിച്ചിട്ടാണ് അവര് ഈ ഒരു ചുട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലോ.
0: എങ്ങനെയാണോ തുടക്കം ചെറുപ്പത്തിലൊക്കെ കാണിച്ചു കൊടുക്കണതിനനുസരിച്ച് അല്ലേ?
1: തീർച്ചയായിട്ടും. അപ്പോൾ അത് വലിയ മാതൃകാപരമാണ്. നമ്മുടെ ഈ പിന്നെ ടെലിഗസ് ലൈവായി കേൾക്കുന്ന കുറേ ആളുകൾ ഉണ്ടാകും. നമ്മുടെ മക്കളെ ഇപ്പോൾ പെരുന്നാൾക്ക് സ്റ്റാർ ക്വസ്റ്റ്യൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളുടെ പ്രോഗ്രാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും രക്ഷിതാക്കളെ സപ്പോർട്ടില്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം മക്കളെ നമ്മൾ നന്മയുടെ വഴിയിലാക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് പീസ് റേഡിയോയുടെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. 90 20 840 840 എന്നതാണ് നമ്മുടെ നമ്പർ. ഇടക്ക് ഓർമ്മിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് മറന്നു പോകും. ഇൻഷാല്ലാ,
0: അടുത്ത കോൾ റെഡിയാണ്.
1: ഓ
3: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
4: അമൽ ഹമീദ്.
3: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
0: എറണാകുളത്ത് പറവൂരിൽ നിന്ന് അമൽ ഹമീദ് അല്ലേ?
1: അപ്പോ
0: അമൽ എന്നല്ലേ പറഞ്ഞു?
1: അമൽ ഹമീദ്. ഇത് നമ്മൾക്ക് വിളിക്കുന്ന നാലാമത്തെ കോളാണ്. നാലാമത്തെ ജില്ലയാണ് കാസർഗോഡ്, മലപ്പുറം,
0: കണ്ണൂര്,
1: എറണാകുളം, പറവൂരിന്നാണ് അല്ലേ. അമൽ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അമലാണ്. നമുക്ക് അമലിന് നല്ല
0: അമലെ
1: ക്വസ്റ്റ്യൻ കൊടുക്കണം.
0: അമല്, ഈ ക്വിസിനൊക്കെ സാധാരണ എങ്ങനെ പങ്കെടുക്കാറുള്ളത്? എപ്പോഴും താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നതാണോ? ഇന്നിപ്പോ ഈ ഒരു പീസ് റേഡിയോ ഫാമിലി ലൈറ്റ് അലി ക്വിസിൽ മുമ്പൊക്കെ കുറേ പങ്കെടുത്ത് വിജയിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ട്. കുറേ സമ്മാനം
2: കിട്ടിയിട്ടുണ്ടോ?
0: ഓക്കെ, ശരി. ഇന്നത്തെ പെരുന്നാൾ വിശേഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അമലെ? നന്നായിട്ടുണ്ടായിരുന്നു, ഉഷാറായി പോയി. ഈ നിസ്കാരത്തിലൊക്കെ പങ്കെടുത്തു, ഖുതുബയൊക്കെ കേട്ടു. ഇന്ന് ഖുതുബയിൽ നിന്ന് കേട്ട ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഓർമ്മയുണ്ടോ?
2: ഇപ്പൊ
0: ഓർമ്മയില്ല, അപ്പൊ ഓർമ്മ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് എന്തെങ്കിലും ഓർമ്മ, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അല്ലേ? ഓക്കെ, ശരി, കുഴപ്പമില്ല. അപ്പൊ അമൽ എട്ടാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്.
1: പുസ്തകങ്ങളൊക്കെ മേടിച്ചോ?
0: സി ബി എസ് ഇ സ്കൂളാണോ ഗവൺമെന്റ് സ്കൂളാണോ?
2: സി ബി എസ് ഇ.
0: ഏത് സ്കൂളാണ്
2: പഠിക്കുന്നത്?
0: എറണാകുളം തന്നെ അല്ലേ?
1: ഏത് സബ്ജക്റ്റാണ് ഏറ്റവും ഇഷ്ടം?
0: ഫിസിക്സ്. ഓ, അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ ഭൗതികശാസ്ത്രം അല്ലേ? ഫിസിക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ന്യൂട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ആണ്. ഫിസിക്സിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം എന്താ? ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള കാര്യങ്ങള്. അതില് നാളെ ഭാവിയില് ഫിസിക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആളാവാൻ താല്പര്യമുണ്ടോ? അങ്ങനത്തെ ഒരു ശാസ്ത്രജ്ഞനാവാനൊക്കെ ആഗ്രഹമുണ്ടോ? സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹമുണ്ട്.
1: അപ്പൊ എല്ലാവിധ ഭാവുകങ്ങളും നേരെയാണ്, അനുഗ്രഹങ്ങളും.
0: അമൽ എന്ന ഒരു സയന്റിസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റട്ടെ.
1: ഓക്കെ, അപ്പോ പിന്നെ അവന്റെ ഉയർച്ചയിലേക്കുള്ള ഈ പടികളിൽ ചവിട്ടി കയറുമ്പോഴുള്ള ഒരു പടിയാണ് ഫാമിലി ലൈവ് ടെലിക്സ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം,
0: ചോദ്യത്തിലേക്ക് പോവാം.
1: ഓക്കെ, ചോദ്യം നർമ്മിനല്ല, നർമ്മി നമ്മോട് ചോദിക്കാൻ പറയാണ്. കാരണം ഇത് കട്ടക്കുള്ള ഒരാളാണ്, പിന്നെ സയന്റിസ്റ്റ് ആവാൻ പോകുന്ന ആളാണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ ശരിയാവൂല, നിങ്ങൾ തന്നെ ചോദിക്കണം.
0: ഞാൻ ചോദിക്കാം.
1: ഓക്കെ,
0: ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ലൂത്ത് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ ആരായിരുന്നു? ഓപ്ഷൻ എ ബ്രദേഴ്സ് സൺ, ഓപ്ഷൻ ബി മകൻ, ഓപ്ഷൻ സി അമ്മാവൻ, ഓപ്ഷൻ ഡി പിതാവ്.
1: ഇബ്രാഹിം നബി ഓപ്ഷൻ എ.
0: ഓപ്ഷൻ എ ആൻസർ എന്താ? ബ്രദേഴ്സ് സൺ.
1: ഉറപ്പാണോ?
0: സഹോദരപുത്രൻ ഉറപ്പാണോ? മകനായിക്കൂടെ, അമ്മാവനായിക്കൂടെ, പിതാവായിക്കൂടെ, പറ്റുമോ? ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ പേര് എന്താന്ന് പറയാൻ പറ്റുമോ? ആന്നാ തുടങ്ങണത്. അപ്പോ ഇത് കറക്റ്റ് ആണോ ഇല്ലെന്ന് നോക്കട്ടെ. ഇത് ഉത്തരം ലോക്ക് ചെയ്യാം. അപ്പൊ ഓപ്ഷൻ എ ആണ്.
1: തീർച്ചയായിട്ടും
0: നർമ്മിനോട് ചോദിക്കാം, നർമ്മിന് ഉത്തരം കറക്റ്റ് ആണോ?
3: ആ,
0: ഉത്തരം ശരിയായി പോയി.
1: ഞങ്ങളിവിടെ ആൻസർ എല്ലാം വെരിഫൈ ചെയ്യുന്ന, ലോക്ക് ചെയ്യുന്ന,
0: ലോക്ക് ചെയ്തിട്ട് പിന്നെ അത് ക്ലിയർ ആണോ അല്ലെന്ന് പറയുന്ന നർമ്മിന്.
1: നർമ്മിനാണ്.
0: ശരി, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്
2: പോവാം.
1: ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എളുപ്പമുള്ളതാണോ ടഫാക്കണോ? എളുപ്പമുള്ളതാണ്. ഓക്കെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം ജനതയോട് ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ഖുർആൻ നൽകിയ പേര് എന്താണ് എന്നാണ്. അഥവാ ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞവനാണ് എന്ന് ഇബ്രാഹിം നബി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഖുർആനിൽ അതിനൊരു പേര് പറയുന്നുണ്ട്. ഓപ്ഷൻ എ ഹിജ്റ, സോറി ഹിജറ, ഓപ്ഷൻ എ ഹിജറ, ഓപ്ഷൻ ബി ബൈഅത്ത്, ഓപ്ഷൻ സി ബറാഅത്ത്, ഓപ്ഷൻ ഡി ജിഹാദ്. ഒന്നുകൂടെ ആവർത്തിക്കാം, കുറച്ച് ചിന്തിക്കേണ്ടത് ക്വസ്റ്റ്യനാണ്. അഥവാ ഞാൻ ഒഴിഞ്ഞു മാറുന്നു, ഈ വിഗ്രഹങ്ങളൊന്നും ഞാൻ ആരാധിക്കില്ല, അതിന് എന്താണ് ഇബ്രാഹിം നബി പ്രയോഗിച്ച പദം എന്നുള്ളതാണ്. ഹിജിറ ഹിജറയാണോ, അതല്ല ബൈഅത്താണോ, അതല്ല ബറാഅത്താണോ, അതല്ല ജിഹാദാണോ? ബറാഅത്ത്, ബറാഅത്ത് എന്നുള്ളതാണ്. ആര് പറഞ്ഞിട്ടുള്ളത്? നമ്മള് അമൽ ഹമൽ ഹമീദ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഓപ്ഷൻ കേട്ടപ്പോൾ ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ബിംബങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവനാണ് എന്ന് പറഞ്ഞത് ബറാഅത്ത് എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ നർമീൻ, ശരിയാണോ? ഉത്തരം ശരിയാണ്. ബാറക്കല്ലാഹു ഫീക്. അപ്പോ നമ്മള്
0: പിന്നെ എത്ര ചോദ്യമായി? ഇപ്പൊ
1: ചോദ്യങ്ങള് ഇനിയും ചോദിക്കണ്ടേ?
0: ചോദ്യം ഇനി രണ്ട് മൂന്ന് ചോദ്യം ഇനി ബാക്കിയുണ്ടല്ലോ അല്ലേ? ഒരെണ്ണം കൂടി ഉള്ളൂ.
1: ഓക്കെ, ഒരെണ്ണം കൂടി ഉള്ളൂ,
0: എന്നാ പിന്നെ അത് നിർമ്മിച്ച് ചോദിച്ചോളൂ.
3: ചോദിക്കട്ടെ. വിനെ വിവാഹം കഴിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ആവശ്യപ്പെട്ടത് ആരായിരുന്നു?
1: ഹാജറ ബീവിയെ വിവാഹം കഴിക്കാൻ ഇബ്രാഹിം നബിയോട് ഒരാൾ ആവശ്യപ്പെടുന്നുണ്ട്. ഹാജറ ബീവിയെ രണ്ടാമത് വിവാഹം കഴിക്കാണ്. അപ്പൊ അത് ആരായിരുന്നു ഇബ്രാഹിം നബിയോട് ഹാജറ ബീവിയെ കല്യാണം കഴിച്ചോളൂന്ന്
2: പറഞ്ഞു?
1: സാറാ ബീവി. ഓപ്ഷൻ ഒന്നും ചോദിച്ചിട്ടില്ല നർമിനെ.
0: ശരിയാണോ നർമിൻ?
1: നർമിൻ ഓപ്ഷൻ പറയാൻ വേണ്ടി റെഡി ആയി നിൽക്കാണ്. പക്ഷേ അമൽ മോനോ, ഏയ് ഓപ്ഷൻ ഒന്നും വേണ്ട, ഉത്തരം ഇതാന്നാണ് പറഞ്ഞത്. എന്താണ് നർമിൻ പറയാനുള്ളത്? പിന്നെ പെട്ടെന്ന് ആവേശത്ത് പറഞ്ഞു തെറ്റിപ്പോയോ എന്നൊരു നമുക്ക് അങ്ങനെയുണ്ടോ? സാറാ ബീവിയാണ്
0: പറഞ്ഞത്,
1: അങ്ങനെ പറയോ, ആലോചിച്ച് നോക്ക്. അല്ല സലാമാശേ, നമ്മളിപ്പോ ഒരു പെണ്ണ്, ഒരു ഭാര്യ ഭർത്താവിനോട് പറയാണ് നിങ്ങൾ ഒന്നുകൂടി കല്യാണം കഴിച്ചൊന്ന് പറയോ? നർമ്മി പറയുന്നതാണ്, എൻ്റെ അമ്മച്ചിൻ്റെ അപ്പച്ചിനോട് പറയുന്നതാണ് നർമ്മി പറയുന്നത്. പക്ഷേ സാറാബി ഇവിടെ പറഞ്ഞു എന്നാണ് എന്ത് ചെയ്യുന്നത്?
0: അതെ അതെ,
1: അമല് പറഞ്ഞത്. അപ്പോ ഇത്
0: ശരിയാണോ?
1: ശരിയാണോ?
0: അപ്പൊ
1: മൂന്ന് ക്വസ്റ്റ്യൻ ഒരു സംശയമില്ലാതെ എന്താക്കി ശരിയാക്കി നമ്മുടെ എറണാകുളം പറവൂരിൽ നിന്നാര്?
0: അമൽ.
1: അമൽ മോൻ
0: അല്ലേ? അമൽ, നീ വിജയിച്ച വിവരം നീ അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലേ?
1: വിന്നറായിട്ടുണ്ട്,
0: വിന്നറായി വിജയം. അല്ല, വിന്നറായി അറിഞ്ഞു, പിന്നെന്തൊരു ഒരു സന്തോഷം, അതിന്റെ ഒരു പ്രതികരണം ഒന്നും കണ്ടില്ല.
1: മോനെ എന്താണ് ഈ എക്സ്ട്രാ? പഠനത്തിനപ്പുറം മോൻ എന്താ ഏറ്റവും ഇഷ്ടം? പഠനത്തിനപ്പുറം മോന് ചെയ്യാൻ ഹോബി എന്താണ് ഏറ്റവും
2: ഇഷ്ടം?
1: ആളൊരു സയന്റിസ്റ്റ് മെത്തേഡിൽ ഇങ്ങനെ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാല്ലാ. നമ്മൾ സമ്മാനം മേടിച്ച് തുടങ്ങിയതല്ലേ, പെരുന്നാക്ക് നല്ലൊരു തുടക്കമാണ്. ബാറക്കല്ലാഹു ഫീക്, ജസാക്കല്ലാഹു ഖൈറ.
0: എങ്കിൽ നമുക്ക് അടുത്ത കോളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. റെഡി ആണല്ലേ, നമുക്ക് നോക്കാം.
1: ഇങ്ങനെ ക്യൂ
0: നിൽക്കായിരിക്കും. ഇതൊന്ന് കഴിഞ്ഞത് എന്താണ് കിട്ടാത്തത്?
1: പ്രത്യേകിച്ച് ഈ കുടുംബത്തിലൊക്കെ ഇപ്പോൾ ഒന്നിച്ചിരുന്നിട്ടേ. ഇപ്പോൾ ഉദാഹരണത്തിന് നർമീൻ,
0: ഇപ്പോൾ ഒരു എല്ലാവരും വന്ന്
1: വിരുന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ടെലിഗീസ് ഉണ്ട് കേട്ടോ, എന്ന് ടെലിഗീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനൊന്ന് വിളിച്ചിട്ട് കണ്ടോളേ, ഞാൻ കപ്പടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയമാണ്.
0: അങ്ങനെ രണ്ട് രൂപത്തിലുള്ള ആളുകൾ വിളിക്കും, ഒന്നും നല്ലോണം വിളിച്ചിട്ട് പിന്നെ പിന്നെ വിളിക്കും, പിന്നെ ഇതുവരെ വിളിച്ചിട്ട് കിട്ടിയില്ല, എന്തെങ്കിലും കിട്ടും വിചാരിച്ച് അങ്ങനെ ആരാണോ നോക്കാം നമുക്ക് ഇതിൽ
3: ആരാണ് വിളിക്കുന്നത്? നിന്നാണ് വിളിക്കുന്നത്?
1: ഷാസിയ,
2: ഷംസീർ.
1: സ്ഥലം പറഞ്ഞത് വ്യക്തമായോ? ഉഗാണ്ട അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? പരപ്പനങ്ങാടി കൊടക്കാട്. പരപ്പനങ്ങാടി എന്ന് പറയുമ്പോ നർമ്മിന് കുടുംബക്കാരൊക്കെയുള്ള സ്ഥലാണേ. അഥവാ പിന്നെന്താണ്, പിന്നെ
0: കുടുംബക്കാരിലും
1: അങ്ങനെ നോക്കാൻ പറ്റൂല.
0: ഇത്താത്താനെ,
1: ഇത്താത്താന്റെ വീട് എവിടെയാണെന്നാ പറഞ്ഞേ. ഓക്കേ, അപ്പോ പിന്നെ ഷാസിയ മോള് ആണ് നമ്മള് വിളിച്ചിട്ടുള്ളത്. ടെലിഗസിലേക്ക് സ്വാഗതം. ഷാസിയ എത്ര ക്ലാസ്സിലാവും പഠിക്കണ സലാമാഷെ?
0: അൽഫിത്രയിലാണ്.
1: അൽഫിത്രയിലെ കുട്ടികളെ പാടുന്ന പാട്ടുണ്ടല്ലോ, അലിഫുംബ.
0: എങ്ങനെയാണ്
1: അലിഫുംബ?
0: പിന്നെന്താ
1: എവിടെ ബിരിയാണി തിന്നീരേ?
0: അല്ല, ഷാസിയക്ക് ഡ്രസ് എടുത്തിട്ടില്ലായിരുന്നു. പെരുന്നാക്ക് ഡ്രസ് എടുത്തില്ലേ? വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
1: എന്താന്നറിയോ, ഇത് നമ്മള് ഷാസിയന്റെ ടീച്ചറോട് എന്തായാലും പറയണം. കാരണം എന്താ അറിയോ, ഇപ്പൊ സ്കൂളിൽ പൊട്ടിപ്പോൾ മറന്നുക്കണേ.
0: ഷാസിയ
1: മോള് മറുപടി പറയാൻ നിൽക്കുകയാണ് നമ്മുടെ ചോദ്യം അല്ലേ?
0: ചോദ്യത്തില് ആദ്യമാണ് ഒന്നാമത്തെ ചോദ്യം.
1: ഒന്നാമത്തെ ചോദ്യം. ഓക്കെ,
0: ഒന്നാമത്തെ ചോദ്യം ആരാ ചോദിക്കും?
1: ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കും. നമ്മളെ സ്വന്തം മോളാണ് ഷാസിയ. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം എന്തായിരുന്നു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് ധാരാളം പരീക്ഷണം ഉണ്ടായി നമ്മൾ പറഞ്ഞു. അതിലേറ്റവും വലിയ പരീക്ഷണം എന്തായിരുന്നു എന്നാണ്. ഓപ്ഷൻ എ, തീയിലിടേണ്ടി വന്നു. ഓക്കെ, ഓപ്ഷൻ ബി, നാടുവിടേണ്ടി വന്നു. ഓപ്ഷൻ സി, പ്രായമായപ്പോൾ സ്വന്തം മകനെ ബലിയെറുക്കേണ്ടി വന്നു. ഓപ്ഷൻ ഡി, പിതാവ് അദ്ദേഹത്തെ പുറത്താക്കി.
0: ഷാസിയ
1: മോളെ എവിടെ ഒരു താത്ത ഉണ്ട്? താത്താന്റെ പേരെന്താ അറിയോ?
0: അവിടുത്തെ താത്തയല്ല, ഇവിടെ ഒരു താത്ത ഉണ്ട്. ഇവിടെ നർമിൻ,
1: നർമിൻ താത്ത ഉണ്ട്. കണ്ടോ നർമിൻ താത്ത? കണ്ടോ? ആ, ഒരു ഹായ് കാണിച്ചു കൊടുത്തു നർമിൻ താത്താക്ക്. നർമിൻ താത്ത ഇവിടെ നിന്ന് ഹായ് കാണിച്ചു തരും. ഹായ് കാണിച്ചു കൊടുക്ക്
0: നാണായിപ്പോയി. ഓള് വിചാരിച്ചത് അൽഫിത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു താത്തയാണ്.
1: ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ.
0: ഹായ് ഹായ് എന്നൊക്കെ പറയും.
1: ഹായ് പറയണ്ട്,
0: ഹായ് എന്ന് പറഞ്ഞോളാ. തിരിച്ച് ഹായ്, അസ്സലാമു
1: അലൈക്കും. ഈദ് മുബാറക് പറ.
3: ഈദ് മുബാറക്.
1: അപ്പൊ ചോദ്യത്തിന്റെ ആൻസർ സി ലോക്ക് ചെയ്തിട്ടുണ്ട്.
0: അത് ഉത്തരം ശരിയാണ്.
1: ശരിയാണ് ആണോ?
3: ഉത്തരം
0: ശരിയായിരിക്കണം. അപ്പൊ രണ്ടാമത്തെ ചോദ്യം.
1: ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം നർമിൻ താത്ത
3: ചോദിക്കും. ചോദിക്കട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് ഞാൻ നിന്നെ അറക്കുന്നതായി സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാം നൽകിയ മറുപടി എന്തായിരുന്നു?
1: ഓപ്ഷൻ എ എന്ന് പറഞ്ഞു കൊടുത്തൂടെ?
3: ഓപ്ഷൻ എ, ഞാൻ വരാൻ തയ്യാറല്ല. ഓപ്ഷൻ ബി, നമുക്ക് വേറെ എന്തെങ്കിലും ബാല്യം നൽകാം. ഓപ്ഷൻ സി, ഉമ്മയോട് ചോദിക്കട്ടെ. ഓപ്ഷൻ ഡി, പിതാവേ അങ്ങ്
1: കൽപ്പിക്കപ്പെട്ട
3: ചെയ്തുകൊള്ളുക എന്ന
1: ക്ഷമാശീലയിൽ കാണാം. സി, ഉമ്മയോട് ചോദിക്കട്ടെ. ഓപ്ഷൻ ഡി ആണ്.
0: ഞാൻ വിചാരിച്ചു അവസാന നിമിഷം. ഓക്കെ, അപ്പോ കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി തന്നെയാണ് അല്ലേ?
1: അപ്പൊ ഷാസിയ മോളെ ഓപ്ഷൻ ഡി ആണ് ഷാസിയ മോള് പറഞ്ഞത്, ശരിയാണോ നർമിന?
3: ശരിയാണ്.
1: അപ്പൊ ഷാസിയ മോളെ, ഈ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിന്റെ അതേപോലെ നല്ല കുട്ടിയാവും. ഇമ്മച്ചി പഠിക്കാൻ പറയുമ്പോ എനിക്ക് പറ്റൂല അമ്മച്ചിയെ എന്നൊന്നും പറയില്ല. എന്താ പറയാ? നല്ല
0: കുട്ടിയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി സമ്മാനം കിട്ടാനുള്ള ചോദ്യം ഉണ്ട്. മൂന്നാമത്തേക്ക് പോയോ? അതോ മൂന്ന് ചോദ്യം കഴിഞ്ഞോ?
1: ഇല്ല, മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്.
0: മൂന്നാമത്തെ ചോദ്യം ചോദിക്കണം.
1: ഓക്കേ, റെഡിയാണോ? സമ്മാനം കിട്ടും. സമ്മാനം ഇഷ്ടാണോ? സമ്മാനം വെക്കാനുള്ള സ്ഥലം ഉണ്ട് അവിടെ. ഓക്കേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സലാം മാഷ്, പിന്നെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കും. ഓക്കേ,
0: ചോദ്യം ചോദിക്കട്ടെ. ഈ കഅബ ഉണ്ടല്ലോ, കഅബ, കഅബ നിർമ്മിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് ഈ നാട്ടിലൊരു പ്രവാചകൻ അയക്കണമേ എന്ന്. ആ പ്രാർത്ഥനയുടെ ഫലമായി വന്ന പ്രവാചകൻ ആരാണ്? ഓപ്ഷൻ എ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാം. ഓപ്ഷൻ ബി മൂസാ നബി. ഓപ്ഷൻ സി ഈസാ നബി അലൈഹി സ്വലാം. ഓപ്ഷൻ ഡി യൂനുസ് നബി അലൈഹി സ്വലാം. ശരിയാണോ നർമീൻ?
3: ഓപ്ഷൻ ശരിയാണ്.
1: എനിക്ക് തോന്നുന്നു
0: അപ്പൊ മൂന്ന് ചോദ്യത്തിന്റെ ഉത്തരം ശരിയായിരിക്കാണ്.
1: ഇത്താത്താര് പിന്നെ ജസിയൻ എടുത്തിട്ട് പൊക്കിട്ടോ, എല്ലാരും എന്താണ് സന്തോഷത്തില്
0: അവിടെ കാത്തിരിക്കുന്നു.
1: ഷസിയ മോൾ സന്തോഷയോ?
0: യെസ്. അപ്പൊ സമ്മാനം കിട്ടിയും ഇൻഷാല്ല, സമ്മാനം വീട്ടിലേക്ക് എത്തും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഓക്കെ, അപ്പോ നമ്മള്
1: ഏകദേശം മലപ്പുറം ജില്ലയിലേക്ക് തന്നെ വീണ്ടും
0: എല്ലാവർക്കും സമ്മാനം കിട്ടി, ആരും തെറ്റില്ലേ.
1: നമ്മള് ഇന്ന് നർമിന് അങ്ങനെ പറഞ്ഞു കിട്ടാ വന്നേക്കണ്, അഥവാ എന്ത്
0: എല്ലാവർക്കും കിട്ടും തന്നെ.
1: ഇന്ന് പെരുന്നാളാണ്, എല്ലാവർക്കും സമ്മാനം.
0: എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ ഇനി പെരുന്നാൾക്ക് കിട്ടുണ്ടോ ഇല്ലേ നമുക്കറിയാം.
1: ടഫ് ചോദ്യം ചോദിക്കണോ?
0: കുറച്ചൊരു ടഫ് ചോദിക്കാം. നോക്കി കേൾക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല, കേട്ടണോ നമുക്ക് ചോദിച്ചു നോക്കാം.
1: ഓക്കെ.
3: അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി.
3: പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലിവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
0: കേട്ടില്ല. അപ്പൊ തീരെ കേട്ടില്ല.
1: ആലിയ സന, ശരിയാണോ? അപ്പൊ ഇവിടെ പ്രായം കുറഞ്ഞ ആള് ഞാനാണ്, എനിക്ക് നല്ല ചെവി കേൾക്കുന്നുണ്ട് മാഷാല്ല.
0: ശരിയാ.
1: ഓക്കെ ഓക്കെ, എവിടുന്നാണ് വിളിക്കണേ മോളെ? ആലിയ മോളെ, കുറച്ച്
0: പ്രായം കുറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടപ്പോ,
1: കുറച്ച് പിന്നെ റേഞ്ചിലൊടുത്ത്
0: ഫോൺ ഓൺ ആക്കിയിട്ടാണോ സംസാരിക്കണത്? ആണോ ഈ പിന്നെ പ്രോഗ്രാം ഓൺ ആക്കിയിട്ട് അതിന്റെ അടുത്ത് നിന്നാണ്? അല്ലല്ലോ,
1: അല്ല.
0: ചുങ്കത്ര എന്ന്, അങ്ങനെ ചങ്കൂറ്റത്തോടു കൂടി പറയട്ടെ ചുങ്കത്ര അല്ലേ. ശരി, അപ്പൊ ആലി എന്താ പറഞ്ഞ? ആലിയ സന.
1: ആലിയ സന,
0: ആലിയ സന ഫ്രം ചുങ്കത്ര. എത്രാം ക്ലാസ്സിലാണ് മോളെ? ഇനി ആറിലേക്ക്. ആ, അപ്പൊ ഗംഭീരല്ലോ.
1: ഞാൻ വിചാരിച്ചു ഒരു അൽഫിത്ര പഠിക്കുന്ന കുട്ടിയൊക്കെ ആവുമെന്ന് വിചാരിച്ചു. നമ്മളീ സൗണ്ട് ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോയപ്പോഴേ ഇതിപ്പോ എന്താ പറഞ്ഞാല്, ഒരു
0: ആലിയ സന റേഡിയോയില് പല പ്രോഗ്രാമില് പങ്കെടുക്കാറുണ്ടല്ലോ അല്ലേ?
1: പാട്ടാണോ പാടല്?
0: പാട്ട് പാടല്ലേ ഉണ്ട്. പിന്നെ നമുക്ക് ഇടക്കൊക്കെ പാടും,
1: പ്രത്യേകിച്ച് പെരുന്നാക്ക് പാടും.
0: സ്റ്റാർ കോസ്റ്റിലൊക്കെ പാടലുണ്ട് അല്ലേ? ആ, എന്നാ പിന്നെ വേഗം, എവിടെയോ കേട്ടമാതിരി തോന്നുന്നുണ്ട്. എന്നാ പിന്നെ ആലിയന്റെ രണ്ടു വരി പാട്ട് കേട്ടാലോ.
1: പിന്നെ പെരുന്നാളല്ലേ.
0: ശുക്കൂർ ഉസ്താദിന്റെ പറഞ്ഞു.
1: അബ്ദു സുബൂറിന്റെ അനിയത്തിയാണ്.
0: അപ്പൊ പിന്നെ എങ്ങനെയാലും പാടും. വേഗം പാടിക്കും.
1: അപ്പോ ചുങ്കത്തറക്കാര് പൊളിക്കും. ചുങ്കത്തറ ടീം പെട്ട ടീമാണ്.
0: അതെ,
1: ഓക്കെ, അപ്പൊ പാട്, റെഡി, 1 2 സ്റ്റാർട്ട്. ഓക്കെ. അലിയ ആലോചിക്കാണ് സംശയം.
0: അലിയ,
1: ഹലോ, കേൾക്കണില്ലേ? ഹലോ,
0: സ്റ്റാർട്ട് ചെയ്തോ, പാട്ട് സ്റ്റാർട്ട് ചെയ്തോ.
2: കണ്ട കാര്യം പൊട്ടിത്തരഞ്ഞു.

0: അപ്പോ ആലിയ എന്ത് ചെയ്തിട്ടുണ്ട്? നന്നായി പാടിയിട്ടുണ്ട്. പിന്നെ ഈ പാട്ടിൽ നിങ്ങൾ
1: അടിപൊളിയായിട്ട്
0: ശ്രദ്ധിച്ചോ,
1: സൂപ്പർ ആയിട്ട് പാടി.
0: സൂപ്പർ ആയിട്ട്.
1: മാഷാല്ലാ.
0: ഈ പാട്ടിൽ വേറൊരു കാര്യമുണ്ട്, ആലിയ പാടാൻ തെരഞ്ഞെടുത്ത പാട്ടുണ്ടല്ലോ, ഇക്കാക്കാനെ പേര് മറക്കാത്തൊരു
1: ആ
0: പാട്ടാണ്.
1: സബൂർ എന്നൊക്കെ പറയണ്ട എന്റെ അടിയിൽ.
0: ഓക്കേ,
1: ഓക്കേ,
0: അപ്പൊ പെരുന്നാൾ ആശംസകൾ, ഈദ് മുബാറക്ക് ആലിയ.
1: അപ്പൊ ആലിയനോട് ചോദ്യം ചോദിക്കണ്ടേ?
0: ചോദിക്കണം, അത് മറന്നില്ലേ നമ്മളിതൊക്കെ ആകെ.
1: ചോദ്യം ചോദിക്കാം.
0: ഓക്കെ, പെട്ടെന്ന് സ്പീഡ് ആക്ക് അല്ലേ. ഓക്കെ, അപ്പൊ ആരെ ചോദിക്കാം? നർമിൻ അലിയോട് ചോദിക്കണോ? ഓക്കെ, നർമിൻ ചോദിക്കും. ഓക്കെ,
2: ചോദിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ജനത ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെല്ലാം എവിടെയാണ് സൂക്ഷിച്ചിരുന്നത്?
1: ഓപ്ഷൻ എ, ഇബ്രാഹിം നബിന്റെ ജനത ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെല്ലാം എവിടെയാണ് സൂക്ഷിച്ചിരുന്നത്? ഓപ്ഷൻ എ രാജകൊട്ടാരത്തിൽ, ബി വലിയൊരു വലിയ ആരാധനാലയത്തിൽ ടെമ്പിളിൽ, സി കാട്ടിൽ, ഡി മലമുകളിൽ. ഉറപ്പാണോ? ഒന്ന് ഒന്നുകൂടി നോക്കണം.
0: ഒന്നുകൂടി ഓപ്ഷൻ പറഞ്ഞോളാം.
1: രാജകൊട്ടാരത്തിൽ, അതുപോലെ ടെമ്പിളിൽ, കാട്ടിൽ, മലമുകളിൽ. ഓപ്ഷൻ എ രാജകൊട്ടാരം, ഓപ്ഷൻ ബി വലിയൊരു ആരാധനാലയത്തിൽ അഥവാ ടെമ്പിളിൽ, ഓപ്ഷൻ സി കാട്ടിൽ, ഓപ്ഷൻ ഡി മലമുകളിൽ. വേഗം പറഞ്ഞോളൂ.
0: ഹലോ,
1: ഓക്കെ, അപ്പൊ ഉത്തരം ശരിയാണോ? അപ്പൊ ഒന്നാമത്തെ ഉത്തരം ശരിയായി. ഇനി രണ്ടാമത്തെ ചോദ്യം.
0: മക്കയിൽ വെള്ളമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഹാജറയും കുഞ്ഞും, മക്കയിൽ വെള്ളമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഹാജറയും കുഞ്ഞും ഉള്ളയിടത്തേക്ക് വന്ന് താമസമാക്കിയ ഗോത്രത്തിന് അവിടെ വെള്ളമുണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചത് എന്താണെന്ന്? അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുട്ടീനെ ഇവിടെ വെച്ച് ഹാജറബിയോ ആക്കി തിരിച്ചു പോവുകയാണ്. അവിടെ വെള്ളമുണ്ടെന്ന് വേറൊരു ജനങ്ങൾക്കും അറിയില്ല, ആരുമില്ല. പക്ഷേ ഒരു ഗോത്രം അവിടെ വന്ന് താമസിച്ചു വെള്ളമുണ്ടെന്ന് മനസ്സിലാക്കി. അവർ മനസ്സിലാക്കാനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ എ വഴിപോക്കർ പറഞ്ഞു കേട്ടു. ആരൊക്കെ പറഞ്ഞു കേട്ടു അവിടെ വെള്ളമുണ്ടെന്ന്? അതാണോ? ഓപ്ഷൻ ബി ആകാശത്ത് പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടു, വെള്ളം കണ്ടുകൊടുത്ത് പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടതാണോ? ഓപ്ഷൻ സി ഒരു സ്വപ്നം കണ്ടു, ഈ ഗോത്രം സ്വപ്നം കണ്ടതാണോ? ഓപ്ഷൻ ഡി പ്രകാശം കണ്ടു. ഇതിലേതാണെന്നാണ്? ഓപ്ഷൻ ഡിയോ ബിയോ?
1: ഓപ്ഷൻ
0: കേട്ടില്ല. ബി, ആകാശത്ത് പറവകൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടു, അതാണോ?
1: യെസ്, ഉത്തരം കറക്റ്റ് ആണ്.
0: ഉത്തരം കറക്റ്റ് ആണ്.
1: അപ്പൊ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകും.
0: ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വിന്നർ ആകട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്യുന്ന ഹജ്ജിലെ സഈ എന്ന് പറഞ്ഞ കർമ്മം എവിടെ വെച്ചാണ് ചെയ്യല്? ഓപ്ഷൻ എ മിനയിൽ, ബി കാബക്ക് ചുറ്റും, സി സഫ മർവ മലകൾക്കിടയിൽ, ഡി മുസ്ദലിഫയിൽ. എവിടെ വെച്ചാണ്
0: ഹജ്ജിലെ സഈ എവിടെ വെച്ചാണ് ചെയ്യാറ്? ഓപ്ഷൻ എ മിനയിൽ, സഈ ചെയ്യുന്നത് മിനയിലാണോ? ബി കഅബക്ക് ചുറ്റുമാണോ? സഫ മർവ ക്ക് മലകൾക്കിടയിലാണോ? ഓപ്ഷൻ ഡി മുസ്തലിഫിലയിലാണോ സഈ ചെയ്യാറ്? ക്ലിയർ ആയില്ല.
1: ഓക്കെ, ഉത്തരം അപ്പോ ഓപ്ഷൻ സി ആണ് പറഞ്ഞതെന്ന് വിചാരിക്കണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ ഈ ഒരു ടെലി ഫാമിലി ലൈവ് ടെലിഗിസിന്റെ അവസാനത്തെ
0: കണ്ടസ്റ്റന്റ് ആണ്,
1: ആ അവളും വിന്നർ ആയിരിക്കുകയാണ്.
0: വിന്നർ ആയിരിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്. സന്തോഷായോ? ആമീന ആമീന.
1: ഓക്കെ, അപ്പോ നമ്മള്
0: ഇന്നത്തെ പെരുന്നാളിന്റെ ലൈവ് ടെലിഗിസ് ഒരു എന്താ പറയാ, സങ്കടത്തോടു കൂടി ഇവിടെ പറയാണ്.
1: കുറെ ആൾക്കാർ ഇനി
0: ബാക്കി നിൽക്കുന്നുണ്ട്, എല്ലാവരും വെയിറ്റ്
1: ചെയ്യുന്നു. സമയമില്ല,
0: സമയമില്ല. ബലി പെരുന്നാളാണ്.
1: അപ്പൊ എല്ലാവർക്കും ഒരു ഈദ് മുബാറക്ക്. മറ്റൊരു ഫാമിലി ലൈവ് ടെലിഗിസിൽ നമുക്കപ്പോ വീണ്ടും
2: കാണാം.
1: കാണാം ഇൻഷാ അല്ലാ.
3: ഇറാഖ്. ഇറാഖ് ജനതയെയും പിതാവ് ആസറിനെയും ദൈവേതര മാർഗത്തിൽ നിന്ന് ഏകേശ്വര സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവരാൻ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം യുക്തിപൂർണമായും പക്വമായും പ്രബോധനം നടത്തിക്കൊണ്ടേയിരുന്നു. തന്റെ പിതാവ് ഒരു സത്യവിശ്വാസിയായി കണ്ടാൽ കൊള്ളാമെന്നുള്ള അത്യാഗ്രഹത്താൽ അദ്ദേഹത്തെ വളരെ ഭക്തിയാദരവോടെ ഉപദേശിച്ചു നോക്കിയ വിവരവും അയാൾ മകനെ എറിഞ്ഞാട്ടുവാൻ ശ്രമിച്ചതും സൂറ മറിയമിലും നമുക്ക് വായിക്കാനാകും. അഗ്നികുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കണ്ട് സ്വജനങ്ങളിൽ കുറച്ചാളുകൾ വിശ്വസിക്കുകയുണ്ടായെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഭരണകൂടത്തെയും നാട്ടുകാരെയും ഭയന്നുകൊണ്ടിരിക്കുകയാണവർ. നാട്ടിലുള്ളവരെല്ലാം ശത്രുക്കൾ. സത്യം കേൾക്കുവാനുള്ള കാതും ചിന്തിക്കുവാനുള്ള ഹൃദയവും അദ്ദേഹം അവിടെ കണ്ടില്ല. അങ്ങനെ സ്വദേശത്തോട് യാത്ര പറയേണ്ടി വന്നു ഇബ്രാഹിമിന്. അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹീതമായ ഭൂമിയിലേക്ക് ശ്യാമിലേക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു. സഹോദരപുത്രൻ ലൂത്ത് അലിഹിസ്സലാം, ഭാര്യ സാറ എന്നിവരും കൂടെയുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തിൽ വിശ്വസിച്ചവരായിരുന്നു. ലൂത്ത് നബി അലിഹിസ്സലാമിയുടെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നുവെന്നും കാണുന്നു. പിതാവിന്റെ പാപമോചനത്തിനു വേണ്ടി അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് വെളിപ്പെട്ടപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞുകളയുകയാണുണ്ടായത്. ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറ പ്രസവിക്കാത്ത വന്ധ്യയായിരുന്നു. അവർക്ക് ഈജിപ്തിൽ വെച്ച് ലഭിച്ച ഒരു അടിമ സ്ത്രീയായിരുന്നു ഹാഗാർ എന്ന ഹാജർ. തങ്ങൾക്കൊരു ഓമനപുത്രനെ കാണുവാൻ കഴിഞ്ഞെങ്കിലോ എന്ന ആഗ്രഹത്തോടെ ഹാജറിനെ അവർ ഭർത്താവിന് ദാനം ചെയ്തു. അങ്ങനെ കിബിത്തിക്കാരിയായ ഹാജർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ഒരു രണ്ടാം ഭാര്യയായി. ഇവരിൽ നിന്നാണ് മൂത്തപുത്രനായ ഇസ്മായിൽ അലൈഹിസ്സലാം ജനിച്ചത്. അറബികളുടെ പിതാവായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിയുടെ മാതൃകുടുംബത്തെ ഉദ്ദേശിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞത്: നിങ്ങൾ ഈജിപ്റ്റ് ജയിച്ചടക്കുമ്പോൾ അവിടത്തുകാരുമായി നല്ല നിലയിൽ ഇടപെടണം. നിശ്ചയമായും അവരോട് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും കുടുംബബന്ധവുമുണ്ട്. കുടുംബബന്ധം പാലിക്കുന്നതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം നിഷ്കർഷിച്ചിരുന്നുവെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഹജ്ജിന്റെ ബലിപെരുന്നാളിന്റെ ഈ ശ്രേഷ്ഠ ദിനങ്ങളിൽ നാം ഓർമ്മിക്കേണ്ടതും പാലിക്കേണ്ടതും കുടുംബബന്ധത്തെക്കുറിച്ചുകൂടിയായിരിക്കണം. കുടുംബബന്ധം പവിത്രമാണ്. അത് വിച്ഛേദിക്കുന്നവർ സ്വർഗാവകാശികൾ ആവുകയില്ല. Peace Radio. Tune to reality.

0: ഈ പകലുകൾ ഇവിടെ കഴിഞ്ഞുപോയി രാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അവസാനിക്കാത്ത തക്ബീറിൻ്റെ ധ്വനികളിലൂടെ നമ്മൾ പോകുന്നു. പ്രിയമുള്ളവരെ, പീസ് റേഡിയോ തൽബിയ ബലി പെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയിൽ അടുത്തൊരു സെഷൻ നമ്മൾ ആരംഭിക്കുന്നു. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളുടെ കൂടെ റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ വി ടി അബ്ദുൽസലാം, കൂടെ
1: മുസ്തഫ അൻസാരി എപ്പിക്കാട്.
0: അപ്പം മുസ്തഫ മോശെ, എല്ലാവരും ഇപ്പോൾ വീട്ടിൻ്റെ അകത്ത് ചെക്കേറിയിരിക്കുന്ന അവസ്ഥയായിരിക്കും. ചിലർ ചിലരൊക്കെ യാത്രയിലായിരിക്കാം.
1: യെസ്,
0: എങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാളൊക്കെ?
1: എന്താ മാഷാല്ലാ,
0: ചോദിക്കാലേ.
1: യെസ്, നമുക്ക് കുടുംബങ്ങളുടെ കൂടെ ഒരുമിച്ചുള്ള യാത്രയും ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലും കുടുംബ സന്ദർശനങ്ങളും അതെല്ലാം ഇന്നത്തെ ദിവസത്തിന്റെ ഏറെ പ്രത്യേകതയാണ്.
0: മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് സന്തോഷത്തിന് ഇവിടെ എന്തില്ല, പിന്നെ ഇന്ന ഇന്ന കായെങ്കിൽ മാത്രമേ സന്തോഷമുള്ളൂ എന്നില്ല. ഏതവസ്ഥയിലും സന്തോഷിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണിത്. പിന്നെ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മനുഷ്യ ജീവിതത്തിന്റെ സഹജമായിട്ടുള്ള ആ ഒരു സ്വഭാവമാണ്. യാത്രയിൽ ഉണ്ടാവും, പലരും വിഷമത്തിലുള്ള ആളുകൾ ഉണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാം.
1: ഇൻഷാല്ലാ. ഏതായിരുന്നാലും ഈ ഒരു സമയത്ത് നമുക്ക് പ്രിയ ശ്രോതാക്കൾക്ക് പ്രത്യേകമായി കൊണ്ട് ഒരു പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തി കൊടുക്കാം.
0: സവിശേഷം
1: ഞായർ രാത്രി 9:25 പിന്നെ 24 മണിക്കൂർ റിവൈൻഡിലുമാണ് ഈ പ്രോഗ്രാം നമുക്ക് കേൾക്കാൻ സാധിക്കുക.
0: പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, പല പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ചവർ തുടങ്ങി വ്യത്യസ്തരായ ഒരുപാട് അതിഥികളെ നിങ്ങൾക്കടുത്തറിയാനും ഒരുപാട് പുതിയ അറിവുകൾ നേടാനും കഴിയുന്ന പ്രോഗ്രാമാണ് സവിശേഷം.
1: യെസ്
0: സവിശേഷത്തോടുകൂടി തന്നെ പ്രോഗ്രാം നമുക്ക് കേൾക്കാൻ പറ്റണം, ഈ സമയം അറിയിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ തൽബിയ പരിപാടി മുന്നോട്ട് പോകുന്നു. നമുക്കിനി
1: നമ്മൾ പോകുന്നത് നുറുങ്ങുകളിലേക്കാണ്.
0: ഒരു മിനിറ്റ് മനസ്സിനൊരു വിശ്രമം, നുറുങ്ങുകൾ കേൾക്കാം അല്ലേ?
1: യെസ്.
2: ഒരു മിനിറ്റ് മനസ്സിനൊരു വിശ്രമം. പ്രിയപ്പെട്ട കേൾവിക്കാരെ, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ വലിയ തിരക്കുകളിലായിരിക്കും അല്ലേ? ചിലർ വണ്ടിയോടിക്കുകയാവും, ചിലർ അതിഥികളെ സ്വീകരിക്കുകയാവും, മറ്റു ചിലർ അടുക്കളയിലെ തിരക്കുകളിലുമാവും. എങ്കിൽ ഒരു മിനിറ്റ് ചെയ്യുന്ന ജോലികളൊക്കെ തൽക്കാലമൊന്ന് നിർത്തി എടുത്ത വസ്ത്രങ്ങളും ഉണ്ടാക്കിയ ഭക്ഷണവുമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ദീർഘമായി ഒരു ശ്വാസമെടുക്കൂ. ഇതാ, ഈ ഒരു നിമിഷം നിങ്ങളുടേത് മാത്രമാണ്. ഈ പെരുന്നാൾ പുലരിയിൽ നമ്മൾ ജീവനോടെ ഇരിക്കുന്നതിന്, നല്ലൊരു കുടുംബം നമുക്കുള്ളതിന്, ഈ ആഘോഷം കാണാൻ ഭാഗ്യം ലഭിച്ചതിന് മനസ്സ് നിറഞ്ഞ് ആ സൃഷ്ടാവിനോട് ഒരു അൽഹംദുലില്ലാ പറയാം. നന്ദിയുള്ളവരാവുക എന്നതാണ് ഏറ്റവും വലിയ പുണ്യം. ജീവിതം എപ്പോഴും വലിയൊരു ഓട്ടപ്പാച്ചിലാണ്. അതിനിടയിൽ കിട്ടുന്ന ഇത്തരം പെരുന്നാൾ ദിനങ്ങൾ നമ്മുടെ മനസ്സിനെ ഒന്ന് റീചാർജ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അനാവശ്യമായ ടെൻഷനുകളും ദേഷ്യവുമൊക്കെ കളഞ്ഞ് ഈ നിമിഷത്തെ പൂർണ്ണമായി ആസ്വദിക്കൂ. മനസ്സമാധാനമുള്ള ഒരു നല്ല പെരുന്നാൾ ദിനം ആശംസിക്കുന്നു.
0: അപ്പോൾ കുഞ്ഞു നുറുങ്ങ്, കുഞ്ഞു ചിന്തകൾ ഒരു തിരിവട്ടം പോലെ നമുക്ക് അല്പം ഒന്ന് തെളിയിച്ചു തന്ന് നുറുങ്ങുകൾ അവിടെ അവസാനിച്ചിരിക്കുകയാണ്.
1: ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായി മാറി നിൽക്കാനും ഒരു മിനിറ്റെങ്കിലും നമുക്ക് പ്രത്യേകമായി നമ്മൾ കണക്കുകൂട്ടി വെച്ചൊരു കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ക്ഷണമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ നുറുങ്ങുകളിൽ നമ്മൾ കേട്ടത്.
0: ശരി, എങ്കിൽ നമുക്കിനി കുട്ടികളുടെ, കുഞ്ഞുകുട്ടികളുടെ പരിപാടികളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയ രൂപമാണ് കേട്ടോ. മുമ്പൊക്കെ സ്റ്റാർ ക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പിസോഡിൽ ഒരുപാട് കുട്ടികളുടെ ഒന്നിച്ച പ്രോഗ്രാമുകളായിരുന്നു. കാലോചിതമായ മാറ്റം പീസ് റേഡിയോയും ബാധിച്ചിരിക്കുകയാണ്. ആ മാറ്റം എന്തുകൊണ്ടും ശ്ലാഘനീയമായ മാറ്റം തന്നെയാണ്. കാരണം ഇന്ന് സ്റ്റാർ ക്വസ്റ്റിൽ, ഓരോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പ്രോഗ്രാമുകളിലും ഓരോരുത്തരാണ് കടന്നു വരുന്നത്.
1: യെസ്.
0: അപ്പം ഇന്ന് ആരാണ്?
1: ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് AMS ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരിലെ ഫാത്തിമ നഫ, ഒരു മലയാള ഗാനവുമായി കൊണ്ടാണ് നമ്മോടൊപ്പം ചേരുന്നത്.
0: അപ്പോൾ പാട്ട് കേട്ടു വരാം, കേട്ടോളൂ.

0: മാഷാ വിട്ടി.
1: യെസ്,
0: നമ്മൾ സാധാരണ ഉമ്മയെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ പല പല രീതിയിലും പല ആശയങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ കേട്ടത് പ്രത്യേകിച്ച് ഈ പെരുന്നാളിൻ്റെ ദിനത്തിൽ ഇബ്രാഹിം നബിയെ ഏറെ ഓർത്ത ആ ഒരു ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസത്തിൽ നമ്മൾ ഉപ്പയെ കുറിച്ച് നല്ലൊരു പാട്ട് കേട്ടു.
1: അതെ, ഉപ്പ കൊണ്ട് വെയിലാണ് ഞാൻ കൊണ്ട തണല്.
0: യെസ്,
1: അപ്പോൾ അത് തിരിച്ചറിയുന്നിടത്തും അതിനനുസരിച്ച് പ്രതികരിക്കുന്നിടത്തുമാണ് പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നതെന്ന് തോന്നാറുണ്ട് പലരുടെയും ജീവിതം കാണുമ്പോൾ. ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടു ഓർക്കുന്നുണ്ട്, ഉപ്പ എന്തൊക്കെയോ താങ്ങാൻ കഴിയാത്ത ഭാരമേറ്റ് അവസാനം മരണപ്പെട്ടു പോയപ്പോൾ മോള് ഉപ്പയെ ഓർത്തിട്ടിങ്ങനെ പറയണു, ഉപ്പച്ചിക്ക് ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ, ഉപ്പച്ചിക്ക് അങ്ങനെയാണെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നിങ്ങനെ ഉപ്പച്ചിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക മോള്, ഉപ്പച്ചി എന്തിനങ്ങനെ ചെയ്തെന്ന്. അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ കുറേ കമൻറ്റുകൾ ഇങ്ങനെ കണ്ടെന്ന് വെച്ചാൽ, മോളെ ഉപ്പച്ചി പറയില്ല, ഉപ്പച്ചിനെ കണ്ടറിഞ്ഞു മോക്കൊന്ന് പ്രതികരിച്ചുകൂടായിരുന്നോ എന്നാണ്. ഉപ്പച്ചിനെ കണ്ടറിഞ്ഞിട്ടൊന്ന് പ്രതികരിച്ചുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ കണ്ടറിവിനെയാണ് നമ്മൾ ശരിക്കും അടിവരയിടേണ്ടത്. മക്കളാണെങ്കിലും അവിടെയാണ് ആര് ഒരു ഉപ്പമാരും ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണ് അതാണ് അവസ്ഥ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാനും നിൽക്കില്ല, സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഉപ്പയെ ഓർത്തു പോകുന്നു, ഉപ്പമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടി, ഉമ്മമാരോടൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണ കൂടെ തന്നെ ഉപ്പമാർക്കുള്ള പ്രാർത്ഥനയും മറക്കരുത് എന്ന് ഓർപ്പിക്കാം.
0: ഓക്കെ, ഈ ഒരു പെരുന്നാൾ ദിനത്തിൽ നമുക്ക് നല്ലൊരു പാട്ട് സമ്മാനിച്ച ഫാത്തിമ നഫ AMS ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരിലെ കുട്ടിയാണ്, എല്ലാവിധ ആശംസകളും നേരി.
1: പെരുന്നാൾ ദിനത്തിൽ ഇനി നമുക്ക് ഈദ് സന്ദേശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈദൊരു സന്ദേശമാണ്, ഒട്ടനവധി സന്ദേശങ്ങൾ നിറഞ്ഞ സന്തോഷത്തിന്റെ ദിനമാണ് ഈദ് എങ്കിൽ ഏത് സന്ദേശമാണ് ഇപ്പൊ കേൾക്കുന്നത്?
0: പഠനമാണ് പരിഹാരം. ഷമീർ മദീനി ഈദ് സന്ദേശം നൽകുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമുക്കൊക്കെ പല വിഷയങ്ങളെ സംബന്ധിച്ചും അറിവില്ലാത്തവരായിട്ടുണ്ടാകും. മതപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ദീനിയായ കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഊഹാപോഹങ്ങളോ നിഗമനങ്ങളോ വെച്ചുകൊണ്ട് ചെയ്യരുത്. അഥവാ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിലും അറിവില്ലാതെ ഊഹിച്ച് നിഗമിച്ച് എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് എന്ന രീതിയിൽ ദീനിയായൊരു കാര്യവും പറഞ്ഞു കൊടുക്കരുത്. കൃത്യമായി നമ്മൾ പഠിച്ച് അറിയണം. കാരണം നമ്മൾ ദീനിൽ ഇന്നതാണ് എന്ന് പറഞ്ഞൊരു മതവിധി പറഞ്ഞു കൊടുക്കുമ്പോൾ ദീനിൽ അങ്ങനെയല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിൽ, ദീനിൻ്റെ പേരിൽ നമ്മളൊരു കളവ് പറയുന്നതിന് സമാനമാണ്. പിശാജ് മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്ന തിന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായി ഖുർആൻ എടുത്തു പറഞ്ഞത് വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിവില്ലാത്തത് പറയലാണെന്ന്. അപ്പോൾ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചോദിച്ച് അന്വേഷിച്ച് പഠിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ സമാഹാരങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, അതിൻ്റെ പരിഭാഷകൾ ഒക്കെ നമുക്ക് ലഭ്യമാണ്. നമ്മൾ അന്വേഷിക്കണം, ചോദിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കുക, അത് പുണ്യമുള്ള സംഗതിയാണ്. അറിയാൻ വേണ്ടി നമ്മൾ റിസ്ക് എടുത്ത് ഒരു യാത്ര പോയാൽ, ഒരു പണ്ഡിതനെ വിളിച്ച് സംസാരിച്ചാൽ, അദ്ദേഹത്തെ കാണാൻ വേണ്ടി നമ്മൾ അല്പം ത്യാഗം സഹിച്ചു പോയാൽ, അതല്ലെങ്കിൽ അത്തരം പണ്ഡിതന്മാർ സമ്മേളിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഒരു അപ്പോയിൻമെൻ്റ് വാങ്ങി അവരെ കാണാൻ, അവരുമായി ഇരിക്കാൻ നമ്മുടെ പല തിരക്കുകൾ മാറ്റിവെച്ച് പോയാൽ ഒക്കെ വലിയ കൂലിയുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ, അറിവന്വേഷിച്ച് ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, അത് മുഖേന അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ അറിവില്ലായ്മ ഒരു പ്രശ്നമല്ല, ഒരു പ്രതിസന്ധിയല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെയുള്ള പണ്ഡിതന്മാരുമായും ബന്ധപ്പെടാൻ ഇന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് സാധിക്കും. അതിനുള്ള സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബി യാത്ര പോകുന്നതിനിടയിൽ ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ തലക്ക് മാരകമായ മുറിവ് പറ്റിയെന്നാണ്. അങ്ങനെ അദ്ദേഹം കൂട്ടുകാരോട് ഒത്ത് ആ യാത്രയിൽ ആ അപകടത്തെ തരണം ചെയ്ത് അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ രാത്രി ആ വാഹനപ്പുറത്ത് നിന്ന് വീണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതാണ്. അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ സ്വപ്നസ്ഖലനമുണ്ടായി, അഥവാ വലിയ അശുദ്ധിയുള്ളവനായിട്ടാണ് അദ്ദേഹം പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റത്. ഈ മുറിയും വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ കുളിക്കണം? വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ കുളിച്ച് വൃത്തിയാകണമല്ലോ. അപ്പോൾ കൂട്ടുകാരോട് പലരോടും ചോദിച്ചു. അവർ പറഞ്ഞു, വലിയ അശുദ്ധിയാണ്, അതുകൊണ്ട് കുളിക്കണം, സ്വപ്നസ്ഖലനം സംഭവിച്ചാൽ കുളി നിർബന്ധമാണ്. അങ്ങനെ പറഞ്ഞു. അല്ല, ഈ മുറിവുള്ള ഈ തണുത്ത രാത്രിയിൽ എനിക്ക് വല്ല ഇളവുമുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണം. പക്ഷേ അത് ഗൗനിക്കാതെ മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് പറഞ്ഞതുപോലെ പലരും ഫത്വ കൊടുത്തു. അദ്ദേഹത്തോട് കുളിക്കാൻ നിർദ്ദേശിച്ചു, അദ്ദേഹം കുളിച്ചു. അദ്ദേഹത്തിൻ്റെ മുറിവ് കൂടുതൽ രൂക്ഷമായി, അദ്ദേഹത്തിൻ്റെ രോഗവും അതേപോലെ ആരോഗ്യസ്ഥിതിയും ഒക്കെ വഷളായി. അങ്ങനെ അദ്ദേഹം ആ ഒരു പ്രയാസത്താൽ മരണപ്പെട്ടു പോയി എന്നാണ്. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് വിവരം അറിയുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ദേഷ്യപ്പെട്ടു, കോപത്തോടുകൂടി അവരോട് ശാസിച്ച, അവരോട് സംസാരിച്ച രംഗം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഖത്തലൂഹു ഖത്തലഹുമുല്ലാ, അവരദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്ന്. അഥവാ അറിവില്ലായ്മ അത് പരിഗണിക്കാതെ എന്ത് ചെയ്തു, അവർ മതവിധി കൊടുത്തു, ഫത്വ കൊടുത്തു. അങ്ങനെ ആ സാധുവായ മനുഷ്യൻ കുളിച്ചു, അദ്ദേഹത്തിൻ്റെ മുറിവ് രൂക്ഷമായി, അദ്ദേഹത്തിൻ്റെ രോഗം പ്രയാസത്തിലായി, അദ്ദേഹം മരണപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ശിഫാ ഉൽ അയ്യി അസ്സുആൽ, അറിവില്ലായ്മയുടെ പരിഹാരം അത് ചോദിക്കലാണ്, അന്വേഷിക്കലാണ്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ചോദിക്കാമായിരുന്നില്ലേ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുളിക്ക് പകരം അദ്ദേഹം തയമും ചെയ്താൽ മതിയായിരുന്നു. ശുദ്ധമായ പ്രതലത്തിൽ കൈയടിച്ച് മുഖവും മുൻകൈയും ഒന്ന് തടവിയാൽ അദ്ദേഹത്തിന് കുളിക്ക് പകരം, ഒളിവിന് പകരം ആ തയമും മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അറിവില്ലാത്തവരാണ് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം അറിവില്ലായ്മയുടെ പരിഹാരമാണ് പഠനം, അന്വേഷണം, ചോദ്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞ് അറിയാൻ വേണ്ടി, വിമർശിക്കുവാനോ മറ്റുള്ളവരുടെ അറിവ് അളക്കുവാനോ വേണ്ടി അല്ല, നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞ് വ്യക്തതയോടുകൂടി റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ, പടച്ച റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതിനുള്ള എമ്പാടും സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പീസ് റേഡിയോ പ്രത്യേകം അതിനുള്ള അവസരങ്ങൾ നമുക്ക് മുമ്പിൽ ഒരുക്കുന്നുണ്ട്. അൽ ഇജാബ് പോലെയുള്ള, അതേപോലെ നമ്മുടെ പീസ് റേഡിയോ ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ടൈപ്പ് ചെയ്ത് ചോദ്യങ്ങൾ അയക്കാം. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമ്മെ ഇരു ലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: അപ്പോൾ ഈ സന്ദേശത്തിലൊരു കേവല സന്ദേശമല്ല, പഠനമാണ് പരിഹാരം എന്നതിൽ നമ്മൾ പഠിക്കണം എന്നുള്ളത് നമ്മളെ ശരിക്കും പ്രാമാണികമായി ഓർമ്മപ്പെടുത്തുന്ന സന്ദേശമാണ് കുറഞ്ഞ സമയത്തിനകം ബഹുമാനായ പണ്ഡിതൻ ഷമീർ മദീനി നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്.
0: എഡ്യൂക്കേഷൻ ഈസ് ദ സൊല്യൂഷൻ, നോളജ് ഈസ് ദ പവർ.
1: യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ പെരുന്നാൾ, എല്ലാവരും പെരുന്നാളിൻ്റെ ദിനത്തിൽ പറഞ്ഞാൽ ചെറിയ പെരുന്നാൾ പോലെയല്ല, നമ്മളിങ്ങനെ തക്ബീർ ധ്വനികൾ, അതിങ്ങനെ തക്ബീർ നമുക്കിങ്ങനെ മുഴക്കിക്കൊണ്ടേയിരിക്കേണ്ട സന്ദർഭമാണല്ലോ അല്ലേ?
0: അതെ അതെ, നമ്മൾ ഓരോ നമസ്കാരത്തിന് ശേഷവും നടന്നു പോകുമ്പോഴും ഒക്കെ നമുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കാവുന്ന.
1: തഖബലല്ലാഹു മിന്ന വമിൻകും, എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുന്നു. പ്രിയമുള്ളവരെ, പീസ് റേഡിയോ തൽബിയ ബലി പെരുന്നാൾ ദിന പരിപാടികൾ ഇങ്ങനെ തുടരുമ്പോൾ നമുക്കൊരു പാട്ട് കേട്ടാലോ?
0: യെസ്, നമുക്കൊരു സ്വരം കേൾക്കാം. മക്ക എന്ന പുണ്യദിക്കിൽ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

0: മാഷാല്ലാ, പാട്ട് കേട്ട് കഴിയുമ്പോൾ എല്ലാവരുടെയും ഓർമ്മകളിൽ ഒരു പ്രത്യേക ബിന്ദു ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടാവും അല്ലേ മുസ്തമാഷേ? കാബ എന്ന ആ ഒരു ചിത്രം എത്ര കേട്ടാലും എത്ര കണ്ടാലും മതി വരാത്ത ഒരു ഒരു ഒരു രംഗമാണല്ലേ കാബയും. അവിടെ കാബ കണ്ടു കഴിഞ്ഞപ്പോൾ ഉംറക്ക് ചെയ്ത ആൾക്കാരും ഹജ്ജ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഹജ്ജ് ചെയ്ത ആളുകൾ തന്നെ വീണ്ടും ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ കൂടിയാകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടേക്ക് ഒന്ന് പോയി, എത്രയാണ് അന്ന് ഒരു സാമ്പത്തികമായ ശേഷി വേണമല്ലോ, അപ്പം ഒന്ന് പോയിട്ടൊന്ന് ഒന്ന് ഒരു ഒരു ജനിച്ച കുട്ടിയെ പോലെ തിരിച്ചു വരാൻ എനിക്കൊക്കെ ഭാഗ്യമുണ്ടാവും പടച്ചോനെ എന്ന് ചോദിക്കുന്ന ഒരു ഒരു ഒരവസ്ഥ നമുക്കിടയ്ക്ക് മുമ്പിലുണ്ടാവും. അപ്പം നമുക്ക് പടച്ചോനാണ് വലിയവൻ, നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെ ഒരു മരിക്കണേൻ്റെ മുമ്പ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് മാത്രമല്ല പലപ്പോഴും കഴിഞ്ഞ ചിലപ്പോൾ ഭാര്യമാരൊക്കെ അങ്ങനെ പറയും, നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും പക്ഷേ എനിക്കൊക്കെ ഇതിന് കഴിയുമോ. ചിലപ്പോൾ മക്കൾ പറയും, മെച്ചിപ്പിച്ചേ നമുക്ക് എല്ലാവർക്കും പാടെ പോയിട്ടൊന്ന് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പം നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു പോകും, നമുക്കങ്ങനെ കഴിയുമോ മരിക്കണേൻ്റെ മുന്നേ അങ്ങനെ കഴിയട്ടെ എന്നൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം.
1: ഏതായാലും നമ്മളെ ശ്രോതാക്കൾക്ക് നല്ലൊരു ഭാഗ്യമാണ് ഒരു മഹത്തായ ഒരു ഗാനം കേൾക്കാൻ. ഈ അത് പെരുന്നാളിൻ്റെ സുദിനത്തിൽ കുടുംബത്തോടൊപ്പം ഒത്തൊരുമിച്ചിരുന്ന് ഇപ്പം നമ്മുടെ വീട്ടിലത്തെ ഒരു അവസ്ഥ എന്തേകാരം, ഫുള്ള് കുട്ടികളൊക്കെ വിരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, പെങ്ങന്മാരെ കുട്ടികളും വരൊക്കെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും പായച്ചിലും കളിക്കലും ശബ്ദം ഉണ്ടാക്കലും പെരുന്നാളിൻ്റെ ഇന്നത്തെ ആ ഒരു ദിവസം
0: ഒരു അലയോലിയിലായിരിക്കും ഉണ്ടാവുക. ചിലവരൊക്കെ പോയിട്ട് തിരിച്ചുള്ള മടക്കത്തിലായിരിക്കാം വീട്ടിലേക്കത്തുണ്ടാവും, പക്ഷെ ചെറിയ പെരുന്നാളിനെ പോലെ അല്ല വലിയ പെരുന്നാളാകുമ്പോൾ നാളെ ഉണ്ടാവും.
1: അതെ അതെ,
0: പണ്ടിങ്ങനെ എനിക്കിങ്ങനെ ഓർമ്മയുണ്ട് വീട്ടിൽ വലിയ പെരുന്നാൾ ചെറിയ പെരുന്നാൾ വേഗം കഴിയുമല്ലോ, വലിയ പെരുന്നാളാകുമ്പോൾ വേഗം കഴിയില്ലല്ലോ, പിറ്റേന്നും ഉണ്ടല്ലോ, ഏഴ് പെരുന്നാളുണ്ട് എന്നൊക്കെയാണ് പറയാം അല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞ ഓർമ്മയല്ലേ. അപ്പോൾ രണ്ടാമത്തെ പെരുന്നാളിന് അമ്മായി കുട്ടികളൊക്കെ ഒരു വരും, മൂന്നാമത്തെ പെരുന്നാളിന് ചിലപ്പോൾ വേറെ അമ്മായി അമ്മായിയൊക്കെ ഒരു വരും. അപ്പൊ അന്ന് ആദ്യം പിന്നെ ബിരിയാണി ആണെങ്കിൽ പിന്നെ നെയ്ച്ചോറ് പിന്നെ തേങ്ങാച്ചോറ് അല്ലേ,
1: അതുപോലെ ഒരു ധാരണ ഉണ്ടാവും. ഞങ്ങൾ വരുമ്പോ അവിടെ ഉണ്ടാവണം, ഏതായാലും ഒരു പെരുന്നാളില്ലല്ലോ, രണ്ടു മൂന്ന് പെരുന്നാളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങോട്ട് എനിക്ക് പോയാൽ മതി, ഇങ്ങനെ ഒരു ചില ധാരണകള്.
0: ഇപ്പൊ കൂടുമ്പോൾ നമ്മളെ കൂടുതൽ നമ്മളെ ഇമ്പം ഉണ്ടാക്കിയിരുന്ന ഓർമ്മകളുണ്ട് പെരുന്നാൾ.
1: തീർച്ചയായിട്ടും
0: ആ ഇമ്പങ്ങളൊക്കെ ഇന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു ബീച്ചിൽ പോയി തിരിച്ചു പോയതിനോടുകൂടി തീരെയാണ് പലർക്കും.
1: അതെ,
0: അതും ആര് കുടുംബബന്ധങ്ങളൊന്നും ഇല്ല, വരാനും പോകാനും ആരുമില്ല, പിന്നെയുള്ള എന്തേ ഉള്ളൂ, ഞാനും എൻ്റെ കുട്ടികളും പെണ്ണുങ്ങളും മാത്രം ഇങ്ങനെ വണ്ടിയിൽ പോയി തിരിച്ചു പോകുന്ന കഴിഞ്ഞാൽ അന്നത്തെ പെരുന്നാളും കഴിഞ്ഞു. ഇങ്ങനെ ഒരു പരിമിതമായ ഒരു ഒരു ഒരു ചിട്ടവട്ടത്തിന്റെ ഉള്ളിൽ തീരുന്നതല്ല നമ്മുടെ പെരുന്നാൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക.
1: ഇന്നലെ വരെ നമ്മളോട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു അകൽച്ചയിലും പ്രയാസങ്ങളിലൊക്കെ നിന്ന് ഈ നാളിൽ നമ്മൾ വീട്ടിൽ വേണം. ഇന്ന് ഇന്ന് നമ്മുടെ വിരുന്നിലും നമ്മുടെ ഭക്ഷണത്തിലും നമ്മോടൊപ്പം ഇരുന്ന് ഇന്ന് ഈ രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ പെരുന്നാളിൻ്റെ സുദിനങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ പിണക്കങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാകണം.
0: തീർച്ചയായിട്ടും അതിനൊക്കെ നമുക്ക് കഴിയട്ടെ ഒരു ചിന്ത ഇവിടെ ഇട്ട് വരികയാണ്. നമുക്ക് സാധിച്ചിട്ടുണ്ടോ പുതിയ ബന്ധങ്ങൾ, ബന്ധങ്ങൾ പുതിയതെന്നുള്ളതല്ല പഴയ ബന്ധങ്ങൾ പുതുക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരു ചിന്ത ഉണ്ടാവട്ടെ. ശരി, വർത്തമാനം പറഞ്ഞ് നമ്മളങ്ങനെ മുന്നോട്ട് പോയി. നമുക്കിനി ഒരു ഫീച്ചർ പരിചയപ്പെടാണ്ട്
1: പീസ് റേഡിയോയുടെ വെബ്സൈറ്റാണ്. സാധാരണ നമ്മൾ ആപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും വെബ്സൈറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുക, എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മൊബൈൽ ഫോണിലെ ആപ്പായിട്ട് യൂസ് ചെയ്യുന്നതും വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നതും നല്ല ഒരു വ്യത്യാസമുണ്ട്. ലൈവ് കേൾക്കാൻ പറ്റും, പ്രോഗ്രാമുകളൊക്കെ കേൾക്കാനൊക്കെ പറ്റുമെങ്കിലും ഫീഡ്ബാക്ക് ഓപ്ഷൻ നമുക്ക് വെബ്സൈറ്റിലില്ല, അത് നമുക്ക് ഫോണിലൂടെ ആപ്പിലൂടെ തന്നെ ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാലും നമുക്ക് പീസ് റേഡിയോ എന്നടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സാധാരണ ഗൂഗിൾ ടൈപ്പ് ചെയ്താൽ തന്നെ നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ആർക്കും ഞാവനാൻ്റെ ഫോണിൽ ചിലപ്പോൾ പീസ് റേഡിയോ ചില ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വെബ്സൈറ്റിലൂടെയൊക്കെ നമുക്ക് പീസ് റേഡിയോ കേൾക്കാൻ സാധ്യമാണ്.
0: ഓക്കെ, അപ്പോൾ റേഡിയോ വെബ്സൈറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ കേട്ടതല്ലേ. നമുക്ക് പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോൾ പാട്ടിനേക്കാൾ മധുരമായ മറ്റൊന്നുണ്ട്, മധുരം ഖുർആൻ. അപ്പോൾ മധുരം ഖുർആനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുന്നജ്മാണ് കേൾക്കുന്നത്, പാരായണം ഹസ്സ അൽ ബലൂഷി.

0: മാഷാല്ലാ. ഖുർആൻ കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഒരു ഒരു വേറെ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. കാരണം അത് നമ്മുടെ ജസദുമായിട്ടല്ല കണക്ട് ചെയ്തിട്ടുള്ളത്, നമ്മുടെ റൂഹുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടതാണ് ഖുർആൻ. അതുകൊണ്ട് ജസദിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ എവിടേക്കോ കൊളത്തി കൊണ്ടുപോകുന്നത് പോലെ നമുക്ക് തോന്നും വിശുദ്ധ ഖുർആൻ. അപ്പോൾ ആ പാരായണമാണ് തീർച്ചയായിട്ടും നമ്മളെ ഏറ്റവും അധികം നമുക്ക് ഊർജം ഈമാൻ നമുക്ക് പകരുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളാണെന്ന് തന്നെ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മാഷാല്ലാ, സൂറത്തുൻ നജ്മിലെ ഏതാനും ചില വചനങ്ങളാണ് നമ്മൾ കേട്ടത്, പാരായണം ചെയ്തത് ഹസ അൽ ബലൂഷി.
1: അപ്പോൾ നമ്മൾ സ്വരവും മധുരവും ഖുർആനും അങ്ങനെ ഒട്ടനവധി പരിപാടികളുമായിക്കൊണ്ട് ഇന്നത്തെ പെരുന്നാളിൻ്റെ സുദിനം വളരെ ആഘോഷമാക്കി ആഹ്ലാദത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മൾ ഒരു സ്റ്റാർ ക്വസ്റ്റിലേക്ക് പോവുകയാണ്. നമ്മോടൊപ്പം ചേരുന്നത് KSBS കരിപ്പൂട് പാലക്കാട് ജില്ലയിലെ ഈ സ്കൂളിൽ നിന്നും ഒരു മലയാള ഗാനവുമായിക്കൊണ്ട് അസ്വാ എച്ച് നമ്മോടൊപ്പം ചേരുകയാണ്.

0: السلام عليكم ورحمة الله وبركاته.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മാഷാ അല്ലാ, സ്റ്റാർ ക്വസ്റ്റിൽ അടിപൊളിയായിട്ടുള്ളൊരു പാട്ടായിട്ട് പാടിയത്. കെ എസ് ബി എസ് കരിപ്പോൾ പാലക്കാട് സ്കൂളിൽ നിന്നുള്ള നമ്മുടെ അസ്വയച്ചാണ് അല്ലേ? അസ്വ ഉഷാറാക്കിയിട്ടുണ്ട് മാഷാ അല്ലാ. അപ്പോൾ സ്റ്റാർ ക്വസ്റ്റിൽ ഇങ്ങനെ നല്ല നല്ല പാട്ടുകളുമായിട്ട് ഇനിയും നമുക്ക് ഓരോ എപ്പിസോഡുകൾ അല്ല ഓരോ പ്രോഗ്രാമുകൾ ഓരോ സെഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും ഇൻഷാ അല്ലാ. തൽബിയ ബലി പെരുന്നാൾ ദിന പ്രത്യേക പരിപാടികൾ തുടരുമ്പോൾ റേഡിയോ ശ്രോതാക്കളെ, പ്രിയമുള്ളവരെ, നമുക്കിനി പ്രാർത്ഥനാ പഠനമാണ്.
2: നല്ല സ്വഭാവം ലഭിക്കുന്നതിന് എന്ന ഒരു പ്രാർത്ഥനയുമായി കൊണ്ട് അബ്ദുറഹൂഫ് അൽഹിക്കമി നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അമ്മാ ബഅദ്. നല്ല സ്വഭാവമാണ് ഒരു വ്യക്തിയെ ഉന്നമനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അഹങ്കാരവും അതുപോലെയുള്ള മനസ്സുള്ള ആളുകൾ അവർ നിന്ദ്യരായിക്കൊണ്ട് നാളെ റബ്ബിൻ്റെ മുമ്പിലെത്തും എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളും നമ്മെ അറിയിക്കുന്നത്. നല്ല സ്വഭാവം അത് എന്നും മികവിൽ നിൽക്കും, ആളുകൾ ഇഷ്ടപ്പെടും, അള്ളാഹു ഇഷ്ടപ്പെടും. അത്തരത്തിൽ നല്ല സ്വഭാവം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അല്ലാഹുവേ, നീ എന്നെ സൃഷ്ടിപ്പ് നന്നാക്കി, നീ എൻ്റെ സ്വഭാവവും നന്നാക്കേണമേ. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. ഒരിക്കൽ കൂടി പറയാം: അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. എല്ലാവരും പഠിക്കുക, പ്രാവർത്തികമാക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, തഖ്വയിലൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് പ്രാർത്ഥനാ പഠനം. കാരണം പ്രാർത്ഥനാ മുഖരിതമാണ് നമ്മളുടെ ഇന്നത്തെ ഓരോ ദിവസവും, നമുക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ സന്തോഷത്തിലും സന്താപത്തിലൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത തന്നെയാണ് പ്രാർത്ഥന. നല്ല സ്വഭാവം ലഭിക്കുന്നതിനുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടത്. അത് നമ്മളെപ്പോഴും ചോദിക്കേണ്ടതാണ്. കിട്ടിയില്ലെങ്കിൽ പിന്നെ അതന്നെയാണ് നമ്മൾ ലൈഫിന് ഇല്ലാതാക്കുന്നത്. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ സ്വഭാവത്തെക്കുറിച്ചാണ് എപ്പോഴും കൂടുതൽ ചിന്തിക്കുക. അവനവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല, അത് വേറെയുള്ളവർ ചിന്തിക്കും. അപ്പോൾ നമ്മളെ സ്വഭാവം നന്നാക്കാൻ, നമ്മളെ ശരീരം നന്നാക്കാൻ എല്ലാവരും നല്ല കോൺഷ്യസാണ്. പക്ഷേ സ്വഭാവം നന്നാക്കാൻ എത്രമാത്രം കോൺഷ്യസാണോ അങ്ങനെയുള്ള ആളുകൾ നമ്മളാവണം. അവർ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്.
2: അപ്പം ഈ സന്തോഷത്തിൻ്റെ സുദിനത്തിലും നമ്മൾ ഒരു പ്രാർത്ഥനയൊക്കെ പഠിച്ച് ഇന്നിപ്പോൾ കുറച്ചൊക്കെ സന്തോഷിക്കേണ്ട ഒരു ദിവസമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഒരു അവഗണന ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഇപ്പം നമ്മൾ ഒരു നമസ്കാരം, അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും നമസ്കാരത്തിൻ്റെ ദിക്കറുകളും ഇതൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ പരമാവധി എത്ര ദിവസം വേണ്ടി വരും? ഒരു ഒരു നാലാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു ആഴ്ച കൂട്ടാൻ നമുക്ക്. പക്ഷെ നമ്മൾ ജീവിതത്തിൽ ഒരു വിജയം കണ്ടെത്താൻ വേണ്ടി ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ്സും പ്ലസ് ടു ഡിഗ്രി അങ്ങനെ ഒരു 10-18 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിച്ചൊരു ജോലിയിലേക്ക് ഒരു പക്ഷേ നമ്മൾ എത്തുന്നില്ല. അതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ദുനിയാവിലെ ഒരു നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ പരലോകത്ത് ഏറ്റവും നമ്മെ സഹായിക്കുന്ന നമസ്കാരം, അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ പഠിക്കാൻ നമുക്ക് ഒരാഴ്ച സമയം വേണ്ടുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നതുപോലെ തന്നെയാണ് പ്രാർത്ഥനകൾ നമ്മുടെ പല കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരാനുള്ള വലിയൊരു ആയുധം കൂടിയാണ്. അതുകൊണ്ട് പെരുന്നാളിൻ്റെ സുദിനത്തിലും ഈ പ്രാർത്ഥനാ പഠനത്തെ നമ്മൾ ഗൗരവത്തിൽ കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.

0: നമ്മളെ ഈ പിന്നെ പല സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒരുപാട് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും ശബ്ദങ്ങൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഓരോ മതങ്ങൾക്കും വ്യത്യസ്തമായ ആഘോഷങ്ങളുണ്ട്. അപ്പോൾ എല്ലാ മതങ്ങളും സമാധാനവും സാഹോദര്യവും പുലർത്തണമെന്ന് കുട്ടി ഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സമൂഹത്തിൽ ഇതിൻ്റെ ഇടയിൽ ചില വിള്ളലുണ്ടാക്കുന്ന ആളുകൾക്ക് വലിയൊരു സന്ദേശം യഥാർത്ഥത്തിൽ ഇത് നൽകുന്നില്ലേ?
1: തീർച്ചയായും മാനവികതയുടെ സന്ദേശമാണ് ഇത് നൽകുന്നത്. മനുഷ്യരെ ഏകോദര സഹോദരങ്ങളായി കാണാനുള്ള സന്ദേശമാണ്, ഐക്യത്തിൻ്റെ സന്ദേശമാണ്. മനുഷ്യരെല്ലാം ഒന്നാണ്. മനുഷ്യരെല്ലാവരെയും സൃഷ്ടിച്ച ഏക സൃഷ്ടാവിലേക്ക് മനുഷ്യരെത്തുമ്പോഴാണ് ആത്യന്തികമായ ഐക്യവും സമത്വവും ഉണ്ടാവുന്നത്. അവിടെ മനുഷ്യർക്കിടയിൽ പ്രജ, അതുപോലെ തന്നെ രാജാവ്, ഉടമ, അടിമ, കറുപ്പ്, വെളുപ്പ്, ഗോത്രം, വംശീയത, വർഗീയത, വർണ്ണവിവേചനം ഇതൊന്നുമില്ല എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ഇത്രമാത്രം വ്യക്തമായിട്ട് നൽകുന്ന മറ്റേത് മതമാണുള്ളത്? അതിൻ്റെ പ്രാവർത്തികമായി ഹജ്ജിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരേ വസ്ത്രം ധരിച്ച്, ഒരേ വികാരമായി, ഒരേ ഭാഷയിൽ, ഒരേ ചിന്തയായി ലക്ഷക്കണക്കിന് ഹാജിമാർ മക്കയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ പറയുന്ന മനുഷ്യരെ, നമ്മളൊന്നാണ്. യാ യുഹന്നാസ് ഇന്ന റബ്, അല്ലേ, നിങ്ങളുടെ റബ്ബൊന്നാണ്. ആ സത്യത്തിലേക്ക് അതാണ് നമുക്ക് ലോകത്തോട് പറയാനുള്ളത്. അവിടെ നമുക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്.
2: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റുമുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരുമറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയരിക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും, എല്ലാ പിന്നെ ദിവസവും, അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റെഡിയൊക്കെ കൊടുക്കാം. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയുടെ പ്രയാണത്തിന് വേണ്ടി നമ്മളാൽ സാധ്യമാകുന്നത്, അതും സ്ഥിരമായി കൊണ്ട് നൽകാൻ സാധ്യമെങ്കിൽ അങ്ങനെ, അതല്ല നമ്മുടെ കഴിവിനനുസരിച്ച് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധ്യമാകുന്ന ചെറുതും വലുതുമായ എല്ലാവിധ പിന്തുണയും നൽകണമെന്നാണ് സൂചിപ്പിച്ചത്.
1: അപ്പോൾ തീർച്ചയായും നമുക്ക് പീസ് റേഡിയോ സപ്പോർട്ട് ചെയ്യുന്നിടത്ത് നമ്മുടെ ശ്രോതാക്കൾ അതി വലിയ താല്പര്യത്തിൽ തന്നെയാണെന്ന് നമ്മൾ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പലപ്പോഴും സന്ദർഭം വെച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്നത്തെ തൽബിയ ബലിപെരുന്നാൾ ദിന പരിപാടികളിലൂടെ നമ്മളിങ്ങനെ പോയിട്ട് അതിൻ്റെ അവസാനത്തിലേക്ക്, ഈ സെഷൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു പ്രോഗ്രാം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ട്രീറ്റ്.

0: അപ്പോൾ പറഞ്ഞ പോലെ മുസ്തഫ മാഷേ, നമ്മൾ ഈ സെഷൻ നമ്മൾ അവസാനിക്കുകയാണെങ്കിലും പ്രോഗ്രാമുകൾ അവസാനിക്കുന്നില്ല. തെൽബിയ ബലിപെരുന്നാൾ ദിനപരിപാടികൾ അതിൻ്റെ ഓ എന്താ പറയുക പൂർവാധിക ശക്തിയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട്
1: അലയോലികൾ ഇങ്ങനെ
0: തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നവീനമായ ഒരുപാട് പ്രോഗ്രാമുകൾ ഇനി നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ഈ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു സെഷനിലേക്ക് എന്നപ്പോൾ നമുക്ക് പ്രവേശിക്കാം ഇൻഷാല്ലാ. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ കൂടെ പ്രോഗ്രാമുകളിലൂടെയൊക്കെ ഉണ്ടായിരുന്നത് മുസ്തഫ അൻസാരിയുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു സെഷനിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: നല്ല അടിപൊളി പാട്ട് മാഷാല്ലാ. ഞാൻ പാടിയിട്ട് ഇനി ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ടായിരുന്ന നിർത്തിയാണ്. ബറക്കല്ലാ ഫീക്ക്. അപ്പോൾ എൻ്റെ കൂടെ സുഹൈർ പാണ്ടിക്കാട് ചേരുന്നു, ഞാൻ കെ താജുദ്ദീൻ സലാഹി. നിങ്ങളൊക്കെ ചോറ് കഴിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചോറയൊക്കെ കഴിഞ്ഞ് അതിഥികളെ ഒക്കെ പോയി, വിസിറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ സ്വസ്ഥമായിരിക്കും. അല്ലെ, ചില ആളുകളൊക്കെ യാത്രയിലായിരിക്കും, ചില ആളുകൾ സ്ത്രീകളൊക്കെയാണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഭക്ഷണത്തിൻ്റെ ഒരു തിരക്കായിരിക്കും. ആ ഭക്ഷണ തിരക്കിൻ്റെ അടിയിലായിരിക്കും നമ്മളിങ്ങനെ ഓരോന്ന് പറയണത്. നിങ്ങൾ കോഴിൻ്റെ കാല് കടിച്ചു വലിക്കുമ്പോൾ നമ്മളൊക്കെ അവിടെ പട്ടിണി കിടക്കണം എന്നുള്ള ഓർമ്മയോടുകൂടെ കടിച്ചു വലിക്കുക. ശരി, നമുക്കെന്നാൽ തീർക്കാം. ഈ സെഷനിൽ നമുക്ക് ആദ്യം ഫൈഹ സജാപി, WOUP സ്കൂൾ, മുട്ടിൽ, വയനാട്, മോളുടെ ഒരു മലയാള ഗാനം കേൾക്കാം. ഫൈഹ സജ അല്ലേ? ഫൈഹ സജ
1: തൂക്കും. 10 വയസ്സ് പ്രായമുള്ള നല്ലൊരു ശബ്ദം കേട്ട് നമുക്ക് തിരിച്ചുവരാം.
0: മിടുക്കി. ഇവള് സ്റ്റാർ ആണോ, ഗോൾഡൻ സ്റ്റാർ ആണോ, സൂപ്പർ സ്റ്റാർ ആണോ നോക്കാം.
1: കേട്ടിട്ട് പറയാല്ലേ?
0: കേട്ടിട്ടേ പറയുള്ളൂ നമ്മള്. ആള് ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ അല്ല എന്ന് തന്നെ പറയും. ഓക്കെ,
1: എന്നാ
0: വരട്ടെ മോനെ.
2: അസ്സലാമു അലൈക്കും.

0: على الفخر فناؤنا تجمل بالخير.
1: ഫൈഹാ സജാപ്പി, WOUP സ്കൂൾ മുട്ടിൽ, വയനാട്. മഷാല്ലാ, നല്ല മിടുക്കിയായി നല്ല രീതിയിൽ പാടി സീർക്ക. നമ്മൾ ഗോൾഡൻ സ്റ്റാർ ആക്കി പ്രഖ്യാപിക്കണം.
2: നല്ല പാട്ടാണ്, നമുക്ക് ഗോൾഡൻ സ്റ്റാറിനെ കൊടുക്കണം.
1: നല്ല മിടുക്കിയായിട്ട് അവൾ പാടി. കുറച്ചൊരു വരികളൊക്കെ കുറച്ചൊരു കനമുള്ള വരികളാണ്. ഈ കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങളിലുള്ള ക്ലാരിറ്റിക്ക് ആവശ്യമുണ്ട്. ഇത് ഈ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ വൈറലായ
2: പാട്ടാണ്.
1: പാട്ടാണ് ഖുദ്ദു ഖുദ്ദു ഫുദ്ദു ഖുദ്ദു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അവള്. അപ്പം ഇങ്ങനെ നമ്മൾ അറിയാതെ കുലുങ്ങി പോവും. മാഷാല്ല, നല്ല വൃത്തിക്ക് അവൾ പാടിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കി. നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്നു.

0: ഇപ്പം ആളുകൾ കുറച്ച് നേരമായിട്ട് നമ്മൾ ആ ക്വിസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അതെ,
0: നമ്മളിന്ന് രാവിലെ മുതൽ ആരംഭിച്ചതാണ്. ഒരേ ചോദ്യമാണ് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ നിലവിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. അതിൽ നിന്നാണ് വിജയികളെ മൂന്നാളെയും ടോട്ടൽ പത്താളെയും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതൊരു വലിയ മത്സരമായിരിക്കും. പലതവണ ക്വിസിൻ്റെ ചോദ്യം കേട്ടിട്ടും അറ്റൻഡ് ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട്.
1: അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളിപ്പം ക്വിസ് കോമ്പറ്റീഷനൊക്കെ കൂടുമ്പോൾ അതിന് ചെറിയ നിയമാവലികളൊക്കെ ഉണ്ടാവും. അതിലൂടെ കടന്നു പോയാലേ നമ്മൾ വിന്നറായി വരുള്ളൂ. ഏറ്റവും സിമ്പിളായി പറയുമ്പോൾ പി സ്റ്റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആൻസർ അയക്കേണ്ടത്. ആൻസർ ഇവിടെ ഓപ്ഷനാണ് പറയാം. അപ്പം നമ്മൾ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏത് ഓപ്ഷനാണ് ആ ഓപ്ഷൻ മാത്രം അവിടെ ടൈപ്പ് ചെയ്താൽ മതി. ശേഷം പേര് സ്ഥലം ഇത് രണ്ടും കൊടുക്കണം. ഇത്രയും നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് പുതിയ ശ്രോതാക്കൾക്ക് വീണ്ടും ഒരു സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ ക്വിസിലേക്കാണ് കിടക്കാം.
0: ചോദ്യം വായിക്കുക.
1: ഓക്കെ, ചോദ്യം ഇതാണ്. മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ.
0: ഒരു വട്ടാഴ്ച ആളുകൾ ഇനി അയക്കണ്ടല്ലോ,
1: അതിൻ്റെ ആവശ്യമില്ലല്ലോ,
0: ഒരു വട്ടാഴ്ച മതി, റിപ്പീറ്റ് ചെയ്ത് അയക്കണ്ട. ചില ആളുകൾ ഉത്തരം തെറ്റിയിട്ട് ഓപ്ഷൻ മാറ്റിയൊക്കെ അയച്ചിട്ടുണ്ട്. ഇന്ന് അതൊക്കെ അനുവദനീയമാണ് കുഴപ്പമില്ല അല്ലേ. ഇന്ന് നമുക്കൊരു ചാൻസ് കൊടുക്കുന്നു, പെരുന്നാൾ ദിവസമാണല്ലോ. ഇൻഷാല്ലാ, എന്നാ വായിച്ചോളൂ, പെട്ടെന്ന് വായിച്ചോളൂ.
1: ഓക്കെ, ചോദ്യം: മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മുഹാജിറുകൾ, ഓപ്ഷൻ ബി അൻസാറുകൾ, ഓപ്ഷൻ സി ഖുറൈശികൾ, ഓപ്ഷൻ ഡി ഔസ്.
0: യെസ്.
1: ഇതാ ബീപ് ശബ്ദം ഇപ്പോൾ തുടങ്ങും. ബീപ് ശബ്ദം അവസാനിക്കുന്നതോടുകൂടി ഉത്തരമയക്കാനുള്ള സമയവും അവസാനിക്കും.
0: പന്ത്രണ്ട് ആളുകൾ മെസ്സേജ് അയച്ച എന്താണെന്നറിയോ, ഇന്ന് ബീപ് ശബ്ദത്തിന് അത്ര വലിയ പ്രസക്തി ഉണ്ടോ? ഇത് പലതവണ നമ്മൾ ചാൻസ് കൊടുക്കണില്ലേ, പിന്നെന്താണെന്നാണ്. ബീപ് ശബ്ദം നമ്മൾ പറയണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ റേഡിയോ നടത്തുന്ന ഒരു സെഷനാണ് ഇത്. വൺ ടൈം മാത്രം രാവിലെ മോർണിംഗിൽ ഒറ്റത്തവണ ചെറിയ ഒരു മിനിറ്റുകൾ കൊണ്ട് തീരുന്ന ഒരു പ്രോസസ്സാണിത്. അന്നത്തെ ദിവസം വേറെ ചാൻസ് ഇല്ല. അപ്പോൾ ആ ഒരു ദിവസത്തിലേക്കും സമയത്തിലേക്കും ഈ ബീപ് ശബ്ദം നിങ്ങളെ മനസ്സിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ബീപ് ശബ്ദം ആ നിലക്ക് അതിൻ്റെ ഒരു അലങ്കാരമാണ് ഇന്ന്, അതിൻ്റെ ഒരു നിബന്ധനയല്ല. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ ഒരു പകൽ പൂർണ്ണമാകുന്നു. ആരാധനകളും അനുഷ്ഠാനങ്ങളും പുണ്യങ്ങളും പ്രാർത്ഥനകളും സന്ദർശനങ്ങളും രോഗസന്ദർശനങ്ങളും കുടുംബ സന്ദർശനങ്ങളും സ്വതക്കകളും ഒക്കെ, അങ്ങനെ കൊച്ചു കൊച്ചു യാത്രകളും, നല്ല ലൈറ്റും കുറച്ച് നല്ല വെള്ളമൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടേക്കൊക്കെ പോയി നല്ലൊരു ചായയൊക്കെ പുറത്തുനിന്ന് പോയി കുടിച്ച് അങ്ങനെയൊക്കെ ഒരു ദിവസം അവസാനിക്കുകയാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത കുറേ മനുഷ്യരുണ്ട്, നീറുന്ന വേദനകളോടുകൂടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് പോലും വാപ്പയും മോനും മിണ്ടാത്ത വീടുകളുണ്ട്. ജ്യേഷ്ഠനും അനിയനും പിണങ്ങി കഴിയുന്നതുണ്ട്. അമ്മായിമ്മ ഇന്നും മരുമോൾക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ലെന്ന് മരുമോൾ ചിന്തിക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള കുടുംബത്തിൻ്റെ ഉള്ളിലെ ഒരുപാട് ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു നിങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി തരുമാറാകട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പുഴയിൽ ഒരു ചുഴി ഉണ്ടെങ്കിൽ ആ ചുഴിയിൽ ഒരു കടലാസ് വെട്ടാതെ ഇങ്ങനെ കടന്ന് കറങ്ങും. ആ കടലാസ് അതിൽ നിന്ന് എടുക്കണമെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ ഇടപെട്ടെടുക്കണം. എന്നാലേ, അല്ലെങ്കിൽ ഒരു വലിയ ഒഴുക്കിൽപ്പെട്ട ഒരാൾക്ക് ആ ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, ആരെങ്കിലും ഒരു കയറിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് എറിഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റുമായി അയാളുടെ അടുത്ത് ചെല്ലണം. ഇങ്ങനെയാണ് മനസ്സിൻ്റെ സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ പൊതുവെ. അതിൽ നിന്നൊന്ന് എക്സിറ്റ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ഹെൽപ്പ്, ഒരു മൂന്നാം കക്ഷിയുടെ സഹായം വേണ്ടി വരും. പീസ് റേഡിയോ ഒരുപാട് കുടുംബങ്ങളിൽ അങ്ങനത്തെ ഒരു വലിയ ദൗത്യം നിർവഹിച്ചു വരുന്നുണ്ട്.
1: ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായാണ് സ്നേഹക്കൂട് എന്ന പ്രോഗ്രാം പീസ് റേഡിയോയിൽ എത്തുന്നത്. ഇപ്പോൾ പീസ് റേഡിയോയിൽ സ്നേഹക്കൂട് എല്ലാ വെള്ളിയും ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. 8:20 രാത്രി 8:20 സ്നേഹക്കൂട് ശ്രോതാക്കളിലേക്ക് എത്തുന്നത്, വെള്ളി ഞായർ ദിവസങ്ങളിൽ. അതിനുശേഷം 24 റിവൈൻഡ് ഓപ്ഷനിലും ലഭിക്കുന്നതാണ്. പീസ് റേഡിയോയിലെ പ്രഗത്ഭ സ്കോളേഴ്സ് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമും ലീഡ് ചെയ്യുന്നത്. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ചുങ്കത്തറ, താജുദ്ദീൻ സ്വലാഹി, അഷ്റഫ് എഗരൂർ, പ്രൊഫസർ KP സാദ്, ഷമീം വണ്ടൂർ, തുടങ്ങിയ ഫാക്കൽറ്റികളാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുള്ളത്.
0: നൂറുകണക്കിന് എപ്പിസോഡുകളുമായി പീസ് റേഡിയോ ഒരുപാട് കുടുംബങ്ങളിലേക്ക് വ്യത്യസ്ത വിഷയങ്ങളിലൂടെ എത്തിയ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. സ്നേഹക്കൂട് നിങ്ങളുടെ ഒഴിവ് പോലെ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ശ്രദ്ധയുണ്ടാകണം എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം എല്ലാവരെയും ഉണർത്തുകയാണ്. കുടുംബങ്ങളൊക്കെ ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ ഈ ഇത്തരം ചില പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നമുക്കിടയിൽ ഉണ്ടാവണം. പ്രത്യേകിച്ച് മക്കളെ വളർത്തൽ, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരു വ്യക്തിയുടെ വളരെ സ്വകാര്യതയിലേക്ക് വരെ എത്തുന്ന നിരവധി വിഷയങ്ങൾ നൂറുകണക്കിന് എപ്പിസോഡുകൾ പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന സന്തോഷവും കൂടി ഈ ഒരു ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു.
1: ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കാൻ, ഊഷ്മളമാക്കാൻ ഒരുപാട് വഴികളുണ്ടല്ലോ. അതിൽ പ്രത്യേകിച്ച് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൈമാറുക, ഹദിയ ഒക്കെ കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമായി നമുക്ക് ചെയ്യാൻ പറ്റിയ, പ്രത്യേകിച്ച് ഈ പെരുന്നാൾ ദിവസമൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും.
0: പെരുന്നാൾ ദിവസം പൊതുവെ അങ്ങനെ സമ്മാനം കൊടുക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചത് തഹാദ്ദൗ തഹാബ്ബു എന്നാണ്. നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറൂ, അപ്പോൾ നിങ്ങൾക്കിടയിൽ സ്നേഹം വളരും എന്നാണ്. നമുക്ക് അത്തരമൊരു ഒരു ഒരു നിർദ്ദേശം, ഏത് നിലക്ക് സമ്മാനം കൊടുക്കാൻ കഴിയുമെന്നൊരു നിർദ്ദേശം പീസ് റേഡിയോ ഈ ഒരു സന്ദർഭത്തിൽ ഒരു എക്സാമ്പിൾ മുന്നോട്ട് വെക്കുകയാണ്. നമുക്കതൊന്ന് കേട്ടുവരാം.
2: ഈദ് സമ്മാനങ്ങൾ. ചെറുപ്പത്തിൽ പെരുന്നാൾ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു കാര്യമുണ്ട്, മുതിർന്നവർ തരുന്ന പെരുന്നാൾ പണം അഥവാ ഈദി. 5-10 രൂപയൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ തോന്നിയിരുന്ന ആ ഒരു വലിയ ധനികനായൊരു ഫീൽ ഉണ്ടല്ലോ, അതൊന്നു വേറെ തന്നെയാണ്. ഇന്ന് കാലം മാറി, ഡിജിറ്റൽ യുഗമായി, ഈദിയൊക്കെ GPay വഴിയായി മാറി തുടങ്ങി. എന്നാൽ ഈ പെരുന്നാളിന് നമുക്ക് പെരുന്നാൾ പണം കൊടുക്കുന്ന രീതിയിൽ ഒരു വെറൈറ്റി മാറ്റം വരുത്തിയാലോ? കുട്ടികൾക്ക് വെറും പണം കൊടുക്കുന്നതിനു പകരം അവർക്ക് വായിക്കാൻ പറ്റിയ നല്ലൊരു പുസ്തകമോ, അല്ലെങ്കിൽ അവർ

0: ഒരുപാട് ആലോചിക്കേണ്ടതില്ലെന്നും തോന്നുന്നുണ്ട്. ഒരുപാട് പൈസ കൊടുത്ത് ചെയ്യാൻ പറ്റാവുന്ന കാര്യത്തിനപ്പുറം ആർക്കും ഏത് പ്രായക്കാർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധം ഊഷ്മളമാക്കാൻ പറ്റിയ ഒരു അവസരം തോന്നുന്നുണ്ട്.
1: ഓക്കെ, ഇതിൽ ഇപ്പോൾ ഒരു ചെടി കൊടുക്കുമ്പോൾ ആ ചെടി നടണം, അതിൽ എൻഗേജ് ചെയ്യണം. ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ അത് പരിപാലിച്ച് വരാൻ അങ്ങനത്തെ ഒരു സംസ്കാരമൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. ആ സമയമൊക്കെ കുട്ടികളൊരു മൊബൈലിൽ നിന്ന് ഫ്രീ ആക്കാൻ പറ്റും. അതിൻ്റെ വളർച്ച ഓരോന്നും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാൻ പറ്റും. അത് ആ വ്യക്തി മരണപ്പെട്ടു പോയാലും, കൊടുത്ത വ്യക്തി മരണപ്പെട്ടു പോയാലും, ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓർമ്മയായി അത് നിലനിൽക്കും. അപ്പം മരം മാത്രമല്ല, ഇങ്ങനെയുള്ള പലതും, പുസ്തകങ്ങൾ, മരങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കൊടുക്കാം. നമുക്ക് വേഗം ഡിവൈസസൊക്കെ നമ്മളെ മനസ്സിൽ വേഗം വരിക. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു വലിയ ഐഡിയ ആയി നമ്മളിത് നിർദ്ദേശിക്കുകയാണ്. ഇൻഷാല്ലാ പീസ് റേഡിയോ റീഡേഴ്സ് ക്ലബ് എന്നുള്ളൊരു പുതിയ സംവിധാനം ആലോചിച്ചു തുടങ്ങുകയാണ്. കുട്ടികൾക്കിടയിൽ സെലക്റ്റീവായ കുറച്ച് കുട്ടികളെ പീസ് റേഡിയോ ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് അവർ പുസ്തകങ്ങൾ വായിക്കുന്നു, അതിൻ്റെ റിവ്യൂസ് അവതരിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു വലിയ ടീം ബിൽഡപ്പ് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ കൂടി നടക്കുന്നു എന്ന് ഈ വൈകരാത്രിയിൽ ആ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാൻ ഈ ഒരു ഘട്ടം ഉപയോഗിക്കുകയാണ്. അപ്പോൾ നന്നായി പ്രസംഗിക്കുന്ന, നന്നായി എഴുതുന്ന, നന്നായി സംവദിക്കുന്ന, നന്നായി കോണ്ടന്റുകൾ സമൂഹത്തിന് കൈമാറുന്ന ആളുകളൊക്കെ ഉണ്ടായി വരും. നമുക്കിപ്പോൾ ഒരു മലയാള പ്രസംഗത്തിലേക്ക് പോകണം. നന്നായി പ്രസംഗിക്കുന്ന ഒരു മോനെ ഞങ്ങൾ കൊണ്ടുവരികയാണ്. വല്ലപ്പുഴ സലഫി മദ്രസയിലെ
0: യാസീൻ മുബാറക്കാണ്. നല്ലൊരു മലയാള പ്രസംഗമാണ് യാസീൻ മുബാറക്ക് ഇവിടെ പെർഫോം ചെയ്യുന്നത്.
1: ഈ പേര് കേട്ടാൽ തന്നെ ഒരു ഒന്നാം തരം പ്രഭാഷകന്റെ ലുക്ക് ഉണ്ട് അല്ലേ? ഒരു പഞ്ച് പേരാണ്.
0: പേര് പോലെ തന്നെ പ്രസംഗം ആവട്ടെ അല്ലേ?
1: യാ, പേര് പോലെ തന്നെ അതിലേറെ ഉപരിയായി പ്രസംഗം സംഭവിക്കട്ടെ. നമുക്കത് കേട്ടുവരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസിനികളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നരകത്തെ പറ്റി ചില വാക്കുകളാണ്. എല്ലാ നോമ്പുതുറ സമയങ്ങളിലും ഇഫ്താറുകളിലും അതാ അള്ളാഹു തആല ചില അടിമകളെ നരകമോചനത്തിന് പേര് കൊടുക്കുകയാണ്. അവരുടെ പേര് നരകത്തിന്റെ ലിസ്റ്റിൽ നിന്നും മായുകയാണ്. നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? പടച്ചോനെ, ആ മോചനം ലഭിക്കപ്പെടുന്ന ഒരാളിൽ ഞാനാകാൻ പറ്റുമോ എന്ന് ചിന്തിക്കാനുള്ള ഒരവസരമാണിത്. ആളിക്കത്തുന്ന നരകത്തെ ആര് പരിഹസിച്ചാലും, പരലോകത്തെ ആരൊക്കെ എതിർക്കുകയും വിമർശിച്ചാലും, എന്തു തന്നെ പറഞ്ഞാലും അല്ലാഹു തആല പറയുന്നുണ്ട്, ഹദീസിൽ നബി തങ്ങൾ എത്ര പറഞ്ഞതാണ്, അൽജന്നതു ഹഖുൻ, സ്വർഗം സത്യമാണ്, വന്നാറു ഹഖുൻ, നരകം സത്യമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ആരും നരകം കണ്ടവരല്ല, നരകത്തെ കുറിച്ച് കേട്ടവരാണ്. മിഅ്റാജിന്റെ യാത്രയിൽ കണ്ടുവന്ന് നേർക്കുനേരെ കണ്ടിട്ട് സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് വന്ന് നബി പറഞ്ഞ വാക്കെന്താണ്? ലൗറഅയ്തും, ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ലോഹിത്തും ഖലീല, നിങ്ങൾ വളരെ കുറച്ചേ ചിരിക്കൂ, വലബഖയ്തും കസീറോ, നിങ്ങൾ അധികവും കരയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കണം. അതിൻ്റെ ഗൗരവം എന്താണ്? സ്വർഗത്തിലേക്ക് എത്താനുള്ള എന്തെങ്കിലും നന്മ നാം ചെയ്തിട്ടുണ്ടോ എന്ന് നാം സ്വന്തത്തോട് ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ജഅൽനി മിനന്നാർ, നരകത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: തൂക്കി നമ്മളെ യാസീൻ തൂക്കി സംഭവം. പൂക്കി യാസീൻ തൂക്കി എന്നാക്കിയല്ലോ അല്ലേ? ഇപ്പൊ പൂക്കി സി എമ്മിന്റെ കാലാണല്ലോ.
0: ആ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും ട്രെൻഡായി കിടക്കുന്ന ഓരോ വീഡിയോസ് ആണിത്. എന്തുകൊണ്ടും നമ്മളെ യാസീൻ ആ ഒരു തന്നെ കൊടുക്കാം നമുക്ക്.
1: നല്ല അടിപൊളിയായിട്ടോ, നല്ല അവന് അവന് അവൻ്റെ പ്രായത്തിൽ കവിഞ്ഞൊരു കപ്പാസിറ്റി ഉണ്ട്. പാരൻസെ ശ്രദ്ധിക്കണം, അത് വളർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പാരൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രത്യേകം പറയുകയാണ്. ഏതായാലും യാസീൻ മുബാറക് മലയാള പ്രസംഗം നല്ല ഗംഭീരമാക്കിയിരിക്കുന്നു. ഇൻഷാല്ലാ യാസീൻ ഒന്ന് വ്യക്തിപരമായി ഇൻഷാല്ലാ പരിചയപ്പെടണം തോന്നുകയാണ് എനിക്ക്. യാസീനെ ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങളെ പ്രദേശത്തുള്ള നമ്മളെ ഇസ്ലാഹികളോടൊക്കെ ചോദിച്ചാൽ നമ്മളൊക്കെ നമ്പർ കിട്ടും. പ്രവർത്തകരോടൊക്കെ ചോദിച്ചാൽ വിളിക്കണം, സംസാരിക്കണം. നല്ലൊരു സാധ്യത നമ്മൾ വലിയൊരു കുട്ടിയാവണ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല

0: ആ സ്വപ്നങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാനുള്ള തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്നുകൂടി ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: അമീൻ. നരകത്തെക്കുറിച്ചൊക്കെ വളരെ വൈകാരികമായിട്ടാണ് പ്രസംഗത്തിൽ ഇങ്ങനെ
0: പറഞ്ഞത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് യാസീൻ മുബാറക്കിൻ്റെ നരകത്തെക്കുറിച്ചുള്ള ഒരൊറ്റ സന്ദേശമായിരുന്നു. എന്നാൽ ഒരുപാട് സന്ദേശങ്ങൾ നമുക്കൊക്കെ കിട്ടുന്ന ഒരു സംസാരത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കേണ്ടത്. വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന പ്രതിനിധി റെയ്ഹാൻ ഷഹീദാണ് ഈ ഒരു സന്ദേശവുമായി നമ്മളോടൊപ്പം ചേരുന്നത്.
2: പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. തക്കബലല്ലാഹു മിന്നവും മിൻകും. ഈദുൽ അദ്ഹ ഒരു ആഘോഷം മാത്രമല്ല, അതൊരു സന്ദേശമാണ്, ഒരു ആത്മപരിശോധനയാണ്, ഒരു സമർപ്പണത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇന്നത്തെ ഈ ചെറിയ സന്ദേശത്തിൽ ഇതിന് ചില പാഠങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, ത്യാഗത്തിൻ്റെ സന്ദേശമാണ് ഈദുൽ അദ്ഹ നമ്മെ പഠിപ്പിക്കുന്നത്. ത്യാഗമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏറ്റവും പ്രിയപ്പെട്ട മകനെ പോലും അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറായി. നമ്മളെന്താണ് അള്ളാഹുവിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത്? നമ്മളൊരു ഹറാമായ ബന്ധം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൈയൊഴിയാൻ കഴിയുന്നുണ്ട്? അതുപോലെ തെറ്റായൊരു ശീലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവസാനിപ്പിക്കാൻ കഴിയാറുണ്ടോ? നമ്മളൊന്ന് സ്വയം പരിശോധിക്കണം. അതുകൊണ്ട് ഈ ഒരു ത്യാഗത്തിൻ്റെ സന്ദേശം നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. രണ്ടാമതായി, പൂർണ്ണ അനുസരണത്തിൻ്റെ പാഠമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരിക്കലും ചോദ്യം ചെയ്തില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഒരിക്കലും പ്രതിഷേധിച്ചില്ല. അവർ ഇരുവരും സമർപ്പിച്ചു. അതാണ് ഇസ്ലാം. അള്ളാഹു പറഞ്ഞാൽ സമീഅന വ അതഅന എന്ന് പറയുന്നൊരു മനസ്സ്. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇഷ്ടമുള്ള ഇസ്ലാം മാത്രം സ്വീകരിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചോളം പൂർണ്ണമായി അള്ളാഹുവിൽ കീഴടങ്ങുക എന്നതാണ് യഥാർത്ഥ ഇസ്ലാം പിൻപറ്റുക എന്നാൽ. അതുകൊണ്ട് പൂർണ്ണമായി നമ്മൾ കീഴടങ്ങുന്നവരാവണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തത്, തഖ്‌വയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലൻ യനാൽ അല്ലാഹു ലഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലഹു തഖ്‌വാ മിൻകും. അതായത്, നമ്മൾ വലിയ ഇറക്കുമ്പോൾ അവയുടെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്, നേരെ മറിച്ച് നമ്മളിലുള്ള തഖ്‌വയാണ് അവനിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് ബലിയുടെ യഥാർത്ഥ ലക്ഷ്യം മാംസം വിതരണം മാത്രമല്ല, നേരെ മറിച്ച് ഹൃദയത്തിലെ ഭക്തിയും ഭയവും വളർത്തലാണ്. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ നമ്മൾ തഖ്‌വ എത്രത്തോളം സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുക. നാലാമത്തെ വിഷയം, ദരിദ്രരെ ഓർക്കുക എന്നതാണ്. ഈദിൻ്റെ സന്തോഷം വീടിനുള്ളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. പാവപ്പെട്ടവരും അനാഥവരും വിധവകളും ഒറ്റപ്പെട്ടവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ വീട്ടിലെ ബിരിയാണി നിറയുമ്പോൾ അയൽ വീട്ടിൽ വിശക്കുന്നവരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈദിൻ്റെ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് സമൂഹത്തിലെ ദുർബലരാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ചേർത്ത് പിടിക്കാൻ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമതായി, കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ്. ഇന്ന് കുടുംബ ബന്ധങ്ങൾ അകന്നു പോകുന്ന കാലമാണ്. ഈദ് ബന്ധങ്ങളുടെ പുതുക്കാനുള്ള സമയമാണ്. പിണക്കങ്ങൾ അവസാനിപ്പിക്കുക, വിളിക്കാത്തവരെ വിളിക്കുക, സംസാരിക്കാത്തവർ സംസാരിക്കുക, രക്തബന്ധം വിച്ഛേദിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആറാമതായി, ആഡംബരമല്ല, നന്ദിയാണ് വേണ്ടത്. ഈദ് ഇന്ന് പലപ്പോഴും ഫോട്ടോഷൂട്ടുകളും റീലുകളും പ്രദർശനങ്ങളും മത്സരങ്ങളുമായി മാറുകയാണ്. എന്നാൽ വിശ്വാസികൾക്ക് ഈദ് നന്ദിയുടെ ദിവസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ വസ്ത്രത്തിൻ്റെ വിലയിലല്ല, ഹൃദയത്തിൻ്റെ ശുദ്ധിയിലാണ് അള്ളാഹു നോക്കുന്നത്. അപ്പോൾ നമ്മൾ നന്ദിയുള്ള അടിമകളായി മാറുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏഴാമതായി, ഹറാമുകളില്ലാത്തൊരു ആഘോഷമാവണം. നിന്നിൻ്റെ സമൂഹത്തിൽ ഒരുപാട് ഹറാമുകൾ, മ്യൂസിക്കും സംഗീതങ്ങളും ഡാൻസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ ഒരു പെരുന്നാൾ ആഘോഷം എന്ന പേരിൽ പേക്കൂത്തുകളായി നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കാതെ ഹറാമായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരാത്ത രീതിയിൽ നമ്മുടെ ആഘോഷങ്ങൾ ക്രമീകരിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എട്ടാമതായി, ഉമ്മത്തിൻ്റെ വേദന മറക്കരുത്. നമ്മൾ ആഘോഷിക്കുമ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിങ്ങൾ കഷ്ടതയിൽ കഴിയുകയാണ്. ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കരച്ചിൽ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ എത്രയോ അനുഗ്രഹീതരാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ഓർത്ത് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കുണ്ടാവണം. ഒമ്പതാമതായി, ബലിയുടെ ആത്മാവ് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഈദുൽ അദ്ഹ ഒരു ദിവസത്തെ ചടങ്ങായി മാത്രം നാം അവസാനിപ്പിക്കരുത്. ബലി ചെയ്തതോടെ നമ്മൾ ഉത്തരവാദിത്തം തീരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഈദിൻ്റെ സുദിനത്തിൽ നമ്മൾ സ്വയം ചോദ്യം ചെയ്യുക, നമ്മുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടി എത്രമാത്രം നമ്മൾ സമർപ്പിക്കുന്നുണ്ട്? നമ്മുടെ സമയം, സമ്പത്ത്, കഴിവ്, യുവത്വം, ദീനിന് വേണ്ടി നമ്മൾ എത്രമാത്രം ചെലവഴിക്കുന്നുണ്ടെന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക. അവസാനമായി, പത്താമതായി സൂചിപ്പിക്കാനുള്ളത്, ഏറ്റവും വലിയ ബലി നമ്മുടെ സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കലാണ്. മൃഗത്തെ അറുക്കുന്നത് വളരെ എളുപ്പമാണ്, പക്ഷേ സ്വന്തം അഹങ്കാരത്തെ അറുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കോപം നിയന്ത്രിക്കുക, കണ്ണുകളെ ഹറാമിൽ നിന്ന് കാക്കുക, നാവിനെ തെറ്റിൽ നിന്ന് പിടിച്ചു നിർത്തുക, ഹൃദയത്തെ ശുദ്ധീകരിക്കുക, ഇതൊക്കെയാണ് യഥാർത്ഥ ജിഹാദ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, ഈ ഈദ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു ഈദാവട്ടെ, അള്ളാഹുവിൽ കൂടുതൽ അടുക്കുന്ന ഒരു ഈദാകട്ടെ, നമ്മുടെ വീടുകളിലും സമൂഹത്തിലും സമാധാനവും തക്വയും വളരട്ടെ. അള്ളാഹു നമ്മുടെ ബലി കർമ്മങ്ങളും ബാക്കി അമലുകളും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഒന്നും കൂടെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ നേരുന്നു. തക്കബൽ അല്ലാഹു മിന്ന വമിൻകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മഷാല്ലാ, റെയ്ഹാൻ ഷഹീദിൻ്റെ വളരെ ചെറിയ സമയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞത് ത്യാഗത്തെക്കുറിച്ചായിരുന്നു. ത്യാഗത്തിൻ്റെ ഒരു വലിയ സന്ദേശം ഈദ് നൽകുന്നു എന്ന സന്ദേശമായിരുന്നു. ഈ രാവേറെ വൈകുമ്പോൾ നമ്മളോടൊപ്പം ഉള്ള ആയിരങ്ങൾ തീർച്ചയായും അത്തരമൊരു ത്യാഗചരിത്രം കൂടി ഒരു ഗാനമായി കേട്ടുകൊണ്ട് നമ്മുടെ സംപ്രേഷണത്തിൻ്റെ തുടർച്ചകളിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും പ്രയാണം തുടരുകയാണ്. നമ്മൾ ആ മനോഹരമായ ഉടനെ കഴുത്തൻ്റെ തറക്കൂ ബാപ്പ എന്ന ഹൃദയത്തെ സ്പർശിക്കുന്ന, മനസ്സിനെ സ്പർശിക്കുന്ന ആ ഗാനം കേട്ടുവരാം.

0: തീർച്ചയായും ആ മോനത് പറയുന്നത് മിനാതാഴ്വരയിൽ വെച്ചാണ്. മിനാതാഴ്വരയിൽ ഹജ്ജാജുമാരെത്തുമ്പോൾ ഉപ്പ എന്നെ നിങ്ങൾ കമഴ്ത്തി കടത്തു, എന്നെ നിങ്ങൾ അറുക്കൂ, അള്ളാഹു പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് മിനാതാഴ്വരയിൽ വെച്ചുള്ള ആ ഒരു കാര്യം പടച്ചറബ് അവൻ്റെ ആജ്ഞ കൊണ്ട് അവസാനിപ്പിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അവിടെ എത്തുമ്പോൾ ഒരിക്കലോ ഹജ്ജാജുമാർ യാ ഇസ്മായിൽ എന്ന് വിളിക്കണില്ല, യാ ഇബ്രാഹിം എന്ന് വിളിക്കണില്ല. അവിടെയൊക്കെ തൗഹീദിൻ്റെ ഏകദൈവ ആരാധനയുടെ വലിയ പ്രഖ്യാപനങ്ങളാണ് തീർച്ചയായും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉയർത്തിയ ജീവിതവും ചരിത്രവുമൊക്കെ ഓരോ നിമിഷങ്ങളിലും ഖുർആൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങി അത് നമ്മെ വലിയ തോതിൽ പരിവർത്തിപ്പിക്കുന്നുണ്ട്.
1: ഇത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ടും പരലോകത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. അതിനുള്ളൊരു പ്രാർത്ഥനയിലായിരുന്നു അദ്ദേഹം.
0: വിശുദ്ധ ഖുർആന്റെ 26-ാമത്തെ അധ്യായം സൂറത്ത് ഷൂറയിലെ 60 മുതൽ 90 വരെയുള്ള ആയത്തുകൾ നമ്മളെടുത്താൽ അതിലൊരു 70-ാമത്തെ ആയത്ത് മുതൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും സംസാരങ്ങളൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്. അത്തുല അലൈഹി നബ ഇബ്രാഹിം എന്ന് പറഞ്ഞ് തുടങ്ങാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ കഥ അവരോട് പറഞ്ഞു കൊടുക്കൂ. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടെ അങ്ങനെ പല കാര്യങ്ങൾ റബ്ബിനോട് പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹം വെക്കുന്ന ഏറ്റവും മനസ്സ് വേദനയോടുകൂടെ ബേജാറോടുകൂടെ അദ്ദേഹം വെക്കുന്ന ഒരു കാര്യമാണ് വല തുഹ്സിനി യോമ ഇബഅസൂൻ, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന അന്ന് എന്നെ നീ വഷളാക്കല്ലേ, ഞാൻ ഇബ്രാഹിം, ഞാൻ വലിയ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ ഒന്നുമല്ലാതായി മാറുന്ന അവസ്ഥ എനിക്ക് നീ ഉണ്ടാക്കല്ലേ എന്ന് ചിന്തിക്കുന്ന ആ ഒരു വിനയം, ആ ഒരു ഭയം, അതിലൊക്കെ നമുക്ക് പാടുണ്ട്. നമുക്കൊക്കെ നിസ്സാരണം, അതിപ്പോൾ അങ്ങനെ ആവുകൊണ്ട് ഇങ്ങനെയല്ലേ, ഇങ്ങനെ ഉള്ളതുകൊണ്ട് അങ്ങനെയല്ലേ, എൻ്റെ സാഹചര്യം അങ്ങനെയല്ലേ എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. എന്നിട്ട് അദ്ദേഹം ആ ദിവസത്തെക്കുറിച്ച് പറയണം, യൗമല യംഫഉ മാലും വലാ ബനൂൻ, ഒരു മക്കളോ സന്താനങ്ങളോ ഒന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസമാണത് എന്ന് അദ്ദേഹം പറയുന്നത് കൂടി നമ്മൾ കേൾക്കണം. അവിടെ രക്ഷപ്പെടുന്നത് ഇല്ലാമൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം, നല്ല തെളിഞ്ഞ ഋജുവായ മനസ്സുമായി വന്നവരായിരിക്കും അവിടെ രക്ഷപ്പെടുക എന്നുകൂടി അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്കേറെ ഗൗരവതരമായ ഓർമ്മകളും ചിന്തകളും പകരേണ്ടതാണ്. നമ്മളെ കുട്ടികളൊക്കെ ഉറങ്ങിത്തുടങ്ങി. പീസ് റേഡിയോ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടികളെയും പരിഗണിക്കണം. ഒരുപാട് കുട്ടികൾക്ക് പെരുന്നാളിൻ്റെ ദിവസം സ്ലോട്ട് കൊടുക്കാൻ കഴിയാത്ത അത്ര എൻട്രികൾ വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ കുട്ടികളെ പൂർണ്ണമായി പരിഗണിച്ചാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും ഇൻഷാ അല്ലാ. സുഹൈർ, ഇനി ഏത് കുട്ടിയാണ്, ഏത് മോനാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യേണ്ടത്?
1: അദ്നാനാണ്. അദ്നാൻ മോന് സെൻറ് ഡൊമിനിക് എൽ പി സ്കൂളിൽ വിദ്യാർത്ഥിയാണ്. 10 വയസ്സുള്ള നമ്മുടെ അദ്നാൻ മോൻ്റെ മനോഹരമായ പാട്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 10 മണി സമയത്ത് നമ്മൾ കാത്തുക്കുന്നത്.
0: ഓക്കേ അദ്നാൻ, കയറി വാടാ മോനെ.
2: അസ്സലാമു അലൈക്കും.

0: ഞാൻ നമ്മളുടെ ഈ ഒരു ലൈവിനെ സമ്പന്നമാക്കിയിരിക്കുകയാണ്. ഈ ഏഴ് ദിനത്തിലും തീർച്ചയായും നമ്മൾ ഓർക്കേണ്ടവരാണ് അങ്ങ് ഫലസ്തീനിലുള്ള നമ്മുടെ കുരുന്നു ബാല്യങ്ങൾ, അവിടുത്തെ കുഞ്ഞുങ്ങൾ, അവിടുത്തെ വിധവകൾ. അവിടെ തകർക്കപ്പെട്ട അടുത്തൊരു 15 വർഷം കൊണ്ടു എങ്കിലും ക്ലീനിങ് പൂർത്തിയാക്കാൻ കഴിയാത്ത വിധം വേസ്റ്റുകൾ കുന്നുകൂടി കിടക്കുന്ന ഗസയിലെ അവിടുത്തെ മനുഷ്യർ ജീവിച്ച ഇടങ്ങൾ ഒക്കെ. അപ്പോൾ ഈ രാത്രി ഏറെ വൈകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അവിടുത്തെ ഖബറുകളിൽ, കുഴിമാടങ്ങളിൽ ഒരുപാട് രക്തസാക്ഷികൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, ബാല്യങ്ങൾ, അങ്ങനെ ഒരുപാട് ആളുകൾ മരിച്ചു കിടക്കുന്നുണ്ട്. അവരുടെ അരികത്ത് കൊച്ചു ടെൻറ്റുകൾ കെട്ടി അവരും ഈദും ആഘോഷങ്ങളൊക്കെയായി ജീവിതത്തിലേക്ക് പതിയെ തിരിച്ചു വരികയാണ്. അതിനാൻ വളരെ ഗംഭീരമായി പാട്ട് ഒന്നുകൂടിയൊക്കെ ഒന്ന് പരിശീലിച്ചാൽ അതിനാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ മെച്ചപ്പെടാൻ കഴിയുമെന്നാണ് തീർച്ചയായും നമുക്ക് തോന്നുന്നത്.
1: ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച ദിനരാത്രങ്ങളിലൂടെയായിരുന്നു ഫലസ്തീൻ ജനത ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു പോയത്. സ്വാഭാവികമായും നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തോടൊപ്പം കിടന്നുറങ്ങുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ചില ആയുധങ്ങളുണ്ട്, അദ്കാറുകൾ, പ്രാർത്ഥനകൾ, ദിക്റുകൾ, ഇതൊക്കെ അതും നമുക്ക് വേണ്ടതല്ലേ?
0: തീർച്ചയായും നമ്മൾ ഈ ഫലസ്തീനെ ഓർക്കുമ്പോൾ നമ്മളങ്ങനെ ആവാതിരിക്കാനുള്ള മുൻകരുതലുകൾ ആവശ്യമുണ്ട്. അതൊരിക്കലും റിവോൾവറുകളും പീരങ്കികളും യുദ്ധോപകരണങ്ങളൊന്നുമല്ല, മറിച്ച് ശരിയായ വിശ്വാസം, ഉള്ളിൻ്റെ ഉള്ളിലെ കൃത്യമായ വിശ്വാസം ഉണ്ടെങ്കിൽ. തക്ബീറിൻ്റെ അർത്ഥം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നുള്ളതിൻ്റെ അർത്ഥം പൂർണ്ണമായ ഹൃദയത്തിലുള്ളൊരു ജനത, അവർക്ക് അള്ളാഹുവിനെ ബർക്കത്തിറങ്ങും. അതോടൊപ്പം ഒരുപാട് മനുഷ്യന് സംരക്ഷണം നൽകുന്ന അധികാരികളുണ്ട്. പിന്നെ ഉറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഉണരുമ്പോഴൊക്കെ ചെല്ലാനുള്ള, നമ്മൾ ആ അധികാരികളിലേക്കല്ല പോണത്, മറിച്ച് ഇപ്പോൾ രാത്രി ഒരുപാട് ആളുകൾ ഉറങ്ങാൻ പോണതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഉണരുമ്പോഴുള്ള പ്രാർത്ഥന ഒന്ന് പറഞ്ഞു കൊടുക്കാം. അമീൻ അൽ ഹിക്കമി നമ്മളോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസറുടെ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലാണ് നാം ഇപ്പോഴുള്ളത്. ഉറക്കിൽ നിന്ന് ഉണരുന്ന ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ ചൊല്ലേണ്ടതായ വേറൊരു പ്രാർത്ഥനയാണ്, മറ്റൊരു പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. എന്താണ് ആ പ്രാർത്ഥന? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിന്നുഷൂർ. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിന്നുഷൂർ. എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? നമ്മെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ചവനായ അള്ളാഹുവിന് മാത്രമാകുന്നു സർവസ്തുതിയും. വ ഇലൈഹിന്നുഷൂർ, അവനിലേക്കാകുന്നു ഉയർത്തെഴുന്നേൽക്കൽ. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹിന്നുഷൂർ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്തുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ഇതിന്റെ യാത്രകളും ഇതിന്റെ ആരാധനകളും ഒക്കെ കഴിഞ്ഞ് ബെഡിലേക്ക് അടുക്കുന്ന ഈ നേരത്ത് ഒരു പക്ഷേ ഈ ഒരു ഗാനം കേൾക്കുമ്പോൾ ദീർഘ വേറെ ഒരു തരം മനോനില നമുക്കുണ്ട്. മക്കം കാണാൻ വിധിയേ ഗണേനാഥ എന്ന ആ ഒരു ഒരു ഒരു ഗാനം ഇങ്ങനെ ആലപിച്ചു പോകുമ്പോൾ എവിടെയോ ഇങ്ങനെ കാണാത്തവർ പോലും മക്ക കണ്ടൊരു ഫീലിംഗാണ്. അതുകൊണ്ട് നമുക്ക് പോകുന്നവർക്കുള്ള പോകേണ്ടവർക്കുള്ള ഒരു മുന്നൊരുക്കത്തെക്കുറിച്ച് ചിലത് പറയണമെന്ന് തോന്നുന്നതാണ്. അബ്ദുള്ള സുഹൈറിൻ്റെ രചനയിൽ സമദ് കല്ലടിക്കോട് ശബ്ദം പകർന്ന ഒരു ഫയൽ ഞാൻ ആർക്കൈവ്സിൽ കണ്ടിരുന്നു. നമുക്കത് ആവശ്യപ്പെടാം. മുജ്തബ ഷിഹാബ്,
1: ഹജ്ജ് വെറുമൊരു സ്വപ്നമല്ല, നമുക്കത് യാഥാർത്ഥ്യമാക്കാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ വിശുദ്ധ ഭൂമിയിലെത്താനും ഹജ്ജ് കർമ്മം നിർവഹിക്കാനും ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ത്യാഗങ്ങളുടെ അടയാളങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ മണ്ണും ഹറമും ഏതൊരു മുസ്ലിമിനെയും ആകർഷിക്കുന്നു. പക്ഷേ നമ്മുടെ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല എന്ന് പലരും വിചാരിക്കുന്നു. എന്നാൽ നമ്മുടെ വീടും വാഹനവും മറ്റു സൗകര്യങ്ങളും എങ്ങനെ നാം നേടി? കൃത്യമായ പ്ലാനിങ്ങിലൂടെ, കുറേ ത്യാഗങ്ങൾ സഹിച്ച്. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നമുക്കും ഹജ്ജ് ചെയ്യാം. ഹജ്ജോ എനിക്കോ എന്ന നെഗറ്റീവ് ചിന്ത നമുക്ക് വെടിയാം. വളരെ പ്രായമായി തീരെ ആരോഗ്യമില്ലാത്ത അവസ്ഥയിൽ മാത്രം ഹജ്ജ് ചെയ്യുന്ന ആളുകളെ ഒരുപാട് നാം കണ്ടിട്ടുണ്ട്. കൂടെയുള്ളവരെ ബുദ്ധിമുട്ടിച്ച് അവർക്കൊരു ബാധ്യതയായാണോ ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത്? നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഹജ്ജ് ചെയ്തുകൂടെ? പക്ഷേ ഇതൊക്കെ എങ്ങനെ നടക്കും? ആദ്യമായി ഞാൻ ഹജ്ജ് ചെയ്യും എന്ന ഉറച്ച നിയ്യത്തുണ്ടായിരിക്കണം. ഏതൊരു കാര്യവും നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും പരിശ്രമിക്കുമ്പോഴും അതിനുള്ള വഴികൾ തെളിയും. സാമ്പത്തികമാണ് പലരുടെയും തടസ്സം. വരവും ചെലവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരാണ് സാധാരണക്കാർ. പക്ഷേ അല്പം പ്ലാൻ ചെയ്താൽ ഇതും നിസ്സാരമായി സംഭവിക്കും. ഒരു ഹജ്ജ് അക്കൗണ്ട് തുടങ്ങാം. ആ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും നിശ്ചിത സംഖ്യ അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ 10% മാറ്റുക. അതിൽ നിന്ന് ഒരു സംഖ്യയും മറ്റാവശ്യത്തിനു വേണ്ടി എടുക്കാതിരിക്കുക. അക്കൗണ്ടില്ലാത്തവർക്ക് ഓരോ മാസവും ഒരു നിശ്ചിത സംഖ്യ ഇതിനുവേണ്ടി ഫിസിക്കലായി തന്നെ മാറ്റിവെക്കാം. പല വരുമാനങ്ങളുമുള്ള ആൾക്ക് ഒരു പ്രത്യേക വകുപ്പിലുള്ള വരുമാനം മുഴുവൻ ഹജ്ജ് ഫണ്ടിലേക്ക് നീക്കിവെക്കാം. ഉദാഹരണം, ആ കടമുറിയുടെ വാടക, ആ സ്ഥലത്തെ കൃഷിയുടെ വരുമാനം. ഇങ്ങനെ ചെലവ് ചുരുക്കുക, അനാവശ്യയാത്രകൾ, ഒരു ചായക്കാശ് പോലും ലാഭിക്കാം. സർക്കാർ കോട്ടയിൽ ഹജ്ജിന് അപേക്ഷിക്കുക. കുറഞ്ഞ ചെലവിൽ ഹജ്ജ് ചെയ്യാം. യാത്രാരേഖകൾ ശരിയാക്കുക. പാസ്പോർട്ട് എടുത്തിട്ടില്ലാത്തവർ നേരത്തെ എടുത്തുവെക്കുന്നത് നന്നായിരിക്കും. ബാക്കിയെല്ലാം ശരിയാക്കിയിട്ട് പാസ്പോർട്ട് എടുക്കാൻ നിന്നാൽ ചിലപ്പോൾ ഈ ഒരു തടസ്സത്തിൻ്റെ പേരിൽ ഹജ്ജ് നിർവഹിക്കാൻ സാധിച്ചില്ലെന്നും വരാം. ഡോക്യുമെന്റേഷൻ, വാക്സിനേഷൻ, ആരോഗ്യം, നടന്നു നിർവഹിക്കേണ്ട ഒരുപാട് കർമ്മങ്ങളുണ്ട്. കുറേശ്ശെ നടന്ന് ശീലിക്കുക. ഹജ്ജ് കർമ്മങ്ങളും ചെയ്യണം, മറ്റ് സുന്നത്തുകളും ചെയ്യണം. മടിയോ ക്ഷീണമോ ഉണ്ടായാൽ നഷ്ടം. ആരോഗ്യകരമായ ഭക്ഷണവും വെള്ളവും കുടിക്കുന്ന ശീലവും ഇപ്പോഴേ ആരംഭിക്കണം. പ്രമേഹം, പ്രഷർ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ മുൻകരുതലുകൾ എടുക്കുക. ഈ വർഷമില്ലെങ്കിൽ അടുത്ത വർഷം. സ്വപ്നം ഉപേക്ഷിക്കരുത്, പ്രാർത്ഥനയോടെ കഴിയാം. യാത്രയ്ക്ക് മുമ്പ് ആവശ്യമായ മരുന്നുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. കൊണ്ടുപോകാൻ അനുവാദമുള്ള മരുന്നുകൾ കൈവശം വയ്ക്കുക. ഏതൊരു മുസ്ലിമിൻ്റെയും ഹജ്ജ് നിർവഹിക്കുക എന്ന സ്വപ്നം സഫലീകരിക്കട്ടെ.
2: ഇന്നലെ മുതൽ പീസ് റേഡിയോ അറഫ ലൈവ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ ഇന്നത്തെ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുമോ? സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ ഷിയാറുകളൊക്കെ നേരിട്ട് കാണാൻ മനസ്സിലൊക്കെ ആഗ്രഹം വന്നൊരു സമയമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനുള്ള വഴികൾ കൂടി ഇവിടെ തുറക്കുകയാണ്. എങ്ങനെ ഏതൊരാൾക്കും ഹജ്ജിന് പോവാം എന്നുള്ള ആഗ്രഹത്തെ അടിവര ഇട്ടുകൊണ്ടാണ് ചില ടിപ്സ് നമുക്കിവിടെ കിട്ടിയത്.
0: ഒരു ഒരു പ്ലാനിങ് അതിലും വേണം. വീട് വെക്കാൻ പ്ലാൻ ഉണ്ടാക്കുന്നത് പോലെ, വണ്ടി വാങ്ങാൻ പ്ലാൻ ഉണ്ടാക്കുന്നത് പോലെ, മക്കളെ വിദ്യാഭ്യാസത്തിന് പ്ലാൻ ഉണ്ടാക്കുന്നത് പോലെ, അവസ്ഥയുള്ളവൻ അതിനും ഒരു പ്ലാന് കാണണം എന്നാണ് അബ്ദുള്ള സുഹൈർ പറഞ്ഞു വച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉറങ്ങണതിൻ്റെ മുമ്പ് വലിയൊരു ലക്ഷ്യങ്ങൾ ആളുകൾക്ക് കൊടുത്തിരിക്കുകയാണ്. വലിയ വലിയ ലക്ഷ്യങ്ങളാണ് യഥാർത്ഥത്തിൽ കൊടുത്തത്. ബെഡിലേക്ക് പോകുന്നവരും യാത്രയിലായവരും ബെഡിൽ കിടന്ന് കേൾക്കുന്നവരും അടുക്കളയിലെ അവസാന എല്ലും മുട്ടിയൊക്കെ പഠിച്ചു തുടച്ചെടുക്കുന്നവരും ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ അടുത്ത ദിവസം, ഇതിപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അയ്യാമു അഖലിൻ വ ശുർബിൻ എന്നാണ്. തീറ്റൻ്റെയും കുടിൻ്റെയും ദിവസമാണ്. ദിക്റുല്ലാഹി എന്നും കൂടി ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ദിക്റും ദുആക്ക അതും വേണം, തക്ബീറുകൾ വേണം, നമസ്കാരങ്ങൾക്ക് ശേഷം പതിയായിരുന്ന തക്ബീറുകളൊക്കെ ചൊല്ലണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്ത ദിവസത്തേക്കുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉറങ്ങുമ്പോഴുള്ള ഉണരുമ്പോഴുള്ള ദിക്റൊക്കെ പറഞ്ഞല്ലോ, അതേപോലെ നാളെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ തീറ്റൻ്റെ ദിവസമായതുകൊണ്ട് എല്ലാറ്റിലും പ്രത്യേകിച്ച് ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു കുഞ്ഞു മോള് പറയുന്നുണ്ട്. നിങ്ങൾ ആ ഡോക്യുമെന്റ്സ് ഒന്ന് നോക്കി, ആളെ പേരൊന്ന് വായിക്കും.
2: ദുആ ഫാത്തിമയാണ് നമ്മുടെ കൂടെ. ദുആ ഫാത്തിമ തോട്ടശ്ശേരിയറയിലെ കിഡ്സ് വാലി പ്ലേ സ്കൂളിലെ കുട്ടിയാണ്.
0: കിഡ്സ് വാലി പ്ലേ സ്കൂളിലെ ദുആ ഫാത്തിമ 5 വയസ്സേ ആയിട്ടുള്ളൂ. ഞാൻ ആ ഫയൽ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോഴേ അവളെ ഒരു എനർജി കണ്ടിട്ട്, ഇപ്പൊ ഞങ്ങൾ സ്റ്റുഡിയോയില് വളരെ രാത്രി വൈകി എ സി ഒക്കെ ഓഫായിട്ട് ഇങ്ങനെ വിയർത്തൊലിച്ചിരിക്കണ സ്റ്റുഡിയോന്റെ ഉള്ളിന്ന് അവളെ പാട്ടുകൾ കേട്ടപ്പോൾ ശരിക്കൊരു പുതിയ എനർജി കൊണ്ട് കിട്ടി. ദുആ മോളെ അടിപൊളി സൂപ്പർ, നിന്റെ പാട്ട് കേട്ടതിൻ്റെ ശേഷമാണ് ഞാൻ ഈ പാട്ട് യഥാർത്ഥത്തിൽ പ്ലേ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കുന്നിട്ട് ദുആൻ്റെ പാട്ടിനെ കുറിച്ച് നിങ്ങൾ കമൻ്റ് ചെയ്യും. എന്തായാലും ദുആൻ്റെ ഫാമിലി എന്തായാലും ഈ ദിവസം ഒരു കമൻ്റ് ചെയ്യണം. ഉമ്മ, കുടുംബങ്ങൾ, കുഞ്ഞമ്മ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ടാവും. വല്യമ്മ ഉണ്ടെങ്കിൽ അവർ, ഉപ്പ ഒക്കെ ഉണ്ടാവുമല്ലോ. അവരെന്തായാലും ഒരു ഫീഡ്ബാക്കിൽ വന്നിട്ട് ഒരു കമൻ്റ് ചെയ്യണം. അവരുടെ ഫീലിംഗ് എന്തായിരുന്നു റേഡിയോ വഴി ഇത് കേട്ടപ്പോൾ എന്നുള്ളത്. ഏതായാലും നമ്മൾ അവളുടെ പാട്ടിലേക്ക് പോകാം.
3: അസ്സലാമു അലൈക്കും. ബിസ്മി

0: ദുആ ഫാത്തിമന്റെ പാട്ട് പാട്ടിന് മുമ്പ് താജിക്ക പറഞ്ഞല്ലോ, പക്ഷെ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലട്ടോ.
1: ശുക്രൻ എന്ന് പറഞ്ഞു വളരെ അടിപൊളിയായിട്ടുണ്ട് അവളുടെ പാട്ട്. ഇനി ഈ രാത്രി പകൽ മുഴുവൻ ഒന്ന് എന്താ പറയാ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ ഒന്ന് ഫോണ് കയ്യിലെടുക്കാനോ ഒന്ന് ഉത്തരം അയക്കാനോ ഒക്കെ പറ്റാതിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നുണ്ട് കിസ് അങ്ങനെ വരുന്നുണ്ട്, ഞാനെല്ലാ കിസും ചെയ്യുന്ന ആളാണ്, അവർക്കാണെങ്കിൽ ജോലി തിരക്കിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ ഇടയിലോ ഒന്നും ഉത്തരം അയക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർക്ക് വേണ്ടി കിസ് നമ്മൾ ഒന്നുകൂടി കൊണ്ടുവരണം, എൻ്റെ ഭാഗ്യം കൂടി ആവശ്യമുള്ളൂ.
0: അപ്പോൾ പുതിയ ശ്രോതാക്കൾക്കൊക്കെ ഇതൊരു നോട്ടിഫിക്കേഷനാക്കി കൂട്ടാം, വളരെ സിമ്പിളാണ്, കിടക്കുന്ന സ്ഥലത്തിരുന്നിട്ട് തന്നെ എളുപ്പത്തിൽ ഈ ഒരു കിസിൻ്റെ ഭാഗമാകാൻ കഴിയും. ലൈവ് കിസ് സെലക്ട് ചെയ്ത് ഏത് ഓപ്ഷനാണോ ഉത്തരം ആ ഓപ്ഷൻ മാത്രം അവിടെ ടൈപ്പ് ചെയ്യുക, ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി സി ഡി അങ്ങനെ. കൂട്ടത്തിൽ പേരും സ്ഥലവും അതുകൂടി ടൈപ്പ് ചെയ്യണം. ഇനിയിതാ ഒരു ബീപ് ശബ്ദം ഇവിടെ തുടങ്ങും, ബീപ് ശബ്ദം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആൻസർ അയക്കണം. ചോദ്യം ഇതാ, ചോദ്യം വായിക്കാം. മദീനയിലെത്തിയ പ്രവാചകനെ സ്വീകരിച്ച വിശ്വാസികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
1: ഓപ്ഷൻ എ മുഹാജിറുകൾ,
0: ഓപ്ഷൻ ബി അൻസാറുകൾ,
1: ഓപ്ഷൻ സി ഖുറൈശികൾ,
0: ഓപ്ഷൻ ഡി ഔസ്.
1: നിങ്ങൾ ഓപ്ഷൻ മാത്രം അയക്കുക, ലൈവ് ക്വിസിലേക്ക് മാത്രം ഉത്തരം അയക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, പീസ് റേഡിയോയിലെ മനോഹരമായ ഒരു പരിപാടിയെക്കുറിച്ച് നിങ്ങളോട് പറയണമെന്ന് തോന്നുകയാണ്. ഒരുപാട് ആളുകൾ അവർ നമസ്കരിക്കുമ്പോൾ ഒക്കെ സാധാരണ നമസ്കരിക്കാൻ നിന്ന് കൈയെട്ടിയാൽ ഉടനെ ഫാത്തിഹ കഴിഞ്ഞാൽ ഉടനെ ഓട്ടോ പ്ലേ വരും, കുൽഹുല്ലാഹു അതല്ലാഹു സമുദലം ഇരുതോലം ഇരുതോലം ഇക്കുല്ലഹു കുഫുനഹദ്. അതിൻ്റെ അപ്പുറത്ത് വിശുദ്ധ ഖുറാനിൽ വേറെ സൂറത്തൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയായിരിക്കും ചില ആളുകൾക്ക് ഉണ്ടാകുക. അപ്പോൾ ഖുറാൻ പഠിക്കാനുള്ള ഒരു സംരംഭം ഹിഫ്ദുൽ ഖുർആൻ എന്ന പേരിൽ ശ്രോതാക്കൾക്ക് വേണ്ടി എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് ഓർത്തു വെക്കാൻ നല്ല സമയമാണ്, ആവർത്തിച്ച് ഉസ്താദ് ഇങ്ങനെ ഓതും. അപ്പോൾ ജോലിയിലും തിരക്കിലൊക്കെ ഉള്ള ആളുകൾക്ക് ഉസ്താദിൻ്റെ കൂടെ ഇങ്ങനെ പലതവണ പല ഒരു ഓതി കഴിയുമ്പോൾ ആ ഒരു ഹിഫ്ളിൻ്റെ സാധ്യത തെളിയാണ്. മാത്രമല്ല റിവൈൻഡിൽ അത് വീണ്ടും വരും, അപ്പോൾ അവിടെ ഇങ്ങനെ ഇട്ട് വീണ്ടും വീണ്ടും ഓതിയാൽ അത് പഠിയുന്നൊരു സാഹചര്യം ഉണ്ടാകും. സക്കീർ മൗലവി, ഇടത്തനാട്ടുകര, ജാഫർ സലഫി, ആദിൽ അബ്ദുൽ ഫത്താഹ് എന്നിവരുടെ ക്ലാസ്സുകളാണ് ഒരുപാട് ആളുകൾ പിന്നെ ഉപയോഗിക്കുന്ന. സാധാരണഗതിയിൽ പീസ് റേഡിയോയിൽ എന്ത് സവിശേഷ പരിപാടികളുണ്ടെങ്കിലും നമ്മൾ ഉപേക്ഷിക്കാതെ നിലനിർത്തുന്ന, എന്ത് ടൈം പരിമിതി ഉണ്ടെങ്കിലും ഉപേക്ഷിക്കാതെ നിലനിർത്തുന്ന ഒരു സെഷനാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ ദിവസം ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി സെഷനുകളിലേക്ക്, തുടർച്ചകളിലേക്ക്.
0: നമ്മൾ ഇന്നത്തെ ഒരു ലൈവിൻ്റെ ഉടനീളം നോക്കുകയാണെങ്കിൽ ഒരുപാട് നന്മകൾ പഠിച്ചു, എന്നാൽ ഈ പെരുന്നാൾ ദിവസം കഴിഞ്ഞാലും തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയൊരു നന്മയാണ് ഈ ഹഫ്ളുൽ ഖുർആനിലൂടെ നമുക്ക് കിട്ടുന്നത്.
1: തീർച്ചയായും സുഹൃത്തുക്കൾ പറഞ്ഞത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. നമ്മൾ തീരുമാനമെടുക്കുക ഈ രാത്രിയിൽ, തീർച്ചയായും നമ്മൾ തീരുമാനമെടുത്താൽ വിജയിപ്പിക്കാൻ കഴിയും. പീസ് റേഡിയോ തന്നെ നേരത്തെ ഒരു അഭിമുഖം സംഭാഷണം ചെയ്തിരുന്നു. 67 വയസ്സായ നമ്മുടെ ഒരു മുതിർന്ന സഹോദരൻ, അദ്ദേഹം ആ പ്രായത്തിൽ ഖുർആൻ ഹിഫ്ലാക്കിയതിൻ്റെ, 30 കൊല്ലമെടുത്ത് ഖുർആനിലെ മുഴുവൻ അധ്യായങ്ങളും ഹിഫ്ലാക്കിയതിൻ്റെ അനുഭവം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പീസ് റേഡിയോ നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കിടപ്പുമുറിയിൽ, നിങ്ങളുടെ അടുക്കളയിൽ, നിങ്ങളുടെ വാഹനത്തിൽ, നിങ്ങൾ ജീവിക്കുന്ന എല്ലായിടത്തും ഏറ്റവും അടുത്ത കൂട്ടുകാരനാക്കിക്കോളൂ, കൂടെ ജമീലിനെയും ചേർത്തോളൂ. ഒരു ഇരുട്ടിൽ നിങ്ങൾക്ക് ഒരു ടോർച്ച് വെളിച്ചം വെളിച്ചം പകരുന്നത് പോലെ അതിലേറെ തെളിച്ചത്തിൽ ജീവിതയാത്രയിൽ വഴിയും വിളക്കുമാകും. തക്ബീർ ധ്വനികളുടെ ഇരമ്പം അവസാനിക്കാത്ത, തഹ്ലീലിൻ്റെ ഇരമ്പങ്ങൾ നിൽക്കാത്ത, തൽബിയത്തിൻ്റെ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്ന അകലെ മക്കയിൽ, പരിസരങ്ങളിൽ, ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ, മദീനയിൽ മനുഷ്യർ ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി നന്മകൾ പൂക്കാൻ സ്വയം ജീവിക്കുന്ന ഇടങ്ങളിൽ ഒക്കെ ഇതിൻ്റെ കേൾവിക്കാരുണ്ട്, ലോകമെമ്പാടുമുണ്ട്. 67 രാഷ്ട്രങ്ങളിൽ 500 ഖുർആൻ പഠന പദ്ധതിയുടെ ശ്രോതാക്കളുണ്ട്. ഈരാവ് തുടർച്ചയായ സംപ്രേഷണങ്ങൾ ഇനി പീസ് റേഡിയോയുടെ സ്ഥിരം ഷെഡ്യൂളുകളിലേക്ക്, റിപ്പീറ്റഡ് ഷെഡ്യൂളിലേക്ക് പോകുന്നു. ഈരാവിലും പലപ്പോഴും ട്രക്കർ ലോറികളിൽ, അതുപോലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരുടെ കാതുകളിൽ, ചിലപ്പോഴെങ്കിലും പൂമെത്തകളിൽ, എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളിൽ, പക്ഷേ അസ്വസ്ഥതകൾ നെഞ്ചേറ്റുന്ന ഹൃദയങ്ങളിൽ, ഉറങ്ങാൻ കഴിയാത്ത മനുഷ്യരുടെ കാതുകളിൽ, കൂട്ടുകിടപ്പുകാർക്ക് വേണ്ടി രോഗികളുടെ കൂടെ ഹോസ്പിറ്റലുകളിൽ താമസിക്കുന്നവർ, അങ്ങനെ കുറേ മനുഷ്യർ അവരുടെ കാതോരം ചേർത്ത് വെച്ച് ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം, സാമ്പത്തിക പിന്തുണകൾ വേണം. ബാറക്കല്ലാഹു ഫീക്കും ജമയാൻ. ഈരാവ് പുലരുമ്പോൾ പുതിയ ശബ്ദത്തിൽ, പുതിയ രീതിയിൽ, പുതിയ ഭാഷയിൽ, പുതിയ സ്റ്റൈലിൽ വീണ്ടും വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ഇമെയിൽ hello@peaceradio.com.
3: പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ പ്രത്യേക ദിന പരിപാടികൾ, അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഇന്ന് ഈ സന്തോഷ സുദിനത്തിൽ നമ്മൾ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ, വ്യത്യസ്തമായ അതിഥികൾ, എല്ലാവരെയും കേട്ടു, അനുഭവിച്ചു, ആസ്വദിച്ച് ഈ രാത്രി അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന സുഹൃത്തുക്കളെ കൂടി പീസ് റേഡിയോ ഈ വേളയിൽ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ്. അതിനു മുമ്പ് ഒരു അതിഥി നമ്മോടൊപ്പം ചേരുകയാണ്. നാദാപുരത്തിൻ്റെ MLA, യുവ പോരാളി അഭിജിത്ത് MLA നമ്മോടൊപ്പം ഈ സുദിനത്തിൽ നമ്മോടൊപ്പം പീസ് റേഡിയോ സന്തോഷം പങ്കുവെക്കാൻ ചേരുന്നു. അഭിജിത്ത് MLAയിലേക്ക് നമ്മൾ കാതോർക്കുന്നു.
2: ലോകത്താകമാനമുള്ള വിശ്വാസി സമൂഹം, ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ പീസ് റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നാദാപുരത്തിന്റെ ജനപ്രതിയായതിനു ശേഷം പീസ് റേഡിയോയിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ് ഇത്. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗോജ്വലമായ ജീവിതത്തിന്റെ പാവനമായ സ്മരണകളാണ് ഈ സുദിനത്തിൽ ലോകം സ്മരിക്കുന്നത്. ജീവിതത്തിലെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും പതറാതെ കരുത്തുറ്റ ദൃഢനിശ്ചയത്തോടെയും ഉന്നതമായ വിവേകത്തോടെയും എല്ലാ പ്രയാസങ്ങളെയും നേരിട്ട ഇബ്രാഹിം പ്രവാചകന്റെ സ്മരണകൾ ഏത് പ്രതിസന്ധികളിലും വിശ്വാസികൾക്ക് കരുത്താണ്. എന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ, ഒരുപിടി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലത്തെ ഒരു പെരുന്നാൾ ദിനം കൂടിയാണിത്. യുദ്ധഭീതികൾക്കിടയിലും സ്വന്തം കുടുംബത്തിന്റെ നന്മയ്ക്കായി, നാടിന്റെ നന്മയ്ക്കായി മണലാരണ്യത്തിൽ ജീവിതം കരുപിടിപ്പിക്കാൻ പ്രയത്നിക്കുന്ന പ്രിയ പ്രവാസി സുഹൃത്തുക്കളുടെ പ്രതിസന്ധികൾക്കിടയിലെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ എന്റെ എല്ലാ പ്രവാസി സുഹൃത്തുക്കളുടെയും നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. അതോടൊപ്പം ഒരാഴ്ചക്കാലത്തെ സ്വപ്നസാക്ഷാത്കാരത്തിന്റെ നിറവിൽ നമ്മുടെ നാട്ടിലെയും ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഹാജിമാരാണ് മക്കയിൽ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. യുദ്ധഭീതികൾക്കിടയിലും പ്രതിസന്ധികൾക്കുമിടയിൽ ലോകത്തിന്റെ സമാധാനത്തിനും നന്മയ്ക്കുമായി പ്രാർത്ഥനാ നിർഭരമായ ഹാജിമാർക്കൊപ്പം മനസ്സുകൊണ്ട് നമ്മളും ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയാണ്. സ്നേഹവും സൗഹാർദ്ദവും സേവനങ്ങളും സഹായങ്ങളും ബന്ധങ്ങളും നന്മകളും ഇണക്കി ചേർക്കുന്ന ഈ സുദിനത്തിൽ മലയാളികളുള്ള ഇടങ്ങളിലെല്ലാം പടർന്നു പന്തലിച്ച പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി എന്റെ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. സ്നേഹത്തോടെ അഭിജിത്ത്.
3: ഈ പെരുന്നാൾ സുദിനത്തിൽ പീസ് റേഡിയോടൊപ്പം ചേർന്ന MLA അഭിജിത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു ഈ സമയത്ത് ചേർന്നതിൽ. അതേപോലെ അങ്ങയുടെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടെ നിർവഹിക്കാൻ കഴിയട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഈയൊരു സുദിനത്തിൽ പോലും വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ കുടുംബത്തെ വിട്ട് എല്ലാം പെരുന്നാൾ ആഘോഷിക്കുന്ന പ്രവാസികളെ നാം വിസ്മരിക്കരുത്. രാവിലെ മുതലുള്ള പ്രോഗ്രാമുകൾ, പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിശദീകരണങ്ങൾ, അവരുമായി ഇടപഴകണം, അവരെ ഫോണിൽ വിളിക്കണമെന്നെല്ലാം നമ്മൾ കേട്ടിരുന്നു. ഏതായാലും ഈ ഒരു വേളയിൽ നമ്മൾ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നവരുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. ഇന്ന് സ്പെയിനിൽ നിന്ന് വിശിഷ്ടാതിഥി അസീം ആദം പീസ് റേഡിയോടൊപ്പം ചേരുന്നു. പീസ് റേഡിയോ പ്രതിനിധികളായ ഡോക്ടർ മുബീൻ കൊടിയത്തൂരും ജസീൽ കൊടിയത്തൂരും അവരുമായി സംസാരിക്കും. അതിലേക്ക് നാം കാതോർക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തുടരുകയാണ്. നമ്മൾ ഈയൊരു തൽബിയയുടെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ ഇതിനോടകം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞു.
5: അതെ.
4: ഇനി ഈദ് എവരിവേർ, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള പെരുന്നാൾ അനുഭവങ്ങൾ പങ്കുവെക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ മുബീൻ കൊടിയത്തൂർ, കൂടെയുള്ളത്
5: ഞാൻ ജസീൽ കൊടിയത്തൂർ.
4: ഇന്ന് നമ്മുടെ അതിഥി സ്പെയിനിൽ നിന്നാണ്.
5: മാഷാല്ലാ.
4: സ്പെയിനിലെ വലൻസിയ ഫുട്ബോൾ ക്ലബ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും.
5: അതെ.
4: അപ്പോൾ സ്പെയിനിൽ നിന്നും സഹോദരൻ അസീം കയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അസീം ക, അസ്സലാമു അലൈക്കും.
6: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: അതെ, അസീം കൊന്ന് പരിചയപ്പെടുത്തിയിട്ട് ആരംഭിക്കാം.
6: എന്റെ സ്ഥലം മലപ്പുറം കോട്ടക്കൽ ഒതുക്കുങ്ങൽ പഞ്ചായത്താ. അപ്പോ ഇവിടെ സ്പെയിനിലെത്തിയിട്ട് 2 വർഷം കഴിഞ്ഞു. മുമ്പ് ഇതേ സ്ഥാപനത്തിന് തന്നെ മറ്റു പല കൺട്രികളിലായിരുന്നു, ആഫ്രിക്കയിലും ലെബനനിലും ഇറാഖും കുവൈറ്റിലും ഒക്കെ ആയിരുന്നു മുമ്പ്.
4: അപ്പോ ജോലി എന്തായിരുന്നു?
6: എന്റേത് ടെലികമ്മ്യൂണിക്കേഷൻസിന്റെ ഫീൽഡിലാണ്, ടെലികോം ഓഫീസർ. ഈ പോലീസ് റേഡിയോ, സാറ്റലൈറ്റ് സ്റ്റേഷൻ, ടെലിഫോൺ എക്സ്ചേഞ്ചുകള്, അങ്ങനത്തെ ഒരു ഫീൽഡിലാണ്, ടെക്നിക്കൽ ഫീൽഡാ.
4: ഓക്കേ. യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള സ്ഥാപനം അല്ലേ?
6: ആ യുണൈറ്റഡ് നേഷൻസിന് ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടേത് പീസ് കീപ്പിംഗ് ആണ്, സമാധാന സേന എന്ന് പറയും. ഈ കോൺഫ്ലിക്റ്റിംഗ് ബോർഡർ ഉണ്ടല്ലോ, ഇറാഖ് കുവൈറ്റ് ബോർഡർ, ലെബനൻ ഇസ്രായേൽ ബോർഡർ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും ജോലി ചെയ്തിട്ടുള്ളത്. പീസ് കീപ്പർ എന്നാണ്, പീസ് കീപ്പേഴ്സ്.
4: ഓക്കെ, അപ്പോൾ ഇതിനോടകം എത്ര രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്തിട്ടുണ്ടാകും?
6: ഏകദേശം ഒരു ജോലിയായിട്ട് തന്നെ ഒരു 6-7 രാജ്യങ്ങളായി. അല്ലാതെ മറ്റേ ട്രെയിനിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും വിസിറ്റ് ചെയ്ത് ഒരു 20 മുകളിൽ രാജ്യങ്ങളിൽ പോകേണ്ടി വന്നു.
7: ജോലി കയറിയ ആദ്യം പുറത്ത് കിട്ടിയ ജോലി കിട്ടിയ രാജ്യം ഏതായിരുന്നു?
6: ഫസ്റ്റില് നാട്ടിന്ന് വിട്ടു കഴിഞ്ഞാല് പിന്നെ മെയിൻ ആയിട്ട് ജോലി ചെയ്തത് കുവൈറ്റിലാണ്. കുവൈറ്റ് ഇറാഖ് ബോർഡറിലാണ് ഞാൻ UN കയറുന്നത്. അതിന് മുന്നേ പ്രൈവറ്റ് കമ്പനിയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു.
4: ഓക്കെ, അപ്പോ കുവൈറ്റ് ഇറാഖ് ബോർഡറിൽ ആണ് ആദ്യമായിട്ട് UN കയറുന്നത്. ഒരു പിന്നെ ഇങ്ങനത്തെ ഉള്ള പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് അപ്പൊ കാര്യമായിട്ട് ജോലി ചെയ്യുന്നത് അല്ലേ? മുമ്പ് കോങ്കോയിലായിരുന്ന സമയത്ത് പീസ് റേഡിയോ റമദാൻ അക്രോസ് ദി വേൾഡിൽ വന്നിരുന്നു എന്ന് തോന്നുന്നു അല്ലേ?
6: കോങ്കോയിലല്ല, ഞാൻ എൻടെവേ യുഗാണ്ടയുടെ ഒരു
4: യുഗാണ്ട.
7: ഓക്കെ,
4: അപ്പോ
7: പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വ്യത്യസ്ത രാജ്യങ്ങളിലെ പെരുന്നാൾ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഈദ് എവരിവർ പുതിയ ഒരു അനുഭവങ്ങൾ അവർക്കും കൂടി കിട്ടുകയാണ്.
4: അതെ,
7: പെരുന്നാള്, നിങ്ങളെ പെരുന്നാൾ അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ രണ്ടാമത്തെ പെരുന്നാളാണ് അവിടെ,
6: ഇപ്പൊ മൂന്നാമത്തെ നാലാമത്തെയാണ്, കാരണം ഒരു വർഷം രണ്ട് പെരുന്നാൾ.
7: അതെ അതെ അതെ.
4: എങ്ങനെയുണ്ട് അവിടുത്തെ അവിടുത്തെ പെരുന്നാൾ അനുഭവങ്ങൾ?
6: അതെ, അനുഭവങ്ങളായിട്ട് പറയാനുള്ളത് പിന്നെ വാലൻസിയ എന്ന് പറഞ്ഞാൽ സ്പെയിൻ്റെ ഒരു സദേൺ സിറ്റിയാണ്. ഇവിടെ ഈ മൊറോക്കോയുടെ അടുത്തായതുകൊണ്ട് ധാരാളം മുസ്ലിം പോപ്പുലേഷൻ ഉള്ളൊരു സ്ഥലമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ഇത് കാണാം, ഏകദേശം 20+ പള്ളികൾ വാലൻസിയ സിറ്റിയിലുണ്ട്. അത് തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ട് ശരിക്കും പിന്നെ ഗവൺമെന്റ് രജിസ്റ്റേർഡ് അതിനുള്ള ബോർഡൊക്കെ വെച്ച് ഗൂഗിളിലൊക്കെ ലൊക്കേഷൻ ഇട്ട പള്ളികളാണ് അത്. അതല്ലാതെയും ഉള്ള പള്ളികൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ 20+ എന്ന് പറയാം താരതമ്യേന. ഓക്കെ, പിന്നെ ഞങ്ങൾ നിൽക്കുന്നത് ആദ്യം വാലൻസിയ സിറ്റിയിലായിരുന്നു. ഇപ്പൊ കുറച്ച് ദൂരെ പുസോൾ എന്ന് പറയുന്ന ലേശം ഒരു ദൂരെയുള്ള സ്ഥലത്താണ്, കാരണം സ്കൂള്, കുട്ടികളുടെ സ്കൂൾ ഇവിടെയാണ്, ഒരു ബ്രിട്ടീഷ് സ്കൂളാണ്. അപ്പൊ അതിന്റെ അടുത്തുള്ള സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ അവിടെ അധികം പള്ളികളില്ല. അത് ഒരു വാലൻസിയ സിറ്റിന്ന് ഒരു 30 ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട്. ഇവിടെ ഒരു ഒരു മൊറോക്കൻ പള്ളിയാണ് ഉള്ളത്. അതൊരു പിന്നെ വലിയൊരു പള്ളിയാണ്. അതൊരു ഫാക്ടറി ബിൽഡിംഗ് എടുത്തിട്ട് അവർ പള്ളിയായിട്ട് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു 1000 പേർക്കൊക്കെ കൂളായിട്ട് നിസ്കരിക്കാവുന്ന സ്പേസ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉണ്ട്, മുകളിലും അത്രയുണ്ട്.
4: ഓക്കെ, അപ്പോൾ ഒരു വലിയ പള്ളി സൗകര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ എങ്ങനെയായിരുന്നു? ഈദ്ഗാഹോ അതോ പള്ളിയോ എങ്ങനെയായിരുന്നു?
6: ഈദ് നമസ്കാരം ഇതുവരെ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള എല്ലായിടത്തും കണ്ടിട്ടുള്ളതും പള്ളിക്കകത്താണ്, പുറത്ത് കണ്ടിട്ടില്ല. കാരണം പബ്ലിക് ഗാദറിങ്സ് കുറവാണ് മുസ്ലിങ്ങളെ, മറ്റ് മറ്റ് റിലീജിയൻസും തന്നെ അങ്ങനെ പബ്ലിക് ആയിട്ടല്ല എല്ലാം അവരുടെ ചർച്ചിനകത്തും അവരുടെ കോമ്പൗണ്ടിനകത്താണ് സാധാരണ ഇതൊക്കെ നടക്കാറ്. പിന്നെ ഈ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഏതെങ്കിലും പ്ലേ കോർട്ട് ഒക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നടത്താമായിരിക്കാം, പക്ഷെ അതൊക്കെ ഫണ്ടിങ് ഒക്കെ വേണ്ടി വരുന്നതായതുകൊണ്ട് ആൾക്കാർ അങ്ങനെ നിൽക്കലില്ല. സാധാരണ പള്ളിക്കകത്ത് തന്നെയാണ് ഈ ഈദ് നമസ്കാരങ്ങൾ ചെയ്യുന്നത്.
7: ബലിപെരുന്നാളിന് ഉദുഹിയത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ?
6: ഉദുഹിയത്ത് സാധാരണ വ്യാപകമായിട്ട് നാട്ടിൽ ചെയ്യുന്നത് പോലെ സംഘടനകൾ സംഘടിച്ച് കളക്ട് ചെയ്ത് പിന്നെ പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും ഒക്കെ ഉള്ള ഉദുഹിയത്ത് രീതി ഇവിടെ അധികം കാണുന്നില്ല. ഇവിടെ ഉദുഹിയത്ത് ചെയ്യേണ്ടവര് ഇവിടെ മീറ്റ് ഷോപ്പ്, ബുച്ചർ ഷോപ്പിൽ ഏൽപ്പിക്കുക ചെയ്യുക, ഈ പിന്നെ സ്ലോട്ടർ ഹൗസുകളിലാണ് ഇത് ചെയ്യുക ശരിക്കും. അപ്പൊ നമ്മളെ പേര് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 4 മുന്നേ നമ്മൾ പേര് കൊടുക്കണം. നമ്മൾ പേര് അവർ എഴുതിയെടുക്കും, പൈസയുടെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ സ്ലോട്ടർ ഹൗസുകാരടുത്ത് ഏൽപ്പിക്കും. അവിടുന്ന് നമ്മളെ പേരിൽ, ഈ മൊറോക്കോക്കാരവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ട്, അവര് നമ്മളെ പേരിൽ ആ സ്ലോട്ടർ ചെയ്ത് അതിനെല്ലാം ക്ലീൻ ചെയ്ത് ആ മീറ്റ് ഈ കടയിൽ കൊണ്ടുപോയി കൊടുക്കും മൊത്തത്തിൽ, ഒരു ആടിനെ മൊത്തത്തിൽ. എന്നിട്ട് അവിടുന്ന് നമ്മൾ എടുത്തുകൊണ്ട് വരെ ചെയ്യും. അതാണ് ഇവിടുത്തെ മുതുഹിയത്തെ രീതി.
4: അപ്പോൾ അവിടെ വലൻസിയ എന്നുള്ളത് ധാരാളം മുസ്ലിം പള്ളികളൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞു, മൊറോക്കോയുടെ അടുത്തുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അല്ലേ. അവിടെ മൊത്തത്തിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
6: ഇപ്പോൾ ഞാനധികം ഇവിടെ കണ്ടിട്ടുള്ളത് ഈ ഒരു ഇതിന്റെ സോറി റമദാനിൽ എല്ലാ ദിവസവും തന്നെ എല്ലാ ദിവസവും ഈവനിംഗിൽ ക്ലാസ്സും കുറേ ദിവസങ്ങളിലൊക്കെ ഇഫ്താർ പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു.
4: അസീം കാ, നിങ്ങൾ പറഞ്ഞതിൽ ഇപ്പൊ പറഞ്ഞ കാര്യം ആ ഉത്തരം ഒന്നുകൂടി ഒന്ന് പറയട്ടോ. ആദ്യം മുതൽ അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഡിസ്കണക്ഷൻ വന്നു. ഇപ്പം പറഞ്ഞ ഉത്തരം ആദ്യം മുതൽ ഒന്ന് പറഞ്ഞു തുടങ്ങാം.
7: പ്രവർത്തനങ്ങൾ
6: ഇവിടുത്തെ ഈദ് മുസ്ലിം ആക്ടിവിറ്റികൾ അധികവും പള്ളിക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ വെള്ളിയാഴ്ച നമസ്കാരം ഉണ്ട്, എല്ലാവരും 5 നമസ്കാരം പള്ളിയിൽ നടക്കുന്നുണ്ട്. പെരുന്നാളിന് പിന്നെ റമദാനിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ക്ലാസ്സുകളുണ്ട്. ഇഫ്താർ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുന്നത്. അല്ലെ, പള്ളിക്കകത്താണ്. അത് നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് മൊറോക്കൻ ഫുഡ് ഒക്കെ സെർവ് ചെയ്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ പുറമെ മദ്രസ ഒരു ആഴ്ചയിൽ രണ്ട് ക്ലാസ് വെച്ച് കുട്ടികൾക്ക് ഒരു ആഫ്റ്റർനൂണ് ഒരു 2 മണിക്കൂർന്ന് കൂട്ടാം. ഡെയിലി അല്ല, വീക്കിലി 2 ഡേയ്സ് മദ്രസ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവർ ആ പള്ളിയുടെ കൂടെ തന്നെ അതിന് മുകളിലത്തെ നല്ല സ്ത്രീകൾക്കുള്ള ഏരിയയിൽ പാർട്ടീഷൻ ചെയ്ത് ക്ലാസ് റൂമൊക്കെ ഉണ്ടാക്കി 3 ക്ലാസ് റൂമുകൾ റെഗുലറായിട്ട് നടക്കുന്നുണ്ട്.
7: ഈ ക്ലാസ് ഒക്കെ ഇംഗ്ലീഷിലാണോ അതോ അവിടുത്തെ ഭാഷയിലാണോ?
6: ഇവര് സ്പാനിഷിലുമാണ് കുട്ടികൾ അധികം. ഈ സ്കൂളിൽ പഠിച്ച് ഇവിടുന്ന് സ്പാനിഷ് സ്പീക്കേഴ്സ് ആണ് അധികം. മൊറോക്കൻ കുട്ടികളാണെങ്കിലും മൊറോക്കൻസ് ഉണ്ട്, കുറച്ച് പാകിസ്ഥാനികളും ഒക്കെ ഉണ്ട്, അൾജീരിയൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ജനറലി അതാണ് സ്പാനിഷ്. ഒറിജിനൽ സ്പാനിഷ് ആയിട്ടുള്ള മുസ്ലിങ്ങളെ കുറച്ചുപേരെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഒക്കെ ഈ പുറത്തുനിന്ന് വന്നവരധികം ഉള്ളത്. അപ്പൊ അവരുടെ മദർ ടങ്ങിലാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്. അറബിക് ആൻഡ് പിന്നെ സ്പാനിഷ്, ഈ രണ്ട് ലാംഗ്വേജിലാണ് ക്ലാസ്സുകൾ നടക്കുന്നത്.
4: സ്പെയിനിനൊരു വലിയ മുസ്ലിം പാരമ്പര്യം പറയാനുണ്ടല്ലോ, ഇടക്കാലത്ത് അതെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിലും അതിന്റെ ശേഷിപ്പുകൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ആ ഒരു പ്രദേശങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ?
6: ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ചില നമ്മളെ മുസ്ലിം പള്ളിന്റെ ഷേപ്പിലുള്ള പള്ളികൾ കാണാം. പക്ഷെ അത് പറയുന്നത് പണ്ടൊക്കെ മുസ്ലിം പള്ളി ആയിരുന്നത് ഇവർ പിടിച്ചെടുത്ത കാലത്ത് കൺവേർട്ട് ചെയ്തതാണ് എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ കൊർത്തൂബ എന്നൊരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് കുറച്ച് ദൂരെയാണ്. ഇവിടെ ബാലൻസ് ചെയ്യുന്ന ഒരു 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. എനിക്ക് പോയി പ്രശ്നം വരെ തിരിച്ചു വന്നു, വണ്ടിയുടെ ടയറൊക്കെ പഞ്ചറായി, വീക്കെൻഡ് ആയിരുന്നു, ഫിക്സ് ചെയ്യാനൊന്നും പറ്റാതെ കുറച്ച് ഇടങ്ങാറായി. അങ്ങനെയൊക്കെ ട്രിപ്പ് കംപ്ലീറ്റ് ആയാലും ഇനി പോകണം തന്നെ ഇൻഷാ അല്ലാ. അത് വലിയൊരു പള്ളിയാണ് കൊർത്തൂബയിലുള്ള, അതും ഒരു മുസ്ലിം പള്ളിയല്ല, ഇപ്പൊ ഒരു ചർച്ചാണ് ശരിക്കും. അതിന്റെ ഒരു ചെറിയ ചർച്ചിന്റെ ചില ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നത് മുസ്ലിങ്ങളായാലും പോയ അവിടെ ഒക്കെ മാറി നിസ്കരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് പള്ളി എന്നുള്ള പേരിലല്ല അത് അറിയപ്പെടുന്നത്, ഒരു കത്തീഡ്രൽ എന്നൊക്കെയുള്ള പേരിലാണ് അത് സംഭവം. കുർത്തൂബ പള്ളിയാണത്. അപ്പോ പറഞ്ഞു കേട്ടിട്ടുള്ളത് മദീനത്തെ പള്ളി ഉണ്ടാക്കിയത് ഈ കുർത്തൂബ പള്ളിയുടെ മാതൃകയിലാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് സ്പേഷ്യസ് ആണ്, ഗൂഗിളിൽ കാണാം ഇത് വരിപ്പം, റിയലി സ്പേഷ്യസ്.
4: അവിടുത്തെ ഒരു ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു റിലീജിയസ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ? മുസ്ലിങ്ങളെന്ന് മാത്രമല്ല പൊതുവേരിൽ
6: സ്പാനിഷ് മുസ്ലിംസ് ആയിട്ടുള്ള വളരെ കുറവാണ്. ഞാനിപ്പോ ജോലി ചെയ്യുന്നതിന് അടുത്തുള്ള ഒരു പള്ളിയിൽ ഒരാള് സ്പാനിഷ് ഒരു ഇമാമുണ്ട്, സ്പെയിൻകാരൻ തന്നെ ഇമാമായിട്ട് നിൽക്കുന്ന ഒരു പള്ളി എനിക്കറിയാം. പക്ഷെ എങ്കിലും സ്പാനിഷ് മുസ്ലിംസിനെ നമ്മൾ വളരെ കുറച്ചേ കാണുന്നുള്ളൂ ജനറലി. അതെന്തുകൊണ്ടെന്നാണത് അറിയില്ല. പക്ഷെ ശരിക്കും അന്നത്തെ എമിഗ്രൻസ് ആയിട്ട് വന്ന ആളുകൾ മെയിൻലി പാകിസ്ഥാനീസ്, സം ഇന്ത്യൻസ്, അൾജീരിയൻസ് ആൻഡ് പിന്നെ ഇവര് മൊറോക്കൻസ്, ഇതാണ് കൂടുതൽ. കുറച്ച് ആഫ്രിക്കക്കാരുണ്ട് ഈ മറ്റേ ദക്കാറിൽ നിന്ന്, മാലി, ബമാക്കോ, അങ്ങനെ ഈ ആഫ്രിക്കൻ കൺട്രികളിൽ വന്ന കുറച്ച് പേര്, അതുകൊണ്ട് മുസ്ലിങ്ങൾ. അങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ ജനറലി. അപ്പൊ അവർക്കുണ്ടാകുന്ന കുട്ടികൾ കുറെ പേരൊക്കെ ഇവിടുന്ന് തന്നെ കല്യാണം കഴിച്ച് കൂടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ സ്പാനിഷ് ആണ് അവരെ സംസാര ഭാഷയായിട്ട് വരിക. പിന്നെ അവർ മദർ ടങ് ആയിട്ടുള്ള അതുണ്ടാവും. അതെ, അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് ഇവിടെ.
7: റിലീജിയസ്
6: ആക്ടിവിറ്റീസ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കും. പറഞ്ഞോളൂ.
7: ഇപ്പൊ പെരുന്നാള് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ സമയം എത്രയാണ് ഇപ്പൊ അവിടെ?
6: ഇപ്പൊ ഏകദേശം ഇവിടെ ഒരു 11 മണിയാണോ, 10:30.
4: ഓക്കെ. ഈ ഒരു പെരുന്നാളിന്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയാണ് ഇപ്പം അവിടുത്തെ നിങ്ങളെ ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
6: വീട്ടില് വൈഫ്, 3 കുട്ടികൾ, അവരിവിടെ സ്കൂളിൽ പഠിക്കുന്നു, ബ്രിട്ടീഷ് സ്കൂളിൽ പഠിക്കുന്നു. ഇപ്പൊ വെക്കേഷൻ ആവാൻ തുടങ്ങി, ഇവിടെ ഇപ്പൊ ജൂണിൽ അവസാനത്തിലെ പൂട്ടുക. അപ്പൊ നാട്ടിൽ വരുമ്പോ നാട്ടിലെല്ലാവരും സ്കൂൾ തുറന്നിട്ടുണ്ടാവും, അതാണ്
4: ശരി. അപ്പൊ അവിടെ ഈ സമയത്തുള്ള കാലാവസ്ഥ എങ്ങനെയാണ്?
6: ഇപ്പോ ചൂടായി തുടങ്ങി, ഇതുവരെ തണുപ്പായി, നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ഒന്നൊക്കെ ടീഷർട്ട് ഇട്ടിട്ടുള്ളത്, കാരണം ഇന്നിപ്പം തണുപ്പില്ലാത്ത ദിവസം, കഴിഞ്ഞൊരാഴ്ചയായിട്ട് വലിയ തണുപ്പില്ല.
4: ഓക്കെ. ഈ ചൂടാകുമ്പോ നല്ല ചൂട് ആണ്, അങ്ങനത്തെ അവസ്ഥ ഉണ്ടോ?
6: അതെ അതെ, ചൂടാകുമ്പോ ഇപ്പഴല്ല, ഇനിയൊരു ഒരു മാസം കൊണ്ട് നല്ല ചൂടാകും. അപ്പൊ നമ്മൾ എ സി കിടന്നി വരും രാത്രി ഉറങ്ങാനൊക്കെ, നല്ല ചൂടാണ്. കാരണം ഇവിടെ മാത്രം ഓൾ ഓവർ സ്പെയിനിലോ യൂറോപ്പിന് അങ്ങനല്ല. ഇത് വാലൻസിയ എന്ന് പറഞ്ഞാൽ സദേൺ സൈഡായി, മറ്റേ യൂറോപ്പിന്റെ സൗത്ത് ഭാഗം, മൊറോക്കോ, ഈ ആഫ്രിക്കൻ കോണ്ടിനോട് കൂടി ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. അപ്പൊ ഇവിടെ ചൂട് കുറച്ച് കൂടുതലാണ് ഇവിടെ. പക്ഷെ കുറച്ചുകൂടി നോർത്തിലേക്ക് പോയാൽ കാലാവസ്ഥ വ്യത്യസ്ത.
7: ഈ റമദാനും പെരുന്നാളൊക്കെ ആകുമ്പം മലയാളി കൂട്ടായ്മകൾ എന്തെങ്കിലും ഒരുമിച്ച് കൂട്ടണം, അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടക്കലുണ്ടോ?
6: ഞാൻ പറയാൻ വന്നത് മലയാളി കൂട്ടായ്മ, മലയാളി സമാജം ഒക്കെ ഒന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ മുസ്ലിം മലയാളി കമ്മ്യൂണിറ്റി വളരെ വീക്കാണ്, വളരെ കുറവാണ് ഇവിടെ. പിന്നെ നമ്മൾ പലയിടത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വന്ന ആളുകളൊക്കെ കൂടിയിട്ട് ഒരു ഖുറാൻ ക്ലാസ്സൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതില് ഇപ്പൊ നമ്മളൊരു 10-15 പേര് എല്ലാ ആഴ്ചയും ആക്റ്റീവായിട്ടൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പലയിടത്തുള്ളതാണ്. യുകെയിലുള്ളവരും പിന്നെ പല കൺട്രികളിലെ, ഈ ചെക്കോസ്ലോവാക്യയിലുള്ളവരും ഒക്കെ, പല കൺട്രികളിലുള്ളവരൊക്കെ കൂടിയിട്ട് ഒരു ക്ലാസ് നടത്തുന്നുണ്ട്.
4: ഓൺലൈൻ ക്ലാസ്
6: നേരിട്ട് കണ്ടിട്ട്,
4: ഓൺലൈൻ ക്ലാസ്.
6: മാത്രമേ ഉള്ളൂ. വ്യാപകമായിട്ട് വൺ ടു വൺ ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു അത്രത്തോളം ഒരു ഗാദറിംഗ് ഇവിടെ ഇല്ല. ഇത്ര ആൾക്കാരെ എണ്ണം കുറവാണ്, വളരെ കുറച്ചുള്ളൂ.
7: ഓക്കെ, ഇൻഷാല്ലാ.
6: മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച്
4: ഓക്കെ. അവിടെ പൊതുവിൽ ഇപ്പം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പെരുന്നാൾ, നോമ്പ്, നമ്മുടേതായ ഒരു ഇസ്ലാമിൻ്റെതായ ചിഹ്നങ്ങൾ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പുലർത്തി ജീവിക്കുമ്പോൾ മറ്റു മതസ്ഥർക്ക് നമ്മളോടുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്?
6: ജനറലി എല്ലാവരും അവനവൻ്റെ സൗകര്യത്തിന് ജീവിക്കുന്നു എന്നുള്ളൂ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യാനോ ഒന്നും ചെയ്യില്ല. പല ഫാഷനിൽ നടക്കേണ്ടവർ അങ്ങനെ നടക്കുന്നു, പിന്നെ ഹിജാബ് ധരിച്ച് കവർ ചെയ്ത് താടി വെച്ച് നടക്കുന്നവരൊക്കെ അങ്ങനെ നടക്കുന്നു എന്നല്ലാതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്യുന്ന ഒരു രീതിയല്ല. എല്ലാം ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ അങ്ങനെ അങ്ങനെ പോവുകയാണ്. ആരും ആർക്കും അത് കുഴപ്പമുള്ള കാര്യമല്ല. ഇഫ് യു വോണ്ട് പ്രാക്ടീസ് ഇസ് ഒരേ ഫാമിലി തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ടാവും, പ്രാക്ടീസ് ചെയ്യാത്തവരും മുസ്ലിം പേരിൽ ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. എല്ലാം അങ്ങനെ ഒരുമിച്ച് അങ്ങനെ പോകുന്നല്ലാതെ കാര്യമായിട്ടൊരു ഇന്റർഫിയറിംഗ് ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത് ജനറലി.
4: അവിടെ ഈ ഫുട്ബോൾ ബ്രാൻഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? വലൻസിയ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഫുട്ബോൾ ക്ലബ്ബാണ്, അതുകൊണ്ട് ചോദിച്ചതാ.
6: അതെ അതെ, ഞാൻ വന്ന സമയത്ത് ഇവിടെ യൂറോ കപ്പിന്റെ ഏറ്റവും ഒരു ഫൈനൽ നടക്കുന്ന സമയമാണ്. അന്നൊക്കെ സ്ട്രീറ്റിലൊക്കെ ഭയങ്കര ആരവായിരിക്കും. പ്രത്യേകിച്ച് ഈ ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഉണ്ടല്ലോ, അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ചെറിയ കഫറ്റേരിയ, ഒരു ഒരു ടി വി ഒക്കെ വെച്ച് മറ്റുള്ളവർക്ക് ഒന്ന് കാണാനും കൂടിയുള്ള സൗകര്യമൊക്കെ പബ്ലിക്കായിട്ട് അറേഞ്ച് ചെയ്യും. അപ്പൊ അവിടെയൊക്കെ ഭയങ്കര ആൾക്കാർ ഈ മറ്റേ വിസിലും മറ്റേ ബ്യൂഗിളും മറ്റേ ചെണ്ടയൊക്കെ കൊണ്ടുവന്ന് കൊട്ടിപ്പാടി ഭയങ്കര ഒരു ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറെ നേരത്തെ ബാളായിരുന്നു. അങ്ങനെ അവിടുത്തെ
4: ഇപ്പോ അസീംക്ക് ഒരു ഫുട്ബോൾ പിന്നെ ബ്രാൻഡ് കുറച്ച് കൂടിയിട്ടുണ്ടോ വലൻസിയയിലെത്തിയപ്പോ?
6: ഇല്ല, നമ്മള് ജോലിക്കാര്യത്തിലും മറ്റിങ്ങനെ പല കാര്യത്തിലായിട്ട് ബിസിയാണ്, അധികം ഇറങ്ങിയിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് ഇവിടെ ട്രെയിനിങ് ഉണ്ടെന്നുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ബാസ്കറ്റ്ബോളും സ്വിമ്മിങ്ങിലും ഒക്കെയാണ്. അപ്പൊ അവർ ഫുട്ബോളിലേക്ക് വല്ലാതെ പോയിട്ടില്ല, അതാണ് വിഷയം.
7: ഇപ്പൊ നാട്ടിലൊക്കെ പെരുന്നാള്, പിന്നെ നിങ്ങൾ പെരുന്നാള് കൂടിയപ്പോ, ഇപ്പൊ നാട്ടിലിപ്പോ നാളെയാണല്ലോ പെരുന്നാള്, പിറ്റേന്നാവുമ്പോൾ അങ്ങനെ നിങ്ങള് പെരുന്നാള് കൂടുമ്പം കുടുംബക്കാരൊക്കെ ഇങ്ങനെ വീഡിയോ കോളൊക്കെ വിളിച്ച് സന്തോഷം പങ്കിടലായിരിക്കും പെരുന്നാൾ?
6: ഫോട്ടോ വീഡിയോ ഒക്കെ വിടും, എല്ലായിടത്തും അറിയിക്കും ഇങ്ങനെയൊക്കെയാണെന്നുള്ള ഗ്രീറ്റിംഗ്സ് ഒക്കെ അയക്കുക. അങ്ങനെയൊക്കെ ആയിട്ടുള്ളതേയുള്ളൂ. ഡിസ്റ്റന്റ് ആയിട്ട് ജീവിക്കുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ എല്ലാവരും.
4: ഈ പെരുന്നാളിന് എന്താണ് ഇപ്പൊ അവിടെ ഇന്നുണ്ടാക്കിയ വിഭവം? എന്താണ് ബിരിയാണി ഒക്കെ ഉണ്ടോ?
6: ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇന്നിപ്പോ കുട്ടിയൊക്കെ പിന്നെ കുറച്ചൊരു സ്പെഷ്യൽ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ പിസ്സ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് വൈഫ് അതിന്റെ പണി നടന്നുകൊടുക്കാത്ത.
4: ഓക്കെ,
6: അവിടെ വട്ടം ഉണ്ടാക്കണം. ആടിനെ വാങ്ങിക്കാൻ പോകണ്ട, അവിടെ കറയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ടുവരുമ്പോ അതിനെ പള്ളിയിലൊക്കെ കൊടുക്കാനായിട്ട് ഒരു സെറ്റപ്പ് അത് ഉണ്ടാക്കണം. ചോറും ഇതൊക്കെ ആയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയില്ല.
4: നമ്മൾ ഈ ബുച്ചർ ഷോപ്പിൽ ഏൽപ്പിക്കുന്നു പറഞ്ഞല്ലോ നമുക്ക് അറുക്കാനുള്ള കന്നിനെ, അപ്പോ അതിന്റെ ഒരു ഭാഗം നമുക്ക് കിട്ടും, ബാക്കിയുള്ളത് അവർ എവിടെങ്കിലും വിതരണം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് വിതരണം ചെയ്യുക, എങ്ങനെയാണ് അതിന്റെ ഒരു രീതി എങ്ങനെയാണ്?
6: നോർമലി അവരതിൽ ഇടപെടില്ല. അവർ നമുക്ക് ഇറച്ചിയായിട്ട് തരും, എങ്ങനെ പീസാക്കണം, ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ കട്ട് ചെയ്ത് തല വേണേ തലയൊക്കെ പീസാക്കി എല്ലാം പീസാക്കി തരുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ തന്നെ പാക്ക് ചെയ്ത് ഓരോ കിലോ രണ്ട് കിലോ ഒക്കെ പാക്ക് ചെയ്തോ എങ്ങനെ വെച്ചാൽ നമ്മളെ സൗകര്യം നമ്മൾ വീട്ടിൽ കൊണ്ടുവരാം, പിന്നെ നമ്മളെ സൗകര്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യുക. പിന്നെ പുതിയ ആൾക്കാർ തീരെ ഇവിടെ പരിചയമൊന്നും ഇല്ലാത്ത ആൾക്കാർ കടക്കാരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് മിസ്കിങ്ങളൊന്നും അറിയില്ല നിങ്ങൾ കൊടുക്കുമെന്ന് ചോദിച്ചാൽ അവർ ആരെങ്കിലും കണ്ടുപിടിച്ച് അവർ പള്ളി വഴിയൊക്കെ കൊടുത്തു തരും, അത്രേ ഉള്ളൂ.
4: ഓക്കെ,
6: അങ്ങനെയാണ് നമ്മളെടുക്കണം, നമ്മൾ അതിനെ ഓണർഷിപ്പ് എടുത്ത് നമ്മളെന്ന് ചെയ്യണം.
7: നിങ്ങള് പിന്നെ പത്തോളം രാജ്യങ്ങള് ഇപ്പൊ പറഞ്ഞല്ലോ, ഈ എത്രയൊക്കെ വിടുമ്പോഴാണ് നിങ്ങള് ഈ സ്ഥലം മാറ്റം കിട്ടലാണോ അതോ എങ്ങനെയാണ് ഇതിന്റെ രാജ്യങ്ങൾ മാറുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യലാണോ?
6: ജനറലി യു എന്നിന്റെ അല്ലെങ്കിൽ എംബസികൾക്കൊക്കെ ഒരു 5 ഇയേഴ്സ് കഴിയുമ്പോൾ മാറണമെന്നാണ് റൂള്. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല, നമ്മൾ ഈ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ ആവുമ്പോ അതിന്റെ മിഷൻ ലൈഫ് അനുസരിച്ചാണ് ബാക്കിയൊക്കെ. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ലെബനോനിൽ നിന്നപ്പോ 9 കൊല്ലം വർക്ക്
4: ചെയ്തിട്ടുണ്ട്.
6: ഒരു ആഫ്രിക്കൻ മിഷനിൽ മാലിയിൽ 6 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് മറ്റൊരു ആഫ്രിക്കൻ മിഷനിൽ 2 വർഷം, കുവൈറ്റ് ഇറാഖ് ബോർഡറിൽ 3 വർഷം, കുവൈറ്റിനകത്ത് യുനാമി എന്ന് പറഞ്ഞ ഇറാഖിന് വേണ്ടി ഉണ്ടാക്കിയ കുവൈറ്റിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന മിഷൻ ഉണ്ടായിരുന്നു, അതിന് 3 വർഷം. അങ്ങനെ പലയിടത്തും പല രീതിയിലാണ്. ഇപ്പൊ സ്പെയിനിലെത്തിയിട്ട് 2 വർഷം, ഇനി ഇവിടെ എത്ര വർഷം നിൽക്കുന്ന അറിയില്ല. സ്പെയിനിൽ തന്നെ എന്റെ പോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റാഫായിട്ട് ഇവിടെ ഒരു 15 വർഷം ക്ലോസ് ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ഫിക്സഡ് ഡ്യൂറേഷൻ അതിനകത്തില്ല. അതായത് ജോലി സംബന്ധമായിട്ട് എങ്ങനെയാണ്, എവിടെയാണ് വേക്കൻസി വരുന്നത്, എവിടെയാണ് ഏത് മിഷനെ ക്ലോസ് ചെയ്യുന്നത്, അതിനൊക്കെ അനുസരിച്ചാണ് ഇതിന്റെ ആളുകളുടെ മൂവ്മെന്റ് സാധാരണ വരുന്നത്, പിന്നെ പ്രൊമോഷനും അനുസരിച്ച്.
7: നിങ്ങൾ ഈ ജോലിയിലെ അനുഭവങ്ങൾ വെച്ചിട്ടേ നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ ജോലിയെ പ്രൊമോട്ട് ചെയ്യുമോ, അങ്ങനെ ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കാൻ?
6: ഒരു വ്യക്തികൾക്ക് അനുസരിച്ചാണ്. എന്നെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, പല രാജ്യങ്ങൾ കാണാൻ പലയിടത്ത് പോകാം, കുറച്ച് ബെറ്റർ സാലറി കിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് റിസ്ക്കും ഉണ്ട് ഇതിനകത്ത് ഒരുപാട്. പിന്നെ ഈ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വാർ സോണുകളാണ്. അപ്പോൾ അതുപോലെ ചിലയിടത്തൊന്നും മെഡിക്കൽ ട്രീറ്റ്മെന്റ്സും ഹോസ്പിറ്റൽസും ഒന്നും ഉണ്ടാവില്ല കാര്യമായിട്ട്. ഇപ്പൊ ഞാൻ ചെല്ലുമ്പോൾ മാലിയിലെ മിഷനിൽ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അത് ഏകദേശം ഒരു 15,000 ആളുകൾ, പട്ടാളവും പോലീസും ഒക്കെ അടക്കം 15,000 സ്ട്രെങ്ത് ഉള്ള ഒരു മിഷൻ ആയിരുന്നു അത്. അവർ ഞാൻ ചെല്ലുന്ന സമയത്തിന് 175 മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, സ്റ്റാഫ് ഈ മിലിറ്ററിയും ഇതൊക്കെ. ഞാൻ അവിടുന്ന് മിഷൻ പിന്നെ ഒരു 6 വർഷം കഴിഞ്ഞ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഞാൻ വരുന്നത്. ആ സമയത്തേക്ക് അത് എണ്ണം 350 മുകളിൽ കടന്നു എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അത് പലതും ഡിസീസസ് വന്ന് മരിക്കുന്നുണ്ടാവും, ഈ പറഞ്ഞ റോക്കറ്റും ഷെല്ലും ഒക്കെ വീണ് മരിക്കുന്നുണ്ടാവും, ഈ റോഡ് സൈഡ് ബോംബ് പൊട്ടി മരിക്കുന്നുണ്ട്, അങ്ങനത്തെ റിസ്കുകൾ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അത് വിറ്റ്സ് ഗിവ് ആൻഡ് ടേക്ക്, നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ലോജിക്കലായിട്ട് തോന്നുന്നത് തവക്കൽത്ത് വലല്ല സ്വീകരിക്കുക.
7: അപ്പൊ ഒരുപാട് വർഷത്തെ അനുഭവങ്ങളുണ്ട് മാഷല്ല, വർഷങ്ങളോളമായി ഈ ഒരു ഫീൽഡിൽ.
4: അതിൽ യുദ്ധത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവങ്ങൾ എവിടുന്നാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്?
6: ജനറലി നമ്മൾ അത്രത്തോളം വാറിനെ ഫേസ് ചെയ്യാൻ നിൽക്കൂല. യു എൻ ഓപ്പറേഷൻസ് അധികവും വാർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഇതിനുള്ള ഇൻഫർമേഷൻസ് കിട്ടും, അതിനനുസരിച്ച് സ്റ്റാഫിനെ ഡൗൺ സൈസ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ കുവൈറ്റിലുള്ള സമയത്ത് ഞാൻ ഇറാഖ് കുവൈറ്റ് ബോർഡറിൽ വർക്ക് ചെയ്യുന്നു, ഫാമിലി കുവൈറ്റ് സിറ്റിയിലായിരുന്നു. അപ്പൊ അത് പിന്നെ വാർ എടുത്തു വന്നപ്പോ സെക്കൻഡ് ഗൾഫ് വാറിന്റെ കാര്യം പറയുന്നത്, അപ്പൊ ഫാമിലി എവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ഫാമിലി നാട്ടിൽ വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഈ ടെലികോം ആയതുകൊണ്ട് എസൻഷ്യൽ സ്റ്റാഫാണ്. അപ്പൊ നമ്മൾ കുറച്ചുപേര് മാത്രം മിഷൻ കണ്ടിന്യൂ ചെയ്യും. അത് തന്നെ കോൺഫ്ലിക്റ്റിംഗ് ബോർഡറൊന്നും ആയിരിക്കില്ല, നമ്മൾ കുറച്ചും കൂടി ഉള്ളിലായുള്ള ഇപ്പൊ കുവൈറ്റ് സിറ്റിയിലായിരുന്നു അന്നേരം നമ്മൾ ഓഫീസൊക്കെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ റിലേറ്റീവ്ലി സേഫ് ആയിരിക്കും, അതാണ് അതിന്റെ ഒരു സൈഡ്. പക്ഷെ ചില സമയത്ത് ഇഷ്ടംപോലെ കാഷ്വാലിറ്റി വരലുണ്ട്. ഇപ്പൊ ഞാൻ ലെബനാനിൽ ചെന്ന സമയത്ത് 2007 ആ സമയത്ത് അവിടെ മാറങ്ങട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ യുഎൻ്റെ ഒരു സ്റ്റാഫുകളെ ഫുൾ ഫാമിലിയും ബോംബിങ്ങിലും മരിച്ചിട്ടുണ്ട്. ആ ഡെഡ് ബോഡി എടുക്കാൻ തന്നെ 2-3 ആയിട്ട് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്, കാരണം വാറായതുകൊണ്ട് ആർക്കും പോയി റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ലെബനാനിലെ ന്യൂസുകളൊക്കെ കേട്ടപ്പോ ഉണർവ, മറ്റേ ഇവിടുത്തെ ഗാസയിലെ മിഷനിലൊക്കെ 250 പേരെ ഒറ്റയടിക്ക് മരിച്ചിട്ടുണ്ട് യു എൻ സ്റ്റാഫ്. ഇതൊക്കെ സംഭവിക്കണതാണ്, റിസ്ക് ഉണ്ട് ഇതിനകത്ത്.
4: അപ്പോൾ ഏതാണെങ്കിലും ഒരു യുദ്ധത്തിൻ്റെ പല സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങളിലൊക്കെ ജീവിച്ച് സ്വാഭാവികമായിട്ടൊരു പെരുന്നാൾ എന്ന് പറയുമ്പോൾ, പിന്നെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ തീർച്ചയായിട്ടും, അതായത് യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന കുറേ ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ ഒരു സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി പെരുന്നാൾ പിന്നെ കൊണ്ടാടാൻ സാധിക്കുക എന്നുള്ളതൊരു വലിയ തോഫീക്ക് തന്നെയാണ്. അപ്പോൾ എന്താണ് പിന്നെ അസീംക്കക്ക് പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകാനുള്ള ഒരു പെരുന്നാൾ മെസ്സേജ് എന്താണെന്നല്ലോ ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ?
6: ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മള് എവിടെയാണെങ്കിലും റബ്ബ് പറഞ്ഞ രീതിയിൽ മാക്സിമം വരി പിടിച്ചു നിൽക്കാൻ നോക്കുക. ഇന്ന് ഇന്നത്തെ കാലത്ത് ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് കൂടുതലാണ്, വിവാദത്തെ ചെയ്യാതിരിക്കാനുള്ള സാഹചര്യമാണ് നമ്മളെ മുന്നിലുള്ള കൂടുതൽ. അപ്പൊ അത് ഒഴിവാക്കി കഴിയുന്നത്ര നമ്മൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് അല്ല പറഞ്ഞതുപോലെ അല്ലാണ്ട് റസൂല് പറഞ്ഞ പോലെ ഇബാദത്തിൽ മുറുകി പിടിക്കാൻ നോക്കുക. അത് നമ്മൾ ഏത് ജോലിയാണെങ്കിലും ഏത് കൺട്രിയിലാണെങ്കിലും നമ്മൾ അതിന് പരിശ്രമിച്ചാൽ നമുക്ക് അതിനൊരു വഴി ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ നിൽക്കുന്ന സീറ്റിൽ ആ ഒറ്റ പള്ളിയേ ഉള്ളൂ. ഇവിടുന്ന് ഒരു പിന്നെ 5 മിനിറ്റ് ഡ്രൈവ് ചെയ്യണം, ഒരു ഏകദേശം 3 കിലോമീറ്റർ ദൂരത്താണ്. പെട്ടെന്ന് നടന്നു പോയി വരാൻ പറ്റുന്ന അത് കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അടിച്ചു വയ്ക്കാം, അതായത് പോകാൻ പറ്റൂലല്ലോ ദൂരമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ല നമ്മൾ വണ്ടി എടുത്ത് പോവുക, അല്ലെങ്കിൽ കുറച്ച് അതിനൊരു സമയം നമ്മൾ മെനക്കെട്ട് ഇറങ്ങിയാലും കാര്യം നടക്കും. എന്ന് പറയുന്നത് ഓരോ ഭേദത്തും അത്രയാണ്. ഈ പെരുന്നാളിന്റെ കാര്യമാണെങ്കിൽ പെരുന്നാൾ നിസ്കാരമാണെങ്കിലും നമ്മളതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളല്ലാതെ തവക്കലാക്കി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്ന പടച്ചോ നമ്മൾ

0: പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ അസീംക്ക് അവസാനമായിട്ട് ഒറ്റ കാര്യം, നമ്മുടെ ഒരു പീസ് റേഡിയോ ഇത്തരത്തിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു കൂട്ടുകാരനാണ് പീസ് റേഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ജീവിതത്തിൽ എത്രമാത്രം പീസ് റേഡിയോ അസീംക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒന്ന് പങ്കുവെക്കാൻ കഴിയുമോ?
1: പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. വർഷങ്ങളായിട്ട് ഇപ്പോ നാട്ടിലുള്ളവർക്കും ഇവിടെ റിമോട്ടായിട്ട് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ തന്നെയും ദീനി വിവരം പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ഒഴിവു സമയം നമുക്ക് ഒരു വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ദീനി മാർഗത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ വളരെ നല്ലൊരു ടൂളാണ് ഈ പറയുന്ന പീസ് റേഡിയോ. അതെല്ലാവരും നല്ലവണ്ണം ഉപയോഗപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം.
2: സ്പെയിനിലെ പെരുന്നാൾ വിശേഷങ്ങളും എല്ലാമായി കൊണ്ടായിരുന്നു അസീം ആദം പീസ് റേഡിയോടൊപ്പം ചേർന്നത്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ യാത്ര തുടരുന്നു.
3: പീസ് റേഡിയോ മക്കയുടെ തീരത്ത് യുഗാന്തരങ്ങൾക്കപ്പുറത്തുനിന്ന് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന പുലരുകയാണ്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അനിർവചനീയമായ സാക്ഷ്യമായി അള്ളാഹുവിൻ്റെ വിളിയാളത്തിന് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ ഉത്തരം കൊടുക്കുകയാണ്. തലമുറകൾ നെഞ്ചേറ്റിയ ആഹ്വാനം, നിരവധി തലമുറകൾ മറുപടി നൽകിയ വിളിയാളം. അവർ പുറപ്പെട്ടിരിക്കുന്നു അങ്ങ് മക്കാ മരുഭൂവിലേക്ക്. മഞ്ഞ് വീഴുന്ന നാട്ടിൽ നിന്നുള്ളവരുണ്ട്, ചുട്ടുപഴുത്ത മരുഭൂവിയിൽ നിന്നുള്ളവരുമുണ്ട്, നിലയ്ക്കാതെ മഴ പെയ്യുന്ന നാട്ടിൽ നിന്നുള്ളവരുമുണ്ട്, വിശപ്പും ദാഹവുമുള്ള നാട്ടിൽ നിന്നുള്ളവരും അക്കൂട്ടത്തിലുണ്ട്. സുഖലോലുപതയുടെ സമൂഹത്തിൽ നിന്നുള്ളവരും ആ തീർത്ഥാടക സംഘത്തിലുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യമൊന്നാണ്, വിശുദ്ധ മക്ക, വിശുദ്ധ ഹജ്ജ്. ഹജ്ജിന്റെ സാഫല്യം അതൊന്നു മാത്രം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: حدث.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി തിരുനബിയോടൊപ്പം എന്ന എപ്പിസോഡിലേക്കാണ് പ്രവേശിക്കുന്നത്. ദിക്ർ, ഹൃദയത്തിനുള്ള ഭക്ഷണം. ഈ ഭാഗം അവതരിപ്പിക്കുന്നത് സഹൽ അരിപ്ര.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅ്ദഹു മൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅ്ദ്. ഏറെ പ്രേം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയിക്കുന്ന, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിക്കുന്ന, ഗൗരവത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രവാചക വചനം കാണാൻ സാധിക്കുന്നതാണ്. മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്. അബു മൂസ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മസലുല്ലദീ യദ്കുറു റബ്ബഹു, തൻ്റെ നാഥനെ, രക്ഷിതാവിനെ ഓർക്കുന്ന ഒരാളുടെ ഉദാഹരണം. വല്ലദീ ലാ യദ്കുറു റബ്ബഹു, തൻ്റെ രക്ഷിതാവിനെ, റബ്ബിനെ ഓർക്കാത്തവൻ്റെയും ഉദാഹരണം. മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്നവൻ്റെയും മരിച്ചവൻ്റെയും പോലെയാണ് എന്ന് പറഞ്ഞാൽ, തൻ്റെ നാഥനെ, രക്ഷിതാവിനെ, റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവൻ്റെ, ദിക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവൻ്റെ ഉപമ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവനെപ്പോലെയും, തൻ്റെ റബ്ബിനെക്കുറിച്ച് ഓർക്കാതെ ജീവിക്കുന്നവൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത് അത് ഒരു മയ്യത്തിനെ പോലെയാണ്, മരിച്ചവൻ്റെ പോലെയാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നബി വചനമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതായത്, സത്യവിശ്വാസിയായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്ക് നിർബന്ധമാണ്. വഅന്നഹു യംബഗീ ലിൽ മുഅ്മിൻ

0: അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്നവനായിരിക്കുക, ദിക്ർ ചെയ്യുന്നവനായിരിക്കുക. നമസ്കാരം, ഖുർആൻ പാരായണം, മറ്റ് അദ്കാറു സബഹ്, അദ്കാറുൽ മസാഹ്, മറ്റ് ദിക്റുകളൊക്കെ സദാസമയവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് അവന് അനിവാര്യമായ കാര്യമാണ്. എന്നാൽ വല്ലദി ലാ യദ്കുറു റബ്ബഹു മസലുൽ മയ്യിത്തി എന്ന് പറഞ്ഞത് അൽ ഗാഫിലു കൽ മയ്യിത്തി എന്നാണ്. അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാതെ അലസനായി അശ്രദ്ധമായി തോന്നിയ പോലെ ഇബാദത്തും നമസ്കാരവും ഖുർആൻ പാരായണവുമൊന്നുമില്ലാതെ ദിക്റുകളൊന്നും ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന അശ്രദ്ധവാന്റെ ഉദാഹരണം എന്ന് പറയുന്നത് അത് മയ്യിത്തിനെ പോലെയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസിക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാൽ നിന്റെ നാവ് പച്ചപ്പുള്ളതായിക്കൊണ്ടേയിരിക്കും എന്നാണ് വിശ്വാസിയെ സംബന്ധിച്ച് ആ നിലക്ക്. ഫയം ബഗീലിൽ മുഅ്മിനി അയ്യക്കൂന കസീർ ദിക്ർ, ദിക്റിൽ ധാരാളം ദിക്ർ ചെയ്യുക എന്നുള്ളത് വിശ്വാസിക്ക് അനിവാര്യമാണ് എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലും കാണാം, സൂറത്തുർ റഅദ് 28-ാമത്തെ ആയത്തിൽ കാണാം. അല്ലദീന ആമനു വതതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്. ദിക്ർ ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതാണ് കാണാം. വിശ്വസിച്ച ആളുകൾ അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിലൂടെ സമാധാനം കണ്ടെത്താം. അറിയുക, അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നു എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ മാത്രമാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത് എന്നാണ്. ശരീരം തളരുമ്പോൾ ആഹാരം ആവശ്യമാണെന്ന പോലെ, വിശപ്പുണ്ടാകുമ്പോൾ ആഹാരം ആവശ്യമാണെന്നത് പോലെ, ആത്മാവ് തളരുമ്പോൾ ആത്മാവിൻ്റെ വിശപ്പിനുള്ള ആഹാരമാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ, ദിക്ർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയം ജീവിക്കണമെങ്കിൽ അതിൽ ദിക്ർ ഉണ്ടാകണം. ആ ഹൃദയത്തിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ പോലെയുള്ള തസ്ബീഹുകളും തഹ്മീദുകളും തഹ്ലീലുകളുമൊക്കെ ഉണ്ടായിരിക്കണം. മത്സ്യത്തിന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി പറഞ്ഞത് കാണാൻ പറ്റും, മത്സ്യത്തിന് വെള്ളം എപ്രകാരം അത്യാവശ്യമാണോ അതുപോലെയാണ് ഹൃദയത്തിന് ദിക്ർ എന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ അനിവാര്യമായ ഒരു സംഗതിയായി ദിക്റിനെ കാണാൻ, ദിക്റിനോട് സമീപനം പുലർത്താൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നാം ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, എത്രമാത്രം ദിക്റുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അള്ളാഹുവിൻ്റെ വഹയ് പ്രകാരം സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നത് തന്നെ എത്രമാത്രം ദിക്റുകളാണ്, എനിക്കും നിങ്ങൾക്കും എത്ര ദിക്റുകൾ അറിയാം, നാം സന്ദർഭോചിതമായി അവ ചൊല്ലാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നാം ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉറങ്ങി ഉണർന്നത് മുതൽ, അല്ലേ, പ്രഭാതോദയം മുതൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെ, ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ, എത്രമാത്രം എന്ന് വേണ്ട, ആ ഉറക്കിൽ നിന്ന് ഉറങ്ങാൻ കിടന്ന ശേഷം പെട്ടെന്ന് ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നാൽ പോലും ദിക്ർ ചൊല്ലാൻ വേണ്ടി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം ദിക്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത്, നാം ഒക്കെ അങ്ങനെയാകുന്നുണ്ടോ എന്നുള്ളതും നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, കൂടുതൽ വ്യക്തമാണ്. അതായത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നാം പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുഷൂർ എന്നാണ്. ഞങ്ങളെ മരിപ്പിച്ച ശേഷം ജീവിപ്പിച്ചവനായ അള്ളാഹുവിനെ സ്തുതി, അവങ്കിലേക്കാണ് പുനരുദ്ധാനം, ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നാം പറഞ്ഞുകൊണ്ടാണ് നാം എഴുന്നേൽക്കുന്നത്. ഇങ്ങനെ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴും ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പുതുവെടുത്ത ശേഷവും ഡ്രസ്സ് ധരിക്കുമ്പോഴും ഡ്രസ്സ് അഴിക്കുമ്പോഴും പുതുവസ്ത്രം ധരിക്കുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും എല്ലാ സമയത്തും വാഹനത്തിൽ കയറുമ്പോഴും, വാഹനത്തിൽ കയറിക്കഴിഞ്ഞാൽ തന്നെ യാത്ര അത് കയറ്റത്തിലും എത്തുമ്പോഴും ഇറക്കത്തിലെത്തുമ്പോഴും ഇങ്ങനെ എന്ന് വേണ്ട എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത ദിക്റുകൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും അത് ചൊല്ലാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നാം ശരിക്കും നമ്മെക്കുറിച്ച് നമ്മോട് ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട വിഷയമാണ്. സഹോദരങ്ങളെ, ഈ നിലക്ക് ശരിക്കും ദിക്റിൻ്റെ കാര്യങ്ങൾ, അല്ലെ അങ്ങാടിയിലൂടെ യാത്ര പോകുമ്പോൾ, അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആ രൂപത്തിലൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളെ തൊട്ടറിഞ്ഞ് അതുമായി ബന്ധപ്പെടുത്തി ആണ് ദിക്റുകൾ മുഴുവനുള്ളത്. ആ സന്ദർഭങ്ങളിലൊക്കെ ദിക്റ് ചൊല്ലിയ അവസ്ഥയിലാണ്, ചൊല്ലുന്ന അവസ്ഥയിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഹാബിറ്റ് എങ്കിൽ, നമ്മുടെ ആദത്ത്, നമ്മുടെ ശീലം എങ്കിൽ, അൽഹംദുലില്ലാ, നമുക്ക് സന്തോഷിക്കാം. അല്ലേ, അങ്ങനെ ഓരോ ദിവസവും നമ്മിൽ നിന്ന് തീർന്നു പോകുമ്പോൾ, അള്ളാഹു നമുക്ക് നിശ്ചയിച്ച അവധി, അതിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആ ദിക്റ് ചൊല്ലി ശീലമാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തിനിടക്കാണ് മലക്കുൽ മൗത്ത്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നമ്മുടെ റൂഹിനെ പിടിക്കുക എന്നുള്ളത് ഉറപ്പാണല്ലോ. എന്നാൽ അത് ശീലമില്ലാതെ ജീവിക്കുന്ന, ഗാഫിലായി, അശ്രദ്ധനായി ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ശീലത്തിലേക്ക് പെട്ടെന്നെത്താൻ കഴിയില്ല. കഠിന പ്രയത്നവും കഠിന പരിശ്രമവും ഉണ്ടായാൽ മാത്രമേ ആ നിലക്കുള്ളൊരു ജീവിത ശൈലിയും ശീലവും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ചിട്ടപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവനെപ്പോലെ ദിക്റ് ചൊല്ലുന്ന വ്യക്തി ആണ് എങ്കിൽ, ദിക്റ് ചൊല്ലാത്ത വ്യക്തി മരിച്ചവനെപ്പോലെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചുവെങ്കിൽ, ആ ജീവിച്ചിരിക്കുന്നവനെപ്പോലെ യഥാർത്ഥ മുഅ്മിനായി, വിശ്വാസിയായി അള്ളാഹുവിനെ ദിക്റ് ചെയ്ത്, ലിസാനൻ ദാക്കിറ, അള്ളാഹുവിനെ ദിക്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നാവ്, അത് പച്ചപ്പുള്ള അവസ്ഥയിൽ ആയിക്കൊണ്ട് ജീവിക്കാനും മരിക്കാനും തൗഫീഖ് ലഭിക്കുന്നവരിൽ നാം ഉൾപ്പെടാൻ ശ്രമിക്കുക. അല്ലാഹു അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ദിക്റ് ഹൃദയത്തിനുള്ള ഭക്ഷണം എന്ന ഭാഗം അവതരിപ്പിച്ചത് സഹൽ അരിപ്ര.
2: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്, നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ സൂറത്തു നഹ്ലിലെ 66-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫിർ സലഫി നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 66-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യമായത്ത് മുഴുവനായൊന്ന് പാരായണം ചെയ്യാം.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്റ

نسقيكم مما في بطونه من بين فرث

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹ്ലിൽ നിന്നും 66-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. പിശുക്കും ധൂർത്തും വിനാശത്തിന് ഇബ്നു അലി അടത്തനാട്ടുകര രചിച്ച ലേഖനത്തിന് ശബ്ദം നൽകുന്നത് ബഹുമാനനായ സാദിഖ് ബിൻ സലീം.
1: ചില സമ്പന്നർ അങ്ങനെയാണ്. മുന്തിയ വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിവുണ്ടെങ്കിലും കുടുംബത്തോടൊപ്പം പ്രയാസപ്പെട്ട് ബസ്സിൽ യാത്ര ചെയ്യും. ലളിത ജീവിതം ഇഷ്ടപ്പെട്ടിട്ടോ ഇന്ധനം സേവ് ചെയ്ത് രാജ്യത്തെ സഹായിക്കാനോ അല്ല അത്. ചില സമ്പന്നർ നിറം മങ്ങിയതും കീറിത്തുടങ്ങിയതുമായ വസ്ത്രം ധരിച്ച് നടക്കാറുണ്ട്. കാണുന്നവർ അയ്യോ പാവം എന്ന് പറഞ്ഞുപോകും. തൻ്റെ സാമ്പത്തിക സുസ്ഥിതിക്കനുസരിച്ച് കുടുംബത്തിന് മാന്യമായ ഭക്ഷണം നൽകാതെ പ്രയാസപ്പെടുത്തുന്നവരുമുണ്ട്. പഴയ വീട് പുതുക്കിപ്പണിയാനോ അറ്റകുറ്റപ്പണികൾ നടത്താനോ തയ്യാറാകാതെ പരമാവധി ഉപയോഗിച്ച് മുതലാക്കുന്ന സമ്പന്നരുമുണ്ട്. ദരിദ്രമായി ജീവിക്കേണ്ടി വരുന്ന സമ്പന്നരാണിവരുടെ കുടുംബം. ഇത്തരം പിശുക്കന്മാരുടെ മരണശേഷം അടുത്ത തലമുറ സ്വത്തെല്ലാം ദൂർത്തടിച്ച് നശിപ്പിക്കുന്നതാണ് അനുഭവം. അള്ളാഹു നൽകിയ അനുഗ്രഹം പുറത്തു കാണിക്കാതെ ഇല്ലായ്മ നടിക്കുന്നത് തികഞ്ഞ നന്ദികേടാണ്. ഉള്ളതെല്ലാം ദുർവ്യയം ചെയ്ത് നശിപ്പിക്കുന്നതും അങ്ങനെ തന്നെ. ദുർവ്യയത്തെ എതിർക്കുന്ന ഇസ്ലാം പിശുക്കിനെതിരെയും ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. അള്ളാഹു നൽകിയ സമ്പത്ത് അവൻ തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്നവരോട് അള്ളാഹു പറയുന്നു, ഹേ കൂട്ടരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനാണ് നിങ്ങൾ ആഹ്വാനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലർ പിശുക്കു കാണിക്കുന്നു. വല്ലവനും പിശുക്കു കാണിക്കുന്ന പക്ഷം തന്നോട് തന്നെയാണ് അവൻ പിശുക്കു കാണിക്കുന്നത്. അള്ളാഹു ആകട്ടെ പരാശ്രയമുക്തനാകുന്നു, നിങ്ങളോ ദരിദ്രന്മാരും. വിശുദ്ധ ഖുർആൻ അധ്യായം 47 വചനം 38. ചെലവഴിക്കാതെ പിശുക്കി പിശുക്കി സമ്പാദ്യം വർദ്ധിപ്പിക്കാമെന്നാഗ്രഹിക്കുന്നവരെ അള്ളാഹു താക്കീത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്കു കാണിക്കുന്നവർ അത് അവർക്ക് ഗുണകരമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അല്ല, അവർക്ക് ദോഷമാണത്. അവൻ പിശുക്കു കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 3 വചനം 180. പിശുക്കിന്റെയും ദുർവ്യയത്തിന്റെയും മധ്യേയുള്ള നിലപാട് സ്വീകരിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഉത്തമ ദാസന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിതവ്യയം നടത്തുകയോ പിശുക്കി പിടിക്കുകയോ ചെയ്യാതെ അതിനിടക്കുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാകുന്നു അവർ. അധ്യായം 25 വചനം 67. നേരാം വണ്ണം ഉണ്ണാതെയും ഉടുക്കാതെയും ധർമ്മം ചെയ്യാതെയും സമ്പാദിച്ചു കൂട്ടുന്ന ധനം മരണപ്പെട്ടാൽ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് കീശയില്ലാത്ത കഫം പുടവ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
0: ജസാകുമുല്ലാഹു ഖൈറൻ. നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുകയാണ്. പിശുക്കും ധൂർത്തും വിനാശത്തിന് എന്ന ഇബ്നു അലി എടത്തനാട്ടുകരയുടെ ലേഖനത്തിന് ശബ്ദം നൽകിയത് സാദിഖ് ബിൻ സലീം.
2: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആന്റെ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്തുർ റഅദിലെ 1-2 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹസൻ അൻസാരി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ നബീനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും ദീനിനോടുള്ള താല്പര്യവും ഉഹ്റവിയായ ലോകത്തേറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തു റഅദാണ് നമുക്കിനി ആരംഭിക്കാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മദനി സൂറകളിൽപ്പെട്ടതാണ് സൂറത്തു റഅദ്. 43 ആയത്തുകളാണ് അതിലുള്ളത്. റഅദ് എന്നു പറഞ്ഞാൽ ഭാഷയിലതിന് ഇടിനാദം എന്നാണ് അതിന് പറയുക. ഈ ഒരു സൂറയുടെ 13-ാമത്തെ ആയത്തിൽ ഇടിയെക്കുറിച്ച്, റഅദിനെക്കുറിച്ച് പരാമർശിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സൂറത്തിന് ഇടി എന്നർത്ഥമുള്ള റഅദ് എന്ന് പേര് വരാനുള്ള കാരണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് കാണാൻ കഴിയും. ഏതായാലും വിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകളുടെ പ്രത്യേകത പോലെ കേവലാക്ഷരങ്ങളെക്കൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള ആയത്തൊന്ന് ഊതി നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم را تلك آيات الكتاب والذي أنزل إليك من ربك من ربك الحق ولكن أكثر الناس لا يؤمنون ألف لام ميم را അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് ഈ അലിഫ് ലാം മീം റാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് അല്ലാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഈ കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങാനുള്ള കാരണം എന്താണ്? അതും റഹ്മാനായ റബ്ബിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. അതുമാത്രമല്ല, അതിലെന്തെങ്കിലും രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടോ? അതെല്ലാം അതിന് ഒറ്റ മറുപടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു അലം എന്നുള്ളത് മാത്രമാണ് അതിന് മറുപടിയായിട്ട് നമുക്കുള്ളത്. ഇനി നോക്കൂ, അതിന് ശേഷം അല്ലാഹു പറയുന്നത് എന്താണ്? തിൽകായാതുൽ കിതാബി വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബികൽ ഹഖ് വലാകിന്ന അക്സറൻ നാസി ലാ യുഅ്മിനൂൻ. തിൽക ആയാതുൽ കിതാബ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ വിശദീകരിക്കുകയാണ്, ഇവയുണ്ടല്ലോ, തിൽക ആയാതുൽ കിതാബ് ഗ്രന്ഥത്തിൻ്റെ, അൽ കിതാബിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ആയത്തുകളത്രേ. വല്ലദി ഉൻസില ഇലൈക മിർ റബ്ബിക്, റബ്ബിക്കൽ ഹഖു. വല്ലദി ഉൻസില ഇലൈക, നിന്നിലേക്ക് ഇറക്കപ്പെട്ട ഒന്ന്. എവിടെ നിന്ന്? മിർ റബ്ബിക്ക, നിന്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന്. അതെന്താകുന്നു? അൽ ഹഖു, അത് യഥാർത്ഥമാണ്, ഹക്കാണ്. അപ്പോൾ നിന്റെ റബ്ബിങ്കൽ നിന്ന് നിനക്ക് അവതരിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥമാകുന്നു. വല്ലതി ഉൻസിലയിലേക്ക, നിനക്ക് ഇറക്കപ്പെട്ടത്. മിർ റബ്ബിക്ക, നിന്റെ റബ്ബിങ്കൽ നിന്ന്. അതെന്താണ്? അൽ ഹഖു, അത് യഥാർത്ഥമാണ്. എന്നാലോ, വലാക്കിന്ന, എന്നാൽ എങ്കിലും, അക്സറന്നാസി, മനുഷ്യരിൽ അധിക പേരും, ലാ യുഅ്മിനൂൻ, അവരെന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതെന്താണ്? അലിഫ് ലാം മീം റ തിൽക ആയാത്തുൽ കിതാബ്, ഇവ വേദഗ്രന്ഥത്തിൻ്റെ ആയത്തുകൾ. എത്ര വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ്, എൻ്റെ റബ്ബിങ്കൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥവുമാകുന്നു. വലാകിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ, എന്നാൽ മനുഷ്യരിൽ അധിക പേരും അതിൽ വിശ്വസിക്കുന്നില്ല. ഇതാണ് ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നത്. ഈ ആയത്തുകൾ എന്താണ്? അത് ഗ്രന്ഥത്തിലുള്ളതാണ്. മാത്രമല്ല, നിനക്ക് ആയത്തുകളായിട്ട് ഇറക്കപ്പെട്ടിട്ടുള്ളത് ഹക്കാണ്. പക്ഷേ ഭൂരിഭാഗം മനുഷ്യന്മാരും അതിലെന്ത് ചെയ്യുന്നില്ല, ലാ യുഅ്മിനൂൻ, ഭൂരിഭാഗം ആളുകളും അതിൽ വിശ്വസിക്കുന്നില്ല എന്ന കാര്യമാണ് റബ്ബ് സുബ്ഹാനഹു തആല ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇനി അടുത്ത ആയത്ത് നോക്കൂ. അല്ലാഹുല്ലദീ റഫഅ അസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ ثم استوى على العرش وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون. الله الذي انت അങ്ങനെ പറഞ്ഞാൽ, അല്ലാഹു എന്നു പറഞ്ഞാൽ അല്ലദീ, അവൻ യാതൊരുവനാകുന്നു. അല്ലാഹുല്ലദീ, അല്ലാഹു എത്രേ. അപ്പോൾ അല്ലാഹു എന്തു ചെയ്തു? റഫഅ സമാവാതി, അതിനെ റഫഅമാന ഉയർത്തിയിരിക്കുന്നു. ആകാശങ്ങളെ അല്ലാഹു എന്തു ചെയ്തിരിക്കുന്നു? ഉയർത്തിയിരിക്കുന്നു. എങ്ങനെ? ബിഗൈരി അമദിൻ, അമദ് ഇമാദ് തൂണുകൾ എന്നർത്ഥം. അപ്പം ബിഗൈരി അമദിൻ, തൂണുകളൊന്നും കൂടാതെ. തൂണുകളൊന്നും കൂടാതെ എങ്ങനത്തെ തൂണുകൾ? തറൗനഹ, നിങ്ങൾ കാണുന്ന. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന തൂണുകളിലല്ലാതെ ആകാശത്തെ ഉയർത്തിയവനത്രേ അല്ലാഹു. അല്ലാഹുല്ലദി, അല്ലാഹു എന്നു പറഞ്ഞാൽ റഫ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവനത്രേ അവൻ. അപ്പം അല്ലാഹുവിൻ്റെ ഒരു വസ്ഫാണ്, ഒരു വിശേഷണമാണ്, മനുഷ്യന്മാർക്ക് കാണാവുന്ന തൂണുകളിലല്ലാതെ, കാണാത്ത തൂണുകളിൽ ആകാശത്തെ ഉയർത്തി നിർത്തിയവൻ. അപ്പം നമ്മൾ കാണാത്ത തൂണുകളിന്മേലാണ് അല്ലാഹു ഈ ആകാശത്തെ നിലനിർത്തിയത് എന്നാണ്. തീർന്നില്ല. ഇസ്തവാമന, അവൻ ആരോഹണം ചെയ്തു. ഇസ്തവാമന, അവൻ ആരോഹണം ചെയ്തു. സുമ്മസ്തവ, പിന്നീട് അവൻ ആരോഹണം ചെയ്തു. എവിടെയാണ് അവൻ ആരോഹണം ചെയ്തത്? അലൽ അർഷി, അർഷ് സിംഹാസനം. അല്ലാഹുവിൻ്റെ അർശിന്മേൽ അവൻ ആരോഹണം ചെയ്തു. സുമ്മസ്തവ, പിന്നെ അവൻ ആരോഹണം ചെയ്തു. അലൽ അർശി, എന്തിൻ്റെ മേൽ? അർശിൻ്റെ മേൽ. തീർന്നില്ല. വസഖറ ശംസ വൽ ഖമർ, വസഖറ ശംസ വൽ ഖമർ. അല്ലാഹു ആകാശത്തിൽ അല്ലെങ്കിൽ അർശിന്മേൽ ആരോഹണം ചെയ്യുക മാത്രമല്ല, വസഖറ ശംസ വൽ ഖമർ, സഖറാമാന, എന്താ സഖറാമാന, അവൻ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല കീഴ്പ്പെടുത്തുകയും ചെയ്തു. എന്തിനെ? അശംസ, സൂര്യനെയും, വൽ ഖമറ, ചന്ദ്രനെയും. ശംസും ഖമറും, ശംസ് എന്താണ്? സൂര്യൻ. ഖമർ എന്താണ്? ചന്ദ്രൻ. വസഖറാവൻ അധീനപ്പെടുത്തുകയും ചെയ്തു. അശംസ വൽ ഖമറു, സൂര്യനെയും ചന്ദ്രനെയും അവൻ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ വിശദീകരിച്ച കാര്യമെന്താണ്? നിങ്ങൾക്ക് കാണാവുന്ന തൂണുകൾ കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയിരിക്കുന്നു. റഫഅ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ സുമ്മസ്തവാലർഷി, പിന്നീടവൻ അവൻ്റെ അർശിൻ്റെ മേൽ ആരോഹണം ചെയ്തിരിക്കുന്നു. പിന്നീടോ വസഹറശംസവൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തുകയും ചെയ്തു. അപ്പോ മനുഷ്യർക്ക് കാണാവുന്നതല്ലാത്ത ഏതെങ്കിലും തൂണ് അത് ഈ ആകാശങ്ങൾക്ക് ഉണ്ട് എന്നതാണ് അള്ളാഹു ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആ തൂണുകളെ കാണുന്നില്ല, എന്നാലോ ആകാശം നിൽക്കുന്നത് ആ തൂണുകളിന്മേലായിട്ടാണ്. അത് അള്ളാഹുവിൻ്റെ മഹത്തായ കുദറത്താണ്. ശാസ്ത്രം അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അതൊരു ആകർഷണ ശക്തിയിലാണ് നിലനിൽക്കുന്നത് എന്നാണ്. എന്നാൽ ആകർഷണ ശക്തിയുടെ യാഥാർത്ഥ്യം എന്താണ്? ആ ആകർഷണ ശക്തി എവിടെ നിന്ന് വന്നു? ഇതൊന്നും പറയാൻ ശാസ്ത്രത്തിന് സാധ്യമല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അഖിലാണ്ട ലോകങ്ങൾ ഓരോന്നും അതതിൻ്റെ സ്ഥാനം തെറ്റാതെയും ചിന്നിച്ചിതറാതെയും നിലകൊള്ളുന്നതിന് ആകർഷണ ശക്തി എന്നൊരു പേര് നൽകി തൃപ്തിപ്പെടുക മാത്രമാണ് ശാസ്ത്രം വാസ്തവത്തിൽ ചെയ്യുന്നത്. പിന്നെയോ, അമദ് എന്നതിൻ്റെ വിശേഷണം നമ്മൾ കാണുന്നത് എന്താണ്? തറൗനഹ, നിങ്ങൾ അതിനെ കാണുന്നു. അപ്പോൾ കാണുന്ന തൂണുകളിലല്ലാതെ ആകാശങ്ങളെ ഉയർത്തിയവൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ കാണാത്ത തൂണുകളിന്മേൽ ആകാശത്തെ ഉയർത്തുന്നു. സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങൾ അവൻ നിയന്ത്രിക്കുന്നു. അവൻ്റെ അധീനത്തിലാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സഞ്ചാരം. തീർന്നില്ല. കുല്ലും യജിരീ, ഇവയെല്ലാം സഞ്ചരിക്കുന്നു, ഇവയെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ജറാ യജിരീമാന, സഞ്ചരിക്കുക എന്നർത്ഥം. ഏതുവരെയാണ് ഇവർക്ക് സഞ്ചാരത്തിനുള്ള അനുവാദമുള്ളത്? ലി അജലിം മുസമ്മാ, നിശ്ചയിക്കപ്പെട്ട ഒരവധി വരേക്ക്, നിർണയിക്കപ്പെട്ട ഒരു അവധി വരേക്കും എന്തു ചെയ്യുന്നു? ഇവയെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കുല്ലും യജിരി, ഇവയെല്ലാം തന്നെ സഞ്ചരിക്കുന്നു. ലി അജലിം മുസമ്മാ, നിർണയിക്കപ്പെട്ട ഒരു അവധി വരേക്ക്. അപ്പം നിർണയിക്കപ്പെട്ട ഒരവധി വരേക്കും ഈ സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ അവയുടെ സ്ഥാനചലനങ്ങൾ അതെല്ലാം റഹ്മാനായ റബ്ബിൻ്റെ ആ ഒരു തീരുമാനമനുസരിച്ചാണ് എന്ന് പറയുന്നു. തീർന്നില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, അല്ലാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്ന ഒരു കാര്യമെന്താണ്? നിങ്ങൾ കാണാത്ത തൂണുകളിന്മേലായിട്ട് അല്ലാഹു ആകാശത്തെ ഉയർത്തിയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞതെന്താണ്? സൂര്യചന്ദ്രന്മാരെ അല്ലാഹു അവൻ്റെ അധീനതയിലാണുള്ളത്, എല്ലാം ഒരവധി വരേക്ക് അങ്ങനെ നിശ്ചയിക്കപ്പെട്ടുകൊണ്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയോ, യുദബ്ബിറുൽ അംറ, കാര്യത്തെ അവൻ നിയന്ത്രിക്കുന്നു. യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ നിർണയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പറയണം, അവൻ എന്ത് ചെയ്യുന്നു? കാര്യം, അമ്ര, കാര്യത്തെ അവൻ നിയന്ത്രിക്കുന്നു. അതുമാത്രമല്ല, യുഫസ്സിലുല്ലായാത്തി, യുഫസ്സിലു, അവൻ വിശദീകരിക്കുന്നു. യുഫസ്സിലു മാന, അവൻ വിശദീകരിക്കുന്നു. അവൻ എന്തു ചെയ്യുന്നു? യുഫസ്സിലു, അവൻ വിശദീകരിക്കുന്നു, വിസ്തരിക്കുന്നു. അല്ലായാത്തി, ദൃഷ്ടാന്തങ്ങളെ, ആയാത്ത്, ദൃഷ്ടാന്തങ്ങളെ അവൻ വിശദീകരിക്കുന്നു. എന്തിനാണത്? ലഅല്ലക്കും, ലഅല്ലക്കും മാന, നിങ്ങളാകുന്നതിന് വേണ്ടി നിങ്ങളായേക്കാം. ബിലിഖായി, കാണുന്ന, കണ്ടുമുട്ടുന്ന, ആരെ കണ്ടുമുട്ടുന്ന? റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ ഒരു കണ്ടുമുട്ടലായേക്കാം. തൂക്കിനൂൻ, നിങ്ങളതിനെക്കുറിച്ച് ഉറച്ച് വിശ്വസിക്കുന്നതിന് വേണ്ടി. തൂക്കിനൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെക്കുറിച്ച് ഉറച്ച് വിശ്വസിക്കാൻ വേണ്ടി. അപ്പം നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് ഉറച്ചു വിശ്വസിക്കുന്നതിനു വേണ്ടി കാര്യങ്ങളെ അവൻ വളരെ വ്യക്തമായി വിശദീകരിച്ചു തരുന്നു. അവൻ കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളുടേതാകട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞുപോയിട്ടുള്ള ഏതൊരു ജനതതികളുടേതാകട്ടെ, അവർക്കൊക്കെയും അല്ലാഹു ഒരു അവധി നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു അവധി വരേക്കുമാണ് അവരുടെ സഞ്ചാരമുള്ളത് എന്ന് അല്ലാഹു വളരെ കൃത്യമായി ഇവിടെ വിശദീകരിക്കുന്നു. എന്തൊക്കെയാണ് അല്ലാഹു ഈ ആയത്തിലൂടെ പറഞ്ഞത്? അല്ലാഹുല്ലദീ, അല്ലാഹു എന്നാൽ, റഫഅസ് സമാവാത്തി, ആകാശങ്ങൾ അവൻ ഉയർത്തിയിരിക്കുന്നു, ബിഗൈരി അമദിൻ, തൂണുകളെ കൂടാതെ, തറൗനഹ, നിങ്ങൾ കാണുന്ന, അപ്പം നിങ്ങൾ കാണാത്ത തൂണുകളുണ്ട് എന്ന് ചുരുക്കം, അതിലാണ് ആകാശം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. സുമസ്തവാലർഷി, പിന്നീടവൻ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു, അല്ലാഹുവിൻ്റെ സിംഹാസനം. ആകാശഭൂമികളുടെ വലുപ്പമുണ്ട്, നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നമ്മൾ പറയുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സിംഹാസനം, അത് ആ സിംഹാസനത്തിൽ അവൻ ആരോഹണം ചെയ്തു. തീർന്നില്ല, വസഹറശംസവൽ കമർ, സൂര്യചന്ദ്രന്മാരെ, സൂര്യനെയും ചന്ദ്രനെയും അവൻ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു. അവയുടെ സഞ്ചാരത്തിൽ അവക്കൊറ്റക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധം അള്ളാഹുവിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് അവയുള്ളത്. പിന്നെയോ, കുല്ലു യജിരീലി അജലിം മുസമ്മ, എല്ലാം ഒരു നിശ്ചിത അവധി വരേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കുല്ലു യജിരി, എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ലി അജലിം മുസമ്മ, ഒരു നിശ്ചയിക്കപ്പെട്ട അവധി വരേക്കും. തീർന്നില്ല, യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ അവൻ നിയന്ത്രിക്കുന്നു, യുദബ്ബിറു മാന, നിയന്ത്രിക്കുന്നു അൽ അംറ, കാര്യങ്ങളെ. തീർന്നില്ല, യുഫസ്സിലുൽ ആയാത്തി, ആയത്തുകളെ വിശദീകരിക്കുകയും ചെയ്യുന്നു, ആയത്തുകളെ വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്തിനാണത്? ലഅല്ലക്കും, നിങ്ങളായേക്കാം, ബിലിഖായി റബ്ബിക്കും തൂഖിനൂൻ, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് ദൃഢമായ വിശ്വാസമുള്ളവരായി തീരാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഇന്ന് പഠിച്ച രണ്ടായത്ത്, അലിഫ് ലാം മീം റാ, തിൽക ആയാത്തുൽ കിതാബ്, വല്ലദി ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ്, വലാകിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ. രണ്ടാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞെന്താണ്? അലിഫ് ലാം മീം റാ, ഇവ, ഈ ആയത്തുകൾ, ഗ്രന്ഥത്തിൻ്റെ ആയത്തുകൾ അത്ര നിന്റെ റബ്ബിങ്കൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥവുമാകുന്നു, എങ്കിലും മനുഷ്യരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല. അല്ലാഹുല്ലദീ റഫഅസ് സമാവാത്തി ബിഗൈരി അമദിൻ തറൗനഹ, അല്ലാഹുവത്രേ, നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയവൻ, സുമ്മസ്തവ അലല്ലർഷി, പിന്നെ അവൻ അർഷിൽ ആരോഹണം ചെയ്തിരിക്കുന്നു, വസഖറശംസ വൽ ഖമർ, അതേപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും അവൻ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു, കുല്ലു യജിരീലി അജലിം മുസമ്മ, എല്ലാം തന്നെ ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, യുദബ്ബിറുൽ അംറ യുഫസ്സിലുൽ ആയാത്തി ലഅല്ലകും ബിലിഖായി റബ്ബിക്കും തൂഖിനൂൻ, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെപ്പറ്റി നിങ്ങൾ ഉറച്ചു വിശ്വസിക്കാൻ വേണ്ടിയെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ആയത്തിൻ്റെ മർമ്മമറിഞ്ഞ് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ 1-2 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. അല്ലാഹുവിന്റെ വിശേഷണങ്ങളെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലാസ്. ക്ലാസ് എടുത്തത് ഹസൻ അൻസാരി.
5: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീയെന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനമുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽ തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മക്കയുടെ തീരത്ത്. മക്കയുടെ ശ്രേഷ്ഠതയും ചരിത്രവും അവതരിപ്പിക്കുന്നത് സഫീർ അൽ ഹൈക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അലിംതു അന്നകി خير ارض الله واحب الارض الى الله عز وجل ولولا ان اهلك اخرجوني منك ما خرجت. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ മക്കയുടെ ബോർഡറിലുള്ള ഹസ്വറ എന്ന് പറയുന്ന ഒരു ഉയർന്ന സ്ഥലത്തേക്ക് എത്തിയ ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണിത്. അലിംതു അന്നക്കി ഖൈറു അർലില്ല. എനിക്കറിയാം നീ ഈ ഭൂമിയിൽ, അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ മണ്ണാണ്, ഭൂമിയാണ് നീ. വഹബ്ബുൽ അർലി ഇലല്ലാഹി അസ്സബജൽ. മാത്രവുമല്ല അള്ളാഹു സുബഹാനഹു വതആലക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവും മണ്ണും നീയാണ്. വലൗല അന്ന അഹ്ലക്കി അഖ്റജൂനി മിൻകി മാ ഖറജ്ത്. നിൻ്റെ നാട്ടുകാർ, നിൻ്റെ അഹലുകാർ എന്നെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടേച്ച് പോകുമായിരുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മദീന എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടിയാണ് മദീനത്തുർ റസൂൽ എന്ന് പേര് വിളിക്കപ്പെട്ടത്. ആ നാട് പിന്നീട് ഒരുപാട് ശ്രേഷ്ഠതകൾക്ക് കാരണമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് പ്രാർത്ഥനകൾ ആ നാടിന് വന്നിട്ടുണ്ട്. ആ നാട് ശ്രേഷ്ഠമാകാനുണ്ടായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ടവിടേക്ക് പോയി സ്ഥിരതാമസമാക്കിയത് കൊണ്ടാണ്. എന്നാൽ മക്കയുടെ അഹലുകാർ, അന്നത്തെ ഖുറൈശികൾ ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് തടസ്സം നിന്നില്ലായിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ തന്നെ നിലനിൽക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അവിടെ നടന്നത്. മക്കയെ ശ്രേഷ്ഠത നേരത്തെ ഉള്ളതാണ്. മദീനയ്ക്ക് പിന്നീട് അള്ളാഹു ശ്രേഷ്ഠത നൽകാനും വേണ്ടി കൂടി തന്നെയാണ് അള്ളാഹു ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുണ്ടാവുക. അള്ളാഹുവിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുവാൻ നമ്മൾ ആരും ആളല്ല. എന്നാൽ ഈ സംഭവത്തിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? അന്നക്കി ഖൈറു അർലില്ല. നിശ്ചയമായി മക്ക എന്നുള്ളത് ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്. വഅഹബ്ബുൽ ഇലല്ലാഹി അസ്സവജൽ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവുമാണ് എന്നുള്ളതാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ മക്കയുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മക്ക എന്ന് പറഞ്ഞാൽ കേവലം നിസാരമായ ഒരു നാടല്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിനും ഉംറക്കും വേണ്ടി ഒരുമിച്ച് ചേരുന്ന പുണ്യഭൂമിയാണ് മക്ക എന്നുള്ളത്. ആ മക്കയ്ക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല 6 പേരുകളിൽ മക്കയെ ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. കേവലം ഒരു പേരിൽ മാത്രമല്ല, 6 പേരുകളിൽ. അത് 6 സ്ഥലങ്ങളിലല്ല, 6 പേരുകൾ മക്കയെക്കുറിച്ച് വന്നു. അത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പലതവണ ആവർത്തിച്ചിട്ടുമുണ്ട്. ഒന്നാമത്തേത്, നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ മക്കയുടെ ഖുർആനിൽ അല്ലാഹു പരാമർശിച്ച പേര് മക്ക എന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫത്ഹിൻ്റെ 24-ാമത്തെ വചനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മക്കയെ മക്ക എന്ന് തന്നെ വിശേഷിപ്പിച്ചത്. വഹുവല്ലദി കഫ ഐദിയകും അൻകും വഐദിയകും അൻഹും ബിബത്തിനി മക്ക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫത്ഹിൻ്റെ 24-ാമത്തെ വചനത്തെ സൂചിപ്പിച്ചു. രണ്ടാമതായി സൂറത്തു ആലി ഇമ്രാനിൻ്റെ 96-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ വിശേഷിപ്പിച്ചത് ബക്ക എന്നാണ്. ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത്ത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്ന് ബക്ക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ പേര് വിളിക്കുകയുണ്ടായി. മൂന്നാമത്തേത് സൂറത്തു അൻആമിൻ്റെ 92-ാമത്തെ വചനത്തിലും സൂറത്തു ശൂറയുടെ 7-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല ആ നാടിനെ വിശേഷിപ്പിച്ചത് ഉമ്മുൽ ഖുറ എന്നാണ്. വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ മുസദ്ദിഖുൽ ലദി ബൈന യദൈഹി വലിതുന്ദിർ ഉമ്മുൽ ഖുറ വമൻ ഹൗലഹ. ഉമ്മുൽ ഖുറയിലെയും അതിന് ചുറ്റുഭാഗമുള്ള ആളുകളിലെയും അവർക്ക് നിർദ്ദേശം കൊടുക്കാനായി, അവർക്ക് അവർ നേരിലെ ക്ഷണിക്കാൻ വേണ്ടി, അവർക്ക് താക്കീര് നൽകാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത് എന്ന് അള്ളാഹു അവിടെയും സൂറത്തു ശൂറയുടെ ഏഴാമത്തെ വചനത്തിലും സമാനമായ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് സൂറത്തു തീനിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ നമുക്കെല്ലാം മനഃപ്പാടമുള്ളതായ സൂറത്തു തീൻ വത്തീൻ വസ്സൈത്തൂൻ എന്ന സൂറത്തിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ വഹാദൽ ബലദിൽ അമീൻ, ഈ നിർഭയത്വമുള്ള നാടിനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല സത്യം ചെയ്യുന്നുവെന്ന്, അള്ളാഹു സുബ്ഹാനഹു വതാല സത്യം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു നാടാണ് അൽ ബലദുൽ അമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മക്ക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹു ഒന്നിനെ കൊണ്ട് സത്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിസാരമായ ഒരു കാര്യമായിരിക്കുകയില്ല. ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതാല ഈ സൂറത്തിൽ ഒരു നാടിനെക്കുറിച്ച് സത്യം ചെയ്യാൻ വേണ്ടി മക്കയെ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് പ്രത്യേകമായ വിഷയമാണ്. അഞ്ചാമത്തേത് അൽ മസ്ജിദുൽ ഹറാം എന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല മക്കയെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ മസ്ജിദുൽ ഹറാം എന്നുള്ളത് ആ പള്ളിയുടെ പേരായിക്കൊണ്ട് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും സൂറത്തു ഇസ്റാഇന്റെ ഒന്നാമത്തെ വചനത്തിൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് പറഞ്ഞിടച്ച് അൽ മസ്ജിദുൽ ഹറാം എന്നത് പള്ളിയുടെ പേരും അതേപോലെ തന്നെ ആ നാടിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആ പേര് പറഞ്ഞത് എന്ന് മുഫസ്സിറുകളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആറാമത്തെ പേര് എന്നുള്ളത് മക്കയെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഖറിയത്ത് ഗ്രാമം എന്നാണ്. അള്ളാഹു സൂറത്തു നഹലിൻ്റെ 112-ാമത്തെ വചനത്തിൽ വദറബല്ലാഹു മസലൻ ഖറിയത്തൻ കാനത്ത് ആമിനത്തൻ മുത്മഇന്ന, അള്ളാഹു സുബ്ഹാനഹു വതാല നിർഭയത്വമുള്ള ഒരു നാടിനെ അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ ഉപമയായിക്കൊണ്ട് പറയുകയാണ്. അവിടെ ഖറിയ എന്ന് വിശേഷിപ്പിച്ചത് മക്കയെക്കുറിച്ചാണ് എന്ന് മുഫസ്സിറുകളെ പഠിപ്പിക്കുന്നത്. വേറെയും സ്ഥലങ്ങളിൽ അള്ളാഹു സമാനമായത് ഉപമിച്ചിട്ടുണ്ട്, സമാനമായ പ്രയോഗം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ആറു പേരുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ നാടിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു ഖുർആനിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള വളരെ പുണ്യമുള്ള ഒരു നാടാണ് മക്ക എന്നുള്ളത്. ആ മക്ക എന്ന നാടിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കുകയും ആ നാടിനെ നമ്മൾ പവിത്രത കൽപ്പിക്കുകയും വേണം. മറ്റു നാടുകളെ പോലെയല്ല ഒരിക്കലും മക്ക എന്നുള്ള നാട്.

ഒരു കാര്യവും നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ അതിൻ്റെ ഉടമസ്ഥന് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടോ അല്ലാതെ കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ എടുക്കാൻ പാടില്ല എന്നത് മക്കയെക്കുറിച്ചുള്ള പ്രത്യേകതയാണ്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചവരാകട്ടെ അല്ലാത്തവരാകട്ടെ, മക്ക എന്ന നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ പറയപ്പെട്ട കാര്യങ്ങൾ ഈ പറഞ്ഞതൊക്കെ അവിടെ വേട്ടയാടാൻ പാടില്ല, ആളുകൾ ഉപദ്രവിക്കാൻ പാടില്ല, രക്തം ചിന്താൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല, കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ എടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ഒരു നാടിൻ്റെ പവിത്രതയെ, ആ നാടിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റുള്ള നാടുകളിലൊക്കെ വേട്ട എന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതും അനുവദിച്ചതുമായ വിഷയമാണ്. വേട്ട നടത്താനും വേട്ട മൃഗത്തെ ഭക്ഷിക്കാനുമെല്ലാം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. സാധ്യമാകുന്ന ആളുകൾക്ക്, അതിന് കഴിവുള്ളവർക്ക് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകൾക്ക് അത് ചെയ്യൽ ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. എന്നാൽ മക്ക എന്ന് പറയുന്ന നാട്ടിൽ വെച്ച്, മക്കയുടെ ബൗണ്ടറികൾക്കുള്ളിൽ എവിടെ വെച്ചും അങ്ങനെ ഒരു വേട്ട നടത്താൻ പാടില്ല എന്ന്. മരത്തെ പറിച്ചെടുക്കാനും പാടില്ല, ചെടി പറിച്ചെടുക്കാനും വേണ്ടി പാടില്ല. മറ്റു നാടുകളിലൊക്കെ അനുവദിക്കപ്പെട്ടതായ കാര്യങ്ങളാണ്. എന്നാൽ മക്കയിൽ അന്യൻ്റെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചെടികൾ പറിച്ചെടുക്കാനോ അത്തരം കാര്യങ്ങൾ പൊട്ടിക്കാനോ ഒന്നും പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർദ്ദേശം നൽകുന്നു. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നാടിനെ പവിത്രമാക്കിയിട്ടുണ്ട്. സഹോദരന്മാരെ, ആ നാടിനെ ഒരിക്കലും നമ്മൾ മോശമാക്കി ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ മോശം ചിന്തകൾ ഉണ്ടാകുവാനോ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ആളുകൾ, മുസ്ലിം പേരുള്ള ആളുകൾ പോലും മക്കയെ അവമതിപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്താറുണ്ട്. മക്കയിൽ പോയിട്ട് ഉംറ ചെയ്യുന്നത്, ഹജ്ജ് ചെയ്യുന്നത് അതൊരു കേവലം യാത്ര മാത്രമായിക്കൊണ്ട്, ടൂറ് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നാടിന് പ്രത്യേകതയില്ല എന്ന് പറയുന്നവരൊക്കെ കാണാൻ സാധ്യമാകും. ആധുനിക കാലഘട്ടങ്ങളിൽ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമെല്ലാം യൂട്യൂബിലുമെല്ലാം വ്ളോഗുകൾ ചെയ്യാൻ വേണ്ടി ആ നാടിനെ തങ്ങളുടെ കേവല താല്പര്യങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ കേവല ലാഭങ്ങൾക്ക് വേണ്ടി ആ വ്ളോഗ് ചെയ്യാൻ അവിടെയുള്ള ഹോട്ടലുകളെ, അവിടെയുള്ള ഭക്ഷണങ്ങളെ അല്ലെങ്കിൽ അവിടെ മറ്റു കാര്യങ്ങളെയൊക്കെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഏതെങ്കിലുമൊക്കെ രൂപത്തിലും കോലത്തിലുമൊക്കെ അവിടെ പോയിട്ട് മക്ക എന്ന നാടിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരവസ്ഥാവിശേഷം ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലായി കണ്ടുവരുന്നു. ഒരിക്കലും നമ്മളുടെ കേവല ലാഭത്തിന് വേണ്ടിയോ നമ്മുടെ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ഒരിക്കലും അത്തരം പ്രവണതകൾ നമുക്ക് ഉണ്ടായിക്കൂടാ എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി ആരാധനയ്ക്ക് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ച നാടാണ് മക്ക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ആലി ഇംറാനിൻ്റെ 96-ാമത്തെ വചനത്തിൽ നാം നേരത്തെ സൂചിപ്പിച്ച മക്കയെ ബക്ക എന്ന് സൂചിപ്പിച്ച ആ വചനത്തിൽ ഇന്ന ഔവല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത്ത് മുബാറകൻ വഹുദൽ ലിൽആലമീൻ, ജനങ്ങൾക്ക് മുഴുവൻ ലോകത്തിന് മുഴുവൻ മാർഗദർശനമായിക്കൊണ്ടും അതേപോലെ തന്നെ പവിത്രമായ അനുഗ്രഹീതമായ ഒരു കാര്യമായിക്കൊണ്ടും മക്കയെ ലോകത്താദ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വീടും അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു ഭവനം ഉണ്ടാക്കപ്പെട്ട നാടാണ് മക്ക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ, അൻ ഔവലി മസ്ജിദിൻ വുദിഅ ഫിൽ അർളി, ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണ് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൽ മസ്ജിദുൽ ഹറാം, അത് മസ്ജിദുൽ ഹറാമാണ് എന്ന്. പണ്ഡിത ലോകത്ത് മസ്ജിദുൽ ഹറാം നിർമ്മിച്ചത് ആരാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് മലക്കുകളാണ് മസ്ജിദുൽ ഹറാം ആദ്യമായി നിർമ്മിച്ചത് എന്നാണ്. മറ്റൊരു വിഭാഗം ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ് നിർമ്മിച്ചത് എന്നും പറയുന്നുണ്ട്. ഹദീസിൻ്റെ ബാക്കിയിൽ രണ്ടാമത് നിർമ്മിക്കപ്പെട്ടത് മസ്ജിദുൽ അഖ്സയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവ രണ്ടിനുമിടയിൽ 40 വർഷത്തെ അന്തരമാണ് ഉള്ളത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇസ്ലാമിലെ ഏറ്റവും ആദ്യമായി, ലോകത്തെ ഏറ്റവും ആദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു പള്ളി എന്നത് അത് മസ്ജിദുൽ ഹറമാണ്. അത് മലക്കുകളുടെ കരങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് പണ്ഡിത ലോകത്തെ ഒരഭിപ്രായം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ എത്ര മഹത്വമായ ഒരു പ്രത്യേകത ആ പള്ളിക്കുള്ളത്. ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. മാത്രവുമല്ല, ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് തീർത്ഥാടനം ഉദ്ദേശിച്ചുകൊണ്ട്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകൽ അനുവദനീയമായ 3 സ്ഥലങ്ങൾ മാത്രമാണുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലോകത്ത് എവിടെ വേണമെങ്കിലും അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവന് യാത്ര ചെയ്യാം. അത് വിനോദയാത്രക്കാകട്ടെ, ചികിത്സക്കാകട്ടെ, എന്തുമാകട്ടെ, അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്കെല്ലാം അവന് യാത്ര പോകാം. എന്നാൽ
പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൂന്നേ മൂന്ന് സ്ഥലങ്ങളിലേക്ക് മാത്രമേ പാടുള്ളൂ. ഏതെങ്കിലും ദർഗയിലേക്കോ

0: എങ്കിലും ജനിച്ചതോ ആരെങ്കിലും മരിച്ചതോ ആയ സ്ഥലങ്ങളിലേക്ക് ഒന്നും പുണ്യമാഗ്രഹിച്ചുകൊണ്ട് ഒരു തീർത്ഥയാത്ര നമുക്ക് അനുവദനീയമല്ല. മറിച്ച് തീർത്ഥയാത്ര അനുവദിക്കപ്പെടുന്നത് മൂന്നേ മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമാണ്. അതിൽ ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് മസ്ജിദുൽ ഹറം അഥവാ മക്കയിൽ സ്ഥിതി ചെയ്യുന്ന ആ പള്ളിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്രയാണ് റസൂലെ ആ പള്ളിയിൽ നിസ്കരിച്ചാലുള്ള കൂലിയെന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 100,000 കൂലിയെന്നാണ്. ആ സ്ഥലത്ത് വെച്ച് 100,000 കൂലി ലഭിക്കുന്നത്. മസ്ജിദുൽ ഹറം എന്നുള്ളത് നമ്മൾ ഇന്ന് കാണുന്ന ഒരു വലിയ കെട്ടിടമാകുന്ന ആ പള്ളി മാത്രമല്ല, മറിച്ച് വലിയൊരു ഹറമിൻ്റെ ബൗണ്ടറി പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുണ്ട്. മക്ക എന്ന പ്രവിശാലമായ സ്ഥലത്ത് ഹറമിൻ്റെ ബൗണ്ടറി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം ഈ കൂലി അവർക്ക് ലഭിക്കും. അത് മക്കയുടെ മാത്രം പ്രത്യേകതയാണ്. മസ്ജിദുൽ നബവി എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, ഇന്ന് നമ്മൾ കാണുന്നതായ ആ പള്ളിക്കകത്ത് നമസ്കരിച്ചാലാണ് മസ്ജിദുൽ നബവിയിലുള്ള നിസ്കരിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഭിക്കുമെന്ന് നമ്മളോട് പഠിപ്പിച്ച 1000 ഇരട്ടി കൂലി ലഭിക്കുന്നത്. എന്നാൽ മസ്ജിദുൽ ഹറം എന്ന് പറഞ്ഞാൽ മക്കയിലെ വിശാലമായ ഹറം ബൗണ്ടറിയിൽ എവിടെ നമസ്കരിച്ചാലും ആ പുണ്യം ലഭിക്കും. അത് മക്കയുടെ മാത്രം പ്രത്യേകതയാണ്. ആ ഹറമിലേക്ക്, മക്കയിലേക്ക് അതിൻ്റെ പ്രത്യേകത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മൾ അത് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനും നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന, വിശുദ്ധ ഖുർആൻ നമ്മളെ സൂചിപ്പിക്കുന്ന മക്കയുടെ വേറെയും ധാരാളക്കണക്കിന് പ്രത്യേകതകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഈ നാട് എന്നുള്ളത് ഒരു നിർഭയത്വത്തിൻ്റെ നാടാണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മച്ചിനെ അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു, വമൻ ദഖലഹു കാന ആമിനൻ. സൂറത്തു ആലി ഇംറാനിൻ്റെ 97-ാമത്തെ നാം നേരത്തെ സൂചിപ്പിച്ച അതേ വചനത്തിൽ മക്ക എന്ന് പറയുന്ന, ബക്ക എന്ന് പേര് വിളിക്കപ്പെട്ട ആ നാടിലേക്ക് ആര് പ്രവേശിച്ചുവോ, കാന ആമിനൻ, അവൻ ആരാണ്? അവൻ നിർഭയനാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് റബ്ബിജ് അൽ ഹാദൽ ബലദ ആമിന, അള്ളാഹുവേ ഈ നാടിനെ നീ ഒരു സമാധാനപൂർണമായ ഒരു നാടാക്കി മാറ്റണേ എന്ന്. വളരെ സമാധാനമാണ് ആ നാട്ടിൽ ലഭിക്കുന്നത്. മുസ്ലിങ്ങളായ ആളുകൾ മാത്രമാണ് ആ നാടിനകത്തുണ്ടാകുന്നത്, വേറെ ആരും ഉണ്ടാകുന്നില്ല. അവിടെ ഒരാൾക്ക് ഏത് സമയത്തും എപ്പോഴും നടന്നു നീങ്ങാൻ മാത്രം നിർഭയത്വം ഇന്നും അവിടെ ഉണ്ട്. ഒരു മുസ്ലിം, ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് അവിടെ ഇറങ്ങി പള്ളിയിലേക്ക് നടന്നു പോകാനും തങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനും അവിടെ സാധ്യമാണ്. കാരണം ഒരാളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത്, ഒരാളെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നത് ആ നാടിൻ്റെ പ്രത്യേകതയായിക്കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരാളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അവന് വലിയ കുറ്റമാണ് ലഭിക്കുന്നത്. കാരണം പവിത്രമാക്കപ്പെട്ട ഒരു നാട്ടിലും പവിത്രമാക്കപ്പെട്ട ഒരു സമയത്തും പവിത്രമാക്കപ്പെട്ട ഒരു സ്ഥലത്തുമെല്ലാം ഒരാൾ ഒരു പുണ്യം ചെയ്താൽ അയാൾക്ക് എത്രത്തോളം കൂലി കിട്ടുമോ അത്ര തന്നെ ഗൗരവമുണ്ട്. ഒരു പവിത്രമായ നാടിലും സ്ഥലത്തും സമയത്തും ഒരാൾ തിന്മ ചെയ്താലും ലഭിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കും അവിടെ പ്രയാസമുണ്ടാവുകയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വ്യത്യസ്തമായ പ്രാർത്ഥനകൾ ഈ നാടിന് വേണ്ടി മാത്രം സൂറത്തു ഇബ്രാഹിമിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും. ആ നാടിനെ നിർഭയത്വമാക്കുവാൻ, ആ നാടിനെ വിഭവസമൃദ്ധമാക്കുവാൻ, ആളുകളുടെ ഹൃദയങ്ങൾ ആ നാട്ടിലേക്ക് അടുപ്പിക്കുവാൻ, ആ നാടിനോട് സ്നേഹമുണ്ടാകുവാൻ എല്ലാം ആ പ്രവാചകൻ ആ നാടിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ ധാരാളം കിട്ടിയ നാടിന് ഒരു വലിയ പ്രത്യേകതയും ശ്രേഷ്ഠതയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ നാടിനെ ഒരിക്കലും നമ്മൾ മോശമാക്കുവാനോ പ്രയാസപ്പെടുത്തുവാനോ അല്ലെങ്കിൽ ആ നാടിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം നഷ്ടപ്പെടുത്തുന്ന, പവിത്ര നഷ്ടപ്പെടുന്ന പ്രവർത്തനം നമ്മൾ ചെയ്യുവാനും വേണ്ടി പാടില്ല. ആ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിൻ്റെ 25-ാമത്തെ വചനത്തിൽ മക്കയെക്കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല മസ്ജിദുൽ ഹറമിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറയുന്നു, വമയ്യുരിദു ഫീഹി ബിഇൽഹാദിൻ ബിദുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ആരെങ്കിലും അക്രമം പ്രവർത്തിച്ചുകൊണ്ടോ കൃത്യവിലോപം ചെയ്തുകൊണ്ടോ ആ പള്ളിയെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അവിടെ മോശതരം ചെയ്യുന്നുണ്ടെങ്കിൽ, നുദിഖുഹുമിന് അദാബിൻ അലീം, ആ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല വേദനയേറെ ശിക്ഷ നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഫമുജറദുൽ ഇറാദത്തിൽ ദുൽമി വൽ ഇൽഹാദി മൂജിബുൽ അദാബി വഇൻ കാന ഗൈറുഹു ലാ യുആഖിബുൽ അബ്ദു അലൈഹി ഇല്ലാ ബിഅമലി ദുൽമി. വഫിൽ ആയത്തിൽ കരീമ വുജൂബ് ഇഹ്തിറാമിൽ ഹറം വശിദ്ദത്തു തഅ്ലീമിഹി വത്തഹ്ദീറി മിൻ ഇറാദത്തിൽ മആസി ഫീഹി വഫിഅലിഹ എന്നാണ്. അഥവാ ഈ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, ഈ നാടിനെ അക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ ആ വാക്കുകൾ കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുമെന്ന് അള്ളാഹുവിടെ ഉറപ്പിച്ച് പറയുകയാണ്. ആ പ്രവർത്തനം കൊണ്ട് തന്നെ ലുൽമാകുന്ന, അക്രമമാകുന്ന ആ പ്രവർത്തനം കൊണ്ട് തന്നെ അവൻ അള്ളാഹുവിൻ്റെ ശിക്ഷ നിർബന്ധമാകുന്നു എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ആയത്തിൽ ഹറമിനെ അതിനെ എഹ്തിറാം ചെയ്യണമെന്ന്, അതിനെ ബഹുമാനിക്കണമെന്നത് നിർബന്ധമാണ് എന്ന് ഈ ആയത്തെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ പവിത്രത എത്രത്തോളം ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അവിടെ തിന്മകൾ ചെയ്യാൻ പാടില്ല എന്ന വിഷയത്തിൽ ജനങ്ങൾക്കുള്ള താക്കീതും ഈ ആയത്തിലുണ്ട് എന്നാണ്. അപ്പോൾ മക്കയിൽ വെച്ച്, ഹറമിൽ വെച്ച് അതിനെ മോശമാക്കുന്ന പ്രവൃത്തികൾ ഒരാളും ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് തന്നെ മക്കയുടെ ശ്രേഷ്ഠത എന്നുള്ളത് ഒരിക്കലും പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യമില്ല. ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ, ഹദീസിലൂടെ അള്ളാഹുവും ഖുർആനും ഇത് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ മാത്രം പ്രത്യേകം ഗ്രന്ഥങ്ങൾ പോലും രചിച്ചിട്ടുണ്ട്. അത്രയധികം പ്രാധാന്യം ഈ നാടിനുണ്ട്. കാരണം മുസ്ലിങ്ങളുടെ ഖിബില എന്നുള്ളത് അത് മക്കയിലാണുള്ളത്. മുസ്ലിങ്ങൾ അവരുടെ നിർബന്ധമായ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അവർ ഹജ്ജിന് പോകുന്നത് ആ നാട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ നാടിൻ്റെ പ്രത്യേകതയും ആ നാടിൻ്റെ പ്രാധാന്യവും ആ നാടിൻ്റെ മഹത്വവും നമ്മൾ മനസ്സിലാക്കുവാനും അതിനെ ആദരിക്കുവാനും അതിനോട് അനാദരവുണ്ടാക്കുന്ന എല്ലാ വാക്കിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും മാറിതിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് മക്കയുടെ തീരത്ത്, മക്കയുടെ ശ്രേഷ്ഠതയും ചരിത്രവും അവതരിപ്പിച്ചത് സഫീർ അൽഹേക്കമി.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: Peace Radio Insight. ബലികർമ്മം ക്രൂരതയോ? അഷ്റഫ് സലഫി വാണിയമ്പലം അവതരിപ്പിക്കുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ബലികർമ്മത്തെ സംബന്ധിച്ചാണ്. പല സഹോദരങ്ങളും തെറ്റിദ്ധാരണയോടുകൂടി തെറ്റിദ്ധരിച്ചു വെച്ച ഒരു വിഷയം, നിങ്ങളെന്തൊരക്രമമാണ് ചെയ്യുന്നത് ഈ ജീവികളോട്, എന്തിനാണ് നിങ്ങളിങ്ങനെ മൃഗങ്ങളെ അറുക്കുന്നത്, കൊല്ലുന്നത് എന്തിനാണ്, അത് വലിയ അക്രമമല്ലേ, അവയോട് കാണിക്കുന്ന ക്രൂരതയല്ലേ. യഥാർത്ഥത്തിൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വസ്തുത, പ്രകൃതിപദമായ ഇസ്ലാം ഒരിക്കലും മനുഷ്യത്വത്തിനും അനീതിക്കും അസത്യത്തിനും കൂട്ടുനിൽക്കുന്ന യാതൊരുവിധ കർമ്മങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും ഇസ്ലാമിലില്ല. പ്രപഞ്ച സെറ്റാവിൽ നിന്ന് അങ്ങനെയുള്ള ഒന്ന് ഉണ്ടാവുകയില്ല. കാരണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യൻ്റെ മനുഷ്യജീവിതത്തിൻ്റെ കൃത്യമായ ലക്ഷ്യത്തെക്കുറിച്ച്, അവൻ്റെ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി അറിയുന്ന സെറ്റാവിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നിയമം അത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരിക്കലും ഒരു ക്രൂരതയും അക്രമവുമില്ല. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ഖലഖലക്കും മാഫിൽ അർളി ജമീ, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയ മനുഷ്യന്, മനുഷ്യൻ്റെ അഭിമാനം, അവൻ്റെ സ്വത്ത്, അവൻ്റെ എല്ലാ നിലക്കുമുള്ള സംരക്ഷണവും മനുഷ്യൻ്റെ മഹത്വം ശ്രേഷ്ഠതയും എല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ മനുഷ്യർ യാതൊരു വിലയുമില്ലാത്ത ഒരവസ്ഥയും, എന്നാൽ മഹത്വം കൽപ്പിക്കേണ്ട, ശ്രേഷ്ഠത നൽകേണ്ട, ആദരവ് നൽകേണ്ട മനുഷ്യനെ ഇകഴ്ത്തുകയും നിന്ദിക്കുകയും അവനെ ഇൻസൾട്ട് ചെയ്യുകയും, എന്നിട്ട് മനുഷ്യനെ വളരെയധികം ഉപദ്രവം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മറ്റു മൃഗങ്ങളോടുള്ള സമീപനത്തിൽ ആളുകൾ ആ രൂപത്തിൽ പല വിശ്വാസങ്ങളും വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ബലികർമ്മം ഒരിക്കലും ഒരു ക്രൂരതയല്ല. നമുക്ക് അനുവദിക്കപ്പെട്ടത് കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ തൊയ്യിബ, വിശുദ്ധ ഖുർആൻ നിങ്ങൾ കൽപ്പിക്കുന്നത് നിങ്ങൾ ഭൂമിയിൽ നിന്ന് വിശിഷ്ടമായതും നല്ലതും നിങ്ങൾ ഭക്ഷിച്ചോളൂ, ഏതൊക്കെ നിങ്ങൾക്ക് അനുവദനീയമാണ് ഏതെല്ലാം നിഷിദ്ധമാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ആട് മാട് ഒട്ടകങ്ങളെ നിങ്ങൾക്ക് അറുത്തുകൊണ്ട് നിങ്ങൾക്കത് ഭക്ഷിക്കാം. എല്ലാ മതങ്ങളും എടുത്തു പരിശോധിച്ചാലും അതിലുണ്ട് നരബലി നടത്തുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അതിനോട് നമുക്ക് യോജിക്കാൻ സാധ്യമല്ല. മനുഷ്യരെ ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ബലി കൊടുക്കുന്ന ഒരു അവസ്ഥ സമൂഹത്തിലുണ്ട്. പരീക്ഷണമെന്നോണം ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ അങ്ങനെ കൽപ്പനയുണ്ടായി, പക്ഷേ അത് നിർവഹിച്ചിട്ടില്ല. അതിന് പകരമായി കൊണ്ടാണ് നമുക്കറിയാം ബലിപെരുന്നാൾ വരുന്ന സമയത്ത് ഈദുൽ അദ്ഹ എന്ന വിശ്വാസികളുടെ ആഘോഷത്തിൻ്റെ ദിവസത്തിൽ അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ദൈവത്തിൽ നിന്നുള്ള പരീക്ഷണം, അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണം എന്നുള്ള നിലക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം ആദർശ പിതാവ്, പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണമുണ്ടായി. പക്ഷെ ഒരിക്കലും മകനെ അറുത്തിട്ടില്ല. അത് പരീക്ഷണമായിരുന്നു. ആ ടെസ്റ്റിൽ അദ്ദേഹം വിജയിക്കുകയും അതിന് പകരമായിക്കൊണ്ട് ഒരാടിനെ അറുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ആ ഒരു ആരാധനാ കർമ്മം ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ഫസ്വല്ലി റബ്ബിക വൻഹർ, ആ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും ബലികർമ്മം നടത്തുകയും ചെയ്യുക, അത് സട്ടാവിൻ്റെ തൃപ്തിക്ക് വേണ്ടി. ആ അറുത്ത ബലിമൃഗത്തെ അത് നിങ്ങൾക്ക് കഴിക്കാനാണ്. ഒരിക്കലും മറ്റുള്ള വളരെ ക്രൂരമായ പ്രവണത സമൂഹത്തിൽ പല മതങ്ങളിലും നടക്കുന്നത് നമുക്ക് കാണാം. രക്തം കൊണ്ട് തുള്ളിച്ചാടി സന്തോഷിക്കുന്ന, ആഹ്ലാദിക്കുന്ന, അത് ശരീരത്തിൽ പുരട്ടിക്കൊണ്ട് അതിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുന്ന അങ്ങനെയൊക്കെയുള്ള പല നേർച്ചകളും. പക്ഷേ ഇതല്ല നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത്. അറുക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത് ആടുമാട് ഒട്ടകങ്ങളെയാണ്. അത് നിങ്ങൾക്ക് തിന്നാൻ അനുവദിക്കപ്പെട്ടതാണ്. അതിൻ്റെ മാംസങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം, നിങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ട് അത് മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊടുക്കാം. ഒരിക്കലും തന്നെ ആ ഒരു രക്തരക്ഷസായിക്കൊണ്ട് ദൈവത്തെ, അള്ളാഹുവിനെ അങ്ങനെ കാണേണ്ടതില്ല. അതാണ് ബലികർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ലൈ യനാൽ അല്ലാഹു ലുഹൂമുഹ വലാ ദിമാഉഹ വലാകി യനാലുഹു തഖ്‌വാ മിൻകും. നിങ്ങളോടുള്ള കൽപ്പന നിങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ടോ, സാക്ഷാത്കരിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബലികർമ്മം നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. ആ മാംസം കൊണ്ടോ രക്തം കണ്ടുകൊണ്ടോ ഒരു ആഹ്ലാദമടയുന്ന, സന്തോഷിക്കുന്ന ഒരവസ്ഥയല്ല. അതല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്. വലാക്കി അനാലുഹു തഖ്‌വാ മിൻകും, നിങ്ങളുടെ സൂക്ഷ്മത, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളതിന് തയ്യാറാണോ അല്ലയോ എന്ന്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ നിങ്ങൾക്ക് ആ ബലികർമ്മം നിർവഹിക്കാൻ അതിന് പുണ്യമുണ്ട്. അതിന് നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് തിന്നാൻ അനുവദിക്കപ്പെട്ടതായ ഒരു ബലിമൃഗത്തെ വാങ്ങിക്കൊണ്ട് അതിനെ വളരെ തീറ്റിപ്പോറ്റി വളരെ മാന്യമായ രൂപത്തിൽ അറവിൽ പോലും കാരുണ്യം കാണിക്കണമെന്ന് പറഞ്ഞല്ലോ. ആ രൂപത്തിൽ അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആശ്വാസത്തോടുകൂടി അതിനെ ദൈവപ്രീതിക്ക് വേണ്ടി അത് നിർവഹിക്കുമ്പോൾ ആ മാംസം നിങ്ങൾ കഴിക്കാം. അത് ഒരിക്കലും തന്നെ അത് വിട്ടേച്ചു പോവുകയല്ല ചെയ്യുന്നത്. എന്നാൽ ഇസ്ലാമിലെ ഈ ഒരു ബലികർമ്മത്തെ, ഉലുഹയ്യത്തിനെയൊക്കെ വിമർശിക്കുന്ന, അതിനെ വളരെ അത് ക്രൂരതയാണ് എന്ന് പറയുന്ന ആളുകൾ മനുഷ്യരെയും മറ്റു ജീവികളെയും വെറുതെ തലയറുത്തിട്ട് മനുഷ്യർക്ക് അതുപോലെ തന്നെ ഉപദ്രവമാകുന്ന രൂപത്തിൽ ചെയ്യുന്ന, അതല്ലെങ്കിൽ രക്തരക്ഷസുകളായി രക്തം കണ്ട് മനുഷ്യരെപ്പോലും അവരുടെ രക്തം കൊണ്ട് കണ്ടുകൊണ്ട് ആഹ്ലാദിക്കുന്ന, പ്രീതിപ്പെടുത്തുന്ന പല സാത്താന്മാരെയും ആരാധിക്കുന്ന സമൂഹത്തിലെ അത്തരത്തിലുള്ള പ്രവണതകളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെയല്ലേ ക്രൂരത? അറുത്തിട്ട് അത് ഭക്ഷിക്കാനുമല്ല, അതങ്ങനെ വിട്ടേച്ചു പോകുന്നു. മനുഷ്യ കുഞ്ഞുങ്ങളെപ്പോലും ദൈവപ്രീതിക്ക് വേണ്ടി നരബലി നടത്തുന്ന നേർച്ചകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതിലെന്ത് നീതിയാണുള്ളത്? എന്തൊരു നന്മയാണുള്ളത്? അതല്ലേ അക്രമം, യഥാർത്ഥത്തിൽ ക്രൂരത? മനുഷ്യനല്ലേ ഇവിടെ ഏറ്റവും വിശുദ്ധ? ഇസ്ലാം വലക്കത് കറംന ബനി ആദം മനുഷ്യൻ ആദം സന്തതികളെ മനുഷ്യരെ ആദരിച്ചിട്ടുണ്ട്. അവരുടെ രക്തം പവിത്രമാണ്, അവരുടെ അഭിമാനം പവിത്രമാണ്. ഇസ്ലാം അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ക്രൂരത കാണിക്കാൻ സാധിക്കുക? അപ്പോൾ ഒരിക്കലും തന്നെ ആടുമാട് ഒട്ടകങ്ങളെ അറുക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ക്രൂരതയല്ല. ഇവിടെ പശുവിനെ അറുക്കുന്നത് വളരെ ക്രൂരതയായി കാണുകയും മനുഷ്യനെ അറുത്തിടുകയും അറുകൊല ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയും നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ ജീവിതത്തിന് യാതൊരു വിലയുമില്ല. കെട്ടിയിട്ട് മനുഷ്യരെ അടിക്കുകയും കൊല്ലുകയും ക്രൂശിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കെ എങ്ങനെയാണ് വർഷത്തിലൊരിക്കൽ വിശ്വാസികൾ നിർവഹിക്കുന്ന ഈ ഒരു ബലികർമ്മത്തെ ഈ വിമർശിക്കാൻ സാധിക്കുക? ഒരിക്കലും അതിൽ ന്യായമില്ല, സത്യമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. തിരിച്ചറിയേണ്ട, പഠിക്കേണ്ട, ബോധ്യപ്പെടേണ്ട ഒരു വസ്തുതയാണത്. സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുക, പല ബലികർമ്മങ്ങളും എത്തരത്തിലുള്ളതാണ്, സമൂഹത്തിൽ എത്രത്തോളം ജനങ്ങൾക്ക് ഉപദ്രവവും അതുപോലെ തന്നെ അന്യായവും അക്രവുമായിക്കൊണ്ടുള്ള ഉപദ്രവമായിട്ടുള്ള പലതും നടക്കുന്നുണ്ടല്ലോ. ഇതിൽ വിശ്വാസികൾ മുസ്ലിമീങ്ങൾ നടത്തുന്ന ഈ ഒരു ബലികർമ്മത്തിൽ അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരാൾക്കും തന്നെ ഉപദ്രവമില്ല. ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാണ്. അവർക്ക് ഉപയോഗിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു കൊടുത്ത ആടുമാട് ഒട്ടകങ്ങളെ അവരെ അറുത്തുകൊണ്ട് അത് വിതരണം ചെയ്യാം, അത് ഭക്ഷിക്കാം, ഇത് യഥേഷ്ടം ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് വസ്തുത നമ്മൾ തിരിച്ചറിയണം. വസ്തുതകൾ തിരിച്ചറിയാതെ ആക്ഷേപിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. ഇസ്ലാമിൻ്റെ വിശ്വാസം അത് കറകളഞ്ഞ ഏകദൈവ വിശ്വാസമാണ്. ആ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അവൻ്റെ തൃപ്തിക്ക് വേണ്ടി അവൻ്റെ മുമ്പിൽ കീഴ്പ്പെടുന്ന ഇസ്ലാം എന്നത് സമർപ്പണമാണ്. എന്തൊന്ന് കൽപ്പിച്ചാലും അത് ചെയ്യാനുള്ള സന്നദ്ധതയും അള്ളാഹുവിന് കീഴ്പ്പെടാനുള്ള ആ ഒരു മാനസിക അവസ്ഥയും ഉണ്ടാവുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലുള്ളത്. അപ്പോൾ ഒരിക്കലും തന്നെ ഈ നാൽക്കാലികളെ അറുക്കുക എന്നുള്ളത് അവരോട് ചെയ്യുന്ന ക്രൂരതയല്ല. മാത്രമല്ല അറുക്കുമ്പോഴും ഒരുപാട് നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ അറുക്കുന്ന ആ അറവ് മൃഗത്തിൻ്റെ അതിനെ നന്നായി പോറ്റി വളർത്തുകയും അതിന് വെള്ളം കൊടുക്കുകയും അതിനെ ആശ്വാസമാകുന്ന രൂപത്തിലാണ് ഫല്യുരിഹ് ദബീഹത്തുഹു, അറവ് വളരെ ആശ്വാസത്തോടു കൂടി നിർവഹിക്കണം. നിങ്ങൾ അറുക്കുന്ന ആ ഒരു ആയുധം, ആ കത്തി, അത് നിങ്ങൾ മൂർച്ചയുള്ളതാക്കണം. അതിനെ ചെരിച്ചു കിടത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. തൻ്റെ കാൽ അതിൻ്റെ തലയുടെ ആ ഭാഗത്ത് വെച്ച് അത് കാണാതെ, ആ ആയുധം അറുക്കുന്ന കത്തി അതിനെ കാണിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസമാകുന്ന രൂപത്തിൽ അറവ് നടത്താൻ വേണ്ടിയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒക്കെ രൂപത്തിൽ, അതല്ലാതെ ഇസ്ലാമിൽ നോക്കൂ, നിങ്ങൾ കാണാൻ സാധിക്കും അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ തന്നെ ഇങ്ങനെ എറിഞ്ഞുടച്ച്, അതല്ലെങ്കിൽ വളരെ ആ മൃഗത്തിന് ഉപദ്രവമാവുന്ന രൂപത്തിൽ ചെയ്തുകൊണ്ട് അതിനെ കൊല്ലുന്ന ഒരവസ്ഥയല്ല. മറിച്ച് ഏറ്റവും മാന്യമായ രൂപത്തിൽ യഹ്സാനോടുകൂടി, നന്മയോടുകൂടി, അതിലും നന്മ നിങ്ങൾ കാത്തുസൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏറ്റവും നല്ല ഇഹ്സാനോടുകൂടി, നന്മയോടുകൂടിയാണ് ആ അറവ് പോലും നിർവഹിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു ആരാധനാകർമ്മം അത് സെറ്റാവിനുള്ള സമർപ്പണമാണ്. മാത്രമല്ല അതൊരിക്കലും തന്നെ പ്രകൃതി വിരുദ്ധമല്ല. പ്രകൃതി സംവിധാനിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന് സസ്യബുക്കും മാംസബുക്കും രണ്ടും കൂടിയാണ്. അതിന് പച്ചക്കറികൾ കഴിക്കാനുള്ള അനുവാദവുമുണ്ട്, മാംസാഹാരങ്ങൾ കഴിക്കാനുള്ള അനുവാദങ്ങളുണ്ട്, അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് അവൻ്റെ സൃഷ്ടിപ്പ് തന്നെ. അതുകൊണ്ട് ജനങ്ങൾക്ക്, മനുഷ്യർക്ക് അനുവദിക്കപ്പെട്ടതും അവർക്ക് ആവശ്യവുമായ കാര്യങ്ങളാണ് ആ ഒരു വിഷയത്തിലുള്ളത്. ഒരിക്കലും ക്രൂരതയോ അക്രമമോ അല്ല ഇസ്ലാമിലെ ബലികർമ്മം എന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
3: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഇൻസൈറ്റ്. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം. വിഷയം ബലികർമ്മം ക്രൂരതയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. മോർണിംഗ് ലൈവ് ഷോയുടെ മനോഹരമായ ആ സെഷൻ അവസാനിച്ചതിൻ്റെ ശേഷം പതിവ് പോലെ നമ്മൾ വൈബ്സിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ഇന്ന് റേഡിയോ വൈബ്സിൽ നിങ്ങളുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം, എൻ്റെ കൂടെ സുഹൈർ പണിക്കാട്. അപ്പോൾ തീർക്കാം, നമ്മൾ ഇന്നത്തെ ഇൻസൈറ്റിലേക്കാണ്. വൈബ്സിലെ ആദ്യ പ്രോഗ്രാം ഇൻസൈറ്റ് ആണല്ലോ. ഇൻസൈറ്റിൽ ഏതാണ് നമ്മൾ കേൾക്കുന്നത്?
1: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഇൻസൈറ്റിൽ ഇന്ന് പരലോകത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ബഹുമാന്യനായ സജ്ജാദ് ബിൻ അബ്ദുറസാഖ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി വകഫ, വസ്സലാമു അലാ മല്ലാ നബിയല്ലദീൻ അസ്തഫ, അമ്മാ ബഅദ്. അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അള്ളാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. റബ്ബി ഷഹ്ലി സുദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനമുള്ള പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആറ് കാര്യങ്ങളായിട്ടാണ്. അതിനെയാണ് ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ എന്ന് നാം പറയാറുള്ളത്. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരുന്നു. വന്നത് ജിബ്രീലാണ് എന്ന് സ്വഹാബാക്കൾക്ക് മനസ്സിലായിട്ടില്ല, എന്നാൽ പ്രവാചകൻ ആ കാര്യം മനസ്സിലായിട്ടുണ്ട്. വന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം സ്വഹാബാക്കളെ ദീൻ പഠിപ്പിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള വിശദീകരണങ്ങൾ വളരെ സരളമായ ശൈലിയിൽ, വ്യക്തമാകുന്ന ഭാഷയിൽ വിശദീകരിക്കുന്നു. സ്വാഭാവികമായിട്ടും ജിബ്രീൽ അലൈഹിസ്സലാമയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ നടക്കുന്ന ആ ചർച്ച ശ്രോതാക്കളെന്നോണം സ്വഹാബാക്കൾ കേൾക്കുന്നു, കാര്യങ്ങൾ ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു. അവിടെ ചോദിച്ച ഈ ഹദീസിനെ മൊത്തത്തിൽ, ഈ ഒരു സംഭവത്തെ മൊത്തത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണുന്നത് ഹദീസു ജിബ്രീൽ എന്ന പേരിലാണ്. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ച ഒരു ചോദ്യമാണ് അഖ്ബിർനി അനിൽ ഈമാൻ, എനിക്ക് താങ്കൾ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ച്, ഈമാനിനെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു, ഈമാൻ എന്നാൽ, വിശ്വാസം എന്നാൽ, അൻ തുഅ്മിന ബില്ലാ, അത് അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. വ മലായിക്കത്തിഹി, അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്. വ കുത്തുബിഹി, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്. വ റുസുലിഹി, അവൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കലാണ്. വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കലാണ്. വൽ ഖദരി ഖൈരിഹി വ ശരിഹി മിൻ അല്ലാഹി തആല, വിധിയിൽ വിശ്വസിക്കലാണ്. ഇങ്ങനെ ആറ് ഈമാൻ കാര്യങ്ങൾ ആറെണ്ണമാണ്, അത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആറ് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഇതിലെ ആ അഞ്ചാമത്തെ കാര്യമായിട്ട് എണ്ണിയത് ഏതാണ്? വല്യോമിൽ ആഖിർ, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, ലോകാവസാനത്തിലുള്ള വിശ്വാസം, യോമുൽ ഖിയാമയിലുള്ള വിശ്വാസം. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരലോകം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ തേട്ടമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗം മാത്രം വിശ്വസിച്ചു പോരുന്ന ഒരു കാര്യമല്ല. മതങ്ങളുടെ എല്ലാം അടിസ്ഥാന വേദഗ്രന്ഥങ്ങളും അടിസ്ഥാന വിശ്വാസങ്ങളും പരിശോധിക്കുമ്പോൾ പോലും ഇത്തരം പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടന്നതായിട്ട് കാണാം. പലപ്പോഴും പല മതങ്ങളിലും പല രീതികളിലാണ് ആ വിശ്വാസമെങ്കിലും പരലോകമെന്ന് പറയുന്ന ഒരു ലോകത്തെ കൈകാര്യം ചെയ്തതായിട്ടും പരാമർശിച്ചതായിട്ടും വിശദീകരിച്ചതായിട്ടൊക്കെ നമുക്ക് വേദഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പൂർവ്വ വേദഗ്രന്ഥങ്ങളെല്ലാം പിന്നീട് പിൽക്കാലത്ത് മാനിപ്പുലേഷൻസിന്, പല കൈകടത്തലുകൾക്കും വിധേയമായിട്ടുണ്ടെങ്കിൽ പോലും അതിലെല്ലാം പരലോകത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പരലോകം എന്ന് പറയുന്ന ഒരു മരണാനന്തര ലോകത്തെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം നടന്നതായിട്ട് കാണാം. ഞാൻ പറയുന്നത് അതിൻ്റെ പ്രാമാണികമായ വശങ്ങളിലേക്കല്ല, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ഈ ഭൂമി ലോകത്ത് മനുഷ്യരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നീതി നിഷേധിക്കപ്പെടുന്ന ഒട്ടനവധി മനുഷ്യരുണ്ട്. ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫിലസ്തീനിലെ സംഭവങ്ങൾ, ഇപ്പോൾ ഫിലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഇത് ഒരു നൂറ്റാണ്ടോളമായി കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ജനിച്ചു വളർന്ന സ്വന്തം മണ്ണിന് വേണ്ടി പോരാടുന്ന ഫിലസ്തീൻ മക്കൾ അവിടേക്ക് കുടിയേറി വന്ന് അവിടുത്തുകാരെ അവിടെ നിന്ന് ആട്ടിയോടിക്കുകയും ആ ആട്ടിയോടിക്കലിൻ്റെ ഭാഗമായി അവരെ വംശീയമായ ഒരു ഉന്മൂലനത്തിന് വിധേയമാക്കുകയും ജിനോസൈഡിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ ഫിലസ്തീനിൻ്റെ മണ്ണിൽ ഈ ഒരു സമകാലിക സാഹചര്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് തീർത്തും അനീതിയിലധിഷ്ഠിതമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകൃതമായി വന്നത്. ഞാനിതിവിടെ പറയാനുള്ള കാരണം, നീതി എത്രത്തോളം അനിവാര്യമാണ് എന്നാണ്. പരലോകമെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ മുമ്പിൽ പരലോകമെന്ന് പറയുന്ന ഒരു നീതിന്യായ നാള്, അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, സമൂഹ മാധ്യമങ്ങളിലൂടെ ഫിലസ്തീനിൻ്റെ മക്കൾ ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിക്കാൻ വേണ്ടി പടപൊരുതിക്കൊണ്ടിരിക്കുന്ന, പിറന്ന നാടിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫിലസ്തീൻ മക്കൾ അതിദാരുണമായ രൂപത്തിൽ, പൈശാചികമായ രൂപത്തിൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ചെറിയ പിഞ്ചോമന മക്കളാണ്, പിഞ്ചു പൈതങ്ങളാണ് അവിടെ മരിച്ചു വീഴുന്നത്. ഓരോ ദിവസവും ജൂതപ്പട്ടാളത്തിൻ്റെ തോക്കിനും ബോംബിനും ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ പരലോകമെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ, അതുകൊണ്ടായിരിക്കും മഹാനായ ഉമർ മൗലവി റഹിമഹുമുല്ല, അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണല്ലോ ഓർമ്മകളുടെ തീരത്ത്, ഒരുപക്ഷെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടാകും, വായിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായും ഒരു തവണയെങ്കിലും നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണത്. ഓർമ്മകളുടെ തീരത്ത് എഴുതുമ്പോൾ ഉമർ മൗലവി റഹിമഹുമുല്ല പലപ്പോഴായി പറഞ്ഞു പോകുന്നൊരു കാര്യമുണ്ട്, പരലോകം സംവിധാനിച്ച അള്ളാഹുവിനാകുന്ന സർവസ്തുതിയുമെന്ന്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു കാര്യമാണ്. ഇത് ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ അടുത്ത് ആലുവയിൽ ഒരു സംഭവം നടന്നു. ഒരു ചെറിയ 6 വയസ്സുള്ളൊരു പെൺകുട്ടിയെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായ ഒരു വ്യക്തി വളരെ മോശമായി ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്നു. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയെ അവിടെ ഇങ്ങനെ കിടത്തിയപ്പോൾ, ആ കുട്ടിയുടെ മൃതദേഹം അവിടെ കിടത്തിയപ്പോൾ, കുറച്ച് മുമ്പ് കൊല ചെയ്യപ്പെട്ടത് ജിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ അമ്മ ഈ കുട്ടിയുടെ മൃതദേഹത്തിന് അരികിൽ വന്നപ്പോൾ ഒരു ചാനൽ പ്രവർത്തകൻ അവരോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന്. അപ്പോൾ അവർ പറയുന്നൊരു മറുപടി ഉണ്ട്, അവരൊരു മുസ്ലിമും പോലും അല്ല, അവർ പറയുന്നൊരു മറുപടി, ആ കൊലയാളിയെ ഞങ്ങളുടെ കയ്യിലേക്ക് വിട്ടുവരും, എന്തിനാണ് പോലീസുകാർക്ക് വിട്ടുകൊടുക്കുന്നത്, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, അവനൊക്കെ കൊലപാതകമല്ലാതെ അവനൊക്കെ കൊല്ലലല്ലാതെ വേറെ ഒന്നുമില്ല. അതായത് നമ്മുടെ നാട്ടിൽ തിന്മകൾ പെരുക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം വേണ്ട രൂപത്തിൽ അക്രമികളായ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ അക്രമികൾ, ഇതേപോലെ തന്നെ കലാപകാരികളായ ആളുകൾ കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെയാണ് നമ്മൾ പറയുന്നത് പരലോകം എന്ന് പറയുന്ന നീതിയുടെ ഒരു ലോകം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചില ആളുകളെങ്കിലും ഹൃദയത്തിൽ നിന്ന് തേടിപ്പോകുന്ന ഒരു കാര്യം അതുണ്ട് എന്നത് സത്യമാണ്. ഞാൻ ഈ ഒരു മൈക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ മുന്നിലൂടെ ഈ ഒരു സംഭാഷണത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു എന്നത് എത്രത്തോളം അനിഷേധ്യമായൊരു സത്യമാണ്. അതിനേക്കാൾ വലിയ സത്യമാണ് മരിക്കുമെന്നതും, മരിച്ചു കഴിഞ്ഞാൽ ഒരു പുനർജീവനമുണ്ട് എന്നതും, പുനരുദ്ധാരണമുണ്ട് എന്നതും, അതിനുശേഷം നമ്മുടെ നന്മ തിന്മകളെല്ലാം വ്യവച്ഛേദിച്ച് സ്വർഗമുണ്ട് നരകമുണ്ട് എന്നതെല്ലാം സത്യമാണ് സഹോദരങ്ങളെ. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അന്നാറു ഹക്കുൻ വൽ ജന്നത്ത് ഹക്കുൻ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. നിങ്ങൾ നോക്കൂ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടതുപോലും കടുത്ത നീതിയിൽ അധിഷ്ഠിതമായിട്ടാണ്. ഇപ്പോൾ 1930s ചരിത്രം, 30s 40s ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 1923 തിയോഡൽ ഹെർസൽ എന്ന് പറയുന്ന ഒരു ജൂതൻ അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നുണ്ട്, അൽ വിലായത്തു അൽ യഹൂദ്, ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകമാണ് ജൂതന്മാർക്ക് വേണ്ടി ഒരു രാഷ്ട്രം എന്ന ഒരു സ്വപ്നം അവർക്കുണ്ടാകാനൊക്കെ കാരണമായി തീരുന്നത്. വലിയൊരു പങ്ക് ആ പുസ്തകത്തിനുണ്ട്, തിയോഡൽ ഹെർസലിൻ്റെ ആ പുസ്തകത്തിന്. അങ്ങനെ അതിശക്തമായൊരു കുടിയേറ്റം ഫിലസ്തീനിലേക്കുണ്ടാകുന്നു. ഫിലസ്തീനിൽ ജനിച്ചു വളർന്ന അവിടുത്തെ മുസ്ലിങ്ങളെയും ഫിലസ്തീനികളെയും അവിടെ നിന്ന് ആട്ടിയൊടുക്കുകയും അവരെ വംശീയമായ ഉന്മൂലനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് തീർത്തും അനീതിയിൽ അധിഷ്ഠിതമായ രൂപത്തിലാണ് 1948 ഒരു രാഷ്ട്രം അവർ രൂപീകരിക്കുന്നത്. നിങ്ങൾ 1948 വരെയുള്ള ലോക ഭൂപടം എടുത്ത് പരിശോധിക്കുക, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമില്ല. 1948 ശേഷമാണ് ലോക ഭൂപടത്തിൽ ഇസ്രായേൽ എന്ന പേരിൽ ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് പോലും, കയറി വരുന്നത് പോലും. അപ്പോൾ അത് ഇനി ഉണ്ടാക്കിയതാകട്ടെ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഞാൻ പറഞ്ഞല്ലോ 1930s ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ കടന്നുകൂടിയ ജൂതന്മാർ ആദ്യം ചെയ്തത് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഹഗന എന്നായിരുന്നു അതിൻ്റെ പേര്. അങ്ങനെ അവരവിടെ ഒരുപാട് ഭീകരാക്രമണങ്ങൾ നടത്തുന്നു. എന്നിട്ട് ആ ഹഗനക്ക് തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവർ ബെറ്റേഗന എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ആ ബെറ്റേഗനക്കും തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് അവർ പിന്നീട് ഇർഗുന എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിനും തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് 1946 കാലഘട്ടങ്ങളിൽ അവർ സ്റ്റേൺ ഗ്യാങ് എന്ന് പറയുന്ന മറ്റൊരു തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ തീവ്രവാദ ഗ്രൂപ്പാണ്, ജൂത തീവ്രവാദ ടെററിസ്റ്റ് ഗ്രൂപ്പാണ് അവിടെ ഉണ്ടായിരുന്ന അന്ന്. അതൊരു ബ്രിട്ടീഷ് മാൻഡേറ്റ് ആയിരുന്നു ഫിലസ്തീൻ എന്ന് പറയുന്നത് 1917 മുതൽ തന്നെ. അപ്പം ആ കാലഘട്ടങ്ങളിലൊക്കെ അന്ന് അവിടുത്തെ ബ്രിട്ടീഷുകാരുടെ ഒരു ഫിലസ്തീനിലെ ഭരണകേന്ദ്രമായിരുന്ന കിങ് ഡേവിഡ് ഹോട്ടലുണ്ട്, അതൊക്കെ അവർ ബോംബ് വെച്ച് തകർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭീകരവാദ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. ഒരുപാട് നിരപരാധികൾ അവർ ചുട്ടുകൊന്നു. ഇന്നും അത് അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരതൊരു നന്മയായി കാണുന്നു, അവരത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. എന്നിട്ട് സ്വന്തം നാടിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്ന, അതിനുവേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ നോക്കിയിട്ട് അവരൊരു കൂസലുമില്ലാതെ വിളിക്കുന്നു തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും. ആ ഫിലസ്തീനികളുടെ മണ്ണാണത്, അവിടേക്ക് കുടിയേറി വന്നിട്ട് അവരവിടെ നിന്ന് നാട്ടിയോടിക്കുകയാണ്. ഇതുപോലെ ഞാനിവിടെ സൂചിപ്പിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഈ നീതിയുടെ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നു, ഈ ഫിലസ്തീനികൾക്കൊരു ആശ്വസിക്കാൻ ഒരു പരലോകം പോലും ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവർക്ക് കൃത്യമായ രൂപത്തിൽ നീതി ലഭിക്കണ്ടേ? നീതി നിഷേധിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന ഈ പിഞ്ചോമന മക്കൾ ആർത്ത് കരയുന്ന, ഉപ്പാനെ കാണാതെ ഉമ്മാനെ കാണാതെ എവിടെ പോയി എന്നറിയില്ല, ബിൽഡിങ്ങുകൾക്കുള്ളിൽ നിന്നൊക്കെയാണ് കയ്യും കാലും വേർപ്പെട്ട രൂപത്തിൽ ഓരോ കുട്ടികളെ എടുത്തുകൊണ്ടുവരുന്നത്. ഈ കുട്ടികൾക്കെല്ലാം നീതി ലഭിക്കണ്ടേ? തീർച്ചയായും വേണം. അങ്ങനെ ഒരു നീതിയുടെ ലോകം വേണ്ടേ? ഉണ്ട്. അതാണ് ഖുർആൻ പറയുന്നത് പരലോകം. അവിടെ ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, അണുമണിത്തൂക്കം നന്മ ചെയ്തവൻ അത് അവിടെ കാണും. വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഷറൻ യറ, അണുമണിത്തൂക്കം തിന്മ ചെയ്തവനും അതവിടെ കാണും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര നിഷേധിച്ചാലും, നാസ്തികരായ ആളുകളാകട്ടെ, ലിബറൽവാദികളാകട്ടെ, നിങ്ങളൊക്കെ എത്ര പരിഹസിച്ചാലും, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ മനസ്സുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നീതിയുടെ ഒരു ലോകം, എല്ലാത്തിനും നീതി ലഭിക്കുന്ന നല്ലൊരു ലോകം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലോകം ഖുർആൻ പരിചയപ്പെടുത്തി, ഇസ്ലാം പരിചയപ്പെടുത്തി. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പരലോക വിശ്വാസം. അതുണ്ട്. അത് എങ്ങനെ നിഷേധിച്ചാലും അതിനെ നിഷേധിക്കാൻ, അതിനെ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതും ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ തേട്ടമാണ് എന്ന് കാണാൻ കഴിയും. ആ പരലോകത്തെ വിജയമാണ് ആത്യന്തിക വിജയം. അതിനായി മുന്നോട്ട് പോവുക. സർവേശ്വരനായ അള്ളാഹു താലാദിനെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: മാഷാ അല്ലാ, പരലോകത്തിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് ഇൻസൈറ്റിൽ സജ്ജാദ് ബിൻ അബ്ദുർ റസാഖ് ആയിരുന്നു ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. റേഡിയോ വൈബ്സിലെ ഇനി വൈബാക്കുന്ന മറ്റൊരു പ്രോഗ്രാമായ പാട്ടിലേക്ക്, സ്വരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആരാധ്യനല്ലാ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു ഗാനത്തിൽ,
1: അത് നമ്മുടെ ഇടവണ്ണയിലുള്ള റിയമോളുടെ പാട്ടാണ്. ഇൻഷാ അല്ലാ നമുക്ക് റിയമോളുടെ മനോഹരമായ ഈ ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ആരാധ്യനല്ല എന്ന് തുടങ്ങുന്ന റിയ എടവണ്ണയുടെ ആലാപനം സ്വരത്തിൽ ഇതുവരെ നമ്മൾ കേട്ടുകഴിഞ്ഞു. മാഷാല്ലാ, ഇനി ആരോഗ്യവിചാരമാണ്.
1: ആരോഗ്യവിചാരത്തിൽ നമ്മൾ ഇന്ന് പുതുതലമുറ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടുന്ന, എന്നാൽ നമ്മുടെ കുറച്ച് പഴയ ആളുകൾ അവർക്കൊക്കെ ഉണ്ടാവുന്ന സാധാരണ ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രായഭേദമന്യേ എല്ലാവരും അനുഭവിക്കുന്നൊരു പ്രശ്നമെന്ന നിലയ്ക്ക് ഈ ഒരു ചർച്ച പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല തുടങ്ങിയ മൂലവ്യാധികളും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമുള്ളൊരു ചർച്ചയാണ്. ഇൻഷാല്ലാ ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ അമീർ ആയുർലോകമാണ് ഇന്നുള്ളത്, ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ. അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധിയായി അബ്ദുസ്സലാം വീട്ടിയാണ് ശ്രോതാക്കളെ ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ പങ്കെടുക്കുന്നത്.
0: അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യവിചാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ ആരോഗ്യവിചാരത്തിൽ ഡോക്ടർ അമീർ ആയുർലോകത്തിൻ്റെ അദ്ദേഹവുമായിട്ടുള്ള സംസാരമായിരുന്നു നമ്മൾ കേട്ടത്. ഈ ഒരു എപ്പിസോഡിലും സാറിൻ്റെ സേവനം നമുക്കുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഇന്ന് എല്ലാവരിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗവും അതിൻ്റെ കുറേ തെറ്റിദ്ധാരണകളും അതിലെ ചികിത്സയിൽ പ്രോപ്പറായിട്ട് ചികിത്സ ചെയ്യേണ്ട രീതികളും ഒക്കെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു വരികയാണ്. ഈ എപ്പിസോഡിൽ സാറെ നമുക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: വഅലൈക്കും സലാം.
0: സാറെ, നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള വിഷയത്തിൻ്റെ അനുബന്ധമായിട്ട് നമുക്ക് എന്ന് തോന്നുന്നത് ചികിത്സയിൽ ഇപ്പം പൈൽസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്, പിന്നെ അതിൻ്റെ മറ്റു രോഗങ്ങളും ഉണ്ടല്ലോ അതേ ഇനത്തിൽ വരുന്ന തന്നെ, അതിൻ്റെ ചികിത്സകളും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം.
2: ഫിഷറും ഫിസ്റ്റുലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ആദ്യമായിട്ട് ഫിഷറിൽ, ഫിഷർ എന്ന് പറഞ്ഞാൽ മലബന്ധം കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബന്ധം തന്നെയാണ് പ്രധാന കാരണം. മറ്റൊരു കാരണം ഗർഭിണികളിൽ വരുന്ന നോർമൽ ഡെലിവറി ഉണ്ടല്ലോ, നോർമൽ പ്രസവത്തിൽ ഇങ്ങനെ താഴേക്ക് പ്രഷർ കൊടുക്കും, മുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫിഷർ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മാത്രം. എനിവേ, ഇതിന് അതികഠിനമായ മുക്കൽ അല്ലെങ്കിൽ പ്രഷർ കൊടുക്കുന്ന ഒരു സ്ട്രെയിനിങ് വന്നാൽ മാത്രമാണ് ഫിഷർ ഉണ്ടാകുന്നത്. ഫിഷർ വരുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ മലദ്വാരത്തിൽ മലത്തിനെ പിടിച്ച് നിർത്തുന്ന രണ്ട് തരം പേശികളുണ്ട്. ഈ ഉള്ളിലുള്ള പേശി ഇൻവോളണ്ടറി മസിൽ എന്ന് പറയും, നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നമ്മുടെ തലച്ചോറ് നേരിട്ട് നിയന്ത്രിക്കുന്നതാണ്. ഉള്ളിലുള്ള മസിൽ ഇപ്പോൾ നമുക്ക് നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ മലം ഇങ്ങനെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പേശിയുടെ ആ ഒരു ഏരിയയിലുള്ള ഞരമ്പുകൾ അത് ഡിറ്റക്റ്റ് ചെയ്യും, ഓ മലം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ റിഫ്ലക്സ് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ മസിൽ അങ്ങ് ടൈറ്റ് ആവും, നമ്മൾ പോലും അറിയാതെ അത് ടൈറ്റ് ആവും. ഇനി ഉറക്കത്തിൽ തന്നെ ഗ്യാസ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക, ഗ്യാസ് ആണെന്ന് ഇത് ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഗ്യാസിനെ പുറത്തേക്ക് കളയുകയും ചെയ്യും. മനസ്സിലായോ? ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ എല്ലാവരുടെയും ബെഡിൽ മലം പോയിട്ടുണ്ടാകും, കാരണം എല്ലാ മസിൽസും ലൂസ് ആവുമല്ലേ ഉറങ്ങുന്ന സമയത്ത്.
0: പക്ഷേ അപ്പോൾ കുട്ടികളുടെ,
2: കുട്ടികൾക്ക് ഈ മസിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, അതിനുള്ള ആ ഒരു സെൻസറി സിസ്റ്റം മൊത്തത്തിൽ ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല.
0: അത് ബ്രെയിനിലും
2: വലിയൊരു വർഷം ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് അത്. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു സെൻസറി സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ മസിലും സെൻസറി സിസ്റ്റം ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ആ ഒരു സംഭവം നടക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്റേണൽ സ്ഫിങ്ക്ടർ എന്ന് പറഞ്ഞ മസിലാണ് ഇതിന് ഈ ഒരു കാര്യം ചെയ്യുന്നത്.
0: അല്ല, അതിപ്പോ നമ്മളിപ്പോ മൂത്രിക്കാം, പിന്നെ കുറെ മുട്ടി നമ്മൾ ഉണരുന്നുണ്ടല്ലോ,
2: ഉണർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു മസില് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ, അതിനെ ഈ ഇന്റേണൽ സ്ഫിങ്ക്ടർ എന്ന നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പേശിയെ ചുറ്റിയിട്ടാണ് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ ഉള്ളത്. ആ പേശി നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിലാണ്, വോളണ്ടറി മസിലാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് മുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വലിക്കാനും പറ്റും. നമുക്കിപ്പോൾ ടോയ്ലറ്റിൽ പോകാനുള്ള മുട്ടൽ വന്നു, അത് ഇന്റേണൽ സ്ഫിങ്ക്ടർ വികസിക്കുമ്പോൾ നമുക്ക് മുട്ടൽ വരും. പക്ഷേ നമ്മൾ എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ ഉപയോഗിച്ചിട്ട് അതിനെ തൽക്കാലം അവിടെ പിടിച്ചങ്ങ് വെക്കും, ഉള്ളിലേക്ക് വലിച്ച് പിടിച്ച് വെക്കും ബാത്റൂമിൽ എത്തുന്നവരെ. അപ്പോൾ അത് നമ്മൾ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യുന്ന മസിലാണ്, കൺട്രോൾ ചെയ്യാവുന്ന മസിലാണ് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ. അപ്പോൾ ഈ രണ്ട് മസിലിൻ്റെയും ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇത് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഫിഷർ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റിൽ പറഞ്ഞ പോലെ കഠിനമായ വേദന ഉണ്ടാവും. ഈ വേദനയോടുള്ള ഒരു റിഫ്ലക്സ് ഉണ്ട്, ശരീരത്തിൻ്റെ ഒരു പ്രതികരണം. ആ പ്രതികരണം കാരണം ഇന്റേണൽ സ്ഫിങ്ക്ടർ ഇൻവോളണ്ടറി ആയിട്ട് അത് ചുരുങ്ങും, അതായത് നമ്മുടെ നിയന്ത്രണം ഇല്ലാതെ തന്നെ അതങ്ങ് ചുരുങ്ങിപ്പോവും. സാധാരണഗതിയിൽ അത്യാവശ്യം നമ്മളൊരു നാല് പേരിനെ ചുറ്റിപ്പിടിച്ച് അത്രയൊക്കെ വികസിക്കാനുള്ള കഴിവുണ്ട് വേണമെങ്കിൽ ആ മസിലിന്. പക്ഷേ ഈ വേദന കാരണം ആ മസിൽ അത് വല്ലാതങ്ങ് ചുരുങ്ങും, റിഫ്ലക്സ് പാസ് എന്നതിന് പറയാം. ഇങ്ങനെ ചുരുങ്ങിയിരിക്കുമ്പോൾ പേഷ്യൻ്റ് എക്സ്റ്റേണൽ സ്ഫിങ്ക്ടർ ഉണ്ടല്ലോ, നമ്മൾ കൺട്രോളുള്ള മസിലുണ്ടല്ലോ, ആ മസിലിൻ്റെ ശക്തി ഉപയോഗിച്ച് ഇതിലൂടെ മലത്തെ ഉണക്കി പുറത്ത് കളയാന്ന് വെച്ചാൽ ശ്രമിക്കും. അപ്പൊ വീണ്ടും പൊട്ടല് കൂടുകയാണ് ചെയ്യുക, വികസിക്കുന്നില്ല, പൊട്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും വേദന കൂടും. വേദന കൂടുമ്പോൾ വീണ്ടും ഈ മസിൽ ചുരുങ്ങും. ചുരുങ്ങുമ്പോൾ വീണ്ടും മലം പോകാൻ ബുദ്ധിമുട്ടാവുകയാണ്. അങ്ങനെ ഒരു ചെറുവിരലിന്റെ അത്ര പോലും വികസനം ഇല്ലാത്ത രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഫിഷർ എന്ന് പറഞ്ഞ രോഗം വന്നിട്ട്.
0: അപ്പൊ അത്രയും മലബന്ധം, അതിന്റെ
2: പ്രയാസങ്ങൾ. അപ്പൊ അത് കഠിനമായ വേദനയോട് കൂടിയാണ് പേഷ്യന്റ് വരിക. കുറെ കാലം കഴിയുമ്പോൾ അതിന്റെ താഴേക്ക് ഒരു വളർച്ച പോലെ വന്ന് സ്കിൻ ടാഗ്, കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ടാഗ് എല്ലാം രൂപപ്പെട്ട് വരും. അതാണ് ഫിഷറിന്റെ ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ക്രോണിക് ഫിഷർ എന്ന് പറയും. പലപ്പോഴും കുട്ടികളിൽ വരെ ഉണ്ടാകുന്ന രോഗമാണ് ഈ ഫിഷർ.
0: അത് ഞാൻ ചോദിക്കും, കുട്ടികളിലെ എന്റെ ഒരു പരിചയത്തിലെ കുടുംബത്തിൽ എന്നെ കുട്ടി പുറത്തേക്ക് മൊത്തം തൂങ്ങി വന്നു.
2: അത് വേറെ അസുഖമാണ്, അത് റെക്ടൽ പ്രൊലാപ്സ് എന്ന് പറഞ്ഞ അസുഖമാണ്.
0: എന്നിട്ട് പിന്നെ ഉള്ളു അങ്ങനെ
2: അത് അകത്തേക്ക് കടത്തി വെച്ചാല് അകത്തെ കയറി നിൽക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചെറിയ വ്യായാമമൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ പറ്റുന്ന, ആ പറയാൻ പറ്റുന്ന ഏജ് ആണെങ്കിൽ എക്സസൈസ് ഉണ്ട് അതിന്, അത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ അത് റിക്കവർ ചെയ്യാൻ
0: പറ്റും.
2: അല്ല, ഇത് അത് വേറെ തന്നെ രോഗമാണ്.
0: അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് ഉപ്പാക്ക് ഇങ്ങനെ എന്തുണ്ടായിരുന്നു, അപ്പൊ പാരമ്പര്യമായിട്ട് അങ്ങനെ കാണാണല്ലോ.
2: അതെ അതെ അതെ. പൈൽസ് ഒരിക്കലും പൈൽസ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാറില്ല പൊതുവെ. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും മുഴയോ കാര്യമോ ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പൈൽസ് കാണുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ പരിശോധനകൾ വേണം. പക്ഷെ കുഞ്ഞുങ്ങളിൽ ഫിഷർ ഉണ്ടാവാം.
0: ഫിഷർ
2: ഭക്ഷണം കൊടുത്ത് തുടങ്ങിയ കുഞ്ഞിന്, ആറുമാസം പ്രായമുള്ള കുഞ്ഞിന് വരെ ഫിഷർ കണ്ടിട്ടുണ്ട് ഞാൻ. എന്റെ അടുത്ത് ട്രീറ്റ്മെന്റ്
0: വന്നിട്ടുണ്ട്.
2: വേദന ഉണ്ടാവും, വേദന ഉണ്ട്, കുഞ്ഞു കരയും. ടോയ്ലറ്റ് പോകാൻ മുട്ടുമ്പോഴത്തേക്ക് കുഞ്ഞു കരയും, അതിങ്ങനെ മുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നതാണ്. അപ്പൊ കുഞ്ഞുങ്ങളിൽ വരെ ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫിഷർ. പക്ഷെ പൈൽസ് പൊതുവേ കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കാണ് വരുന്നത്. ഇപ്പൊ 20s തന്നെ ഒരുപാട് രോഗികൾക്ക് ഞാൻ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പണ്ടൊക്കെ 50-55 മാത്രമേ ഇത് കാണാറുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും കാരണം കൊണ്ട് 20-23 വയസ്സുകളിലൊക്കെ ധാരാളം പേഷ്യൻസ് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്.
0: അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ ഫിഷറുമായി ബന്ധപ്പെട്ട്
2: അതെ അതെ. ഫിഷറിൽ ഈ പേശി ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ഇതിനെ ക്രോണിക് ഫിഷർ എന്ന് പറയും. അക്യൂട്ട് ഫിഷർ എന്ന് പറഞ്ഞാൽ ആ വിള്ളൽ വന്നു, വേദന വന്നു, ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് അത് മരുന്ന് കൊണ്ട് തന്നെ പൊതുവെ മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ആ പേശി അധികം ചുരുങ്ങി പോവാതെ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് വേഗം മുറിവിന് ഉണക്കിയിട്ട് എടുക്കാൻ പറ്റും. പലപ്പോഴും 2-4 വരെ മരുന്ന് കഴിപ്പിക്കേണ്ടി വരാറുമുണ്ട്. അങ്ങനെ വാദ്യം എന്നാൽ തന്നെ. പക്ഷേ ഇത് പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ, ഇന്നിപ്പോൾ ടോയ്ലറ്റ് പോകുമ്പോൾ പേഷ്യൻ്റ് വേദന അനുഭവപ്പെട്ടാൽ ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ രാവിലെ വേദന ഉണ്ടെങ്കിൽ ഉച്ച കഴിയുമ്പോഴത്തേക്ക് വേദന മാറിയിട്ടുണ്ടാവും. പിറ്റേന്ന് ചിലപ്പോൾ വേദന ഉണ്ടാവില്ല, അപ്പോൾ പേഷ്യൻ്റ് ഡോക്ടർ കാണിക്കില്ല. അങ്ങനെ ഇത് ചികിത്സ വൈകും. വൈകി ഒത്തിരി കാലം കഴിയുമ്പോഴത്തേക്ക് എന്താ പ്രോബ്ലം വെച്ചാൽ, ഈ പേശി വല്ലാതെ ചുരുങ്ങി പോയിട്ടുണ്ടാവും. ആ ശ്വാസം പിന്നെ താനെ എത്ര മുക്കിയാലും അത് വികസിച്ച് വരില്ല. അതിന് പിന്നെ വികസിപ്പിച്ചെടുക്കാനുള്ള ചികിത്സ തന്നെ ചെയ്യണം. എൻ്റെ അടുത്ത് മാലിദ്വീപ് എന്നുള്ളൊരു പേഷ്യൻ്റ് വന്നിരുന്നു. ആൾക്ക് 8th വന്ന ഫിഷറാണ്. 48th എൻ്റെ അടുത്ത് ചികിത്സ തേടുന്നത്. പക്ഷേ ആ ക്രോണിക് ഫിഷറിൽ നമ്മൾ ചികിത്സ ചെയ്താൽ 2-3 കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. അതങ്ങ് മാറി, ആ വേദന എല്ലാം മാറി പൂർണ്ണമായിട്ടും പഴയ രീതിയിലേക്ക് ആയി വരും.
0: അത്രയും പഴക്കുണ്ടായിട്ടും
2: നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നേരത്തെ പക്ഷേ ഈ പേഷ്യൻ്റ് പറഞ്ഞത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. കാരണം ചെറുപ്പം മുതലേ ഈ വേദന പേടിച്ചിട്ട് ഇഷ്ടമുള്ള ഫുഡൊന്നും കഴിക്കില്ല. എരിവുള്ളത് കഴിക്കില്ല, ചിക്കൻ കഴിക്കില്ല. ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാം കഴിക്കുമ്പോൾ ഞാൻ കഴിക്കാതെ നോക്കി എൻ്റെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാതെ ഞാൻ ഇത്രയും കാലം ജീവിച്ചു പോയല്ലോ. അത് ആളെന്നോട് ചോദിച്ചു, ഞാൻ നേരത്തെ ചികിത്സിച്ചിരുന്നതും അങ്ങനെയാണെങ്കിലും ഈ 2-3 കൊണ്ട് മാറുമോ എന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ, ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പേ ചികിത്സിച്ച് ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിച്ചിരുന്നെങ്കിലും ഇത് മാറുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ്, ഇത് കൊണ്ട് നടക്കുന്നതോറും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവും.
0: പിന്നെ ഈ തെറ്റിദ്ധാരണകളും
2: അതെ അതെ,
0: യഥാർത്ഥ അറിവിലേക്ക് എത്തുന്നില്ലല്ലോ.
2: ഇല്ല
0: കുറേ അബദ്ധ ധാരണകളിലൂടെയാണ് കടന്നു പോകുന്നത്.
2: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഫിഷർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളിങ്ങനെ പുറത്തേക്ക് തടിപ്പ് തൂങ്ങി വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് റെക്ടൽ പ്രൊലാപ്സ് ആവാം. അത് പലപ്പോഴും അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് അതിനുള്ളത്, ഒട്ടും വിജയിക്കുന്നില്ലെങ്കിൽ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് ഇത് താനെ മാറിപ്പോകും. കാരണം മസിൽസിന് സ്ട്രെങ്ത് കിട്ടുമ്പോഴത്തേക്ക് ഇത് തിരിച്ചു ഉള്ളിൽ തന്നെ നിൽക്കുന്നൊരവസ്ഥ വരും. അത് നമുക്ക് ആ ഒരു പീരീഡിൽ മലബന്ധം വരാതിരിക്കാനുള്ള ചെറിയ മരുന്നുകൾ കൊണ്ടൊക്കെ അത് മാനേജ് ചെയ്ത് പോയാൽ മതി. അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും അത്. അതും നമുക്ക് 12 വയസ്സുള്ളൊരു കുഞ്ഞിന് ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അടുത്തൊരു കേസ് വന്നിരുന്നത് പോലെ വലിയ റെക്ടൽ പ്രൊലാപ്സ്, കംപ്ലീറ്റ് റെക്ടൽ പ്രസിഡൻഷ്യ എന്ന് പറയും, കംപ്ലീറ്റ് റെക്ടൽ മലാശയം എന്ന് പറയുന്ന സാധനം തിരിഞ്ഞ് മറിഞ്ഞ് ഇങ്ങ് പുറത്തേക്ക് തൂങ്ങി വരുന്ന അവസ്ഥ. അത് നമുക്ക് തിരിച്ചു വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ചെറിയ എക്സസൈസ് ചെയ്യാൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. അതിങ്ങനെ കുറേ പറയുമ്പോൾ അവർ ചെയ്യും. വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, കുറച്ചൊരു 8 വയസ്സ് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഫിഷറിൽ, അത് ഫിഷർ അത് കൺഫ്യൂസ്ഡ് ആവരുത്. റെക്റ്റൽ പ്രോലാപ്സ് വേറെ അസുഖമാണ്. പലപ്പോഴും ഈ റെക്റ്റൽ പ്രോലാപ്സ് പറഞ്ഞപ്പോൾ ഒരു പേഷ്യൻ്റ് 53 ഭാഗത്തുള്ള ഒരു പേഷ്യൻ്റ് ആയിരുന്നു. 53 തവണ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ബംഗാളികളുണ്ടല്ലോ ഫേക്ക് ട്രീറ്റ്മെൻറ്റ്, അവരുടെ അടുത്ത് പറഞ്ഞ 53 തവണ ഇവരെ അടുത്ത് പോയിട്ട് കെട്ടിയിട്ടും മാറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മൂലക്കുരുവാണെന്ന് അത്ര പറഞ്ഞത്, പൈൽസ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ ചികിത്സിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ഞാൻ പറയാം കേട്ടോ, കാരണം ഇത് ആക്ച്വലി റെക്റ്റൽ പ്രൊലാപ്സ് ആയിരുന്നു. അവർക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? എൻ്റെ അടുത്ത് ഈ പേഷ്യൻ്റ് വന്നത് അങ്ങനെയാണ്, 53 തവണ അവരുടെ അടുത്ത് പോയിട്ട് കെട്ടി. ഒരു പ്രായമുള്ള
3: കെട്ടുമ്പോൾ അതിന് പിന്നെ ഈ പേശികൾ ഇതിലാണുള്ളത് കെട്ടി.
2: അതെ അതെ,
3: അത് അതിൻ്റെതായ ബുദ്ധി വേറെ ഒരു അസുഖമായിട്ട് മാറും.
2: പലപ്പോഴും അണുബാധയും പല പല വിഷയങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇവർ അറിവില്ലാതെയാണ് ചെയ്യുന്നത്. അത് ഒരു ഒരു ഡോക്ടറെ അടുത്ത് പോകാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടർമാർ നാട്ടിൽ ഒരുപാടുണ്ടല്ലോ, അവരെ കാണിക്കുക. ഇങ്ങനെ ഫേക്ക് ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. മലയാളികൾ നമ്മൾ എത്ര വിദ്യാഭ്യാസ സമ്പന്നരാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ എളുപ്പപ്പണി നോക്കുകയാണത്.
3: സാർ, എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഒരു എപ്പിസോഡിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം വെച്ചാൽ, ഇത് ഈ പൈൽസ് ഉണ്ടാവുന്നത് എൻ്റെ എന്തൊരു കുറവുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് അതിൽ ഈ നാണക്കേട് തോന്നുന്നത് എനിക്ക് എന്തോ കുറവുള്ളതുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ആളുകളേക്ക് പോകുന്നത്. ഇത് നോർമലാണ്, ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മുടേതല്ലാത്ത നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണല്ലോ ഇതിന്റെ ഇത് ഉണ്ടാവുന്നത്.
2: തീർച്ചയായിട്ടും.
3: അപ്പൊ ജോലി, ആ ജോലിന്റെ സിറ്റുവേഷൻ, ഇതൊന്നും നമ്മുടെ ഇതിൽ പെട്ടതല്ലല്ലോ,
2: നിയന്ത്രണത്തിൽ പെട്ടത്.
3: ആ ഒരു ബോധവൽക്കരണമാണ് ശരിക്കും.
2: തീർച്ചയായിട്ടും വേണം വേണം. ഇത് നമ്മുടെ തെറ്റുകൊണ്ട് വരുന്നതല്ല, നമ്മുടെ വൃത്തികേട് കൊണ്ട് വരുന്നതല്ല, ആ വൃത്തിയില്ലായ്മയോ നമ്മൾ വൃത്തിയായി കഴുകാത്തതുകൊണ്ടോ കുളിക്കാത്തതുകൊണ്ടോ വരുന്നതല്ല. പല തെറ്റിദ്ധാരണയുണ്ട്, പല തെറ്റിദ്ധാരണ. അതുപോലെ നമ്മളിത് മറച്ചു വെക്കുന്ന ഭാഗമാണ്, മറ്റാരെയും കാണിക്കാത്ത ഭാഗമാണ്. നമ്മൾ ചെറുപ്പം മുതലേ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ടല്ലേ നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് മറ്റാരും കാണാത്ത അവയവങ്ങൾ തന്നെയാണ് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഫുള്ള്. നമ്മുടെ കിഡ്നി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ പോലും കണ്ടിട്ടില്ല. അതുപോലെയുള്ള അവയവങ്ങൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കില്ലേ? ഹൃദയം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വന്ന അസുഖം വന്നാൽ ചികിത്സിക്കില്ല. അതുപോലെ തന്നെ മലദ്വാരം ആരും കണ്ടിട്ടില്ല, ആരും നമ്മൾ കാണിക്കാറുമില്ല, പക്ഷെ അസുഖം വന്നാൽ ചികിത്സിക്കണം.
3: അവിടെ ശരിക്കും ഒരു സ്വകാര്യ അവയവമാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അത് എല്ലാ ഈ സംസാരങ്ങളിൽ പൊതുവെ മുലക്കുരു
2: അതൊരു പരിഹാസത്തിന്റെ വേർഡായിട്ടാണ് മാറി. മറ്റേ പല മാധ്യമങ്ങളിൽ ഇത് പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് മാറ്റി. അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്.
3: അൺകോൺഷ്യസ്ലി ആ ഒരു ബോധം എല്ലാവരും
2: എല്ലാവരിലും ഉണ്ട്.
3: അതാണ്. അപ്പൊ ഏതായിരുന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡിൽ ഞാനാണ് എനിക്കന്നെ ഭയങ്കര ഒരു ഇതായി തോന്നി, കാരണം നമുക്ക് ഇതുപോലെ കുറെ ധാരണകളുണ്ട്.
2: അതെ, തീർച്ചയായിട്ടും.
3: അപ്പോ സാറ് ഭയങ്കര ഉപകാരപ്രദമായി. എനിക്ക് ലാസ്റ്റ്
2: ഫിസ്റ്റുലയും കൂടെ നമുക്ക് പറയാം. ഫിസ്റ്റുലയില് പലപ്പോഴും ഈ രണ്ട് പേശികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് പേശികൾ വരുന്നൊരു ഭാഗമാണിത്. അപ്പൊ ഇവിടെ പഴുപ്പ് വരുന്ന സമയത്ത് രണ്ട് പേശികൾക്കിടയിൽ പഴുപ്പ് വരാം, രണ്ട് പേശികൾക്ക് പുറത്ത് പഴുപ്പ് വരാം, അങ്ങനെ പല ഏരിയകളിലും പഴുപ്പ് വരുന്നതനുസരിച്ച് ഫിസ്റ്റുല പല ടൈപ്പും ഉണ്ട്. പിന്നെ ലോ ഫിസ്റ്റുല ആൻഡ് ഹൈ ആനൽ ഫിസ്റ്റുല, അങ്ങനെ രണ്ട് പല ടൈപ്പും ഉണ്ട്. ഫിസ്റ്റുല ഒരു പേര് മാത്രമാണ്. അത് നമ്മൾ ആ രോഗിയിൽ എങ്ങനെ പഴുപ്പ് വന്നു, ഏത് രീതിയിൽ ട്രാക്ക് രൂപപ്പെട്ടു എന്നുള്ളതിനനുസരിച്ച് ചികിത്സയിൽ വ്യത്യാസം ഉണ്ടാവും. പലർക്കും ചെറിയ ട്രാക്ക് ആയിരിക്കും. ലോ ആനൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ട്രാക്ക് ആയിരിക്കും. അതിലുള്ള ചികിത്സയല്ല ഹൈ ആനൽ ഫിസ്റ്റുലയിൽ ഉണ്ടാവുന്നത്. രണ്ട് പേശികൾക്ക് ഇടയിലുള്ള ഫിസ്റ്റുല ട്രാക്കുകളുണ്ട്, രണ്ട് പേശികളും കടന്നു പോകുന്ന ഫിസ്റ്റുല ട്രാക്കും ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചികിത്സയുടെ രീതി വ്യത്യാസം ഉണ്ടാവും. പലപ്പോഴും ശസ്ത്രക്രിയ പരാജയപ്പെടുന്ന രോഗം കൂടിയാണ് ഫിസ്റ്റുല.
3: ഫിസ്റ്റുല
2: അതിന് കാരണം എന്താ വെച്ചാൽ, ഈ പഴുപ്പ് സർജറി ചെയ്ത് ആ ട്രാക്കിനെല്ലാം നീക്കം ചെയ്ത് എത്ര തന്നെ ആ ഒരു ഹോൾ ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്താലും അതിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ സ്പോട്ട് പഴുപ്പ് ബാക്കിയായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ച പോലെ പഴുപ്പ് ഇങ്ങനെ വലുതായി വലുതായി എൻലാർജ് ചെയ്ത് പഴുപ്പ് കൂടി കൂടി കൂടി അതേ സ്ഥലത്ത് തന്നെ പൊട്ടി. അപ്പോൾ ആളുകൾ പറയും സർജറി ചെയ്ത് അതേ സ്ഥലത്ത് പിന്നെയും പഴുപ്പ് പൊട്ടി വന്നു എന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ക്ഷാരസൂത്ര. ക്ഷാരസൂത്ര ചികിത്സ അതിന് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ ട്രാക്കിലൂടെ ഒരു പ്രത്യേക മരുന്ന് പുരട്ടിയ ത്രെഡ് കടത്തി വെക്കുകയാണ് ചെയ്യുക. ആ ത്രെഡ് അവിടെ വരുമ്പോൾ തന്നെ ഈ ട്രാക്കിനകത്ത് എപ്പിത്തീലിയൽ ലൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിംഗ് ഡിസിൻറ്റഗ്രേറ്റ് ആവും, അതൊന്ന് അലിഞ്ഞ പോലെയായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ ആ ഭാഗത്തേക്ക് ശരീരത്തിൽ മുറിവുണക്കുന്ന കോശങ്ങൾക്ക് കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു കോട്ടിംഗ് ഉണ്ടാവും ഈ ട്രാക്കിനകത്ത്. ആ കോട്ടിംഗ് അലിഞ്ഞിട്ട് അങ്ങോട്ട് ഈ കോശങ്ങൾ എൻ്റർ ചെയ്യാൻ തുടങ്ങും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെറിയൊരു ഭാഗം പേശിയാണ്, ഇത് പേശി കടന്നിട്ടാണ് ഈ പലപ്പോഴും ഈ ട്രാക്ക് പോകുന്നത്. പേശി ഒറ്റയടിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ നാരുകൾ രണ്ട് സൈഡിലേക്കും വലിഞ്ഞു പോയിട്ട് മലത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് ചികിത്സയും ഇല്ല, വളരെ ബുദ്ധിമുട്ടാണ് അത്. അപ്പോൾ രോഗിക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ രോഗത്തെക്കാൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും, മല ഇങ്ങനെ ഇന്നറിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥ. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് 23 വയസ്സുള്ള പേഷ്യൻ്റാണ്. അവന് സർജറി ചെയ്തിട്ട് ഈ ഒരു പ്രശ്നം വന്നു. അവന് കസ്റ്റമറായിട്ട് ഷോപ്പിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മല ഇറങ്ങി വരുന്നൊരു വിഷമം. അവന് കരയായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട്. ഒരു സർജറി ചെയ്ത് പോയതാണ്. സർജൻ ചെയ്ത സമയത്ത് അത് പേശി കട്ടായി പോയെന്ന് തോന്നും. പക്ഷെ ഫിസ്റ്റുള്ള ഉള്ള റിസ്ക്കാണ്, പേഷ്യനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും ചെയ്യുക. പക്ഷെ അങ്ങനെയുള്ള പേശി കട്ടാവാൻ സാധ്യ
3: സർജറി തന്നെ അതിൻ്റെ
2: റിസ്കി സർജറിയാണ് ആക്ച്വലി.
3: അതിനെ എൻ്റെ ചികിത്സക്ക്
2: അല്ല അതിന് അതിന് ഏറ്റവും നല്ല രീതി എന്ന് വെച്ചാൽ

0: അടുത്ത ആഴ്ചയിൽ വീണ്ടും കുറച്ച് ടൈറ്റ് കൂട്ടി കൂട്ടി കൊടുക്കുമ്പോൾ കുറച്ച് ചെറിയൊരു ഭാഗം കൂടെ കട്ടാവും. ആ കട്ടായ ഭാഗം അത് ആ ഒരാഴ്ച കൊണ്ട് തന്നെ ഒന്ന് ഉണങ്ങി വരും, ഒന്ന് ഹീലായി ഹീലായി വരും. അങ്ങനെ സ്ലോ കട്ടിങ് ആൻഡ് ഹീലിംഗ്, ആ സൈമൾട്ടേനിയസ് കട്ടിങ് ആൻഡ് ഹീലിംഗ്, ഒരേ സമയം കട്ടാവുന്നു, കട്ടായ ഭാഗം ഉണങ്ങുന്നു, അടുത്ത ഭാഗം കട്ടാവുന്നു, ആ ഭാഗം ഉണങ്ങുന്നു, അടുത്ത ഭാഗം കട്ടുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പേശിയുടെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടുന്നില്ല,
1: നഷ്ടപ്പെടുന്നില്ല. മറ്റേ സർജറി ആകുമ്പോൾ,
0: അതിൽ ആ ഫൈബറുകൾ പെട്ടെന്ന് കട്ടായി പോകാനുള്ളൊരു പ്രോബ്ലം സാധ്യത ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് സൈഡിലേക്ക് വലിഞ്ഞങ്ങ് പോകും,
1: അപ്പോൾ പിന്നെ നിയന്ത്രിക്കാം.
0: പിന്നെ അതിൻ്റെ ടോൺ നഷ്ടപ്പെട്ടു, അത് നിയന്ത്രണം ഇല്ലാതായി. അപ്പോൾ ആ ഒരു പ്രശ്നം, അപ്പോൾ മാത്രമല്ല സർജറി ചെയ്താൽ പെട്ടെന്ന് തന്നെ രണ്ടാമത് വരാനുള്ള സാധ്യത ഉണ്ട്. 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത് പഴുപ്പ് വന്നു എന്ന് പേഷ്യൻസ് കംപ്ലയിൻറ്റ് പറയാറുണ്ട്. ആ ഒരു റിസ്ക്കും ഇതിലില്ല. വിജയശതമാനം ശരിക്കും ശാസ്ത്ര ചികിത്സയിൽ കൂടുതലാണ്. പൊതുവേ പഠനങ്ങൾ പറയുന്നത് 96.4% വിജയസാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ക്ഷാരസൂത്ര ചികിത്സയിൽ. അതുകൊണ്ട് അപ്പോൾ സർജറി ആണെങ്കിൽ പല കേസിനനുസരിച്ച് 14 മുതൽ 40% വരെയൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ളൂ, മനസ്സിലായോ? അപ്പോൾ ആ വിജയശതമാനം കൂടുതലുള്ള ചികിത്സ ശരിക്കും ആയുർവേദത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പല സർജന്മാരും ഇതിൽ ഈഗോ കാണിക്കുന്ന പല സർജന്മാരുണ്ട്. പക്ഷെ ഈഗോ അല്ലല്ലോ, നമ്മൾ രോഗിയുടെ ഇത് രോഗശമനമാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് പല പ്രഗത്ഭരായ സർജന്മാരും, കോഴിക്കോട് ബേബി മെമ്മോറിയൽ പോലത്തെ വലിയ ഹോസ്പിറ്റലുകൾ, ഞാൻ അങ്ങനെ ഡോക്ടറെ പേരെടുത്തും പറയുന്നില്ല, അങ്ങനെയുള്ള വലിയ ഹോസ്പിറ്റലുകളിൽ നിന്ന് പോലും റെഫർ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക്. ഞാൻ പഠിക്കുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫറൻസ് വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സിൻ്റെ ആരും ഞാൻ പേര് പറയുന്നില്ല, ഈ ക്ഷാരസൂത്ര ചികിത്സ ചെയ്യാനായിട്ട് റെഫർ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒരുപാട് ധാരാളമുണ്ട്, മനസ്സിലായി? അപ്പോൾ അത് അതിന് കാരണം എന്താണ്, ക്ഷാരസൂത്രയിലെ വിജയശതമാനം കൂടുതലാണ്. 96.4% പഠനങ്ങൾ പറയുന്നത് തന്നെ ഉണ്ട്. അപ്പം അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഈ ഒരു മേഖലയിലെ രോഗങ്ങളിൽ ആയുർവേദത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ആയുർവേദം കുറച്ചൊന്ന് മികച്ചു നിൽക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെല്ലാം കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജികളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആണ്
1: ചെയ്യുന്നത്.
0: അതാണ് ആയുർലോകം ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത. അതാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ പേഷ്യൻറ്റിൻ്റെ ആ ഒരു സേഫ്റ്റി കൂടെ പരിഗണിച്ച്.
1: മലപ്പുറം ജില്ലയിലെ
0: അരീക്കോട് മുക്കം റോഡിൽ വരുമ്പോൾ കുറ്റുളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പുതിയ ബിൽഡിംഗ്, അപ്ഗ്രേഡഡ് ബിൽഡിംഗ് അവിടെയാണ്. നമുക്കിതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഇതിന് ഒരുപാട് റിക്വയർമെന്റ് ഉണ്ട്. ജനങ്ങളിതിൽ നല്ലൊരു ചികിത്സയുടെ ഒരു പോരായ്മ പലപ്പോഴും ഉള്ളൊരു മേഖലയും കൂടിയാണ് ഇത്.
1: വ്യാജന്മാർ കൂടുതൽ
0: കടന്നു വരാൻ സാധ്യതയുള്ള, ഇപ്പോഴും കറന്റ്ലി വ്യാജന്മാർ വാഴുന്ന ഒരു മേഖലയാണ് പൈൽസ് ചികിത്സ. അവിടേക്ക്
1: സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്
0: തീർച്ചയായും. അപ്പോൾ മുമ്പൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു, നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് എത്തിയോ എന്നറിയാൻ മൂലക്കുന്ന ബോർഡ് ഉണ്ടോ നോക്കിയാൽ മതി. അതുപോലെയാണ് അവസ്ഥ. കാരണം എല്ലായിടത്തും ഈ വ്യാജന്മാരിങ്ങനെ വ്യാപിച്ച് കിടക്കണം. ഇവരെ തുരത്തേണ്ട പണി ഡോക്ടേഴ്സിൻ്റെതല്ല, അത് സർക്കാരിൻ്റെ പണി, ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്.
1: സാറേ, അവസാനമായിട്ട് നമുക്ക് പിന്നെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമെന്ന് തോന്നുന്നു, ഒരു രോഗിയാവട്ടെ ഇത് കേൾക്കുന്നവരാവട്ടെ, നമ്മൾ രോഗങ്ങളൊക്കെ പലപ്പോഴും നമ്മളെ നിയന്ത്രണത്തിലല്ലാതെയും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്നുണ്ടാവും.
0: പക്ഷെ
1: ഇത്തരം രോഗങ്ങളിലേക്ക് ഒരു നോർമൽ ഒരാൾ എന്തൊക്കെ ഭക്ഷണക്രമത്തിലാവട്ടെ വ്യായാമത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം?
0: പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക, പഴങ്ങൾ. പലപ്പോഴും നമ്മൾ ഈ കീടനാശിനിയുടെ പേരും പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കീടനാശിനി നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല, ഈവൻ ചോറ് പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കണ്ട. ഈ ഫ്രൂട്ട്സ് പഴങ്ങൾ കഴിച്ചിട്ട് വരുന്ന അസുഖങ്ങളെക്കാൾ പഴങ്ങൾ കഴിക്കാതെയാണ് അസുഖങ്ങൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് കൂടുതൽ ഉൾപ്പെടുത്തുക. പല ഭക്ഷണത്തിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫ്രൂട്ട്സ് ദഹിക്കാൻ, പല ഫ്രൂട്ട്സും ദഹിക്കാൻ വെറും 15 മിനിറ്റോളം മതി. അപ്പോഴത്തേക്ക് അത് ദഹിച്ച് അതിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുക. അതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക, കുറച്ച് മീനോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ഉൾപ്പെടുത്താം. മീനിൽ തന്നെ പലപ്പോഴും ചെറിയ മത്സ്യങ്ങളാണെങ്കിലും നല്ലതായിരിക്കും. ഈ ശൽക്കങ്ങളുള്ള മീനുണ്ടല്ലോ, നാട്ടുകാർ പലതും പറയും, ചെളുക്ക, ചുണങ്ങെന്നൊക്കെ പറയുന്നത്. ഈ സാധനങ്ങളുള്ള മത്സ്യം കഴിക്കുന്നത് നല്ലതാണ്. അത് ആകുമ്പോൾ മലബന്ധത്തിൻ്റെ സാധ്യത വളരെ കുറവാണ്. വലിയ കഷ്ണ മീനുകൾ, അയല പോലത്തെ മീനുകളൊക്കെ മലബന്ധ സാധ്യത ഉണ്ട്. എന്നാലും മറ്റ് വെജിറ്റബിൾസിനോട് മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. ചിക്കനും ബീഫും കഴിക്കുകയാണെങ്കിലും അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് ചേർത്ത് കഴിക്കുക. ഉച്ചയ്ക്ക് ചിക്കൻ ചോറും കഴിച്ചിട്ട് രാത്രി വെജിറ്റബിൾസ് കഴിച്ചിട്ട് കാര്യമില്ല. ഇതോടൊപ്പം തന്നെ മിക്സ് ചെയ്ത് കഴിക്കുക. പിന്നെ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, ഇന്റർമീഡിയറ്റ് ആയിട്ട് വെള്ളം കുടിക്കുക. ഓരോ മണിക്കൂർ കൂടുമ്പോൾ ചെറിയൊരളവിൽ വെള്ളം ഇങ്ങനെ കുടിച്ചു കൊടുക്കുക. അതുപോലെ നന്നായിട്ട് വ്യായാമം ചെയ്യുക, ശരീരം ഇളകുന്ന രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യുക.
1: പ്രത്യേകിച്ച് ഇത് ഈ രോഗം വരാൻ ചാൻസ് ഉള്ള ആളുകൾ, അപ്പം നിന്ന് പണിയെടുക്കുന്ന ആളുകൾ,
0: ഇരുന്ന് തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഒരു 3 മിനിറ്റെങ്കിലും ശരീരം

0: ഒന്ന് ഇളക്കണം, ഒന്ന് നടക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയാലേ നമുക്കിത് വരാതെ തടയാൻ പറ്റും. ഇനി വന്ന് നമ്മൾ ചികിത്സിച്ച് ശസ്ത്രക്രിയൊക്കെ ചെയ്ത് മാറ്റിയ രോഗികളാണെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് ജീവിതകാലം മുഴുവൻ വരാതെ നമുക്കൊരു പരിധിവരെ തടയാം
1: തടയാൻ പറ്റും.
0: അതെ.
1: അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. പ്രിയമുള്ള ശ്രോതാക്കളെ, പ്രീസ് റേഡിയോ ആരോഗ്യ വിചാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇത്രയും ഡീപ്പായിട്ടുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് മറ്റൊരു സന്ദർഭത്തിൽ ഇതുപോലെ ഡോക്ടറുടെ സേവനം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഡോക്ടർക്കും ഇത്രയും നേരം സംസാരിച്ചതിനും പ്രീസ് റേഡിയോയുടെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: താങ്ക് യു ഡോക്ടർ അമീർ. ഇന്നത്തെ ഡിസ്കഷൻ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല തുടങ്ങിയ മൂലവ്യാധികളെക്കുറിച്ച് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരുപാട് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ അമീർ ആയുർലോകം, അദ്ദേഹത്തോടൊപ്പം പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വിടി.
1: റേഡിയോ വൈബ്സിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു പ്രാർത്ഥനാ പഠനം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ, അതിൻ്റെ ഭാഗം 3 പ്രാർത്ഥനാ പഠനത്തിൽ പതിവ് പോലെ ഈ സമയത്ത് സഫീർ അൽ ഹിക്കമിയാണ് നമ്മോടൊപ്പം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കറിൽ അതിൻ്റെ പകുതി ഭാഗമാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നമ്മൾ പഠിച്ചത്. അതിപ്രകാരമാണ്: അല്ലാഹുമ്മ അസ്ലം തു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഅൽജഅ്തു ലഹ്രി ഇലൈക. ഇനി അതിൻ്റെ ബാക്കി ഭാഗത്തിൽ കുറച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അത് ഇപ്രകാരമാണ്: റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക. ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. പരിചയമില്ലാത്ത ചില പദങ്ങളാണ് പല ആളുകൾക്കും ഈ പറയപ്പെട്ടത്. റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ലാ റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഉച്ചാരണത്തിൽ ഒന്ന്, റഗ്ബതൻ എന്നതിലെ ഗ ആണ്, ഗൈൻ എന്ന അക്ഷരമാണ്. തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നുമാണ് ഈ അക്ഷരം പുറപ്പെടേണ്ടത്. സമാനമായി ഐൻ എന്നൊരു അക്ഷരമുണ്ട്, അത് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. ഐനും ഗൈനും വ്യത്യാസമാണ്. ഇത് ഗൈനാണ്, തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന്. റഗ്ബതൻ. മറ്റേത് റഹ്ബതൻ, ഹ ആണ്, കെട്ടുള്ള ഹ, തൊണ്ടയുടെ ഏറ്റവും താഴെ നിന്ന് പുറപ്പെടേണ്ടത്. അപ്പോൾ ഒന്ന് തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്നും മറ്റൊന്ന് തൊണ്ടയുടെ ഏറ്റവും താഴെ നിന്നുമാണ്. രണ്ടും ഏകദേശം ഒരുപോലെയുള്ള വാക്കുകളാണ്, പക്ഷെ അക്ഷരം വ്യത്യാസമുണ്ട്. രണ്ടിൻ്റെയും അർത്ഥവും വ്യത്യാസമാണ്. റഹ്ബതൻ വറഹ്ബതൻ ഇലൈക. പിന്നെ ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. ലാ മൽജഅ, അവിടെ മൽജഅ എന്ന് ജാഇന് ശേഷം, ജീമിന് ശേഷം, ജാ എന്നത് പറഞ്ഞതിന് ശേഷം മൽജഅ എന്നുച്ചരിക്കണം. എന്നാൽ രണ്ടാമത്തേത് വലാ മൻജാ എന്നാണ്, മൻജഅ എന്ന് പറയേണ്ടതില്ല. വലാ മൻജ എന്ന് മാത്രം, അവിടെ ജീമ് നീട്ടാതെ, ജീമിന് ശേഷം ഒരു അലിഫുണ്ട് മൻജാ എന്നാണ്, അത് നീട്ടാതെ ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക എന്ന് ചില ആളുകളെങ്കിലും ഉച്ചരിക്കാറുണ്ട്. തെറ്റായ ഉച്ചാരണമാണ്. ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക എന്നാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥനാ വാചകം ഉച്ചരിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക. റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക. ഇനി ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ചൊല്ലണം. റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക. റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക. എന്താണ് അർത്ഥം? റഗ്ബതൻ വറഹ്ബതൻ ഇലൈക, അല്ലാഹു എൻ്റെ എല്ലാ പ്രതീക്ഷയും എൻ്റെ എല്ലാ ഭയവും നിന്നിലേക്കാണ്. റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്, റഗ്ബത്ത് ഭയമാണ്. എന്റെ എല്ലാ പ്രതീക്ഷ പ്രതിഫലത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും അള്ളാഹു നെഞ്ഞിലാണ്. എന്റെ എല്ലാ ശിക്ഷയുടെ മറ്റുമുള്ള ഭയം അള്ളാഹുവെ നിന്നിൽ നിന്നാണ്. അള്ളാഹുവെ എന്റെ ഭയവും പ്രതീക്ഷയും നിന്നിലാണ്. ലാ മൽജ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക, നിന്റെ മാർഗത്തിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയല്ലാതെ എനിക്ക് യാതൊരു രക്ഷയും സമാധാനവുമില്ല, ഒരു മാർഗവുമില്ല. ലാ മൽജ വലാ മൻജ, ഒരു രക്ഷയോ മാർഗവുമോ ഇല്ല. ഇല്ലാ ഇലൈക, നിന്നിലേക്ക് മടങ്ങുകയല്ലാതെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായ പ്രതീക്ഷയും ഭയവും അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് പാപമോചനം തേടി അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ബോധത്തോടു കൂടിയാണ് ഈ വാചകത്തിലൂടെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: നമ്മുടെ ശ്രോതാക്കളെ, സ്ഥിരമായി പ്രാർത്ഥന പഠനം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഈയൊരു ദിക്റിന്റെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ സാധിക്കുക അല്ലേ. അപ്പൊ ഈയൊരു പ്രാർത്ഥന നമ്മളിപ്പോൾ ഇന്ന് കേൾക്കുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണല്ലോ. അത് ഇനി ഇന്നത്തെ ഈ ഒരു സമയത്തൊരു പക്ഷേ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റിവൈൻഡ് ഓപ്ഷനിലൂടെ അത് വീണ്ടും കേൾക്കാം അല്ലേ. പഠിക്കാൻ ആവർത്തിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെയും അവസരമുണ്ട്. റിവൈൻഡ് ഓപ്ഷനിലൂടെ അതിനൊരു അവസരം പീസ് റേഡിയോ ഒരുക്കിയിട്ടുണ്ട്.
1: അപ്പോൾ ഇനി നമ്മൾ പൂമരത്തണലിലേക്ക് പ്രവേശിച്ചാലോ.
2: ആ ഒരു തണലിൽ ഇന്ന് ആരാണുള്ളത്?
1: നിസ്കാരം നിലനിർത്താം എന്ന വിഷയത്തെക്കുറിച്ചാണ് പൂമരത്തണലിൽ കുട്ടികളോടൊപ്പം പ്രിയപ്പെട്ട ജൗഹർ ഒഴുകൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. പീസ് റേഡിയോയുടെ പൂമരത്തണൽ ആരംഭിക്കുമ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നു നിങ്ങളുടെ സുഹൃത്ത് ജൗഹർ. എല്ലാവർക്കും കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ എന്നെ ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പ്രിയമുള്ള എല്ലാ കൂട്ടുകാർക്കും, പൂമരത്തണൽ ശ്രദ്ധിച്ച് കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പൂമരത്തണലിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ, കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരത്തെക്കുറിച്ചാണ്. നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ ഒരു പാട്ട് പാടി അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അന്ന് നമ്മൾക്ക് ആ പാട്ടിൻ്റെ മുഴുവൻ രൂപം പാടാൻ കഴിഞ്ഞിട്ടില്ല, കാരണം നമ്മുടെ സമയം വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ആ പാട്ടിൻ്റെ മനോഹരമായ, കേൾക്കാൻ നല്ല മാധുര്യമുള്ള ആ പാട്ടിൻ്റെ ബാക്കി വരികളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ പൂമരത്തണൽ പ്രോഗ്രാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണം. കഴിഞ്ഞ എപ്പിസോഡ് കേട്ട എല്ലാ കുട്ടികൾക്കും അറിയാം, നമ്മൾ പാടിയ ആ പാട്ട് വളരെ മനോഹരമായ ഒരു പാട്ടായിരുന്നു. ആ പാട്ട് നമ്മൾ ആദ്യമൊന്ന് അന്ന് നമ്മൾ പാടി വെച്ച ചില വരികൾ നമ്മൾ പാടും, എന്നിട്ട് അന്ന് നമ്മൾക്ക് പാടാൻ സമയം കിട്ടാതെ നമ്മൾ മാറ്റിവെച്ച ചില വരികളുണ്ട്, അതുകൂടെ നമ്മൾ ഈ ഒരു പൂമരത്തണലിൽ വിശദീകരിക്കും ഇൻഷാ അല്ലാ. എല്ലാ കൂട്ടുകാരും വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. നിങ്ങൾ റെഡിയാണോ കൂട്ടുകാരെ? വെരി ഗുഡ്.

തെയ്യേണം അല്ലേ, അഞ്ചു നേരം നമസ്കാരം രാവും പകലും ചെയ്യണം. അത് ആർക്കൊക്കെ നിർബന്ധമാണ്, ആരൊക്കെ നമസ്കരിക്കേണ്ട എന്നുള്ളതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 7 വയസ്സായാൽ നമസ്കരിക്കാൻ കൽപ്പിക്കണമെന്നും 10 വയസ്സായിട്ടും നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണമെന്നും റസൂലുള്ള പറഞ്ഞത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അവർക്കുണ്ടാകുന്ന കൃത്യനിഷ്ഠയും അവർക്കുണ്ടാവുന്ന ക്ഷമയും, നമസ്കരിക്കുന്ന ആളുകൾക്കുണ്ടാവുന്ന കൃത്യനിഷ്ഠയും ക്ഷമയും, അതുപോലെ തന്നെ അവർക്ക് പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും, തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ വരിയാണ് ഈ പാട്ടിലെ ഒരു പുതിയ വരിയാണ്, നമ്മൾക്കത് ശ്രദ്ധിക്കാം അല്ലേ കൂട്ടുകാരെ. വെരി ഗുഡ്.

0: ഉണ്ടാകും.
1: കൂട്ടുകാർ ഈ വരി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്താ പറഞ്ഞതെന്നറിയോ? സുന്നത്തോടെ തുടങ്ങണം. നമ്മൾ മുൻപ് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമസ്കാരത്തിൻ്റെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകളെക്കുറിച്ച്. റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്ന് റസൂലുള്ള പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വരിയിൽ ശ്രദ്ധിച്ചോളൂ.
0: സുന്നത്തോടെ തുടങ്ങണം, സുബഹിനു പള്ളിയിലെത്തേണം.
1: അല്ലേ, സുന്നത്തോടുകൂടി തുടങ്ങണം. നമ്മുടെ നമസ്കാരം എങ്ങനെ തുടങ്ങണം? സുന്നത്ത് നമസ്കാരം കൊണ്ട് തുടങ്ങണം. സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് നമസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടേ ഇല്ല. കാരണം അതിന് അത്രയും അധികം പ്രതിഫലമുണ്ട്, അതിന് അത്രയും വമ്പിച്ച പ്രതിഫലമുണ്ട്. റസൂലുള്ള പഠിപ്പിക്കുകയാണ് എന്താണെന്നറിയോ? സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് നമസ്കാരം നമസ്കരിച്ച ഒരാൾക്ക് ആകാശഭൂമികൾക്കിടയിലുള്ളത് എല്ലാം കിട്ടിയാലും, ശ്രദ്ധിക്കണം കൂട്ടുകാരെ, ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ വസ്തുക്കളും, അത് സ്വർണമാവട്ടെ, പൈസയാവട്ടെ, സമ്പത്താവട്ടെ, വലിയ വലിയ ഫ്ളാറ്റുകളാകട്ടെ, വീടുകളാകട്ടെ, വലിയ കാറുകളാവട്ടെ, എല്ലാ കാര്യങ്ങളും എന്തെല്ലാം നമുക്ക് കിട്ടിയാലും അതിനേക്കാളൊക്കെ നമുക്ക് വലുതാണ് എന്ത്? ഈ രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരം, സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരം നമുക്ക് കിട്ടുക എന്നുള്ളത് അതിനേക്കാളൊക്കെ വലിയ കാര്യമാണ്. അതാണ് ഈ വരിയിലൂടെ നമ്മൾ പഠിച്ചത്.
0: സുന്നത്തോടെ തുടങ്ങണം, സുബഹിനു പള്ളിയിലെത്തേണം.
1: അല്ലേ, നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ മടിയന്മാരായിട്ട് ഉമ്മ വിളിക്കുമ്പോൾ, മോനെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ഉമ്മ നമ്മെ വിളിക്കുമ്പോൾ ഞാൻ എണീക്കൂല എന്ന് പറഞ്ഞ് മടിയന്മാരായിട്ട് കിടക്കാതെ നല്ല ഉന്മേഷമുള്ള മക്കളായി ചാടി എഴുന്നേറ്റ് പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ അവനെന്താ കിട്ടുക? അടുത്ത വരി അതാ പറയണേ. അവനെന്താ കിട്ടുക?
0: എന്നാൽ ദിനവും നന്നാവും, റബ്ബിൻ കാവലതുണ്ടാകും.
1: അല്ലേ, നമ്മുടെ ആ ദിവസം നമ്മൾ എഴുന്നേറ്റ് ഉളു ചെയ്ത് കൃത്യമായി രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് സുബഹി നമസ്കരിച്ചാൽ അവന് കിട്ടാൻ പോണത്,
0: എന്നാൽ ദിനവും നന്നാവും, റബ്ബിൻ കാവലതുണ്ടാകും.
1: നമ്മുടെ അന്നത്തെ ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും, അന്നത്തെ ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക ഉന്മേഷം നമുക്ക് തോന്നും. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഒന്ന് പരീക്ഷിക്കുക, ഒന്ന് പരീക്ഷിക്കണം. ഒരു ദിവസം നമ്മൾ എന്നും നമസ്കരിക്കുന്നവരാണ്, പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിച്ച ആ ദിവസം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കിത്തരും. അതാണ് പറയുന്നത്, എന്നാൽ ദിനവും നന്നാവും, അതോടൊപ്പം തന്നെ റബ്ബിൻ്റെ കാവലതുണ്ടാകും. റബ്ബിൻ്റെ കാവലുണ്ടാകും. നമുക്ക് എവിടെ പോകുമ്പോഴും അള്ളാഹുവിൻ്റെ കാവലില്ലാഞ്ഞാൽ നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മൾ പല പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ടു പോകും. എന്നാൽ സുബഹി നമസ്കരിച്ച് നല്ല കുട്ടിയായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിക്ക് എന്തുണ്ടാകും? റബ്ബിൻ്റെ കാവൽ ഉണ്ടാകും. ഈ വരി നമ്മൾ ഒന്നുകൂടെ പാടുകയാണ്.

വേണം അല്ലേ. നമ്മൾ കൃത്യമായിട്ട് 5 വക്ത് നമസ്കരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും സൗഭാഗ്യവും അള്ളാഹു നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ഓഫർ നമ്മൾ എന്ത് തന്നെയായാലും നേടിയെടുക്കണം. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പാട്ടിൻ്റെ അടുത്ത ഒരു വരി, നമസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വരിയാണ് നമ്മൾ അടുത്ത വരിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുബഹി എത്ര റക്കാത്താണ്, ലുഹർ എത്ര റക്കാത്താണ്, അസർ എത്ര റക്കാത്താണ് എന്നുള്ള ചില സംശയങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ ഒരു വരി കേൾക്കുന്നതോടുകൂടി നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും, പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാർക്കും 5 വക്ത് നമസ്കാരങ്ങളിൽ എത്ര റക്കാത്തുകൾ ഉണ്ട് എന്ന് ഇനി സംശയമുണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ഈ വരികൾ ശ്രദ്ധിക്കണം.

വേണം ലേ. സുബഹ് രണ്ട് റക്കാത്താണ്, അസറോ നാല് റക്കാത്താണ്, ലുഹറും അതുപോലെ നാല് റക്കാത്താണ്, മഗരിബ് മൂന്ന് റക്കാത്താണ്, അഷാഉം നാല് റക്കാത്താണ്. അപ്പോൾ നാല് റക്കാത്തുള്ള മൂന്ന് നമസ്കാരവും മൂന്ന് റക്കാത്തുള്ള ഒരു നമസ്കാരവും രണ്ട് റക്കാത്തുള്ള മറ്റൊരു നമസ്കാരവും, ഇതാണ് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു വെച്ച മാർഗങ്ങളിൽ ഒന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ, അള്ളാഹു നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ എത്രയാണ്. നമ്മളിങ്ങനെ ഒരു പേനെടുത്തിട്ട് ഒന്ന് എഴുതാനിരുന്നാൽ നമ്മുടെ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എഴുതിയാൽ തീരൂല. അത്രയും അനുഗ്രഹങ്ങൾ, അത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുക്കി വച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് വളരെ കുറഞ്ഞ റക്അത്തുകളുള്ള അഞ്ച് വക്ത് നമസ്കാരം മാത്രം ചെയ്താൽ നമ്മളെന്ത് ചെയ്യും, സ്വർഗത്തിൽ പോകും. അഞ്ച് റക്അത്ത് അഞ്ച് വക്ത് നമസ്കാരം മാത്രമല്ല, അതോടുകൂടെ ചില കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇത് പ്രത്യേകമായിട്ട് ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ പോകും. അല്ല, നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു പാട്ട് നമ്മൾ മുമ്പ് പഠിച്ചത് കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? മുമ്പ് നമ്മൾ പഠിച്ച ഒരു പാട്ടുണ്ട്, എന്താണെന്നറിയോ? നമ്മളൊക്കെ പഠിച്ച പാട്ടാണ്,

ഈ പാട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ട് പഠിച്ചതാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽ ചിലത് മാത്രമാണ് നമ്മൾ ഈ പാട്ടിലൂടെ പാടിയിട്ടുള്ളത്. അതിനു പുറമേ ഈ പാട്ടിൽ വരാത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ തിരിച്ച് നന്ദി ചെയ്യാൻ നിന്നാൽ ഒരിക്കലും ഒരു മനുഷ്യന് സാധിക്കാത്ത അത്രയുമുണ്ട്. എന്നാൽ അള്ളാഹു നമ്മോട് ചില ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ കൽപ്പിച്ചിട്ടുള്ളൂ. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അതിലൊന്നാണ് നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരം. ഇനി നമ്മൾ ആദ്യം പാടിയ പാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നമുക്ക് നമസ്കാരത്തിൻ്റെ റക്കാത്തുകളുടെ എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ഒരു വരി ശ്രദ്ധിക്കാം. അടുത്ത ഒരു വരിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എല്ലാവരും ഖുർആൻ പഠിപ്പിച്ചതുപോലെ ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിയും ഭൂമിലോകത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജീവികളും എല്ലാ മനുഷ്യന്മാരും മരണപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഖുർആൻ പറഞ്ഞു, എല്ലാ ശരീരവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. എന്നാൽ എവിടെ വെച്ച് എപ്പോഴാണ് മരിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ വെച്ചാണോ, നമ്മൾ വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണോ, നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണോ, നമ്മുടെ നാട്ടിൽ വെച്ചാണോ, മറ്റേതെങ്കിലും നാട്ടിൽ വെച്ചാണോ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ഖബർ ജീവിതവും കഴിഞ്ഞ് ഖിയാമത്ത് നാളിൽ നമ്മെ അള്ളാഹു മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. നമ്മെ അള്ളാഹു മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ വെച്ച് നമ്മോട് ആദ്യം ചോദ്യം ചെയ്യുന്ന കർമ്മമാണ് ഏത്? നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരം. കൂട്ടുകാരെ ശ്രദ്ധിക്കണം, നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരമാണ് അവിടെ വെച്ച് ആദ്യമായിട്ട് അള്ളാഹു നമ്മോട് ചോദിക്കുക. ആദ്യമായിട്ട് നമ്മോട് അത് ചോദിക്കുമ്പോൾ അതിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള കർമ്മങ്ങളൊന്നും നമുക്ക് ഉപകാരപ്പെടാതെ പോകും. ബാക്കിയുള്ള കർമ്മങ്ങൾ നമുക്ക് ഉപകാരപ്പെടാതെ പോകും. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വരിയിൽ കേട്ടോളൂ,

നമസ്കാരം. കൂട്ടുകാരെ ശ്രദ്ധിക്കണം, നമ്മളോട് അള്ളാഹു ആദ്യമായിട്ട് ചോദ്യം ചെയ്യുക നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരത്തെ കുറിച്ചാണ്. ഈ ഒരു പരീക്ഷയിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിലോ, ഈ പരീക്ഷയിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ വളരെ ഭയാനകമായ, പേടിപ്പെടുത്തുന്ന, വളരെ കറുത്തിരണ്ട പുകകളുള്ള, തീയിനാൽ ചുറ്റപ്പെട്ട, ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മാത്രമുള്ള നരകത്തിലേക്ക് നമ്മൾ പോവേണ്ടി വരും. നമ്മൾ ആരും തന്നെ നരകത്തിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, ആരും ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് പൂമരത്തണൽ കേൾക്കുന്ന നല്ല കുട്ടികൾ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങളിൽ ചില ശ്രദ്ധകൾ നമ്മൾ ഇപ്പോൾ തന്നെ എടുത്തേ പറ്റൂ. നമ്മുടെ ഉപ്പ നമസ്കരിക്കുന്നുണ്ട്, ഉമ്മ നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ ജ്യേഷ്ഠൻ നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ ഇത്താത്ത നമസ്കരിക്കുന്നുണ്ട്, നമ്മുടെ വല്യപ്പയും വല്യമ്മയും എല്ലാവരും നമസ്കരിക്കുന്നുണ്ട്. അതേപോലെ പീസ് റേഡിയോയുടെ പൂമരത്താനിൽ കേൾക്കുന്ന എല്ലാ കുട്ടികളും അവരുടേത് മാതൃകയായി കണ്ടുകൊണ്ട് കൃത്യമായി പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന നല്ല മക്കളായിട്ട് മാറണം. അള്ളാഹു അതിനെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പീസ് റേഡിയോയുടെ പൂമരത്തണലിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ അവസാനമായിട്ട് നമ്മൾ ഈ ഒരു പാട്ട് കൂടെ നമ്മൾ പാടുകയാണ്. എല്ലാ കുട്ടികളും മറ്റുള്ള കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ എല്ലാ കുട്ടികളും, പീസ് റേഡിയോ കേൾക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു പാട്ട് ബൈഹാട്ടാക്കണം, കാണാതെ പഠിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സമയം ചെലവഴിക്കുന്നത്. എല്ലാ കുട്ടികളും എൻ്റെ കൂടെ പാടണം, എല്ലാ കൂട്ടുകാരും പാടുമെന്ന് വിശ്വസിക്കുന്നു.

0: ബാറക് അല്ലാഹു ഫീക്. ജസാകും അല്ലാഹു ഖൈറാ. വളരെ രസകരമായ ഒരു എപ്പിസോഡിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമാണ് പഠിച്ചത്, നിസ്കാരം നിലനിർത്താം. ഈ ഒരു ടോപ്പിക്കിൽ കൊച്ചു കൂട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്നത് ജൗഹർ ഒഴുകൂരായിരുന്നു. പീസ് റേഡിയോയിലെ കുട്ടികൾക്കായി പ്രത്യേകം ഒരുക്കിയ ഒരു പ്രോഗ്രാം, നമ്മൾ കുട്ടികളെ കേൾപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുകൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കേട്ടത് പൂമരത്തണലിൽ. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ജൗഹർ ഒഴുകൂർ.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.

0: പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സിൽ നുറുങ്ങുകളുടെ സമയമാണ്. സമയത്തിൻ്റെ വിലയറിഞ്ഞ് ജീവിക്കുക എന്ന ബഹുമാനായ നാസർ ബാലുശ്ശേരിയുടെ രചനയ്ക്ക് നുറുങ്ങുകളിൽ ശബ്ദം നൽകുന്നത് മൻസൂർ മണ്ണാർക്കാട്.
1: ഒരു നിമിഷം കൊണ്ട് എന്തു ചെയ്യാൻ സാധിക്കും, ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നൊരാൾ പറഞ്ഞാൽ അയാളെക്കാൾ വലിയൊരു പോയത്തക്കാരൻ ഈ ഉലകത്തിലില്ലെന്ന് പറയേണ്ടി വരും. കാരണം വിവരസാങ്കേതിക വിദ്യയുടെ നെറുകയിൽ ഇരിക്കുന്ന ആധുനിക മനുഷ്യന് ഒരു സെക്കൻഡ് കൊണ്ട് അനന്ത സാധ്യതകളുള്ള പല പ്രവർത്തനങ്ങളും നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. തൻ്റെ പോക്കറ്റിലുള്ള ഒരു ആൻഡ്രോയിഡ് ഫോണോ തൻ്റെ മേശപ്പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള കമ്പ്യൂട്ടറോ സമർത്ഥമായി പ്രയോജനപ്പെടുത്തി ലോകത്തുടനീളം നന്മയുടെ മുഴിമുത്തുകൾ വാരി വിതറാൻ അവന് സാധിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ ആ സന്ദേശം സ്വീകരിച്ച് നന്മയുടെ പൊൻകതിരുകൾ വിരിയുന്ന കോടിക്കണക്കിന് ചന്തമേറിയ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം. അതേപ്രകാരം തന്നിലൂടെ പുറത്തുവരുന്ന ഒരു വിഷവചനത്തിലൂടെയോ ആധുനിക സങ്കേതങ്ങളുടെ തെറ്റായ ഉപയോഗപ്പെടുത്തലിലൂടെയോ അനേകായിരം മനുഷ്യമക്കളെ കൊന്നൊടുക്കാനും തലമുറ തലമുറയായി നീണ്ടുനിൽക്കുന്ന മഹാമാരികൾ വാരി വിതറാനും മനുഷ്യന് കഴിയും. ജീവിതത്തിലെ ഓരോ നിമിഷവും ചെയ്യുന്ന ഓരോ പ്രവർത്തനവും വിലപ്പെട്ടതാണെന്നർത്ഥം. അതുകൊണ്ട് നാം സമയത്തെപ്പറ്റിയും നമ്മുടെ ചെയ്തികളെപ്പറ്റിയും ബോധവാന്മാരാകണം. നമ്മുടെ അനുമതിയോ അറിവോ അപേക്ഷയോ ഇല്ലാതെ മഹത്തായ ഈ ജീവിതത്തെ സമ്മാനിച്ച രക്ഷിതാവിനെയോർത്ത് സദ്വചനങ്ങളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും ഓരോ നിമിഷത്തെയും സമ്പന്നമാക്കണം. അക്രമത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും മേഖലകളിൽ നിന്നും പരിപൂർണമായും അകന്നു നിൽക്കണം. ഒരു ദിനം അസ്തമിച്ചൊടുങ്ങുമ്പോൾ ശരിയാംവിധം മൂല്യനിർണയം നടത്തണം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും പിന്നിടുമ്പോൾ പൂർവ്വഘട്ടങ്ങളിൽ ചെയ്ത നന്മകളെ ഓർത്തെടുക്കാനും ആത്മനിർവൃതിയോടെ സ്വർഗത്തെ സ്വപ്നം കാണാനും നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവനാണ് ശരിയായ വിശ്വാസി. ആകാശം പൊട്ടിപ്പിളരുമ്പോൾ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, പർവ്വതങ്ങൾ ഇടിച്ചു പൊടിക്കപ്പെടുമ്പോൾ നിർഭയനായി റബ്ബിനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവാനായ സത്യവിശ്വാസി. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു സ്വർഗത്തോപ്പുകൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. അതിൽ നിന്ന് വിട്ടുമാറാൻ അവർ ആഗ്രഹിക്കുകയില്ല. നബിയെ, പറയുക, സമുദ്രജലം എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ എഴുതുവാനുള്ള മഷിയായിരുന്നെങ്കിൽ എന്റെ രക്ഷിതാവിന്റെ വചനങ്ങൾ തീരുന്നതിനു മുൻപായി സമുദ്രജലം തീർന്നു പോകുക തന്നെ ചെയ്യുമായിരുന്നു. അതിന് തുല്യമായ മറ്റൊരു സമുദ്രം കൂടി നാം സഹായത്തിന് കൊണ്ടുവന്നാലും ശരി. നബിയെ, പറയുക, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങളുടെ ദൈവം ഏകദൈവം മാത്രമാണെന്ന് എനിക്ക് ബോധനം നൽകപ്പെടുന്നു. അതിനാൽ വല്ലവനും തൻ്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടണമെന്നാഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും തൻ്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതിരിക്കുകയും ചെയ്തുകൊള്ളട്ടെ. വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം 107 മുതൽ 110 വരെയുള്ള വചനങ്ങൾ.
2: ബാറക്കല്ലാഹു ഫീക്. സമയമില്ലാത്ത ലോകത്ത് സമയത്തിൻ്റെ വിലയറിഞ്ഞ് ജീവിക്കാൻ നമ്മുടെയൊക്കെ മനസ്സിനെ പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള നല്ലൊരു രചനയാണ് നമ്മൾ കേട്ടത്. ബഹുമാന്യനായ നാസിർ ബാലുശ്ശേരിയാണ് ഇന്നത്തെ നമ്മൾ കേട്ട നുറുങ്ങുകളുടെ രചന നിർവഹിച്ചിട്ടുള്ളത്. അതിന് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാടായിരുന്നു.
0: പീസ് റേഡിയോ വൈബ്സൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണല്ലോ അസ്മാവുൽ ഹുസ്ന. നമുക്കിനി അസ്മാവുൽ ഹുസ്നയിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ് അസ്മാവുൽ ഹുസ്നയിൽ നമ്മുടെ കൂടെ ചേരുന്നത്. അൽ മുഖത്തദിർ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെ ആസ്പദമാക്കിയുള്ള ഗഹനമായൊരു പഠനം. എല്ലാറ്റിനും കഴിവുറ്റവൻ എന്ന അർത്ഥത്തിലുള്ളതാണ് അൽ മുഖത്തദിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നതാണ് അസ്മാവുൽ ഹുസ്നയിൽ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിലി അംരി വഹ്ലിൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അതിവിശിഷ്ടമായ നാമങ്ങൾ, അതിൻ്റെ അർത്ഥം, തേട്ടം, അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നത് കരുണീയമായ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്നത് നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈയൊരു പഠനത്തെ സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ അൽ ഖദീർ, അൽ ഖാദിർ എന്ന നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിന് സമാനമായ എന്നാൽ ചില വ്യത്യാസങ്ങളുള്ള ഒരു നാമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അൽ മുഖ്തദിർ. അൽ മുഖ്തദിർ എന്ന നാമം അള്ളാഹുവിൻ്റെ കഴിവിനെ തന്നെയാണ് അറിയിക്കുന്നത്. എന്നാൽ അൽ മുഖ്തദിർ എന്ന വാക്ക് നമ്മൾ എഴുതുമ്പോൾ തന്നെ അതിൽ അക്ഷരങ്ങളുടെ എണ്ണം കൂടുതലുണ്ട്. അറബി ഭാഷാ പണ്ഡിതന്മാർ പറയാറുണ്ട്, അക്ഷരങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ അർത്ഥത്തിൻ്റെ വലിപ്പവും കൂടുകയാണ് എന്നാണ്. അപ്പോൾ അൽ ഖാദിർ അല്ലെങ്കിൽ അൽ ഖദീർ എന്ന നാമങ്ങളിൽ നിന്ന് അൽ മുഖ്തദിർ എന്ന നാമത്തിന് അക്ഷരങ്ങളുടെ വലിപ്പമുണ്ട്, എണ്ണം കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആശയത്തിനും വലിപ്പമേറെയാണ് എന്നതാണ് പണ്ഡിതന്മാർ നമുക്ക് സൂചിപ്പിച്ചു നൽകുന്നത്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാത്തിനും കഴിവുറ്റവനാകുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും അവന് കഴിവില്ലാത്തതായില്ല. അശക്തനായിട്ട് അല്ലാഹുവിന് ഒന്നും ഇല്ലതാനും. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിനും അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു തആല അൽ ഖാദിറാണ്, അല്ലെങ്കിൽ അല്ലാഹു അൽ ഖദീറാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അൽ മുഖ്തദിറാണ് എന്നത് നമ്മൾ ഈ മൂന്ന് നാമത്തെയും ഒരുമിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ നമ്മളിവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പം നമ്മുടെ കഴിവുകൾ, നമുക്ക് ചില കഴിവുകളുണ്ട്. ആ കഴിവുകളും തീരുമാനങ്ങളും ഒരു പക്ഷേ നമുക്ക് യഥാവിധം ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നില്ല. നമ്മൾ തീരുമാനിച്ച പലതും അത് ചെയ്യാൻ തുനിയുമ്പോഴേക്ക് പരാജയപ്പെട്ടു പോകാറുണ്ട്. ഓട്ടം മത്സരം നമുക്ക് കഴിയും. ആ ഓട്ടം മത്സരത്തിൽ ഒന്നാമതെത്താൻ കഴിയുമോ ഇല്ലയോ എന്നത് പലപ്പോഴും ഓടി നോൽക്കുമ്പോൾ മാത്രമാണ്. ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, ചിലപ്പോൾ വിജയിച്ചേക്കാം. പക്ഷേ മനുഷ്യൻ്റെ തീരുമാനങ്ങളൊക്കെയും പരാജയപ്പെടുന്നിടത്താണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ തീരുമാനങ്ങൾ അത് നടപ്പിലാകെ തന്നെ ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനൊരു പക്ഷേ കഴിവുള്ളവരായിരിക്കാം, ഒരു വീട് നിർമ്മിക്കാൻ കഴിവുള്ളവനായിരിക്കാം. പക്ഷേ ആ വീട് നിർമ്മിക്കാനുള്ള ആ ഒരു കഴിവിനെ ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ ആ കഴിവിനെ യഥാവിധം പ്ലാനിങ് അനുസരിച്ച് കൊണ്ട് നടപ്പിലാക്കാനോ ഒരു പക്ഷേ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ അല്ലാഹു അൽ മുഖ്തദിർ എന്ന് പറയുമ്പോൾ അല്ലാഹു തീരുമാനിച്ചത് അല്ലാഹു നടപ്പിലാക്കും. അല്ലാഹു നടപ്പിലാക്കാൻ തീരുമാനിച്ചതെല്ലാം അതിൻ്റെ പരിപൂർണതയിൽ നടപ്പിലാക്കാൻ കഴിവുള്ളവനാകുന്നു അൽ മുഖ്തദിറായ അല്ലാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് അല്ലാഹുവിൻ്റെ തീരുമാനം നടപ്പിലാകുക തന്നെ ചെയ്യും. മനുഷ്യൻ്റെ തീരുമാനങ്ങൾ ഒരു പക്ഷേ മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ നടപ്പിലാകാതെ പോകാം, അല്ലെങ്കിൽ നടപ്പിലായത് തന്നെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. ഇങ്ങനെ പല രൂപത്തിലാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ തീരുമാനമെന്നുള്ളത് അതിൻ്റെ പൂർണ്ണതയിൽ അത് നടപ്പിലാകുക തന്നെ ചെയ്യും എന്നതാണ് അൽ മുഖ്തദിർ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതിന് ചില സംഭവങ്ങൾ, മനുഷ്യൻ്റെ കഴിവും അതുമായി ബന്ധപ്പെട്ടതുമായി അവർ അശക്തരാണ് എന്ന് തിരിച്ചറിയാനുള്ള ചില സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിലൊരു തോട്ടക്കാരൻ്റെ സംഭവം വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു പഠിപ്പിച്ചിരുന്നുണ്ട്. ആ തോട്ടക്കാരൻ, അദ്ദേഹം കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയത്ത് ഒരു ഓഹരി പാവപ്പെട്ട ആളുകൾക്ക് നൽകുമായിരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെടുന്നു. ആ മരണപ്പെടുന്ന സമയത്ത് തൻ്റെ മക്കൾ അതിനെ ഏറ്റെടുത്ത് നടത്തുന്നു. അത് വിളവെടുക്കുന്ന സമയത്ത് മക്കൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു, ഇനി വാപ്പ കൊടുത്തതുപോലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കാൻ കഴിവുള്ളവരാണവർ. അതോടൊപ്പം അതിനെ, ആ വിളവെടുപ്പിനെ ഏറ്റവും സുരക്ഷിതമായി അവരൊന്നും കാണാതെ എടുത്ത് മാറ്റിവെക്കാൻ അവർ പ്ലാൻ ചെയ്തു. അതിനും കഴിവുള്ളവനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലായത് ഹുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ, പാവപ്പെട്ടവർ ആ തോട്ടത്തിലേക്ക് കടന്നു വരാതെ രൂപത്തിൽ അതിനുവേണ്ടി പ്രീ പ്ലാനുകൾ അവർ ചെയ്തു എന്നാണ്. അങ്ങനെ പിറ്റേ ദിവസം അതിൻ്റെ ഫലങ്ങളെ കൊയ്തെടുക്കാൻ വേണ്ടി ഈ മക്കൾ ആ തോട്ടത്തിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിച്ചത്? വഗദൗ അല ഹർദിൻ ഖാദിരീൻ, അവർ അതിന് കഴിവുള്ളവരായിരുന്നു. അതായത് ഈ പാവപ്പെട്ടവർ വരുന്നതിന് മുമ്പ് തന്നെ അതിനെ കൊയ്തെടുത്ത് സംരക്ഷിച്ച് മാറ്റി നിർത്താൻ, അതിനെ മാറ്റിവെക്കാൻ കഴിവുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വഗദൗ അല ഹർദിൻ ഖാദിരീൻ, അവർ കഴിവുള്ളവരായിരുന്നു. എന്നിട്ട് അവർ അവരുടെ പ്ലാനുകൾ, വെൽ പ്ലാനുകൾ തയ്യാറാക്കി, അതിനുള്ള എല്ലാ സജ്ജീകരണത്തോടു കൂടിയും അവിടെ ആ കൃഷി വിളവെടുക്കാൻ വേണ്ടി പോയ സമയം അവിടെ നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? ഫ അസ്ബഹത് കസ്വരീം, അത് ചാരമായിപ്പോയെന്നാണ്. അവരിപ്പോൾ എല്ലാം കൊയ്തെടുത്ത് തൻ്റെ സമ്പാദ്യത്തിലേക്ക് കൂട്ടാമെന്ന് വിചാരിച്ച് പാവപ്പെട്ടവരെ പരിഗണിക്കാതെ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് എല്ലാം ശേഖരിച്ചുകൊണ്ട് പോകാമെന്ന് കരുതിയ, അങ്ങനെ പ്ലാൻ ചെയ്ത, അതിനുള്ള കഴിവുണ്ടായിരുന്നവർ ആ പ്രവൃത്തിയിലേക്ക് പോയപ്പോഴേക്ക് അതെല്ലാം നാമാവിശേഷമായി, അതെല്ലാം ചാരമായി പോയി എന്നാണ്. അതിനെ ആ ചാരമായി പോയതിൽ നിന്ന് സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർക്ക് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞു, അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു, പക്ഷേ ആ ഒരു സംഭവം നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം അത് നടപ്പിലാവുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി മറ്റൊരു തോട്ടക്കാരൻ്റെ ചരിത്രം സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് തോട്ടക്കാർ, അതിൽ ഒരാൾ മറ്റൊരാളിൻ്റെ കൂട്ടുകാരനാണ്. ആ തോട്ടക്കാരൻ്റെ തോട്ടത്തിൻ്റെ പ്രത്യേകത, അതിൽ രണ്ട് സൈഡിൽ ഈത്തപ്പന, അതിൻ്റെ നടുവിൽ ഫലപുഷ്ടിയുള്ള മറ്റു സസ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കായ്കനികൾ ലഭിക്കുന്ന മറ്റു കൃഷി വിഭവങ്ങൾ, അതിലൂടെ ഒഴുകുന്ന നദി, അതിനാവശ്യമായ വെള്ളം ആ നദിയിൽ നിന്നെടുക്കാം, ഇങ്ങനെ എല്ലാ നിലക്കും നല്ല രൂപത്തിലുള്ള അഭിവൃദ്ധി ലഭിക്കുന്ന തോട്ടമുണ്ടായിരുന്ന സമയം ആ തോട്ടക്കാരൻ തൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, കിൽത്തൽ ജന്നത്തി ആത്തത്ത് ഉഖുലഹ വലം തദലി മിൻ ഹുഷെയ്, അതിൽ നിന്ന് ഒന്നും നശിച്ചു പോകില്ല എന്ന് വിചാരിച്ചു. വക്കാന ലഹു സമർ, അതിലൊരുപാട് കായ്കനികൾ അതിലുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ കണ്ട സാഹചര്യത്തിൽ ഫഖാല ലി സ്വാഹിബിഹി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, അന അക്സറു മിൻക മാലം വ അഅസ്സു നഫറ, ഞാനാണ് നിന്നേക്കാൾ നല്ല സമ്പത്തുള്ളവൻ, അതുപോലെ തന്നെ സംഘബലമുള്ളവൻ ഞാനാകുന്നു എന്ന് അഹങ്കാരത്തോടുകൂടി സംസാരിക്കുകയാണ്. എന്നിട്ടോ, വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളന്നു അൻ തബീദ ഹാദിഹി അബദ, ഇതൊരിക്കലും നശിക്കില്ല എന്നാണ് അവൻ സ്വന്തത്തിനക്രമം പ്രവർത്തിച്ചുകൊണ്ട് അഹങ്കാരം നടിച്ചുകൊണ്ട് ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കണം, ഇതൊരിക്കലും നശിക്കില്ല എന്ന് വിചാരിച്ചു. അതിനുള്ള പണികളൊക്കെ എടുക്കുകയും ചെയ്തു. പക്ഷേ എന്താ സംഭവിച്ചത്? ആൾബലവും സമ്പത്തും അവൻ്റെ അഹങ്കാരവും അതൊന്നും അവനെ ഉപകരിച്ചില്ല എന്നാണ്. ആ മനുഷ്യനെ വിപത്ത് ബാധിച്ചു. ആ വിപത്തിൽ നിന്ന് അവനെ തടയാൻ ഒരിക്കലും ഈ സമ്പത്തോ അല്ലെങ്കിൽ ഈ ആൾബലമോ സംഘബലമോ അവന് ഉപകരിച്ചില്ല എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. വലം തക്കുൻ ലഹു ഫിഅത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാ വമാ കാന മുൻതസിറ, അല്ലാഹുവിന് പുറമെ ഒരാളും അവിടെ ആ സമയത്ത് സഹായിക്കാൻ അവനുണ്ടായിട്ടില്ല എന്നാണ്. ആ ഒരു കൃഷി അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാല നശിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും സംഘബലമോ സമ്പത്തോ ഉണ്ട് എന്നതുകൊണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഒന്നിനും കഴിയില്ല എന്നതാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഫിർഔനിൻ്റെയും ഹാമാനിൻ്റെയും കാറൂണിൻ്റെയും ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നതും ഇത് തന്നെയാണ്. എല്ലാം ഇപ്പോൾ നശിപ്പിക്കാം, ഞാനാണ് റബ്ബുല്ലഅല അന റബ്ബുക്കുമുല്ലഅല എന്ന് സ്വയം പറഞ്ഞ ഫിർഔനും നശിച്ചു പോയിട്ടുണ്ട്. കാറൂൺ, അതുപോലെ തന്നെ ഫിർഔനിൻ്റെ മറ്റു കൂട്ടുകാർ, ഇവരെല്ലാം അവരുടെ അധപ്പതമനം എങ്ങനെയായിരുന്നു? എല്ലാമുണ്ട് എന്ന് വിചാരിച്ചു, എനിക്കെല്ലാം കഴിവുണ്ട് എന്ന് വിചാരിച്ചു, പക്ഷേ ഒന്നിനും ഒരു രക്ഷയുമില്ലാതെ കൂടെ നിൽക്കുന്നവർ തൻ്റെ സഹപാഠികൾ പോലും നോക്കി നിൽക്കെ എല്ലാം നശിച്ചു പോകുന്ന സാഹചര്യമാണല്ലോ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിവുണ്ടാകുന്ന വിഷയത്തിൽ പോലും അവർ അശക്തരാണ് എന്നതാണ് നമുക്ക് ഈ ചരിത്രം പഠിപ്പിച്ചിരുന്നത്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാവുക തന്നെ ചെയ്യുമെന്നും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അത് പൂർണ്ണ രൂപത്തിൽ നടപ്പിലാവുകയും ചെയ്യും, അവനാണ് അൽ മുഖത്തതിർ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ഹുനൈൻ യുദ്ധം, ഇത് വിശ്വാസികൾക്കും ബാധകമാണ്. അവിശ്വാസികൾക്ക് മാത്രമല്ല, വിശ്വാസികൾക്കും ഈ വിഷയത്തിൽ കൃത്യമായ ബോധമുണ്ടാകണം. ആൾബലമോ സമ്പത്തോ ഒന്നും ഒരിക്കലും രക്ഷ നൽകുകയില്ല. ഹുനൈൻ യുദ്ധത്തിൻ്റെ സന്ദർഭം, ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാതിനിൻ കസീറത്തിൻ വയൗമ ഹുനൈൻ, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ഹുനൈനിലും അള്ളാഹു ഈ വിശ്വാസികളെ സംരക്ഷിച്ചത്. 12,000+ മുസ്ലിമീങ്ങൾ തങ്ങളുടെ ഭാഗത്തുണ്ട് എന്ന് വിചാരിച്ചു. അങ്ങനെ ആൾബലമുണ്ട്, ഇനി ആൾബലമില്ലാത്തതിൻ്റെ പേരിൽ പരാജയമുണ്ടാവുകയില്ല എന്ന് സ്വയം അവർ ആത്മവിശ്വാസം കൊണ്ട സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ആ വിഷയത്തെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇത് അജബത്കും കസറത്തുക്കും, നിങ്ങളുടെ ആൾപ്പെരുപ്പമെന്നുള്ളത് നിങ്ങളെ അജബ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയ സമയം, അതായത് ഇനിയൊരു ആൾബലമില്ലാത്തതിൻ്റെ പേരിൽ പരാജയമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് അവർ സ്വയം ആത്മാ അഭിമാനം കൊണ്ട സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ സംഭവിപ്പിച്ചതെന്താണ്? ഫലൻ തുഅനി അൻകും ഷൈആ, അവർക്ക് ആൾബലമെന്നുള്ളത് ഉപയോഗപ്പെട്ടിട്ടില്ല എന്നാണ്, അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ്. അവർക്ക് പരാജയം അള്ളാഹു സുബ്ഹാനഹു തആല ആ സമയത്ത് പിന്തിരിഞ്ഞോടേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അവർക്ക് ഭൂമി കുടുസമായി തോന്നിയ സാഹചര്യമുണ്ടായി. ശത്രുക്കൾ അവരെ വലയം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. വിശ്വാസികളെ ഉണ്ടോ, വിശ്വാസികൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. വല്ലാഖത്ത് അലൈക്കുമുൽ അർദു ബിമാ റഹബത്ത് ഉണ്ടോ, അവരെ അവരുടെ മനസ്സിൽ ഭയമിട്ടുകൊണ്ട് അവർക്ക് ഭൂമിയൊന്ന് കുടുസമാക്കി കൊടുത്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. തീർന്നില്ല, എന്നിട്ടോ അവർ പിന്തിരിഞ്ഞോടുകയും ചെയ്തു. സുമ്മ വല്ലൈത്തും മുദ്ബിരീൻ, പിന്തിരിഞ്ഞോടുകയാണ് അവർ ചെയ്തത്. അപ്പോൾ ആൾബലമുണ്ട്, സമ്പത്തിൻ്റെ ആധിക്യമുണ്ട് എന്നതൊരിക്കലും ഒരു മനുഷ്യനെ സംരക്ഷിക്കാനോ ഒരു മനുഷ്യൻ എന്തെങ്കിലും നേടിയെടുക്കാനോ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ സഹായം മാത്രമാകുന്നു അവന് രക്ഷയും ഗുണവുമായി തീരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യൻ്റെ ഉറച്ച തീരുമാനങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകും, എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം അത് പരിപൂർണതയിൽ നടപ്പിലാകും എന്നതാണ്. അതിനെ സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ആണും പെണ്ണും വിവാഹം കഴിക്കുന്നു, ആ വിവാഹത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് മക്കളുണ്ടാവുക എന്നത്. എല്ലാ ദമ്പതിമാർക്കും മക്കളുണ്ടാകുന്നില്ല, എന്നാൽ ചിലർക്ക് മക്കളുണ്ടാകുന്നു. അപ്പോൾ മക്കളുണ്ടാകാത്തത് അത് അവർക്ക് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അവർക്ക് മക്കളുണ്ടാകാൻ ചില തടസ്സങ്ങൾ അള്ളാഹു ഏർപ്പെടുത്തി, ആ മക്കളെ നൽകാൻ അള്ളാഹുവാകുന്നു കഴിവുറ്റവൻ എന്നത് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ചില ആളുകളാകട്ടെ, അവർ ആൺമക്കളുണ്ടാകാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, പക്ഷേ ലഭിക്കുന്നത് പെൺമക്കളായി മാറുന്നു. നേരെ തിരിച്ചും പെൺമക്കൾ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷേ ആൺമക്കൾ അള്ളാഹു നൽകുന്നു. അപ്പോൾ ഇവിടെയെല്ലാം മനുഷ്യൻ ഉറച്ച തീരുമാനമെടുത്താലും ശരി, അവൻ എത്ര ആഗ്രഹിച്ചാലും ശരി, അതിനുവേണ്ടി എത്ര പണിയെടുത്താലും ശരി, അവൻ്റെ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ സഫലമാകാതെ പോവുകയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാവുകയും ചെയ്യും. അവനാണ് അൽ മുഖ്തദിർ. അള്ളാഹു അവൻ്റെ തീരുമാനങ്ങൾ അതിൻ്റെ യഥാവിധത്തിൽ ഏറ്റവും പരിപൂർണതയിൽ അതിനെ നടപ്പിലാക്കുന്നവൻ, അതിന് കഴിവുള്ളവൻ, അതാണ് അൽ മുഖ്തദിർ എന്ന നാമം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തീർന്നില്ല, അൽ മുഖ്തദിറിൻ്റെ തേട്ടം ആരും തങ്ങളുടെ കഴിവിൽ ആശ്ചര്യം കൂടാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ മുഖ്തദിർ എന്ന നാമം പഠിക്കുമ്പോൾ തങ്ങളുടെ കഴിവുകൊണ്ട് ആണിതൊക്കെ ഉണ്ടായത് എന്നൊരിക്കലും പറയരുത്. ഞാൻ സമ്പാദിച്ചത് കൊണ്ടാണ്, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണ്, ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പം എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേൽക്കോയ്മ കാണിക്കുന്ന ചില ആളുകളുണ്ട്. ഒരുപക്ഷെ നമ്മളൊന്ന് ഇപ്പോൾ നിലവിൽ എടുത്തു കുടിക്കുന്ന വെള്ളം, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കൈ, അതിനെപ്പോലും തളർത്തിയിടാൻ അള്ളാഹുവിന് കഴിവുണ്ട്. നമ്മൾ വിചാരിച്ചാൽ ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെയും അനുഭവങ്ങളുണ്ടാകും. ഒന്ന് കിടന്നിട്ട് ശരിക്കൊന്ന് എണീക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ എണീക്കാൻ കഴിവുള്ളവർ പെട്ടെന്ന് കിടപ്പിലായി പോകുന്നു. കൈയൊന്നെടുത്ത് പൊന്തിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ കൈകൾ പൊന്തിച്ചവർ, നടന്ന് പള്ളിയിലേക്ക് പോയവർ, അവർ പിന്നെ അവരുടെ കൈകാലുകൾ ചലിപ്പിക്കാൻ സ്വയം കഴിവില്ലാത്തവരായി മാറുന്നു. അവിടെയാണ് മനുഷ്യൻ്റെ തീരുമാനങ്ങൾക്കപ്പുറം അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമാകുന്നു നടപ്പിലാവുക എന്നും, അത് ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ നടപ്പിലാവുകയും ചെയ്യും എന്നതും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും അഭിവൃദ്ധികളോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കഴിവുകൊണ്ടുണ്ടായ സംഭവങ്ങളോ ഒന്നും നമ്മെ ആശ്ചര്യപ്പെടുത്തുവാനോ അതിൽ അഹങ്കാരം നടിക്കുവാനോ പാടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. രണ്ടാമത്തത്, മനുഷ്യർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കേണ്ടതുണ്ട്. കാരണം ചില ആളുകളാകട്ടെ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കുന്നില്ല. കുട്ടിയെ കിട്ടാൻ, രോഗം മാറാൻ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് സമീപിക്കുകയാണ്. എല്ലാം കേൾക്കാനും കാണാനും കഴിവുള്ളവർ അത് ഔലിയാക്കന്മാരാണ്, അമ്പിയാക്കന്മാരാണെന്ന് പറഞ്ഞ് ചില ആളുകൾ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അള്ളാഹു പറഞ്ഞത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അള്ളാഹുവിനെ കണക്കാക്കാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് കൊടുക്കേണ്ടത് അത് സ്ഥാനവും മാനവും അർത്ഥവും തേട്ടവും അള്ളാഹുവിൻ്റെ കഴിവിനെയും അംഗീകരിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ അള്ളാഹു അൽ മുഖത്തദിർ എന്ന് പറയുമ്പോൾ അവൻ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്, ആ സൃഷ്ടിപ്പ് നിർണിതമായ രൂപത്തിൽ സൃഷ്ടിച്ചവനാണ്. ഇന്ന കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദരിൻ, ഒരു നിർണിതമായ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിന് കൃത്യമായ അജലുകൾ വച്ചിട്ടുണ്ട്, അവധികൾ വച്ചിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തെറ്റുകൾ ചെയ്തവനെ പിടികൂടാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു. വലഖദ് ജാഅ ആല ഫിർഔന നുദുർ, ഫിർഔൻ, അവനെക്കുറിച്ച് പ്രത്യേകം നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത്രയും വലിയ ഇസ്ലാമിൻ്റെ ശത്രുവായിരുന്നു. കദ്ദബൂബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ കളവാക്കിയവനായിരുന്നു ഫിർഔൻ. എന്നിട്ടോ കുല്ലിഹ ഫഅഖദ്നാഹും അഖദ അസീസിൻ മുഖത്തദിറിൻ, അള്ളാഹു മുഖത്തദിറാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ ആ കളവാക്കൽ, അവനാ നിഷേധിച്ചത് എല്ലാത്തിനെയും പിടികൂടുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിടികൂടാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു അൽ മുഖത്തദിർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നന്മകൾ ചെയ്തവർക്ക് പ്രതിഫലം നൽകാൻ കഴിവുള്ളവനും അൽ മുഖത്തദിറായ അള്ളാഹു ആകുന്നു. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹർ ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീക്കിൻ മുഖത്തദിറിൻ, ഇവിടെയും അൽ മുഖത്തദിർ എന്ന നാമത്തിൻ്റെ സിഫത്തിനെ എടുത്തു പറയുന്നുണ്ട്. സ്വർഗം, ആ സ്വർഗത്തിൽ, പ്രവിശാലമായ സ്വർഗത്തിൽ, ഇദാറ ഐത സമ്മറ ഐത നഈമ മുൽക്കൻ കബീറ, ഒരിക്കൽ നോക്കി രണ്ടാമത് നോക്കുമ്പോഴേക്ക് മറ്റൊരു സാമ്രാജ്യമായി മാറുന്ന, ഓരോ വെള്ളിയാഴ്ചയും ആയുസ്സുകൾ ഇങ്ങനെ അതിൻ്റെ സൗന്ദര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന, അതുപോലെ തന്നെ ഒന്ന് നോക്കി കണ്ണടച്ച് രണ്ടാമത് നോക്കുമ്പോൾ മറ്റൊരു ലോകമായി മാറുന്ന, ആഗ്രഹിച്ചതെന്തും ലഭിക്കുന്ന, സ്വർഗത്തിൻ്റെ പ്രവിശാലമായ അനുഗ്രഹങ്ങളിൽ മുങ്ങിക്കുളിക്കുന്ന, ആ അനുഗ്രഹങ്ങൾ നൽകാൻ കഴിവുള്ളവൻ, അതിൻ്റെ ഉടമസ്ഥൻ അത് അല്ലാഹു ആകുന്നു. അൽ മുഖത്തദിറായ അല്ലാഹു ആകുന്നു. മാത്രമല്ല സർവ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ. വക്കാൻ അല്ലാഹു അല കുല്ലി ഷെയ്ഇൻ മുഖത്തദിറ, അവിടെയും മുഖത്തദിറ എന്ന് പറഞ്ഞു. അല്ലാഹു എല്ലാത്തിനും കഴിവുറ്റവനാകുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്നതെല്ലാം അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, ഭാവത്തിൽ, വണ്ണത്തിൽ, എണ്ണത്തിൽ, അതിൻ്റെ നിർണിതമായ രൂപത്തിൽ അല്ലാഹു നിർണയിക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നു എന്നാണ്. അതിന് കഴിവുള്ളവനാകുന്നു മാഷ അല്ലാഹു കാന വമാലം യശ ലം യക്കുൻ. അല്ലാഹു ഉദ്ദേശിക്കുന്നത് അത് ഉണ്ടാകുന്നു, ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്നു, കുന്നെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു. ഇതാണ് അൽ മുഖത്തദിർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട്. നാം കാണുന്ന ഈ മഹാപ്രപഞ്ചത്തെ തന്നെ സംവിധാനിക്കാൻ കഴിവുള്ളവൻ അൽ മുഖത്തദിറായ അല്ലാഹു ആകുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അശക്തരാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും കഴിവുള്ളവനാണ്. നമ്മളൊരു വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അവിടെ പോലും നിസ്കരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ

0: അതുപോലെ തന്നെ സുമ്മ ബാരിക് ലീ ഫീ, അതിലെനിക്ക് ബറക്കത്തും നൽകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഫഖ്ദിർഹുലീ, എനിക്കത് വാങ്ങാൻ കഴിവുണ്ടായിരിക്കാം. ഒരു വസ്തു വാങ്ങുന്നു എന്ന് വിചാരിക്കുക, ആ വസ്തു വാങ്ങാനുള്ള സമ്പത്തും എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ ആ വസ്തു വാങ്ങുന്ന സമയത്ത് അത് തട്ടിത്തെറിച്ചു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ചിലർ ആ വസ്തു പിന്നെ കരാറിലേർപ്പെട്ടിട്ട് തിരിച്ചു വാങ്ങുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെയും നമ്മുടെ അശക്തതയെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഖദറിനെയും അള്ളാഹുവിൻ്റെ കുദറത്തിനെയും മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടും അതുപോലെ തന്നെ നിലപാടുകളും എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നൽകും എന്നതാണ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത്. ഏതായാലും അള്ളാഹു അൽ മുഖത്തതിർ എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവൻ എന്നത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. രണ്ടാമത്തത്, നമുക്ക് പലതും നിർവഹിക്കാൻ കഴിയുമെങ്കിലും ആ നിർവഹണത്തിൻ്റെ സന്ദർഭത്തിൽ തൗഫീക്ക് നൽകണമെങ്കിൽ അള്ളാഹു അൽ മുഖത്തതിറായ അള്ളാഹുവിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നാം ചോദിക്കുകയും അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവന് മാത്രം അംഗീകരിക്കുകയും, അപ്പോൾ അള്ളാഹു എല്ലാം കാണും, കേൾക്കും, അറിയും എന്ന വിഷയം അത് അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അവനാണ് അൽ മുഖത്തതിർ, അതുകൊണ്ട് അവന് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാർക്ക് അമ്പിയാക്കന്മാർക്ക് കൊടുക്കാൻ പാടില്ല. അവിടെയാണ് അൽ മുഖത്തതിർ എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്. അള്ളാഹു അൽ മുഖത്തതിറാണ്, എല്ലാത്തിനും കഴിവുറ്റവനാണ്, എല്ലാം കാണാനും കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും സഹായിക്കാനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു. എന്നാൽ ഇവിടെ പല ആളുകളും എല്ലാം കാണാനും കേൾക്കാനും കഴിവുള്ള ചില മഹാന്മാരുണ്ട് എന്ന് വകവെച്ചു കൊടുക്കുന്നതിലൂടെ ശിർക്ക് സംഭവിക്കുകയാണ്. അതുകൊണ്ട് അൽ മുഖത്തതിർ എന്ന നാമം പഠിക്കുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിവ് മറ്റൊരാൾക്കുമില്ല, എല്ലാത്തിനും കഴിവുറ്റവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന ഒരു ചിന്തയും അറിവും ജ്ഞാനവും അതിനനുസരിച്ചുള്ള ജീവിതവും നമുക്കുണ്ടാകണം. വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കൂടുതൽ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്ക്, ജസാക്കല്ലാഹു ഖൈറാ. മാഷാഅല്ലാ, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങൾ പഠിക്കുമ്പോഴും അത് അള്ളാഹുവിനോട് കൂടുതലുള്ള ഇഷ്ടം വർദ്ധിക്കുവാനും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുവാനും സാധിക്കുന്നു. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമായ എല്ലാത്തിനും കഴിവുറ്റവൻ അൽ മുഖ്തദിർ എന്ന നാമമാണ് നമ്മൾ പഠിച്ചത്. അൽഹംദുലില്ലാ, നമ്മളോടൊപ്പം ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് ബഹുമാനനായ അബ്ദുറൌഫ് അൽ ഹക്കിമിയാണ്, തിരുവനന്തപുരത്ത് നിന്നും. അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ പല തവണയായി ശ്രോതാക്കൾക്ക് അറിയാവുന്നതുപോലെ അദ്ദേഹം നമ്മളോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ, അള്ളാഹുവിൻ്റെ മറ്റൊരു നാമവുമായി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. ഇൻഷാല്ലാ.
2: പീസ് റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ ഇനി നമുക്ക് കഥ പറയാമെന്ന പരിപാടിയിലേക്കാണ്.
1: യെസ്, കഥ പറയാമെന്ന പ്രോഗ്രാം ശ്രോതാക്കൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമിൽ കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടാണ് പ്രോഗ്രാമെങ്കിലും മുതിർന്ന പല ആളുകളും പല പ്രോഗ്രാമിലൂടെ ഫീഡ്ബാക്കിലൂടെ കിട്ടിയ ഒരു അറിവനുസരിച്ച് മുതിർന്നവർ പോലും ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുത്തിട്ടുണ്ട്. കുട്ടികളുടെ കൂട്ടുകാരനായ കുട്ടികളുടെ സ്വന്തം അബ്ദുസലാം വീട്ടി ആണ് നമ്മളോടൊപ്പം ഇന്നും കഥ പറയാൻ പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത്. അജ്മലും കുഞ്ഞുപങ്ങളും ഇതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്.
3: അജ്മലും കുഞ്ഞുപങ്ങളും, അധ്യായം 2. ജാബിർ മാഷിൻ്റെ സൽക്കാരം. അജ്മൽ മദ്രസയിലെത്തിയപ്പോൾ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ക്ലാസ് റൂമിൻ്റെ വാതിൽക്കൽ നിന്ന് സലാം പറഞ്ഞു. ജാബിർ മാഷ് സലാം അടക്കിയ ഉടനെ പറഞ്ഞു, ഇന്ന് പുറത്തു നിന്നോളൂ, ഇങ്ങനെ നേരെ വൈകാൻ പാടില്ല, ശിക്ഷ കിട്ടാത്തതിൻ്റെ കുറവാണ്. അജ്മലിന് സങ്കടം വന്നു. എങ്കിലും അധ്യാപകനോട് വെറുപ്പ് തോന്നിയില്ല. താൻ കാൽ മണിക്കൂർ വൈകിയിട്ടുണ്ട്. വീട്ടിലെ ബുദ്ധിമുട്ടൊന്നും അദ്ദേഹം അറിയില്ലല്ലോ. അവൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് പുറത്തുനിന്നു. കാൽ മണിക്കൂർ കഴിഞ്ഞു. കാലിന് തളർച്ച തോന്നി. ഉമ്മയെ ഓർത്തപ്പോൾ കണ്ണു നനഞ്ഞു. അധ്യാപകൻ അവൻ്റെ അടുത്തേക്ക് വന്നു.

0: നീ വൈകി? ചോദ്യം കേട്ടപ്പോൾ അവൻ കരഞ്ഞുപോയി. അദ്ദേഹം അജ്മലിനെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. സ്നേഹപൂർവം തലോടിക്കൊണ്ട് വീട്ടിലെ സ്ഥിതി അന്വേഷിച്ചു. ഇന്ന് ഞാനാണ് ചായ ഉണ്ടാക്കിയത്. ഉമ്മക്ക് സുഖമില്ല. ഞാനും സെൽവയും കാര്യമായി ഒന്നും കഴിച്ചിട്ടില്ല. വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അജ്മൽ ക്ലാസ്സിൽ പോയിക്കോളൂ, എല്ലാറ്റിനും അള്ളാഹു പരിഹാരമുണ്ടാക്കും, മാഷ് പറഞ്ഞു. അത് കേട്ട് അജ്മൽ ക്ലാസ്സിൽ കയറി. കൂടെ അധ്യാപകനുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പെരുമാറ്റവും സംസാരവും അവൻ ഇഷ്ടപ്പെട്ടു. ബോർഡിൽ ഒരു അറബി വാക്യം എഴുതി. ശേഷം ചോദിച്ചു, ആർക്കാണിത് തെറ്റാതെ വായിക്കാൻ കഴിയുക? എനിക്കറിയാം. അജ്മൽ എഴുന്നേറ്റു വായിച്ചു. അദ്ദീനു അന്നസ്വിഹ. വെരി ഗുഡ്. ഇനി ഇതിന്റെ അർത്ഥം കേട്ടോളൂ. മതം ഗുണകാംക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്. എല്ലാവർക്കും ഗുണം വരണമെന്നായിരിക്കണം ഒരു മുസ്ലിമിന്റെ ആഗ്രഹം. നമ്മുടെ നാട്ടുകാർക്കും നേതാക്കൾക്കും മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കുമെല്ലാം നന്മ വരട്ടെയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. കഴിയുന്നത്ര നന്മ ചെയ്യുക. ആരോടും അസൂയ വയ്ക്കരുത്. ഇതാണ് നസ്വിഹത്ത് അഥവാ ഗുണകാംക്ഷ. അപ്പോഴേക്കും ബെല്ലടിച്ചു. അധ്യാപകൻ സലാം പറഞ്ഞ് മറ്റൊരു ക്ലാസ്സിലേക്ക് പോയി. അടുത്ത വിഷയത്തിന്റെ അധ്യാപകനെത്തി. വിഷയം വിശ്വാസമാണ്. തലേ ദിവസം പഠിപ്പിച്ചത് ഓർക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അജ്മൽ ഓർത്തു, വിശ്വാസം ശരിയായെങ്കിൽ മാത്രമേ കർമ്മങ്ങൾ സ്വീകാര്യമാവുകയുള്ളൂ. വിശ്വാസം സ്വഭാവത്തിൽ നിഴലിക്കണം. സത്യവിശ്വാസി കളവ് പറയരുത്, വഞ്ചിക്കരുത്, ആരെയും അപമാനിക്കരുത്. പ്രവർത്തനത്തോടൊപ്പം പ്രാർത്ഥന വേണം. അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കണം. ഇത്രയേ മാഷ് ഇന്നലെ പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് അജ്മലിന് തോന്നി. ചോദിച്ചാൽ തെറ്റാതെ ഉത്തരം പറയാമെന്ന് അവന് ധൈര്യം വന്നു. എല്ലാവരും ഓർത്തോ? മാഷ് ചോദിച്ചു. കുറേയൊക്കെ, ചിലത് മറന്നുകാണും, കുട്ടികൾ മറുപടി പറഞ്ഞു. ശരി, എല്ലാവരും അതൊന്ന് ഓർത്തെഴുതൂ. കുട്ടികൾ എഴുതാൻ വളരെ സമയമെടുത്തു. എഴുതിക്കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്കുള്ള ബെല്ലടിച്ചു. അവർ പുറത്തേക്കോടി. അജ്മൽ ക്ലാസ്സിൽ തന്നെയിരുന്നു. കൂട്ടുകാർ കളിക്കാൻ വിളിച്ചെങ്കിലും അവൻ പോയില്ല. രോഗിയായ ഉമ്മയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു അവന്. ഉപ്പ മരിച്ചുപോയതിനാൽ വീട്ടു ചെലവുകൾ എങ്ങനെ നിർവഹിക്കും എന്ന ചിന്തയിൽ അകത്തേക്ക് ബെല്ലടിച്ചതും കർമ്മപാഠങ്ങളുടെ മാഷ് വന്നതും അജ്മൽ അറിഞ്ഞില്ല. അജ്മൽ എന്താ സലാം മടക്കാത്തത് എന്ന് മാഷ് ചോദിച്ചപ്പോഴാണ് താൻ ക്ലാസ്സിലാണെന്ന ബോധം അവന് തിരിച്ചു കിട്ടിയത്. അവൻ പാഠത്തിൽ ശ്രദ്ധിച്ചു. ലാസ്റ്റ് ബെല്ലടിച്ചപ്പോൾ ജാബിർ മാഷ് പുറത്ത് എവിടെ നിന്നോ ഒരു കീസുമായി ബൈക്കിൽ മദ്രസയിലേക്ക് വരുന്നത് കണ്ടു. ക്ലാസ് കഴിയുന്നതിനു മുമ്പ് എന്തോ അത്യാവശ്യ സാധനം വാങ്ങാൻ പോയതായിരിക്കണമെന്ന് അജ്മൽ വിചാരിച്ചു. അജ്മലും സെൽവയും വീട്ടിലേക്ക് നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ബൈക്കിന്റെ ഹോൺ. അവർ തിരിഞ്ഞു നോക്കി. ജാബിർ മാഷാണ്. അദ്ദേഹം കീസ് അജ്മലിന്റെ കയ്യിൽ കൊടുത്തു. ഇതെന്താണ് സാർ? ഉമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ? ഇത് കൊണ്ടുപോയി കഴിച്ചോളൂ. അവനത് വാങ്ങാൻ മടി തോന്നി. വേണ്ട സാർ, ഞങ്ങൾ വീട്ടിൽ പോയി ഉണ്ടാക്കിക്കൊള്ളാം. അങ്ങനെയല്ലോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം, തൃപ്തിപ്പെട്ട് വല്ലവരും തരുന്നതും സ്വീകരിക്കണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണല്ലോ. അജ്മൽ കീസ് വാങ്ങി. ജാബിർ മാഷ് ചിരിച്ചു. അവനെ തലോടിയ ശേഷം സലാം പറഞ്ഞു തിരിച്ചുപോയി. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ കിടപ്പിൽ തന്നെയാണ്. അവർ സലാം പറഞ്ഞ് അടുത്തു ചെന്നു. ഉമ്മയ്ക്ക് സങ്കടമായി. എന്തു ചെയ്യും മക്കളെ, ചായ ഉണ്ടാക്കാൻ ഉമ്മക്ക് കഴിഞ്ഞില്ല. ചായ വേണ്ടുമ്മ, ഇത് നോക്കൂ, വെള്ളപ്പവും മുട്ടകറിയും. ഉമ്മ മുട്ട കഴിക്കണ്ട, പനിയല്ലേ. വെള്ളപ്പം മാത്രം തിന്നാൽ മതി, ഞാൻ ചായ ഉണ്ടാക്കാം, അജ്മൽ പറഞ്ഞു. ഉമ്മക്ക് അത്ഭുതമായി. എങ്ങനെ അജ്മലിനിത് കിട്ടി? ഇത് വാങ്ങാൻ പണം എവിടെ നിന്നായിരുന്നു? അജ്മൽ കാര്യം വിശദീകരിച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, എത്ര നല്ല മാഷ്. മക്കളെ, മാഷിനു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അത് ഞങ്ങൾക്കറിയാം ഉമ്മ. ദാനം ലഭിച്ചാൽ അത് തന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കൽ സുന്നത്താണ്. അള്ളാഹുവേ, നിനക്ക് സ്തുതി. വിശക്കുന്ന ഞങ്ങൾക്ക് ഈ ആഹാരം ദാനം ചെയ്ത ജാബിർ മാഷിന് നീ ദുനിയാവിലും പരലോകത്തും നന്മ ചെയ്യണമേ. അജ്മൽ പ്രാർത്ഥിച്ചപ്പോൾ ഉമ്മയും സെൽവയും ആമീൻ പറഞ്ഞു. അജ്മൽ ഗ്യാസ് സ്റ്റൗ തുറക്കാനൊരുങ്ങിയപ്പോൾ ഉമ്മ തടഞ്ഞു. ചായ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല, ഞാനുണ്ടാക്കാം. നിങ്ങൾ രണ്ടുപേരും കഴിക്കാൻ തുടങ്ങിക്കോളി. അജ്മൽ എണ്ണി നോക്കി. 8 വെള്ളയപ്പം, 3 വീതം ഉമ്മയുടെയും സെൽവയുടെയും പ്ലേറ്റിലിട്ടു, 2 എണ്ണം അവൻ്റെ പ്ലേറ്റിലും. ഉമ്മ ചായ മേശപ്പുറത്ത് വെച്ച് മക്കളോടൊപ്പം കഴിക്കാനിരുന്നു. 1 വെള്ളയപ്പം എടുത്ത് അജ്മലിൻ്റെ പ്ലേറ്റിലിട്ടു. ഉമ്മയ്ക്ക് 2 എണ്ണം മതി. മുട്ടക്കറിക്ക് വല്ലാത്ത രുചിയായിരുന്നു. അവർക്ക് വയർന്നിറഞ്ഞു. അൽഹംദുലില്ലാ എന്നു പറഞ്ഞ് കൈ കഴുകാൻ പോയി. ഉമ്മ പാത്രങ്ങൾ കഴുകിവെച്ച് കിടപ്പ് മുറിയിലേക്ക് തന്നെ പോയി. ഇവിടെ വരീ മക്കളെ, ഉമ്മ വിളിച്ചു. അജ്മലും സെൽവയും ഉമ്മയുടെ അടുത്ത് ചെന്നിരുന്നു. മക്കളെ, അല്ലാഹു അവൻ്റെ സൃഷ്ടികൾക്ക് അവർ വിചാരിക്കാത്ത വഴിയിലൂടെ സഹായം നൽകും. അവനാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ. അവനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. നമുക്ക് ഭക്ഷണം തരാൻ ജാബർമാഷ തോന്നിപ്പിച്ചത് അല്ലാഹുവാണ്. സുഖമുണ്ടാകുമ്പോഴും ദുഃഖമുണ്ടാകുമ്പോഴും അല്ലാഹുവെ ഓർക്കണം എന്ന് ഖുർആനിലുണ്ട്. വളരെ ബുദ്ധിമുട്ടി ശത്രുക്കളുടെ പരിഹാസവും കല്ലേറും മറ്റു മർദ്ദനങ്ങളും സഹിച്ച് മനുഷ്യരെ സത്യമാർഗം പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. അദ്ദേഹത്തിനു വേണ്ടി സ്വലാത്തു ചൊല്ലണം. ഇത് കേട്ട് സെൽവ പറഞ്ഞു, ഉമ്മ, എനിക്ക് സ്വലാത്തു ചൊല്ലാനറിയില്ല. അത് വലിയ ക്ലാസ്സിലെത്തിയാൽ പഠിക്കാം, അല്ലെങ്കിൽ ഇക്കാക്ക പറഞ്ഞു തരും. അജ്മലിനറിയില്ലേ? ഉമ്മ ചോദിച്ചു. അറിയാം ഉമ്മ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇത് സെൽവക്ക് മനസ്സിലായില്ലെന്ന് അജ്മലിന് തോന്നി. അവൻ പറഞ്ഞു, ഇന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പഠിച്ചാൽ മതി, ബാക്കി കുറേശ്ശയായി നമുക്ക് പിന്നെ പഠിക്കാം. മകന്റെ സംസാരം കേട്ട് ഉമ്മയുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ കുളിർക്കാറ്റടിച്ചു. ഉമ്മ മനസ്സിൽ പറഞ്ഞു, മിടുക്കനായ മോൻ, അല്ലാഹുവേ, നീ എൻ്റെ 2 മക്കളെയും തിരുനബിയുടെ മാർഗത്തിൽ ജീവിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു തരയണമേ.
1: ബാറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
2: അപ്പോൾ കഥ പറയാൻ പരിപാടി കേട്ട് കഴിഞ്ഞല്ലോ. പീസ് റേഡിയോ വൈബ്സിൽ ഓരോരോ പ്രോഗ്രാമുകളും കേട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ,
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിനി പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുന്നത്. കുടുംബാംഗങ്ങളിൽ കുളിർത്തന്നലായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. കൂട്ടുകുടുംബം നാം അറിയേണ്ട ചില മതവിധികൾ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ CEO ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവരുടെ കൂടെ സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ്. അല്ലാഹു ഈയൊരു ദൗത്യത്തിന് കൂടുതൽ കരുത്തും മനോഹാരിതയും പ്രതിഫലനങ്ങളും നാളെ പരലോകത്ത് പൂർണ്ണമായ പ്രതിഫലവും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒന്നിച്ച് അത് സ്വീകരിക്കണേയെന്ന് അല്ലാഹുവോട് യാചിക്കാം. സ്നേഹക്കൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൂട്ടുകുടുംബം, കരുത്തും കണ്ണീരും എന്ന മേഖലയിൽ നിന്നുകൊണ്ടുള്ള വളരെ ഗൗരവപൂർവമായ ചില ചിന്തകളാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മനുഷ്യ ചരിത്രത്തിൻ്റെ പഴക്കം കുടുംബ സംവിധാനത്തിനുണ്ട്. കുടുംബത്തെയും ഒരു കുടുംബത്തിലധിഷ്ഠിതമായ ജീവിത ചട്ടക്കൂടിനെയും തകർത്തെറിയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ലോകത്ത് വളരെ വ്യവസ്ഥാപിതമായി നടന്നിട്ടുണ്ട്. സ്വവർഗാനുരാഗത്തിൽ അധിഷ്ഠിതമായ വൈവാഹിക സംരംഭങ്ങൾ, പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലെന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില
5: പുതിയ കാലത്തിൻ്റേത് എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന കുത്തഴിഞ്ഞ ലൈംഗികത തുടങ്ങി നിരവധി ഘടകങ്ങളിലൂടെ കുടുംബ സംവിധാനം തകർക്കാനുള്ള ബോധപൂർവമായ അജണ്ടകൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് തീർച്ചയായും കുടുംബം എന്നൊരു യാഥാർത്ഥ്യം നമുക്കിടയിൽ വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. രണ്ട് തരത്തിലുള്ള കുടുംബ സംവിധാനങ്ങളാണുള്ളത്. ഒന്ന് അണുകുടുംബം എന്ന ഒരു രീതി, അഥവാ ഒരു വ്യക്തി, അയാളുടെ ഭാര്യ, അയാളുടെ മക്കൾ, അവരുടെ ലോകം എന്ന ഒരു ഫ്ലാറ്റ് റൂം സംസ്കാരത്തിൻ്റെയും ഇന്ന് നാട്ടിൻപുറങ്ങളിൽ പോലും എത്തിപ്പെട്ടിട്ടുള്ള ഒരു വളരെ ഇടുങ്ങിയ മാനസികാവസ്ഥയുടെയും ഉപോൽപ്പന്നം. രണ്ടാമത്തേത് നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ പ്രതാപമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു വലിയ സംരംഭം, നിരവധി മക്കൾ, കുറേ പേരെ കുട്ടികൾ, വലിയ ബഹളങ്ങൾ, ഒരുപാട് കണ്ണീരിൻ്റെയും ഒരുപാട് കരുത്തിൻ്റെയും മധ്യത്തിലൂടെ നടന്നു പോകുന്ന കൂട്ടുകുടുംബ സംവിധാനം. നമ്മളിവിടെ ഇന്ന് ചർച്ചക്കെടുക്കുന്നത് ഈ കൂട്ടുകുടുംബം സംവിധാനത്തിൻ്റെ കരുത്തും അതിലെ വേദനകളും കണ്ണീരുകളും ഒക്കെയാണ്. ഇസ്ലാമികമായി ഈ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുന്നു. ആരിസ് മൗലവിയോട് ആദ്യം നമ്മൾ ചോദിക്കുന്നത് വേണ്ടത് ഏതാണ്? അണുകുടുംബ സംവിധാനങ്ങളാണോ? അതല്ല, എല്ലാവരും, ഒരു വാപ്പയുടെ എല്ലാ മക്കളും ഒന്നിച്ചൊരു വീട്ടിൽ അവിടുത്തെ എല്ലാ പരിമിതികളെയും മനസ്സുകൊണ്ട് സമ്മതിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാടാണോ? ഇതിലേതാണ് വേണ്ടത് എന്ന ഒരു ചോദ്യത്തോടുകൂടെ ഇന്നത്തെ ചർച്ചയ്ക്ക് സമാരംഭമാകുന്നു. ആരിസ് മൗലവിയുടെ ശബ്ദത്തിലേക്ക്.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഈ കൂട്ടുകുടുംബം എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടായിത്തീരുന്നൊരു സംഗതിയാണ്. പഴയ കാലങ്ങളിലൊക്കെ എട്ട് മക്കൾ അല്ലെങ്കിൽ 9 മക്കളൊക്കെ ഉള്ള വലിയ വലിയ കുടുംബങ്ങളിൽ ഓരോരുത്തരുടെയും വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഭാര്യമാരാ വീട്ടിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായി 2, 3, 4 മരുമക്കളും അവിടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു വിശാലമായ കുടുംബം, അതങ്ങനെയാണ് പഴയ കാലങ്ങളിൽ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമ്മളങ്ങനെ ഇല്ല എന്ന് പറയുന്നില്ല. സ്വാഭാവികമായും അങ്ങനെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും അവിടെ ഭാര്യമാരൊക്കെ ആയിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന വീടുകളും കുടുംബങ്ങളുണ്ട്. അതിൻ്റെ ധാരാളം ഗുണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ലൊരു പരിചയം ഈ മരുമക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും ആ ഒന്നിച്ച് ചേരുമ്പോൾ ജീവിതത്തിൻ്റെ വിവിധ പരിചയങ്ങളും അനുഭവങ്ങളും അവർക്ക് കിട്ടാൻ അതെന്ത് ചെയ്യും, വളരെയധികം സഹായകമാകുന്ന കാര്യമാണ്. മാത്രമല്ല ഇന്ന് പലപ്പോഴും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലൊരു പരിചയമോ ബന്ധമോ അറിവോ ഒന്നുമില്ല. എന്നാൽ അങ്ങനെ കൂട്ടുകുടുംബങ്ങളായി ജീവിക്കുമ്പോൾ സ്വന്തം ജ്യേഷ്ഠാനുജന്മാരെ പോലെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടായിത്തീരുവാൻ സഹായകമായിത്തീരും. പക്ഷെ നമ്മൾ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ നിലനിർത്തണമെന്നുള്ളത് ശരിയാണ്. പക്ഷേ മിക്കവാറും നമുക്കറിയാം ഈ ജ്യേഷ്ഠാനുജന്മാരും അവരുടെ ഭാര്യമാരെന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ അന്യരാണ്. ഒരു വീട്ടിലും ഒരു കുടുംബത്തിലും താമസിക്കുമ്പോണ്ടാകുന്ന കുറേ പരിമിതികളും കുറേ പ്രയാസങ്ങളും അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ബന്ധങ്ങളും അതേപോലെ തന്നെ പരസ്പരമുള്ള സ്നേഹങ്ങളും പരിചയങ്ങളും ഒന്നും നഷ്ടപ്പെടാത്ത രൂപത്തിൽ എന്താണ് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു സ്ഥലത്ത് തന്നെ എല്ലാവരും ഉണ്ടാവണം എന്ന് വാശി പിടിക്കുന്നതിലേറെ നമ്മുടെ ബന്ധങ്ങളെയും കാര്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും ഗുണകരമായ ഒരു കാര്യം. എന്നാൽ ഈ കുടുംബത്തിൽ ഒന്നിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോണ്ടാകുന്ന പരസ്പരമുള്ള ചില വിഷമങ്ങളും കാര്യങ്ങളും കൊണ്ട് പൂർണ്ണമായും വാപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയൊക്കെ ഇട്ടെറിഞ്ഞ് നമ്മുടെ സ്വന്തം ചില താല്പര്യങ്ങളും കാര്യലാഭങ്ങളും സന്തോഷങ്ങളും നോക്കി കുടുംബങ്ങളിൽ നിന്ന് അകന്ന് വേറിട്ട് പോവുക, അങ്ങനെ പൂർണ്ണമായും നമ്മൾ ആ ബന്ധങ്ങൾ വിച്ഛേദിച്ച് പോവുക എന്നത് എന്തായിരുന്നാലും പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കുടുംബമായി തീരുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ സന്തോഷവും സ്വകാര്യതയും അതേപോലെ തന്നെ അതിൻ്റെ മതപരമായ അവസ്ഥയും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഒരേ വീട്ടിൽ പല കുടുംബങ്ങൾ താമസിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലും നിവൃത്തിയില്ലായ്മയിലുമാണ്. അപ്പോൾ പൂർണ്ണമായും അതിനോട് സഹകരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ സ്വന്തമായി മാറി താമസിക്കുവാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ കുടുംബ സന്തോഷത്തിനും സ്വകാര്യതക്കും ഒക്കെ അതാണ് നല്ലത്. അപ്പം അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ അതിനുവേണ്ടി തയ്യാറാകുന്നതിന് ഇസ്ലാമികമായൊരു കുഴപ്പമില്ല. ഒരു വിവാഹം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആരാണ്? അവരൊരു പുതിയ കുടുംബമാണ്. ആ ഒരു പുതിയ കുടുംബം അവരുടെ സ്വകാര്യതകളും അവരുടെ സന്തോഷങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. അപ്പോൾ നമ്മളൊരു കുടുംബത്തിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ ആ ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ച് നമ്മൾ പോകണം. അവിടെ നമ്മളെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ സൗകര്യങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും സ്വകാര്യമായ ഒരു കുടുംബമായി വേർതിരിയുക എന്നുള്ളതിന് യാതൊരു പ്രയാസവുമില്ല.
5: കൂട്ടുകുടുംബം കരുത്തും കണ്ണീരും എന്ന ഈ എപ്പിസോഡിൽ നമ്മൾ ഉന്നയിച്ച ആദ്യത്തെ വിഷയം ഇവിടെ വളരെ നല്ല രീതിയിൽ ഭംഗിയായി മറുപടി നൽകപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ചുരുക്കം ഇവിടെ ഉന്നയിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു മേഖലയിലേക്ക് പോകാം. ഒരു കൂട്ടുകുടുംബ സംവിധാനം എന്നത് അനിവാര്യമായി നിലനിൽക്കേണ്ടതാണ്. പക്ഷേ അത് എല്ലാവരും ഒറ്റ വീട്ടിൽ തന്നെ താമസിച്ച് എല്ലാവരും ഒറ്റ പിന്നെ വീടിൻ്റെ ഡൈനിങ് ഹാളും അടുക്കളയും അതുപോലെ തന്നെ ബെഡ്റൂമുകളും മാത്രം ഉപയോഗിച്ച് അങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകേണ്ട ഒന്നല്ല. ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തരുടെയും മക്കളും പേരമക്കളും ഒക്കെ വളർന്നു വരുന്ന പശ്ചാത്തലത്തിനനുസരിച്ച് അവർ കൂടുമാറ്റങ്ങൾ വീടുമാറ്റങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അത് പരസ്പരം അറിഞ്ഞുകൊണ്ടും അടുത്തുകൊണ്ടുമാണ് ചെയ്യേണ്ടത്. വീട്ടിൽ കുറേ കലാപങ്ങളും കലഹങ്ങളും ഉണ്ടാക്കി അതിൻ്റെ പശ്ചാത്തലത്തിൽ വീട് വിട്ടുപോവുക എന്നതിനു പകരം പരസ്പരം ഓരോരുത്തരെയും ഒരു ഘട്ടമാകുമ്പോൾ എല്ലാവരും പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും അവർക്ക് സ്വസ്ഥമായി ഒരിടത്തിലേക്ക് മാറാനുള്ള സാമ്പത്തികവും മാനസികവും പ്രാർത്ഥന കൊണ്ടുമൊക്കെയുള്ള പിന്തുണകൾ നൽകി അവരെ അവിടെ സെറ്റിലാക്കുക എന്ന രീതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അതിന് കുറേ ഇസ്ലാമികമായ തലങ്ങളുണ്ട്. ആ കുടുംബത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങൾ, ആ കുടുംബത്തിൻ്റെ മതപരമായ അവരുടെ സ്ത്രീകളുടെ പ്രൈവസി തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട്. അത് നമുക്കിവിടെ വ്യക്തമായിരിക്കുകയാണ്. അതേസമയത്ത് ഒരു വ്യക്തി ആ വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതോടുകൂടെ ആ വീടുമായുള്ള എല്ലാം വെട്ടി മുറിച്ചൊഴിവാക്കുന്ന ഒരു രീതി ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്നിവിടെ ഹാരിസ് മൗലവിയുടെ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ, വാപ്പാക്ക് എല്ലാ മാസവും ഒരു എമൗണ്ട് കൊടുത്തിരുന്ന ഒരാൾ അതോടുകൂടെ പൂർണ്ണമായും എല്ലാം മുറിച്ചൊഴിവാക്കി പോകുന്ന ഒരു രീതി, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ വീട്ടിലേക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു വരാതെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും അങ്ങോട്ട് കയറാതെ ഒരിക്കൽ പോലും അവിടെ വന്ന് വീണ്ടും വന്ന് ഉറങ്ങാതെ ആ അങ്ങനെ അല്ലാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ചില കേസുകൾ വെച്ച് തന്നെ നമ്മൾ ഈ വിഷയത്തെ പഠിക്കുകയാണ്. ചില സുഹൃത്തുക്കളുണ്ട്, അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ശ്രമിച്ചാൽ അവർക്കൊരു വീടുണ്ടാക്കാം, ഒരുപക്ഷെ ഭൂമിയുമുണ്ട്. ചിലപ്പോൾ വാപ്പാൻ്റെ അടുത്ത് തന്നെ ഭൂമി ഉണ്ടാകും, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഓഹരിയിൽ ഭൂമി ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടെങ്കിലും അവർക്കൊരു വീട് വെക്കാനുള്ള പെർമിഷൻ പലപ്പോഴും കിട്ടാറില്ല. രക്ഷിതാക്കൾ പെർമിഷൻ കൊടുക്കില്ല. അവർ ഈ മക്കളെ ഇവരുടെ ചിറകിൻ്റെ താഴെ തന്നെ ഈ വീട്ടിൽ തന്നെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് പലപ്പോഴും സ്വീകരിച്ചു വരുന്നത്. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സുഹൃത്തുക്കൾ അനുഭവിക്കുന്നത് അങ്ങേയറ്റത്തെ മനസ്സംഘർഷങ്ങളാണ്. അവരുടെ ഭാര്യമാർ, അവരുടെ സാഹചര്യങ്ങൾ, അവരുടെ മക്കൾ, അവരുടെ ഭാവി, അതോ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ്, അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ അവരിങ്ങനെ അതിൽ വിങ്ങുന്നുണ്ട്. അതേസമയത്ത് ഈ പാരൻസ് മാതാപിതാക്കൾ അവർ പെർമിഷനും കൊടുക്കുന്നില്ല. ഇവിടെ ഈ വീട് കയറ്റിപ്പോകേണ്ട മക്കളെ നമ്മൾ എന്തുപദേശിക്കണം? അപ്പുറത്ത് അനുവാദം കൊടുത്ത് ആശീർവദിച്ച് വിടേണ്ട മാതാപിതാക്കളെ നമ്മൾ എന്തുപദേശിക്കണം? ആ ഒരു ചിന്തക്കായിരിക്കണം ഇനി നമ്മുടെ പ്രതികരണങ്ങൾ വരുന്നത്.
7: ഇത് വളരെ ഗൗരവപരമായിട്ടൊരു കാര്യമാണ്. അതായത് ഒന്നിച്ച് മാതാപിതാക്കളോടൊപ്പം ജീവിക്കുമ്പോൾ അവർ സ്വതന്ത്രമായി ഭാര്യനെയും കുട്ടികളെയും കൂട്ടി അവിടെ നിന്ന് വേറെ ഫ്ളാറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ വീട്ടിലേക്കോ മാറുക എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയാണ്. കാരണം നമ്മളുമായുള്ള എല്ലാ ബന്ധവും കൈവിട്ട് അവർ വേറെ പോവുകയാണോ, ഇനി നമുക്ക് സഹകരണങ്ങളും സ്നേഹങ്ങളും പരിചരണങ്ങളും ഒന്നും കിട്ടാതെ പോകുമോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ പേരമക്കളെയൊക്കെ വേർപിരിയാൻ പ്രയാസത്വം കൊണ്ട് അവരെ വേറിട്ട് പോകാൻ അനുവദിക്കാത്ത ആളുകളൊക്കെയുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾ വളരണമെന്നാണ്. ഒരു കുട്ടി എപ്പോഴും മറന്നു കിടക്കണം എന്ന് ഏതെങ്കിലും മാതാപിതാക്കൾ ആഗ്രഹിക്കോ? അവൻ എഴുന്നേറ്റ് നടക്കണം, അവൻ ഓടണം, അവൻ ചാടണം, അവന് സ്വന്തമായി സമ്പാദിക്കണം, അവന് സ്വന്തമായി ജോലി നേടണം, അവന് സ്വന്തമായി വീടുണ്ടാവണം, അവന് സ്വന്തമായി കുട്ടികളും കുടുംബവും ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളർച്ചയ്ക്ക് നമ്മൾ അനുകൂലമായി നിൽക്കണം. അവർ ജോലി സ്വീകരിക്കട്ടെ, അവർ വേറെ താമസിക്കട്ടെ, അവർ വീട് വെക്കട്ടെ, അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല. നമ്മൾ അവരുമായുള്ള ആ ഒരു പ്രോത്സാഹനങ്ങൾ നൽകി അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത് നമ്മളാണ്, അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളാണ്, അവർക്ക് എന്തെല്ലാം സന്തോഷം സ്വന്തമായുണ്ടോ അതൊക്കെ നിർവഹിച്ചു കൊടുക്കാൻ കൂടെ നിൽക്കുന്ന നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നമ്മളെ കൈയൊഴിക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവില്ല. എന്നാൽ നമ്മളിതിനൊക്കെ തടസ്സം നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഒരു വീടിന് തടസ്സം നിൽക്കുമ്പോൾ, ഒരു സ്വതന്ത്രമായൊരു വിവാഹത്തിന് തടസ്സം നിൽക്കുമ്പോൾ, ഒരു ജോലിക്ക് തടസ്സം നിൽക്കുമ്പോൾ, അതൊക്കെ ജീവിതത്തിലെ അനിവാര്യ കാര്യങ്ങളാകുന്നത് കൊണ്ട് ആ തടസ്സങ്ങളെ പൊട്ടിച്ച് അവർ മുന്നോട്ട് പോകേണ്ടി വരും. അവിടെയാണ് പ്രശ്നങ്ങൾ വരിക. വാപ്പനെയും പിന്നെയും ധിക്കരിച്ച് വീടുണ്ടാക്കേണ്ടി വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അതുകൊണ്ട് ഓരോ സമയത്തും തങ്ങളെ മക്കളെ വളരാനും സ്വതന്ത്രരാവാനും സ്വന്തമായി ജീവിക്കാനും അവർ ആഗ്രഹിക്കുമ്പോൾ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികളൊക്കെ അവനും അവന് വീടായി, ഇവൾക്ക് വീടായി, അവർ സ്വതന്ത്രമായി, അവന് ജോലിയായി, അപ്പോഴല്ലേ നമുക്ക് സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടുകൂടെയും ഈ ലോകത്തു നിന്ന് പോകാൻ കഴിയുക. അപ്പോൾ ആ വളർച്ചയ്ക്ക് മാതാപിതാക്കൾ പൂർണ്ണമായും കൂട്ടുനിൽക്കണം. അതിൽ ആശങ്കപ്പെടേണ്ട ഒരു പ്രശ്നമേ ഇല്ല. അവരുടെ കാര്യങ്ങൾക്കും വളർച്ചയ്ക്കും നമ്മൾ കൂടെ നിന്നാൽ ആ കൂടെ നിൽക്കുന്നവർ എന്നും കൂടെ ഉണ്ടാവും. തടസ്സം നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പെടുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ഈ മാതാപിതാക്കളുടെ തീരുമാനങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും എതിര് നിൽക്കുക എന്നുള്ളത് മക്കൾക്ക് തീരെ കഴിയാത്ത ഒന്നാണ്. ഒന്നിപ്പോൾ ഇസ്ലാമിൽ മാതാപിതാക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഉമ്മയുടെ മുഖത്തോ വാപ്പയുടെ മുഖത്തോ ഒരസംതൃപ്തിയോ വിസമ്മതമോ കാണുമ്പോൾ അത് വല്ലാത്ത മനോവേദന ഉണ്ടാക്കും. മാത്രമല്ല അങ്ങനെയൊക്കെ നമ്മൾ പോയി താമസിച്ചാൽ തന്നെ ആ താമസത്തിനൊന്നും ഒരു സമാധാനവും ഒരു സുഖവും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തെറ്റല്ലാത്ത കാര്യങ്ങൾ, അതായത് മതപരമായി തെറ്റല്ലാത്ത കാര്യങ്ങൾ, പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും തെറ്റല്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുവാനും ഒക്കെ അവകാശവും അധികാരവുമുണ്ട്. പക്ഷെ മാതാപിതാക്കൾ നമ്മൾ പരിഗണിക്കണം. അപ്പോൾ എന്തെങ്കിലും നിലക്ക്, സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് നമ്മളിപ്പോൾ ഒരു സമ്പത്ത്, നമ്മുടെയൊക്കെ വരുമാനമുണ്ടെങ്കിൽ നമ്മളൊരു 10 സെന്റ് സ്ഥലം വാങ്ങുന്നതിനോ, എനിക്ക് കുറച്ച് പണമുണ്ട് പൈസ ഉണ്ട്, അപ്പോൾ ഞാൻ അവിടെ ഒരു 10 സെന്റ് സ്ഥലം കാണേണ്ട, എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോൾ കുറച്ച് കഴിഞ്ഞ് വിൽക്കുമ്പോൾ നല്ലൊരു വിലക്ക് വിൽക്കാൻ പറ്റും എന്നെന്തെങ്കിലും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു 10 സെന്റ് സ്ഥലം വാങ്ങുന്നു. യാതൊരു പ്രയാസമല്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെന്ത്, നമുക്കിപ്പോൾ എന്താണ് എല്ലാവർക്കും വീട് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ ഫ്ലാറ്റ് പോലെ ഒരു ചെറിയ വീട് ഉണ്ടാക്കിയിട്ടാൽ സ്വാഭാവികമായി നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിലും വാടക കൊടുക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും തടസ്സം നിൽക്കാൻ പറ്റില്ല. ഒരു സാമ്പിൾ പറയുന്നുള്ളൂ. അപ്പോൾ ആ നിലക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും നിലക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക, മാതാപിതാക്കളെ പിണക്കാതെ അവർക്ക് പ്രയാസമുണ്ടാക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷേ സ്വാഭാവികമായും ആദ്യം തന്നെ നമ്മൾ അവരൊരു വീട് വെച്ച് പോകാൻ തടസ്സമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയത് പരാജയപ്പെടുമ്പോൾ നമ്മൾ വേറെ വഴി സ്വീകരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും. നമ്മളതിനെക്കുറിച്ചൊരു ബോധത്തോടുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ബുദ്ധിപരമായി നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്കെന്ത് ചെയ്യും, കഴിയും. ഏതെങ്കിലും ഒരു വഴി അതിനെ വീട് തുറക്കും. കാരണം ഈ ഒരു മാതാപിതാക്കളുടെ നമുക്കതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ട് നമ്മളെന്ത് ചെയ്യാണ് തൽക്കാലം അത് തടസ്സപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഭാവിയിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കതിനെ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാക്കാതെ അവരുടെ അസംതൃപ്തി ഇല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും ഒരു വഴിയിലൂടെ നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ ലക്ഷ്യവും നമ്മുടെ കാര്യവും തെറ്റില്ലാത്ത കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിന് അവരുടെ എല്ലാ പിന്തുണകളും കാര്യങ്ങളും ആവശ്യപ്പെടുക എന്നതാണ് അതിനൊരു പരിഹാരമായിട്ടുള്ളത്.
5: വളരെ പ്രായം ചെന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ ഈ ഒരു സംഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്തരമൊരു ചോദ്യം വരുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇത് നമുക്കെതിരെയുള്ളൊരു ചോദ്യം എന്നൊരു ഫീൽ യഥാർത്ഥത്തിൽ വരേണ്ടതില്ല. ഒരുപാട് വിഷമം അനുഭവിക്കുന്ന കുറേയധികം സുഹൃത്തുക്കൾ നിരന്തരം നമ്മളുമായൊക്കെ ഫോണിലും അല്ലാതെയുമൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ സ്നേഹക്കൂട് ഉന്നയിക്കുന്നതും അതിന് ഇവിടെ ആരിസ് മൗലവി അതിന് ഉത്തരങ്ങൾ പറയുന്നതും ഒക്കെ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എൻ്റെ കുട്ടികൾക്ക് മകന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പുതിയ വീട് വെക്കാൻ ഞാൻ തടസ്സമാണോ? അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരടുത്ത് വിളിക്കുകയും പണ്ട് കുട്ടിക്കൊരു വീട് വേണ്ടേ എന്ന് ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. 2-3 രീതിയിലുള്ള രക്ഷിതാക്കളുണ്ടാകും. മക്കൾക്ക് വീട് വെച്ച് അവരുടെ കയ്യിൽ താക്കോല് കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ടാകും. ഈ അടുത്ത കാലത്ത് ഒരു വാപ്പയോട് വീട് കൂടൽ എന്നാണെന്ന് ചോദിച്ചപ്പോൾ വീട് കൂടലല്ല താക്കോൽ ദാനാണെന്നാണ്. എന്ന് പറഞ്ഞാൽ മകൻ ആ കാര്യം ശ്രദ്ധിക്കുന്നേ ഇല്ല, മകൻ അങ്ങോട്ട് വരുന്നേ ഇല്ല, പരാതിയായിട്ട് പറഞ്ഞതല്ല, അദ്ദേഹം അങ്ങനെ ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എന്നാൽ മക്കൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, എനിക്കതിൽ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടേതായ ഒരു ഇടപെടലോ കാര്യമൊന്നും അതിലുണ്ടാവില്ല, അങ്ങനെ മതപരമായ ബാധ്യത അവർക്കില്ല. എന്നാൽ ചില രക്ഷിതാക്കൾ മക്കളെ ബോധപൂർവം സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാകും. നിന്റെ ജ്യേഷ്ഠൻ്റെ വീട് നിർമ്മാണം കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല അല്ലെങ്കിൽ പെങ്ങളത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില ഘടകങ്ങൾ പറഞ്ഞ് തടഞ്ഞു നിർത്തുന്ന സാഹചര്യം ഉണ്ടാകും. അതൊരിക്കലും ഉണ്ടാകരുത് എന്നൊരു മറുപടിയാണ് ഇവിടെ ഉത്തരത്തിൽ വന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ മക്കൾ അവർ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകളും അവരുടെ സമ്മർദ്ദങ്ങളും പെൺകുട്ടികൾ വളർന്നു വരുന്നതും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന നിയന്ത്രണങ്ങളെ പൊട്ടിച്ച് അവർ ഒരു വീട് വെക്കും അവസാനം. പക്ഷെ ആ വീട്ടിൽ അവർ സമാധാനമല്ലാതെ കഴിയും, നിങ്ങളുടെ ബന്ധങ്ങളെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നത് വളരെ ക്ലിയറാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നവരോട് ചർച്ച ചെയ്ത് പേരൻസിനെ പിണക്കാതെ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി, ഇവിടെ ആരിസ് മൗലവി ഒരു എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി പോകാൻ നിങ്ങളും തയ്യാറാവുക എന്ന നിർദ്ദേശമാണ് ഇവിടെ സ്നേഹക്കൂട് മുന്നോട്ട് വെക്കുന്നത്. നമ്മളിനി മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു ആരിസ് മൗലവി. അത് മറ്റൊന്നുമല്ല, ഒരു വ്യക്തി അയാളൊരു വീടുണ്ടാക്കി, ഉണ്ടാക്കിയ വീട് മൂപ്പര് ഒരു ആയുഷ്കാലം മുഴുവൻ പണം ചെലവാക്കിയിട്ട് ചെറിയ കുട്ടി എന്നുള്ള നിലക്ക്, ഇളയ മോൻ എന്നുള്ള നിലക്ക് തറവാട് വീട്ടിൽ നന്നായി ഒരു സ്റ്റെപ്പ് എടുത്ത് വർക്കൊക്കെ പൂർത്തീകരിച്ചു. പക്ഷെ ആ വീട്ടിലുള്ള ജ്യേഷ്ഠൻ വീട് മാറിപ്പോകുന്നേയില്ല. ഒന്നുകിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബോധമില്ല, മറ്റൊരു വീട്ടിലേക്ക് മാറണമെന്ന ബോധമല്ല, അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ അതിനുള്ള പണമില്ല, സാഹചര്യമില്ല. ഇങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടുവരാം. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അവരോട് നമ്മൾ എന്ത് രീതിയിലുള്ള ഒരു ആശ്വാസമാണ്, പ്രതികരണമാണ് നൽകേണ്ടത്?
8: ഇവിടെ ഈ ഒരു വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഞാനൊരു ഒരു ഉപചോദ്യം കൂടി ചോദിക്കുകയാണ്. കുറച്ച് ഗൗരവമുള്ള വിഷയങ്ങൾ നമുക്കിവിടെ ഇന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാനൊരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ തറവാട് വീട് എനിക്കാണ് എന്ന ധാരണയോടുകൂടെ ഞാനൊരു വീടുണ്ടാക്കി. വീടിൻ്റെ ലക്ഷങ്ങൾ മുടക്കി പണിയെല്ലാം കഴിഞ്ഞു. പക്ഷെ എൻ്റെ ജ്യേഷ്ഠൻ ആ വീട്ടിലുണ്ട്. അദ്ദേഹം വീട് മാറിപ്പോകേണ്ട ആളാണ്. അദ്ദേഹം വീട് മാറി പോകുന്നില്ല. വീട്ടിലെ ഒരു അവസ്ഥ വെച്ച് ഇങ്ങനൊരു കൂട്ടുകുടുംബ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രകൃതങ്ങളാണ് വീട്ടിൽ കല്യാണം കഴിച്ചു വന്ന സ്ത്രീകൾ, അവരെ ഡീൽ ചെയ്യുന്ന ഉമ്മ, ഇവർക്കൊക്കെ. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് നമുക്ക് എന്ത് മാർഗനിർദ്ദേശമാണ് നൽകാൻ കഴിയുക?
7: എന്താ പറയുക, ഇവിടെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, നമ്മളൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മതപരമായി നമുക്കൊരു വലിയ ബാധ്യതയുണ്ട്. ആ ബാധ്യത എന്താണെന്ന് വെച്ചാൽ, നാം വിവാഹം കഴിച്ച പെൺകുട്ടിക്ക് സുരക്ഷിതവും സമാധാനപരവുമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക എന്ന വളരെ വലിയ ബാധ്യത നമുക്കുണ്ട്. കാരണം അവൾക്ക് അത്തരമൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത അവളുടെ മാതാപിതാക്കൾക്കായിരുന്നു. മാതാപിതാക്കളിൽ നിന്നും അവളെ നമ്മൾ ഏറ്റെടുക്കുന്നതോടുകൂടെ നമ്മൾ ഏത് ജീവിത സാഹചര്യങ്ങളാണെങ്കിലും അവൾക്ക് സുരക്ഷിതവും സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തെ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ ചില പ്രതിസന്ധികൾ, ചില തടസ്സങ്ങൾ, തീർക്കാനാവാത്ത ചില പ്രയാസങ്ങൾ, ഇതുമൂലം എന്താണ്, എത്രയോ വർഷങ്ങൾ കാത്തിരുന്ന് ആ കാത്തിരിപ്പിനൊരു അവസാനമില്ലാത്ത ആളുകളുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഭാര്യയോട് നമുക്കുള്ളൊരു കടമ എന്ന നിലക്ക് നമ്മൾ തീർച്ചയായും അതിനൊരു പരിഹാരം ഉണ്ടാക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിൽ എന്ത് ചെയ്യണം, പിന്നെ ജ്യേഷ്ഠൻ മാറി താമസിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യാം, ജ്യേഷ്ഠന് വീട് കൊടുക്കുക എന്നുള്ളതൊരു ഔദാര്യമാണ് അവിടെ. അപ്പോൾ നമ്മളതിന് തയ്യാറാവുകയാണ്. എന്ത് ചെയ്യാണ് ഇപ്പോൾ ജ്യേഷ്ഠനിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾക്ക് എപ്പോഴും പറയാൻ പറ്റും ജ്യേഷ്ഠനാണ് മുതിർന്ന കുട്ടികളുണ്ടാവുക, അവരാണ് കുറേ കാലമായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ. അപ്പോൾ നടത്തപ്പോൾ ഇപ്പോൾ താത്തയും അതേപോലെ തന്നെ ഇക്കാക്കയൊക്കെ എത്ര കാലമായി ഇവിടെ നിൽക്കുന്നു, അവർക്കൊരു സ്വാതന്ത്ര്യവും സമാധാനമൊക്കെ വേണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ വീട് അവരെടുത്തോട്ടെ, ഞങ്ങളെവിടെയെങ്കിലും പുറത്തൊരു വാടകക്കോ അല്ലെങ്കിൽ ഒരു സൗകര്യത്തിനോ നമ്മൾ പോയി മാറി താമസിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യുക, അവർക്ക് വഴിമാറി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അവർക്കും സമാധാനകരമായ ഒരവസ്ഥ ഉണ്ടാകും, നമുക്കും ഉണ്ടാകും. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, പലപ്പോഴും ഉമ്മയും വാപ്പി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ പെങ്ങന്മാരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു പെണ്ണിനെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വേദന തോന്നിയിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. അതായത് ഒരു പെൺകുട്ടി ഇതേപോലെ കൂട്ടുകുടുംബത്തിൽ എന്താണ് 10-23 വർഷമായി, അവരുടെ മൂത്ത മകൾക്ക് 19 വയസ്സായി. അവർ പറയുന്നൊരു വേദന എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അവരോട് പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങളിവിടെ ഒരു സ്വകാര്യതയോടുകൂടെ ജീവിക്കുന്നത്? അപ്പോൾ അവർ പറയണം, എന്താ അറിയോ, ഈ 14 വയസ്സും 19 വയസ്സായ കുട്ടികളൊക്കെ അവർ കിടക്കുന്ന അതേ റൂമിലാണ് ഇവർ കിടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയല്ലത്, അപ്പോൾ നിങ്ങൾ മാറ്റിക്കിടത്തണം. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം തരും. അങ്ങനെ ഞങ്ങൾ പല സന്ദർഭങ്ങളിൽ മാറ്റിക്കിടത്താൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങളുടെ വീട് വലിയ വീടാണ്, പക്ഷെ മാറ്റിക്കിടത്താനുള്ളത് പെങ്ങന്മാരുടെ റൂമിലാണ്. അപ്പോൾ അവിടെ കിടക്കുമ്പോൾ ഉമ്മ പറയും, അതായത് അല്ലെങ്കിൽ അമ്മായിമ്മ പറയും, എന്ത് പറയും, ആ റൂം പോയി കേടുവരുത്തണ്ടെന്ന് പറയും. ആ റൂം എന്തിനാണ്, വർഷത്തിലൊരിക്കൽ അവർ വരുമ്പോൾ അവർക്ക് വിരുന്നു പാർക്കാൻ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇവർക്ക് എന്നും ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മക്കളെ ഒന്ന് മാറ്റിക്കൊടുക്കാൻ പോലും അത് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് 3000 രൂപ വാടക കൊടുത്താൽ ഒരു വീട് കിട്ടും. വാപ്പനി ഉമ്മയും പിണക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ദുരിതങ്ങൾ സഹിച്ച് ഇത്തരം ആളുകൾ വീട്ടിൽ നിൽക്കുന്നത് എന്ന് മാതാപിതാക്കൾ ഓർക്കണം. അവർ ചിന്തിക്കണം. അവരെ സ്നേഹിച്ചും അള്ളാഹുവിനെ പേടിച്ചും ഈ കുടുംബത്തിൻ്റെ പരിമിതികളിൽ എല്ലാ സ്വകാര്യതകളെയും നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരോട് നമ്മൾ അല്പം ദയ കാണിക്കേണ്ടതുണ്ട്, കരുണ കാണിക്കേണ്ടതുണ്ട്. അവിടെ ഉടപ്പറപ്പിലൂടെ നമുക്ക് പറയാനുണ്ട്, അതായത് നിങ്ങളുടെ ഈ ഉമ്മയ്ക്ക് മക്കൾ വേറെയുണ്ട്, പെൺകുട്ടികൾ വേറെയുണ്ട്, അവരെല്ലാവരും ആലോചിക്കണം, നിങ്ങളെല്ലാവരും കൂടെ സംരക്ഷിക്കേണ്ട ഉമ്മയെ രാവും പകലും സംരക്ഷിക്കാനാണ് അന്യ വീട്ടിൽ നിന്ന് വന്നൊരു പെൺകുട്ടി ഇവിടെ ഉറക്കമൊഴിഞ്ഞും കഷ്ടപ്പെട്ടും ജോലിയെടുത്തും വേലയെടുത്തും ജീവിക്കുന്നത്. അത്തരമൊരു പെൺകുട്ടിക്കൊരു വേലക്കാരിക്ക് ചെയ്തു കൊടുക്കുന്ന സ്നേഹമെങ്കിലും ചെയ്തു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവർ ബാധ്യസ്ഥരല്ലേ? അതുകൊണ്ട് ഇവനെങ്ങനെ ഇവരിങ്ങനെ പോയാൽ പറ്റില്ല, ഇവരെത്ര കൊല്ലായി ഇവിടെ കഴിഞ്ഞു കൂടുന്നു. അതുകൊണ്ട് അവർക്കും ഞങ്ങളെപ്പോലേക്കൊരു ജീവിതം വേണം. അതുകൊണ്ട് അവർ സ്വതന്ത്രമാകട്ടെ, അവരെ കുട്ടികൾക്ക് പ്രായപൂർത്തിയായി, അവർക്ക് കല്യാണമായി, ഇനി പരിഹാരം വേണ്ടേ എന്ന് ബാക്കിയുള്ളവർ ചോദിക്കണം. ഉമ്മയോട് ഇവർക്ക് ചോദിക്കാൻ പരിമിതികളുണ്ടെങ്കിൽ ഉമ്മയുടെ മറ്റ് മക്കൾക്കത് ചോദിക്കാൻ പരിമിതികളില്ല. അവർക്ക് ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ പറ്റും. ഒരു പക്ഷേ അത്തരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ അറ്റമില്ല. അതായത് അവർ പറഞ്ഞാൽ ഇന്ന് ഈ 10-23 കൊല്ലമായിട്ട് ഒരു പെരുന്നാൾ വസ്ത്രമെടുക്കാൻ പോലും എനിക്കും എൻ്റെ ഭർത്താവിനും കുട്ടികൾക്കും ഒന്നിച്ചു പോകാൻ പറ്റിയിട്ടില്ല. പോകുമ്പോൾ എന്താ പറയുക? എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറയും. എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ എന്താകും അവസ്ഥ? നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ അപ്പോൾ കൂടെ വരാൻ വേറെ ആളുകളുണ്ടാകും, വേറെ കുട്ടികളുണ്ടാകും. അവരെ കൂട്ടണ്ടെന്നോ സഹകരിക്കേണ്ടെന്നോ അല്ല അർത്ഥം, പക്ഷെ അവർക്കും വേണ്ടേ ഒരു പ്രൈവസി, അവർക്കും വേണ്ടേ ഒരു സ്വകാര്യത. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരു സ്വന്തമായി താമസിക്കുന്ന ഒരാൾക്ക് പുറത്തു പോകണമെങ്കിൽ എന്ത് ചെയ്യും? അവർ വീട് പൂട്ടി എടുക്കാച്ച പോവും, ഭക്ഷണം അന്ന് ക്ഷീണാണെങ്കിൽ അവിടെ കിടക്കും, ഹോട്ടലിൽ എന്തെങ്കിലും വാങ്ങും. എന്നാൽ കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പറ്റില്ല. എത്ര ജീവനില്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിർവഹിച്ചിരിക്കണം. ഒന്ന് വീട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ പകരം ഒരാളെ കിട്ടിയേ പറ്റൂ, അല്ലാതെ ഒരിക്കലും പുറത്തു പോകും. അങ്ങനെയുള്ളതിനൊക്കെ വലിയ പ്രതിഫലങ്ങളുണ്ട്. മാതാപിതാക്കൾ ഭർത്താവിൻ്റെ മാതാവിനെ സ്നേഹിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒക്കെ വലിയ പ്രതിഫലങ്ങളുണ്ട്. പക്ഷെ ഇവരും മനുഷ്യരാണ്, ഇവരും ആഗ്രഹങ്ങളും അതേപോലെ തന്നെ സ്വകാര്യതകളും ആവശ്യമുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പറ്റണം. അവരതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാവും.
8: ഇതിലപ്പുറം ഒരു കമൻ്റ് പറയേണ്ടതില്ലാത്ത വിധം നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. ഈ ഒരു ശബ്ദത്തിൻ്റെ കൂടെ വന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഇത് എന്നോടാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ വളരെ ഗൗരവമുള്ള ചില തെറ്റുകൾ തിരുത്തുന്നതിലേക്കാണ് തീർച്ചയായും വരേണ്ടത്. ഇവിടെ നമുക്കൊരു ഒരു മേഖല കൂടി വന്നാൽ ആ ഒരു ഭാഗം പൂർണ്ണമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സ്വന്തമായി വീട് വെക്കാൻ, വീട് വെച്ച് ഒരു സ്വന്തമായൊരു തുരുത്തിലേക്ക് മാറുകയും സ്വകാര്യതകളും ജോലിഭാരങ്ങളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഒക്കെ ആഘോഷിച്ച് സകുടുംബം ജീവിക്കുകയുമാണ് വേണ്ടത്. എന്നാൽ അതോടൊപ്പം പഴയ തറവാട്ട് വീട്ടിൻ്റെ തൻ്റെ ബെഡ്റൂമും താൻ ജീവിച്ച ഇടങ്ങളും ഒക്കെ മറന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ഒരാളാകുന്നതിന് പകരം അവിടെ ഉള്ളതുപോലെ ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി ആകുകയാണ് വേണ്ടത് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം സ്വന്തമായി താമസിക്കാൻ വകയുള്ള ചിലരുടെ ചില പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു, അവർക്ക് പെർമിഷൻ കിട്ടുന്നില്ല പോലത്തെ കാര്യങ്ങൾ. എന്നാൽ ചില ആളുകൾക്ക് പെർമിഷനല്ല ഉണ്ടാവും, പക്ഷേ വീട്ടിൽ നിന്ന് മൂത്ത മകൻ ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കുന്നു എന്ന വികാരം, അത് പലപ്പോഴും ആഭിജാത്യത്തിൻ്റെയും തറവാടിൻ്റെയൊക്കെ പേരിൽ വലിയ പ്രശ്നങ്ങളായി പലപ്പോഴും വരാറുണ്ട്. ആ ഒരു ഒറ്റ പോയിന്റ് കൊണ്ട് തന്നെ അവിടെയുള്ള ആ പെൺകുട്ടിയും ഇവിടെ അരിസ്മോലി പറഞ്ഞതുപോലത്തെ എല്ലാ വിഷയങ്ങളും, പ്രൈവസിയുടെ പ്രശ്നങ്ങൾ, ജോലിഭാരങ്ങൾ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യമില്ലായ്മ, നിയന്ത്രിക്കാൻ കൂടുതൽ ആളുകൾ, ഇതെല്ലാം അനുഭവിച്ച് അവർ ജീവിക്കേണ്ടി വരികയാണ്. ആണും ഇങ്ങനെ ചിന്തിക്കും, ഭർത്താവും ഇങ്ങനെ ചിന്തിക്കും, പലപ്പോഴും പാരൻസും ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ ആ ഒരു ചിന്തയെ എത്രത്തോളം അതിനൊരു ഗൗരവം കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മാറി ഒരു ഫ്ളാറ്റിലേക്ക്, ഒരു വാടക വീട്ടിലേക്ക്, സ്വന്തമല്ലാത്തൊരു വീട്ടിലേക്ക് താമസിക്കുക എന്നുള്ളത് അത്ര ഒരു വലിയ പ്രശ്നമായി പരിഗണിക്കേണ്ടതാണോ എന്നതാണ് കൂട്ടുകുടുംബ സംവിധാനവുമായി ബന്ധപ്പെട്ട ചിന്തകളിലെ ഒരു പ്രധാന വശം.
7: ഇതിൽ മാറി താമസിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു പ്രസക്തമായ കാര്യം. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകുടുംബ ജീവിതത്തിലെ സ്വാതന്ത്ര്യമില്ലായ്മയും പ്രയാസങ്ങളും മൂലമാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പോകാൻ എന്തായാലും പ്രയാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരിവിടെ നിന്ന് പോയി എന്നൊരു കാര്യം കേൾക്കാൻ എന്തായാലും മാതാപിതാക്കൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് മാറി താമസിക്കുക എന്നതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ എനിക്കൊരു ജോലിയുണ്ട്, അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ കൂട്ടി അങ്ങോട്ട് പോകുക പറഞ്ഞാൽ അവിടെ ഒരു വീടുണ്ടാക്കാൻ പറ്റില്ല, വാടകയ്ക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വാടകയ്ക്ക് താമസിക്കുക എന്നത് ഏത് തരത്തിലുള്ള ആളുകൾ, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള വലിയ വലിയ ആളുകളൊക്കെ വാടകയ്ക്കാണ് താമസിക്കുന്നത് വലിയ ഫ്ലാറ്റുകളിൽ. പക്ഷേ എന്തുകൊണ്ടെന്നാണ്? അവർ പ്രവാസി ആയതുകൊണ്ട് അവർക്ക് അവിടെ കുടുംബത്തെ കൊണ്ടുപോകണമെങ്കിൽ വാടകയ്ക്ക് എടുക്കണം, അവിടെ സ്വന്തം വീടുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു വളരെ കൃത്യമായ ഒരു കാരണം എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ ഉണ്ടാവണം, അപ്പോളേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വാടകയ്ക്ക് പോകുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്കറിയാം ഒരു കുട്ടികളെ ഒരു കല്യാണം കഴിച്ചു കൊടുക്കേണ്ട പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് മാറി വേറൊരു വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരുപക്ഷെ വാടക വീട്ടിൽ വെച്ച് നമ്മുടെ മകളെ കല്യാണം നടത്തുന്നതിനേക്കാളും നമുക്ക് നന്നാകെ ചിലപ്പോൾ തറവാട്ട് വീട്ടിൽ വെച്ച് നടത്താനായിരിക്കും. അപ്പോൾ അതിന് ചില പരിമിതികളുണ്ട്. പക്ഷെ ഒരിക്കലും അതൊരു ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിൽ അഭിമാനത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. എന്നാൽ അത് വെറുതെ ഒരു തീരുമാനമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വീട്ടിലേക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എന്താണ് മാറി താമസിക്കുന്നത്, അപ്പോൾ അവിടെയാണ് കച്ചവടം, അല്ലെങ്കിൽ അവിടെ കുട്ടികൾക്ക് രണ്ട് സ്കൂൾ അപ്പുറത്തേക്ക് പോകാൻ സൗകര്യമാണ്, കുട്ടികൾക്ക് സ്കൂൾക്ക് വരാനും പോകാനാണ്, ഇപ്പോൾ ഇത്രയും ഓട്ടോറിക്ഷൻ്റെ പൈസ നമ്മൾ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്, അവിടെ ടൗണിലാണ് അവരുടെ സ്കൂൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നിമിത്തങ്ങളുണ്ടാകും. പിന്നെ താമസിക്കുമ്പോഴും നമ്മൾ സൗകര്യം തിരഞ്ഞെടുക്കേണ്ട ഇങ്ങനെ ചില സൗകര്യങ്ങൾ നോക്കിയിട്ടല്ലേ, എവിടെയെങ്കിലും ഒരു വാടക കുറഞ്ഞ സ്ഥലത്തൊരു വീട് കിട്ടുക എന്നതിലുപരി എന്തോ ഒരു സൗകര്യത്തെ നമ്മൾ പരിഗണിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ വെള്ളമല്ല, അപ്പോൾ അപ്പുറത്ത് വെള്ളമുള്ള ഒരു സൗകര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും പറയാവുന്ന, അതായത് നമ്മുടെ കൂട്ടുകുടുംബത്തിൽ അവതരിപ്പിക്കാവുന്ന, നമുക്ക് പെർമിഷൻ ചോദിക്കാവുന്ന ഒരു കാരണം നിലനിൽക്കുമ്പോൾ ആ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീട് തിരഞ്ഞെടുത്ത് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല എനിക്ക് തോന്നുന്നത് അതിനൊന്നും കാത്തു നിൽക്കേണ്ട, നമ്മുടെ ഇപ്പോൾ ഈ സ്നേഹക്കൂടെ എല്ലാവരും കേൾക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി നമുക്കറിയാലോ എങ്ങനെയാണ് അവർ നമ്മുടെ കുടുംബങ്ങളിൽ കഴിയുന്നതെന്ന്. അപ്പോൾ അവർക്കൊരു സന്തോഷവും സുഖമൊക്കെ കിട്ടാൻ ഒരല്പസമയം മാറി നിന്നാൽ പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ഒരു വീട് കണ്ടുപിടിച്ച് ഒരു വാടകയൊക്കെ അന്വേഷിച്ച് എന്ത് ചെയ്യുക, നീയും കുട്ടിയും കുറേ കാലമായില്ലേ, 10-20 കൊല്ലമായില്ലേ ഇവിടെ നിൽക്കുന്നു, നിങ്ങളൊന്ന് ഒന്നിച്ചൊരു അവിടെ നിന്ന് പോയി താമസിക്കുക, അത് കിട്ടുന്ന പൈസ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ കൂട്ടിത്തരാമെന്ന് ജ്യേഷ്ഠന്മാരും അനുജന്മാരും വാപ്പിയമ്മയൊക്കെ പറയാണ് വേണ്ടത്. കാരണം അത്തരം ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, വലിയ സഹായവും സ്നേഹവും ഒക്കെ ചെയ്ത് അവരത് ചെയ്യുമ്പോൾ ഇത്തരം ചില കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മളെല്ലാവരും നാം ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സഹോദരൻ ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു വലിയ പിന്നെ ആശയം നബി സല്ലല്ലാഹു അലൈഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈമാനാണ്, അത് വിശ്വാസമാണ്. നാം എപ്പോഴും ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഉള്ള ആളുകളെ നമ്മുടെ സ്ഥാനത്ത് വെച്ച് ചിന്തിക്കുക. ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, എൻ്റെ ഭാര്യയാണെങ്കിൽ, എൻ്റെ മകളാണെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ ഓരോരുത്തരുടെയും പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങളായി നമുക്ക് അനുഭവപ്പെടും. അപ്പം എൻ്റെ പ്രശ്നം എന്നെക്കാളും പരിഹരിക്കാൻ ഒരു പക്ഷേ എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ സഹോദരിമാർക്കും എൻ്റെ മാതാപിതാക്കൾക്കും പറ്റും. അത് അന്യർക്ക് തോന്നുന്നതിനേക്കാളും വിഷമം സ്വന്തക്കാർക്കാണല്ലോ തോന്നുന്നത്. അവർക്ക് തോന്നിയാൽ തീർച്ചയായും അതൊക്കെ പരിഹൃതമായി പോകും എന്ന കാര്യത്തിൽ സംശയമില്ല.
8: തീർച്ചയായും നമുക്ക് ഒരു ഒറ്റവാചകത്തിലെത്താം. ഒരു വീട് മാറുമ്പോൾ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറി എന്ന ഒരു ഫീലിംഗ് ലഭിക്കും വിധമുള്ള ഒരു ക്രമീകരണം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കണം. പുതിയൊരു വീടോ ഒരു വാടക വീടോ ഒക്കെ ഉണ്ടാക്കിയതിലേക്ക് മാറുമ്പോൾ ഞാനെൻ്റെ ഇത്രയും ദിവസം താമസിച്ചിരുന്ന റൂമിൽ നിന്നും എൻ്റെ വീടിൻ്റെ മറ്റൊരു റൂമിലേക്ക് മാറി എന്നൊരു ഫീൽ വരുത്തിക്കൊണ്ട്, എന്നൊരു ഒരു വിചാരം വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരസ്പരമുള്ള കാഴ്ചയും സംസാരങ്ങളും എല്ലാം വളരെ കൃത്യമായി നടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നതിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഈ ചർച്ചയുടെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇനിയിപ്പോൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇനി അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമൊക്കെ ഈ കൂട്ടുകുടുംബത്തിൽ തന്നെ ജീവിക്കേണ്ട കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി എടുക്കുന്നത്. എനിക്കറിയുന്ന ഒരു ഉമ്മയുണ്ട്, അവരിപ്പോൾ അൽഹംദുലില്ലാ വളരെ ഖൈറിലാണ്. പക്ഷെ അവർ ഓരോ ദിവസവും ഇഷ്ടംപോലെ നെല്ല് അരി കുത്തി പൊടിച്ച് അത് കൊണ്ട് രാവിലെ അപ്പം ചുട്ട് അവസാനം അവർ പട്ടിണി കിടക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചില ആളുകൾക്ക് വളരെ വലിയ ജോലിഭാരങ്ങൾ ഉണ്ടാകും. ഈ അപ്പോൾ ഒരു 2-3-4 മരുമക്കളൊക്കെ ഉള്ള വീട്ടിൽ ഇങ്ങനെ അമിതമായ ജോലിഭാരങ്ങൾ ഉള്ള ആളുകൾ ആരാണ് എന്ന് ആ വീട്ടിലെ പിന്നെ മുതിർന്ന ഉപ്പയുമ്മയൊക്കെ നോക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നമുക്ക് ജോലിഭാരമെടുത്തൊരു കഴുതയെപ്പോലെ ഇങ്ങനെ അധ്വാനിച്ച് പോകുന്ന ആ സ്ത്രീയോടും തിരിച്ച് ഇപ്പുറത്ത് കാഴ്ചക്കാരായി നിൽക്കുന്നവരോടൊക്കെ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത്?
7: നമുക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണത്. സാധാരണ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു വേലക്ക് ചെയ്യുന്ന ഒരാള് വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നീ കുറച്ച് നേരം ഇരുന്നോ, കുറച്ച് നേരം വിശ്രമിച്ചോ എന്നൊക്കെ പറയാനുള്ള ഒരു മാനുഷികത ഉണ്ടല്ലോ. അത് പലപ്പോഴും മരുമക്കളോടും ഇത്തരം ഭാരങ്ങൾ പേറുന്നവരോടും പലരും കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. എത്രയോ കുടുംബങ്ങളിൽ അത്തരം വേലകൾ പേറി വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ സമാധാനിപ്പിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിനാണ് നിങ്ങൾ ഈ ജോലി ഭാരങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉദ്ദേശം നിങ്ങൾക്ക് വേണം. ഒന്ന്, ഒരു ഭർത്താവിൻ്റെ സംതൃപ്തി. സ്വാഭാവികമായും ഒരു ഭർത്താവ് ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ആ ഭർത്താവിൻ്റെ സന്തോഷം, ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അവിടുത്തെ ഉമ്മയും ഉപ്പയും സന്തോഷിപ്പിച്ചു പോകുമ്പോഴാണ് ഭർത്താവിന് ആ ഒരു ഭർത്താവിൻ്റെ സംതൃപ്തി കിട്ടുക എന്നുള്ളത് മതപരമായ ഒരു കാര്യമാണ്, ലക്ഷ്യമാണ്. ആ ത്യാഗത്തിന് എന്തായാലും നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ടാകും. പിന്നെ നമ്മളൊക്കെ ഒരു അനുഭവത്തിൽ മനസ്സിലാവുന്നത് ഇത്തരം നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി ജോലി ഭാരങ്ങൾ ഏറ്റെടുത്ത സഹോദരിമാർ ആ അധ്വാനത്തിൻ്റെ ഒരു സന്തോഷം അവർക്ക് ദുനിയാവ് തന്നെ അള്ളാഹു കൊടുത്തതായിട്ടാണ്. അപ്പം ഇന്ന മാല ഉസ്രി യുസ്ര നമ്മൾ പറയുന്ന പോലെ ഒരു ആശ്വാസം തുറന്നു തരും. ആ ശുഭപ്രതീക്ഷ നിങ്ങൾ കൈവിടരുത്. എപ്പോഴെങ്കിലും 10-20 കൊല്ലം എല്ലാം പേറി അവസാനം ഇതിനൊരു ഫലവും ഇല്ലാത്ത രൂപത്തിൽ ഇട്ടെറിഞ്ഞ് എല്ലാം നഷ്ടപ്പെടുത്തി ഒരു അവിടെ നിന്ന് നമ്മൾ ഒരു നന്ദി കെട്ടവനായി ഒരു നന്ദി കെട്ടവളായി എന്നൊക്കെ നമ്മളൊരു പേര് വാങ്ങി ഇറങ്ങിപ്പോവാതെ അതൊരു നല്ലൊരു ഒരു പോയിന്റിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യണം, എടുത്ത അധ്വാനങ്ങളെ തുടർന്നു പോകാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതിന് വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. പിന്നെ ഇത്തരം സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിന് തന്നെയാണ്. അയാൾക്ക് അവരുടെ അവസ്ഥക്കൊരു പരിഹാരം ഉണ്ടാക്കിയേ ഞാൻ അടങ്ങൂ എന്ന നിലക്കുള്ള ഒരു തീരുമാനം എന്ത് ചെയ്യണം, അവൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് അവൾ ഇവിടെ എത്താൻ കാരണക്കാരനായ ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ അതിലേറെ എന്താ വെച്ചാൽ ഇത്തരം സഹോദരിമാരും ആളുകളും എന്താ വെച്ചാൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് എങ്ങനെ ബുദ്ധിപരമായി ഏറ്റുമുട്ടാതെ എന്ത് ചെയ്യാം, ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇപ്പോൾ നമുക്കറിയാം കൂട്ടുകുടുംബങ്ങളിലൊക്കെ ആകുമ്പോൾ ഒരു മിക്സി ഉപയോഗിക്കുക അല്ലെങ്കിൽ അലക്കാൻ വേണ്ടി ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വലിയ തെറ്റായിട്ടാണെന്ന് കാണുക. എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം, ഇതൊക്കെ നമുക്ക് ചെയ്തുകൂടെ എന്ന് പറയും. എന്നാൽ ഇതൊക്കെ പറയുന്ന പെങ്ങന്മാരും ഇതൊക്കെ പറയുന്ന ആളുകളും കുറച്ച് കാലം പിന്നിടുമ്പോൾ അവർ സ്വന്തം അവരുടെ ജോലികൾ ചെയ്യേണ്ടി വരുമ്പോൾ അവർക്ക് മിക്സി ഉണ്ടാവും, അവർക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടാവും, എല്ലാ സംഗതികളും ഉണ്ടാവും, അവർക്ക് കുക്കർ ഉണ്ടാവും. അല്ലെങ്കിൽ അപ്പോൾ എനിക്ക് എന്തിനൊക്കെ ആവശ്യം, നമുക്ക് വിറകില്ലേ, പിന്നെ എന്തിനാണ് ഒരു കുക്കറിൻ്റെ ആവശ്യം, നമുക്ക് പിന്നെ നല്ല കല്ലും വെള്ളവും ഇഷ്ടം പോലെ കണ്ടിട്ട് വെള്ളമല്ലേ, നമുക്ക് എന്തിനാണ് വാഷിംഗ് മെഷീൻ്റെ ആവശ്യം എന്ന് ചോദിക്കും. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എത്ര ജോലി ഭാരങ്ങളുണ്ടെങ്കിലും അതൊക്കെ ലഘൂകരിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ജോലിക്ക് വേറെ ആളാക്കിയില്ലെങ്കിലും ഇവരെ ഇവിടുന്ന് വേറെ കൊണ്ടുപോയില്ലെങ്കിൽ ഈ ഭർത്താക്കന്മാർക്കൊക്കെ എന്ത് പറ്റും, ഇതൊക്കെ എന്ത് ചെയ്യും, ഉള്ള സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് കൊണ്ട് ഇവർക്കുള്ള ചില ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കാൻ അവർക്ക് പറ്റും. നമുക്ക് അവരെ കൂടെ അലക്കാൻ സമയമില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനൊക്കെയുള്ള ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. ചിലപ്പോൾ ഏതെങ്കിലും ഒരാളുടെ ഒരു സ്ത്രീയുടെ സഹായം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നമ്മുടെ വീട്ടിൽ കിട്ടിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വലിയ ഭാരങ്ങളൊക്കെ ഇവർക്ക് നീക്കി കൊടുക്കാൻ എന്ത് ചെയ്യും പറ്റും. അപ്പോൾ ഇങ്ങനെ നിലവിലുള്ള സംവിധാനങ്ങളിൽ പ്രശ്നം വരുത്താതെ തന്നെ ഉള്ള ഭാരങ്ങളെ ക്രമീകരിക്കാനും ലഘുവാക്കാനുമുള്ള പരിശ്രമങ്ങൾ കൂടെ ഈ കൂട്ടത്തിൽ നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
8: ഈ ഒരു പോയിന്റ് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ ഞാനൊരു ഒരു നേരിട്ടുള്ള ഒരു അനുഭവം പറയാം. നമ്മുടെ ഫീഡ്ബാക്ക് വഴിയോ അല്ലാതെയൊക്കെ വരുന്ന ചില കേസുകൾ ഉണ്ടാവുമല്ലോ. ഒരു കുട്ടി അവരെ ഒരു 18-19 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചൊരു വീട്ടിലെത്തി. ആ വീട്ടിൽ ഏറ്റവും മൂത്ത മകൻ്റെ ഭാര്യയായി. ആ വീട്ടിൽ 3-4 ചെറുപ്പക്കാർ വേറെയുണ്ട്. അപ്പോൾ അവരുടെ പാൻസ് അവരുടെ ജീൻസ് ഒക്കെ ഈ കുട്ടിയാണ് അലക്കേണ്ടി വരുന്നത്. ഇവരാണെങ്കിൽ ചില ശാരീരിക പ്രശ്നങ്ങൾ, ഉരവേദന പോലത്തെ പല പ്രശ്നങ്ങളുള്ള ആളുമാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരും ഇത് അയച്ചിട്ടെടുത്ത് പോകുന്നു, അയൺ ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ അവരോട് ദേഷ്യം പിടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില ഇത് ഞാനിവിടെ പറഞ്ഞ ഉദാഹരണത്തിൻ്റെ സ്ഥാനത്ത് ഇതിൻ്റെ കേൾവിക്കാർക്ക് വേറെ ചില കാര്യങ്ങൾ വെക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളോട് മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? മൊത്തം എല്ലാവർക്കും വേണ്ടി വീട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംവിധാനങ്ങൾ, അതിൻ്റെ ഭാരം മുഴുവൻ ഒരാളിലേക്ക് വരുന്ന പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണം?
7: ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഒരു വസ്ത്രം, നമ്മുടെ വിയർപ്പായൊരു വസ്ത്രം മറ്റൊരു സ്ത്രീ അലക്കുക എന്നുള്ളത് ചിലപ്പോൾ വിവാഹിതനായ ഒരാളുടെ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിക്കോണം. അപ്പോൾ നമ്മളെവിടെയെങ്കിലും പോയി നമ്മുടെ ഡ്രസ്സ് എന്ത് ചെയ്തു അവിടുത്തെ ഒരു വീട്ടുകാരെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെന്തിനാണ് നിങ്ങൾ ചെയ്ത്, നിങ്ങൾക്ക് അലക്കാൻ പോരെ? അതായത് അതൊരു ഒരു ഒരു നമ്മുടെ ഒരു മനസ്സ് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. നമ്മുടെ ഡ്രസ്സുകളെ ഇനിയിപ്പോൾ ഒരു കൂലിക്ക് അലക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യും, അത് മറ്റുള്ളവരാൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അതായത് ഇവിടെ ശരിക്കും ഈ സ്ത്രീ ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങളുടെ ഭാരങ്ങളാണ് അവർക്ക് വരുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ജീവിച്ചത്, നമുക്കൊരു 10-12 വയസ്സൊക്കെ ആയി നമ്മുടെ ഡ്രസ്സുകൾ നമുക്ക് അലക്കാനാകുമ്പോൾ ഉമ്മ എന്താ നമ്മോട് പറയുക, ഒന്ന് മോനെ കൊണ്ടുപോയി അലക്കി ഒക്കെ ചെയ്തു നോക്കി തരാം. കുട്ടികളൊക്കെ അധികമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയാണ് ചെയ്യുക, അല്ലാതെ ഒരു 10 കുട്ടികളൊക്കെ ഉള്ള ഒരു ഉമ്മക്ക് ഇതെല്ലാം പാടെ അലക്കി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയും എന്ത് ചെയ്യല്ല, നമ്മുടേത് അലക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരാനും നമ്മൾ നമ്മെ ആശ്രയിക്കുക, അതോടൊപ്പം എന്ത് ചെയ്യുക, നമുക്ക് ഭാര്യ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ആശ്രയിക്കാം എന്നല്ലാതെ 10, 20, 25 വയസ്സായ ആളുകൾ അവരുടെ ഡ്രസ്സുകളും അവരുടെ എല്ലാ സാധനങ്�ളും എന്ത് ചെയ്യാൻ ഒരു ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഏൽപ്പിച്ച് പോവുക എന്നുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ അറിയോ, നമുക്ക് എത്രയാണ് നമ്മുടെ ജോലി എന്നുള്ളതിനൊരു ലിമിറ്റില്ലല്ലോ. അതിന് പക്ഷെ നേരെ മറിച്ച് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുക, അതെല്ലാവർക്കും കൂടി ഉണ്ടാക്കേണ്ടി വരും. അവിടെ എന്താ വെച്ചാൽ ഒരു പൊതുവായ ഒരു കാര്യമാണെന്ത്, വീട്ടിൽ ഭക്ഷണം വെക്കുമ്പോൾ അവിടെ എത്ര അംഗങ്ങളുണ്ട് അവർക്കൊക്കെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. എന്നാൽ ഓരോ വ്യക്തിക്കും സ്വന്തമായി ചെയ്യാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യണം. അപ്പോൾ അവിടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത്തരം മരുമക്കളൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഡ്യൂട്ടി അല്ലാത്തത് എന്ത് ചെയ്യുക, ഏൽക്കാതിരി. അതിനൊരു മാനസിക നമ്മളെന്ത് ചെയ്യുക, എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ ഉമ്മൻ്റെ എടുക്കും, വാപ്പൻ്റെ എടുക്കും, നമ്മളത് എടുക്കും, കുട്ടികളത് എടുക്കും. അത് അലക്കുമ്പോൾ അത്രയുള്ള ആവശ്യം, ബാക്കിയുള്ള ഡ്രസ്സുകൾ അലക്കാനുള്ള പരിഹാരം അവരുണ്ടാകും. അത് ഇതുവരെ നിങ്ങൾ വരുന്നത് വരെ അവിടെ എങ്ങനെയാണോ നടന്നിരുന്നത് അതേപോലെ ഇനിയും നടക്കും. ഇതുവരെ അവിടെ ഒരു മരുമകളില്ല, അതുകൊണ്ട് എങ്ങനെ നടന്നു വന്നത്, കാരണം ആവശ്യമില്ലാത്ത ഭാരങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അതെന്നും നമ്മുടെ ഭാരമാകും. നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ. കാരണം നമ്മൾ ചെയ്യാമെന്ന നിലക്ക് നമ്മൾ വളണ്ടറി ആയി ഏറ്റെടുത്തൊരു കാര്യമാകുമ്പോൾ അത് പിന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ. ഇതൊക്കെ ഇതിൽ കുറച്ചൊരു ബുദ്ധിപരമായ കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യുക, അത് വൃത്തിയായി ചെയ്യുക. ചെയ്യേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരുന്നാലും ഇത്തരം ഭാരങ്ങൾ വഹിക്കുന്നവരെ ഒന്ന് പരിഗണിക്കാൻ ബാക്കിയുള്ളവർ തയ്യാറാവണം എന്നതാണ് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുക.
8: വളരെ നല്ലൊരു ചർച്ച അൽഹംദുലില്ലാ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ സമയത്ത് ഒരു ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരു വിഷയത്തിൻ്റെ വിശദാംശം തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ ചില ആളുകളൊക്കെ വളരെ അഭിമാനത്തോടെ പറയും, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഷോപ്പിങ്ങിനാണെങ്കിൽ ഒന്നിച്ച്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ ഒന്നിച്ച്, താമസം ആണെങ്കിൽ അത് വർഷങ്ങളായി ഒന്നിച്ച് എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതിൽ പൊതുവേ ഇതിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന, വിശേഷിച്ച് ഭാര്യമാർക്ക് ഉണ്ടാകുന്ന ഒരു വിഷയം, അങ്ങനെ പോകുന്നതിലെ സന്തോഷം പോലെ തന്നെ അവർ ഭർത്താവിൻ്റെയും മക്കളെയൊക്കെ കൂടെ അവർ മാത്രം ഒന്നിച്ചൊരു യാത്ര പോകണത്, ഒരു ടൂർ പോകണത്, ഇതൊക്കെ ഒരു വലിയ ആവശ്യമായി പലപ്പോഴും പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ആദ്യ ഭാഗത്തെ വളരെ പോസിറ്റീവായി കണ്ട്, എല്ലാവരും ഒന്നിച്ച് എന്ന പോയിന്റിനെ വളരെ പോസിറ്റീവായി കണ്ട്, ഈ ഒരു സീക്രസി, ഈ ഒരു സ്വകാര്യത, ഈ ഒരു അവർ മാത്രമാകുന്ന ഒരു ഇടം എന്നത് നഷ്ടപ്പെട്ടു പോകുന്ന വേദന അനുഭവിക്കുന്ന കുറേ ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ആ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം?
7: അതിനുള്ളൊരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു കുടുംബത്തിലെ 10 അംഗങ്ങൾ ഒന്നിച്ച് പോവുക എന്ന് പറയുമ്പോൾ അതിലെന്താ വെച്ചാൽ ഈ സ്വകാര്യതകൾ എന്നും അനുഭവിക്കുന്നവർക്ക് ഈ ഒരു യാത്ര മാത്രമേ ഒന്നിച്ചാവുന്നുള്ളൂ. അവർക്ക് വേറെ ജീവിത സന്ദർഭങ്ങൾ സ്വകാര്യതകൾക്ക് ലഭിക്കുന്നുണ്ട്, അവരെ കുട്ടികളൊപ്പം ഭാര്യമാരൊപ്പം. എന്നാൽ ചില ആളുകൾ, ചില മെമ്പർമാർക്ക് ഇതിലെന്താണ്, എന്നും ഈ ഒന്നിച്ചുള്ള പോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നിച്ചുള്ള എക്സ്പെൻസുകൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ അവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, അത്തരം ഒരു സംരംഭം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എല്ലാവർക്കും സ്വകാര്യത നഷ്ടപ്പെടുന്ന രൂപത്തിലാണ്, ഒരു പ്രൈവസി കിട്ടാത്ത രൂപത്തിലാണ് ഈ ഷോപ്പിംഗ് എങ്കിൽ അത് അധികം നേരം നിലനിൽക്കില്ല. അതിൽ ഏതാനും ചില വ്യക്തികൾക്ക് മാത്രമേ എന്തുള്ളൂ ഈ ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് തിരിച്ചറിവ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞാൽ, അതൊന്നും ഒരു പ്രായോഗിക സംഗതിയല്ല. കാരണം വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ജീവിത നിലവാരങ്ങളിൽ വ്യത്യാസമുണ്ട്, താല്പര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്കറിയിപ്പോൾ ഒരാൾ ചിലപ്പോൾ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അവർക്ക് അവരുടേതായ കൾച്ചർ ഉണ്ടായിരിക്കും, അതാണ് നമ്മുടെ കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരാ ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇസ്ലാമികമായ ഡ്രസ്സ് എടുക്കാൻ ഇപ്പുറത്ത് പ്രയാസമായിരിക്കും. അവരുടെ അത്ര സാമ്പത്തികശേഷി നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ കുട്ടികൾക്ക് എടുക്കുന്ന അതേ ഡ്രസ്സ് പോലുള്ള ഡ്രസ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല, എല്ലാറ്റിനെയും സ്പോൺസർ ഒന്നായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ചെറിയ കുറേ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ വെറുതെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, ഒന്നിച്ച് നമുക്ക് ഒരുമിച്ച് കൂടാം, ഒന്നിച്ച് നമുക്ക് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷേ ഒരു കുടുംബമായി കഴിയുമ്പോൾ നമ്മുടെ വരുമാനങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ്. ഇതൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ സ്വകാര്യതകൾ അനുവദിക്കേണ്ടയിടത്ത് സ്വകാര്യതകൾ അനുവദിച്ച് മുന്നോട്ട് പോകലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒന്നിച്ചുള്ള പോക്കിന് നമ്മൾ എതിര് നിന്നു എന്ന് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ ആളുകളും അതിനോട് സഹകരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അനുഭവത്തിൽ തന്നെ ആ പെൺകുട്ടി പറയുന്നത് എന്താണ്, അവർക്കൊക്കെ ഇപ്പോൾ അവരെ വീടുകളിൽ എപ്പോഴും സ്വകാര്യതയാണ്, അവരൊറ്റക്ക താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഘോഷ പരിപാടി ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി വരും. അപ്പോൾ ഞങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്താൻ മാത്രമാണ് ആ വരവ്, അവരുടെ സ്വകാര്യതകൾക്കൊരു ഭംഗവും വരുന്നില്ല എന്നാണ്. അതൊരു ഗൗരവപരമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവർക്കൊരു സൗകര്യവും സമയവും സന്ദർഭമൊക്കെ കിട്ടാവുന്നൊരവസ്ഥ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബുദ്ധിപരമായി ഒരു സമയം കാണണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സഹോദരനോട് പറഞ്ഞു, ഞങ്ങളൊന്ന് ഒറ്റക്ക് പോകണമെന്ന് വിചാരിച്ചാൽ തന്നെ ഞാനും പോരും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോരും. അപ്പോൾ എന്താ ചെയ്യാൻ? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ടൂറിനൊന്നും ദിവസം കാത്തു നിൽക്കണ്ടാന്ന്. ഞാൻ പറഞ്ഞത് എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ ഒഴിവുണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും 4 മണിക്കോ 5 മണിക്കോ ഒക്കെ എന്ത് ചെയ്യുക, എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ, വീട്ടിലുള്ള തക്കാളിയും ഉള്ളിയും വാങ്ങാനാണെങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ പോയാൽ മതി. ഞാൻ പറഞ്ഞത് ഒരാഘോഷ വേളകളിലോ മറ്റ് സന്ദർഭങ്ങളിലോ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. എപ്പോഴും നമുക്ക് പോകാമല്ലോ, ഓരോ ആവശ്യങ്ങൾക്ക് പോകാം. അപ്പോൾ അതിനു വേണ്ടി കാത്തു നിൽക്കാതെ എന്ത് ചെയ്യുക, പുറത്തു പോകേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, എനിക്കൊരു സാധനം വാങ്ങാണ്ട് എന്ന് പറഞ്ഞ് ഭർത്താവിന് കൂടെ ഉണ്ട് ഇറങ്ങുക. അപ്പോൾ കുട്ടികളും പറയും ഞങ്ങളും പോരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, ഈ പ്രത്യേക സന്ദർഭങ്ങളെയും വിശേഷ ദിവസങ്ങളെയും കാത്തു നിൽക്കാതെ സന്ദർഭങ്ങൾ കിട്ടുമ്പോഴെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പുറത്തിറങ്ങാനും അത് പിന്നെ അതുപിന്നെ ഇസ്ലാമികമായ മര്യാദകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് കൂടെ ചർച്ച ചെയ്യാനും ഒന്നിച്ച് സംസാരിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായ പരിഹാരം.
8: കൂട്ടുകുടുംബങ്ങളിൽ ഓരോരുത്തരും വ്യത്യസ്ത സാമ്പത്തിക അവസ്ഥ ഉള്ള ആളുകളാകുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങൾ തീർച്ചയായും ഉണ്ട്. ഓരോരുത്തരും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവരുടെ ഒരു നിലവാരത്തിലായിരിക്കും പലപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടി മറ്റേ കുട്ടിയുടെ ഡ്രസ്സ് നോക്കി ഇങ്ങനെ ആകാംക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഇത്തരം കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അതേപോലെ തന്നെ ഒരാൾക്ക് എടുക്കുമ്പോൾ എല്ലാവർക്കും എടുക്കേണ്ടി വരിക, അതും ചിലപ്പോൾ സാമ്പത്തിക പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്വതന്ത്ര അഭിപ്രായങ്ങൾ ഉണ്ടാകും ഇതിലൊക്കെ. ഇത്തരം ചില അവസ്ഥകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും? അതോടൊപ്പം ഓരോരുത്തർ അവരുടെ വീട്ടിൽ അവരുടെ റൂമിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ബേക്കറിയും സാധനമൊക്കെ കൊണ്ടുവന്ന് വെക്കുക, ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ഈ സമൂഹത്തിൽ കേൾക്കുന്നു കാണുന്നു. ഇതിനെയും നമുക്ക് ഇത്തരം അവസ്ഥകളൊക്കെയുള്ള കൂട്ടുകുടുംബങ്ങളെ നമ്മൾ എങ്ങനെ ഉപദേശിക്കണം?
7: ഇത് കൂട്ടുകുടുംബങ്ങളിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക ചെയ്യണത്, കാരണം കുട്ടികൾക്കൊന്നും വാങ്ങിക്കൊടുക്കാതെ അതിലുള്ള അവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ചില നിർബന്ധിതാവസ്ഥകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി നേരത്തെ ഒരു സ്ത്രീ പ്രഗ്നൻ്റായി, അപ്പോൾ കുട്ടിക്ക് ഒരു വയസ്സൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് പിന്നെ ഫുഡോ കാര്യങ്ങളോ സ്പെഷ്യൽ ഫുഡുകളും കാര്യങ്ങളും ആവശ്യമായി വരും. അപ്പോൾ മറ്റു കുട്ടികൾക്കൊന്നും കൊടുക്കാതെ ചില ഫുഡുകൾ, അപ്പോൾ അവർ നിർബന്ധിതരാണ് വാങ്ങിക്കൊണ്ടുവരാൻ, നിർബന്ധിതരാണ്. ചില കുട്ടികൾ രാത്രി എഴുന്നേറ്റ് വിഷം കരയുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് പോയി അടുക്കളയിലൊന്നും പാചകം ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കൊണ്ടുപോയി വെക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്യുകയാണെങ്കിൽ എന്നും എന്ത് ചെയ്യും, 8-10 പാക്കറ്റൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും, നിർബന്ധിതമായി നമ്മുടെ വീടുകളിൽ നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളെ എന്ത് ചെയ്യുക, അതിൻ്റെ ആവശ്യം പരിഗണിച്ച് ചെയ്യുക എന്നല്ലാതെ നമുക്കതിന് നിർവാഹങ്ങളൊന്നുമില്ല. അത് പരമാവധി എന്ത് ചെയ്യുക, മറ്റുള്ള കുട്ടികൾ കണ്ട് അവർക്ക് വിഷമമുണ്ടാവാത്ത രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കാനേ പറ്റുള്ളൂ. എന്നാൽ പരമാവധി എന്ത് ചെയ്യാം, അങ്ങനത്തെ വിവേചനങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാത്ത രൂപത്തിലാവാൻ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ സന്ദർഭത്തിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഈ കൂട്ടുകുടുംബത്തിലൊരു ബുദ്ധിമുട്ടും ഇതന്നെയാണ്. ഞാൻ നല്ല വരുമാനമുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റൂല, എനിക്കൊരു ഗതിയുമില്ല, അതുകൊണ്ട് ഇത്രയും ലാവിശായ ഒരു കുടുംബസാധ്യത എൻ്റെ ദരിദ്രരായ കുട്ടികളെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഈ ബുദ്ധിമുട്ടുകളെ വളരെ ഭംഗിയായി തരണം ചെയ്യാൻ എന്ത് ചെയ്യുക, പ്രായോഗികമായ മാർഗങ്ങൾ സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ പോകേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മാറി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകാന്നുള്ളതേ പറ്റുള്ളൂ. കുറേയൊക്കെ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. നിവൃത്തില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കുക, അതിൻ്റെ പേര് വരുന്നതൊക്കെ വരട്ടെ എന്ന് ചിന്തിക്കല്ലാതെ അതിന് വേറെ പരിഹാര മാർഗങ്ങളില്ല എന്നാണ് തോന്നുന്നത്.
8: കൂട്ടുകുടുംബങ്ങളിൽ ഇറ്റുവീഴുന്ന കണ്ണീർ തുള്ളികൾക്ക് പരിഹാരമുണ്ടാക്കേണ്ടത് തീർച്ചയായും അതാത് വീടുകളിലെയും അതാത് അതാത് കുടുംബങ്ങളിലെയും അംഗങ്ങൾ തന്നെയാണ് എന്ന ഉത്തരമാണ് നമ്മൾ പൊതുവായി എത്തുന്നത്, പൊതുവായി എടുക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾക്കും പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ടാകും. നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കുക. സാധ്യമാകുന്നത്ര കാര്യങ്ങൾക്ക് തീർച്ചയായും പ്രതികരിക്കാൻ സ്നേഹക്കൂട് സന്നദ്ധമാണ്.
9: പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ കേട്ടത് സ്നേഹക്കൂട്, കൂട്ടുകുടുംബം, നാം അറിയേണ്ട ചില മതവിധികൾ. സ്നേഹക്കൂട് ഇവിടെ സമാപിക്കുന്നു.
2: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, റേഡിയോ വൈബ്സിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവസാനമായി ഇനി നമ്മൾ പ്രവേശിക്കുന്നത് അൽ ഉസൂലിലേക്കാണ്.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂൽ പരിപാടിയിൽ ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇബാദത്തുകളുടെ അടിസ്ഥാനം എന്ത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. വിവിധങ്ങളായ പേരുകളിൽ, വിവിധ രൂപത്തിൽ, വ്യത്യസ്തമായ സമയങ്ങളിലും സ്ഥലങ്ങളിലും വച്ച് നിർവഹിക്കേണ്ട ആരാധനകൾ ഇസ്ലാമിൽ ഉണ്ട്. എന്നാൽ ഈ ആരാധനകളുടെ അടിസ്ഥാന ഹുക്മ് എന്താണ്, അല്ലെങ്കിൽ ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾ എപ്പോഴാണ് ഇബാദത്തായി മാറുന്നത്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് തോന്നുന്ന കാര്യങ്ങൾ ഇബാദത്തായി അനുഷ്ഠിക്കാൻ പാടുണ്ടോ

അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ചതാവണം. അല്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്താൽ അതൊരിക്കലും ഇബാദത്തായി പരിഗണിക്കപ്പെടുകയില്ല മതത്തിൻ്റെ വീക്ഷണത്തിൽ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാണ്: അൽ ഇബാദാതു മബ്നാഹ അല ശർഇ വൽ ഇത്തിബ. ഇബാദത്തുകളുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ അത് ശർഇലും ഇത്തിബായിലും നിർമ്മിക്കപ്പെട്ടതാണ്. അഥവാ ശർഇൽ ഉള്ള കാര്യം ചെയ്യുക, അത് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ചെയ്യുക. ല അലൽ ഹവ വൽ ഇബ്തിദ, ഒരു മനുഷ്യൻ്റെ ദേഹേച്ഛക്കോ അതല്ലെങ്കിൽ അവൻ ദീനിൽ പുതുതായി കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങൾക്കോ മതത്തിൽ സ്ഥാനമില്ല. അപ്പോൾ ഇസ്ലാമിൽ ഇബാദത്തിൻ്റെ അസുൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു ഇബാദത്തുകളും ചെയ്യരുത് പാടില്ല എന്നതാണ് ഇസ്ലാമിൽ അതിൻ്റെ അസുൽ. അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ച കാര്യങ്ങൾ ഒഴികെ ഒരു കാര്യം ഇസ്ലാമിൽ സ്ഥിരപ്പെടണമെങ്കിൽ, ഇബാദത്തായി തീരണമെങ്കിൽ അതിന് ദലീല് വേണം, തെളിവ് വേണം. തെളിവില്ലാത്തൊരു കാര്യം ഇസ്ലാമിൽ ഇബാദത്തിൻ്റെ പരിധിയിലേക്ക് വരാൻ പറ്റില്ല. പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചത് ഇങ്ങനെയാണ്: ഐ അൽ അസുലു ഫൽ ഇബാദാത്തി അൽ ഹദ്ർ വൽ മൻഉ. ഇബാദത്തുകളുടെ അസുല്, ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ലാത്തൊരു വിഷയമാണ്. ഇബാദത്തുകൾ, ആരാധനകളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഹദറാണ്, മൻആണ്, ഹറാമാണ്. ഫല യതഅബ്ബദുൽ ഇൻസാൻ ബിഅയ്യ ഇബാദത്തിൻ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ഒരു ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും, ഏത് ഇബാദത്ത് അവൻ ചെയ്യുകയാണെങ്കിലും അത് ഇബാദത്താകുന്നത് ഇല്ല ബി ഇബാദത്തിൻ ജാഅത്ത് ഫീ കിതാബില്ല വസുന്നത്ത് റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ കിതാബിലോ പ്രവാചകൻ്റെ സുന്നത്തിലോ വന്ന ഇബാദത്തുകൾ അല്ലെങ്കിൽ. അപ്പോൾ ഖുർആനിലും സുന്നത്തിലും വന്ന ഇബാദത്തുകളാണ് ഇബാദത്താവുക, അള്ളാഹുവിൻ്റെ ദീനിൽ ഇബാദത്തായിത്തീരുന്നത് അപ്പോഴാണ്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ മതത്തിൽ നിന്ന് പുറത്തുപോയി അല്ലെങ്കിൽ ആ രീതിയിൽ അരികു ചേർന്ന് ഭിന്നിച്ചു നിൽക്കുന്ന ഒരുപാട് മതവിശ്വാസികൾ നമുക്ക് കാണാൻ കഴിയും. അവർ മതത്തിലേക്ക് ഒരുപാട് ആവശ്യമില്ലാത്ത ബിദഅത്തുകളെയും ഖുറാഫാത്തുകളെയും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അതൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാം ആകുന്നില്ല. എന്തുകൊണ്ട്? ഒരു സംഗതി ഇബാദത്താണ്, ആ ഇബാദത്തിൻ്റെ അസുൽ ഹളറാണ്, മൻആണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം. ഇത് വെറുതെ ഉണ്ടായ ഒരു നിയമമല്ല, കൃത്യമായ വ്യക്തമായ തെളിവുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് ശൂറയിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅദം ബിഹില്ലാ. അം ലഹും ശുറകാഉ, അവർക്ക് വല്ല ശരീക്കന്മാരുമുണ്ടോ, പങ്കാളികളുമുണ്ടോ, ശറഉ ലഹും, അവർക്ക് വേണ്ടി അവർ മതം നിർമ്മിക്കുന്നു, മിനദ്ദീനി, ദീനിൽ നിന്ന്. മാ, ഒരു മതമാണ്, എങ്ങനെയുള്ളതാണ്? ലം യഅദം ബിഹില്ല, അല്ലാഹു അതിന് അനുവാദം കൊടുത്തിട്ടില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദമില്ലാത്തൊരു കാര്യം മതമായി നിശ്ചയിക്കുവാൻ അവരുടെ ശരീക്കന്മാർ, അങ്ങനെയുള്ളവരുടെ ശരീക്കന്മാരും അവർക്കുണ്ടോ? അപ്പോൾ ഒരു കാര്യം ഹലാലാണ്, ഒരു കാര്യം ഹറാമാണ്, ഒരു കാര്യം ഇബാദത്താണ് എന്നൊക്കെ തീരുമാനിക്കാൻ ആത്യന്തികമായി അധികാരമുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വതാല മാത്രമാകുന്നു. മറ്റൊരു ആയത്ത് നോക്കാം, സൂറത്തു ജാസിയയിലെ 18-19 ആയത്തുകൾ: ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون إنهم لن يغنوا عنك من الله شيئا وإن الظالمين بعضهم أولياء بعض والله ولي المتقين ثم جعلناك على شريعة من الأمر فاتبعها. رسول إذن الشيشم إي كارم إي دين دي بشيتل نام താങ്കളെ ഒരു വ്യക്തമായ ശരീഅത്തിലാക്കിയിട്ടുണ്ട്,
ആ ശരീഅത്ത് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ശരീഅത്ത്.

0: ശരീഅത്താണ്. ആ ശരീഅത്തിൽ വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. ഫത്തബിഹാ, അതുകൊണ്ട് ആ ശരീഅത്തിനെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബി അഹ്വ അല്ലദീന ലാ യഅലമൂൻ, വിവരം കുറഞ്ഞ ആളുകളുടെ ആവശ്യമില്ലാത്ത ഹവകൾ, അവരുടെ ദേഹേച്ഛകൾ കൊത്തുകൊണ്ട് നീ ഒരിക്കലും സംസാരിക്കരുത്, എന്നെ പിൻപറ്റരുത്. അങ്ങനെ വന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു സഹായവും നിനക്കുണ്ടാവുകയില്ല. കാഫ്, ലാലിമികളായ അക്രമികളായ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. അപ്പോൾ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്ന സംഗതി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ശരീഅത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇസ്ലാം. അതല്ലാതെ നമ്മുടെ വക നല്ലതല്ലേ, കുഴപ്പമുണ്ടോ, എത്ര പുണ്യമുള്ളതാണ്, സൗകര്യമാണ് എന്നിങ്ങനെയുള്ള ദുർന്യായങ്ങൾ നിരത്തി വച്ച് ആ കാര്യത്തെ തള്ളിക്കളയുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞ ഹദീസ് നോക്കൂ. പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാത്തൊരു പ്രവർത്തനം, അതാരാണ് കൽപ്പിക്കേണ്ടത്? അള്ളാഹുവോ റസൂലോ ആണ് ആ കാര്യം കൽപ്പിക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാത്ത, പ്രവാചകന്റെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആര് അനുഷ്ഠിച്ചാലും, മൻ അമില അമലൻ, അതാരാണെങ്കിലും, ഫഹുവറദ്, അത് തള്ളപ്പെടേണ്ടതാണ്. ആ പ്രവർത്തനം സ്വീകരിക്കപ്പെടാൻ പാടില്ല. ഇത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഒരു സംഗതി അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് ഖുർആനിലോ സുന്നത്തിലോ ദലീലുകളിലോ തെളിവുണ്ടോ എന്നുള്ളത് അടിസ്ഥാനപരമായി ഏതൊരു വിശ്വാസിയും പരിശോധിക്കേണ്ട മർമ്മപ്രധാനമായ കാര്യമാണ്. ഇമാം ഷാത്തബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽഇഅ്തിസാം എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ ചില വരികൾ ഇങ്ങനെ കാണാം. വഹാദ അസ്ലും, ഇതൊരു അസ്ലാണ്, അഥവാ അൽ ഇബാദ വലൈസ മശ്റുഉൻ ഫിൽ മിനൽ മഅ്മൂരി ഗൈറുല്ലദി ഫീ ശർഇനാ മദ്കൂരി എന്ന് പറയുന്ന ഇമാം സഅദിയുടെ വരികൾ അതിനെ വിശദീകരിക്കുന്നു, അല്ലെങ്കിൽ പണ്ഡിതന്മാർ അതിൻ്റെ വിശദീകരണങ്ങൾ നൽകുന്നിടത്ത് കാണാം. വൽ ഹാദൽ ഹദീസു ഫിൽ അസ്വി അന്നൽ അസ്വൽ ഫിൽ ഇബാദാത്ത് അൽ മൻഉ വൽ ഹദർ. ഈ ഹദീസ് അഥവാ മൻ അമില അമല ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ എന്ന് പറയുന്ന ഹദീസിനെ കുറിച്ച് ഇമാം ഷാത്തബി പറയുകയാണ്, ഇതൊരു ഇസ്ലാമിൻ്റെ വലിയൊരു അസ്ലാണ്, വലിയൊരു അടിത്തറയാണിത്. ഈ അസ്ലെന്താണ്? ആരാധനകളുടെ അടിത്തറ മനാണ്, പാടില്ല, ഹദറാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നതാണ് ഈ ഹദീസിലൂടെ നാം പഠിക്കേണ്ട അസ്ലെന്ന് ഇമാം ഷാത്തബി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം. അൽ-ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ ഒരിക്കൽ ഞങ്ങൾക്ക് സുദീർഘമായി വഅള് പറഞ്ഞു. ഞങ്ങൾ സുബ്ഹി നമസ്കരിച്ചിരുന്നു. അങ്ങനെ സുദീർഘമായി വീണ്ടും പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആ ഒരു ഉപദേശം കണ്ടുകൊണ്ട് ഞങ്ങളുടെ ദറഫത്ത് മിൻഹ അൽ ഉയൂൻ വവജലത്ത് മിൻഹൽ ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിപ്പെട്ടു പോകാറായി. അതേപോലെ തന്നെ ഞങ്ങളുടെ കണ്ണുകൾ കണ്ണീരിനാൽ കൊതിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായി. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, ഇന്ന ഹാദിഹി മൗഇദുൽ മുവദ്ദിഇൻ ഫമാ തഅഹുദു ഇലൈന യാ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇതൊരു വിടവാങ്ങിപ്പോകുന്നവൻ്റെ സംസാരം പോലെയുണ്ടല്ലോ, എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോട് കരാർ ഏർപ്പെടാനുള്ളത്, എന്താണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള കരാർ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള വസീയത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസീക്കും ബിത്തഖ്വല്ലാഹ് വസ്സംഇ വത്താഅ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, സംഉം തആത്തും സൂക്ഷിക്കണം. വൈൻ അബദുൻ ഹബശിയുൻ, അവൻ ഒരു അബിസീനിയക്കാരനായ ഹബശിയായ അടിമയാണെങ്കിലും ശരി, ഫഇന്നഹു മൻ യഅഇശ് മിൻകും യറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾ എനിക്ക് എൻ്റെ കാലശേഷം നിങ്ങളിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അവരൊരുപാട് അഭിപ്രായ ഭിന്നത കണ്ടെത്താൻ കഴിയും. വയ്യാക്കും വമുഹദസാത്തുൽ ഉമൂർ, നിങ്ങൾ അന്ന് കാണപ്പെടുന്ന പുതിയ പുതിയ ആചാരങ്ങൾ അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹ ളലാല, നിശ്ചയമായും അതൊക്കെ തന്നെയും ളലാലത്തുകളാണ്. ഫമൻ അദർ കദാലിക മിൻകും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെയുള്ള പുതിയ പുതിയ സംഗതികളെ കണ്ടാൽ ഫഅലൈഹി ബിസുന്നത്തി, അവനെൻ്റെ സുന്നത്തിന് മുറുകെ പിടിക്കട്ടെ. വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ, എൻ്റെ കാലശേഷം വരുന്ന ഖുലഫാ ഉർ റാഷിദിൻ്റെ സുന്നത്തിനെയും അവൻ മുറുകെ പിടിക്കട്ടെ. അല്ലു അലൈഹാ ബിൻ നവാജിദ്, അവൻ്റെ അണപ്പല്ലുകൊണ്ട് അവന് കടിച്ചു പിടിക്കട്ടെ. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം, ദീനിൻ്റെ വിഷയത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കാരണം ദീൻ ഉണ്ടാക്കിയവൻ അള്ളാഹുവാണ്, ദീനിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്, ഇത് അള്ളാഹുവിൻ്റെ മതമാണ്. അതുകൊണ്ട് തന്നെ ദീനിൻ്റെ ഏത് വിഷയമാണെങ്കിലും ഒരു ബിദഅത്തുകൾ, അനാചാരങ്ങൾ കടന്നു വരാൻ പഴുതില്ലാത്ത വിധം ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അത്രയും ശക്തമാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാഖുണ്ട്. എന്ത്? ഇബാദത്തുകളുടെ അസല് ഹളറാണ്, ഇബാദത്തുകളുടെ അടിസ്ഥാനം അത് മനാണ്, പാടില്ല എന്നുള്ളതാണ്. ഇനി പാടുള്ളത് അള്ളാഹും റസൂലും പറയും, അത് മാത്രം ചെയ്യുക, ബാക്കിയുള്ളതൊന്നും പാടില്ല എന്നതാണ്. ഇവിടെ സാന്ദർഭികമായി ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഒരു ഇബാദത്ത്, ഒരു ആരാധനാ കർമ്മം ഇസ്ലാമിക ശരീഅത്തിന് അനുഗുണമായി അതിനോട് യോജിക്കുന്നതാകണമെങ്കിൽ ആറു കാര്യങ്ങൾ ആ ഇബാദത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കണം. ഈ ആറു കാര്യങ്ങൾ അടങ്ങിയിട്ടില്ലാത്ത ഇബാദത്താണെങ്കിൽ അത് പുത്തനാചാരമാണ്, അത് ഇസ്ലാമിന് പരിചയമില്ലാത്ത ഇബാദത്തായിരിക്കും. ആറു കാര്യങ്ങളെ പണ്ഡിതന്മാർ ഇങ്ങനെയാണ് വർഗീകരിച്ചിട്ടുള്ളത്. ഒന്ന്, അസ്സബബു, കാരണം. അൽജിൻസ്, അതിൻ്റെ ഇനം. മൂന്ന്, അൽഖദറു, അതിൻ്റെ എണ്ണം, തോത്. നാല്, അൽകൈഫിയത്തു വൽ ഹൈഅ, അതിൻ്റെ രൂപവും അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള സംഗതികളും. വൽ മക്കാനു, അതിൻ്റെ സ്ഥലം പ്രധാനമാണ്. വസ്സമാനു, അതിൻ്റെ കാലം പ്രധാനമാണ്. ഇങ്ങനെ ഈ ആറ് കാര്യങ്ങളിൽ ഉൾക്കൊണ്ടതാണ് യഥാർത്ഥത്തിൽ ഒരു ഇബാദത്ത്. മുവാഫഖത്തൻ ലിശ്ശറഅ ആകണമെങ്കിൽ, ശറഇനോട് അനുഗുണമായ, ശറഇനോട് യോജിക്കുന്നതാണെങ്കിൽ ആകണമെങ്കിൽ ഈ ആറ് കാര്യങ്ങൾ ഉണ്ടാകണം. ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, നമ്മൾ പറഞ്ഞത് സബബാണ്. സബബ് എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്ത്, ആ ഇബാദത്ത് ഇന്ന വേറെ ഏതെങ്കിലും ഒരു സബബ് കൊണ്ട് ചിലപ്പോൾ മശ്റുആയതായിരിക്കാം. പക്ഷെ അതേ സബബ് നമ്മൾ ആ ഇബാദത്തിൽ നിന്ന് എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ നിലനിർത്തുകയോ ചെയ്തതിന് ശേഷം മറ്റൊരു ഇബാദത്തിലേക്ക് ഈ കാര്യത്തെ നമ്മൾ ഖിയാസാക്കാൻ പാടില്ല. ഉദാഹരണം പറയാം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറിയാൽ സ്ഥിരമായി മിസ്വാക്ക് ചെയ്യാറുണ്ട്. ഇത് പ്രവാചകൻ്റെ ഒരു പതിവാണ്, റസൂലിന്റെ സുന്നത്താണ്. പക്ഷെ ഇവിടെ വീട്ടിലേക്ക് കയറുക എന്നുള്ള ആ സബബാണ് ആ ഇബാദത്ത് നിശ്ചയിക്കപ്പെടാനുണ്ടായ കാരണം. എന്നാൽ ഒരു മനുഷ്യൻ, അയാൾ പള്ളിയിലേക്ക് കയറുന്നു, പള്ളിയിലേക്ക് കയറിയ ഉടനെ തന്നെ അയാൾ മിസ്വാക്ക് ചെയ്യുന്നു, അതൊരു സുന്നത്തായി അല്ലെങ്കിൽ ഒരു പ്രവാചകൻ്റെ ചര്യയിൽപ്പെട്ടതായി അവൻ മനസ്സിലാക്കുന്നു എങ്കിൽ അത് അപകടമാണ്, അത് പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് വീട്ടിലേക്ക് കയറുമ്പോഴാണ്. പള്ളിയിലേക്ക് കയറുമ്പോൾ വേറെ ചില ഇബാദത്തുകളും വേറെ കാര്യങ്ങളുമാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സബബിനെ, ആ കാരണം ഈ സംഗതിയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച ആ സബബ് ഈ ഒരു ഇബാദത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഇബാദത്ത് ബിദഅത്തായി തീരും. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ മിസ്വാക്ക് ചെയ്യുക എന്നൊരു സബബാണ്, ആ സബബിനെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് സുന്നത്താണ്, പ്രവാചകൻ ചെയ്യാതെ ഉപേക്ഷിച്ചതും സുന്നത്താണ്. പ്രവാചകൻ ഒരു കാര്യം നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചാൽ അത് കാര്യം ചെയ്യൽ സുന്നത്താണ്. അതേപോലെ നമ്മോട് ഉപേക്ഷിച്ച കാര്യം പ്രവാചകൻ ചെയ്യാത്തൊരു കാര്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർക്കിയായ സുന്നത്താണ്. പ്രവാചകൻ്റെ ഒരു കാര്യത്തെ ഉപേക്ഷ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ ഉപേക്ഷ വരുത്തുകയും ചെയ്യണം. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം നടത്തുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അവർ അതിന് ന്യായം പറയാറുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വന്തം ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതേസമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് ന്യായീകരണം പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ദീനിയായ കാര്യത്തിൽ അത് പാടില്ല. ഭൗതികമായ വിഷയമാണെങ്കിൽ ഓക്കെ, ഭൗതികമായ വിഷയമാണെങ്കിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഭൗതിക സുഖാഡംബരങ്ങളും ഭൗതിക സംവിധാനങ്ങളും നമുക്ക് ഉപയോഗിക്കാം, അതിന് ശറഈ വിരുദ്ധമല്ല. പക്ഷേ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു ദീനിയായ ഇബാദത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണെങ്കിൽ അത് പാടില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകന് വേണമെങ്കിൽ ജന്മദിനം ആഘോഷിക്കാമായിരുന്നു. അതിനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും അതുപോലെ തന്നെ ആളുകളും എല്ലാം ഒത്തിണങ്ങിയിട്ടും പ്രവാചകൻ ഉപേക്ഷിച്ചൊരു കാര്യമാണെങ്കിൽ അത് നമ്മളും ഉപേക്ഷിക്കൽ സുന്നത്തായി വരും. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ സബബ് കാരണം അതിലടങ്ങിയിരിക്കണം. രണ്ടാമത്തത് അന്തക്കൂന മുവാഫഖതൻ ഫിൽ ജിൻസ്, ഈ ജിൻസിൽ യോജിച്ചതായിരിക്കണം, അഥവാ ശരീഅത്ത് പറഞ്ഞ ഒരു സംഗതി തന്നെയായിരിക്കണം അവിടെ നിർവഹിക്കപ്പെടുന്നത്. ഉദഹയ്യത്തിൻ്റെ വിഷയത്തിൽ ബഹീമത്തുൽ അൻആം ആവണം, അത് കോഴിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാവോ മുയലോ അതുപോലെ തന്നെ മാനോ ഇതൊന്നും ഉദഹയ്യ തറക്കാൻ പാടില്ല. കാരണം ശരഈയിൽ ആ ജിൻസ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജിൻസിൽ ഉണ്ടാകണം. ജിൻസ് തെറ്റിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഇബാദത്താവുകയില്ല. അഖീഖയിലും അതുപോലെ തന്നെ എല്ലാം അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തെ കാര്യം ഖദർ ആയിരിക്കണം. അള്ളാഹുവിൻ്റെ ദീനിൽ എത്രയാണോ എണ്ണമുള്ളത് ആ എണ്ണം കറക്റ്റായിരിക്കണം. ളുഹർ അഞ്ചാകാൻ പാടില്ല, മഗ്രിബ് നാലാകാൻ പാടില്ല, സുബ്ഹി മൂന്നാകാൻ പാടില്ല. എണ്ണം ആ ഖദർ കൃത്യമായിരിക്കണം. സക്കാത്ത് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഫിത്ര സക്കാത്ത് ആണെങ്കിലും നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളാണെങ്കിലും എണ്ണം പഠിപ്പിക്കപ്പെട്ടു വന്നതാണെങ്കിൽ അതിൻ്റെ എണ്ണം കൃത്യമായിരിക്കണം. നാലാമത്തത് അതിൻ്റെ രൂപവും അതിൻ്റെ ഹൈഅത്തുകളും വ്യക്തമായിരിക്കണം. പ്രവാചകൻ എങ്ങനെയാണ് നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ആ രീതിയിലാണ് നമസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് ഹജ്ജ് കർമ്മം പഠിപ്പിച്ചു, എങ്ങനെയാണ് സുജൂദ് റുക്ഉ പഠിപ്പിച്ചു, ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും അതിൻ്റെ യഥാർത്ഥ രൂപം നമ്മൾ പാലിക്കണം. അപ്പോഴേ ഇബാദത്താവുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഇബാദത്ത് ബിദഅത്തായിത്തീരും. അഞ്ചാമത്തെ കാര്യമാണ് അൽ മക്കാൻ. ശരീഅത്ത് ഒരു ഇബാദത്ത് ചെയ്യാൻ ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ഹജ്ജ് മക്കയിലാണ്, തവാഫ് കഅബക്ക് ചുറ്റുമാണ് നമ്മൾ തവാഫ് ചെയ്യേണ്ടത്. മസ്ജിദുൻ നബവിയിൽ തവാഫില്ല. ഒരാൾ കഅബക്ക് പുറത്ത് കഅബയല്ലാത്തൊരു സംഗതി തവാഫ് ചെയ്താൽ ബിദഅത്താണ്, അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ചോദിക്കുന്ന അർത്ഥമില്ല. കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചെയ്യുന്നതാണ് ഇബാദത്താകുക. കാരണം ഇബാദത്തിൻ്റെ അസ്ല് അത് മൻആകുന്നു എന്നുള്ളതാണ്. അറഫയിൽ നിൽക്കേണ്ടത് അറഫയിൽ തന്നെ നിൽക്കണം, മുസ്ദലിഫയിൽ നിൽക്കേണ്ട സ്ഥലത്ത് മുസ്ദലിഫയിൽ തന്നെ നിൽക്കണം. ശരീഅത്തിൻ്റെ ഏത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്, ഇഹ്തികാഫ് പള്ളിയിൽ തന്നെ വേണം. അതുപോലെ തന്നെ ആറാമത്തെ കാര്യം അതിൻ്റെ സമാൻ, കാലം. ഇന്ന കൃത്യമായൊരു കാര്യം, അതിൻ്റെ ളുഹറിൻ്റെ സമയമുണ്ട്, അസറിന് സമയമുണ്ട്, ആ സമയത്തായിരിക്കണം അവൻ അത് നിർവഹിക്കേണ്ടത്. ഈ ഒരു അടിസ്ഥാനം കൊണ്ട് തന്നെയാണ് ശരീഅത്തിൽ ബിദഅത്തുകളെ തകർക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഖാഇദയാണ് ഇത്. അസുലുൽ ഇബാദാത്തി അൽ ഹദറു വൽ മൻഉ എന്നുള്ളതാണ് ഖാഇദ. അഥവാ ഇബാദത്തുകളുടെ എല്ലാം അസൽ അടിസ്ഥാനം എന്ന് പറയുന്നത് ചെയ്യരുത് എന്ന നിർദ്ദേശമാണ്. ശരീഅത്ത് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ചെയ്യണം. എന്നിരുന്നാലും ചില ആളുകൾ അത് നല്ലതല്ലേ, പ്രവാചക സ്നേഹമല്ലേ, അത് നല്ല കാര്യമല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇസ്തിഹ്സാൻ അതിനെ ഒരു നന്മയായി അവതരിപ്പിച്ചുകൊണ്ട് പല ആളുകളും ചെയ്യാറുണ്ട്. ഇമാം ഷാഫിഈ റഹ്മഹുല്ല അദ്ദേഹം പറഞ്ഞു, മനിസ്തഹ്സന ഫഖദ് ശർഅ, ആരെങ്കിലും ഒരു കാര്യം തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് ദീനിലേക്ക് കടത്തി കൂട്ടാൻ ശ്രമിച്ചാൽ ഫഖദ് ശർഅ, അവൻ മതമുണ്ടാക്കിയവനാണ്. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇന്ന് നാം ചർച്ച ചെയ്ത വിഷയം, ഇബാദത്തുകളുടെ അടിസ്ഥാനം മനാണ്, പാടില്ല, ഹറാം എന്നുള്ളതാണ്. അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യം എന്താണോ അത് മാത്രമേ ഇബാദത്തുകളാവുകയുള്ളൂ. അതല്ലാത്ത കാര്യങ്ങൾ മതപരമായി ഇബാദത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നതല്ല എന്നുള്ളതാണ്. ഇത്രയും നമ്മൾ പഠിച്ചതിൻ്റെ ചുരുക്കം. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: മാഷാഅല്ലാ, അടിസ്ഥാനപരമായ മതത്തിൻ്റെ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങളാണ് ഈ അൽ ഉസൂലിൽ നിന്ന് നാം ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. ബറക്കല്ലാഹു ഫീഹിം.
2: അപ്പോൾ ഇന്നത്തെ അൽ ഉസൂൽ നമ്മൾ കേട്ടല്ലോ. അൽ ഉസൂൽ നമ്മൾ സംസാരിച്ചിരുന്നത് ബഹുമാനനായ അബ്ദുൽ മാലിക് സൽഫി ആയിരുന്നു. റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് മറ്റൊരു ദിവസം

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
1: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അൽ മുസ്തആൻ എന്ന അള്ളാഹുവിൻ്റെ വിശേഷണം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരമാണ് നമുക്കൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ പഠിച്ചു വരികയാണ്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥങ്ങളും തേട്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നത് വളരെയേറെ പുണ്യകരമായ കാര്യമാണ്. നമ്മൾ ഏതൊക്കെ വിജ്ഞാനങ്ങൾ നേടിയാലും അതിനേക്കാൾ മികച്ചു നിൽക്കുന്നതും പുണ്യകരമായതുമായതാണ് നമ്മുടെ റബ്ബിനെക്കുറിച്ച് പഠിക്കുക, അതിൻ്റെ ആശയങ്ങൾ, അർത്ഥങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക. ഏറ്റവും വലിയ കാര്യമെന്ത് എന്ന് വെച്ചാൽ ആ നാമങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന നിർഭയത്വവും നമുക്ക് നൽകുന്ന ഒരു സമാധാനവും സംരക്ഷണവും, അത് വേറെ എന്തെല്ലാം ചെയ്താലും നമുക്ക് കിട്ടാത്ത വലിയ നന്മയാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ നാമങ്ങളെ പഠിക്കാൻ, മനസ്സിലാക്കാൻ, ജീവിതത്തിൽ പകർത്താൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ അൽ മുസ്തആനു എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൻ്റെ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വതആല സഹായം അർത്ഥിക്കപ്പെടുന്നവനാണ്. അവനിലേക്കാണ് എല്ലാവരും സഹായം ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ സഹായം നൽകുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. സഹായം അർത്ഥിക്കപ്പെടുന്നവനും സഹായം നൽകുന്നവനുമാണ്, സഹായം പ്രതീക്ഷിക്കപ്പെടുന്നവനുമാണ് അല്ലാഹു. അതാണ് അൽ മുസ്തആൻ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ഈ നാമങ്ങൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അൽ മുസ്തആനു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും പല വിധങ്ങളിലുള്ള ആവശ്യങ്ങളുണ്ട്. സഹായത്തിൻ്റെ ആവശ്യങ്ങളുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ഒരു നിലക്കല്ലെങ്കിൽ മറ്റു നിലക്ക് പരസ്പരം സഹായിച്ചും കൊടുത്തും വാങ്ങിയും ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ മനുഷ്യരെ കൊണ്ടോ അല്ലെങ്കിൽ ദുന്യവിയായ ചില സംഗതികൾ കൊണ്ടോ സംവിധാനങ്ങൾ കൊണ്ടോ ലഭിക്കാത്ത മറ്റൊരു തരം സഹായം ലഭിക്കാനുണ്ട് വിശ്വാസികൾക്ക്. ഈ ലോകത്തിന് തന്നെയും ഇതിൻ്റെ നിലനിൽപ്പും റബ്ബിൻ്റെ സഹായവും നിയന്ത്രണവും അവൻ്റെ കരുണയും അവൻ്റെ കാവലും കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയും നടത്താണ്. അല്ലാഹു അൽ മുസ്തആൻ, അല്ലാഹു സുബ്ഹാനഹു വതആല സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നവനും സഹായം നൽകുന്നവനും സഹായം പ്രതീക്ഷിക്കപ്പെടുന്നവനുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ല. സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് സഹായം ആശ്രിതനാണ്, അല്ലാഹുവിൻ്റെ സഹായം ആവശ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ അസ്സമദ് എന്ന നാമം പഠിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പരാശ്രയമുക്തനാകുന്നു, എന്നാൽ മനുഷ്യരും ഇതര ജീവികളും മറ്റുള്ള ആളുകളെ ആശ്രയിച്ചു കൊണ്ട് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള സഹായത്തെ പ്രതീക്ഷിക്കുന്നു. ആ സഹായം നൽകാൻ കഴിവുറ്റവൻ അല്ലാഹു മാത്രമാകുന്നു. ആ സഹായത്തേട്ടം മനുഷ്യരും മറ്റു ഇതര ജീവികളും അല്ലാഹുവിലേക്ക് നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവനാകുന്നു അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള സഹായം നാം തേടുന്നു, പ്രതീക്ഷിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇഹപര നന്മകൾക്കു വേണ്ടി റബ്ബിൻ്റെ സഹായം നമുക്കാവശ്യമാണ്. ബാങ്ക് വിളിച്ച് പള്ളിയിലേക്ക് പോകണമെങ്കിൽ പോലും അല്ലാഹുവിൻ്റെ സഹായവും തൗഫീക്കുമില്ലാതെ നമുക്ക് പോവുക സാധ്യമല്ല. അപ്പോൾ നന്മകൾ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് റബ്ബിൻ്റെ സഹായം ആവശ്യമുണ്ട്. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ അല്ലാഹുവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ബാധിക്കുന്ന ഷർറുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട് അതിനെ തടയിടാൻ വേണ്ടി. ഇങ്ങനെ തുടങ്ങി റബ്ബിൽ നിന്ന് നമ്മളെല്ലാവരും സഹായം ആവശ്യമുള്ളവരാണ്, സഹായം തേടുന്നവരാണ്, സഹായം പ്രതീക്ഷിക്കുന്നവരാണ്. ആ സഹായം നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹു അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് വിളിക്കുമ്പോൾ പോലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന വാചകങ്ങൾ കേൾക്കുമ്പോൾ പ്രവാചകൻ എന്താണ് അവിടെ പറയാൻ പഠിപ്പിച്ചത്? ബാങ്കിന് ജവാബ് നൽകണം, ഉത്തരം നൽകണം. അതിൽ ബാക്കിയുള്ള എല്ലായിടത്തും ബാങ്ക് വിളിക്കുന്ന വ്യക്തി എന്ത് ലഫ്ളാണോ എന്ത് വാചകമാണോ ഉച്ചരിച്ചത് അതേ വാചകം ഉച്ചരിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പക്ഷേ ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ് എന്ന വാചകങ്ങൾ പറഞ്ഞപ്പോൾ, അതായത് അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഹയ്യ അലൽ സ്വലാ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യ അലൽ ഫലാഹ് വിജയത്തിലേക്ക് വരൂ. അപ്പോൾ ഒരു നന്മയിലേക്കും അതിലൂടെ ഉണ്ടാകുന്ന പ്രതിഫലങ്ങളിലേക്കും വിജയത്തിലേക്കും വരാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചത് എന്തെന്നറിയോ? അതിനുത്തരമായി പറയേണ്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ല. ഒരു സഹായവുമില്ല, ഒരു കഴിവുമില്ല അള്ളാഹു തന്നിട്ടല്ലാതെ. അപ്പോൾ നന്മകളിലേക്ക് നമുക്ക് മുന്നേറണമെങ്കിൽ പോലും, നന്മകൾ ചെയ്യണമെങ്കിൽ പോലും റബ്ബിൻ്റേതായ സഹായം നമുക്ക് വന്നു കിട്ടണം. ആ റബ്ബ് നമുക്ക് സഹായം നൽകുന്നവനാണ്, ആ സഹായം നൽകുന്നവനാണ് റബ്ബ് അൽ മുസ്തആനായ അള്ളാഹു. അപ്പോൾ നന്മകൾ ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം വേണം, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിലും റബ്ബിൽ നിന്നുള്ള സഹായം നമുക്ക് വേണം എന്നാണ് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നിസ്കാരത്തിൻ്റെ അന്ത്യത്തിൽ പോലും ചൊല്ലാൻ പഠിപ്പിച്ച, അതായത് പ്രവാചകൻ സഹാബത്തിനെ ഉണർത്തുമ്പോൾ ലാ തദഅന്ന ഫി കുല്ലി ദുബ്രി സ്വലാത്തിൻ, നിസ്കാരത്തിൻ്റെ അന്ത്യത്തിൽ അതിൻ്റെ ഏറ്റവും എൻഡിൽ ഒരിക്കലും പറയാൻ വിട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും അല്ലാഹുമ്മ അഇന്നീ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്, റബ്ബേ നീ എനിക്ക് സഹായം നൽകണം, ഉദവി നൽകണം. എന്തിനാ? അലാദീഖിരിക് നിന്നെ സ്മരിക്കാൻ, വശുക്രിക് നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദതിക് നിനക്ക് നല്ല നിലക്കുള്ള ഇബാദത്തുകൾ സമർപ്പിക്കാൻ. അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്, റബ്ബിൽ നിന്നുള്ള സഹായം തേടുകയാണ്. അള്ളാഹു നീ എന്നെ സഹായിക്കണം, എന്തിന്? നന്മകൾ ചെയ്യാനുള്ള സഹായം നീ എനിക്കേകണമേ എന്ന് പ്രവാചകൻ സ്ഥലസിലമ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിലും റബ്ബിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും സഹായവും അതുപോലെ തന്നെ തൗഫീക്കും നമുക്കുണ്ടാകണം. ഇപ്പോൾ ദുരിതം ബാധിച്ചു അല്ലെങ്കിൽ പ്രയാസമുണ്ടായി, ആ പ്രയാസത്തിൽ നിന്നൊരാൾക്ക് കരകയറണമെങ്കിൽ റബ്ബിൻ്റെ സംരക്ഷണവും റബ്ബിൻ്റെ പ്രത്യേകമായ സഹായവും ഉണ്ടാകണം. ബദറിൽ നമ്മൾ കണ്ടു, മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവിടെ തോൽപ്പിക്കുന്നത് എങ്ങനെയാണ്? റബ്ബിൻ്റെ സഹായം വന്നിറങ്ങിയപ്പോഴാണ്. അതേസമയം ഒരല്പം അനുസരണക്കേട് ബാധിച്ചപ്പോഴേക്ക് ഉഹുദിൻ്റെ മണ്ണിൽ നമുക്ക് കണ്ടതെന്താ? റബ്ബിൻ്റെ സഹായം ലഭിച്ചില്ല, പരാജയമുണ്ടായി. അതുകൊണ്ട് തന്നെ റബ്ബിനെ അനുസരിക്കുന്നതിലൂടെ റബ്ബിൻ്റെ സഹായമുണ്ടാകും, റബ്ബിനെയും അതുപോലെ തന്നെ പ്രവാചകനെയും ധിക്കരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സഹായം തടയപ്പെടും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അള്ളാഹു അൽ മുസ്തആൻ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു സഹായം അരുളപ്പെടുന്നവനാണ്, അള്ളാഹുവിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനു തല ഈ പ്രതീക്ഷകൾക്കൊത്ത് പ്രതിഫലങ്ങളായിക്കൊണ്ടും അതുപോലെ തന്നെ സഹായമായിക്കൊണ്ടും നൽകുന്ന സഹായിയാകുന്നു അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ എല്ലാവിധ കഷ്ടതകളിലും അവനെ സഹായിക്കാൻ, തുണയേകാൻ, അവനെ പിടിച്ചുയർത്താൻ, അവനെ വളർത്താൻ അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവനാണ് അത്തരം ആളുകൾക്കും സഹായം നൽകുന്നത് എന്ന് തിരിച്ചറിയണം. അങ്ങനെ ഇത്തരത്തിൽ അള്ളാഹു സഹായം തേടപ്പെടുന്നവനും അരുളപ്പെടുന്നവനുമാണ് അൽ മുസ്തആൻ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ സഹായത്തേട്ടമാണ് നമ്മൾ അഞ്ചു നേരം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് ഫാത്തിഹ ഓതുന്ന സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നെ മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നത്. പിന്നെ പറഞ്ഞതെന്താ? വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നോട് മാത്രമാണ് സകലവിധ തേട്ടങ്ങളും, നിന്നോട് മാത്രമാണ് സഹായത്തേട്ടം, റബ്ബേ നിന്നോട് മാത്രമാണ്. കാരണം എന്താ? നീയാണ് അൽ മുസ്തആൻ, നീയാണ് സഹായിക്കാൻ കഴിവുള്ളവൻ, നിന്നിലാണ് സഹായമുള്ളത്, നിന്നിൽ നിന്നാണ് സഹായം പ്രതീക്ഷിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ആശയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിം ഉമ്മത്ത് എവിടെ എത്തി നിൽക്കുന്നു? സഹായം നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു, സഹായം അരുളുന്നവൻ റബ്ബ് സുബ്ഹാനഹു വതാല മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എന്നിട്ട് നമ്മുടെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ അല്ലല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതെത്ര വൈരുദ്ധ്യമാണ്! അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്കാണ് ആളുകൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. നൂലിലേക്കും ഏലസിലേക്കും തകിടിലേക്കും ആരെങ്കിലും മന്ത്രിച്ചൂതിയതിലേക്കും, അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായത്തിൽ നിന്ന് വിട്ടകന്ന്, റബ്ബിൽ നിന്നകന്ന്, പടച്ചവനിൽ നിന്നകന്ന് പടപ്പിലേക്ക് പോകുന്ന ഒരു ദുരവസ്ഥ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു അൽ മുസ്താൻ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തേട്ടവും നമ്മുടെ എല്ലാ അർത്ഥനയും നമ്മുടെ എല്ലാ സഹായ തേട്ടവും അത് റബ്ബിനോട് മാത്രമാണ്. അതിന് ഇസ്തിഗാസ എന്ന പേര് വിളിച്ച് അല്ലല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ഒരു വഴിയല്ല, മറിച്ച് അൽ മുസ്താൻ അവൻ അള്ളാഹുവാണ് എന്ന് തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതിലൂടെ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വിഷമതകൾ എല്ലാം ദൂരീകരിക്കാൻ കഴിവുള്ള, സഹായിക്കുന്നവനാണ് അള്ളാഹു എന്ന തിരിച്ചറിവുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും കബറാളികളിലേക്ക് പോകൂല, ഒരു നൂലോതി കെട്ടൂല, ഒരു മന്ത്രി ചോദ്യതുണ്ടാവൂല, അവൻ്റെ കഴുത്തിലൊരു ഏലസുണ്ടാവൂല, അവൻ്റെ ആരയിലൊരു കെട്ടിയ നൂലുണ്ടാവൂല. അങ്ങനെ അള്ളാഹുവിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അവിടെയാണ് അൽ മുസ്താൻ എന്ന നാമം നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലങ്ങളിലാണ് അൽ മുസ്താൻ എന്ന നാമം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രണ്ട് സ്ഥലങ്ങളിലും നബിമാരെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ നബിമാരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പഠിപ്പിച്ചപ്പോഴാണ് ഈ വിഷയം എടുത്തു പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നബിമാരായ അതിൽ ഒന്നാമത്തെ യാഖൂബ് നബി അലൈഹിസ്സലാം, യാഖൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന മകനുണ്ടായിരുന്നു. ആ യൂസുഫിൽ നിന്ന് പിതാവായ യാഖൂബിനെ അകറ്റാൻ വേണ്ടി യാഖൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മറ്റു മക്കൾ ചെയ്ത ചില കെണികളുണ്ടായിരുന്നു. കളിക്കാനെന്ന് പറഞ്ഞ് കൂട്ടി യൂസുഫ് നബി അലൈഹിസ്സലാമുമായി പോയി. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിതാവിൽ നിന്ന് അകറ്റാനുള്ള പണികൾ മനഞ്ഞു, അതിനുള്ള ചിന്തകൾ ഇവരുണ്ടാക്കി. അവസാനം എന്താ സംഭവിച്ചത്? യൂസുഫ് നബി അലൈഹിസ്സലാം ധരിച്ചിരുന്ന ആ ഡ്രസ്സിനെ ഊരി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലിറക്കി. എന്നിട്ടവർ അതിൽ രക്തം പുരട്ടിയിട്ട് നേരെ പിതാവിൻ്റെ അടുക്കലേക്ക് വന്ന് ഇതാ യൂസുഫിനെ ചെന്നായ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കളവ് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ രാത്രിയിൽ വൈകി, ഏറെ വൈകി, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മിസ്സായിട്ടുണ്ട്, ചെന്നായ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളവ് പറഞ്ഞ് ആ പിതാവിൽ നിന്ന് അകറ്റാനുള്ള പണിയെടുത്തു. ഡ്രസ്സ് നോക്കുമ്പോൾ ചെന്നായ കടിച്ചു എന്ന് പറഞ്ഞ ഒരു അടയാളത്തിനു വേണ്ടി രക്തം തേച്ചിട്ടുണ്ട്, പക്ഷെ കടിച്ചതിൻ്റെ അടയാളം ഡ്രസ്സിലെവിടെയുമില്ല. അവിടെയാണ് മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഫസബറുൻ ജമീൽ, ഒരു നല്ലൊരു ക്ഷമ ഉണ്ടാകും. പിന്നെ എന്താ പറഞ്ഞതെന്നറിയോ? വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, സൂറത്തു യൂസുഫിലെ 18-ാമത്തെ വചനമാണ്. യാഖൂബ് നബി അലൈഹിസ്സലാം പറയാണ്, നിങ്ങൾ ഈ വിവരിക്കുന്ന ഈ വിവരണങ്ങൾ അതിൽ റബ്ബിനോട് സഹായം തേടുകയാണ്, കാരണം ഇത് കളവാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവാണ് സഹായം നൽകുന്നവൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഖൈറുൽ ഹാഫിള, അവനാണ് ഏറ്റവും നല്ല സംരക്ഷകൻ എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ വിഷയത്തിൽ മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെയാണ് ഈ നാമം അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നാമതായി പഠിപ്പിച്ചത്, വല്ലാഹുൽ മുസ്തആൻ, റബ്ബിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, റബ്ബിൽ ഞാൻ സഹായം തേടുന്നു, നിങ്ങൾ ഈ വിവരിക്കുന്ന വിഷയത്തിൽ റബ്ബേ ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്ന് പറഞ്ഞ് യാഖൂബ് നബി അലൈഹിസ്സലാം അവിടെ പ്രാർത്ഥിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സംഭവം എന്താണ്? അന്ത്യനാളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മുശ്രിക്കുകളോട്, ബഹുദൈവ ആരാധകരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ആ നാളെ പരലോകത്ത് നിങ്ങളും നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരും നരകത്തിലായിരിക്കുമെന്ന് പറഞ്ഞ ആ വചനത്തെ ഓതി കേൾപ്പിച്ചപ്പോൾ അവരുടനെ എടുത്തു പറയുന്നു, ഞങ്ങൾ ആരെ ആരാധിക്കുന്നതെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, അങ്ങനെ തുടങ്ങി മഹാന്മാരെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ആ മഹാന്മാർ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ പോയിക്കോളാം എന്ന് പറഞ്ഞ് അവർ അവരുടെ ആ ഒരു ഷിർക്കിൽ മുഴുകി നിൽക്കാൻ വേണ്ടി അവർ പിടിവാശി കാണിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിറക്കുകയാണ്. എന്താ ആയത്തെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ലൗക്യാന ഹാഉലാഇൽ ആലിഹതൻ മാ വറദൂഹ, നിങ്ങളീ പറഞ്ഞ ഈ ആലിഹത്തുകളുണ്ടല്ലോ, നിങ്ങൾ ഇലാഹാക്കിയ ലാത്തയും ഉസ്സയും മനാത്തയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതുപോലെയുള്ള നിങ്ങളുടെ ആരാധ്യന്മാർ, നിങ്ങൾ ആരാധ്യന്മാരായി സ്വീകരിച്ചവർ, അവരൊക്കെ എന്താണെന്നറിയോ? വകുല്ലും ഫീഹ ഖാലിദൂൻ, അവർ എന്നും നിത്യവാസിയായിരിക്കും. എവിടെ? സ്വർഗത്തിലായിരിക്കും എന്നാണ്. അവരെല്ലാവരും സ്വർഗത്തിലായിരിക്കും. അവർ നന്മകളിൽ മുൻകടന്നവരാണ്. ഇന്നല്ലദീന സബഖത് ലഹും മിന്ന അൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ. അവർ നന്മയിൽ മുൻകടന്നവർ, അവർ സുഹൃദവാന്മാർ, നിങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ടവർ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വിഷയത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ്. അവിടെയാണ് ആ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവരുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി റബ്ബിനോട് സഹായം തേടുകയാണ്. ഖാല റബ്ബിഹ്കും ബിൽ ഹഖ്, റബ്ബേ നീ സത്യം കൊണ്ട് നമുക്കിടയിൽ വിധി തീർപ്പാക്കണം. എന്നിട്ട് പറയുകയാണ് വറബ്ബുന റഹ്മാനുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങളീ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങളീ വിവരിക്കുന്നുണ്ടല്ലോ, ഈ വിവരിക്കുന്നതിൽ നിന്നെല്ലാം റബ്ബേ ഞാനിതാ നിന്നോട് ശരണം തേടുന്നു, നിന്നോട് കാവൽ തേടുന്നു, നിന്നിൽ നിന്ന് സഹായം തേടുന്നു. റബ്ബേ നീ എത്ര റഹ്മാനാൻ, നീ റഹ്മാനാണല്ലോ, നീ സഹായം അരുളുന്നവനാണല്ലോ. റബ്ബേ നീ ഈ വിഷയത്തിൽ ഇവർ വിശദീകരിക്കുന്ന, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ നീ തീർപ്പ് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് അല്ലാഹു അൽ മുസ്തആൻ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവിടെ എന്താണ് വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള കളവുകൾ പറയുന്നിടത്ത് അവിടെ യഥാർത്ഥ വിധി കൽപ്പിക്കാൻ, അതുപോലെ തന്നെ നീതി നടപ്പിലാക്കാൻ സഹായം ലഭിക്കാൻ റബ്ബിനോട് തേടുകയാണ്. ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വ്യഭിചാര ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയം വ്യാപകമായപ്പോൾ ആളുകളൊക്കെയും അതങ്ങനെ വിശ്വസിച്ചു. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് തൗബ ചെയ്യണം, കാരണം ഏത് പാപവും പൊറുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് ഒരേ പറയുന്നിടത്തേക്ക് വിഷയങ്ങൾ വഷളായി. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പോലും ഒരുപക്ഷേ സംഭവിച്ചു പോയേക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കൈമാറിപ്പോയി. അവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഉപമ എന്നത് യഅ്ഖൂബ് നബിക്ക് ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട ഉപമയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്താണ് ഫസബുറുൻ ജമീൽ. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, തൽക്കാലം ഒന്ന് ക്ഷമിക്കാം. ക്ഷമയാണ് ഇത്തരം വാദങ്ങൾ ഉയർന്നു വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. അതല്ലാതെ എടുത്തു ചാടി അതിനെ പ്രതികരിക്കുക എന്നിട്ട് അത് വഷളാക്കുക എന്നതല്ല, മറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, ആരെന്താരോപിച്ചാലും ശരി, ഫസബുറുൻ ജമീൽ, നല്ലൊരു ക്ഷമയാണ് ഉണ്ടാകേണ്ടത്. എന്നിട്ട് ആ ആയത്തിൻ്റെ ബാക്കി പറഞ്ഞു വല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവേ ഞാനിതാ നിന്നോട് സഹായം തേടുകയാണ്, ഈ വിഷയത്തിൽ ഇത് തീർപ്പ് കൽപ്പിക്കണം, കാരണം ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. റബ്ബേ നീ എല്ലാം അറിയുന്നവനാണ്, നീ എല്ലാം കേൾക്കുന്നവനാണ്, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വാദത്തിന് വേണ്ടി പ്രവാചകനോട് പറയാണ്, പ്രവാചകരെ താങ്കളുടെ വാദത്തിന് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടിയാൽ അള്ളാഹുവിനറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്, പക്ഷെ ഞാൻ ആ പൊറുക്കലിനെ തേടുന്നതിലൂടെ ഞാൻ തെറ്റുകാരിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു പോകും. അതുകൊണ്ട് റബ്ബിനറിയാം, അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവേ ഞാനിതാ നിന്നോടാണ് സഹായം തേടുന്നത്, ഈ നിരപരാധിത്വം തെളിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല തെളിയിച്ചു എന്നാണ്. പിന്നീട് മിമ്പറുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ നിരപരാധിത്വം തെളിയിക്കുന്ന ആയത്തുകൾ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് സഹായം ലഭിക്കണമെങ്കിൽ ഈ വ്യഭിചാര ആരോപണം എന്ന് പറഞ്ഞാൽ എത്ര വലിയ വേദനയുണ്ടാക്കുന്ന ആരോപണമാണ്. അതോ ഒരു പ്രവാചകൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ എത്ര വലിയ കഠിനമായ ആരോപണമാണ്, എത്ര വലിയ വേദനയാണ് അവിടെ ഉണ്ടാക്കുന്നത്. വലിയ ആരോപണമുണ്ടായപ്പോൾ പോലും, വലിയ പ്രതിസന്ധിയിൽ തൻ്റെ ജീവിതം പോലും തകരുന്ന സാഹചര്യത്തിൽ പോലും റബ്ബിൽ നിന്നുള്ള സഹായം തേടിക്കൊണ്ട് അല്ലാഹു അൽ മുസ്തആൻ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഷൻ ഇല്ലാതെ, ഒരു ഡിപ്രഷൻ ഇല്ലാതെ റബ്ബിനെ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് അല്ലാഹു അറിയുന്നവനാണല്ലോ, അള്ളാഹു സഹായിക്കാൻ കഴിവുള്ളവനാണല്ലോ, എൻ്റെ ആവലാതിയും വേവലാതിയും അറിയുന്നവനാണല്ലോ റബ്ബ്, എൻ്റെ മനസ്സറിയുന്നവനാണല്ലോ എന്ന ചിന്തയോടുകൂടി, എന്ന നല്ല ഉദ്ദേശത്തോടുകൂടി റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ച് സഹായം തേടിയപ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല ആ സഹായം നൽകിയെന്നാണ്. അങ്ങനെ സഹായം നൽകാൻ കഴിവുള്ളവനാണ് അൽ മുസ്തആൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം അറിയിച്ചു നൽകുന്നത് എന്താണ്? അൽ മുസ്തആനായ അള്ളാഹു അവൻ അഭൗതികമായ മാർഗത്തിൽ ഏത് വിഷയത്തിലും തീർപ്പ് കേൾപ്പിക്കുവാനും സഹായം നൽകുവാനും കഴിവുറ്റവനാകുന്നു. അങ്ങനെയുള്ളവനിലേക്ക് നമ്മൾ സഹായം അർത്ഥിക്കണമെന്നും സഹായം ആവശ്യപ്പെടണമെന്നും അവനിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കണമെന്നുമാണ് ഈ നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇത്തരത്തിൽ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഏടുകളെ എടുത്തു നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംരക്ഷിച്ച സഹായം നൽകിയ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. മൂസ അലൈഹിസ്സലാമിനെ സഹായിച്ച ചരിത്രം വായിക്കാൻ കഴിയും. യാക്കൂബ് നബി അലൈഹിസ്സലാമിനെയും അതുപോലെ തന്നെ നമ്മുടെ യൂനുസ് നബി അലൈഹിസ്സലാമിനെയും സംരക്ഷിച്ച സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇല്ലെങ്കിലോ പടപ്പുകളിലേക്ക് പോകും. ആളുകൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബിനെ യഥാവിധം മനസ്സിലാക്കാതെ അള്ളാഹുവിൽ നിന്നകന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അള്ളാഹു അൽ മുസ്തആൻ സഹായമരുളുന്നവനാണ്, സഹായം തേടപ്പെടുന്നവനാണ്, സഹായം പ്രതീക്ഷിക്കപ്പെടുന്നവനാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ പിന്നെ ഒരു നൂലിൻ്റെ ആവശ്യമില്ല, ഒരു ഏലസിൻ്റെ ആവശ്യമില്ല, ഒരു ഐക്കല്ലിൻ്റെ ആവശ്യമില്ല. മറിച്ച് നമുക്ക് തേടാൻ എൻ്റെ റബ്ബുണ്ട് എന്ന ചിന്ത, നമുക്ക് സഹായമർത്ഥിക്കാൻ എൻ്റെ റബ്ബുണ്ട് എന്ന ചിന്ത, നാം പ്രതീക്ഷിക്കാൻ, സഹായം പ്രതീക്ഷിക്കാൻ എൻ്റെ റബ്ബിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ടെങ്കിൽ പിന്നെ ഒരാളുടെയും ആവശ്യമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. റബ്ബിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കണം. റബ്ബിൽ നിന്ന് പ്രതീക്ഷ വച്ചുകൊണ്ട് ജീവിക്കണം. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ ആ സഹായം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് വസ്തഈനു ബിസ്സബരി വസ്സലാഹ്. റബ്ബിൽ നിന്ന് സഹായം ലഭിക്കണോ ക്ഷമണ്ടാകണം, നിസ്കാരം നിർവഹിക്കണം. വ ഇന്നഹ ലകബീറത്തുൻ ഇല്ല അലൽ ഖാശഈൻ. അത് ഖുശുഉള്ള ആളുകൾക്ക് മാത്രമല്ലാതെ അത് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കാനും നിസ്കാരം നിലനിർത്താനും വിശ്വാസത്തെ സംരക്ഷിക്കുവാനും അതോടൊപ്പം ആ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്നതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുവാനും ക്ഷമയോടുകൂടി അവലംബിക്കുവാനും നമുക്ക് സാധിക്കണം. എടുത്തുചാടി എല്ലാം പെട്ടെന്ന് സംഭവിക്കണം എന്ന ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു ആവേശമോ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എല്ലാത്തിനും ഒരു ക്ഷമയും ഒരു സാവകാശവും ഉണ്ടാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം നമ്മൾ നന്മകൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിൻ്റെ സഹായം പ്രത്യേകമായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ നന്മകളെ എടുത്തു വച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്ന് ആളുകൾ ഗുഹയിലകപ്പെട്ട സംഭവം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അത് തന്നെയാണ്. അവരുടെ ജീവിതത്തിലുണ്ടായ നന്മകളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഗുഹാമുഖത്തു നിന്ന് അതിലടയപ്പെട്ട പാറ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ വായിച്ചവരാണ്, അറിഞ്ഞവരാണ്, പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾക്ക് ഉദവി നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സഹായം റബ്ബിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് കരകയറാൻ അള്ളാഹുവിൻ്റെ സഹായം മാത്രമേ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അതല്ലാതെ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരിക്കലും നമ്മെ സംരക്ഷിക്കാൻ, നമുക്ക് നമ്മെ സഹായിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നാണ്. അതാണല്ലോ നമ്മൾ നിസ്കാരത്തിന് ശേഷം പ്രഖ്യാപിക്കുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. റബ്ബേ, നീ തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ ലോകത്ത് ഏതേത് പടപ്പുകളുണ്ടോ, എത്ര വലിയ ശക്തികളുണ്ടോ, അവരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് എനിക്ക് റബ്ബ് തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഉദ്ദേശിച്ചാൽ ഒരിക്കലും അത് സാധ്യമല്ല. അള്ളാഹു തടയാൻ ഉദ്ദേശിച്ചതിനെ ആരെല്ലാം വിചാരിച്ചുണ്ട് എനിക്ക് തരാൻ ഉദ്ദേശിച്ചാലും അള്ളാഹു അത് തടയുക തന്നെ ചെയ്യും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനം വെറും വാക്കുകളാൽ, നാവുകളിലാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളായി മാത്രം മാറാൻ പാടില്ല. ഹൃദയത്തിലേക്ക് ഇറങ്ങിയ ആശയങ്ങളെ മനസ്സിലാക്കിയ ആ ഒരു ആദർശമായി കൊണ്ട് നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ എല്ലാവിധ നന്മകൾക്കുമുള്ള സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള സഹായവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരിതങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറാനുള്ള സഹായം റബ്ബ് സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അൽ മുസ്തആൻ എന്ന അള്ളാഹുവിൻ്റെ വിശേഷണം വിശദീകരിച്ചത് അബ്ദുറൌഫ് അൽ ഹിക്കമി. സഹായം തേടപ്പെടുന്നവനും അരുളുന്നവനുമാണ് അള്ളാഹു എന്നതായിരുന്നു ഇന്നത്തെ അൽ മുസ്താൻ എന്ന വിശേഷണത്തിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് അബ്ദുറൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
2: നമ്മൾ സൂറത്തുൽ മുത്തഫിഫീൻ കേൾക്കുകയാണ്. മധുരം ഖുർആനിലൂടെ പാരായണം ചെയ്യുന്ന ഖാരി മുഹമ്മദ് റഷാദ് അഷ്ഷരീഫ്.

0: فاليوم الذين آمنوا من الكفار يضحكون.
1: ഓക്കെ, മധുരം ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീൻ ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അൽഹംദുലില്ലാ.
2: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. അനുവാദം ചോദിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പമുള്ളത് നബഹാൻ അബ്ദുൽ ഗഫൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലസ്സാലിമീൻ വഅസ്സല്ലി വഅസ്സലിമു അലാ ഖാതമിൽ അംബിയാഇ വൽമുർസലീൻ وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് തിരുനബിയോടൊപ്പം എന്ന ഈ പരിപാടിയിലൂടെ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മര്യാദ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചരിത്രത്തിലൂടെ തുടങ്ങുകയാണ്. ഒരിക്കൽ അബുൽ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി 3 തവണ അനുവാദം ചോദിച്ചു. അങ്ങനെ 3 തവണ ചോദിച്ചപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഉത്തരങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. അങ്ങനെ 3 തവണ ചോദിച്ചിട്ടും ഉത്തരങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുകയാണ്. അദ്ദേഹം തിരിഞ്ഞ് നടന്ന് തുടങ്ങിയതിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു വീടിന് പുറത്തെത്തുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടു. അപ്പോൾ തന്നെ അദ്ദേഹത്തെ തിരിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് താങ്കൾ തിരിഞ്ഞു നടക്കാൻ കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ അബുൽ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഇസ്തിഇദാനു സലാസൻ, അനുവാദം ചോദിക്കൽ 3 തവണയാണ്. ഫഇൻ അദിന ലക വഇല്ല ഫർജ, 3 തവണ ചോദിച്ച് അനുവാദം ലഭിച്ചാൽ കയറുക, ഇല്ലെങ്കിൽ അവിടെ നിന്ന് മടങ്ങിപ്പോരുക. ഈ കാര്യം അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. ഇതാണ് ചരിത്രം. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, അദ്ദേഹം ക്ഷണിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അനുവാദം ചോദിച്ചുകൊണ്ടല്ലാതെ പ്രവേശിക്കാൻ പാടില്ല. അനുവാദം ചോദിച്ച് 3 തവണയാണ് അനുവാദം ചോദിക്കേണ്ടതെന്നും നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഹദീസിൻ്റെ വിശദീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്, 3 തവണയിലധികം അനുവാദം ചോദിക്കരുതെന്നും ഇനി വീട്ടുടമക്ക് ഒരാളെ സ്വീകരിക്കാൻ പറ്റിയ അവസ്ഥയല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ അദ്ദേഹത്തോട് മടങ്ങിപ്പോകാൻ പറയുന്നതിൽ ആ വീട്ടുടമ മടിക്കേണ്ടതില്ല എന്നും നമുക്ക് ഈ ഹദീസിൻ്റെ വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ അനുവാദം ലഭിക്കാത്തതിൻ്റെ പേരിൽ വീട്ടുടമയോട് ഈ അനുവാദം ചോദിച്ചയാൾ കോപിക്കാനോ അതുപോലെ ദേഷ്യം പിടിക്കാനോ ഒന്നും പാടില്ല എന്നും നമുക്ക് ഈ ഹദീസിൻ്റെ വിശദീകരണങ്ങളിൽ കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, അപ്പോൾ നമ്മൾ അനുവാദം ചോദിക്കണമെന്നുള്ളത് മനസ്സിലാക്കി. ഈ അനുവാദം ചോദിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം

0: അതാണ് ചോദിക്കേണ്ടത്. അതിന് എന്തെങ്കിലും പ്രത്യേകമായ രീതികൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മറ്റൊരു സംഭവം, നമുക്ക് അനുവാദം ചോദിക്കാൻ പഠിപ്പിച്ച ഇസ്ലാം തന്നെ എങ്ങനെയാണ് അനുവാദം ചോദിക്കേണ്ടത് എന്നും പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹം അആലിജ് ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുകയും അപ്പോൾ ഫഖാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഖാദിമിഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഖാദിമിനോട് അഥവാ തന്നെ സഹായിക്കാനായിട്ട് അവിടെ ഉള്ള ഒരാളോട് പറയാണ്, ഉഖ്റുജ് ഇലാ ഹാദ ഫഅല്ലിംഹുൽ ഇസ്തിദാൻ, നീ പുറത്തു പോയിട്ട് ആ വന്നയാൾക്ക് എങ്ങനെയാണ് അനുവാദം ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അങ്ങനെ ആ സഹായി, ആ കൂടെയുള്ളയാൾ അദ്ദേഹത്തിനോട്, അതായത് വന്നയാളോട് പോയി പറഞ്ഞു, ഖുൽ അസ്സലാമു അലൈക്കും അദുഖുൽ, നീ അസ്സലാമു അലൈക്കും എന്ന് പറയുക, എന്നിട്ടതിന് ശേഷം അദുഖുൽ ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുക. ഫസമിഅഹു റജുൽ ഫഖാൽ അസ്സലാമു അലൈക്കും അദുഖുൽ, അപ്പോൾ അത് കേട്ട ആ വ്യക്തി, ആ വന്ന വ്യക്തി അസ്സലാമു അലൈക്കും എന്ന് പറയുകയും അതിനുശേഷം ഞാൻ പ്രവേശിക്കട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തു. ഫഅദീന ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്ന വ്യക്തിക്ക് അനുവാദം നൽകുകയും അങ്ങനെ അദ്ദേഹം പ്രവേശിക്കുകയും ചെയ്തു. ഈ രണ്ട് ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഒന്നാമത്തെ ഹദീസിൽ നിന്ന് അനുവാദം ചോദിക്കണമെന്നും മൂന്ന് തവണയാണ് അനുവാദം ചോദിക്കേണ്ടതെന്നും മനസ്സിലാക്കി. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ഈ സംഭവത്തിൽ നിന്ന് സലാം പറഞ്ഞുകൊണ്ടാണ് അനുവാദം ചോദിക്കേണ്ടത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, ഒരാളുടെ വീട്ടിലേക്കാകട്ടെ അല്ലെങ്കിൽ അവരുടെ റൂമുകളിലേക്കാകട്ടെ, എപ്പോഴാണെങ്കിലും ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അനുവാദം ചോദിക്കുക എന്നുള്ള മര്യാദ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അനുവാദം ചോദിക്കേണ്ടത് അസ്സലാമു അലൈക്കും അഥവാ സലാം പറഞ്ഞുകൊണ്ടാണ് അനുവാദം ചോദിക്കേണ്ടത്, ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. കേട്ടതിലും പറഞ്ഞതിലുമുപരി ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം അനുവാദം ചോദിക്കുക. ക്ലാസ് എടുത്തത് നബഹാൻ അബ്ദുൽ ഗഫൂർ.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു വോയ്സ് ഓഫ് പീസ്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയ്സ് ഓഫ് പീസ്.

0: കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
1: സൂഫിസവും അദ്വൈതവാദവും. വോയിസ് ഓഫ് പീസിൽ നാസർ സ്വലാഹി സംസാരിക്കുന്നു.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. അദ്വൈതമെന്നാൽ രണ്ടല്ലാത്തത് അഥവാ ഒന്നേയുള്ളൂ എന്ന തത്വചിന്തയാണ്. സംസ്കൃതത്തിലെ ആ പ്ലസ് ദ്വൈതം എന്നതിൽ നിന്ന് വന്ന പദമാണത്. ഇന്ത്യൻ ദർശനങ്ങളിൽ, പ്രത്യേകിച്ച് ആദിശങ്കരാചാര്യൻ പ്രചരിപ്പിച്ച അദ്വൈത വേദാന്തത്തിൽ ഇത് പ്രധാനമാണ്. ഞാൻ, നീ, അത്, ഇത് എന്നിവ അന്തിമ സത്യത്തിൽ ഒന്നു തന്നെ. ജീവാത്മാവും പരമാത്മാവും വേറെയില്ല, എല്ലാം ബ്രഹ്മം തന്നെ. അതിന്റെ വിപരീത സിദ്ധാന്തമാണ് ദ്വൈതം. അതായത് ദൈവവും സൃഷ്ടിയും ഒന്നല്ല, രണ്ടാണ് എന്നർത്ഥം. ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലാഹു ഒരുവനാകുന്നു എന്നുള്ളതാണ്. സൃഷ്ടാവും സൃഷ്ടിയും ഒന്നല്ല. മനുഷ്യനടക്കമുള്ള പ്രപഞ്ചത്തിലെ സകലതും അവന്റെ സൃഷ്ടികൾ മാത്രം. അല്ലാഹു മാത്രമാണ് ഏകൻ. കുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക, കാര്യം അല്ലാഹു ഏകനാകുന്നു എന്നതാകുന്നു. അല്ലാഹു സമദ്, അല്ലാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ലതാനും. ഖുർആനിലെ 112-ാം അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലെ 1-4 സൂക്തങ്ങൾ. ലൈസ കമിസ്ലിഹി ശൈഇൻ വഹുവ സമീഉൽ അലീം, അവന് തുല്യമായി യാതൊന്നും തന്നെ ഇല്ല, അവൻ എല്ലാം കാണുന്നവനും കേൾക്കുന്നവരുമാകുന്നു. ഖുർആനിലെ 42-ാമത്തെ അധ്യായം സൂറത്തു ഷൂറയിലെ 11-ാമത്തെ സൂക്തം. ഇസ്ലാമിന്റെ അടിത്തറ ഏകദൈവാരാധനയാണ്. പ്രവാചകന്മാർ പ്രഥമമായും പ്രധാനമായും പ്രബോധനം ചെയ്തതും തൗഹീദ് തന്നെ. പ്രപഞ്ചത്തെയും മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ ഏകനായ അല്ലാഹു മാത്രമാണ്. അവനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ. അവന് ഉന്നതമായ നാമഗുണവിശേഷണങ്ങളുണ്ട്. അവയെ അർഹിക്കുന്ന വിധത്തിൽ നാം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക, അതാണ് ഏകദൈവാരാധന. എന്നാൽ അല്ലാഹുവിന്റെ രക്ഷകർത്തൃത്വത്തിലോ ആരാധനയിലോ നാമഗുണവിശേഷണങ്ങളിലോ പങ്കാളികളെ സ്വീകരിക്കലാണ് ബഹുദൈവാരാധന അഥവാ ഷിർക്ക്. ബഹുദൈവാരാധന പൊറുക്കപ്പെടാത്ത തിന്മ, വിശ്വാസികളുടെ കർമ്മങ്ങൾ മുഴുവൻ നിഷ്ഫലമാക്കുന്ന ഏറ്റവും വലിയ അധർമ്മം. സ്വർഗം നഷ്ടപ്പെടും, മനഃശാന്തി നഷ്ടപ്പെടും, നരകം അവരുടെ സങ്കേതം. അതുകൊണ്ട് ബഹുദൈവാരാധനയെ ഇസ്ലാം ഏറ്റവും വലിയ തിന്മയായി കാണുന്നു. ഈ ഏറ്റവും വലിയ തിന്മ ഇസ്ലാമിൽ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് സൂഫികൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരാളുമില്ല. ഈ കലിമത്തു തൗഹീദിൽ അർത്ഥത്തിൽ മാറ്റം വരുത്തി. ഇതിന്റെ അർത്ഥത്തെ 3 രൂപത്തിലാക്കി സൂഫികൾ മാറ്റി. 1, സാധാരണക്കാരായ 1-ാമത്തെ ദശക്കാർ മനസ്സിലാക്കേണ്ട അർത്ഥം, അല്ലാഹു അല്ലാതെ സാക്ഷാൽ ആരാധ്യൻ വേറെ ഇല്ല തന്നെ. ഇവിടെ സാക്ഷാൽ ആരാധ്യൻ എന്ന വാക്കിലെ സാക്ഷാൽ എന്ന പദം പ്രാധാന്യമർഹിക്കുന്നു. ആ പദം ചേർത്തില്ലെങ്കിൽ അർത്ഥമാകെ തകിടം മറിയും. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നാകുമല്ലോ അപ്പോൾ അർത്ഥം. സകല ആരാധ്യനും അല്ലാഹുവാണെന്ന് അപ്പോൾ ആശയം വന്നുകൂടും. അതുകൊണ്ടാണ് സാക്ഷാൽ ബിഹക്കിൻ എന്ന ഉപാധി വച്ചത്. സാക്ഷാൽ ആരാധ്യനല്ലാതെ ആരാധിച്ചുകൂടാ എന്നാണർത്ഥം. കലിമക്ക് തസവുഫിന്റെ 1-ാമത്തെ ദശയിൽ, ഈ ദശയിലാണ് സാധാരണക്കാർ സ്ഥിതി ചെയ്യുന്നത്. അവർക്ക് ഈ അർത്ഥം മാത്രം ഗ്രഹിക്കാനേ തലച്ചോറുള്ളൂ. ഇനി 2-ാമത്തെ അർത്ഥം, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ലക്ഷ്യമില്ല, ജീവിത ലക്ഷ്യം ഒന്നു മാത്രമേയുള്ളൂ. 3-ാമത്തേത്, ലാ മൗജൂദ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ യാതൊന്നുമില്ല. ഇതാണ് സമ്പൂർണ്ണ മനുഷ്യരുടെ തൗഹീദ്. കലിമയുടെ സാക്ഷാൽ ആശയവും ഇതുതന്നെ. ഷെയ്ഖ് ബീരാനൌലിപ്പാപ്പയുടെ ദിക്കർ ഓർക്കുക, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ ലിസാന ഇല്ലല്ലാ, ലാ കല്ല ഇല്ലല്ലാ, ലാ പല്ല ഇല്ലല്ലാ, ലാ മുള്ള ഇല്ലല്ലാ, ലാ മൗജൂദ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. കണ്ണും മൂക്കും നാവും പല്ലും കല്ലും മുള്ളുമൊന്നുമില്ല, ഉള്ളത് അല്ലാഹു മാത്രം. നാം സാധാരണ ചൊല്ലി വരുന്ന റിഫായി റാത്തിബിലെ ഒരു ദിക്കർ ഇതാ, ഹൂ അല്ലാ, ഹൂ ഹൂ അല്ലാ, ഹാ ഹി ഹൂ ഹും അല്ലാ. അറിയുവിൻ, അവളും അവനും അവരും ആരും തന്നെ ഇല്ല, ഉള്ളത് അല്ലാഹു മാത്രം. ഞാനിത് വായിച്ചിരിക്കുന്നത് വഹ്ദത്തുൽ വുജൂദിന്റെ പാത ഷെയ്ഖുന ഖുതുബുസ്സമാൻ ഫരീദ് ഭാവയുടെ വഹ്ദത്തുൽ മാലയുടെ വ്യാഖ്യാനത്തിൽ നിന്നാണ്. അതായത് ഹുലൂൽവാദവും അവതാരവാദവും അദ്വൈത സങ്കല്പവും ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുകയാണ് സൂഫികൾ ചെയ്യുന്നത്. അവരുടെ ദിക്റുകൾ പരിശോധിച്ചാലും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടും. സൂഫികളിലെ അറിയപ്പെടുന്ന ഒരാളായ ബിസ്താമി ചൊല്ലുന്നു, സുബഹാനി സുബഹാനി മാ അഅലമുസൈനി അൽ ജന്നത്തു ലുഖബത്തു സബിയാനി, എന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, എന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എന്റെ സ്ഥാനം എത്ര മഹത്തരം! സ്വർഗം അത് കുട്ടികളുടെ കളിപ്പാട്ടം മാത്രം. സൃഷ്ടി, സൃഷ്ടാവ് എന്നിങ്ങനെ രണ്ടില്ല, രണ്ടും ഒന്നു തന്നെ എന്ന അദ്വൈത ചിന്താഗതി സൂഫിസത്തിൽ വ്യാപകമായി കാണാം. കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ള് മുരട് മൂർഖൻ പാമ്പ് വരെ അവർക്ക് അള്ളാഹുവാകുന്നു. മനുഷ്യനിലും ഭക്ഷണത്തിലും എല്ലാ വസ്തുക്കളിലും ദൈവം. പന്നി, നായ, മലം, മൂത്രം, കല്ല്, മണ്ണ്, തേള്, മാങ്ങ, ചക്ക, രാജവമ്പാല തുടങ്ങിയ എല്ലാ വസ്തുക്കളിലും ദൈവം. അതുകൊണ്ട് ഒരു സൂഫി റൊട്ടി തിന്നും കൊണ്ടിരിക്കുമ്പോൾ താങ്കൾ എന്താണ് തിന്നുന്നത് എന്ന് മറ്റൊരു സൂഫി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇലാഹു യഖുലു ഇലാഹൻ, ഒരു ദൈവം മറ്റൊരു ദൈവത്തെ തിന്നുന്നു. മുഹമ്മദ് ബഹാഉദ്ദീൻ ബൈത്വാരി എന്ന സൂഫി വര്യന്റെ കവിത നമുക്കിവിടെ ഓർക്കുന്നത് നന്നായിരിക്കും. വമൽ കൽബു വൽ ഹിൻസീറു ഇല്ലാ ഇലാഹുന വമല്ലാഹു ഇല്ലാ റാഹിബും ഫീ കനീസത്തിൻ. നായയും പന്നിയും നമ്മുടെ ദൈവം തന്നെ, അള്ളാഹു എന്ന് പറഞ്ഞാൽ കനീസയിലുള്ള ഒരു പുരോഹിതൻ മാത്രം. ഇസ്ലാമിന്റെ പ്രഥമ സാക്ഷ്യമായ ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ മറ്റൊരാരാധ്യനില്ല എന്നതാണ്. എന്നാൽ സൂഫികളുടെ പ്രതിജ്ഞാവചനം ലാ മൗജൂദ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഉള്ളതായി മറ്റൊന്നുമില്ല, അഥവാ ഉള്ളതെല്ലാം അള്ളാഹുവാണെന്നർത്ഥം. ബിദ്അത്തിന്റെ കക്ഷികൾ അവരുടെ റാത്തീബുകളിൽ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്ന ഒരു വാക്കാണ് ലാ മൗജൂദ ഇല്ലല്ലാ. ഈ അദ്വൈത സിദ്ധാന്തത്തിന് വഹ്ദത്തുൽ വുജൂദ് എന്നാണ് അറബിയിൽ പറയുക. അദ്വൈതവാദത്തിന് വേണ്ടി, അതായത് വഹ്ദത്തുൽ വുജൂദിന് തെളിവുണ്ടാക്കാൻ അവർ ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്നു. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഹിയാഹു, അള്ളാഹുവിനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു എന്ന വാക്യത്തിന് അള്ളാഹുവിനെയല്ലാതെ നിങ്ങൾ ആരാധിക്കുകയില്ല എന്ന് അള്ളാഹു മനുഷ്യന്റെ സെറ്റിപ്പിൽ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇബ്നു അറബി അതിന് വ്യാഖ്യാനം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏതു വസ്തുവിനെ ആരാധിച്ചാലും എല്ലാ വസ്തുക്കളും അള്ളാഹുവായതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ തന്നെയാണ് ആരാധിക്കുന്നത്. വിഗ്രഹങ്ങളെ ആരാധിച്ചാലും, പശുവിനെ ആരാധിച്ചാലും, സർപ്പത്തെ ആരാധിച്ചാലും, എന്തിനെ ആരാധിച്ചാലും ആ എല്ലാ ആരാധനകളും അള്ളാഹുവിന് തന്നെയാണ്, അള്ളാഹുവിന് തന്നെയാണെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അവരുടെ ബോധം. ഇസ്ലാമിൽ അദ്വൈത സിദ്ധാന്തമുണ്ടാക്കാൻ ശ്രമിച്ച ഇബ്നു അറബി പറയുകയാണ്, ഫലൗലാഹു ലമാക്കുന്ന വലൗലാ നഹ്നു മാക്കാന, അവൻ അതായത് അള്ളാഹു ഉണ്ടായിരുന്നില്ല എങ്കിൽ നാം ഉണ്ടാകുമായിരുന്നില്ല, നാം ഉണ്ടായിരുന്നില്ല എങ്കിൽ അള്ളാഹുവും ഉണ്ടാകുമായിരുന്നില്ല. ഇബ്നു അറബ് പറയുന്നു, അർ റബ്ബു ഹക്കുൻ വൽ അബ്ദു ഹക്കുൻ യാ ലൈത ശഅരി മനിൽ മുഖല്ലഫു, അള്ളാഹു യാഥാർത്ഥ്യം തന്നെ, അടിമയും യാഥാർത്ഥ്യം തന്നെ, എങ്കിൽ പിന്നെ ഇവരിൽ ആരാണ് കൽപ്പിക്കപ്പെട്ടവരെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇൻ കുൽത്തു അബ്ദുൻ ഫദാലിക ഹക്കുൻ ഔ കുൽത്തു റബ്ബുൻ അന്നാ യുഖല്ലഫു, അടിമയാണ് കൽപ്പിക്കപ്പെട്ടവൻ എന്നാണ് ഇനി പറയുന്നതെങ്കിൽ അതെങ്ങനെ ശരിയാകും? കാരണം അടിമയും രക്ഷിതാവിനെപ്പോലെ തന്നെ യാഥാർത്ഥ്യമാണല്ലോ. ഇനി രക്ഷിതാവാണ് കൽപ്പിക്കപ്പെട്ടവനെന്ന് പറയുകയാണെങ്കിൽ അതും എങ്ങനെ ശരിയാകും? എന്തുകൊണ്ടെന്നാൽ രക്ഷിതാവ് എങ്ങനെയാണ് കൽപ്പിക്കപ്പെടുക? ഒരു സൂഫി പറഞ്ഞു, അനൽ ഹക്ക്, ഞാനാണ് പരമമായ സത്യം. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അഹം ബ്രഹ്മാസ്മി. അദ്ദേഹം പറഞ്ഞു, മാഫി ജെയ്ബി ഇല്ലല്ലാ, എന്റെ കീശയിലുള്ളതും ദൈവമല്ലാതെ മറ്റൊന്നുമല്ല. ഇബ്നു അറബി പറയുന്നു, അബ്ദുൽ കരീം ജിയലി പറയുന്നത് നോക്കൂ, തന്നെ സ്തുതിച്ചവരുടെ സ്തുതി അള്ളാഹു കേട്ടു എന്നർത്ഥത്തിൽ സെമി അള്ളാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നത്. അള്ളാഹു കേട്ടു എന്ന് പറയുന്നത് മനുഷ്യനാണ്. വാസ്തവത്തിൽ ആ പ്രയോഗം അള്ളാഹുവിൻ്റേതാണ്. കാരണം കേട്ടു പറയാൻ കേട്ട വ്യക്തിക്കേ സാധിക്കൂ. ഇവിടെ സ്തുതിച്ച മനുഷ്യൻ തന്നെ പറയുന്നു സ്തുതി അള്ളാഹു കേട്ടു എന്ന്. ഇതിൻ്റെ കാരണമെന്ത്? മറുപടി വളരെ വ്യക്തം. ഈ നൃത്തത്തിൽ മനുഷ്യൻ അനശ്വരനായ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്. വേണമെങ്കിൽ പ്രതിനിധി എന്നതിന് പകരം അള്ളാഹു തന്നെയാണ് എന്ന് അവന് പറയാം. അപ്പോൾ സംശയം തീരുമല്ലോ. അയാൾ അള്ളാഹു ആയാൽ പിന്നെ പറയാമല്ലോ ഞാൻ കേട്ടു എന്ന്. അതായത് ആ മനുഷ്യനിൽ തന്നെയുണ്ട് സൃഷ്ടിയും സൃഷ്ടാവും. തന്നിലെ സൃഷ്ടി സ്തുതിച്ചത് തന്നിൽ തന്നെയുള്ള സൃഷ്ടാവ് കേട്ടു എന്നർത്ഥം. അതോടൊപ്പം തന്നെ രണ്ടവസ്ഥകളിലും ഒന്നേ ഉള്ളുതാനും, ഒന്നിലധികമില്ല. അൽ ഇൻസാനുൽ കാമിൽ, പരിഭാഷ, മൂന്നാം വാള്യം, 298-299 പേജുകൾ. മറ്റൊരു സൂഫി പറയുന്നത് ഇപ്രകാരം, അള്ളാഹുവിന്റെ ചൈതന്യം പ്രപഞ്ചങ്ങളിലെ ഓരോ അണുക്കളിലുമുണ്ട്, അത് വിഗ്രഹങ്ങളിലുമുണ്ട്. ആ വീക്ഷണത്തിലൂടെ അവയെ ഇലാഹുകൾ എന്ന് വിളിക്കാവുന്നതാണ്. ആ നിലക്ക് അവയും സാക്ഷാൽ ഇലാഹുകളാണെന്ന് പറയാം. അൽ ഇൻസാനുൽ കാമിൽ ആ പുസ്തകത്തിൽ നിന്ന് തന്നെ. ഇന്നല്ലദീന അബദു അൽ ഇജല മാ അബദു ഗൈറുല്ലാ, പശുക്കുട്ടിയെ ആരാധിച്ചവർ അള്ളാഹുവിനെ തന്നെയാണ് ആരാധിച്ചിരിക്കുന്നത്. ഈ ലോകത്ത് വെച്ച് മനുഷ്യന് അള്ളാഹുവിനെ ദർശിക്കാൻ സാധ്യമല്ല. റബ്ബി അരിനി അന്ദുറു ഇലൈക ഖാലലൻ തറാനി, മുസാനബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ രക്ഷിതാവേ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ നിന്നെ ഒന്ന് നോക്കിക്കാണട്ടെ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നീ എന്നെ കാണുകയില്ല തന്നെ. ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തുൽ അഅ്റാഫിലെ 143-ാമത്തെ സൂക്തം. എന്നാൽ സൂഫികൾ ഇഹലോകത്ത് വെച്ച് തന്നെ അള്ളാഹുമായി സംഭാഷണം നടത്തുകയും അവരെ നേരിൽ ദർശിക്കുകയും ചെയ്യുന്നു. ഒരു സംഭവം ഇങ്ങനെ. ഒരിക്കൽ അബു തുറാബ് തന്റെ കൂട്ടുകാരോട് ചോദിച്ചു, നീ അബു യസീദുൽ ബിസ്താമിയെ കണ്ടുവോ? അയാൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ ദർശിക്കുന്നതിലായിരുന്നു, അയാളെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല, അതിന്റെ ആവശ്യവുമില്ല. അപ്പോൾ അബു തുറാബ് പറഞ്ഞു, നിനക്ക് നാശം, ഇലാഹി ദർശനം നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തിയോ? അബൂ സൈദുൽ ബിസ്താമിയെ ഒരു പ്രാവശ്യം ദർശിക്കുന്നത് അള്ളാഹുവിനെ 70 പ്രാവശ്യം ദർശിക്കുന്നതിനേക്കാൾ ഉപകാരപ്രദമാണ്. സൂഫി അബൂ സിയാദിന്റെ വാക്കുകൾ ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കും. 30 വർഷം അള്ളാഹു എന്റെ കണ്ണാടിയായിരുന്നു, ഇപ്പോൾ ഞാൻ തന്നെയാണ് എനിക്ക് കണ്ണാടി. കാരണം ഞാൻ എന്താണോ ഞാനല്ലാതായി. ഞാനെന്നും നീ എന്നുമുള്ളത് ബഹുദൈവത്വമാണ്. ഇപ്പോൾ ഞാനില്ല, അവനാണുള്ളത്, അവനു തന്നെ കണ്ണാടിയാണ്. ഞാൻ എന്ന സ്വത്വം ഇല്ലാതായിരിക്കുന്നു. ഇസ്ലാം സൂഫിസം ജിഹാദ് എന്ന പുസ്തകത്തിൽ നിന്നും. മറ്റൊരു സൂഫി ഫരീദുദ്ദീൻ അത്താർ പറയുന്നു, എന്താണ് ദൈവിക സിംഹാസനം അർശി എന്ന് ചിലർ ബായസീദിനോട് ചോദിച്ചു. ബായസീദ് പറഞ്ഞു, അത് ഞാനാണ്. അർശിന്റെ അടിത്തറ എന്താണെന്ന് വീണ്ടും ചോദ്യമുയർന്നു. അദ്ദേഹം പറഞ്ഞു, അത് ഞാനാണ്. വീണ്ടും ചോദിക്കപ്പെട്ടു, ലൗഹും പേനയും എന്താണ്? ബായസീദ് പറഞ്ഞു, അത് ഞാൻ തന്നെ. മറ്റൊരിക്കൽ ബായസീദ് പറഞ്ഞു, ഞാനല്ല, ഞാൻ അവനാണ്, അത് ഞാൻ തന്നെയാണ്. ഞാനല്ലാതെ അള്ളാഹുവില്ല, ആരാധന എനിക്കുള്ളതാണ്. അതേ പുസ്തകം. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവാരാധനയിൽ വെള്ളം ചേർത്ത് മനുഷ്യനെ ശിർക്കിലേക്ക് നയിക്കുന്നവരാണ് സൂഫികൾ. സൃഷ്ടിയും സൃഷ്ടാവും രണ്ടാണ്. സൃഷ്ടികൾ മുഴുവൻ അവന്റെ അടിമകളാണ്. സൃഷ്ടികൾ ഒരിക്കലും സൃഷ്ടാവിന്റെ പദവിയിലേക്ക് ഉയരുകയില്ല. സൃഷ്ടാവ് ഒരിക്കലും സൃഷ്ടികളിലേക്ക് താഴുകയുമില്ല. അള്ളാഹുവിന്റെ പുത്രനാണ് ഈസ എന്ന് പറഞ്ഞത് കാരണം ക്രിസ്ത്യാനികളെ ബഹുദൈവാരാധകന്മാരായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ലോകത്തുള്ള എല്ലാറ്റിലും ദൈവത്തെ കാണുന്ന അദ്വൈതവാദം, വഹ്ദത്തുൽ വുജൂദ്, ഇസ്ലാമികമല്ല. ഉസൈർ ഈസ അലൈഹിസ്സലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദ ക്രൈസ്തവർ അള്ളാഹുവിന്റെ മേലിൽ കളവ് കെട്ടിപ്പറയുകയാണ് ചെയ്തത് എന്നാണ് ഖുർആൻ പറയുന്നത്. വക്കാലത്തിൽ യഹൂദ് ഉസൈർ ഇബ്നുല്ലാ, വക്കാലത്തിൽ നസാറ അൽ മസീഹ് ഇബ്നുല്ലാ, ദാലിക ഖൗലഹും ബിഅഫ്വാഹിഹിം യുലാഹിഹൂന ഖൗലല്ലദീന കഫറു മിൻ ഖബൽ ഖാതലഹുമുല്ലാഹ് അന്നാ യുഫക്കൂൻ. ഉസൈർ പ്രവാചകൻ ദൈവപുത്രനാണെന്ന് യഹൂദന്മാർ പറഞ്ഞു, മസീഹ് ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികളും പറഞ്ഞു. അതവരുടെ വായ കൊണ്ടുള്ള വാക്കുമാത്രമാണ്. മുമ്പ് അവിശ്വസിച്ചവരുടെ വാക്കിനെ അവർ അനുകരിക്കുകയാകുന്നു. അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത്? ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ 30-ാമത്തെ സൂക്തം. അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുന്നത് പോലും ബഹുദൈവാരാധനയായി പഠിപ്പിക്കുന്ന ഇസ്ലാം ദൈവത്തിൽ ലയിക്കുകയും ദൈവം എല്ലാറ്റിലും അലിഞ്ഞു ചേരുകയും ചെയ്യുന്നു എന്ന ഹുലൂലുവാദവും അദ്വൈതവാദവും അംഗീകരിക്കുന്നില്ല. അത് കടുത്ത ബഹുദൈവാരാധനയാണ്. ഈ ബഹുദൈവാരാധന ഇസ്ലാമിലേക്ക് കടത്തുകൂട്ടാൻ ശ്രമിക്കുന്ന ആന്തരിക ശക്തികളാണ് സൂഫികൾ. ലാ മൗജൂദ ഇല്ലല്ല എന്ന അദ്വൈതവാദവും അതിന്റെ ആശയങ്ങളും റാത്തീബുകളും മാല മൗലൂദുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അത് ഭക്തിയോടെ ഓതുകയും പഠിക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ. അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്ന മായാവാദം അദ്വൈതവാദത്തിന്റെ സൃഷ്ടി തന്നെ. എന്നാൽ ഇസ്ലാം പ്രപഞ്ചം യാഥാർത്ഥ്യമാണ്, അത് അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്നാണ് പറയുന്നത്. വമാ ഖലഖ്ന സമാഅ വൽ അർള വമാ ബൈനഹുമ ബാത്തുല ദാലിക ലന്നല്ലദീന കഫറു. ആകാശവും ഭൂമിയും അവക്കിടയിലുള്ളതും നാം നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. സത്യനിഷേധികളുടെ ധാരണ എത്രയത്? ഖുർആനിലെ 38-ാമത്തെ അധ്യായം 27-ാമത്തെ സൂക്തം. വിശ്വാസികളുടെ പ്രാർത്ഥനയായി പഠിപ്പിച്ച സ്ഥലത്ത് റബ്ബനാമാ ഖലഖ്ത ഹാദ ബാത്തില, അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല ഈ പ്രപഞ്ചമെന്ന്. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്തു ആലിംറാനിലെ 191-ാമത്തെ സൂക്തം. സഹോദരന്മാരെ, ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദിനെ കളങ്കപ്പെടുത്തി ഇസ്ലാമിന്റെ മേലങ്കിയണിഞ്ഞ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് സൂഫികൾ. ഇന്ന് നമ്മുടെ നാടുകളിൽ ഭക്തി പുരസ്കാരം വായിക്കുന്ന മാല മൗലീദുകളും റാത്തീബുകളുമൊക്കെ സൂഫികളുടെ ആശയങ്ങൾ കൊണ്ട് ധന്യമാണ്. അതുകൊണ്ട് ഖുർആനും ഹദീസും മനസ്സിലാക്കുകയും യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തൗഹീദിലേക്ക് തിരിച്ചു വരികയും ചെയ്യുക. അങ്ങനെ യഥാർത്ഥ മുവഹ്ഹിദുകളായി മരണപ്പെടുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, സൂഫിസവും അദ്വൈതവാദവും. സംസാരിച്ചത് നാസർ സലാഹി.
3: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മർഹൂം കെ എം മൗലവിയെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഓർമ്മ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് ഓർമ്മകളിലെ കെ എം മൗലവി ശബ്ദം നൽകുന്നത് നസ്രുല്ല സലാഹി, ഒപ്പം സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ആരംഭിക്കുക. ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ പ്രവാചകൻ്റെ സ്വഹാബാക്കളും അവരെ പിൻപറ്റിയ താബിഈകളും തബഈതാബിഈകളുമൊക്കെ അവരിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളെ എഴുത്തിലൂടെയും അല്ലാതെയുമൊക്കെ നമ്മളിലേക്കെത്തുമ്പോൾ, കഴിഞ്ഞ ഗതകാല ചരിത്രത്തിൻ്റെ ഓർമ്മകൾ നമ്മളിലേക്ക് വരുമ്പോൾ, വെറുമൊരു ചരിത്രം കേൾക്കുക എന്നതിനപ്പുറം അത്തരം ചില സംഭവങ്ങൾ നടന്നുപോയിരുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇനിയും നടക്കാനുണ്ട് എന്നുള്ളതും നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പാഠം തന്നെയാണ്. ചരിത്രങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് അക്കാലഘട്ടങ്ങളിൽ അവർ സഹിച്ചിരുന്ന അല്ലെങ്കിൽ അവർ ആനന്ദം കണ്ടിരുന്ന, അതുമല്ലെങ്കിൽ അവർ പ്രയാസപ്പെട്ടിരുന്ന ആ കാര്യങ്ങളൊക്കെയും, മതത്തിൻ്റെ പേരിലാകട്ടെ, രാഷ്ട്രീയത്തിൻ്റെ പേരിലാകട്ടെ, അല്ലാത്ത ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളുടെ പേരിലാവട്ടെ, എന്ത് കാര്യത്തിലാണെങ്കിലും ചരിത്രം കേൾക്കുക എന്നുള്ളത് തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കെ എം മൗലവി സാഹിബിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്ര യാത്രകളിലൂടെയാണ് ഏതാനും എപ്പിസോഡുകൾ പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കെ എം മൗലവിയെക്കുറിച്ച് കെ പി അബ്ദുൽ അസീസ് മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും എടുത്തെഴുതിയ, കെ എം മൗലവിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം എഴുതിയ ഏതാനും ചില യാഥാർത്ഥ്യങ്ങളാണ്. മൗലവിയുടെയും ആ നാട്ടിലെ അന്നത്തെ ഹജ്ജ് യാത്രയെപ്പറ്റിയുമൊക്കെ ഈ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഈ എഴുത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് നേരെ ചരിത്രത്തിൻ്റെ ആ ഗതകാല സ്മരണയിലേക്ക് ഒന്ന് മുന്നോട്ട് പോകാം.
4: കെ എം മൗലവിയെപ്പറ്റി പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് രണ്ടാം ലോക മഹായുദ്ധമാണ്. അന്ന് ഹജ്ജ് കപ്പലുകൾ നിർത്തിവച്ചിരുന്നു. കപ്പലിലാണ് അന്ന് ഹജ്ജിന് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ 1944 ഹജ്ജ് കപ്പൽ പോകാൻ തുടങ്ങിയത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 4 ആ കൊല്ലം ഹജ്ജിന് പോയത്. കെ എം മൗലവി, സി എച്ച് ആലി ഹസൻ ഹാജി, എം കെ ഹാജി, താപ്പി മൊയ്തീൻകുട്ടി ഹാജി എന്നിവരായിരുന്നു അത്. 5-6 ഹജ്ജ് മുടങ്ങിക്കിടന്ന നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയ ആളുകളെ സ്വീകരിക്കാൻ നാട്ടിൽ ഒരു സംഘം ചേർന്നിരുന്നു. ഞാനന്ന് മദ്രസയിൽ 2-3 പഠിക്കുകയാണ്. ഹജ്ജ് കഴിഞ്ഞു വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിനു വേണ്ടി അന്ന് ഒരു ബൈത്ത് അഥവാ ഗാനം ഉണ്ടാക്കിയിരുന്നു. ആ ബൈത്ത് ചൊല്ലിക്കൊണ്ടുപോയിരുന്നത് ഞങ്ങളുടെ മദ്രസയിലെ മുതിർന്ന കുട്ടികളാണ്. മൗലവിയെ എൻ്റെ വാപ്പ ഭയങ്കര ആദരവോടുകൂടി ആണ് കണ്ടിരുന്നത്. വാപ്പാക്ക് കെ മൗലവിയുമായിട്ട് നല്ല ബന്ധമാണ്. മൗലവി തങ്ങളുടെ ഉപ്പാപ്പയെക്കുറിച്ച് എഴുതിയൊരു ലേഖനമുണ്ട്. 1955-57 കാലഘട്ടത്തിൽ ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ട്രെയിനിങ് സ്കൂളിൽ പഠിക്കുകയാണ്. കോഴിക്കോട് സെൻട്രൽ ലൈബ്രറിയിൽ ഇരുന്ന് ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് വായിച്ചപ്പോൾ കെ എം മൗലവിയുടെ മലബാർ സമരസ്മരണകൾ എന്ന ലേഖനം അതിൽ കണ്ടു. കൊണ്ടച്ചാമ്പറമ്പിൽ കുഞ്ഞിപ്പോക്കർ ഹാജിയുടെ വീട്ടിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നു എന്നിങ്ങനെ അതിൽ എഴുതിയിരുന്നു. ഞാൻ ചെന്ന് വാപ്പയോട് നമ്മുടെ ഉപ്പാപ്പാനെപ്പറ്റി കെ എം മൗലവിയുടെ ഒരു ലേഖനം ഞാൻ വായിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പാക്ക് അത് കാണാൻ വലിയ താല്പര്യമുണ്ടായി. യത്തീംഖാന തുടങ്ങിയപ്പോൾ ഞാൻ മദ്രസയിൽ 2 1943 കെ എം മൗലവിയൊക്കെയുള്ള ഒരു സദസ്സിലാണ് ഉദ്ഘാടനം. നൂറുൽ ഇസ്ലാം മദ്രസയിൽ ഇടക്ക് സാഹിത്യ സമാജം ഉണ്ടാവും. കെ എം മൗലവി അതിലൊക്കെ പ്രസംഗിക്കും. അന്ന് മുഹ്സിൻ ബിൻ അഹമ്മദ് സാഹിബ് ആയിരുന്നു ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ. സീതി സാഹിബിൻ്റെ അളിയനാണ് അദ്ദേഹം. കേരള നിയമസഭയുടെ 2 സ്പീക്കർ ആയിരുന്നു സീതി സാഹിബ്. സീതി സാഹിബ് മരിച്ചപ്പോൾ കുറ്റിപ്പുറം നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ അളിയൻ മുഹ്സിൻ സാഹിബാണ് മത്സരിച്ചത്. യത്തീംഖാനയുടെ മാനേജർ കൂടിയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ കെ എം മൗലവി അദ്ദേഹത്തെ കാണാൻ വേണ്ടി ട്രെയിനിങ് സ്കൂളിൽ വന്നു. മൗലവിയുടെ കമ്മീസിൻ്റെ അഥവാ നീളം കുപ്പായത്തിൻ്റെ മേലെ ഒരു കോട്ടും തലയിലൊരു കെട്ടുമുണ്ടാകും. വെളുത്തു നീണ്ട താടിയുണ്ട് മൗലവിക്ക്. ഒരിക്കൽ മൗലവി ട്രെയിനിങ് സ്കൂൾ ഓഫീസിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് സലാം ചൊല്ലി സന്തോഷത്തോടെ എന്നോട് ചോദിച്ചു, നീ ഇവിടെയാണല്ലേ പഠിക്കുന്നത്? എന്നിട്ട് മുഹ്സിൻ സാഹിബിന് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഹൈസ്കൂളിൽ പോയ സമയത്ത് മുസ്ലിയാക്കന്മാരുടെ പരിഹാസത്തിനൊക്കെ പാത്രമായ ആളാണ് ഞാൻ. അന്ന് ഹൈസ്കൂളിലേക്കൊന്നും പറഞ്ഞേക്കാറില്ല. യു പി സ്കൂൾ വരെ പോകുന്നതിന് നാട്ടുകാർക്ക് കുഴപ്പമില്ല, കണക്ക് എഴുതാനൊക്കെ പഠിക്കാം. എലമെൻ്ററി സ്കൂളിലേക്ക് തന്നെ പെൺകുട്ടികളെ ഒന്നും പറഞ്ഞേക്കാറുമില്ല. 1950 ഞാൻ ESLC പരീക്ഷ എഴുതുന്നത്. അന്ന് 3 മുസ്ലിം പെൺകുട്ടികളാണ് ആകെ ഉണ്ടായിരുന്നത്. പെൺകുട്ടികളെ സ്കൂളിൽ വിടില്ല, ഹൈസ്കൂളിൽ തീരെയും വിടില്ല. 1957 ജൂൺ 1 ഞാൻ അധ്യാപകനായി ജോയിൻ ചെയ്യുന്നത്. 3 തൃക്കുളം AMLP സ്കൂളിൽ ഒരു സാധാരണ അധ്യാപകനായിരുന്നു. 1960 ഇവിടെ ഓർഫനേജ് LP സ്കൂൾ തുടങ്ങിയത്. അന്ന് ഈ തിരൂരങ്ങാടി യത്തീംഖാന കേരളത്തിലെ എന്നല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യത്തീംഖാനയായിരുന്നു. ഞാൻ യത്തീംഖാനയിൽ ചാർജ് എടുക്കുന്ന സമയത്ത് KM മൗലവിയാണ് പ്രസിഡന്റ്, MK ഹാജി സെക്രട്ടറിയും. യത്തീംഖാനയുടെ തുടക്കം മുതൽ 40 തൻ്റെ മരണം വരെ MK ഹാജി സാഹിബ് തന്നെയായിരുന്നു സെക്രട്ടറി. MK ഹാജിക്ക് ഒരു കാര്യം നല്ലതാണെന്ന് തോന്നിയാൽ ഉടനെ അത് ചെയ്യണമായിരുന്നു. ഉദാഹരണത്തിന്, ഞങ്ങളുടെ LP സ്കൂൾ തുടങ്ങുന്ന സമയത്ത് സ്കൂളിന് സ്വന്തമായി കെട്ടിടം ഉണ്ടായിരുന്നില്ല. എന്നാൽ കെട്ടിടമുണ്ടാക്കുന്നതുവരെ കാത്തിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ആൺകുട്ടികൾക്ക് താമസിക്കാനുണ്ടാക്കിയിരുന്ന ഹോസ്റ്റൽ മുറികളിലാണ് സ്കൂൾ തുടങ്ങിയത്. തറമൽ പള്ളിയിൽ KM മൗലവി ഖുതുബ നടത്തിയിരുന്നു, പക്ഷേ സ്ഥിരമായി നടത്തിയിരുന്നില്ല. ഒരിക്കൽ യത്തീംഖാനയുടെ റിസീവറായിരുന്ന വടകരക്കാരൻ അബ്ദുള്ള മൗലവി ഖുതുബ നിർവഹിച്ചു. അന്ന് KM മൗലവിയുണ്ട്. ഖുതുബ കഴിഞ്ഞ ശേഷം അബ്ദുള്ള മൗലവിയെ KM മൗലവി വിളിച്ചു. നിങ്ങൾ ഉസീക്കും എന്നുള്ളിടത്ത് ഉപദേശിക്കുന്നു എന്ന് പറയരുത്. അബ്ദുള്ള മൗലവി ചോദിച്ചു, ഉസീക്കും എന്നാൽ ഉപദേശിക്കുന്നു എന്നു തന്നെയല്ലേ? KM മൗലവി പറഞ്ഞു, കേവലമായി ഉപദേശിക്കുന്നു എന്ന് പറയരുത്, ബലമായി ആജ്ഞാപിക്കുന്നു എന്ന് പറയണം. അദ്ദേഹം വളരെ ഗൗരവത്തിൽ പറഞ്ഞ കാര്യം ഞാനിന്നും ഓർക്കുന്നു.
3: മാഷാല്ലാ. KM മൗലവി എന്ന മഹനീയ വ്യക്തിത്വത്തെക്കുറിച്ച് ഓർക്കുന്നവർക്കും പറയുന്നവർക്കുമൊന്നും മറുത്തൊന്ന് ചിന്തിക്കാതെ പറയാൻ കഴിയുന്ന വാക്കാണ് എളിമത്വം അഥവാ വിനയം എന്നത്. തന്നെക്കാൾ പ്രായം കുറഞ്ഞവരോടും തന്നെക്കാൾ അറിവ് കുറഞ്ഞവരോടും KM മൗലവി എപ്രകാരം തൻ്റെ സ്വഭാവത്തിൽ എളിമത്വം കാത്തുസൂക്ഷിച്ചിരുന്നു എന്നുള്ളത് ഓരോ വ്യക്തികളും അദ്ദേഹത്തെക്കുറിച്ച് എഴുതുമ്പോൾ എഴുതാൻ മറക്കാതെ പോയിട്ടില്ല. ചരിത്ര യാഥാർത്ഥ്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്രകാരമുള്ള മഹാപണ്ഡിതന്മാർ അവരുടെ പാണ്ഡിത്യത്തെക്കൊണ്ട് അല്ലെങ്കിൽ അവരറിവിനെക്കൊണ്ട് അവരുടെ സ്വാധീനത്തെക്കൊണ്ട് സമൂഹത്തെ ചൂഷണം ചെയ്യാൻ മുന്നോട്ട് വന്നിരുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ കൈകളിലുള്ളതും അവരുടെ സേവനങ്ങളും തീർത്തും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ലഭിക്കാനുള്ള പ്രയത്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ചരിത്രങ്ങളിലൂടെ ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. KM മൗലവിയെക്കുറിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ, ഓർമ്മകളിലെ KM മൗലവി. ശബ്ദം നൽകിയത് നസ്രുല്ല സലാഹി, സിഹാജുദ്ദീൻ എടത്തനാട്ടുകര എന്നിവർ.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോയിൽ ഇനി കാതോർക്കുക മുഖമൊഴി.
7: വിദ്വേഷം വിശ്വാസികൾക്ക് അന്യം.
1: വാശിയും ദേഷ്യവും കൊണ്ട് പലരും മനസ്സിൽ തീർക്കുന്ന വറ്റിവരണ്ട നീരുറവ നിറഞ്ഞൊഴുകുവാൻ സ്നേഹത്തിൻ്റെ ചെറിയൊരു ചാറ്റൽ മഴ മതിയാകും. ചെറുതും വലുതുമായ നന്മകളെല്ലാം ഇസ്ലാം മാനവ സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. ആ നന്മകൾ സ്വജീവിതത്തിൽ പകർത്തുന്നത് പുണ്യകർമ്മമാണെന്ന് ഇസ്ലാം അറിയിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവ ബഹുലമായ തൻ്റെ ജീവിതത്തിലൂടെ അവയെല്ലാം പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്തു. എന്നാൽ സമകാലിക ലോകത്ത് വിശിഷ്യ ഇന്ത്യയിൽ ഇസ്ലാമിനെ വെറുപ്പിൻ്റെയും ഭീകരതയുടെയും പ്രത്യയശാസ്ത്രമായും മുസ്ലിങ്ങളെ അതിൻ്റെ ഉൽപ്പന്നമായും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. ഇസ്ലാം ഭീതി പരത്തിക്കൊണ്ടേയിരിക്കുന്നവർ അവരുടെ ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതിന് ഉത്തരേന്ത്യ മാത്രമല്ല കേരളവും തെളിവായി മാറിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ഫലപ്രഖ്യാപനശേഷവും ചില സമുദായ നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ ഇത്രയും കാലം കേരളത്തിന് പരിചയമില്ലാത്തതായിരുന്നു. ഭൂരിപക്ഷ സമുദായ വോട്ടുകളുടെ കേന്ദ്രീകരണവും അതുവഴി നിയമസഭയിലേക്ക് കയറിപ്പറ്റലുമായിരുന്നു വോട്ടെടുപ്പിനു മുമ്പുള്ള വിദ്വേഷ പ്രസ്താവനകളുടെ ലക്ഷ്യമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഭരണരംഗത്തു നിന്ന് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരെ അകറ്റലായിരുന്നു ഫലപ്രഖ്യാപനത്തിനു ശേഷമുള്ള വിദ്വേഷ പ്രസ്താവനകളുടെ ലക്ഷ്യം. ഇത്തരം വർഗീയ ചിന്താഗതിക്കാരുടെ വിഷമയമായ വാക്കുകൾക്ക് തടയിടാൻ പുതിയ സർക്കാർ സന്നദ്ധമാകുമെന്നാണ് പ്രതീക്ഷ. അബൂദർ ജുന്ദബ് ഇബ്നു ജുനാദ റളിയല്ലാഹുഅൻഹുവിൽ നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, നന്മയിൽ യാതൊന്നിനെയും നീ നിസ്സാരമാക്കരുത്, നിന്റെ സഹോദരന് പ്രസന്നവതനായി കണ്ടുമുട്ടുന്നതുപോലും. മുസ്ലിം, ഇസ്ലാം നന്മകൾക്ക് നൽകുന്ന സ്ഥാനം ഈ നബിവചനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നല്ലതായ ഒരു കാര്യവും ഒരു മുസ്ലിം നിസ്സാരമായി ഗണിക്കാൻ പാടില്ല. സൃഷ്ടാവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ അവൻ ചെയ്യുന്ന ഏതൊരു നല്ല കാര്യവും അള്ളാഹു സ്വീകരിക്കും. മനസ്സിൽ എന്തിൻ്റെയൊക്കെയോ പേരിൽ മറ്റുള്ളവരോട് വാശിയും ദേഷ്യവും കൊണ്ടു നടക്കുന്നവരുണ്ട്. പലപ്പോഴും കാരണം നിസ്സാരമായിരിക്കും. ചിലപ്പോൾ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം. കാരണം എന്തായാലും അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചാൽ, സ്നേഹത്തോടെ പെരുമാറിയാൽ പിണക്കമെല്ലാം നിമിഷനേരം കൊണ്ട് മാഞ്ഞുപോകുന്നത് കാണാൻ സാധിക്കും. ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ ആരോടും സ്ഥായിയായ വെറുപ്പുണ്ടാകാൻ പാടില്ല. സ്നേഹമാണ് അവനിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. നമ്മിൽ നൂഴ്ന്നുകീറുന്ന വെറുപ്പിൻ്റെ തേരട്ടകളെ സ്നേഹത്തിൻ്റെ ചൂടും ശക്തിയും കൊണ്ട് നശിപ്പിക്കാനാവണം. ആത്മാർത്ഥ സ്നേഹത്തോടെ അന്യരോട് പെരുമാറുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയും. മറ്റൊരാൾ നമ്മോട് സ്നേഹം പ്രകടിപ്പിച്ചാൽ അതിനോട് സ്നേഹത്തോടെ പ്രതികരിക്കാൻ നാം തയ്യാറാകണം. അവിടെ മതവും ജാതിയും കക്ഷിരാഷ്ട്രീയവും മറ്റും പ്രതിബന്ധമായിക്കൂടാ.
6: നിങ്ങൾ ഇതുവരെ കാതോർത്തത് മുഖമൊഴി.
5: പീസ് റേഡിയോ. റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. റിയാലിറ്റി. റിയാലിറ്റി. റിയാലിറ്റി. റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
1: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിൻ്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിൻ്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
5: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൽ ഇൻസാൻ ഏതാനും ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് അബൂബക്കർ അഷ്ശതുരി.

0: മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഇൻസാൻ ഏതാനും ആയത്തുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അശ്ശതുരി.
1: വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ആധാരമാക്കി കർമ്മപരവും വിശ്വാസപരവുമായി വിശദീകരിക്കുന്ന ഇമാം നവവി റഹ്മയുടെ റിയാദു സ്വാലിഹീൻ. പീസ് റേഡിയോയിലിനി റിയാദു സ്വാലിഹീൻ. റിയാദു സ്വാലിഹീനിൽ ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ് എന്ന ഭാഗത്തിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദു സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ ബാബു ഫളിൽ വുദു, വുദുഇൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന അധ്യായത്തിലെ 1031-ാമത്തെ ഹദീസ്, വഅൻ അബി മാലിക്കിൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തുഹൂറു ഷത്റുൽ ഈമാൻ. റവാഹു മുസ്ലിം. വഖദ് സബഖ ബിതൂലിഹി ഫീ ബാബി സ്വബർ وفي الباب حديث عمرو بن عبسة رضي الله عنه السابق في آخر باب الرجاء وهو حديث عظيم مشتمل على جمل من الخيرات. സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി അബു മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തുഹൂറു ഷത്റുൽ ഈമാൻ, ശുദ്ധി വൃത്തി എന്നത് ഈമാനിൻ്റെ പകുതിയാവുന്നു എന്ന്. ദീർഘമായ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി ആ ഹദീസിലുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ തൻ്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. ബാബു സ്വബറിൽ ഈ ഒരു ഹദീസ് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അംറു ബിൻ അബസയിൽ നിന്നുള്ള റജാഇൻ്റെ അധ്യായത്തിലും ഈ ഒരു ഹദീസുണ്ട്. വഹുവ ഹദീസുൻ അലീമുൻ, മഹത്തായ ഒരു ഹദീസാണിത്. മുഷ്ടമിലുൻ അല ജുമലി മിനൽ ഖൈറാത്ത്, നന്മകളിൽ നിന്നുള്ള ഒരു കൂട്ടം, ഒരുപാട് വിഷയങ്ങളതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് ആ ഹദീസിൽ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മനസ്സിലാക്കാം. അൽഹംദുലില്ലാ തംല ഉൽ മീസാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തുഹൂറു ഷത്തുറുൽ ഈമാൻ, ശുദ്ധി വൃത്തി എന്നത് ഈമാനിൻ്റെ പകുതിയാണ്. ഷത്തുറു എന്നുള്ളത് നിസ്ഫ് എന്നുള്ള അർത്ഥത്തിലാണ്. അൽഹംദുലില്ലാ തംല ഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്നത് മീസാനിനെ നിറക്കുന്നതാണ്. അതായത് തുലാസിൽ കനം തൂങ്ങുന്നതാണ് അൽഹംദുലില്ലാ, അത് തുലാസിനെ നിറക്കുന്നതാണ്. വസുബഹാനല്ലാ വൽഹംദുലില്ലാ തംലഅനി ഔ തംല ഉമാ ബൈന സമാവാതി വൽ അർദ്. സുബഹാനല്ലാ അൽഹംദുലില്ലാ എന്ന ആ ദിക്റുകൾ അത് രണ്ടും കൂടി ആകാശഭൂമികൾക്കിടയിൽ നിറയുന്നതാണ്. വസ്സലാത്തു നൂറുൻ, നമസ്കാരം അത് പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാനുൻ, സദഖ ദാനധർമ്മം അത് തെളിവാണ്. വസ്സബറു ദിയാഉൻ, ക്ഷമ അത് വെളിച്ചമാണ്. വൽ ഖുർആനു ഹുജ്ജത്തുൽ ലക അലൈക, ഖുർആൻ നിനക്ക് അനുകൂലമായും അതല്ലെങ്കിൽ പ്രതികൂലമായും തെളിവാണ്. കുല്ലു നാസി യഖ്ദു, എല്ലാ ഓരോ മനുഷ്യനും പ്രഭാതത്തിൽ പുറപ്പെടുന്നു. ഫബായഉ നഫ്സഹു, തൻ്റെ നഫ്സിനെ ആത്മാവിനെ ശരീരത്തെ വിൽക്കുകയാണ്. ഫമുഅതിഖുഹാ മൂബിഖുഹ, ഒന്നെങ്കിൽ രക്ഷപ്പെടുത്തുകയോ അതല്ലെങ്കിൽ നശിപ്പിക്കുകയാണോ ചെയ്യുന്നത് തൻ്റെ നഫ്സിനെ, നരകത്തിലേക്കോ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കോ. സഹോദരങ്ങളെ, ഹാദ ഹദീസുൻ അലീമുൻ, ഇത് മഹത്തായൊരു ഹദീസാണ്. വ അസുലും മിൻ ഉസൂലിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. അത്തുഹൂർ വഹുവൽ വുദു, തുഹൂർ കൊണ്ടുദ്ദേശിച്ചത് വുദു ആണ്. തുഹാറത്ത് യഥാർത്ഥത്തിൽ നദാഫത്ത്, തനസ്സുഹ്, അത് ക്ലീൻ ചെയ്യലാണ്, ശുദ്ധീകരിക്കലാണ്. ഷത്റുൽ ഈമാൻ, അത്തുഹൂർ ഷത്റുൽ ഈമാൻ, വൃത്തി വുദു ചെയ്യുക എന്നുള്ളത്, ശുദ്ധിയാക്കുക എന്നുള്ളത് ഈമാനിൻ്റെ പകുതിയാണ്. വൽ മുറാദു അന്നല്ലജറഫിൽ വുദു ഇയൻതഹീലാനിഫ്സി അജിരിൽ ഈമാൻ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈമാനിൻ്റെ പ്രതിഫലത്തിൻ്റെ പകുതിയിലേക്ക് എത്തുന്നതാണ് വുദുവിൻ്റെ പ്രതിഫലം എന്നതാണ്. ഇവിടെ ഖിദിഖ്തുലിഫിൽ മുറാദി ബിക്കൗനി തുഹൂർ ഷത്റുൽ ഈമാൻ അൽ മുറാദു അന്ന ഖിസാലൽ ഈമാൻ മിനൽ അമാൽ വൽ അഖ്വാൽ, ഇവിടെ ഈമാനിൻ്റെ പകുതിയാണ് വുദു അതല്ലെങ്കിൽ ശുദ്ധിയാക്കുക എന്നത് പറഞ്ഞത്. ഈമാനിൻ്റെ ഘടകങ്ങൾ ഒരുപാട് അതിൻ്റെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ ഉണ്ട്. അതെല്ലാം കൽബിനെ ശുദ്ധീകരിക്കുന്നതാണ്. ഈമാനിൻ്റെ ഏതെല്ലാം പാർട്ടുകളുണ്ടോ അതെല്ലാം ഹൃദയ ശുദ്ധീകരണത്തിലുള്ളതാണ്. വാമത്വഹാറസുബിൽമായി വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുക എന്നുള്ളത് പ്രത്യേകം ഫഹിയ തഖ്തസുബി തത്വഹീരിൽ ജസദ് വത്തന്ദിഫിഹി, നമ്മുടെ ശരീരം ശുദ്ധീകരിക്കുക, ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈമാനിൻ്റെ പാർട്ടുകൾ, ഭാഗങ്ങൾ, കാര്യങ്ങൾ അത് രണ്ട് രൂപത്തിലാണ്. അഹദുമാ യുത്തഹിറുൽ ളാഹിർ വല്ലാഹിറു യുത്തഹിറുൽ ബാത്തിൻ, അത് ആന്തരികവും അതുപോലെ തന്നെ പ്രത്യക്ഷവുമായ, പ്രത്യക്ഷവും പരോക്ഷവുമായ ഇൻറ്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള ശുദ്ധീകരണമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ളാഹിർ ഉള്ളും പുറവും ശുദ്ധീകരിക്കുക എന്നുള്ള രണ്ട് ടൈപ്പുണ്ട്. അതാണ് ഇവിടെ, അതല്ല ഈമാനൊരുദ്ദേശ നമസ്കാരമാണ് എന്നും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഒമാ ക്യാന അല്ലാഹു ലിയുദിയഅ ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയുകയില്ല നിങ്ങളുടെ നമസ്കാരം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇക്മാലുൽ വുദു ഷത്തുറു കമാലി സ്വലാത്ത്, നമസ്കാരത്തിൻ്റെ പൂർണ്ണതയുടെ ഷത്തുറാണ്, പകുതിയാണ് വുദു പൂർത്തിയാക്കുക എന്നുള്ളത്. കാരണം വസ്സലാത്തുല തുഖബലു ഇല്ലാ ബി തുഹൂർ, വുദു ഇല്ലാതെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ശുദ്ധി ഈമാനിൻ്റെ പകുതിയാകുന്നത് ഈയൊരു പരിഗണനയിലാണ് എന്നത് വിശദീകരിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അൽഹംദുലില്ലാ തംല ഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്ന ദിക്ര് അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും അത് മീസാനിനെ നിറക്കുന്നതാണ്. തൂസനു വംല ഉൽ മീസാൻ ബിൽ അജിരി വസ്സവാ, പ്രതിഫലം കൊണ്ട് മീസാനിനെ നിറക്കുന്ന, ഘനം തൂങ്ങുന്ന ഒന്നാണ്. ഫ തുറജ്ജഹു കിഫത്തുഹ, അതിൻ്റെ ആ തുലാസിൻ്റെ ആ ഒരു ഭാഗം അത് ഘനം തൂങ്ങി നിൽക്കും ഖിയാമത്ത് നാളിൽ. കർമ്മങ്ങൾ, അടിമകളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകുന്നത്. ഖിയാമത്ത് നാളിൽ കർമ്മങ്ങൾ തൂക്കപ്പെടുന്ന മീസാനുണ്ട്, അത് ഹഖീഖത്താണ്, അത് വിശ്വാസികളുടെ കർമ്മങ്ങൾ തൂക്കി നോക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ് എന്നത് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. തൻസീഹുൽ കാമിലു ലില്ലാഹി തആല അൻ കുല്ലി നഖ്സിൻ, എല്ലാ കുറവുകളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്, അള്ളാഹു സമ്പൂർണനാണ് എന്നറിയിക്കുന്ന സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്നറിയിക്കുന്ന ആ ഒരു ദിക്ര്, വസ്ഫുഹുൽ ബിൽ കമാലി താമില്ലദീ യലീഖു ബിജലാലിഹി, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ചതായ പൂർണ്ണമായ അള്ളാഹുവിൻ്റെ വിശേഷണം. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ സർവസ്തുതി. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്നുള്ളത്, അൽഹംദുലില്ലാ എന്നുള്ളത് കലിമത്തു ശുക്രാണ്, അത് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവാണ് മാത്രമാണ് ശുക്രനും സനാഇനും അർഹനായിക്കൊണ്ടുള്ളവൻ എന്നുള്ള ഈ രണ്ട് ദിക്റുകൾ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്നുള്ളത്, വഹത്താനിൽ ജുംലത്താനി തംലാആനി, അത് രണ്ടും നടക്കുന്നതാണ്. അതിൻ്റെ അത് പറയുന്ന, അത് ചൊല്ലുന്ന ആളുകൾക്കതിൻ്റെ പ്രതിഫലം ആകാശഭൂമികളിൽ നടക്കുന്ന അത്രത്തോളം വളരെ ശ്രേഷ്ഠതയുള്ള രണ്ട് ദിക്റുകളാണ്. അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്ന, റബ്ബിലേക്ക് എല്ലാവിധ ഇഫ്തിഖാറും നമ്മുടെ കഴിവുകേടും എല്ലാം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹു പരിശുദ്ധനാണ്, അള്ളാഹുവാണ് മഹബത്തും തഅലീം ഉള്ളതോടൊപ്പം പൂർണ്ണത നിറഞ്ഞ എല്ലാ ഹംദും അള്ളാഹുവിനാണെന്ന് പറയുന്ന ഈ രണ്ട് ദിക്റുകളുടെ മഹത്വം. പിന്നെ നമസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്, വസ്സലാത്തു നൂറുൻ, നമസ്കാരം പ്രകാശമാണ്. അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നമസ്കരിക്കുന്ന ആൾക്ക് പ്രകാശം കണക്ക് നൽകും. ദുനിയാവിലും അതുണ്ടാകും, അവൻ്റെ മുഖത്തൊരു അതിൻ്റേതായ തെളിച്ചവും ഉണ്ടാകും. നിസ്കരിക്കാത്തവനും നമസ്കരിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസത്തിൽ, നമസ്കരിക്കുന്നവർക്ക് ഇന്ന സ്വലാത്ത തെൻഹാനിൽ ഫഹ്ഷാ ഇവൽ മുങ്കർ, മ്ലേച്ഛതകളിൽ നിന്ന് വിട്ടുനിൽക്കാനും മാത്രമല്ല അവൻ്റെ മുഖത്ത് ഒരു വെളിച്ചമുണ്ടാകും. തിന്മകളിൽ നിന്ന്, വിളേച്ചമായ കാര്യങ്ങളിൽ നിന്ന് അവനെ തടയുന്നു, നന്മയിലേക്ക് അവനെ നയിക്കുന്നു, ആ ഒരു പ്രകാശമുണ്ടാകും. അതുപോലെ തന്നെ അവൻ്റെ കൽബിൽ ഒരു പ്രകാശമുണ്ടാകും, മുഖത്തുണ്ടാവും, ഖബറിലും എല്ലാം അവനൊരുമിച്ച് കൂട്ടുമ്പോഴൊക്കെ നമസ്കാരക്കാർക്ക് പ്രത്യേകമായി കൊണ്ട് അതിന് മഹത്വമുണ്ട് എന്നാണ്. മറ്റൊന്ന് വസദഖത്തു ബുർഹാനുൻ, സദഖ ദാനധർമ്മം എന്നുള്ളത് തെളിവാണ്. ഈമാൻ സത്യവിശ്വാസികൾക്ക് മുനാഫിക്കളിൽ നിന്നവരെ വ്യത്യസ്തരാക്കുന്ന ഈമാനിൻ്റെ ഒരു അലാമത്താണ്, ഒരു തെളിവാണ് സദഖ നൽകുക എന്നുള്ളത്. എന്നാൽ മുനാഫിക്ക് അപ്രകാരമല്ല, ആളുകളെ കാണിക്കാനോ അറിയിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെയാണ് ശ്രമിക്കുക സദഖ നൽകുന്നതിൽ നിന്ന്. എന്നാൽ ഈമാനിൻ്റെ സത്യസന്ധതയുടെ അടയാളമായിക്കൊണ്ടാണ് ഒരാൾ സദഖ നൽകുക, ദാനധർമ്മം നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒരടിമയോട് ചോദിക്കപ്പെടുന്നതാണ് തൻ്റെ സമ്പത്ത്, സ്വത്ത് ഏത് മാർഗത്തിൽ ചിലവഴിച്ചു എന്ന്. നിശ്ചയമായും അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലും നന്മകൾക്കും ചിലവഴിച്ച സദഖാത്തുകൾ അതവന് ആ ചോദ്യത്തിന് മറുപടിയായി ഒരു തെളിവായി ഉണ്ടാകും. അവിടെ ഒരു ബുർഹാൻ, ബറാഹീനായിട്ടുണ്ടാവും എന്നുള്ള, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിച്ചത്. അതുപോലെ തന്നെ വസബറു ദിയാഉൻ, ക്ഷമ അവനൊരു വെളിച്ചമാണ്. ദിയാഉഹു വന്നൂറുല്ലദീ യഹ്സുലു ഫീഹിന ഒരു ഹറാറത്തിൻ വഹ്റാഖ്, നല്ല തെളിഞ്ഞ പ്രകാശമാണ്, സൂര്യപ്രകാശം പോലെ തെളിഞ്ഞതാണ് ക്ഷമ എന്നുള്ളത്. ഖമറിൻ്റെ ഓപ്പോസിറ്റാണ് ഷംസ്, അത് മങ്ങിയ വെളിച്ചമാണ്. ചന്ദ്രന് കമറിനുള്ളതെങ്കിൽ എന്നാൽ തെളിഞ്ഞ പ്രകാശമാണ് സൂര്യനുള്ളത്, ചൂടുള്ളതായ. അവ ക്ഷമിക്കുക എന്നുള്ളത് ജീവിതത്തിൽ അങ്ങനെ അങ്ങേയറ്റത്തെ ആവശ്യമായ ഒരു കാര്യമാണ്. ഹബസുൻ നഫ്സാണ്. പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും പരീക്ഷണങ്ങളിലും ക്ഷമിക്കേണ്ടതുണ്ട്. അതുപോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ, അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യങ്ങളിൽ ക്ഷമ അനിവാര്യമാണ്. അള്ളാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമ അനിവാര്യമാണ്. ഈ മൂന്ന് രൂപത്തിലാണ് ക്ഷമയുള്ളത്. അപ്പോൾ ക്ഷമ സ്വബർ എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതുള്ള ആൾക്ക് അവരുടെ മുഖത്ത് അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശമുണ്ടാകും. മറ്റൊന്ന് പറഞ്ഞത് ഈ ഹദീസിൽ, വൽ ഖുർആൻ ഹുജ്ജത്തുല്ലക അലൈക, ഖുർആൻ നിനക്ക് അനുകൂലമാണ് അല്ലെങ്കിൽ പ്രതികൂലമാണ്. നിനക്ക് അനുകൂലമായും പ്രതികൂലമായും വരാം, സാക്ഷിയായി, തെളിവായി, ഹുജ്ജത്തായി, എവിഡൻസ്, പ്രൂഫായിക്കൊണ്ട്. അത് പാരായണം ചെയ്യുന്ന, അതുകൊണ്ട് അമല് ചെയ്യുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ അത് തെളിവായി വരും. എന്നാൽ അതുകൊണ്ട് അമല് ചെയ്യാതെ, അത് പാരായണം ചെയ്യാതെ, അതുപോലുള്ള ഹക്ക് നിർവഹിക്കാതെ ഒഴിവാക്കിയ ആൾക്ക് നഷ്ടമായിരിക്കും സംഭവിക്കുക എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഈ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് കുല്ലുന്നാസി യഖ്ദു, മനുഷ്യർ നേരത്തെ പുറപ്പെടുന്നു. പകലിൻ്റെ ആദ്യത്തിൽ പോകുന്നതിനാണ് ഖുദുവ് എന്ന് പറയും. ബക്കിർ, നേരത്തെ പോകുക. ഫബായഉ നഫ്സഹു, അവൻ്റെ നഫ്സിനവൻ വിൽക്കുകയാണ്. കുല്ലു ഇൻസാനിൻ യസ്ആ ബിനഫ്സിഹി ലാ തുഅതില്ല ഫമുഅതിഖുഹാ മുബിഖുഹ, തൻ്റെ നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക അല്ലെങ്കിൽ അതിലേക്ക് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലാണ് അവൻ പരിശ്രമിക്കുന്നത് തൻ്റെ നഫ്സുകൊണ്ട് എങ്കിൽ അവൻ നരകത്തിൽ നിന്നവനെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ലൗ യസ്ആ ബിനഫ്സിഹി ലാ തുഅതി ഷൈത്വാൻ, പിശാചിനെ അനുസരിക്കുന്നതിലേക്കും വഹവാവു അവൻ്റെ ദേഹേച്ഛകളെ പിന്തുടരുന്നതിലേക്കുമാണ് അവൻ പരിശ്രമിക്കുന്നത് എങ്കിൽ ഫയുഹ്ലിക്കുഹ, അവൻ്റെ നഫ്സിനവൻ നശിപ്പിക്കുന്നു ബിദുഹൂലിഹന്നാർ, നരകത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഒരു ഹദീസ് വുദൂഇൻ്റെ ശ്രേഷ്ഠതയും തൊഹാറത്തിൻ്റെ ശ്രേഷ്ഠതയും അതിന് ലഭിക്കുന്ന മഹത്വവും ഉണർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈമാനിൻ്റെ കാര്യങ്ങൾ, കർമ്മങ്ങളും അതുപോലെ തന്നെ വാക്കുകളും എല്ലാം ഉൾക്കൊണ്ടതാണ് എന്നുള്ളതും, അത് ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒന്നായിരിക്കണം അവൻ്റെ ഈമാൻ എന്നുള്ളതും ഇത് അറിയിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഹദീസ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഓർത്തു വെക്കേണ്ട. ഇമാം നബവി റഹിമഹുല്ലാ അദ്ദേഹം ഉണർത്തുന്നു, ഹാദൽ ഹദീസ് അസ്ലുൻ അലീമുൻ മിൻ ഉസൂലിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട അടിസ്ഥാനമാണ്. വഖദിഷ്തമല അലാ മുഹിമ്മാത്തി മിൻ ഖവായിദിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ടതായ നിയമങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ്. ഇബിൻ ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ പറയുന്നത്, ഹാദൽ ഹദീസു അസ്ലുൻ അലീമുൻ മിൻ ഉസൂലിൽ ഇസ്ലാം, ഈ ഹദീസ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട മഹത്തായ ഒരു അടിസ്ഥാനമാണ്. ദീനിൻ്റെ നിയമങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ദീനിൻ്റെ പകുതിയുണ്ട്. അതുപോലെ തന്നെ ഈ ദീനിൻ്റെ മുഴുവൻ കാര്യങ്ങളും എന്നുള്ള പോലെ ക്ഷമ കൊണ്ടും അതുപോലെ തന്നെ ജീവിതത്തെ നശിപ്പിക്കലും അതിനെ രക്ഷപ്പെടുത്തലും തുടങ്ങിയ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ തുഹൂർ, മാലിന്യങ്ങളെ നീക്കുക, റഫ്ഉൽ ഹദസാണ് തുഹൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷത്തുർ എന്നുള്ളത് നിസ്ഫാണ്, മീസാൻ, തുലാസിൽ കർമ്മങ്ങൾ തൂക്കി നോക്കുന്ന മീസാനാണ് ഖിയാമത്ത് നാളിൽ. ഇങ്ങനെ സഹോദരങ്ങളെ, അത്തുഹൂറു ഷത്തുറുൽ ഈമാൻ, ഈമാൻ എന്ന വിശ്വാസത്തിൻ്റെ പകുതിയാണ് വുദൂ അല്ലെങ്കിൽ ശുദ്ധിയാക്കുക എന്നുള്ളത്. ഷിർക്കിൽ നിന്നും രക്ഷപ്പെട്ടതായ നിലക്ക്, ഷിർക്ക് ലിയന്ന ഷിർക്ക ബില്ലാഹി നജാസ, അള്ളാഹുൽ ഷിർക്ക് വെക്കുക എന്നുള്ളത് നജാസത്താണ്. ഇന്നമ്മൽ മുഷിരിക്കൂന നജസുൻ, മുഷിരിക്കുകൾ നജസാണ് എന്ന് പറഞ്ഞല്ലോ, മാലിന്യമാണ്. ഫലാ യഖറബുൽ മസ്ജിദ് അൽ ഹറാമ ബാദ ആമിഹിം ഹാദ, ഈ വർഷത്തിന് ശേഷം അവർ ഇവിടെ പ്രവേശിക്കാൻ, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അതായത് അവരുടെ അവരുടെ ഷിർക്ക്, അവരുടെ മനസ്സ് മലിനമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈമാനുള്ള ആളുകൾക്ക് അവരുടെ നമസ്കാരവും അതുപോലെ തന്നെ അവരുടെ ഇബാദത്തുകളുമെല്ലാം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിർവഹിക്കപ്പെടുന്നതാണ്. വുദൂഉം അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇങ്ങനെ തുടങ്ങി ഓരോന്നും ഇതിൽ പറയപ്പെട്ട നമസ്കാരവും ദിക്റുകളും അതുപോലെ തന്നെ സദഖകളും സുബറും എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ നമുക്കെതിരായും അനുകൂലമായും പ്രതികൂലമായി കൊണ്ടും വരാം. അതുകൊണ്ട് ഈ ഹദീസിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസോടുകൂടി അവൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ് എന്ന ഭാഗമാണ് ഇന്ന് നമ്മെ വായിച്ചു കേൾപ്പിച്ചത്. അവതരണം അഷ്റഫ് സലഫി വാണിയമ്പലം.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
0: ഇമ്പമാർന്ന ഗാനങ്ങളുമായി പീസ് റേഡിയോ സ്വരത്തിൽ ഇപ്പോൾ മണിമുത്ത് റസൂലിന്റെ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നു.

0: നാം ഇപ്പോൾ കേട്ടത് സ്വരം. മണിമുത്തു റസൂലിൻ്റെ എന്നാരംഭിക്കുന്ന ഗാനം ആലപിച്ചത് മുബീൻ പട്ടാണി.
1: പീസ് റേഡിയോയുടെ കൊച്ചുകൂട്ടുകാർ, ഏറെ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. കഥ പറയാം അവതരിപ്പിക്കുകയാണ് സലാം വീട്ടി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയ കൂട്ടുകാരെ, കഥ പറയാം പരിപാടിയിലേക്ക് സ്വാഗതം. ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള കഥകളാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ കഥ അല്ലാഹും റസൂലും ബാക്കിയുണ്ട് എന്നതാണ്. അതെന്താ കഥ കേൾക്കണ്ടേ? നിങ്ങളുടെ കയ്യിൽ പെരുന്നാൾ സമ്മാനമായി കിട്ടിയ 100 രൂപയുണ്ട്. നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഉമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി വലിയൊരു സംഖ്യ ആവശ്യമുണ്ട്. ഉമ്മ നിങ്ങളുടെ കയ്യിൽ അവർക്ക് നൽകാനുള്ള പണം തന്നു.

0: നിങ്ങളുടെ കയ്യിലുള്ള 100 രൂപയിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ള സംഖ്യ കൊടുക്കാനും പറഞ്ഞു. നിങ്ങൾ എത്ര രൂപ കൊടുക്കും? മനസ്സിലായോ പറഞ്ഞത്? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇനി ഞാനൊരു കഥ പറയട്ടെ. സഹാബിമാർ അവരുടെ സമ്പത്തിൽ നിന്ന് എത്രയാണെങ്കിൽ ഇതുപോലെയുള്ള സന്ദർഭത്തിൽ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ആ കഥയിലേക്ക് പോവാം. ശത്രുക്കളുടെ കൈകളിൽ പെടാതെ നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹും മദീനയുടെ പരിസരത്തുള്ള ഖുബ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. പിന്നീട് അവർ അവിടെ ഒരു പള്ളിയുണ്ടാക്കി. ഈ പള്ളിയാണ് മസ്ജിദ് ഖുബ. ശേഷം മദീനയിലേക്കുള്ള യാത്ര തുടർന്നു. മദീനയിൽ ആദ്യമെത്തിയ മുസ്ലിങ്ങൾക്കും പിന്നീടെത്തിയ നബിക്കും അബൂബക്കർ റളിയല്ലാഹുവിനും ഒക്കെ വലിയ ആദരവും സ്വീകരണമൊക്കെ ലഭിച്ചിരുന്നു. നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹും മദീനയിലെത്തിയ ശേഷം ആദ്യം അവിടെ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു. സ്ഥലം നൽകിയത് മദീനയിലെ 2 അനാഥ ബാലന്മാരായിരുന്നു. അവർ പള്ളിക്കുള്ള സ്ഥലം വെറുതെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചില്ല. ഈ കഥ കേട്ടിട്ടില്ലേ? വില കൊടുത്ത് നബി വാങ്ങാൻ തീരുമാനിച്ചു. അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം ധനം ചെലവഴിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾ എല്ലാവരും ചേർന്ന് അവിടെ ഒരു പള്ളി പണിതു. മദീനയിലെ ഈ പള്ളിയാണ് മസ്ജിദുൻ നബവി, നബിയുടെ പള്ളി എന്നറിയപ്പെടുന്നത്. മദീനയിലെത്തി കുറച്ചു കാലത്തിനു ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ മകൾ ആയിഷയെ നബിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടുതൽ അടുപ്പിക്കുകയുണ്ടായി. ഒരിക്കൽ റോമിലെ കൈസർ രാജാവ് മദീനയെ ആക്രമിക്കാനൊരുങ്ങുന്നു എന്ന വാർത്ത ലഭിച്ചു. പെട്ടെന്ന് മുസ്ലിങ്ങൾ സാമ്പത്തികമായി ഏറെ വിഷമിക്കുന്നൊരു സമയം കൂടിയായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും സാമ്പത്തികമായി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 10,000 ഒട്ടകത്തെ നൽകി. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതിയും കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ വിഹിതവുമായി വന്നു. വന്നപ്പോ നബി ചോദിച്ചു, അബൂബക്കർ, ഇനി താങ്കളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് ബാക്കി? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? റസൂലേ, ഞാൻ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ബാക്കിയാക്കിയിട്ടുണ്ട്. വേറൊന്നും ഇനി അവിടെ അല്ല. അള്ളി റസൂലും മാത്രമേ ബാക്കിയുള്ളൂ എനിക്ക്. ബാക്കിയെല്ലാം ഞാൻ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. തന്റെ സ്വത്ത് മുഴുവനും അദ്ദേഹം കൊടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഖുതൈല, ഉമ്മുറുമാൻ, അസ്മ, ഹബീബ എന്നിവരായിരുന്നു അവർ. 4 ഭാര്യമാരിലായി അബ്ദുള്ള, അബ്ദുറഹ്മാൻ, മുഹമ്മദ് എന്നിങ്ങനെ 3 ആൺമക്കളും അസ്മ, ആയിഷ, ഉമ്മുകുൽസൂം എന്നിങ്ങനെ 3 പെൺമക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തിൽ, ഈ കഥയിൽ എനിക്കിനി വീട്ടിലൊന്നും ബാക്കിയില്ല എന്ന് പറയുമ്പോൾ എല്ലാ സ്വത്തും ദീനിനു വേണ്ടി കൊടുത്ത കഥയിൽ നിന്ന് നമുക്കെന്ത് പഠിക്കാനുണ്ട്? ഫസ്റ്റ് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ, നമുക്ക് നമ്മുടെ ഉമ്മ നമ്മുടെ കയ്യിലൊരു സമ്മാനം തന്നു, പെരുന്നാൾ സമ്മാനമായ 100 രൂപ തന്നു. എന്നിട്ട് സുഹൃത്തിൻ്റെ ഉമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി വലിയൊരു സംഖ്യ ആവശ്യമുണ്ടെന്നും നിങ്ങളുടെ കയ്യിൽ അവർക്ക് നൽകാനുള്ള പണം തന്നിട്ട് കയ്യിലുള്ള 100 രൂപയിൽ ഇഷ്ടമുള്ള സംഖ്യ കൊടുക്കാനും പറയുമ്പം നമ്മൾ എത്ര കൊടുക്കും എന്ന് ചോദിച്ചില്ലേ? ഇതേ അവസ്ഥയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട്. ഇതേ അവസ്ഥയല്ല, ഇതിനേക്കാൾ കൂടുതൽ അല്ലേ ഇസ്ലാമിന് ആവശ്യമുള്ള ധനത്തിൻ്റെ ആവശ്യമുള്ളൊരു സന്ദർഭത്തിൽ എല്ലാം കയ്യിലുള്ളതെല്ലാം കൊടുത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു നേതാവ് എന്നർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ ഉന്നത സ്ഥാനം അപ്പം ആർക്കായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിക്ക കാര്യങ്ങൾക്കും നേതാവായി നിശ്ചയിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഹിജ്റ 9-ാം വർഷം ഇസ്ലാമിലെ ആദ്യത്തെ ഹജ്ജിന് 300 മുസ്ലിങ്ങളാണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടത്. ആ സംഘത്തിന്റെ നേതാവായി നബി നിയോഗിച്ചത് ആരെയാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ഹിജ്റ 10-ാം വർഷം ഹജ്ജത്തുൽ വദാ നടന്നില്ലേ, വിടവാങ്ങൽ ഹജ്ജ്? അത് നടത്തിയ ശേഷം പ്രവാചകൻ രോഗിയായി കിടപ്പിലായപ്പോ നിസ്കാരത്തിന് ഇമാമായിട്ട് നിൽക്കാൻ നബി ആരോടാണ് ആവശ്യപ്പെട്ടത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു. ഉപ്പ ഖുർആൻ പാരായണത്തിനിടെ കരയാറുള്ള വ്യക്തിയാണെന്നും അദ്ദേഹത്തിന് ഇമാമായി നിൽക്കാൻ കഴിയില്ലെന്നും ഐഷബിയു പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെ ഇമാമായി നിൽക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു. രോഗിയായി കിടക്കുന്ന പ്രവാചകന് പകരമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഇമാമായി നിന്ന് നിസ്കാരം നിർവഹിച്ച കഥയും ഒക്കെ ഒരു നേതൃത്വ ഗുണമെന്നർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനെ ബി അംഗീകരിച്ചതുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചരിത്ര കഥയിലൂടെ നമ്മളിങ്ങനെ പ്രയാണം തുടരുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമനടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി മധുരം ഖുർആനിലേക്ക്. വിശുദ്ധ ഖുർആൻ സൂറ സുഹ്റഫ്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: വളരെ മനോഹരമായൊരു സ്ലോട്ടിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. എല്ലാവരും കാതോർത്തിരിക്കുന്ന തിരുമൊഴികൾ.
1: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: അള്ളാഹുവിനെ അത്ഭുതപ്പെടുത്തുന്ന അടിമ എന്ന മനോഹരമായ വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു കെ വി മുഹമ്മദ് അലി മൊലി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അലി ബിൻ അബി ത്വാലിബിൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലാ യഅജബു ഇലൽ അബ്ദി ഇദാ ഖാല ലാ ഇലാഹ ഇല്ലാ അൻത ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലീ ദുനൂബി إنه لا يغفر الذنوب إلا أنت. قال عبدي عرف أن له ربا يغفر ويعاقب. പ്രിയമുള്ളവരെ, വരെ സിലസിലത്തു സഹീഹയിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അലി ബിൻ അബി ത്വാലിബ് ബിൻ അബ്ദുൽ മുത്തലിബ് ഹിജറക്കും 23-ലാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഹിജറ 40-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അബുൽ ഹസൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനും നബിയുടെ പിതൃവ്യനായ അബൂ താലിബിന്റെ മകനും അതോടൊപ്പം തന്റെ മകൾ ഫാത്തിമയുടെ ഭർത്താവുമാണ്, മരുമകനുമാണ് 4-ാം ഖലീഫയായ അലിയുബിന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മാതാവ് ഫാത്തിമ ബിന്ത് അസദ് എന്നിവരാണ്. അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലയഅജബു ഇലൽ അബ്ദി ലയഅജബു, അല്ലാഹു അത്ഭുതപ്പെടും ഇലൽ അബ്ദി, ഒരു അടിമയുടെ കാര്യത്തിൽ, ഒരു അടിമയുടെ വിഷയത്തിൽ അല്ലാഹു തീർച്ചയായിട്ടും അത്ഭുതപ്പെടുക തന്നെ ചെയ്യും. ഇദാ ഖാല, അവനിങ്ങനെ പറയുമ്പോൾ. എന്താണ് അടിമ പറയുന്നത്? ലാ ഇലാഹ ഇല്ല അൻത ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലീ ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത. ഈ ഒരു വചനം ഒരടിമ പ്രഖ്യാപിക്കുമ്പോൾ അല്ലാഹുവിനെക്കുറിച്ച് അത്ഭുതപ്പെടുകയാണ്. ലാ ഇലാഹ ഇല്ല അൻത്, അല്ലാഹു എന്നീ അല്ലാതൊരു ഇലാഹുമില്ല. ഇന്നീ, തീർച്ചയായിട്ടും ഞാൻ, ഖദ് ളലംതു നഫ്സി, എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, അബദ്ധങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ഫഗ്ഫിർ ലീ ദുനൂബി, അതിനാൽ എന്റെ പാപങ്ങൾ എനിക്ക് നീ പൊറത്തു തരണമേ. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത, നീ അല്ലാതെ എനിക്ക് പാപങ്ങൾ പൊറുക്കാൻ മറ്റാരാണുള്ളത്, മറ്റാരുമില്ലല്ലോ. അപ്പോൾ ഒരു വിശ്വാസി, ഒരടിമ, മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി തൗഹീദ് പ്രഖ്യാപിച്ച് വന്നുപോയ അബദ്ധങ്ങൾ ഏറ്റുപറഞ്ഞ് അല്ലാഹു അല്ലാതെ മഗ്ഫിറത്ത് തരാൻ ആരുമില്ലെന്ന് പ്രഖ്യാപിച്ച് ഈ വചനം ഉരുവിടുമ്പോൾ അല്ലാഹു അത്ഭുതപ്പെടുന്നു. എന്നിട്ട് അല്ലാഹു ഇങ്ങനെ പറയും, ഖാല, അല്ലാഹു പറയും, അബ്ദി, എന്റെ അടിമ, അറാഫ, അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അന്നലഹു റബ്ബൻ, തീർച്ചയായിട്ടും അവന് ഒരു റബ്ബുണ്ട്. എങ്ങനെയുള്ള റബ്ബ്? യഗഫിറു, പുറത്തു കൊടുക്കുന്ന, വയുഅഖിബു, ശിക്ഷിക്കുകയും ചെയ്യുന്ന. അപ്പോൾ ശിക്ഷിക്കുന്ന, പുറത്തു തരുന്ന, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുന്ന, പുറത്തു കൊടുക്കേണ്ടവർക്കെല്ലാം പുറത്തു കൊടുക്കുന്ന റബ്ബ് അവനുണ്ട് എന്ന് തീർച്ചയായിട്ടും എൻ്റെ അടിമ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ ഈ പാപമോചന പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലാന്ത് ഇന്നിയ ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലീ ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത എന്ന ഈ മഹത്തായ ദിക്റിനെ, അതിൻ്റെ മഹത്വമറിഞ്ഞ്, ശ്രേഷ്ഠതയറിഞ്ഞ് തന്നെ ഓരോ വിശ്വാസിയും ഉരുവിടേണ്ടതുണ്ട്, ഇത് ഉപയോഗിക്കേണ്ടതുണ്ട്, ഇത് പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ ലാ ഇലാഹ ഇല്ലാന്ത്, നീയല്ലാതെ ആരാധനക്കർഹനായിട്ടാരുമില്ല എന്ന തൗഹീദ് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലീ ദുനൂബി, ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയി, അതിനാൽ എനിക്ക് പുറത്തു തരണ റഹ്മാനെ എന്ന് അവൻ അള്ളാഹുവിനോട് കുറ്റം ഏറ്റുപറയുന്നു. മഗ്ഫിറത്ത് നൽകാൻ, പാപമോചനം നൽകാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അള്ളാഹുവിൻ്റെ ശിക്ഷയും തിരിച്ചറിയുന്നു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിക്റായിട്ട് നാം ഇത് കാണാം. റബ്ബ് അർഹമുർ റഹീമീനാണ്, പരമകാരുണികിൽ വെച്ച് കാരുണ്യവാനാണ്, അതുകൊണ്ടാണ് അവൻ ഓഫൂറായത് എന്നൊക്കെ അവൻ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ആശയം അറിഞ്ഞ് ആത്മാർത്ഥതയോടെ നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദിക്റാണ്, ഒരു പ്രാർത്ഥനാ വചനമാണ് ഈ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതപ്പെടുന്ന, അള്ളാഹു അടിമയെക്കുറിച്ച് തൃപ്തിപ്പെടുന്ന ഒരു പ്രാർത്ഥന, ഒരു ദിക്റ എന്ന നിലക്ക് തന്നെ ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വം ബോധ്യപ്പെടുന്ന, ഒരു വചനം കൂടിയാണ് ഇത് എന്നതുകൊണ്ട് ഇത് ആശയം പറഞ്ഞ ആത്മാർത്ഥതയോടുകൂടി തന്നെ നിർവഹിക്കണം. ഹദീസിന്റെ ആശയം ഒരിക്കൽ കൂടി നമുക്ക് പറയാം. അള്ളാഹുന്റെ റസൂൽ പറയുന്നു, ഇന്നല്ലാഹ നിശ്ചയമായിട്ടും അല്ലാഹു ലയഅജബു ഇലൽ അബ്ദ്, അടിമയെപ്പറ്റി അത്ഭുതപ്പെടുന്നു, തീർച്ചയായിട്ടും അവൻ ഒരടിമയെക്കുറിച്ച് അത്ഭുതപ്പെടുന്നു. ഇതാക്കാൽ അവൻ ഇങ്ങനെ പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ല അന്ത ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലി ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത, അള്ളാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനായിട്ട് ആരുമില്ല, നിശ്ചയമായിട്ടും ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയിരിക്കുന്നു, അഥവാ ഞാൻ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, എന്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേ, തീർച്ചയായിട്ടും നീയല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ മറ്റാരുമില്ല. ഇങ്ങനെ ഒരടിമ പ്രാർത്ഥിക്കുമ്പോൾ പറയുമ്പോൾ അള്ളാഹു പറയും, അബ്ദി അറഫ അന്നലഹു റബ്ബൻ യഗ്ഫിറു വയുആഖിബു, തീർച്ചയായിട്ടും എൻ്റെ അടിമ എല്ലാം പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന്, ശിക്ഷക്കർഹനായവനെ ശിക്ഷിക്കുന്ന റബ്ബുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എൻ്റെ അടിമ എന്ന് അള്ളാഹു പ്രഖ്യാപിക്കും എന്നുകൂടി നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന, നന്നാകാൻ തീരുമാനിക്കുന്ന, റബ്ബിനെ തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയാകണം എപ്പോഴും ഒരു മുഅ്മിൻ എന്ന സന്ദേശമാണ് ഈ ഹദീസ് നൽകുന്നത്. ഈ വചനം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിതുവരെയും ശ്രവിച്ചത് തിരുമൊഴികൾ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് അള്ളാഹുവിനെ അത്ഭുതപ്പെടുത്തുന്ന അടിമ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത്.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: Peace Radio. Tune to reality.

0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറ യൂനുസ് 19-20 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ജാസിൽ ജാഫർ അൽഹൈക്കമി നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله ملائ رب سبحانه وتعالى يدي بيدികളും വിലക്കുകളും എല്ലാം ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 19 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഇൻഷാല്ലാ 20-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. ആദ്യം നമുക്ക് പാരായണത്തിലേക്ക് ചെവി കോർക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَيَقُولُونَ لَوْلَا أُنْزِلَ عَلَيْهِ آيَةٌ مِّن رَّبِّهِ فَقُلْ

0: ويقولون لولا أنزل عليه آية من ربه فقل إنما الغيب لله فانتظروا إني معكم من المنتظرين. അവിശ്വാസികളുടെ അഹങ്കാരത്തെയും നിഷേധത്തെയും ധാർഷ്ട്യത്തെയുമാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾക്ക് സാക്ഷിയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കുകയോ ഇസ്ലാം എന്ന ദീൻ ഉൾക്കൊള്ളുകയോ ചെയ്യാതെ കളിയാക്കുകയും അറിഞ്ഞിട്ടും അറിയാതെ പോലെ നടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അവരിൽ ഉണ്ടായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ട് മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളെ ശിക്ഷിച്ചതുപോലെ ഉടനെ തന്നെ ഇവരെ ശിക്ഷിക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത്. വയക്കൂലൂന, അവർ പറയും. അവർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്കയിലെ മുശ്രിക്കുകളാണ്. അള്ളാഹുവിനെ കളവാക്കിയ, അള്ളാഹുവിനെ നിഷേധിച്ച, അള്ളാഹു സുബ്ഹാനഹു വതആലയെ പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു എന്നാണ്. എന്താണ് അവർ പറഞ്ഞത്? ലൗല ഉൻസില അലൈഹി ആയതും മിർ റബ്ബി. ഉൻസില എന്നാൽ ഇറക്കപ്പെടുക എന്നാണ്. അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, അതായത് റസൂലിൻ്റെ മേൽ, ആയതുൻ, ദൃഷ്ടാന്തം, മിർ റബ്ബിഹി, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ദൃഷ്ടാന്തം. അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നേരിട്ട് ഒരു തെളിവ് ഇറക്കിക്കൊടുക്കുന്നില്ല, അങ്ങനെ ഇറക്കിക്കൊടുത്തുകൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഷ്ടാന്തം കാണാത്തതോ അല്ലെങ്കിൽ റസൂലിന് അള്ളാഹു ഇറക്കിക്കൊടുക്കാത്തതോ അല്ല വിഷയം. മറിച്ച് അവർക്ക് അവരുടെ അവിശ്വാസത്തിൽ തുടരാനും അവർക്ക് അവരുടെ അഹങ്കാരത്തിൽ തുടരാനും വേണ്ടിയുള്ള അനാവശ്യമായ ചോദ്യങ്ങളാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആയത്തുകൾ ഇറക്കിക്കൊടുക്കുന്നില്ല? വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരുപാട് തവണ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പരിചയപ്പെടുത്തി തന്ന വിഷയമാണ്. അള്ളാഹുവിനെ കളവാക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ, ദീനിൽ വിശ്വാസം നഷ്ടപ്പെട്ട ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം അവർ റസൂലിനോട് ആയത്തുകൾ ചോദിക്കുന്നത്, ദൃഷ്ടാന്തങ്ങളെ ചോദിക്കുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുവാനും ദീനിനെ പരിഹസിക്കാനും വേണ്ടിയിട്ടാണ്. ഒരുപാട് തവണ പല സമൂഹത്തിലെ ആളുകളും ദൃഷ്ടാന്തങ്ങൾ അവരവരുടെ പ്രവാചകന്മാരോട് ചോദിക്കുന്നുണ്ട്. ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നൽകപ്പെടുന്നു, പക്ഷേ എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. ആ ദൃഷ്ടാന്തത്തെ ഗൗരവത്തിൽ കാണുന്നില്ല. അത് തന്നെയായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെയും അവസ്ഥ. അള്ളാഹു പറയുന്നത് ലൗല ഉൻസില ഇലൈഹി മലകുൻ ഫയകൂന മഅഹു നദീറ, അതായത് മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് അള്ളാഹു പറയാൻ, റസൂലിൻ്റെ കൂടെ ഒരു താക്കീതുകാരനായിരിക്കത്തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ അടുക്കൽ എന്തുകൊണ്ട് ഒരു മലക്ക് ഇറക്കപ്പെടുന്നില്ല എന്ന് ചോദിക്കുകയാണ്. മറ്റൊന്ന് വഖാലൂലൻ നുഅ്മിന ലക ഹത്ത തഫ്ജുറ ലന മിനൽ അർദി യംബുഅ, അവിശ്വാസികളായ ആളുകൾ ആവശ്യപ്പെടുക, ഈ ഭൂമിയിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഒരു ഉറവ് ഒഴുക്കിത്തരുന്നത് വരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല എന്നാണ്. സ്വർണം കൊണ്ടുള്ള മലകൾ ഉണ്ടാക്കിത്തരണം, മുത്തുകൾ പവിഴങ്ങൾ കൊണ്ടുള്ള വീടുകൾ ഉണ്ടാക്കിത്തരണം, നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് ജീവൻ നൽകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. അവർക്ക് നൽകപ്പെട്ട ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാതെ മറ്റു പലതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും അത് തന്നെ സത്യമന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊച്ചാക്കുവാനും നബിയെ ചെറുതാക്കാനും വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരുപാട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് എന്നാണ്. പക്ഷേ സത്യത്തിൽ അത് അവരുടെ തന്നെ നിലവാരത്തെയാണ് ഇടിച്ച് താഴ്ത്തുന്നത്. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ ചോദിക്കുന്നതൊന്നും ഉടനടി കൊടുക്കാതെ അത് വൈകിപ്പിച്ച് അത് തന്നെ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അനുസരിച്ച് അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് അള്ളാഹു കൊടുത്തിരുന്നത്, ചോദിച്ചത് തന്നെ അള്ളാഹു കൊടുത്തിട്ടില്ല? അവരാണ് വിശ്വാസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുക. വിശ്വാസം വെറുതെ അങ്ങനെ കൊടുക്കാനുള്ളതല്ല, മറിച്ച് അത് കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ളതാണ്. സൂറത്തുൽ ഇസ്രായിലെ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വമാ മനഅന അന്നുർസില ബിൽ ആയാതി ഇല്ല അൻ കദ്ദബ ബിഹൽ അവ്വലൂൻ വആതൈന സമൂദ അന്നാഖത മുബ്സിറത ഫളമൂ ബിഹ വമാ നുർസിലു ബിൽ ആയാതി ഇല്ല തഖ്വീഫ. പ്രവാചകന്മാർക്ക് ആയത്തുകളൊക്കെ നമ്മൾ നൽകിയിരുന്നു, എന്നാൽ അതിനെ തൊട്ട് നമ്മെ തടഞ്ഞതെന്താണ്? ആദ്യത്തെ ആളുകൾ പ്രവാചകന്മാർക്ക് ലഭിച്ച ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു, കളിയാക്കി. അതിനുദാഹരണം സൂറത്തുൽ ഇസ്രായിൽ 59-ാമത്തെ ആയത്തിൽ പറയുന്നത്, സമൂദിന് നാം ഒട്ടകത്തെ കൊടുത്തു, പക്ഷേ അവർ അതിനോട് അക്രമം ചെയ്തു എന്നാണ്. അതിനവർ വേണ്ട വിധം സംരക്ഷണം നൽകിയില്ല, അങ്ങനെ അത് മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. എന്നിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് വമാ നുർസിലു ബിൽ ആയാതി ഇല്ല തഖ്വീഫ, ആയത്തുകളെല്ലാം അവതരിപ്പിക്കുന്നത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഭീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് ഈ ആയത്തുകളും ഹദീസുകളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എങ്കിൽ ദൃഷ്ടാന്തങ്ങളൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്നില്ല, മറിച്ച് ഒരഹങ്കാരത്തിൻ്റെ സ്വരമാണ് ഉണ്ടാകുന്നത് എങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്, പേടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഓതിവെച്ച സൂറത്തുൽ ഇസ്രാൽ 59-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചത് തന്നെ ഉടനടി കൊടുക്കാതിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. അള്ളാഹു ഉടനടി ചോദിച്ചത് കൊടുത്തു കഴിഞ്ഞാൽ അവിശ്വാസികൾ അതിൽ വിശ്വസിക്കാതിരിക്കുകയും പഴയകാലത്തെ സമൂഹം നശിപ്പിക്കപ്പെട്ടതുപോലെ ഈ സമൂഹവും അതേപോലെ ഒരു മാറ്റവുമില്ലാതെ ഉടനടി ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയും അങ്ങനെ അവർ പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥ വരെ ഉണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവർക്ക് നീട്ടിക്കൊടുത്തത്, അള്ളാഹു അവർക്ക് സമയം കൊടുക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ മഹ്ല് കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ അങ്ങേറ്റത്തെ കാരുണ്യമാണ്. ഇതാണ് ആയത്തിൻ്റെ 1-ാമത്തെ ഭാഗത്തിൻ്റെ വിശദീകരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. വയഖൂലൂന, അവർ പറയുന്നു, ലൗല ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബിഹി, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെടുന്നില്ല. ഓരോ ദൃഷ്ടാന്തങ്ങൾ മക്കയിൽ മുശ്രിക്കൾ ചോദിച്ചുകൊണ്ടേയിരുന്നതാണ്. ആ സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഫഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്നമൽ ഗൈബു ലില്ലാ, ഗൈബ് അദൃശ്യജ്ഞാനം അത് അള്ളാഹുവിനുള്ളതാണ്, അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ, വേറൊരാൾക്കും അറിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചതുകൊണ്ട് കാര്യമില്ല എന്നവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ടോ, ഫൻതദിറു ഇന്നി മഅകും മിനൽ മുൻതദിരീൻ, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഞാനും നിങ്ങളുടെ കൂടെ കാത്തു നിൽക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണോ തന്നോട് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടത് അത്തരം ആളുകൾക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടിയാണ്. അതായത് ഫൻതദിറു, നിങ്ങൾ കാത്തു നിൽക്കണം, ഇന്നി മഅകും മിനൽ മുൻതദിരീൻ, ഞാൻ നിങ്ങളുടെ കൂടെ കാത്തു നിൽക്കുന്നുണ്ട്, എന്താകുമെന്ന് നമുക്ക് നോക്കാം. വിശ്വസിക്കാത്ത നിങ്ങളാണോ രക്ഷപ്പെടുന്നത്, അല്ല വിശ്വസിച്ച് ഞങ്ങളാണോ രക്ഷപ്പെടുന്നത്, എന്താണ് എന്ന് നമുക്ക് വിലയിരുത്താം. ഇവിടെ ഫൻതദിറു ഇന്നി മഅകും മിനൽ മുൻതദിരീൻ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രനെ പിളർത്തുന്ന സംഭവമുണ്ട്, ഒരുപാട് ആളുകൾ അതിന് സാക്ഷിയാകുന്നുണ്ട്. പക്ഷേ വിശ്വസിക്കുന്ന ആളുകളോ വളരെ തുച്ഛം ആളുകളാണ്. അത് നേരിട്ട് കണ്ട് പോയിട്ട് പോലും വിശ്വസിക്കാത്ത ആളുകളുണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവർ ചോദിക്കുന്നതൊന്നും ഉടനടി കൊടുക്കാതിരുന്നത്. ഇനിയും പല ഹിക്മത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലക്കുണ്ടാകും. അല്ലാഹു ഹിക്മത്തിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹക്കീമാണ്. ഏതൊരു കാര്യത്തിനും അല്ലാഹുവിൻ്റെ ഹിക്മത്ത് നമുക്ക് ബോധ്യപ്പെട്ടു കൊള്ളണമെന്നില്ല, പക്ഷേ എല്ലാത്തിനും അല്ലാഹുവിൻ്റെ ഹിക്മത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അപ്പോഴാണ് വിശ്വാസത്തിൻ്റെ മാധുര്യം അവന് രുചിക്കാൻ സാധിക്കുന്നത്. അവർ വിശ്വസിക്കുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുന്ന വിഷയമാണ്. ദൃഷ്ടാന്തങ്ങളൊക്കെ അവരുടെ മുമ്പിൽ കൺമുന്നിൽ എല്ലാം പ്രദർശിപ്പിച്ചാൽ പോലും അവരൊന്നും വിശ്വസിക്കുകയില്ല എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്നല്ലദീന ഹഖത്ത അലൈഹിം കലിമത്തു റബ്ബിക ലാ യുഅ്മിനൂൻ വലൗ ജാഅത്ഹും കുല്ലു ആയത്തിൻ ഹത്താ യറൗൽ അദാബൽ അലീം, ഏതൊരു തെളിവ് അവർക്ക് വന്നു കിട്ടിയാലും അവരതിൽ വിശ്വസിക്കുകയില്ല എന്നാണ്. അതാണ് പറഞ്ഞത്, ലാ യുഅ്മിനൂന വലൗ ജാഅത്ഹും കുല്ലു ആയ, എല്ലാ ആയത്തും അവരിലേക്ക് വന്നാലും അവർ വിശ്വസിക്കുകയില്ല. ഏതുവരെ ശിക്ഷ നേരിട്ട് കാണണം അതുവരെ അവർ വിശ്വസിക്കുകയില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സൂറത്തു അൻആമിലെ 111-ാമത്തെ ആയത്ത്, വലൗ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായികത വകല്ലമഹുമുൽ മൗത وحشرنا عليهم كل شيء قبلا ما كانوا ليؤمنوا إلا أن يشاء الله ولكن أكثرهم يجهلون. നാം അവരിലേക്ക് മലക്കുകളെ ഇറക്കുകയും മരിച്ചവർ അവരോട് സംസാരിക്കുകയും സർവവസ്തുക്കളെയും നാം അവരുടെ മുമ്പാകെ കൂട്ടം കൂട്ടമായി ശേഖരിക്കുകയും ചെയ്താലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ. എന്നാൽ അവരിൽ അധിക പേരും വിവരക്കേട് പറയുകയാണ് എന്ന് ഇവിടെ വളരെ സ്പഷ്ടമായി വ്യക്തമായിട്ട് അള്ളാഹു പറയാണ്. എല്ലാ മലക്കുകളെയും ഇറക്കിക്കൊടുത്താലും ശരി, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന്. ഇനിയോ മരിച്ച ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾ സംസാരിച്ചാലും ശരി, ഇവരെയെല്ലാം തിരിച്ചു കൊണ്ടുവന്നാലും ശരി, മാക്കാനൂലി മിനു ഇല്ല യശാ അള്ളാഹ്, അവർ വിശ്വസിക്കുകയില്ല അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. എന്നാൽ അവരിൽ അധികം ആളുകളും ജാഹിലുകളാണ്, അറിവില്ലാത്ത ആളുകളാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. അവരുടെ അഹങ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു ഹിജ്റിലെ 14-15 ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് വലൗ ഫതഹ്ന അലൈഹിം ബാബൻ മിനസ്സമാഇ ഫദല്ലു ഫീഹി അർജൂൻ ലഖാലു ഇന്നമ സുഖിറത് അബ്സാറുനാ ബൽ നഹ്നു ഖൗമും മസ്ഹൂറൂൻ. അവരുടെ മേൽ ആകാശത്തുനിന്ന് നാം ഒരു കവാടം തുറന്നു കൊടുക്കുകയും എന്നിട്ടതിലൂടെ അവർ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ പോലും അവർ പറയും ഞങ്ങളുടെ കണ്ണുകൾക്ക് മത്തു ബാധിച്ചത് മാത്രമാണ്, അല്ല ഞങ്ങൾ മാരണം ചെയ്യപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് എന്നവർ പറയുന്ന. ആകാശത്ത് നിന്ന് ഒരു കവാടം തുറന്നു കൊടുത്തിട്ട് അതിലൂടെ സഞ്ചരിച്ചാൽ പോലും അവർ പറയുക ഇത് മാരണമാണ്, ഇത് വെറുതെയാണ് എന്നൊക്കെ അവർ പറയുന്ന. സൂറത്തു തൂറിലെ 44-ാമത്തായത്ത് വഇയറൗ കിസ്ഫൻ മിനസ്സമാഇ സാഖിതൻ യഖൂലു സഹാബും മർകൂം. ആകാശത്ത് നിന്ന് ഒരു കഷ്ണം വീഴുന്നതായി അവർ കാണുകയാണെങ്കിലും അവർ പറയും അത് അടുക്കടുക്കായ മേഘമാണ് എന്ന്. വലൗ نزلنا عليك كتابا في قرطاس فلمسوه بايديهم لقال الذين كفروا ان هذا الا سحر مبين. നബിയേ, നിനക്ക് നാം കടലാസിൽ എഴുതിയ ഒരു ഗ്രന്ഥം ഇറക്കി തരികയും എന്നിട്ട് അവരത് സ്വന്തം കൈകൾ കൊണ്ട് തൊട്ടുനോക്കുകയും ചെയ്താൽ പോലും ഇത് വ്യക്തമായ മായാജാലമല്ലാതെ മറ്റൊന്നുമല്ല എന്നായിരിക്കും സത്യനിഷേധികൾ പറയുക എന്നാണ്. അതുകൊണ്ട് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു വെക്കുന്നത്, അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നത് അവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരടയാളത്തെക്കുറിച്ചാണ്. അഹങ്കാരം മനസ്സിൽ വെച്ചുകൊണ്ട്, പക മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സത്യം ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മറിച്ച് എത്ര വലിയ തെളിവുകൾ, ആ സത്യത്തെ സാധൂകരിക്കുന്ന, ആ സത്യത്തെ അറിയിക്കുന്ന തെളിവുകൾ അവരുടെ മുന്നിൽ, കൺമുന്നിൽ പ്രദർശിപ്പിക്കപ്പെട്ടാൽ പോലും അവർ വിശ്വസിക്കുകയില്ല എന്നാണ്. എല്ലാത്തിനും ന്യായങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും, അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കും. അങ്ങനെ അവിശ്വാസത്തിൽ തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. അവിടെയാണ് അള്ളാഹു പറയുന്നത്, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം അള്ളാഹുവിനാണ് ഗൈബ് അറിയുന്നത്, അവരോട് കാത്തു നിൽക്കാൻ പറയണം, താങ്കൾ അവരുടെ കൂടെ കാത്തു നിൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കണം. ആയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലൊന്നാമത്തെ പാഠമാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളെ ഗൗരവത്തിൽ കാണണം, ദൃഷ്ടാന്തത്തെ നമ്മൾ ചെറുതാക്കി കാണരുത്. ഓരോ ദൃഷ്ടാന്തങ്ങളും അത് എത്രയോ വലുതായിട്ടാണ് നമ്മൾ കാണേണ്ടത്. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് അദൃശ്യമറിയുന്നവൻ. ഇന്നമൽ ഗൈബു ലില്ലാഹ്, ഗൈബ് അള്ളാഹുവിനു മാത്രമുള്ളതാണ് എന്ന്. അദൃശ്യം ഒരാൾക്കും അറിയില്ല അള്ളാഹുവിനല്ലാതെ എന്നാണ് അഹ്ലുൽ സുന്നയുടെ വിശ്വാസം. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. നോക്കൂ, അള്ളാഹുവിനെ നിഷേധിക്കുന്നു, വിശുദ്ധ ഖുർആനിനെ നിഷേധിക്കുന്നു, പ്രവാചകന്മാരെ നിഷേധിക്കുന്നു, അവരെ ദ്രോഹിക്കുന്നു, എന്നിട്ടെല്ലാം തന്നെ അള്ളാഹു നീട്ടിക്കൊടുക്കുക, അവർ മാറും, അവർ മാറി ചിന്തിക്കും, അവർ നന്നാകും എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നീട്ടിക്കൊടുക്കുന്നു. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിൻ്റെ അതിവിശാലമായ ഒരു മേഖല. അള്ളാഹു പറയുന്നുണ്ടല്ലോ, എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് എന്തെങ്കിലും ഒരു ആയത്ത് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ ഉടനടി വിശ്വസിക്കുകയും കീഴൊതുങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ യൂനുസിലെ 19-20 വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. തൗഹീദാണ് ഐക്യത്തിൻ്റെ മാനദണ്ഡം എന്ന് വിശദീകരിക്കുന്ന ആയത്തുകളായിരുന്നു അവതരിപ്പിച്ചത് ജാസിൽ ജാഫർ അൽഹിക്കമി.
2: Peace Radio. Tune to reality.

0: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് വോയ്സ് ഓഫ് ഹറം, മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്ബയുടെ മലയാള ഭാഷാന്തരം. വിവർത്തനം നിർവഹിക്കുന്നത് ആഷിഖ് അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിജ്റ വർഷം 1447 ദുൽഹിജ്ജ 5 മസ്ജിദുൽ ഹറമിൽ ഫദീലത്തു ഷെയ്ഖ് ദുക്തൂർ മാഹിർ ബിൻ അഹമ്മദ് അൽ മുഅയ്ഖിലി ഹഫിളഹുല്ലാ നടത്തിയ ജുമാ ഖുതുബയുടെ പരിഭാഷയാണ് ഇനി ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ബരിയാത്ത് മന്നഅല